0: ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിൻ്റെ വലിയൊരു വളരെ പ്രാധാന്യം കൽപ്പിക്കേണ്ട ഒരു മേഖലയാണ്. ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, പല ആളുകളും അതിൻ്റെതായ ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാലും അൽഹംദുലില്ലാ ഇപ്പോൾ കുറേയൊക്കെ മാറ്റങ്ങൾ അതിൽ സംഭവിക്കുന്നുണ്ട്. നമുക്കറിയാം നമ്മുടെ ഒരു ആരോഗ്യ നമ്മുടെ ഒരു സൗന്ദര്യത്തിൻ്റെ വലിയൊരു പങ്ക് വഹിക്കുന്നത് തീർച്ചയായിട്ടും പല്ലുകൾ തന്നെയാണ്. മുൻപല്ലുകൾക്ക് വളരെ ഏറെ പ്രാധാന്യം അതിലുണ്ട്. അതുപോലെ തന്നെ അണപ്പല്ലുകൾ ഒരു പരിധിവരെ നേരത്തെ പോകുമ്പോൾ എപ്പോഴും നമ്മളെ കവൾ ഒട്ടുകയും അതുപോലെ തന്നെ നമ്മുടെ രൂപത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അതിലുപരി നമ്മൾക്ക് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട ഒരു മേഖല എന്നുള്ളത് പല്ലുകൾ ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരാൾ ആരോഗ്യകരമായി ജീവിക്കുവാൻ വേണ്ട ഏറ്റവും അത്യാവശ്യമായ ഘടകമാണ് കൃത്യമായി ഭക്ഷണം കഴിക്കുകയും ആ ഭക്ഷണം അതിൻ്റെ ശരിയായ രീതിയിൽ ദഹനം നടന്നുകൊണ്ട് അതിൽ നിന്ന് കിട്ടേണ്ട എനർജി അല്ലെങ്കിൽ ഊർജം കിട്ടുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും തുടക്കം എന്നുള്ളത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഏറ്റവും തുടക്കം എന്നുള്ളത് നമ്മൾ എന്താണ് ചവച്ചരച്ച് വായിൽ വെക്കുന്ന ഭക്ഷണം ചവച്ചരച്ച് അതൊരു പേസ്റ്റ് രൂപത്തിലാവുകയും നമ്മുടെ വായിലെ നാവും അതുപോലെ തന്നെ ഉമിനീരുകളൊക്കെ കൂടി അതൊരു പ്രത്യേക ബോൾ രൂപത്തിലാക്കിയിട്ടാണ് നമ്മൾ വയറ്റിലേക്ക് എടുക്കുന്നത്. അങ്ങനെ കൃത്യമായി അരഞ്ഞ ഭക്ഷണം വയറ്റിലെത്തുമ്പോഴാണ് അതിൻ്റെ ആ ഡൈജഷൻ കൃത്യമായിട്ട് വയറ്റിൽ നിന്ന് നടക്കുന്നത്. നമ്മൾ പലപ്പോഴും കാണുന്നതാണ് പ്രായമായ ആളുകളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നൊരു രോഗമാണ് അസിഡിറ്റി എന്നുള്ളത്, അല്ലെങ്കിൽ നെഞ്ചരിച്ചിൽ, പിന്നെ വയറുവേദന. ഇതിൻ്റെയൊക്കെ ഒരു പ്രധാന ഘടകം ഒരു 40-45 വയസ്സാവുമ്പോഴേക്കും ആ അണപ്പല്ലുകൾ പോവുകയും കൃത്യമായി ഭക്ഷണം കഴിക്കാൻ ചവച്ചരച്ച് കഴിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരികയും അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ചവച്ചരക്കുന്നതിന് പകരം വലിയ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് അത് വയറ്റിലേക്ക് എടുക്കുകയും അപ്പോൾ അതിനെ ദഹിപ്പിക്കാൻ വേണ്ടി വയറ്റിൽ നിന്ന് HCL പോലത്തെ ദ്രാവകം കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും എപ്പോഴും വയറൊരു അസിഡിക് നേച്ചറായിട്ട് നിന്ന് എപ്പോഴും അസിഡിറ്റി പോലുള്ള രോഗങ്ങൾ എപ്പോഴും ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇതിൽ ഇതുപോലെ തന്നെ കുട്ടികളിലും ഉള്ളൊരു പ്രശ്നമാണ് പാൽപ്പല്ലുകളിൽ വരുന്ന രോഗങ്ങൾ നമ്മൾ ട്രീറ്റ് ചെയ്യാതെ ചികിത്സിക്കാതെ അത് പറഞ്ഞു വരാനുള്ളതാണ് എന്നുള്ള ഒരു കൺസെപ്റ്റ് വെച്ചുകൊണ്ട് കുട്ടികളെ പ്രയാസപ്പെടുത്തുന്ന ഒരു രീതി, അതൊരു വേറൊരു മേഖലയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. എന്നാലും ഞാൻ പറഞ്ഞു പോവാണ്. അപ്പോൾ കുട്ടികൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കേണ്ട ഒരു സമയത്ത് കൃത്യമായി ഭക്ഷണം ചവക്കാൻ പറ്റാതാവുകയും കുട്ടികളുടെ ഭക്ഷണം കഴിക്കുന്നത് വളരെ കുറയുന്ന രീതി കണ്ട് ഭക്ഷണത്തിൽ നിന്ന് കിട്ടേണ്ട വൈറ്റമിൻസും കാര്യങ്ങളും കിട്ടാതാവുകയും വൈറ്റമിൻ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ളതും ഭക്ഷണം കൃത്യമായിട്ട് കഴിക്കാതെ വരുന്ന അസുഖങ്ങളും കൂടുതലും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ നമ്മുടെ മറ്റ് ശരീരത്തിലെ അവയവങ്ങളെ പോലെ, കണ്ണുകളെ പോലെ, കാതുകളെ പോലെ, അല്ലെങ്കിൽ കൈകാലുകളെ പോലെ തന്നെ വളരെ ശ്രദ്ധ കൊടുത്ത് പരിചരിക്കേണ്ട ഒരു മേഖലയാണ് നമ്മുടെ പല്ലുകൾ എന്ന് പറഞ്ഞത്. അപ്പോൾ അതിന് അതിൻ്റേതായ സീരിയസ്നെസ് കണ്ടുകൊണ്ട് നമ്മൾ എത്ര കാലം ജീവിക്കുന്നുണ്ടോ അതൊരിക്കലും ഒരു 40 വയസ്സ് വരെ അല്ലെങ്കിൽ 45 വയസ്സ് വരെ അല്ല, നമ്മൾ എത്ര കാലം ജീവിക്കുന്നുണ്ടോ ആ കാലഘട്ടങ്ങളിലൊക്കെ ആ പല്ലുകളെ നമുക്ക് ആരോഗ്യകരമായിട്ട് സംരക്ഷിക്കാം എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
1: നമുക്കറിയാം പല്ലിൻ്റെ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ മുഖ്യഭാഗം അല്ലെങ്കിൽ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് പല്ല് തേക്കുക എന്നുള്ളതാണ്, ബ്രഷ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു വ്യക്തി ഒരു ദിവസം എത്ര തവണ ബ്രഷ് ചെയ്യേണ്ടതുണ്ട് അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു കാര്യങ്ങളൊന്ന് വിശദീകരിക്കാമോ?
0: ഒരു വ്യക്തി എത്ര തവണ ഒരു ദിവസം ബ്രഷ് ചെയ്യേണ്ടതുണ്ട് എന്ന് നമ്മൾ ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് നമ്മൾ എന്തിനാണ് ബ്രഷിംഗ് ചെയ്യുന്നത് എന്നുള്ളത്. പലപ്പോഴും ആളുകളുടെ ബ്രഷിങ്ങിൻ്റെ ചില രീതികൾ കാണുമ്പോൾ നമ്മൾ നമുക്ക് തോന്നിപ്പോകും പല്ലുകളെ വെളുപ്പിച്ചെടുക്കാനാണോ ബ്രഷിങ് ചെയ്യുന്നതെന്ന്. ഒരിക്കലും പല്ലുകളെ ബ്രഷിങ് ചെയ്തുകൊണ്ട് വെളുപ്പിച്ചെടുക്കാൻ നമുക്ക് സാധിക്കില്ല, അതിനുള്ള ചികിത്സകൾ വേറെ തന്നെയുണ്ട്. പല്ലുകൾ നമ്മൾ വൃത്തിയാക്കുന്നത് സ്വാഭാവികമായിട്ടും നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ വായ കഴുകും. വായ കഴുകി കഴിഞ്ഞാലും ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ മുഴുവനായിട്ട് വായെന്ന് പുറത്തു പോകുന്നില്ല. അപ്പോൾ അത് പല്ലുകളുടെ ആ ഒരു ഘടനക്കനുസൃതമായി പല ഭാഗങ്ങളിലും അത് അടിഞ്ഞു കൂടിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഭക്ഷണം അടിഞ്ഞു കൂടിയ ഭക്ഷണം ആണ് പിന്നീട് ഒരു ഇത്ര മണിക്കൂറുകൾ നിന്ന് കഴിഞ്ഞാൽ അതിൽ പല്ല് കേടാക്കുന്ന, പല്ല് പോടാക്കുന്ന ബാക്ടീരിയകളും അതുപോലെ മോണരോഗം ഉണ്ടാക്കുന്ന ബാക്ടീരിയകളും ഒക്കെ വന്നിട്ട് നമ്മളെ പല്ലുകളുടെ ആരോഗ്യം മോശമാക്കുന്നത്. അപ്പോൾ അത് തടയാൻ വേണ്ടി നമ്മുടെ ഈ ഭക്ഷണം കഴിച്ചതിന് ശേഷം പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്കുകളെ വൃത്തിയാക്കുക എന്നുള്ളതാണ് നമ്മൾ ബ്രഷിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് ഏറ്റവും ശാസ്ത്രീയമായി പറയുകയാണെങ്കിൽ എത്ര തവണ ബ്രഷിംഗ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ എത്ര തവണ ഭക്ഷണം കഴിക്കുന്നുണ്ടോ അത്രയും തവണ ബ്രഷിംഗ് ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും നല്ല രീതി. പക്ഷേ നമ്മുടെ പലപ്പോഴും നമ്മുടെ ഒരു ജീവിതശൈലിയും അതുപോലെ ജോലി തിരക്കുകളും മറ്റു തിരക്കുകളും കാരണം ഇപ്പോൾ നമ്മളൊരു ദിവസം 4 പ്രാവശ്യം 5 പ്രാവശ്യമൊക്കെ പല സമയങ്ങളായിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അത്രയും തവണ ചിലപ്പോൾ ബ്രഷിംഗ് ചെയ്യാൻ കഴിയണമെന്നില്ല. അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞത് നമ്മൾ കൃത്യമായ 2 നേരത്തെ ബ്രഷിംഗ്, അതൊന്ന് രാവിലെയാണ്, ഒന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ രാത്രിയാണ്. ആ രാത്രിയുള്ള ബ്രഷിംഗ് കൂടുതൽ പ്രാധാന്യം അല്ലെങ്കിൽ കൂടുതൽ ശ്രദ്ധയോടുകൂടി ചെയ്യണം. അങ്ങനെ 2 തരത്തിൽ മിനിമം എല്ലാ ആളുകളും കൃത്യമായിട്ട് ബ്രഷിംഗ് ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ ശരിയായ രീതി.
1: ഇന്ന് മാർക്കറ്റിൽ പലതരത്തിലുള്ള ടൂത്ത് പേസ്റ്റ് അതുപോലെ തന്നെ ബ്രഷും പല രീതിയിൽ പല ഇതിലൊക്കെയുള്ള ബ്രഷുകളും അവൈലബിൾ ആണ്. സത്യത്തിൽ ഇത് ബ്രഷും പേസ്റ്റും ഉപയോഗിക്കുമ്പോൾ, തിരഞ്ഞെടുക്കുമ്പോൾ ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളത് സെലക്ട് ചെയ്യേണ്ടത്?
0: തീർച്ചയായും ബ്രഷിംഗ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള 2 വസ്തുക്കളാണ് ടൂത്ത് പേസ്റ്റും ടൂത്ത് ബ്രഷും. അതിൽ നമ്മൾ ടൂത്ത് പേസ്റ്റിലേക്ക് കടക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ടൂത്ത് പേസ്റ്റ് ജനറലി നമ്മൾ ഉപയോഗിക്കേണ്ടത് ഫ്ലൂറിനേറ്റഡ് ടൂത്ത് പേസ്റ്റാണ്. ഫ്ലൂറിനേറ്റഡ് ടൂത്ത് പേസ്റ്റ് തന്നെ ഫ്ലൂറൈഡ് കണ്ടൻറ് ഉള്ളതാണ്. അത് നോർമലി നമ്മളെ മാർക്കറ്റുകളിൽ അവൈലബിൾ ആയിട്ടുള്ള, നമുക്കറിയാവുന്ന നോർമലി അവൈലബിൾ ആയിട്ടുള്ള ടൂത്ത് പേസ്റ്റുകളിലൊക്കെ ഫ്ലൂറൈഡ് കണ്ടൻറ് ഉണ്ട്. അത് കുട്ടികളിലും മുതിർന്നവരിലും വ്യത്യസ്തമായ അളവിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു 10 വയസ്സ് വരെ ഉള്ള കുട്ടികൾക്ക് നമ്മളെപ്പോഴും കുട്ടികളുടെ ടൂത്ത് പേസ്റ്റും അതിൻ്റെ മുകളിലുള്ള മുതിർന്ന ആളുകൾക്കൊക്കെ നോർമലി നമ്മൾ വാങ്ങിക്കുന്ന ടൂത്ത് പേസ്റ്റുമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതിൽ പിന്നെ രോഗികൾക്കനുസരിച്ച് ചില രോഗികൾക്ക് നമുക്ക് സെൻസിറ്റിവിറ്റി ടൂത്ത് പേസ്റ്റുകൾ കൊടുക്കേണ്ടി വരും. ചില ആളുകൾക്ക് ഫ്ലൂറോസിസ് പോലുള്ള രോഗങ്ങളുള്ള ആളുകൾക്ക് നോൺ ഫ്ലൂറിനേറ്റഡ് ഫ്ലൂറൈഡ് കണ്ടൻറ് ഇല്ലാത്ത ടൂത്ത് പേസ്റ്റുകൾ കൊടുക്കേണ്ടി വരും. അതൊക്കെ രോഗികൾക്കനുസൃതമായി ചില മാറ്റങ്ങൾ അതിലുണ്ടെങ്കിലും ജനറലി നമ്മളെല്ലാവരും ഉപയോഗിക്കേണ്ടത് ഫ്ലൂറിനേറ്റഡ് ടൂത്ത് പേസ്റ്റുകളാണ്. അതായത് നോർമലി അവൈലബിൾ ആയിട്ടുള്ള പേസ്റ്റുകളിലൊക്കെ അതുണ്ടാവും, നമുക്കത് അതിൻ്റെ കണ്ടൻസിൽ നോക്കിയാൽ മനസ്സിലാവും. ഈ ഫ്ലൂറൈഡിന് എപ്പോഴും നമ്മളെ പല്ല് കേടാക്കുന്ന ബാക്ടീരിയകൾക്കെതിരെ ആക്ട് ചെയ്യാനുള്ള ഒരു ആക്ഷൻ ഉള്ളത് കൊണ്ട് അത് എപ്പോഴും നല്ലതാണ്. പിന്നെ അതുപോലെ ബ്രഷിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ബ്രഷ് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി കാണണം എന്നുള്ളതാണ് ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. ബ്രഷ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് 4 തരത്തിലാണ് നമ്മൾ അതിനെ പ്രധാനമായിട്ടും നമ്മളതിനെ ഡിവൈഡ് ചെയ്യുന്നത്. അതിൽ അത് ഡിവൈഡ് ചെയ്യുന്നതിൻ്റെ പിന്നെ ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ അതിൽ അതിൻ്റെ നാരുകളാണ്, ബ്രിസിൽസ് എന്ന് പറയും, പല്ല് തേക്കുന്ന ആ ഭാഗം. അത് ഹാർഡ് വരുന്നുണ്ട്, മീഡിയം വരുന്നുണ്ട്, സോഫ്റ്റ് വരുന്നുണ്ട്, അൾട്രാ സോഫ്റ്റ് വരുന്നുണ്ട്. ഈ 4 ടൈപ്പായിട്ടാണ് ഇതിൽ വരുന്നത്. ഇതിൽ നമ്മൾ ഏതാണ് ഉപയോഗിക്കാറെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ആളുകളുടെയും മനസ്സിലൂടെ പോകുക ഒന്നല്ലെങ്കിൽ ഹാർഡ് അല്ലെങ്കിൽ മീഡിയം ബ്രഷ് ആയിരിക്കും. കൂടുതൽ ആളുകളും ഉപയോഗിച്ച് കാണുന്നതും അങ്ങനെയാണ്. എന്നാൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഒരിക്കലും ഹാർഡോ മീഡിയം അല്ല, നമ്മൾ ഉപയോഗിക്കേണ്ടത് സോഫ്റ്റ് ടൂത്ത് ബ്രഷാണ്. സോഫ്റ്റ് ബ്രിസിൽ, സോഫ്റ്റ് നാരുകളോട് കൂടിയ ടൂത്ത് ബ്രഷാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതിൽ തന്നെ പിന്നെ ഈ പറഞ്ഞ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ രോഗികൾക്കനുസൃതമായി ചിലപ്പോൾ അൾട്രാ സോഫ്റ്റോ അല്ലെങ്കിൽ മീഡിയമോ കൊടുക്കേണ്ടി വരാറുണ്ട്. അങ്ങനെ പറയുന്ന രോഗികൾക്ക് അത് ഉപയോഗിക്കാം എന്നല്ലാതെ ജനറലി നമ്മളെല്ലാവരും ഉപയോഗിക്കേണ്ടത് നമ്മൾ അതിൽ സോഫ്റ്റ് ബ്രിസിലായിട്ടുള്ളതാണ്. അതിനൊരു പ്രധാന കാരണം ഹാർഡ് ബ്രഷൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് നമുക്ക് നോക്കിയാൽ കാണാം, ഒരു 40 വയസ്സിൻ്റെ മുകളിലായിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മളീ മോണയുടെ ഈ നമ്മുടെ അണപ്പല്ലുകളുടെ സൈഡ് വശങ്ങളിൽ ഒരു കുഴി പോലെ വന്നിട്ടുണ്ടാവും. അത് ഇനാമൽ വർഷങ്ങളോളം നമ്മൾ 2 നേരമോ അല്ലെങ്കിൽ 3 നേരമൊക്കെ വെച്ച് ബ്രഷിംഗ് ചെയ്യുകയും അത് 3-4 മിനിറ്റുകളെടുത്തൊക്കെ ബ്രഷിംഗ് ചെയ്യുമ്പോൾ ഇനാമിൽ നമ്മൾ പല്ല് ക്ലീൻ ആവുന്നതോടുകൂടി നമുക്ക് എന്നേക്കും സംരക്ഷിക്കപ്പെടേണ്ട ഒരു ഇനാമൽ അല്ലെങ്കിൽ പല്ലുകളുടെ ഇനാമൽ ഒരു പരിധി വിട്ട് തേഞ്ഞു പോകുന്ന ഒരു പ്രയാസം അല്ലെങ്കിൽ രോഗം അവിടെ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് സോഫ്റ്റ് ബ്രിസിൽ, സോഫ്റ്റ് ആയി കഴിഞ്ഞാലുള്ളൂ ഇതേപോലെ തന്നെ നമ്മുടെ പല്ലുകളുടെ ഘടന എന്ന് പറഞ്ഞാൽ പല ഭാഗങ്ങളും പല കുഴികളും അതുപോലെ രണ്ട് പല്ലുകൾക്കിടയിൽ ഗ്യാപ്പുകളൊക്കെ ഉള്ളതാണ്. അതിലേക്കൊക്കെ നാരുകൾ ഇറങ്ങി ചെല്ലണമെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ കട്ടി കുറഞ്ഞ ബ്രഷുകളാണ് അതിന് അനുയോജ്യമായിട്ടുള്ളത്. അതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കാനുള്ളത് എപ്പോഴും ഒരു ടൂത്ത് ബ്രഷ് നമ്മൾ എത്ര കാലം ഉപയോഗിക്കണം എന്നുള്ളതും ഒരു സംശയമാണ്. അതിൻ്റെ സാധാരണ അതിൽ വരുന്നത് പിന്നെ 3 മാസം എന്നുള്ളതാണ് പറയാറ്. അപ്പം നമ്മളൊരു മാനദണ്ഡമാക്കി എടുക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ബ്രഷുകളുടെ ആ ബ്രിസിൽസ് അല്ലെങ്കിൽ ആ നാരുകൾ വളഞ്ഞു തുടങ്ങും, അതിൻ്റെ അറ്റങ്ങളൊക്കെ ഒന്ന് വളഞ്ഞ് അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു രൂപമാറ്റങ്ങളൊക്കെ സംഭവിച്ചു തുടങ്ങിയാൽ പിന്നെ ആ ബ്രഷുകൾ ഒരിക്കലും ഉപയോഗിക്കരുത്. ആ ബ്രഷ് മാറ്റിയിട്ട് പുതിയ ബ്രഷ് ഉപയോഗിക്കണം എന്നുള്ളതാണ് അതിൽ പറയാനുള്ളത്.
1: സാർ വളരെ ഇമ്പോർട്ടൻ്റ് ആയ 2-3 കാര്യം സൂചിപ്പിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന്, ജനറലി ആളുകൾ യൂസ് ചെയ്യേണ്ട പേസ്റ്റിനെ കുറിച്ച്, ഫ്ലൂറിനേറ്റഡ് പേസ്റ്റാണ് യൂസ് ചെയ്യേണ്ടതെന്നും, അതുപോലെ തന്നെ അതിലേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ബ്രഷ് തിരഞ്ഞെടുക്കുമ്പോൾ സാധാരണക്കാരനെ എപ്പോഴും എനിക്ക് തോന്നുന്നത് പല ആളുകളും ഹാർഡിലേക്കാണ് ആദ്യം പോകാറുള്ളത് എന്നാണ്. അപ്പോൾ അത് സോഫ്റ്റോ അൾട്രാ സോഫ്റ്റോ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതമെന്നാണ് ഞാൻ സാറ് സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കിയത്. അതുപോലെ തന്നെ ഈ ബ്രഷിൻ്റെ ഒരു കാലാവധി, നമ്മൾ എത്ര കാലം യൂസ് ചെയ്യും എന്നുള്ളത് ഇന്ന് പല ആൾക്കാരും നെവർ മൈൻഡായിട്ട് കൊണ്ടുപോകുന്നതാണ്. പരമാവധി ഉപയോഗിക്കുക എന്നുള്ളതാണ് സാധാരണ ആളുകൾ ചെയ്യാറുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു രൂപമാറ്റം വരുന്ന സമയത്ത് നമുക്കത് മാറ്റാൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സാധാരണയായിട്ട് ഇപ്പോൾ നമുക്കറിയാം പല്ല് തേക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ നമ്മളെല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നതാണ്. പക്ഷേ ഈ പല്ല് തേക്കേണ്ട ഒരു ശാസ്ത്രീയ രീതി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശരിയായ രീതി ഒന്നും
0: ഇതും നമ്മൾ ശരിക്ക് നമ്മൾ ഒന്ന് തിരുത്തേണ്ട, പല ആളുകളും തിരുത്തേണ്ട ഒരു വിഷയം തന്നെയാണ് പല്ല് തേക്കേണ്ട രീതി. ഇത് ഇങ്ങനെ പറയാനുള്ളൊരു കാരണം എന്താ വെച്ചാൽ പലപ്പോഴും നമ്മളോട് രോഗികളൊന്ന് പറയാറുണ്ട്, ഡോക്ടറെ ഏറ്റവും കൂടുതൽ എൻ്റെ വീട്ടിൽ പല്ല് തേക്കുന്നത് ഞാനാണ്, ഞാൻ കുറേ കാലങ്ങളായിട്ട് 3 തവണയൊക്കെ ബ്രഷ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ 2 തവണ എന്തായാലും ചെയ്യും, പക്ഷെ ഏറ്റവും കൂടുതൽ പല്ലിന് കേടുള്ളതും എനിക്ക് തന്നെയാണ്, അത് കൂടുതൽ ബ്രഷിങ് ചെയ്തിട്ടാണോ എന്നുള്ളതൊക്കെ ചോദിക്കാറുണ്ട്. പല രോഗികളുടെ പ്രയാസങ്ങളാണത്. അപ്പോൾ നമ്മൾ പലപ്പോഴും അവരോട് ചോദിക്കും നിങ്ങൾ പല്ല് തേക്കുന്ന രീതി ഒന്ന് കാണിച്ചു തരാൻ പറയുമ്പോൾ പലപ്പോഴും അത് ശരിയായ രീതിയിലല്ല എന്നുള്ളതാണ്. നമ്മളെപ്പോഴും ക്വാണ്ടിറ്റിയേക്കാളും നമ്മൾ ക്വാളിറ്റിക്ക് പ്രാധാന്യം കൊടുക്കണം. ചിലപ്പോൾ നമ്മൾ ഒരു കുറേ തവണ ചെയ്യുന്നതിലുപരി ഒരു കാര്യം വളരെ കൃത്യതയോടുകൂടി വളരെ ക്വാളിറ്റിയോടുകൂടി ഒരു പ്രാവശ്യം ചെയ്യുന്നതായിരിക്കും ചിലപ്പോൾ നല്ലത്. അപ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ ഈ പല്ല് തേക്കുന്ന രീതി പലപ്പോഴും നമ്മൾ പഠിച്ചെടുക്കുന്നത് ഒന്നല്ലെങ്കിൽ നമ്മളെ മാതാപിതാക്കളുടെ നിന്ന് അല്ലെങ്കിൽ നമ്മളെ സഹോദരങ്ങളുടെ നിന്ന് അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും അടുത്തു നിന്നൊക്കെ ആയിരിക്കും. ഇന്ന് നമുക്ക് ഒരുപാട് പിന്നെ കൃത്യമായ പല്ല് തേക്കേണ്ട രീതി കണ്ടെത്താനുള്ള ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ അതൊന്ന് കറക്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചിട്ട് എന്തെങ്കിലും മാറ്റം അതിൽ വരുത്താനുണ്ടെങ്കിൽ മാറ്റം വരുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ആമുഖമായി പറയാനുള്ളത്. ഇനി പല്ല് തേക്കുന്ന രീതിയെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് പല്ലിൻ്റെ എല്ലാ ഭാഗങ്ങൾ അല്ലെങ്കിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് നമ്മുടെ ശരീരത്തിലൊരു ഭാഗമാണ്, നമ്മൾ ഡെയിലി നമ്മൾ വൃത്തിയാക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ നമ്മൾ ആ പല്ലുകളുടെ ഏതൊക്കെ ഭാഗങ്ങളാണ് ഉള്ളത് എന്നുള്ളതൊന്ന് മനസ്സിലാക്കണം. അതെല്ലാവർക്കും അറിയുന്നതായിരിക്കും, എന്നാലും ഒന്ന് ഈയൊരു പിന്നെ ചോദ്യത്തിൻ്റെ ഉത്തരം മുഴിപ്പിക്കുക എന്നുള്ള അർത്ഥത്തിൽ ഞാനതൊന്ന് വിശദീകരിക്കാം. ഒന്ന്, നമ്മൾ പുറമേ നിന്നൊരാൾ നമ്മളെ നോക്കുമ്പോൾ കാണുന്നൊരു ഭാഗമുണ്ട്, അതായത് പുറകുവശം. അത് നമ്മൾ അണപ്പല്ലുകൾക്കും മുൻപല്ലുകൾക്കും ആ ഒരു ഭാഗമുണ്ട്. ഈ അണപ്പല്ലിൻ്റെ ഇപ്പോൾ റൈറ്റ് സൈഡ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ പോയി ഫ്രണ്ട് ഭാഗവും അതുപോലെ ലെഫ്റ്റ് സൈഡും, ഇതിനൊക്കെ പുറകുവശമുണ്ട്. അതായത് പുറമേ നിന്ന് കാണുന്ന ഒരാൾ, നമ്മൾ വായ ചുണ്ട് തുറന്നു കഴിഞ്ഞാൽ കാണുന്നൊരു ഭാഗം, ചിരിക്കുമ്പോഴൊക്കെ കാണുന്നൊരു ഭാഗം, അതേപോലെ അതേ ഭാഗത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് ഉൾവശം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത് താഴെയുള്ള വരിയിലാണെങ്കിൽ നമ്മളെ നാവ് റെസ്റ്റ് ചെയ്യുന്നൊരു ഏരിയ, അതുപോലെ മുകളിലാണെങ്കിൽ നമ്മളെ അണ്ണാക്കിൻ്റെ ആ ഒരു ഭാഗം, അതും ഈ പറഞ്ഞ പോലെ അണപ്പല്ലുകൾക്കും മുൻപല്ലുകൾക്കും ഉണ്ട്. പിന്നെ വരുന്ന മൂന്നാമത്തെ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ചവക്കുന്ന ഭാഗമാണ്. ചവക്കുന്ന ഭാഗങ്ങൾ നമ്മൾ പല്ലുകൾ നമുക്ക് രണ്ടായി വേർതിരിക്കുമ്പോൾ മുൻപല്ലുകളും അണപ്പല്ലുകളുമായിട്ട് വേർതിരിക്കുക. അണപ്പല്ലുകൾ എപ്പോഴും ചവക്കാനുള്ളതാണ്. അപ്പോൾ അത് പരന്ന പ്രതലായിരിക്കും, അതിൽ പിന്നെ ഉയർച്ചയും താഴ്ചയും ഉണ്ടാകും, അത് കടിക്കുന്ന ആ ഒരു രീതിക്ക് വേണ്ടിയാണ്. അപ്പോൾ ആ ഒരു ഭാഗമുണ്ട് ചവക്കുന്ന പരന്ന പ്രതലം, അത് മുൻവശത്തെ പല്ലുകൾക്ക് അത് ചെറിയൊരു ഭാഗമായിരിക്കും, കാരണം കടിക്കാനുള്ള പല്ലുകളായതുകൊണ്ട് കുറച്ച് ഷാർപ്പായിരിക്കും. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ എല്ലാ ആളുകൾക്കും അറിയാം. ഇനി ഇതല്ലാത്തൊരു ഭാഗമുണ്ട്, അതെന്താണെന്ന് വെച്ചാൽ നമ്മളെ പല്ലുകൾ എല്ലാം തമ്മിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ്, പക്ഷേ ഒരുമിച്ചൊരുമിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ പല്ലുകളുടെ ഇടയിൽ ഒരു സ്പേസ് ഉണ്ട്, അത് വളരെ ശ്രദ്ധയോടുകൂടി ക്ലീൻ ചെയ്യേണ്ട ഒരു ഭാഗമാണ്. അതൊരിക്കലും നമ്മളെ സാധാരണ ടൂത്ത് ബ്രഷ് വെച്ച് ഉപയോഗിച്ചുകൊണ്ട് ആ ഏരിയ നമുക്ക് ക്ലീൻ ചെയ്യാൻ കഴിയൂല. അതിന് നമ്മൾ ഡെൻ്റൽ ഫ്ലോസ് പോലത്തെ സംഭവങ്ങൾ എടുത്തിട്ട് ഞാൻ ഇതിൽ വിശദീകരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള വസ്തുക്കൾ വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് ബ്രഷ് ചെയ്യേണ്ടതുള്ളത്. അപ്പോൾ ഈ ബ്രഷിങ് ചെയ്യുമ്പോൾ സാധാരണ വരുന്ന കുറേ പിന്നെ ചെയ്തു വരുന്ന രീതികൾ ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കളോട് പറയാനുള്ളത്, അതിൽ എന്തെങ്കിലും തിരുത്തലുകൾ ഉണ്ടെങ്കിൽ തിരുത്തിപ്പോയാൽ ഒരു പരിധിവരെ നിങ്ങൾക്ക് പല്ലുകളെ പിന്നെ പല്ലുകളെ ആരോഗ്യം അല്ലെങ്കിൽ പല്ല് പോടാകുന്നതോ മോണരോഗങ്ങളോ ഒക്കെ തടയാമെന്നുള്ളതാണ്. ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ റൈറ്റ് സൈഡിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളെ ഈ അണപ്പല്ലുകളിൽ നിന്ന് തുടങ്ങും. മുകളിലെ ഏരിയയിൽ അണപ്പല്ലിൽ നമ്മൾ ബ്രഷ് വെച്ച് കഴിഞ്ഞാൽ ആ ബ്രഷിൻ്റെ നാരുകൾ ഏകദേശം ഒരു രണ്ടല്ലെങ്കിൽ മൂന്ന് പല്ലിൽ പിന്നെ വന്ന് നിൽക്കും. ഏറ്റവും അറ്റത്തെ അണപ്പല്ലിൽ നിന്ന് തുടങ്ങുകയാണ് ഈ റൈറ്റ് സൈഡിൽ നിന്ന്. എന്നിട്ട് നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യാറുള്ളത് ഉള്ളിലോട്ടും പുറത്തോട്ടും ആക്കിയിട്ടാണ് ബ്രഷിങ് ചെയ്യുക, ഉള്ളിലോട്ടും പുറത്തോട്ടും. അതിന് പകരം നമ്മൾ ചെയ്യേണ്ടത് മൈൽഡ് റൊട്ടേഷനാണ്, ഒരു റൗണ്ട് മോഷനിലാണ് ചെയ്യേണ്ടത്. ഈ റൗണ്ട് മോഷനിൽ ചെയ്തെങ്കിലുള്ളൂ പല്ലുകളുടെ ഇടയും മോണയും പല്ലും ചേർന്ന് നിൽക്കുന്ന ഭാഗങ്ങളും ഇപ്പം നമ്മളീ പറഞ്ഞ പുറം ഭാഗങ്ങളും ഒക്കെ ക്ലീനായി വരുള്ളൂ. അതിങ്ങനെ റൊട്ടേഷൻ ചെയ്ത് ചെയ്ത് നമ്മൾ ആ മൂന്ന് പല്ലിന്ന് ഇപ്പുറത്തെ മൂന്ന് പല്ലിലേക്ക് കൊണ്ടുവന്ന് മുൻവശത്തേക്ക് കൊണ്ടുവന്ന് മുൻവശത്തെത്തുന്ന സമയത്തും നമ്മൾ ഈ റൊട്ടേഷനാണ് ചെയ്യേണ്ടത്. സാധാരണ കണ്ടുവരുന്നത് പിന്നെ റൈറ്റ് ലെഫ്റ്റ് മോഷനിലാണ്, അതായത് വലത്തോട്ടും ഇടത്തോട്ടും ചെയ്യുന്ന രീതിയാണ് ചെയ്യേണ്ടത്, ചെയ്ത് കാണുന്നത്. അത് തീർച്ചയായിട്ടും തെറ്റായ രീതിയാണ്. അപ്പോൾ അവിടെയും റൊട്ടേഷനോ അല്ലെങ്കിൽ മുകളിലോട്ടും താഴോട്ടുമുള്ള മോഷനാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോഴുള്ള പല്ലുകളുടെ ഇടയും ഈ പറഞ്ഞ പോലെ മോണയും പല്ലും ചേർന്ന് നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ക്ലീൻ ആവുള്ളൂ. അത് നമ്മൾ ഇതേ ഇതേ സംഭവം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ലെഫ്റ്റ് സൈഡിലേക്കും റിപ്പീറ്റ് ചെയ്യുക. ഇത് മുകളിലെ ഏരിയയിലും താഴത്തെ ഏരിയയിലും പുറമെ കാണുന്ന പല്ലുകളുടെ ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ഇതിൻ്റെ തന്നെ ഉൾവശം ഇതുപോലെ തന്നെ സാധാരണ നമ്മൾ ചെയ്യുന്ന ഉൾവശം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും കൂടുതൽ വായലിലെ അഴുക്കടിഞ്ഞു കൂടുന്നത് താഴെ വരിയിലെ മുൻപല്ലുകളുടെ ഉള്ളിലെ ഭാഗമാണ്, അതായത് നമ്മൾ താഴെ ഏരിയയിലെ മുൻവശത്തെ പല്ലുകളുടെ ഉൾഭാഗം. അപ്പോൾ ആ ഭാഗം നമ്മൾ ബ്രഷ് കുത്തനെ പിടിച്ചുകൊണ്ട് താഴക്കും മേലക്കും ആക്കിയിട്ട് കുറച്ച് സമയം എടുത്ത് എപ്പോഴും ബ്രഷിങ് ചെയ്യുമ്പോൾ കണ്ണാടിയിൽ നോക്കി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. എന്നാലേ നമുക്ക് എല്ലാ ഭാഗവും ക്ലീൻ ആവുന്നുണ്ടോ നോക്കാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ ഉൾഭാഗം, നാവുകൾ പിന്നെ റെസ്റ്റ് ചെയ്യുന്ന ആ ഉൾഭാഗവും ഇതുപോലെ തന്നെ ബ്രഷിങ് ചെയ്യേണ്ടതുണ്ട്. അവിടെയും അഴുക്ക് നല്ലോണം ഇരിക്കും. അത് മുകളിലെ ഏരിയയിലും അണ്ണാക്കിൻ്റെ ആ ഭാഗങ്ങളും ക്ലിയർ ചെയ്യുക. പിന്നെ ചവക്കുന്ന ഭാഗം നമ്മളെല്ലാവരും സാധാരണ ചെയ്തു വരുന്ന രീതി തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് ഉള്ളിലോട്ടും പുറത്തോട്ടും ആക്കിയിട്ട് കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിൽ പറയാനുള്ളത്. ഇത്ര ഇങ്ങനെയാണ് പിന്നെ ബ്രഷിങ് ചെയ്യേണ്ട രീതി. അത് നമ്മൾ കുറച്ച് രാത്രി കുറച്ച് സമയം എടുത്തിട്ടും പിന്നെ അതുപോലെ ശരിക്കും ശാസ്ത്രീയ സമയം എന്ന് പറഞ്ഞാൽ 2 മിനിറ്റാണ് ബ്രഷിങ് ചെയ്യേണ്ടത്. പക്ഷേ 2 മിനിറ്റ് കൊണ്ട് ചിലപ്പോൾ കൃത്യമായി ചെയ്യാൻ കഴിയണമെന്നില്ല. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ 3-3.5 മിനിറ്റോ ഒക്കെ വരെ എടുക്കാം. പക്ഷെ അതിലേറെ സമയം എടുത്തിട്ട് ചെയ്യുന്നത് എപ്പോഴും അപകടം ഉണ്ടാക്കുന്നുള്ളതാണ്.
1: ഓക്കെ, നമുക്ക് അറിയാം പല്ല് തേക്കുന്നതോടൊപ്പം അല്ലെങ്കിൽ പല്ല് ക്ലീൻ ചെയ്യുന്നതോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ വൃത്തിയാക്കേണ്ട ഒന്നാണ് വായയിലെ നാവ് കൂടി. അപ്പോൾ ഈ നാവ് ക്ലീൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊന്ന് വളരെ ചുരുക്കിയൊന്ന് പറയാം.
0: ഈ നാവ് ക്ലീനിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പിന്നെ നാവ് ക്ലീനിങ് എന്നുള്ളത് ഒഴിവാക്കി നമ്മൾ അതിനെ മനസ്സിലാക്കുന്ന നാവ് ടങ്ക് ബ്രഷിങ് എന്നാക്കിയാൽ പ്രശ്നം തീർന്നു. കാരണം നാവ് ഒരിക്കലും ഒരു പിന്നെ ടങ് ക്ലീനർ മെറ്റൽ ടങ് ക്ലീനറോ പ്ലാസ്റ്റിക് ടങ് ക്ലീനറോ ഒന്നും ഇട്ടിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. സോഫ്റ്റ് ആയിട്ടുള്ളൊരു ടിഷ്യൂ ആണ്, അതിൽ സോഫ്റ്റ് ആയിട്ടുള്ള കുറേ പിന്നെ വസ്തുക്കളാണ് ഉള്ളത്. നമ്മൾ ടേസ്റ്റ് നമുക്ക് കിട്ടണ്ടേ, രുചി കിട്ടണ്ടേ. അപ്പോൾ അതിന് ജസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്ന ബ്രഷ് തന്നെ വെച്ചിട്ട് ടങ് ഒന്ന് എന്ത് ചെയ്താൽ മതി, ബ്രഷ് ചെയ്താൽ മതി. ചില ബ്രഷിൻ്റെ പുറകിൽ ഒരു ഇത് വരാറുണ്ട്, അല്ലെങ്കിൽ അത് വെച്ച് ജസ്റ്റ് ഒന്ന് വല്ലാതെ പിന്നെ ഹാർഡാക്കി ചെയ്യേണ്ട കാര്യമില്ല. വളരെ മൃദുലമായിട്ട് ടങ് ഒന്ന് ബ്രഷ്. അപ്പോൾ ടങ് ക്ലീനിങ് എന്നുള്ള കൺസെപ്റ്റ് മാറ്റിയിട്ട് ടങ് ബ്രഷിങ് എന്നാക്കി കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. അതേ ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ബ്രഷിങ് ചെയ്താൽ മതി.
1: ഓക്കെ, നമുക്ക് അനുവദിക്കപ്പെട്ട സമയം അവസാനിക്കുകയാണ്. ഇൻഷാല്ലാ ഇത് ഈ ഒരു ദന്ത ആരോഗ്യം ഒരു പ്രാഥമിക പഠനം എന്നുള്ളതിൻ്റെ ഒരു തുടർ എപ്പിസോഡുകൾ നമുക്ക് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇൻഷാല്ലാ ഓരോ എപ്പിസോഡുകളിലായിട്ട് ഇതിൻ്റെ ദന്ത രോഗങ്ങളെക്കുറിച്ചും അതിൻ്റെ പ്രതിവിധിയെക്കുറിച്ചും ചികിത്സാ രീതികളെക്കുറിച്ചുമൊക്കെ ഇൻഷാല്ലാ നമുക്ക് പ്രതിപാദിക്കാം. ഇന്ന് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൽ ഈ ചർച്ചയിൽ പങ്കെടുത്ത ഡോക്ടർ ഹാഫിസ് അഹമ്മദിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അദ്ദേഹം പുലാമന്തോൾ സിറ്റി ഡെൻ്റൽ ക്ലിനിക്കിലെ ഡെൻ്റൽ സർജൻ കൂടിയാണ്. ഇൻഷാല്ലാ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: ജസാകുമുല്ലാഹു ഖൈറൻ. ആരോഗ്യ വിചാരം പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ സമാപിക്കുകയാണ്. ദന്താരോഗ്യം ഒരു പ്രാഥമിക പഠനം. ഈ വിഷയവുമായി ശ്രോതാക്കളോടൊപ്പം ചേർന്നത് ഡോക്ടർ ഹാഫിസ് മുഹമ്മദ്, അദ്ദേഹത്തോടൊപ്പം പീസ് റേഡിയോ പ്രതിനിധി മൂസ പി പി.
3: മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും സുന്ദരമായ തണലാണ് കുടുംബം. കരുതലോടെയും വിട്ടുവീഴ്ചകളോടെയും പരസ്പരം ചേർത്തുപിടിക്കേണ്ട പരിശുദ്ധമായ ബന്ധങ്ങൾ. എന്നാൽ സന്തോഷവും സമാധാനവും നിറയേണ്ട നമ്മുടെ വീടുകളിൽ ഇന്ന് എത്ര പെട്ടെന്നാണ് സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നത്! നിസ്സാരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ വാക്കേറ്റങ്ങളായി മാറുന്നു. തുറന്നു സംസാരിക്കാൻ മടിക്കുന്ന മനസ്സുകൾക്കിടയിൽ അകൽച്ച രൂപപ്പെടുന്നു. സ്വാർത്ഥതയും പരസ്പര വിശ്വാസമില്ലായ്മയും അനാവശ്യവാശികളും കാരണം എത്രയോ നല്ല ബന്ധങ്ങളാണ് തകർന്നുപോകുന്നത്. സ്നേഹം നിറയേണ്ട മനസ്സുകളിൽ സംശയങ്ങളും വെറുപ്പും വിദ്വേഷവും നിറയുമ്പോൾ ആത്മാർത്ഥതയില്ലാത്ത പെരുമാറ്റങ്ങൾ ആ ബന്ധങ്ങളുടെ അടിത്തറ തന്നെ ഇളക്കി മറിക്കുന്നു. മാനസികമായ സന്തോഷം നഷ്ടപ്പെട്ട് പ്രിയപ്പെട്ടവരുടെ ഇടയിൽ പോലും ഒറ്റപ്പെട്ടു പോകുമ്പോൾ ഈ പ്രതിസന്ധികൾക്ക് എങ്ങനെ ഒരു പരിഹാരം കണ്ടെത്തുമെന്നറിയാതെ പലരും പകച്ചു നിൽക്കുകയാണ്. സമാധാനമുള്ള ഒരു കുടുംബാന്തരീക്ഷം വീണ്ടെടുക്കാൻ ആഗ്രഹിക്കാത്തവരായി ആരാണുള്ളത്? ഇതാ നിങ്ങളുടെ വീടുകളിൽ വീണ്ടും സ്നേഹത്തിന്റെ തെളിച്ചം തിരികെ കൊണ്ടുവരാൻ, സമാധാനത്തിന്റെ നിമിഷങ്ങൾ വീണ്ടെടുക്കാൻ പീസ് റേഡിയോ കൂടെയുണ്ട്. പീസ് റേഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്നേഹക്കൂട്. കുടുംബജീവിതത്തിലുണ്ടാകുന്ന ചെറുതും വലുതുമായ പ്രശ്നങ്ങളെ വിവേകത്തോടെ എങ്ങനെ കൈകാര്യം ചെയ്യാം? ദാമ്പത്യത്തിലും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിലും പരസ്പരം മനസ്സിലാക്കി ജീവിക്കേണ്ടത് എങ്ങനെ? തകർന്നു പോകുന്ന ബന്ധങ്ങളെ ചേർത്തുപിടിക്കാനും കുടുംബത്തിൽ സന്തോഷം നിലനിർത്താനും ആവശ്യമായ മികച്ച ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളുമായി ഈ പരിപാടി നിങ്ങളിലേക്ക് എത്തുകയാണ് സ്നേഹക്കൂട്. പ്രശ്നങ്ങൾക്ക് മുന്നിൽ പതരാതെ ശരിയായ ദിശാബോധത്തോടെ മുന്നോട്ടു പോകാൻ സ്നേഹക്കൂട് നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ വീടുകളെ സ്നേഹം കൊണ്ട് സുരക്ഷിതമായ ഒരു തണലാക്കി മാറ്റാൻ കേൾക്കാൻ മറക്കരുത് സ്നേഹക്കൂട്. പീസ് റേഡിയോ ആപ്പിലൂടെ കേൾക്കാം. സന്തോഷമുള്ള ഒരു കുടുംബത്തിനായി എന്നും എന്നും സ്നേഹക്കൂട്.

0: ഡ്രൈവിംഗിലാണോ, അടുക്കളയിലെ തിരക്കിലാണോ, അതോ വിശ്രമവേളയിലോ, പീസ് റേഡിയോ എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. ഖുർആൻ പാരായണവും പഠനവും പ്രഭാഷണങ്ങളും നന്മയുടെ ശകലങ്ങളുമായി നിങ്ങളുടെ ഓരോ നിമിഷവും ധന്യമാക്കാൻ പീസ് റേഡിയോ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ ഈ നല്ല കൂട്ടുകാരനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ? പീസ് റേഡിയോയ്ക്കായി നമുക്കും എന്തെങ്കിലും ചെയ്യാം. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ കാലോചിതമായ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലത് ഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا
3: شريك له أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر
4: ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു.
5: അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വ ഇലൈക നുഷൂർ.
4: അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
6: اللهم بك اصبحنا وبك امسينا وبك نحيا وبك نموت واليك النشور
7: سيد الاستغفار
6: اللهم انت ربي لا اله الا انت
5: اللهم انت ربي لا اله الا انت خلقتني وانا عبدك وانا على عهدك ووعدك ما استطعت اعوذ بك من شر ما صنعت ابوء لك بنعمتك علي وابوء بذنبي فاغفر لي فانه لا يغفر الذنوب الا انت
4: اللهوവേ നീയാണ് എൻ്റെ നാഥൻ. നീ അല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു. നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക്കൽ ഹംദു വലക്കൽ ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: اللهم ما اصبح بي من نعمه او باحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم
0: حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم انك الله مدي അവനല്ലാതെ ആരാധ്യനില്ല, അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു, അവൻ മഹത്തായ സിംഹാസനത്തിന്റെ നാഥനാണ്.
2: بالله من الشيطان الرجيم بسم الله الرحمن الرحيم

ഇഴവുകൾ മനുഷ്യനെന്നതിൻ്റെ അടയാളമാണ്. എന്നാൽ അവ തിരിച്ചറിഞ്ഞ് തൗബയോടെ അള്ളാഹുവിലേക്ക് മടങ്ങുന്നതാണ് യഥാർത്ഥ വിജയം. ഓരോ പുതിയ ദിവസവും നമ്മെ പരലോകത്തേക്ക് അടുപ്പിക്കുന്ന യാത്രയിലെ മറ്റൊരു പടിയാണ്. ആ യാത്രയെ നന്മകളാൽ അലങ്കരിക്കാം. ഈ ദിനവും പുതു നന്മകൾക്കായി നമുക്കാവട്ടെ.

0: ഇന്നത്തെ ലൈവ് സെഷൻ ഹോസ്റ്റ് ചെയ്യുന്നത് ഞാൻ അബ്ദുള്ള സുഹൈർ ചുങ്കത്തറ, എന്നോടൊപ്പം
1: മുസ്തഫ അൻസാരി എപ്പിക്കാട്. ഇന്ന് 2026 സെപ്റ്റംബർ 1 ചൊവ്വ, ഹിജ്റ വർഷം 1448, റബീഉൽ അവൽ 19,
0: കൊല്ലവർഷം 1202, ചിങ്ങം 16.

0: ശരി, നമ്മളൊക്കെ പ്രസംഗങ്ങൾ കേൾക്കുന്നവരാണ്.
1: അപ്പോ
0: ദീനിയായ പ്രഭാഷണങ്ങൾ കേൾക്കുന്നുണ്ടാവും, പൊതുവായിട്ടുള്ള പ്രഭാഷണങ്ങളൊക്കെ കേൾക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് ക്ലിക്കായ ചില വാചകങ്ങളുണ്ടാവും, ചില മറുപടികളാവാം, അല്ലെങ്കിൽ ചില കമൻറ്റുകളാവാം പ്രഭാഷകരുടെ ഭാഗത്തുനിന്ന്. അതിൽ നമ്മുടെ പ്രേക്ഷകർക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ചില പ്രയോഗങ്ങളുണ്ടാവും അല്ലേ, നല്ല ഭാഷാപരമായി നല്ല ഉന്നതമായിട്ട് നിൽക്കുന്ന പ്രയോഗങ്ങളാവാം, അല്ലെങ്കിൽ അവരുടെ മനസ്സിനെ സ്ട്രൈക്ക് ചെയ്ത ചില പ്രയോഗങ്ങളാവാം. അപ്പോൾ നമുക്കും അങ്ങനെയൊക്കെ ഓരോ പ്രയോഗങ്ങൾ പറയാനുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മുടെ ശ്രോതാക്കൾ അതൊന്ന് നമ്മളുമായിട്ട് ഷെയർ ചെയ്താലോ.
1: യെസ്, അപ്പോൾ ഇന്നത്തെ ഒരു ഷെയറിംഗ് അതായിക്കോട്ടെ.
0: അതെ അതെ,
1: ഇൻഷാല്ലാ.
0: അതായാലും ആളെ പേര് പറയണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ആ പ്രഭാഷകന്റെയോ അല്ലെങ്കിൽ ആ പണ്ഡിതന്റെയോ ആ വ്യക്തിയുടെയോ പേര് പറയാതെയും നമുക്ക് ഇത് പറയുകയൊക്കെ ചെയ്യാം അല്ലേ.
1: അതായത് അവരുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് പിന്നെ ഫീൽ ചെയ്ത അല്ലെങ്കിൽ ഒരു പ്രത്യേകമായി തോന്നിയ ഒരു പ്രയോഗമോ വാചികമോ അല്ലേ. ഓക്കെ, ചില ആളുകളുടെയൊക്കെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവുക, ഒരു ചെറിയ ഉപമകളോ ഉദാഹരണങ്ങളോ അല്ലെങ്കിൽ അത്തരം പ്രയോഗങ്ങളായിരിക്കും അല്ലേ. അപ്പൊ അതാണ് നമ്മൾ ഉദ്ദേശിക്കണം അല്ലേ, ഇൻഷാല്ലാ. ഓക്കെ, നമ്മുടെ കൂടെ ചേർന്ന് ഒട്ടനവധി ആളുകളുണ്ട്, അവരിലേക്ക് നമുക്കൊന്ന് പോവാം.
0: സലാം പറയുന്നതോടൊപ്പം തന്നെ എല്ലാവർക്കും സുഖമല്ലേ, കിച്ചണിൽ കയറിയാൽ ആദ്യം പീസ് റേഡിയോ ഓൺ ചെയ്യണം, എന്നാലേ സമാധാനം വരികയുള്ളൂ. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അള്ളാഹു തക്കതായ പ്രതിഫലം തരട്ടെ, ആമീൻ എന്ന് ഉമ്മു ഫർഹീൻ കരിപ്പോൾ മലപ്പുറം നമ്മളോട് ഷെയർ ചെയ്യുന്നുണ്ട്. നമ്മളോട് അസ്സലാമു അലൈക്കും പറഞ്ഞുകൊണ്ട് ബഷീർ എം കെ പോത്താങ്കണ്ടം, റസിയ ചെങ്ങാനി, നബീസത്ത് കൊല്ലം, ഹുസൈൻ വി എം ഇടത്തനാട്ടുകര ഉപ്പുകുളം, അസ്മാ ബി പെരിന്തൽമണ്ണ, ഹനീന സുൽഫി കൊട്ടാരക്കര, റസി സീനത്ത് പകര, ജംഷീർ മുട്ടിൽ, ബിനിത നച്ചിമ ആലുവ, റംല പി സി ചിങ്ങപുരം, സൈനബി പി എൻ കാലിക്കറ്റ്, നസീമ ചക്കുംകടവ്, എം എ ഗഫൂർ പാലത്തിങ്കൽ, സബീന തത്തമംഗലം, വഹീദ അട്ടിക്കോട്ട്, സുഫൈജ കാപ്പാട്, സാജിദ ഷംസു കാസർഗോഡ്, ഉമ്മർ കളപ്പാറ പാലക്കാഴി, മൈമൂന പാറപ്പുറം, സഫിയ വി കെ പത്തപ്പിരിയം, ബുഷറ കെ മുറയൂർ, അബ്ദു എടത്തനാട്ടുകര, അമീർ ടി എടത്തനാട്ടുകര, മനാഫ് പാലക്കാഴി, ജുമൈലത്ത് തുറക്കൽ, മുംതാസ് ബേപ്പൂർ, മനാഫ് പാലക്കാഴി, ഖദീജ സാലിഹ് കൊപ്പം.
1: യെസ്, അങ്ങനെ ഒട്ടനവധി ആളുകൾ നമ്മോടൊപ്പം ചേർന്നിരിക്കുകയാണ്, അൽഹംദുലില്ലാ. അപ്പം ഇന്നിപ്പോൾ ഒരു പ്രത്യേകത ഉണ്ടല്ലോ മാഷേ.
0: ഇന്നിപ്പോൾ എന്താണ് പ്രത്യേകത?
1: ഇന്ന് ഒന്നാം തീയതിയാണ്.
0: ഒന്നാം തീയതിയാണ്.
1: ഒന്നാം തീയതി മാത്രമല്ല, നമ്മുടെ പ്രത്യേകം ഓർമ്മപ്പെടുത്താണ്, നമ്മളെ പാരന്റിങ് കോഴ്സ് തുടങ്ങുന്ന ദിവസമാണ്
0: അല്ലേ.
1: അപ്പോൾ ഇന്ന് നമ്മൾ ശ്രോതാക്കളോട് ചോദിക്കാൻ മനസ്സിൽ കരുതിയിരുന്നു, എന്നാലും നമ്മൾ അങ്ങോട്ട് പറയണം അല്ലേ. ഇന്നത്തെ ദിവസം നമ്മൾ പരമാവധി നമ്മൾ ഓരോരുത്തരും നമ്മളെല്ലാവരും പാരൻസാണ്. അപ്പോൾ നമുക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്നൊരു കോഴ്സാണ് പീസ് റേഡിയോയിൽ. നമുക്ക് ഫ്രീ ആയിട്ട് നമ്മൾ ഒരുപാട് പണം ചിലവഴിക്കേണ്ടി വരുന്ന ഒരു ഫീൽഡാണിന്ന് യഥാർത്ഥത്തിൽ അത്തരം കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് നമുക്ക് പീസ് റേഡിയോ നമ്മളെ കേട്ടിട്ട് പോലെ, അതുപോലെ 500 പോലെ ഒരുപാട് വിജ്ഞാനത്തിൻ്റെ ഒരു ലോകം തുറന്ന് തന്നതുപോലെ ഇന്ന് മറ്റൊരു ലോകത്തേക്ക് നമ്മൾ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. എല്ലാവരും മനസ്സിലാതുണ്ടാവണമെന്ന്.
0: അപ്പോൾ ഇന്ന് ഒന്നാം തീയതിയാണ്, നമ്മുടെ പാരന്റിങ് കോഴ്സ് തുടങ്ങുകയാണ്. നമ്മളെല്ലാവരും പാരൻസ് ആണ്, അധികവും ഇത് കേൾക്കുന്നവരിലധികവും പാരൻസ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ പാരന്റിങ്ങിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ള ചിന്ത നമുക്ക് വേണം. നമ്മുടെ ശരിയായ പാരന്റിങ്ങിൻ്റെ ഒന്നാം തീയതി ആകട്ടെ ഇന്ന്.
1: ഹുസൈൻ സൽഫി ഉസ്താദിൻ്റെ ആത്മാർത്ഥമായ റബ്ബിലേക്ക് എൻ്റെ കൂടെ എൻ്റെ റബ്ബ് ഉണ്ടെന്നുള്ള ഒരു വിഷയമാണ് എൻ്റെ മനസ്സിലേക്ക് ഉൾക്കൊണ്ടത് എന്നാണ് ഒരാൾ പറയണത്.
0: അതെ അതെ, നമ്മുടെ ഒരു അതൊരു അതിശക്തമായ ഒരു വാക്കായി ഒരു ഏതൊക്കെയോ സാഹചര്യങ്ങളിൽ അത് തോന്നിയിട്ടുണ്ട് എന്നുള്ളതാണ് കമൻ്റ് ചെയ്തിട്ടുള്ളത്.
1: യെസ്.
0: പിന്നെയും ഒരുപാട് നമ്മുടെ ശ്രോതാക്കൾ സലാം പറഞ്ഞിട്ടുണ്ട് നമ്മളോട്. ഓരോരുത്തരുടെയും പേര് വായിക്കണമെന്നുണ്ട്, നമുക്ക് നമ്മുടെ പ്രോഗ്രാമുകളിലേക്ക് പോകേണ്ടതുമുണ്ട്. നമുക്ക് എല്ലാം കൂടി കഴിയുന്ന രീതിയിൽ നമുക്ക് ചെയ്യാമെന്ന് തോന്നുന്നു. കുറച്ചാളുകളെയും കൂടിയും വായിക്കാൻ പറ്റുമോ? എന്താ അവസ്ഥ?
1: നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മളെ മധുരം ഖുർആൻ എന്ന് കേട്ടിട്ട് വരെ അല്ലേ.
0: യെസ്.
2: أعوذ بالله من الشيطان الرجيم
3: وجعلنا السماء سقفا محفوظا وهم عن آياتها معرضون
1: ما شاء الله മധുരം ഖുർആനിൽ നമ്മൾ കേട്ടത്
0: സൂറത്തുൽ അംബിയായിലെ 32-33 വചനങ്ങളാണ്. അള്ളാഹുവിൻ്റെ മഹത്തായ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏവർക്കും ആശ്വാസകരവും റബ്ബിലേക്കടുക്കാൻ പ്രചോദനവുമായ ചില വചനങ്ങളാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. പലതരം സൃഷ്ടിപ്പുകൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേകം തന്നെയാണ്, അതിൻ്റെ മേലെ ഒന്നില്ല എന്ന് തെളിയിക്കുന്ന വാചകങ്ങൾ, നമ്മുടെ മനസ്സിനെ കുളിർപ്പിക്കുന്ന ചില വാചകങ്ങളാണ് അല്ലേ ഇവിടെ പാരായണം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അർത്ഥത്തിലേക്കൊന്ന് പോയി വരികയാണെങ്കിൽ, ആകാശത്തെ നാം സൂക്ഷിച്ചു നിർത്തപ്പെട്ട ഒരു മേൽപ്പുരയും ആക്കിയിരിക്കുന്നു, അവരാകട്ടെ അതിലെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് തിരിഞ്ഞു കളയുന്നവരാകുന്നു എന്നാണ്.
1: അതെ, ഇവിടെ ഈ ആയത്തുകൾ നമ്മെ ചിന്തിപ്പിക്കുന്ന ഒട്ടനവധി മേഖലകളുണ്ട്. സൃഷ്ടിപ്പും, നമ്മൾ യാതൊരു ചെലവുമില്ലാതെ അല്ലെങ്കിൽ കാശടക്കാതെ നമ്മൾ ആസ്വദിക്കുന്ന ഈ വെളിച്ചവും പ്രകാശവും എല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് എന്നും, അതെല്ലാം അതിൻ്റെതായ ഒരു രൂപത്തിൽ യാതൊരു കൂട്ടിമുട്ടലുകളില്ലാതെ അള്ളാഹു നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു എന്നതൊക്കെ നമുക്കിതിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്നത്.
0: ഇതിൽ ചില ഉദാഹരണങ്ങളും കൂടി അള്ളാഹു പറഞ്ഞു തരുന്നുണ്ട്. രാവ്, പകൽ, സൂര്യൻ, ചന്ദ്രൻ എന്നിവയെ പടച്ചുണ്ടാക്കിയവനത്രേ അള്ളാഹു. ഓരോന്നും ഓരോ ഭ്രമണപഥത്തിൽ നീന്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതൊക്കെ അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്, പിന്നെ ഇതൊക്കെ അള്ളാഹുവിന് ഉദ്ദേശിക്കുന്ന രീതിയിൽ മാറ്റിമറിക്കാനൊക്കെ പറ്റും. ഇതൊക്കെ അള്ളാഹുവിന്റെ കീഴിലാണ്. നമ്മൾ ഈ സുരക്ഷിതമായ ജീവിതം എന്തും സംഭവിക്കാവുന്ന രീതിയിൽ അള്ളാഹുവിന്റെ കൈകളിലാണ് എന്ന് നമുക്ക് അറിയാം. പക്ഷേ ജനങ്ങൾ ഇതൊന്നും മനസ്സിലാക്കാതെ ഇത്രയും വലിയ സൗകര്യങ്ങൾക്കുള്ളിൽ അള്ളാഹുവിനെ നിഷേധിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്.
1: ഇവിടെ ശരിക്കും ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഈ ഒരായത്തിലൂടെ പോയപ്പോൾ ഓർമ്മ വന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഈ അള്ളാഹുവിനെ നിഷേധിക്കുന്ന അല്ലെങ്കിൽ ദൈവം എന്ന ഒരു ശക്തിയെ നിഷേധിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരു മുമ്പിൽ നമുക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഒരാളിങ്ങനെ കോഴിക്കോട് കടപ്പുറത്ത് വന്നിട്ട് ഇങ്ങനെ വിളിച്ച് പറയാണ്, പിന്നെ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠന് ഗൾഫിലാണ്, അപ്പോൾ ഇവിടെ നിന്നിട്ട് അയാളിങ്ങനെ വിളിക്കുകയാണ്, എന്ത് അയാളെ ജ്യേഷ്ഠൻ്റെ പേര് വിളിച്ചിട്ട് ഇങ്ങനെ വിളിക്കുകയാണ് സ്വാഭാവികമായിട്ട്. അപ്പോൾ കാണുന്ന ആൾക്കാരെന്താ പറയുക, ഈ ചങ്ങൈക്ക് എന്താ വട്ടുണ്ട് അല്ലേ. കാരണം എന്താ, അപ്പോൾ പറയണേ ഇതിൻ്റെ അപ്പുറത്ത് എന്താണ്, എൻ്റെ ജ്യേഷ്ഠനുണ്ട് അല്ലേ. അപ്പം എൻ്റെ ജ്യേഷ്ഠന് ഈ പിന്നെ കടലുകൾക്ക് അപ്പുറത്ത് പിന്നെ ഒരു രാജ്യത്ത് ജോലി ചെയ്യുകയാണ് അല്ലെങ്കിൽ അവിടെ ജീവിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഇവിടെ നിന്നിങ്ങനെ വിളിക്കണ, ഈ കടപ്പുറത്ത് പോയിട്ട് ഇങ്ങനെ വിളിക്കുമ്പോൾ ഇയാളെ നമ്മൾ പൊട്ടനെന്ന് വിലയിരുത്തുമ്പോഴും അവിടെ ഒരു സംഗതി നമുക്ക് തിരിച്ചറിയാണ്ട്, നമ്മുടെ ഒരു ശബ്ദത്തിന് പരിമിതികളുണ്ട്. അതുകൊണ്ടാണ് അവിടെ ഒരാളില്ല എന്ന് പറയാൻ പറ്റുമോ? അതായത് കടലുകൾക്ക് അപ്പുറത്ത് ഒരു മറ്റൊരു രാജ്യത്ത് എൻ്റെ സഹോദരനുണ്ട് എന്ന് ഇയാൾ പറയുമ്പോൾ ഇയാൾക്ക് ഇവിടുന്ന് വിളിച്ചാൽ ആ ശബ്ദം അങ്ങോട്ട് എത്തൂല, സ്വാഭാവികമല്ലേ. അപ്പം അതിന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, നമ്മുടെ ശബ്ദത്തിന് പരിമിതിയുണ്ട്, നമ്മുടെ കാഴ്ചക്ക് പരിമിതിയുണ്ട്, നമ്മുടെ ചിന്തക്ക് പരിമിതിയുണ്ട്, നമ്മുടെ ബുദ്ധിക്കും പരിമിതിയുണ്ട്. അപ്പം നമ്മുടെ ബുദ്ധിയുടെയൊക്കെ അപ്പുറത്തുള്ള ഒരു ലോകത്താണ് പടച്ചവനുള്ളത്. അത് തിരിച്ചറിവിലേക്ക് നമുക്ക് പോകാൻ കഴിയും.
0: ഇത് പാരായണം ചെയ്ത ആളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അബ്ദുറഹ്മാൻ അസ്സുദൈസി ഹഫിള്ളാഹുല്ല, അദ്ദേഹത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം. നമ്മുടെ പ്രിയപ്പെട്ട ഹറമിലെ പ്രധാന ഇമാമാണ് അദ്ദേഹം. അദ്ദേഹത്തെ പറ്റി നമ്മൾ ഒരുപാട് ഈ മോർണിംഗ് ലൈവിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇദ്ദേഹം ഒരു ഖാരി എന്നതിലപ്പുറം ഒരു പ്രഭാഷകനും പണ്ഡിതനുമാണ്. ചെറുപ്പത്തിൽ തന്നെ ഹൈഫുലും അതേപോലെയുള്ള തഫ്സീർ, ഫിഖ്, മറ്റു ഇസ്ലാമിക വിജ്ഞാനങ്ങളൊക്കെ അദ്ദേഹം അഭ്യസിച്ചു എന്നുള്ളത് മാത്രമല്ല, അതിൽ അക്കാഡമിക് യോഗ്യതകളും അദ്ദേഹത്തിന് ഉണ്ട്. ബിരുദവും മാസ്റ്റർ അതേപോലെ ഡോക്ടറേറ്റ് ഒക്കെ ഉണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം അവിടെ മതകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ഒരു മന്ത്രിയുമായിരുന്നു അല്ലേ.

0: നമ്മുടെ നമ്മൾ പറഞ്ഞ ഷെയർ ചെയ്ത ആ കാര്യത്തെ സംബന്ധിച്ചും പല ഫീഡ്ബാക്കുകളും നമുക്ക് വരുന്നുണ്ട്. 38 കൊല്ലം മുമ്പ് മദീനയിൽ അഷ്റഫ് മൗലവിയുടെ എൻ്റെ ആദ്യത്തെ ക്ലാസ്സായിരുന്നു. എന്നെ ഒരു ദിവസം 20 സിഗരറ്റ് സ്മോക്ക് ചെയ്യുന്നതിൻ്റെ ഇല്ലാതാക്കിയതും ഷിർക്കിൽ നിന്ന് ദൂരെയാക്കിയതും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളാണ് എന്ന് ഒരു ശ്രോതാവ് നമ്മളോട് ഷെയർ ചെയ്യുന്നുണ്ട്. വല്ലാത്തൊരു മാറ്റത്തിന് കാരണമായി. അത്
1: ഒരു കാലഘട്ടത്തിലേ ഈ റീൽസും ഷോർട്സൊക്കെ വരുന്നതിന് മുമ്പ് നമ്മളെ ഏറ്റവും സ്വാധീനിച്ചിരുന്നത് ഈ ദീർഘമായ പ്രഭാഷണങ്ങളും സംസാരങ്ങളും തന്നെയാണ്. ഇന്ന് നമുക്ക് അതിനുള്ള സമയമല്ല. ഇന്നിപ്പോൾ ഏറെ വന്നാൽ നമ്മൾ ഒരു ഖുർആൻ ക്ലാസ്സിന് പങ്കെടുക്കും, ബാക്കി നമ്മൾ വളരെ അതിനോട് താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യും, അത്തരം സദസ്സുകളിലേക്ക് പോയി നേരിട്ട് കേൾക്കും അല്ലേ. ആ ഒരു അവസ്ഥയിലേക്ക് ചുരുങ്ങിയപ്പോൾ
0: പലതും നമുക്ക് നഷ്ടപ്പെട്ടു പോയി. പക്ഷെ സമയമില്ല എന്ന് പറഞ്ഞത് ശരിയല്ല. ഈ പ്രഭാഷണങ്ങൾ കേൾക്കാൻ സമയമില്ലാത്ത ആളുകൾക്ക് പോലും തൊപ്പിയുടെ ലൈവ് 5 മണിക്കൂർ കാണാൻ നേരമുണ്ട്. അല്ലെങ്കിൽ ഒരു വീടിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ എന്ന പേരിൽ നടക്കുന്ന 1 മണിക്കൂറിലുള്ള കാട്ടിക്കൂട്ടലുകൾ നമ്മൾ കാണുന്നുണ്ട്. ഹോം ടൂർ എന്ന പേരിൽ നടക്കുന്ന സംഗതികൾ നമ്മൾ സ്ഥിരമായി കാണാറുണ്ട്. അപ്പോൾ നമ്മുടെ സമയം ഉണ്ട് നമുക്ക്.
1: ഏറ്റവും വലിയൊരു കോമഡി എന്തറിയോ, പണ്ട് കാലത്ത് പല പണ്ട് എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ നമ്മുടെയൊക്കെ ചെറുപ്പം ആണെങ്കിൽ കൂട്ടാം, കുറച്ച് പിന്നെ സൗകര്യങ്ങൾ ഇല്ലാത്തൊരു ലോകത്ത് മനുഷ്യന് എല്ലാത്തിനും സമയം ഉണ്ടായിരുന്നു. ഇന്ന് സൗകര്യങ്ങൾ കൂടിയെന്ന് പറയുമ്പോൾ എന്താണ്, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റാന്നുള്ളതല്ലേ. അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ കൂടിയപ്പോൾ പണ്ട് ചെയ്ത പല കാര്യങ്ങൾക്കും മനുഷ്യന് സമയമില്ല. പിന്നെ എന്തിനാ ഈ സൗകര്യങ്ങൾ അല്ലേ,
0: എല്ലാ സമയം ഇല്ല എന്നുള്ളതിലപ്പുറം സൗകര്യമില്ല. നമ്മൾ കേൾക്കാൻ സൗകര്യമില്ല, കേൾക്കാനുള്ള സൗകര്യം ഉണ്ട്, പക്ഷേ കേൾക്കാൻ സൗകര്യം
1: നമുക്ക്
0: സൗകര്യമില്ല എന്നുള്ളതാണ്.
1: യെസ്,
0: ഇന്നത്തെ ഒരു നമ്മുടെ ആ ആയത്തുമായിട്ട് ബന്ധപ്പെട്ടേ, പീസ് റേഡിയോ കേൾക്കാൻ തുടങ്ങിയതിന് ശേഷം ഒരുപാട് വാക്കുകൾ കേൾക്കാറുണ്ട്. ഇന്ന് രാവിലെ കേട്ട ഒരു വാക്ക് മനസ്സിൽ പതിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു ചോദ്യമുണ്ടായത്. മനുഷ്യനാണ് തെറ്റുകൾ പറ്റും, അത് തിരിച്ചറിഞ്ഞ് തൗബ ചെയ്ത് മടങ്ങി നേരായ വഴിയിൽ പോകണം. ഈ വാക്ക് ഇന്ന് വല്ലാതെ മനസ്സിൽ പതിഞ്ഞു. എല്ലാവരെയും മനുഷ്യരെയും പടച്ചവൻ നേരായ മാർഗത്തിൽ നയിക്കട്ടെ. എല്ലാ ദിവസവും കേൾക്കാറുണ്ട് പീസ് റേഡിയോ, പടച്ചവൻ അത് നിലനിർത്തി തരട്ടെ. ആമീൻ. നമ്മുടെ ഒരു ശ്രോതാവ് നമ്മളെ അറിയിച്ചിട്ടുള്ളതാണ്.
1: ഏതായിരുന്നാലും നമ്മൾ നമ്മുടെ കൃത്യമായൊരു സമയത്തിലൂടെ മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ 6 മണി കഴിഞ്ഞ് 15 മിനിറ്റും 19 സെക്കൻഡുമാണ്. ഇൻഷാല്ലാ പുലരുവട്ടത്തിലേക്ക്.
2: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവട്ടം.
1: പുലരിവട്ടത്തിൽ ഇന്ന് നമ്മോടൊപ്പം ബഹുമാനനായ പ്രൊഫസർ ഹർഷ് ബിൻ സലീമാണ്. ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ സംസാര വിഷയം അൽ മുബീൻ, വ്യക്തമായവൻ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു സല്ലി അലാ അൽ മുബീൻ എന്നൊരു നാമം അല്ലാഹുവിനുണ്ട്. അൽ മുബീൻ എന്ന് പറഞ്ഞാൽ വ്യക്തമായവൻ എന്നും പറയാം, വ്യക്തമാക്കുന്നവൻ എന്നും പറയാൻ പറ്റും. അള്ളാഹുവിൻ്റെ ഏകത്വം, അള്ളാഹുവിനൊരു പങ്കുകാരുമില്ല എന്ന അവൻ്റെ ഏകത്വം അള്ളാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു അൽ മുബീൻ എന്ന് പേര് വരാൻ കാരണമെന്ന് ചില പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. വേറെ ചില ആളുകൾ പറയുന്നത് മനുഷ്യർക്ക് ഏറ്റവും നല്ല വ്യക്തമായൊരു സുന്ദരമായ ഒരു മാർഗം തെളിയിച്ചു കൊടുത്തുകൊണ്ടാണ് അള്ളാഹുവിന് എന്താണ് വ്യക്തമായവൻ എന്നും അതേപോലെ തന്നെ വ്യക്തമാക്കുന്നവൻ എന്നും പേര് വരാൻ ആ പേരിൻ്റെ ആശയം അതാണ് എന്ന് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്.

0: അള്ളാഹു എന്താണ് ഏറ്റവും വ്യക്തമായ ഒരു സത്യമാകുന്നു എന്ന് അവർക്കറിയാമെന്ന് സൂറത്തു നൂറ് 25-ാമത്തെ ആയത്തിലുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ പിന്നെ ദാസന്മാർക്ക്, അടിമകൾക്ക് അവർ പ്രവർത്തിക്കേണ്ട സന്മാർഗത്തിൻ്റെ വഴികളെ അള്ളാഹു വ്യക്തമാക്കി കൊടുക്കുന്നു. അതാണ് അൽ മുബീൻ എന്ന നാമത്തിൻ്റെ ഒരാശയം എന്നാണ്. യുരീദുല്ലാഹു ലിയുബയ്യിന ലക്കും വയഹ്ദിയക്കും സുനനല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് കാര്യങ്ങൾ വിവരിച്ചു തരുവാൻ, നിങ്ങളുടെ മുൻഗാമികളുടെ നല്ല നടപടികൾ നിങ്ങൾക്ക് കാട്ടിത്തരുവാനും അവിടെയാണ്. അപ്പോൾ മുബീൻ ആണെന്ന് പറഞ്ഞാൽ അള്ളാ ശരിയായ ദീന് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുക, വ്യക്തമാക്കി കൊടുക്കുക. വമാ കാന അല്ലാഹു ലിയുളില്ല ഖൗമം ബഅദ ഇദ് ഹദാഹും ഹത്താ യുബയ്യിന ലഹും മാ യത്തഖൂൻ. എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടതെന്ന് അള്ളാഹു എല്ലാവർക്കും വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്, വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ട്. അതാണ് അൽ മുബീൻ എന്നുള്ളതിനെ പ്രതിനിധീകരിക്കുന്നത്. ഏതായിരുന്നാലും തൗഹീദാണല്ലോ ഏറ്റവും വലിയ പുണ്യം, ഷിർക്കാണ് ഏറ്റവും വലിയ പാപം. അള്ളാഹ് ഷിർക്കും തൗഹീദും വേർതിരിച്ച് തന്നു. ദാലികബി അന്നല്ലാഹു ഹക്ക് അന്നമായ ദുഊന മിൻ ദൂനിഹി വൽ ബാത്തിൽ. അതുകൊണ്ടെന്നാൽ അള്ളാഹുവാണ് സത്യമായിട്ടുള്ളവൻ, അവന് പുറമേ അവർ ഏതൊന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുവോ അതുതന്നെയാണ് നിരർത്ഥകമായിട്ടുള്ളതെന്നാണ്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, ആളുകൾക്ക് എല്ലാ സംഗതികളും മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി വിശുദ്ധ ഗ്രന്ഥം അള്ളാഹു അവതരിപ്പിച്ചു. അപ്പോൾ ആ അവതരിപ്പിക്കുമ്പോൾ തന്നെ ആളുകൾക്ക് വ്യക്തത നൽകുന്ന ഒരു ഗ്രന്ഥം അവതരിപ്പിച്ചവനാണ് അള്ളാഹു. ഹാദ ബയാനും ലിന്നാസി വഹുദം വമൗഇദത്തുൽ മുത്തഖീന. ഇത് മനുഷ്യർക്കായുള്ള ഒരു വിളംബരം, ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്കൊരു മാർഗദർശനവുമായിരുന്നു എന്ന് പറഞ്ഞത് ആ അർത്ഥത്തിലാവുന്നു. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാക്കുന്ന നബിമാരെയും ദൂതന്മാരെയും അള്ളാഹു നിയോഗിച്ചു അൽ മുബീൻ ആയതുകൊണ്ട്. എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കി കൊടുക്കുന്ന നബിമാരെയും ദൂതന്മാരെയും അള്ളാഹു എന്ത് ചെയ്തു? നിയോഗിച്ചു. ഒമാർ അർസലാമി റസൂലും ഇല്ലാ ബിലിസാൻ കൗമിഹി ലിയുബയ്യിന ലഹും ഫയുളില്ലുല്ലാഹു മയ്യഷാ വയഹ്ദി മയ്യഷാ. യാതൊരു ദൈവദൂതനെയും തൻ്റെ ജനതയ്ക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി അവരുടെ ഭാഷയിൽ സന്ദേശം നൽകിക്കൊണ്ടല്ലാതെ നാം നിയോഗിച്ചിട്ടില്ല. അങ്ങനെ താൻ ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു ദുർമാർഗത്തിലാക്കുകയും താൻ ഉദ്ദേശിക്കുന്നവരെ നേർവഴിയിലാക്കുകയും ചെയ്യുന്നു എന്നാണ്. അപ്പോൾ അള്ളാഹു നബിമാരെയും അതേപോലെ തന്നെ പ്രവാചകന്മാരൊക്കെ നിയോഗിച്ച എന്താണ്? അത് വ്യക്തമായ തെളിവുകളുമായിട്ടാണ്, ആ വ്യക്തതയുമായിട്ടാണ് നിയോഗിച്ചത് എന്ന ആശയത്തിലാണ് ഇത് പറയണത് എന്നുള്ളതാണ്. അപ്പോൾ വിശുദ്ധ ഖുർആനെക്കുറിച്ച് അൽ മുബീൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അലിഫ് ലാം റ തിൽക്ക ആയാത്തുൽ കിതാബി വ ഖുർആനി മുബീൻ ആണ് എന്ന പ്രയോഗമുണ്ട്. കുൽ ഇന്നി അനൻ നദീറുൽ മുബീൻ എന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അള്ളാഹു മുബീൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അള്ളാഹുവിന് മാത്രം പറയേണ്ട നാമങ്ങൾ അള്ളാഹുവിന് മാത്രമേ പറയാൻ പറ്റൂ. അപ്പോൾ ഈ ഒരു ഇതിൽ നമുക്ക് മനസ്സിലാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അള്ളാഹു മുബീനാണെന്നാണ്. അള്ളാഹുവിൻ്റെ തൗഹീദിന് വ്യക്തതയുണ്ട്, അള്ളാഹു ആളുകൾക്ക് കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കുന്നുണ്ട്. ഈ എല്ലാ ആശയങ്ങളെയും എന്ത് ചെയ്യാൻ പറ്റും? നമുക്കതിൽ ഉൾക്കൊള്ളാൻ പറ്റും. ഒന്ന് ധൈര്യസമേതം അള്ളാഹുവിൽ നമ്മുടെ കാര്യങ്ങൾ ഭരമേൽപ്പിച്ച് എല്ലാ കാര്യത്തിലും നമ്മൾ അവനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ എല്ലാവരും അവൻ വ്യക്തത തരും. ആ വ്യക്തത ലഭിച്ച് യഥാർത്ഥ ദീനുമായി മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് അനുഗ്രഹം പ്രദാനം ചെയ്യട്ടെ.
1: ആമീൻ. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു ഇത് തന്നെ മുബീൻ എന്ന വാക്കുമായിട്ട് ബന്ധപ്പെട്ട് പല വിഷയങ്ങളാണ് ഇവിടെ നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ളത്.

0: ശ്രദ്ധേയമായ ഫീഡ്ബാക്കുകൾ നമ്മളെ വായിച്ചു ഓർമ്മിപ്പിക്കുന്ന പീസ് ടൈമിലേക്കാണ് നമ്മൾ അടുത്തതായി പോകുന്നത്. നമ്മുടെ ഒരു ശ്രോതാവ് അമീർ ടി എടത്തനാട്ടുകര നമ്മളെ അറിയിച്ചിട്ടുള്ള ഫീഡ്ബാക്ക് ഇതാണ്. എൻ്റെ ഫോണിൽ ഞാൻ ഉണർന്നിരിക്കുന്ന സമയം അത്രയും പീസ് റേഡിയോ ഓണായിരിക്കും. നമസ്കാര സമയങ്ങളിലും മറ്റ് അത്യാവശ്യ ഘട്ടങ്ങളിലും മാത്രമാണ് റേഡിയോ ഓഫ് ചെയ്യാറുള്ളൂ. നമ്മുടെ അധിക ശ്രോതാക്കളുടെയും ഒരു രീതി തന്നെയാണ് ഇദ്ദേഹം ഇവിടെ നമ്മളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. പീസ് റേഡിയോ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി, നമ്മുടെ ശരീരത്തിലെ ഒരു അവയവം പോലെ നമ്മൾ കാണുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിലും വ്യക്തമാകുന്നത്.
1: ഒരുപാട് അറിവ് കിട്ടാനുള്ളൊരു വലിയ അവസരമായിട്ട് അത്തരം ആളുകൾക്ക് മാറണം. അത് ജോലിയും അങ്ങനെയൊക്കെ ആകുമ്പോൾ ബുദ്ധിമുട്ടില്ല എന്നുള്ളതാണ് അല്ലേ. ചിലപ്പോൾ നമുക്ക് ഇത് ഓണാക്കി ഇടാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിക്കോളാം. ഫോൺ യൂസ് ചെയ്യാൻ പറ്റാത്ത ജോലി ചെയ്യുന്ന ആളുകൾക്കുണ്ട് ജോലി ടൈമിൽ. ഏതായിരുന്നാലും വ്യത്യസ്ത മേഖലയിലുള്ള അറിവുകൾ നേടിയെടുക്കാൻ ഒരുപക്ഷെ നമുക്കും ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് പോലും

0: സാധ്യമാണ് അല്ലേ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു പിന്നെ ഫീഡ്ബാക്ക് എന്ന് മനസ്സിലാക്കുമ്പോൾ.
1: അതെ, തീർച്ചയായിട്ടും നമുക്ക് കുറച്ച് ഫീഡ്ബാക്കുകളിലേക്കും കൂടി ഒന്ന് പോയി വരാം.
0: ഓക്കെ,
1: സുഫിയ കെ തിരുവങ്ങാടി പറയുന്നു, അസ്സലാമു അലൈക്കും, നല്ലൊരു ഉപദേശം കിട്ടി, നാമത്തെക്കുറിച്ച് വിശദമായി പറഞ്ഞു തന്നു, അൽഹംദുലില്ല, അള്ളാഹു ആഫിയത്തും നൽകട്ടെ.
0: റുക്സാന ബാലുശ്ശേരി പറയാണ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, ഹുസൈൻ സലഫിയുടെ പാട്ട് സ്റ്റൈല്, ഹാരിസ് മൗലവിയുടെ പ്രഭാഷണങ്ങൾ, കുടുംബമായി ബന്ധപ്പെട്ടത്, മുജാഹിദ് ബാലുശ്ശേരിയുടെ ഗാംഭീര്യം, മാഷാല്ലാ, ഓരോരുത്തരെ പ്രോഗ്രാമിൻ്റെ സ്റ്റൈല് പറയാൻ തോന്നുന്നു.
1: അതെ അതെ, അവരെയൊക്കെ സ്ഥിരം കേൾക്കുന്നു എന്നുള്ളതാണ്. പുലരിവട്ടത്തെക്കുറിച്ച്, ഇപ്പോൾ കഴിഞ്ഞ പുലരിവട്ടത്തെക്കുറിച്ച് തന്നെ ഒരുപാട് നല്ല ഫീഡ്ബാക്കുകൾ, മൈമുന ചീക്കിലോട്, ഉസ്മാൻ കുട്ടിലങ്ങാടി, അബൂബക്കർ സുലൈമാൻ പെരുമ്പട്ട, ഇവരൊക്കെ ശ്രദ്ധേയമായ കമൻറ്റുകൾ അതിൽ നടത്തിയിട്ടുണ്ട്. മൗലവി ഇപ്പോൾ പറഞ്ഞ വാക്ക് ശരിയാണ്, മുമ്പോ വീട്ടിൽ ജോലിയുണ്ടെങ്കിലും സമയം ഉണ്ടായിരുന്നു, ഇപ്പോൾ വീട്ടിൽ ജോലി കുറവാണെങ്കിലും സമയം തീരെയില്ല എന്നാണ് നമ്മുടെ ഒരു ശ്രോതാവായ ജമീല കുമരനല്ലൂർ നമ്മളെ അറിയിക്കുന്നത്.
0: യെസ്, സക്കീന ഉദരംപോയിൽ അവർ പറയുകയാണ്, മാഷാല്ലാ, ഇന്നത്തെ പുലരിവട്ടം സൂപ്പർ അള്ളാഹുവിൻ്റെ ഒരു നാമത്തിൻ്റെ വ്യക്തമായ അറിവ് പകർന്നു തന്നു.
1: അൽഹംദുലില്ലാഹ്, മൗലവി പറഞ്ഞത് വളരെ ശരിയാണ്. എല്ലാ കാര്യങ്ങളും അള്ളാഹു നമുക്ക് വ്യക്തമാക്കി തന്നിട്ടുണ്ട്, ഒന്നും ബാക്കി വെച്ചിട്ടില്ല. നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ മതി ഇൻഷാ അള്ളാഹ്. അത് ആ ഫീഡ്ബാക്ക് തന്നിട്ടുള്ളത് ഷുഐബായം വളവട്ടണം.
0: യെസ്, അതേപോലെ നമ്മുടെ അമീർ ടി അടുത്ത നാട്ടുകാര പറയുന്നുണ്ട്, ഓ അത് കുറച്ച് നീണ്ടതാണല്ലേ, ഇരുളടഞ്ഞ വഴികളിൽ പുകഴിപ്പെറ്റ വെളിച്ചമായി, കരൾ നിന്ന് നിൽക്കുമ്പോൾ ആശ്വാസദായകനായി, സത്യവും അസത്യവും വേർതിരിച്ചു കാണിച്ചു, നിത്യമായി വഴികാട്ടും അൽ മുബീനായി തമ്പുരാൻ, മനസ്സിലെ സംശയങ്ങൾ കാറ്റിൽ പറത്തിയും, തളരുന്ന പാദങ്ങൾക്കായി വഴി തുറന്നു നിൽക്കും. ഇത് കുറച്ച് കൂടുതലുണ്ട്, അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് അല്ലേ.
1: യെസ്,
0: ഇൻഷാല്ലാ.
1: ഇന്നത്തെ മൈമൂന പാറപ്പുറം പറയാണ്, ഇന്നലത്തെ 1 മിനിറ്റ് ടോക്ക് മനസ്സിൽ വല്ലാതെ പതിഞ്ഞു, ഇന്ന് പീസ് റേഡിയോ ഓണാക്കിയപ്പോൾ അതാണ് ഓർമ്മയിൽ വന്നത്. 1 മിനിറ്റ് ടോക്കിനെ കുറിച്ച് നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. വളരെ കുറഞ്ഞ സമയത്ത്, ഇപ്പം നമ്മൾ സമയം ഇല്ല എന്നുള്ളത് പറഞ്ഞല്ലോ, അപ്പോൾ ഈ 1 മിനിറ്റ് ഇതാരും കാണും, അപ്പം നമ്മളത് അവരിലേക്ക് എത്തിക്കണം എന്നുള്ള, അപ്പം നമ്മുടെ സ്റ്റാറ്റസുകളിലും അതേപോലെ നമ്മുടെ ഷെയറിങ്ങുകളിലും ഒക്കെ 1 മിനിറ്റ് ടോക്കിനെ ഉൾപ്പെടുത്തണം.
0: പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ സ്റ്റാറ്റസ് ഇങ്ങനെ കാണാൻ കുത്തിരിക്കുന്ന കുറേ ആളുകളുണ്ടാവും, അവരുടെ മനസ്സിലേക്ക് ചിലപ്പോൾ അത് എങ്ങനെയാണ് കിട്ടാൻ നമുക്ക് പറയാൻ കഴിയില്ല. മാഷാല്ലാ, പുലരിവട്ടം നല്ലൊരു മെസ്സേജ്. ഇന്നലത്തെ പുലരിവട്ടം എവിടുന്നാണ് കിട്ടുക? ഇന്നലത്തെ പുലരിവട്ടം ഈ ഒരു സമയം വരെ ആകുമ്പോൾ റിവൈൻഡിൽ ഉണ്ടാവോ? 24 മണിക്കൂറാണ് അല്ലേ?
1: ഉണ്ടാവും, റിവൈൻഡിൽ ഉണ്ടാവാം, അല്ലെങ്കിൽ പുലരിവട്ടങ്ങൾ നമ്മുടെ പീസ് റേഡിയോ ചാനലിലും പീസ് റേഡിയോയുടെ ഫേസ്ബുക്ക് പേജിലും ഒക്കെ നമുക്ക് കാണാം. എല്ലാ പുലരിവട്ടങ്ങളും നമ്മളതിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരായിരിക്കുമല്ലോ, പീസ് റേഡിയോയുടെ യൂട്യൂബ് ചാനലിൽ കയറിയാൽ നമുക്ക് അത് കാണാൻ സാധിക്കും. അതേപോലെ
0: വീഡിയോ
1: അടക്കം, അതെ, വീഡിയോ അടക്കം നമുക്ക് കാണാൻ സാധിക്കും. അസ്മാബി പെരിന്തൽമണ്ണ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, ഹാരിസ് മൗലവിയുടെ ഒരു ക്ലാസ് പെരിന്തൽമണ്ണയിൽ ഒരു ഡോക്ടറുടെ വീട്ടിൽ വെച്ച് കേൾക്കാനിടയായി. അൽഹംദുലില്ലാ, അതാണ് വീണ്ടും ക്ലാസ്സുകൾ കേൾക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് എന്ന് പറയുന്നു.
0: യെസ്, അപ്പോൾ അബ്ദുല്ല സാറേ, നമുക്ക് ഇപ്പോൾ ഈ ഒരു സമയം കറക്റ്റ് ഒരു സെക്കൻഡുകൾ കൊണ്ട് പേച്ചു പോയി. ഏതായിരുന്നാലും ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 26 മിനിറ്റും 7 സെക്കൻഡുമാണ്. ഇപ്പോൾ നമ്മൾ മോർണിംഗ് ലൈവ് ക്വിസിലേക്ക് പോകുന്നു.
1: അതെ, മോർണിംഗ് ലൈവ് ക്വിസ് നമ്മൾ എല്ലാവർക്കും അറിയാം, നമ്മുടെ പ്രേക്ഷകർ, നമ്മുടെ ശ്രോതാക്കൾ ഒരുപാട് കാത്തിരിക്കുന്ന ഒരു പരിപാടിയാണ്. എങ്കിലും പുതിയ ആളുകൾ ഉണ്ടാവും, ഇന്നോ ഇന്നലെയൊക്കെ ജോയിൻ ചെയ്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒന്ന് ഇതിൻ്റെ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്.
0: യെസ്,
1: ഫീഡ്ബാക്കിലെ പ്രോഗ്രാം ഓപ്ഷനിൽ ലൈവ് ക്വിസ് എന്നത് മാത്രം സെലക്ട് ചെയ്യുക, പേരിൻ്റെ കൂടെ, സ്ഥലം അതിൽ ഓൾറെഡി വന്നിട്ടില്ലെങ്കിൽ സ്ഥലം കൂടി ഉൾപ്പെടുത്തുക. നമ്മൾ ചോദ്യങ്ങൾ വായിക്കും, അതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ മാത്രം A, B, C, D അങ്ങനെ ആ ഓപ്ഷൻ മാത്രമാണ് നിങ്ങൾക്ക് അയക്കാൻ സാധിക്കുക. വിജയികൾക്ക് നമ്മൾ ഓരോ ദിവസവും 13 ആളുകളെയാണ് നമ്മൾ വിജയികളായി പ്രഖ്യാപിക്കാറുള്ളത്.
0: അപ്പം എല്ലാവരും റെഡിയല്ലേ? ഓക്കെ അല്ലേ? മോർണിംഗ് ലൈവ് ക്വിസിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ഇന്നത്തെ ചോദ്യം വായിക്കാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹിജ്ര പോയപ്പോൾ സൗർ ഗുഹയിൽ കാവലിരുന്ന സ്വഹാബിയാർ?
1: ഓപ്ഷൻ എ ഉമർ റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ ബി അലി റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ സി അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ ഡി ഉസ്മാൻ റളിയല്ലാഹു അൻഹു.
0: ചോദ്യം ആവർത്തിക്കുന്നു.
1: പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹിജ്റ പോയപ്പോൾ സൗർ ഗുഹയിൽ കാവലിരുന്ന സ്വഹാബി ആര്?
0: ഓപ്ഷൻ എ ഉമർ, ഓപ്ഷൻ ബി അലി, ഓപ്ഷൻ സി അബൂബക്കർ, ഓപ്ഷൻ ഡി ഉസ്മാൻ റളിയല്ലാഹു അൻഹു.
1: ചോദ്യം ഒരിക്കൽ കൂടി നമുക്ക് ആവർത്തിക്കാം.
0: യെസ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹിജ്റ പോയപ്പോൾ സൗർ ഗുഹയിൽ കാവലിരുന്ന സ്വഹാബി ആര്?
1: ഓപ്ഷൻ എ ഉമർ റളിയല്ലാഹു അൻഹു, ബി അലി റളിയല്ലാഹു അൻഹു, സി അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഡി ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ബീപ് ശബ്ദം അവസാനിക്കുന്നതിന് മുമ്പായി ഉത്തരങ്ങൾ രേഖപ്പെടുത്തുക.
0: ഇന്ന് വളരെ ടൈറ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് അല്ലേ?
1: അതെ അതെ, എല്ലാവർക്കും വളരെ ടൈറ്റ് ആയതുകൊണ്ട് തന്നെ ശരി ഉത്തരങ്ങളാണ് കൂടുതലായിട്ട് വരുന്നത്. നമ്മൾ ഒന്നാം ക്ലാസ് മുതൽ പഠിക്കുന്ന ഒരു കാര്യമാണിത്. ഇന്ന് ആർക്കും തെറ്റിട്ടുണ്ടാവില്ല.
0: ഇന്ന് തെറ്റാണെങ്കിൽ അത് വേറെ പിന്നെ കൈ തട്ടി
1: അല്ലെങ്കിൽ നേരെ ആ ശരി ഉത്തരം ടൈപ്പ് ചെയ്ത് വിടുന്നവരും ഉണ്ടാവും. അവരുടെയും നമ്മൾ പരിഗണിക്കാൻ, സിസ്റ്റം പരിഗണിക്കാൻ സാധ്യതയല്ല. ഓപ്ഷൻ മാത്രം ആണ് ഇതിൽ ടൈപ്പ് ചെയ്യാൻ പറ്റുക. നമ്മുടെ സമയം അവസാനിച്ചതായി കാണുന്നു. ഒരുപാട് ആളുകൾ അല്ലേ, നൂറുകണക്കിന് നമ്മുടെ ശ്രോതാക്കൾ ആയിരക്കണക്കിന് എന്ന് പറയാൻ പറ്റുമോ? യെസ് യെസ്, ഏകദേശം നമ്മുടെ ടെക്നിക്കൽ ഡെസ്കിനാണ് അത് കൂടുതലായിട്ട് അറിയാം. സമയം അവസാനിച്ചിരിക്കുന്നു. ഞാൻ കുറച്ച് ഫീഡ്ബാക്കുകളിലും കൂടി പോയി വരികയാണെങ്കിൽ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, അൽഹംദുലില്ലാ, ഇന്നത്തെ ക്വിസ് വളരെ എളുപ്പമുള്ളതായിരുന്നു, ഇനി സിസ്റ്റം പരിഗണിക്കണം എന്ന് അബ്ദുൽ റസാഖ് കുഞ്ചത്തൂർ. ചോദ്യവും ഉത്തരവും എളുപ്പം, ജമീല കുമരനല്ലൂർ പറയുകയാണ്. ചിലരെങ്കിലും നമ്മുടെ ഈ ഫീഡ്ബാക്ക് സെക്ഷനിലേക്ക് ഉത്തരങ്ങൾ അയച്ചിട്ടുണ്ട്. ഓപ്ഷനുകൾ മാറിപ്പോയതാണ്, അടുത്തതിൽ ശരിയാക്കണം. തെറ്റിയച്ചവരുടെ പേര് നമ്മൾ തൽക്കാലം വായിക്കുന്നില്ല. ഒരു പ്രാവശ്യം വന്ന ചോദ്യമാണ് എന്ന് ഒരു ശ്രോതാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒരു ഓർമ്മപ്പെടുത്തലായി എടുത്തൂടെ
0: അല്ലേ?
1: ചോദ്യം വളരെ ഈസി, സിമ്പിൾ, ലൈവ് ക്വിസ് വളരെ ലളിതം, ഒരുപാട് കമൻറ്റുകൾ, ഈസി ക്വസ്റ്റ്യൻ എന്നൊക്കെ നമ്മുടെ മോർണിംഗ് ലൈവ് ക്വിസിൻ്റെ പറ്റിയ അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്.
0: അതെ,
1: അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ, അദ്ദേഹം പറയുന്നത് എന്തറിയോ, മഷാല്ലാ, താങ്കൾ പറഞ്ഞ പ്രകാരം ഇന്ന് ഒന്നിനും സമയമില്ല, പക്ഷേ ഫോണിൽ തോണ്ടി കളിക്കാൻ എത്ര സമയവുമുണ്ട്. നല്ലത് മനസ്സിലാക്കാൻ നാഥൻ അനുഗ്രഹിക്കട്ടെ. പീസ് റേഡിയോ കൂടെ കൂട്ടാൻ പറ്റിയ ഏറ്റവും നല്ല കൂട്ടുകാരനായിട്ട് നമുക്ക് എല്ലാവർക്കും കാണാം, അൽഹംദുലില്ലാ എന്ന് ഫീഡ്ബാക്ക് തന്നിട്ടുള്ളത് ജമീല വി കെ പൂനൂർ.
0: യെസ്,
1: പട്ലയിൽ, പട്ല എന്ന സ്ഥലത്ത്, കാസർഗോഡ് ജില്ലയിലെ, അവിടെ നല്ല മഴയാണ് എന്ന് അവിടുന്ന് ഒരു ശ്രോതാവ് അബ്ദുൽ മജീദ് എന്ന ഒരു ശ്രോതാവ് നമ്മളെ അറിയിക്കുന്നുണ്ട്. അല്ലാഹുമ്മ സയ്യിബ് അന്നാഫിയാൻ.
0: അപ്പോൾ നമുക്കേ ഇങ്ങനെ ഓരോ സംസാരങ്ങളായിട്ടൊക്കെ ഇങ്ങനെ പോകുമ്പോഴേ,
1: അതെ,
0: തീർച്ചയായിട്ടും നമുക്ക് എന്താണ് ഇനി അടുത്തൊരു പ്രോഗ്രാം എന്ന് കൂടെ നോക്കണമല്ലോ.
1: അതെ അതെ അതെ,
0: നമുക്കൊരു കാര്യം ചെയ്യാൻ വേണം, മിൻടോക്ക് കിട്ടണ വരാം.
1: യെസ്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഊഹം വിശ്വാസിയുടെ സ്വഭാവമല്ല. ഊഹിക്കുമ്പോൾ നമ്മുടെ മനസ്സ് മലിനമാവുകയാണ്. ഒരിക്കൽ ഉമർ റളിയല്ലാഹു പറഞ്ഞതായി ഇങ്ങനെ കാണാം, ലാ തളുന്നന്ന ബികലിമത്തിൻ ഖറജത് മിൻ അഖീകൽ മുസ്ലിം ഇല്ലാ ഖൈറൻ. ഒരു സഹോദരന്റെ വാക്കുകളെക്കുറിച്ച് നീ നല്ലതല്ലാതെ കരുതരുത്. വഅൻ തജിദു ലഹാ ഫിൽ ഖൈരി മഹ്മല. നല്ല സാധ്യതകൾ അതിന് കൽപ്പിച്ചു കൊടുക്കണം. എന്നെ കണ്ടിട്ടും മിണ്ടിയില്ല, എന്നോട് സംസാരിച്ചില്ല എന്ന് കരുതുന്നതിന് പകരം എന്നെ കാണാനിട്ടാകും എന്ന നല്ല സങ്കല്പങ്ങളിലൂടെ വായിക്കണം. അങ്ങനെ ഊഹങ്ങൾ ഇല്ലാതിരിക്കുമ്പോൾ ആളുകളുമായി സുന്ദരമായി ഇടപഴകാൻ സാധിക്കും. ഊഹം തീർച്ചയായും മനസ്സിനെ മലിനമാക്കുന്ന രോഗമാണ്.
1: ഊഹത്തിനെ സംബന്ധിച്ചല്ലേ, ഇപ്പോൾ ഒരാളെപ്പറ്റി ഒരു തെറ്റായ ഊഹം കരുതുന്നതിന് മുമ്പ് നല്ല കാര്യങ്ങൾ, ഊഹം തന്നെ പാടില്ല, തെറ്റായ ഒരു കാര്യം വിചാരിക്കുന്നതിന് മുമ്പ് നമ്മൾ നന്മ കൂടുതലായിട്ട് വിചാരിക്കണം. അത് അതുകൊണ്ടായിരിക്കും എന്നെ ഇപ്പൊ ഇവിടെ പറഞ്ഞ ഉദാഹരണം തന്നെ, എന്നെ കാണായിട്ടായിരിക്കും, എന്നെ കണ്ടിട്ടും മൈൻഡ് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുന്നതിന് മുമ്പ്. ഇത് നമ്മൾ നേരെ ഭാര്യാവർത്തൃ ബന്ധത്തിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ എത്ര പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്. അല്ലെ, അവള് അങ്ങനെ അതുകൊണ്ടായിരിക്കും അത് പറഞ്ഞത്, അതുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തത് എന്ന് നല്ലത് വിചാരിക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ കുറേയേറെ പ്രശ്നങ്ങൾ.
0: മറ്റുള്ളവരുടെ വിഷയത്തിൽ നമുക്ക് അങ്ങനെയൊക്കെ അഭിപ്രായം പറയും, നമ്മളെ വിഷയം വരുമ്പോൾ നമുക്ക് ഊഹങ്ങളല്ല അതിൻ്റെ അപ്പുറത്തേക്ക്
1: വരാം വരും.
0: പിന്നെ നമ്മളെ എന്തെങ്കിലും ഒരു വാർത്ത കേൾക്കുമ്പോഴേ കാറ്റില്ലാണ്ട് ഇലകൂലല്ലോ എന്നൊരു സംസാരം ആ ഒരു രീതിക്കാണ് നമ്മൾ പോവാ. അപ്പോൾ വളരെ പിന്നെ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് കേസുകൾ, സ്വന്തം മകളൊപ്പിച്ചു വെച്ചത് അപ്പൻ്റെ പേരിൽ, അങ്ങനത്തെ കേസുകൾ നമ്മൾ പുറത്ത് കേട്ടതാണ്. അതെ, പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് മാനവും അന്തസ്സും അഭിമാനവും കുടുംബവും ഒക്കെ പോയിട്ട് പിന്നെ അവർ നിരപരാധി എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. അപ്പോൾ ഒരു അവിടെ ഊഹം എന്ന് മാത്രമല്ല ആരോപണം കൂടിയാണ്. അപ്പോൾ ഊഹം നമ്മൾ അത് ഞാൻ പറഞ്ഞ കേൾക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു ഊഹം ഉണ്ടല്ലോ. ഇപ്പം ഇങ്ങനത്തെ വാർത്തകൾ അവർക്ക് അത് ഡയറക്റ്റ് ഒക്കെ സംഗതി മനസ്സിലാവും, പക്ഷേ കേൾക്കുന്ന ആളുകൾ അതിനെ വലിയൊരു സംഭവമാക്കി എടുത്തിട്ട് ഏയ് ഒന്നുമില്ലാതെ ഇപ്പോൾ വാർത്ത വരുമോ അല്ലേ എന്ന് പറയേണ്ട സ്വഭാവമുണ്ട്.
1: അതും നമ്മുടെ ഊഹങ്ങൾ, ഊഹങ്ങൾ കൊണ്ട് ഒരു നന്മയില്ല എന്നുള്ളതാണ് നമ്മൾ തെളിയിക്കുന്നത്.
0: യെസ്, അപ്പോൾ വൺ മിനിറ്റ് ടോക്ക് നമ്മൾ പരമാവധി നമ്മുടെ ഷെയറും ലൈക്കും കമൻ്റും ഒക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ നല്ലതിനു വേണ്ടി നമ്മുടെ സമയവും സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തുമ്പോൾ അതിന് പ്രത്യേകം ഒരു പുണ്യം ഉണ്ടാകുമെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം.

0: ഈ ഒരു സമയത്ത് ഒരു കാര്യം ഒന്ന് ഷെയർ ചെയ്യണം തോന്നുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ മനസ്സാക്ഷിക്ക് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്താലേ മനസ്സിനെപ്പോഴും ഒരു കുത്തുണ്ടാവും. അപ്പം അത് നമ്മളെവിടേക്ക് എത്തിക്കുമെന്ന് വെച്ചാൽ വലിയ നിരാശകളിലേക്കും പിന്നെ ഒറ്റപ്പെടുത്തലിലേക്കും നമ്മളെ നയിക്കും. അത്തരമൊരു സംഭവമാണ് ഇന്ന് ഷെയർ ചെയ്യാൻ തോന്നിയത്. അതായത് ഒരു ഫാമിലിയിലേക്ക് കെട്ടിച്ചൊരു പെൺകുട്ടി, നമുക്കൊക്കെ അറിയാവുന്നതാണ്, കുറച്ച് അകന്നതാണ്. അപ്പോൾ അവിടെ ഈ പെൺകുട്ടി ഇങ്ങനെ അസാധാരണമായിട്ടുള്ള ഒരു കാര്യങ്ങളില്ല, ഒക്കെ ഇങ്ങനെ വളരെ സാധാരണമായ രീതിയിലൊരു പെൺകുട്ടിയുടെ വീട്ടിലേക്ക് വന്നാൽ എങ്ങനെയാണോ അതേ രൂപത്തിലാണ് മുന്നോട്ട് പോണത്. ഭർത്താവ് ഇങ്ങനെ ആഴ്ചയിൽ എല്ലാ ദിവസവും വേണമെങ്കിൽ വരാം, പക്ഷേ വലിയ ഒരു യാത്ര വരുന്നതുകൊണ്ട് ആഴ്ചയിൽ രണ്ട് മൂന്ന് ദിവസം ഇവിടെ ഉണ്ടാവും, വീട്ടിലുണ്ടാവും. പ്രയാസങ്ങളൊന്നുമില്ല, അതൊക്കെ ഉൾക്കൊണ്ടിട്ട് തന്നെയാണ് കല്യാണം കാര്യങ്ങളൊക്കെ നടന്നത്. ഏതായാലും അതിന് ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയിൽ പിന്നെ ഒരു ദിവസം വീട്ടിൽ നിന്ന് കുറച്ച് സ്വർണം കാണണ്ടായി. ആ സ്വർണം കാണണ്ടായത് ഇവളതല്ല, വീട്ടിലുള്ള മറ്റ് ഇപ്പോൾ ഭർത്താവിൻ്റെ സഹോദരി അല്ലെങ്കിൽ ഉമ്മ ഒക്കെ ഉണ്ടാവുമല്ലോ, ഇവരെ സ്വർണം കാണണ്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർ പരാതിയൊക്കെ കൊടുത്ത്, സ്വാഭാവികമായിട്ട് സ്വർണം പോയാൽ പരാതി കൊടുക്കുമല്ലോ, ആ നിലക്ക് പരാതി കൊടുത്തു. അതിൽ പിന്നെ ഇവർക്ക് ആർക്കും ഒരു സംശയമില്ല, വീട്ടിൻ്റെ അകത്തുള്ള ആളുകളെ സ്വാഭാവികമായിട്ടൊരു സംശയമൊക്കെ ഉണ്ടാവില്ലല്ലോ അല്ലേ. അത്തരമൊരു പെരുമാറ്റ രീതികളൊന്നും പ്രത്യക്ഷമായിട്ട് നമുക്ക് അനുഭവപ്പെട്ടിട്ടില്ലെങ്കിൽ നമ്മളൊരിക്കലും സംശയിക്കില്ല. ഇവിടെ പോലീസിൻ്റെ അന്വേഷണം ഒന്ന് ഊർജിതമായപ്പോൾ വീട്ടിലെ ആളുകൾ ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞു. കാരണം നമ്മൾ വെറുതെ ഒരാളിങ്ങനെ ഒരു പുകമറ ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് പിന്നെ എല്ലാവരും ചോദ്യം ചെയ്തു. അവസാനം പിന്നെ അതിലൊന്നും കിട്ടിയില്ല, ഒരു തുമ്പും കിട്ടിയില്ല. പിന്നെ ഇങ്ങനെ ആദ്യം നഷ്ടപ്പെട്ടതിൻ്റെ പുറമെ ഇവളുടെ സ്വർണ്ണമൊക്കെ എവിടെയെന്ന്, ജസ്റ്റ് മരുമോളോട് മരുമോളുടെ സ്വർണ്ണമൊക്കെ എവിടെയെന്നുള്ളതെന്ന് ചോദിച്ചപ്പോൾ ഒന്നും എടുത്ത് കാണിക്കാനില്ല. പിന്നെ അവർക്ക് സംശയം കൂടിപ്പോയി. ആദ്യം വിചാരിച്ച് വീട്ടിൽ അവിടെയാണോ ഇനി അല്ല ലോക്കറിലോ അങ്ങനെയൊക്കെ വിചാരിച്ച്. പക്ഷേ ഇവിടെ സ്വർണം മേത്ത് കാണുന്നില്ല, വീട്ടിലുള്ള സ്വർണം തീയിട്ടുണ്ട്, നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് വലിയ സംശയം ഉണ്ടാക്കി. പിന്നെ ഇങ്ങനെ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത്, പിന്നെ നാട്ടിലുള്ള ഭർത്താവ്, അതായത് സ്വന്തം കൂടെ ജീവിക്കുന്ന ഭർത്താവ് ഇവിടെ ജീവിച്ചിരുന്നിട്ടും ഇവളൊരു അഫയർ നിലനിർത്തിയിരുന്നു. അപ്പോൾ അഫയർ ഇങ്ങനെ നിലനിർത്തിയിട്ട് അത് അഫയർ ആർക്കും അറിയാത്ത രൂപത്തിലാണ്, അതാ രസം. അതായത് ഒരു പഠനവുമായി ബന്ധപ്പെട്ട് കിട്ടിയ ചെറിയൊരു ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ജോലിക്ക് വേണ്ടി പോകുന്നുണ്ട്, സംഭവം ശരിയാണ്. പക്ഷെ ആ പോകുന്നത് സ്ഥിരമായിട്ടൊന്നുമല്ല, രാവിലെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരത്തേക്ക് ബസ്സിന് പോവും, എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ എന്താക്കുകയാണ്, പോവാണ്, മറ്റൊരാളുടെ കൂടെ പോവാണ്, കറക്റ്റ് സമയത്ത് വരുന്നുണ്ട് വീട്ടിലേക്ക്. അപ്പോൾ എന്തായാലും ഒരു ജോലി എന്ന് പറയുമ്പോൾ പിന്നെ കാശ് കയ്യിലുണ്ടാവുമല്ലോ, പക്ഷെ ഇല്ലാത്തൊരു ജോലി ഉണ്ടെന്ന് പറഞ്ഞു പോകുമ്പോൾ കാശ് ഉണ്ടാവുമോ? ഇല്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർക്ക് ജീവിക്കണമല്ലോ, എല്ലാത്തിനും ഒരു സമ്പത്താണല്ലോ ആവശ്യം. സ്വാഭാവികമായിട്ട് ആദ്യം അവളുടെ പണ്ടും സ്വർണങ്ങളൊക്കെ അവളുടേതായ ഇഷ്ടത്തിന്, പിന്നെ ഭർത്താക്കന്മാർ ഈ പിന്നെ ഭാര്യമാരുടെ പണ്ടത്തിൽ നിന്ന് അത്ര കണ്ണു വെക്കാത്ത ആളുകളാണെങ്കിൽ അതൊന്നും മെയിൻഡാക്കൂല,
1: ചോദിക്കില്ല,
0: അതങ്ങനെ അതിൻ്റെ അവരവരൈക്ക് പോട്ടെ വിചാരിക്കുമല്ലോ. പക്ഷേ ഇത് സ്വന്തം വീട്ടിലുള്ള ഇതും കൂടെ പോയപ്പോഴാണ് ഇങ്ങനൊരു ചിന്ത വന്നത്. അവസാനം ഇവർ തന്നെ പരാതി കൊടുത്ത്, വീണ്ടും പരാതി കൊടുത്ത്, പരാതി കൊടുത്തിട്ട് പിന്നെ വീട്ടിൽ നിന്ന് പോലീസ് വരലും ഒക്കെ ഉണ്ടായി, കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ടായി. ഏതായിരുന്നാലും ഈ സ്വർണവും സമ്പത്തും മുഴുവൻ ഇവർ എന്ത് ചെയ്തിരിക്കണത്, ഇത്തരം അവിഹിതങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലവഴിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഒരു പെണ്ണിന് എന്താ ചിലവ് നമ്മൾ ചോദിക്കും. സാധാരണ ഒരാണ് പെണ്ണിന് ഇങ്ങോട്ട് കൊടുക്കുന്ന രീതിയാണല്ലോ എവിടെയും സ്വാഭാവികമായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നേരെ തിരിച്ച് ഇതിൽ സംഭവിക്കുകയാണ്. അപ്പോൾ എന്താ അറിയുമോ, തൻ്റെ നഷ്ടപ്പെട്ട അഭിമാനവും അന്തസ്സും പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ പുറത്തറിയാതിരിക്കണമെങ്കിൽ ഇവനക്ക് എന്ത് ചെയ്യണം, കൊടുക്കണം, ചിലവാക്കണം. അപ്പോൾ അവസാനം ഇതൊക്കെ തിരിച്ചറിഞ്ഞു വീട്. അപ്പോൾ എല്ലാം നഷ്ടമായി, ഉണ്ടായിരുന്ന സ്വർണം കാര്യങ്ങൾ പോയി, ഫാമിലി ആ റിലേഷൻ അവിടെ അവസാനിച്ചു. ഇതിൻ്റെ ഒരു വലിയൊരു പരീക്ഷണം എന്താ അറിയോ, ഇവർക്ക് മക്കളുണ്ടായിരുന്നില്ല. ഒരു മൂന്നാല് വർഷമായിട്ട് പ്രയാസങ്ങളുണ്ട്, മക്കളുണ്ടാവും അങ്ങനെ പറയുമല്ലോ ഡോക്ടേഴ്സ്, ആ രീതിയിൽ പോയിരുന്നൊരു ഫാമിലിയാണ്. അപ്പോൾ ഇതൊക്കെ വേറൊരർത്ഥത്തിലേക്ക് ഉപയോഗപ്പെടുത്തി എല്ലാ സാധ്യതകളെയും ഒരു തെറ്റിന് വേണ്ടിയിട്ട് വലിയ ഒരവസരമാക്കിയിട്ട് എടുത്തു. മാത്രമല്ല അവസാനം എന്തുണ്ടായെന്ന് വെച്ചാൽ അതൊരു അവസാനത്തിലേക്ക് പോയി, ജീവിതം അവിടെ അവസാനിച്ചു, കുടുംബജീവിതം അവിടെ അവസാനിച്ചു. ഇനി പക്ഷെ ഇതിൻ്റെ ഒരു വലിയ പ്രയാസം എന്താണ്ടായെന്ന് വെച്ചാൽ, ഇവരുണ്ടല്ലോ ഈ പിന്നെ പെണ്ണിൻ്റെ വീട്ടുകാർ, വീട്ടുകാർ ആദ്യമൊക്കെ വളരെ എതിർത്തു, ഇവളെ ഓപ്പോസിറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ വീട്ടുകാരെ കൂടെ നിന്നു. പക്ഷേ ഇതൊരു കേസും പ്രശ്നമൊക്കെ ആയപ്പോൾ എന്ത് ചെയ്തു ഇവർ, പിന്നെ വലിയ തോതിൽ ഇവരെ കുറ്റപ്പെടുത്തിയിട്ട് സംസാരിച്ചു. അപ്പോൾ ഇങ്ങനത്തെ സമാന കേസുകൾ ഒരുപാടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ, ഈ അവിഹിതങ്ങളിലൂടെയും അല്ലെങ്കിൽ അത്തരം ബന്ധങ്ങളിലൂടെയും ഒരു ജീവിതം ഉണ്ടായിട്ട് ആ ജീവിതം തന്നെയാണ് അവസാനിപ്പിക്കുക. അപ്പം ഞാൻ അങ്ങനെ മനസ്സിലാക്കിയത്, ഒന്ന് സമ്പത്ത്, ഒന്ന് അന്തസ്, ഒന്ന് ആരോഗ്യം. അവിഹിതങ്ങളിലേക്ക് ഒരാൾ പോയി കഴിഞ്ഞാൽ ഈ മൂന്നിലൊന്ന് നഷ്ടപ്പെടാത്ത ആരുമില്ല അല്ലേ. അപ്പം നമ്മൾ ഏതൊരു ആൾ തിരിച്ചറിയേണ്ടത്, നമ്മുടെയൊക്കെ അവിഹിതങ്ങൾ എല്ലാവരുടെ ജീവിതത്തിലുണ്ട് ഇല്ല എന്ന് പറയാൻ കഴിയില്ല. കാരണം ഒരാളിങ്ങനെ ശാരീരികമായിട്ടുള്ളൊരു ബന്ധത്തിലൂടെ മാത്രം ചെയ്യുന്നത് മാത്രം എന്നല്ലല്ലോ അവിഹിതങ്ങൾ എന്ന് പറഞ്ഞാൽ. അത് ഒരാൾക്ക് ചിലപ്പോൾ ഒരാളെ എപ്പോഴും നമ്മുടേതല്ലാത്ത, നമുക്ക് അള്ളാഹു വിധിക്കപ്പെട്ട ഒരു ഭാര്യ അല്ലാത്ത ഒരാളെ കണ്ട് എപ്പോഴും ഇങ്ങനെ കാണുക എന്നുള്ളത് മനസ്സിലൊരു സന്തോഷവും, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് നമ്മൾ അവസരങ്ങൾ ഇങ്ങനെ സ്വയം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതൊരു അവിഹിതം തന്നെയല്ലേ. അല്ലെങ്കിൽ ഒരാൾക്ക് ജോലി ചെയ്യുന്നിടത്തോ മറ്റുള്ള സ്ഥലത്തോ ഒരാളോട് എപ്പോഴും ഇങ്ങനെ സംസാരിച്ചിരിക്കുക അല്ലേ, അതും അവിഹിതങ്ങളിലേക്ക് പോകുന്നില്ലേ. ഇത്തരം കാര്യങ്ങൾ തന്നെയാണല്ലോ അവസാനം ശാരീരികമായ മോശമായ ബന്ധങ്ങളിലേക്ക് മനുഷ്യനെത്തിക്കുന്നത്. അപ്പോൾ അവിടെ ഇവന് സ്വന്തം ഭാര്യയ്ക്ക് അത്യാവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കുന്നതിൻ്റെ ഇരട്ടി ചിലപ്പോൾ ഈ ഒരു പിന്നെ സംസാരത്തിലൂടെ കിട്ടാൻ വേണ്ടിയിട്ട് ചിലവഴിക്കുന്നുണ്ടാകും. അത് ചിലപ്പോൾ അവൻ തന്നെ ആ നഷ്ടം അറിയുന്നുണ്ടാവില്ല. സമ്പത്തിന് അത്യാവശ്യം വരുമ്പോൾ ചിലപ്പോൾ അവൻ ആലോചിക്കും, ഞാൻ എന്തിനാ, ഞാൻ ഇവിടെ ചിലവഴിക്കാൻ എനിക്ക് കാശില്ല, ഞാനിങ്ങനെ കുറേ ചിലവഴിച്ചല്ലോ, പഠിച്ച അങ്ങനെ പരീക്ഷിക്കാം അല്ലാ പോലും. അപ്പോൾ സമ്പത്ത്, അന്തസ്, അതുപോലെ ആരോഗ്യം. ചിലപ്പോൾ നമുക്ക് ആരോഗ്യം നഷ്ട, ഈ അവിഹിതങ്ങളിലൂടെ എത്രയോ രോഗങ്ങളും മാനക്ക് പല സംഭവങ്ങളും ഉണ്ടാകുന്നുണ്ടല്ലോ. ഞാനിങ്ങനെ പറഞ്ഞത് ഈ ഒരു അനുഭവം പങ്കുവെക്കാൻ കാരണം, ഇതിലേതെങ്കിലും ഒന്നിൽ അകപ്പെടാതെ ഒരിക്കലും മനുഷ്യന് ദുനിയാവിൽ കഴിച്ചിലാവാൻ കഴിയില്ല എന്നുള്ളതാണ്.
1: അപ്പോൾ ഇതിനെപ്പറ്റി വിചാരത്തിനെ പറ്റി പറഞ്ഞത് അതിലേക്ക് അടുക്കരുത് എന്നുള്ളതാണ്. റസൂലുള്ളാഹി അത് വിശദീകരിക്കുകയും ചെയ്തു, കണ്ണിൻ്റെ വ്യഭിചാരം നോട്ടമാണ് എന്നുള്ള രീതിയിലും ഒക്കെ. അവസാനം അത് ഒരു അവിഹിത ശാരീരിക ബന്ധങ്ങളിലേക്ക് എത്തും, അത് മാത്രമല്ല തെറ്റ്, ആ ഒരു നോട്ടം പോലും, നീ ഒരു നോട്ടം തിരിച്ചറിയാൻ വേണ്ടി സ്വാഭാവികമായ ഒരു നോട്ടം, അതിലപ്പുറമുള്ള രണ്ടാമത്തെ നോട്ടം നിനക്ക് ഹറാമാണ് എന്ന് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു വാചകം ഉണ്ടല്ലോ. അപ്പോൾ നാട്ടിൽ ഇത് ഒരു പ്രമോഷൻ രീതിയിലാണ് നടക്കുന്നത്. നമ്മുടെ ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമുക്കിഷ്ടമുള്ള ബന്ധങ്ങളിലേക്ക് പോകാം, അതിനെ തടയുമ്പോൾ അത് സ്ത്രീയെ അടിച്ചമർത്തുന്നതായിട്ട് പോലും വ്യാഖ്യാനിക്കപ്പെടുകയാണ്. അപ്പോൾ ഒരു അവിഹിതങ്ങളിലേക്കുള്ളൊരു പ്രമോഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലേക്ക്. 40 ശേഷമുള്ള പ്രണയം എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ വന്ന് പ്രണയിക്കാത്തവരെയും കൂടി അവിഹിത പ്രണയങ്ങളിലേക്ക് തള്ളിവിടുന്ന ഒരു കാലഘട്ടമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ടൊന്നും ഇതുമായിട്ട് ചെന്നാൽ അള്ളാൻ്റെ അടുത്തുനിന്ന് രക്ഷയില്ല, പരലോകത്ത് നമ്മൾ പരാജയപ്പെടും എന്നുള്ളതാണ്. അനന്തകാലത്തേക്കുള്ള ജീവിതത്തിൽ നമ്മൾ പരാജയപ്പെടണോ, ഇവിടെ നമ്മൾ അള്ളാഹുവിന് കീഴൊതുങ്ങി ജീവിക്കണോ എന്നുള്ളതാണ് ഒരു ശരിയായ ചോദ്യം. അള്ളാഹു എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ.
0: എന്തായാലും പിന്നെ ഒന്നെങ്കിൽ ദുനിയാവ് തന്നെ അതിനൊക്കെ അനുഭവിക്കും. കാരണം ഹലാലല്ലാത്തൊരു ബന്ധം അള്ളാഹു ഒരിക്കലും അത് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ബർക്കത്തുണ്ടാവില്ല, ബാറക്കല്ലാന്നല്ലേ നമ്മൾ ചെല്ലണത്. അപ്പോൾ അത് നഷ്ടപ്പെടും. രണ്ട്, നമുക്ക് പരീക്ഷണങ്ങൾ നല്ലോണം ഉണ്ടാവും. അതായത് ചിലപ്പോൾ മക്കളെ നൽകിക്കൊണ്ട് പരീക്ഷിക്കാം, അല്ലെങ്കിൽ അവർ നമ്മുടെ കൺമുമ്പിൽ തന്നെ വലിയ ഒരു ഫിത്നയുടെ ലോകത്തേക്ക് പോകും. ഇനി ഇവിടെ നിന്നൊന്നും നമുക്ക് നമ്മൾ പറയാം, ഓലിപ്പം എന്താ ഓല അങ്ങനെ കയറ്റ് ഓല സാറായിട്ട് ജീവിക്കണില്ല എന്ന് പറയും. ചില ആളുകളെങ്കിലും നോക്കിയിട്ട് നമ്മൾ പറയും. അത്തരം ആളുകൾക്ക് ഒരിക്കലും സ്വപ്നം കാണാൻ കഴിയാത്ത സ്വർഗം നഷ്ടപ്പെടും. അതിൻ്റെ അപ്പുറത്ത് നഷ്ടങ്ങളില്ലല്ലോ. ഈ ഒരവസ്ഥയിലൂടെ ഇതൊക്കെ കടന്നു പോവുള്ളൂ.
1: ഇത് അവിഹിതങ്ങള് ഉണക്കമീൻ പോലെയാണ് എന്ന് പണ്ടാരോ പറഞ്ഞിട്ടുണ്ട്. അത് ഉണക്കമീൻ കഴിക്കുന്നവർക്ക് നല്ല ആസ്വാദകരമായിരിക്കും, പക്ഷെ അതിൻ്റെ മണം പുറത്തുള്ളവർക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. അതുപോലെ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നഷ്ടപ്പെട്ടു. ഈ ദുനിയാവിലുള്ള എല്ലാ പദവികളും സ്ഥാനങ്ങളും ഒക്കെ നഷ്ടപ്പെട്ടു.
0: ഈ അവിഹിതങ്ങളിലൂടെ നഷ്ടപ്പെട്ടത് അത് നഷ്ടപ്പെടുമ്പോഴേ മനസ്സിലാവും, മുമ്പ് മനസ്സിലാവണില്ലല്ലോ. അതായത് അതിലേക്ക് ചെന്ന് പെട്ടിട്ട് നമ്മൾ ചിലതൊക്കെ പറയും. നമുക്കൊരു അനുഭവം ഉണ്ടാകുമ്പോൾ നമുക്ക് പിന്നെ പിന്നീട് ഒരിക്കലും നമ്മളങ്ങനെ ആവരുത് ഇത്ര അനുഭവം അങ്ങനെ പറയലോ. പക്ഷെ ഇതിൽ പോയി പെട്ടാൽ പിന്നെ ഒക്കെ പോയി, പിന്നെ നമ്മൾ അനുഭവിക്കാൻ തിരിച്ചു വരുന്നില്ല.
1: തീർച്ചയായിട്ടും
0: ഇതെല്ലാം അല്ലാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും സഹോദരങ്ങളെയും ഒക്കെ അത്തരം ഒരു ഫിത്നകളിൽ നിന്ന് രക്ഷപ്പെടുത്തട്ടല്ലേ.

0: ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചില ഫീഡ്ബാക്കുകൾ വന്നു. ഒരു ഹദീസ് ഓർക്കുകയാണ് സഫിയ വി കെ പത്തപ്രിയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് ഇബ്നു ഉമ്മു മക്തൂം വന്നപ്പോൾ, ആയിഷ ബീവി കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകാൻ പറഞ്ഞു. അപ്പോൾ ആയിഷ ബീവി ചോദിക്കുന്നുണ്ട്, അവർക്ക് കണ്ണു കാണുകയില്ലല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറഞ്ഞു, നിനക്ക് അയാളെ കാണുന്നുണ്ടല്ലോ എന്ന്. ഈ ഒരു സൂക്ഷ്മതയാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്.
1: റസിയ ചങ്ങാനി പറയാണ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, ഇബ്ലീസിൻ്റെ എല്ലാവിധ ഷെറിനെ തൊട്ടും നമ്മളെയും നമ്മുടെ മക്കളെയും അള്ളാഹു സുബ്ഹാനഹു തആല കാത്തുരക്ഷിക്കട്ടെ. ആമീൻ
0: ആമീൻ. അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ പറയുന്നു, മാഷാ അല്ലാ, നല്ല ഒരു ടോക്കാണ് കിട്ടിയത്. ഇന്ന് ഒരുപാട് കുഴപ്പത്തിന് കാരണം ഊഹം തന്നെയാണ്, കൂടുതലും കുടുംബജീവിതത്തിലാണ്. നല്ല മനസ്സിൻ്റെ ഉടമയാണെങ്കിൽ ഇതൊന്നും മുഖവിലക്കെടുക്കില്ല. നല്ലത് മനസ്സിലാക്കാൻ നാഥൻ അനുഗ്രഹിക്കട്ടെ. ആമീൻ. വൺ മിനിറ്റ് ടോക്കിനെ കുറിച്ച് തന്നെ നമ്മോട് പോസിറ്റീവായി ചിന്തിക്കുന്ന ഒരു മെസ്സേജാണ് വൺ മിനിറ്റ് ടോക്കിലൂടെ കേട്ടത് എന്ന് റുക്സാന ബാലിശ്ശേരി നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്.
1: നസീറ കെ എസ് പാലക്കാട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇക്കാൻ്റെ ഉപ്പ 2 ദിവസം മുമ്പ് മരണപ്പെട്ടു. ഉപ്പാനെ കബറിടം വിശാലമാക്കി പരലോകം എളുപ്പമാക്കി കൊടുക്കാൻ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം.
0: അല്ലാഹുമ്മ ഫിർലഹു വർഹം. ഒരു മിനിറ്റ് കൊണ്ട് നല്ല അറിവ് കിട്ടി. അൽഹംദുലില്ലാഹ്, ഊഹം പാടില്ല. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. സ്റ്റാറ്റസ് വെക്കാറുണ്ട് എന്ന് സഫിയാക്കിയ തിരുവരങ്ങാടി നമ്മളോട് പറയുന്നുണ്ട്. വൺ മിനിറ്റ് ടോക്കിനെ പറ്റി ഒരുപാട് പറയുന്നുണ്ട്. ഫീഡ്ബാക്ക് കുറച്ച് ബാക്കിലേക്ക് പോകാൻ നമ്മളെ ചില പ്രേക്ഷകർ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമുക്ക് പോകാം. ഏതായാലും നമുക്ക് മറ്റു പ്രോഗ്രാമുകൾക്കും കൂടി പോകേണ്ടതില്ലേ. അതിനു മുമ്പായിട്ട് വളരെ പ്രസക്തമായ ഒരു കെ എച്ച് കുട്ടി എന്ന ചുരുക്കപ്പേരിൽ നമ്മളോട് ഒരു ശ്രോതാവ് പറയാണ്, പീസ് റേഡിയോ കാർ യാത്രയിൽ എൻ്റെ കൂട്ടുകാരനാണ്. ഒരുപാട് അറിവുകൾ നൽകുന്ന ഒരു ബൃഹത് സംരംഭമാണ് പീസ് റേഡിയോ. ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അള്ളാഹു പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
1: ഇവിടെ അബ്ദുർ റസാഖ് കുഞ്ഞുത്തുരങ്ങൾ വായിച്ചതാണല്ലേ, നേരത്തെ ഒന്ന് വായിച്ചു തോന്നുന്നുണ്ട്. കുറച്ച് ബാക്കോട്ട് ഇങ്ങനെ പോരുമ്പോളേ, സുബൈദ ഇസ്മായിൽ മടിക്കേരിയോ. ഈ ചോദ്യം പീസ്റോയിൽ വന്നിരുന്നു എന്നാണ്
0: പറയുന്നത്. ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇംതിയാസ് തിരുവമ്പാടി ഇന്ന് നമുക്ക് നോക്കല്ലേ, ഇന്ന് കനിയുമോ എന്ന്.
1: ചില ആൾക്കാരൊന്നും കാണില്ല ലൈവില് എന്നൊക്കെ പറഞ്ഞിട്ട് മനാഫ് പാലക്കാഴി പ്രതികരിക്കുന്നുണ്ട്.
0: യെസ്, മനാഫ് പാലക്കാഴി, സഹൽ അരിപ്ര, ഉബർ സലഫി, ഡോക്ടർ ബഷീർ സാഹിബ്, നുസ്ഹാൻ, ഇവരെയൊക്കെ അവരെയൊക്കെ വരണം അല്ലേ. അവർ ഈ ലൈവ് കേൾക്കുന്നുണ്ടെങ്കിൽ അടുത്ത ഒരു വരുന്ന ഡേറ്റ് നമ്മുടെ ടീമിനെ അറിയിക്കട്ടെ.
1: റുക്സാൻ എന്താ പറയുന്നുണ്ടല്ലോ, രണ്ടാകരമാരുടെ സംസാരം ഞങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും മാഷാല്ലാ. അത് നമ്മള് ഈ ഓരോ വിഷയങ്ങൾ വരുമ്പോ എങ്ങനെ, താങ്കൾ പറഞ്ഞ കാര്യം എത്ര ശരിയാണ്, സമ്പത്ത്, ആരോഗ്യം, അന്തസ്, അഭിമാനം ഒക്കെ തുലക്കും. അവിഹിതത്തിൽപ്പെട്ടിട്ടും തല ഉയർത്തി നടക്കുന്ന ആളുകൾ എത്ര തൊലിക്കട്ടി അപാരം തന്നെ. ചിലതിങ്ങോട്ട് ശീലമായി കഴിഞ്ഞാലേ പിന്നെ അതൊരു പ്രശ്നമല്ലാതെന്ന് പറഞ്ഞരേ, അതിന്റെ ഭാഗമാണ്. ഏതായാലും നമുക്ക് ഇനി ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോക്ക് പോകാം.

0: മാഷാല്ലാ. അപ്പോൾ മധുരം ഖുർആൻ നേരത്തെ നമ്മൾ കേട്ടു അല്ലേ. ഇപ്പോൾ ഖുർആൻ സ്റ്റാറ്റസ് നമുക്കിങ്ങനെ ഇടയ്ക്ക് ഓരോ ഖുർആൻ്റെ ഇത് കേൾക്കാൻ കഴിയാന്നുള്ളതേ
1: അതെ
0: വലിയൊരു സന്തോഷമാണ് അല്ലേ. നമ്മൾ സ്റ്റാറ്റസ് ഇട്ടാൽ വേറുള്ളവർക്കും കാണാല്ലേ.
1: കാണാം. വളരെ നല്ല ഒരു രീതിയിലാണ് ഇന്ന് അല്ലേ ഇന്നത്തെ കാര്യം. നമുക്ക് ഇങ്ങനെ കണ്ണടച്ചിരുന്ന് കേൾക്കാൻ പറ്റിയ രീതിയിലാണ് ഇന്നത്തെ കാര്യം അത് പാരായണം ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ വളരെ വലിയ ശ്രമം ത്തിലൂടെയാണ് ഈ സ്റ്റാറ്റസ് വീഡിയോ ഇറങ്ങുന്നത് കേട്ടോ. അപ്പോൾ നമ്മളതനുസരിച്ച് നമ്മളത് കേൾക്കുകയും സ്റ്റാറ്റസ് വെക്കുകയും ചെയ്യേണ്ടതാണ്. അത്ര വലിയൊരു

0: ഊഹം വലിയ ഫിത്ന തന്നെയാണ്. അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ. ആമീൻ. ഈ ഊഹത്തെ കുറിച്ച് പറയുമ്പോൾ അബ്ദുൽ സാറേ, പിന്നെ നമ്മുടെ ഫാമിലിയിലൊക്കെ ചില പ്രശ്നങ്ങൾക്ക് കാരണം തന്നെ ഊഹമാണ്. അതായത് ചിലപ്പോൾ എന്തെങ്കിലും ഒരു അബദ്ധം ഭാര്യൻ്റെ ഭാഗത്തുനിന്നോ ഭർത്താവിൻ്റെ ഭാഗത്തുനിന്നോ ഒരു പ്രാവശ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയില്ലേ, ഒരു ഗാർഡനിലെ പണ്ട് പറഞ്ഞാണത്, ഗാർഡനിൽ നമ്മൾ ഒരു പാമ്പിനൊക്കെ കണ്ടാൽ എങ്ങനെ ഉണ്ടാവും, ഒരു നല്ല അടിപൊളി പൂന്തോട്ടത്തിൽ അല്ലേ. പിന്നെ ഏത് ഗാർഡനിക്ക് പോകുമ്പോഴും നമുക്കൊരു പേടിണ്ടാവും, അവിടെ പാമ്പുണ്ടാവും എന്ന് പറഞ്ഞ മാതിരി. പിന്നെ ഇപ്പം നമ്മൾ കുട്ടികളത്തൊക്കെ എന്തെങ്കിലും ഒരു തെറ്റ്, ഇനിയിപ്പോൾ വല്ല പ്രണയോ കുട്ടികളുടെ ഒരു പ്രായത്തിൻ്റെ ഇതിൽ വെച്ച് എന്തെങ്കിലുമൊക്കെ കാണുമ്പോഴത്തേന് പിന്നെ നമ്മൾ ഫുള്ള് സംസാരിക്കുന്നതും ഒരു സംശയത്തിൻ്റെ നേരിൽ നിന്നിട്ടായിരിക്കും. അത് അതിലേറെ പ്രശ്നകരം. അപ്പം അങ്ങനെ അതുകൊണ്ട് തന്നെ ഊഹം പാടില്ല, പകരം നമുക്ക് ഒരു സംശയമൊക്കെ തോന്നാം
1: അല്ലേ, ശ്രദ്ധ വേണം,
0: ശ്രദ്ധ നമുക്ക് തോന്നാം.
1: യെസ്
0: യെസ്.
1: നമ്മുടെ ശ്രോതാക്കള് സഡൻ ആക്ഷൻ ആട്ടോ, ഒരുപാട് അത് കേൾക്കുമ്പോൾ തന്നെ. പിന്നെ ഇപ്പോൾ നമ്മൾ പ്ലേ ചെയ്ത ചുമരിൽ ഒരു ഘടികാരം തൻ എന്ന ഈ പാട്ട്, അത് വളരെ ഇഷ്ടപ്പെട്ട പാട്ടാണ് എന്നാണ് സഫിയക്കെ തിരുവങ്ങാടി നമ്മളോട് ഫീഡ്ബാക്ക് തന്നുള്ളത്. മനോഹരമായ പാരായണമെന്ന് അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ നമ്മളോട് പറയുന്നുണ്ട്. എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ആയത്താണ് ഇത്. എന്ത് സങ്കടം വരുമ്പോഴും ഇത് ഓതാറുണ്ട് എന്ന് നമ്മുടെ സ്റ്റാറ്റസ് വീഡിയോയെ സംബന്ധിച്ച് ലൈല ആമയൂര് അറിയിക്കുകയാണ്.
0: നമുക്കേ സഫിയ കെ തിരുങ്ങാടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുമരിൽ ഒരു ഘടികാരം, ഘടികാരം എന്നുള്ള ഇത് ഇതിങ്ങനെ വരും ഇൻഷാല്ലാ. അങ്ങനത്തെ ഓരോന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അല്ലേ, ലൈവിനടിയിൽ തന്നെ നമുക്ക് കേൾക്കാൻ കഴിയും ഇൻഷാല്ലാ.
1: യെസ് യെസ് യെസ്. നമുക്ക് അടുത്തൊരു പ്രോഗ്രാം, നമ്മുടെ ശ്രോതാക്കൾ കാത്തിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് തിരുമൊഴികൾ
0: അല്ലേ.
1: തിരുമൊഴികളിൽ ഇന്ന് ഏഴു മഹാപാപങ്ങൾ എന്ന വിഷയമാണ്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അന അബി ഹുറൈറത്ത അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇജ്തനിബു സബഅൽ മുബിഖാത്. ഖാലു യാ റസൂലല്ലാഹ് വമഹുൻ? ഖാല അശ്ശുർക്കു ബില്ലാഹ് വസ്സിഹ്റു വഖത്ലു നഫ്സി ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽഹഖ് വഅക്ലു റിബ വഅക്ലു മാലി യതീം والتبلي يوم الزحف وقذف المحصنات المؤمنات الغافلات. പ്രിയമുള്ള ശ്രോതാക്കളെ, സഹീഹ് ബുഖാരിയിലും മുസ്ലിം വന്നിട്ടുള്ള വളരെ പ്രസിദ്ധമായ ഒരു നബിവചനമാണ് നമ്മൾ കേട്ടത്. മഹാനായ സ്വഹാബി വരിൻ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് നിവേദനം ചെയ്യുന്നത്. അബ്ദുറഹ്മാൻ ഇബ്നു സഖറുദ്ദൗസി എന്നറിയപ്പെടുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ക്രിസ്താബ്ദം 676 അദ്ദേഹം മരണപ്പെടുന്നത്. ഖൈബർ വർഷത്തിലാണ്, ഹിജ്റ 7 അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു നബി വചനമാണ് നമ്മെ അറിയിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഇജ്തനിബു അസ്സബ് അൽ മുബിഖാത്ത്. ഇജ്തനിബു സബ് അൽ മുബിഖാത്ത്, ഇജ്തനിബു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വർജിക്കുക, ഇബ്തഇദു നിങ്ങൾ മാറി നിൽക്കുക, ഒഴിവാകുക, അകന്നു നിൽക്കുക. അസബ് അൽ മുബിഖാത്ത്, ഏഴ് മഹാപാപങ്ങളിൽ നിന്ന്, ഏഴ് മഹാപാപങ്ങളെ നിങ്ങൾ വെടിയുക. മുബിഖാത്ത് എന്ന് പറഞ്ഞാൽ അൽ ഖബായിർ, മഹാപാപങ്ങൾ. അൽ മുബിഖാത്ത് എന്നും അൽ മുഹ്ലിഖാത്ത് എന്നുമൊക്കെയാണ് അതിൻ്റെ അർത്ഥം എന്ന് ഇമാം നവവി തൻ്റെ ഷറഹിൽ വിശദീകരിച്ചത് കാണാം. അപ്പോൾ ഇജ്തനിബു അസബ് അൽ മുബിഖാത്ത്, വിനാശകാരികളായ, മുബിഖാത്തുകളായ, മുഹ്ലിഖാത്തുകളായ, നാശകാരികളായ ഏഴെണ്ണത്തെ നിങ്ങൾ മാറ്റി നിർത്തുക, അതിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുക. ഖാലു, അവർ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹു റസൂലേ വമാഹുന്ന, അവ ഏതൊക്കെയാണ്, ഏതൊക്കെയാണ് ആ നാശകാരികളായ മഹാപാപങ്ങളായ ഏഴെണ്ണം? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അശ്ശിർഖു ബില്ലാ, അശ്ശിർഖു ബില്ലാ, അല്ലാഹുവിൽ പങ്കു ചേർക്കലാണ് ഒന്ന്. വസ്ഹർ, മാരണമാണ് മറ്റൊന്ന്. ഒന്ന്, അള്ളാഹുൽ പങ്കുചേർക്കൽ അശർക്കുബില്ല, വസിഹർ മരണം, വഖത്ലു നഫ്സിൽ ലത്തി ഹറമ അല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അല്ലാഹു പവിത്രമാക്കിയ ആത്മാക്കളെ മനുഷ്യരെ അനർഹമായി വധിക്കുക എന്നതാണ് മൂന്നാമത്തത്. ഖത്ലു നഫ്സിൽ ലത്തി ഹറമ അല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അനർഹമായി അവകാശമില്ലാതെ ഒരു മനുഷ്യനെ വധിക്കുക എന്നതാണ് മൂന്ന്. നാലാമത്തത് വഅക്കലു റിബ, പലിശ ഭുജിക്കുക എന്നതാണ്. അക്കലു റിബ എന്ന് പറഞ്ഞാൽ പലിശ ഭുജിക്കുക, പലിശ തിന്നുക. അടുത്തത് വഅക്കലു മാലിൽ യതീം, അക്കലു മാലിൽ യതീം, അനാഥകളുടെ സ്വത്ത് ഭുജിക്കുക, യതീമിൻ്റെ സമ്പത്ത് തിന്നുക. പിന്നെ ആറാമത്തത് വത്തവല്ലി യൗമ സഹഫ്, സഹഫിൻ്റെ ദിവസം, യുദ്ധ സമയം, യുദ്ധവേളയിൽ തിരിഞ്ഞോടുക എന്നതാണ്. വത്തവല്ലി യൗമ സഹഫി, യുദ്ധ സന്ദർഭത്തിൽ ശത്രുക്കളുമായി ഏറ്റുമുട്ടുമ്പോൾ തൻ്റെ സൈന്യത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുക എന്നതും ഒരു മഹാപാപമാണ്. മറ്റൊന്ന് ഏഴാമത്തത് വഖദ്ഫുൽ മുഹ്സനാത്തിൽ മുഅ്മിനാത്തിൽ ഗാഫിലാത്ത്, ഖദ്ഫുൽ മുഹ്സനാത്ത്, സൽവൃത്തകളായ സ്ത്രീകളെ കുറിച്ച് അവരെക്കുറിച്ച് അപരാധം പറഞ്ഞുണ്ടാക്കലാണ്, അവരെക്കുറിച്ച് ആരോപണം നടത്തലാണ്. ഖദ്ഫുൽ മുഹ്സനാത്തിൽ മുഅ്മിനാത്തിൽ ഗാഫിലാത്ത്, സൽവൃത്തരായ സത്യവിശ്വാസിനികളായ നീചവൃത്തികളിൽ നിന്നും മാറി നിൽക്കുന്ന ഉത്തമരായ സ്ത്രീകളെക്കുറിച്ച് ആരോപണം, വ്യഭിചാരാരോപണം പറയുക എന്നതാണ് ഏഴാമത്തെ കാര്യം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഒരു വിശ്വാസി വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കേണ്ട, കഠിനമായി അല്ലാഹു വെറുക്കുന്ന, വിരോധിച്ചിട്ടുള്ള ഏതാനും ചില പാപങ്ങളെയാണ് എടുത്തു പറഞ്ഞിട്ടുള്ളത്. ശക്തമായ താക്കീതാണല്ലോ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നത്. പാപങ്ങൾ, മഹാപാപങ്ങൾ തന്നെ അനവധി ഉണ്ട്, അനവധി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പാപങ്ങളിൽ മഹാപാപങ്ങളുണ്ട്, ചെറിയ പാപങ്ങളുണ്ട്, വൻപാപങ്ങളുണ്ട്, ചെറിയ പാപങ്ങളുമുണ്ട്. വൻപാപങ്ങൾ തന്നെ അനവധിയായി എണ്ണിയിട്ടുണ്ട്, അനവധി വൻപാപങ്ങളെക്കുറിച്ച് പഠിപ്പിക്കപ്പെടുന്ന ഗ്രന്ഥങ്ങൾ തന്നെ നിലവിലുണ്ട്. ഇവിടെ അവയിൽ ഏറ്റവും ഗൗരവപ്പെട്ടത് എന്ന നിലക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണം പഠിപ്പിക്കുന്നത്. ഒരു മനുഷ്യൻ ഈ ഏഴ് പ്രവർത്തികൾ ഇത് ചെയ്തവനായി മരണപ്പെട്ടാൽ അവന് നരകം സുനിശ്ചിതമാണ് എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് ഇതിൻ്റെ വിശദീകരണങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇജ്തനിബു സബഅൽ മുബിഖാത്ത്, ഏഴ് വിനാശകരമായ മഹാപാപങ്ങളെ നിങ്ങൾ വെടിയണം. അവ ഏതൊക്കെയാണ്? ഖാലു യാ റസൂലല്ലാഹ വബാഹുന്ന, അവ ഏതൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയത് വളരെ പരിചിതമാണ്. ഒന്ന്, അള്ളാഹുൽ പങ്കുചേർക്കലാണ്. അള്ളാഹുൽ പങ്കുചേർക്കുക എന്ന് പറയുമ്പോൾ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുക, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുക, അള്ളാഹു അല്ലാത്തവർക്ക് അറിവ് നടത്തുക, നേർച്ച നേരുക, അള്ളാഹു അല്ലാത്തവരെ ഭയക്കുക, അള്ളാഹു അല്ലാത്തവർക്ക് അള്ളാഹു അല്ലാത്തവരിൽ അവരുടെ തങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്നും ഉത്തരം ചെയ്യുമെന്നൊക്കെ പ്രതീക്ഷിച്ച്, ഇതൊക്കെ തന്നെ ഷിർക്കിൻ്റെ വകഭേദങ്ങളാണ്. അതുപോലെ തന്നെ മറ്റൊന്നാണ് മരണം. അത് ഹറാമാണ്, നിഷിദ്ധമാണെന്ന് റസൂൽ സല്ലല്ലാഹു ഇവിടെ പഠിപ്പിക്കുന്നു. എല്ലാ ഉലമാക്കളും അക്കാര്യത്തിൽ ഏകോപിച്ച് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അത് സെഹർ ചെയ്യുന്നതും അതിനു വേണ്ടി പോകുന്നത് പോലും അത് നിഷിദ്ധമാണ് എന്ന നിലക്ക് തന്നെയാണ് പഠിപ്പിക്കപ്പെടുന്നത്. മരണം ചെയ്യുക, ആഭിചാര പ്രവർത്തനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെയുണ്ടോ അതെല്ലാം, അത് ജോൽസിൻ്റെ അടുത്ത് പോകുന്നതുമൊക്കെ അതിൽപ്പെട്ടതാണ് എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. മറ്റൊന്ന് മനുഷ്യനെ കൊല്ലുക എന്നതാണ്. മഹാപാപമായിട്ട് തന്നെയാണ് ഇസ്ലാം എന്നും കണ്ടിട്ടുള്ളത്. ഒരു ജീവനെയും നശിപ്പിക്കാൻ ഒരു മനുഷ്യനും അവകാശമില്ല എന്നതാണ്. ഒരാൾ ഒരുത്തനെ കൊന്നാൽ അതിന് പ്രതിക്രിയ ചെയ്യാൻ പോലും ഒരു വ്യക്തിക്ക് അവകാശമില്ല. അതിന് അത് ആ രാജ്യം ഭരിക്കുന്ന ഉത്തരവാദപ്പെട്ട അതിൻ്റെ ആ ഗവൺമെൻറ്റിനാണ് അതിൻ്റെ ബാധ്യത എന്ന നിലക്കാണ്. ഒരിക്കലും തന്നെ ഒരു മനുഷ്യൻ്റെ ജീവൻ നഷ്ടപ്പെടുത്താൻ ഒരാൾക്കും അവകാശമില്ല. അത് മഹാപാതകമായി പഠിപ്പിക്കുന്നു. പിന്നെ പലിശ ഭുജിക്കുകയാണ് വളരെ ഗൗരവത്തിൽ ഇസ്ലാം അനവധി തവണ വിശുദ്ധ ഖുർആനിലും ഹദീസിലും പലിശയുടെ ദുരിതത്തെക്കുറിച്ച്, ദുരന്തത്തെക്കുറിച്ച്, അതിൻ്റെ പര്യവസാനത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അനാഥകളുടെ സ്വത്ത് പുജിക്കുക എന്നതും മഹാപാപമായി. അവൻ നരകത്തിലെ തീയാണ് തിന്നുന്നത്. ഒരു അനാഥയുടെ സ്വത്ത് പുജിക്കുന്നവൻ നരകത്തിലെ കഠിനമായ നരകത്തീയാണ് അവൻ തിന്നുന്നത് എന്ന നിലക്കാണ് ഇസ്ലാം അതിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. യുദ്ധരംഗത്തുനിന്ന് പിന്തിരിഞ്ഞോടുക എന്നതാണല്ലോ മറ്റൊന്ന്. അതും സത്യത്തിൽ തൻ്റെ കൂടെയുള്ളവരെ ചതിക്കുകയാണ്, തൻ്റെ രാജ്യത്തെ ചതിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു മഹാ അപരാധം എന്ന നിലക്ക് തന്നെയാണ് ഇസ്ലാം അതും പഠിപ്പിക്കുന്നത്. അതേ അപ്രകാരം തന്നെ വളരെ ഗൗരവപ്പെട്ട ഒന്നാണ് സൽവൃത്തകളായ നല്ല സ്ത്രീകളെക്കുറിച്ച്, വിശുദ്ധകളായ സ്ത്രീകളെക്കുറിച്ച് അപരാധം പറഞ്ഞ് അവരുടെ ജീവിതവും അവ നശിപ്പിക്കുക, അവരുടെ കുടുംബത്തെ അപമാനിക്കുക. ഇത് കളവാണ്, വഞ്ചനയാണ്, അസൂയയാണ്, ധിക്കാരമാണ്, കബളിപ്പിക്കലാണ് എന്നിത്യാദി അനവധി തിന്മകൾ അതിലൂടെ കടന്നു വരുന്നു എന്നതുകൊണ്ടാണ് അതും ഇസ്ലാം ഗൗരവപ്പെട്ട പാപമായി ഗണിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു വിശ്വാസിക്കൊരിക്കലും തന്നെ ഈ ഏഴ് മഹാപാപങ്ങളിലൂടെ കടന്നു പോകാനാവില്ല. ശ്രദ്ധിക്കേണ്ടതുണ്ട്, ജീവിതം സുരക്ഷിതമാക്കേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. മാഷാ പ്രിയ ശ്രോതാക്കളെ, നാം ഇപ്പോൾ കേട്ടത് തിരുമൊഴികൾ. ബഹുമാനനായ കെ വി ആണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. ഏഴു മഹാപാപങ്ങൾ എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ സംസാര വിഷയം.

അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ ഏറ്റവും പുതിയ ഒരു അപ്ഡേറ്റ്സിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ എല്ലാവരും ശ്രദ്ധയിലുണ്ടാകേണ്ട ഒരു കാര്യമാണ്, നമ്മൾ രാവിലെ ഇന്ന് തന്നെ നേരത്തെ സൂചിപ്പിച്ചതാണ് നമ്മുടെ ഇസ്ലാമിക് പാരൻറ്റിങ് കോഴ്സ്. കുട്ടികളെ ഖുറാൻ്റെയും സുന്നത്തിൻ്റെയും വെളിച്ചത്തിൽ വളർത്താൻ ആഗ്രഹിക്കുന്ന ഓരോ രക്ഷിതാവും പഠിച്ചിരിക്കേണ്ട കോഴ്സാണ്. പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെയും കൗൺസിലർമാരുടെയും നേതൃത്വത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിലെ രക്ഷാകർത്ത വെല്ലുവിളികൾ, പ്രായോഗികവും ഫലപ്രദവുമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു കോഴ്സാണ് ഇൻഷാല്ലാ ഇന്ന് തുടങ്ങാൻ പോകുന്നത്. അപ്പം എല്ലാവരും ആ ഒരു വിഷയത്തിൽ ജാഗരൂകരാവുക. മാത്രവുമല്ല, നമുക്കറിയാം പല പ്രശ്നങ്ങളുമായിട്ട് നമ്മൾ മക്കളുടെ വിഷയം പറയും, ടീച്ചേഴ്സിൻ്റെ അടുത്ത് വന്ന് പറയും, കൗൺസിലർമാരുടെ അടുത്ത് പോയിട്ട് പറയും. അപ്പോൾ നമ്മൾ തന്നെ ഒരു കൗൺസിലറായും കുട്ടികളുടെ അധ്യാപകരായിട്ടും സ്വയം മാറാനുള്ള ഒരു വലിയ അവസരമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിക് പാരൻറ്റിങ് കോഴ്സിലൂടെ നമുക്ക് ലഭിക്കാൻ പോകുന്നത്. പരമാവധി ഇത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുവാനും നമ്മളും ഇതിൻ്റെ കേൾവിക്കാരായി മാറുവാനും പ്രത്യേകം ഒരു ശ്രദ്ധ നാം പുലർത്തേണ്ടതുണ്ട്. ഇൻഷാല്ലാ ഇന്ന് സെപ്റ്റംബർ 1 ഇന്നാണ് നമ്മുടെ ഇസ്ലാമിക് പാരൻറ്റിങ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. മറ്റൊന്ന് നമ്മുടെ അറബി ഭാഷാ പഠനമാണ്. അതിൻ്റെ മൊഡ്യൂൾ 2 ഉസ്താദ് സലീം സുല്ലമിയുടെ നേതൃത്വത്തിൽ വളരെ വിജയകരമായി തുടരുന്നുണ്ട്. കഴിഞ്ഞ ജൂലൈ 25 ആരംഭിച്ച ഈയൊരു ഭാഷാ പഠന സംവിധാനം അത് പരമാവധി ഉപയോഗപ്പെടുത്തുകയും ഭാഷയെ സ്നേഹിക്കുന്ന ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ കൂടി നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം. പീസ് റേഡിയോയിലൂടെ നമുക്ക് ഓരോ പുതിയ സംവിധാനങ്ങളും അറിവുകളും പകർന്നു തരുന്ന ഈ ഒരു സംരംഭത്തിന് വേണ്ടി നിങ്ങൾ അകമഴിഞ്ഞ് നിങ്ങളുടെ എല്ലാ നിലക്കുമുള്ള പ്രാർത്ഥനയും മറ്റു സപ്പോർട്ടുകളുമൊക്കെ നൽകി തന്നെ മുന്നോട്ട് പോകണമെന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നു.

0: നമ്മുടെ ഒരു ശ്രോതാവ് പറയാണ് എത്ര നോക്കിയിട്ടും പാരന്റിങ് കാണുന്നില്ല എന്ന്. അപ്പൊ അതിന് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പൊ ജസ്റ്റ് ഒന്ന് ഇവിടുന്ന് പറയാം, നിങ്ങൾ പീസ് റേഡിയോ തുറക്കുക. പീസ് റേഡിയോ തുറന്നാൽ ഏറ്റവും താഴെ സ്റ്റേഷൻ കോഴ്സസ് ഫീഡ്ബാക്ക് നോട്ടിഫിക്കേഷൻ അതുപോലെ ട്രഷർ ഹണ്ട് ഇങ്ങനെ അഞ്ച് ഓപ്ഷൻ ഉണ്ടാകും. അതിൽ സ്റ്റേഷന് കഴിഞ്ഞ് തൊട്ട് പുറത്ത് കോഴ്സുകൾ എന്നുള്ള കോഴ്സസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഒരുപാട് നമ്മൾ നിലവിൽ എൻറോൾ ചെയ്തത് മുകളിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ടാകും. ഇപ്പോൾ എനിക്ക് ഇസ്ലാമിക് പാരൻറ്റിങ് കോഴ്സിൽ ഞാൻ എൻറോൾ ചെയ്തുകൊണ്ട് അത് കാണിക്കുന്നുണ്ട്. അറബി ഭാഷ പഠനം കാണിക്കുന്നുണ്ട്, 500 കാണിക്കുന്നുണ്ട്. ഇനി നമ്മൾ എൻറോൾ ചെയ്യാത്ത ആളുകളാണെങ്കിൽ ഇവിടെ ഇഷ്ടം പോലെ കോഴ്സസ് എന്ന് പറഞ്ഞാൽ സി ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാകും. സി ഓളിൽ നോക്കി കഴിഞ്ഞാൽ നമുക്കവിടെ ഇസ്ലാമിക് പാരൻറ്റിങ് കോഴ്സ്, ഈ മദ്രസ, മൊഡ്യൂൾ 2 അറബിക് ഭാഷാ പഠനം, അതുപോലെ തന്നെ മദ്രസ ഈ മദ്രസ ലൈവ്, ഇങ്ങനെ ഹജ്ജ് പഠന കോഴ്സ്, ഇങ്ങനെ ഒരുപാട് കോഴ്സുകളുണ്ട്. ഇതിൽ ഒരു പച്ച പ്രതലത്തിൽ ഇസ്ലാമിക് പാരൻറ്റിങ് കോഴ്സ് എന്ന് ഇംഗ്ലീഷിൽ തന്നെ എഴുതിയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കോഴ്സിലേക്ക് പ്രവേശിക്കാൻ കഴിയും. ഓരോ ക്ലാസ്സുകളും ഇന്ന് തുടങ്ങുന്നല്ലേ ഉള്ളൂ, അപ്പോൾ ഓരോ ക്ലാസ്സുകളും കഴിഞ്ഞിട്ടേ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പോകാൻ കഴിയുള്ളൂ, അന്ന് കണ്ട് പൂർത്തിയാക്കിയതിന് ശേഷമേ പോകാൻ കഴിയുള്ളൂ എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്.
1: അപ്പോൾ ഇന്ന് തുടങ്ങുന്ന ഇസ്ലാമിക് പാരൻറ്റിങ് കോഴ്സിലേക്ക് എല്ലാവരും എൻറോൾ ചെയ്ത് ആ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് പഠിക്കുക എന്ന് ഓർമ്മിപ്പിക്കുകയാണ്.
0: നമുക്ക് കുറച്ച് ആളുകളുടെ സംശയങ്ങളൊക്കെ ഉണ്ട്. നമ്മളേതായാലും ഈ കോഴ്സുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ ഇനിയും നിങ്ങൾക്ക് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് പീസിലുടേയിൽ ഫീഡ്ബാക്കിലൊക്കെ നിങ്ങൾക്കത് ചോദിക്കാം, നിങ്ങൾക്ക് ഡീറ്റെയിൽസ് വീണ്ടും പറഞ്ഞു തരും ഇൻഷാല്ലാ. ഇവിടെ ഇപ്പം എന്തോ ഒരു ചോദ്യം കൂടെ ഞാൻ കണ്ടിരുന്നു. ഓക്കെ, അത് പോട്ടെ ഇൻഷാല്ലാ. പാരന്റിങ് കോഴ്സ് ഞാൻ ഇന്നലെ സ്റ്റാറ്റസ് വെച്ചിരുന്നു, കുറേ പേർ ലൈക്ക് ചെയ്തു എന്നാണ് സഫിയ കെ തിരങ്ങാടി പറയണത്. അമീർ ടി അടുത്തനാട്ട് എന്താ പറയണ്ടല്ലോ, വ്യക്തി ജീവിതത്തെയും സാമൂഹിക സുരക്ഷിതത്വത്തെയും ഒരുപോലെ തകർക്കുന്ന ഇത്തരം ഗുരുതരമായ തിന്മകളിൽ നിന്നും അകന്നു നിൽക്കാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ.
1: ആമീൻ. ചുരുമൊഴികളെ പറ്റി നല്ല അഭിപ്രായം ഷാഹിറ ബിൻത് അബ്ദുൽ കരീം മൂവാറ്റുപുഴയിൽ നിന്ന് നമ്മൾ അറിയിച്ചിട്ടുണ്ട്.
0: യെസ്, ഇസ്ലാമിക് പാരൻറ്റിങ് കോഴ്സ് എങ്ങനെ, മലയാളം അറിയുന്നില്ല, 500 ഇംഗ്ലീഷ് ഉണ്ടല്ലോ. പക്ഷെ അത് ഈ കോഴ്സിൻ്റെ പേര് കാണിക്കുന്നത് ഇസ്ലാമിക് പാരൻറ്റിങ് കോഴ്സ് എന്നുള്ളത് ഇംഗ്ലീഷിൽ തന്നെയാണ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. മലയാളത്തിലുണ്ടാവാം അല്ലേ, അപ്പോൾ അതൊന്നും കൂടെ നോക്കിയാൽ മതി, ശ്രദ്ധിച്ചാൽ കാണും. നമുക്കൊക്കെ എല്ലാവർക്കും ഒരുപോലെ തന്നെയാണല്ലോ നമ്മുടെ സംവിധാനം.
1: ചിലർക്ക് മലയാളത്തിലും കാണിക്കുന്നുണ്ട്.
0: ഉണ്ട്,
1: ആ അത് മലയാളം ഓപ്ഷൻ എന്നോ അത് ചെയ്തു വെച്ചിട്ടുണ്ടാവും. മലയാളം ഭാഷ,
0: മലയാളം കാണിക്കും അല്ലേ.
1: ആ ഭാഷ സെലക്ട് ചെയ്തതിൽ എനിക്കൊക്കെ മലയാളമാണ് കാണിക്കുന്നത്.
0: ഓക്കെ, ഇൻഷാല്ലാ.
1: ഏതായാലും അതിന്റെ ലോഗോ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, അതിന്റെ
0: അതാണ് ഒരു പച്ച ബാക്ക്ഗ്രൗണ്ടിൽ.
1: അതെ അതെ, ഇസ്ലാമിക് പാരന്റിങ്
0: കോഴ്സും രക്ഷിതാവ് നിൽക്കുന്ന ഒരു പ്രതീകം അല്ലേ.
1: അത് ഭാഷ അറിയാത്തവർക്ക് പോലും അത് ഇസ്ലാമിക് പാരന്റിങ് കോഴ്സ് ആണ് എന്ന്
0: മനസ്സിലാക്കി
1: അറിയാം.
0: ഇൻഷാല്ലാ. പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഫീഡ്ബാക്കിൽ അവർ അന്വേഷിക്കട്ടെ അല്ലേ.
1: ചുമരിൽ ഒരു ഘടികാരം, ആ പാട്ടിനെ പറ്റി, പാട്ട് അബ്ദുള്ളയുടെ ഉമ്മയുടെ ഇഷ്ടപ്പെട്ട പാട്ടാണ്. ഈ പാട്ട് പാടി ഉമ്മ സമ്മാനവും വാങ്ങിയിരുന്നു. എന്റെ അമ്മാന്റെ ഇഷ്ടപ്പെട്ട പാട്ടായിരുന്നു എന്നാണ് ഓർമ്മിപ്പിക്കുന്നത്. അല്ലാഹു ബാരിക്.
0: അബിദ കാര പാരന്റിങ് കോഴ്സിന്റെ ടൈം എപ്പോഴാണ് ചോദിക്കുന്നുണ്ട്. ഇൻഷാല്ലാ, ആദ്യം നമ്മളൊന്ന് എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ മിനിറ്റുകളും സെക്കൻഡുകളും ഇങ്ങനെ ബാക്കോട്ട് പോകും.
1: യെസ്,
0: അപ്പോൾ അത് കാണാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ എൻറോൾ ചെയ്യുക. എൻറോൾ ചെയ്താൽ ഇനി ഇത്ര മണിക്കൂർ എത്ര മിനിറ്റ് എന്നുള്ളതൊക്കെ അതിൽ കറക്റ്റ് നമുക്ക് കാണാൻ പറ്റും. തുടങ്ങാനുള്ള സമയം അല്ലേ.
1: അതെ അതെ, ഇൻഷാല്ലാ. ഇനി നമ്മൾ ഏത് പ്രോഗ്രാമാണ് നമ്മുടെ മുമ്പിലുള്ളത്?
0: നമുക്ക് ഇൻഷാല്ലാ നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ ഈ മോർണിംഗ് ഷോ ലൈവിൽ ഇങ്ങനെ കേൾക്കുന്നതല്ലാത്ത ഒരുപാട് പ്രോഗ്രാംസ് നമുക്കുണ്ട് എന്നത് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളൊക്കെ അറിയാം. പക്ഷെ അവർക്ക് ചിലപ്പോൾ കേൾക്കാൻ സാധിക്കാത്ത അല്ലെങ്കിൽ അവർക്ക് കേട്ട് പരിചയമില്ലാത്ത ചില പ്രോഗ്രാമുകൾ ഉണ്ടാവാം. അപ്പം അത്തരമൊരു പ്രോഗ്രാമാണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അത് അടിത്തറകൾ എന്ന് നമുക്കതിനെ വിളിക്കാം. അപ്പം അടിത്തറകൾ എന്നുള്ള പ്രോഗ്രാം നമുക്ക് എല്ലാ ചൊവ്വാഴ്ചയും
1: ഉച്ചയ്ക്ക് 3:50 ലൈവായും മറ്റ് സമയങ്ങളിൽ റീവൈൻഡ് ആയിട്ടും നമുക്ക് കേൾക്കാൻ സാധിക്കുന്നതാണ്. അത് ആ അടിത്തറകൾ എന്ന പ്രോഗ്രാമിൽ കൈകാര്യം ചെയ്യുന്ന ഫളൽ ഹക്ക് ഉമരിയും ഷമീർ മദീനിയുമാണ്. അവരുടെ സെഷനുകൾ നമുക്ക് ഈ സമയങ്ങളിൽ കേൾക്കാൻ സാധിക്കും.
0: ഇപ്പോൾ നമുക്ക് കേൾക്കാൻ പോകുന്നത് അന്ത്യദിനത്തിൻ്റെ വലിയ 10 അടയാളങ്ങൾ എന്ന ഒരു വിഷയമാണ് അടിത്തറയുടെ പ്രോഗ്രാം നമുക്ക് കേൾക്കാൻ പോകുന്നത്. ഷമീർ മദീനിയാണ് നേതൃത്വം.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. اللهم علمنا ما ينفعنا وانفعنا بما علمتنا رب زدنا علما. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ജീവിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും അവൻ്റെ നിയമശാസനകളെ കണിശമായി പിൻപറ്റുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട ഉപകാരപ്രദമായ വിജ്ഞാനങ്ങൾ അള്ളാഹു നമുക്ക് അധികരിപ്പിച്ചു തരുമാറാകട്ടെ. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ അന്ത്യദിനത്തിൻ്റെ പല അടയാളങ്ങളും പറഞ്ഞ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട വലിയ 10 അടയാളങ്ങൾ പ്രത്യേകം പരാമർശിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ ലോകത്തിനൊരു അന്ത്യമുണ്ട്. ആ അന്ത്യത്തിന് ശേഷം വീണ്ടും അള്ളാഹു നമ്മെ എല്ലാവരെയും സൃഷ്ടിച്ച് പരലോകത്തേക്ക് കൊണ്ടുവരും. അത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസങ്ങളിലൊന്നാണ്. എന്നാൽ ആ അന്ത്യദിനത്തിൻ്റെ ആഗമനത്തെ, അതിൻ്റെ സാമീപ്യത്തെ, അതടുത്തിരിക്കുന്നു എന്നറിയിക്കുന്ന പല പ്രവചനങ്ങളും അടയാളങ്ങളും പറഞ്ഞ കൂട്ടത്തിൽ ഏറ്റവും അടുത്തെത്തി അന്ത്യദിനം എന്നറിയിക്കുന്ന ദൃഷ്ടാന്തങ്ങൾ, വലിയ 10 ദൃഷ്ടാന്തങ്ങൾ, അടയാളങ്ങൾ ഹദീസുകളിലൂടെ വന്നിട്ടുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൻ്റെ ചർച്ച ഇതിനെ സംബന്ധിച്ചായിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കണ്ടിട്ട് അവരോട് ചോദിച്ചു, മാ തദക്കറൂൻ, നിങ്ങൾ എന്തിനെ സംബന്ധിച്ചാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഖിയാമത്ത് നാളിനെ സംബന്ധിച്ചാണ്, അതിൻ്റെ അടയാളങ്ങളെ സംബന്ധിച്ചാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ഇന്നഹാ ലൻ തഖൂമ ഹത്താ തറൌ ഖബ്ലഹാ അശറ ആയത്ത്. ലോകാവസാനം, ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല, അതിന് മുന്നോടിയായി 10 വലിയ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾ കണ്ടതിന് ശേഷമല്ലാതെ. അപ്പോൾ ലോകാവസാനത്തിൻ്റെ തൊട്ട് മുമ്പ് സംഭവിക്കുന്ന, ഏറ്റവും അടുത്ത് സംഭവിക്കുന്ന ശ്രദ്ധേയമായ 10 അടയാളങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി എണ്ണി പറഞ്ഞു തരുന്നുണ്ട്. അതിലൊന്ന് അദ്ദുഹാൻ, ഒരു പ്രത്യേകമായ ധൂമം, ഒരു പുക, അത് ഉണ്ടാകുമെന്നാണ് സൂറത്തു ദുഹാൻ. വിശുദ്ധ ഖുർആനിലൊരു അധ്യായത്തിൻ്റെ പേര് തന്നെ ദുഹാൻ എന്നാണ്. അതിലെ 10-11 ആയത്തുകളിൽ അള്ളാഹു പറയുന്നു, ഫർതഖിബ് യൗമ തഅതി സമാഉ ബിദുഖാനിം മുബീൻ, ആകാശം ഒരു വ്യക്തമായ പുകയുമായി വരുന്ന ദിവസം നിങ്ങൾ കാത്തിരിക്കുക. യഖശന്നാസ ഹാദാ അദാബുൻ അലീം, ആ പുകയുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ മനുഷ്യന്മാരെ ആകമാനം ആവരണം ചെയ്യുന്ന, എല്ലാവരെയും ബാധിക്കുന്ന ഒന്നാണ്. ഇത് വേദനയേറിയ ശിക്ഷയാണ് എന്നും ഖുർആൻ അവിടെ പറയുന്നു. അപ്പോൾ സൂറത്തു ദുഹാനിൽ അള്ളാഹു പറഞ്ഞ ഹദീസുകളിലൂടെ സ്ഥിരപ്പെട്ടു വന്ന വലിയ ഒരു പുകയെ സംബന്ധിച്ച് അന്ത്യദിനത്തിൻ്റെ അടയാളത്തിൽ ഒന്നായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയും മറ്റൊന്ന് അദ്ദജ്ജാൽ, വ്യാജവാദിയായ മസീഹുദ്ദജ്ജാലിനെ സംബന്ധിച്ചാണ്. കള്ളവാദിയായ, പലതരത്തിലുള്ള അത്ഭുതങ്ങളും കാണിച്ച, ആളുകളെ വഴിതെറ്റിക്കുന്ന ഏറ്റവും വലിയ കുഴപ്പക്കാരൻ, ഒറ്റക്കണ്ണനായ, വിശ്വാസത്തിൻ്റെ മാർഗത്തിൽ ആളുകൾ ഏറെ പരീക്ഷിക്കപ്പെടുന്ന നിർണായകമായ വലിയ ഒരു വിപത്ത്. ആ വിപത്തിൽ നിന്ന് രക്ഷ തേടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികളായ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ നമസ്കാരത്തിൻ്റെയും അവസാനത്തിൽ സലാം വീട്ടുന്നതിന് മുമ്പ് രക്ഷ തേടിയിരുന്ന കൂട്ടത്തിൽ اللهم اني اعوذ بك من عذاب القبر ومن فتنه المحيا والممات ومن فتنه المسيح الدجال مسيح الدجال ന്റെ ഫിത്നയിൽ നിന്നും അല്ലാഹുവേ ഞാൻ എന്നോട് കാവലിനെ ചോദിക്കുന്നു എന്ന് തേടിയിട്ടല്ലാതെ സലാം വീട്ടാറുണ്ടായിരുന്നില്ല എന്ന്. മൂന്നാമത്തെ ഒന്ന് അദ്ദാബ, ഒരു പ്രത്യേകതരം ജീവി. പരിശുദ്ധ ഖുർആൻ പ്രതിപാദിച്ച ആ ജീവിയെ സംബന്ധിച്ച് സൂറത്തുൻ നംലിലെ 82-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം. വഇദാ വഖഅൽ ഖൗലു അലൈഹിം അഖ്റജ്നാ ലഹും ദാബ്ബതൻ മിനൽ അർദ്. അല്ലാഹുവിൻ്റെ ആ വാക്ക് അവരിൽ സംഭവിച്ചാൽ, ആ വചനം അവരിൽ യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ, അഖ്റജ്നാ ലഹും ദാബ്ബതൻ മിനൽ അർദ്, ഭൂമിയിൽ നിന്ന് ഒരു പ്രത്യേക ജീവിയെ നാം അവർക്ക് ഉണ്ടാക്കി കൊടുക്കും, അവരിലേക്ക് ഇറക്കി കൊടുക്കും. ആ ജീവിയുടെ പ്രത്യേകത എന്താണ്? തുകല്ലിമുഹും അന്നന്നാസ കാനൂ ബിആയാതിനാ

ആ മൃഗം സംസാരിക്കാം. എന്നാൽ ആ മൃഗത്തെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ, വിവരണങ്ങൾ നമുക്ക് ഹദീസുകളിലൂടെ, വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങളിലൂടെ കാണാൻ കഴിയുകയില്ല എന്ന് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. സൂറത്തുൻ നംലിലെ 82-ാമത്തെ ആയത്ത് വിശദീകരിക്കുമ്പോൾ അല്ലാമ അബ്ദുറഹ്മാൻ ഇബ്നു നാസർ അസ്സഅദി റഹ്മത്തുള്ളാഹി അലൈഹി അത് പ്രത്യേകം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ദാബത്തുൽ അർദിനെ സംബന്ധിച്ചുള്ള വിശദമായ വിവരണങ്ങൾ ആയത്തുകളിലോ ഹദീസുകളിലോ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്നത്. 4-ാമത്തെ ഒരു അടയാളം, തുലൂഉ ശംസ് മിൻ മഗ്‌രിബിഹ, കിഴക്ക് നിന്നാണ് ഉദയമെങ്കിൽ ലോകാവസാനത്തിൻ്റെ അവസാനത്തെ അടയാളങ്ങളിൽ അഥവാ അത് അടുത്തിരിക്കുന്നു എന്നറിയിക്കുന്ന അത്ഭുത ദൃഷ്ടാന്തങ്ങളിൽ ഒന്നായി അസ്തമയ സ്ഥാനത്ത് നിന്ന് അഥവാ പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിക്കുന്ന ഒരു സാഹചര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രകൃതിയുടെ സ്വതവേയുള്ള രീതിയിൽ നിന്നും ചര്യകളിൽ നിന്നും വ്യത്യസ്തമായി പലതും സംഭവിക്കും. ആ കൂട്ടത്തിലൊന്നാണ് അസ്തമയ സ്ഥാനത്ത് നിന്ന് അഥവാ പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിക്കുക എന്നത്. 5-ാമത്തേത് നുസൂലു ഈസ അലൈഹിസ്സലാം, പിതാവില്ലാതെ മാതാവിൽ നിന്ന് മാത്രമായി ഈ ലോകത്തേക്ക് കടന്നു വന്ന ഒരു അത്ഭുത മനുഷ്യനാണ്, അള്ളാഹുവിൻ്റെ ദൂതനാണ് ഈസ ബിനു മറിയം അലൈഹിസ്സലാത്തു വസ്സലാം, മറിയം ബീവിയുടെ പുത്രൻ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആ ഈസാ നബിയെ പ്രത്യേകമായ ചില സാഹചര്യത്തിൽ ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്ന്, കയ്യേറ്റങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തി അള്ളാഹു അവൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോയി അഥവാ രക്ഷപ്പെടുത്തി എന്നാണ് സൂറത്ത് അൽ മാഇദയിലും സൂറത്തുൻ നിസായിലുമൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പ്രവാചകന്റെ എതിരാളികൾ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശത്രുക്കൾ അദ്ദേഹത്തെ പിടിച്ച് ക്രൂശിക്കുവാനും കൊല ചെയ്യുവാനും ഒക്കെ കച്ചകെട്ടി വന്നപ്പോൾ വമാ ഖതലൂഹു വമാ സ്വലബൂഹു, അവരദ്ദേഹത്തെ കൊന്നിട്ടില്ല, അവരദ്ദേഹത്തെ പിടിച്ച് ക്രൂശിച്ചിട്ടുമില്ല, അവർക്ക് ഇടയിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്തത്. ബൽ റഫഅഹുല്ലാഹു ഇലൈഹി, അള്ളാഹു അദ്ദേഹത്തെ അത്ഭുതകരമായി രക്ഷപ്പെടുത്തി എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. ആ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖിയാമത്ത് നാളിൻ്റെ അവസാന സന്ദർഭത്തിൽ അഥവാ ഖിയാമത്ത് നാള് ആകാനായിരിക്കുന്നു എന്നറിയിക്കുന്ന ലോകത്തിൻ്റെ അവസാന ഘട്ടത്തിൽ അന്ത്യദിനത്തിൻ്റെ അടയാളങ്ങളിൽ ഒന്നായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇനി വീണ്ടും ഈ ഭൂലോകത്തേക്ക് ഇറങ്ങി വരും. ഇസ്ലാമിക ശരീഅത്തിന്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിനെ പിന്തുണച്ചുകൊണ്ട് പന്നിയെ കൊല്ലുന്ന, കുരിശ് തച്ചു തകർക്കുന്ന ഏകദൈവ വിശ്വാസിയും നീതിമാനായ ഭരണാധികാരിയുമൊക്കെയായി ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വരുന്ന ഒരു കാലഘട്ടം ഹദീസുകളിലൂടെ സ്ഥിരപ്പെട്ടു വന്നതാണ്. 6-ാമത്തെ ഒന്ന്, യജൂജ് മജൂജ് എന്ന് പറയുന്ന രണ്ട് വിഭാഗം ആളുകൾ, അത് വലിയ ഒരു സംഭവമായി പരിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് സൂചിപ്പിച്ചു തന്നിട്ടുണ്ട്. സൂറത്തുൽ അംബിയയിലെ 96-ാമത്തെ വചനത്തിൽ, ഹത്താ ഇദാ ഫുത്തിഹത് യജൂജ് വമജൂജ് വഹും മിൻ കുല്ലി ഹദബിൻ യൻസിലൂൻ. സൂറത്തുൽ കഹ്ഫിൽ നമ്മൾ വായിക്കുന്നത് പോലെ ദുൽഖർനൈനിയുടെ ഭരണകാലഘട്ടത്തിൽ ഈ വിഭാഗത്തിൻ്റെ ഷെറുകളെ, അവരുടെ ഉപദ്രവങ്ങളും ശല്യങ്ങളും തടയാൻ വേണ്ടി ആ ജനത ദുൽഖർനൈൻ റളിയല്ലാഹു അൻഹുവിനോട് ആവശ്യപ്പെടുകയും നീതിമാനും സത്യവിശ്വാസിയുമായ ആ ഭരണാധികാരി അഥവാ ദുൽഖർനൈൻ എന്ന് പറയുന്ന ആ വ്യക്തി ഈ രണ്ട് വിഭാഗങ്ങളുടെ തള്ളിക്കയറ്റങ്ങളും ശല്യങ്ങളും ഇല്ലാതെയാക്കാൻ വലിയ മലയിടക്കുകൾക്ക് ഇടുക്കുകൾക്കിടയിൽ ഈയം പോലെയുള്ള കട്ടിയുള്ള ലോഹങ്ങൾ ഉരുക്കി ദ്രാവകമാക്കി വലിയ വൻമതിൽ തീർത്ത് അവരെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു എന്നാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഖിയാമത്ത് നാളിൻ്റെ ആസന്നതയെ, അത് വരാനിരിക്കുന്നു എന്നറിയിക്കുന്ന അടയാളങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് യജൂജ് മജൂജിൻ്റെ ആഗമനം. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അംബിയായിലെ 96-ാമത്തെ ആയത്തിൽ അത് പറഞ്ഞു തന്നു, ഹത്താ ഇദാ ഫുത്തിഹത് യജൂജ് വമജൂജ്, യജൂജ് മജൂജ് വിഭാഗങ്ങൾ അതിജയിക്കുകയും

0: ആ മറ തുറന്ന് അവർ പുറത്തു വരികയും ചെയ്യുമ്പോൾ, വഹും മിൻ കുല്ലി ഹദബിൻ യൻസിലൂൻ, എല്ലാ കുന്നിൻ മുകളിൽ നിന്നും അവർ ഊർന്ന് ഓടി ഇറങ്ങുന്ന ഒരു അവസ്ഥ ഖുർആൻ അവിടെ പറയുകയാണ്. അഥവാ അസംഖ്യം ധാരാളക്കണക്കിന് ആളുകൾ അവരുടെ കൂടെ ഉണ്ടായിരിക്കും, അതിശീഘ്രഗതിയിൽ മനുഷ്യ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ, അപകടങ്ങൾ ഉണ്ടാക്കുവാൻ അവർക്ക് സാധിക്കും എന്നൊക്കെ ഖുർആനിൻ്റെ ആ പരാമർശങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഏഴാമത്തെ ഒരു കാര്യം ഹദീസുകളിൽ വന്നത്, സലാസത്തു ഖുസൂഫ്, മൂന്ന് ഗ്രഹണങ്ങൾ, സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ മൂന്ന് ഗ്രഹണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു. ഒന്ന്, ഖസ്ഫും ബിൽ മഷ്രിഖ്, പൗരസ്ത്യ ദേശത്ത്, മഷ്രിഖ് ദേശത്ത് ഒരു ഗ്രഹണമുണ്ടാകുമ്പോൾ, ഖസ്ഫുൻ ബിൽ മഗ്രിബ്, മറ്റൊന്ന് പാശ്ചാത്യ പ്രദേശത്തായിരിക്കും അഥവാ പടിഞ്ഞാറൻ ദിക്കിലായിരിക്കും. അപ്പൊ കിഴക്ക് ഭാഗത്തൊന്ന്, പടിഞ്ഞാറ് ഭാഗത്ത് വേറൊന്ന്. വഹസ്ഫുൻ ബി ജസീറത്തിൽ അറബ്, മൂന്നാമത്തെ ഒന്ന് അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ, ഉപദ്വീപിലായിരിക്കും. ഇങ്ങനെ മൂന്ന് ഗ്രഹണങ്ങൾ ലോകാവസാനത്തിൻ്റെ ആസന്നതയെ കുറിച്ചുകൊണ്ട് മുന്നോടിയായി സംഭവിക്കും എന്ന് ഹദീസിലൂടെ സ്ഥിരപ്പെട്ടു വന്നിരിക്കുകയാണ്.
1: ആ അപ്പോൾ നമ്മൾ അടിത്തറകൾ എന്ന പ്രോഗ്രാമാണ് ഇതുവരെ കാതോർത്തത്. അന്ത്യദിനത്തിൻ്റെ വലിയ 10 അടയാളങ്ങൾ ഷമീർ മദീനി നമുക്ക് വിശദീകരിച്ച് തന്നു. നമ്മൾ നിർബന്ധമായും ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ഫിത്നകളിൽ നമ്മൾ പെട്ടുപോകും എന്നുള്ളതാണ് ഇത് അറിയേണ്ടത്. ഇത്തരത്തിൽ നമ്മൾ അറിയൽ നിർബന്ധമായ അടിസ്ഥാനപരമായ അടിത്തറകളാണ് നമ്മൾ ഈ പ്രോഗ്രാമുകളിലൂടെയും മറ്റു പ്രോഗ്രാമുകളിലൂടെയൊക്കെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഈ സമുദായത്തിലെ മുഴുവൻ ആളുകളും ഈ അടയാളങ്ങളെക്കുറിച്ച് പഠിച്ചിരിക്കുക എന്നുള്ളതാണ് ഈ ഫിത്നകളിൽ അകപ്പെടാതിരിക്കാൻ ഏറ്റവും അത്യാവശ്യമായി വേണ്ട ഒരു കാര്യം.

0: ചില ഫീഡ്ബാക്കുകളിലേക്ക് പോവുകയാണെങ്കിൽ, ജമീല വി പി കാളികാവ് പറയുന്നു, ജമീൽ ആപ്പിലെ ബാങ്ക് ഓപ്ഷനെ പറ്റി, അതിൽ ബാങ്കിൻ്റെ സമയമാകുമ്പോൾ ബാങ്ക് വിളിക്കുന്നതിനെ പറ്റി, അത് കേൾക്കുമ്പോൾ വളരെ സന്തോഷവും ഇഷ്ടവും തോന്നുന്നു. മക്കാഹറമിലെ ബാങ്കാണ് അതിൽ കേൾക്കുന്നത് എന്ന് പറയുന്നു. അപ്പോൾ ആ ഒരു ഓപ്ഷൻ നമ്മളിലെ അധികം ആളുകൾക്കും അറിയാം എങ്കിലും നിസ്കാര സമയം ആകുമ്പോൾ ഇത് ജമീൽ ആപ്പിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഒരു അറിയിപ്പ് വരും, ബാങ്ക് വിളിയുടെ രൂപത്തിൽ അറിയിപ്പ് വരുന്നുണ്ട്. അത് ശ്രദ്ധിക്കാം. നമ്മുടെ ആപ്പ്, ജമീൽ ആപ്പ് ഒന്ന് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് സ്ഥിരമായി ഈ നോട്ടിഫിക്കേഷൻ വരും.
1: യെസ്. അപ്പോൾ നമ്മളേ ഒരുപാട് പിന്നെ ഫീഡ്ബാക്ക് ഉണ്ട് അല്ലേ?
0: യെസ്.
1: മാഷാല്ലാ, സ്റ്റാറ്റസ് വീഡിയോ വഴിവിളക്ക് എന്നും മൊബൈലിൽ സ്റ്റാറ്റസ് വെക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യാറുണ്ട്. അതൊരു ദിനചര്യയായി മാറിയിരിക്കുകയാണ്. അൽഹംദുലില്ലാ, ബറക്കല്ലാഹു ബിക്കും ജമീഅൻ എന്നാണ് ഷാഹിറ ബിൻത് അബ്ദുൽ കരീം വാറ്റുപോയ പറയുന്നത്.
0: യെസ്. ആരിഫ എം പി വട്ടത്തൂര് നമ്മുടെ പുതിയ കോഴ്സിനെ പറ്റി പറയുന്നത്, എനിക്ക് 4 മക്കളുണ്ട്, 3 പെണ്ണും 1 ആണും. മൂത്തവൾക്ക് 33 വയസ്സായി, ചെറിയ ആൾക്ക് 18 കഴിഞ്ഞു. എന്നാലും എനിക്ക് ഇതുപോലുള്ള കോഴ്സ് കണ്ടാൽ വീണ്ടും അതിൽ ചേരും. മുമ്പൊക്കെ പേയ്മെൻ്റ് ചെയ്താണ് എടുത്തിരുന്നത്. അപ്പോൾ ഇതിനൊക്കെ പേയ്മെൻ്റ് വലിയ പേയ്മെൻ്റ് കൊടുത്തിട്ട് പോലും ഈ കോഴ്സുകൾ ആളുകൾ പഠിക്കുന്നുണ്ട്. അതാണ് നമ്മൾ സൗജന്യമായി നമ്മൾ ഈ ഒരു പീസ് റേഡിയോയിലൂടെ കൊടുക്കുന്നത്. ചേരാത്തവരൊക്കെ ചേർന്ന് അത് വലിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് നമ്മൾ ആ കോഴ്സ് അവതരിപ്പിച്ചിട്ടുള്ളത്. അത് പ്രഗത്ഭരായ ആളുകളാണ് നമുക്ക് അതിൽ ആ സെഷനുകൾ നിയന്ത്രിക്കുന്നുള്ളത്.
1: ഇതപ്പോൾ നിങ്ങൾ വായിച്ചത്?
0: യെസ്.
1: യെസ്. ഏതായാലും അതുപോലെ തന്നെയാണ് നമ്മളെ എൻ കെ മാസ്റഫിൻ്റെ ഒരു അഭിപ്രായമാണ്, ഇനാദൻ അനുഗ്രഹിക്കുമാറാകട്ടെ എന്നതിനു പകരം അസ്മാൽ ഉസ്നയിലെ ഏതെങ്കിലും ഒരു വാക്ക് ഉപയോഗിക്കുന്നതല്ലേ നല്ലത് എന്നൊരു അഭിപ്രായം.
0: തീർച്ചയായിട്ടും അത് തന്നെയാണ്
1: നല്ല, ഏറ്റവും ഉത്തമമാണ്, സംശയമില്ല.
0: എന്നാൽ നാദൻ അനുഗ്രഹിക്കുമാർ പറഞ്ഞാൽ തെറ്റൊന്നുമില്ല.
1: അതെ അതെ.
0: എങ്കിലും അസ്മാൽ ഉസ്നയിലെ അതൊരു ഇബാദത്ത് കൂടിയാണല്ലോ. അത് തന്നെയാണ് ഏറ്റവും നല്ലത്.
1: പിന്നെ ഷുഹൈബായം മളപ്പട്ടണം എന്താ പറയുന്നുണ്ടല്ലോ, 500 മൊഡ്യൂൾ 16 ഫൈനൽ എക്സാമിൻ്റെ മാർക്ക് കോഴ്സ് ഓപ്ഷനിൽ കിട്ടുന്നില്ലല്ലോ ഒന്ന് പറയാമോ എന്നാണ്. ഇൻഷാല്ലാ അത് നമ്മൾ പിന്നെ ടെക്നിക്കൽ വിങ് അതിനൊരു റീപ്ലൈ തരും എന്ന് പ്രതീക്ഷിക്കുന്നു.
0: യെസ്. ഇനി നമുക്ക് അടുത്ത പ്രോഗ്രാമുകളിലേക്ക് കടക്കാൻ സമയമായില്ലേ?
1: യെസ്.
0: നമുക്ക് പിന്നെ ആളുകൾ കാത്തിരിക്കുന്ന ഒരു പ്രോഗ്രാമില്ലേ?
1: യെസ്, ഒരുപാടുണ്ട് അല്ലേ, നമ്മളിപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും ഇൻഷാല്ലാ നമുക്ക് ഒരു സ്വരം കേട്ടുവരാം.
0: അതെ.

0: ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ വൈകാരികമായ ഒരു നിമിഷത്തിൽ നിന്ന് തുടങ്ങി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിലൂടെ കടന്നുപോയ ഒരു വളരെ മനോഹരമായ ഒരു ഗാനമാണ് നമ്മൾ കേട്ടത്. അലിയാർ മനംനൊന്ത് എന്ന് തുടങ്ങുന്ന ആ ഗാനം നമുക്കൊക്കെ സങ്കടവും ഒക്കെ വിതച്ചുകൊണ്ടാണ് അത് തുടങ്ങുന്നത്. അത് സഹിൽ സലഫി കൊല്ലം അദ്ദേഹത്തിൻ്റെ മനോഹരമായ ശബ്ദത്തിലൂടെ നമ്മളിപ്പോൾ കേട്ടു കഴിഞ്ഞു.
1: മാഷാ,
0: നമ്മളിനി ക്വിസിൻ്റെ ഉത്തരങ്ങൾ എല്ലാവർക്കും അറിയുന്നതാണെങ്കിലും ഉത്തരം പറയുക എന്നുള്ള ഒരു ഇതുണ്ടല്ലോ. ചോദ്യം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹിജ്റ പോയപ്പോൾ സൗർ ഗുഹയിൽ കാവലിരുന്ന സ്വഹാബി ആര് എന്നായിരുന്നു ചോദ്യം. ഓപ്ഷനുകൾ എ ഉമർ റളിയല്ലാഹു അൻഹു, ബി അലി റളിയല്ലാഹു അൻഹു, സി അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഡി ഉസ്മാൻ റളിയല്ലാഹു അൻഹു.
1: ശരിയായ ഉത്തരം ഓപ്ഷൻ സി, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു.
0: യെസ്,
1: വളരെ ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ?
0: അതെ അതെ.
1: ഏതായാലും ഒരല്പസമയത്തിനുള്ളിൽ ഇൻഷാല്ല നമ്മൾ വിജയികളെ, വിജയികളെയല്ല, വിജയികളിൽ നിന്ന് തിരഞ്ഞെടുത്ത 13 പേരെ പ്രഖ്യാപിക്കും.
0: അതെ അതെ അതെ.

0: മാഷാല്ലാ, നമ്മുടെ ആമിന കാരക്കുന്ന് മാളികപ്പറമ്പ് പറയാണ് മാഷ്, സ്വരം സൂപ്പറാണ്. ഫാത്തിമ ബീവിയുടെ വിയോഗം വല്ലാത്ത ഫീലിംഗ് തട്ടിയ ഒരു ഗാനം ആദ്യമായിട്ടാണ് ഇത് കേൾക്കുന്നത്.
1: യെസ്, ഒരുപാട് അഭിപ്രായങ്ങൾ വന്നു അല്ലേ ഈയൊരു ഗാനത്തിനെ കുറിച്ച്. സഫിയ അടപ്പള പറയാണ്, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വഫാത്തിനെ കുറിച്ച് തുടങ്ങുന്ന നല്ല അർത്ഥവത്തായ മനോഹരമായ ഗാനം നല്ല ഈണത്തോടെ പാടി. ബാറക്കല്ലാഹു ഫീക്കും.
0: ഓക്കെ, പിന്നെ നമ്മളെ ഖദീജ, ഖദീജ എം കുരിക്കളം, മാഷാല്ലാ, അവരുടെ പിന്നിൽ അണിനിരക്കാൻ കഴിയട്ടെ.
1: ഷാദിയ എന്ന ശ്രോതാവ് പറയുന്നു, രോഗം കൊണ്ട് പ്രയാസത്തിലാണ് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. രോഗം അവശേഷിക്കാത്ത രീതിയിൽ പെട്ടെന്ന് ഉള്ള ഷിഫ, നിലനിൽക്കുന്ന ഷിഫ അല്ലാഹു നൽകുമാറാകട്ടെ.
0: ഏതായാലും നമ്മുടെ പാരന്റിങ് കോഴ്സിൽ താല്പര്യമുള്ള ഒരുപാട് ആളുകളുണ്ട്, പല മേഖലയിലുള്ള ആളുകളുമുണ്ട്. ഏതായാലും മക്കളുള്ളവർക്കും മക്കളില്ലാത്തവർക്കും മറ്റു മക്കളായിട്ട് ഇടപെടുന്നവർക്കുമൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു കോഴ്സായിട്ട് തന്നെ ഇൻഷാല്ലാ ഇത് മാറും. നമ്മൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന് ഓർമ്മപ്പെടുത്താണ്.
1: യെസ്, നല്ല ചരിത്രകഥയുടെ ഓർമ്മപ്പെടുത്തലാണ് ഗാനം. നല്ല സൂപ്പറായിട്ടുണ്ട് എന്ന് പട്ലയിൽ നിന്നും മജീച്ച നമ്മളെ അറിയിക്കുന്നുണ്ട്. നേരത്തെയും അദ്ദേഹം ഒരുപാട് ഫീഡ്ബാക്കുകൾ തന്നിട്ടുള്ള ആളാണ്.
0: യെസ്, ഇവിടെ അമിരിറ്റി അടുത്തനാട്ടുകാർ പറയുകയാണ്, കോഴ്സ് ഓപ്ഷൻ തുറന്നാൽ രണ്ട് ഓപ്ഷൻ ഉണ്ട്, എൻറോൾഡ് അതുപോലെ കംപ്ലീറ്റഡ് എന്നിങ്ങനെ. അതിൽ കംപ്ലീറ്റഡ് സെലക്ട് ചെയ്താൽ 500 മൊഡ്യൂളിൻ്റെ മൊഡ്യൂൾ 16 ഹെൽപ്പ് എന്ന ഓപ്ഷനിൽ എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ മാർക്കും ലഭിക്കും. നേരത്തെ ഷുഹൈബ എം വളപ്പെട്ടാണോ ഒരു സംശയം ചോദിച്ചിരുന്നു, അപ്പോൾ അതിന് മറുപടി നമ്മുടെ ശ്രോതാവ് തന്നെ നൽകുകയാണ്.
1: യെസ്, മാരീഡ് അല്ലാത്തവർ ഈ പാരന്റിങ് കോഴ്സിൽ ജോയിൻ ചെയ്താൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. കുഴപ്പമില്ല.
0: യെസ്, അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു.
1: യെസ്.
0: ഓക്കെ, പിന്നെ ഫാത്തിമ ബീവിയുടെ വഫാത്തിനെ കുറിച്ച് തുടങ്ങുന്ന നല്ല അർത്ഥവത്തായ മനോഹര ഗാനം എന്നാണ് സഫിയ അടപ്പാട് ബാറക്കല്ലാഹു ഫീക്കും എന്ന് പറയുന്നുണ്ട്.
1: അതെ, അത് പാടിയ ആളും സങ്കടത്തോടെ പാടിയപ്പോൾ സങ്കടമായി എന്നും നമ്മുടെ ശ്രോതാക്കൾ
0: സൂചിപ്പിക്കുന്നില്ലേ.
1: ഫാത്തിമ ബീവിയുടെ വിയോഗം വല്ലാതെ ഫീലിംഗ് തട്ടിയ ഒരു ഗാനം ആദ്യമായിട്ടാണ് ഇത് കേൾക്കുന്നത് എന്നാണ് ആമിന കാരക്കുന്ന് മാളികപ്പറമ്പ് നമ്മളെ അറിയിക്കുന്നത്. ഒരുപാട് കമൻ്റുകൾ ഈ സ്വരത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ അടിത്തറകളെ പറ്റി സഫിയാത്ത നമ്മളോട് പറയുന്നത് എന്താ അറിയാം, കേട്ടിട്ടുണ്ടായിരുന്നു, ഇനി സ്ഥിരമായി കേൾക്കും എന്ന് അടിത്തറകൾ എന്ന പ്രോഗ്രാമിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്.
0: സുനിജ ആലപ്പി പറയും, എനിക്ക് കിസിൽ പങ്കെടുക്കാൻ പറ്റില്ല, ജസ്റ്റ് മിസ്സായി പോയി. സൗജ കൊളക്കാട്, മാഷാല്ലാ കണ്ണീര് വന്നു എന്ന് പറയുന്നുണ്ട്. സങ്കടം വന്നു സുലൈഖ തിരുവാലി പറയുന്നുണ്ട്. മാഷാല്ലാ സ്വരം സൂപ്പർ, എല്ലാ പരിപാടിയും ഒന്നിനൊന്നും മെച്ചം, രോഗികളായ രോഗങ്ങളെയെല്ലാം നാഥൻ പെട്ടെന്ന് ശിവ നൽകി മാറാകട്ടെ എന്ന് മൈമൂന കരുവാരുണ്ട് ചുള്ളിയോട്. പിന്നെ നമുക്കൊരു കാര്യം ചെയ്താലോ, നമുക്കൊരു ചോദ്യം ഒരു ഉത്തരം കേട്ട് വന്നാലോ
1: കേൾക്കാം.
2: എൻ്റെ സമുദായം 1500 വർഷം കടന്നു പോവുകയില്ല. ഇമാം മഹദി വരുന്നതിൻ്റെ മുമ്പത്തെ കൊല്ലം റമദാനിൽ സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും ഉണ്ടാകും എന്നിങ്ങനെയൊക്കെ പ്രതിപാദിക്കുന്ന ഹദീസുകൾ കേൾക്കാനിടയായി. ഇത് സഹീഹാണോ എന്നാണ് ചോദ്യം.
3: പലപ്പോഴായി സോഷ്യൽ മീഡിയകളിൽ നാം കാണാറുള്ള വാർത്തകളാണ് മേൽ പറഞ്ഞിട്ടുള്ളത്. എൻ്റെ സമുദായം 1500 വർഷം കടന്നു പോവുകയില്ല, ദുനിയാവിൻ്റെ ആയുഷ്കാലം 7000 ആകുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 1400 വർഷത്തിലധികം കബർ കടക്കുകയില്ല എന്നൊക്കെ തുടങ്ങുന്ന വാർത്തകൾ, ഇത്തരം വ്യാജ വാർത്തകളൊക്കെ അന്ത്യദിനം ഉടനെ സംഭവിക്കുന്നു, അവയുടെ സമയം അറിയിക്കപ്പെട്ടിരിക്കുന്നു എന്നൊക്കെയാണ് ഇതിലൂടെ അവരറിയിക്കുന്നത്. ഒന്നാമതായി, ഇങ്ങനെ ഒരു നബിവചനം സഹീഹായ പരമ്പരയിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നതാണ്. ഇത്തരം വാർത്തകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേൽ കെട്ടിച്ചമച്ച വ്യാജ ഹദീസുകളാണ്, കള്ള നാണയങ്ങളാണ്, ജൂതന്മാർ കെട്ടിച്ചമച്ച കള്ള ഹദീസുകളാണ്. ഇത്തരം വാർത്തകൾ സഹിയാണെങ്കിൽ അന്ത്യദിനം എപ്പോൾ സംഭവിക്കുമെന്ന് ആർക്കും അറിയാൻ സാധിക്കുമായിരുന്നു. യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, യസ്അലുകന്നാസു അനിസ്സാഅ, മനുഷ്യർ അന്ത്യസമയത്തെപ്പറ്റി നിന്നോട് ചോദിക്കുന്നു, ഖുൽ നബിയെ പറയുക, ഇന്നമാ ഇൽമുഹാ ഇൻദല്ലാഹ്, നിശ്ചയമായും അതിൻ്റെ അറിവ് അള്ളാഹുവിങ്കൽ മാത്രമാകുന്നു. വമാ യുദ്രീക ലഅല്ലസ്സാഅത തകൂനു ഖരീബ, നബിയെ നിനക്ക് അറിയിച്ചു തരുന്നത് എന്താണ്? വമാ യുദ്രീക്, നിനക്കെന്തറിയാം, അന്ത്യസമയം ഒരുപക്ഷെ അടുത്ത അവസരത്തിലുണ്ടായേക്കാം എന്നൊക്കെ തുടങ്ങുന്ന ആയത്തുകൾ. അതാണ് അള്ളാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിൽ അന്ത്യദിനത്തെക്കുറിച്ച് അത് എപ്പോൾ സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ച് അറിയിക്കുന്നത്. അതേപോലെ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാം, ഹദീസ് ജിബ്രീൽ എന്ന് അറിയപ്പെടുന്ന പ്രസിദ്ധമായ ഹദീസിൽ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അഖ്ബിർനി അനിസ്സാഅ, അന്ത്യദിനത്തെക്കുറിച്ച് എനിക്ക് അറിയിച്ചു തന്നാലും എന്ന ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി, മൽ മസ്ഊലു അൻഹാ ബിഅലമ മിനസ്സാഇൽ, ചോദിക്കപ്പെട്ടയാൾ ചോദിച്ചയാളേക്കാൾ അറിവുള്ളവനല്ല എന്നായിരുന്നു. അതായത് ചോദ്യം ഉന്നയിച്ച ജിബ്രീലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഈ വിഷയത്തിൽ അറിവുള്ളവരല്ല എന്നാണ്. ചുരുക്കത്തിൽ അന്ത്യദിനം എന്ന് സംഭവിക്കുമെന്ന് പറയുന്ന ഇത്തരം ഹദീസുകൾ മുഴുവനും, ഇത്തരം വാർത്തകൾ അടിസ്ഥാനരഹിതമാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അല്ലാഹു ആലം.
1: വളരെ തെറ്റിദ്ധാരണ വരുന്ന ചില ഫോർവേഡുകൾ, അതിനെക്കുറിച്ചാണ് വളരെ ഉത്തരവാദിത്തത്തോടെ ഇവിടെ സംസാരിച്ചിട്ടുള്ളത്. നമ്മൾ പീസ് റേഡിയോ ഇത്ര കാലമായി റൺ ചെയ്യുന്നു, വർഷങ്ങളായി. അതേപോലെ നമ്മുടെ സംവിധാനങ്ങളൊക്കെ ഒരുപാടുണ്ട്. ഇപ്പോഴും നമ്മൾ ഇനിയും പറയാൻ ഒരുപാട് വിഷയങ്ങൾ ബാക്കിയുണ്ട് ഇസ്ലാമിൽ. എന്നിട്ടാണ് ആളുകൾ ഇസ്ലാമിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ട് എന്ന പേരിൽ ഷെയർ ചെയ്യുന്നത്. അത് വളരെ വലിയ കുറ്റമാണ് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി ഉണ്ട്. ഇവിടെ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമുക്ക് സ്ഥിരമായി നമ്മുടെ ഫോണുകളിലും മറ്റുമൊക്കെ നമ്മൾ ഫോർവേഡായി കാണുന്ന തെറ്റിദ്ധാരണാജനകമായ വിഷയങ്ങൾ, അതിൻ്റെ യാഥാർത്ഥ്യം ഇവിടെ ഓർമ്മപ്പെടുത്തുകയായിരുന്നു അല്ലിജാബ എന്ന പ്രോഗ്രാമിലൂടെ. പ്രോഗ്രാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15 നമുക്ക് കേൾക്കാം. നേരിട്ട് സംശയങ്ങൾ ചോദിക്കാനുള്ള അവസരങ്ങൾ എല്ലാ ശനിയാഴ്ചയും 7:30 മുതൽ 8:30 വരെ നമുക്ക് ലൈവായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സംവിധാനങ്ങളുമുണ്ട്. നമ്മുടെ സംശയങ്ങൾ അല്ലിജാബയിലൂടെ നമുക്ക് ചോദിക്കാവുന്നതാണ്.

0: മാഷാല്ലാ, ഈ ഒരു സമയത്ത് നമ്മൾ നമ്മുടെയൊക്കെ സ്റ്റാറ്റസിൽ ഓരോ ദിവസവും നമ്മൾ വെക്കാറുള്ള വൈവിളക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. വൈവിളക്കിൻ്റെ ഒരു പോസ്റ്റർ നമുക്കൊന്ന് വായിച്ച് കേൾപ്പിക്കാം.
1: ഒന്ന് വായിച്ച് നോക്കാം. അതിരുവിട്ട തമാശയുടെ അപകടം സൂചിപ്പിക്കുന്നതാണ് 2643 വഴിവിളക്കാണ് ഇന്നത്തേത്. ഇന്നത്തെ വഴിവിളക്കിലുള്ള വിഷയം അതിരുവിട്ട തമാശയുടെ അപകടം എന്നാണ്.
0: തമാശ പറയുന്നതിൽ നീ മിതത്വം പാലിക്കുക. എന്തെന്നാൽ തമാശ അതിരുവിടുമ്പോൾ തെളിമ നഷ്ടപ്പെടും. വിഡ്ഢികൾ നിന്നോട് മോശമായി പെരുമാറാൻ ധൈര്യപ്പെടുകയും ചെയ്യും. സയ്യിദ് ഇബ്നു അൽ ആസ് റഹിമഹുള്ള അൽ മുറാഹഫിൽ മിസാഹി എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറഞ്ഞ ചില വാചകമാണ്.
1: അതെ, വളരെ പ്രസക്തമായ ഒരു ഇത് തന്നെയാണ്. തമാശ നമ്മളെല്ലാവരും പറയാറുണ്ട്, പക്ഷേ അതിൽ ഒരു അതിർവരമ്പുകൾ നമ്മൾ തന്നെ നിശ്ചയിക്കണം. നമ്മുടെ അടുത്ത സുഹൃത്തുക്കളുടെ ഇടയിൽ എത്തുമ്പോൾ കളിയാക്കാനോ അല്ലെങ്കിൽ അവരെ ചിരിപ്പിക്കാനോ ഒക്കെ ആയിട്ട് തമാശ പറയുന്നവർ തന്നെയാണ് നമ്മളൊക്കെ എല്ലാവരും. എന്നാൽ അത് അതിരുവിടുമ്പോൾ അതിൻ്റെ തെളിമ നഷ്ടപ്പെടും. നമ്മൾ പറയുന്ന വിഷയത്തിൻ്റെ തെളിമ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വേണ്ടത്ര വിവേകമില്ലാത്ത ആളുകൾ നമ്മളോട് മോശമായിട്ട് പെരുമാറാൻ പറ്റും അല്ലെ. അങ്ങനെ തമാശ പറഞ്ഞു നടക്കുന്ന ഒരാളാണെങ്കിൽ
0: നമുക്കൊരു വക്കാലത്ത് നഷ്ടപ്പെടും.
1: നഷ്ടപ്പെടും. ഇപ്പൊ ഇങ്ങനെ തന്നെയാണ് ഇവരോട് എന്തും പറയാന്നുള്ളടത്ത്
0: നോളയാണ്
1: ആ രീതിയിൽ ഒരു നോളത്തരം നമ്മളോട് എടുക്കുകയും ചെയ്യും. ഏതായാലും അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. വഴിവിളക്ക് നമ്മളെല്ലാവരും സ്റ്റാറ്റസ് വെക്കാറുണ്ട്. ഒരുപാട് ഭാഷകളിൽ അത് ഉണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റാറ്റസുകളിൽ ആ ഭാഷകളൊക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാറ്റസ് കാണുന്നവരിൽ വിവിധ ഭാഷകൾ സംസാരിക്കുന്നവരുണ്ടാവും.
0: യെസ്, നമുക്ക് വീണ്ടും ഒരുപാട് പ്രതികരണങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഏതായാലും ഈ ഒരു സമയത്ത് നമുക്ക് മറ്റൊരു പ്രോഗ്രാമിലേക്ക് പോകാം ഇൻഷാല്ലാ.
1: നമുക്ക് ഒരു കൊച്ചുകുട്ടിയുടെ വോയിസ് കേട്ടിട്ട് തുടങ്ങാം.
2: ഇതൊരു മെരിക്കാനായ പക്ഷിയാണ്. ഇതിപ്പം ഇനി CPR കൊടുക്കണം അല്ലെങ്കിൽ എന്ത് ഭക്ഷണം കൊടുക്കണം, ഇതിപ്പം എന്താക്കും, ഇതിപ്പം അങ്ങനെ ശുശ്രൂഷിക്കണ്ടെന്ന് ആർക്കെങ്കിലും അറിയുമെങ്കിൽ ഒന്ന് പറയണേ. ഇനി എന്ത് ഭക്ഷണം കൊടുക്കണ്ടെന്നല്ല. ഇത് ഏകദേശം 3:45 ഇങ്ങനെ സംഭവിച്ചേന്. ഇപ്പൊ നമ്മൊരു പെട്ടിയിലാക്കിട്ട് ഇവിടെ നമ്മളെ വീടിന്റെ മുമ്പിൽ വെച്ച്.
1: മാഷാല്ലാ, വളരെ സന്തോഷം നൽകുന്ന ഒരു വോയിസാണ്. ഒരു കുട്ടി ഒരു മരിക്കാനായ ഒരു കിളിയുടെ ഫോട്ടോ ഒരു ഗ്രൂപ്പിൽ അയച്ചു കൊടുത്തിട്ട് ഈ കിളി അവിടെ വീണ് കിട്ടിയതാണ്. ഇനി എന്താ ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം. അതിൽ ഏറ്റവും നമ്മൾ അത്ഭുതപ്പെടുന്നത് CPR ഒക്കെ ചെയ്യേണ്ടതുണ്ടോ? അപ്പോൾ CPR എന്ന സംവിധാനത്തെക്കുറിച്ച് കുട്ടിക്ക് അറിയാം. അപകടഘട്ടത്തിൽ അങ്ങനെ വീണ് കിടക്കുന്ന ഒരാളെ കണ്ടാൽ CPR ചെയ്യാറുണ്ട് എന്നത് അറിയാം. പിന്നെ ഇതൊരു നിസ്സാരമായ ഒരു ജീവിയാണ് എന്നത് അല്ല നോക്കുന്നത്. ഇതും ഒരു ജീവനാണ്. നമുക്ക് ഈ ജീവൻ സംരക്ഷിച്ചാൽ നമുക്ക് ഗുണമാണ് എന്നുള്ള ഒരു ചിന്തയാണ് അല്ലേ. അത് സംസാരം കേട്ടിട്ട് കണ്ണൂർ ഭാഗത്തുള്ള ഒരു കുട്ടിയാണ് എന്ന് തോന്നുന്നു.
0: അതെ, പിന്നെ നമ്മൾ സാധാരണ കുട്ടികൾക്ക് ഈ ചെറിയ ജീവികളോടും പക്ഷികളോടൊക്കെ ഒരു കൗതുകമുണ്ട്. പൊതുവെ ഒരു കുട്ടികൾക്ക് അങ്ങനെയാണല്ലോ, ആടിൻ്റെ കുട്ടികൾ അല്ലേ, ഇനിയിപ്പോൾ പൂച്ചക്കുട്ടി, നായക്കുട്ടികൾ, അതൊക്കെ ഒരു ഇതുണ്ട്. ഏതായാലും കുട്ടികളുടെ മനസ്സിൽ അത്തരം നല്ല ചിന്തകൾ ഉണ്ടാകുന്നു എന്നുള്ളത് നമുക്ക് ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അതിൻ്റെയൊക്കെ അപ്പുറത്ത് കുട്ടികൾക്ക് ഉണ്ടാവേണ്ട ചില പ്രാഥമിക, കുട്ടികൾക്ക് മാത്രമല്ല നമുക്കൊക്കെ ഉണ്ടാകേണ്ട ചില പ്രാഥമികമായ ചില അറിവുകൾ നമുക്ക് ഉണ്ടായിരിക്കണം എന്നൊരു ബോധ്യം നമുക്ക് കൂടി ഈ കുട്ടിയുടെ വാക്കുകളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം CPR എന്താണെന്ന് കുട്ടിക്ക് അറിയില്ല. പക്ഷേ CPR എന്നുള്ളൊരു സംഭവം കൊടുത്തു കഴിഞ്ഞാൽ അതിനെ രക്ഷപ്പെടുത്താൻ പറ്റുന്നുള്ളൊരു എവിടെയോ കേട്ട ഒരു അറിവുണ്ട്. ഏതായാലും ഇത്തരം അറിവുകൾ നമ്മുടെ മക്കളിലൂടെയും നമുക്ക് പകർന്നു കൊടുക്കാൻ കഴിയണം. അങ്ങനെ എല്ലാവർക്കും ഗുണകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള ഒരു മനസ്സുള്ള മക്കളായിട്ട് നമ്മുടെ മക്കൾ മാറണം എന്ന് കൂടിയൊരു പ്രചോദനം നമുക്ക് ഇതിൽ നിന്ന് നൽകുന്നുണ്ട്. അതുപോലെ ഈ ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമുക്കറിയാമല്ലോ, CPR കയ്യിൽ പെട്ടൊരു സാധനമാണല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെ ഉള്ള കാര്യങ്ങൾ നമ്മളും കുട്ടികളും സ്കൂളിലാണെങ്കിലും സ്വന്തം വീട്ടിലത്തെ കുട്ടികൾക്കാണെങ്കിലും പകർന്നു കൊടുക്കുക.
1: തീർച്ചയായിട്ടും അത് അറിഞ്ഞിരിക്കും. ഈ ഒരു സംഭവം ഒരു ഡോക്ടറോട് പറഞ്ഞാൽ ആദ്യമായി പറയാൻ പോണ കാര്യം എന്താണെന്നറിയോ, നമ്മൾ ഒരു വീണ് കിടക്കുന്ന ഒരു കിളി അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു മൃഗം, ഒരു ജീവി അല്ലെങ്കിൽ മരിച്ചുപോയ, അതിനെ തൊടുമ്പോൾ അതിൽ അത് ചിലപ്പോൾ രോഗം ബാധിച്ച് മരിച്ചതായിരിക്കാം, അല്ലെങ്കിൽ രോഗം ബാധിച്ച് വീണ് കിടക്കുന്നതാവാം, അല്ലെങ്കിൽ മരിച്ചിട്ട് കുറച്ച് സമയമായതായിരിക്കാം, അതിൽ രോഗാണുക്കൾ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ചെറിയ കുട്ടികൾ അതിനെ പോയി തൊടുമ്പോൾ രോഗം ഇങ്ങോട്ട് പടരാനുള്ള സാധ്യത ഉണ്ട്. അല്ലെങ്കിൽ നമ്മുടെ കയ്യിലും ദേഹത്തും രോഗാണുക്കൾ ഉണ്ടാവും, ആ കിളിക്ക് ആ മുറിവിലൂടെ രോഗാണുക്കൾ അങ്ങോട്ട് പടർന്ന് ഇൻഫെക്ഷൻ ആകാനുള്ള സാധ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു ചെറിയ കുട്ടി ഒരു കിളിയെയോ മറ്റോ അങ്ങനെ വീണ് കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അടുത്ത് മുതിർന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വിളിച്ചിട്ട് അത് കൈകാര്യം ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഒന്ന് നല്ലോണം ഒന്ന് കൈ കഴുകി പെട്ടെന്ന് വന്നിട്ട് അതിനെ കൈകാര്യം ചെയ്യുന്നതായിരിക്കും നന്നാകുക. ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. എന്നാൽ അതും പറഞ്ഞ് ഇങ്ങനെ അകൽച്ച പാലിച്ച് നിൽക്കുക അല്ല വേണ്ടത്. വേണ്ട മാതിരി ശുശ്രൂഷയും കാര്യങ്ങളൊക്കെ ചെയ്യണം. വേറെ ഒരു കാര്യം, ഈ ഒരു സംഭവം നമ്മളൊരു നാച്ചുറലിസ്റ്റിനോടാണ് പറയുന്നതെങ്കിൽ അയാൾ പറയുന്നതെന്നറിയാം, ദേശാടന പക്ഷികളോ അങ്ങനെ സംരക്ഷിക്കപ്പെട്ട പക്ഷികളാണെങ്കിൽ നമ്മളത് നേരെ വനം വകുപ്പിനെ അറിയിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ സംരക്ഷിച്ചിട്ട് എന്തെങ്കിലും അതിന് പറ്റിപ്പോയി കഴിഞ്ഞാൽ അത് വലിയ ഗുരുതരമായ ഒരു കേസിലേക്കും ഒക്കെ പോകും. അപ്പോൾ നമ്മൾ പരിചരണം നൽകുന്നതോടൊപ്പം തന്നെ അത് അറിയിക്കേണ്ടവരെ അറിയിക്കുകയും വേണം. നമ്മുടെ നാടൻ പക്ഷികളെക്കുറിച്ചല്ല പറയണത്. ഏതായാലും ഇതൊന്നും ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും നമ്മൾ ഇതിനെ സംരക്ഷിക്കുന്നതിൽ നിന്ന് നമ്മളെ പുറകോട്ട് വലിക്കേണ്ട കാര്യമല്ല. ഇപ്പോൾ നമ്മുടെ പേരൻസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിലുള്ള ജീവികളോടുള്ള ഒരു സ്നേഹം നമ്മൾ ഒന്ന് കഴിയുമെങ്കിൽ നല്ല ഒരു ഏതെങ്കിലും ഒരു ജീവി, അതിനൊരു ആട്ടിൻകുട്ടി ആവാം അല്ലെങ്കിൽ മുയൽ അതേപോലെയുള്ളതൊക്കെ നമ്മളെ കുട്ടികൾക്ക് ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ജീവി സ്നേഹം ഉണ്ടാകാൻ വേണ്ടി വീട്ടിൽ വളർത്തുന്നത് നല്ല കാര്യമായിരിക്കും.
0: യെസ്. അപ്പോൾ പിന്നെ അവസാനം എന്താ വരുതെന്ന് വെച്ചാൽ, നമ്മൾ നാൽക്കാലിനെ നോക്കാൻ വൈദ്യരേൽപ്പിച്ചതുപോലെ ഒന്നും തിന്നാൻ അയക്കാതെ ഒരവസ്ഥയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരവസ്ഥയ്ക്ക് പോകാനും പാടില്ല. അപ്പോൾ ഇന്നത്തെ ഒരു ഈ കുട്ടിയുടെ ഒരു പിന്നെ വോയിസിൽ നമുക്ക് ഒരുപാട് സന്ദേശങ്ങളുണ്ട്. അത് പോസിറ്റീവായ കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കുക, എല്ലാത്തിനും ഒരു നെഗറ്റീവൊക്കെ ഉണ്ടാവും, അത് നമ്മൾ അതിൻ്റെ വൈക്ക് വിടുക. പോസിറ്റീവായ കാര്യങ്ങൾ നമുക്ക് ആർക്കും പ്രയാസങ്ങളില്ലാത്ത രൂപത്തിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക.

0: ചില ഫീഡ്ബാക്കുകളിലൂടെ കയറി വന്നാലോ.
1: നിജമാനിക്ക് ബാലു പറയുന്നത്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. റബ്ബിൻ്റെ മഹത്തായ അനുഗ്രഹത്തിലെ ഓരോ പരിപാടികൾ കൂടിയും ഒരുപാട് അറിവുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു, അൽഹംദുലില്ലാ. പിന്നെ സമയമില്ലെന്ന് പറയുന്നവർക്ക് ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ് അറിവുകൾ കുമ്പാരമായി പരിപാടികൾ കൊണ്ട് നിറക്കുന്ന ബീസ് റേഡിയോ. അതിലുപരി അതിൽ ജോലി ചെയ്യുന്ന നമ്മുടെ പ്രിയ സഹോദരങ്ങളും അൽഹംദുലില്ലാ ഇനിയും ഉയരങ്ങളിലെത്തുവാനും ഒരുപാട് അറിവുകൾ പകർന്നു നൽകുവാനും റഹ്മാനായ റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ.
0: അമീൻ, അമീൻ. ഒരു പ്രാർത്ഥനാ വസീയത്തുണ്ട്. കുടുംബത്തിലെ ഏറ്റവും അടുത്ത ഒരാള്, ഒരു അടുത്ത ബന്ധുവാണ്, കുടൽ സംബന്ധമായ അസുഖത്താൽ വളരെ പ്രയാസത്തിലാണ്. ബീസ് റേഡിയോ ഫാമിലിയിൽ പെട്ട ആളാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ബീസ് റേഡിയോ ഫാമിലിയുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന, എല്ലാം ശിഫയാകുമെന്ന വിശ്വാസത്താലാണ് ഇങ്ങനെ ഒരു മെസ്സേജ് അയക്കാൻ എന്നോട് ആവശ്യപ്പെട്ടത്. തീർച്ചയായിട്ടും ബീസ് റേഡിയോ ഫാമിലിയിലെ എല്ലാവരും പ്രാർത്ഥിക്കുന്നതാണ്, അള്ളാഹു പെട്ടെന്നുള്ള നിലനിൽക്കുന്ന ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
1: ഏതായിരുന്നാലും ഈ ഒരു സമയത്ത് നമ്മൾ ഇനി നേരെ നമ്മുടെ ക്വിസിന്റെ വിജയികളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളുടെ പേര് വായിക്കാൻ പോവുകയാണ്.
0: യെസ്, വളരെ ശ്രദ്ധേയമായി ആളുകൾ കാത്തിരിക്കുന്ന ഒരു ചടങ്ങാണ്
1: ഇൻഷാല്ലാ. അപ്പൊ ഈ ചടങ്ങിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഒന്നാമതായി കൊണ്ട് നമുക്ക് സിദ്ദീഖ് ഷമീർ കൊല്ലായിൽ തിരുവനന്തപുരമാണ്.
0: ഷംസുദ്ദീൻ കാടാമ്പുഴ.
1: തസ്ലീന ബി പരപ്പനങ്ങാടി.
0: മുനീറ കാടാമ്പുഴ.
1: സാബിത പത്തപ്പെരിയം.
0: ഇസ മുറിവഴിക്കൽ.
1: സജന എടത്തനാട്ടുകര.
0: ജബീന കൊടുങ്ങല്ലൂർ.
1: സാഹിറ യു മലപ്പുറം.
0: ഷിഹാബ് കൽപ്പറ്റ വയനാട്.
1: സുലൈക്ക എറണാകുളം.
0: ഷാഹിദ കുന്നത്ത്.
1: നസറി പൂഞ്ചൊല മൂടാടി.
0: വിജയികളുടെ പേര് ഒന്നുകൂടി നമുക്ക് ആവർത്തിക്കാം. സിദ്ദീഖ് ഷമീർ കൊല്ലായി.
1: ഷംസുദ്ദീൻ കാടാമ്പുഴ.
0: തസ്ലീന പി പരപ്പനങ്ങാടി.
1: മുനീറ കാടാമ്പുഴ.
0: സൈനബ പത്തപ്പിരിയം.
1: ഇസ മുറിവൈക്കൽ.
0: സജന ഇടത്തനാട്ടുകര.
1: ജബീന കൊടുങ്ങല്ലൂർ.
0: സാഹിറ യു മലപ്പുറം.
1: ഷിഹാബ് കൽപ്പറ്റ വയനാട്.
0: സുലൈഖ എറണാകുളം.
1: ഷാഹിദ കുന്നത്ത്.
0: നസറി പൂഞ്ചോല മൂടാടി.
1: മാഷാല്ലാ, ഒരുപാട് സ്ഥലങ്ങൾ. ചിലതൊക്കെ നമുക്ക് ഇങ്ങനെ ഫസ്റ്റ് കേൾക്കുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട് അല്ലേ.
0: ചിലതിലൊക്കെ ഇന്ന് ഫുള്ള് പെണ്ണുങ്ങളായല്ലോ,
1: അല്ല
0: ഫുള്ള് ആണുങ്ങളായല്ലോ എന്നൊക്കെ പറയാറുണ്ട്. ഇത് അതിന്റെ ഒരു
1: മാനം കാത്തിക്കും.
0: അതെ അതെ.
1: യെസ്, അപ്പൊ എല്ലാ വിജയികൾക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് സഫിയടപ്പാടും സീനത്ത് പാലക്കാടും എല്ലാവരും ഇങ്ങനെ. ഹുസൈൻ അഷറഫ് പടിഞ്ഞാറത്തൻ എന്താ പറയുന്നല്ലോ, ഇന്നലെ എന്റെ അനുജത്തിയുടെ മകൾ ഗൾഫ് പോവുകയാണ്. ഇന്നലെ എന്റെ അനുജത്തിയുടെ
0: മകൾ ഗൾഫിൽ പോകുമ്പോൾ ഫ്ലൈറ്റിൽ നിന്ന് ഒരാൾക്ക് ശ്വാസം കിട്ടാതെ ആയിപ്പോയി. അപ്പോൾ CPR കൊടുത്തു, ഓക്സിജൻ കൊടുത്തു, ശ്വാസം കിട്ടി, അൽഹംദുലില്ലാഹ്. വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് നമ്മളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. ഖൈറുന്നീസ അഷറഫ് പടിഞ്ഞാറത്തറയാണ്.
1: നൌഷിദ ഷംസുദ്ദീൻ നടുവിത്തര, നമ്മൾ വിജയികളൊക്കെ പേര് പറഞ്ഞു കഴിഞ്ഞിട്ടോ, സിസ്റ്റം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു എന്നൊക്കെയാണ് ഉമ്മ ഹമ്മുന അത്തോളി ചോദിക്കുന്നതൊക്കെ കഴിഞ്ഞു.
0: യെസ്, യെസ്, യെസ്. ആ കുട്ടിയുടെ സംഭാഷണം കേട്ടപ്പോൾ എൻ്റെ പേരക്കുട്ടിയാണ് ആലോചിച്ചത്. അവന് 8 വയസ്സ് കഴിഞ്ഞു. അവൻ എല്ലാത്തിനെയും ഇങ്ങനെ ശുശ്രൂഷിക്കും. ഭയങ്കര ഇഷ്ടമാണ് ജീവികളോട്. ഞാൻ ചിലപ്പോൾ ചീത്ത പറയാറാണ്. പൂമ്പാറ്റ, പല്ലി എന്നിവയൊക്കെ പിടിക്കും ജീവികളോടുള്ള ഇഷ്ടം കൊണ്ട്. അത് നമ്മളോട് പറയുന്നത് സഫിയ തിരൂരങ്ങാടിയാണ്.
1: ഈ ഷിഹാബ് ഷാർജയിൽ നിന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ചോദ്യം എന്ന് പറഞ്ഞാൽ, പിസിയുടെ മൊബൈൽ അല്ലാതെ വേറെ ഏതെങ്കിലും ഡിവൈസ് വെച്ച് പ്ലേ ആക്കാൻ പറ്റുമോ എന്നാണ്. ബ്ലൂടൂത്ത് സ്പീക്കർ പോലെ ഒരു മുമ്പ് ഒരു പ്രാവശ്യം ഒരു പ്രോഗ്രാമിൽ ഇങ്ങനെ ഒരുള്ള ഡിവൈസ് വിതരണം ചെയ്തതായി കേട്ടിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് പറയാമോ?
0: ആ, നമുക്ക് അങ്ങനെ ഒരു ഡിവൈസ് നമ്മൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇറക്കിയിട്ടുണ്ട്. അത് വരുന്നുണ്ട്.
1: ഇപ്പം അതില്ല അല്ലേ?
0: ഇപ്പം നിലവിലില്ല അല്ലേ?
1: ഓക്കെ, ഓക്കെ, ഇൻഷാല്ലാ. അപ്പോൾ അവർ കുറച്ച് നേരമായി ആ ഒരു കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും ഷുഹൈബ, യെസ്, വളപ്പെട്ട ഞാൻ വിജയിച്ചു അൽഹംദുലില്ലാ. സിസ്റ്റത്തിൽ ഒന്ന് വന്നാലും ഇല്ലെങ്കിലും,
0: സിസ്റ്റം കനിഞ്ഞില്ലെങ്കിലും വിജയിയായി എന്നും ഉമ്മു ഹംന അത്തോളി പറയുന്നുണ്ട്. പേര് പറയുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ് എന്ന് കുറച്ച് മുമ്പ് ഒരു കമൻറ്റിൽ നമ്മുടെ ഒരു ആബിദ കാര പറയുന്നു. ഇൻഷാല്ലാ, നമ്മൾ ഈ ഒരു സമയം
1: ഉത്തരം ഒന്നും കൂടി പറയാം. ഉത്തരം ഒരു സംശയമല്ല, ഓപ്ഷൻ സി അബൂബക്കർ സിദ്ദീഖ് അല്ലേ?
0: അതെ, നമ്മളെല്ലാവരും ആൻസർ ചെയ്ത ഉത്തരം തന്നെയാണ് നമ്മൾ ശരി ഉത്തരം ആയിട്ടുള്ളത്. അള്ളാഹു ആ സഹോദരൻ്റെ അസുഖം എത്രയും പെട്ടെന്ന് ശിഫിയാക്കി കൊടുക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ മുംതാസ് ബീഗം തിരൂരിൽ നിന്ന്.
1: എൻ്റെ പേരില്ലെങ്കിൽ എൻ്റെ പേരിൽ ഒരാൾ 13-ൽ പെട്ടു. അൽഹംദുലില്ലാ, എല്ലാവർക്കും അഭിനന്ദനം.
0: മാഷാല്ലാ,
1: എന്തൊക്കെ രൂപത്തിലല്ലേ സമാധാനം കണ്ടെത്തണം. മാഷാല്ലാ,
0: അതാണ് നമ്മുടെ പോസിറ്റിവിറ്റിയാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം.
1: മാഷാല്ലാ, ഏതായാലും ഓരോ ദിവസങ്ങളും അള്ളാഹു നമുക്ക് ആഫിയത്തും ആയുസ്സും നൽകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇനിയും ദിവസങ്ങളുണ്ട് വിജയികളാകാൻ.
0: ഒരു അനുഭവം ഒരു ജസീന തിരുവമ്പാടി ഷെയർ ചെയ്യുന്നു. ഞങ്ങൾ തിരുവമ്പാടിയിലെ വിസ്ഡം ഫാമിലി കക്കാടംപൊയിൽ പോയിരുന്നു. അവിടെ നിന്ന് പീസ് റേഡിയോ ജമീൽ ആപ്പ് ഫോണിലുള്ളവർക്ക് സമ്മാനം നൽകിയിരുന്നു. അൽഹംദുലില്ലാ എനിക്ക് ലഭിച്ചു. അവിടെ നിന്ന് ഇംതിയാസ് തിരുമ്പാടി ജമീൽ ആപ്പ് പരിചയപ്പെടുത്തുമ്പോൾ എൻ്റെ മോൻ ജമീൽ നല്ല സന്തോഷത്തിലായിരുന്നു. അവൻ ഓടുന്നത് കണ്ട് എല്ലാവരും ചിരിക്കുകയായിരുന്നു. മാഷാല്ലാ, അത്തരത്തിലുള്ള ഫാമിലി മീറ്റുകൾ വളരെ നല്ല കാര്യമാണ്. ഇസ്ലാമികമായ മര്യാദകൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ അത്തരത്തിലുള്ള മീറ്റപ്പുകൾ നടത്താറുള്ളത്. അത് നമ്മുടെ മെമ്പർമാർ തമ്മിലുള്ള ആത്മബന്ധം, അവരുടെ ഫാമിലിയുമായി ഒക്കെയുള്ള ആത്മബന്ധം വർദ്ധിപ്പിക്കാൻ വളരെ സഹായകരമാകുന്നുണ്ട്. ആ ഒരു അനുഭവം ഇവിടെ ഷെയർ ചെയ്തിരിക്കുകയാണ് അവർ.
1: അതെ, ശരിക്കും എങ്ങനെ വെച്ചാൽ നമ്മൾ ഓരോ ഫാമിലി, നമ്മളിപ്പോൾ ഇങ്ങനെ വിസ്ഡം ഫാമിലി അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ആദർശ കുടുംബം എന്നൊക്കെ പറയുമ്പോൾ, പീസ് റേഡിയോ നമ്മളൊക്കെ ഫാമിലിയിൽ ഒരു പ്രോഗ്രാമെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ഏതെങ്കിലും ഒരു പ്രോഗ്രാമെങ്കിലും എല്ലാവരും കേൾക്കുന്നവരായിട്ട് മാറണം അല്ലേ. അതിനുവേണ്ടി നമ്മൾ ഇത്തരം മീറ്റുകളൊക്കെ സഹായിക്കട്ടെ.
0: അതെ അതെ അതെ, കുട്ടികളുടെ ജീവികളോടുള്ള സ്നേഹം നമ്മുടെ മക്കളെയും പ്രോത്സാഹിപ്പിക്കണം. എൻ്റെ വീട്ടിൽ മുയൽ, കോഴി, ലവ് ബേർഡ്സ് ഒക്കെ ഉണ്ട് എന്ന് നമ്മുടെ ഒരു ശ്രോതാവ്
1: അബ്ദുള്ള ടിയൻ അല്ലേ.
0: അതെ അതെ, ഇന്നലെയും ഇന്നും സിസ്റ്റം എന്നെ തിരഞ്ഞെടുത്തു, വളരെയധികം സന്തോഷമുണ്ട്. പ്രതീക്ഷിച്ച് കിട്ടിയ സന്തോഷം. അപ്പോൾ കുറേ ദിവസങ്ങളായി അദ്ദേഹം ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. വളരെ പ്രതീക്ഷയോടുകൂടി നിലനിന്നു, അടുപ്പിച്ച് രണ്ട് ദിവസം വിജയിയായി. നമ്മുടെ ഒരു സമയം എത്തും.
1: അതെ അതെ അതെ, അതിൽ ഒരു കൗതുകം എന്താ പറയുക, ഇന്നത്തെ വിജയികളിൽ ഇവ മുനീറ കാടാമ്പുഴ പറയാണ് ഞാനും എൻ്റെ ഭർത്താവും വിജയിച്ചു. നമ്മൾ രണ്ട് കാടാമ്പുഴ കണ്ടപ്പോ രണ്ട് നാട്ടുകാരെന്ന്
0: വിചാരിച്ചു,
1: ഒരു വീട്ടിൽ നിന്ന് രണ്ട് വിജയികൾ വരിക എന്നുള്ളത് വലിയൊരു എന്തോ സിസ്റ്റത്തെ കാണേണ്ടതുപോലെ കണ്ടുക്കണ് തോന്നുന്നു.
0: തീർച്ചയായും നല്ലൊരു സന്തോഷമാണ് അല്ലേ, അവരുടെ വീട്ടിൽ സന്തോഷപ്പൂത്തിരി കത്തട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ്. ഷംസുദ്ദീൻ കാടാമ്പുഴയും മുനീറ കാടാമ്പുഴയും നമ്മുടെ വിജയികളുടെ കൂട്ടത്തിലുള്ള
1: ഫാമിലിയാണ്.
0: അതെ അതെ,
1: മാഷാല്ലാ. കുറച്ച് ദിവസത്തിന് ശേഷം നജ്മോൻ ഇക്ബാലിന്റെ കമന്റ് കേട്ടു, അൽഹംദുലില്ലാ. നമ്മൾ ഈ നജ്മോൻ ഇക്ബാലിനൊക്കെ പറയുമ്പോഴേ ഒരു കുട്ടിയെ
0: വിചാരിക്കില്ലേ,
1: അല്ല കുറച്ച് വലിയ മനുഷ്യൻ തന്നെയാണല്ലേ.
0: വലിയ മനുഷ്യനാണ്, നല്ല കമന്റുകൾ ഉണ്ടാകാറുണ്ട് നജ്മോൻ ഇക്ബാൽ മേട്ടുപ്പാളയം. ഫുൾ പേര് നമ്മള്
1: അതാണ്
0: ഓർക്കുന്നുണ്ട്.
1: ഡി ഓപ്ഷൻ കേൾക്കാതെ സി ഓപ്ഷൻ ചെയ്തു, പക്ഷെ സിസ്റ്റം കനിഞ്ഞില്ല. സിസ്റ്റം കനിയും
0: ഡി ഓപ്ഷൻ വരുന്നതിന് മുമ്പ് സി ആണ് എന്ന്
1: പറഞ്ഞല്ലേ,
0: അതിന് കേൾക്കാൻ കാത്തു നിൽക്കാതെ അത് ചെയ്തു, പക്ഷെ സിസ്റ്റം കനിഞ്ഞില്ല.
1: ഡി വരുന്നതിന്റെ മുന്നേ ഒരു ഉറപ്പിച്ച് ചെയ്തു, പക്ഷേ സിസ്റ്റം
0: നമ്മള് ആയിരങ്ങൾ എന്ന് തന്നെ പറയാം ആ ഉത്തരം അറ്റൻഡ് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. അതിൽ നിന്ന് 13 ആളുകളെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അതിനർത്ഥം ബാക്കിയുള്ളവരുടെ തെറ്റാണ് എന്നല്ല, ഈ ഒരു സംവിധാനത്തോടൊപ്പം എപ്പോഴും നമ്മൾ.
1: ഈ ഒരു അവസാന സമയത്ത് ഒരു കമന്റ് വായിച്ചാലോ, അസ്സലാമു അലൈക്കും, എന്റെ വീട്ടിൽ കൂടി എന്നും പട്ടികൾ പിടിക്കുകയാണ്, 21 മുയലിനെ പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. നല്ല കൂടാണ്, പക്ഷെ അവർ തള്ളിയിട്ട് കൊണ്ടുപോകും, വളരെയധികം സങ്കടമായിരുന്നു. ജസീന
0: വലയമൊക്കെ ഇട്ട് നല്ല രീതിയിൽ സംരക്ഷിച്ച് എന്തൊക്കെയാണ് മാർഗങ്ങൾ എന്ന് മറ്റുള്ള കർഷകരോടൊക്കെ ചോദിച്ചിട്ട് അതിനുള്ള സംവിധാനങ്ങൾ ചെയ്യേണ്ടതുണ്ട്. കീരിയും ഒക്കെ കൊണ്ടുപോകും, പട്ടിനെ തന്നെ കുറ്റം പറയണ്ട
1: അല്ലേ. എല്ലാ സന്തോഷങ്ങളും എല്ലാ സങ്കടങ്ങളും പങ്കുവെക്കാന് പീസ് റേഡിയോ എന്നത് അല്ലേ ഒരു പൊതുവീടമായിട്ട് മാറിയിരിക്കുകയാണ്.
0: അത് നമ്മുടെ ഒരു കുടുംബക്കാരോട് നമ്മൾ പറയുന്നത് പോലെ പീസ് റേഡിയോ ഫാമിലിയോട് ഇത് പറയുന്നത് വളരെ നല്ലൊരു ശീലം തന്നെയാണ്. മാഷാല്ലാ, നമ്മൾ ടൈം അവസാനിക്കുകയാണ്.
1: നമ്മുടെ സമയം ഇതാ 8 മണിയിലേക്ക് അടുക്കുകയാണ്. ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ നമ്മുടെ ഈ ലൈവ് മോർണിംഗ് ഷോയോടെ അവസാനിക്കാനിരിക്കുകയാണ്. ഇന്ന് നിങ്ങളുടെ കൂടെ ഇത്രയും സമയം ചെലവഴിച്ചത് ഞാൻ മുസ്തഫ അൻസാരി എപ്പിക്കാട്,
0: ഞാൻ അബ്ദുള്ള സുഹൈർ ചുങ്കത്തറ.
1: ഇന്നത്തെ മോർണിംഗ് ഷോ ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും കാണാം പ്രാർത്ഥനയോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയ ശ്രോതാക്കളെ, റേഡിയോ വൈബ്സിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് സെപ്റ്റംബർ 1, ഒരു മാസത്തിൻ്റെ തുടക്കം. ഇന്നത്തെ റേഡിയോ വൈബ്സിൽ നിങ്ങളോടൊപ്പം ചേരുന്നത് ബഹുമാന്യനായ ഹനീഫ വണ്ടൂരിൻ്റെ കൂടെ ഞാൻ മുസ്തഫ മാസ്റ്റർ എബിക്കാട്.
1: ഇന്നത്തെ വൈബ്സിൽ ആദ്യമായി നമ്മൾ കേൾക്കാൻ പോകുന്നത് ഇൻസൈറ്റ് ആണ്. ഇന്നത്തെ ഇൻസൈറ്റിൽ മുനീർ ഷറഫിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഇന്നത്തെ വൈബ്സിൽ അദ്ദേഹം സംസാരിക്കുന്ന വിഷയം അള്ളാഹു ലോകരുടെ ദൈവം എന്നാണ്. നമുക്കറിയാം, ഇസ്ലാം ലോകത്തിൻ്റെ മതമാണ്. ഏതെങ്കിലും ഒരു ഗോത്രത്തിനോ ഗ്രാമപ്രദേശത്തിനോ വന്ന മതമല്ല. ലോകത്തിനാകമാനം മുഴുവൻ മനുഷ്യർക്കും ഇറങ്ങിയ ഗ്രന്ഥമാണ് ഖുർആൻ. ആ ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യർക്കും അവതരിച്ച വേദഗ്രന്ഥം, ആ വേദഗ്രന്ഥം ഇറക്കിയത് അള്ളാഹു സുബ്ഹാനഹു വ തആല ആണ്. എല്ലാ മനുഷ്യരുടേത് മാത്രമല്ല, ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളുടെയും സൃഷ്ടാവാണ്, ദൈവമാണ് അള്ളാഹു. അതാണ് നാം കേൾക്കാൻ പോകുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബാദ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ ഇൻസൈറ്റിലൂടെ ശ്രദ്ധേയമായ ഏതാനും ചില കാര്യങ്ങളാണ് ഉണർത്തുവാൻ ഉദ്ദേശിക്കുന്നത്. ഈ ലോകത്തിൻ്റെ നാഥനായ റബ്ബ് സുബ്ഹാനഹു വതആല മുസ്ലിങ്ങളുടെ മാത്രം ദൈവവും വിശുദ്ധ ഖുർആൻ മുസ്ലിങ്ങൾക്കായുള്ള വേദഗ്രന്ഥവും, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിങ്ങളിലേക്ക് മാത്രമുള്ള പ്രവാചകനുമാണെന്ന് തെറ്റിദ്ധരിച്ച ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്രകാരം വിശ്വസിക്കുന്ന മുസ്ലിങ്ങൾ വരെയുണ്ട്. അത്തരം ആളുകളുടെ തെറ്റിദ്ധാരണകൾ മനസ്സകങ്ങളിൽ നിന്ന് നീക്കിക്കളയാൻ ഈ സംസാരം കാരണമാകട്ടെ എന്ന് ലോകത്തിൻ്റെ റബ്ബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ലോകങ്ങളെയെല്ലാം സൃഷ്ടിക്കുകയും അവയിലുള്ള അചേതനമായ സചേതനമായ എല്ലാ വസ്തുക്കളെയും സൃഷ്ടിക്കുകയും അവക്ക് വേണ്ട മാർഗദർശനം നൽകുകയും ചെയ്തവനായ റബ്ബാണ്. ആ ലോകത്തിൻ്റെ രക്ഷിതാവിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ലോകർക്ക് വേണ്ടി അവതരിപ്പിക്കപ്പെട്ട മാർഗദർശക ഗ്രന്ഥമായ അവസാനത്തെ വേദഗ്രന്ഥമാണ് പരിശുദ്ധമായ ഖുർആൻ. ആ ഖുർആൻ അള്ളാഹു നൽകിയിട്ടുള്ളത് ലോകത്തെ പ്രകാശത്തിൻ്റെ വിളക്കുമാടങ്ങളായി കടന്നു വന്ന പ്രവാചകന്മാരിൽ അവസാനത്തെ ദൂതനായ ഖാത്തമുൽ അംബിയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അള്ളാഹു നൽകിയ വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ആ പ്രവാചകനാകട്ടെ അറബികളുടെയോ അനറബികളുടെയോ അല്ലെങ്കിൽ പ്രത്യേകം ചില ദേശക്കാരുടെയോ ഭാഷക്കാരുടെയോ വർണ്ണക്കാരുടെയോ അല്ല എങ്കിൽ മുസ്ലിങ്ങളുടേത് മാത്രമായിട്ടോ ഉള്ള പ്രവാചകനല്ല. നേരെമറിച്ച് അദ്ദേഹം ലോകത്തിൻ്റെ കാരുണ്യമാണ്, ലോകത്തിൻ്റെ പ്രവാചകനാണ്. അവിടുന്ന് വിശുദ്ധ ഖുർആനിലൂടെ അതിൻ്റെ അവസാനത്തെ സൂറത്തായ സൂറത്തുൻ നാസിൽ അള്ളാഹു പറഞ്ഞുവല്ലോ, ഖുൽ ഔദു ബിറബ്ബിൻ നാസ് മലികിൻ നാസ് ഇലാഹിൻ നാസ്. ഖുൽ ഔദു ബിറബ്ബിൻ നാസ്, മനുഷ്യരുടെ രക്ഷിതാവിനോട് ഞാൻ ശരണം തേടുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. മുസ്ലിങ്ങളുടെ രക്ഷിതാവിനോട് എന്നല്ല, അറബികളുടെ രക്ഷിതാവ് എന്നല്ല, മനുഷ്യരുടെ അന്നാസ് എന്ന് പറഞ്ഞാൽ മനുഷ്യർ എന്നാണ്, അവരുടെ രക്ഷിതാവിനോട് ഞാൻ ശരണം തേടുന്നു എന്നാണ്. അവൻ മലിക്കിന്നാസ്, മനുഷ്യരുടെ രാജാവാണ്, അവനോട് ഞാൻ ശരണം തേടുന്നു. അതോടൊപ്പം തന്നെ തുടർന്ന് അള്ളാഹു പറയുന്നത് ഇലാഹിന്നാസ് എന്നാണ്, മനുഷ്യരുടെ ദൈവത്തോട്, മനുഷ്യരുടെ ആരാധ്യനോട് എന്നാണ്. ഈ വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നാം കാണുന്നൊരത്ഭുതകരമായ ആശയമുണ്ട്. രക്ഷിതാവിനോട് എന്ന് പറയുന്നിടത്ത് അത് മനുഷ്യരുടെ രക്ഷിതാവാണ് എന്നും, രാജാവിനോട് എന്ന് പറയുന്നിടത്ത് മനുഷ്യരുടെ രാജാവ് എന്നും, ദൈവത്തോട് എന്ന് പറയുന്നിടത്ത് മനുഷ്യരുടെ ദൈവത്തോട് എന്നുമാണ് അള്ളാഹു ഇവിടെ അവസാനത്തെ സൂറത്തിൽ പരാമർശിച്ചത്. ഭൂമിയിലെ ഏതെങ്കിലും ജനവിഭാഗത്തെയോ നാടിനെയോ ഒന്നും സൂചിപ്പിക്കാതെ ഭൂമുഖത്തുള്ള മുഴുവൻ മനുഷ്യരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ആ പദപ്രയോഗം എത്രമാത്രം മനുഷ്യർക്ക് സ്വീകാര്യമായ പ്രയോഗമാണ് എന്നുള്ളത് ചിന്തിക്കുന്ന ബുദ്ധികൾക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. പരിശുദ്ധമായ ഖുർആൻ മാനവർക്ക് മുന്നിൽ സമർപ്പിക്കുന്ന മഹത്തായ സന്ദേശം ഇതുതന്നെയാണ്. അതായത്, ഇസ്ലാം പരിചയപ്പെടുത്തുന്ന ആരാധ്യൻ മനുഷ്യരുടെ രക്ഷിതാവാണ്, മനുഷ്യരുടെ രാജാവാണ്, മനുഷ്യരുടെ ദൈവമാണ് എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിൻ്റെ പല രംഗങ്ങളിൽ മനുഷ്യരെ വിളിച്ചതായി ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും, മുസ്ലിമീങ്ങളെയും ക്രിസ്ത്യാനികളെയും ഹൈന്ദവരെയും സിഖ് മതക്കാരെയും മതമുള്ളവനെയും ഇല്ലാത്തവനെയും എല്ലാം അള്ളാഹു മുഴുവനായി വിളിക്കുകയാണ്. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിക്കുക എന്ന് 22-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വചനത്തിൽ നമ്മൾക്ക് വായിക്കാം. പരിശുദ്ധമായ ഖുർആൻ അങ്ങ് തുറന്നു നോക്കിയാൽ ആദ്യം കാണുന്ന അള്ളാഹുവിൻ്റെ കൽപ്പന അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ള കൽപ്പനയാണ്. അവിടെ മുസ്ലിങ്ങളെ, നിങ്ങൾ അള്ളാഹുവെ ആരാധിക്കുക എന്നല്ല, നേരമറിച്ചുകൊണ്ട് മനുഷ്യരെ, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ ആരാധിക്കുക എന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. മുഴുവൻ മനുഷ്യരെയും അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് തന്നെ അവനെ ആരാധിക്കുന്നതിന് വേണ്ടിയാണ്. വിശുദ്ധ ഖുർആനിലെ മനുഷ്യരെ എന്ന് ആദ്യമായി വിളിച്ചത് ഖുർആനിലെ സൂറത്തുൽ ബഖറയുടെ 21-ാമത്തെ വചനത്തിലാണ്. യാ അയ്യുഹന്നാസ് ഉബ്ദു റബ്ബക്കുമുല്ലദി ഖലഖക്കും വല്ലദീന മിൻ ഖബലികും ലഅല്ലക്കും തത്തഖൂൻ. മനുഷ്യരെ, നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ച നിങ്ങളുടെ നാഥനെ നിങ്ങൾ ആരാധിക്കുവിൻ. നിങ്ങളുടെ ദോഷബാധയെ സൂക്ഷിച്ച് ജീവിക്കുവാൻ വേണ്ടി എത്രയാതെ എന്ന് അള്ളാഹു മനുഷ്യരെ വിളിച്ചു പറയുന്നത് കാണാം. അതുപോലെ വമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. ജിന്നുകളെയും മനുഷ്യരെയും എന്നെ ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്നാണ്. അപ്പോൾ ഇതര മതവിഭാഗങ്ങൾക്ക് പ്രത്യേകം ആരാധ്യന്മാരുള്ളതുപോലെ മുസ്ലിങ്ങളുടെ ആരാധ്യൻ മാത്രമാണ് അള്ളാഹു. അള്ളാഹു മുസ്ലിങ്ങൾക്ക് മാത്രം പ്രാർത്ഥിക്കാനുള്ള ദൈവമാണ് എന്നിങ്ങനെയുള്ള തെറ്റായ ധാരണകളെയെല്ലാം വിശുദ്ധ ഖുർആനിൻ്റെ ഇത്തരം വചനങ്ങളെപ്പോലെയുള്ള ഒട്ടനവധി വചനങ്ങൾ നിരാകരിക്കുന്നതായി, തെറ്റിദ്ധാരണകൾ തിരുത്തുന്നതായി നമുക്ക് കാണാം. പ്രകൃതി മതമായ ഇസ്ലാം പരിചയപ്പെടുത്തുന്നത് സകല മനുഷ്യരുടെയും ആരാധ്യനും രക്ഷിതാവും രാജാവുമായ ഒരു സൃഷ്ടാവിനെയാണ്. ഈ വസ്തുത മുഴുവൻ മനുഷ്യരും തിരിച്ചറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് അന്തിമ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ. ഈ ദൈവിക ഗ്രന്ഥം മുസ്ലിങ്ങൾക്കോ അറബികൾക്കോ മാർഗദർശനമാണ് എന്നല്ല പറഞ്ഞത്, മറിച്ച് ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും മാർഗദർശനമാണ് എന്നാണ് അള്ളാഹു പറഞ്ഞത്. ഖുർആൻ പറയുന്നത് നോക്കൂ നിങ്ങൾ. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസ് വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. മനുഷ്യർക്ക് മാർഗദർശനമായിക്കൊണ്ടും നേർവഴി കാട്ടുന്നതും സത്യവും അസത്യവും വേർതിരിച്ച് കാണിക്കുന്നതുമായ സുവ്യക്ത തെളിവുകളായിക്കൊണ്ടും വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാകുന്നു റമളാൻ. എന്ന് രണ്ടാം അധ്യായത്തിൻ്റെ 185 അള്ളാഹു പറയുന്നുണ്ട്, മാനവ സമൂഹത്തിൻ്റെ മാർഗദർശനം എന്നാണ്. മാനവരാശിയെ എല്ലാ അന്ധകാരങ്ങളിൽ നിന്നും പ്രകാശത്തിലേക്ക് നയിക്കുവാനാണ് അള്ളാഹു വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അലിഫ് ലാം റ, കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജന്നാസ മിനൽ ളുലുമാതി ഇലന്നൂരി ബിഇദ്നി റബ്ബിഹിം ഇലാ സിറാത്തിൽ അസീസിൽ ഹമീദ് ലില്ലാഹി അല്ലദീ ലഹു മാ ഫിസ് സമാവാത്തി വമാ ഫിൽ അർദ്. അലിഫ് ലാം റ, മനുഷ്യരെ അവരുടെ രക്ഷിതാവിൻ്റെ അനുമതി പ്രകാരം ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നിനക്ക് അവതരിപ്പിച്ച് തന്നിട്ടുള്ള ഗ്രന്ഥമാണിത് എന്ന് അള്ളാഹു പറഞ്ഞതായി കാണാം. മറ്റൊരു ഭാഗത്ത് അള്ളാഹു പറഞ്ഞത്, ഹാദാ ബയാനുൽ ലിന്നാസി വഹുദൻ വമൗഇളതുൽ ലിൽമുത്തഖീൻ. ഇത് മനുഷ്യർക്കായുള്ള വിളംബരമാണ്. ഹാദാ ബയാനുൽ ലിന്നാസ്, അതുപോലെ ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്കുള്ള യഥാർത്ഥ ദർശനവും സാരോപദേശവുമാകുന്നു വിശുദ്ധ ഖുർആൻ. അതുപോലെ തന്നെ മറ്റൊരു ഭാഗത്ത് അല്ലാഹു പറഞ്ഞു, വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യന ലിന്നാസി മാ നുസ്സില ഇലൈഹിം വലഅല്ലഹും യതഫക്കറൂൻ. നബിയെ, താങ്കൾക്ക് നാം ഉത്ബോധനം അവതരിപ്പിച്ചു തന്നിരിക്കുന്നു. മനുഷ്യർക്കായി അവതരിപ്പിക്കപ്പെട്ടത് നീ അവർക്ക് വിവരിച്ചു കൊടുക്കുവാൻ വേണ്ടിയും അവർ ചിന്തിക്കുവാൻ വേണ്ടിയും. അപ്പം ഇവിടെ അള്ളാഹു പറഞ്ഞത് ഈ വചനത്തിലും മനുഷ്യർക്കായി അവതരിപ്പിക്കപ്പെട്ടത് എന്നുള്ളതാണ്. ഇങ്ങനെ ഒട്ടനവധി പരിശുദ്ധം വചനങ്ങൾ വിശുദ്ധ ഖുർആനിൽ മാനവരാശിയുടെ, മുസ്ലിമിൻ്റെ, ഹൈന്ദവൻ്റെ, ക്രൈസ്തവൻ്റെ എല്ലാ മനുഷ്യർക്കും മാർഗദർശകമായിട്ടാണ് ഈ ഗ്രന്ഥം അവതരിപ്പിക്കപ്പെട്ടത് എന്ന് ഖുർആൻ തന്നെ സ്വയം പ്രഖ്യാപിക്കുന്നത് നമുക്ക് കാണാം. ഈ വിശുദ്ധ ഖുർആനിൻ്റെ അവതരണം സൃഷ്ടിവർഗങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠനായ മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കാണ് അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ളത്. ആ മുഹമ്മദ് നബിയാകട്ടെ മുസ്ലിങ്ങളിലേക്ക് മാത്രം നിയോഗിതനായ പ്രവാചകനല്ല. ആ ധാരണയെ തന്നെ വിശുദ്ധ ഖുർആൻ തിരുത്തുന്നുമുണ്ട്. ഖുർആൻ പറഞ്ഞത് എന്താണ്? എല്ലാ മനുഷ്യരിലേക്കുമായിട്ടാണ് വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നിയോഗിച്ചിട്ടുള്ളത്. ഖുൽ യാ അയ്യുഹൻ നാസ് ഇന്നി റസൂലുല്ലാഹി ഇലൈക്കും ജമീഅ. ഓ പ്രവാചകരെ പറയുക, മനുഷ്യരെ, തീർച്ചയായും ഞാൻ നിങ്ങളിലേക്കെല്ലാമുള്ള, ഇന്നി റസൂലുല്ലാഹി ഇലൈക്കും ജമീഅ, നിങ്ങളിലേക്കെല്ലാമുള്ള അള്ളാഹുവിൻ്റെ ദൂതനാകുന്നു ഞാൻ എന്ന് 7-ാം അധ്യായത്തിൻ്റെ 158 അള്ളാഹു പറഞ്ഞു. ഖുൽ യാ അയ്യുഹൻ നാസ് ഇന്നമാ അന ലക്കും നദീറും മുബീൻ. പറയുക പ്രവാചകരെ, മനുഷ്യരെ, ഞാൻ നിങ്ങൾക്ക് വ്യക്തമായ താക്കീദുകാരൻ മാത്രമാണ്. തബാറക്കല്ലദീ നസ്സലൽ ഫുർഖാന അലാ അബ്ദി ലിയകൂന ലിൽആലമീന നദീറ. തൻ്റെ ദാസൻ്റെ മേൽ സത്യാസത്യ വിവേചനത്തിനുള്ള ഈ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചവനാരോ അവൻ അനുഗ്രഹപൂർണനാണ്. അദ്ദേഹം ലോകർക്ക് താക്കീദുകാരൻ ആയിരിക്കുന്നതിന് വേണ്ടി അത്രയത് എന്ന് അള്ളാഹു പറയുന്നുണ്ട്. പറഞ്ഞു വന്നത്, മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഴുവൻ മനുഷ്യരിലേക്കുമുള്ള ദൂതനാണ്. വിശുദ്ധ ഖുർആൻ മാനവ രാശിക്കുള്ള ഗ്രന്ഥമാണ്. അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലേക്കും, അത് കുടുംബപരമാകാം, വ്യക്തിപരമാകാം, സാമൂഹ്യപരമാകാം, രാജ്യ വിഷയങ്ങളാകാം, അതുപോലെ ലോകവിഷയങ്ങളാകാം, വിശ്വാസ മേഖലകളാകാം, സ്വഭാവരംഗങ്ങളാകാം, കച്ചവട രംഗങ്ങളാകാം, എല്ലാ രംഗത്തേക്കും വിശുദ്ധ ഖുർആൻ മാനവരാശിക്ക് വെളിച്ചം നൽകുന്ന ഗ്രന്ഥമാണ്. അതുപോലെ ഈ ഗ്രന്ഥത്തെ നമുക്ക് നൽകിയ, ആ പ്രവാചകനെ നമുക്ക് നൽകിയ ഈ ലോകത്തിൻ്റെ സൃഷ്ടാവായ റബ്ബ്, അവൻ ഏതെങ്കിലും ഗോത്രത്തിൻ്റെയോ ഏതെങ്കിലും ആളുകളുടേത് മാത്രമോ ആയ ദൈവമല്ല, ലോകരുടെ, മനുഷ്യരുടെ ദൈവമാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഉണർത്തി വിശുദ്ധ ഖുർആൻ അതിനെ കൃത്യമായി അടുത്തറിയാൻ മഹാനായ പ്രവാചകനെ കൃത്യമായി അടുത്തറിയാൻ, വിശുദ്ധ ഖുർആനിനെ അടുത്തറിയാൻ നമുക്കെല്ലാം സാധ്യമാകട്ടെ എന്ന് സ്നേഹബുദ്ധിയെ ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാ അല്ലാഹ്, വലിയ ഒരു വിഷയം, അതിവിശാലമായ പഠനത്തിന് വടി ഒരുക്കി തരുന്ന ഇൻസൈറ്റാണ് നമ്മളിപ്പോൾ കേട്ട് കഴിഞ്ഞത്. മുനീർ ഷറഫിയാണ് നമ്മോട് സംസാരിച്ചത്. അള്ളാഹു ലോകരുടെ ദൈവമെന്നാണ് അദ്ദേഹം അവതരിപ്പിച്ച വിഷയം.
1: പ്രിയ ശ്രോതാക്കളെ, നാം ഇനി പ്രവേശിക്കുന്നു പീസ് റേഡിയോ സ്വരം. ശ്രുതിമധുരമായ താളമേളങ്ങളുടെ അകമ്പടിയില്ലാതെ മനസ്സിന് സന്തോഷം നൽകുന്ന സ്വരത്തിലേക്ക്.

0: ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന പല സമയത്തും നമുക്കേറെ ആശ്വാസം പകരുന്ന ഒന്നാണ് പല കേൾവികളും. അത്തരം കേൾവികളിൽ മനസ്സിനേറെ കുളിർ പകർന്നു നിൽക്കുന്ന ഒരു സ്വരമാണ് നാം ഇപ്പോൾ കേട്ടുകഴിഞ്ഞത്. പീസ് റേഡിയോയിൽ അടുത്തതായി
1: ആരോഗ്യവിചാരം.
0: ആരോഗ്യവിചാരത്തിൽ നമ്മോടൊപ്പം ചേരുന്നത്
1: ഡോക്ടർ യാസിൽ ചോമയിൽ, അതുപോലെ തന്നെ പീസ് റേഡിയോ പ്രതിനിധി ഡോക്ടർ അബ്ദുൽ മാലിക്.
0: ഇന്നത്തെ ആരോഗ്യവിചാരത്തിൽ നാം കേൾക്കാൻ പോകുന്നത്
1: അത്യാഹിതങ്ങൾ നമുക്കും ചെയ്യാം ചില കാര്യങ്ങൾ, ഭാഗമൊന്ന്.
0: അപകട ഘട്ടങ്ങൾ നാം നിർവഹിക്കേണ്ടത്.
1: അതെ, കേട്ടുവരാം.
2: പീസ് റേഡിയോ ആരോഗ്യവിചാരം പങ്ക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം ചർച്ചക്കെടുക്കുന്ന വിഷയം നമ്മുടെ നിത്യജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്ന പലതരം അപകടങ്ങളെക്കുറിച്ചാണ്. ഇന്ന് നമ്മുടെ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കുചേരുന്നത് കോട്ടക്കൽ ആസ്ട്രമിംസ് ഹോസ്പിറ്റലിലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് തലവൻ ഡോക്ടർ യാസർ ചോമയിൽ. നമുക്കറിയാം, ഇന്ന് പലതരം അപകടങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ നാം കാണാറുണ്ട്. അതിൽ ഇന്ന് ആദ്യമായിട്ട് നാം ചർച്ചക്കെടുക്കുന്നത് വാഹന അപകടങ്ങളെ കുറിച്ചാണ്, അഥവാ റോഡ് ട്രാഫിക് ആക്സിഡന്റുകളെ കുറിച്ചാണ്. നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ തന്നെ ഏറ്റവും അധികം നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദുരിതമാണ് റോഡിലുള്ള അപകടങ്ങൾ. പലതരം കാരണങ്ങൾ കൊണ്ട് അത് ഉണ്ടാവാമെങ്കിലും അതുകൊണ്ടുണ്ടാവുന്ന ഭവിഷ്യത്തുകൾ നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം അപകടങ്ങൾ കുറക്കാനുള്ള മാർഗങ്ങൾ എന്താണ്, ഇവരുടെ പരിക്കുകൾ കുറക്കാനുള്ള മാർഗങ്ങൾ എന്താണ് എന്നുള്ളത് സ്വാഭാവികമായിട്ടും നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരു ഉയരുന്ന ഒരു ചോദ്യമാണ്. ഇത്തരം കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് നാം ചർച്ചയിൽ ഒന്നാമതായിട്ട് എടുക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ അപകടങ്ങൾ, അതിന്റെ വ്യാപ്തി നമുക്ക് അറിയാം, എന്നാലും ഒരു സ്ഥിതിവിവരക്കണക്കുകൾ അറിഞ്ഞാൽ ഒന്നുകൂടി നമുക്കത് ബോധ്യമാവും. അതുകൊണ്ട് എന്താണ് ഇന്നത്തെ ഈ വാഹന അപകടങ്ങളുടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ, ഈ ഇന്ത്യയിലും കേരളത്തിലൊക്കെ ഉള്ള അപകടങ്ങളെ കുറിച്ചുള്ള ഒരു ഏകദേശം കണക്കുകൾ ഇന്ന് ലഭ്യമാണോ?
3: അപകടങ്ങളുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ലോകത്ത് നടക്കുന്ന ഏകദേശം 10% അപകടങ്ങളും നടക്കുന്നത് ഇന്ത്യയിലാണ്. അതിൽ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടക്കുന്ന സംസ്ഥാനം ഒരു പക്ഷെ കേരളമാവാം. അതുപോലെ തന്നെ ആണ് ഈ അപകടങ്ങളുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു മണിക്കൂറിൽ ഏകദേശം 15 ജീവനോളമാണ് നമുക്ക് അപകടം മൂലം നഷ്ടപ്പെടുന്നത്
2: കേരളത്തിൽ മാത്രം.
3: അതുപോലെ തന്നെയാണ് അതിൽ എത്രയോ ഇരട്ടിയാണ്, 60 പേരോളം ഓരോ മണിക്കൂറിൽ

0: ഈ നിത്യമായി അതായത് വികലാംഗരായി പോകുന്ന ഒരവസ്ഥ പലപ്പോഴും അപകടം മൂലം ഉണ്ടാകുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ.
1: അപ്പോൾ ഇത്തരം അപകടങ്ങൾ കുറക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മോട്ടോർ വാഹന വകുപ്പ് പലതരം നിയമങ്ങളും ഇറക്കിയിട്ടുണ്ട്. അത് പലപ്പോഴും നമ്മൾ ഒരു പ്രഹസനമായിട്ടാണ് അത് കാണുന്നത്. അത് നിയമപാലകർക്ക് എന്തോ കാശ് കിട്ടാനുള്ള ഒരു ഏർപ്പാടാണ് ചെക്കിങ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പലപ്പോഴും കാണാറുള്ളത്. എന്നാൽ ശരിക്കും നമ്മുടെ സ്വന്തം ജീവനെ ഒരു എന്താ പറയുക ജീവന്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ടാണ് അവർ അവരുടെ കർത്തവ്യം ചെയ്യുന്നത് എന്നുള്ള ഒരു ബോധ്യം നമുക്ക് പലപ്പോഴും ഉണ്ടാവാറില്ല. ഇതിന്റെ വാഹന നിയമങ്ങളെ കുറിച്ച് എല്ലാവർക്കും അറിയാം. എന്നാലും ഈ അപകടങ്ങളെ ഭാഗ്യമായിട്ട് മെഡിക്കൽ ഫീൽഡിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ അപകടങ്ങൾ കുറക്കുമ്പോൾ അതിന്റെ പരിക്കുകൾ കുറക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതൊന്ന് ചുരുക്കി പറയാം.
0: അപകടങ്ങൾ കുറക്കാൻ സത്യം പറയുകയാണെങ്കിൽ ഈ നിയമങ്ങൾ കൃത്യമായിട്ട് പാലിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഇതുമൂലമുള്ള മരണങ്ങളും അതുപോലെ തന്നെ അംഗവൈകല്യങ്ങളും കുറക്കാൻ സാധിക്കും. ഹെൽമെറ്റ് ധരിക്കുക, അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റ് ധരിക്കുക. സീറ്റ് ബെൽറ്റ് ധരിക്കുകയാണെങ്കിലും എല്ലാവരും സീറ്റ് ബെൽറ്റ് ധരിക്കുക. അതുപോലെ തന്നെ റോഡ് ട്രാഫിക് നിയമങ്ങൾ പാലിക്കുക, മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കാതിരിക്കുക. ഇതൊക്കെയാണ് നമ്മൾ പാലിക്കുകയാണെങ്കിൽ ഒരു വലിയൊരു ശതമാനം നമുക്ക് അതുമൂലമുണ്ടാവുന്ന മരണങ്ങളും അതുമൂലമുണ്ടാവുന്ന പരിക്കുകളും കുറക്കുവാൻ സാധിക്കും.
1: ഇതിൽ ഒന്നാമതായിട്ട് പറഞ്ഞത് ഹെൽമെറ്റിന്റെ കാര്യമാണ്. ഹെൽമെറ്റ് നമുക്കറിയാം, ഇരുചക്ര വാഹനക്കാർക്കാണ് ഹെൽമെറ്റ് നിർബന്ധമാക്കിയിരിക്കുന്നത്. അത് പുറകിലിരിക്കുന്ന ആളുകൾക്ക് നിർബന്ധമാക്കിയപ്പോൾ പലതരം കോലാഹലങ്ങൾ ഇവിടെ ഉണ്ടായി. അതുപോലെ തന്നെ ചെക്കിങ്ങിന്റെ ഭാഗമായിട്ട് തന്നെ വാഹനങ്ങൾ തടയുമ്പോഴും നമ്മൾ നിയമപാലകർക്കെതിരെ തിരിയുന്ന പല അനുഭവങ്ങളും നമുക്കുണ്ടായിട്ടുണ്ട്. എന്നാൽ ശരിക്കും എന്താണ് ഹെൽമെറ്റ് കൊണ്ടുള്ള ഉപകാരം എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു സങ്കടകരമായ ഒരു വസ്തുത. ശരിക്കും ഹെൽമെറ്റ് അത്രയും ഗുണം ചെയ്യുന്നതാണ് അല്ലേ?
0: ഹെൽമെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി വളരെ ഉപകാരമുള്ള ഒരു ഒരു വസ്തുവാണ്. കാരണം ഒരു വാഹനം ഏകദേശം 20 കിലോമീറ്റർ വേഗതയിൽ പോകുന്ന ഒരു വാഹനം അപകടത്തെ പറ്റുകയാണെങ്കിൽ ആദ്യമായിട്ട് തറയിലടിക്കുന്നത് ഇരുചക്ര വാഹനത്തിൽ പോകുന്ന ഒരു വ്യക്തിക്ക് ആദ്യമായി തറയിലടിക്കുന്നത് തലയായിരിക്കും. പലപ്പോഴും ഈ തല അടിച്ചിട്ടാണ് അതുമൂലം ഉണ്ടാവുന്ന മരണങ്ങളും ഏറ്റവും കൂടുതൽ കാണുന്നത്. അപ്പോൾ ഒരു വാഹനം തിന്ന് പോകുമ്പോൾ സമയത്ത് തല വെച്ച് അടിക്കുകയാണെങ്കിൽ അതുമൂലം ആള് ഉടനെ തന്നെ മരണപ്പെടാം, അല്ലെങ്കിൽ ജീവിതകാലം അംഗവൈകല്യങ്ങൾ കൊണ്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഹെൽമെറ്റ് ധരിക്കുകയാണെങ്കിൽ അത് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും.
1: ഈ ഹെൽമെറ്റ് പലതരത്തിലുള്ള ഹെൽമെറ്റ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോ എങ്ങനെയൊക്കെയുള്ള ക്രൈറ്റീരിയ ആണ് അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നിയമപാലകർക്ക് വേണ്ടിയിട്ട് ഹെൽമെറ്റ് ധരിക്കുന്ന അവസ്ഥ പലപ്പോഴും കാരണം ചട്ടി പോലത്തെ ഒരു ഇത് തലയിൽ വെച്ചിട്ട് എന്താ പറയാ ചെക്കിങ്ങിന്റെ അവിടെ മാത്രം അവർ തലയിൽ വെക്കും, അത് കഴിഞ്ഞ് എടുത്തേക്കുന്ന ഒരു അവസ്ഥ പലപ്പോഴും കാണാൻ.
0: ഹെൽമെറ്റ് ധരിക്കുന്നത് പലപ്പോഴും നമ്മൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ പലപ്പോഴും ഹെൽമെറ്റ് ധരിക്കുന്ന വ്യക്തികൾ ഹെൽമെറ്റ് ട്രാഫിക് പോലീസിനെ കാണുമ്പോൾ അല്ലെങ്കിൽ ഈ ചെക്കിങ്ങിന് വരുന്ന വ്യക്തികളെ കാണുമ്പോൾ മാത്രമാണ് ഹെൽമെറ്റ് ധരിക്കുന്നത്. അത് ഹെൽമെറ്റ് ധരിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ സ്ട്രാപ്പും കൂടി ഇടണം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ ഹെൽമെറ്റ് ധരിക്കുന്ന ഹെൽമെറ്റ് വളരെ അതായത് മുഖഭാഗം കൂടി കവർ ചെയ്യുന്ന രീതിയിലുള്ള താടലിലും കൂടി പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഹെൽമെറ്റാണ് എപ്പോഴും സേഫായിട്ടുള്ള ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഹെൽമെറ്റ്. പലപ്പോഴും നമ്മൾ കാണുന്ന നിങ്ങൾ പറഞ്ഞ പോലെ ചട്ടി പോലെയുള്ള ഹെൽമെറ്റുകൾ കൊണ്ട് യാതൊരു ഉപകാരവുമില്ല എന്നുള്ളതാണ്. അത് തറയിൽ വെച്ച് അടിക്കുമ്പോൾ അത് പൊളിയുകയും പിന്നീട് തലയിലോട്ടുണ്ടാവുന്ന പരിക്കുകളുണ്ടാവും. ശരിക്കുള്ള ഒരു ഹെൽമെറ്റ് ആണെന്നുണ്ടെങ്കിൽ അതൊരു ഇമ്പാക്റ്റ് വരികയാണെങ്കിൽ ഒരിക്കലും അതിൻ്റെ അകത്ത് ഒരു പരിക്ക് പറ്റാത്ത തലക്ക് പരിക്ക് പറ്റാത്ത നല്ല രീതിയിലുള്ള ISI മുദ്രയുള്ള ഒറിജിനൽ ഹെൽമെറ്റ് ആയിരിക്കണം പലപ്പോഴും നമ്മൾ ധരിക്കേണ്ടത്. റോഡ് സൈഡിൽ നിന്ന് കിട്ടുന്ന ഹെൽമെറ്റുകൾ കഴിയുന്നതും ഉപയോഗിക്കാതിരിക്കുക. അതുമൂലം വളരെ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്.
1: അപ്പൊ ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് താടിയടക്കം കവർ ചെയ്യുന്ന ഹെൽമെറ്റ് വേണം എന്നുള്ളതും അത് തന്നെ സ്ട്രാപ്പ് ധരിക്കണം എന്നുള്ളതും. ന്യൂ ജനറേഷൻ താടി ഇല്ലാത്തതാണ് ന്യൂ ജനറേഷന്റെ
0: ഹെൽമെറ്റ്.
1: പിന്നെ പ്രായമുള്ള ആളുകളുടെ ഹെൽമെറ്റ് ആണ് ചട്ടി ഹെൽമെറ്റ്. ഇത് രണ്ടും ശരിയല്ല. നമ്മുടെ അപകടം എന്താ ചെക്കിങ്ങിൽ നിന്ന് രക്ഷപ്പെട്ടാലും അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ചാൻസ് ഇല്ല എന്നുള്ളതാണ് നമ്മൾ
0: കുറവാണ്.
1: പിന്നെ അടുത്തൊരു ഏരിയ ആണ് സീറ്റ് ബെൽറ്റ്. സീറ്റ് ബെൽറ്റ് ഇതേപോലെ തന്നെ നമ്മൾ എന്താ പറയാ ലോങ് ജേണിയിൽ പോകുമ്പോൾ ചെക്കിങ് ഉണ്ടാവും എന്ന് വിചാരിച്ച് മാത്രമാണ് ഇത് പലപ്പോഴും ഹെൽമെറ്റ് സീറ്റ് ബെൽറ്റ് ഇടാറ്. അത് തന്നെ ഡ്രൈവർ മാത്രമാണ് സീറ്റ് ബെൽറ്റ് ഇടാറ്, മറ്റുള്ളവരാരും ഇടാറില്ല. എന്താണ് ശരിക്കും സീറ്റ് ബെൽറ്റ് കൊണ്ടുള്ള ഉദ്ദേശിക്കുന്നത്? എന്ത് തരം പ്രൊട്ടക്ഷൻ ആണ് നമുക്ക് സീറ്റ് ബെൽറ്റ് കൊണ്ട് കിട്ടുക?
0: സീറ്റ് ബെൽറ്റ് കൊണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ സാധാരണഗതിയിൽ ഒരു വാഹനം അപകടത്തിൽപ്പെടുന്ന സമയത്ത് പലപ്പോഴും നമ്മളുടെ ശരീരഭാഗം മുൻവശത്ത് പോയി ഇടിക്കുകയാണ് പലപ്പോഴും നമുക്കുണ്ടാവുന്ന അപകടങ്ങൾ ഉണ്ടാകുന്നത്. ഈ സീറ്റ് ബെൽറ്റ് ധരിക്കുന്നതിനുള്ള ഗുണങ്ങൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എക്സാമ്പിൾ ഡ്രൈവർ സീറ്റ് ബെൽറ്റ് ധരിക്കുകയാണെങ്കിൽ നെഞ്ചിൽ വന്നിട്ട് സ്റ്റെയറിംഗ് അടിക്കുന്ന ആ ഒരു അപകടം ഒഴിവാകും. അതുപോലെ തന്നെ അവർ ഡാഷ് ബോർഡ് ഇഞ്ചുറി എന്ന് പറയും, അതായത് നമ്മുടെ സീറ്റ് നമ്മുടെ കാല് പോയിട്ട് ഫ്രണ്ട് ഡാഷ് ബോർഡിൽ അടിച്ചിട്ടുണ്ടാവുന്ന എല്ലുകൾക്ക് ഉണ്ടാവുന്ന പരിക്കുകൾ ഒഴിവാകും. അതുപോലെ തന്നെ ഈ സീറ്റ് ബെൽറ്റ് നിങ്ങൾ പറഞ്ഞ പോലെ ഡ്രൈവർ മാത്രം ധരിക്കേണ്ട ഒരു പ്രക്രിയയല്ല, അത് വാഹനത്തിൽ എത്ര പേര് യാത്ര ചെയ്യുന്നുണ്ടോ ആ 5 പേരും അല്ലെങ്കിൽ 4 പേരും നിർബന്ധമായിട്ടും സീറ്റ് ബെൽറ്റ് ധരിക്കണം എന്നുള്ളതാണ്. കാരണം ഇത് ഒരാൾ സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാൾ മൂലം ചിലപ്പം ഈ 4 പേർക്കും അപകടം ഉണ്ടാക്കാം.
1: അതെ, പലപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയയിൽ ദിവസങ്ങൾക്ക് മുമ്പ് പ്രചരിച്ചൊരു വീഡിയോ പലപ്പോഴും എല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഒരു കാറ് യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് എവിടെയെങ്കിലും ഇടിക്കുകയാണെങ്കിൽ അവർക്കുണ്ടാവുന്ന പരിക്കുകൾ എത്രമാത്രം ഉണ്ട്, സീറ്റ് ബെൽറ്റ് ഇട്ടാൽ എന്ത് ഇല്ലാത്ത എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഇന്ന് എല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ്. അത്തരം കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യണം, ഉപകാരപ്രദമായ അത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്യണം എന്നാണ് ഈ ഒരു സന്ദർഭത്തിൽ പ്രത്യേകം സൂചിപ്പിക്കാനുള്ളത്. ഈ ഒരു ഇത് രണ്ട് കാര്യങ്ങൾ, പിന്നെ മറ്റൊരു ഏരിയ ആണ് ഇതിൽ കുട്ടികളെ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത്. അത് എങ്ങനെയാണ്, നമ്മൾ ബൈക്കിലും കാറിലൊക്കെ കുട്ടികളെ ഇരിക്കുമ്പോൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്?
0: കഴിഞ്ഞത് നിങ്ങൾ കുട്ടികളെ ഏറ്റ ബൈക്കിൽ യാത്ര ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. കുട്ടികളേറ്റ് കഴിയുന്നതും ബൈക്കിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ തന്നെ അത് കുട്ടികളെ നിങ്ങളുടെയും ഫ്രണ്ടിൽ ഓടിക്കുന്ന വ്യക്തികളുടെയും ഇടയിലായിരിക്കണം കുട്ടികളെ പലപ്പോഴും വെക്കേണ്ടത്. ഒരിക്കലും കുട്ടികളെ ഒറ്റയ്ക്കൊരു ബൈക്കിൽ യാത്ര ചെയ്യാൻ അനുവദിക്കരുത്. പിന്നെ അതേപോലെ കുട്ടികളെ സാധാരണ നമ്മൾ വെക്കുന്ന ഒരു ടെൻഡൻസിയാണ് നമ്മൾ മറ്റേ പെട്രോൾ ടാങ്കിൻ്റെ മുകളിൽ കുട്ടികളെ ഇരുത്തുക, അല്ലെങ്കിൽ ഒരു കൈ കൊണ്ട് കുട്ടിനെ ഇരുത്തിയിട്ട് കുട്ടി ഇങ്ങനെ തലയിൽ താങ്ങിയിരിക്കുന്ന ഒരവസ്ഥ, ഇതൊക്കെ പലപ്പോഴും വൻ ദുരന്തങ്ങൾ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ്. ഒരിക്കലും കഴിയുന്നതും കുട്ടികളെ ബൈക്കിൽ യാത്ര ചെയ്യാതിരിക്കുക, കുട്ടികളുമായിട്ട് ബൈക്കിൽ യാത്ര ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഏറ്റവും നല്ലത് കുട്ടികൾക്ക് പറ്റുന്ന രീതിയിലുള്ള ഹെൽമെറ്റും വെച്ചിട്ടായിരിക്കണം ശരിക്ക് കുട്ടികളെ ബൈക്കിൽ കൊണ്ടുപോകേണ്ടത്.
1: പിന്നെ കാറിൽ കൊണ്ടുപോകുമ്പോൾ കുട്ടികളെ ഫ്രണ്ടിൽ ഇരുത്തണോ ബാക്കിൽ ഇരുത്തണോ തുടങ്ങിയ
0: ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഒരു രീതി എന്ന് പറഞ്ഞാൽ കുട്ടികളെ ബാക്കിൽ ഇരുത്തുക എന്നുള്ളതാണ്. ബാക്കിലിരുത്തി കുട്ടികൾക്കായിട്ടുള്ള ഒരു തരം സീറ്റുകളുണ്ട്, ആ സീറ്റിൽ ചെറിയ കുട്ടികളാണെങ്കിൽ ആ സീറ്റിൽ ഇരുത്തുക. അഥവാ തന്നെ കുട്ടികളെ സീറ്റിൽ ഇരുത്തുകയാണെങ്കിൽ തന്നെ കഴിഞ്ഞ ഈ പറഞ്ഞ രീതിയിലുള്ള ബെൽറ്റ് സീറ്റ് ബെൽറ്റ് അവർക്കും വേണ്ടി ഉപയോഗിക്കുക. ഫ്രണ്ടിൽ കുട്ടികളെ ഇരുത്തുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് പറഞ്ഞാൽ, അത് മിക്കവാറും കാറുകളിലും നമുക്കിപ്പോൾ എയർ ബാഗുകൾ ലഭ്യമാണ്. പലപ്പോഴും ഈ എയർ ബാഗുകൾ അപകടം പറ്റുന്ന സമയത്ത് ബലൂൺ പോലെ വലുതാവുകയും അതുമൂലം കുട്ടികൾക്ക് ചിലപ്പം ശ്വാസം മുട്ടൽ വരാനുള്ള ചാൻസ് കൂടുതലാണ്. കുട്ടികൾ അതിൻ്റെ ഇടയിൽ കുടുങ്ങിയിട്ട് ശ്വാസം കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ കഴിയുന്നതും കുട്ടികളുടെ ഫ്രണ്ട് സീറ്റിൽ യാത്ര ചെയ്യിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. വലിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ഈ അവരെ ഫ്രണ്ട് സീറ്റിൽ ഇരുത്തുന്നതിന് പ്രശ്നമൊന്നുമില്ല, പക്ഷേ അവർക്ക് സീറ്റ് ബെൽറ്റ് ധരിച്ചിരിക്കണം.
1: ഇനിയിപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലും പലപ്പോഴും പലതരത്തിലുള്ള അപകടങ്ങളും നമ്മുടെ നമുക്ക് വന്നു ചേരാം. എന്താണോ നമ്മുടെ നാഥൻ വിധിച്ചത് അത് നമുക്ക് വരാം. അപ്പൊ അങ്ങനത്തെ അവസ്ഥയിൽ ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാല് കൂടുതൽ പരിക്കുകൾ ഇല്ലാതെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യം കൂടി ഒന്ന് വിശദീകരിക്കണം.
0: അപകടം ഈ പറഞ്ഞ പോലെ അപകടം വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. അപകടം വന്നു കഴിഞ്ഞാലും അത് ഈ അപകടം വരുന്നതിന് മുന്നേ സംഭവിച്ചിട്ടുണ്ട്, എത്രത്തോളം ശ്രദ്ധ നമ്മൾ പറ്റിയിട്ടുണ്ടോ അത്രത്തോളം ശ്രദ്ധ ഈ അപകടം പറ്റിക്കഴിഞ്ഞാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം പലപ്പോഴും രോഗികളെ നമ്മൾ കൊണ്ടുപോകുന്ന വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോറിക്ഷ പോലെയുള്ള വാഹനങ്ങളായിരിക്കും. ഒരു അപകടത്തിൽ പറ്റിയ വ്യക്തിയെ കഴിയുന്നതും ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. കിടത്തി കൊണ്ടുപോകാൻ പറ്റുന്ന വാഹനത്തിലായിരിക്കണം ഈ രോഗികളെ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടത്. പിന്നെ അതേപോലെ തന്നെ ഈ രോഗികൾ കൊണ്ടുപോകേണ്ടത് ശ്രദ്ധിക്കേണ്ടത് പല കാര്യങ്ങളുണ്ട്. അവരെ നട്ടെല്ലാം ചതവ് പറ്റാത്ത രീതിയിലായിരിക്കണം ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകേണ്ടത്. ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത്, ഉടനെ ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എയ്ഡായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്.
1: നട്ടലിന് ക്ഷതമേൽക്കാതെ എത്തിക്കണം എന്ന് പറഞ്ഞത് ഒന്നുകൂടി ഒന്ന് വിശദമാക്കണമെന്ന് തോന്നുന്നു.
0: അത് ഞാൻ പറയാനുള്ള കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, പലപ്പോഴും നമ്മൾ രോഗികൾ ഹോസ്പിറ്റലിൽ എത്തിയതിന് ശേഷം പറയാറുണ്ട് അപകടം പറ്റിയ സമയത്ത് എൻ്റെ കൈകാലുകൾ എനിക്ക് ചലിക്കുവാൻ സാധിച്ചിരുന്നു എന്നുള്ളത്. പക്ഷേ വാഹനത്തിൽ കയറ്റിയതിന് ശേഷം പിന്നീട് എൻ്റെ കൈകാലുകൾ എനിക്ക് ചലിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു അപകടത്തിൽ പെടുമ്പോൾ നമ്മളുടെ സുഷുമ്ന നാഡി, കഴുത്തിൻ്റെ സുഷുമ്ന നാഡിക്കാണ് പലപ്പോഴും ചതവ് പറ്റാറ്. പുറത്തോട്ട് നമുക്ക് പ്രത്യക്ഷത്തിലൊന്നും കാണില്ല. പക്ഷേ ആ ശരീരത്തിൻ്റെ ഉൾഭാഗത്തുള്ള സുഷുമ്ന നാഡിക്ക് പരിക്ക് പറ്റിയിട്ട് ആണ് പലപ്പോഴും രോഗികൾ ഹോസ്പിറ്റലിൽ വരിക. അത് പലപ്പോഴും നമ്മൾ ഹാൻഡിലിംഗ്, നമ്മൾ രോഗികളെ കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കാതെ വരുന്ന, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധയിൽപ്പെടാത്ത ഒരു അവയവമായതുകൊണ്ട് അത് വളരെ ശ്രദ്ധിച്ചിട്ടായിരിക്കണം കൈകാര്യം ചെയ്യേണ്ടത്. കാരണം ഈ സുഷുമ്ന നാഡിക്കുള്ള പരിക്ക് പുറത്തോട്ട് അത്ര പ്രത്യക്ഷമായിരിക്കില്ല. അപ്പോൾ അത് അനക്കാത്ത രീതിയിലായിരിക്കണം നമ്മൾ രോഗികളെ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടത്.
1: അനക്കാത്ത രീതിയാണ്, ഏത് രീതിയിലാണ് അവരെ എടുത്ത് മാറ്റുക?
0: അതായത് തലഭാഗത്ത് പലപ്പോഴും ചെയ്യേണ്ട ശ്രദ്ധ എന്ന് വെച്ചാൽ, നമ്മൾ കൈകാലുകൾ എടുത്തിട്ട് ഒരു അപകടത്തെ പറ്റി വെക്കി പൊതിക്കാൻ പാടില്ല. ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കഴുത്തും തോളലിലും കൂടി ഒരുമിച്ച് പിടിച്ചിട്ട് കഴുത്ത് അനക്കാത്ത രീതിയിലായിരിക്കണം രോഗികളെ വാഹനത്തിൽ കയറ്റേണ്ടത്. ഒരേപോലെ ഒരു
1: തടി എടുക്കുന്ന പോലെ,
0: അതെ, നമ്മൾ ലോഗ് റോൾ എന്ന് പറയാം. തടി എങ്ങനെയാണോ നമ്മൾ ഈ സാധാരണ മില്ലുകളിൽ തടി എങ്ങനെയാണോ ഒരു എടുത്ത് ഒരേപോലെയാണല്ലോ ഒരു മാറ്റുന്നത്, ആ രീതിയിലായിരിക്കണം ഈ അപകടം പറ്റിയ വ്യക്തികളെ എടുത്ത് വാഹനത്തിൽ കയറ്റേണ്ടത്.
1: മടക്കാണ്ട് തലയും ഉടലും ഒക്കെ ഒരേ ലെവലിൽ പിടിച്ചിട്ട് പതുക്കെ,
0: അതെ അതെ,
1: കിടത്തി ഹോസ്പിറ്റലിലേക്ക്
0: കിടത്തി കൊണ്ടുപോകണം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാല് ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാവരുത്. അപകടം പറ്റി കഴിഞ്ഞു, പറ്റിയതിന് ശേഷം പിന്നീട് വാഹനത്തെ കയറ്റിയിട്ട് കൂടുതൽ ഗൗരവമാവുന്ന ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കിടത്തി കൊണ്ടുപോകണം എന്ന് പലപ്പോഴും പറയുന്നത്.
1: നമ്മുടെ പലപ്പോഴും ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ രണ്ടു മൂന്ന് ടൈപ്പ് ആളുകൾ ഉണ്ടാവും. ഒന്ന്, ഇത് ഈ അപകടം പറ്റിയത് വീഡിയോയിലും മൊബൈലിലും പകർത്തി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തിട്ട് നിൽക്കുന്ന സാമൂഹ്യ ദ്രോഹികൾ. മറ്റൊരാളുകളാണ് എന്ത് അപകടം പറ്റിക്കഴിഞ്ഞാലും നേരെ ചെന്ന് അവരെടുത്ത് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്ന രക്ഷകർ. ഈ രക്ഷകരായ ആളുകൾ പലപ്പോഴും അന്ധകരായി മാറുന്ന ഒരവസ്ഥയാണ് നേരത്തെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ആർക്കും എപ്പോഴും ഇങ്ങനത്തെ സാഹചര്യങ്ങൾ വന്നു വരാം. അതുകൊണ്ട് ഇതിന്റെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ ശ്രോതാക്കളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, എന്ത് നമ്മുടെ അപകടം മുമ്പിലെ അപകടം പറ്റിക്കഴിഞ്ഞാൽ അവരെ തിരിച്ച് നേരെ കിട്ടുന്ന വണ്ടിയിൽ കൊണ്ടുപോകുക എന്നുള്ളതിന് മാറ്റിയിട്ട് നല്ല രീതിയിൽ അവരെ കിടത്തി തന്നെ കൊണ്ടുപോകാനുള്ള സാഹചര്യം പരമാവധി ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഈ കഴുത്തിലോ പുറത്തോ വേദന ഉണ്ടെങ്കിലേ, അങ്ങനത്തെ കാര്യങ്ങളിൽ പ്രത്യേകം.
0: അതുപോലെ തന്നെ ബോധക്ഷയം, സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു ചെറിയ അപകടമാണെങ്കിൽ കഴിഞ്ഞ് പൊട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ കിടത്തി കൊണ്ടുപോകണം നിർബന്ധമില്ല. വലിയൊരു അപകടമാണ്, ആൾക്ക് അബോധാവസ്ഥയുണ്ട്, ഈ പറഞ്ഞ പോലെ കഴുത്തിന് വേദനയുണ്ട്, അങ്ങനത്തെ വ്യക്തികളൊക്കെയാണ് പ്രത്യേകിച്ച് ഈ രീതിയിൽ കൊണ്ടുപോകേണ്ടത്. നടന്നു പോകുന്ന ഒരു വ്യക്തിയെ പിടിച്ചിട്ട് നമ്മൾ കിടത്തിയിട്ട് കൊണ്ടുപോകണം നിർബന്ധമില്ല. നടക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് മറ്റുള്ള, അല്ലെങ്കിൽ വലിയൊരു തൊടലിന് പരിക്കുണ്ട്, അല്ലെങ്കിൽ വയറിന് പരിക്കുണ്ട്, അങ്ങനത്തെ വ്യക്തികൾ, ഗൗരവമായിട്ടുള്ള പരിക്കുള്ള വ്യക്തികളെ കഴിയുന്നതും കിടത്തി കൊണ്ടുപോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഇതിനെ പറ്റിയിട്ടുള്ള ട്രെയിനിങ്ങുകൾ പറ്റുന്നതും കഴിയുന്നതും നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത്. ഓരോ വ്യക്തികളും ഇതിനെ പറ്റിയുള്ള ട്രെയിനിങ്ങുകൾ പല ഹോസ്പിറ്റലുകളിലായിട്ടും പല സംഘടനകളായിട്ടും നൽകുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഇതുപോലെ തന്നെ ആക്സിഡൻറ്റ് പ്രോൺ ഏരിയാസിൽ ഉള്ള, പ്രത്യേകിച്ച് ഈ ആക്സിഡൻറ്റ് പ്രോൺ ഏരിയാസ്, ആക്സിഡൻറ്റ് സംഭവിക്കാൻ ചാൻസ് ഉള്ള പല ബ്ലാക്ക് സ്പോട്സും ഉണ്ട്. മലപ്പുറം ജില്ലയിൽ ഏകദേശം 35 ബ്ലാക്ക് സ്പോട്സ് ഉണ്ട്. ഈ ബ്ലാക്ക് സ്പോട്സിലുള്ള ആ പരിസരത്തിലുള്ള വ്യക്തികൾ ഈ രീതിയിലുള്ള പരിശീലനം ലഭിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഇതുപോലെയുള്ള അപകടങ്ങളും ഇതുമൂലം ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും.
1: ഈ ട്രെയിനിങ് എന്ന് പറയുന്നത് എന്താ, മെഡിക്കൽ ഫീൽഡിലെ ആൾക്ക് മാത്രമല്ലല്ലോ,
0: അല്ല,
1: ആർക്കും അറ്റൻഡ് ചെയ്യാൻ, അല്ലേ,
0: സാമാന്യ ബുദ്ധിയുള്ള ഏതൊരു വ്യക്തിക്കും ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ.
1: പിന്നെ മറ്റൊന്നാണ് എന്താ പറയുക, ഈ അപകടം പറ്റിയ ആളുകൾക്ക് ഉണ്ടാവുന്ന ബ്ലീഡിങ്, കയ്യോ കാലോ മുറിഞ്ഞിട്ട് ബ്ലീഡിങ്. അപ്പൊ അങ്ങനത്തെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് കാര്യമായിട്ട് ബ്ലീഡിങ് ഉണ്ടെങ്കിൽ എന്തെങ്ങനെയാണത്?
0: ഉദാഹരണത്തിന് ഇപ്പോൾ ഒരാൾക്ക് കയ്യിൽ ബ്ലീഡിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ, കൈയിൻ്റെ കണ്ണീക്ക് ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ കൈയിൻ്റെ ഉൾഭാഗത്ത് എവിടെയെങ്കിലും ബ്ലീഡിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ രക്തസ്രാവം ഉണ്ട് എന്നുണ്ടെങ്കിൽ, ആ രക്തസ്രാവമുള്ള ഭാഗത്തിൻ്റെ അതിൻ്റെ മുകളിൽ എവിടെയാണോ ബ്ലീഡിങ് ഉള്ളത് അതിൻ്റെ മുകളിൽ പ്രസ് ചെയ്ത് പിടിക്കുക എന്നുള്ളതാണ്, അമർത്തി പിടിക്കുക എന്നുള്ളതാണ്. പറ്റുകയാണെങ്കിൽ വൃത്തിയുള്ളൊരു മുണ്ടുമായിട്ട് അത് കിട്ടുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ബ്ലീഡിങ് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ അതേപോലെ തന്നെ ഫ്രാക്ചർ, എല്ല് പൊട്ടുന്ന ഒരവസ്ഥ, പലപ്പോഴും കൈകാലുകളുടെ എല്ല് പൊട്ടുന്ന സമയത്ത് പലപ്പോഴും വേദന ഇല്ലാത്ത രീതിയിലായിരിക്കണം കൊണ്ടുപോകേണ്ടത്. അതിന് വേണ്ടതാണ് ഇപ്പോൾ എക്സാമ്പിൾ കൈൻ്റെ എല്ല് പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്കെയിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ, ആ പൊട്ടിയ ഭാഗത്ത് ഒരു സ്കെയിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് നമ്മൾ നേരത്തെ നീർത്തി പിടിക്കാൻ പറ്റും. അതുമൂലം ഒരു സപ്പോർട്ടായിട്ട് എന്നിട്ട് വേണം രോഗികൾ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടത്.
1: അങ്ങനെ വേദന നമുക്ക്
0: വേദന കുറക്കാനും സാധിക്കും. അതുമൂലം ഉണ്ടാവുന്ന മറ്റ് അവയവങ്ങൾക്ക് വരുന്ന അപകടങ്ങളും കുറക്കാൻ സാധിക്കും.
1: അപ്പൊ ഇനി കയ്യെ പൊട്ടിയത് ഇങ്ങനെ സ്കെയിൽ വെച്ച് ഒരു സപ്പോർട്ട് കൊടുക്കാന്നാണ്. കാല് അതുപോലെ ഒരു കാലിന്റെ ഒരു മേജർ എല്ല്, തുടയെല്ല് അല്ലെങ്കിൽ കണങ്ങ, അതിന്റെ താഴെ എല്ലുകളൊക്കെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും നമുക്ക് ചെയ്യാനുണ്ടോ?
0: കഴിയുന്നതും ആ രോഗികളെ അനക്കാത്ത രീതിയിൽ, പറ്റുന്ന രീതിയിലാണെങ്കിൽ പലക ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പലക ഇതിൽ കിടത്തിയിട്ട് വേണം കൊണ്ടുപോകാൻ. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് മറ്റുള്ള അടുത്ത കാലുമായിട്ട് കൂട്ടിക്കെട്ടിയിട്ട് ആ കാലിന് കൂടുതൽ അനക്കം വരാത്ത രീതിയിലായിരിക്കണം കൊണ്ടുപോകേണ്ടത്.
1: പരമാവധി അപകടം പറ്റിയ ഭാഗം ഇളകാത്ത രീതിയിൽ, അനക്കം പറ്റാത്ത രീതിയിൽ,
0: അനങ്ങാത്ത രീതിയിൽ. കാരണം അനങ്ങുന്ന സമയത്ത് ഈ പൊട്ടിയെല്ല് മറ്റുള്ള മസിലുകൾക്ക്, പേശികൾക്ക് കയറിയിട്ട് കൂടുതൽ പരിക്കുണ്ടാക്കുകയും രക്തക്കുഴലുകൾക്ക് പരിക്കുണ്ടാക്കുകയും ചെയ്യും. അപ്പം അത് കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രീതിയിൽ അവർ രോഗികളെ കൈകാര്യം ചെയ്യണമെന്ന് പറയുന്നത്.
1: ഓക്കെ. ഇനി നേരത്തെ പറഞ്ഞല്ലോ ഈ എന്താ പറയുക, തലക്ക് അപകടം പറ്റിയ ആളുകളെയും അതുപോലെ നട്ടലിന് അപകടം പറ്റിയ ആളുകളൊക്കെ ശ്രദ്ധിച്ച് കടത്തി കൊണ്ടുപോകണം. ഇപ്പോൾ ഒരാൾക്ക് തലക്ക് പരിക്ക് പറ്റി അല്ലെങ്കിൽ തലക്ക് എന്തെങ്കിലും പരിക്കുണ്ട് എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുക? പുറത്തെന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുമോ അല്ല വേറെ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടാവുമോ?
0: സാധാരണഗതിയിൽ പരിക്ക് പറ്റിയ, തലക്ക് പരിക്ക് പറ്റിയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഒരു ബോധക്ഷയം വരാം പരിക്ക് പറ്റിയ ഉടനെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ബോധമില്ലാത്തൊരവസ്ഥ വരാം. സംസാരത്തിൽ സാധാരണ സംസാരിക്കുന്ന വ്യത്യസ്തമായ രീതിയിൽ സംസാരിക്കാം. ഛർദി ഉണ്ടാവാം, അപസ്മാരം ഉണ്ടാവാം. ഇതൊക്കെയാണ് സാധാരണഗതിയിൽ തലക്ക് പരിക്ക് പറ്റിയ കാണുന്ന ലക്ഷണങ്ങൾ, രോഗികൾ നമുക്ക് കാണുന്ന ലക്ഷണങ്ങൾ. ആ രോഗിയെ നോക്കുന്ന സമയത്ത് നമുക്ക് കാണുന്ന കാര്യങ്ങളാണ് കണ്ണിൻ്റെ ചുറ്റും കറുപ്പ് കളറിലുള്ളൊരു ഇത് വരിക, അത് കറുപ്പ് കളർ രക്തം കട്ട പിടിക്കുന്ന ഒരു അവസ്ഥ വരിക, അതല്ലെങ്കിൽ ചെവിയുടെ ബാക്കിൽ ഭാഗത്ത് ഒരു കറുത്ത കളറിൽ വരിക, മൂക്കിൽ നിന്നുള്ള രക്തസ്രാവം, ചെവിയിൽ നിന്നുള്ള രക്തസ്രാവം, വായിൽ നിന്നുള്ള രക്തസ്രാവം, ഇതൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ തലക്ക് പരിക്കുണ്ടോ ഇല്ലേ എന്നുള്ളത് ഉറപ്പ് വരുത്തണം.
1: ഓക്കെ. അതുപോലെ നട്ടലിന് പരിക്ക് ഉണ്ട് സംശയം നേരത്തെ പറഞ്ഞല്ലോ, കഴുത്തിനും അതിൽ നട്ടലിനൊക്കെ പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അവരെ കടത്തിയിട്ട് തന്നെ കൊണ്ടുപോകണമെന്നാണ്. അപ്പൊ അവർക്ക് ഇതുപോലത്തെ എന്തെങ്കിലും ലക്ഷണങ്ങൾ നമുക്ക്
0: ബോധമില്ലാത്ത, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബോധമില്ലാത്ത വ്യക്തികളാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ലക്ഷണങ്ങളൊന്നും ഈ നട്ടലിൻ്റെ കാര്യത്തിൽ കിട്ടില്ല. നട്ടലിന് ബോധമുള്ള ഒരു വ്യക്തിക്കാണെങ്കിൽ പലപ്പോഴും നട്ടലിന് ചതവ് പറ്റി, ശുഷ്മിന നാടിക്ക് ചതവ് പറ്റിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ചലനശേഷി നഷ്ടപ്പെടാം, അല്ലെങ്കിൽ കൈനി തരിപ്പ് വരാം. ഇതൊക്കെയാണ് സുഷ്മിന നാടിക്ക് പരിക്ക് പറ്റിയെന്നുള്ളതിനുള്ള ലക്ഷണങ്ങൾ. അതുപോലെ തന്നെ കാലിൻ്റെ ചലനശേഷി നഷ്ടപ്പെടുക, അല്ലെങ്കിൽ കൈയിൻ്റെ ചലനശേഷി നഷ്ടപ്പെടുക, അല്ലെങ്കിൽ തരിപ്പ് വരിക, അല്ലെങ്കിൽ ആ നട്ടലിൻ്റെ ഭാഗത്ത് വേദന വരിക. ഇതൊക്കെയാണ് സാധാരണഗതിയിൽ നട്ടലിന് ചതവ് പറ്റിയെന്നുള്ളതിൻ്റെ ലക്ഷണങ്ങൾ. അല്ലെങ്കിൽ ആ വ്യക്തി അബോധാവസ്ഥയിലോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ബോധമില്ലാത്തൊരവസ്ഥയിലോ ഉണ്ടാവുകയാണെങ്കിൽ.
1: ഓക്കെ. അപ്പോൾ ഇനി മറ്റൊരു അവസ്ഥയാണ് ഏതെങ്കിലും ശരീരത്തിൻ്റെ ഭാഗങ്ങൾ. ഇപ്പോൾ ഏറ്റവും കോമൺ ആയിട്ടുള്ളത് വിരലുകളൊക്കെയാണ്. വിരലുകൾ മുറിയുക, അതായത് ചെവി മുറിയുക, അങ്ങനെ ഒരു പാർട്ട് മുറിഞ്ഞ് റോട്ടിലേക്ക് വീഴുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടാവുന്നുണ്ട്. ഇതിപ്പോൾ ഈ റോബോട്ട് അപകടങ്ങൾ മാത്രമല്ല, ഇപ്പോൾ ഗ്രൈൻഡറിൽ കുടുങ്ങിയിട്ടും അതുപോലെ പിന്നെ മെഷീനറീസ് പല രീതിയിൽ കൂടുന്നുണ്ട്. ഇപ്പോൾ മരം കട്ടിയാനടക്കം ആളുകൾ മെഷീൻ ഉപയോഗിച്ചിട്ടാണ് പലപ്പോഴും അത് ചെയ്യാറ്. അപ്പം അങ്ങനത്തെ അതിലൊക്കെ കുടുങ്ങിയിട്ട് ഒരു വിരല് മുറിഞ്ഞ ഒരവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെയാണ് അത്, എന്താണ് അത് ചെയ്യേണ്ടത്?
0: സാധാരണഗതിയിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു വെച്ചാൽ ആ വിരൽ മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മുറിഞ്ഞൊരു ഭാഗം നമ്മൾ നല്ല വൃത്തിയാക്കി എടുക്കുക. പലപ്പോഴും മണ്ണിലോട്ടൊക്കെ ആയിരിക്കും ഈ അപകടം പറ്റുന്ന വ്യക്തികളുടെ മറ്റുള്ള അവയവങ്ങൾ വീഴുന്നത്. അത് നല്ല വൃത്തിയാക്കിയിട്ട് ശേഷം അതൊരു പ്ലാസ്റ്റിക് കവറിലിടുക.
1: പ്ലാസ്റ്റിക്
0: സാധാരണ വെള്ളം, സാധാരണ ടാപ്പ് വാട്ടർ പൈപ്പിലെ വെള്ളം കൊണ്ട് മാത്രം വൃത്തിയാക്കിയതിന് ശേഷം അത് നല്ല ഒരു പ്ലാസ്റ്റിക് കവറിൽ, പ്ലാസ്റ്റിക് കവറിൽ ഇട്ടതിന് ശേഷം അതിൻ്റെ ചുറ്റും ഒരു ഐസ് വെക്കുക. ഒരിക്കലും ആ ഒരു അവയവവും ഐസും ഡയറക്റ്റ് കോണ്ടാക്ട് വരാൻ പാടില്ല, ഒരുമിച്ച് തട്ടാൻ പാടില്ല. പകരം ആ ഒരു കോൾഡ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ചുറ്റും ഒരു ഐസ് പാക്ക് വെച്ചിട്ട് വേണം ഈ അവയവം ഹോസ്പിറ്റലിൽ എത്തിക്കാൻ.
1: അവയവം പോളിത്തീൻ കവറിലിട്ട് കവറിൻ്റെ പുറത്ത് ഐസ് പാക്ക്
0: വെക്കുക. ആ രീതിയിലായിരിക്കണം ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടത്. കഴിയുന്നതും ഒരു 4 മണിക്കൂർ 6 മണിക്കൂറിൻ്റെ ഉള്ളിലാണെങ്കിൽ നമുക്കത് പലപ്പോഴും തിരിച്ച് ആ അവയവം വെക്കാനുള്ള ചാൻസ് കൂടുതലാണ്. പലപ്പോഴും ഈ പറഞ്ഞ പോലെ ഗ്രൈൻഡർ പോലെയുള്ള അപകടങ്ങളാണെന്നുണ്ടെങ്കിൽ ആ ഒരു പറ്റിയ ഭാഗം, അല്ലെങ്കിൽ പരിക്ക് പറ്റിയൊരു ഭാഗം പൂർണ്ണമായി ചതഞ്ഞിട്ടുണ്ടോ? ചതഞ്ഞൊരവസ്ഥയാണെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം രക്തയോട്ടം പൂർണ്ണമായിട്ട് നിലച്ചിട്ടുണ്ടാവും. അപ്പോൾ കഴിയുന്നതും അങ്ങനത്തെ അല്ലാത്ത ക്ലിയർ കട്ടായിട്ടുള്ള കത്തി കൊണ്ടുള്ള പരിക്ക്, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് അവയവത്തിൻ്റെ വിരലും പൂർണ്ണമായിട്ട് അറ്റുപോകുന്ന ഒരവസ്ഥ, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ മതി.
1: ഓക്കെ, പിന്നീട് മൂക്കുന്നു വായന്നു മുതൽ ചെവി എന്നൊക്കെ രക്തം വരുന്നുണ്ടല്ലോ, അപ്പൊ അത് നമുക്ക് കണ്ടു നിൽക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ടും ഭയങ്കര ഒരു എന്താ പറയുക ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനത്തെ ആളുടെ മൂക്ക് പൊത്തിയിട്ടോ അല്ലെങ്കിൽ ചെവി അടച്ചിട്ടോ വായ പൊത്തിയിട്ടോ അങ്ങനെ എന്തെങ്കിലും ബ്ലീഡിങ് നിർത്തേണ്ട ആവശ്യമുണ്ടോ? അത് ഗുണമാണോ ദോഷമാണോ ചെയ്യുക?
0: പലപ്പോഴും നമ്മളെ മൂക്കിൽ നിന്നുള്ള ബ്ലീഡിങ് ആണ് ഇതിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത്. മൂക്കിൽ നിന്നുള്ള ബ്ലീഡിങ്ങിന് നിങ്ങൾ സാധാരണഗതിയിൽ ചെയ്യേണ്ടത് അപകടം മൂലമുള്ളതാണ്, എല്ലാത്ത രീതിയിലും മൂക്കുന്ന ബ്ലീഡിങ് വരാം. അപകടം മൂലമുള്ള ബ്ലീഡിങ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണഗതിയിൽ ഒരു ഐസ് പാക്ക് വെച്ച് കൊടുക്കുക എന്നുള്ളതല്ല, കൂടുതൽ മാനിപ്പുലേഷൻസോ അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങളോ ചെയ്യാൻ പാടില്ല. കാരണം അതുമൂലം ആൾക്ക് ഈ വെല്ലിന് പൊട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ അത് കൂടുതൽ സങ്കീർണമാവുന്ന ഒരവസ്ഥയുണ്ടാവും. അല്ലാത്ത രീതിയിലുള്ള മൂക്കുന്ന ബ്ലീഡിങ് ആണെന്നുണ്ടെങ്കിൽ മൂക്കിൻ്റെ ഭാഗം പ്രസ് ചെയ്ത് പിടിക്കുകയും എന്നിട്ട് ഒരു കുറച്ചു നേരം പിടിച്ച് എന്നിട്ട് അദ്ദേഹത്തിനെ മലർത്തിക്കെടുത്തുകയാണെങ്കിൽ ഒരു പരിധി വരെ അത് ബ്ലീഡിങ് നിൽക്കാനുള്ള ചാൻസ്.
1: അപകടം മൂലം മൂക്കുന്നും ചെവിന്നും വായന്നും രക്തം വരുന്ന അവസ്ഥയാണ് ചോദിച്ചത്, അതെല്ലാം അങ്ങനെ നമ്മൾ പ്രസ് ചെയ്തെടുത്തിട്ട്
0: അതിൽ പ്രസ് ചെയ്ത് പിടിക്കേണ്ട കാര്യമായിട്ടുള്ള ഒരു കാര്യമില്ല, ദോഷം ചെയ്യാനുള്ള ചാൻസ് കൂടുതൽ.
1: ഓക്കെ, മറ്റൊരു ഭാഗമാണ് വളരെ പ്രധാനമായ ഒരു കാര്യം തന്നെയാണ് നമ്മളെ കണ്ണിന്റെ ഏൽക്കുന്ന പരിക്കുകൾ. കണ്ണിന് ഇതുപോലെ പറ്റുന്ന പരിക്കുകൾ നമ്മൾ എന്താണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ളത് ഈ അപകടങ്ങളുമായി ബന്ധപ്പെട്ട്?
0: കണ്ണിന് പറ്റുന്ന പരിക്കുകൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ കഴിയുന്നതും ഉടനെ തന്നെ കണ്ണിന് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വീക്കം വരുന്നുള്ളതാണ്. അപ്പോൾ കാര്യമായിട്ട് പുറത്തോട്ട് വലിയൊരു കാര്യം ഉണ്ടാവില്ല. പക്ഷേ പലപ്പോഴും മറ്റുള്ള പരിക്കുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിൽ വല്ല പൊടികൾ തട്ടിയിട്ടുള്ള പരിക്കുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കഴിയുന്നതും വെള്ളം കൊണ്ടത് വൃത്തിയാക്കിയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതല്ലാതെ കണ്ണിൽ എന്തെങ്കിലും ബ്ലീഡിങ്ങോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ണടച്ച് പിടിച്ചിട്ട് വലിയ വൃത്തിയുള്ള ഒരു ടവലോ കാര്യങ്ങളോ വെച്ചിട്ട് കണ്ണ് കവർ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്.
1: ഓക്കെ, പ്രധാനപ്പെട്ട നമ്മുടെ അപകടവുമായി ബന്ധപ്പെട്ട് നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതുവരെ നാം ചർച്ച ചെയ്തത്. നമ്മുടെ സമയപരിമിതി കൊണ്ട് നമ്മൾ ഇന്നത്തെ ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ തുടർച്ചയായ കാര്യങ്ങൾ, ഇനിയും ഒരുപാട് കാര്യങ്ങൾ വാഹനാപകടങ്ങളുമായി ബന്ധപ്പെട്ടും അല്ലാതെ വരുന്ന അത്യാഹിതങ്ങളെ കുറിച്ചും വിശദമായിട്ട് ഇനിയും ഇൻഷാല്ലാ നമുക്ക് തുടർ ആഴ്ചകളിൽ ആരോഗ്യചാരത്തിൽ കേൾക്കാം ഇൻഷാല്ലാ.
2: മാഷാല്ല, നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ആരോഗ്യ വിചാരം പ്രോഗ്രാമായിരുന്നു. അത്യാഹിതങ്ങളിൽ നാം ചെയ്യേണ്ട ചില മുന്നൊരുക്കങ്ങൾ എന്ന വിഷയത്തിലാണ്. അപകടഘട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ നാം നിർവഹിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ യാസിൽ ചോമയിലും അതുപോലെ തന്നെ പീസ് റേഡിയോ പ്രതിനിധി ഡോക്ടർ അബ്ദുൽ മാലിക്കുമാണ് നമ്മോടൊപ്പം ചേർന്നത്. ഇനി പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
3: ഈ വൈബ്സിൻ്റെ സമയത്തുള്ള വൈബ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ ഒരു പ്രോഗ്രാം ഇങ്ങനെ നമുക്ക് ഓരോന്നും വ്യത്യസ്തമായ അറിവുകൾ നൽകുകയാണ്. ഇപ്പം നേരത്തെ നമ്മൾ ആരോഗ്യ വിചാരത്തെക്കുറിച്ചാണ് മനസ്സിലാക്കിയതെങ്കിൽ അതിന് തൊട്ട് മുമ്പ് നമ്മൾ മനസ്സിലാക്കിയത് അള്ളാഹുവിനെ കുറിച്ചാണ്. ഇങ്ങനെ വ്യത്യസ്തമായ അറിവിൻ്റെ ഒരു ലോകത്ത് നമ്മളിങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇൻഷാല്ലാ
2: ഇനി നമ്മുടെ ഏറ്റവും വലിയ ആയുധം
3: ആത്മീയമായിക്കൊണ്ടൊരു മനുഷ്യന് ഏറ്റവും വലിയ ആയുധമായിക്കൊണ്ട് എടുത്തു പൊക്കാനുള്ളത് അവൻ്റെ മനസ്സിൻ്റെ സ്ഥൈര്യവും ധൈര്യവുമാണ്. അതിനേറെ പ്രയോജനപ്പെടുന്ന ഒന്ന് തന്നെയാണ് പ്രാർത്ഥന. പ്രാർത്ഥനാ പഠനത്തിൽ നാം ഇന്ന് കേൾക്കുന്നത്
2: ഉറങ്ങാൻ കിടക്കുമ്പോൾ ഭാഗം ഒന്ന്.
3: അബ്ദുള്ള മഹ്സിൻ വണ്ടൂർ അവതരിപ്പിക്കുന്നു,
2: കേട്ടുവരാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, നാം ദിവസവും ഉറങ്ങുന്നവരാണ് അല്ലേ? രാത്രി നമ്മൾ ദീർഘനേരം ഉറക്കിലായിരിക്കും. ഇങ്ങനെ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നാം പാലിക്കേണ്ട ചില മര്യാദകളും നാം പ്രാർത്ഥിക്കേണ്ട ചില പ്രാർത്ഥനകളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് ബിസ്മിക റബ്ബി വലാ തുജംബി വബിക അർഫഉഹു ഇൻ അംസക്ത നഫ്സി ഫർഹംഹ ഇൻ അർസൽതഹ ഫഹ്ഫൽഹ ബിമാ തഹ്ഫലു ബിഹി ഇബാദക സ്വാലിഹീൻ. ബിസ്മിക റബ്ബി ولا تجنبي وبك ارفعه ان امسكت نفسي فرحمها وان ارسلتها فاحفظها بما تحفظ به عبادك الصالحين. പ്രാർത്ഥനയുടെ അർത്ഥം, എൻ്റെ രക്ഷിതാവേ, നിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ പാർശ്വം വെച്ചിരിക്കുന്നു. നിന്നെക്കൊണ്ടാണ് ഞാനത് ഉയർത്തുന്നത്. നീ എൻ്റെ ശരീരത്തെ മരണത്തിലൂടെ പിടിച്ചുവെങ്കിൽ അതിനോട് പൊറുക്കണമേ. നീ അതിനെ ജീവിക്കുവാൻ അയച്ചുവെങ്കിൽ നിന്റെ സജ്ജനങ്ങളായ ദാസന്മാരെ സംരക്ഷിക്കുന്നത് കൊണ്ട് അതിനെയും നീ സംരക്ഷിക്കണമേ എന്നതാണ് ഈ ഒരു പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന ആവർത്തിക്കാം. ബിസ്മിക റബ്ബി വലാ തുജംബി وبك ارفعه ان امسكت نفسي فارحمها وان ارسلتها فاحفظها بما تحفظ به عبادك الصالحين بسمك ربي وضعت جنبي وبك أرفعه إن أمسكت نفسي بسمك ربي وضعت جنبي وبك أرفعه إن أمسكت نفسي بسمك ربي وضعت جنبي وبك أرفعه إن أمسكت نفسي فارحمها وإن أرسلتها فارحمها وإن أرسلتها فاحفظها فارحمها وإن أرسلتها فاحفظها بما تحفظ به عبادك الصالحين وإن أرسلتها فاحفظها بما تحفظ به عبادك الصالحين بسمك ربي وضعت جنبي وبك أرفعه إن أمسكت نفسي فارحمها وإن أرسلتها فاحفظها بما تحفظ به عبادك الصالحين بسمك ربي وضعت جنبي وبك أرفعه إن أمسكت نفسي فارحمها وإن أرسلتها فاحفظها بما تحفظ به عبادك الصالحين ഈയൊരു പ്രാർത്ഥന നാം എല്ലാവരും മനഃപ്പാഠമാക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഹർദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: മാഷാല്ലാ, അബ്ദുള്ള മുഹസിൻ വണ്ടൂർ അവതരിപ്പിച്ച പ്രാർത്ഥനാ പഠനമാണ് നാം ഇപ്പോൾ കേട്ടുകഴിഞ്ഞത്.
2: ഉറങ്ങാൻ കിടക്കുമ്പോൾ ഭാഗം ഒന്നാണ് നാം കേട്ടത്.
3: മാഷാല്ലാ, ഈ ഒരു സമയത്ത് പ്രിയപ്പെട്ട കുട്ടികളുടെ വിശേഷങ്ങളിലേക്ക് നാം ഇറങ്ങിച്ചെല്ലേണ്ടതുണ്ട്. അവരേറെ ആഗ്രഹത്തോടെയും പ്രതീക്ഷയോടെയും കാത്തിരിക്കുന്ന പൂമരത്തണലിലേക്കാണ് നാം പ്രവേശിക്കുന്നത്.
2: സുബൈർ സലഫിയാണ് ഇന്ന് പൂമരത്തണലിൽ നമ്മോടൊപ്പം ചേരുന്നത്. ഖുർആനിന്റെ അടിത്തറ എന്ന വിഷയത്തിലാണ് ഇന്നത്തെ പൂമരത്തണലിൽ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പീസ് റേഡിയോയുടെ പൂമരത്തണലിൽ എന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നിരവധി കുട്ടികൾക്ക് ഏറെ സന്തോഷകരമായ ഒരു മുഹൂർത്തങ്ങൾ അല്ലെങ്കിൽ അവസരങ്ങൾ ഈ പൂമരത്തണലിൻ്റെ പ്രോഗ്രാമുകൾ കേൾക്കുന്നതിലൂടെ പല ചരിത്രങ്ങളും കഥകളുമൊക്കെയായി പല ഉസ്താദുമാരിൽ നിന്നുമായി പഠിക്കാൻ സാധിക്കുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ പഠനത്തിലും നമ്മുടെ വായനയിലും ഏറെ പ്രധാനപ്പെട്ടതാണല്ലോ പരിശുദ്ധ ഖുർആൻ. പരിശുദ്ധ ഖുർആനിലെ എല്ലാ സൂറത്തുകളും അള്ളാഹുവിൻ്റെ കലാമായ അള്ളാഹുവിൻ്റെ വഹീൻ്റെ അടിസ്ഥാനത്തിൽ വന്നതാണ്. ഓരോ സൂറത്തുകളെയും നമ്മൾ പരിചയപ്പെടേണ്ടതുമുണ്ട്. പ്രത്യേകിച്ചും കുട്ടികളെന്ന നിലക്ക് നമ്മളിപ്പോൾ പഠിക്കുന്ന ഒരു സമയമാണ്. നമ്മുടെ പഠനത്തിൽ ഖുർആനികമായ വിഷയങ്ങൾ പഠിക്കാൻ വേണ്ടി നന്നായി ശ്രമിക്കും വേണമല്ലോ. ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ പഠനത്തിന് നമ്മൾ സമയം കണ്ടെത്തുന്നു. എങ്കിൽ നമ്മൾ പല ആളുകളും ഖുർആനൊക്കെ ഓതാറുണ്ട്, ഹിഫ്ദ് ചോദിച്ചാൽ ഹിഫ്ദ് ഉണ്ട്, എല്ലാമുണ്ടെങ്കിലും സൂറത്തുകളെ പറ്റിയിട്ടുള്ള കൃത്യമായ ധാരണയില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. ഒരു സൂറത്തിനെ പറ്റി നമ്മളോട് ചോദിക്കാൻ ഒരാൾ, ഈ സൂറത്ത് എത്ര ആയത്തുണ്ട്, ഈ സൂറത്ത് എവിടെ ഇറങ്ങിയതാണ്, ആയത്തിൻ്റെ ക്രമമനുസരിച്ച് അതല്ലെങ്കിൽ ഏത് സമയത്താണ് ഇത് മക്കയിലാണോ മദീനയിലാണോ ഇറങ്ങിയത്, എത്രാമത്തെ സൂറത്തായിട്ടാണ് ഇറങ്ങിയത്, ഖുർആനിൽ ഇതിൻ്റെ എത്രാമത്തെ ക്രമ നമ്പർ എത്രയാണ്, അങ്ങനെയൊക്കെയുള്ള ബേസിക്കായ കുറേ കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. പല സൂറത്തുകൾക്കും പല പേരുകൾ, ചിലപ്പോൾ ഒരു സൂറത്തിന് തന്നെ ഒന്നിലധികം പേരുകളൊക്കെ ഉണ്ടാവും. ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്, നമ്മൾ ഖുർആൻ അങ്ങ് തുറന്നാൽ വലതുഭാഗത്തുനിന്ന് ഇടത്തോട്ടാണല്ലോ ഖുർആൻ ഉള്ളത്, അതിൽ ആദ്യം കാണുന്ന സൂറത്തിനെയാണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. സൂറത്തിൻ്റെ പേര് തന്നെ സൂറത്തുൽ ഫാത്തിഹ എന്നാണ് അല്ലേ. സൂറത്തുൽ ഫാത്തിഹയാണ് നമ്മൾ ആദ്യമായിട്ട് കാണുന്ന സൂറത്ത്. എന്നാൽ ആദ്യമായി ഇറങ്ങിയ സൂറത്ത് സൂറത്തുൽ ഫാത്തിഹ അല്ലല്ലോ. സൂറത്തുൽ ഫാത്തിഹയുടെ പ്രത്യേകത എന്ത് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഫാത്തിഹത്താണ് അതിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത, തുടക്കം, പ്രാരംഭം. അതുകൊണ്ട് ഇതിനെ സൂറത്തുൽ ഫാത്തിഹ എന്ന് വിളിക്കാം, ഫാത്തിഹത്തുൽ കിതാബ് എന്നും ഇതിനെ വിളിക്കാം നമുക്ക്. എന്തുകൊണ്ടാ? ഈ കിതാബിൻ്റെ, ഖുർആനിൻ്റെ തുടക്കം എന്ന പേരിൽ ഫാത്തിഹത്തുൽ കിതാബ് എന്ന പേരും ഇതിനുണ്ട്. പണ്ഡിതന്മാർ ഇതിൻ്റെ പേരുകൾ വിശദീകരിച്ചപ്പോൾ മറ്റൊന്ന് പറഞ്ഞത്, ഉമ്മുൽ ഖുർആൻ എന്നും ഉമ്മുൽ കിതാബ് എന്നും ഇതേ സൂറത്തിനെ വിളിക്കാറുണ്ട്. ഉമ്മെന്ന് പറഞ്ഞാലേ നമുക്ക് എല്ലാവർക്കും അറിയാലോ, നമുക്കറിയാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണല്ലോ ഉമ്മ് അല്ലേ, മാതാവ് അല്ലെങ്കിൽ വളരെ മൂല്യമേറിയത് എന്നൊക്കെ അർത്ഥം പറയുന്ന, കേന്ദ്രം എന്നൊക്കെ അർത്ഥം പറയാവുന്ന ഉമ്മുൽ കിതാബ്, വേദഗ്രന്ഥങ്ങളുടെ മൊത്തത്തിലുള്ള ഒരു കേന്ദ്രമാണ് ഇത്. ഇനി ഈ ഖുർആനിൻ്റെ തന്നെ ഒരു ഉമ്മാണ്, മാതാവാണ്, ഉമ്മുൽ ഖുർആൻ എന്ന പേരും ഇതിനെ വിളിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ചെറിയ സൂറത്താണ് എന്ന് മാത്രം നമ്മൾ ഇതിനെ കാണുന്നുവെങ്കിലും ഇതിൻ്റെ പേരുകൾ ഓരോന്നും സൂചിപ്പിക്കുന്നത് താബിഈങ്ങളും അതുപോലെ തന്നെ സ്വഹാബത്തുമൊക്കെ പല നിലക്കും ഇതിന് പേരുകൾ വിശേഷിപ്പിച്ചപ്പോൾ ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് അസാസുൽ ഖുർആൻ എന്ന പേരുകൂടെ അതിനുണ്ട് എന്നാണ്. അസാസ്, അടിത്തറ, അസ്ഥിവാരം എന്ന രൂപത്തിൽ ഈ ഒരു സൂറത്തിന് പേര് കൊടുത്തിട്ടുണ്ട്. വേറെ ഒരു പേര് പിന്നീട് നമ്മൾ ഗ്രന്ഥങ്ങളിൽ കാണുന്നത്, ഒരു മനുഷ്യന് ആവശ്യമായി അന്വേഷിച്ച് ഗ്രഹിച്ച് പഠിക്കാൻ ആവശ്യമാകുന്ന അത്രയും കാര്യങ്ങൾ ഇതിൽ മതി, ഇത് മാത്രം മതിയാകുന്നതാണ് എന്ന അർത്ഥം വരുന്ന അൽ കാഫിയ എന്നർത്ഥമുണ്ട്. കഫ, കാഫിയ. മറ്റൊന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കെൻസാണ് ഈ സൂറത്ത്, അൽ കെൻസ്, നിക്ഷേപമാണ്, നിധിയാണ് എന്ന് അർത്ഥം പറഞ്ഞ ഇതിൻ്റെ വിശിഷ്ടമായ ഈ പേരുകൾ കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ തുടക്കത്തിന് തന്നെ അൽഹംദ് കൊണ്ട് തുടങ്ങുന്നത് കൊണ്ട് സൂറത്തുൽ ഹംദ് എന്ന ഒരു വിശേഷണം ഇതിനുണ്ട്, സ്തുതികീർത്തനത്തിൻ്റെ അധ്യായം എന്നുണ്ട്. ഇതിൻ്റെ അവസാന ഭാഗത്ത് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം മുതലുള്ള ഭാഗത്തൊക്കെ പ്രാർത്ഥന വരുന്നത് കൊണ്ട് ഈ സൂറത്തിനെ സൂറത്തു ദുആ എന്ന് വിളിക്കുന്നുണ്ട്. നമ്മൾ 17 തവണ നമസ്കാരത്തിൽ ഓതുന്നത് കൊണ്ട് ഇതിനെ സൂറത്തു സ്വലാത്തി എന്ന് അർത്ഥം വരുന്ന രൂപത്തിലുള്ള പേരുണ്ട്. അപ്പോൾ ഈ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒരുപാട് സൂറത്തുകൾ ഇറങ്ങിയല്ലോ. അപ്പോൾ ആ സമയത്ത് ഇറങ്ങിയ പ്രധാനപ്പെട്ടൊരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ എന്ന് വിശേഷിപ്പിക്കുന്ന ഈ പേര്. ഇതിൽ 7 ആയത്തുകളാണുള്ളത്. നമുക്കറിയാലോ ഖുർആനിലെ ഏത് സൂറത്തും നമ്മൾ ആദ്യം ഓതാൻ തുടങ്ങുമ്പോൾ അഊദു ഓതാണ്. അതുകൊണ്ട് അഊദുവിനെ സൂറത്തുൽ ഫാത്തിഹയിലെ ഒരായത്തായി പരിഗണിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ ഓതുമ്പോൾ അഊദു ബില്ലാഹി മിനശ് ഷൈത്വാനിർ റജീം ഖുർആൻ ഓതാൻ തുടങ്ങുകയാണ്. ഇനി ഫാത്തിഹ ഓതാൻ തുടങ്ങുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു സൂറത്തിൻ്റെ തുടക്കത്തിൽ, എല്ലാ സൂറത്തിൻ്റെയും തുടക്കത്തിൽ ബിസ്മിയുണ്ടല്ലോ, ബിസ്മില്ലാത്ത ഒരേ ഒരു സൂറത്താണല്ലോ ഉള്ളത്, സൂറത്തു തൗബ. ശരിയല്ലേ? നിങ്ങളൊക്കെ പഠിക്കണം ഇൻഷാല്ലാ. ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയും ഇതിൻ്റെ ഉത്തരങ്ങൾ, ചില ചോദ്യങ്ങൾ ഞാൻ അവസാന ഭാഗത്ത് ചോദിക്കാം. സൂറത്തുൽ ഫാത്തിഹ അതിൻ്റെ ഒന്നാമത്തെ ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർറഹ്മാനിർ റഹീം, മാലിക് യൗമിദ്ദീൻ, ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം.

ഇപ്പൊ ഏഴായത്തുകളായി, ഏഴ് ആയത്തുകളുള്ള ഈ സൂറത്ത്. അതുകൊണ്ട് ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ആളുകൾ ഓതുന്നത് കൊണ്ട് ഇതിനെ അസ്സബഉൽ മഥാനി, ആവർത്തിത്ത വചനങ്ങൾ എന്നറിയപ്പെടുന്ന ഏഴ് ആയത്തുകളുള്ള സബഉൽ മഥാനി എന്നും വിളിച്ചിട്ടുണ്ട്. ധാരാളം വിശദീകരണങ്ങൾ ഈ ഒരു കാര്യത്തിൽ നമുക്ക് നൽകാൻ സാധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ ഫാത്തിഹ നമുക്ക് ഒഴിവാക്കാൻ പറ്റൂല. നമ്മുടെ ഫർള് നമസ്കാരത്തിലും നമ്മുടെ സുന്നത്ത് നമസ്കാരത്തിലുമായിട്ട് എത്ര തവണയാണ്, എത്ര ദിവസങ്ങളായി നമ്മളിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ഈ സൂറത്ത് ഓതിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഈ സൂറത്തിനെ നമ്മൾ പ്രാധാന്യത്തോടെ ആദ്യമായി തന്നെ ഇത് പറഞ്ഞ് ഒന്നാമത് നമ്മളിത് വിശദീകരിക്കാനുണ്ടായ കാര്യം. മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ അറിയേണ്ട ഒരു വിഷയമാണ്, അള്ളാഹുവിൻ്റെ ഖുർആനിൽ ഇത്തരത്തിലുള്ള സൂറത്തുകൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇതിനെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര പ്രാധാന്യം കൊടുത്തു എന്ന് മനസ്സിലാക്കുക. ഒരു ഉദാഹരണം നോക്ക്. നമ്മൾ അബൂ സഈദ് ബിനുൽ മുഅല്ല റളിയല്ലാഹു അൻഹു പറയുന്നൊരു ഹദീസുണ്ട്. അപ്പം ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഒരു ചോദ്യം, ഖുർആനിലെ ഏറ്റവും മഹത്തായ ഒരു സൂറത്ത് ഞാൻ തനിക്ക് പഠിപ്പിച്ചു തരട്ടെയോ എന്ന് പറഞ്ഞിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്തുൽ ഫാത്തിഹ സബഉൽ മസാനി ഓതിക്കൊടുത്തത് എന്നാണ് ഹദീസ്. ഖുർആനിലെ ഏറ്റവും മഹത്തായ ഒരു സൂറത്ത് പറഞ്ഞു തരട്ടെ എന്ന് പറഞ്ഞിട്ട്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, തൗറാത്തിലാകട്ടെ, ഇഞ്ചീലിലാകട്ടെ, സബൂറിലാകട്ടെ, ഫുർഖാനായ ഖുർആനിലാകട്ടെ, ഇതുപോലൊരു സൂറത്ത് അവതരിച്ചിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സൂറത്തുൽ ഫാത്തിഹനെക്കുറിച്ചാണ്. ഫാത്തിഹ ഓതാതെ നമസ്കരിച്ച ഉമ്മുൽ കിതാബ് എന്ന് വിളിക്കുന്ന ഈ സൂറത്ത് ഓതാത്തവൻ്റെ നമസ്കാരത്തിൽ അത് ഓതാത്തവൻ്റെ നമസ്കാരം അപൂർണമാണ്, അപൂർണമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, ഓരോ റക്അത്തിലും അത് ഓതിയിട്ടുണ്ടാവണം എന്നർത്ഥം അല്ലേ. അപ്പോൾ ഇനി ധാരാളം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഈ സന്ദർഭത്തിൽ നമ്മൾ ഏറ്റവും ചുരുങ്ങിയ സൂറത്തുൽ ഫാത്തിഹനെ പറ്റിയിട്ടുള്ള ഏറ്റവും ചുരുങ്ങിയ വിവരങ്ങളാണ് ഇപ്പം ഞാനീ പറഞ്ഞത്. അതെങ്കിലും നമ്മൾ അറിയണ്ടേ? ഇനി ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ചു പറയാം. ഈ സൂറത്തിൻ്റെ ക്രമം അനുസരിച്ച് ഒന്നാമത്തെ സൂറത്താണ്, 114 സൂറത്തിലെ ഒന്നാമത്തേത്. ആയത്തുകൾ എത്രയുണ്ട് എന്ന് ചോദിച്ചാൽ 7 ആയത്തുകളുണ്ട്. എത്ര വാക്കുകളുണ്ട് ഈ ഫാത്തിഹ സൂറത്തിൽ നിങ്ങൾ പരിശോധിക്കണം. വാക്കുകൾ അൽഹംദു ലില്ലാഹി റബ്ബി അൽ ആലമീൻ, അങ്ങനെ എണ്ണിയാൽ 25 വാക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. കലിമാത്ത്, കലിമാത്തുകൾ. ഇനി ഹർഫുകളാണെങ്കിൽ ഹംദു, അങ്ങനെ നമ്മൾ എണ്ണാറുണ്ടല്ലോ. അങ്ങനെ എണ്ണുകയാണെങ്കിൽ 130 ഹർഫുകൾ, അക്ഷരങ്ങൾ ഈ സൂറത്തിലുണ്ട്. മാഷാ അല്ലാ, ഇങ്ങനെ ഉള്ള മഹത്തരമായ സൂറത്തുൽ ഫാത്തിഹ നമ്മൾ പഠിക്കാത്തവരല്ല. നമ്മളതിൻ്റെ അർത്ഥം പോലും അറിഞ്ഞ്, നമ്മളൊക്കെ ചെറിയ മദ്രസ ക്ലാസ്സിലൊക്കെ അതിൻ്റെ മീനിങ് വരെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ആരെങ്കിലും പഠിക്കാത്തവരുണ്ടെങ്കിൽ അത് പഠിക്കണം. അൽഹംദുലില്ല കൊണ്ട് തുടങ്ങിയ 5 സൂറത്തുകളുണ്ട് വിശുദ്ധ ഖുർആനിൽ. ഒന്നാമത്തേത് അൽ ഫാത്തിഹ, സബ ഉണ്ട്, ഫാത്തിറുണ്ട്, സൂറത്തുൽ കഹ്ഫുണ്ട് അല്ലേ. ഇത്തരത്തിലുള്ള സൂറത്തുകളൊക്കെ, 5 സൂറത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല തുടങ്ങിയത് അൽഹംദു കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ. അപ്പം അതുകൊണ്ട് നമ്മുടെ നമസ്കാരത്തിലും നമ്മുടെ ഇബാദത്തിലുമൊക്കെ ബാധകമായിട്ടുള്ള ഈ ഒരു സൂറത്തിനെക്കുറിച്ചുള്ള ഒരു പൊതുവായ വിഷയം നമ്മൾ അറിഞ്ഞു മനസ്സിലാക്കുകയും അതിൻ്റെ അർത്ഥം ഗ്രഹിക്കുകയും കൃത്യമായിട്ടത് ഓതി പഠിക്കുകയും വേണ്ടതുണ്ട്. സൂറത്തുൽ ഫാത്തിഹയിലെ ഒന്നാമത്തെ ആയത്ത് എന്താ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. രണ്ടാമത്തെ ആയത്തോ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. കൃത്യമായിട്ട് നമ്മൾ ഓതി പഠിക്കണം. ഞാനിപ്പോൾ അതിൻ്റെ നിയമങ്ങളിലേക്കും പാരായണത്തിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല, ജസ്റ്റ് അതിലെ ആയത്തുകൾ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. അർറഹ്മാനിർ റഹീം, മൂന്നാമത്തെ ആയത്ത്. മാലിക്കി യൗമിദ്ദീൻ, നാലാമത്തേത്. അഞ്ചാമത്തെ ആയത്ത്. ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ. ഇനി ആറാമത്തേത്.
ലാസ്റ്റ് ആയത്ത് ഏഴാമത്തെ ആയത്ത്.

0: ഈ ഏഴായത്തുകൾ നമസ്കാരത്തിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഇമാമ് ലോലി വലദ്ലോലിൻ പറഞ്ഞ് അവസാനിപ്പിച്ചാൽ എല്ലാവരും ഒരുമിച്ച് ആമീൻ പറയുകയാണ്. അതിൻ്റെ തന്നെ മഹത്വം പറഞ്ഞെന്തറിയോ, മലക്കുകളുടെ ആമീനും ആ ജമാഅത്തിൽ പങ്കെടുത്ത മറ്റുള്ളവരുടെ മനുഷ്യരുടെയും ആമീൻ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അവർക്കവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സൂറത്തുൽ ഫാത്തിഹ അതിൻ്റെ കൃത്യമായി പഠിക്കാൻ ആർക്കെങ്കിലും അവസരം കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ അവരതിനെ നന്നായി ഉപയോഗിക്കണം, നല്ലപോലെ അത് ഓതിപ്പഠിക്കണം, അതിൻ്റെ അർത്ഥവും വിശദീകരണങ്ങളുമൊക്കെ നന്നായി മനസ്സിലാക്കിയിട്ട് നമുക്കും നമ്മുടെ അനിയന്മാർക്കും നമ്മുടെ സഹോദരന്മാർക്കുമൊക്കെ അത് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചെറിയ സമയത്തിനുള്ളിൽ നമ്മൾ പഠിച്ചത്, ഞാൻ ആദ്യമായി സൂചിപ്പിച്ചു, നമ്മൾ നിത്യേന ഖുർആൻ ഓതേണ്ടവരാണ്. ഒരു സമയം നമ്മൾ ഖുർആൻ ഓതാൻ വേണ്ടി മാറ്റിവെക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു സമയം എപ്പോഴാണ് നമുക്ക് ഏറ്റവും സൗകര്യമെങ്കിൽ ഖുർആൻ ഓതാനൊരു സമയം നമ്മൾ ഉണ്ടാക്കണം. ഒരുപാട് വലിയ പ്രായമായ ആളുകളുണ്ട്, അവരുടെ ഇന്നും ജീവിതത്തിലെ വലിയ വിഷമം, അവർക്ക് വീടുണ്ട്, സമ്പത്തുണ്ട്, കാറുണ്ട്, എല്ലാ സൗകര്യവുമുണ്ട്, ഖുർആൻ ഓതിപ്പഠിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് മാത്രം വിഷമിച്ചിരിക്കുന്ന എത്ര ആൾക്കാരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, പൂമരത്തണലിൽ പോലെ, ഈ മദ്രസ പോലെ, നമ്മുടെ ധാരാളം ടെലീക്കിസൊക്കെ ഖുർആൻ പഠിക്കാനും ഓർമ്മിപ്പിച്ചെടുക്കാനുള്ള അവസരങ്ങളല്ലേ. അപ്പോൾ ഇതൊക്കെ ഉപയോഗപ്പെടുത്തി നന്നായി നമ്മൾ ഖുർആൻ കേൾക്കുക, ഹിഫ്ളാക്കുക, നോക്കി ഓതാൻ പഠിക്കുക, അതിൻ്റെ നിയമങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുക, ഓരോ സൂറത്തുകളും ഓതുമ്പോൾ എന്താണ് അതിൻ്റെ ഒരു മീനിങ് എന്നൊക്കെ നമ്മൾ പഠിച്ചു മനസ്സിലാക്കിയിട്ട് നമ്മുടെ അറിവ് മറ്റുള്ള ആളുകൾക്കത് പ്രസംഗമായോ അതല്ലെങ്കിൽ പാട്ടിലൂടെയോ കഥകളിലൂടെയോ ഒക്കെ നമ്മൾ എഴുത്തിലൂടെയോ ഒക്കെ അത് ബാക്കിയുള്ള മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാനും നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എത്ര ആളുകൾ ഇത് കൃത്യമായി ശ്രദ്ധിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട് എന്നറിയാൻ ഞാൻ രണ്ട് മൂന്ന് ചോദ്യങ്ങൾ മാത്രം ചോദിക്കാം. നിങ്ങൾ പീസ് റേഡിയോയുടെ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പൂമരത്തണലിൽ എന്ന് ടൈപ്പ് നോക്കിക്കഴിഞ്ഞാൽ, സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ പറയാവുന്നൊരു ഭാഗമുണ്ടല്ലോ. നിങ്ങൾ എത്ര ആളുകൾ ഇത് കൃത്യമായി ശ്രദ്ധിക്കുന്നുണ്ട് എന്നും പഠിക്കുന്നുണ്ട് എന്നും അറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു മൂന്ന് ചോദ്യങ്ങൾ പറയാം. നിങ്ങളുടെ ഉത്തരങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഈ ക്ലാസ്സിൽ നിന്ന്, ഈ ഒരു ചെറിയ പ്രോഗ്രാമിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് നോക്കട്ടെ. ഞാൻ ഒന്നാമത്തെ ചോദ്യം ചോദിക്കാം. അസാസുൽ ഖുർആൻ എന്ന് വിളിച്ച സൂറത്തുൽ ഫാത്തിഹ, ശരിയാണ് അതിൻ്റെ ഒരു പേരായിരുന്നു, ഞാൻ അതിൻ്റെ മറ്റൊരു പേര് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ആ സൂറത്തിൻ്റെ തന്നെ മറ്റൊരു പേര് ഞാൻ പറയാം, അതിൻ്റെ മീനിങ് ആണ് ഞാൻ പറയാം. മതിയായത് എന്ന അർത്ഥം വരുന്ന, ആവശ്യക്കാർക്ക് മതിയായത് എന്ന് അർത്ഥം വരുന്ന ഈ സൂറത്തിൻ്റെ മറ്റൊരു പേര് ഏതാണ് എന്ന് നിങ്ങൾ അറിയിക്കുക. രണ്ടാമത്തെ ചോദ്യം, ഞാൻ ഈ സന്ദർഭത്തിനിടയിൽ പറഞ്ഞിരുന്നു എത്ര അക്ഷരങ്ങളുണ്ട് എന്ന്, അൽഫബറ്റ്സ്, ഹറൂഫുകൾ, ഹർഫുകൾ, എത്ര അക്ഷരങ്ങൾ സൂറത്തുൽ ഫാത്തിഹയിലുണ്ട് എന്ന് ഒന്ന് പറയാൻ വേണ്ടിയിട്ട് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം ചോദിക്കുന്നത്, ഞാൻ ഇതിനിടയിൽ ഒരു ഹദീസ് പറയുകയുണ്ടായി, ആ ഹദീസ് ഉദ്ധരിച്ച സമയത്ത് ഒരു സ്വഹാബിൻ്റെ പേര് പറഞ്ഞിരുന്നു, അതേത് സ്വഹാബിൻ്റെ പേരായിരുന്നു എന്ന്. ഒരു ഹദീസ് പൂർണ്ണമായിട്ട് ഞാൻ പറഞ്ഞു, അതിലെ ഒരു സ്വഹാബിൻ്റെ പേര് പറഞ്ഞിരുന്നു, ഏതാണ് ആ സ്വഹാബിയുടെ പേര് എന്ന് കൃത്യമായിട്ട് നിങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് എന്ന് ഓർഡർ ഇട്ടിട്ട് അതൊന്ന് ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാകും എത്ര കുട്ടികൾക്ക് ഇത് പഠിക്കാൻ കഴിയുന്നുണ്ട്, എത്ര ആളുകൾ ഇത് ശ്രദ്ധിക്കുന്നുണ്ട് എന്ന്. എന്തായിരുന്നാലും ഇന്നത്തെ നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും അവരവരുടെ താല്പര്യമനുസരിച്ചുകൊണ്ട് തന്നെ ഇത് ശ്രദ്ധിക്കുകയും 24 മണിക്കൂറിനുള്ളിൽ നമ്മുടെ ഈ പ്രോഗ്രാം കേൾക്കാൻ അവസരമുണ്ട്. 24 മണിക്കൂറിനുള്ളിൽ ഒരു കുറഞ്ഞ സമയം ഈ നിലക്കുള്ള നമ്മുടെ അറിവ് വർദ്ധിക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന അറിവിന് വേണ്ടിയുള്ള നമ്മുടെ ഒരു സമയം കണ്ടെത്തൽ നമ്മൾ ഉണ്ടാവണമെന്ന് സൂചിപ്പിക്കുകയാണ്. സൂറത്തുൽ ഫാത്തിഹയെക്കുറിച്ചുള്ള ചെറിയ ഈ ഒരു വിവരണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന പ്രതീക്ഷയോടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ ഗുരുവന്യന്മാർക്കും നമ്മുടെ നേതാക്കന്മാർക്കും എല്ലാം ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവർക്കും വേണ്ടി നമ്മുടെ രാജ്യത്തിൻ്റെയും അതുപോലെ തന്നെ നാട്ടിലെയുമൊക്കെ എല്ലാ വിഷമങ്ങളിൽ നിന്നുമൊക്കെ രക്ഷ കിട്ടാൻ വേണ്ടിയൊക്കെ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. അള്ളാഹു നമ്മെ എല്ലാം സ്വാലിഹ്യങ്ങളായ നല്ല മക്കളാക്കി മാറ്റി തരുമാറാകട്ടെ. അള്ളാഹു നമ്മൾ ചെയ്യുന്ന, പഠിക്കുന്ന, കേൾക്കുന്ന, മനസ്സിലാക്കുന്ന അറിവിലെല്ലാം ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അള്ളാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ നബീനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാല്ലാ, ഖുർആനിൻ്റെ അടിത്തറ എന്ന വിഷയത്തിൽ പുമരത്തണലിൽ നമ്മോടൊപ്പം ചേർന്നത് സുബൈർ സലഫി പട്ടാമ്പി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഇനി നുറുങ്ങുകൾ. മനസ്സിനെ ബാധിക്കുന്ന രോഗം. ആർ എം ഇബ്രാഹിം വെളുത്തൂർ അദ്ദേഹത്തിന്റെ രചനയ്ക്ക് ഷഫീഖ് വണ്ടൂരിന്റെ ശബ്ദമാധുര്യത്തിൽ നമുക്ക് കേൾക്കാം.
4: മനസ്സിനെ ബാധിക്കുന്ന രോഗം, രചന ആർ എം ഇബ്രാഹിം വെളുത്തൂർ. ശരീരത്തിലുള്ള രോഗത്തേക്കാൾ മാരകമാണ് പലപ്പോഴും മനസ്സിനുണ്ടാകുന്ന രോഗം. അസൂയ, പക, വിദ്വേഷം എന്നിങ്ങനെ പലവിധ രോഗങ്ങളും മനസ്സിനെ ബാധിക്കുന്നവയാണ്. സ്ത്രീകളുമായി സംസാരിക്കുവാൻ ഇടകിട്ടിയാൽ തങ്ങളുടെ ഹൃദയത്തിലെ രോഗം പ്രകടമാക്കുന്ന ചില പുരുഷന്മാരുണ്ട്. അവരെ സൂക്ഷിക്കണം. അത്തരക്കാരുടെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടുവാനും വിശുദ്ധി പാലിച്ചുകൊണ്ട് ജീവിക്കുവാനും അള്ളാഹു പ്രവാചക പത്നിമാരോട് കൽപ്പിക്കുന്നത് കാണുക. പ്രവാചക പത്നിമാരെ, സ്ത്രീകളിൽ മറ്റു ആരെപ്പോലെയുമല്ല നിങ്ങൾ. നിങ്ങൾ ധർമ്മനിഷ്ഠ പാലിക്കുന്നുവെങ്കിൽ നിങ്ങൾ അന്യരോട് അനുനയസ്വരത്തിൽ സംസാരിക്കരുത്. അപ്പോൾ ഹൃദയത്തിൽ രോഗമുള്ളവന് മോഹം തോന്നിയേക്കും. ന്യായമായ വാക്ക് നിങ്ങൾ പറഞ്ഞുകൊള്ളുക. നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ അടങ്ങിക്കഴിയുകയും ചെയ്യുക. പഴയ അജ്ഞാനകാലത്തെ സൗന്ദര്യപ്രകടനം നിങ്ങൾ നടത്തരുത്. നിങ്ങൾ നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും സകാത്ത് നൽകുകയും അള്ളാഹുവേയും അവൻ്റെ ദൂതനെയും അനുസരിക്കുകയും ചെയ്യുക. പ്രവാചകൻ്റെ വീട്ടുകാരെ, നിങ്ങളിൽ നിന്ന് മാലിന്യം നീക്കിക്കളയുവാനും നിങ്ങളെ ശരിയായി ശുദ്ധീകരിക്കുവാനും മാത്രമാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഖുർആൻ 33 അധ്യായം 32-33 വചനങ്ങൾ. സ്ത്രീയും പുരുഷനും പരസ്പരം തങ്ങളുടെ ദൃഷ്ടികൾ നിയന്ത്രിക്കണമെന്ന് ഇസ്ലാം അനുശാസിക്കുന്നു. നബിയെ, നീ സത്യവിശ്വാസികളോട് അവരുടെ ദൃഷ്ടികൾ താഴ്ത്തുവാനും ഗുഹ്യാവയവങ്ങൾ കാത്തുസൂക്ഷിക്കുവാനും പറയുക. അതാണ് അവർക്ക് ഏറെ പരിശുദ്ധമായിട്ടുള്ളത്. തീർച്ചയായും അള്ളാഹു അവർ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവരാകുന്നു. സത്യവിശ്വാസിനികളോടും അവരുടെ ദൃഷ്ടികൾ താഴ്ത്തുവാനും അവരുടെ ഗുഹ്യാവയവങ്ങൾ കാത്തുസൂക്ഷിക്കുവാനും അവരുടെ ഭംഗിയിൽ നിന്ന് പ്രത്യക്ഷമായതൊഴിച്ച് മറ്റൊന്നും വെളിപ്പെടുത്താതിരിക്കാനും നീ പറയുക. വിശുദ്ധ ഖുർആൻ 24 അധ്യായം 30-31 വചനങ്ങൾ. സ്ത്രീയും പുരുഷനും മാന്യമായ രീതിയിൽ വസ്ത്രം ധരിക്കുവാൻ ഇസ്ലാം നിർദ്ദേശിക്കുന്നു. പരസ്പരം ആകർഷിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രധാരണവും ചേഷ്ടകളും ഇസ്ലാം വിലക്കുകയും ചെയ്തു. ശരീരത്തിൻ്റെ വടിവും നിമ്നോന്നതികളും പ്രകടമാക്കുന്ന വിധത്തിലുള്ള വസ്ത്രധാരണം ഇസ്ലാമിക ദൃഷ്ട്യാ പാപമാണ്. മുഖവും മുൻകൈയുമൊഴികെയുള്ള ശരീരഭാഗങ്ങൾ സ്ത്രീകൾ നിർബന്ധമായും മറച്ചിരിക്കണമെന്ന് ഇസ്ലാം അനുശാസിക്കുമ്പോൾ, ഇസ്ലാം വിരോധം കൊണ്ട് അന്ധത ബാധിച്ചവർക്ക് സ്ത്രീ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന അപരിഷ്കൃത നിയമമായിട്ടേ അതിനെ കാണാൻ കഴിയുകയുള്ളൂവെങ്കിലും, വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ അപഗ്രഥിക്കുന്നവർക്കെല്ലാം ഇസ്ലാമിൻ്റെ വേഷവിധാനത്തിൻ്റെ മഹത്വം ബോധ്യപ്പെടുന്നതാണ്. പെണ്ണിനെ ദുഷ്ടചിന്തയോടെ മാത്രം കാണുന്നത് ദുഷിച്ച മനസ്സിൻ്റെ അടയാളമാണ്. അത്തരക്കാരിൽ നിന്ന് കഴിയുന്നത്ര അകലം പാലിച്ചില്ലെങ്കിൽ അപകടമാണ്. ഒരു നോട്ടത്തെ അല്ലെങ്കിൽ അനുനയരൂപത്തിലുള്ള സംസാരത്തെ തങ്ങളുടെ ഇംഗിതത്തിന് വഴങ്ങുന്നതിൻ്റെ അടയാളമായി അവർ കാണും. സ്ത്രീകളുടെ വ്യക്തിത്വം അംഗീകരിക്കുന്ന മതമാണ് ഇസ്ലാം. ചില വിമർശകർ പറയുന്നതുപോലെ പുരുഷന്മാർക്ക് മാത്രം പരിഗണന നൽകുന്ന മതമല്ല. പരലോകത്ത് തങ്ങൾക്ക് രക്ഷ ലഭിക്കണമെങ്കിൽ ഓരോരുത്തരും പ്രവർത്തിക്കേണ്ടതുണ്ട്. പെണ്ണല്ലേ എന്ന് പറഞ്ഞ് അവളുടെ കർമ്മങ്ങളെ ഇസ്ലാം അവഗണിക്കുന്നില്ല. അള്ളാഹു പറയുന്നു, അള്ളാഹുവിന് കീഴ്പ്പെടുന്നവരായ പുരുഷന്മാർ സ്ത്രീകൾ, വിശ്വാസികളായ പുരുഷന്മാർ സ്ത്രീകൾ, ഭക്തിയുള്ളവരായ പുരുഷന്മാർ സ്ത്രീകൾ, സത്യസന്ധരായ പുരുഷന്മാർ സ്ത്രീകൾ, ക്ഷമാശീലരായ പുരുഷന്മാർ സ്ത്രീകൾ, വിനീതരായ പുരുഷന്മാർ സ്ത്രീകൾ, ദാനം ചെയ്യുന്നവരായ പുരുഷന്മാർ സ്ത്രീകൾ, വ്രതമനുഷ്ഠിക്കുന്നവരായ പുരുഷന്മാർ സ്ത്രീകൾ, തങ്ങളുടെ ഗുഹ്യാവയവങ്ങൾ കാത്തുസൂക്ഷിക്കുന്നവരായ പുരുഷന്മാർ സ്ത്രീകൾ, ധാരാളമായി അള്ളാഹുവെ ഓർമ്മിക്കുന്നവരായ പുരുഷന്മാർ സ്ത്രീകൾ, ഇവർക്ക് തീർച്ചയായും അള്ളാഹു പാപമോചനവും മഹത്തായ പ്രതിഫലവും ഒരുക്കി വച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ 33:35 വചനം.
1: മാഷാല്ലാ, വീണ്ടും പുതിയ വായനയുടെ ലോകത്തെ ശബ്ദാവിഷ്കാരത്തിലൂടെ നമ്മിലേക്ക് എത്തിച്ചിരിക്കുകയാണ് നുറുങ്ങുകൾ. നാം ഇതുവരെ കേട്ടത് മനസ്സിനെ ബാധിക്കുന്ന രോഗമെന്ന ആർ എം ഇബ്രാഹിം വെളുത്തൂരിൻ്റെ ലേഖനത്തിന് രചനയ്ക്ക് ഷഫീഖ് വണ്ടൂർ ശബ്ദം നൽകിയ നുറുങ്ങുകൾ.
3: ഇനി ഒരു ഗൗരവമുള്ള വിഷയത്തിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. അസ്മാഉൽ ഹുസ്ന എന്ന പ്രോഗ്രാമിലേക്കാണ് നാം ഇനി കേൾക്കാൻ പോകുന്നത്. അള്ളാഹുവിൻ്റെ നാമങ്ങളിൽപ്പെട്ട അൽ അലീം, അവധാനതയുള്ള അല്ലെങ്കിൽ സഹനശീലൻ എന്ന അർത്ഥം വരുന്ന അൽ അലീം എന്നതാണ് ഇന്ന് നാം കേൾക്കുന്നത്. അബ്ദുറൌഫ് അലി കമി തിരുവനന്തപുരം, അദ്ദേഹമാണ് ഇന്ന് അസ്മാഉൽ ഹുസ്നയിൽ നമ്മോടൊപ്പം ചേരുന്നത്. കേട്ടുവരാം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഷഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളായിക്കൊണ്ട് അല്ലാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത്. അറിവുകളിൽ വെച്ച് ഏറ്റവും പുണ്യമായതും ജീവിതത്തിലേറെ ഉപകരിക്കുന്നതും ഇഹപര വിജയത്തിനുതകുന്നതുമായ അറിവാണ് നമ്മൾ നേടിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു അത്തരത്തിൽ ഇഹപര വിജയം നേടുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പഠിക്കുന്നത് അല്ലാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളിൽ അൽ ഹലീം എന്ന നാമത്തെക്കുറിച്ചാണ്. അല്ലാഹു ഹലീമാണ്. ഹലീം എന്ന നാമം വിശുദ്ധ ഖുർആനിൽ 11 തവണയാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം അവധാനതയുള്ളവൻ, അതുപോലെ തന്നെ സാവകാശം കാണിക്കുന്നവൻ എന്നിങ്ങനെയൊക്കെയുള്ള അർത്ഥം അതിന് നൽകാൻ നമുക്ക് സാധിക്കും. എന്നാൽ ഒന്നുകൂടെ വിശാലമായി നമ്മൾ പഠിക്കുകയാണെങ്കിൽ, മനസ്സിലാക്കുകയാണെങ്കിൽ, ഈ ലോകത്ത് അല്ലാഹു സൃഷ്ടിച്ച സൃഷ്ടികൾ, പ്രത്യേകിച്ചു മനുഷ്യർ, അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുന്നു. നമുക്കറിയാം അല്ലേ, അല്ലാഹു പറഞ്ഞ കാര്യങ്ങൾ പോലും കൃത്യമായി നിർവഹിക്കാതെ ജീവിക്കുന്ന മുസ്ലിം നാമധാരികൾ വരെയുണ്ട്. ഇസ്ലാമിൻ്റെ ശത്രുക്കൾ വേറെയുണ്ട്. അല്ലാഹുവിനെ ധിക്കരിക്കുന്നവർ, അല്ലാഹുവിനെ തെറി പറയുന്നവർ, അല്ലാഹുവിന് ഇല്ലാത്ത കാര്യങ്ങളുണ്ട് എന്ന് വ്യാപകമായി പ്രചരിപ്പിക്കുന്നവർ, അല്ലാഹുവിന് മക്കളുണ്ട് എന്ന് വാദിക്കുന്നവർ, നമുക്കറിയാല്ലേ, ക്രിസ്ത്യാനികൾ അല്ലാഹുവിൻ്റെ മകനാണ് ഈസാ നബി അലൈഹിസ്സലാം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ജൂതന്മാർ ഉസൈർ അല്ലാഹുവിൻ്റെ മകനാണെന്ന് പറയുന്നുണ്ട്. മക്കയിലെ മുശ്രിക്കുകൾ പറയുകയാണ് അല്ലാഹുവിൻ്റെ പെൺമക്കളാണ് മലക്കുകൾ എന്ന് പറഞ്ഞു. അപ്പോൾ അല്ലാഹുവിനില്ലാത്ത കാര്യങ്ങൾ ഉണ്ട് എന്ന് പ്രചരിപ്പിക്കുകയും അങ്ങനെ വിശ്വസിക്കുകയും അല്ലാഹുവിന് കൊടുക്കേണ്ട വഖാറുകളും അല്ലാഹുവിന് നൽകേണ്ട ഇബാദത്തുകളും നൽകാതെ അല്ലാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുന്ന എത്ര ആളുകളുണ്ട്. ഞാനാണ് റബ്ബ് എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച ആളുകൾ വരെ ഈ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അവിടെ എങ്ങും അല്ലാഹു സുബ്ഹാനഹു തആല കഴിവുണ്ടായിരിക്കെ തൻ്റെ അടിമകളെ ആ സമയത്ത് തന്നെ, തിന്മകൾ ചെയ്യുന്ന സമയങ്ങളിൽ തന്നെ പിടികൂടാൻ കഴിവുണ്ടായിരിക്കെ അല്ലാഹു വിട്ടുവീഴ്ച നൽകി, സാവകാശം കാണിച്ചു, തൗബ ചെയ്യാൻ അവസരങ്ങൾ നൽകി. ഇതാണ് അല്ലാഹുവിൻ്റെ അൽ ഹലീം എന്ന നാമം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു കഴിവുണ്ടായിരിക്കെ, അല്ലാഹുവിന് എല്ലാ നിലക്കും അധികാരമുണ്ടായിരിക്കെ, ഇത്തരം ചെയ്തികൾ ചെയ്യുന്നവർക്കും വിട്ടുവീഴ്ച ചെയ്ത് സാവകാശം നൽകി, അവർക്കൊരു തൗബയുടെ അവസരങ്ങളൊക്കെ നൽകി, അല്ലാഹു സഹനശീലനായിക്കൊണ്ട് അതുപോലെ തന്നെ വിട്ടുവീഴ്ച ചെയ്ത് സാവകാശം നൽകുന്നവനായിക്കൊണ്ട്, ധൃതി കാണിക്കാത്തവനായിക്കൊണ്ട്, അൽ ഹലീമായിക്കൊണ്ട് നിലനിന്നു. അതുകൊണ്ടാണ് ഈ ലോകത്ത് ഇന്നും ആളുകൾ അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുന്ന ആളുകൾ ഇന്നും ജീവിച്ചിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ആസ്വദിക്കുന്നവർ, എന്നാൽ അള്ളാഹുവിനെ ധിക്കരിക്കുന്നവർ ഇന്നും ജീവിച്ചിരിക്കുന്നത് അള്ളാഹുവിൻ്റെ അൽ ഹലീം എന്ന നാമം നമ്മെ വിളിച്ചോതുന്നുണ്ട്. അള്ളാഹു എങ്ങാനും ഒരാൾ ഒരു തിന്മ ചെയ്തതിൻ്റെ പേരിൽ അപ്പോൾ തന്നെ പിടിക്കാൻ നിന്നിരുന്നുവെങ്കിൽ ഈ ലോകത്ത് ആരും ബാക്കിയുണ്ടാവുകയില്ലായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. വലൗ യുആഖിദുഹുല്ലാഹു, അള്ളാഹു പിടിക്കുകയായിരുന്നുവെങ്കിൽ, ജനങ്ങളെ ബിദുൽമിഹിം അവർ ചെയ്യുന്ന അക്രമങ്ങൾ കാരണം അള്ളാഹു അപ്പം തന്നെ പിടിക്കുമായിരുന്നുവെങ്കിൽ മാ തറക അലൈഹ മിൻ ദാംബ, ഈ ലോകത്തൊരാളും ബാക്കിയുണ്ടാവില്ലായിരുന്നു, ഈ ഭൂമി ലോകത്ത് ഒരാളും ബാക്കിയുണ്ടാവുകയില്ലായിരുന്നു എന്ന് പറഞ്ഞതിന് ശേഷം

അല്പം പോലും പിന്തിക്കുകയോ ചെയ്യുകയില്ല. അവധി വരെ അള്ളാഹു സുബ്ഹാനഹു തആല ക്ഷമിച്ച് സഹനശീലനായിക്കൊണ്ട് അൽ ഹലീമായിക്കൊണ്ട് കഴിയും. എന്നാൽ ആ അവധി വന്നെത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ സമയം നീട്ടിക്കൊടുക്കുകയോ നേരത്തെ ആക്കുകയോ ഇല്ല. സൂറത്തുൽ കഹ്ഫിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആല വീണ്ടും നമുക്ക് ആ വിഷയം എടുത്ത് പഠിപ്പിക്കുന്നുണ്ട്. ലൗ യുആഖിദുഹും ബിമാ കസബു, അവർ പ്രവർത്തിച്ചതിൻ്റെ പേരിൽ പിടിക്കുകയായിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയാണ് ലഅജ്ജലലഹുമുൽ അദാബ്, അവർക്ക് വേഗം ശിക്ഷ വന്ന് ഭവിക്കുമായിരുന്നു. പക്ഷെ അള്ളാഹു ചെയ്തിട്ടില്ല. കാരണം അള്ളാഹു അൽ ഹലീമൻ, അള്ളാഹു ഹലീമായതുകൊണ്ടാണ് വേഗത്തിൽ അവർക്ക് ശിക്ഷ നൽകാത്തത്, അവസരങ്ങൾ നൽകിയത്. ഇനിയും അവസരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നവൻ അൽ ഹലീമായ അള്ളാഹുവാണ്. തീർന്നില്ല അള്ളാഹു ആ ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞത് ബൽ അജ്ജലലഹും, അവർക്ക് അവധി നീട്ടിക്കൊടുത്തു. അവർക്ക് അവധി നീട്ടിക്കൊടുത്തു നന്നാവാൻ, തൗബ ചെയ്യാൻ, റബ്ബിലേക്കടുക്കാൻ, പരലോകത്തിൻ്റെ വിഷയത്തിൽ ശ്രദ്ധ പുലർത്താൻ. അങ്ങനെ അള്ളാഹു അവസരങ്ങൾ നൽകി, ധൃതി കാണിക്കാതെ അള്ളാഹു വിശാലമായ കാരുണ്യം കാണിച്ചു. അള്ളാഹു സുബ്ഹാനഹു തആല അവധാനതയുള്ളവനായി, അള്ളാഹു സഹനശീലനായി മാറി. അതാണ് അൽ ഹലീം എന്ന നാമം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അതിൻ്റെ അർത്ഥം അങ്ങനെയാണ്. വിശുദ്ധ ഖുർആനിൽ 11 തവണയാണ് ആ നാമം ആവർത്തിച്ചു വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, അള്ളാഹു എങ്ങാനും ഈ ലോകത്ത് ചെയ്യുന്ന ആളുകൾ, ഈ ലോകത്ത് ഓരോ ആളുകളും ചെയ്യുന്ന തിന്മകൾക്ക് അപ്പം തന്നെ പിടിക്കാൻ നിന്നിരുന്നുവെങ്കിൽ ഈ ലോകത്ത് ആരും ബാക്കിയുണ്ടാവില്ല. അത് വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞു. ഏറ്റവും വലിയ തിന്മ എന്നത് ശിർക്ക് ചെയ്യലാണ്. അതിനേക്കാൾ അപ്പുറം ഈ ലോകത്ത് ഫിർഔൻ എന്ന് പറയുന്ന ലോകം കണ്ട ഏറ്റവും വലിയ അഹങ്കാരി, അവൻ പറഞ്ഞതെന്താ, അന റബ്ബുക്കുമുല്ല അല, ഞാനാണ് ലോക രക്ഷിതാവ് എന്ന് പറയുന്നുണ്ട്. ആ ഫിർഔനിൻ്റെ അടുക്കൽ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ഞാനാണ് ലോകരക്ഷിതാവാണ് എന്ന് സ്വയം പ്രഖ്യാപിച്ച അഹങ്കാരിയുടെ മുന്നിലേക്കും മഹാനായ മൂസ നബി അലൈഹി ഇസ്ലാമിനെയും മഹാനായ ഹാറൂൻ നബി അലൈഹി ഇസ്ലാമിനെയും പറഞ്ഞയക്കുന്നു. നല്ല വർത്തമാനങ്ങൾ പറഞ്ഞ് ഉപദേശിച്ച് നന്നാക്ക്, ചിലപ്പോൾ അവസരം കിട്ടിയേക്കാം, ചിലപ്പോൾ ഒന്ന് മാറിയേക്കാം. ഇദ്ഹബ ഇലാ ഫിർഔന ഇന്നഹു തഗ, നിങ്ങൾ രണ്ടുപേരും ആ ഒരു ഫിർഔനിൻ്റെ അത്തരം, ഞാനാണ് ലോകരക്ഷിതാവ്, ഞാനാണ് അള്ളാഹു എന്ന് പ്രഖ്യാപിച്ച ആ ഫിർഔനിൻ്റെ അടുക്കൽ ലയ്യനായ വാക്കുകളുമായി കൊണ്ട് ഒന്ന് ഉപദേശിക്കാൻ പോകാൻ ഹാറൂൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ അടുത്തും മൂസ നബി അലൈഹി ഇസ്ലാമിനോടും പറയാൻ. അപ്പോൾ അത്തരം വാദങ്ങൾ, വലിയ വമ്പിച്ച അക്രമം പ്രവർത്തിച്ച ഫിർഔനിൻ്റെ അടുത്തു പോലും മൂസ നബി അലൈഹി ഇസ്ലാമിനോട് ഉപദേശവുമായി കൊണ്ടുപോകാൻ പറയുമ്പോൾ അള്ളാഹുവിൻ്റെ അൽ ഹലീം എന്ന നാമത്തിൻ്റെ വിശാലമായ അർത്ഥം, അതിൻ്റെ യാഥാർത്ഥ്യത നമുക്ക് ബോധ്യപ്പെടും എന്നതാണ് ഇതിലൂടെ, ഈ ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് അൽ ഹലീം എന്ന നാമത്തിലൂടെ നമ്മൾ തിരിച്ചറിയേണ്ടത് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ചില നാമങ്ങൾ തേടുന്നത്, അതിലുള്ള വിശേഷണങ്ങൾ മനുഷ്യർക്കും അതിൻ്റെ ഒരു ഭാഗം ഉണ്ടാകണം. ഇപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല റഹീമാണ്, കരുണ ചെയ്യുന്നവനാണ്, കാരുണ്യവാനാണ്. എന്നാൽ പ്രവാചകൻ പഠിപ്പിച്ചു ഇർഹമു മൻ ഫിൽ അർദ്, നിങ്ങൾ കരുണ കാണിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ കരുണ കാണിക്കുക എന്നത് അതിൻ്റെ തേട്ടമാണ്. ഇതുപോലെ തന്നെ അസ്സലാം, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ പഠിച്ചു അസ്സലാമായ അള്ളാഹു. ആ സലാം എന്നതിൻ്റെ തേട്ടം എന്താ, അധികമായി കൊണ്ട് സലാം വ്യാപിപ്പിക്കുക മനുഷ്യർ. അതുപോലെ തന്നെ അൽ ഹലീം എന്ന നാമം നമ്മളിവിടെ പഠിക്കുമ്പോൾ നമുക്കും ഹിൽമുണ്ടാകണം, അവധാനതയുണ്ടാകണം, സാവകാശമുണ്ടാകണം, എടുത്തുചാട്ടം ഉണ്ടാകാൻ പാടില്ല എന്നത് നമ്മൾ ഈ നാമം പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ബനു അബ്ദുൽ ഖൈസിൻ്റെ ഗോത്രത്തിൽ നിന്നൊരു നേതാവ്, മഹാനായ മുന്ദിർ ഇബ്നു ആയിദ് എന്ന് പറയുന്ന സ്വഹാബി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസവിധത്തിൽ വരികയാണ്. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, ഇന്ന ഫീക ലഹസ്ലതൈൻ, നിനക്ക് രണ്ട് പ്രത്യേകമായ സവിശേഷമായ രണ്ട് ഗുണങ്ങളുണ്ട്, അത് അള്ളാഹു ഇഷ്ടപ്പെടുകയാണ് എന്ന് പറഞ്ഞിട്ട് ആ പ്രവാചകൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഒന്നാമത്തത് അൽ ഹിൽമു, രണ്ടാമത്തത് അൽ അനാജ്. ഒന്നാമത്തെ ഹിൽമാണ്, അവധാനതയാണ്, ധൃതി കാണിക്കാത്ത, സാവകാശം കാണിക്കുന്ന, അവധാനതയുള്ള ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം, അത് അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അതാണ് അൽ ഹിൽമ്. ഹിൽമ് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകണം.
അതോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന

0: മറ്റൊരു വസ്തുത, ധൃതി കാണിക്കുക എന്നത് പിശാചിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ അജലത്തു മിനശ് ശൈത്താൻ, പിശാചിന്റെ ഭാഗത്തു നിന്നാണ് ധൃതി വേഗത്തിലാക്കുക, സ്പീഡ് കാണിക്കുക എന്നത് പിശാചിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതാണ്. എന്നിട്ട് റസൂലുള്ള പറയുന്നു, വമാ മിൻ ഷൈഇൻ അഹബ്ബു ഇലല്ലാഹി മിനൽ ഹിൽമി, അള്ളാഹുവിൻ്റെ അടുക്കൽ ഹിൽമിനോളം ഇഷ്ടപ്പെടുന്ന മറ്റൊരു വസ്തുവുമില്ല, മറ്റൊരു സംഭവവുമില്ല എന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോൾ, അള്ളാഹു അൽ ഹലീമാണ്, അള്ളാഹു അവധാനതയുള്ളവനാണ്, ആ അവധാനത എന്നത് എല്ലാ വിഷയത്തിലും നിഴലിച്ചു നിൽക്കുന്നു. നമ്മുടെ ജീവിതത്തിലും അവധാനതയുണ്ടാകണം, വിവേകമുണ്ടാകണം, അതുപോലെ തന്നെ ധൃതി പാടില്ല, ആ ധൃതി പിശാചിൻ്റെ ഭാഗത്തു നിന്നാണ് എന്നൊക്കെയാണ് ഈ നാമം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടത്. അത്തരത്തിൽ അവധാനതയുള്ള, ഹിൽമുള്ള, വിവേകമുള്ള, അതുപോലെ തന്നെ ധൃതി കാണിക്കാത്ത യഥാർത്ഥ ഒരു സത്യവിശ്വാസിയായി മാറുവാൻ നമുക്ക് പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല യഥാവിധം മനസ്സിലാക്കുവാനും ആ മനസ്സിലാക്കിയതനുസരിച്ച് പ്രവർത്തിക്കുവാനും അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ഇത്രയേറെ വിശേഷണങ്ങൾ ലോകത്ത് സ്രഷ്ടാവിനല്ലാതെ അർഹിക്കുന്നില്ല എന്നത് നമ്മെ ബോധ്യപ്പെടുത്തുന്ന അസ്മാഉൽ ഹുസ്നയാണ് നാം ഇപ്പോൾ കേട്ടുകഴിഞ്ഞത്. അൽ അലീം, അവധാനതയുള്ള സഹനശീലനും എന്ന അർത്ഥത്തിൽ അള്ളാഹിൻ്റെ ഉത്തമ നാമത്തെക്കുറിച്ചാണ് അസ്മാഉൽ ഹുസ്നയിൽ അബ്ദുറഊഫ് അൽ ഹിക്കമി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്.
2: ഇനി കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള കഥ പറയാൻ പ്രോഗ്രാമിലേക്കാണ് പ്രവേശിക്കുന്നത്. കുട്ടികളുടെ പ്രിയപ്പെട്ട വീട്ടി അങ്കിൾ ഇന്ന് കഥ പറയാൻ പ്രോഗ്രാമിൽ നമ്മോട് സംസാരിക്കുന്നു. ഗൾഫിൽ നിന്നൊരു വിമാനം എന്ന ഇ കെ എം പന്നൂരിൻ്റെ രചനയാണ് ഇന്നത്തെ കഥ പറയാൻ പ്രോഗ്രാമിൽ നമ്മൾ കേൾക്കുന്നത്. കേട്ടുവരാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രശസ്ത എഴുത്തുകാരൻ ഇ കെ എം പന്നൂർ രചിച്ചിട്ടുള്ള നോവൽ ഗൾഫിൽ നിന്ന് ഒരു വിമാനം. അധ്യായം 1. അണ്ണാറക്കണ്ണനു നന്ദി. 5-ാം ക്ലാസ് മദ്രസ പൊതുപരീക്ഷയ്ക്ക് വായിക്കുകയായിരുന്നു റുഷ്ദ. വല്ലിപ്പയുടെ മുറിയിൽ നിന്ന് ഒരു കരച്ചിൽ വരുന്നതായി അവൾക്ക് തോന്നി. പുസ്തകം അടച്ചുവെച്ച് അവൾ ശ്രദ്ധിച്ചു. സുമി, ഞങ്ങൾക്ക് മോനും പോയി, നിനക്ക് ഭർത്താവും പോയി. റുഷ്ദക്കും ജാബിറിനും ഉപ്പയും പോയി. 1.5 കഴിഞ്ഞല്ലോ, ഇനി ഞങ്ങളെയും നോക്കി ജീവിതം കളയണ്ട. സുമിക്ക് ആരോഗ്യവും സൗന്ദര്യവുമുണ്ട്. 2 കുട്ടികളുടെ ഉമ്മയാണെങ്കിലും കണ്ടാൽ പ്രായം തീരെ തോന്നില്ല. അതുകൊണ്ട് മോളൊരു 2-ാം കല്യാണം കഴിക്ക്. റുഷ്ദയെയും ജാബറിനെയും നോക്കുന്ന പോലെ തന്നെ വയസ്സായ ബാപ്പാനെയും ഉമ്മാനെയും നല്ലോണം നോക്കണമെന്ന് അൻവർക്ക് എഴുതിയ കത്ത് ഇപ്പോഴും ഇവിടെ തലമാറയിലുണ്ട് ബാപ്പ. അതുകൊണ്ട് ബാപ്പാനെയും ഉമ്മാനെയും പിരിയുന്ന കാര്യം ചിന്തിക്കാനേ വയ്യ. ഉമ്മയുടെയും വല്ലിപ്പയുടെയും സംസാരം കേട്ട് റുഷ്ദയുടെ കണ്ണു നനഞ്ഞു. എന്തിനാണ് വല്ലിപ്പ ഉമ്മയോട് കല്യാണം കഴിക്കാൻ പറയുന്നത്? ഉമ്മ പോയാൽ തനിക്കും ജാബിർ മോനും ആരാ ഉണ്ടാവുക? വല്ലിപ്പയ്ക്കും വല്യമ്മക്കും ആരാ ഉണ്ടാവുക? എന്താ വല്ലിപ്പ ഇതൊന്നും ആലോചിക്കാതെ ഉമ്മയോട് 2-ാം കല്യാണം കഴിക്കാൻ പറയുന്നത്? വല്ലിപ്പയുടെ മുറിയിൽ നിന്ന് ചായ ഗ്ലാസുമായി അടുക്കളയിലേക്ക് പോകുന്ന ഉമ്മയെ അവൾ ശ്രദ്ധിച്ചു. ഉമ്മയുടെ മുഖത്ത് കണ്ണീരിൻ്റെ നനവും ദുഃഖവുമുണ്ട്. അല്പം കഴിഞ്ഞ് ചായയും നുറുക്കുമായി ഉമ്മ അടുത്തേക്ക് വന്നു. മോളെന്താ വായിക്കാത്തത്? പൊതുപരീക്ഷയല്ലേ, നല്ല മാർക്ക് വാങ്ങണം കേട്ടോ. അത് കേട്ടപ്പോൾ അവൾ പൊട്ടിക്കരഞ്ഞു. മോൾ എന്തിനാ കരയുന്നത്? ഉമ്മ എന്തിനാ വല്ലിപ്പാൻ്റെ മുറിയിൽ നിന്ന് കരഞ്ഞത്? അക്കാര്യത്തിനാ ഞാനും കരയുന്നത്. റുഷ്ദയുടെ വാക്കുകൾ കേട്ട് സുമയ അത്ഭുതപ്പെട്ടു. ഭാവിയെക്കുറിച്ച് ചിന്തിക്കാനും കാര്യം വ്യക്തമായി സംസാരിക്കാനും കഴിവ് നേടിയിരിക്കുന്നു. വല്ലിപ്പയുടെ മുറിയിൽ വെച്ച് ഉമ്മ കരഞ്ഞ അതേ കാരണത്തിനാണ് മോളും കരഞ്ഞതെന്ന്. സുമയ്യ സാരിത്തലപ്പ് കൊണ്ട് മകളുടെ കണ്ണീർ തുടച്ചു, പുറം തലോടി കൊടുത്തു. മനസ്സിലെ വേദനകൾ മറച്ചു വെച്ച് മുഖത്ത് സന്തോഷം വരുത്തി അവളുടെ 2 കവിളിലും ചുംബിച്ചു. മോള് മദ്രസയിൽ നിന്ന് അള്ളാഹുവിൻ്റെ വിധിയെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടല്ലോ, ഉമ്മയും പഠിച്ചിട്ടുണ്ട്. അള്ളാഹു എല്ലാം കണക്കാക്കിയിട്ടുണ്ട്. ഇന്നത്തെ ദുഃഖവും കഷ്ടപ്പാടും നാളെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അള്ളാഹു നാളെ നല്ലതും നൽകും. അതുകൊണ്ട് മോൾ കരയണ്ട കേട്ടോ. ഈ നുറുക്കും ചായയും കുടിച്ച് വേഗം വായിച്ചോ. ഉമ്മയുടെ വാക്കുകൾ റുഷ്ദക്ക് ചെറിയ ആശ്വാസമേ നൽകിയുള്ളൂ. ചായയും നുറുക്കും കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൾക്ക് ഉപ്പയോ ഓർമ്മ വന്നു. ഉമ്മ ഉപ്പയെ അൻവർക്ക എന്നാണ് വിളിച്ചിരുന്നത്. ഉപ്പ ഉമ്മയെ സൂ എന്നും വിളിക്കും. ഒരിക്കൽ അങ്ങനെ വിളിക്കുന്നത് കേട്ടപ്പോൾ ഞാൻ ചോദിച്ചു, ഉമ്മാന്റെ പേര് സുമയ്യ എന്നല്ലേ ഉപ്പ? പിന്നെന്തിനാ ബലൂണിൽ കാറ്റൊഴിയുന്നത് പോലെ സൂന്ന് വിളിക്കുന്നത്? അത് കേട്ട് ഉപ്പയും ഉമ്മയും വല്ലിപ്പയും ഒക്കെ ഉറക്കെ ചിരിച്ചതാണ്. ഇനി ആ നാള് തിരിച്ചു വരികയില്ല. ചായ കഴിച്ച് റുഷ്ദ പുറത്തേക്കിറങ്ങി. ഇപ്പോൾ വായിച്ചിട്ട് കാര്യമില്ല. ഉപ്പയെക്കുറിച്ചുള്ള ഓർമ്മകൾ ഉണ്ടാക്കിയ ദുഃഖത്തിൽ നിന്ന് മനസ്സ് മറ്റൊരിടത്തേക്ക് മാറണം. അവൾ ബക്കറ്റിൽ വെള്ളമെടുത്ത് ചെടികൾ നനയ്ക്കാനിറങ്ങി. റോസും സൂര്യകാന്തിയും മുല്ലയുമൊക്കെ വിടർന്നിരിക്കുന്നു. അവൾ ഓർത്തു, ഈ ചെടികൾക്കെല്ലാം ചാണകവും വെണ്ണീറും ഒരേ വെള്ളവുമാണ് നൽകിയത്. എന്നിട്ടും പൂക്കളുടെ നിറങ്ങൾ പലവിധം, മണം പലവിധം. ചാണകത്തിൻ്റെയോ വെണ്ണീറിൻ്റെയോ നിറവും മണവുമല്ല അവയ്ക്ക്. ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കെ മുറ്റത്തെ സേലം മാവിൽ നിന്നൊരു മാങ്ങ വീണു. അവൾ അതെടുത്ത് കഴുകി തിന്നാൻ തുടങ്ങി. എന്തൊരു രുചി! ഈ മാവിന് കിട്ടിയ വളവും ചാണകവും വെണ്ണീറുമൊക്കെ തന്നെ. എന്നിട്ടും അതിന്മേലുണ്ടാകുന്ന മാങ്ങയ്ക്ക് ആ വളത്തിൻ്റെ രുചിയും മണവുമല്ല ഉള്ളത്. ഓരോ വസ്തുവിനും അതിൻ്റെ പ്രകൃതം നൽകിയത് അല്ലാഹുവാണ് എന്ന് വിശ്വാസ പാഠങ്ങളിൽ പറഞ്ഞത് എത്ര ശരിയാണ്! പൂക്കളെ കാണുകയും ഇളം കാറ്റുകൊള്ളുകയും ചെയ്തപ്പോൾ റുഷ്ദയുടെ മനസ്സ് അല്പം ശാന്തമായി. പഴുത്ത മാങ്ങ ഇനിയുമുണ്ടോ എന്നറിയാൻ അവൾ മാവിലേക്ക് നോക്കി. അഞ്ചാറെണ്ണമുണ്ട്. അവയിലൊന്ന് ഒരു അണ്ണാൻ തിന്നുകൊണ്ടിരിക്കുന്നു. അത് കണ്ടപ്പോൾ അവൾ പറഞ്ഞു, അണ്ണാറക്കണ്ണാ, പഴുത്ത മാങ്ങയെല്ലാം നീ തിന്നോ? ആരോടാ മോളെ നീ സംസാരിക്കുന്നത്? അകത്തു നിന്ന് ഉമ്മ വിളിച്ചു ചോദിച്ചു. അണ്ണാറക്കണ്ണനോട് പഴുത്ത മാങ്ങയെല്ലാം തിന്നോളാൻ പറഞ്ഞതാ? അതെന്തിനാടി? ഉപ്പയാണ് ഈ മാവ് വെച്ചു പിടിപ്പിച്ചത്. അതിൻ്റെ പഴം കള്ളൻ കൊണ്ടുപോയാലും പക്ഷികൾ തിന്നാലും അത് മാവ് വെച്ചാളുടെ പേരിൽ ദാനമായി അള്ളാഹു രേഖപ്പെടുത്തുമെന്ന് ഞങ്ങളുടെ പാഠപുസ്തകത്തിലുണ്ട്. അപ്പോ അണ്ണാൻ തിന്നുന്ന ഈ മാങ്ങ കൊണ്ട് ഉപ്പാക്ക് കൂലി കിട്ടും. ഞാൻ നട്ട പയറിൻ്റെ കുറേ കോമ്പലകൾ തത്ത തിന്നു, അപ്പോൾ എനിക്കും കൂലി കിട്ടൂലേ? അവൾ മാവിലേക്ക് നോക്കി വീണ്ടും പറഞ്ഞു, അണ്ണറക്കണ്ണ നന്ദി, തിന്നോളൂ തിന്നോളൂ, മാങ്ങയെല്ലാം തിന്നോളൂ. സുമയ്യയും മുറ്റത്തേക്കിറങ്ങി അണ്ണാനെ നോക്കി. റുഷ്ദയെ തലോടിക്കൊണ്ട് അവൾ പ്രാർത്ഥിച്ചു, മേലായ റബ്ബേ, നീയാണ് തുണ.
1: മാഷാല്ലാഹ്, ഏറെ വ്യത്യസ്തമായ, നാം കൊതിച്ചുകൊണ്ടിരിക്കുന്ന, നാം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു പ്രോഗ്രാമിലൂടെയാണ് നാം ഇപ്പോൾ കടന്നുപോയത്. കഥ പറയാം പ്രോഗ്രാമിൽ നമ്മോടൊപ്പം അബ്ദുസ്സലാം വീട്ടിയായിരുന്നു. ഗൾഫിൽ നിന്നൊരു വിമാനമെന്ന ഇ കെ എം പന്നൂർ രചിച്ച രചന അബ്ദുസ്സലാം വീട്ടിയാണ് ഇന്ന് നമ്മോട് കഥ പറയലിലൂടെ അവതരിപ്പിച്ചത്.
2: യാത്രകളെന്നും നമ്മളെ വികാരഭരിതരാക്കാറുണ്ട്. യാത്രകളിലൂടെയാണ് പല സംസ്കാരങ്ങളും കാഴ്ചകളും നാം കാണുകയും അനുഭവിക്കാറും ചെയ്യാറ്. ഓരോ അനുഭവങ്ങളും ഓരോ സംസ്കാരങ്ങളുമെല്ലാം നമ്മെ മാറ്റിമറിക്കാറുമുണ്ട്. ആ പ്രോഗ്രാമാണ് ദൃശ്യം. ദൃശ്യത്തിലേക്ക് പോയിട്ട് വരാം.
4: പീസ് റേഡിയോ ദൃശ്യം പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. യാത്രകളുടെ വിശേഷങ്ങളാണ് ദൃശ്യം. യാത്രകൾ ചെയ്ത ആളുകളുടെ അനുഭവങ്ങളും അനുഭൂതികളും പങ്കുവെക്കുകയാണ് ഇവിടെ. വിദേശത്തേക്കുള്ള യാത്രകൾ കൗതുകം കൂട്ടും. അത് ലോകാത്ഭുതം കാണാനുള്ള ഒരു യാത്രയാണെങ്കിലോ, അതൊരു തികച്ചൊരു അത്ഭുതകരമായ യാത്ര തന്നെ ആയിരിക്കും. നമുക്കിന്ന് അത്തരം ഒരു അനുഭവമാണ് ശ്രോതാക്കളുമായി പങ്കുവെക്കാനുള്ളത്. നമ്മുടെ അതിഥി സിബത്ത് മടത്തൊടിയാണ്. അദ്ദേഹം പാലക്കാട് ജില്ലയിലെ എടത്തനാട്ടുകര സ്വദേശിയാണ്. ഒരു സാധാരണക്കാരൻ, പക്ഷേ യാത്രകളിൽ അദ്ദേഹം അസാധാരണമായ ഒരു പ്രത്യേകത സവിശേഷതകൾ കാണിക്കുന്ന ആളാണ്. സർ, താങ്കളെ പീസ് റേഡിയോ സ്വാഗതം ചെയ്യുന്നു.
5: നമസ്കാരം.
4: നമുക്കിന്ന് ഒരു ലോകാത്ഭുതത്തെക്കുറിച്ച് സംസാരിക്കാം. ചൈനയിലെ വൻമതിലിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. കിലോമീറ്ററുകൾ നീണ്ട് വളഞ്ഞു പുളഞ്ഞ് ലോകത്തിൻ്റെ ഒരു അത്ഭുതമായി ഇപ്പോഴും കാണികളെ, ആയിരങ്ങളെ, ലക്ഷങ്ങളെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ഒന്ന്. ഒരു മതിൽ എന്ന് പറയുമ്പോൾ ഒരു സാധാരണമാണ്, പക്ഷേ ചൈനയിലെ വൻമതിൽ എന്ന് പറയുമ്പോൾ അതൊരു ലോകാത്ഭുതമായി മാറുന്നു. എന്താണ് ചൈനയിലെ വൻമതിൽ എന്ന് പറയുമ്പോൾ വലിയ കാഴ്ചകളിലേക്ക് താങ്കളത് വീണ്ടും കൂട്ടിക്കൊണ്ടുപോകുന്നു എന്ന് എനിക്ക് തോന്നുന്നു?
5: ചൈനയിലെ യാത്രനെ കുറിച്ച് ടോട്ടൽ പറയുകയാണെങ്കിൽ, ചൈനയിൽ പോകാൻ ആഗ്രഹിക്കുമ്പോൾ തന്നെ നമ്മൾ എത്ര അവിടെ എന്തെല്ലാം കാണാമെന്നുള്ളതിൻ്റെ ഒരു മറുവശമാണ് ചിന്തിച്ചത്. ചൈനയിൽ പോയാൽ വന്മതിൽ കാണാമെന്നുള്ള ഒരു വശമാണ് നാം പോകുമ്പോൾ ഞങ്ങൾ അതേ ചിന്തിച്ചിരുന്നത്. ഏതായാലും ചൈനയിൽ ചെന്ന് ബീജിംഗിൽ നിന്ന് ഏകദേശം കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഒരു 75 കിലോമീറ്റർ ഒരു ഏരിയയിൽ പോയാലാണ് നമ്മൾ ഈ വന്മതിൽ. ബീജിംഗിൽ നിന്ന് ഏകദേശം 75 കിലോമീറ്റർ ദൂരത്താണ്
4: ക്യാപിറ്റലായിട്ടുള്ള
5: ബീജിംഗിൽ നിന്ന് ഒരു 75 കിലോമീറ്റർ ദൂരത്താണ്. അങ്ങനെ നമ്മൾ ചെന്ന് കിടക്കുമ്പോൾ ഏകദേശം ഒരു മലയുടെ ചെരുവിലേക്കാണ് ചെന്ന്, കൃഷിസ്ഥലങ്ങളും കാര്യമൊക്കെ കഴിഞ്ഞിട്ട് ഒരു മലയുടെ ചെരുവിലേക്ക് ചെല്ലുമ്പോഴാണ് ഈ വന്മതിൽ തുടങ്ങുന്നത്. നമുക്ക് പിന്നെ വന്മതിൽ ഇങ്ങനെ മലകളിങ്ങനെ മടക്കി മടക്കി മടക്കി പോവുകയാണെങ്കിലും അവിടേക്ക് കയറാൻ ഈ ടൂറിസ്റ്റുകൾക്ക് കയറാനുള്ള ഒരു ഏരിയ ഉണ്ടാക്കി വെച്ചാണ്. അവിടെ ഭയങ്കര തിരക്കാണ്, കാരണം ചൈനയിലെ വന്മതിൽ എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഈ പറഞ്ഞ മാതിരി അത്ഭുതങ്ങളിലെ ഏറ്റവും വലിയൊരു അത്ഭുതമാണ്. അതായത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഏറ്റവും കൂടുതൽ ആളുകൾ പണിയെടുത്തതും ഇന്നും നിലനിൽക്കുന്ന ഏറ്റവും കൂടുതൽ നീളമുള്ളതും വലിപ്പമുള്ളത് ചൈന വന്മതിൽ തന്നെയാണ് ലോക അത്ഭുതങ്ങളിൽ. അതിലേകദേശം പിന്നെ പല രാജ്യങ്ങൾ അന്നത്തെ കാലത്ത് പഴയ കാലത്ത് പല നാട്ടുരാജ്യങ്ങളും അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഓരോ മതിലുകൾ പണിതിരുന്നു അവരുടെ നാട്ടിൽ നിന്നാണ്. പിന്നെ അവസാനം വന്ന ഒരു ചക്രവർത്തി ക്വീൻ ഷുയാങ് എന്ന് പറയുന്ന ഒരു ചക്രവർത്തിയാണ് ഈ എല്ലാ മതിലുകളെയും ഒന്നിച്ചിപ്പിച്ചുകൊണ്ട് അതൊരു വൻ മതിലാക്കി മാറ്റിയത്. അതായത് ഓരോ മതിലുകളും 500, 1000, 200 ഒക്കെ കിലോമീറ്ററുകളായിരുന്നു അന്ന് വലിപ്പമുണ്ടായിരുന്നത്. ഇപ്പോൾ ഏകദേശം അതിൻ്റെ ചൈനയിൽ അവസാനത്തെ കണക്കനുസരിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 6000 കിലോമീറ്റർ എന്ന് പറയുന്നുണ്ട്, 5000 കിലോമീറ്റർ എന്ന് പറയുന്നുണ്ട്. ഏതായാലും അതൊരു വമ്പൻ നിർമ്മിതിയാണ് എന്നുള്ളതാണ് നമുക്ക് കാണുമ്പോൾ പറയാനുള്ളത്. ലക്ഷക്കണക്കിന് തൊഴിലാളികൾ പല കൊല്ലങ്ങളോളം വർക്ക് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. അതിൻ്റെ പിന്നിൽ ഒരുപാട് ട്രാജഡി ആയിട്ടുള്ള ചരിത്രങ്ങളുമുണ്ട് ഈ ഇത് വർക്ക് ചെയ്യുമ്പോൾ ഒക്കെ ഉള്ള. ഏതായാലും ഇന്ന് നമുക്ക് ദൃശ്യത്തിൽ കാണാവുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ഇത് തന്നെയാണ് വന്മതിൽ എന്ന് പറയുന്നത്. അത് പിന്നെ അവിടെ എത്തപ്പെടാന്നുള്ളത് നമ്മൾ ഏകദേശം ഞാൻ പറഞ്ഞില്ല ഈ പിന്നെ ബീജിംഗിൽ നിന്നാണ് നമ്മൾ അവിടേക്ക് ചെല്ലേണ്ടത്, ഈ ചൈന വന്മതിൽ കാണുന്നത്. അവിടെ ചെല്ലുമ്പോൾ അവിടെ ഇപ്പോൾ ഏകദേശം നമുക്ക് നടന്നു പോകാം. അതായത് മതിലിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒറ്റ മതിൽ കെട്ടിയതല്ല, ഒരു മതിലിൻ്റെ ഒരു വിസ്താരം രണ്ട് ഏരിയയാണ്, ഒരു സൈഡിലിങ്ങനെ ഒരു സൈഡിലിങ്ങനെ. അതിൻ്റെ ഇടയിൽ ഏകദേശം നമുക്കൊരു 5 പേർക്ക് 6 പേർക്ക് ഒന്നിച്ച് നടന്നു പോകാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മൾ ചെന്ന് കയറുന്ന സ്ഥലത്ത് നിന്ന് വീണ്ടും വീണ്ടും സ്റ്റെപ്പുകൾ, പിന്നെ കുറച്ച് ഒരു 50 മീറ്റർ 100 മീറ്ററൊക്കെ നടന്നു പോകാം, അല്ലെങ്കിൽ 20 മീറ്റർ നടന്നു പോകാം, പിന്നെ വീണ്ടും സ്റ്റെപ്പുകൾ. അങ്ങനെ ഒരു 100 or 200 മീറ്റർ കഴിയുമ്പോൾ ഒരു ഇടത്താവളം, ആ ഇടത്താവളം എന്ന് പറഞ്ഞാൽ നല്ല വലിയ ഒരു കെട്ടിടം മാതിരി തന്നെ അതിനുണ്ട്. അങ്ങനെ ഇതെങ്ങനെ മറിഞ്ഞു മറിഞ്ഞ് പോവുകയാണ്, കിലോമീറ്ററുകളായി ഡീപ്പായിട്ട് അടിയിൽ പോകണം, മേലേക്ക് വരണം, അടിയിൽ പോകണം. നമുക്കിങ്ങനെ കണ്ണത്താ ദൂരത്ത് എവിടെയോ വെച്ച് മലകളുമായിട്ട് അല്ലെങ്കിൽ ആകാശവുമായി ഉമ്മ കൊടുക്കണ ഒരു രംഗത്ത് ഇങ്ങനെ അങ്ങനെ പോവുകയാണത്. അത് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അങ്ങോട്ട് നോക്കിയാലോ തന്നെയാണ്, തിരിച്ചിങ്ങോട്ട് നോക്കുമ്പോൾ ഡീപ്പായിട്ട് നമുക്ക് കാണും. ആ ഡീപ്പായിട്ട് ഇങ്ങനെ പോയിട്ട് വീണ്ടും ഇങ്ങനെ മലമടക്കുകളിലൂടെ ഇങ്ങനെ ചരിഞ്ഞു പെരിഞ്ഞു പോകണം. എവിടെ നിന്നാണ് തുടങ്ങുന്നു എവിടെ അവസാനിക്കുന്നു എന്നുള്ളതൊന്നും യാതൊരു ഐഡിയ ഇല്ല. അത്രയും വലിയൊരു ഇതാണ്. പിന്നെ അതൊക്കെ ഒരു പിന്നെ നല്ല വൃത്തിയുള്ള കല്ലുകൾ കൊണ്ടാണെന്നില്ല, വെറുതെയാണ് കെട്ടിപ്പൊക്കിയുള്ളൊരു സംഭവമല്ല, നല്ല വൃത്തിയുള്ള കല്ലുകൾ കൊണ്ട്, ചിലയിടത്ത് മണ്ണും ചുണ്ണാമ്പും സിമെൻറ്റും കൂടിയത്, ചിലയിടത്ത് പിന്നെ ഏതോ മലയുടെ മുകളിലൊക്കെ ചെല്ലുന്ന സമയത്ത് ഇത് വെറും മണ്ണ് കൊണ്ടുണ്ടാക്കിയത് കൊണ്ട് തന്നെ ഒന്ന് പറയുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ കാര്യമായിട്ടുള്ള ഇളക്കങ്ങളും കോട്ടങ്ങളും ഒന്നും തട്ടിയിട്ടില്ല. പിൻകാലത്തുള്ളപ്പോൾ ഇപ്പോൾ പിന്നെ യുദ്ധങ്ങളിൽ പിന്നെ മതിലിൻ്റെ പ്രശ്നങ്ങളല്ല, മതിലില്ലെങ്കിലും ഉണ്ടെങ്കിലും ഇപ്പോൾ യുദ്ധങ്ങൾ നടക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത് ചൈനക്കാരുടെ ഒരു ഐക്കണാണ്. ചൈനയിൽ ലോകത്ത് ഇന്ന് അറിയപ്പെടുന്നത്, ചൈനേനെ അറിയപ്പെടുന്നത് ഒന്ന് വൻമതിൽ കൊണ്ട് തന്നെയാണ്.
4: അതായത് ചൈനയിലെ വന്മതിൽ 1 or 2 ദിവസങ്ങൾ കൊണ്ടോ വർഷങ്ങൾ കൊണ്ടോ ഉണ്ടാക്കിയതല്ല. ആദ്യകാലത്ത് സുരക്ഷ ചെറിയ ചെറിയ പ്രവിശ്യകൾക്ക് വളരെ പ്രധാനമായിരുന്നു. ആ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ച മതിലുകൾ കാലക്രമേണ ചരിത്രത്തിൻ്റെ ഭാഗമായി അതെല്ലാം കൂടി ചേർത്ത് ഒരു വലിയ മതിലാക്കി, അങ്ങനെ വൻമതിലായി എന്നുള്ളതാണ് സത്യം. മലകയുടെ മുകളിലേക്ക് പോവുക എന്നത് തന്നെ ഒരു വലിയ രസമാണ്, അനുഭൂതിയാണ്. ഈ വലിയ മലകളുടെ മുകളിലൂടെ ഒരു പാമ്പിനെ പോലെ വളഞ്ഞ് വളഞ്ഞ് പോകുന്ന ആ ഒരു സൃഷ്ടിപ്പ്, ഒരു നിർമ്മിതി, അതിൽ യാത്ര ചെയ്യാനുള്ള അനുമതിയുണ്ട്, സ്ഥലമുണ്ട്. അങ്ങനെ 5000 കിലോമീറ്റർ എന്നൊക്കെ പറയുന്നു, അതിനപ്പുറവും പറയപ്പെടുന്നുണ്ട് ഈ വന്മതിലൂടെ അങ്ങനെ നടന്ന് നടന്ന് പോകുമ്പോൾ. എന്താണ് നിങ്ങൾക്ക് തോന്നിയത് അതിൻ്റെ മുകളിൽ കയറുന്നപ്പോൾ?
5: ഏറ്റവും മുകളിൽ കയറുമ്പോൾ ആദ്യം നമുക്ക് തോന്നുന്നൊരു നമ്മളിതൊരു ഒരു കീഴടക്കിയ മാതിരിയാണ്. ചൈന വന്മതിലിന്റെ മുകളിൽ ഞാൻ എത്തിയല്ലോ എന്നില്ലേ,
4: ഹിമാലയത്തിലൊക്കെ
5: ഹിമാലയത്തിലൊക്കെയാണ് ചില നമ്മൾക്ക് ഒരിക്കലും ഈ ആ യാത്രയൊക്കെ എന്നെ സംബന്ധിച്ച് വളരെ ലക്കിൽ കിട്ടിയൊരു യാത്രയാണ് ചൈന എന്നൊക്കെ പറയുന്നത്. വേറെ ചരിത്രങ്ങളാണ് അദ്ദേഹം പറയണ്ടത്. ഏതായാലും യൂറോപ്പിൽ പോകാൻ വേണ്ടിയിട്ടുള്ളൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് തന്നപ്പോൾ യൂറോപ്പിക്ക് നമുക്ക് അഡ്മിഷൻ കിട്ടിയില്ല. അപ്പോൾ അതിൻ്റെതായിട്ടുള്ളതിൽ ചൈനയ്ക്ക് മാറ്റിയതാണ്. അപ്പോൾ അവിടുന്ന് നമുക്കുള്ളോട് അവിടുന്ന് പറയണ തന്നെ ചൈനയിലേക്ക് പോയാൽ നിങ്ങൾക്ക് വന്മതിൽ കാണാന്നാണ്. അപ്പോൾ പിന്നെ രണ്ടാമത് വേറൊന്നും നമ്മളവിടെ ആലോചിച്ചില്ല. ചൈന വന്മതിലാണ് അത്രയും കുട്ടിക്കാലം മുതൽ കണ്ടത്. ഈ ചൈന വന്മതിലും പിന്നെ താജ്മഹാളുകളെയും കണ്ടപ്പോഴാണ് പിന്നെ മറ്റുള്ള ഓരോ ലോകാത്ഭുതങ്ങളിലേക്ക് നമുക്ക് താല്പര്യങ്ങൾ തുടങ്ങിയത്. അങ്ങനെയാണ് ഇത് അവസാനം ഏഴും കണ്ടെത്തുള്ളത്. ചൈന വന്മതിന് മുകളിൽ തരുമ്പോൾ നമുക്ക് തന്നെ തോന്നുന്നു നമ്മളെവിടെയൊക്കെ എന്തൊക്കെ കീഴടക്കിയ മാതിരി ഇങ്ങോട്ട് തോന്നുന്നു നമുക്ക്. കാരണം നമ്മൾ ചൈന വന്മതിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം ഇന്ത്യയിൽ നമ്മൾ താജ്മഹലിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ അല്ലല്ലോ ചൈനയിൽ വന്മതിൽ നിൽക്കുമ്പോൾ ഒരു വേറൊരു ഓരോ വികാരമാണല്ലോ. അതാണ് അത്. പിന്നെ അവിടെ എത്തപ്പെടുന്ന ഇതുങ്ങളും പിന്നെ ചൈനനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ചൈന പറഞ്ഞാൽ ഒരു വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിച്ച വികസിത രാജ്യങ്ങളിൽ നിന്നും വളരെയധികം പെട്ടെന്ന് കുതിച്ചുയർന്ന വലിയൊരു ഇതാണ്. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞത്.
4: അതെ, വന്മതിലിൻ്റെ കൂടെ തന്നെ താങ്കൾ അന്ന് വളരെ അധികം ആസ്വദിച്ച ഒന്നാണ് ബുള്ളറ്റ് ട്രെയിൻ.
5: യെസ്,
4: ബുള്ളറ്റ് ട്രെയിനിനെ കുറിച്ചൊക്കെ ചർച്ചകൾ ഇന്ത്യയിൽ ഇപ്പോഴും സജീവമാകുന്നുള്ളൂ. പക്ഷേ കുറേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അങ്ങനെ ഒരു യാത്രക്കുള്ള അവസരം താങ്കൾക്ക് ലഭിച്ചു. എന്താണ് ബുള്ളറ്റ് ട്രെയിനിനെ കുറിച്ച് തീരെ കയറാത്ത ആൾക്കാരോട് പറയാനുള്ളത്?
5: ബുള്ളറ്റ് ട്രെയിൻ എന്ന് പറയുന്ന പിന്നെ അതിൽ ഈ പറഞ്ഞ പോലെ പിന്നെ നമ്മൾ ചൈന വന്മതിൽ കണ്ടു എന്നുള്ള അതിലേറെ ഒരു ആവേശം നമുക്ക് തോന്നുന്നു ബുള്ളറ്റ് ട്രെയിൻ. നമ്മളൊരുപാട് ട്രെയിനിൽ കയറിയിട്ടുണ്ട്. നമ്മളെ ട്രെയിനുകളാണെങ്കിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കുള്ള യാത്രകളാണെങ്കിലും ഫ്ലൈറ്റാണെങ്കിലും അതിനൊക്കെ ചില പിന്നെ ഒരു താല്പര്യങ്ങളും സന്തോഷമുണ്ട്. പക്ഷെ ബുള്ളറ്റ് ട്രെയിൻ എന്ന് പറഞ്ഞാൽ ബുള്ളറ്റ് ട്രെയിനിൻ്റെ കയറിൻ്റെ മുമ്പ് ഞാൻ വേറൊരു ട്രെയിനിൽ കയറി, മാഗ്നറ്റിക് ട്രെയിൻ എന്ന് പറയും.
4: അവിടെ വെച്ചാൽ
5: ഈ ബുള്ളറ്റ് ട്രെയിനിൽ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പിന്നെ ആദ്യം ബുള്ളറ്റ് ട്രെയിനിലാണ് കയറി. ബീജിങ്ങിൽ നിന്ന് പിന്നെ ഷെങ്കായിലേക്ക് ഏകദേശം 1400 കിലോമീറ്റർ ദൂരമാണ്. 1400 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ബോംബെക്ക് പോണ ഏകദേശമുള്ള ആ ദൂരമാണ്. ഈ ദൂരം നമുക്ക് നമ്മൾ കവർ ചെയ്യണത് 4 മണിക്കൂർ കൊണ്ടാണ്. അപ്പം നിങ്ങൾ ആലോചിച്ചാൽ മതി, 1400 കിലോമീറ്റർ ഏകദേശം 4 മണിക്കൂർ കൊണ്ട് കഴിയുമ്പോൾ 400 കിലോമീറ്റർ വരെയാണ് സ്പീഡ് എന്നുള്ളതാണ്.
4: ഒരു വിമാനത്തിന്റെ
5: കണക്കൂട്ട, പക്ഷേ വിമാനത്തിലെന്നുവെച്ചാൽ വിമാനം ആകാശത്ത് കൂടിയാണ്, ഇത് ഭൂമിയിൽ കൂടിയാണെന്നില്ലാണ്. ഒരു ഒരു മിന്നൽ പിണറുകൾ പോലെ അറിഞ്ഞ് പറഞ്ഞല്ലേ അത്രയും. ശരിക്കും നമ്മൾക്ക് അതിന്റെ ഫിഗർ കാണുന്നത് ഒരു വിമാനത്തിന്റെ ലുക്കാണ്. പുറത്തുനിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു വിമാനത്തിന്റെ ആ ഫിഗർ കാണുമ്പോൾ വിമാനത്തിന്റെ ലുക്കാണ്. കയറിയിരിക്കണമൊക്കെ സീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇതുപോലെ നമ്മളെ ഫ്ലൈറ്റിലൊക്കെ ഉള്ള മാതിരി ഡ്രിങ്ക്സ് അല്ലെ, നമ്മൾ ചായ കുടിക്കാനും ഭക്ഷണം കഴിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഉള്ള അതന്നെ ഇടക്കിടക്ക് കഴിഞ്ഞു. പിന്നെ നമ്മളെ മുന്നിലൊരു വലിയ സ്ക്രീനുണ്ട്. ഈ സ്ക്രീനിൽ നമുക്ക് പിന്നെ നമ്മൾ അതിൻ്റെ സ്പീഡ് സ്റ്റാർട്ടിങ് കാണാം. നമ്മളെ സ്പീഡ് സ്റ്റാർട്ടിംഗ് തന്നെ നമ്മൾ ഇതെന്നാണ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ 50, 100, 150, 200 കഴിഞ്ഞാൽ പിന്നെ 300, 350, 400 ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അവിടും. അപ്പോൾ നമുക്ക് ശരിക്കും പുറത്തെ കാഴ്ചകൾ കാണാം എന്നുള്ളത് തന്നെ ഉള്ളൂ. പക്ഷെ അതൊരു ബൊമ്പൻ സംഭവമാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആരോടും എനിക്ക് പറയാനുള്ളത് ഒരിക്കലെങ്കിലും ഒരു ബുള്ളറ്റ് ട്രെയിനിൽ കയറണമെന്ന്. അപ്പോൾ അവിടെ പൊനിയിൽ തുടങ്ങണ്ടെന്നൊക്കെ പറഞ്ഞു. യൂറോപ്പിലെ ഇഷ്ടം പോലെ ഉണ്ട്, യൂറോപ്പുകളിൽ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ചൈനയിലെ ബുള്ളറ്റ് ട്രെയിനിലാണ് ഇത്ര ഏറ്റവും സ്പീഡും ഏറ്റവും സെക്യൂറും ആയിട്ടുള്ളത്. കാരണം അതിലൊന്നും പിന്നെ ഒരു അപകടം എന്ന് പറഞ്ഞാൽ പിന്നെ ആ സംഭവം ഇല്ല അല്ലല്ലോ. അപ്പം അത്രയും മനോഹരമായിട്ടുള്ളൊരു യാത്രയാണ് ഈ ബുള്ളറ്റ് ട്രെയിൻ യാത്ര.
4: ഭൂമിയിൽ കൂടി പറക്കുന്ന
5: തീവണ്ടി
4: അല്ലെങ്കിൽ വിമാനം,
5: നമ്മള് ഇവനെ ഓടുകയല്ല പറക്കുകയാണെന്ന് അറിയില്ല. അതിന്റെ ശരിക്കാണ് പറക്കുകയാണ് അത്. അതിന് ഈ ഒരു പിന്നെ 4 മണിക്കൂർ തൊട്ട് എത്രയോ 1400 കിലോമീറ്റർ ഈ ഒരു 4-5 മണിക്കൂറിനുള്ളിൽ നമ്മൾ യാത്ര ചെയ്യാന്നില്ലാണ് അവിടെ. അവിടെ നിന്ന് പിന്നെ ഞാൻ വേറൊരു എയർപോർട്ടിലേക്ക് വരുന്നതാണ് ഈ മാഗ്നറ്റിക് ട്രെയിൻ എന്ന് പറഞ്ഞത്. മാഗ്നറ്റിക് ട്രെയിനിന് അതേമാതിരി തന്നെ, അത് പിന്നെ ഞാൻ വണ്ടിയിൽ കയറി 35 കിലോമീറ്റർ അവിടേക്കുള്ള ഈ ഡിസ്റ്റൻസ്. അപ്പോൾ ഈ 35 കിലോമീറ്ററിൽ വണ്ടിയിലൊക്കെ കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്തു, പിന്നെ ബാഗൊക്കെ അവിടെയൊക്കെ കൊണ്ടുവച്ചു ഇരുന്ന് നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ക്യാമറ ഒക്കെ എടുത്തിട്ട് റെഡി ആയിരുന്നപ്പോൾ വണ്ടി നിന്നു. എന്തു വെച്ചു
4: നമ്മളിവിടെ ബസ്സിലാണെങ്കിൽ 1 മണിക്കൂറിൽ കൂടുതൽ യാത്ര ചെയ്യേണ്ട ദൂരം
5: 8-9 മിനിറ്റ്. 8-9 മിനിറ്റ് കൊണ്ട് ഈ യാത്ര നമ്മളത് കഴിഞ്ഞു എന്നില്ലാണ്. അതാണ് മാഗ്നറ്റിക് ട്രെയിനിൻ്റെ അതൊരു എയർപോർട്ടിലേക്ക് വന്നാണ് ചൈന. അപ്പോൾ ചൈനയിൽ നിന്ന് തന്നെ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറയുന്നത് വളരെ, കാരണം ചൈനയെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്ക് എനിക്ക് എന്നെ സംബന്ധിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഇത്രയും 10-20 രാജ്യങ്ങൾ 25 രാജ്യങ്ങളിൽ എത്തിപ്പോയിട്ടുണ്ടെങ്കിലും ചൈന ഒരു പ്രത്യേക സാധനം തന്നെ. ചൈന ഇപ്പോൾ നമ്മൾ ടോയ്സ് കടയിൽ കയറൂലേ, ടോയ്സ് കടയിൽ കയറി അതിലൊരു 75% ചൈനയുടെ ഉണ്ട്.
4: മെയ്ഡ് ഇൻ ചൈന,
5: മെയ്ഡ് ഇൻ ചൈന. നമ്മളെ ഓരോരോ വീട്ടിലും എന്തെങ്കിലും ഒരു സാധനം ചൈനേൻ്റെ ഉണ്ടാവും. അതുപോലെ തന്നെ ഉണ്ട് ചൈന. ചൈന അങ്ങനെ ഒരു ഉണ്ടാക്കി വെച്ച മാതിരിയാണ്. മറ്റിപ്പോൾ നമ്മൾ യൂറോപ്പിൽ പോവുകയാണെങ്കിൽ യൂറോപ്പിലൊക്കെ ഒരു കൊളോണിയൽ സ്റ്റൈലാണ് ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ പിന്നെ ഒരു ഒരു പ്രത്യേക സ്റ്റൈലാണ് ഈ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ. ചൈനയിൽ അങ്ങനെയല്ല. ചൈനയിൽ ഏറ്റവും ആധുനികമായിട്ട് എന്താണ് നമുക്ക് ഉണ്ടാക്കുന്നത് കൺസ്ട്രക്ഷൻ എന്ന് വെച്ചാൽ അതാണ്. ഓരോ നമ്മൾ അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കാൻ ഇഷ്ടം പോലെ കാണാൻ ഉള്ള സ്ഥലമാണ് ഈ ചൈന. പ്രത്യേകിച്ച് ഷങ്കായി എന്നൊക്കെ പറയുന്നത് ഷങ്കായിലെ രാത്രി വൈകുന്നേരങ്ങളിൽ പിന്നെ ക്രൂയിസ് യാത്രയൊക്കെ, ആ നദീകുടിയിലെ ക്രൂയിസ് യാത്രയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളൊരു സ്വർഗത്ത്, ഭൂമിയിലെ സ്വർഗം എന്ന് പറയില്ലേ, ആ ഭൂമിയിലെ സ്വർഗം പോലെ നിങ്ങൾ അത്രയും ഡെവലപ്മെൻറ്റാണ്. ഓരോ ദിവസവും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതിലാണ്. ഇപ്പോൾ ഈ ഹുവാങ് ആണെങ്കിലും അതുപോലെ ഇപ്പോൾ ഇവിടെ ഈ ബീജിംഗ് ആണെങ്കിലും, ബീജിംഗ് പിന്നെ ഒരുപാട് ചരിത്രപരമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒളിമ്പിക്സ് നടന്ന അങ്ങനെയുള്ള. അതിലുപോലെ ഷങ്കായ്, ഷങ്കായാണ് അതിലെ ടോപ്പ്, ലോകത്തിലെ ഏറ്റവും വലിയ പട്ടണങ്ങളിൽ ഒന്നാണ് ഷങ്കായ്.
4: ആധുനികതയും ആർഭാടവും അതിന്റെ ഉന്നതിയിലെത്തിയ
5: അവളിപ്പോ സ്പോർട്സിലാണെങ്കിലും ആർട്സിലാണെങ്കിലും ഇതിലൊക്കെ കേട്ടിട്ടില്ലേ. സ്പോർട്സ് ഒളിമ്പിക്സ് ആണെങ്കിൽ അവിടെ സ്വർണത്തിലേക്ക് അവരെന്നല്ലേ, അത് അവരുടെ ഒരു എന്താ അങ്ങനെയാണ്, അത് അതിന്റെ ഒരു വളർച്ച നമുക്ക് പിടിച്ചാൽ കിട്ടാത്ത വളർച്ച എന്നല്ലേ അത്രയും. കാരണം ഒരു ടൗണിലൊക്കെ ചെന്ന് നമ്മൾ ഫോട്ടോ എടുത്ത് വെച്ച മാതിരി അത്രയും
4: ക്ലീൻ,
5: ക്ലീനുമാണ്, അത്രയും സുന്ദരമാണ്,
4: ബ്യൂട്ടിഫുൾ,
5: ബ്യൂട്ടിഫുൾ, നാച്ചുറൽ ആൻഡ് ബ്യൂട്ടിഫുൾ എന്നല്ലേ. അതായത് ഗാർഡൻസ്, ഗാർഡൻസിൽ നമുക്ക് റോഡ് കൂടി പോകുമ്പോൾ തന്നെ, റോഡിൽ കൂടി തന്നെ നമുക്ക് കാണാനുണ്ടെന്നില്ലാണ്. ഒരു പ്രത്യേക സ്ഥലത്ത് കാണാനായിട്ട് പോകണ്ട, റോഡിൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ കാണാനുണ്ട്. അതുപോലെ അവിടുത്തെ എല്ലാം കൊണ്ടും ആധുനികതയുടെ അതുപോലെ ഈ പറഞ്ഞമാതിരി ഓരോരോ കൺസ്ട്രക്ഷനാണ് ഏറ്റവും നല്ലത്. അതുപോലെ ഗ്ലാസ് പാലങ്ങൾ, ഇന്നിപ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഗ്ലാസ് പാലങ്ങൾ, അതേപോലെ ആധുനികതയിൽ എന്താ അവർ മനസ്സിൽ സങ്കല്പിക്കുന്നു ആ സാധനങ്ങൾ നിർമ്മിക്കാന്നില്ല. അതാണ് ചൈനയുടെ ഒരു പ്രത്യേകത. മറ്റേനെ കൊണ്ട് നമ്മളെ സമയത്തൊക്കെ ഒരുപാട് പ്രശ്നങ്ങളാണ് എന്തെങ്കിലും നിർമ്മിക്കാനൊക്കെ. അവിടെ പിന്നെ അതില്ല, അവരെന്തേ ഉദ്ദേശവും ആ സാധനം നിർമ്മിക്കുക, എന്നിട്ട് നാളെ തുറന്ന് ജനങ്ങൾക്ക് കൊടുക്കുകയെന്നില്ല. അത് തന്നെ അവരുടെ വികസനത്തിൻ്റെ ഇതും, അത് തന്നെയാണ് അവരുടെ ഇപ്പോൾ ഈ ചൈനയിലെ വൻമതിൽ എന്നൊക്കെ പറഞ്ഞാൽ അതിലൊക്കെ വരുന്ന വിസിറ്റേഴ്സിനൊന്നും യാതൊരു കണക്കും. ഇത്ര ലക്ഷക്കണക്കിന് ആളുകളാണ് ഒരു കൊല്ലം വിസിറ്റ് ചെയ്ത് പോകുന്നത് ചൈന,
4: ലോകത്തിൻ്റെ എല്ലാ കോണിൽ നിന്നും,
5: എല്ലാ കോണിൽ നിന്നും. അതുപോലെ മാർക്കറ്റിങ്ങും അങ്ങനെ തന്നെയാണ്. ചൈന മാർക്കറ്റ് എന്ന് പറഞ്ഞപ്പോൾ നമുക്കറിയാലോ, മൊബൈലാണെങ്കിൽ എന്താണെങ്കിലും ആ മാർക്കറ്റ് എന്ന് തന്നെയല്ല. അവിടത്തെ മാർക്കറ്റിൽ ചെന്നാൽ നമുക്കൊന്നും തോന്നൂല. പക്ഷെ അവരുടെ സാധനമാണ് നമ്മൾ ഈ നാട്ടിൽ വന്നിട്ട്, ഈ എല്ലാ രാജ്യത്തും ഉണ്ട് ചൈന മാർക്കറ്റ് ഇല്ലാത്ത ഒരു രാജ്യമല്ല.
4: ദുബായിൽ വരെ ചൈന മാർക്കറ്റ് ഫേമസ് ആണല്ലോ.
5: ഇവിടെ യൂറോപ്പിൽ ചെന്നപ്പോൾ അവിടെ ചൈന മാർക്കറ്റ് ഉണ്ട്. പിന്നെ തായ്ലാൻഡിൽ ചെല്ലുമ്പോൾ അവിടെ ചൈന മാർക്കറ്റ് ഉണ്ട്. സിംഗപ്പൂർ ചെല്ലുമ്പോൾ ചൈന മാർക്കറ്റ് ഉണ്ട്. ഇന്ത്യയിലുണ്ട് ചൈന മാർക്കറ്റുകൾ. അപ്പോൾ ചൈനേൻ്റെ ഒരു മാർക്കറ്റിംഗ് ആണ് അത്. അതന്നെ അതുകൊണ്ടാണ് നമ്മൾ ഇന്ത്യക്ക് നമ്മളെ കയ്യിൽ നമ്മളെ വീട്ടിൽ തിരഞ്ഞാൽ എന്തെങ്കിലും ഒരു രണ്ട് സാധനങ്ങളും ചൈനയുടെ കിട്ടാതിരിക്കൂല.
4: അതെ,
5: അതന്നെയാണ് ചൈനൻ്റെ മാർക്കറ്റിംഗ്, അത് തന്നെയാണ് ചൈനൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ രഹസ്യം. അത് തന്നെയാണ്
4: ചൈനയിലെ യാത്ര പൊതുവെ ചിലവ് കൂടുതലാണെന്ന് പറയലുണ്ട്, ശരിയാണോ?
5: അല്ല, അങ്ങനെയല്ല. ചിലവ് എന്ന് വെച്ചാൽ നമ്മളൊരു പാക്കേജായിട്ട് പോവുകയാണെങ്കിൽ നമുക്കൊരു ഫിക്സഡ് ചിലവാണല്ലോ ഇതിനൊക്കെ. ചൈനയിൽ യാത്ര, പിന്നെ ചൈനയുടെ ഫുഡുകളാണ് നമുക്ക് പറ്റാത്തത്. ചൈനയിലെ ഫുഡ് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് യാത്രയിൽ മറ്റേ ഈ പഴയ മാതിരിയല്ലല്ലോ. ഇന്നത്തെ കാലത്ത് ഒന്നുകൂടി നമ്മൾ ഫുഡിൻ്റെ കൾച്ചറിൽ ഒന്നുകൂടി ഡെവലപ്പ് ചെയ്ത് വന്നുകൊണ്ട് നൂഡിൽസ് ആണെങ്കിലും അങ്ങനെയുള്ളതുകൊണ്ട്. അതിന് എക്സ്പെൻസീവ് പറയുന്നത് ഈ അതാണ് യാത്രയുടെ, ഈ ബുള്ളറ്റ് ട്രെയിൻ ഇതുപോലെയുള്ള യാത്രകൾ നമ്മൾ എക്സ്ട്രാ ചെയ്യുമ്പോഴുള്ള ആ ഒരു യാത്രാ ചിലവ് കൂടും. ഏകദേശം ഒന്ന് ചില്ലായിരം ലക്ഷം റുപ്യോളം വരും അങ്ങനെ ഒന്ന് മൊത്തം. ഈ നമ്മളൊരു ട്രിപ്പ് അവിടെ പോവുകയാണെങ്കിൽ സാധാരണ നമ്മളത് മൂന്നെണ്ണത്തിലാണ് പോലെ, ചൈന, ഹോങ്കോങ്, മക്കാവ്. അതെയുള്ള ഈ മൂന്നും നമ്മൾ കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളാണ്. ഇതിലേറെയൊക്കെ രസങ്ങൾ ചിലപ്പോൾ നമുക്ക് കാണണം മക്കാവിലും. അതിലേറെ ബ്യൂട്ടിഫുള്ളാണ് ഹോങ്കോങ്. ഹോങ്കോങ് നിരവുകൾ എന്നൊക്കെ പറഞ്ഞാൽ പണ്ട് മുതൽ തന്നെ നമ്മൾ കണ്ടാൽ. അപ്പോൾ ഈ മൂന്നും അതിൽ കിട്ടുന്നില്ല. അപ്പോൾ ഈ മൂന്നുകൂടിയും കിട്ടുമ്പോൾ നമുക്കതൊരു പിന്നെ ഒന്നൊന്നര ലക്ഷം റുപ്യൻ്റെ ഉള്ളിൽ പോയി വരാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് അങ്ങനത്തെ ഒരു വലിയ ചില എക്സ്പെൻസായിട്ട് തോന്നില്ല. ഏകദേശം 12 ദിവസങ്ങളോളം വരുന്നുണ്ട്.
4: ചൈനയിലെ വിശേഷങ്ങളാണ് നമ്മൾ ഇതുവരെ കേട്ടത്. ചൈന എന്ന് പറയുമ്പോൾ ചൈനയിലെ വൻമതിൽ ആണ് നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന ഒന്ന്. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഒരു ലോകാത്ഭുതം. കൂട്ടത്തിൽ അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള നഗരങ്ങളും നഗരക്കാഴ്ചകളും ബുള്ളറ്റ് ട്രെയിൻ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നമ്മളിന്ന് അതിഥി സിബത്ത് മടത്തൊടിയിൽ നിന്ന് കേട്ടത്, ആസ്വദിച്ചത്. നമുക്ക് കൂടുതൽ വിശേഷങ്ങളുമായി ഇനിയും കൂടാം. സിബത്ത് മടത്തൊടിയുമായുള്ള ഓരോ സംസാരത്തിലും നമ്മുടെ ആഗ്രഹങ്ങൾ, യാത്രകൾ പോകാനുള്ള താല്പര്യങ്ങൾ കൂടുതൽ കൂടിക്കൂടി വരികയാണ്. നമുക്ക് മറ്റൊരു ലോകാത്ഭുതവുമായി വീണ്ടും കാണാം, കേൾക്കാം. താങ്ക് യു സർ.
1: മാഷാ അല്ലാ, ദൃശ്യമാണ് നാം ഇപ്പോൾ ശ്രവിച്ചു കഴിഞ്ഞത്. വളരെ മനോഹരമായ ഒരു അവതരണമാണ് ദൃശ്യത്തിൽ നാം കേട്ടുകഴിഞ്ഞത്. വൈബ്സിൻ്റെ സമയത്ത് ഇനി നമ്മൾ മറ്റൊരു പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുന്നു. അൽ ഉസൂൽ, മഅറൂഫ് എന്ന വിഷയത്തെ സംബന്ധിച്ച് അൽ ഉസൂലിൽ ഇന്ന് നമ്മോടൊപ്പം അബ്ദുൽ മാലിക് സലഫി ചേരുന്നു.
2: കേട്ടുവരാം.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ പ്രേക്ഷകരെ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള ഹദീസുകളുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ സംബന്ധിച്ച് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ പ്രധാനമായും മൂന്ന് രീതിയിലുള്ള ഹദീസുകളാണ് നമ്മുടെ മുമ്പിൽ എത്തുക. ഒന്ന്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തപ്പെട്ടു വരുന്നവ. മറ്റൊന്ന്, പ്രവാചകന്റെ സ്വഹാബിമാരിൽ ഏതെങ്കിലും ആളുകളിലേക്ക് ചേർത്തപ്പെട്ടു വരുന്നവ. അതല്ലെങ്കിൽ താബിഈകളിൽ നിന്ന് ആരിലേക്കെങ്കിലും ചേർത്തപ്പെട്ടു വരുന്നവ. ഇതിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തപ്പെടുന്നതിന് ഹദീസുകളെന്നും സ്വഹാബിയിലേക്കോ താബിഈലേക്കോ ചേർത്തപ്പെട്ടു വന്നതിന് അസറുകളെന്നുമാണ് സാധാരണയായി പ്രയോഗിക്കാറുള്ളത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഒരു ഹദീസ് ചേർത്തപ്പെട്ടു വന്നിട്ടുണ്ടെങ്കിൽ, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യം ചെയ്തു, അവിടുന്ന് ഒരു കാര്യം അംഗീകരിച്ചു, ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചു പക്ഷേ അത് ചെയ്യാൻ സാധിച്ചില്ല, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തപ്പെട്ടു വരാറുണ്ട്. ഹദീസ് ഗ്രന്ഥങ്ങളിൽ ധാരാളം ഉദാഹരണങ്ങൾ നമുക്കതിന് കാണാൻ കഴിയും. അത്തരത്തിലുള്ള ഹദീസുകൾക്കാണ് അൽ മർഫൂ എന്ന് നമ്മൾ പറയുന്നത്. റഫ എന്ന് പറഞ്ഞാൽ ഉയർത്തി എന്നാണ് അർത്ഥം. മർഫൂ എന്ന് പറഞ്ഞാൽ ഉയർത്തപ്പെട്ടത് എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. റഫ എന്നതിന്റെ മഫ്ഊലായി, ഇസ്മു മഫ്ഊലായി അൽ മർഫൂ എന്ന പദം ഭാഷയിൽ പ്രയോഗിക്കാറുണ്ട്. വള എന്നതിന്റെ വിപരീതമാണ് റഫ എന്നുള്ളത്. ഇതിന് ഈ പേര് കിട്ടിയത് കഅന്നഹു സുമ്മിയ ബിദാലിക ലിനിസ്ബത്തിഹി ഇലാ സാഹിബിൽ മഖാമിർ റഫ്ഉ വഹുവ അന്നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും ഉന്നതനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തപ്പെടുകയും ഉയർത്തപ്പെടുകയും ചെയ്തിട്ടുള്ള കാരണം കൊണ്ടായിരിക്കാം അതിന് മർഫുഅ് എന്ന് പേര് ലഭിച്ചത് എന്ന് ചില ആളുകൾ വിശദീകരിച്ചിട്ടുണ്ട്. ഉസൂലുൽ ഹദീസിന്റെ ഭാഷയിൽ ഒരു ഹദീസ് മർഫുആണ് എന്ന് പറഞ്ഞാൽ എന്താണ് മുഹദ്ദിസുകൾ അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്? പണ്ഡിതന്മാർ പറയുന്നു, മാ ഉലീഫ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഖൗലിൻ ഔ ഫിഅലിൻ ഔ തഖ്രീറിൻ ഔ സിഫത്തിൻ ഔ ഖൽഖിൻ ഔ ഖുൽഖിൻ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് മാ ഉലീഫ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഖൗലിൻ ഔ ഫിഅലിൻ ഔ തഖ്രീറിൻ ഔ സിഫത്തിൻ, അഥവാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അവിടുത്തെ വാക്കുകളോ അവിടുത്തെ പ്രവർത്തനങ്ങളോ അംഗീകാരങ്ങളോ വിശേഷണങ്ങളോ ഇതിലേതെങ്കിലും ഒന്നിന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തിയിട്ടുണ്ടെങ്കിൽ, അഥവാ ആ ഹദീസിൽ പ്രവാചകന്റെ ഈ പറയപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യമാണ് വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത് എങ്കിൽ, അത്തരം ഹദീസുകൾക്കാണ് മർഫു ആയിട്ടുള്ള ഹദീസുകൾ എന്ന് പറയുക. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തപ്പെട്ടത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളാകാം, പ്രവർത്തനങ്ങളാകാം, വിശേഷണങ്ങളാകാം. വാക്കുകൾ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് പ്രവാചകൻ നേർക്കുനേരെ വഹയിൻ്റെ അടിസ്ഥാനത്തിൽ നൽകിയ നിർദ്ദേശങ്ങളാകാം, പ്രവാചകന്റെ അല്ലാതെയുള്ള നിർദ്ദേശങ്ങളാകാം, പൊതുവെ പ്രവാചകൻ നൽകുന്ന നിർദ്ദേശങ്ങളാവാം, പ്രവാചകന്റെ പ്രവർത്തനങ്ങൾ, യാത്രകൾ, ഇരുത്തം, ഉറക്കം, ഭക്ഷണം എന്നിങ്ങനെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അംഗീകാരം കൊടുത്ത കാര്യങ്ങളുണ്ട്. അപ്രകാരം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശേഷണങ്ങൾ, അവിടുത്തെ സ്വഭാവ വിശേഷണങ്ങൾ ഉണ്ടാകാം, ശാരീരിക വിശേഷണങ്ങൾ ഉണ്ടാകാം, ഏതായിരുന്നാലും അതൊക്കെ പ്രവാചകനിലേക്ക് ചേർത്തപ്പെട്ടു വന്നതാണോ എന്നത് പരിശോധിച്ചുകൊണ്ട് അത്തരം ഹദീസുകളെ നമ്മൾ മർഫുആയ ഹദീസുകൾ എന്നാണ് പറയുക. ഇത് ചിലപ്പോൾ ചേർത്തി പറയുന്ന വ്യക്തി സഹാബിയായിരിക്കാം, അതല്ലെങ്കിൽ താബിഇയായിരിക്കാം. ചിലപ്പോൾ ഇസ്നാദ് അതിൻ്റെ സനദുകൾ കോർവയൊത്തതാകാം, മുത്തസിലാകാം, അതല്ലെങ്കിൽ മുറിഞ്ഞതാകാം. അതൊന്നും ഈ മർഫുഇൽ പരിഗണിക്കപ്പെടുന്നില്ല. അഥവാ സനദ് മുറിഞ്ഞതാണെങ്കിലും അല്ലെങ്കിലും അവസാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തപ്പെട്ടിട്ടുണ്ടോ എങ്കിൽ ആ ഹദീസ് മർഫുആണ്. അങ്ങനെ വരുമ്പോൾ മൗസൂലായ, മുർസലായ, മുത്തസിലായ, മുൻഖത്തിആയ ഹദീസുകളൊക്കെ അതിലുൾപ്പെടും. മൗസൂൽ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് വന്നിട്ടുള്ള, ചേർത്തപ്പെട്ടിട്ടുള്ള ഹദീസുകൾ, അല്ലെങ്കിൽ സഹാബിയെ വിട്ടുപോയ താബിഈ നേരിട്ടുദ്ധരിക്കുന്ന ഹദീസുകൾ, സനദ് മുറിഞ്ഞത്, അതുപോലെ തന്നെ സനദ് മുറിയാത്തത്, സഹാബിയെ വിട്ടത്, സഹാബി വിടാത്തത്, ഇങ്ങനെയുള്ള സനദിൽ മുറിവുകൾ ഉണ്ടെങ്കിലും ശരി, അത് പ്രവാചകനിലേക്ക് ചേർത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മർഫുആയിട്ടാണ് പണ്ഡിതന്മാർ പരിഗണിച്ചിട്ടുള്ളത്. ഈ ഒരു നിർവചനത്തിൽ നിന്ന് നാല് തരത്തിലുള്ള മർഫുഉകളുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒന്ന്, അൽ മർഫുഉൽ ഖൗലിയ്യ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൗലിയായിട്ടുള്ള വാക്കുകൾ കൊണ്ടുള്ള, വാക്കുകൾ പ്രവാചകനിലേക്ക് ചേർത്തപ്പെട്ടു വന്നിട്ടുള്ള ഹദീസുകൾ, അങ്ങനെയുള്ള മർഫുആയ ഹദീസുകൾ. അതിനൊരു ഉദാഹരണമാണ് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് വ ഇന്നമാ ലികുല്ലി ഇംരിഇൻ മാ നവ എന്ന് തുടങ്ങിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഇസ്ലാമിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ നിയത്തുമായി ബന്ധപ്പെട്ട വളരെ സുപ്രസിദ്ധമായ ഈ ഹദീസ്, ഇത് സ്വഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഉദ്ധരിക്കുന്നത്. രണ്ടാമത്തെ ഇനം അൽ മർഫുഉൽ ഫഇലി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫഇലിയായിട്ടുള്ള പ്രവർത്തനം ഒരു സഹാബി വിശദീകരിക്കുന്ന രീതിയിലുള്ള ഹദീസുകൾ. അഥവാ പ്രവാചകൻ നമസ്കരിച്ചപ്പോൾ ഇങ്ങനെയായിരുന്നു, പ്രവാചകൻ സുജൂദിലേക്ക് പോയപ്പോൾ ഇങ്ങനെയാണ് സുജൂദുകൾ നിർവഹിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏഴ് അവയവങ്ങൾ സുജൂദിൽ നിരത്തുവച്ചിരുന്നു, ഇങ്ങനെ ഇന്ന പ്രാർത്ഥനകളൊക്കെ പ്രവാചകൻ അത്തഹിയാത്തിലും സുജൂദിലും റുക്കുഅലുമൊക്കെ നിർവഹിച്ചിരുന്നു എന്നിങ്ങനെ പ്രവാചകൻ അനുഷ്ഠിച്ചതായിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കുക. മൂന്നാമത്തേത് അൽ മർഫുഉ തഖ്രീരി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകാരം കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ, പ്രവാചകന്റെ സവിധത്തിൽ വെച്ചുകൊണ്ട് അനുഷ്ഠിക്കപ്പെടുകയും എന്നാൽ പ്രവാചകൻ അതിന് അനുകൂലിച്ചോ പ്രതികൂലിച്ചോ പറയാതിരിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ഹദീസുകൾക്കാണ് അൽ മർഫുഉ തഖ്രീരി എന്ന് പറയുക. പ്രവാചകന്റെ സഹാബത്തിൽ ചില ആളുകൾ ഉടുമ്പിന്റെ മാംസം ഭക്ഷിച്ചു, പക്ഷെ പ്രവാചകൻ അത് വിരോധിച്ചില്ല, പ്രോത്സാഹിപ്പിച്ചില്ല, അവർക്ക് അനുവാദം നൽകി. അത് പ്രവാചകന്റെ ഒരു അനുവാദമായിരുന്നു, അത് ജായിസാണ്, ഹലാലാണ് എന്നതിൻ്റെ ഒരു സൂചനയായിരുന്നു അത്. അപ്രകാരം ഒരു അടിമ സ്ത്രീയോട് ഐനല്ലാ എന്ന് ചോദിച്ചപ്പോൾ ആകാശത്തേക്ക് വിരൽ ചൂണ്ടി, പ്രവാചകൻ ആ വിരൽ ചൂണ്ടിയതിനെ അംഗീകരിച്ചു. ഈ രീതിയിലുള്ള ഹദീസുകൾ. നാലാമത് അൽ മർഫുഉൽ വസ്ഫി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവങ്ങൾ വിശദീകരിച്ചു കൊണ്ടുവന്നിട്ടുള്ളവ. അത് സൃഷ്ടിപരമാകാം, അതല്ല സ്വഭാവ സവിശേഷ ഗുണങ്ങൾ ഉള്ളതാവാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് സഹാബിമാർ പറയുന്നുണ്ട്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്സനു നാസി ഖുൽഖ, പ്രവാചകൻ സ്വഭാവത്തിൽ ഏറ്റവും നല്ല ആളായിരുന്നു. ഇനി ഖൽഖൻ എന്ന് വായിച്ചാൽ സൃഷ്ടിപരമായും ഏറ്റവും ഭംഗിയുള്ള ആളായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെയൊക്കെ പറയുന്ന ഹദീസുകളുണ്ട്. അതിനാണ് മർഫുഉ വസ്ഫി എന്ന് നമ്മൾ സാധാരണ പറയാറുള്ളത്. ഇനി മർഫുആയ ഹദീസുകൾ തന്നെ രണ്ട് തരം ആക്കി പണ്ഡിതന്മാർ തിരിച്ചിട്ടുണ്ട്. സ്വരീഹായ മർഫുഉ, ഗൈറു സ്വരീഹായ മർഫുഉ. സ്വരീഹായ മർഫുഉ എന്ന് പറഞ്ഞാൽ വ്യക്തമായ രീതിയിൽ മർഫുആയത്, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ചെയ്തു, അംഗീകരിച്ചു എന്നു നേർക്കുനേരെ തന്നെ ഹദീസിൽ വന്ന കാര്യങ്ങൾ, അതിനാണ് സ്വരീഹായ മർഫുഉ എന്ന് പറയുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളായി ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമ്മൾ കാണുന്ന വാക്കുകൾ, ഉദാഹരണമായി അൻ അബീ ഹുറൈറത്ത റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുസ്ലിം അഖുൽ മുസ്ലിം എന്നൊക്കെ പറയുന്ന, നേർക്കുനേരെ തന്നെ പ്രവാചകന്റെ വാക്കുകളെ ഉദ്ധരിക്കുക. അതിനാണ് സ്വരീഹായ മർഫു എന്ന് പറയുന്നത്. മറ്റൊന്ന് ഗൈറു സ്വരീഹ്, നേർക്കുനേരെയല്ലാതെ പറയുന്ന സ്വരീഹ അല്ലാത്ത മർഫുകൾ. അഥവാ ഒരു സഹാബി അഥവാ പണ്ഡിതന്മാർ അതിന് നിർവചനം പറഞ്ഞിട്ടുള്ളത് വഹുവ ഖൗലു സഹാബി ഔ ഫിഅലുഹു അല്ലദി ലൈസ മിൻ ഖബീലി മാ യുംകിനുൽ ഖൗൽ അവിൽ ഫിഅൽ ബിഹി മിൻ ഖബ്ലിർ റഅ്യ് വൽ ഇജ്തിഹാദ്. ഒരു സഹാബി ഒരു കാര്യം പറയുന്നു, ആ കാര്യം ആ സഹാബിക്ക് തൻ്റെ സ്വന്തം ഇജ്തിഹാദ് കൊണ്ടോ ഗവേഷണം കൊണ്ടോ അതല്ലെങ്കിൽ സ്വന്തം അഭിപ്രായമായോ പറയാൻ പറ്റാത്ത കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു സ്വഹാബി പറയുകയോ അല്ലെങ്കിൽ അനുഷ്ഠിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളും മർഫുഴിൻ്റെ ഗണത്തിൽ തന്നെയാണ് പെടുക. പക്ഷേ അത് സ്വരീഹല്ല. ഇതുപോലെ കഴിഞ്ഞ കാലഘട്ടത്തിൽ നടന്ന ഏതെങ്കിലും ഒരു സംഭവം, ഏതെങ്കിലും ഒരു പ്രവാചകന്റെ കാലഘട്ടത്തിൽ നടന്നൊരു ചരിത്രം ഒരു സഹാബി പറയുന്നു, സഹാബിക്ക് ഒന്നുകിൽ അത് പ്രവാചകനിൽ നിന്ന് കിട്ടിയതാകാം, അതല്ലെങ്കിൽ അഹ്ലി കിതാബിൻ്റെ അടുക്കൽ നിന്ന് കിട്ടിയതാകാം. പക്ഷെ ഒരു ഗവേഷണത്തിനോ അതുപോലെ സ്വന്തം അഭിപ്രായങ്ങൾക്കോ പ്രാധാന്യമില്ലാത്ത അല്ലെങ്കിൽ സ്വന്തം അഭിപ്രായങ്ങൾ പറയാൻ പാടില്ലാത്ത ഒരു മേഖലയായതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടിട്ടല്ലാതെ ആ സഹാബി അത് പറയുകയില്ല എന്നുള്ള വിശ്വാസം കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പറഞ്ഞിട്ടുണ്ടാകും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പ്രവാചകൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് സഹാബി അത് പറഞ്ഞിട്ടുണ്ടാവുക. സഹാബിമാർ ഉദൂലുകളാണ്, കളവ് പറയാത്തവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ പോയിട്ട് മറ്റുള്ളവരുടെ പേരിൽ പോലും കളവ് പറയാൻ മടിക്കുന്നവരും കളവ് പറയാത്തവരുമാണ് പ്രവാചകന്റെ സഹാബത്തെന്നിരിക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നേർക്കുനേരെ കേട്ടു എന്ന് പറയാതെ സ്വന്തം ഗവേഷണത്തിനും പഠനത്തിനും അഭിപ്രായങ്ങൾക്കുമൊന്നും സാധ്യതയില്ലാത്തൊരു വിഷയം ഒരു സഹാബി പറഞ്ഞാൽ അങ്ങനെയുള്ളതിനാണ് സ്വരീഹല്ലാത്ത മർഫൂ എന്ന് പറയുക. ഇത് കഴിഞ്ഞ കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് മാത്രമല്ല, വരാനിരിക്കുന്ന അന്ത്യനാളിൻ്റെ ഭയാനകതകളെക്കുറിച്ചും അന്ത്യനാളിൻ്റെ രീതികളെക്കുറിച്ചും അതിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ ഒരു സഹാബി വിശദീകരിക്കുക, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിന് ഇന്ന ഇന്ന പ്രതിഫലങ്ങളൊക്കെ ഉണ്ട്, ഇന്ന ഇന്ന പ്രവർത്തനങ്ങൾ ചെയ്താൽ പ്രത്യേകമായ ശിക്ഷയുണ്ട് എന്നൊക്കെ സഹാബിമാർ പറയുക, അത്തരം ഹദീസുകൾക്കാണ് മർഫു ഗൈറു സ്വരീഹ്, സ്വരീഹ് അല്ലാത്ത മർഫു എന്ന് പറയുക. മർഫുഅൻ ഹുക്മിയൻ എന്നും ഇതിന് മറ്റൊരു പേരുണ്ട്. അങ്ങനെയും പണ്ഡിതന്മാർ അഥവാ ഹുക്മൻ മർഫുവാണ്, ഇത്തരം ഹദീസുകൾ മർഫുഅൻ്റെ ഹുക്മാണ് പണ്ഡിതന്മാർ നൽകിയിട്ടുള്ളത് എന്ന അർത്ഥത്തിലാണത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തപ്പെട്ട ഹദീസുകൾ മർഫുആണ്. അത് നാല് തരത്തിലുണ്ടാകാം. അപ്രകാരം തന്നെ രണ്ട് രീതികളിൽ മർഫു സ്വരീഹെന്നും ഗൈറു സ്വരീഹെന്നും വേർതിരിക്കപ്പെട്ടിട്ടുണ്ട്. മർഫുമായി ബന്ധപ്പെട്ട് പ്രധാനമായും നമുക്ക് ഗ്രഹിക്കാനുള്ളത് അള്ളാഹുവിൻ്റെ ദീൻ ആഴത്തിൽ പഠിക്കുവാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാല്ലാ, അബ്ദുൽ മാലിക് സലഫി അവതരിപ്പിച്ച അൽ ഉസൂൽ എന്ന പ്രോഗ്രാമാണ് നാം ഇപ്പോൾ കേട്ടുകഴിഞ്ഞത്. റേഡിയോ വൈബ്സിൽ ഇനി നാം ഒരു ഇടവേളയിലേക്ക് പോവുകയാണ്.

0: الحمد للعظيم الواحد الكريم مصليا مسلما على الرسول مكرما.
1: നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രകാശമായി നന്മയുടെ വഴിയിൽ എപ്പോഴും ഒപ്പമുണ്ടാകാൻ ജമീൽ ആപ്പ് ഇപ്പോൾ കൂടുതൽ ആകർഷകമായ ഫീച്ചറുകളോടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഫോണിൽ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഒരു ഹോം ഡാഷ്ബോർഡാണ് നമ്മെ സ്വാഗതം ചെയ്യുന്നത്. നമ്മുടെ ലൊക്കേഷൻ അനുസരിച്ചുള്ള കൃത്യമായ നമസ്കാര സമയങ്ങളും അടുത്ത നമസ്കാരത്തിലേക്ക് ഇനി എത്ര സമയമുണ്ടെന്ന കൗണ്ട്ഡൗണും ഇതിൽ ഒറ്റനോട്ടത്തിൽ കാണാം. അതുമാത്രമല്ല, നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ ഏതു ക്രമത്തിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാനുള്ള സൗകര്യവും ഇതിലുണ്ട്. ജമീൽ ആപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ ഫീച്ചറാണ് ഖുർആൻ പ്രോ. കയ്യിൽ ഒരു യഥാർത്ഥ മുസ്ഹഫ് പിടിച്ചുവതുന്ന അതേ അനുഭവം നൽകുന്ന പേജ് വ്യൂ ഇതിലുണ്ട്. സുഖകരമായി പേജുകൾ മറിച്ചു വായിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് യാതൊരു ആയാസവുമില്ലാതെ വിശുദ്ധ ഖുർആൻ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഇനി കുട്ടികൾക്കും ഖുർആൻ പഠിച്ചു തുടങ്ങുന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ഒന്നാണ് ഇതിലെ വേഴ്സ് റീഡിംഗ് മോഡ്. ഓരോ ആയത്തിന്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകൾക്ക് പുറമെ ഓരോ വാക്കുകളുടെയും അർത്ഥം വേർതിരിച്ചു മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിക്കും. പ്രശസ്തരായ കാരികളുടെ മനോഹരമായ ശബ്ദത്തിൽ ഖുർആൻ പാരായണം കേൾക്കാനും നെറ്റില്ലാത്തപ്പോഴും കേൾക്കാൻ തക്കവണ്ണം അത് ഡൗൺലോഡ് ചെയ്തു വെക്കാനും ഇതിൽ സൗകര്യമുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ ചിട്ടയുള്ളതാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ നമ്മെ സഹായിക്കുന്നു. പ്രഭാത പ്രദോഷ ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ തുടങ്ങിയവയെല്ലാം കാറ്റഗറികളായി തിരിച്ചിട്ടുണ്ട്. ഇതിലെ ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ദിക്റുകൾ എളുപ്പത്തിൽ മനഃപ്പാഠമാക്കാം. കൂടാതെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ 99 നാമങ്ങളും അവയുടെ അർത്ഥവും പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷനും ഇതിലുണ്ട്. യാത്രകളിലോ പുതിയ സ്ഥലങ്ങളിലോ ആയിരിക്കുമ്പോൾ കൃത്യമായി ഖിബില കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ ഉപയോഗിക്കാം. ഫോൺ കയ്യിൽ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ വരുന്നത് വഴി ദിശ ഉറപ്പുവരുത്താം. ഇതിനു പുറമെ പ്രഗത്ഭ പണ്ഡിതന്മാരുടെ വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ഫോൺ ലോക്ക് ചെയ്തു വച്ചും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. ഉറങ്ങാൻ കിടക്കുമ്പോൾ സ്ലീപ്പ് ടൈമർ സെറ്റ് ചെയ്യാനും ഇസ്ലാമിക പുസ്തകങ്ങൾ PDF രൂപത്തിൽ വായിക്കാനും സാധിക്കും. ദിവസവും നല്ല ചിന്തകൾ പകർന്നു നൽകുന്ന വഴിവിളക്ക് ഇൻസ്പിരേഷൻ കാർഡുകൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാം. നമ്മുടെ ഫറളും സുന്നത്തുമായ നമസ്കാരങ്ങളും നല്ല ശീലങ്ങളും കൃത്യമായി ട്രാക്ക് ചെയ്യാൻ ഡെയിലി പ്ലാനർ സഹായിക്കുന്നു. ഖുർആൻ ഓതി തീർക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലുണ്ട്. നിശ്ചിത ദിവസത്തിനുള്ളിൽ ഖുർആൻ പൂർത്തിയാക്കാനുള്ള പ്ലാൻ നൽകിയാൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരുന്നു. റമദാൻ നോമ്പുകളും ഖളാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറും ലഭ്യമാണ്. നമ്മുടെ സകാത്ത് കണക്ക് കൂട്ടലുകൾ ലളിതമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, പണം, കച്ചവടം തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങൾ നൽകിയാൽ ലൈവ് നിസ്വാബ് അനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡും വ്യക്തിഗത റിമൈൻഡറുകളുമുള്ള ജമീൽ ആപ്പ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമാണ്. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര ജമീൽ ആപ്പിലൂടെ കൂടുതൽ മനോഹരമാക്കൂ, ഫലപ്രദമാക്കൂ. ജമീൽ ആപ്പ്, നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി.
2: ഹൃദയായി വരൂ സത്യസന്മാർഗമേ.
1: നമ്മൾ ജീവിക്കുന്നത് വിവരങ്ങളുടെ ഒരു വൻ കടലിലാണ്. ചുറ്റിലും പുകഞ്ഞു കത്തുന്ന സാമൂഹ്യ രാഷ്ട്രീയ മതപരമായ ചർച്ചകളും വാർത്തകളും നിമിഷങ്ങൾ തോറും മാറ്റിമറിക്കപ്പെടുന്നു. ശരിയേതാണ്, തെറ്റേതാണ് എന്ന് തിരിച്ചറിയാനാകാതെ ആളുകൾ ആശയക്കുഴപ്പത്തിലാകുന്നൊരു കാലഘട്ടം. ഇവിടെയാണ് യഥാർത്ഥ വെളിച്ചത്തിന്റെ പ്രസക്തി. ബാഹ്യമായി കേൾക്കുന്നതിനപ്പുറം വിഷയങ്ങളുടെ ആഴങ്ങളിലേക്ക് വസ്തുനിഷ്ഠമായി ഇറങ്ങിച്ചെന്ന സത്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു സംഭവമുണ്ടാകുമ്പോൾ വികാരത്തള്ളിച്ചയിലല്ല, വിചാരത്തോടെയും വിവേകത്തോടെയുമാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്. ആനുകാലികവും സങ്കീർണവുമായ വിഷയങ്ങളിൽ കേവലം ഒരു വ്യക്തിഗത അഭിപ്രായത്തിനപ്പുറം ദൈവിക പ്രമാണങ്ങളുടെ വെളിച്ചത്തിലുള്ള വ്യക്തമായ ഇസ്ലാമിക വീക്ഷണം മനസ്സിലാക്കുക എന്നത് ഏവർക്കും അനിവാര്യമായ ഒന്നാണ്. സത്യവും മിഥ്യയും കൂട്ടിക്കലർത്തപ്പെടുന്ന ഇക്കാലത്ത് കാണാക്കാഴ്ചകൾക്കപ്പുറത്തുള്ള യാഥാർത്ഥ്യം പ്രഖ്യാപിക്കാൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്, എക്സ്പ്ലോറിംഗ് ദി അൺസീൻ. ആനുകാലിക മതരാഷ്ട്രീയ സാമൂഹ്യ സംഘടനാ വിഷയങ്ങളിൽ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന സുതാര്യവും ആധികാരികവുമായ നിലപാടുകൾ സംശയങ്ങൾക്കിടയില്ലാത്ത വിധം നിങ്ങളിലേക്ക് എത്തിക്കുന്ന വേദി, ചിന്തിക്കുന്ന മനസ്സിന് കൃത്യമായ ദിശാബോധവും വഴിവിളക്കും നൽകുന്ന അറിവിൻ്റെ ശബ്ദം. ചിന്തകൾക്ക് കൃത്യമായ തെളിമ നൽകാൻ ഇനി സമയം മാറ്റിവെക്കൂ. എല്ലാ തിങ്കളാഴ്ചയും രാത്രി കൃത്യം 8:30 വിസ്ഡം സ്പോട്ട്ലൈറ്റ്. നിങ്ങളുടെ കാതുകളിൽ സത്യത്തിൻ്റെ വെളിച്ചമെത്തുന്നു. ലൈവായി കേൾക്കാം. ഡയലോഗ് ടി വി യൂട്യൂബ് ചാനലിലൂടെയും പീസ് റേഡിയോ ആപ്പിലൂടെയും. ആശയക്കുഴപ്പങ്ങളുടെ ഇരുട്ട് മാറി അറിവിൻ്റെ വെളിച്ചം പരക്കട്ടെ. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ഡയലോഗ് ടി വി യൂട്യൂബ് ചാനൽ. ഡൗൺലോഡ് ചെയ്യൂ പീസ് റേഡിയോ ആപ്പ്. വിസ്ഡം സ്പോട്ട്ലൈറ്റ്, എക്സ്പ്ലോറിംഗ് ദി അൺസീൻ. കാഴ്ചകൾക്കപ്പുറത്തെ സത്യം തിരിച്ചറിയാം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ, വർഷങ്ങളുടെ സജീവ സക്രിയത. മലയാളിയുടെ മതപരവും സാമൂഹ്യവുമായ കേൾവിയുടെയും കാഴ്ചയുടെയും പൊതുവിടങ്ങളിൽ സ്ഥിര സാന്നിധ്യം. 400,000+ റേഡിയോ ആപ്പ് ഡൗൺലോഡ്. പ്രതിദിനം 10,000+ ശ്രോതാക്കൾ. 60+ സ്ഥിരം പ്രോഗ്രാമുകൾ. 50+ സ്ഥിരം അവതാരകർ. 100+ പിന്നണി പ്രവർത്തകർ. ആരോഗ്യമുള്ള ജനതയെ സൃഷ്ടിക്കാൻ ആരോഗ്യ ചിന്തകൾ, ആരോഗ്യ വിചാരം, ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. ജോലി നേടാൻ സഹായത്തിന് ദിശ സർക്കാർ സേവനം വഴികാട്ടി. സാങ്കേതിക രംഗത്തെ ചലനങ്ങൾ അറിയാൻ IT ജാലകം. സർക്കാർ നൽകുന്ന സഹായങ്ങളും സേവനങ്ങളും അടുത്തറിയാൻ ജനക്ഷേമം. യാത്രികളുടെ വശ്യലോകത്ത് മിഴിത്തുറക്കാൻ ദൃശ്യം. കുടുംബത്തിലെ അസ്വസ്ഥതകൾ കുറയ്ക്കാൻ പ്രായോഗിക പരിഹാരം സ്നേഹക്കൂട്. കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും വനിതകൾക്കും മുതിർന്നവർക്കും പൊതുസമൂഹത്തിനും അനുഗുണമായ വൈവിധ്യമാർന്ന പ്രോഗ്രാമുകൾ. പ്രക്ഷേപണശേഷം 24 മണിക്കൂർ റീവൈൻഡ് കേൾവി. പീസ് റേഡിയോയിൽ നിങ്ങൾക്കുമിടമുണ്ട്. സാങ്കേതികം, പോസ്റ്റ് ഡിസൈനിംഗ്, ആങ്കറിംഗ്, അവതാരകൻ, പരസ്യമെഴുത്ത്, വായന, നവീനാശയം, സാമ്പത്തിക മേഖലകളിൽ. ബന്ധപ്പെടുക 9020840840. മെയിൽ hello@peaceradio.com. www.peaceradio.com. വഴിതെറ്റിക്കാത്ത കൂട്ടുകാരൻ. ലോകത്തിന്റെ ഏത് മൂലയിലും സദാ കൂട്ട്. കാതോർക്കുക യാഥാർത്ഥ്യത്തിലേക്ക്. പീസ് റേഡിയോ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ഇനി പീസ് റേഡിയോ സ്നേഹക്കൂടിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഇന്നത്തെ സ്നേഹക്കൂടിൽ ബഹുമാനായ പീസ് റേഡിയോ ഡയറക്ടർ താജുദ്ദീൻ സ്വലാഹിയും ജംഷീർ സ്വലാഹിയുമാണ് നമ്മോടൊപ്പം ചേരുന്നത്. ജോലി ചെയ്ത് ജീവിക്കൽ മാന്യതയാണ് എന്ന വിഷയത്തിലാണ് ഇന്നത്തെ സ്നേഹക്കൂട് പങ്കുവെക്കുന്നത്.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
7: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.
6: അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്നത്തെ സ്നേഹക്കൂടിലേക്ക് നിങ്ങളെല്ലാവരെയും ഹൃദയം നിറഞ്ഞ് സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ഈ സ്നേഹക്കൂടിൽ ഞാൻ ജംഷീർ സ്വലാഹി. എൻ്റെ കൂടെ ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഉള്ളത് താജുദ്ദീൻ സ്വലാഹിയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം തൊഴിലും ഉപജീവന മാർഗവും അതുമായി ബന്ധപ്പെട്ട നമ്മൾ മനസ്സിലാക്കേണ്ട, അറിയേണ്ട ചില കാര്യങ്ങളാണ്. തൊഴിലെടുക്കാതെ വീട്ടിൽ ചടഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ അങ്ങാടികളിലൂടെയൊക്കെ നടന്ന് സമയം കളയുന്ന പല ചെറുപ്പക്കാരും അല്ലെങ്കിൽ ഭർത്താക്കന്മാർ, മക്കൾ, യുവാക്കൾ ഇവരെ പറ്റിയൊക്കെയുള്ള ചില ആവലാതികളും പ്രയാസങ്ങളും സങ്കടങ്ങളുമൊക്കെ പല ഉമ്മമാരും സഹോദരിമാരുമൊക്കെ നമ്മളോട് റേഡിയോയിലേക്ക്, ഈ സ്നേഹക്കൂടിലേക്കൊക്കെ വന്ന പരാതികളുടെയും അല്ലെങ്കിൽ സങ്കടങ്ങളുടെയും ഒക്കെ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മളിന്ന് ഈ വിഷയം ചർച്ചക്കെടുക്കുന്നത്. ഇപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഈ തൊഴിലിനോട് ഉള്ള ഇസ്ലാമികമായ ഒരു സമീപനം എന്താണ്?
7: ഇസ്ലാം അതിൻ്റെ എല്ലാ സമീപനങ്ങളെയും ഏത് കാലഘട്ടത്തിലേക്കും പര്യാപ്തമായ രീതിയിൽ നിർവചിക്കുകയും വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. വ്യക്തിയെയും വ്യക്തിയുടെ ജീവിതത്തെയും കുടുംബത്തെയും സമൂഹത്തെയും എല്ലാം നിർവചിച്ച കൂട്ടത്തിൽ തൊഴിലിനോടുള്ള സമീപനവും ഇസ്ലാം കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഓരോ വ്യക്തിയെയും അവൻ്റെ തൊഴിലിലൂടെ, അവൻ്റെ ഉപജീവന ശ്രമങ്ങളിലൂടെ പര്യാപ്തനാക്കാനാണ് പടച്ചുതമ്പുരാൻ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളത്. തൊഴിലെടുക്കാത്ത ഒരു വ്യക്തി എന്നതല്ല, തൊഴിലെടുക്കുന്നൊരു വ്യക്തി, ആ തൊഴിലിൽ നിന്ന് അധ്വാനിച്ച് സ്വന്തം ജീവിതം പൂരിപ്പിക്കുന്നൊരു വ്യക്തി എന്ന ഒരു കാഴ്ചപ്പാടാണ് ഇസ്ലാം, പരിശുദ്ധ ഇസ്ലാം നൽകിയിട്ടുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ നമ്മളെ പഠിപ്പിച്ചത്, മ അക്കല അഹദുൻ തഅമൻ ഖത്തു ഖൈറൻ മിൻ അൻ യഅക്കുല മിൻ അമലി യദി. ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ഏറ്റവും വിശിഷ്ടമായ ഭക്ഷണം എന്ന് പറയുന്നത് അവൻ്റെ സ്വന്തം കൈകൾ കൊണ്ട് അവൻ അധ്വാനിച്ചുണ്ടാക്കിയ ഭക്ഷണമാണ് ഏറ്റവും നല്ല വിഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇസ്ലാം ശരിക്ക് ആ വ്യക്തിയെ സ്വയം പര്യാപ്തനാക്കാനും അയാളുടെ ഉപജീവനം, അയാളുടെ കുടുംബത്തിൻ്റെ ഉപജീവനം ഇതൊക്കെ അയാളിലൂടെ തന്നെ പൂരിപ്പിക്കാനുമാണ് ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ആ വ്യക്തിക്ക് ജോലി വേണ്ടി വരും. ജോലിക്ക് പോകുന്നതിനും സമ്പാദിക്കുന്നതിനും ആരാധനാകർമ്മങ്ങൾ കൂടി തടസ്സമായിക്കൂടാ എന്ന കാഴ്ചപ്പാടാണ് ഇസ്ലാമിൻ്റേത്. ആരാധനാകർമ്മങ്ങൾക്ക് ജോലിയും തടസ്സമായിക്കൂടാ, ഇത് രണ്ടും പരസ്പരം യോജിപ്പിച്ചുകൊണ്ടുള്ളൊരു കാഴ്ചപ്പാടാണ് ഇസ്ലാം മുന്നോട്ട് വെച്ചത്. നമ്മൾ ജുമാ ദിവസങ്ങളിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തു ജുമായിലെ 10-ാമത്തെ വചനം ഓതി കേൾക്കുന്നു, ഫൈദ ഖുലിയത്തി സ്വലാത്തു ഫൻതഷിറൂ ഫിൽ അർളി വബ്തഗൂ മിൻ ഫദ്ലില്ലാ വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ. ഫൈദ ഖുലിയത്തി സ്വലാത്ത്, നമസ്കാരം കഴിഞ്ഞാൽ, ഫൻതഷിറൂ ഫിൽ അർളി, നിങ്ങൾ ഭൂമിയിൽ വ്യാപിക്കുക, നിങ്ങളാ പള്ളി വിട്ടു പോവുക, വബ്തഗൂ മിൻ ഫദ്ലില്ലാ, അള്ളാഹൻ്റെ ഫളിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുക, അതിനുവേണ്ടി ശ്രമിക്കുക. ഇവിടുത്തെ ഫളൽ എന്ന് പറഞ്ഞാൽ സമ്പാദ്യമാണ്, അൽമാൽ സമ്പാദ്യമാണ് എന്ന് കൃത്യമായി മുഫസ്സിരീങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതേസമയം വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങളിങ്ങനെ ജോലി ചെയ്ത് ദുനിയാവ് വെട്ടിപ്പിടിച്ച് ഇങ്ങനെ നടന്നാൽ പോരാ, വദ്കുറുല്ലാഹ കസീറൻ, നിങ്ങൾ അള്ളാഹനെ ധാരാളം സ്മരിക്കുകയും ഓർക്കുകയൊക്കെ വേണം, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയം വരിക്കും. അപ്പോൾ ശരിക്കു പറഞ്ഞാൽ തൊഴിലുള്ള ഒരു വ്യക്തി

0: എന്നുള്ളതല്ല. സ്വന്തമായൊരു ജോലി എന്നത് വളരെ കൃത്യമായി ഇസ്ലാം വളരെ പ്രാധാന്യപൂർവ്വം പറഞ്ഞിട്ടുണ്ട്. അത് ഒരുപാട് തെളിവുകൾ അതിന് ഉദ്ധരിക്കേണ്ടതില്ല. ഹുവല്ലദീ ജഅലലക്കുമുൽ അർദ ദലൂലൻ ഫംഷൂഫി മനാകി ബിഹ വകുലൂമിൻ റിസ്ഖി വൈലഹിൻ നുഷൂർ. സൂറത്തു മുൽക്ക് 15-ാമത്തെ വചനമാണ്. ഭൂമിയിൽ സഞ്ചരിക്കാനും അതുപോലെ തന്നെ സമ്പാദിക്കാനും അന്നം കണ്ടെത്താനും ഒക്കെയുള്ള ആഹ്വാനം അത് ഇസ്ലാം നൽകിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ജംഷീർ സലായി ചോദിച്ചതുപോലെ ഒരു ജോലിയോടുള്ള ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്, ജോലി ചെയ്യാനും അധ്വാനിക്കാനും ഒക്കെ തന്നെയാണ് ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ജോലി ഉണ്ടാവുക എന്നുള്ളത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു യോഗ്യതയാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന ആളുകൾ അങ്ങനെ ഒരു വിയർത്തധ്വാനിക്കുന്ന ജോലി ഇല്ലെങ്കിൽ അവർ ആ കാര്യം പുനർവിചിന്തനത്തിന് വിധേയമാക്കണം എന്ന് തന്നെയാണ് നമുക്കതിൽ പറയാനുള്ളത്.
1: തീർച്ചയായും. അപ്പോൾ പരിശുദ്ധ ഖുർആനിലെ ഈ വചനങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് ഇതിന് ഇസ്ലാം നല്ല പ്രാധാന്യം നൽകുന്നുണ്ട് എന്ന് തന്നെയാണ്.
0: അതെ.
1: അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പലവിധ ജോലികളുണ്ട്. ചിലർ കൈക്കോട്ടെടുത്ത് രാവിലെ വീട്ടിൽ നിന്നിറങ്ങി പാടത്തും പറമ്പിലൊക്കെ ജോലി ചെയ്യുന്നു. അങ്ങനെ അവിടുന്ന് തുടങ്ങി ചിലർ വാഹനങ്ങൾ ഓടിക്കുന്നു. ഇതിനൊക്കെ വേണ്ടി പല സമയങ്ങളിലും വീട്ടിൽ നിന്ന് പല ദീർഘമായ സമയങ്ങളൊക്കെ വിട്ടു നിൽക്കേണ്ടി വരും. മക്കളുടെ കൂടെ വീട്ടിലിങ്ങനെ ഇരിച്ച് കളിച്ച് ചിരിച്ചിരിക്കുന്നതിനൊക്കെ പകരം ഇങ്ങനെ ദീർഘമായി അധ്വാനിച്ച് യാത്ര ചെയ്യാൻ പല സാഹചര്യങ്ങളുണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഇതിനൊരു മുസ്ലിം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ വിട്ടു നിൽക്കുന്ന ഈ സാഹചര്യവും ഈ സമയങ്ങളൊക്കെ?
0: അതെ, ഒരു വ്യക്തി ഒരുപക്ഷെ ഇപ്പം ഒരു പ്രവാസിനെ കെടുത്താൽ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പോകുന്നു, അത് കഴിഞ്ഞ് നേരെ ജോലിയിലേക്ക് ഇറങ്ങുകയാണ്. ഭക്ഷണം പോലും ശരിക്ക് കഴിക്കണില്ല. നമ്മുടെ നാട്ടിലും അങ്ങനെയൊക്കെ തന്നെ. ഇപ്പോൾ ടാപ്പിംഗ് തൊഴിലാളികളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതെ, ഒരു 2 മണി 3 മണി 2 മണിക്കൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ആളുകളൊക്കെ പലപ്പോഴും കാണാം. 3 മണി 4 മണിയൊക്കെ ഉള്ള ഇതേപോലെ വളരെ വൈകി എത്തുന്നവരുണ്ട്. അതേപോലെ കൊടും വേനലിൽ നല്ല ശക്തമായ വെയിലിൽ അങ്ങനെ തളർന്നു പോകുന്ന ചൂടിൽ പോലും അധ്വാനിക്കുന്നവരുണ്ട്.
1: കരിങ്കൽ കോറിയിലൊക്കെ,
0: കരിങ്കൽ കോറിയിൽ ജോലി ചെയ്യണവർ. ഇനിയിപ്പോൾ ഒരു നല്ല AC ഉള്ള ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ തന്നെ അയാൾക്ക് വർക്ക് പ്രഷർ ഭയങ്കരമായിട്ടുണ്ട്. അയാളുടെ മേലുള്ള ലോഡും കാര്യങ്ങൾ ചെയ്ത് തീർക്കേണ്ട അത്യാവശ്യം
1: ടാസ്കും
0: ഭയങ്കര പ്രഷറുകൾ അയാളുടെ മേലുണ്ട്.
1: ടാർജറ്റ്,
0: അതെ,
1: പൂർത്തിയാക്കുക,
0: ടാർജറ്റ് പൂർത്തിയാക്കുക. പിന്നെ ബൈക്കിൽ ദീർഘദൂരം യാത്ര ചെയ്യുന്ന നിരവധി ആളുകളെ കാണാം. ഇവിടെയൊക്കെ പലപ്പോഴും ഉണ്ടാകേണ്ട ഒരു നിയ്യത്ത് ആളുകൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അതായത് ഇതൊക്കെ ശരിക്ക് അമൽ സ്വാലിഹാത്താണ്, ഇബാദത്താണ്. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു പ്രസിദ്ധമായ വചനത്തിൽ നമുക്ക് കാണാം. സഹാബത്ത് ഇങ്ങനെ ഒരു വളരെ ശക്തനായ ആരോഗ്യമുള്ളൊരു മനുഷ്യനെ കാണുകയാണ്. അപ്പോൾ അയാളിങ്ങനെ ധൃതിപ്പെട്ടു പോകുകയാണ് അയാളെ ജോലി സ്ഥലത്തേക്ക്. അപ്പോൾ സഹാബികൾ ആരോ പറഞ്ഞു, ലൗകാന ഹാദ ഫി സബീലില്ല, ഈ മനുഷ്യന് ഈ പണിയൊക്കെ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ളൊരു പണിയൊക്കെ എടുത്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, അയാൾ സമ്പാദിക്കാനാണല്ലോ പോണത് എന്ന് പറഞ്ഞപ്പോൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് കൊടുത്ത ഉത്തരം, ലാ തഖൂലു ഹാദ, ആ മനുഷ്യനെ പറ്റി നിങ്ങൾ അങ്ങനെ പറയരുത്. കാരണം എന്താണ്? ഫഇന്നഹു ഇൻകാന ഖറജ യസ്അ അലാ വലദിഹി സിഗാറൻ ഫഹുവ ഫീ സബീലില്ല, സ്വന്തം ചെറിയ കുട്ടിക്ക് വേണ്ടിയിട്ട് ആ കുട്ടിക്ക് നല്ലൊരു ജീവിതം കിട്ടാനും ആ കുട്ടിയുടെ മരുന്നിനും ഭക്ഷണത്തിനും വസ്ത്രത്തിനും പഠനത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള പാച്ചിലാണ് അയാൾ പായുന്നതെങ്കിൽ അത് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ളതാണ്. അത് ഒരു യുദ്ധഭൂമിയിൽ പോയി യുദ്ധം ചെയ്യേണ്ടത് മാത്രമല്ല ഫീ സബീലില്ല, മറിച്ച് ഇതും ഫീ സബീലില്ല തന്നെയാണ്. വഇൻകാന ഖറജ യസ്അ അലാ അബവൈനി ഷെയ്ഖൈനി കബീറൈനി ഫഹുവ ഫീ സബീലില്ല, ഇനി ആ വ്യക്തി പോകുന്നത് പ്രായം ചെന്ന മാതാപിതാക്കൾക്ക് വേണ്ടിയാണെങ്കിൽ ഉമ്മാൻ്റെ മരുന്ന് ഉമ്മാൻ്റെ ഭക്ഷണം സംരക്ഷണം പോലെയുള്ള മേഖലയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അതും ഫീ സബീലില്ലയാണ്, അതും നമുക്ക് ഫീ സബീലില്ലായി തന്നെ കാണാൻ പറ്റും. ഇനി വഇൻകാ നഖറജ അലാ നഫ്സിഹി, അവൻ ഒരു അവൻ്റെ ഇഫ്ഫത്തിന് വേണ്ടിയാണ് പോണതെങ്കിൽ വേറൊരാളോട് കൈനീട്ടാതിരിക്കാനും സ്വന്തം അഭിമാനം സംരക്ഷിക്കാനും സ്വന്തം ആവശ്യം സ്വന്തം നിലക്ക് നിർവഹിക്കാനൊക്കെ വേണ്ടിയാണ് പോകണതെങ്കിൽ ഫഹു ഫി സബീലില്ല, അതും അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള തന്നെയാണ്. ഇനി തീർന്നില്ല, വൈങ്കാന ഖറജ റിയാ അൻ വ മുഫാഖറത്തൻ ഫഹു ഫി സബീലി ഷൈത്താൻ, എന്നാലവൻ പോണത് കുറച്ച് എന്താണ് അത്യാവശ്യമൊക്കെ സമ്പാദിച്ച് ഒരു പ്രൗഢി കാണിക്കാനും അവൻ്റെ വീട് ഭയങ്കര സംഭവമാക്കാനും അവൻ്റെ കാറ് വലിയ സംഗതിയാക്കാനും ഒക്കെ വേണ്ടിയിട്ടാണെങ്കിൽ അത് ഷെയ്ത്താൻ്റെ മാർഗത്തിലാണ്. അപ്പം നമ്മുടെ ആളുകൾക്ക് ഇവിടെ നഷ്ടപ്പെടുന്ന ഒരു അടിസ്ഥാന ചിന്ത എന്ന് പറയുന്നത് കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന ഈ സമയം മുഴുവൻ അവൻ എന്താണ്, ശരിക്കും ഇബാദത്താണ്, പുണ്യമാണ്, പരലോകത്തേക്കുള്ളതാണ്. പാടത്തായിരിക്കും കിളക്കുന്നത്, പക്ഷേ അത് രാത്രി നിസ്കരിക്കുന്നത് പോലെയും പഠിച്ചവനോട് ദിക്ര ചെല്ലുന്നതും പോലത്തെ മറ്റൊരു അമലാണ്. പക്ഷേ ഈ നീയത്ത് പലപ്പോഴും ആളുകൾക്ക് ഉണ്ടാകില്ല.
1: അതെ, അപ്പോൾ ഒരാൾക്ക് ഈ നീയത്തൊന്നും ഇല്ലെങ്കിൽ ഈ പുണ്യം അയാൾക്ക് കിട്ടും.

0: കിട്ടില്ല എന്നുള്ളത് ഉറപ്പാണല്ലോ. നിയ്യത്തില്ലെങ്കിൽ കിട്ടൂല, കാരണം ഇന്നമല്ല അഅമാലു
1: ബിന്നിയ്യാത്ത്,
0: പ്രവർത്തനങ്ങൾ നിയ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് മനസ്സ് അത് കൃത്യമായി നിർവചിക്കുന്നുണ്ട്. ഇപ്പം ഇസ്ലാമിക ചരിത്രത്തിലൊരു സംഭവം നമ്മളോട് അനുസ്മരിക്കുകയാണെങ്കിൽ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ നമുക്കറിയാം പ്രവാചകന്റെ ഹദീസുകൾ ഏറ്റവും കൂടുതൽ
1: റിപ്പോർട്ട് ചെയ്ത
0: ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഇതേപോലെ ബിലാൽ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ മുഅദ്ദിനായിരുന്നു, ആ നിലക്ക് പ്രസിദ്ധനാണ്, ആർക്കും പരിചയപ്പെടുത്തേണ്ടതില്ല. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകൾ ഓരോന്നും പിൻപറ്റി അദ്ദേഹത്തിന് കിട്ടിയ ഒരു സ്ഥാനപ്പേരുണ്ട്, മുത്തബിഉസ്സുന്ന എന്ന പേര് ലഭിച്ച ആളാണ് അദ്ദേഹം. അപ്പം ഈ ഇങ്ങനെ ഇവരടങ്ങുന്ന ഒരു സദസ്സിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഒരാളൊരു ജനാസയെ ഇങ്ങനെ തുടർന്നു പോയാൽ, ജനാസയുടെ പിന്നാലെ പോകുമല്ലോ, ആളുകൾ ജനാസിന്റെ മുന്നിൽ മണ്ടും, ശരിക്കതല്ല, ജനാസയെ പിന്തുടർന്ന് പോകുക എന്നുള്ളതാണ് നിർദ്ദേശം. അപ്പൊ സ്പീഡിൽ പോണ ജനാസിന്റെ കൂടെ അതേ സ്പീഡിൽ അധികാരികളൊക്കെ ചൊല്ലി, മനസ്സിൽ ചൊല്ലി പുറത്തേക്ക് വരാതെ പോവുക എന്നുള്ളതാണ് വേണ്ടത്. അങ്ങനെ ഒരാൾ പോയാൽ അയാൾക്ക് നിശ്ചിത ഖിറാത്തുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പം അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു അത്ഭുതത്തോടുകൂടെ അങ്ങനെ ഉണ്ടോ എന്ന് അദ്ദേഹത്തിന് ആവേശവും സംശയവുമായി. അപ്പോൾ അതൊന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ബിലാൽ റളിയല്ലാഹു അൻഹു ആയിഷ ബീവിൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. അദ്ദേഹം അവരുടെ അടുത്ത് ചെന്നു, അവർ പറഞ്ഞു ഉണ്ട് എന്ന്. അപ്പം തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, നമുക്കൊക്കെ ഒരുപാട് ഖീറാത്ത് പോയി, കിട്ടിയില്ല എന്ന് പറയാൻ കാരണം അദ്ദേഹം ജനാസയെ പിന്തുടരാത്ത ഒരാളായതുകൊണ്ടല്ല, മറിച്ച് ജനാസയെ പിന്തുടരുമ്പോൾ ഇങ്ങനത്തെ ഒരു നീയത്ത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അപ്പം ആ നീയത്ത് എന്നുള്ളത് പ്രധാനമാണ്, അത് ഇങ്ങനെ വായോണ്ട് ചൊല്ലിപ്പറയാന്നുള്ളതല്ല, മനസ്സിൽ അത് ഉണ്ടാവുക. പാടത്ത് കളക്കുമ്പോൾ വിഷമം വരുമ്പോൾ ഇതെൻ്റെ കുട്ടികൾക്ക് വേണ്ടിയാണ്, അതുവഴി എനിക്ക് പഠിച്ചോൻ പുണ്യം തരും, ഇതെൻ്റെ കുട്ടികൾക്ക് വേണ്ടിയാണ് എന്നുള്ളത് വരെ ആൾക്കാർ ചിന്തിക്കും, പക്ഷെ അതുകൊണ്ട് എനിക്ക് പഠിച്ചോൻ പുണ്യം തരട്ടെ എന്ന് എന്ത് ചെയ്യൂല, പലപ്പോഴും ചിന്തിക്കൂല. അപ്പം ഈ ഒരു ചിന്ത ഉണ്ടെങ്കിൽ വർക്ക് സ്റ്റേഷനിലെ ജോലി ചെയ്യുന്ന സ്ഥലത്തെ എല്ലാ സങ്കടങ്ങളും വിഷമങ്ങളും ക്ഷമാപൂർവ്വം അതിജീവിച്ചു പോകാൻ എന്ത് ചെയ്യും ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കഴിയും. അപ്പോൾ ഇവിടെ താങ്കൾ പറഞ്ഞതുപോലെ ഇതിനൊക്കെ ഒരു ദീനി തലമുണ്ട്, ജോലി ഏതാണെങ്കിലും ഹലാലായ എല്ലാ ജോലിക്കും ഒരു ഒരു ദീനി തലമുണ്ട് എന്നുള്ളതിൽ സംശയമല്ല.
1: പുണ്യം കിട്ടുന്ന പുണ്യത്തിൻ്റെ അവസരങ്ങളാണ് ഇത്.
0: അതെ
1: അതെ. അപ്പം അങ്ങനെയാണെങ്കിൽ പിന്നെ പല ആളുകളും ഇത്ര പുണ്യവും ഇത്ര അവസരങ്ങളൊക്കെ കിട്ടുന്ന മഹത്തരം ഇസ്ലാം വളരെ മഹത്തായി കണ്ട ഈ സംഗതി ഇതൊന്നും ശ്രമിക്കാതെ തിരിച്ചറിയാതെ എപ്പോഴും ഇങ്ങനെ ഔദാര്യം കിട്ടുന്ന അല്ലെങ്കിൽ ഔദാര്യം പറ്റുന്ന മറ്റുള്ളവരുടെ സഹായം മാത്രം പ്രതീക്ഷിച്ച് ജീവിക്കുന്ന പല ആളുകളെയും നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കാണാറുണ്ട്. ഇത്തരം ആളുകളോട് ചില കാര്യങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്തേണ്ടതില്ലേ?
0: തീർച്ചയായും ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്, ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. രണ്ട് കാര്യമുണ്ട്. ഒന്ന്, അയാൾ എന്ന വ്യക്തിയെ, അയാളുടെ പ്രൊഡക്ടിവിറ്റിയെ, അയാളുടെ കഴിവിനെ, അയാളുടെ ഊർജത്തെ ഈ സമൂഹത്തിന് കിട്ടണില്ല. രണ്ട്, അയാൾക്കും അയാളുടെ കുടുംബത്തിനും കുറച്ച് സ്വസ്ഥവും സുഖസുന്ദരവുമായി ജീവിക്കേണ്ട അത് അയാൾക്ക് നഷ്ടപ്പെടുന്നുണ്ട്, ആ കുടുംബത്തിന് നഷ്ടപ്പെടുന്നുണ്ട്. മൂന്ന്, അയാളുടെ അഭിമാനം അയാൾ പലപ്പോഴും മറ്റുള്ളവരുടെ കാൽക്കീഴിൽ കൊണ്ടുപോയി വെക്കുകയാണ്. അപ്പം അള്ളാഹു തന്ന ഒരു ഒരു ജീവിത കാലഘട്ടം അത് ഉപയോഗിക്കാത്തത് വലിയ കുറ്റമാണ്. എപ്പോഴും ഇങ്ങനെ വേറൊരാളുടെ ഔദാര്യം പ്രതീക്ഷിച്ച്, ഇപ്പം ലോക്ക്ഡൗൺ കാലമൊക്കെയാണ്, അപ്പം നമുക്ക് നമ്മുടെ ശ്രോതാക്കൾക്ക് ഒരിക്കലും തെറ്റിദ്ധാരണ തോന്നാൻ പാടില്ല എന്നതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ക്ലാരിറ്റിയിൽ പറയുകയാണ്. നിലവിലുള്ള ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ആ നഷ്ടപ്പെട്ട ജോലിയുടെ സങ്കടം കൊണ്ട് അങ്ങനെ ഇരിക്കുക. പലപ്പോഴും ആളുകൾ ഫുഡ് കിറ്റും ബാക്കിയൊക്കെ കൊണ്ടുവന്ന് കൊടുക്കും, ആ ഫുഡ് കിറ്റ് കൊണ്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുക, റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. രോഗിയോ ശാരീരിക പ്രയാസമൊക്കെ ഉള്ള ആളാണെങ്കിൽ അയാൾക്കൊരു മനസ്സംഘർഷവും ആവശ്യമല്ല, അയാൾക്കത് സ്വസ്ഥമായിട്ട് സ്വീകരിക്കുക, അയാളുടെ ആ അവസ്ഥ കൊണ്ടാണ്. മാത്രമല്ല അയാൾ നല്ല നിലക്ക് അധ്വാനിച്ച കാലത്തെ ഒരു പുണ്യം ഇപ്പോൾ അയാൾക്ക് കിട്ടുന്നുണ്ടാകും. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പഠിപ്പിച്ചതാണ്, മിസ്ലമാക്കാന മുഖീമൻ സഹീഹൻ. അത് ഏത് കാര്യത്തിലും അങ്ങനെയാണ്. അയാൾ ആരോഗ്യമുണ്ടായിരുന്ന കാലത്ത് അയാൾ ചെയ്തതിൻ്റെ എല്ലാ ഓഹരിയും രോഗാവസ്ഥയിൽ കിട്ടും. എന്നാൽ ആരോഗ്യമുണ്ട്, ബാക്കിയൊക്കെ ഓക്കെയാണ്, എന്നിട്ടും ഉള്ള ജോലി പോയി എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകളുണ്ട്. അവർ മറ്റു ജോലികൾ എന്ത് ചെയ്യണം, അന്വേഷിക്കണം, അത് അതിൻ്റെ സാധ്യതകൾ കണ്ടെത്തണം. അപ്പം എനിക്കറിയണ ആളുകൾ ഖുത്ബക്കും മദ്രസിലൊക്കെ പോകുന്ന ചില സുഹൃത്തുക്കളൊക്കെ മീൻ കച്ചവടം കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. ആ ഇപ്പോൾ ഒരു ഉസ്താദ് ഏതോ ഒരു പൂളക്കച്ചവടം നടത്തിയതിനെ പറ്റിയിട്ട്, ഉസ്താദ് പൂളക്കച്ചവടം നടത്തി ജീവിച്ചോട്ടെ, അതിനെന്താ കുഴപ്പം, അതിലെന്താ തകരാറുള്ളത്, അതിനെന്താ പ്രശ്നമുള്ളത്. അദ്ദേഹം വളരെ മാന്യമായി വേറുള്ളവർ മുന്നിൽ കൈനീട്ടാൻ പോകുന്നതിന് പകരം അദ്ദേഹം എന്ത് ചെയ്തു, ഒരു ഒരു തൊഴിലെടുത്തു, അതൊരു കുറ്റകരമായി കാണേണ്ടതില്ല.
1: അതെ. അപ്പോൾ തീർച്ചയായും ഉസ്താദന്മാരും പണ്ഡിതന്മാരും അല്ല, അങ്ങനെ ഏത് ആളുകൾക്കും എന്ത് ചെയ്യുക, തൊഴിലുകൾ ചെയ്യാലോ. അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾ വരെ നമുക്ക് ഹദീസുകളും ചരിത്രമൊക്കെ പരിശോധിക്കുമ്പോൾ പല തൊഴിലും ചെയ്തവരായിട്ടാണ് കാണുന്നത്. ആദം നബി അലൈഹി സ്സലാം കൃഷിക്കാരനായിരുന്നു, കൃഷി ചെയ്തിരുന്നു.
0: ഹവ്വ ബീവി നമ്മുടെ ഉമ്മ അവര് അദ്ദേഹത്തെ കൃഷിയിൽ സഹായിച്ചിരുന്നു.
1: തീർച്ചയായും
0: ചരിത്രത്തിൽ
1: കാണാം. നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ പറ്റി പറയുന്നിടത്ത് കണ്ടിട്ട് അദ്ദേഹം ഒരു ആശാരിപ്പണി ചെയ്തിരുന്ന
0: നജ്ജാറായിരുന്നു.
1: ദാവൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ വളരെ എല്ലാവർക്കും അറിയുന്നതാണ്. അദ്ദേഹം ഒരു ഹദ്ദാദായി പടയങ്കികളൊക്കെ നിർമ്മിക്കുന്ന
0: ഇരുമ്പ്
1: പണിക്കാരനായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും.
0: നമ്മുടെ നാട്ടിൽ കൊല്ലം എന്ന് പറയും.
1: അതെ. അതേപോലെ ഇദ്രീസ് അലൈഹി ഇസ്ലാമിനെ ഹയ്യാത്തായി വസ്ത്രങ്ങൾ
0: ടൈലറായി
1: കാണാൻ പറ്റും. മൂസ അലൈഹി ഇസ്ലാം ആടുകൾ മേയിച്ചിരുന്ന ഖുർആൻ തന്നെ നമ്മളെ
0: പഠിപ്പിച്ചിട്ടുണ്ട് വർഷങ്ങളോളം.
1: അതെ.
0: അതും അദ്ദേഹം മഹറായിട്ടാണ് എന്ത് ചെയ്തത്?
1: മഹർ പോലും അദ്ദേഹം
0: തൊഴിലായിട്ടാണ് സ്വീകരിച്ചത്,
1: തൊഴിൽ ചെയ്തെടുക്കാണ് കണ്ടത് അല്ലേ. അതേപോലെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ പറ്റി പറയുന്നിടത്ത് കാണാൻ പറ്റും അദ്ദേഹം കച്ചവടം ചെയ്തിരുന്നു എന്നുള്ളത്. അപ്പോ ഈ ഭൂമിയിൽ ഏറ്റവും വിശിഷ്ടരായ അള്ളാഹിന്റെ അമ്പിയാക്കൾ തൊഴിൽ ചെയ്ത് ജീവിച്ചു എന്നാണ് നമ്മൾ എന്ത് ചെയ്യണത്, പഠിപ്പിക്കുന്നത്.
0: ഇതിൽ നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുറൈശിയായി ജനിച്ചിട്ടും തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കൊട്ടയിൽ കാരക്ക് ഏറ്റിയിട്ട് ഒക്കാതെയിലും അടക്കമുള്ള ഒരുപാട് ചന്തകളിൽ കാരക്ക വേണോ എന്ന് ചോദിച്ച് പ്രവാചകൻ കച്ചവടം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ആടിനെ പ്രവാചകൻ മേയിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ പറയാൻ ശ്രമിച്ചത്രേയുള്ളൂ, നല്ലൊരു പോയിന്റാണ് ഇവിടെ ജംസലായി ചേർത്ത് വെച്ചത്. ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ആ വ്യക്തിക്ക് വേറൊരാളുടെ മുന്നിൽ കൈനീട്ടിയിരിക്കല്ല അയാൾ ചെയ്യേണ്ടത്, മറിച്ച് അയാൾ എന്ത് ചെയ്യണം, തൊഴിലെടുക്കാനും ജോലികളിൽ ഇടപെടാനും തീർച്ചയായും അയാൾ ശ്രമിക്കണം എന്ന് തന്നെയാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാകുന്നത്. മാത്രമല്ല റസൂലുള്ളാഹി അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, അൽ യദുൽ ഉലിയ ഖൈറു മിനൽ യദു സുഫ്ല, മേലെ നിൽക്കുന്ന കൈ തന്നെയാണ് താഴെയുള്ള കൈയിനേക്കാളും നല്ലത് എന്നാണ് കൊടുക്കുന്ന കൈ. പിന്നെ അതാണെന്ത് ഏറ്റവും ഉന്നതം, വാങ്ങുന്ന കൈയല്ല ഏറ്റവും ഉന്നതം. ഇനി മാത്രമല്ല റസൂലുള്ളാഹി അലൈഹി വസല്ലമയുടെ മറ്റൊരു ഹദീസിൽ കാണാം, ഒമൻ യസ്തഅഫിഫ് ഇഫ്ഫിഹില്ല, ഒരു വ്യക്തി ഇഫ്ഫത്ത് സ്വയം ഒരു പവിത്രതയും മാന്യതയൊക്കെ പാലിക്കുകയാണെങ്കിൽ അല്ല എന്ത് ചെയ്യും, അതിനുള്ള ഒരു സാഹചര്യം അവന് കൊടുക്കും എന്ന് തന്നെയാണ്. മാത്രമല്ല തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചൊരു കാര്യമാണ്, അല്ല അയ് ഉഖുദ അഹദുക്കും ഹബ്ലഹു ഫയഹ്തബ് അലാ ദഹ്രിഹി ഖൈറു ലഹു മിൻ അയ് യതിയ റജുലൻ ഫയസ്അലുഹു അഅതാഹു ഔ മനഅഹു.
1: തീർച്ചയായും
0: വലിയൊരു മെസ്സേജാണ് എന്ന് പറഞ്ഞാൽ, ഓ നിങ്ങളൊരു കയറെടുത്തിട്ട് ആ കയറിൽ കുറച്ച് വിറകൊക്കെ കെട്ടിയിട്ട് അത് തോളിലേറ്റി അതുമായിട്ട് വിൽക്കാൻ പോകലാണ് വേറെ ആളെടുത്ത് പോയി ചോദിക്കുന്നതിലാണ് നിങ്ങൾക്ക് നല്ലത് എന്നാണ്.
1: അല്പം ശാരീരികമായി പ്രയാസപ്പെട്ടാലും
0: അതെ,
1: മറ്റുള്ളവരുടെ മുമ്പ് കൈനീട്ടുന്നതിനേക്കാൾ ഉത്തമം
0: ഈ ഒരു അധ്വാനിക്കുന്ന രീതിയാണെന്നാണ്. അപ്പം ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാണ്, നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ ഒരു പുതിയ ജനറേഷൻ എന്ന് പറയുന്നത് വിയർക്കാൻ റെഡിയല്ല, ചളിയാകാൻ റെഡിയല്ല. അവിടെ ബ്രോക്കറേജ്, ഇവിടെ ഇത്, അവിടെ അത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു വട്ടച്ചെലവ് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോകുന്ന ഒരു പ്രത്യേക രീതിയാണ് നമ്മുടെ പുതിയ തലമുറ സ്വീകരിക്കുന്നത്. അവരോടൊക്കെ നമുക്ക് പറയാനുള്ളത് മുറിഞ്ഞിറങ്ങണം എന്നുള്ളത് തന്നെയാണ്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ആരാധനകൾക്കും ദീനിനും ഒന്നും തടസ്സമാകാതെ ദീനീ കാര്യങ്ങൾ അത് ജോലിക്കും ബാക്കിയുള്ളതിനൊന്നും മുടക്കമാകാതെ ഉള്ളൊരു ക്രമമാണ് ഇസ്ലാം കൃത്യമായി പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ജോലി ചെയ്യുന്നതാണ് വേണ്ടത്, അതെത്ര കഠിനാധ്വാനമാണോ അതിനനുസരിച്ചുള്ള പുണ്യം ഉണ്ടാകും. വിയർപ്പ് എന്നത് അത് ഇവിടെ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളതാണ്, ആ സ്മെല്ല് പഠിച്ചോന് ഇഷ്ടമുള്ള സ്മെല്ലാണ് തന്നെയാണ്. അതിനെപ്പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത്.
1: ഇപ്പോൾ സ്വഹാബത്തൊക്കെ ഇങ്ങനെ ജോലിയും അതോടൊപ്പം പ്രവാചകൻ എന്നുള്ള ഹദീത്തുകളൊക്കെ പഠനവും
0: അതെ
1: ഇബാദത്തും എല്ലാം വളരെ കൃത്യമായി മാനേജ് ചെയ്ത് കൊണ്ടുപോയിരുന്നു നമുക്ക് കാണാൻ പറ്റുമല്ലോ.
0: ഉമർ ഖത്താബ് റളിയല്ലാഹു ചരിത്രം അതിന് തെളിവാണ്. അദ്ദേഹം പറഞ്ഞു, കുന്നാ നതനാബു ബന്നുസൂൽ, പ്രവാചകന്റെ അടുത്ത് ഞങ്ങൾ ഊഴം വെച്ചാണ് ഞങ്ങൾ പോയിരുന്നത്. ഒരു ദിവസം ഞാൻ കൃഷിയിടത്തിൽ പോകും, അവിടുന്ന് അധ്വാനിച്ച് സമ്പാദ്യവും വിഭവങ്ങളുമായി വരും. അന്ന് എൻ്റെ അയൽക്കാരനും എൻ്റെ കുടുംബവും ഞാൻ അധ്വാനിച്ചതിൽ നിന്ന് കഴിക്കും. വൈകുന്നേരം ആകുമ്പോഴത്തേന് എൻ്റെ അയൽക്കാരൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ നിന്ന് എൽമുമായിട്ട് വരും, അദ്ദേഹം ഞങ്ങൾക്കൊക്കെ ആ എൽമു പഠിപ്പിച്ചു തരും. അടുത്ത ദിവസം എൻ്റെ അയൽക്കാരൻ കൃഷിയിടത്തിൽ പോകും, ഞാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ പോകും, ദീന് പഠിക്കും. ഇങ്ങനെയാണ് അവരൊക്കെ ചെയ്തത്. അപ്പം ദീനിൻ്റെ ആളെന്ന് പറഞ്ഞിട്ടൊരു മൂലക്കെ ഒരു തസ്ബീഹുമാലയും പിടിച്ച് ഒരാളായി ഇങ്ങനെ ഇരിക്കുക, ജനങ്ങളുടെ ഔദാര്യത്തിൽ ജീവിക്കുക എന്നൊന്നും പറയുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയിലില്ല. അത് ഒരു ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു തൊഴിൽ ആയി സ്വീകരിക്കേണ്ട ഘട്ടമുള്ള ആളുകൾക്ക് വേറെ നിർവാഹമില്ലാത്തതുകൊണ്ട് അത് വേണ്ടിവരും. അത് അതിനെ നമ്മളിവിടെ എന്ത് ചെയ്യണില്ല, ഒരിക്കലും നെഗറ്റീവായി കാണുന്നില്ല. പക്ഷേ ഇതൊക്കെ ഇങ്ങനെ ഒരു ജീവിതോപാധിയും പണം സമ്പാദിക്കാനുള്ള ഒരു മാർഗവുമായി കാണുന്നതിനെ തീർച്ചയായും പുനർവിചിന്തനങ്ങൾക്ക് വിധേയമാക്കേണ്ടതാണ്.
1: അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നുണ്ട് ഈ നേരത്തെ പറഞ്ഞല്ലോ, അധ്വാനിക്കാതെ എളുപ്പവഴിയിൽ ഇങ്ങനെ സമ്പാദിക്കുകയാണ് എന്നുള്ളത്. അപ്പോൾ പലപ്പോഴും കാണുകയാണ് ഈ ചില ചെറിയ ടൗണുകളിലൊക്കെ ചെന്നാൽ, ഇപ്പോൾ നാട്ടിൻപുറത്ത് തന്നെ കാണുന്നുണ്ട് ഈ ലോട്ടറി ടിക്കറ്റ് പോലെ അങ്ങനെയുള്ള പരിപാടികളൊക്കെ. അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ ഈ സംസാരത്തിലൊക്കെ ഈ ബ്രോക്കറേജ് ചില അമിതമായ വർണ്ണനയൊക്കെ പറഞ്ഞിട്ട് അധ്വാനിക്കാതെ, അപ്പൊ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഇതിൽ നമ്മൾ ഇവർക്ക് ചില ഉപദേശങ്ങൾ കൊടുക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും.
0: തീർച്ചയായും ഇത് ഇന്നത്തെ ഒരു പുതിയ ട്രെൻഡാണ്. അതായത് ഓൺലൈൻ റമ്മി മുതൽക്ക് ഓഫ്ലൈനിലുള്ള കടലാസായി കിട്ടുന്ന ലോട്ടറി വരെയുള്ളത് വാങ്ങും. അത് വലിയ പ്രതീക്ഷയായിട്ട് എടുക്കുന്ന ആളുകളുണ്ട്. ഒരു പദ്ധതിയൊക്കെ ഉണ്ടാക്കിയാൽ വീടൊക്കെ പൊളിച്ചിട്ടിട്ട്, തമാശ പറയലുണ്ട്, ഉള്ള സംഭവം ഒന്നുമല്ല, വീടൊക്കെ പൊളിച്ചിട്ടിട്ട് അവസാനം വീടിന്റെ നിർമ്മാണം നടക്കണില്ല, കൂട്ടുസ്വത്താണ്. അപ്പൊ ഒരു ദിവസം മൂത്തക്കാക്ക എല്ലാരും വിളിച്ചുകൂട്ടി, ഒരു നല്ല പ്ലാന് തയ്യാറായിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്താ പ്ലാൻ എന്ന് വെച്ച്, ഒക്കെ കഴിഞ്ഞിട്ട് മുമ്പ് ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്ത് കാണിച്ചെടുത്തു
1: കോടിയുടെ.
0: അപ്പോ ഇതൊരു ആളുകളുടെ ഒരു മാനസികാവസ്ഥ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ്. ഇത് ഇസ്ലാം നിരോധിച്ച കാര്യമാണ്, കള്ളിന്റെ കൂടെ പറഞ്ഞൊരു കാര്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ പൊതുവെ ഇങ്ങനെ ഒരു വായുവിൽ നിന്ന് സാധനം കിട്ടണം എന്നുള്ള ഒരു മാനസികാവസ്ഥയിലാണ് നടക്കുക. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വളരെ പ്രസിദ്ധമായ കോട്ടിംഗ് ഉണ്ട്, ലാ യഖഉദന്ന അഹദുക്കും അൻ തലബി റിസ്ഖി, ജീവിതായോധനം തേടാതെ, ഭക്ഷണത്തിന്റെ വിഭവം തേടാതെ ഇങ്ങനെ നിങ്ങൾ ചടഞ്ഞിരിക്കുന്ന ആൾക്കാരാകരുത്. എന്നിട്ട് ആ ചടഞ്ഞിരുന്നിട്ടോ പറയാണ്, അള്ളാഹുമ്മ റിസ്ഖ്നീ, പഠിച്ചോനെ എനിക്ക് നീ ഭക്ഷണം തരണേ, ജോലിക്ക് പോകൂല, നേരം വെളുത്താ ജോലിക്ക് പോകൂല,
1: അധ്വാനിക്കൂല,
0: എന്നിട്ടൊരു മൂലക്ക് ഇരുന്നാണ്ട് പഠിച്ചോനെ എനിക്ക് വിഭവം തരണേ, എന്റെ കുടുംബം എനിക്ക് സമ്പത്ത് തരണേ എന്ന് പറയാണ്. എന്നിട്ട് അദ്ദേഹം വീണ്ടും പറയാണ്, ഞാനൊരാളെ കണ്ടു, അപ്പോൾ അവൻ എന്നെ ആശ്ചര്യപ്പെടുത്തി, അത്ര നല്ലൊരു ചങ്ങായിയാണ്, അത്ര കണ്ട വളരെ സ്മാർട്ടാണ്. അപ്പൊ ഞാൻ അവനോട് ചോദിക്കും, അല ഹുഹർഫ, എന്താ കുഞ്ഞു അവനക്ക് പണി, നമ്മള് സാധാരണ ആളുകൾ കാണുമ്പോൾ ചോദ്യമാണ്, എന്താ നിനക്ക് ജോലി എന്ന് ചോദിക്കണം. അപ്പോ പറയാണ്, അവന് ജോലിയൊന്നുമില്ല. അപ്പൊ അദ്ദേഹം പറയാ, എങ്കിൽ സഖത്തമിനായനി, പിന്നെ എന്റെ കണ്ണിൽ ഓനൊരു വിലയില്ല, അവന്റെ ആകാരമോ അവന്റെ ശരീരമോ അവന്റെ ഡ്രസ്സോ ഒന്നല്ല, പണിയെടുക്കാതെ ജീവിക്കണോ അവന് പുല്ല് വില ഞാൻ കൊടുക്കൂല എന്നാണ്. അപ്പം തരികിടി കൂടെ ജീവിക്കാനല്ല ശ്രമിക്കേണ്ടത്. ഇങ്ങനത്തെ ഹറാമായ രീതിയിലുള്ള വിഭവങ്ങളും സമ്പാദനങ്ങളും ഒക്കെ ഒഴിവാക്കിയിട്ട് വിയർത്ത് അധ്വാനിക്കുക. അമ്പിയാക്കൾ കൊല്ലന്റെ പണിയെടുത്തു, ആശാരിന്റെ പണിയെടുത്തു, അതുപോലെ തന്നെ നെയ്ത്തുകാരന്റെ പണിയെടുത്തു, ടൈലറെ പണിയെടുത്തു, കൃഷിക്കാരന്റെ പണിയെടുത്തു, കച്ചവടം എന്ന് പറയുമ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിന്റെ എം ഡി ഒന്നല്ല റസൂലുള്ളാഹി അലൈഹി വസല്ലം, ആടിനെ നോക്കി ജീവിച്ചു, അതേപോലെ കാരക്ക വിറ്റ് ജീവിച്ചു, ഇതൊക്കെ തന്നെയാണ് ചെയ്തത്. അപ്പോൾ ഒരു തൊഴിലിനും മോശമല്ല, നമ്മൾ ഭയങ്കര സ്റ്റാറ്റസിന്റെ പേര് പറഞ്ഞിട്ട് തൊഴിലുകൾ എടുക്കാത്തൊരു സാഹചര്യം,
1: അത് പ്രത്യേകം നമ്മുടെ കേരളത്തിൽ സാഹചര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം കേരളത്തിന്റെ ഒരു പഠനമൊക്കെ പറയുന്നത് അഭ്യസ്ത വിദ്യര് വലിയ വലിയ കോഴ്സൊക്കെ കഴിഞ്ഞതിന്റെ പേരിൽ പിന്നെ എന്ത് ചെയ്യൂല, ഒരു ജോലിയും ചെയ്യൂല, ഇങ്ങനത്തെ ഒരു സാഹചര്യം നമ്മൾ എന്ത് ചെയ്യണം, പ്രത്യേകം ഒന്ന് പരാമർശിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ തജ്ദീദുലായി പിന്നെ ഈ ഏർപ്പാടിലൊക്കെ ഇടപെടുന്ന പല ആളുകളും നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവും. അപ്പൊ അവര് പെട്ടെന്ന് ഇത് സ്റ്റോപ്പ് ചെയ്താൽ അവരൊരു വലിയ പ്രതിസന്ധിയിലല്ല അവർ ചെന്ന് ചാടുക?
0: അത് ഒരു വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഇപ്പൊ സലഫി പണ്ഡിതന്മാരോടൊക്കെ ഒത്തിരി ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. ഞാൻ പലിശയുമായുള്ള ഇടപെടലുകളിൽ ഉള്ള ഒരു ബാങ്കിലെ ഉദ്യോഗസ്ഥനാണ്, അതല്ലെങ്കിൽ ഹറാമിൻ്റെ സമ്പാദ്യം വരുന്നുണ്ടെന്ന് എനിക്കറിയാം, അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ആ ജോലി ഒഴിവാക്കണം എന്ന് തന്നെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹറാമായ സമ്പാദനം ജീവിതത്തിലേക്ക് വരിക വഴി ഫസ്റ്റ് തടയപ്പെടുന്നതവൻ്റെ പ്രാർത്ഥനയാണ്, മത്തഅമഹു ഹറാം വമശ്റബഹു ഹറാം വഖുദിയ ബിൽ ഹറാം, അവൻ്റെ ഭക്ഷണം, അവൻ്റെ വസ്ത്രം, അവൻ കുടിക്കുന്ന വെള്ളം ആ ഹറാമിൽ അവനിങ്ങോട്ട് ഊട്ടപ്പെട്ടിരിക്കുന്നു എന്നാണ്. അന്ന യുസ്തജാബു ലഹു, പിന്നെ എങ്ങനെയാണ് അവന് ഉത്തരം കിട്ടുക എന്നാണ്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനക്കുള്ള പിന്നെ ഉത്തരത്തിൻ്റെ വാതിൽ കൊട്ടിയടക്കപ്പെട്ടിട്ട് പിന്നെ കുറേ ജീവിത സൗകര്യം ഉണ്ടായിട്ട് എന്താ കാര്യം? അത് നമ്മൾ ബേസിക്കലി മനസ്സിലാക്കേണ്ടതാണ്. പിന്നെയുള്ളൊരു വിഷയം, ഇങ്ങനത്തെ ഒരു കാര്യം തീരുമാനം എടുക്കുമ്പോൾ, നല്ല സാലറിയുള്ള ഒരാൾ പെട്ടെന്നൊരു ദിവസം ആ സമ്പാദ്യം അടയുമ്പോൾ അയാളെ കുടുംബത്തെ ബോധ്യപ്പെടുത്തണം, ഞാൻ ഈ ജോലിയിലൂടെ തന്നെ പോയാൽ നിങ്ങൾക്കും എനിക്കൊക്കെ സ്വസ്ഥമായിട്ട് നല്ല മാർബിളിട്ടായി വീട്ടിൽ താമസിക്കാം. പക്ഷേ മാർബിളില്ലാത്ത ആറടി മണ്ണിലെ ഒരു കൊച്ചു ഖബറുണ്ട്, മൂടുകല്ല് വെച്ച ആൾക്കാർ പോരും, അവിടെ മുതൽ ആരംഭിക്കുന്ന ജീവിതത്തിലൊരു സുഖം ഉണ്ടാവില്ല, എപ്പോഴാണ് മരിക്കാന്നറിയില്ല. അപ്പോൾ ആ ബോധ്യം കൈമാറുന്നതോടുകൂടെ കുടുംബത്തിൻ്റെ ജീവിത ചെലവ് ചുരുങ്ങും, കുടുംബം ആ ബോധ്യത്തിലേക്ക് വരും. അപ്പോൾ എല്ലാ ദിവസവും 2 കിലോ വീതം നല്ല ചെമ്മീനൊക്കെ വാങ്ങിയിരുന്ന വീട്ടിൽ ഒരു 160 റുപ്യ എടുത്ത ആഴ്ചയിലൊരു 1 കിലോ മീൻ എന്തിനുണ്ടാവുള്ളൂ, വാങ്ങാനുണ്ടാവുള്ളൂ. വീട് ചിലപ്പോൾ ചെത്തിത്തേക്കാത്ത നിലത്ത് പുൽപ്പായിൽ കിടന്നുറങ്ങേണ്ടി വരും, പക്ഷേ ആ കടത്തത്തിന് ഹറാമായ വീട്ടിലെ കടത്തത്തെക്കാൾ ഒരു സമാധാനം ഉണ്ടാകും. അത് മക്കളെയും ഭാര്യയെയും ഒക്കെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ പടച്ചോൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇതിനൊക്കെ വേറെ വഴി കാണിച്ചു തരും. ഇല്ല, ഇനി വഴി കാണിച്ചെന്നില്ല എന്ന് വിചാരിക്കുക. പിന്നെ കുറച്ച് കഷ്ടപ്പാടിലാണ് ബാക്കിയുള്ള കാലം ജീവിച്ചതെങ്കിൽ പോലും ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പരലോകം ഉണ്ടെന്നുള്ള വിശ്വാസം അയാൾക്ക് കൊടുക്കുന്ന ചെറിയ ആത്മവിശ്വാസം ഒന്നല്ല അയാൾക്ക്. മാത്രമല്ല, ലൗ അന്നക്കും തതവക്കലൂന അലല്ലാഹി ഹഖ തവക്കുലി ലറസഖക്കും കമാ യർസഖു തൈർ തഖ്ദു ഖിമാസൻ വതറൂഹു ബിത്വാനാണ്. നിങ്ങൾ തവക്കുലാക്കേണ്ട വിധം തവക്കുലാക്കുകയാണെങ്കിൽ നിങ്ങൾ അള്ളാഹു എന്ത് ചെയ്യും? പക്ഷിയെ ഭക്ഷിപ്പിക്കുന്നത് പോലെ ഭക്ഷിപ്പിക്കും. തഖ്ദു ഖിമാസൻ വതറൂഹു ബിത്വാന, രാവിലെ വയറൊട്ടിയിട്ടത് പോകുന്നു, വൈകുന്നേരം വയറ് നിറച്ചത് തിരിച്ചു വരുന്നു. ഇവിടെ ഹക്ക തവക്കുൽ എന്നുള്ളത് പ്രത്യേകം ഇങ്ങനത്തെ ആളുകൾ എന്ത് ചെയ്യണം? അടിവരടണം. ഇപ്പോൾ ഹറാമായ കച്ചവടമോ സംഗതിയോ ഒക്കെ ഉള്ള, അല്ലെങ്കിൽ ചില കച്ചവട വസ്തുക്കൾ വിൽക്കുന്നതിലൂടെ എനിക്ക് ഹറാമ് വരുന്നു എന്ന് ചിന്തിക്കണേ. ഇപ്പം ഒരു ലൈബ്രറി ആണെങ്കിൽ അവിടെ കുറേ എന്താ പറയുക, കുട്ടികളെ ഇക്കിളിപ്പെടുത്തുന്ന രീതിയിലുള്ള മസാല പുസ്തകങ്ങൾ വിൽക്കുന്നു, അശ്ലീല പുസ്തകങ്ങൾ വിൽക്കുന്നു, അതല്ലെങ്കിൽ ഒരു സിഗരറ്റും ലഹരി വസ്തുക്കളും പാൻപരാഗും ഒക്കെ വിൽക്കുന്നു, അതെടുത്ത് ഒഴിവാക്കി ഇവിടുത്തെ മൊത്തം പോകും എന്ന് വിചാരിക്കുന്ന ഒരാൾ ബേസിക്കലി മനസ്സിലാക്കേണ്ടത്, ഞാൻ അള്ളാഹുവിൽ ശരിക്കാണ് തവക്കുലാക്കി, ഹക്ക തവക്കുലാക്കി. അങ്ങനെ ഒരു ജോലി നഷ്ടപ്പെട്ടാൽ പിന്നെ, ഇപ്പോൾ ബാങ്ക് മാനേജറായിരുന്ന ഒരാൾ ജോലി ഒക്കെ രാജിവെച്ചിട്ട് അയാൾ ചെയ്തത് എന്താ വെച്ചാൽ, ഒരു കമ്പനിയിലെ കണക്കെഴുത്തുകാരനായിട്ടിരുന്നു. ആ അപ്പം അയാൾക്ക് എന്താണ്, അയാളെ സംബന്ധിച്ചിടത്തോളം മൂന്നിലൊന്നേ ശമ്പളം കിട്ടുന്നുണ്ടാവുള്ളൂ. പക്ഷേ അയാൾക്ക് എന്താണ്, സമാധാനമുണ്ട്, അയാളെ നിസ്കാരം പഠിച്ചു സ്വീകരിക്കുന്നുണ്ട്, അയാളെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. മാത്രമല്ല ആ ചെയ്ത നന്മ വെച്ചിട്ട് അയാൾക്ക് പഠിച്ചവനോട് എന്ത് ചെയ്യുക, നിരന്തരം പ്രാർത്ഥിക്കുക, പ്രശ്നമല്ല. ഇപ്പം നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ പറയാൻ പറ്റും. നമ്മുടെ ഒരു സുഹൃത്ത്, അദ്ദേഹം ഈ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വിൽക്കുന്ന ഷോപ്പ് നടത്തിയിരുന്ന ആളാണ്. അപ്പോൾ ഈ ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ നല്ല ഈ DJ മിക്സിംഗ് ഒക്കെ ഉള്ള ഭയങ്കര ബോക്സും ഇങ്ങനത്തെ വലിയ സംഭവങ്ങളൊക്കെ വിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ആ മ്യൂസിക് സിസ്റ്റം ഒക്കെ വിൽക്കണേ. അപ്പം മുമ്പർക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടപ്പോൾ അദ്ദേഹം ഇതിന് എന്ത് ചെയ്തു, പിന്മാറി, വേണ്ടാന്ന് വെച്ചു. വേണ്ടാന്ന് വെച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളും ഓഫീസിലെ അദ്ദേഹത്തിൻ്റെ ജോലിക്കാരൊക്കെ പറഞ്ഞു ഇത് വേണ്ട, അത് ഭയങ്കര കച്ചവടം പോകണതാണ് നമുക്ക്. അപ്പം അദ്ദേഹം അങ്ങനെ വരുന്നൊരു വരുമാനം എനിക്ക് വേണ്ട എന്ന് തീരുമാനിച്ചു. അവസാനം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അദ്ദേഹം എനിക്കൊരു സർട്ടിഫിക്കറ്റ് കാണിച്ചു തന്നു. ആ കമ്പനിയുടെ തന്നെ വേറെ ഒരുപാട് സാധനങ്ങൾ അദ്ദേഹം വിൽക്കുന്നുണ്ട്. ആ വർഷം ആ പ്രവിശ്യയിൽ, നമ്മുടെ മലപ്പുറം ജില്ല പോലത്തെ ഒരു വിശാലമായ നാടാണ്, ആ ഏരിയയിൽ ഏറ്റവും കൂടുതൽ കച്ചവടം അദ്ദേഹത്തിനാണ് നടന്നത്. ഈ സാധനം ഒഴിവാക്കിയിട്ട് പോലും. അപ്പം അങ്ങനത്തെ ഒരു തവക്കുൽ ഇതിൽ വളരെ പ്രധാനമാണ്. അതേപോലെ എനിക്കറിയുന്ന വേറൊരു സുഹൃത്ത്, അദ്ദേഹം ഒരു ജോലി അത് ഹറാമാണെന്ന് മനസ്സിലാക്കി, അതിൽ സമ്പാദ്യം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് രാജിവെച്ച് പോരുകയാണ്. പോരുന്ന വഴിക്ക് എയർപോർട്ടിൽ വെച്ച് അദ്ദേഹം ഒരു അറബ് സുഹൃത്തിനെ കാണുന്നു, പരിചയപ്പെടുന്നു, അദ്ദേഹവുമായി പുതിയൊരു സംഭവം തുടങ്ങുന്നു. അപ്പോൾ നമ്മളെ ചിലപ്പോൾ കുറച്ചൊരു കാലം പരീക്ഷണം ഉണ്ടാകാം. അത് എന്ത് തൊഴിലെടുക്കാൻ ഞാൻ റെഡിയാണെന്ന് തീരുമാനിച്ചിട്ട് വേണം വരാൻ. ഇഷ്ടംപോലെ തൊഴിൽ നമ്മളെ നാട്ടിലുണ്ട്. അത് അതിലൊരു തൊഴിൽ ഞാൻ എടുക്കും എന്ന് പൂർണ്ണമായി തീരുമാനിച്ചിട്ട് സ്റ്റാറ്റസും അതുപോലെ തന്നെ ഫാമിലി സംഗതിയൊക്കെ ഭയങ്കര സംഭവമായിട്ട് വിചാരിക്കാതെ ഹറാമെന്ന് രക്ഷപ്പെടാനാണെന്നുള്ള നിലക്ക് അങ്ങനത്തെ ഒരു തീരുമാനം എടുത്താൽ എന്ത് ചെയ്യും, ഭംഗിയായി മുന്നോട്ട് പോകുന്നത് തന്നെയാണ് എന്ത് ചെയ്യേണ്ടത് നമ്മൾ വിചാരിക്കേണ്ടത്. എത്ര മിനിറ്റായി?
1: അപ്പോൾ അതേപോലെ നമ്മൾ നമ്മുടെ നാട്ടിൽ കാണുന്ന മറ്റൊരു സംഗതിയാണ്, വലിയ സ്വപ്നങ്ങൾ കണ്ട് വലിയ കച്ചവടമൊക്കെ ചെയ്യാൻ വേണ്ടി ബാങ്കിൽ നിന്നൊക്കെ ലോണ് പലിശക്ക് പണമെടുക്കലും വട്ടി പലിശക്കാരിൽ നിന്ന് പണം വാങ്ങി തുടങ്ങലും പിന്നെ അത് വലിയ പ്രതിസന്ധിയിലാകലൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഒരു ഗൗരവം നമ്മുടെ ആളുകൾക്ക് പലപ്പോഴും ഇല്ല എന്നാണ് നമുക്ക് തോന്നുന്നത്.
0: വളരെ ശരിയാണ് ജംഷീർ സലാഹ് ഇവിടെ പറഞ്ഞത്. പലിശക്ക് എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടാണ് ആളുകൾ പലപ്പോഴും കാണുന്നത്. അത് നിർവാഹല്ലായിട്ടാണ്, കൃഷി ഇറക്കാൻ കഴിയൂല. കൃഷി ഇറക്കാൻ കഴിയില്ലെങ്കിൽ ഇറക്കണ്ട, പട്ടിണി കിടക്കുക, വേറെ വഴിയൊന്നുമില്ല. നമ്മൾ പലിശ എന്നുള്ളത് ഒരു നിലക്കും അനുവദിക്കപ്പെടുന്ന ഒരു സംഭവമല്ല. അല്ലാതിന് കുലുനരിബാലൂമുന ഇല്ലാക്കമായ കോമുല്ലതി യഥഹബത്തുഹു ഷെയ്ത്വാനു മിനൽ മസ്സി ദാലികബി അന്നഹും ഖാലു ഇന്നമൽ ബൈഉ മിസ്ലു റിബ. കൃത്യമായിട്ട് തന്നെ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അത് ഒരു പിശാജ് ബാധിച്ചവൻ്റെ അവസ്ഥയായിരിക്കുന്നതാണ്. പിശാജ് ബാധിച്ചവൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് മനോനില തെറ്റി അങ്ങനത്തെ ഒരു വല്ലാത്തൊരു അവസ്ഥയ്ക്കാണ് അയാൾ പോവുക. അപ്പോൾ പലിശ ബാധിച്ചവൻ ആത്യന്തികമായി വരാൻ പോകുന്ന ദുരന്തത്തെയും ദുരിതത്തെയും തന്നെയാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല ആക്കലു രീബ യുബാസ് യോമൽ ഖിയാമ മജ്നൂനൻ, ഭ്രാന്തനായി പരലോകത്ത് എന്ത് ചെയ്യും അവനെ കൊണ്ടുവരുന്നു ഇബ്നു അബി ഹാത്തിമിൽ നിന്നുള്ള റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഭ്രാന്താവസ്ഥയിലായിരിക്കും അവന്. മാത്രമല്ല വൻപാപങ്ങളിൽ എണ്ണിയിട്ടുണ്ട് ഖുർആൻ. ഷിർക്കിൻ്റെയും സിഹറിൻ്റെയും കൊലപാതകത്തിൻ്റെയും കൂടെയാണ് പലിശയെ പലിശ തിന്നുന്നവനെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല അഖിലുഹു വകാതിബുഹു വമൂക്കിലുഹു വശാഹിദൈഹി ഒക്കെ, പലിശ തിന്നുന്നവൻ, തീറ്റിക്കുന്നവൻ, സാക്ഷി നിൽക്കുന്നവൻ, എഴുതുന്നവൻ, എല്ലാം എല്ലാം ഇങ്ങനൊരു തിന്മ വേറല്ല. അത്രയും ഗൗരവത്തിൽ ഇസ്ലാം ഈ തിന്മയെ പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും, ദിർഹമു മിൻ റിബ യഅ്കുലുഹു റജുൽ, ഒരു വ്യക്തി കഴിക്കുന്ന ഒരു ദിർഹം, പലിശയിൽ നിന്നുള്ള ഒരു ദിർഹം, വഹുവ യഅലമു, ഇത് പലിശയാണ് എന്നറിഞ്ഞുകൊണ്ട് കഴിക്കുന്ന ഒരു ഒരു ദിർഹം, അത് അഷദ്ദു മിൻ സിത്തും വസലാസീന സനിയ, അത് പിന്നെ 36 വ്യഭിചാരത്തിന് തുല്യമാണ്, 36 വ്യഭിചാരത്തിന് തുല്യമാണ് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഗൗരവമുള്ള ഒരു കാര്യമാണ്, അതിനെ നിസ്സാരവൽക്കരിക്കാൻ പറ്റില്ല. അപ്പോൾ പലിശയിൽ കുടുങ്ങിയ ആളുകൾ ചെയ്യേണ്ടത്, അവരുടെ പ്രോപ്പർട്ടികളിൽ ചിലത് വിറ്റിട്ടാണെങ്കിൽ പോലും സഹോദരിമാർക്കൊക്കെ വലിയ റോൾ എടുക്കാൻ പറ്റും, ഈ സ്വർണ്ണാഭരണങ്ങളൊക്കെ ഉണ്ടാകും, സഹായിക്കണം, ഒരു കരാറോടുകൂടെ സഹായിക്കണം, എന്നിട്ട് ഭർത്താവ് ഇനി എടുക്കൂല എന്ന് ഉറപ്പ് വരുത്തിച്ചതിൻ്റെ ശേഷം അത് വിറ്റിട്ടാണെങ്കിൽ പോലും പലിശയിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് അനിവാര്യമായും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരു സാഹചര്യത്തിൽ ഞാൻ പെട്ടുന്നൊന്നും പറയണൊരു ഘട്ടം ഉണ്ടാകരുത്. പലിശയോട് ഇസ്ലാം അത്രയും കണിശമായ സ്റ്റാൻഡാണ് എടുത്തിട്ടുള്ളതെന്നുള്ളതിൽ സംശയമല്ല. മാത്രമല്ല അതിലൂടെ ഉണ്ടാകുന്നതൊക്കെ അവസാനം തകരും, നമുക്കത് പിന്നെ ഒരു വലിയ സംഭവമായിട്ട് തോന്നിയാലും അവസാനം അതൊക്കെ പൊളിഞ്ഞാടണേ അത് നമ്മൾ കാണേണ്ടി വരും എന്നതുകൂടി നമ്മൾ ഈ സമയത്ത് ശ്രോതാക്കളെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നതാണ്.
1: ഓക്കെ, താജുദ്ദീൻ സുലൈ, ജസാക്കുമുള്ള. പിന്നെ ഇവിടെ ഒരു ശ്രദ്ധ കൂടി നമ്മുടെ ആളുകൾക്കുണ്ടെങ്കിൽ വളരെ നന്നാവും എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ സർക്കാർ ജോലികൾ ഒരുപാട് PSC നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുന്നതാണ്.
0: ഇപ്പോൾ നിലവിൽ ഒരുപാട് PSC നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, നിലവിൽ വന്നിട്ടുണ്ട്.
1: അതെ, ഒന്ന് അധ്വാനിക്കാൻ തയ്യാറുണ്ടെങ്കിൽ അവസരങ്ങളാണ്.
0: നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ ഇതിന്റെ കുറച്ച് വിഷയങ്ങൾ കൂടി പറയണം തോന്നുന്നുണ്ട്, ജോലിയുമായി ബന്ധപ്പെട്ട്. ആ സമയത്ത് നമുക്ക് ആ ഒരു മേഖല കവർ ചെയ്യാൻ ശ്രമിക്കാം. എന്തായാലും ശ്രോതാക്കൾക്ക് ആർക്കെങ്കിലും ഈ PSCയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എങ്ങനെ പോകാൻ കഴിയുന്ന ധാരണയില്ലെങ്കിൽ അവർക്ക് വിസ്റ്റം അലൈവ് എന്ന നമ്മുടെ സംവിധാനവുമായി ബന്ധപ്പെടാം, അതിലൂടെ ഗൈഡൻസ് വാങ്ങാം, അല്ലെങ്കിൽ PSCയുടെ ഫീഡ്ബാക്ക് ഓപ്ഷനിലേക്ക് അവർക്ക് അയക്കാം, അവരെ നമ്മൾ സഹായിക്കും. ഏത് തരം, ഞാൻ ഇന്ന കോഴ്സ് എടുത്ത ഒരാളാണ്, എനിക്ക് ഏത് തരം ജോലിക്ക് PSCക്ക് വേണ്ടിയാണ് അറ്റംപ്റ്റ് ചെയ്യാൻ കഴിയുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ശ്രമിക്കാം. സഹോദരിമാർക്കടക്കം വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയ ഒരുപാട് തൊഴിലുകളും മേഖലകളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് തീർച്ചയായും ഉണ്ടാകേണ്ടത്.
1: ഓക്കെ, ജസാക്കുമുള്ള. അങ്ങനെയാണെങ്കിൽ താജുദ്ദീൻ സുലൈ, നമുക്ക് തൽക്കാലം ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പീസ് റേഡിയോ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത വിഷയം വളരെ പ്രാധാന്യമുള്ള, ഇസ്ലാം വളരെയധികം പരിഗണനയും ശ്രദ്ധയും കൊടുക്കാൻ നിർദ്ദേശിച്ച വിഷയങ്ങളാണ്. ഇതിലെ ഹലാലും ഹറാമും ഒക്കെ നമ്മൾ ഗൗരവപൂർവ്വം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉപജീവന മാർഗം വിശാലമാകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനും ഒക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ടത് നല്ല പ്രാർത്ഥനയും അള്ളാഹുവിനെ സൂക്ഷിക്കലും അതേപോലെ കുടുംബബന്ധം ചേർക്കലും ഒക്കെ ഇതിനുള്ള ചില പരിഹാരങ്ങളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു ഏതായാലും നല്ല രൂപത്തിൽ ഹലാലായ മാർഗത്തിലൂടെ സമ്പാദിക്കാനും നമ്മുടെ കുടുംബത്തിനെ പരിചരിക്കാനുമൊക്കെ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി തൽക്കാലം നമുക്ക് ഇന്ന് ഇവിടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത ഒരു ഘട്ടത്തിൽ നമുക്ക് വീണ്ടും ഈ സ്നേഹക്കൂടുമായി കണ്ടുമുട്ടാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി നിങ്ങൾ അറിയിക്കണം. അതിൻ്റെ കോൺടാക്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടാവും. കൂടുതൽ ആളുകളിലേക്ക് ഈ സന്ദേശം കൈമാറാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മുടെ എല്ലാ നല്ല ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ച് അവൻ സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. സല്ലല്ലാഹു അല നബീന മുഹമ്മദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: മാഷാല്ലാ, വളരെയേറെ വിമർശനങ്ങൾക്കും തെറ്റിദ്ധാരണകൾക്കുമൊക്കെ കാരണമാകാറുള്ള വിശിഷ സഹോദരിമാരുടെ, സ്ത്രീ സമൂഹത്തിൻ്റെ ഒരുപാട് അവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും ഹനിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം എന്ന രീതിയിലൊക്കെ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. എന്നാൽ ജോലി ചെയ്ത് ജീവിക്കുക എന്നത് മാന്യതയുടെ അടയാളമാണ് എന്നത് ഇസ്ലാം പരിചയപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്.
3: ശ്രോതാക്കളെ, വൈബ്സ് ഇവിടെ അവസാനിക്കുന്നു. ഇനി മറ്റൊരു ദിവസം വീണ്ടും നമുക്ക് കാണാം. ഇനി വൈബ്സ് റേഡിയോ മറ്റു പ്രോഗ്രാമിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വഹർദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.

0: ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ആക്സിലേറ്ററിൽ അമർത്തി ചവിട്ടുമ്പോൾ നമ്മുടെ മുന്നിൽ രക്തം വാർന്നു കിടക്കുന്ന മനുഷ്യരെ നമുക്ക് ഓർക്കാൻ കഴിയണം. സ്വാഭാവികമായും ട്രാഫിക് നിയമങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ടുള്ള ഒരു ഡ്രൈവറാകാൻ അപ്പോൾ നമുക്ക് സാധിക്കും. കയ്യിലെ പിച്ചാത്തി കൊണ്ടൊരാളുടെ വയറ്റിൽ കുത്തിക്കയറ്റുമ്പോഴും വടിവാളുകൊണ്ട് 51 വെട്ട് വെട്ടുമ്പോഴും മാത്രമേ കൊലപാതകമാകുന്നുള്ളൂ എന്ന് നാം ഒരിക്കലും വിചാരിക്കരുത്. ഡ്രൈവിംഗിൽ നാം ഒരുപക്ഷെ ഒരു കൊലയാളിയാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ബി ലൈറ്റ്, ഡോണ്ട് ബി ലൈറ്റ്. ഇത്ര വൈകി എത്തിയാലും മരിച്ച് വീട്ടിലെത്തരുത്, ആംബുലൻസിൽ വീട്ടിലെത്തരുത് എന്ന സന്ദേശം വളരെ പ്രധാനമാണ്.
1: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഒരു മോളുണ്ടായിരുന്നു. മോക്കത്രമേൽ ഇഷ്ടമാണ് മോളുടെ ഉപ്പനോട്. സദാസമയം ഉപ്പയുടെ കൂടെ നിൽക്കാനും ഉപ്പയുടെ കൂടെ നടക്കാനും ഒക്കെ ഇഷ്ടപ്പെട്ട മോള് ഒരു ദിവസം ഇതുപോലെ ഉപ്പ അസുഖമായി കിടപ്പിലായി. കിടപ്പിലായതിനു ശേഷം പിന്നെ മോള് ഉപ്പൻ്റെ അടുത്തുനിന്ന് പോയിട്ടേയില്ല. ഉപ്പയുടെ അരികെ തന്നെ നിൽക്കും, ഉപ്പക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ഉപ്പയുടെ കൂടെ നിന്നെല്ലാം ചെയ്തു കൊടുക്കും. അവസാനം രോഗം തീവ്രമായി. ദിവസങ്ങൾക്ക് ശേഷം പിന്നീട് ആ ഉപ്പ മരണപ്പെട്ടു. ഉപ്പ പോയതിൻ്റെ സങ്കടവും വിഷമവും അത്രമേൽ ഹൃദയത്തിൽ കൊണ്ടു നടന്ന മോള് ഉപ്പയെക്കുറിച്ചുള്ള ഓർമ്മകളിലായിരുന്നു പിന്നെ ജീവിച്ചിരുന്നത്. അങ്ങനെ മോൾ പങ്കുവച്ച ഒരു അനുഭവമുണ്ട്. മോളുടെ കല്യാണത്തിൻ്റെ ദിവസങ്ങളിൽ ഉപ്പനെ വിട്ട് മോള് പോകുമ്പോൾ ഉപ്പയുടെ കണ്ണ് നിറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞ് ഒരു ദിവസം സൽക്കാരത്തിന് വന്ന സമയത്ത് മോള് പറയാണ്, വീട്ടിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഞണ്ടിഷ്ടമാണ്. അപ്പം മോളായ എനിക്കും ഞണ്ടിഷ്ടമാണ്, പക്ഷെ എനിക്ക് ആ ഞണ്ടിൻ്റെ പുറത്തുള്ള തൊലികളൊക്കെ ഒഴിവാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ എടുക്കണത് മടിയായതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. അപ്പോൾ ഉപ്പ എന്ത് ചെയ്യും, എനിക്ക് വേണ്ടി എൻ്റെ അടുത്ത് വന്നിരുന്ന ഞണ്ടിൻ്റെ പുറത്തുള്ള പാളികൾ തൊലികളൊക്കെ ഉപ്പൻ്റെ കൈകൊണ്ട് തന്നെ ഒരുപാട് നേരത്തെ ശ്രമം കൊണ്ട് അത് പൊളിച്ചെടുത്തിട്ട് അതിൻ്റെ അകത്തുനിന്ന് ആ ഞണ്ടിൻ്റെ അതിൻ്റെ ആ മാംസം വേറെ തന്നെ ഒരു പാത്രത്തിലാക്കി വേറെ മാറ്റിവെച്ചു എൻ്റെ മുന്നിലേക്ക് ഉപ്പ് കൊണ്ടുവന്ന് മോള് കഴിക്കുമെന്ന് പറഞ്ഞിട്ട്. ബാക്കിയുള്ളവരൊക്കെ അവരുടെ ഇതിനനുസരിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കത് കഴിയില്ല, ഒരു പ്രയാസമാണെന്ന് തോന്നിയപ്പോൾ ഉപ്പ് എന്ത് ചെയ്തു, അതിൻ്റെ തോടൊക്കെ ഒഴിവാക്കിയിട്ട് എൻ്റെ അകത്ത് കൊണ്ടുവന്നത് എൻ്റെ മനസ്സിലെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ട്. അപ്പം അത്രയും എന്നെ ഇഷ്ടപ്പെട്ടിരുന്ന എൻ്റെ ഉപ്പ, ആ ഉപ്പയെക്കുറിച്ചാണ് മോള് ഓർത്ത് ഉപ്പയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കുകയാണ്. അപ്പോൾ ഒരാൾ പറഞ്ഞു, ശരിയാണ്, അതാണ് ഉപ്പമാര്. മക്കൾക്ക് പുറന്തോടിലുള്ള അതിൻ്റെ ആ തോടുണ്ടല്ലോ, അത് ജീവിതമെന്ന പുറന്തോട്ടിൽ ഉപ്പ അനുഭവിക്കുന്ന ഒരുപാട് പ്രതിസന്ധികളുണ്ട്. അതെല്ലാം ഒഴിവാക്കി അതിൻ്റെ ഇടയിലൂടെ മക്കൾക്ക് വേണ്ടി ആ പ്രയാസങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് അതിൻ്റെ കാമ്പ് കുട്ടികൾക്ക് വേണ്ടി കൊണ്ടുപോയി കൊടുക്കും. അതാണ് ഉപ്പമാർ എന്ന് മോളെ തിരിച്ചു ഓർമ്മപ്പെടുത്തിയെന്നതാണ് കഥ.
4: ഇതൊരു കഥയല്ല, ഒരു ജീവിതമാണ് അല്ലേ.
3: അപ്പോൾ ഉപ്പ എന്ന് പറയുമ്പോഴേ നമ്മൾ ഉമ്മയെക്കുറിച്ച് പറയാറുണ്ട് എപ്പോഴും അല്ലേ. പക്ഷേ അപ്പോഴും ഉപ്പയെക്കുറിച്ചുള്ളത് നമ്മൾ പറയാറുണ്ട്. പക്ഷെ മക്കൾ ഇന്നത്തെ കാലഘട്ടത്തിലും ചില പലപ്പോഴും അത് തിരിച്ചറിഞ്ഞ് അവരുള്ള കാലത്ത് അവരെ മനസ്സിലാക്കി അവരുടെ സാഹചര്യങ്ങൾ ഉൾക്കൊണ്ട് ആ ഇഷ്ടവും സ്നേഹവും ഒക്കെ ജീവിതത്തിൽ മരിക്കുവോളം അവർക്ക് അനുഭവിക്കാനും ആസ്വദിക്കാനും കഴിയുന്ന ഒരവസ്ഥ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ കാര്യം പറയുമ്പോഴേ, പെൺകുട്ടികളെ നമുക്ക് പിന്നെ നമ്മുടെ മക്കളെ നമുക്ക് ഏറ്റവും അത് ഇഷ്ടമായിരിക്കും. പക്ഷേ ഒരു നിശ്ചിത കാലം കഴിഞ്ഞ് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവര് കെട്ടിച്ചായിക്കോലോ. പിന്നെ അവർക്ക് കിട്ടുന്നില്ല, ഉപ്പാക്ക് പിന്നെ മക്കളെ കിട്ടുന്നില്ലല്ലോ, പിന്നെ പോയി. പിന്നെ കിട്ടുന്ന സമയത്ത് പലപ്പോഴും പലരും കുറെ കഴിയുമ്പോൾ പിന്നെ തീരെ കിട്ടാതെ ആവുന്നു. ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ കഴിഞ്ഞ ഈ വെക്കേഷനിൽ നമ്മളെ ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിലുള്ള ഒരു മോനുണ്ട്, അവരോട് ഗ്രീൻ വാലി സ്കൂളിൻ്റെ അടുത്ത് തന്നെ വന്ന് താമസിക്കാൻ തലശ്ശേരിയിലാണ്. അപ്പോൾ അവർ ഒരു ദിവസം വീട്ടിലേക്ക് വന്നു, ഫാമിലി ഇടയ്ക്ക് വീട്ടിലേക്ക് വന്നു, യൂനിസ്ക് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പിന്നെ പറയും, ഞങ്ങൾ നാട്ടിലേക്ക് ഒന്ന് വരണം വരണം എന്ന് പറഞ്ഞിട്ട് തലശ്ശേരി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് നമ്മൾ ഫാമിലി ഇടയ്ക്ക് ഒരു തവണ പോയി. അപ്പോൾ പോയിട്ട് അപ്പോൾ അവർ തലശ്ശേരിയാണ്. തലശ്ശേരി ആകുമ്പോൾ അവിടെ സിസ്റ്റം വേറെയാണല്ലോ. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മക്കളെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ, അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് പെൺമക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്, ഉമ്മാക്കും ഉപ്പാക്കും എന്നും അവിടെ ഉണ്ടാവും. അവരെ നമുക്ക് കൺമുമ്പിൽ എത്ര ഉണ്ടെങ്കിലും അങ്ങനെ അവരെ പെൺമക്കളുള്ള ഒരു കുടുംബമാണ്. അപ്പം എൻ്റെ മുന്നിൽ മോളിരിക്കുന്നുണ്ടാവും, മോളെ ചൂണ്ടിയിട്ടാണ്. മോൾ ഇപ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ, കുറച്ച് കഴിഞ്ഞാൽ പോയില്ലേ, പിന്നെ ഉപ്പാക്കില്ല. അത് പറയുമ്പോൾ മോളെ കണ്ണിങ്ങനെ നിറഞ്ഞത് ഞാൻ അങ്ങനെ കണ്ട്. അപ്പം ഒരു സിസ്റ്റത്തിൻ്റെ, അപ്പം വെച്ചാൽ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മളെ മക്കളുള്ള സമയത്ത് തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് എത്ര അവർക്ക് ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നു, തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. അത് ജീവിക്കുന്ന കാലത്ത് ആ ഒരു ജീവിത കുടുംബത്തിൻ്റെ മക്കളോടുള്ള ബന്ധങ്ങളുടെ ഒക്കെ നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയുന്നത്, അതില്ലാതെ ആവുന്നതാണ് പല കാര്യങ്ങൾ കൊണ്ടും. അതിലൊന്നും സമയം കിട്ടാതെ കുറേ കാലം കഴിഞ്ഞ് മകളാണ് എന്ന് പറയാവുന്നിടത്ത് മാത്രം ഒരു ബന്ധം, അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ഇല്ലാതെ പോകുന്നത് പലപ്പോഴും ഭയങ്കര സങ്കടകരമായ കാര്യമാണ്.
4: തീർച്ചയായും വാപ്പാന്ന് പറയുമ്പോൾ അതൊരു ഡിസിഷൻ എടുക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് പല പ്രശ്നങ്ങളും വരുമ്പോഴേ, ആ വീട്ടിലെ എന്തൊരു പ്രശ്നം ഉണ്ടാകുമ്പോഴും അതിനൊരു അവസാന ഒരു തീരുമാനം എടുക്കുന്ന ആൾ എന്നുള്ള നിലയ്ക്ക് പിതാവിന് വലിയൊരു റോളാണ് ഉള്ളത്. അതുകൊണ്ട് നമുക്ക് ഉമ്മ പറയും, നമുക്കൊരു കാര്യം ചെയ്താലും ഉപ്പ വരട്ടെ എന്നിട്ട് തീരുമാനം ഉണ്ടാക്കുക എന്ന് പറയും. അപ്പോൾ ഉപ്പ അങ്ങനെ വീട്ടിലേക്ക് വരാൻ കാത്തിരിക്കുമായിരിക്കും, കയ്യിൽ എന്തെങ്കിലും ഒരു ഒരു അല്ലേ ഉപ്പാൻ്റെ അടുത്തുനിന്ന് അങ്ങനെ. ഇപ്പം ഇന്നലെ ഞാൻ നമ്മൾ ക്ലിനിക്കിൽ ഇങ്ങനെ ഒരു ഫാമിലി ഡോക്ടറെ കാണിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ ഞാൻ പുറത്തിങ്ങനെ ഡോക്ടറെ വെയിറ്റ് ചെയ്ത് പുറത്തിരിക്കുകയാണ് അവർ. അപ്പം ഞാൻ കണ്ടത് ഉമ്മ ഒരു 3-4 മക്കളായിട്ടാണ് വന്നിട്ടുള്ളത് അവിടെ. അപ്പോൾ ഉമ്മ അങ്ങനെ മക്കളെ എന്താ പറയുക, ഓരോ ഷോപ്പിൽ അങ്ങനെ ഓരോ സാധനങ്ങൾ കാണുമ്പോൾ അത് വേണം ഇത് വേണം, പിന്നെ അവർ വരുന്ന വഴിയിൽ കണ്ട ഓരോ സാധനങ്ങളുടെ മെനു ഒക്കെ ഇങ്ങനെ ഉമ്മാനോട് മക്കൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഓരോ പ്രായക്കാരും അവരവരുടെ മെനു പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പം ഉമ്മ അവരൊക്കെ മാനേജ് ചെയ്ത് ഇങ്ങനെ ഇരുത്തിക്കാണ്, ഒറ്റ വാക്കിൽ ഇപ്പോൾ വരട്ടെ ഇപ്പോൾ വരട്ടെ, കുറച്ച് കഴിഞ്ഞ് ഇപ്പോൾ വന്ന് ശ്രദ്ധിച്ചു ഞാൻ. അതോടുകൂടി എന്താ പറയുക, മൊത്തത്തിൽ ഒരു അണക്കെട്ട് പൊട്ടിയ പോലെ എല്ലാവരും ഉപ്പാൻ്റെ അടുത്ത് ജെല്ലലും, പിന്നെ അവർ ഷോപ്പിൽ നിന്ന് ആവശ്യമുള്ള ബ്രഷ് മിഠായി ഇങ്ങനെ കുറേ സാധനങ്ങൾ ഇങ്ങനെ ഓരോന്നോരോന്നോരോന്ന് ഇങ്ങനെ അവർ വാങ്ങി. അവിടെയാണ് ഇപ്പോൾ ഓരോ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടിരിക്കുന്നത്, നമുക്ക് പോകുമ്പോൾ അത് വാങ്ങാം ഇത് വാങ്ങാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഒരു ഒരു ഒരു തണലാണ് ആ ഒരു ഒരു തണൽ, ഒരു കൊട അല്ലേ, ഒരു കൊട പിടിക്കുകയാണ് ഉപ്പാൻ്റെ തണൽ. അതേപോലെ ഒരു ഡിസിഷൻ എടുക്കുന്ന അത് ഉമ്മയാവട്ടെ, മക്കളെ കാര്യത്തിൽ ഒരു അവസാന ഒരു തീരുമാനം എടുക്കാൻ ഏറ്റവും ഉചിതമായ തീരുമാനം ഉപ്പാൻ്റെ അടുത്ത് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ്. അങ്ങനെ ഒരുപാട് റോളുകൾ അനുഭവിക്കുന്ന ഒരാൾ തന്നെയാണ് പിതാവ്.
2: പീസ് റേഡിയോ ശ്രോതാക്കളെ ഇനി കേൾക്കുന്നത് ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൽ ഹജ്ജിലെ 97-99 വരെ വചനങ്ങൾ. ക്ലാസ് എടുക്കുന്നത് സക്കീർ മൗലവി, ഇടത്തനാട്ടുകര.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തൊയ്ബൻ മുബാറക്കൻ ഫീ. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഹിഫ്ളുൽ ഖുർആൻ സൂറ അൽ ഹിജ്റിലെ അവസാനത്തെ എപ്പിസോഡ്, അതായത് 97-99 വരെയുള്ള വളരെ ചെറിയ 3 ആയത്തുകളാണ് ഇത് നമ്മൾ പഠിക്കുന്നത്. 1-ാമത്തെ ആയത്ത് മുതൽ 99-ാമത്തെ ആയത്ത് വരെ നമ്മൾ പൂർത്തീകരിക്കുമ്പോൾ നമ്മൾ ആവർത്തിച്ച് കേട്ടതും പഠിച്ചതുമായ ഓരോ ഹർഫുകളും, നമ്മൾ ഖുർആനിലെ ഓരോ ഭാഗവും നമ്മൾ ഹിഫ്ളാക്കുന്നത് വളരെ പുണ്യാർഹമായ കാര്യം തന്നെയാണല്ലോ. അതുകൊണ്ട് തന്നെ ഈ അധ്യായത്തിലും അതുപോലെ ശ്രദ്ധയോടുകൂടി പഠിച്ച നമുക്ക് ഓരോരുത്തർക്കും അത് കേൾക്കുകയും നമ്മുടെ പാരായണ നിയമങ്ങളും മറ്റുമൊക്കെ ശ്രദ്ധിച്ച് കേട്ട് സാധാരണ നമ്മൾ ഓതുന്നതിൽ നിന്നും വ്യത്യസ്തമായി തെറ്റുകളൊക്കെ തീർത്ത് പഠിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടാവും. അല്ലാഹു തആല ആ രൂപത്തിൽ നമ്മെ നിന്നും കബൂൽ ചെയ്യുമാറാകട്ടെ. നമുക്ക് പുതിയ ആയത്ത് തുടങ്ങാം.

0: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫീ. പ്രിയമുള്ള ശ്രോതാക്കളെ, നമ്മൾ പഠിച്ച ഓരോ ഭാഗവും ഓരോ ആയത്തുകളും അതിൻ്റെ ഓരോ ഹറഫുകൾക്കും സർവാധിനാഥനായ റബ്ബ് തക്കതായ പ്രതിഫലം നൽകി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. ആവർത്തിച്ച് പഠിക്കുക. എപ്പോഴും ആദ്യാവസാനം നമ്മൾ പഠിച്ച് ആദ്യം മുതൽ ഇതിൻ്റെ ഏതൊക്കെ ഭാഗങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടോ ഓരോ ഭാഗവും കൃത്യമായി പാരായണം ചെയ്യുക, ഹിഫ്ളെ നിലനിർത്തുക. നാളെ പരലോകത്ത് നമ്മുടെ മീസാനിൽ കനം തൂങ്ങുന്ന പുണ്യപ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കർമ്മമായി നമ്മിൽ നിന്നും റബ്ബ് സ്വീകരിക്കട്ടെ. വആഖിറു ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: മാഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൽ ഹിജ്റിലെ 97 മുതൽ 99 വരെ വചനങ്ങൾ. ക്ലാസ് എടുത്തത് സക്കീർ മൗലവി, എടത്തനാട്ടുകര.
2: دعوني أناجي مولا جليلا.
3: പ്രാർത്ഥനകൾ വെറും വാക്കുകളല്ല, അവ സൃഷ്ടാവുമായുള്ള ഹൃദയത്തിന്റെ സംഭാഷണങ്ങളാണ്. അർത്ഥമറിയാതെ ചൊല്ലുന്ന വരികൾക്കപ്പുറം ആ വാക്കുകളുടെ ആഴമറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന സമാധാനം അതൊന്നു വേറെ തന്നെയാണ്. നമസ്കാരത്തിലും ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും നാം ചൊല്ലുന്ന പ്രാർത്ഥനകളുടെ പൊരുൾ നിങ്ങൾക്കറിയുമോ? ചൊല്ലുന്ന പ്രാർത്ഥനയുടെ അർത്ഥമറിഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന മനസ്സിനും കൂടുതൽ തെളിച്ചം കിട്ടും. നിത്യജീവിതത്തിലെ പ്രാർത്ഥനകൾ ആശയവ്യക്തതയോടെ പഠിക്കാൻ പീസ് റേഡിയോയിലൂടെ അവസരം. ഓരോ പ്രാർത്ഥനയും അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തോടും ആശയത്തോടും കൂടി പഠിക്കാൻ പീസ് റേഡിയോ ഒരുക്കുന്നു പ്രാർത്ഥനാ പഠനം. നമുക്ക് അർത്ഥമറിഞ്ഞ് ആശയം ഗ്രഹിച്ച് പ്രാർത്ഥിക്കാം, ഹൃദയം നിറഞ്ഞ് ചോദിക്കാം. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
5: ഗിംസിൽ 100 നേഴ്സ്. നോയിഡയിലെ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ സ്റ്റാഫ് നേഴ്സിന് അവസരം 100 ഒഴിവുണ്ട്. സെപ്റ്റംബർ 7 വരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. BSc നഴ്സിംഗ് 4 വർഷം അല്ലെങ്കിൽ 2 വർഷ പോസ്റ്റ് ബേസിക്. സ്റ്റേറ്റ് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആൻഡ് മിഡ്വൈഫ് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ജനറൽ നഴ്സിംഗ് മിഡ്വൈഫറി ഡിപ്ലോമ. കുറഞ്ഞത് 50 കിടക്കകളുള്ള ഹോസ്പിറ്റലിൽ 2 വർഷ ജോലി പരിചയം ഉണ്ടായിരിക്കണം. ഗിംസിൽ 100 നേഴ്സ് സംബന്ധിച്ച് വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കാം www.gims.ac.in.
3: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരിഗളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇപ്പോൾ പീസ് റേഡിയോ നുറുങ്ങുകൾക്കുള്ള സമയമായിരിക്കുന്നു. സ്മാർട്ട് ഫോണിൽ കുരുങ്ങുന്ന ജീവിതങ്ങൾ, ഈ വിഷയത്തിന്റെ രചന നിർവഹിച്ചത് ശംസുദ്ദീൻ ഇടത്തനാട്ടുകരയാണ്. ശബ്ദാവതരണം അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: സ്മാർട്ട് ഫോണിൽ കുരുങ്ങുന്ന ജീവിതങ്ങൾ, എഴുത്ത് ശംസുദ്ദീൻ ഇടത്തനാട്ടുകര. ഉണ്ണി ഉണ്ടില്ലെങ്കിലും ചാറ്റ് ചെയ്യും. ഉണ്ണിക്കിഷ്ടം സ്മാർട്ട് ഫോണാണ്. ഇന്ന് നമുക്കിടയിലെ സ്മാർട്ട് ഫോൺ ജ്വരം കാണുമ്പോൾ ഒരു പഴയ റേഡിയോ പരസ്യം മൊഴിമാറ്റി ഇങ്ങനെ പറയാൻ തോന്നി. ഇന്ന് സമൂഹത്തിൽ സാമാന്യം ഒരു ഫോൺ പൊക്കാൻ ആരോഗ്യമുള്ള എല്ലാ കുട്ടികളും, യുവതികളും യുവാക്കളും വയോവൃദ്ധരടക്കമുള്ളവർ സ്മാർട്ടായി സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നതിൽ വമ്പന്മാരും മിടുക്കന്മാരുമാണ്. വിവരസാങ്കേതികവിദ്യയുടെ കുതിച്ചുചാട്ടത്തിൽ നാടോടുമ്പോൾ നടുവേ അല്ലെങ്കിലും അരികു ചേർന്നെങ്കിലും ഓടേണ്ടേ എന്ന് കരുതി മെനക്കെട്ട് ഫോൺ ഉപയോഗിക്കുന്നവരുമുണ്ട് നമുക്കിടയിൽ. യുവാക്കൾക്കിടയിൽ വസ്ത്രം മാറ്റുമ്പോൾ ഫോൺ മാറ്റുന്നവരുണ്ട്. സ്മാർട്ട് ഫോൺ ഒരു വികാരമായി മാറിയവർ, പുതിയ മോഡലുകൾ ഇറങ്ങുന്നതും കാത്തിരിക്കുന്നവർ, ഒരു സാധാരണ കുടുംബത്തിൻ്റെ റേഷൻ ചെലവുകൾക്ക് തുല്യമായ തുക ഫോണിൻ്റെ തീറ്റയ്ക്കും അനുബന്ധ കാര്യങ്ങൾക്കുമായി മുറതറ്റാതെ മുടക്കുന്നവർ, അനുഗ്രഹമാകുന്ന പഞ്ചേന്ദ്രിയങ്ങളെ കളികൾക്കും തമാശയ്ക്കുമായി ഫോണിനു മുന്നിൽ സമർപ്പിച്ച് ഈ ലോകവുമായി ബന്ധമില്ലാതെ അന്യഗ്രഹ ജീവികളായി സമയം കൊല്ലുന്നവർ, ഫോണിൻ്റെ പുതിയ മോഡലുകൾ ഇറങ്ങുമ്പോൾ അതിന് പുതുവത്സരത്തെപ്പോലെ വരവേൽക്കുന്നവർ, അതിന് 18% അതിനു മുകളിലോ നികുതി കൊടുക്കാനും അവർ തയ്യാറാണ്. എന്നാൽ വരുമാനത്തിൻ്റെ 2.5% കണക്ക് നോക്കി സകാത്ത് കൊടുക്കാൻ ക്യാഷില്ല, ദാനധർമ്മങ്ങൾക്കൊട്ടും പണമില്ല. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ പട്ടിണിയിലും പ്രാരാബ്ധങ്ങളിലുമാണ് മുൻഗാമികൾ ജീവിച്ചിരുന്നത് എന്ന കാര്യം അവർ മറന്നുപോകുന്നു, അല്ലെങ്കിൽ അത് ഓർക്കുന്നത് ഇഷ്ടപ്പെടാതിരിക്കുന്നു. ആരെങ്കിലും അത് ഓർമ്മിപ്പിക്കുമ്പോൾ അതൊക്കെ അന്ധകാലം എന്ന് നിസ്സാരമാക്കുന്നു. ഇഹലോകത്ത് കേവലം ഒരു മരത്തിൻ്റെ തണൽ അനുഭവിക്കാൻ അവസരം കിട്ടിയാൽ പോലും ആ അനുഗ്രഹത്തിന് സൃഷ്ടാവിനോട് നന്ദി കാണിക്കാതിരുന്നാൽ പരലോക ജീവിതം പ്രയാസത്തിലാകുമല്ലോ എന്ന് ആകുലപ്പെട്ടിരുന്നവരായിരുന്നു പ്രവാചക ശിഷ്യന്മാർ. ഇന്ന് നമ്മളോ? അലമാരകൾ നിറഞ്ഞു കവിയുന്ന വസ്ത്രങ്ങൾ, വിഭവസമൃദ്ധമായ തീന്മേശ, കയ്യിൽ സദാസമയം ഒന്നിലധികം മൊബൈൽ ഫോണുകൾ, നല്ല വീട്, മുന്തിയ വാഹനം, ഈ അനുഗ്രഹങ്ങളെ തിരിച്ചറിയാനും അവ നൽകിയ പ്രപഞ്ചനാഥന് നന്ദി കാണിക്കാനും നമുക്ക് സമയമില്ലെന്ന് മാത്രം.
0: ജസാകല്ലാഹ് ഖൈർ. പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ, സ്മാർട്ട് ഫോണിൽ കുരുങ്ങുന്ന ജീവിതങ്ങൾ. രചന നിർവഹിച്ചത് ശംസുദ്ദീൻ ഇടത്തനാട്ടുകര. ശബ്ദാവതരണം അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: ഒരു കാര്യം ഒരാളുടെ മനസ്സിൽ സന്നിവേശിപ്പിക്കാൻ 1 മിനിറ്റ് എന്ന ഹ്രസ്വസമയം മതിയാകുമോ? ചിന്തകളെ മാറ്റിമറിക്കാൻ, ജീവിതത്തിന്റെ ദിശ തന്നെ തിരിച്ചുവിടാൻ സെക്കൻഡുകൾ മാത്രമുള്ള ഒരു ചെറിയ ഇടവേളയ്ക്ക് സാധിക്കുമോ? തീർച്ചയായും. വലിയ മാറ്റങ്ങളുടെ തുടക്കം പലപ്പോഴും വളരെ ചെറിയ ഒരു നിമിഷാർത്ഥത്തിൽ നിന്നാണ്. ചിന്തയുടെ ഒരു ചെറിയ തീപ്പൊരി മതി മനസ്സിൽ വലിയൊരു അറിവിൻ്റെ നാളം കൊളുത്താൻ. 1 മിനിറ്റിൽ ഒരു വിപ്ലവം വിരിയുന്നു. ഒരു കാര്യം ഒരാൾക്കു പകർന്നു നൽകാൻ 1 മിനിറ്റ് തന്നെ ധാരാളം. തിരക്കുകൾ നിറഞ്ഞ ഇന്നത്തെ ലോകത്ത് വലിയ വലിയ പ്രഭാഷണങ്ങൾ കേൾക്കാനോ വായിച്ചു തീർക്കാനോ നമുക്ക് സമയം തികയാറില്ല. എന്നാൽ സമയം കുറവാണെന്ന് കരുതി അറിവ് നേടാതിരിക്കാൻ കഴിയില്ലല്ലോ. ഇവിടെയാണ് ചുരുങ്ങിയ സമയം കൊണ്ട് ചിന്തകളെ ഉണർത്തുന്ന ലളിത സന്ദേശങ്ങളുടെ പ്രസക്തി. അതെ, നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു 1 മിനിറ്റ് ടോക്ക്. സമകാലിക വിഷയങ്ങൾ, വിശ്വാസപാഠങ്ങൾ, കർമ്മശാസ്ത്ര വിജ്ഞാനങ്ങൾ, കുടുംബ മാർഗനിർദ്ദേശങ്ങൾ തുടങ്ങി ജീവിതത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട സുപ്രധാന കാര്യങ്ങൾ വളരെ ലളിതമായി 1 മിനിറ്റിൽ നിങ്ങളിലേക്കെത്തുന്നു 1 മിനിറ്റ് ടോക്ക്. ചെറിയ സമയം കൊണ്ട് വലിയ അറിവുകൾ നേടാം. മനസ്സിൽ ശരിയായ മൂല്യങ്ങൾ തുന്നിച്ചേർക്കാം. 1 നിമിഷം, 1 വിജ്ഞാനം, 1 വിപ്ലവം.

0: അൻപത്തിയാറാം ഭാഗം. ഇതിലെ ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ പ്രത്യേകതകൾ, അതിൻ്റെ എട്ടാം ഭാഗമാണ് ഇപ്പോൾ നാം കേൾക്കുന്നത്. സംസാരിക്കുന്നത് അബൂബക്കർ സലഫി.
1: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അല റസൂലില്ലാ അല അലിഹി വസാഹിബി അജ്മൈൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്ലാമിൻ്റെ വിശ്വാസം, അതാണ് നമ്മുടെ സംസാര വിഷയം. ഇസ്ലാമിൻ്റെ അഖീദയുടെ വിശ്വാസത്തിൻ്റെ പ്രത്യേകതകൾ, അത് മനുഷ്യൻ്റെ പ്രകൃതമാണ്, ഫിത്രത്താണെന്ന് പറഞ്ഞു. എന്നാൽ ഈ ഫിത്രത്തിന് ഉണർത്താനുള്ള വഴി വിശുദ്ധ ഖുർആനെ പറ്റി ചിന്തിക്കുക, ലോകത്തെപ്പറ്റി ചിന്തിക്കുക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയണ്ടേ. ഈ ഫിത്രത്തിന് ഉണർത്താൻ വേണ്ടി തന്നെയാണ് ഇർസാലുർ റുസുൽ വ ഇൻസാലുൽ കുത്തുബ്. എന്തിനാണ് മുർസലീങ്ങളെ പറഞ്ഞയച്ചത്? എന്തിനാണ് വേദഗ്രന്ഥങ്ങൾ ഇറക്കിയത്? ഇതൊക്കെ മനുഷ്യരുടെ ശുദ്ധ പ്രകൃതം, അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ തേട്ടം, അതുപോലെ അൽ ഇസ്ലാം, ഇതൊക്കെയാണ് മനുഷ്യൻ്റെ ശുദ്ധ പ്രകൃതം. അപ്പം ആ പ്രകൃതം, അതിലേക്ക് അവനെ ഊട്ടിയുറപ്പിക്കുക. മനുഷ്യൻ അതിൽ നിന്ന് തെറ്റുമ്പോൾ അതിലേക്ക് തന്നെ അവനെ തിരിച്ചു കൊണ്ടുവരിക. ഇതിനാണ് അള്ളാഹു മുർസലീങ്ങളെ പറഞ്ഞയച്ചിട്ടുള്ളത്, വേദഗ്രന്ഥങ്ങൾ ഇറക്കിയിട്ടുള്ളത്. നബി തിരുമേനിയെപ്പറ്റി വിശുദ്ധ ഖുർആൻ മുദക്കിർ എന്ന് പറഞ്ഞിട്ടുണ്ട്, പല തഫ്സീറുകളിലും അതിന് അർത്ഥം കൊടുത്തത്. ഈ ഫിത്രത്തിനെ ഓർമ്മിപ്പിക്കുന്നവൻ എന്നാണ്. ഒരു സ്ഥലത്ത് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അഫല യൻളുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്ത്. അവർ നോക്കുന്നില്ലേ, അവർ ചിന്തിക്കുന്നില്ലേ, ഒട്ടകത്തെ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത്? എല്ലാം ഈ ലോകത്ത് ചിന്തക്ക് വിഷയീഭവിക്കേണ്ടതാണ്. ചില ഉദാഹരണങ്ങൾ പ്രത്യേകം പറയാണ്. മരുഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന ഒട്ടകം, അവിടെ ജീവിക്കാൻ പറ്റുന്ന പ്രകൃതം കൊടുത്ത റബ്ബ്, അതിൻ്റെ ഭക്ഷണം, അതിൻ്റെ വെള്ളം, മറ്റുള്ളതൊക്കെ മരുഭൂമിയിൽ എങ്ങനെയാണ് അതിനാ വിഷയവുമായി മുന്നോട്ട് പോകാൻ പറ്റുക, ആ രൂപത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അത്ഭുതമാണ് ഒട്ടകത്തിൻ്റെ സൃഷ്ടിപ്പ്. അപ്പോൾ ഈ ലോകത്തിൽ അത്ഭുതങ്ങൾ ചിന്തിക്കാൻ വേണ്ടി പറയണം ഇവിടെ. ഇതുപോലെ വൈലസമ്മ കൈഫറുഫിയത്ത്, ആകാശം എങ്ങനെയാണ് ഉയർത്തപ്പെട്ടത്, ഈ ആകാശത്തെപ്പറ്റി അവൻ ചിന്തിക്കുന്നില്ലേ. ഇതുപോലെ നാട്ടി സ്ഥാപിക്കപ്പെട്ട പർവ്വതങ്ങളെപ്പറ്റി അവർ ചിന്തിക്കുന്നില്ലേ. അതുപോലെ ഭൂമിയെപ്പറ്റി, എല്ലാ നിലക്കും അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കപ്പെട്ട ഈ ഭൂമിയെപ്പറ്റി അവർ ചിന്തിക്കുന്നില്ലേ. അതൊക്കെ പറഞ്ഞതിന് ശേഷം ഫദക്കിർ, താങ്കൾ ഓർമ്മിപ്പിക്കുക എന്ന വിശുദ്ധ ഖുർആൻ പറയുന്നു. ഓർമ്മിപ്പിക്കുക, ഇന്നമാൻ ത മുദക്കിർ, താങ്കൾ ഓർമ്മിപ്പിക്കുന്നവനാണ്, ഉത്ബോധകനാണ്. അവ മനുഷ്യർ തെറ്റ് ജീവിക്കുന്നു, വഴി തെറ്റ് ജീവിക്കുന്നു, അവർക്ക് യഥാർത്ഥ വഴി ഓർമ്മപ്പെടുത്തി കൊടുക്കുകയാണ്, അതിലേക്ക് അവരെ നയിക്കുകയാണ്. അപ്പോൾ ഈ മുദക്കിർ എന്നതിന്, ഈ ഫിത്രത്തിനെ ഓർമ്മപ്പെടുത്തുക എന്ന വിശദീകരണം പല മുഫസ്സിറുകളും നൽകിയതായി കാണാൻ കഴിയും. അപ്പോൾ ഏതായാലും ശരി, ഇതിനു വേണ്ടി അമ്പിയാക്കൾ അയക്കപ്പെട്ടു, മനുഷ്യരുടെ ആ ശുദ്ധ പ്രകൃതം വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കാൻ. അവൻ്റെ മനസ്സിൽ അള്ളാഹു ഇട്ടുകൊടുത്ത, അതിൽ നിന്ന് ആ ഫിത്രത്തിൽ തെറ്റുമ്പോൾ അതിലേക്ക് കൊണ്ടുപോകാൻ. ഇനി മനുഷ്യനെ ഈ ശുദ്ധ പ്രകൃതിയിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്ന, അവൻ ഓർമ്മപ്പെടുത്തുന്ന മറ്റൊരു കാര്യമാണ് അള്ളാഹു നൽകുന്ന ഒരു ചില പരീക്ഷണങ്ങളാണ് ഇവിടെ പറയുന്നത്. പരീക്ഷണങ്ങൾ വരുമ്പോൾ, കാരണം അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ പലരുടെയും മനസ്സ് വേറൊരു ലെവലിലാണ് സഞ്ചരിക്കുക. അവന് പിന്നെ അഹങ്കരിക്കും, വന്ന വഴി മറക്കും, അവസാന അനുഗ്രഹങ്ങളൊക്കെ അവൻ തന്നിലേക്ക് ചേർക്കും, അവൻ കുഴപ്പമില്ല എന്നവൻ സ്വയം തീരുമാനത്തിലെത്തും. പിന്നെ അവൻ റബ്ബിനെ മറക്കും, റബ്ബിൻ്റെ നിയമങ്ങൾ മറക്കും, സൃഷ്ടികളോടുള്ള ബാധ്യതകൾ മറക്കും, അഹങ്കാരിയായി അങ്ങനെ ജീവിച്ചു പോകും. അപ്പോൾ ഏതൊരു മനുഷ്യന് അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ നല്ലവർക്ക് പോലും അശ്രദ്ധകൾ വരും. അപ്പോൾ അവരെ വീണ്ടും വീണ്ടും ശുദ്ധമായ ഫിത്രത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഇടക്കിടെ ചില പരീക്ഷണങ്ങൾ വരും. അഹങ്കാരികൾക്കും റബ്ബിലേക്ക് മടങ്ങാനുള്ള പരീക്ഷണങ്ങൾ വരും. അതല്ല, അശ്രദ്ധ പിടികൂടുന്നവരെ വീണ്ടും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ റബ്ബ് പരീക്ഷണങ്ങൾ കൊടുക്കും. അപ്പോൾ റബ്ബ് പരീക്ഷണങ്ങൾ കൊടുക്കുമ്പോൾ അവരാ നേരെ ഫിത്രത്തിലേക്ക് മടങ്ങും. അപ്പോൾ അവർക്കുള്ളൊരു ഉണർത്തലാണ് ഇത്തരമുള്ള അപകടങ്ങൾ. പരിശുദ്ധ ഖുർആൻ സൂറത്ത് യൂനുസിൽ പറഞ്ഞ ഒരു രണ്ട് വചനം

0: വല്ലതി യുസയ്യുറുക്കും ഫിൽ ബര്രി വൽ ബഹർ, അവനത്ര കടലിലും കരയിലും നിങ്ങളെ സഞ്ചരിപ്പിക്കുന്നവൻ. എന്തൊക്കെ വാഹന നമ്മളിവിടെ കണ്ടുപിടിച്ചത്? അതിൻ്റെ പേരിലൊക്കെ അഹങ്കരിക്കുന്നവരുണ്ട്, അതൊക്കെ മനുഷ്യൻ്റെ കഴിവിലേക്ക് ചേർത്തുന്നവരുണ്ട്. എന്നാൽ ഇതിനൊക്കെ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതും അവർക്ക് ഈ സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ അവരുടെ ബുദ്ധി അവർക്ക് നൽകിയതൊക്കെ അള്ളാഹുവാണ്. ഹത്ത ഇദാ കുന്തും ഫിൽ ഫുൽക്കി, ഇനി അവർ അല്ലെ നിങ്ങൾ കപ്പലിലൂടെ യാത്ര ചെയ്യുമ്പോൾ, ഒജറൈന ബീം ബിരിഹിൻ തൊയ്യബ, അങ്ങനെ അവരെയുമായി ഒരു നല്ല കാറ്റ്, ആ കാറ്റ് ഇവരെങ്ങനെ കൊണ്ടുപോവാണ്, ആ കാറ്റ് ഈ കപ്പലിനെ, ആ കപ്പലുള്ള ജനങ്ങളെ ഇങ്ങനെ സഞ്ചരിപ്പിക്കുന്നു, സ്വസ്ഥമായി ശാന്തമായി ഇങ്ങനെ യാത്ര പോവാണ്. അങ്ങനെ അവ ഫെരിഹു ബിഹാദിൽ അവരിങ്ങനെ സന്തോഷിച്ചു നിൽക്കുന്നു. അപ്പോൾ ജാഅത്തുഹ റീഹുൻ ആസിഫ്, ആ സമയം ഒരു കൊടുങ്കാറ്റ് വന്നു ഈ കപ്പലിലേക്ക്. ഓ ജാഅഹുമുൽ അൽ മൗജു, കപ്പലിലേക്ക് കടലിലേക്ക് കൊടുങ്കാറ്റ് വന്നു. ഈ സമയം അവരുടെ അടുത്തേക്ക് തിരമാലകൾ വന്നു, മിൻകുല്ലി മക്കാൻ നാനാ ഭാഗത്തു നിന്നും വലിയ വലിയ തിരമാലകൾ. ഓ വന്നു അന്ന മുഹീത്ത ബീം, അവർക്ക് ബോധ്യമായി വലയം ചെയ്യപ്പെട്ടിരിക്കുന്നു, ഇനി രക്ഷയില്ല, ഇനി രക്ഷപ്പെടാൻ വഴിയില്ല, കടലിൻ്റെ മധ്യത്തിലാണ്, അതിശക്തമായ കാറ്റും കോളും ഭീകരമായ തിരമാലകൾ വന്നുകൊണ്ടിരിക്കുന്നു, ഈ നമ്മൾ സഞ്ചരിക്കുന്ന കപ്പലുകൾ മറിയും, എന്നേക്കുമായി മരിച്ചു പോകും. ഈ സമയം അവരുടെ ഫിത്രത്ത് ഉണരും, ശുദ്ധമായ ഫിത്രത്ത്, അതവിടെ പറയുന്നത്. അവർ ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, കീഴ്വണക്കം റബ്ബിന് മാത്രമാക്കിയിട്ട് അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. അതുവരെ അവർ പ്രാർത്ഥിച്ചിരുന്ന സൃഷ്ടികളായി അഭൗതികമായ രൂപത്തിൽ ഗുണവും ദോഷമൊക്കെ ചെയ്യാൻ പറ്റും സൃഷ്ടികൾക്ക് എന്നൊക്കെ വിചാരിച്ച് അവരോട് പ്രാർത്ഥിക്കുകയും അവർക്ക് നേർച്ച വഴിപാടുകളൊക്കെ അർപ്പിച്ചിരുന്നവർ ഈ നേരം അതൊക്കെ ഒഴിവാക്കി ഈ പ്രതിസന്ധിൻ്റെ ഘട്ടത്തിൽ ഈ ഫിത്രത്തിലേക്ക് തിരിച്ചു പോകുന്നതാണ് പരിശുദ്ധ ഖുർആൻ ഇവിടെ പറയുന്നത്. അപ്പം അത്തരക്കാർക്ക് ഒരു ബോധ്യം വരുന്നത് ഇത് ഫിത്രത്തിനെ ഉണർത്താനാണ്. പരീക്ഷണങ്ങൾ അത് ബുദ്ധിമുട്ടാണെങ്കിലും അതൊരു കണക്കിന് റബ്ബിൻ്റെ അനുഗ്രഹമാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. കാരണം മനുഷ്യന്മാർക്ക് അവർക്കൊരു തിരിഞ്ഞു നോട്ടം, അതിന് വക നൽകുന്ന വിഷയമാണിത്. അതുകൊണ്ട് മനുഷ്യർ ചിന്തിക്കും, ഈ പ്രതിസന്ധിൻ്റെ സമയമൊക്കെ നമ്മൾ ഈ ലോകത്തെ സൃഷ്ടിച്ച അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുകയും അവനിലേക്ക് മാത്രം വിനയപ്പെടുകയും നമ്മളാരൊക്കെ അവനോട് പങ്കുചേർത്ത് അവരിൽ നിന്നൊക്കെ ഒഴിവാകുകയും ചെയ്യുന്നു. പക്ഷേ പ്രതിസന്ധി പോയി സുഖമാവുമ്പോൾ നമ്മളീ ശുദ്ധ പ്രകൃതത്തിൽ തെറ്റുന്നത് ശരിയല്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും, ധാരാളം ഉണ്ടാവും, ഒരു സംശയമില്ല. ആ കൂട്ടത്തിലായിരുന്നു അബൂജഹലിൻ്റെ മകൻ ഇക്രിമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മർദ്ദിക്കുന്ന വിഷയത്തിൽ പിതാവും മകനൊക്കെ വളരെ മുമ്പന്തിയിൽ തന്നെയായിരുന്നു. ആ നേരം മക്ക വിജയമുണ്ടായി. ആ നേരം ഇയാൾക്ക് തോന്നി, ഇക്രിമ എന്ന മനുഷ്യൻ, അബൂജഹലിൻ്റെ മകൻ ഇക്രിമ, ഇനി ഇവിടെ നിന്നാൽ തന്നെ മുഹമ്മദ് കഷ്ണം കഷ്ണമായി കൊന്നുകളയാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഇനി നാടുവിടേ വഴിയുള്ളൂ എന്നയാൾ ചിന്തിച്ചു. അയാൾ കപ്പൽ കയറി യാത്ര പോകുമ്പോൾ ഇതേ അനുഭവം ഉണ്ടായി. ശക്തമായ കാറ്റ് വന്നു, തിരമാലകൾ ഈ കപ്പലിനെ മറിച്ചിടാവുന്ന അവസ്ഥയിലെത്തിയപ്പോൾ കപ്പലുള്ളവരൊക്കെ പ്രാർത്ഥിക്കുന്നു. ഈ നേരം അവർ പങ്കുവെക്കുന്ന പങ്കാളികളൊന്നുമില്ല, അള്ളാഹുവിനെ മാത്രമാണ് വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. അപ്പം ഈ സമയം ഇക്രിമ റളിയല്ലാഹുവിനെ ചിന്തിക്കുകയാണ്. എന്താ ചിന്തിക്കുന്നത്? നമുക്ക് എന്ത് പറ്റി? പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അള്ളാഹിനോട് മാത്രം, സുഖമുണ്ടാകുമ്പോൾ അള്ളാഹുവിനോടും മറ്റുള്ളവരോടും. അപ്പം ഇതൊരു ശരിയായ സമീപനമല്ല. അതുകൊണ്ട് അള്ളാഹുവേ, ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയാൽ ഞാനിനി എന്നും ഈ ശുദ്ധ പ്രകൃതത്തിൽ നിൽക്കും. ഇതിലേക്ക് ക്ഷണിക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുത്ത് പോയി ഞാൻ മുസ്ലിമാകും. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹുവിടെ ആളായി അദ്ദേഹം മാറി നബി തിരുമേനിയുടെ അടുത്ത് ചെന്ന് അദ്ദേഹം ഇസ്ലാം പ്രഖ്യാപിച്ചു. അതാണ് ഇക്രിമ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം നമ്മെ അറിയിക്കുന്നത്. അതിനുശേഷം ഇസ്ലാമിനു വേണ്ടി അനേകം കാര്യങ്ങൾ, യുദ്ധങ്ങളിലൊക്കെ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ ജാഹിലി കാലത്ത് ഇസ്ലാമിനെതിരെ ചെയ്തതൊക്കെ അതിനൊക്കെ പരിഹാരമായി അദ്ദേഹം മത്സരിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്ത് മുന്നേറുകയാണ് പിന്നെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പ്രതിസന്ധി ഉണ്ടാവുക എന്നത് മിക്കവാറും ആൾക്കാർക്ക് അതൊരു ഒരു ഗുണമായി ഭവിക്കും എന്ന പലരും ആ സമയത്ത് മാത്രം അവർക്കൊരു ശ്രദ്ധ വരികയും വീണ്ടും സുഖജീവിതം കിട്ടിയാൽ പഴയ പടിയിലേക്ക് തന്നെ തിരിച്ചു പോവുകയും ചെയ്യും. അതാണ് പലരുടെയും അവസ്ഥ. അതിനെപ്പറ്റി വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വൈദാ മസ്സൽ ഇൻസാൻ അദുർ ദഅ റബ്ബഹു, മനുഷ്യനൊരു ദുരിതം ബാധിച്ചാൽ തൻ്റെ റബ്ബിനോട് അവൻ പ്രാർത്ഥിക്കും. മുനീബൻ ഇലൈഹി, അവനിലേക്ക് ഇങ്ങോട്ട് കീഴൊതുങ്ങിക്കൊണ്ട് പിന്നെ റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കുള്ളൂ. തുമ്മ ഇദാ ഖവ്വലഹു നിഅമത്തമിനു, പിന്നെ ആ പരീക്ഷണങ്ങളൊക്കെ ഒഴിവാക്കി അവന് പകരമായി അള്ളാഹു അനുഗ്രഹം നൽകിയാലോ, നസീയമാക്കാനേതൂ ഇലൈഹി, മുമ്പ് പ്രാർത്ഥിച്ചതൊക്കെ അവൻ മറക്കുന്നു, വീണ്ടും അശ്രദ്ധമായ പഴയ ജീവിതത്തിലൂടെ സഞ്ചരിക്കുന്നു. വജാലിലില്ല എന്താ അള്ളാഹ്ക്ക് അവൻ പങ്കുകാരെയും വെക്കുന്നു, പിന്നെ അവന് കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ ചിലപ്പോൾ സൃഷ്ടികളിലേക്ക് വകവെച്ചു കൊടുക്കുന്നു. അള്ളാഹ് അല്ലാത്തവർക്ക് അവൻ ഇബാദത്ത് കൊടുക്കുന്നിടത്തേക്ക് അത് എത്തുന്നു. ഇതാണ് ഇത്തരക്കാരെപ്പറ്റി പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അവർ നരകത്തിൻ്റെ ആൾക്കാരാണ്. അവസാനം ആയത്ത് അവസാനിക്കുന്ന ഇന്നക്കമിൻ അസാബിന്നാർ, തീർച്ചയായും നീ നരകത്തിൻ്റെ ആൾക്കാരുടെ കൂട്ടത്തിലാണ് എന്നാണ് അത്തരക്കാരെപ്പറ്റി പരിശുദ്ധ ഖുർആൻ നമ്മെ അറിയിക്കുന്നത്. പക്ഷേ പരീക്ഷണങ്ങൾ പലരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വീണ്ടു വിചാരത്തിന് കാരണമാണ്. ഒരാൾക്കും പ്രതിസന്ധികളും പരീക്ഷണവും ഇഷ്ടമല്ല എന്നുള്ളത് ശരിയാണ്. പക്ഷെ റബ്ബ് നൽകുന്നത് മനുഷ്യരെ ഒന്ന് മാറ്റി ചിന്തിപ്പിക്കാനാണ്, റബ്ബിലേക്കൊന്ന് മടക്കാനാണ്, അവൻ്റെ ശുദ്ധ പ്രകൃതത്തിലേക്ക് അവനെ എത്തിക്കാനാണ്. എന്നാൽ ഈ പരീക്ഷണങ്ങളുടെ വിഷയത്തിൽ മനുഷ്യർ ഇന്ന് പല തട്ടിലാണ്. ഒരു വല്ല പരീക്ഷണം വന്നാൽ ചിലർ അതിനോട് കോപം കാണിക്കും, വെറുക്കും. അത് പല രൂപത്തിലാണ് കോപിക്കുക. ഒന്ന് ഹൃദയം കൊണ്ട് വെറുക്കും, എന്ന് പറഞ്ഞാൽ ഈ പരീക്ഷണം എന്ന റബ്ബിനോട് അവൻ വെറുക്കും. അള്ളാഹുവിൻ്റെ കലാകഥ അവന് ഇഷ്ടമല്ലാത്ത രൂപത്തിലും മനസ്സുകൊണ്ട് വെറുക്കും. അത് ചിലപ്പോൾ കുഫറിലേക്കെത്തും. കാരണം വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അമിനന്നാസിമ യാബുദുല്ലാഹ് അലാ ഹർഫിൻ, മനുഷ്യരിലുണ്ട് ചിലർ അവർ അള്ളാഹ് ഇബാദത്ത് എടുക്കുന്ന ഒരു വക്കിൽ നിന്നിട്ടാണ്. ഫൈൻ അസാബോ ഹൈറോ, അല്ല നന്മയും കിട്ടി എത്തുമാൻ നബി, അതിലൊന്ന് വലിയ സമാധാനമാണ്. എന്നാൽ വൈൻ അസാബത്തു ഫിത്തന, വല്ല പരീക്ഷണവും വന്നാലോ, ഇൻഖലബ അലാ വജ്ഹിഹി, അവൻ പിന്തിരിഞ്ഞു പോകുന്നു. അപ്പോൾ അവന് ദീനനുസരിച്ച് ജീവിക്കണമെങ്കിൽ അവനിങ്ങനെ നോക്കിയാണ്. അവനൊരു ഹൈറ് കിട്ടിയാൽ ഒരു പ്രശ്നമില്ല, പക്ഷെ എന്തെങ്കിലും ഷെറ് ആണ് കിട്ടിയെന്ന് നോക്കുക. അതൊരു അനുഗ്രഹത്തിനും അവൻ്റെ ഗുണത്തിനുമാണ് എന്ന് ചിന്തിക്കുന്നതിന് പകരം അവൻ വീണ്ടും വീണ്ടും മതനിഷേധത്തിലേക്ക്, അല്ലെങ്കിൽ അള്ളാഹ് പറഞ്ഞ കൽപ്പനകൾ വിരുദ്ധമായി ജീവിക്കുന്ന ആ വിഷയത്തിലേക്കാണ് ഇത്തരക്കാർ പോവുക. അപ്പോൾ അവർ പരീക്ഷണങ്ങളുടെ നേരെ അവരുടെ കാഴ്ചപ്പാടിനെ പറ്റിയാണ് ഇവ പറയുന്നത്. ഇനി രണ്ടാമത്തെ വിഭാഗം, ഈ വെറുപ്പ്. ഈ വെറുപ്പ് ഒന്ന് രണ്ട് മൂന്ന് വിധമുണ്ട്. മറ്റൊരു നാവ് കൊണ്ട് ഈ വെറുപ്പ് പ്രകടിപ്പിക്കും. അത് അദ്വാ ബിൽ വൈൽ, എൻ്റെ നാശമേ, അല്ലെങ്കിൽ ഞാൻ നശിക്കട്ടെ, ഇതെന്തൊരു പരീക്ഷണമാണ്, എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് എന്നൊക്കെ ചിലർ പറയാം. പക്ഷേ ഇതൊക്കെ ഹറാമാണ്. കാരണം പരീക്ഷണങ്ങൾ മനുഷ്യർ ചെയ്യുന്ന തിന്മകൾ കൊണ്ടായിക്കൊള്ളണമെന്നില്ല. ലോകത്തമ്പിയാക്കളൊക്കെ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പരീക്ഷണം ഇന്ന അശദ്ദന്നാസി ബലാൻ അൽ അമ്പിയ, ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ട അമ്പിയാക്കളാണ്. അവർ തെറ്റ് ചെയ്തതുകൊണ്ടല്ലോ, അവരോട് റബ്ബിന് വെറുപ്പുള്ളത് കൊണ്ടുമല്ല, മറിച്ച് ആ പരീക്ഷണങ്ങൾ വഴി അവർക്ക് ഓരോ പരീക്ഷണങ്ങൾക്കും സ്വർഗത്തിൽ ഉന്നതമായ പദവികൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരു ചെറിയ പരീക്ഷണം, ഒരു മനഃപ്രയാസം ഉണ്ടായാൽ തന്നെ അത് മനുഷ്യൻ്റെ ജീവിതത്തിൽ വന്ന തിന്മകൾക്കുള്ള പരിഹാരമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഹത്ത ഷൗക, എത്രത്തോളം എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ്റെ കാലൊരു മുള്ളു തറച്ചു എന്ന് വെക്കുക, അത് തന്നെ അവന് സ്വർഗത്തിൽ പദവി വർദ്ധിപ്പിച്ചു കൊടുക്കും. അപ്പം ഈ പരീക്ഷണങ്ങളെപ്പറ്റി കൃത്യമായി അറിയുന്നവർക്ക് പിന്നെ ഇതിനെപ്പറ്റി ഒരു പരാതി ഉണ്ടാവില്ല. പക്ഷേ ദീൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇത്തരം വിഷയങ്ങളിലൊക്കെ മനുഷ്യർക്ക് തെറ്റുപറ്റും. ഇനി ഈ കോപം അവൻ അവൻ്റെ അവയവങ്ങൾ കൊണ്ട് നിർവഹിക്കും എന്നാണ്. അള്ളാഹ് ഒരു പരീക്ഷണം കൊടുത്താൽ എങ്ങനെയൊക്കെ, കലതിമുൽ ഹുദൂദ്, അവൻ്റെ കവിളുകൾ അവൻ അടിക്കും, അവൻ്റെ മുഖത്തും സ്വന്തം തന്നെ മുഖത്തടിക്കും. ഇപ്പോൾ ഷക്കിൽ ജൂവി, അവൻ്റെ മാറുകൾ അവൻ പിളർത്തും, കീറും, വസ്ത്രം കീറും, ശരീരത്തിൽ മുറിവാക്കും, അവൻ്റെ രോമങ്ങൾ അവൻ പറിച്ചു കളയും. തുഫിഷൂർ ഒമാ അഷ്ബഹദാലി, ഇങ്ങനെയൊക്കെ പണ്ട് ജാഹിര്യകാലത്തുണ്ടായിരുന്നു. പല പരീക്ഷണങ്ങളും വന്നാൽ അതവർ സഹിക്കാൻ കഴിയില്ല. അപ്പോൾ അവർ നാവ് കൊണ്ട് വെറുക്കുന്നവരുണ്ട്, ഹൃദയം കൊണ്ട് ഓർക്കുന്നവരുണ്ട്, അവയവങ്ങൾ കൊണ്ടൊക്കെ പ്രതിഷേധം റബ്ബിനെ അറിയിക്കുന്നവരുണ്ട്. ഇതൊക്കെ ഹറാമായ കാര്യമാണ്. എന്നാൽ രണ്ടാമത്തെ വിഷയമോ, രണ്ടാമത്തെ കൂട്ടർ പരീക്ഷണങ്ങൾ വന്നാൽ സഹിക്കുന്നവരുണ്ട്. കാരണം അത് അള്ള പറഞ്ഞ റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. കാരണം ഇന്നല്ലാ മാസ്വാബിരീൻ, തീർച്ചയായും അള്ള ക്ഷമിക്കുന്നവരുടെ കൂടെയാണ്. അപ്പൊ ക്ഷമിക്കുന്നുണ്ടോ എന്നൊക്കെ അവനെ ബോധ്യപ്പെടുത്തണം. അങ്ങനെ പരീക്ഷിക്കുകയാണ് റബ്ബ്. വല്ല നബുലുവന്നക്കും ബിഷയ് മിനൽ ഹൗഫി വൽ ജുഅ, നിങ്ങളെ നമ്മൾ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ശുദ്ധ ഖുർആൻ പറയാം, സൂറത്തുൽ ബഖറ. അല്പം ഭയം കൊണ്ട്, വിശപ്പ് കൊണ്ട്, അതുപോലെ ധനനഷ്ടം കൊണ്ട്, ശരീരനഷ്ടം കൊണ്ട്, വസ്തമറാത് ഫലവർഗങ്ങളുടെ നഷ്ടം കൊണ്ട്, ഇതൊക്കെ മനുഷ്യർ സ്ഥിരമായി അനുഭവിക്കുന്ന നഷ്ടങ്ങളാണ്. ഇതെന്തിനാ പരീക്ഷിക്കുന്നത്? ഇപ്പോൾ ബഷരി സ്വാബിരിൻ, ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. അല്ലദീന ഇദാ അസാബത്തും മുസീബ, ആരാണവർ? അവർക്കൊരു പ്രതിസന്ധി, ഒരു അപകടം ബാധിച്ചാൽ കാര്യം അവർ പറയും, ഇന്നാലില്ല, നമ്മളൊക്കെ അള്ളാഹുവിൻ്റെതാണ്. വൈനായിലെ റാജ്യൻ, നമ്മളവനിലേക്ക് മടങ്ങിപ്പോകേണ്ടവരാണ്. നമ്മൾ അള്ളാഹുവിൻ്റെതാണ്, അള്ളാഹ് നമ്മളെ സൃഷ്ടിച്ചു, നമ്മൾ അള്ളാഹുവിലേക്ക് പോകാനുള്ളവരാണ്. ഉലായിക്കലയും സ്വലവാത്തും റബ്ബിഹിം ഉറഹ്മ, ഇത്തരക്കാർക്ക് റബ്ബിൻ്റെ അനുഗ്രഹങ്ങളുണ്ട്, അവൻ്റെ കാരുണ്യമുണ്ട്. ഓ ഉലായിക്ക ഹുമുൽ മുഹത്തദൂൻ, അവരത്ര നേർവഴി സിദ്ധിച്ചവർ. അപ്പോൾ ഈ ക്ഷമയുള്ളവരെ പറ്റിയാണ്, ക്ഷമിക്കുന്നവരെ പറ്റിയാണ് ഇവിടെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പരീക്ഷണങ്ങൾ അത് മനുഷ്യർക്ക് ഗുണത്തിനുള്ളതാണ്. അതേസമയം മോശമായി ജീവിക്കുന്നവരാണെങ്കിൽ പോലും അവർക്കും അള്ളാഹുവിൻ്റെ ശിക്ഷ വരുമ്പോൾ എന്തുകൊണ്ടവർ വിനയം കാണിക്കുന്നില്ല, റബ്ബിലേക്ക് മടങ്ങുന്നില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. മക്കയിലെ ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കേൾക്കാതെ നിരന്തരമായ മർദ്ദനങ്ങളും പീഡനങ്ങളുമായി, മുസ്ലിങ്ങളെ അക്രമങ്ങളുമായി അവർ നടന്നപ്പോൾ, മുസ്ലിങ്ങളെ മർദ്ദിച്ചപ്പോൾ, പീഡിപ്പിച്ചപ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അവർക്കെതിരെ ഒരിക്കൽ പ്രാർത്ഥിക്കുകയുണ്ട്. എന്തിനാ? അവരുടെ ഗുണത്തിന് വേണ്ടിയാണ് അവർക്കെതിരെ പ്രാർത്ഥിച്ചത്. അതായത് യൂസുഫ് അലൈഹി സ്വലാമിൻ്റെ കാലഘട്ടത്ത് 7 വർഷം ക്ഷാമത്തിൻ്റെ കാലം ഉണ്ടായിരുന്നു, വരൾച്ചയുടെ. അങ്ങനെ ക്ഷാമം അവർ കൊടുക്കണം, കഷ്ടപ്പാട് കൊടുക്കണം. ഇപ്പം അവർ സുഖത്തിലാണ്, അതുകൊണ്ടാണ് അവർ അഹങ്കാരികളായത്, അതുകൊണ്ടാണ് അവർ സത്യം അംഗീകരിക്കാത്തത്, അതുകൊണ്ട് അവരൊന്ന് മടങ്ങിയേക്കും എന്ന നിലക്ക്. അങ്ങനെ അവർക്ക് ദുരിതം വന്നു, കഷ്ടപ്പാട് വന്നു. അപ്പം അവർ നബിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, അപ്പോൾ റബ്ബിലേക്ക് മടങ്ങി. ആ നേരം അവർക്ക് മനസ്സിൽ, അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ ശുദ്ധപ്രകൃതം ഉണർന്നു. ആ നേരം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് നബി തിരുമേനി അടുത്ത് വന്നു. പക്ഷേ ആ പ്രശ്നം തീർന്നപ്പോഴും അവർ വീണ്ടും പഴയ പടിയിലേക്ക് തന്നെ പോയി. അപ്പോൾ ഇവിടെ പ്രതിസന്ധികൾ, പരീക്ഷണങ്ങൾ, അത് നമുക്ക് ശിക്ഷയല്ല, മറിച്ച് അനുഗ്രഹമാണ്. ആ നേരം സഹിക്കുകയാണ് വേണ്ടത് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ്.
1: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടത് സലഫി ദുറൂസ്, നുബുവത്തിൻ്റെ തെളിവുകൾ എന്ന പരമ്പരയിലെ ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ പ്രത്യേകതകൾ. ഇതിൻ്റെ 8-ാം ഭാഗമാണ് നാം കേട്ടത്. സംസാരിച്ചത് അബൂബക്കർ സലഫി.
2: പണം എത്രയോ ചെലവഴിക്കുന്നുണ്ട് നാം, ഭക്ഷണത്തിന്, വസ്ത്രത്തിന്, വീടിന്, വാഹനത്തിന്, യാത്രയ്ക്ക് തുടങ്ങി പല പല വഴികളിൽ. ഇതിൻ്റെ എല്ലാം ഫലം നമ്മിലോ വീട്ടുകാരിലോ കൂട്ടുകാരിലോ ഒതുങ്ങുന്നു. ഏതാനും മണിക്കൂറുകൾ തൊട്ട് ദിവസങ്ങളോ മാസങ്ങളോ, അങ്ങേയറ്റം ഏതാനും കൊല്ലങ്ങളോ മാത്രം നിലനിൽക്കുന്നു. വൈകാതെ അതെല്ലാം ഓർമ്മയിൽ നിന്നും പോലും വേറിട്ടു പോകുന്നു. എന്നാൽ കൊല്ലങ്ങൾ നീളുന്ന, 10,000-ങ്ങളിലേക്കെത്തുന്ന, അവരിൽ നന്മയുടെ പ്രഭ പരത്തുന്ന ചില വസ്തുതകളുണ്ട്, ചില സംഗതികളുണ്ട്. പീസ് റേഡിയോ അക്കൂട്ടത്തിൽ മുന്നിൽ നിൽക്കുന്ന മഹത്തായ ഒരു സവിശേഷമായ സംഗതിയാണ്. നിങ്ങൾ പീസ് റേഡിയോയ്ക്ക് നൽകുന്ന തുകയുടെ അനന്തരഫലം ശബ്ദമായി, ടെക്സ്റ്റായി, വീഡിയോയായി ലക്ഷങ്ങളിൽ മാനസാന്തരമുണ്ടാക്കും. ഒരുപക്ഷെ നമ്മുടെ മരണശേഷം പോലും അവ നിലനിൽക്കും, ആയിരങ്ങളിൽ മാറ്റമുണ്ടാക്കിക്കൊണ്ടിരിക്കും. പീസ് റേഡിയോ, പീസ് റേഡിയോയെ സാമ്പത്തികമായി സഹായിക്കൂ. നീണ്ടകാലം വറ്റാത്ത പ്രതിഫലം കരസ്ഥമാക്കിക്കൊണ്ടിരിക്കും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോയിൽ അടുത്തതായി ജീവിത പാഠങ്ങൾ, അവതരണം അബ്ദുള്ള സലഫി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ, അമ്മാ ബഅദ്. ബഹുമാന്യരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, ജീവിത പാഠങ്ങൾ എന്ന പ്രോഗ്രാമിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലാണ് നാം ഉള്ളത്. അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓരോ വിശ്വാസിയും അവനുമായി ബന്ധപ്പെട്ട എന്തിനേക്കാളും ഏറെ അവൻ്റെ മാതാപിതാക്കൾ, ഇണകൾ, മക്കൾ, സഹോദരങ്ങൾ, അവൻ്റെ സമ്പത്ത്, അവൻ്റെ കച്ചവട സ്ഥാപനങ്ങൾ, അവൻ്റെ വീട്, അങ്ങനെ തുടങ്ങി ഒരു മനുഷ്യനുമായി ബന്ധപ്പെടുന്ന എല്ലാറ്റിനേക്കാളും ഉപരി സ്വന്തം നഫ്സിനേക്കാൾ, സ്വന്തം ജീവനേക്കാളേറെ ഓരോ വിശ്വാസിയും അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആത്മാർത്ഥമായി സ്നേഹിക്കേണ്ടതുണ്ട്. എങ്കിലേ അവൻ്റെ ഈമാൻ പരിപൂർണമാവുകയുള്ളൂ. അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിലൊരാളും വിശ്വാസിയാവുകയില്ല, നിങ്ങളിലൊരുത്തൻ്റെയും വിശ്വാസം, ഈമാൻ പരിപൂർണമാവുകയില്ല നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ, മക്കളേക്കാൾ, വന്നാസി അജ്മഈൻ, മുഴുവൻ മനുഷ്യരെക്കാളും അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ ഞാനായിത്തീരുന്നത് വരെ നിങ്ങളിലൊരാളും പരിപൂർണ വിശ്വാസികളാവുകയില്ല എന്ന് അവിടുന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈമാനിൻ്റെ പൂർണ്ണതക്ക്, നമ്മുടെ ഈമാനിൻ്റെ ഭാഗമാണ് ഹബ്ബു നബിയി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അവിടുന്ന് തന്നെ അതെങ്ങനെയാണ്, അതിൻ്റെ കൈഫിയത്ത്, അതിൻ്റെ രൂപം എങ്ങനെയാണ് എന്നും പഠിപ്പിക്കുകയുണ്ടായി. മൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി, ആർ എൻ്റെ സുന്നത്തിനെ സ്നേഹിച്ചുവോ, എൻ്റെ ചര്യയെ ആർ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പരിശ്രമിച്ചുവോ, അവനാണ് ഫഖദ് അഹബ്ബനി, എന്നെ സ്നേഹിച്ചവൻ. എൻ്റെ സുന്നത്തിനെ സ്നേഹിച്ച നിലക്കാണ് എന്നെ സ്നേഹിക്കേണ്ടത്. ഒമൻ അഹബ്ബനീം, അങ്ങനെ എൻ്റെ സുന്നത്തിനെ സ്നേഹിച്ചതായ നിലക്ക് ആരെന്നെ സ്നേഹിച്ചുവോ, കാന മഅയ്യ ഫിൽ ജന്ന, അവൻ നാളെ പരലോകത്ത്, സ്വർഗത്തിൽ എൻ്റെ കൂടെയുണ്ടാകും എന്നും അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ, അവിടുത്തോട് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, നിർബന്ധമായും നമ്മളിലുണ്ടാകേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണമുണ്ട്. ആ ഗുണം സൂറത്തുൽ അഹ്സാബിൻ്റെ 56-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി يا ايها الذين امنوا صلوا عليه وسلموا تسليما. ان الله നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ഗുണത്തിനു വേണ്ടി അല്ലാഹു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഗുണം നൽകുന്നുണ്ട്, ഗുണം ചൊരിയുന്നുണ്ട്. വ മലായികതഹു, അതേപോലെ തന്നെ മലക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി അല്ലാഹുവിനോട് ഗുണത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ളവരെ, വിശ്വാസികളെ, സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്തും സലാമും അധികരിപ്പിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി നിങ്ങൾ സ്വലാത്ത് അധികരിപ്പിക്കണം, അദ്ദേഹത്തിന് വേണ്ടി ഗുണത്തിന് ചോദിക്കണം അള്ളാഹുവിനോട് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെയും ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ ഉണർത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ ഒരു ദുആ നമുക്കൊക്കെ ഹദീസ് ഗ്രന്ഥങ്ങളിലൂടെ ഇപ്രകാരം വായിക്കാം. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വസനൻ യുഅബദ്, അല്ലാഹുവേ എൻ്റെ ഖബറിനെ നീ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കി മാറ്റരുതേ, എൻ്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കരുതേ റബ്ബേ. മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാർ അവരുടെ കാലശേഷം, അവരുടെ വഫാത്തിനു ശേഷം അവരിൽ പലരുടെയും ഖബറുകളെ പിന്നീട് ആരാധനാ കേന്ദ്രങ്ങളാക്കി തീർത്തു ആ സമുദായം. അതുപോലെ എൻ്റെ ഖബറിനെ ജനങ്ങൾ ആരാധിക്കരുതേ പടച്ചവനെ, എൻ്റെ ഖബറിനെ ജനങ്ങൾ ആരാധിക്കുന്നതിൽ നിന്നും നീ സംരക്ഷിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുകയാണ്. അതോടൊപ്പം അവിടുന്ന് പറഞ്ഞു വസ്വല്ലു അലയ്യ, വസ്വല്ലു അലയ്യ, നിങ്ങൾ എൻ്റെ മേൽ സ്വലാത്ത് ചെല്ലണം, എനിക്ക് വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് ഗുണത്തിന് വേണ്ടി ചോദിക്കണം, ധാരാളമായി സ്വലാത്ത് ചെല്ലണം. ഫഇന്ന സ്വലാത്തക്കും തബ്ലുഗനി ഹൈസു കുന്തും, നിശ്ചയമായും നിങ്ങളുടെ സ്വലാത്ത്, നിങ്ങൾ എനിക്ക് വേണ്ടി നടത്തുന്ന സ്വലാത്ത്, അത് നിങ്ങളെവിടെയായിരുന്നാലും ലോകത്തിൻ്റെ ഏത് മുക്കുമൂലകളിൽ നിന്ന് നിങ്ങൾ സ്വലാത്ത് ചൊല്ലിയാലും അതെൻ്റെ റബ്ബ് എനിക്കെത്തിച്ചു തരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട് എന്നതിൻ്റെ പ്രകടമായ തെളിവുകളിൽ ഒന്നാണ് സ്വലാത്തും അധികരിപ്പിക്കുക എന്നുള്ളത്. സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ചോദിക്കുകയാണ്, യാ റസൂലല്ലാ, അല്ലാഹുവിൻ്റെ റസൂലേ, ഖദ് അല്ലമനാ കൈഫ നുസല്ലിമു അലൈക്, അങ്ങ് അങ്ങേക്കെങ്ങനെയാണ് സലാം പറയേണ്ടത് എന്ന് താങ്കൾ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. വകൈഫ നുസല്ലി അലൈക യാ റസൂലല്ലാ, അല്ലാഹുവിൻ്റെ റസൂലേ, എങ്ങനെയാണ് താങ്കളുടെ മേൽ ഞങ്ങൾ സ്വലാത്ത് ചൊല്ലേണ്ടത്, സലാം എങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയാം, സ്വലാത്ത് എങ്ങനെയാണ് റസൂലേ എന്ന് സ്വഹാബത്ത് വന്ന് ചോദിച്ചപ്പോൾ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രസിദ്ധമായ ഇബ്രാഹീമിയ സ്വലാത്ത് അത് സ്വഹാബത്തിനെ പഠിപ്പിക്കുകയാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅല ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅല ആലി ഇബ്രാഹീം ഇന്നക ഹമീദുൻ മജീദ്. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. അല്ലാഹുവേ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും നീ ഗുണം ചൊരിഞ്ഞ പോലെ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും കുടുംബത്തിനും നീ ഗുണം ചൊരിയണേ. അള്ളാഹുവേ, ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും നീ ബർക്കത്ത് ചൊരിഞ്ഞതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും കുടുംബത്തിനും നീ ബർക്കത്ത് ചൊരിയണേ, ഇതാണ് എൻ്റെ മേൽ നിങ്ങൾ അധികരിപ്പിക്കേണ്ടതായ സ്വലാത്ത് എന്ന് അവിടുന്ന് സ്വഹാബത്തിനെ ഉണർത്തുകയാണ്. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, ഇന്ന് ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിമീങ്ങളും അവരുടെ നിർബന്ധ നമസ്കാരങ്ങളിൽ മാത്രം, അതല്ലെങ്കിൽ അവർ നമസ്കരിക്കുമ്പോൾ, നിർബന്ധമാകട്ടെ ഐച്ഛികമായ സുന്നത്തായ നമസ്കാരങ്ങളാകട്ടെ, നമസ്കാരത്തിൽ മാത്രം, അതിലെ തശഹുദിൽ മാത്രം അവൻ ഈ സ്വലാത്ത് ഒതുക്കുന്നു. അങ്ങനെയാവരുത്. ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ഒഴിഞ്ഞിരിക്കുന്ന വേളകളിൽ യാത്ര ചെയ്യുമ്പോൾ, സഹോദരിമാർ അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ, അല്ലേ മക്കളെ ആട്ടിയുറക്കുമ്പോൾ, തൊട്ടിലില്ലാട്ടി മക്കളെ ഉറക്കുമ്പോൾ, അങ്ങനെ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ സ്വലാത്ത് അധികരിപ്പിക്കുക എന്നുള്ളതാണ്. ഓരോ വിശ്വാസിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമുണ്ട് എന്നതിൻ്റെ പ്രകടമായ തെളിവ്. അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ്, മൻ സല്ല അലയ്യ സ്വലാത്തൻ വാഹിദ, ആരെങ്കിലും എൻ്റെ മേൽ ഒരു തവണ സ്വലാത്ത് ചൊല്ലിയാൽ, സല്ലല്ലാഹു അലൈഹി ബിഹാ അശ്ര, അല്ലാഹു സുബ്ഹാനഹു വതആല ആ മനുഷ്യന് 10 ഗുണം ചൊരിയും. എനിക്ക് ഗുണത്തിന് വേണ്ടി ആരെങ്കിലും ഒരു തവണ സ്വലാത്തു ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു വതആല ആ മനുഷ്യന് വേണ്ടി 10 ഗുണം ചൊരിയും എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതോടൊപ്പം ഹത്തത്തു അൻഹു അശ്റു ഖതീആത്ത്, 10 തിന്മകൾ ആ മനുഷ്യനിൽ നിന്നും മായ്ക്കപ്പെടും. റുഫിഅത്ത് ലഹു അശ്റു ദറജാത്ത്, 10 പദവികൾ ഈ മനുഷ്യന് ഉയർത്തപ്പെടും. അപ്പം നമ്മൾ ഒരൊറ്റ സ്വലാത്ത് ജീവിതത്തിൽ ചൊല്ലിയാൽ, ഒരേ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ നമുക്കല്ലാഹു 10 ഗുണം പ്രതിഫലമായി നൽകും. നമ്മുടെ 10 പാപങ്ങൾ അല്ലാഹു പുറത്തു തരും. നമുക്ക് 10 പദവികൾ ദുനിയാവിലും ആഖിറത്തിലും ഉയർത്തപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഒരു പതിവ്, സ്വലാത്തു ചൊല്ലുക എന്ന ഒരു പതിവ് നമ്മുടെ ജീവിതത്തിൽ നാം ഉണ്ടാക്കിയെടുക്കണം. അതേറെ നമുക്ക് ഗുണകരമായ ഒന്നാണ്. അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ്, ഔല നാസിബി യൗമൽ ഖിയാമ അക്സറുഹും അലയ്യ സ്വലാത്ത്, നാളെ പരലോകത്ത് ഞാനുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ, എന്നോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ നാളെ പരലോകത്ത് അക്സറുഹും അലയ്യ സ്വലാത്ത്, എൻ്റെ മേൽ ധാരാളമായി സ്വലാത്ത് ചൊല്ലിയവനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അള്ളാഹുവിൻ്റെ റസൂലിനോട് അടുപ്പം കിട്ടാൻ, സാമീപ്യം കിട്ടാൻ, പരലോകത്ത് വിശിഷ്യ സ്വർഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യം, ആ മഹനീയമായ സാമീപ്യം നമുക്ക് ലഭിക്കണമെങ്കിൽ നാം എന്തു ചെയ്യണം? സ്വലാത്ത് ചൊല്ലിയാൽ പോരാ, അക്സറുഹും അലയ്യ സ്വലാത്ത്, ഏറ്റവും കൂടുതലായി സ്വലാത്ത് ചൊല്ലുന്നവരുടെ കൂട്ടത്തിൽ ഞാനും നിങ്ങളും ഉൾപ്പെടണം. പലപ്പോഴും പലർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്തു ചൊല്ലാൻ മടിയാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് എവിടെ എപ്പോ നമ്മൾ കേൾക്കുന്നോ അവിടെ സ്വലാത്തു ചൊല്ലാൻ ഒരു മടിയും നമ്മൾ കാണിക്കരുത്. അവിടെ നിന്ന് പറഞ്ഞല്ലോ, അൽ ബഖീലു മൻ ദുക്കിർതു ഇൻദഹു സുമ്മ ലം യുസല്ലി അലയ്യ, ഏറ്റവും വലിയ പിശുക്കൻ ആരാണ്? അവന്റെ അടുക്കൽ എന്റെ പേര് പരാമർശിക്കപ്പെട്ടു, സുമ്മലം യുസല്ലി അലയ്യ, പക്ഷേ എന്റെ പേര് കേട്ടിട്ടും അവൻ എന്റെ മേൽ സ്വലാത്തു ചൊല്ലിയില്ല. അവനാണ് ഏറ്റവും വലിയ പിശുക്കൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ പിശുക്കനാകാൻ അല്ല നമ്മൾ ശ്രമിക്കേണ്ടത്, നേരെ മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലാനുള്ള ഒരു മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഒരിക്കൽ മദീനത്തെ പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിന്മേൽ കയറുകയാണ് ഖുതുബ നിർവഹിക്കാൻ വേണ്ടി. ആ സമയത്ത് മിമ്പറിൻ്റെ ഓരോ പടവുകളും കയറുമ്പോൾ, 3 പടവുകളിലേക്ക് കയറുമ്പോൾ 3 പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആമീൻ പറഞ്ഞു. ആ സമയത്ത് മിമ്പറിന്മേൽ നിന്നിറങ്ങിയതിനു ശേഷം സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയുണ്ടായി, അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങ് എന്തിനാണ് 3 തവണ ആമീൻ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ മേൽ, എൻ്റെ അടുക്കൽ ജിബ്രിൽ അലൈഹിസ്സലാം വന്നു, എന്നിട്ട് അദ്ദേഹം 3 ദുആ നടത്തി. ആ 3 ദുആക്കാണ് ഞാൻ 3 തവണ ആമീൻ പറഞ്ഞത്. അതിലൊരു ദുആ ഇപ്രകാരമായിരുന്നു, റഹിമ അംഫു റജുലിൻ ദുക്കിർതു ഇൻദഹു ഫലം യുസല്ലി അലയ്യ റഗിമ അൻഫു റജുലിൻ. ഒരു മനുഷ്യൻ മൂക്കുകുത്തി വീഴട്ടെ, ഒരു മനുഷ്യൻ നശിക്കട്ടെ എന്നർത്ഥം. ദുക്കിർത്തു ഇന്ദഹു, അവന്റെ അടുക്കൽ എന്റെ പേര് പരാമർശിക്കപ്പെട്ടു. ഫലം യുസല്ലി അലയ്യ, പക്ഷേ അവൻ എന്റെ മേൽ സ്വലാത്തു ചൊല്ലിയില്ല. അങ്ങനെയുള്ള ഒരാൾ, എന്റെ പേര് കേട്ടിട്ട് സ്വലാത്തു ചൊല്ലാത്തവൻ നശിക്കട്ടെ ദുനിയാവിലും ആഖിറത്തിലും എന്ന പ്രാർത്ഥന ജിബ്രീൽ അലൈഹിസ്സലാം അഫ്ദലുൽ മലായിക്കയാണ് നടത്തിയപ്പോ അഫ്ദലുൽ അംബിയ ആയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദുആക്ക് ആമീൻ പറഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ആ ഒരു നഷ്ടക്കാരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടരുത്. നമസ്കാരത്തിലെ തശഹുദ് പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വലാത്തു ചൊല്ലാൻ പഠിപ്പിച്ച മേഖലയാണ്. മയ്യത്ത് നിസ്കാരത്തിലെ രണ്ടാമത്തെ തക്ബീറിനു ശേഷമുള്ള സമയം, അതേപോലെ തന്നെ പ്രാർത്ഥനയ്ക്ക് മുമ്പ്, അതേപോലെ തന്നെ ബാങ്ക് വിളി കേട്ടതിനു ശേഷമുള്ള ദുആ ചൊല്ലുന്നതിന് മുമ്പ്, അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമ്മ വസ്സലാത്തിൽ ഖായിമ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന ചൊല്ലുന്നതിനു മുമ്പ് എന്റെ മേൽ നിങ്ങൾ സ്വലാത്തു ചൊല്ലണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ തന്നെ അവിടുന്ന് പറഞ്ഞു, ഇന്ന മിൻ അഫ്ദലി അയ്യാമികും യൗമൽ ജുമുഅ, ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ ദിവസം വെള്ളിയാഴ്ച ദിവസമാണ്. ഫഅക്സിറു ഫീഹി സ്വലാത്തു അലയ്യ, അന്ന് എന്റെ മേൽ നിങ്ങൾ ധാരാളമായി സ്വലാത്ത് അധികരിപ്പിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട വിശ്വാസികളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ധാരാളമായി സ്വലാത്ത് ചൊല്ലുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമ്മൾ പരിശ്രമിക്കുക. നിത്യേന സ്വലാത്ത് ചൊല്ലുന്ന പതിവ് നാം ഉണ്ടാക്കിയെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. അവതരണം അബ്ദുള്ള സലഫി.
2: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 1,000,000+ ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: വീട് വിട്ടിറങ്ങുന്ന ചിലരുണ്ട്. രാവിലെ അവർ വീട്ടിൽ നിന്നിറങ്ങിയാൽ രാത്രി അവർ വരുന്നതുവരെ അവരെവിടെയാണെന്ന് ആർക്കും അറിയില്ല. വീട്ടിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അവരെ ഫോണിൽ കിട്ടണമെന്ന് വിചാരിച്ചാൽ ആരോട് ചോദിച്ചാലും അറിയില്ല. അവർ എങ്ങാനും മരണപ്പെട്ടാൽ അവർക്കെത്ര കടമുണ്ട് എന്ന് ചോദിച്ചാൽ അതും പറയാൻ കഴിയില്ല. അങ്ങനെ വീട്ടുകാർക്ക് പോലും അറിയാത്തൊരു വ്യക്തിയായി നാം ജീവിക്കുന്നുണ്ടെങ്കിൽ ചില പുനഃപരിശോധനകൾ ആവശ്യമുണ്ട്. വീട്ടിൽ നിന്ന് വിട്ടിറങ്ങുന്നവർ വീട്ടിലേക്ക് തിരിച്ചെത്തും മുമ്പ് വീട്ടിലെ വിശേഷങ്ങൾ ചോദിച്ചൊന്ന് അങ്ങോട്ട് വിളിക്കാം, അല്ലെങ്കിൽ വിളിക്കുന്ന കോളുകൾ അറ്റൻഡ് ചെയ്യാം. ഞാൻ എവിടെയുണ്ടെന്ന്, ഇന്ന് എവിടെയാണെന്ന് എന്റെ പ്രിയപ്പെട്ട ഭാര്യക്കും മാതാപിതാക്കൾക്കും അറിയണം എന്നത് ജീവിതത്തിലെ ഒരു തീരുമാനമാക്കാൻ കഴിയുകയാണെങ്കിൽ വീട്ടിലെ കുറെ അസ്വസ്ഥതകൾക്ക് അത് ആശ്വാസമാകും. പല വീടുകളിലെയും കുടുംബിനികളുടെ മൈഗ്രെയിനുകളുടെയും ശരീര വേദനകളുടെയും ഒക്കെ കാരണം നമ്മളുടെ ചില അശ്രദ്ധകളും നമ്മുടെ ചില ഡയലോഗുകളുമാണ് എന്നത് വളരെ സൂക്ഷ്മ പരിശോധനകളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്.
7: أعوذ بالله من الشيطان الرجيم

0: മാഷാല്ലാ, ഖലീഫ തുനൈജിയുടെ ശബ്ദമാണ് ഖിറാത്തിലൂടെ നമ്മൾ കേട്ടത്. സൂറത്ത് അഹ്ഖാഫിലെ 15-ാമത്തെ വചനം. സുഹൃക്ക, നമ്മൾ ഈ ഒരു വചനം എങ്ങനെ നമ്മൾ പറയാം? ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലൂടെ ഇങ്ങനെ കടന്നുപോയിട്ട് അവസാന മനുഷ്യൻ എത്തി നിൽക്കുന്ന അവൻ്റെ മനസ്സിൻ്റെ ഒരു ഒരു തപിക്കുന്ന ഒരു വാക്കുകളാണ് ശരിക്കാ പറഞ്ഞിട്ടുള്ളത്.
1: അതെ, എത്രത്തോളം നമ്മൾ നമ്മുടെ ചുറ്റുപാടുമുള്ളവരിലേക്ക് കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു ചിന്ത അങ്ങനെ വരികയാണ് അല്ലെ.
0: ആ ചുറ്റുപാടിൽ ഏറ്റവും വലിയ കടപ്പാട് പടച്ചറബ് കഴിഞ്ഞാൽ പിന്നെ അള്ളാഹിൻ്റെ റസൂല് കഴിഞ്ഞാൽ തന്നെ ഈ ഖുർഹൻ എന്ന് പറഞ്ഞ ഖുർഹലഹു വഫസ്ലുഹു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ആ ഭാഗം ഉണ്ടല്ലോ, ഗർഭധാരണം, ആ പ്രയാസത്തിൻ്റെ മീതെ പ്രയാസത്തോടുകൂടി ഗർഭം ധരിക്കുകയും പ്രസവിക്കുകയും കുഞ്ഞാക്കി പോറ്റി വളർത്തി അവസാനം ഇങ്ങനെ വളർന്നു വന്ന് ഒരു 10-40 വയസ്സാവുമ്പോൾ മാതാപിതാക്കൾ മുന്നിൽ നിൽക്കുമ്പോൾ ഖാല റബ്ബി ഔസിഅനി അൻഷ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ, പടച്ചവനെ ഒരിക്കൽ നന്ദി കാണിക്കാനുള്ളൊരു പ്രചോദനം എനിക്ക് നീ തരയണമേ. അതിനു വരെ നമ്മളെ മനസ്സ് തെറ്റിപ്പോവരുത്. അവരോട് കടപ്പെട്ട് നിൽക്കാൻ അതിനുള്ള ഒരു ഒരു ശക്തി അല്ലെങ്കിൽ അതിനുള്ളൊരു ഒരു ഒരു തോക്കത്ത് നീ എനിക്ക് നന്ദി ചെയ്യാനുള്ള തൃപ്തിപ്പെട്ട പ്രവർത്തനങ്ങൾ കർമ്മം ചെയ്യാനുള്ള ഒരു പ്രചോദനം നൽകണേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ്.
1: ഇത് വെറുതെ നമ്മൾ പറഞ്ഞതുകൊണ്ട് കാര്യമില്ലല്ലേ. ഇതുപോലെ വിശ്വാസ ഖുർആനിലെ ആയത്തുകളൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും നമ്മൾ ആമീൻ പറയണം. അതേപോലെ നമ്മളെ മക്കളെ കൊണ്ട് അവർക്കൊക്കെ ഇത് പറഞ്ഞു കൊടുക്കണം. കാരണം ഒരു ഉമ്മ അനുഭവിച്ച പ്രയാസം മാതാവ് ഉമ്മക്ക് തന്നെ അല്ലേ അറിയുള്ളൂ. സലാമക്ക,
0: അതെ,
1: അവിടെ ആ ഒരു റൂമിൽ പ്രയാസത്തിൻ്റെ മേൽ പ്രയാസം അനുഭവിച്ചാണ് പ്രസവിക്കുന്നത്. പക്ഷേ ആ 9 മാസത്തെ നാൾ വഴികൾ മൊത്തം എത്ര പ്രയാസം ഉണ്ടെങ്കിലും ആ പ്രസവത്തിന് ശേഷം കരയുന്ന കുട്ടീനെ ഉമ്മൻ്റെ അടുത്തേക്ക് കൊണ്ടു ചെല്ലുമ്പോഴേ അതൊക്കെ മറക്കണമല്ലോ. എത്ര പ്രയാസപ്പെട്ടിരുന്നു അതൊന്നും അവർക്കതൊരു പ്രശ്നേ ആവാതിരിക്കണം. ഉമ്മ എന്ന് വിളിച്ചിട്ട് ഒരു കുട്ടി പിന്നെ അതിൻ്റെ വലുതാണ സമയത്ത് ഇങ്ങനെ ഉമ്മ വിളിച്ചിട്ട് ഉമ്മാൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അപ്പോഴാണ് ഉമ്മാൻ്റെ ഒരു അല്ലേ.
0: അല്ലിങ്ങനെ പറഞ്ഞു പോന്ന് നോക്കൂ, ആയത്തിൻ്റെ അവസാനത്തിൽ ഇങ്ങനെ എത്തി നിൽക്കുമ്പോഴേ എനിക്ക് മാതാപിതാക്കൾക്ക് നന്ദി ചെയ്യാനുള്ള ഒരു ഒരു ഒരു ഉദവി അല്ലെങ്കിൽ അതിനുള്ളൊരു ഒരു തൗഫീഖ് നൽകണേ, അതിനെ പ്രചോദിപ്പിക്കണമേ എന്ന് പറഞ്ഞിട്ട് പിന്നെയുള്ള പ്രചോദനം എന്തിനാണ്? വാ അഅമല സ്വാലിഹൻ തർല്ലാഹ്, തൃപ്തിപ്പെട്ട അമല് ചെയ്യാൻ അല്ലാഹ് തൃപ്തിപ്പെട്ട്. അടുത്തെന്താണോ? വാസ്ലിഹ് ലീ ഫീ ദുരിയത്തി, എൻ്റെ മക്കൾ നീ നന്നാക്കണേ. മക്കൾ നന്നായി കിട്ടാൻ ആഗ്രഹിക്കാത്ത ആരാളുള്ളത്? അപ്പോൾ അതൊരു പ്രാർത്ഥനയുടെ ഭാഗം കൂടിയാണ്. അത് നമ്മൾ മക്കളെ നന്നാക്കാൻ വേണ്ടി പ്രവർത്തിക്കുക എന്ന് മാത്രമല്ല, അത് നിരന്തരമായൊരു പ്രാർത്ഥന കൂടി അതിൽ വേണം എന്നുള്ളത് കൂടിയാണ് നമ്മളെ ഖുർആൻ ഓർമ്മിപ്പിക്കുകയാണ്.
1: മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് ശ്രോതാക്കൾ ഒരുപക്ഷേ നമ്മുടെ ഈ ഒരു സമയത്ത് നമ്മളെ കൂടെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് അവരൊക്കെ ഇതേപോലെ ഒരു ഒരു ഉമ്മൻ്റെ ഉപ്പൻ്റെയും മക്കളാണല്ലോ. അപ്പോൾ അവർ വേണ്ടത് അവരുടെ ഉമ്മക്കും ഉപ്പാക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്.
0: യെസ്,
1: ഇൻഷാല്ലാ ഇതിനേക്കാളും ഒരുപാട് ഹൈറുള്ള കാര്യങ്ങൾ ഇൻഷാല്ലാ പരലോകത്ത് വെച്ച് സ്വർഗത്തിൽ വെച്ച് അവർക്ക് കിട്ടട്ടെ എന്ന് കൂടി നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം.
0: ആമീൻ.
2: പ്രാർത്ഥനാ പഠനം, നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകും. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ, പ്രാർത്ഥനാ പഠനം.
3: പീസ് റേഡിയോ ഡയലോഗ്. കണ്ണൂരിൽ വെച്ച് നടന്ന പ്രോഗ്രാമിൻ്റെ പ്രസക്ത ഭാഗം, ലിബറൽ ഫാസിസത്തിനെതിരെ ഭാഗം 1, അവതരിപ്പിക്കുന്നത് ശിഹാബ് എടക്കര.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اتقوا الله حيثما كنتم. ബഹുമാന്യനായ അധ്യക്ഷൻ, ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടകൻ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ സംസ്ഥാന ട്രഷറർ ബഹുമാന്യനായ കെ സജ്ജാദ് അവറുകൾ, സ്റ്റേജിലും സദസ്സിലുമായിരിക്കുന്ന സംഘാടകരെ, ഈ പ്രോഗ്രാമിനെ വീക്ഷിക്കാനെത്തിയ ബഹുമാന്യരായ ജ്യേഷ്ഠ കാരണവന്മാരെ, നല്ലവരായ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇവിടെ ഒരു നല്ല ചിന്തക്ക്, നല്ല ആലോചനകൾക്ക്, പല വിഷയത്തിലുമുള്ള പുനർവിചിന്തനങ്ങൾക്ക് ആക്കം കൂട്ടുന്ന വിധത്തിലാണ് ഇങ്ങനൊരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. പത്രമാധ്യമങ്ങളിലും ചാനലുകളിലുമൊക്കെ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്ന ഒരു പദപ്രയോഗമാണ് ലിബറൽ എന്ന് പറയുന്ന പ്രയോഗം. നാം ജീവിക്കുന്ന ഭാരതമെന്ന് പറയുന്ന, ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത് സാക്ഷരത കൊണ്ട് നിറഞ്ഞു, അതിൽ നമുക്ക് അഭിമാനിക്കാമെന്ന് പറയുന്ന നമ്മുടെ കൊച്ചു കേരളത്തിൽ, സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ മലയാള മണ്ണിൽ ഏറ്റവും നല്ല കൾച്ചറും സംസ്കാരവും സംസ്കൃതിയുമൊക്കെ നിലനിന്നു പോന്ന, ഇപ്പോഴും നിലനിന്നുകൊണ്ടിരിക്കുന്ന ഒരു മാതൃകാപരമായ സ്റ്റേറ്റാണ് നമ്മുടെ കേരളം. രാജ്യമാകട്ടെ ലോകത്തിന് മാതൃകയാകുന്ന വിധത്തിൽ അതിവിശാലമായ അർത്ഥതലങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഭരണഘടന ലോകത്തിൻ്റെ മുന്നിൽ മാതൃകാപരമായി സമ്മാനിച്ച ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. മൗലികാവകാശങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് രാജ്യത്ത് ജീവിക്കുന്ന ഹൈന്ദവന്, ക്രൈസ്തവന്, മുസ്ലിമിന്, ഇസ്ലാം മതവിശ്വാസിക്ക്, അല്ലാത്ത മതവിശ്വാസികൾക്ക്, അവരവരുടെ മതവിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളുമായി മുന്നോട്ട് പോകാൻ ഭരണഘടന തന്നെ അനുമതിയും അംഗീകാരവും സ്വാതന്ത്ര്യവും നൽകുന്ന മാതൃകാപരമായ ഭരണഘടനയാണ് രാജ്യത്തിൻ്റെ ഭരണഘടന. ഞാനിങ്ങനെ തുടങ്ങാനുള്ള കാരണം, ഈ രാജ്യത്ത് ഇങ്ങനൊരു വേദി കെട്ടിക്കൊണ്ട് നാട്ടിൽ നടക്കുന്ന തിന്മകൾക്കെതിരെ പറയുവാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. രാജ്യത്ത് കടന്നുപോയ പ്രധാനമന്ത്രിമാർ, ഇപ്പോൾ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പദത്തിലിരിക്കുന്ന ഈ പ്രധാനമന്ത്രി വരെയുള്ള നമ്മുടെ പ്രൈം മിനിസ്റ്റർമാർ, അവരുടെ വാക്കിലോ അവരുടെ പ്രവൃത്തികളിലോ അബദ്ധം വന്നാൽ അത് എടുത്തു പറഞ്ഞുകൊണ്ട് ശരിയല്ലാതെ എന്ന് പറയാൻ സ്വാതന്ത്ര്യം കാണിച്ച ഒരു ജനാധിപത്യ സംവിധാനമുള്ള രാജ്യമാണ് നമ്മുടെ രാജ്യം. ചാനലുകളിലും ചർച്ചകളിലുമൊക്കെ മതേതരത്വത്തെക്കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചും നാനാത്വത്തിൽ ഏകത്വം ഉദ്ഘോഷിക്കുന്ന ഒരു രാജ്യത്തെക്കുറിച്ചും ധാരാളമായി കേൾക്കുന്നവരാണ് നമ്മളൊക്കെ. എന്നാൽ പ്രിയപ്പെട്ടവരെ, കുറച്ചു കാലമായി ആളുകൾക്കിടയിൽ ഇങ്ങനെ വ്യത്യസ്തമായ ചിന്താഗതികൾ കടന്നുവരുന്ന കൂട്ടത്തിൽ കടന്നുവരുന്ന ഒരു ചിന്താഗതിയും ഒരു പ്രത്യയശാസ്ത്രവും ഒരു മതവുമാണ് സത്യത്തിൽ ലിബറൽ എന്ന് പറയുന്ന മതം. ഇവിടെ എന്താണ് ഇസ്ലാം എന്ന് ചോദിച്ചാൽ, ഇവിടുത്തെ മുസ്ലിങ്ങളല്ലാത്ത ആളുകൾക്കും അതിൻ്റെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങളൊക്കെ പറയാൻ സാധിക്കും. എന്താണ് ക്രൈസ്തവത എന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ ക്രിസ്ത്യാനികളല്ലാത്ത ആളുകളും അതിനെക്കുറിച്ച് ചെറിയ ധാരണയൊക്കെ വിശദീകരിച്ചു തരും. ഹൈന്ദവത എന്ന് പറയുന്ന ഈ ഭാരതത്തിൻ്റെ ഒരുപാട് ഐതിഹ്യങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ തത്വസംവിധാനങ്ങളെക്കുറിച്ചും ഇവിടെ താളുകൾ സംസാരിക്കും. എന്നാൽ ലിബറൽ എന്ന് പറയുന്ന ഒരു പദം നമ്മുടെ നാട്ടിലെ, നമ്മുടെ ഈ നാടിൻ്റെ പരിസര പ്രദേശത്ത് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളോട് അതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് സംസാരിച്ചാൽ ഒരുപക്ഷെ അവർക്ക് അതിൻ്റെ ഗൗരവ തലങ്ങൾ മനസ്സിലായിട്ടുണ്ടാവില്ല. ഇവിടെ ഏതെങ്കിലും ഭൂരിപക്ഷ തീവ്രവാദമോ ന്യൂനപക്ഷ തീവ്രവാദമോ ഏതെങ്കിലും അർത്ഥത്തിൽ ആളുകൾക്കിടയിൽ സംസാര വിഷയമാകുമ്പോൾ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും രാജ്യത്തിൻ്റെ സംവിധാനങ്ങളെയും മാതൃകാപരമായ ഭരണഘടനയെയും എല്ലാം ഉൾക്കൊള്ളുന്നവർ അതിനെ എതിർത്ത് സംസാരിക്കുക സ്വാഭാവികമാണ്. ഈ നാടിലെ ഐക്യവും സ്നേഹവും സാഹോദര്യവും അനുകമ്പയും ആർദ്രതയും അലിവുമൊക്കെ നിലനിന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മുടെ രാജ്യത്തിലുള്ള ആളുകൾ, അല്ലേ? മഹാഭൂരിപക്ഷം ആളുകളും ഈ അർത്ഥത്തിൽ രാജ്യം സമാധാനത്തോടുകൂടി പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ലോകത്തിലെ മഹാഭൂരിപക്ഷ ജനങ്ങളും ദൈവവിശ്വാസികളാണ്. ആ വിശ്വാസ രംഗത്ത് അവർക്ക് അബദ്ധമുണ്ടോ പിടവുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നതൊക്കെ വേറെ ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷേ മഹാഭൂരിപക്ഷം ആളുകളും ദൈവവിശ്വാസികളാണ്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ പോരാട്ടങ്ങളെക്കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല. അതൊന്ന് എടുത്തു നോക്കിയാൽ ഏതൊരു മനുഷ്യനും കാണാൻ പറ്റുന്ന ഒരു നഗ്നമായ യാഥാർത്ഥ്യമുണ്ട്, സത്യമുണ്ട്. അതെന്താ? രാജ്യത്ത് മതം നോക്കിക്കൊണ്ടാണോ ബ്രിട്ടീഷ് പ്രഭുക്കന്മാരോടും അവിടുത്തെ പട്ടാള സംവിധാനങ്ങളോടും അവിടുത്തെ ആ അടിച്ചമർത്തലുകളോടും പോരാടിയത്? അല്ല. തോളോട് തോൾ ചേർന്ന് നിന്ന് രാജ്യത്തിൻ്റെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാകുന്ന മൗലാന അബുൽ കലാം ആസാദ്, അല്ലേ, ഗാന്ധിജിയുടെ തോളിൽ കൈയിട്ട് നടന്ന് നമസ്കാരത്തിൻ്റെ സമയമാകുമ്പോൾ ഞാൻ നമസ്കരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു പോകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ചരിത്രമാണ് നമുക്ക് ഞാനും നിങ്ങളും കേട്ടിട്ടുള്ളത്, പഠിച്ചിട്ടുള്ളത്. അതിന് ഗാന്ധിജി മുഖം കറുപ്പിച്ചില്ല. സ്നേഹത്തോടെ കാത്തിരിക്കുന്ന സമയമുണ്ടായിട്ടുണ്ട്, സ്നേഹത്തോടെ കാത്തിരിക്കുന്ന സന്ദർഭമുണ്ടായിട്ടുണ്ട്. ഞാനിതിനായി ഇത് പറയുന്നത്, അങ്ങനെ മുസ്ലിം വീടുകളിൽ അവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ ഒരുക്കുമ്പോൾ ഒരു ദിവസമല്ല, പത്ത് ദിവസമല്ല, മാസങ്ങളോളം ഗാന്ധിജി അടക്കമുള്ളവർ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ മുന്നൊരുക്കങ്ങളായി ആ വീടുകളിൽ ഇടയ്ക്കിടെ കയറി ചെല്ലുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്ന സൗഹൃദത്തിൻ്റെ ഒരു അന്തരീക്ഷത്തെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും വിശദീകരിക്കുന്നവരാണ് ഇവിടുത്തെ ചരിത്രകാരന്മാർ. ഇന്ത്യ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെക്കുറിച്ച് ഇന്ത്യ ഗേറ്റ് ഒരു ഉദാഹരണം എടുത്തു നോക്കൂ നിങ്ങൾ. ഇന്ത്യ ഗേറ്റിൻ്റെ ഇരുഭാഗങ്ങളിലും എഴുതി ചേർത്ത പേരുകളിൽ 60% രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബ്രിട്ടീഷ് പ്രഭുക്കന്മാരുടെ ബൂട്ടിനടിയിൽ അമർന്നു കൊടുക്കാതെ, അല്ലേ, നെഞ്ചു നിവർത്തി രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതിയ നേതാക്കന്മാരുടെ പേരുകൾ ഇന്ത്യ ഗേറ്റിന്റെ ഇരുവശങ്ങളിലും എഴുതി ചേർക്കണമെന്ന് തീരുമാനിച്ചപ്പോ ആ തീരുമാനത്തിനടിസ്ഥാനത്തിൽ എഴുതി ചേർത്ത പേരുകളിൽ 60% എന്ന് പറഞ്ഞാൽ 1000 പേരുണ്ടെങ്കിൽ 600 പേരും 100,000 പേരുണ്ടെങ്കിൽ ആ 60,000 ആളുകളുടെ പേരുകളും മുസ്ലിങ്ങളുടെ പേരുകളായി വന്നത് എന്തുകൊണ്ടാണ്? ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവിടെ മതമോ ജാതിയോ വർഗമോ വർണ്ണമോ നോക്കാതെ തോളോട് തോൾ ചേർന്ന് നിന്ന് പടപൊരുതി വാങ്ങിയതാണ് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം. കേരളത്തിൽ അതിനേക്കാൾ ഗംഭീരമായ കഥകളാണ് പറയാറുള്ളത്. തിരിച്ചു നിർത്തി വെടിവെക്കാൻ ഒരുങ്ങുമ്പോൾ, അല്ല, ഫേസ് ടു ഫേസ് നിന്നുകൊണ്ട് നെഞ്ചു നിവർത്തി നിന്ന് രാജ്യത്തിന് വേണ്ടി മരിക്കാൻ റെഡിയാണ്, എന്റെ മുഖം മൂടിക്കെട്ടാതെ നെഞ്ചിലേക്ക് നേർക്ക് നേരെ വെടിയുതിർത്ത് എന്നെ കൊല്ലണം, ഒന്നില്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ ജനിച്ചു വീണ മണ്ണിൽ നിന്ന് ഒരാറടി മണ്ണെങ്കിലും എന്റെ ഭൗതിക ശരീരം വെക്കാൻ എനിക്ക് ആവശ്യമുണ്ട് എന്ന് പ്രഖ്യാപിച്ച ആളുകളുടെ ചരിത്രങ്ങളാണ് രാജ്യത്തിൻ്റെ ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ നമ്മൾ കാണുന്നത്. ഞാനിങ്ങനെ ആമുഖം പറഞ്ഞത്, പ്രിയപ്പെട്ടവരെ, ഈ രാജ്യം എന്നത് വളരെ സൗഹൃദത്തിലും സ്നേഹത്തിലും വളരെ വളരെ വാത്സല്യത്തിലും പോരാ ബഹുമാനത്തിലും ആദരവിലുമൊക്കെ കടന്നു വന്നവരാണ്. അങ്ങനെയാണ് ഇതിൻ്റെ പൈതൃകം കടന്നു പോകുന്നത്, ചരിത്രം കടന്നു പോകുന്നത്. അവിടെ ഏതൊക്കെ അർത്ഥത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കാൻ പല വിധത്തിലുള്ള ശ്രമങ്ങൾ എത്രയോ കാലങ്ങളായി നടന്നു വരുന്നു. ക്ഷബുദ്ധിയുള്ള, ചിന്താശക്തിയുള്ള, രാജ്യത്തെ സ്നേഹിക്കുന്ന, ജനാധിപത്യത്തെ ഇഷ്ടപ്പെടുന്ന, മതേതരത്വത്തെ ഇഷ്ടപ്പെടുന്ന, നാനാത്വത്തിലേകത്വം ഉദ്ഘോഷിക്കുന്നു എന്ന് പറയുന്നവർ അവർ അതിനെ തോൽപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇത് ഒരു ഭാഗത്തുകൂടി നടന്നു പോകുന്നു. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ രാജ്യം ഇന്ന് പല വിഷയങ്ങളും ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾ എന്ന നിലയ്ക്ക് കേരളക്കര പല വിഷയങ്ങളും ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ, ഇവിടെ ഈ ബാനറിൽ കാണുന്നത് പോലെയുള്ളൊരു പദം ചർച്ചാ വിഷയമാവുകയാണ്. അതേതാ ലിബറൽ എന്ന് പറയുന്നതാണ്. നിങ്ങൾ നോക്കൂ, കേരളക്കരയിൽ കോഴിക്കോട് ജില്ലയിൽ ബാലുശ്ശേരി എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു ജെൻഡറൽ ന്യൂട്രാലിറ്റി യൂണിഫോം കൊണ്ടുവരാൻ ശ്രമം നടത്തിയപ്പോ എല്ലാവരും അതിനെ എതിർത്തു ഇല്ലേ? ഭൂരിപക്ഷം ആളുകളും അതിനെതിരെ അഭിപ്രായങ്ങൾ പറഞ്ഞു. അവിടെ പല ആളുകളും അന്ന് ചർച്ചയിൽ വന്നവരും വരാത്തവരും സ്റ്റേജ് കെട്ടിയവരും കെട്ടാത്തവരും ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഒരു യൂണിഫോമിന്റെ വിഷയത്തിലൊക്കെ നിങ്ങൾ ഇത്രമാത്രം തർക്കിക്കുന്നത് എന്തിനാണ്? എന്തിനാ? ഒരു നിസ്സാരമായ വിഷയം, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി അവർ രണ്ടുപേരും ഇഷ്ടമുള്ള വേഷമണിയുന്നതിന്, നിങ്ങളുടെ ഭാഷയിൽ ഒരു പക്ഷേ ആൺകുട്ടിയുടെ വേഷം പെൺകുട്ടി അണിയുന്നു, ഒരു പാൻ്റ് അണിയുന്നു, ടീഷർട്ട് അണിയുന്നു, ഒരു ഷർട്ട് അണിയുന്നു, അതൊക്കെ ഒരു ചെറിയ കാര്യമല്ലേ? അതൊക്കെ ഒരു പബ്ലിക്കിലും അതുപോലെ തന്നെ വലിയ ചർച്ചാ വിഷയമാക്കേണ്ട പ്രാധാന്യത്തോടുകൂടി ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്യേണ്ട കാര്യമാണോ? അന്ന് ഇതുപോലെയുള്ള വേദികൾ കെട്ടിപ്പറഞ്ഞു, ഒരു യൂണിഫോം എന്നതിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല ഈ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന ഈ പദപ്രയോഗം. മറിച്ച് എത്രത്തോളം ചർച്ചയെത്തി എന്നറിയുമോ നിങ്ങൾക്ക്? നാട്ടിലുള്ള മനുഷ്യരെ, കേൾക്കുന്നവരെ, ചിന്തിക്കുന്നവരെ, ചർച്ച എവിടെ എത്തി എന്നറിയുമോ? ഒരു ഹോസ്പിറ്റലിൽ ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് റെഡിയാക്കുമ്പോ, ബർത്ത് സർട്ടിഫിക്കറ്റ് റെഡിയാക്കുമ്പോ അതിൽ ജെൻഡർ എന്ന കോളം ആവശ്യമില്ല എന്ന നിലക്കുള്ള ചർച്ചയിലേക്ക് രാജ്യത്തിന്റെ പല നിമുക്കുമൂലകളും ചർച്ച മുന്നോട്ട് കൊണ്ടുപോയി. പല ആളുകളും അതിനെ ചർച്ച മുന്നോട്ട് കൊണ്ടുപോയി. എങ്ങനെ? ജെൻഡർ എന്ന കോളം ആവശ്യമില്ല. എന്താ കാരണം? എന്താ അതിന് കാരണം പറഞ്ഞതെന്ന് അറിയുമോ നിങ്ങൾക്ക്? അതായത് നമ്മളൊക്കെ പല കഴിവുകളും ആർജിച്ചെടുക്കാറുണ്ട്, നമ്മൾ പരിശ്രമിച്ച് നേടാറുണ്ട്. പലർക്കും അവരുടെ സർഗാത്മക കഴിവുകൾ അവർ വികസിപ്പിച്ചു കൊണ്ടുവരാറുണ്ട്. അതുമാത്രമല്ല, ചില കഴിവുകൾ അവരുടെ ത്യാഗം കൊണ്ടും പരിശ്രമം കൊണ്ടും അവർ ആർജിച്ചെടുക്കാറുണ്ട് എന്നതുപോലെ ആർജിച്ചെടുക്കേണ്ട ഒന്നാണ്. അടിവരയിടണം, എന്നതുപോലെ ആർജിച്ചെടുക്കേണ്ട ഒന്നാണ് അവന്റെ ആണ് പെണ്ണ് എന്ന് പറയുന്ന ഈ ജെൻഡർ തീരുമാനം. അത് ജനന സർട്ടിഫിക്കറ്റിൽ ആവശ്യമില്ല. ഇല്ല, അവന് പ്രായപൂർത്തിയെത്തി, ഒരു 18 വയസ്സാകുമ്പോ അവൻ പറയട്ടെ ഞാൻ ആണാണ്, അവൾ പറയട്ടെ ഞാൻ പെണ്ണാണ്. അല്ല, ഞാൻ താൽക്കാലികമായി അവൾ പറയുന്നു ഞാൻ ആണാണ്, ഒരു പെണ്ണ് പറയുന്നു ഞാൻ ആണാണ്, ഒരാണ് പറയുന്നു ഞാൻ പെണ്ണാണ്. അത് അവരുടെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ടതാണ്, അവർ ആർജിച്ചെടുക്കേണ്ട ഒന്നാണ് എന്ന് ഒരുത്തി തീർക്കാൻ ശ്രമം നടത്തി ഇല്ലേ? എത്രത്തോളം ഗൗരവത്തോടുകൂടിയാണ് ഇതൊക്കെ പാശ്ചാത്യ ലോകങ്ങൾ ചർച്ച ചെയ്ത് പ്രായോഗിക തലത്തിലേക്ക്, പ്രാക്ടിക്കൽ തലങ്ങളിലേക്ക് കൊണ്ടുവരാൻ ശ്രമം നടത്തി. അവസാനം ഇതൊന്നും ഒരു രക്ഷയുമില്ലാത്ത, വിജയം പ്രാപിക്കാത്ത, നഷ്ടം വരുത്തി വെക്കുന്ന ഒന്നാണ് എന്ന് മനസ്സിലാക്കി പുറങ്കാലുകൊണ്ട് ചവറ്റുകൊട്ടയിലേക്ക് തള്ളിക്കളഞ്ഞ വേസ്റ്റുകളെയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യത്തിന്റെ മുക്കുമൂലകൾ ചർച്ച ചെയ്ത് വലിയ സംഭവമാക്കി കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് നിങ്ങൾ ആ വിഷയത്തെക്കുറിച്ച് പഠനം നടത്തിയാൽ നിങ്ങൾക്കറിയും. ഇൻഷാല്ലാ ഇതിന്റെ ഗഹനമായ ചർച്ചയിലേക്ക് എന്റെ സംസാരത്തിന് ശേഷം കടന്നു വരുന്ന ഡോക്ടർ അബ്ദുല്ല ബാസിലിന്റെ സംസാരത്തിലൂടെ ചില ക്ലിപ്പുകൾ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടുമൊക്കെ നിങ്ങൾക്ക് അതിന്റെ ഗൗരവതലം മനസ്സിലാക്കാൻ പറ്റും. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഒരാൾക്ക് പട്ടിയായി ജീവിക്കണമെങ്കിൽ അങ്ങനെ പട്ടിയായി ജീവിക്കാൻ, നായയായി ജീവിക്കുവാനുള്ള ശ്രമം, അതൊക്കെ നിങ്ങൾ സ്ക്രീനിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഗൗരവം മനസ്സിലാകും. എത്രത്തോളമാണ് ഒരു ജീവിയായി എനിക്ക് ജീവിക്കണമെങ്കിൽ അങ്ങനെ ജീവിക്കാം, അതൊക്കെ എന്റെ ഇഷ്ടമാണ്. കോളേജിലെ കുട്ടികൾ, ക്യാമ്പസിലെ കുട്ടികൾ, 8th, 9th, 10th, 11th, 12th പഠിക്കുന്ന കുട്ടികൾ വരെ പറയുന്ന മുദ്രാവാക്യം എന്താണ്? മൈ ബോഡി മൈ ചോയ്സ്. ഇതെന്റെ ബോഡിയാണ്, അത് എന്ത് ചെയ്യണം, എങ്ങനെ പോകണം, എങ്ങനെ പറയണം, തീരുമാനിക്കുവാനുള്ള ഫ്രീഡം എനിക്കുണ്ട് എന്ന മുദ്രാവാക്യമാണ് പുതിയ തലമുറകളിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ? അതിലൂടെ പലതും കടന്നു വരികയാണ്. അതുകൊണ്ട് തന്നെ വിവാഹം എന്നതിൽ നിന്ന് അവരൊഴിഞ്ഞു മാറുന്നു.

പുതിയ തലമുറയോട് വിവാഹത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഒഴിഞ്ഞു മാറുന്ന, വിവാഹം എനിക്കിഷ്ടമില്ലെന്ന് പറയുന്ന, ഫ്രീ സെക്സ് ആണ് എനിക്കിഷ്ടമെന്ന് പറയുന്ന ഒരു തലമുറ എങ്ങനെയാണ് പതുക്കെ പതുക്കെ സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ ഉണ്ടായിത്തീർന്നത് എന്ന് നമ്മൾ പഠിക്കണം. ഇവിടൊക്കെ ഇസ്ലാം, അത് ഞാൻ അതിന്റെ വിശദമായ വശങ്ങളിലേക്ക് പോയിട്ടില്ല, പറഞ്ഞല്ലോ, പിറകെ അതിന്റെ ഗഹനമായ ചർച്ചകൾ ഇവിടെ കടന്നു വരും. ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഇസ്ലാം എന്ന് പറയുന്ന മതം ലോകരക്ഷിതാവായ പ്രപഞ്ചനാഥനായ ഈ ലോകത്തിന്റെ അണ്ടഗടാഹങ്ങളുടെ അധിപനായ മനുഷ്യരെ നമ്മെ എല്ലാവരെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന നമുക്ക് വേണ്ട വായുവും വെള്ളവും ഒരുക്കി തന്ന ഈ ലോകത്തിന്റെ രക്ഷിതാവായ ഇവിടുത്തെ ഹൈന്ദവന്റെയും മുസൽമാന്റെയും ക്രൈസ്തവന്റെയും ജാതിയുള്ളവന്റെയും മതമുള്ളവന്റെയും മതമില്ലാത്തവന്റെയും നിരീശ്വരവാദത്തിലൂടെ കടന്നു പോകുന്നവന്റെയും ഒക്കെ ശ്രദ്ധാവായ ലോകത്തിന്റെ ഏക ദൈവ ആ വിശ്വാസത്തിലൂടെ നാം പഠിച്ചെടുക്കുന്ന മഹാശക്തിയുണ്ടല്ലോ. ആ മഹാശക്തി പ്രിയപ്പെട്ടവരെ മനുഷ്യന്റെ മുമ്പിൽ വെച്ച ചില നിയമാവലികളുണ്ട്. ചില ആളുകൾ ചിന്തിക്കാറുണ്ട്, എങ്ങനെയാണ് ഇവർ ഇങ്ങനെ സംസാരിക്കുന്നത്, എന്തിനാ ഇവർ ഇതിനെ എതിർക്കുന്നത്, എന്തിനാ അതിനെ എതിർക്കുന്നത്, ഇതൊക്കെ ഒരു ചെറിയ കാര്യമല്ലേ, ഇതൊക്കെ ഒരു ചെറിയ കാര്യമല്ലേ എന്ന നിലക്ക് ആളുകൾ ചർച്ച ചെയ്യുമ്പോൾ ഒരു മതവിശ്വാസി അവിടെ ഉറച്ചു നിൽക്കുന്നത് ഈ വിശ്വാസ കാര്യത്തിൽപ്പെട്ടതാണ്, ഒരു മുസ്ലിമിന്റെ വിശ്വാസത്തിൽപ്പെട്ടതാണ്, ഏത് ശരി ഏത് തെറ്റ് എന്ന് അവന് സ്വയം തീരുമാനിക്കാൻ അധികാരമില്ല. ഇല്ല, അവന്റെ വിശ്വാസ കാര്യങ്ങളിൽ ഇത് ശരി ഇത് തെറ്റ് ഇല്ല. ലോകത്തെ സൃഷ്ടിച്ച സ്രഷ്ടാവായ പ്രപഞ്ചത്തിന്റെ നാഥനായ റബ്ബ് അവന്റെ മുമ്പിൽ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്, ഇന്നത് ഹലാലാണ് ഇന്നത് ഹറാമാണ്, ഇത് പാടില്ലാത്ത കാര്യമാണ്, മദ്യപിക്കാൻ പാടില്ലാത്ത കാര്യമാണ്, വ്യഭിചാരം ഒരിക്കലും നീ ചെയ്തുകൂടാത്ത കാര്യമാണ്, വ്യഭിചാരത്തിലേക്ക് എത്തുന്ന മേഖലകളെ നീ അടയ്ക്കണം, അതിനുള്ള സാഹചര്യങ്ങളെ നീ ഒഴിവാക്കണം, അത് എന്തൊക്കെ സംവിധാനങ്ങളാണെങ്കിലും അതിനെ നീ അടർത്തി മാറ്റണം, മുറിച്ചു മാറ്റണം. വലാ തഖ്റബു സിന, വ്യഭിചാരത്തിലേക്ക് നീ അടുത്തു പോകരുത്, ചൂതാട്ടത്തിൽ ഏർപ്പെടരുത്, ലോട്ടറി എടുക്കരുത്, കുറുക്കു വടികളിലൂടെ നീ സമ്പാദിക്കരുത്. ഇങ്ങനെ നൂറുകൂട്ടം വിഷയങ്ങളെ ചർച്ച ചെയ്യുമ്പോൾ ഒരു മുസ്ലിം യഥാർത്ഥ വിശ്വാസി അത് ചെയ്തു പോകാനുള്ള കാരണം, ആര് ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യരുത് എന്ന് പറയാനുള്ള കാരണം അവന്റെ വിശ്വാസ ഭാഗങ്ങളിൽ പെട്ടതാണ്. ഒരു മുസ്ലിമിന്റെ പ്രമാണം എന്താണ്? പരിശുദ്ധ ഖുർആനാണ്. 6236 ആയത്തുകൾ, 114 അധ്യായങ്ങളുള്ള ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന്റെ അതേ സംസാരമാണെന്ന് 100% ഉറപ്പുള്ള. നമുക്കൊക്കെ പഠിക്കാലോ, നമുക്കൊക്കെ അന്വേഷിക്കാലോ, ഒരബദ്ധവുമില്ല, അശാസ്ത്രീയമായ പദപ്രയോഗമില്ല, മാത്തമെറ്റിക്സിന്റെ കൂട്ടിമുട്ടലുകളില്ല, ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും വെച്ച് പഠിച്ചാലും ഖുർആനിൽ ഒരു അബദ്ധമില്ല, ഇന്ന് വരെയില്ല, ഇനി ലോകം അവസാനിക്കുന്നത് വരെയില്ല. അങ്ങനെയുള്ള ഒരു വേദഗ്രന്ഥമാണ് മുസ്ലിമിന്റെ പ്രമാണം. അത് മനുഷ്യനിർമ്മിതമല്ല, ലോകരക്ഷിതാവായ പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ കലാമാണ്. കലാമുല്ലാഹി അൽ മുനസ്സൽ, അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ഇറക്കപ്പെട്ടതായ അവന്റെ സംസാരമാണ് എന്ന് ഉറപ്പിച്ചു പറയുന്നതാണ് ആ ഖുർആനാണ് ഒരു മുസ്ലിമിന്റെ പ്രമാണത്തിൽ ആദ്യത്തെ മേഖലയിൽ നിൽക്കുന്നത്. അതിനെ വിശദീകരിക്കാൻ വന്ന മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുജീവിതം ആ ഖുർആനിനെ വിശദീകരിച്ചു തന്നത്. ഇന്നത് മതമാണ്, ഇന്നത് മതമല്ല, ഇന്നത് ചെയ്യാവുന്നതാണ്, ഇന്നത് ചെയ്യാൻ പറ്റാത്തതാണ്, ഇന്നത് നോക്കാവുന്നതാണ്, ഇന്നത് നോക്കാൻ പറ്റാത്തതാണ്, എന്തൊക്കെ ഇന്നത് കഴിക്കാവുന്നതാണ്, ഇന്നത് കഴിക്കാൻ പാടില്ല, എന്തൊക്കെ മേഖലകളുണ്ടോ എല്ലാം പഠിപ്പിച്ചു തന്ന പ്രമാണങ്ങൾ അവന്റെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിം യഥാർത്ഥ വിശ്വാസി പറയും, അതെനിക്ക് പാടില്ലാത്തതാണ്, അതെനിക്ക് ചെയ്യാൻ പാടില്ലാത്തതാണ്, ഇതിലൂടെ എനിക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. അപ്പൊ ചില ചാനൽ ചർച്ചകളിലൊക്കെ ചോദിക്കും പലതിനെ കുറിച്ചും, DJ പാർട്ടികളെ കുറിച്ച്, ഡാൻസുകളെ കുറിച്ച്, ഇടകലർന്നുള്ള നൃത്തങ്ങളെ കുറിച്ച്, ആ ഹൈസ്കൂൾ തലങ്ങളിൽ, ഹയർ സെക്കൻഡറി തലങ്ങളിൽ, ആ ഡിഗ്രി തലങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾ, കുറച്ച് കുട്ടികൾ ഒന്ന് ആണും പെണ്ണുമൊക്കെ ഇടകലർന്ന് നൃത്തമാടിയാൽ എന്താ നിങ്ങൾക്ക് ഇത്ര പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ വിശ്വാസം അതിന് അനുവദിക്കുന്നില്ല. അനുവദിക്കാത്തതിന് ചില കാരണങ്ങളുമുണ്ട്. വെറുതെ അങ്ങ് അരുത് എന്ന് പറയുകയില്ല. DJ പാർട്ടികൾ നടക്കുമ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണേ എന്ന് പറയുന്നത് അല്ലേ? ഗവൺമെന്റ് പോലും പറഞ്ഞില്ലേ DJ പാർട്ടികൾ നടക്കുന്ന സ്ഥലത്ത് ആ നടക്കുന്ന സമയം, അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന സമയം നിങ്ങൾ എക്സൈസ് വിഭാഗത്തെ അറിയിക്കണമെന്ന്. ഇവിടുത്തെ ഇന്ന് ഭരിക്കുന്ന ഗവൺമെന്റും മുമ്പ് ഭരിച്ച ഗവൺമെന്റും ഒക്കെ ഈ കോളേജ് തലങ്ങളിൽ പഠിക്കുന്ന, ക്യാമ്പസുകളിൽ പഠിക്കുന്ന യൂണിയനുകളോടും പ്രിൻസിപ്പൾമാരോടും പറയുന്നത് എന്തിനാ? എന്തേ DJ പാർട്ടി നടക്കുമ്പോ എക്സൈസ് വിഭാഗത്തെ അറിയിക്കുന്നത് എന്തിനാ? DJ പാർട്ടി നടക്കുന്ന സ്ഥലത്ത് ആളുകൾക്ക് ഇങ്ങനെ ഉറഞ്ഞു തുള്ളണമെങ്കിൽ അവർക്ക് ചില ലഹരി വേണ്ടി വരും, അവർക്ക് ചില മദ്യം വേണ്ടി വരും, അത് വിചാരിച്ച ലിമിറ്റുകൾ മറികടന്നു പോകും,
അതുകൊണ്ട്

0: ഈ ഡിപ്പാർട്ട്മെന്റിനെ നിങ്ങൾ വിവരമറിയിക്കണം, അവരുടെ ശ്രദ്ധയുണ്ടാകണം. ഒരുപക്ഷേ കൺട്രോൾ ചെയ്യേണ്ടി വന്നാൽ അവരുടെ ഇടപെടലുകൾ ഉണ്ടാകേണ്ടി വരും അല്ലേ? ഇത് പ്രിയപ്പെട്ടവരെ, ഗവൺമെന്റ് പോലും നമ്മുടെ കോളേജുകളിലേക്കും സ്കൂൾ തലങ്ങളിലേക്കും അറിയിച്ചിട്ടില്ലേ? എന്തുകൊണ്ടാണ് അറിയിക്കേണ്ടി വന്നത്? ഇസ്ലാം അവിടെ ഇടപെട്ടിട്ടുണ്ട്. ആ ഇസ്ലാം അതിനെ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. പ്രവാചകൻ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മദ്യത്തെക്കുറിച്ച്, മയക്കുമരുന്നിനെ കുറിച്ച്, ലഹരിയെ കുറിച്ച് പറഞ്ഞ സ്ഥലത്ത് രണ്ടു മൂന്ന് ശക്തമായ പ്രയോഗങ്ങൾ നടത്തി. ചിന്തനീയമായ പ്രയോഗങ്ങളാണ്, ആലോചനാ നിമഗ്നരായി പോകുന്ന പ്രയോഗങ്ങളാണ്. അതിലൊന്നെന്താ പറഞ്ഞെന്നറിയോ? അൽ ഹംറ എന്ന് പറഞ്ഞാൽ ലഹരി ഉണ്ടാക്കുന്ന ഏത് കാര്യത്തിനും അൽ ഹംറ എന്ന് അറബിയിൽ പറയാം. കള്ളാവാം, കഞ്ചാവാകാം, മയക്കുമരുന്നാകാം, MDMA ആകാം, ഏത് തരത്തിലുള്ളതുമാകാം. എന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമ്മുൽ ഖബായിസ്, അത് സർവവൃത്തികേടുകളുടെയും നീചവൃത്തികേടുകളുടെയും അതുപോലെ തന്നെ നീചത്വത്തിന്റെയും തോന്നിവാസങ്ങളുടെയും മാതാവാണ് ഈ ലഹരി എന്ന് പറയുന്നത്. ആരാ പറഞ്ഞത്? അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് ലഹരി അടിച്ച്, മയക്കുമരുന്നടിച്ച്, കഞ്ചാവടിച്ച്, MDMA അടിച്ച് സ്വന്തം മാതാവിനെ കുത്തിക്കൊല്ലുന്നത് കണ്ടിട്ട് പറഞ്ഞതല്ല, അല്ല, തന്റെ സഹപാഠികൾ ഒരേ ബെഞ്ചിൽ ഇരിക്കുന്ന കുട്ടിയെ ബോധമില്ലാതെ അവന്റെ നെഞ്ചത്ത് കല്ലെടുത്ത് കുത്തുന്നു, അവന്റെ തലടിച്ച് പൊട്ടിക്കുന്നു, അല്ലേ? ചെറിയ ചെറിയ നിസ്സാരമായ പ്രശ്നങ്ങൾക്ക് ഒരു ട്യൂഷൻ സെന്റർ, ഇപ്പുറത്തൊരു ട്യൂഷൻ സെന്ററുമായി ഉണ്ടാകുന്ന അടിയിൽ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ റമദാനിന്റെ ഒന്നാമത്തെ ദിവസമാണ് കോഴിക്കോട് ജില്ലയിൽ താമരശ്ശേരിയുടെ അടുത്ത് ഷഹബാസ് എന്ന് പറയുന്ന കുട്ടി ലോകത്തുനിന്ന് വിട പറഞ്ഞു പോകുന്നത്. അല്ലേ അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നത്, ഈ പുതിയ 2025 ലോകത്തല്ല, 1400 വർഷങ്ങൾക്ക് മുമ്പാണ് പറയുന്നത്. സർവവൃത്തികേടുകളുടെയും തോന്നിവാസങ്ങളുടെയും മാതാവാണ് ഈ ലഹരി എന്ന് പറയുന്നത്, മദ്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ തൊട്ടുപോകരുത് എന്ന് പറയുമ്പോൾ കാരണങ്ങളുണ്ട് എന്നാണ് ഞാൻ ഈ പറയുന്നത്. രണ്ടാമത്തെ പ്രയോഗം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയത് എന്താ? മിഫ്താഹുശ്ശർ എന്നാണ്, കള്ളിനെ കുറിച്ച്, ലഹരിയെ കുറിച്ച് പറഞ്ഞത്. അത് സർവത്തിന്മകളുടെയും താക്കോലുകളാണ്, സർവത്തിന്മകളുടെയും താക്കോലുകളാണ്. ഏത് വൃത്തികേടുകൾ, തട്ടിക്കൊണ്ടുപോകലുകൾ, പോരാ, ബലാത്സംഗങ്ങൾ, സ്ത്രീ പീഡനങ്ങൾ ഒക്കെ പരിശോധിച്ചോളൂ നിങ്ങൾ, അവിടെയൊക്കെ കടന്നു വരുന്നു. എന്ത്? ഈ ലഹരിയുടെ പങ്ക് കടന്നു വരുന്നു. അതുകൊണ്ട് സർവത്തിന്മകളുടെയും താക്കോലാണ് ലഹരി എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ അരുത് എന്ന് പറഞ്ഞു. അത് DJ പാർട്ടിയിൽ ഉപയോഗിക്കുന്നു. വിദേശ വാർത്ത വന്നില്ലേ, ഒരു കുഞ്ഞ്, ഒരു ചെറുപ്പക്കാരൻ തന്റെ കൂട്ടുകാരുമൊത്ത്, പ്രിയപ്പെട്ടവരെ, വീട്ടിൽ നടന്ന കോപ്രായങ്ങളെ വലിയ വാർത്തയാക്കി. എന്തായിരുന്നു ആ വാർത്ത? നല്ല ചെറുപ്പക്കാരനായ ഒരു മോന്റെ കയ്യിൽ, അമ്മ തന്റെ കയ്യിൽ, ഈ കുഞ്ഞിന്റെ കയ്യിലുള്ള മൊബൈലിൽ വൃത്തികേട് കണ്ടുകൊണ്ടിരിക്കുമ്പോ ആ മകനെ നൊന്തു പ്രസവിച്ച് അവനെ ഈ കൗമാരക്കാരനായി വളർത്തിക്കൊണ്ടുവരാൻ ത്യാഗപരിശ്രമങ്ങൾ നടത്തിയ ആ അമ്മ അവന്റെ കയ്യിൽ നിന്ന് ആ മൊബൈൽ അങ്ങ് പിടിച്ചു വാങ്ങിയതിന് എന്താ അവൻ ചെയ്തതെന്നറിയുമോ? ആ അമ്മയുടെ നെറ്റിക്ക് നേരെ തോക്ക് ചൂണ്ടി. ഈ അമ്മ വിചാരിച്ചു തമാശ കാണിക്കുകയാണ് എന്ന്, ഇല്ല, വലിച്ചു അതെ. എന്നിട്ട് അമ്മയുടെ നെറ്റിത്തടത്തിലേക്ക് നൊന്ത് പ്രസവിച്ച് ആ കുഞ്ഞുമോൻ തന്റെ മടിയിൽ കിടന്നപ്പോ, തൊട്ടിലിൽ കിടന്നപ്പോ, കട്ടിലിൽ കിടന്നപ്പോ ഉമ്മ വെച്ച നെറ്റിത്തടത്തിലേക്ക് യാതൊരു പ്രയാസവും ഇല്ലാതെ അമ്മയുടെ നെറ്റിത്തടത്തിലേക്ക് വെടി ഉതിർത്ത് അമ്മയെ കൊന്ന് ആ കട്ടിലിന്റെ ചുവട്ടിലേക്ക് അമ്മയെ നീക്കിക്കിടത്തി. കർട്ടനങ്ങ് തൂക്കിയിട്ട് തന്റെ കൂട്ടുകാരെ വിളിച്ച് നന്നായി ലഹരി ഉപയോഗിച്ച് DJ പാർട്ടി നടത്തി. ഒന്നല്ല, രണ്ടല്ല, മൂന്ന് ദിവസം അയൽവാസികൾക്ക് സംശയമായി, അമ്മയെ കാണുന്നില്ല. ചില ദുർഗന്ധങ്ങളൊക്കെ വിട്ടുനിന്ന് വരാൻ തുടങ്ങി. അയൽവാസികൾ ഇടപെട്ടു, പോലീസ് ഉദ്യോഗസ്ഥന്മാർ കടന്നു വന്നു, ഇവരെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നു. 3 ദിവസം മുമ്പ് നൊന്ത് പ്രസവിച്ച അമ്മയെ വെട്ടിയുതിർത്ത് കൊന്ന് കട്ടിലിന്റെ ചുവട്ടിലേക്ക് മാറ്റിക്കിടത്തിയ ഈ മോന്റെ വാർത്ത നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇത് മിഫ്താഹുശ്ശറാണ്, ഇത് സർവത്തിന്മകളുടെയും താക്കോലാണ്, ഉമ്മുൽ ഖബായിസ് സർവമ്ലേച്ഛതകളുടെയും മാതാവാണ് ഈ ലഹരി എന്ന് പറഞ്ഞപ്പോ ഇതൊക്കെ ആളുകൾക്ക് എങ്ങനെയാണ് ഉൾക്കൊള്ളാൻ സാധിക്കാതെ പോകുന്നത് എന്ന് ആശ്ചര്യപരിതമായി ഞാൻ ചിന്തിച്ചു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഭരിക്കുന്ന ഗവൺമെന്റ് ഈ LDF ഗവൺമെന്റ് ആണെങ്കിലും UDF ഗവൺമെന്റ് ആണെങ്കിലും ഇന്ന് എന്താ പ്രഖ്യാപനങ്ങൾ വന്നിട്ടുള്ളത്? എല്ലാ ഹയർ സെക്കൻഡറി തലങ്ങളിലും ലഹരിക്കെതിരെ ക്ലാസ്സിൽ കയറി സംസാരിക്കണം. നല്ല കാര്യമാണ്, നമ്മൾ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്നു, അതാണ് വേണ്ടത്. പക്ഷേ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ബാറുകളില്ലാത്ത സ്ഥലത്ത് ബാറുകൾ തുറക്കുകയാണ്, മദ്യഷാപ്പുകളില്ലാത്ത സ്ഥലത്ത് മദ്യഷാപ്പുകൾ തുറക്കുകയാണ്, വിദേശമദ്യം കിട്ടാത്ത ചെറിയ ടൗണുകളിൽ വരെ വിദേശമദ്യങ്ങൾ കിട്ടാനുള്ള കൗണ്ടറുകൾ തുറക്കുകയാണ്. എന്നിട്ടോ ഓരോ സ്കൂൾ തലങ്ങളിലും ചെന്ന് ലഹരിക്കെതിരെ ക്ലാസ് എടുക്കുകയാണ്. നിയമപാലകരോട് പറയുകയാണ് കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസ് കൊടുക്കണമെന്ന്. ഇത് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി വച്ചിട്ട് ബോധവൽക്കരണം മാത്രം കൊടുത്താൽ മതിയോ? അതിനുള്ള സാഹചര്യങ്ങൾ അറുത്തു മാറ്റേണ്ടതല്ലേ? അല്ലേ പ്രിയപ്പെട്ടവരെ, ഒരു നാശം എന്റെ കുഞ്ഞിന് എന്റെ കുടുംബത്തിന് വരാൻ സാധ്യതയുണ്ട് എന്നറിയുന്ന ഒരു സാഹചര്യത്തെ വീടിന്റെ തൊട്ട് മുമ്പിൽ നിർത്തിയിട്ട് ബോധവൽക്കരണ ക്ലാസ് മാത്രം കൊടുത്താൽ മാറുമോ? മനുഷ്യന്റെ മനസ്സ് മാറുമോ? ആ സാഹചര്യങ്ങളെ ഇല്ലാതെയാക്കണ്ടേ? ഞാനിതൊരു ചിന്തക്കു വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. ഇതാണ് നമ്മുടെ നാട്ടിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു ഭാഗത്ത് ഇത്തരത്തിലുള്ള സൗകര്യങ്ങളെല്ലാം ഒരുങ്ങുന്നു, എന്നിട്ടും മറുഭാഗത്ത് കുട്ടികളെ നാം ഉപദേശിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ ഉപദേശം നിർത്താൻ പറ്റുകയില്ല. എല്ലാ നിർത്തികേടുകൾക്കിടയിലും മുന്നോട്ട് പോകുന്ന ഒരാളുടെ മനസ്സിലും നന്മയുടെ ധാർമ്മികതയുടെ കാര്യങ്ങൾ കടന്നു വരാം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഡയലോഗ് ലിബറൽ ഫാസിസത്തിനെതിരെ ഭാഗം 1, അവതരിപ്പിച്ചത് ശിഹാബ് എടക്കര.

0: ചൈനീസ് വിഭവങ്ങളും അറേബ്യൻ ഫുഡും തായ് ഭക്ഷണ വിശേഷങ്ങളുമൊക്കെ പരസ്യവാചകങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ അതുള്ള ഹോട്ടലുകൾ തേടി കുടുംബസഹിതം നാം പോകാറുണ്ട്. ഭക്ഷണം കഴിക്കും മുമ്പ് എല്ലാ ഭക്ഷണങ്ങളും ഒന്നിച്ചു വെച്ച് ഫോട്ടോ എടുത്ത് അത് കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. കുടുംബ ഗ്രൂപ്പുകളിൽ ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കുന്നുണ്ടോ, ആ ഭക്ഷണം കഴിക്കാൻ ആരോഗ്യപരമായ കാരണങ്ങളാൽ കഴിയാത്ത പലരും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്ത പല കുടുംബങ്ങളും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ പാകം ചെയ്യാൻ അറിയാത്ത കുടുംബിനികളുള്ള വീടുകൾ അതിലുണ്ട്. നമ്മൾ സ്വയമുണ്ടാക്കിയതോ ഹോട്ടലുകളിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതോ ആയ ഭക്ഷണങ്ങളുടെ ഫോട്ടോകൾ മുഴുവൻ കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ചിലർക്കെങ്കിലും അത് നൊമ്പരങ്ങൾ കൈമാറുന്നുണ്ടോ എന്ന് ആലോചിക്കാൻ നമുക്ക് സാധിക്കണം. അതല്ലെങ്കിൽ അത്തരം ആളുകളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു പുതിയ ജീവിത സമീപനത്തിന് തുടക്കം കുറിക്കാൻ നമുക്ക് പറ്റണം. കുടുംബ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും സഹപ്രവർത്തകരുള്ള ഗ്രൂപ്പുകളിലുമൊക്കെ പോസ്റ്റ് ചെയ്യപ്പെടുന്ന ഫോട്ടോകളും വീഡിയോകളുമൊക്കെ നമ്മുടെ സാമൂഹിക പരിസരത്തുണ്ടാക്കുന്ന അരക്ഷിതാവസ്ഥകളെക്കുറിച്ചുള്ള കൃത്യമായ അറിവും ബോധ്യവും ഇത്തരം പല കാര്യങ്ങളിൽ നിന്നും നമ്മെ വിലക്കുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് വളരെ ഗൗരവതരമായ ഒരു ചിന്തക്ക് ഇത്തരമൊരു മേഖലയിൽ നാം സന്നദ്ധമാവുകയാണെങ്കിൽ അത് പുതിയ തിരിച്ചറിവും തിരുത്തലും നൽകുന്ന ഒരു ദൗത്യമായിരിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും.
1: പീസ് റേഡിയോ, സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
2: വിദ്യാർത്ഥിനികളുടെ മെഡിക്കൽ പഠനത്തിന് ധനസഹായം. സംസ്ഥാനത്തെ മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ പഠിക്കുന്നതും മാതാവിനെയോ പിതാവിനെയോ അല്ലെങ്കിൽ ഇരുവരെയും നഷ്ടപ്പെട്ടതുമായ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥിനികൾക്ക് ധനസഹായം അനുവദിക്കുന്ന പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 0471 273 7252. സർക്കാർ വിദ്യാർത്ഥിനികളുടെ മെഡിക്കൽ ധനസഹായം സംബന്ധിച്ച അന്വേഷണങ്ങൾക്കായി e-grants.kerala.gov.in സന്ദർശിക്കുകയുമാവാം.
3: ഇനി നിങ്ങൾക്കും ചോദിക്കാം ഡോക്ടറോട്. നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ ആരോഗ്യ സംബന്ധമായ സംശയങ്ങൾ തീർക്കാനായി ഇനി ഡോക്ടർക്ക് ബുക്കിംഗ് എടുക്കേണ്ട. സമയവും പണവും ചിലവാക്കി എങ്ങും പോകേണ്ടതില്ല. സന്ദേശങ്ങൾ ടെക്സ്റ്റ് മെസ്സേജായോ വോയിസ് ആയോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് സംവിധാനത്തിലൂടെ ചോദിക്കൂ. ദിവസങ്ങൾക്കകം നിങ്ങളുടെ മറുപടി പീസ് റേഡിയോയിലൂടെ നിങ്ങൾക്ക് ശ്രവിക്കാം. പീസ് റേഡിയോ, ഡോക്ടറോട് ചോദിക്കാം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്കൊക്കെ ദീനിനെ കുറിച്ച് അറിയുമെന്ന് ചോദിച്ചാൽ അറിയുന്ന നമ്മളൊക്കെ പറയാം. പക്ഷെ ദീനിൻ്റെ ഏതെങ്കിലും ഒരു വശത്തെ കുറിച്ച് വ്യക്തതയോടുകൂടെ അറിയുമെന്ന് ചോദിച്ചാൽ പലപ്പോഴും നമുക്കറിയില്ല. കാരണം നമ്മുടെ പഠനങ്ങളൊന്നും അങ്ങനെ വ്യവസ്ഥാപിതമായൊരു പഠനമല്ല. അതുകൊണ്ട് ചിലതെല്ലാം അറിയാം, ചിലതെല്ലാം അറിയില്ല, ചിലതെല്ലാം പൂർണ്ണമാണ് അപൂർണമാണ്, അങ്ങനെയാണ് പോകുന്നത്. അപ്പം അതിന് പരിഹാരം നിലക്കാണ് നമ്മുടെ റേഡിയോക്ക് കീഴിൽ ലൈഫ് കോഴ്സ് നമ്മൾ പ്ലാൻ ചെയ്തത്. നമ്മൾ പലപ്പോഴും ഇങ്ങനത്തെ കേൾക്കുമ്പോൾ ചേരണം വിചാരിക്കും, പിന്നെ ചേരാതിരിക്കുമ്പോൾ റേഡിയോയിൽ നിന്ന് നേരിട്ട് നിങ്ങൾക്ക് ഇത് പങ്കെടുക്കാൻ പറ്റും. അപ്പോൾ പഴയ കാലങ്ങളിലൊക്കെ പലപ്പോഴും ക്ലാസ്സിലൊക്കെ വലിയ പരീക്ഷയിൽ മാർക്ക് നേടിയ പല ആളുകളും പിന്നെ പഠിക്കാൻ അവസരമില്ലാതെ പോയ ആളുകളുണ്ടായിരിക്കും. നമ്മുടെ ആ ഒരു കഴിവും ആ ഒരു ബുദ്ധിയൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടി തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതും കൂടെ ഒരു സൗകര്യം ഈ കോഴ്സിലുണ്ട്. ആധികാരികമായ ഒരു കണിശമായ ഒരു പഠനമാണിത്. അതുകൊണ്ട് തന്നെ അതിൽ നമ്മൾ പങ്കെടുക്കാനും മറ്റുള്ളവരെ പങ്കെടുപ്പിക്കാനും നമ്മൾ പരമാവധി
4: ശ്രമിക്കും.
2: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി. തിരുമൊഴികൾ ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ. ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ. അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ പഠനത്തിനായി പീസ് റേഡിയോ ഒരുക്കുന്ന പ്രോഗ്രാമാണ് ഹിഫ്ളുൽ ഖുർആൻ. ഇന്നത്തെ ഹിഫ്ളുൽ ഖുർആനിലൂടെ സൂറത്തുൽ ഫതഹിലെ 26-ാം വചനം നമുക്ക് മുൻപിൽ ക്ലാസ് എടുക്കുന്നു ഹാഫിൽ ജാഫർ സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ ഫത്ഹിലെ 26-ാം ആയത്തിൻ്റെ അവസാന ഭാഗമാണ് ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ മനഃപ്പാഠമാക്കുന്നത്. ചുരുങ്ങിയ ഈ സമയം പൂർണ്ണമായി ശ്രദ്ധിക്കുകയും മനഃപ്പാഠമാക്കുകയും ചെയ്യണമെന്ന് ആമുഖമായി എല്ലാവരെയും ഉണർത്തുകയാണ് അല്ലാഹു. എല്ലാവർക്കും അവൻ്റെ കലാമ കൃത്യമായി മനഃപ്പാഠമാക്കാനും അത് ജീവിതത്തിൽ നിലനിർത്താനുമുള്ള തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് നമ്മുടെ പാരായണത്തിലേക്ക് പ്രവേശിക്കുകയാണ്.

0: ഇരുപത്തിയാറാമത്തെ ആയത്ത് വരെയാണ് നമ്മൾ മനഃപ്പാഠമാക്കി കഴിഞ്ഞത്. എല്ലാ ദിവസവും ആദ്യ വചനം മുതൽ നിരന്തരമായി നമ്മൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ മനഃപ്പാഠത്തിൻ്റെ നിലനിൽപ്പിന് അനിവാര്യമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. അള്ളാഹു എല്ലാവർക്കും കൃത്യമായി പഠിച്ചത് മനസ്സിൽ നിലനിൽക്കാനുള്ള കഴിവ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയിൽ നമ്മെ കൂടി ഉൾപ്പെടുത്തുമെന്ന പ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇന്ന് അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടുകഴിഞ്ഞത് ഹിഫ്ളുൽ ഖുർആൻ. ഇന്നത്തെ ഹിഫ്ളുൽ ഖുർആനിലൂടെ നാം പഠിച്ചത് സൂറത്തുൽ ഫത്ഹിലെ 26-ാം വചനമാണ്. നമുക്കായി ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: കിടപ്പ് രോഗികൾക്കും വയോധികർക്കും പീസ് റേഡിയോ ഒരു കൂട്ടിരിപ്പുകാരനാണ്. ശാരീരിക രോഗങ്ങൾക്കും മാനസിക ദുഃഖങ്ങൾക്കും ആശ്വാസം പകരുന്ന ഒരു ഉറ്റമിത്രം, അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു സാന്ത്വനം. ഈ ശബ്ദപ്രവാഹം അവർക്ക് ആശ്വാസം പകരുമ്പോൾ അതിന്റെ ഒരു പുണ്യം നിങ്ങൾക്കും ലഭിക്കുക തന്നെ ചെയ്യും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ ശ്രോതാക്കൾ, ഇനി കേൾക്കുന്നത് തിരുനബിയോടൊപ്പം. നിങ്ങൾ പള്ളിയിലേക്ക് പോകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ രീതിയിലാണോ? നമ്മോട് സംസാരിക്കുന്നത് റസീൻ വേങ്ങര.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഇറബിറം നിറഞ്ഞ സത്യവിശ്വാസി സുഹൃത്തുക്കളെ, സർവലോകരക്ഷിതാവായ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും സൂക്ഷിക്കണമേ എന്ന് സ്വമേധയെ എന്നോടും ഉപദേശിയാൻ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്. ദീനിൻ്റെ പേരിൽ വസിയത്ത് ചെയ്യുകയാണ്. നാഥൻ അത്തരക്കാര്യം നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മനുഷ്യൻ്റെ സത്ത എപ്പോഴും ആവശ്യപ്പെടുന്നതിന് നാഥൻ്റെ കൽപ്പനകൾക്ക് അനുസൃതമായ ജീവിതമാണ്. എന്നാൽ ദേഹേച്ഛകളുടെ കെട്ടടികൾക്കുള്ളിൽ അകപ്പെട്ടു പോകുന്ന മനുഷ്യൻ കൽപ്പനകൾ അറിയാമെങ്കിലും അവ ഹൃദയത്തിലേറ്റാനും ജീവിതത്തിൽ പുലർത്താനോ സാധിക്കാതെ പോകുന്നു എന്നതാണ് വാസ്തവം. ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ അതിപ്രധാനമായ നമസ്കാരം അതിൻ്റെ നിശ്ചിത സമയത്ത് നിർവഹിക്കുക എന്നത് തന്നെ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഏറ്റവും ഉത്തമമായ പ്രവൃത്തി ഏതാണെന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞത് അസ്സലാത്തു അലാ വഖ്തിഹ, നമസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിക്കുക എന്നതായിരുന്നു. അതുകൊണ്ട് നമസ്കാരം സമയത്ത് നിർവഹിക്കുന്നതോടൊപ്പം തന്നെ അതിലേക്കുള്ള നമ്മുടെ യാത്രയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മര്യാദയോടായിരിക്കണം. പള്ളിയിലേക്ക് പോകുന്ന ഓരോ ചുവടിനും നമ്മുടെ ഓരോ പാപങ്ങളെ മായ്ക്കുമെന്ന് ഇഹ്ദാഹുമാ തഹത്തു ഖതീഅ വൽ ഉഖ്റാ തർഫഉ ദറജ, നമ്മുടെ ഒരു ചുവട് ഒരു തെറ്റ് മായ്ക്കുകയും മറ്റൊരു ചുവട് ഒരു പദവി ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ പള്ളിയിലെത്തുന്നതിൻ്റെ മഹത്വം മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ആളുകൾ അതിനായി ലസ്തബഖോ ഇലൈഹി, ആളുകൾ അതിനായി മത്സരിച്ചിട്ടുമായിരുന്നു എന്ന് പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം പലപ്പോഴും വരാറുണ്ട്, നമ്മൾ എങ്ങനെയാണ് പള്ളിയിലേക്ക് പോകേണ്ടത്, എങ്ങനെയാണ് പള്ളിയിലേക്ക് ചെല്ലേണ്ടത് എന്നുള്ള, ഓടിച്ചെന്ന് പള്ളിയിലേക്ക് ചെല്ലാൻ പറ്റുമോ, അല്ലേ റുക്കു നഷ്ടപ്പെടുമോ, റക്അത്ത് നഷ്ടപ്പെടുമോ എന്ന ഭയത്തിൽ, അല്ലെങ്കിൽ മൻ അദ്രക റക്അത്ത മിന സ്വല ഫഖദ് അദ്രക സ്വല, ആരെങ്കിലും നമസ്കാരത്തിൽ നിന്ന് റക്അത്ത് ലഭിച്ചാൽ അവൻ നമസ്കാരം ലഭിച്ചു എന്ന ഹദീസിന് തെളിവ് പിടിച്ചു പലരും പള്ളിയിലേക്ക് ഓടി വരുന്ന നമ്മൾ കാണാറുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിൻ്റെ മറുവശം കൂടി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ കിതാബുൽ അദാൻ, ബാബു മാ അദ്രക മിന സ്വലാത്തി ഫൽ യുസല്ലി വമാ ഫാതഹു ഫൽ യുതിം എന്ന ബാബിന് കീഴെ കൊണ്ടുവരുന്ന ഹദീസ് ഇവിടെ ഏറെ പ്രസ്താവനക്കർഹമാണ്. ആ ഹദീസ് പ്രകാരമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇദാ ഉഖീമത്തി സ്വലാ ഫലാ തൂഹാ തസ്അഉൻ, നമസ്കാരത്തിനായി ഇഖാമത്ത് നിർവഹിക്കപ്പെട്ടാൽ നിങ്ങൾ ധൃതിയിൽ ഓടി വരരുത്. വഅതൂഹാ തംശൂൻ, നടന്നുകൊണ്ട് വരിക. വഅലൈക്കും സക്കീന, നിങ്ങൾ ശാന്തത പാലിക്കുക. ഫമാ അദറക്തും ഫസല്ലു, ഇമാമിനോടൊപ്പം നിങ്ങൾക്ക് ലഭിച്ച ഭാഗമേതോ അതിനെ നമസ്കരിക്കുക. ഉമാ ഫാത്തക്കും ഫാത്തിമു, നഷ്ടപ്പെട്ടത് പിന്നീട് പൂർത്തീകരിക്കുക. പണ്ഡിതന്മാർ ഈ ഹദീസിൻ്റെ വിശദീകരണത്തിൽ പറയുന്നത്, നമസ്കാരത്തിലേക്ക് ശാന്തതയോടും ഗൗരവത്തോടും കൂടി വക്കാറോടും കൂടി വരുന്നത് മുസ്തഹബാണ് എന്നാണ് പഠിപ്പിച്ചത്. മറിച്ച് ഓടിയും ധൃതി പിടിച്ചും വരുന്നത് നഹിയാണ്, വിരോധിക്കപ്പെട്ടതാണ് എന്നുകൂടി പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. എന്താണ് ഈ നിരോധിച്ചത് കൊണ്ടുള്ള ഉദ്ദേശം? ലേ ഫൽ മുറാദ് ബിന്നഹി അനി സഈ, ഇവിടെ സഈ എന്ന് നിരോധിച്ചത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ ഇസ്റാഉ അല്ലദീ തദ്ഹബു മഅഹു അൽ വഖാർ, നമ്മുടെ വേഗത കാരണത്താൽ, നമ്മുടെ ധൃതി കാരണത്താൽ നമ്മുടെ ശാന്തതയെയും നമ്മുടെ വഖാറിനെയും നഷ്ടപ്പെടുത്തുള്ള തരത്തിലുള്ള ധൃതിയോടുകൂടിയുള്ള നടത്തത്തെയാണ് ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചത്. അതുകൊണ്ട് റുക്കു നഷ്ടപ്പെടുമോ എന്ന ഭയത്താലും നമ്മൾ ഓടേണ്ടതില്ല. നമസ്കാരം നഷ്ടപ്പെടാതിരിക്കാൻ ശ്രമിക്കണം. പക്ഷേ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ശാന്തതയെയും ഗൗരവത്തെയും നഷ്ടപ്പെടുത്തിക്കൊണ്ടാകരുത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു നമസ്കാരം നഷ്ടപ്പെടുമോ എന്ന ഭയത്താൽ പിന്നിൽ നിന്ന് റുക്കു ചെയ്ത് മുന്നിലെ സഫിലേക്ക് എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ താല്പര്യത്തിൽ നിരസിക്കാതെ പറഞ്ഞത് സാദക്കല്ലാഹു ഹിർസ, അള്ളാഹു നിന്റെ ആഗ്രഹത്തെ വർദ്ധിപ്പിച്ചു തരട്ടെ. എന്നാൽ അദ്ദേഹം ചെയ്ത രീതിയെ തിരുത്തിക്കൊണ്ട് പറഞ്ഞു, വലാ തഅത്, ഇനി അങ്ങനെ ചെയ്യരുതിട്ടോ. അതിനാൽ നമസ്കാരം ലഭിക്കണമെന്ന താല്പര്യം നല്ലതാണ്, പക്ഷേ അതിനായി ഓടിച്ചാടി നമസ്കാരത്തിലേക്ക് വരുന്നത് പ്രവാചകൻ പഠിപ്പിച്ച രീതിയല്ല. നമ്മൾ ഓടി വന്ന് പെട്ടെന്ന് നമസ്കാരത്തിലേക്ക് കയറുമ്പോൾ നമ്മുടെ ഹൃദയമെടുപ്പും ശ്വസനവും ഒക്കെ ക്രമാതീതമായി കൂടിയിട്ടുണ്ടാകും. ശരീരം അപ്പോൾ പൂർണ്ണമായ ശാന്തത കൈവരിച്ചിട്ടുണ്ടാകില്ല. അതുകൊണ്ട് നമസ്കാരത്തിലെ ശ്രദ്ധയും ശാന്തതയും ലഭിക്കാൻ ശാന്തമായി ഓടാതെ നടന്നു വരുന്നതാണ് കൂടുതൽ അനുയോജ്യമെന്നർത്ഥം. ഇവിടെ മറ്റൊരു പ്രധാനം, അറിയാതെയെങ്കിലും ഇമാം റുക്കൂഇൽ എത്തിയ സന്ദർഭത്തിൽ ഓടി വന്ന് റുക്കൂഇ ചെയ്യുക എന്നത് പല ആളുകളിലും നമ്മൾ കാണാറുണ്ട്. നമ്മൾ യഥാർത്ഥത്തിൽ ഭയക്കേണ്ടത് ഏതെങ്കിലും സൃഷ്ടികളെയല്ല, ആരെങ്കിലും കാണുമോ എന്നുള്ള, അതല്ലെങ്കിൽ ആരെങ്കിലും കാണിച്ച് ഞാൻ നിസ്കരിക്കുന്നവനാണ് എന്ന് തെളിയിക്കാനല്ല, മറിച്ച് നമ്മുടെ സൃഷ്ടാവിനെയാണ്, നമ്മുടെ ഉടമയെയാണ്. അടിമ എപ്പോഴും നമ്മുടെ ഉടമയെയാണ്. അടിമ എപ്പോഴും ഉടമയുടെ വാക്കിനെ അനുസരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഉടമയുടെ കൽപ്പനകളെ പ്രാവർത്തികമാക്കുവാൻ ഞാനും നിങ്ങളും പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
4: മാഷാഅല്ലാഹ്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. നിങ്ങൾ പള്ളിയിലേക്ക് പോകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ രീതിയിലാണോ? ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് റസീൻ വേങ്ങരയാണ്.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം കൂടുതൽ പുതുമകളുമായി മോർണിംഗ് ലൈവ് ഷോ. ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സദ്വൃത്താന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, പ്രവാചകകാലത്തിന്റെ സ്മരണ പുതുക്കി ജീവിതത്തിന് ധർമ്മബോധം വളർത്തുന്ന അനുഭവങ്ങളും ചരിത്രങ്ങളും കഥയുമായി, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിന് നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ നിങ്ങളിലേക്ക്. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ, രാത്രിയിലെ മര്യാദകൾ, ഭാഗം 1. ക്ലാസ് എടുക്കുന്നത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വതആല ധാരാളം അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. അല്ലാഹു തന്നെ പറയുന്നത് വ ഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹ, അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ ശ്രമിച്ചാൽ നിങ്ങൾക്കതിന് സാധിക്കുകയില്ല എന്നാണ്. വഫിൽ അർദി ആയാതുല്ലിൽ മുഖിനീൻ, ദൃഢവിശ്വാസമുള്ളവർക്ക് ഭൂമിയിൽ ധാരാളം അനുഗ്രഹങ്ങളുണ്ട്. വഫി അംഫുസിക്കും, നിങ്ങളുടെ ശരീരത്തിൽ തന്നെയുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ഒരുപാടാണ്. ആ അനുഗ്രഹങ്ങൾക്ക് അല്ലാഹുവിന് നന്ദി കാണിക്കുവാൻ വിശ്വാസികളായ നമുക്ക് കഴിയണം. അല്ലാഹുവിനോട് നന്ദി കാണിക്കുന്ന മേഖലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഉത്തമമായ മാതൃകയാണ്. സിയാദ് റളിയല്ലാഹുഅൻഹു അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു റിപ്പോർട്ടിൽ കാണാം, അദ്ദേഹം പറയുകയാണ്, സമീഅത്തുൽ മുഗീറത്ത റളിയല്ലാഹുഅൻഹു യഖൂൽ, മുഗീറ റളിയല്ലാഹുഅൻഹു പറയുന്നത് ഞാൻ കേട്ടു, ഇൻ കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ ലയഖൂം ലിയുസല്ലി ഹത്താ തരിമു ഖദമാഹു ഔ സാഖാഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമസ്കരിക്കുമ്പോൾ അവിടുത്തെ മടമ്പിൽ നീര് വരുമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുമായിരുന്നു. ഫയുഖാലു ലഹു, അപ്പോൾ അവിടുത്തോട് ചോദിക്കപ്പെട്ടു, എന്തിനാണ് ഈ രൂപത്തിൽ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഫയഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി, അഫല അകൂനു അബ്ദൻ ശകൂറ, ഞാനൊരു നന്ദിയുള്ള അടിമയാകേണ്ടേ എന്നാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ മുഴുവൻ പാപങ്ങൾ അല്ലാഹു പൊറുത്തുകൊടുത്ത, സ്വർഗത്തിലേക്കാദ്യം പ്രവേശിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല സന്തോഷവാർത്ത അറിയിച്ച, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഖലീലായി തിരഞ്ഞെടുത്ത ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും കാലിൽ നീരുകെട്ടുമാറി രാത്രി നമസ്കരിച്ചിരുന്നത് അല്ലാഹുവിനോടുള്ള നന്ദി പ്രകടിപ്പിക്കലാണ് എന്ന് പറഞ്ഞുവെങ്കിൽ, പ്രിയമുള്ളവരെ, നമുക്കും അല്ലാഹുവിനോട് നന്ദി പ്രകടിപ്പിക്കുവാൻ കഴിയണം. നമ്മെ സംബന്ധിച്ചിടത്തോളം ഉറക്കം ധാരാളം മര്യാദകൾ നമുക്ക് പഠിപ്പിച്ചു തന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു മേഖലയാണ് ഉറക്കം. ഉറക്കം ഒരു ചെറിയ മരണമാണല്ലോ, അത് അല്ലാഹു തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഉറക്കവുമായി ബന്ധപ്പെട്ടുള്ള മര്യാദകൾ നമ്മൾ പാലിക്കണം. ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴുള്ള പ്രാർത്ഥന എന്താ? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിന്നുഷൂർ. നമ്മെ മരിപ്പിച്ചതിന് ശേഷം ജീവിപ്പിച്ച അല്ലാഹുവിനാണ് എല്ലാ സ്തുതിയും, അവനിലേക്കാണ് നമ്മുടെ ഉയർത്തെഴുന്നേൽപ്പും. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസാണ്. അപ്പോൾ ഈ പ്രാർത്ഥനയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും, ചെറിയ ഒരു മരണത്തിൽ നിന്ന് നമ്മൾ ജീവിതത്തിലേക്ക് വന്നിരിക്കുകയാണ് എന്ന്. രാത്രിയെക്കുറിച്ച് അല്ലാഹു പറഞ്ഞത് ഹുവല്ലദി ജഅല ലൈല വന്നഹാര ഖിൽഫതൻ ലിമൻ അറാദ അയ്യദക്കറ ഔ അറാദ ശുക്കൂറ. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് അവനാകുന്നു ആലോചിച്ചു നോക്കുവാനുദ്ദേശിക്കുകയോ അല്ലെങ്കിൽ നന്ദി ചെയ്യുവാനുദ്ദേശിക്കുകയോ ചെയ്യുന്നവർക്ക് വേണ്ടി രാവിനെയും പകലിനെയും മാറി വന്നുകൊണ്ടിരിക്കുന്നതാക്കിയവൻ അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് എന്ന് സൂറത്തുൽ ഫുർഖാനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്. അപ്പോൾ അല്ലാഹുവിൻ്റെ അനുഗ്രഹമാണ് രാവും പകലും. അതുകൊണ്ട് തന്നെ രാത്രി എന്ന അനുഗ്രഹത്തിൽ നിന്ന് വിശ്വാസികൾക്ക് ധാരാളം കാര്യങ്ങൾ പഠിക്കുവാനും രാത്രിയിൽ പല കാര്യങ്ങളും ശ്രദ്ധിക്കുവാനുമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, രാത്രിയുടെ ഉപദ്രവങ്ങളിൽ നിന്നും അല്ലാഹുവിനോട് കാവൽ ചോദിക്കുക എന്നുള്ളതാണ്. കാരണം രാത്രിയിൽ പല ഉപദ്രവങ്ങളും വരാനുണ്ട്. പകലിൽ ഉള്ളതിനേക്കാൾ ഉപദ്രവങ്ങൾ രാത്രിയിൽ വരാനുണ്ട്. അതുകൊണ്ടാണ് 113 അധ്യായം സൂറത്തു അൽ ഫലഖ്, അതിൽ അല്ലാഹു സുബ്ഹാനഹു വതആല എന്താ പറയുന്നത്? ഖുൽ, നബിയെ പറയുക, അഊദു, ഞാൻ ശരണം തേടുന്നു, ബിറബ്ബിൽ ഫലഖ്, പുലരിയുടെ റബ്ബിനെ കൊണ്ട്. എന്തിനെ തൊട്ടാണ് ശരണം തേടുന്നത്? മിൻ ശരി മാ ഖലഖ്, അവൻ സൃഷ്ടിച്ചിട്ടുള്ള എന്തെല്ലാം വസ്തുക്കളുണ്ടോ അതിൻ്റെ മുഴുവൻ ഷെറിൽ നിന്നും ഞാൻ അവനോട് രക്ഷ തേടുന്നു. വമിൻ ശരി ഗോസിഖിൻ, ഗോസിഖിൻ്റെ ഷെറിൽ നിന്നും. ഗാസിഖ് എന്ന് പറഞ്ഞാൽ രാത്രി, അതിൻ്റെ ഇരുട്ട്. ഇതാ വഖബ, അത് ഇരുട്ടി വരുമ്പോൾ, ആ രാത്രി ഇങ്ങനെ കടന്നു വരുമ്പോൾ അതിൻ്റെ ഷെറിൽ നിന്നും ഞാൻ രക്ഷ തേടുന്നു. അപ്പോൾ രാത്രിയിൽ പല ഉപദ്രവങ്ങളുമുണ്ട്, അതുകൊണ്ട് അതിൻ്റെ ഷെറിൽ നിന്നും രക്ഷ തേടണം എന്ന് പഠിപ്പിക്കുന്നത് ഖുർആനിലൂടെ അല്ലാഹുവാണ്. നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ കള്ളന്മാർ പൊതുവെ രാത്രിയിലാണ് അവരുടെ ഉപദ്രവങ്ങളുണ്ടാവുക. പല ഇഴജന്തുക്കളും അവ പുറത്തേക്കിറങ്ങുന്നത് രാത്രിയിലാണ് കൂടുതലായിട്ട്. പല വന്യജീവികളും അവ പുറത്തേക്കിറങ്ങുന്നത് രാത്രിയിലാണ്. അതുപോലത്തെ പല ഉപദ്രവങ്ങളും, പ്രത്യേകിച്ച് ശൈത്താൻമാർ, അവർ വല്ലാതെ വ്യാപിക്കുകയും അവരുടെ ഉപദ്രവങ്ങൾ ശക്തമാക്കുകയും ചെയ്യുന്നത് രാത്രി ഇരുട്ടി വരുന്ന സന്ദർഭത്തിലാണ് എന്നൊക്കെ ഹദീസുകളിൽ കാണുവാൻ സാധിക്കും. അപ്പോൾ രാത്രിയുടെ ഷെറിൽ നിന്നും അല്ലാഹുവിനോട് രക്ഷ തേടണം. അതുകൊണ്ടാണ് ഉറങ്ങാൻ നേരത്ത് ഈ സൂറത്തുൽ ഫലക്ക് 3 തവണ ഓതാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ ഇഖ്ലാസും സൂറത്തുൽ ഫലക്കും സൂറത്തുന്നാസും 3 തവണ ഊതി, കയ്യിലൂതി ദേഹത്ത് മുഴുവൻ തടവണം എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതുമാത്രമല്ല, രാത്രിയിലെ നിസ്കാരങ്ങളും മഗ്രിബും ഇശാവും അതിനുശേഷം ഓരോ തവണ സൂറത്തുൽ ഫലക്ക് പാരായണം ചെയ്യാൻ പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അതുപോലെ രണ്ടാമത്തെ ഒരു മര്യാദയാണ് രാത്രി നിസ്കാരം നിർവഹിക്കുക എന്നുള്ളത്. രാത്രി നിസ്കാരം അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ഇസ്റാഇൻ്റെ 79 ആയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത് വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലത ലക് അസാ അയ്യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദ. അഥവാ രാത്രിയിൽ നിന്നും, അതിൻ്റെ അല്പസമയം എന്നർത്ഥം, അതുമായി നീ തഹജ്ജുദ് അഥവാ ഉറക്കമുണർന്നുള്ള നിസ്കാരം നിർവഹിക്കുക, നിനക്ക് നിർബന്ധത്തിന് പുറമെ കൂടുതലായുള്ള ഒരു സുന്നത്ത് നിസ്കാരം എന്ന നിലക്ക് നിന്റെ റബ്ബ് നിന്നെ സ്തുതിക്കപ്പെടുന്നതായ ഒരു സ്ഥാനത്ത് എഴുന്നേൽപ്പിച്ച് തന്നേക്കാം. അപ്പോൾ രാത്രി നിസ്കാരത്തിന് വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുന്ന ഒരായത്താണിത്. ഇനി അതുപോലെ തന്നെ 3 അധ്യായം സൂറത്തു ആലു ഇമ്രാനിൻ്റെ 113 അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് എന്താണ്? അവിടെയും അള്ളാഹു ഇതുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ് സംസാരിക്കുന്നത്. അള്ളാഹു പറയുന്നു, ലൈസു സവാ അ വേദക്കാർ അവരെല്ലാവരും ഒരുപോലെയല്ല. മിൻ അഹ്ലിൽ കിതാബി ഉമ്മത്തുൻ ഖായിമത്തുൻ യത്ലൂന ആയത്തില്ലാഹി ആനാ അല്ലൈലി വഹും യസ്ജുദൂൻ. വേദക്കാരിൽ നേരായ നിലയിൽ നിലകൊള്ളുന്ന ഒരു സമൂഹമുണ്ട്. രാത്രി സമയങ്ങളിൽ അവർ സുജൂദ് ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ ആയത്ത് പാരായണം ചെയ്യുന്നു. അള്ളാഹു സുബ്ഹാനഹു വതാല അവരെ പ്രശംസിച്ചുകൊണ്ട് പറയുന്നതാണ്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല സൂറത്തുൽ ഫുർഖാനിൻ്റെ അവസാന ഭാഗത്ത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അടിമകളെക്കുറിച്ച് പറയുമ്പോൾ അള്ളാഹു അവരുടെ വിശേഷണം പറഞ്ഞു, വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദം വഖിയാമ. അവരവരുടെ റബ്ബിന് വേണ്ടി രാത്രിയിൽ സുജൂദിലായിക്കൊണ്ടും ഖിയാമിലായിക്കൊണ്ടും അഥവാ നിസ്കാരം അതിലായിക്കൊണ്ട് അവർ കഴിച്ചുകൂട്ടുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നുണ്ട്. അപ്പോൾ അത് രാത്രി നിസ്കാരത്തെ അള്ളാഹു സുബ്ഹാനഹു വതാല പ്രോത്സാഹിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല മറ്റൊരായത്തിൽ പറയുന്നത്, കാനു ഖലീലം മിനല്ലൈലി മാ യഹ്ജഊൻ. സൂറത്തു ദാരിയാത്തിലെ 17-ാമത്തെ ആയത്താണത്. അവിടെ അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത് സ്വർഗാവകാശികളെക്കുറിച്ചാണ്. അവരുടെ പ്രത്യേകത എന്താണ്? അവർ അല്പസമയമായിരുന്നു രാത്രിയിൽ ഉറങ്ങാറുള്ളത്. വബിൽ അസ്ഹാർ, അസ്ഹാറിൻ്റെ സമയത്ത് അഥവാ നിശാന്തി സമയങ്ങൾ, രാത്രിയുടെ അവസാന സമയങ്ങളിൽ, ഹും അവർ യസ്തഗ്ഫിറൂൻ, പാപമോചനം തേടുകയും ചെയ്തിരുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത്. അഥവാ അധികം ആളുകളും ചെയ്യുന്നത് പോലെ അവർ രാത്രി മുഴുവൻ നിദ്രയിലാണ്ട് സമയം കഴിച്ചിരുന്നില്ല എന്നർത്ഥം. പലരെയും പോലെ വിനോദശാലകളിലോ ദുർനടപ്പ് കേന്ദ്രങ്ങളിലോ സമയം ചിലവഴിച്ചിരുന്നുമില്ല. രാത്രി അവർ ഉറങ്ങും, പക്ഷേ അല്പസമയം മാത്രം. ബാക്കി സമയം നിസ്കാരം, ദിക്ർ, ദുആ മുതലായ ആരാധനാ കർമ്മങ്ങളിലാണവർ കഴിച്ചുകൂട്ടുന്നത്. രാത്രിയുടെ അന്ത്യയാമത്തിലാണല്ലോ എല്ലാവരും സുഖനിദ്ര കൂടുതൽ ആസ്വദിക്കുന്നത്. എന്നാൽ ആ ഒരവസരത്തിൽ അവരുടെ ശ്രദ്ധ അള്ളാഹുവിനോട് നിസ്കാരത്തിലോ അല്ലാതെയോ പാപമോചനം തേടുന്നതിലാണ്. ആരാധനാ കർമ്മങ്ങളിൽ കേവലം കൊള്ളാവുന്ന ആളുകളിൽ പോലും കണ്ടേക്കുന്ന ഒരു കുറ്റമത്രേ ലുബ്ധത. എന്നാൽ അതും അവരിലില്ല എന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതാല വരുന്ന ആയത്തുകളിൽ പറയുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ രാത്രി നിസ്കാരം, അത് നിർവഹിക്കേണ്ടുന്നതിൻ്റെ പ്രാധാന്യമാണ് ഇപ്പോൾ പറഞ്ഞ ഈ ഹദീസുകളെല്ലാം നമുക്ക് അറിയിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, രാത്രി ഇരുട്ടി വരുന്ന ആ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വതാലയിലോട് അതിൻ്റെ ഷെറിൽ നിന്നും കാവൽ ചോദിക്കുക എന്നുള്ളതാണ്. അതിനുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ ഫലക്ക് നമ്മൾ മനസ്സിലാക്കിയത്. അതുപോലെ തന്നെ മറ്റുള്ള പ്രാർത്ഥനകൾ നമുക്ക് നിർവഹിക്കാം. അതുപോലെ രണ്ടാമത്തേത് രാത്രി നിസ്കാരം. ഇനി അതുപോലെ തന്നെ മൂന്നാമതായി രാത്രിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നൊരു വിഷയമാണ്, ഒരിക്കലും ഒറ്റക്ക് ഒരു വീട്ടിൽ കിടന്നുറങ്ങരുത് എന്നുള്ളത്. ഒറ്റക്ക് ഒരു വീട്ടിൽ താമസിക്കുന്നതും ഉറങ്ങുന്നതും രണ്ടും ഒഴിവാക്കേണ്ടതാണ്. ചില ആളുകൾ പറയും, എനിക്ക് ഭയങ്കര ധൈര്യമാണ്, ഞാനങ്ങനെ ഒറ്റക്കൊരു വീട്ടിൽ താമസിക്കും, കിടന്നുറങ്ങും, എനിക്കങ്ങനെ പേടിയൊന്നുമില്ല, എന്തിനാപ്പോൾ പേടിക്കണത്, ചുറ്റോറൊക്കെ ആൾക്കാരില്ലേ എന്ന രൂപത്തിലൊക്കെ സംസാരിക്കും. യഥാർത്ഥത്തിൽ ഒരു പേടിയുടെ ഒരു ധൈര്യത്തിൻ്റെ വിഷയമല്ല ഇവിടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയുണ്ട്. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ്, അൽബാനി സ്വഹീഹ് എന്ന് വിശേഷിപ്പിച്ച ഹദീസാണ്. ഇമാം ബുഖാരി ആ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വരുന്നത്, അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിരിക്കുന്നു, അനിൽ വഹ്ദതി അയ്യബീത റജുലു വഹ്ദഹു, ഒരു മനുഷ്യൻ ഒറ്റക്ക് താമസിക്കുക എന്നുള്ളത്. എബീത്ത്, ബാത്ത എബീത്ത് എന്ന് പറഞ്ഞാൽ രാത്രിയിൽ കഴിച്ചു കൂട്ടുന്നതിനാണ് അറബിയിൽ ഉപയോഗിക്കുക. അപ്പോൾ ഒരു മനുഷ്യൻ മറ്റൊരാളുടെ സഹവാസം കൂടെ ഇല്ലാത്ത അവസ്ഥയിൽ, തൻ്റെ വീട്ടിലാകട്ടെ അല്ലാത്ത സമയത്താകട്ടെ, അവൻ ഒറ്റയ്ക്ക് കഴിച്ചു കൂട്ടുക എന്നുള്ളത് ഒരിക്കലും പ്രോത്സാഹിപ്പിച്ച കാര്യമല്ല എന്ന് മാത്രമല്ല, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച കാര്യം കൂടിയാണ്. അതുപോലെ ഔ യുസാഫിറ വഹ്ദഹു, ഒറ്റയ്ക്ക് യാത്ര ചെയ്യൽ, അതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട്. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുക എന്ന് പറയുമ്പോൾ അത് പകലിലായാലും രാത്രിയിലായാലും ഒറ്റയ്ക്കുള്ള യാത്ര ഒരിക്കലും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അർറാക്കിബു ഷൈത്വാൻ എന്നാണ്, അഥവാ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവൻ ഷെയ്ത്വാനാണ്. അർറാക്കിബാനി ഷെയ്ത്വാനാനി, രണ്ട് ആളുകളാണ് യാത്ര ചെയ്യുന്നത് എങ്കിലും അവർ രണ്ട് ഷെയ്ത്താന്മാരാണ്. എന്നാൽ മൂന്ന് അല്ലെങ്കിൽ മൂന്നിലധികം ആളുകളുണ്ടെങ്കിലാണ് അത് ഒരു യാത്രയാകുന്നത്. അവർ ഷെയ്ത്താനാണെന്ന് പറഞ്ഞാൽ ഷെയ്ത്വാൻ്റെ ഓഹരി, അഥവാ ഷെയ്ത്വാൻ അവരെ കൊണ്ട് എന്തെങ്കിലും ഒരു തിന്മകൾ ചെയ്യിക്കും എന്ന ഉദ്ദേശത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറയുന്നത്. പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ ഒറ്റയ്ക്കുള്ള യാത്ര ഒരിക്കലും ഇസ്ലാം അനുവദിക്കുന്നില്ല. അതിന് പല, ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ താമസിക്കുക എന്നതിന് പല ബുദ്ധിമുട്ടുകളും പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഒരു പക്ഷേ അതുമൂലമുണ്ടായേക്കാവുന്ന ഏകാന്തതയും ഭയവും അത് കാരണമായിരിക്കാം. അല്ലെങ്കിൽ രാത്രി സമയങ്ങളിൽ പെട്ടെന്നുണ്ടാകുന്നൊരു രോഗം, കള്ളന്മാരുടെ ശല്യം, അല്ലെങ്കിൽ പേടി സ്വപ്നങ്ങൾ കണ്ട് പെട്ടെന്നുണ്ടാകുന്നൊരു ഭയം, അടിയന്തര ഘട്ടങ്ങളിൽ മറ്റൊരാളുടെ സഹായം ആ സമയത്തൊക്കെ ആവശ്യമുണ്ടാവുമല്ലോ. ഇത് സ്ത്രീകൾക്കാണെങ്കിലും പുരുഷനാണെങ്കിലും ഒരുപോലെ തന്നെയാണ്. അതുമാത്രമല്ല, ഒറ്റയ്ക്ക് കഴിയുന്ന ആളുടെ മേൽ പിശാചുക്കളിൽ നിന്നുള്ള ഉപദ്രവത്തെക്കുറിച്ചുള്ള ഭയവും ഇതിന് പിന്നിലുണ്ട്. കാരണം ആ സമയം അഥവാ രാത്രി പിശാചുക്കൾ പരക്കും, മനുഷ്യരെ പല രൂപങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് പേടിപ്പിച്ചും അവരുടെ ഹൃദയങ്ങളിൽ വസ്വാസ് നിറച്ചും ഉപദ്രവങ്ങൾ ഉണ്ടാക്കുന്ന സമയമാണത്. അതുകൊണ്ട് ഒരിക്കലും ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നൊരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. അതുപോലെ ഒറ്റയ്ക്ക് ദീർഘ യാത്രകൾ, രാത്രിയിലാണെങ്കിലും പകലിലാണെങ്കിലും സഞ്ചരിക്കുന്ന ഒരവസ്ഥയും ഒഴിവാക്കേണ്ടതുണ്ട്. ഇൻഷാല്ലാ രാത്രിയിൽ പാലിക്കേണ്ടുന്ന വേറെയും ധാരാളം മര്യാദകളുണ്ട്, നമുക്ക് അടുത്ത എപ്പിസോഡിൽ അത് മനസ്സിലാക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ജസാകല്ലാഹു ഖൈർ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ, രാത്രിയിലെ മര്യാദകൾ, ഭാഗം ഒന്ന്. ക്ലാസ് എടുത്തത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
4: പീസ് റേഡിയോയിൽ ഇനി ഖുർആൻ പാഠങ്ങൾ. സത്യവിശ്വാസികളും സത്യനിഷേധികളും അറിയാൻ സംസാരിക്കുന്നത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
5: അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. മാന്യ സഹോദരങ്ങളെ, പീസ് റേഡിയോയിലൂടെ ഈ ശബ്ദം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സത്യനിഷേധികളായ ആളുകൾ, അവരിൽ ചിലർ എത്ര തന്നെ വലിയ ദൃഷ്ടാന്തങ്ങൾ കണ്ടാലും അവർ വിശ്വസിക്കുകയില്ല. ചന്ദ്രൻ പിളർന്നു കാണിക്കപ്പെട്ടാലും, ഒരു പർവ്വതം തകർക്കപ്പെട്ടതായി കാണിക്കപ്പെട്ടാലും, മരിച്ചവരെ ജീവിപ്പിച്ചു കൊണ്ടുവന്നാലും, അങ്ങനെ തുടങ്ങിയുള്ള മഹാത്ഭുതങ്ങൾ പ്രവാചകന്മാരിലൂടെ വെളിവാക്കപ്പെട്ടാലും സത്യനിഷേധത്തിൽ തുടരുകയും അത്ഭുതകരമായ അത്തരം ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കാതിരിക്കുകയും ചെയ്യാൻ മാത്രം ഹൃദയം കടുത്തുപോയ ആളുകൾ ലോകത്ത് എമ്പാടുമുണ്ട്. അതുകൊണ്ട് തന്നെ ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരും വിശ്വാസികളാവുക എന്നത് സംഭവ്യമല്ല തന്നെ. എന്നു മാത്രമല്ല, അവരിൽ മഹാഭൂരിപക്ഷവും സത്യനിഷേധികളായി തന്നെ തുടരും. അതുകൊണ്ട് തന്നെ വിശ്വാസികളായ ആളുകൾ ഈ ഒരു മഹായാഥാർത്ഥ്യം തിരിച്ചറിയേണ്ടവരാണ്. സ്വാഭാവികമായും അവർ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു. മരണാനന്തര ജീവിതം സത്യമാണ്, സ്വർഗം സത്യമാണ്, നരകം സത്യമാണ് എന്നവർക്കറിയാം. അതുകൊണ്ട് തന്നെ അതിൽ ആളുകൾ വിശ്വസിക്കാതിരിക്കുമ്പോൾ അവർക്ക് വിഷമമുണ്ടാകുമെന്നത് സ്വാഭാവികമാണ്. എല്ലാ നിലക്കുമുള്ള ദൃഷ്ടാന്തങ്ങളും തെളിവുകളും സമർപ്പിക്കപ്പെട്ടാലും അവർ അതിനെ നിഷേധിക്കുന്നത് കാണുമ്പോൾ തീർച്ചയായും നമ്മുടെ ഹൃദയത്തിൽ വേദനയും അസ്വസ്ഥതയും ഉണ്ടാകും. പക്ഷേ പ്രവാചകന്മാരും വിശ്വാസികളും മനസ്സിലാക്കേണ്ടുന്ന വളരെ വലിയ ഒരു തത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല 13 അധ്യായം സൂറത്തുർ റഅദിലെ 31 വചനത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. ആളുകൾ സത്യനിഷേധം കാണിക്കുമ്പോൾ ആ വിഷയത്തിലല്ല നിങ്ങൾ നിരാശപ്പെടേണ്ടത്, മറിച്ച് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് സ്വയം ആശയെ നിങ്ങൾ ഉപേക്ഷിക്കണം. എന്ത് ആശ? ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരും നന്നാകുമെന്നുള്ള ആശ നിങ്ങൾ ഒഴിവാക്കണമെന്നാണ്. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് സൂറത്തുർ റഅദിലെ 31 ആയത്ത്, വലൌ അന്ന ഖുർആനൻ, ഒരു ഖുർആൻ അല്ലെങ്കിൽ ഒരു ഗ്രന്ഥം, ഒരു വായിക്കപ്പെടുന്ന ഗ്രന്ഥം കൊണ്ട് സുയ്യിറത് ബിഹിൽ ജിബാലു, അത് മുഖേന പർവ്വതം സഞ്ചരിക്കപ്പെടുന്നു, ഔ ഖുത്തിയത് ബിഹിൽ അർളു, അല്ലെങ്കിൽ ഭൂമി കഷ്ണങ്ങളായി മുറിക്കപ്പെടുന്നു, ഔ കുല്ലിമ ബിഹിൽ മൗത്ത, അല്ലെങ്കിൽ മരണപ്പെട്ടവർ സംസാരിക്കുന്നു. ഇങ്ങനെ സംഭവിച്ചു എന്ന് കരുതുക. അങ്ങനെ സംഭവിക്കാൻ ഏതെങ്കിലും ഒരു ഗ്രന്ഥം കൊണ്ട് കഴിയുമായിരുന്നെങ്കിൽ അത് ഖുർആൻ കൊണ്ടാണ് അത് സംഭവിക്കുക. അത്രയും ഉന്നതമായ ഗ്രന്ഥമാണ് ഖുർആൻ. ഖുർആൻ കൊണ്ട് പർവ്വതങ്ങൾ സഞ്ചരിച്ചേക്കാം, അത് തവിടുപൊടിയായേക്കാം, ഭൂമി പിളർന്നേക്കാം. ഇതെല്ലാം സംഭവിക്കാൻ മാത്രം അത്ഭുതകരമായ അമാനുഷിക ദൃഷ്ടാന്തമാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ. എന്നാൽ ഇതൊക്കെ സംഭവിച്ചാലും എല്ലാ ആളുകളും വിശ്വസിക്കുകയില്ല. ബല്ലില്ലാഹിൽ അംറു ജമീഅ, കാര്യങ്ങളെല്ലാം അല്ലാഹുവിൻ്റെ കൈകളിലാണ്. അഫലം യൈഅസിൽ ലദീന ആമനു അല്ലൗ യശാ ഉല്ലാഹു ലഹദന്നാസ ജമീഅ, സത്യവിശ്വാസികൾക്ക് നിരാശപ്പെട്ടുകൂടെ? അല്ലാഹു ചോദിക്കാണ്. എന്തുകൊണ്ടുള്ള നിരാശ? അല്ലൗ യശാ ഉല്ലാഹു ലഹദന്നാസ ജമീഅ, അല്ലാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ എല്ലാ മനുഷ്യർക്കും ഹിദായത്ത് ലഭിക്കുമായിരുന്നു. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. ഇഷ്ടമുള്ളവർ വിശ്വസിക്കുക, ഇഷ്ടമുള്ളവർക്ക് വിശ്വസിക്കാതിരിക്കാം. ആ നിലക്കാണ് മനുഷ്യനെ അല്ലാഹു സൃഷ്ടിച്ചത്. ഇല്ലായിരുന്നെങ്കിൽ മലക്കുകളെപ്പോലെ എല്ലാവരെയും ഒരേപോലെയാക്കാൻ അല്ലാഹുവിന് കഴിയുമായിരുന്നു. എന്നിരിക്കെ നിങ്ങൾ സത്യം മനസ്സിലാക്കുന്നില്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ ആശ ഒഴിവാക്കാനായില്ലേ? അത്തരത്തിലുള്ള അമിതമായ ആശ കൊണ്ട് മനസ്സിനെ വിഷമിപ്പിച്ച് കഴിയുന്നത് നിങ്ങൾക്ക് ഒഴിവാക്കാനായില്ലേ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രബോധന പ്രവർത്തനത്തിലേർപ്പെടുന്ന സത്യവിശ്വാസികൾ എന്നും മനസ്സിലാക്കേണ്ടുന്ന ഒരു യാഥാർത്ഥ്യം, നാം എത്ര തന്നെ പരിശ്രമിച്ചാലും മുഴുവൻ മനുഷ്യരും വിശ്വാസികളാവുകയില്ല. എന്തെല്ലാം തെളിവുകൾ സമർപ്പിക്കപ്പെട്ടാലും ആളുകൾ വിശ്വസിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ദൗത്യം നാം നിർവഹിക്കുന്നു. അതിനപ്പുറത്തുള്ള ഒരു കടുത്ത നിരാശയിലേക്ക് പോകുന്നത് ശരിയല്ല എന്നും, അല്ലാഹു അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല എന്നും, മഹാത്ഭുതങ്ങൾ ഇവിടെ സംഭവിക്കപ്പെട്ടാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ മരിച്ചവർ സംസാരിക്കുക, ഭൂമി കഷ്ണങ്ങളായി പിളരുക, പർവ്വതം സഞ്ചരിക്കുക തുടങ്ങിയതുപോലും ഖുർആൻ മുഖേനയോ മറ്റ് ഗ്രന്ഥങ്ങൾ മുഖേനയോ സാധിച്ചാൽ പോലും തന്നെ വിശ്വസിക്കാത്ത ആളുകളുണ്ട്. അതുകൊണ്ട് കടുത്തതായ അത്തരത്തിലുള്ള നിരാശകൾ വിശ്വാസികൾ ഒഴിവാക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിൽ പറയുന്നത്. അതേ സന്ദർഭത്തിൽ വേദഗ്രന്ഥങ്ങളെയും പ്രവാചകന്മാരെയും എത്ര തന്നെ തെളിവുകൾ കിട്ടിയാലും നിഷേധിക്കുന്ന ആളുകളോട് അല്ലാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. എന്താണത്? വല യസാലു ലദീന കഫറു തുസീബുഹും ബിമാ സനഉ ഖാരിഅ, സത്യനിഷേധികളായ ആളുകൾക്ക് എന്നും എന്തെങ്കിലുമൊരു ആപത്ത് അവരുടെ ജീവിതത്തിൽ

0: സത്യനിഷേധം കാണിച്ചത് കാരണത്താൽ. അത് ഖിയാമത്ത് നാൾ വരെ തുടരുമെന്ന താക്കീദാണ് സത്യനിഷേധികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതാല നൽകുന്നത്. അല്ലാഹു അവൻ്റെ കരാറുകൾ ലംഘിക്കുകയില്ല എന്നും അവൻ പറയുന്നു. 32-ാമത്തെ ആയത്തിൽ അല്ലാഹു വീണ്ടും പറഞ്ഞു, വലഖദ് സ്തുഹ്സിഅ ബിറുസുലിം മിൻ ഖബ്ലിക്, നിനക്ക് മുമ്പുള്ള പ്രവാചകന്മാരും പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്, കളിയാക്കപ്പെട്ടിട്ടുണ്ട്. ഫഅംലൈതു ലില്ലദീന കഫറു, അപ്പോൾ സത്യനിഷേധികൾക്ക് നാം സമയം നീട്ടിക്കൊടുക്കുകയാണ് ചെയ്തത്. സുമ്മ അഖദ്തുഹും, പിന്നെ അവരെ നാം പിടികൂടി. ഫകൈഫ കാന ഇഖാബ്, അപ്പോൾ നമ്മുടെ ശിക്ഷ എപ്രകാരമായിരുന്നു. അപ്പോൾ പ്രവാചകന്മാരെ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു അവസരങ്ങൾ നൽകിക്കൊണ്ടിരിക്കും. അവർക്ക് ആയുസ് അള്ളാഹു വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. അവർ ഒരിക്കലും വിചാരിക്കരുത് മതം സത്യമായിരുന്നെങ്കിൽ, പ്രവാചകന്മാർ സത്യമാണെങ്കിൽ, അള്ളാഹു സത്യമാണെങ്കിൽ ഞങ്ങളിതിനെയെല്ലാം നിഷേധിച്ചിട്ടും ഞങ്ങൾക്കൊന്നും പറ്റുന്നില്ലല്ലോ, ഞങ്ങൾക്കൊന്നും സംഭവിക്കുന്നില്ലല്ലോ എന്ന് കരുതി അവർ ആശ്വസിക്കരുത്. മറിച്ച് അള്ളാഹു അവർക്ക് സമയം നീട്ടിക്കൊടുക്കുമെന്നാണ്. എന്തിനാണ് സമയം നീട്ടിക്കൊടുക്കുന്നത്? അവരുടെ പാപങ്ങൾ വർദ്ധിക്കാൻ, കൂടുതൽ കുറ്റം ചെയ്യുന്ന ആളുകളായി മാറി അതിൻ്റെ എല്ലാം ശിക്ഷ ഏറ്റുവാങ്ങാൻ. സുമ്മ അഖദ്തുഹും, പിന്നീട് നാം അവരെ പിടികൂടും. ഫകൈഫ കാന ഇഖാബ്, അപ്പോൾ നമ്മുടെ ശിക്ഷാ നടപടി എപ്രകാരമായിരുന്നു? അപ്പോൾ സൂറത്തുർ റഅദിലെ 31-32 വചനങ്ങളിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്ന ഒരു പാഠം ഒന്ന് സത്യവിശ്വാസികൾക്കാണ്. എന്താണത്? എന്തെല്ലാം തെളിവുകൾ സമർപ്പിക്കപ്പെട്ടാലും മഹാഭൂരിപക്ഷവും വിശ്വസിക്കാൻ പോകുന്നില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വതആല ആ നിലക്കാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അത്തരത്തിലുള്ള വിഷയത്തിലുള്ള കടുത്ത നിരാശകൾ ഒഴിവാക്കുക. അതേ സന്ദർഭത്തിൽ സത്യനിഷേധം കാണിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നെത്തുകയും ചെയ്യും. ഈ കാര്യം നാം പഠിച്ചു മനസ്സിലാക്കുക. സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഖുർആൻ പാഠങ്ങൾ. സത്യവിശ്വാസികളും സത്യനിഷേധികളും അറിയാൻ സംസാരിച്ചത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
2: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മികാടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60-ലധികം പ്രോഗ്രാമുകൾ, 50-ലധികം അവതാരകർ, 1000-ക്കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അല്ലാഹു അല്ലാഹു അല്ലാഹു.
5: വളരെ പ്രായം ചെന്നൊരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ മരണത്തിന്റെ സമയത്തുമ്പോ മക്കളെ അടുത്ത് വിളിച്ച് മക്കളോട് പറഞ്ഞു, മക്കളെ, ഞാൻ മരിക്കുകയാണ്, എന്റെ ശേഷം നിങ്ങൾക്ക് ജീവിക്കാനുള്ള സമ്പാദ്യം ഞാൻ എൻ്റെ കട്ടിലിന്റെ ചോട്ടിൽ വളരെ ഭംഗിയായ ഒരു പെട്ടിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. മണ്ണ് മാറ്റി ആ പെട്ടി പുറത്തെടുത്താൽ നിങ്ങൾക്കൊരു ആയുഷ്കാലം മുഴുവൻ ജീവിക്കാനുള്ളത് അതിലുണ്ടാകും. പരസ്പരം തർക്കിച്ച് കലഹിച്ച് നാശാകരുത്. അച്ഛൻ്റെ മരണശേഷം മക്കൾ പെട്ടി തുറന്നു നോക്കുമ്പോൾ ഒരു ദ്വാരത്തിലൂടെ അങ്ങോട്ട് ചതൽ കയറി ഈ കറൻസി മുഴുവൻ ചതൽ പുഴുക്കൾ തിന്നു തീർത്തിരിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമുക്കുണ്ടാകും, നമ്മുടേതായി ഉണ്ടാകുമെന്ന് വിചാരിക്കുന്ന ഒരു കാര്യം അത് ആവശ്യമുള്ളൊരു സമയത്ത് ഇല്ലാതെ പോയാലുള്ള അവസ്ഥ എന്തായിരിക്കും? പരലോകത്ത് ഇതേപോലത്തെ ഒരു ഘട്ടമുണ്ട്. ഒരു മനുഷ്യനെ കുറിച്ച് പറയാണ്, ഇന്ന റജുലല യുസ്വല്ലി സിത്തീന സന, ഒരു മനുഷ്യൻ 60 കൊല്ലം നിസ്കരിക്കും. വമാ തുഖുബലുല്ലഹു സ്വലാത്തുൻ, പക്ഷെ അവൻ്റെ നിസ്കാരം സ്വീകരിച്ചിട്ടുണ്ടാകില്ല. അവൻ വിചാരിക്കുക അവൻ്റെ നിസ്കാരം സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ്. ഇഖ്ലാസിൻ്റെ കുറവാണോ? അല്ല. ലഅല്ലഹു യുത്തിമു റുകൂഅ വലാ യുത്തിമു സുജൂദ, ചിലപ്പോൾ റുകൂഉം സുജൂദ ഒന്നും പൂർത്തിയാക്കാതെ ചെയ്യും, അഥവാ അതിൻ്റെ രൂപത്തിലുള്ള പ്രശ്നമാണ്. പീസ് റേഡിയോ, പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ നമസ്കാരം, പ്രവാചകന്റെ നോമ്പ്, അങ്ങനെ കർമ്മശാസ്ത്ര രംഗത്തെ ഒരുപാട് വിഷയങ്ങൾ, വളരെ ആഴമുള്ള പഠനങ്ങൾ അതിൻ്റെ ലൈഫ് കോഴ്സ് വഴി

0: ത്തിലേക്ക് കൊടുത്തു. ആയിരക്കണക്കിന് മനുഷ്യർ പഠിച്ചു, ഇപ്പോഴും ആയിരങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഹജ്ജ്, ഉംറ, സുന്നത്ത് നമസ്കാരം തുടങ്ങി ഒരുപാട് വിഷയങ്ങൾ. വൈജ്ഞാനിക രംഗത്തെ ഈ വലിയ സേവനങ്ങളും സംഭാവനകളും മുന്നോട്ടു പോകണം. അതിന് നമ്മുടെ എല്ലാ അർത്ഥത്തിലുള്ള പിന്തുണയും വേണം, പ്രത്യേകിച്ച് സാമ്പത്തിക സഹായം വേണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതൊക്കെ നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോയുടെ ഈ ഒരു ഇതുപോലത്തെ പ്രൊജക്ടുകൾക്ക് ഉപകരിക്കും വിധം സംഭാവനകൾ ചെയ്യണമെന്ന് പ്രത്യേകം എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. അത് എത്ര ചെറിയ തുകയാണെങ്കിലും വളരെ സന്തോഷത്തോടെ നമ്മൾ സ്വീകരിക്കും. പീസ് റേഡിയോ ആപ്പ് തുറന്നാൽ ഡൊണേറ്റ് എന്നുള്ള ബട്ടൺ കിട്ടും. അതിൽ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് റെസിപ്റ്റ് അടക്കം പ്രിന്റ് ചെയ്തെടുക്കാവുന്ന രീതിയിൽ ഇപ്പോൾ നമ്മുടെ ഓപ്ഷൻ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നൽകുന്ന തുകയുടെ കനമല്ല, കൽബിലെ അതിന് കൊടുക്കുന്ന ഇടമാണ് യഥാർത്ഥത്തിൽ പീസ് റേഡിയോ വിലമതിക്കുന്നത് എന്നതുകൂടി ഈ സന്ദർഭത്തിൽ തീർച്ചയായും ഞാൻ പറയും. നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും നന്നായി പരിശോധിച്ചും പഠിച്ചുമാണ് എടുക്കാറ്. ഒരു കിലോ ആപ്പിൾ വാങ്ങുമ്പോഴും, ഒരൽപ്പം മീൻ വാങ്ങുമ്പോഴും, ഒരു പുതിയ വീടിന്റെ നിർമ്മാണം നടക്കുമ്പോഴും, ഒരു വാഹനം വാങ്ങാൻ തീരുമാനിക്കുമ്പോഴുമൊക്കെ പല രീതിയിലുള്ള അന്വേഷണങ്ങളും ചിന്തകളും പഠനങ്ങളും പരിശോധനകളും നടക്കാറുണ്ട്. എന്നാൽ ജീവിതത്തിൽ നാം എടുക്കുന്ന നിലപാടുകളോ മതരംഗത്ത് നാം സ്വീകരിക്കുന്ന സമീപനങ്ങളോ പലപ്പോഴും മുസ്ലിം സമൂഹത്തിനിടയിൽ തന്നെ വ്യത്യസ്തമായ കക്ഷികളും ഭിന്നമായി നിൽക്കുന്ന ആശയ ചേരികളുമുണ്ട്. എതിർചേരിയിൽ നിൽക്കുന്ന ആശയങ്ങളെ ഒരിക്കലെങ്കിലും പഠിക്കാനും മനസ്സിലാക്കാനും നാം ശ്രമിച്ചിട്ടില്ല. ആദർശരംഗത്തും ആശയപഠന രംഗത്തും ഞാൻ സ്വീകരിക്കുന്ന നിലപാടുകളിൽ കുഴപ്പങ്ങളുണ്ടോ എന്ന സൂക്ഷ്മ പരിശോധനകൾക്ക് നമുക്ക് നമ്മെ വിധേയമാക്കാൻ സാധിക്കണം. നമ്മുടെ കബറിൽ നാം തനിച്ചായിരിക്കും. ആരൊക്കെ കാരണമാണോ ആശയപഠനത്തിൽ നാം പിന്മാറുന്നത്, അവരൊന്നും കൂട്ടിനില്ലാത്ത കബറിൽ നാം തനിച്ചായിരിക്കുമെന്ന ചിന്ത, വിചാരണയുടെ വേദിയിൽ നാം ഒറ്റക്ക് മറുപടി പറയേണ്ടി വരുമെന്ന ബോധ്യം, അത് ഓരോ നിമിഷവും നമ്മുടെ മനസ്സിന് പകർന്നു നൽകുകയാണെങ്കിൽ ത്യാഗോജ്വലമായ പുതിയ ജീവിത വഴിയിൽ നമുക്ക് യാത്രകൾ ആരംഭിക്കാൻ തീർച്ചയായും കഴിയും.
1: സർക്കാർ ജീവനക്കാരുടെ പ്രൊവിഡന്റ് ഫണ്ട് അൺഫണ്ടഡ് ഡെറ്റ് ആണ്. കാരണം അതിൽ നിന്നും പണം കൊടുക്കാൻ വേണ്ടി സർക്കാരിന് ബാധ്യതപ്പെടേണ്ടതില്ല,
2: എടുത്തു കൊടുത്താൽ മതി
1: അത് മാനേജ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ അതും ഡെപ്പോസിറ്റ്, പിന്നെ ഒരു നിരവധി ഡെപ്പോസിറ്റ്, ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റ്, പേഴ്സണൽ ഡെപ്പോസിറ്റ്.
3: പീസ് റേഡിയോ സർവീസ് സഹായി. സർക്കാർ ജീവനക്കാരും അധ്യാപകരും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട സർവീസ് സംബന്ധമായ കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യുന്ന പീസ് റേഡിയോ സർവീസ് സഹായി മറക്കാതെ കേൾക്കുക. പ്രമുഖ സർവീസ് കൺസൾട്ടന്റും IMG പരിശീലകനുമായ സൈനുദ്ദീൻ മാസ്റ്റർ പട്ടാമ്പി നേതൃത്വം നൽകുന്ന പീസ് റേഡിയോ സർവീസ് സഹായി.
1: പ്രൈവറ്റ് വ്യക്തികൾക്ക് ചലാൻ എവിടെ നിന്ന് കിട്ടും? ട്രഷറിയിൽ നിന്ന് കിട്ടും. സർക്കാർ ഓഫീസുകൾക്ക് ചലാൻ എവിടെ നിന്ന് കിട്ടും? ഗവൺമെന്റ് പ്രസ്സിൽ നിന്ന് കിട്ടും. ഓരോ ജില്ലകളിലും ഫോം സ്റ്റോർ എന്ന് പറയുന്നത് പ്രസിന്റെ നിയന്ത്രണത്തിലുള്ള
2: സ്ഥാപനം
1: ഓരോ ജില്ലയിലും ജില്ലാ ഫോം സ്റ്റോഴ്സ് എന്നുള്ള പേരിലാണ്.
3: എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണിക്ക് പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്യുന്ന സർവീസ് സഹായി മറക്കാതെ കേൾക്കുക. കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് സംവിധാനത്തിലും ഈ പരിപാടി നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കുക പീസ് റേഡിയോ സർവീസ് സഹായി.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

മുമ്പിൽ ഒരു വിശ്വാസി നിർവഹിക്കുന്ന നമസ്കാരം. മാക്സിമം പോയാൽ ഒരു വഖ്ത് നമസ്കാരം 10 മിനിറ്റാണ് ഉണ്ടാവുക ഏകദേശം. സുബഹി നമസ്കാരമാണ് ഏറ്റവും കൂടുതലായി നമ്മൾ സമയം ഡ്യൂറേഷനുള്ളത്. പക്ഷേ പലപ്പോഴും ആ ഒരു 10 മിനിറ്റ് ആത്മാർത്ഥമായി വളരെ മധുരകരമായ ഇബാദത്തായി നമുക്കത് ചെയ്യുവാൻ സാധിക്കുന്നുണ്ട് എന്ന് ഗൗരവമായുള്ള ഒരു ചിന്ത ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ഇതേ മനുഷ്യൻ അവൻ ഒരു ഫുട്ബോൾ മാച്ച് കാണുമ്പോൾ ആ ഫുട്ബോൾ മാച്ചാകട്ടെ അതിൻ്റെ ഡ്യൂറേഷൻ അതിൻ്റെ ദൈർഘ്യമുള്ളത് മിനിമം 90 മിനിറ്റാണ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കൂടുകയേ ചെയ്യുള്ളൂ. ഗോൾ നില സമനിലയിലായാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് സമയം പിന്നെയും കൂടുകയാണ് ചെയ്യുക. 90 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ളതാണ്. ഒരു ക്രിക്കറ്റാണെങ്കിൽ 4 മണിക്കൂർ മുതൽ 5 മണിക്കൂർ വരെ മിനിമം കളിയുണ്ടാകും. അപ്പോൾ ഒരു മുഅ്മിനായ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയ ഒരു സമയം, ഒരു 10 മിനിറ്റ് അള്ളാഹുവിൻ്റെ മുമ്പിൽ, റബ്ബിൻ്റെ മുമ്പിൽ വിനീത വിധേയനായി ഇബാദത്ത് നമസ്കാരം നിർവഹിക്കുവാൻ അവൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളത്

0: ഗൗരവകരമായ ഒരു ചിന്ത ഇവിടെ പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മുമ്പിൽ സമർപ്പിക്കട്ടെ.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പിന്നെ പല ആളുകളും പറയാറുണ്ട്, ആ നടന്ന ഒരു കളിയിൽ ആ ഒരു ഗോൾ പോസ്റ്റിൻ്റെ മുകളിൽ നിന്ന് ഇന്ന ആൾ കൊണ്ടുവന്ന ബോള് കൊണ്ട് അയാൾ അങ്ങോട്ട് പാസ് കൊടുത്തു, ഇങ്ങോട്ട് പാസ് കൊടുത്തു എന്നൊക്കെ വളരെ കൃത്യമായി ഓർത്തിരിക്കുന്ന പല ആളുകളെയും നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഒരു നിസ്കാരം കഴിഞ്ഞിറങ്ങുന്ന ആളോട് ചോദിക്കണമെന്ന് ഏതായിരുന്നു ഒന്നാമത്തെ റക്കാത്തിൽ ഇമാമ് പാരായണം ചെയ്തതെന്ന് ചോദിച്ചാൽ നമ്മളെ തറപ്പിച്ചു നോക്കുകയും അതല്ലെങ്കിൽ തലകുനിഞ്ഞു പോവുകയും ചെയ്യുന്ന ആളുകൾ നമ്മളൊക്കെ തന്നെ ആ കൂട്ടത്തിൽപ്പെട്ട ആളുകളാണ്. അപ്പം അള്ളാഹുവിനോടുള്ള സമീപനത്തിൽ നമ്മളൊക്കെ എത്രമാത്രം ആത്മാർത്ഥതയുണ്ട് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ആലോചിക്കാൻ നമ്മളെ പര്യാപ്തമാക്കുന്ന ഒരു ചിന്തയാണ് ഇന്ന് പങ്കുവച്ചത്.
0: ഒരു ചരിത്രം ഓർമ്മ വരികയാണ്. ഇമാം ബുഖാരി തൻ്റെ സഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിച്ച ഒരു സംഭവം, അതിമനോഹരമായ ഒരു സംഭവം. ഓരോ മനുഷ്യനും അവൻ്റെ ജീവിതത്തിൽ തീർച്ചയായും ഗൗരവകരമായ ചില കാഴ്ചപ്പാടുകൾ അവനുണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു സംഭവം. ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറെ പ്രിയങ്കരനായ ഒരു സുഹാബിയായിരുന്നു. ഓ, നബിക്ക് നല്ല ഇഷ്ടമായിരുന്നു അദ്ദേഹത്തെ. പല യുദ്ധങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ നിയോഗിച്ചിരുന്നു. അങ്ങനൊരു യുദ്ധത്തിന് വേണ്ടി അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അനുവാദം ചോദിച്ചു പോയി. യുദ്ധം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അന്ന് ആ കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇറങ്ങിത്തിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇസ്ലാമികമായ നിയമങ്ങളും യുദ്ധവുമായി ബന്ധപ്പെട്ട നിബന്ധനകളൊക്കെ പാലിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു യുദ്ധം കൂടിയാണ്. പക്ഷേ എന്നിരുന്നാലും ഒരു നല്ല ഒരു ശക്തനായ ഒരു എതിരാളി ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ ആക്രമിക്കുകയാണ്. അങ്ങനെ അവർ തമ്മിൽ മൽപ്പിടുത്തം നടന്നു. അവസാനം ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു അയാളെ മലർത്തി അടിച്ചു. അപ്പോൾ ഇയാൾ എനിക്ക് കീഴ്പ്പെട്ടിട്ടുണ്ട് എന്ന് ബോധ്യമായി. അങ്ങനെ യുദ്ധത്തിൻ്റെ അവസാന, അവരുടെ മൽപ്പിടുത്തത്തിൻ്റെ അവസാനത്തിൽ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു ആ ശത്രുവിനെ വധിക്കാൻ ഒരുങ്ങി. അപ്പോൾ ഇയാളുടെ നെഞ്ചിന്മേൽ കയറിയിരിക്കുകയാണ് ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു. അപ്പോൾ ആ സമയത്ത് ഇയാൾ പെട്ടെന്ന് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞു, ഞാൻ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, അള്ളയല്ലാതെ ആരാധനക്കർഹനില്ല എന്നയാൾ വിളിച്ചു പറഞ്ഞു.
2: പിടിക്കപ്പെട്ട സമയത്ത്
0: വധിക്കപ്പെടുന്നതിൻ്റെ തൊട്ടുമുമ്പ്. അപ്പോൾ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു സ്വാഭാവികമായും ചിന്തിച്ചു, ഇയാള് എൻ്റെ ആയുധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു കളവ് പറഞ്ഞതായിരിക്കാം.
2: തീർച്ചയായും അങ്ങനത്തെ ഒരു സാധ്യത അതിലുണ്ടല്ലോ.
0: അങ്ങനെ അത് കൊലപ്പെടുത്തി.
2: ഇത് പറഞ്ഞതിന് ശേഷവും അദ്ദേഹത്തെ
0: കൊലപ്പെടുത്തി. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന് ശേഷവും യുദ്ധത്തിൽ വധിച്ചു. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. എന്നിട്ട് നബിയോട് ആ വിഷയങ്ങളൊക്കെ പറഞ്ഞു. പെട്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം വിവർണമായി. അവിടുന്ന് ദേഷ്യപ്പെട്ടു. കോപത്തോടുകൂടി ഉസാമത്ത് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അല്ല ഉസാമ, ഖതൽതഹു ബഅദമാ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്? അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന് ശേഷവും നീ അയാളെ വധിച്ചോ? അപ്പോൾ ഉസാമത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതേ നബിയെ, ഇന്നമക്കാന മുതഅവ്വിദൻ, അയാള് രക്ഷപ്പെടാൻ വേണ്ടിയായിരിക്കാലോ അത് പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ കൊലപ്പെടുത്തിയത്. വീണ്ടും നബി ചോദിച്ചു, ഖതൽതഹു ബഅദമാ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്? അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന് ശേഷം വീണ്ടും നീ അയാളെ കൊന്നു ഉസാമ. അപ്പൊ ഇത് വീണ്ടും വീണ്ടും നബി 3-4 തവണ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കണം. നബിയുടെ ഇതേ ചോദ്യം ആവർത്തനം കേട്ടപ്പോൾ ഇദ്ദേഹത്തിന് പേടിയായി. ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു പേടിയായി. നബി വല്ലാതെ കോപിച്ചിട്ടുണ്ട്, നബി വല്ലാതെ ദേഷ്യപ്പെട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പൊ അവസാനം അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂല്, അദ്ദേഹം ഖൗഫു മിനസ്സലാഹ്, എന്റെ വാളിനെ പേടിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതായിരിക്കൂല നബി. അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, അഫല ശഖഖത അൻ ഖൽബിഹി ഫതഅലമ സാദിഖുൻ ഹുവ അംല, ജോ എന്റെ കൽബ് പിളർന്നു നോക്കിയിട്ടുണ്ടോ,
2: സത്യാണോ,
0: അവന്റെ ഹൃദയം നീ പിളർന്നു നോക്കിയിട്ടുണ്ടോ, അവൻ സത്യാണോ നുണയാണോ പറഞ്ഞത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത് ഉൾക്കൊണ്ടുകൊണ്ടാണോ, അതല്ല നിന്റെ വാളിൽ നിന്ന് രക്ഷപ്പെടാനാണോ എന്ന് നിനക്ക് എങ്ങനെ അറിയാം, നീ എൻ്റെ അവൻ്റെ ഹൃദയം തുറന്നു നോക്കിയിട്ടുണ്ടോ? അപ്പൊ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവമായിട്ട് താക്കീതോടുകൂടി അദ്ദേഹത്തോട് ചോദിക്കണം. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, ഞാനും നബിനെ പരിചയപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അടുക്കൽ ഞാൻ ഇല്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേന്. ഞാൻ ജനിച്ചില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. വ്യത്യസ്ത റിപ്പോർട്ടുകളിൽ അങ്ങനെയൊക്കെ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വലിയ ഒരു ഗുണപാഠം അതിലൂടെ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പകർന്നു നൽകുകയാണ്. ഒരു മനുഷ്യനെയും ദീനീപരമായി വിലയിരുത്താൻ മറ്റൊരാൾ പാടില്ല. പ്രത്യേകിച്ച് ഒരാളുടെ കർമ്മങ്ങൾ വിലയിരുത്താൻ, ഒരാളുടെ നിസ്കാരം വിലയിരുത്താൻ, ഒരാളുടെ ഇബാദത്ത് വിലയിരുത്താൻ, ഒരാളുടെ ഷഹാദത്ത് വിലയിരുത്താൻ മറ്റൊരാൾ തയ്യാറാകേണ്ടതില്ല. തയ്യാറാകാനൊട്ട് പാടുമില്ല. നമ്മൾ നമ്മുടെ തന്നെ ഇബാദത്തുകളും ഷഹാദത്തും കർമ്മങ്ങളും എത്ര കണ്ട് അതിന് മാർക്കുണ്ട് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് തന്നെ അറിയില്ല.
2: അതിനാണ് നമ്മൾ വേവലാതിപ്പെടേണ്ടത്. പക്ഷെ നമ്മുടെ വേവലാതി ബാക്കിയുള്ളവരുടെ ഈമാനിനെ കുറിച്ചാണ്.
0: ഈമാനിനെ കുറിച്ചാണ്.
2: അത് ശരിയല്ല, അവൻ ഓക്കെ അല്ല, ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ എന്നുള്ള ഒരു ഒരു ഭയങ്കര ഒരു സങ്കല്പമാണ് നമ്മളൊക്കെ. അത് മിക്കവാറും ഒരു ഒരു വലിയൊരു ദുരന്തത്തിലേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അതായത് നമ്മളെയാണ് ശരിക്കും എന്ത് ചെയ്യേണ്ടത്? ഹസിബു കബുലാൻ തുഹാസബു. നമ്മൾ നമ്മളെയല്ലേ വിചാരണ ചെയ്യേണ്ടത്? പക്ഷേ ഭൂരിഭാഗം ഇപ്പം നമ്മളടക്കമുള്ള ആളുകളുടെ ഒരു ഒരു ഇഷ്ട വിനോദമാണെന്ത്? മറ്റുള്ളവരെ വിചാരണ ചെയ്യുക എന്നുള്ളത്. അത് പ്രത്യേകിച്ച് ദീനിൽ കൂടിയാകുമ്പോൾ എന്തായിരിക്കും ആ ഒരവസ്ഥ?
0: മാത്രമല്ല പിന്നെ ഈ റമദാൻ കഴിഞ്ഞ അവസരമാണല്ലോ. റമദാനുമായി ബന്ധപ്പെട്ട് നേടിയെടുത്ത ഭയങ്കര ഈമാനികമായ ആവേശം ഒക്കെ ഉണ്ടാകും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അത്ര കണ്ടില്ലാത്ത അതല്ലെങ്കിൽ ഉണ്ടോ ഇല്ലെന്ന് നമുക്ക് അറിയില്ല. അവരുടെ സാഹചര്യം എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പൊ ചില ആളുകളെ പ്രത്യക്ഷത്തില് വിലയിരുത്തുകയും അവനെന്താ അങ്ങനെ, അവനെന്താ നിസ്കരിച്ചാല്, അല്ലെങ്കിൽ അവനെന്താണ് ഈ ബാത്ത് ചെയ്താല്, അവനോട് നേരിട്ട് ചോദിക്കൂല. ശരിക്കും നസീഹത്തോടുകൂടി അവനോട് സംസാരിക്കുകയും അവനോട് അത് ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. പക്ഷെ ഇതൊന്നും ചെയ്യാതെ നാലാൾ കൂടിയിരിക്കുമ്പോൾ അതൊരു വിലയിരുത്തലാവുകയും ചില ആളുകൾക്ക് മാർക്കിടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം പലപ്പോഴും നിലനിൽക്കുന്നുണ്ട്.
2: തീർച്ചയായും
0: വളരെ ഗൗരവമായി നമ്മൾ അറിയണം എന്നതുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രമാണ് സ്വഹീൽ ബുഖാരിയിലൂടെ നമ്മൾ മനസ്സിലാക്കി.
3: ഒരു സന്തോഷവാർത്ത, കാഴ്ച പരിമിതരുടെ സുഹൃത്താകുവാൻ പീസ് റേഡിയോ പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞു. വിസ്ഡം യൂത്ത് എൻവിഷൻ പദ്ധതിയുടെ ഭാഗമായി കാഴ്ച പരിമിതിയുള്ളവർക്ക് വേണ്ടിയുള്ള ഖുർആൻ പഠനം പീസ് റേഡിയോ 500 കോഴ്സ് വഴി തുടക്കം കുറിക്കുന്നു. കാഴ്ച പരിമിതരുടെ പരീക്ഷയും റിസൾട്ടും സ്വതന്ത്രമായിരിക്കും. ഈ സൗകര്യം ലഭ്യമാകുന്നതിന് രജിസ്റ്റർ ചെയ്യുമ്പോൾ കാഴ്ച പരിമിതരാണോ എന്നത് ടിക്ക് ചെയ്യേണ്ടതുണ്ട്. തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാത്രി 10 മണിക്കായിരിക്കും ക്ലാസുകൾ നടക്കുന്നത്. കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് ഓപ്ഷനിലും ലഭ്യമായിരിക്കും. ഓരോ ക്ലാസിന്റെ കൂടെയും 3 ചോദ്യങ്ങൾ ഉണ്ടാവും. ഒരു മാസം ആവുമ്പോൾ ഈ ചോദ്യങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിക്കുന്നവർക്ക് പ്രത്യേക സമ്മാനങ്ങളും മൊഡ്യൂളുകളുടെ നിശ്ചിത ഇടവേളകളിൽ ഖുർആൻ ക്വിസ് മത്സരങ്ങളും വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങളും നൽകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9846411412. മറ്റൊരു നമ്പർ 6282499814. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ റിയാലുസ് സ്വാലിഹീൻ. ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാലുസ് സ്വാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തെ ആസ്പദമാക്കി പീസ് റേഡിയോ ഒരുക്കുന്ന ഈ പ്രോഗ്രാമിൽ സത്യസന്ധരുടെ പദവി എന്ന വിഷയത്തിൽ നമുക്ക് മുൻപിൽ ക്ലാസ് എടുക്കുന്നു മുജീബ് റഹ്മാൻ സ്വലാഹി.
4: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബതു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ ലിദ്ദാലിമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റിയാളുസ് സ്വാലിഹീനിലെ 4-ാമത്തെ അധ്യായമാണ് ബാബു സിദ്ഖ്, സത്യം പറയുന്നതിൻ്റെ പ്രാധാന്യവും അതുവഴി കിട്ടുന്ന നേട്ടവും പ്രതിഫലവും. ഇത്തരം വിഷയങ്ങളാണ് ഈ അധ്യായത്തിൽ പരാമർശിക്കുന്നത്. ഖാല അല്ലാഹു തആല യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. നിങ്ങൾ സത്യം പറയുന്നവരുടെ കൂടെ ആകുകയും ചെയ്യുക. ഈ ആയത്ത് നേരത്തെ നമ്മൾ തൗബയുടെ അധ്യായത്തിൽ ചർച്ച ചെയ്തതാണ്. കഅബ് റളിയല്ലാഹു അൻഹുവിൻ്റെയും അദ്ദേഹത്തിൻ്റെ രണ്ട് സഹോദരങ്ങളുടെയും ചരിത്രം പറഞ്ഞ വേളയിൽ, അഥവാ തബൂക്ക് യുദ്ധത്തിന് പോകാതെ പിന്തുനിന്ന മൂന്ന് സ്വഹാബികളുടെ വിഷയം ചർച്ച ചെയ്ത വേളയിൽ വിശദമായി നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ട്. വസ്വാദിഖീന വസ്വാദിഖാത്ത് സൂറത്ത് അൽ അഹ്സാബിലെ ഇതേപോലെയുള്ള മറ്റൊരു വിഷയമായത്താണ് സൂറ അൽ അഹ്സാബിലെ 35-ാമത്തെ വചനം. സത്യം പറയുന്ന പുരുഷന്മാർ, സത്യം പറയുന്ന സ്ത്രീകൾ, അവർക്കല്ലാഹു അഅദ്ദ ലഹും മഗ്ഫിറതൻ വഅജ്റൻ അളീമ, അല്ലാഹു തആല അവർക്ക് പാപമോചനവും മഹത്തായ പ്രതിഫലവും സജ്ജമാക്കി വച്ചിട്ടുണ്ട്. ഫലൂ സദഖുല്ലാഹ ലകാന ഖൈറൻ ലഹും, സൂറത്ത് മുഹമ്മദിലെ 21-ാമത്തെ വചനം. അവർ അല്ലാഹുമായി സത്യം പുലർത്തിയിരുന്നുവെങ്കിൽ, അഥവാ കളവു പറയാതെ അല്ലാഹുവിൻ്റെ വിധി വിലക്കുകൾ അവ യഥാവിധി പാലിച്ചിരുന്നുവെങ്കിൽ അതവർക്ക് ഏറ്റവും ഉത്തമമാകുമായിരുന്നു എന്നിങ്ങനെ സത്യത്തെ, അതിൻ്റെ സത്യം പറഞ്ഞാൽ കിട്ടുന്ന നേട്ടവും പ്രതിഫലവും അതെല്ലാം വിശദമായി പറയുന്ന സമാനമായ ധാരാളം ആയത്തുകൾ കാണാം. അപ്പോൾ എന്താണ് ഈ സിദ്ഖ് എന്ന് പറഞ്ഞാൽ? അപ്പോൾ സത്യം പറയണം, അതിൻ്റെ ശ്രേഷ്ഠതകളെല്ലാം പറഞ്ഞു. ഒഴിയ ഹദീദിൽ അത് വിശദമായി വരികയും ചെയ്യും. എന്താണ് സിദ്ഖ് എന്നതിൻ്റെ നിർവചനം? സിദ്ഖ് എന്നതിന് നൽകപ്പെട്ടിട്ടുള്ള നിർവചനം, ഹുവ ഇസ്തിവാ ഉസ്സിർരി വൽ അലാനിയ വല്ലാഹിരി വൽ ബാത്തിൻ എന്നാണ്. ഇസ്തിവാ ഉസ്സിർരി വൽ അലാനിയ, രഹസ്യവും പരസ്യവും ഒരേപോലെയാകുക, അതുപോലെ ഉള്ളും പുറവും അകവും പുറവും ഒരുപോലെയാകുക, അതിനാണ് സിദ്ഖ് എന്ന് പറയുന്നത്. കാപട്യമോ കപടത അല്ലെങ്കിൽ പ്രകടനപരത, ശിർക്ക്, ഇതൊന്നും വരാതിരിക്കുക എന്നർത്ഥം. അപ്പൊ ഈ നിർവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഫൽമുറാഈ മഥലൻ ലൈസ ബിസ്വാദിഖ്, പ്രകടനപരതയുള്ളവൻ, ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നവൻ, റിയാ ഉള്ളവൻ, അവൻ യഥാർത്ഥത്തിൽ സ്വാദിഖ് അല്ല. കാരണം അവൻ ജനങ്ങളുടെ മുമ്പിൽ ആബിദാണ് എന്ന് പ്രകടിപ്പിക്കുകയും വാസ്തവത്തിൽ അങ്ങനെ അല്ല, അവൻ ഉള്ളിൽ വേറൊന്ന് മറച്ചു വെക്കുകയും ചെയ്യുന്നു. ജനങ്ങളെ കാണാനും അവരിൽ നിന്ന് എന്തെങ്കിലും നേടാനും വേണ്ടി ആ രീതിയിൽ ചെയ്യുന്ന മുറായി അവൻ സ്വാദിഖല്ല. കാരണം അവൻ ജനങ്ങളുടെ മുമ്പിൽ മാത്രമാണ് നല്ല വിള്ളയായി ചമയുന്നത്, അവൻ്റെ നിയ്യത്ത് ശരിയല്ല, സിദ്ഖില്ല, സത്യസന്ധമല്ല എന്നതുകൊണ്ട്. അതേപോലെ വൽ മുശ്രിക്കു മഅല്ലാ ലൈസ ബിസാദിഖ്, അല്ലാഹുവിൽ പങ്കുചേർക്കുന്നവൻ, അവനും യഥാർത്ഥത്തിൽ സ്വാദിഖ് അല്ല. കാരണം അല്ലാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യത്തിൽ മറ്റുള്ളവരവൻ പങ്കു ചേർക്കുക വഴി അവൻ്റെ സത്യസന്ധതയ്ക്ക് പോറലേറ്റിരിക്കുന്നു എന്നർത്ഥം. അതുപോലെ വൽ മുനാഫിഖ് ലൈസ ബിസാദിഖ്, കപടൻ, അവനെ സംബന്ധിച്ചും സിദ്ഖ് ഉള്ളവനാണ് അല്ലെങ്കിൽ സത്യസന്ധനാണ്, സാദിഖാണ് എന്ന് പറയാൻ കഴിയില്ല. കാരണം അവൻ ഈമാൻ പ്രകടിപ്പിക്കുകയും കുഫർ മറച്ചു വെക്കുകയും ചെയ്യുന്നവനാണ്. അതാണല്ലോ നിഫാഖ് എന്ന് പറഞ്ഞാൽ, ഇളഹാറുൽ ഈമാൻ വ കത്മാനുൽ കുഫർ എന്നാണ്
5: നിഫാഖിൻ്റെ നിർവചനമായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഇളഹാറുൽ ഈമാൻ, ഈമാൻ പ്രകടിപ്പിക്കും. വക്കത്തുമാനുൽ കുഫുർ, സത്യനിഷേധത്തെ മറച്ചുവെക്കുകയും ചെയ്യും. ഉള്ളിൽ കുഫുറാൻ, പുറമെ ഈമാൻ ഉണ്ട് എന്ന് വരുത്തി തീർക്കുകയാണ്. അങ്ങനെയുള്ള മുനാഫിഖ്, അവനേതായിരുന്നാലും അവനെ സംബന്ധിച്ച് സ്വാദിഖ് എന്ന് പറയാൻ പറ്റില്ല. അതുപോലെ മുബ്തദിഉ, മതത്തിൽ നൂതനമായ കാര്യങ്ങൾ ഉണ്ടാക്കി അത് ചെയ്താൽ അള്ളാഹുവിനടുക്കൽ നിന്ന് കൂലി കിട്ടും എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന, ബിദഅത്ത് ചെയ്യുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചും യഥാർത്ഥത്തിൽ സ്വാദിഖ് എന്ന് പറയാൻ കഴിയില്ല എന്നാണ്. കാരണം അവൻ പ്രത്യക്ഷത്തിൽ പ്രവാചകൻ്റെ ആളാണ് എന്ന് വരുത്തി തീർക്കുന്നുവെങ്കിലും വാസ്തവത്തിൽ അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ അവഗണിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ്. അതുകൊണ്ട് അവനും യഥാർത്ഥത്തിൽ സ്വാദിഖ് എന്ന വൃത്തത്തിൽ വരുന്നവനല്ല എന്ന് പണ്ഡിതന്മാർ ഇതിൻ്റെ നിർവചനം ചർച്ച ചെയ്യുന്ന വേളയിൽ പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഈ നാലഞ്ച് വിഭാഗം ആളുകളുടെ അവസ്ഥ, അവരാരും സ്വാദിഖല്ല എന്നാണ് വിശുദ്ധ ഖുർആനിൻ്റെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയുടെയും അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുള്ളത്. സിദ്ഖിന്, സത്യസന്ധർക്ക് വലിയ സ്ഥാനം വിശുദ്ധ ഖുർആൻ നൽകിയിട്ടുണ്ട്. പ്രവാചക വചനങ്ങളിലും അത് കാണാം. ഉദാഹരണമായി വിശുദ്ധ ഖുർആനിലെ നാലാമത്തെ അധ്യായം സൂറത്ത് നിസായിലെ 69-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നത് കാണാം. മൻ യുത്ഇല്ലാഹ വർറസൂല ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശ്ശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആർ അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും അനുസരിക്കുന്നുവോ അവർ അള്ളാഹു അനുഗ്രഹിച്ച പ്രവാചകന്മാർ, സിദ്ദീഖ് അതുപോലെ ഷുഹദ രക്തസാക്ഷികൾ, സജ്ജനങ്ങൾ ഇവരോടൊപ്പമായിരിക്കും സ്വർഗത്തിൽ എന്ന്. അപ്പം ഇവിടെ പ്രവാചകന്മാരെക്കുറിച്ച് പറഞ്ഞ ഉടനെയാണ് സിദ്ദീഖ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് രക്തസാക്ഷികളെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ സിദ്ദീഖുകളുടെ, പരമസത്യസന്ധരായ ആളുകളുടെ സ്ഥാനം, അത് പ്രവാചകന്മാരുടെ താഴെയും ശുഹദാക്കളുടെ മീതയുമാകുന്നു എന്ന് പണ്ഡിതന്മാർ ഈ ഹദീ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതായി കാണാം. അത്രയും വലിയ സ്ഥാനമാണ് സിദ്ഖിന് ഉള്ളത് എന്ന്. അതേപോലെ വിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ട, ഇതുമായി ബന്ധപ്പെട്ട പ്രാർത്ഥന നിർവഹിക്കുവാൻ ആവശ്യപ്പെട്ട കാര്യങ്ങളും കാണാം. സൂറ അൽ ഇസ്രായിലെ 17-ാമത്തെ അധ്യായം സൂറ അൽ ഇസ്രാ, അതിലെ 80-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, വഖുർ റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ വജഅൽനി മിൻ ലദുൻക സുൽത്താനൻ നസീറ എന്ന് പറയാൻ, പ്രാർത്ഥിക്കാൻ, എൻ്റെ നാഥ, എൻ്റെ റബ്ബേ, അദ്ഖിൽനി, എന്നെ നീ പ്രവേശിപ്പിക്കണേ, മുദ്ഖല സിദ്ഖിൻ, സത്യത്തിൻ്റെ പ്രവേശന സ്ഥലത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശം അതുപോലെ മുഖ്റജ സിദ്ഖ്, പുറപ്പെടുന്നതിലും സത്യസന്ധമായ സ്ഥലം, പുറപ്പെടുന്ന സ്ഥലവും പ്രവേശിക്കുന്ന ഇടവും എല്ലാം സത്യസന്ധമാക്കിത്തരണേ എന്ന് പ്രാർത്ഥിക്കാൻ, അതാണ് അതിൻ്റെ ആശയം. ഇവിടെ മുദ്ഖല സിദ്ഖ്, മുഖ്റജ സിദ്ഖ് എന്നുകൊണ്ടുള്ള ഉദ്ദേശ്യം ഇമാം ഖത്താദ റഹിമഹുള്ള പറഞ്ഞിട്ടുള്ളത്, മുദ്ഖൽ പ്രവേശിക്കുന്ന സ്ഥലം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മദീനയാണെന്നും പുറപ്പെടുന്ന സ്ഥലം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മക്കയാണ് എന്നും ഖത്താദ റഹിമഹുള്ള പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം താബിഈ പണ്ഡിതന്മാരിൽ പ്രമുഖനാണ്. അതേപോലെ അബ്ദുറഹ്മാൻ ഇബ്നു സയ്യിദ് ഇബ്നു അസ്ലം അവരും ഇങ്ങനെ അഭിപ്രായപ്പെട്ടതായി കാണാം. മഹാനായ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു ജരീർ അത്തബരി റഹിമഹുല്ല ഈ അഭിപ്രായത്തെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറഞ്ഞതാണ് കൂടുതൽ ശരിയായി തോന്നുന്നത്. ഇതിനർത്ഥം ഖതാദ റഹിമഹുല്ലയും ഇബ്നു ജരീർ റഹിമഹുല്ലയും അബ്ദുറഹ്മാൻ ഇബ്നു സെയ്ദ് ഇബ്നു അസ്ലം റഹിമഹുല്ലയും ഒക്കെ പറഞ്ഞത് തെറ്റാണ് എന്നല്ല. അവരെല്ലാം മക്ക മദീന എന്ന് പറയുന്നത് ഉദാഹരണം പറഞ്ഞുകൊണ്ടുള്ള വിശദീകരണമാണ്. അതല്ലാതെ മക്കയും മദീനയും മാത്രമാണ് ഉദ്ദേശ്യം എന്ന അർത്ഥത്തിലാണ് എന്നല്ല. ഉദാഹരണങ്ങളിലൂടെ ആയത്തിന് തഫ്സീർ പറഞ്ഞതാണ്. അതല്ലാതെ അവിടെ മക്കയും മദീനയും മാത്രമേ ഉദ്ദേശിക്കാവൂ എന്ന അർത്ഥത്തിലല്ല അവർ വ്യാഖ്യാനിക്കുന്നത്. മൊത്തത്തിൽ സിദ്ഖുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അതിൽ വരും എന്ന് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറഞ്ഞതായി കാണാം. അതാണ് ആയത്തിൻ്റെ താല്പര്യം. അപ്പോൾ ആ ആയത്തിൽ നിന്ന് സിദ്ഖിൻ്റെ പ്രാധാന്യവും അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനയൊക്കെ നിർവഹിക്കണമെന്ന കാര്യം അതിലടങ്ങിയിട്ടുണ്ട്. മറ്റ് വിഷയങ്ങൾ ഇൻഷാല്ലാ ഒഴിയെ നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: മാഷാഅല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് റിയാലുസ് സ്വാലിഹീൻ, ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാലുസ് സ്വാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തെ ആസ്പദമാക്കിയുള്ള ഈ പ്രോഗ്രാമിൽ ഇന്ന് സത്യസന്ധരുടെ പദവി എന്ന വിഷയത്തിൽ നമുക്ക് മുൻപിൽ ക്ലാസ് എടുത്തത് മുജീബ് റഹ്മാൻ സ്വലാഹി.
6: വളരെ വിദഗ്ധനും പ്രസിദ്ധനുമായ എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത്, അദ്ദേഹം ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ പിക്ചറിൽ എപ്പോഴും കാണാറുള്ളത് ലോകത്ത് നാലിൽ ഒരാൾക്ക് സ്ട്രോക്ക് വരുന്നുണ്ടെന്നും ഓരോ മിനിറ്റിലും 20 ലക്ഷം ആളുകൾ സ്ട്രോക്ക് ബാധിച്ച് തളർന്ന് വീഴുന്നുണ്ട് എന്നുമാണ്. കഴിഞ്ഞ നിമിഷങ്ങളിൽ എനിക്ക് സ്ട്രോക്ക് വന്നില്ലല്ലോ എന്നാലോചിച്ചൊരു അൽഹംദുലില്ല പറയാം. സ്വന്തം ജീവിതത്തിൻ്റെ എല്ലാ താളങ്ങളും തെറ്റുന്ന, ശരീരത്തിലൊരു ഭാഗം നിശ്ചലമായി പോകുന്ന, അത് മരണത്തിന് വിധേയമാകുന്ന, പാതി ശരീരം കൊണ്ട് ജീവിക്കേണ്ടി വരുന്ന, സ്വന്തം ശരീരത്തിലെ മാലിന്യങ്ങൾ പോലും നീക്കം ചെയ്യാൻ മറ്റൊരാളുടെ സാന്നിധ്യമോ ട്യൂബുകളോ ആവശ്യമായി വരുന്ന ഒരു ജീവിതം അരികത്തുണ്ടെന്ന ബോധ്യമാകണം. നമുക്ക് ചുറ്റുമുള്ളവരുടെ നേരെ നാം സ്വീകരിക്കുന്ന സമീപനങ്ങളും സ്വകാര്യ ജീവിതം ഉൾപ്പെടെയുള്ള മേഖലയിൽ നാം എടുക്കുന്ന നിലപാടുകളും ചിട്ടപ്പെടുത്തുന്നിടത്ത് നമുക്ക് പ്രേരണ പകരേണ്ടത്. കൃത്യമായ ആത്മീയ അന്വേഷണങ്ങൾക്കും പഠനങ്ങൾക്കും ജീവിതത്തെ വിധേയമാക്കുകയാണെങ്കിൽ അത്തരമൊരു നിമിഷം വരുമ്പോൾ നേരിടാനുള്ള ഒരു മനക്കരുത്തെങ്കിലും നമുക്കുണ്ടാകുമെന്ന് തീർച്ചയായും ഉറപ്പിച്ചു പറയാൻ കഴിയും.
3: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
7: ഇപ്പോ നമ്മള് മധുരം ഖുർആൻ ഒന്ന് കേട്ടാലോ?
8: യെസ്.
7: മാഷാല്ലാ, മനോഹരമായ പാരായണം. ഇന്ന് മിഷാരി അല ഫാസിയുടെ ഒരു പാരായണമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്, സൂറത്തുൽ മുജാദലയിലെ 11-ാമത്തെ ആയത്ത്.
9: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: മാഷാല്ലാ, ഷമിൽ സാറേ, നമ്മൾ ഈ മധുരം ഖുർആൻ വ്യത്യസ്തമായിട്ട് ഓരോ വചനങ്ങളും വ്യത്യസ്ത കാര്യങ്ങളിലൂടെയൊക്കെ നമ്മളിങ്ങനെ കടന്നു പോകുന്നില്ലേ. ശരിക്കും നമുക്ക് ആ ഒരു വചനത്തിൻ്റെ ആശയത്തെ നേരത്തെ കൂടി അറിയുന്ന ഒരവസ്ഥയാണെങ്കിൽ നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ അല്ലേ, അതൊരു ശരിക്ക് എന്താ നമുക്ക് എവിടെ നിന്നൊക്കെയോ ഒരു ഒരു പൊതിക്കെട്ട് സമ്മാനം കൊണ്ടുവന്ന് തരുന്ന പോലെയുള്ള ഒരു വിശ്വാസിയുടെ മുമ്പിൽ അത് നമുക്ക് അതിൻ്റെ ഒരു ആശയം ഒന്ന് പറയാൻ തോന്നും.
1: അതെ, ചില ഭാഗങ്ങളൊക്കെ വായിച്ചാലും വായിച്ചാലും അല്ലെങ്കിൽ ഓതിയാലും ഓതിയാലും മതിയാകാത്ത ഒരു സാഹചര്യം വരും ആശയം അറിയുമ്പോൾ. അപ്പോൾ ഈ ഒരു സൂറത്തുൽ മുജാദലയിലെ 11-ാമത്തെ ആയത്ത് അർത്ഥമാക്കുന്നത്, ഹേ വിശ്വസിച്ചവരെ, ഇരിപ്പിടങ്ങളിൽ വിശാലത അഥവാ സൗകര്യം ചെയ്യുവിൻ എന്ന് നിങ്ങളോട് പറയപ്പെട്ടാൽ നിങ്ങൾ വിശാലത നൽകുവിൻ, എന്നാൽ അള്ളാഹു നിങ്ങൾക്ക് വിശാലത നൽകുന്നതാണ്. നിങ്ങളോട് എഴുന്നേൽക്കുവിൻ എന്നു പറയപ്പെട്ടാൽ നിങ്ങൾ എഴുന്നേൽക്കുകയും ചെയ്യുവിൻ. നിങ്ങളിൽ നിന്ന് വിശ്വസിച്ചവരെയും അറിവ് നൽകപ്പെട്ടിട്ടുള്ളവരെയും അള്ളാഹു പല പടികൾ ഉയർത്തുന്നതാണ്. അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു.
0: ഇത് പറയുമ്പോഴേ ഒരാൾ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അവനവൻ്റെ കംഫർട്ടാണ്. അപ്പോൾ അതിൽ കുറച്ചൊരു സ്വാർത്ഥത കൂടിയില്ലേ? അപ്പോൾ അവിടെ നമ്മൾ അതുകൊണ്ട് ഒഴിവാക്കി വേറെ ആൾക്കൂടി ഒരു സ്പേസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഇരുത്തത്തിൽ മാത്രമല്ല, വേറെ എത്രയോ പ്രശ്നങ്ങൾ നമുക്ക് വേറെ ആൾക്ക് സ്പേസ് കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒന്ന് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന
1: ഒരു
0: ഷെയറിംഗ് മെൻറ്റാലിറ്റി ഉള്ളത്, മറ്റുള്ളവരെ പരിഗണിക്കുക എന്നുള്ള എത്ര വലിയൊരു ആശയമാണത്. ലൈക്ക് സാമൂഹ്യ ജീവിയായ മനുഷ്യന് ദൈനംദിന ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരൊറ്റ പൊതുവെ നമ്മൾ കാണുന്നതെന്ന് വിശാലത കൊടുക്കുമെന്ന് പറഞ്ഞിടത്തുള്ള പറഞ്ഞ അതിലൊരു ചോദ്യം എനിക്ക് ഭയങ്കര വെച്ചാൽ, നിങ്ങൾക്ക് അള്ളാഹു വിശാലത നൽകുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ഒരു വിശ്വാസം സംശയതായിരുന്നാലും ഈ ഒരു വചനവും അതിൻ്റെ ആശയമൊക്കെ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും നിലനിൽക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാൻ പ്രാർത്ഥിക്കാൻ ശ്രമം.
1: അതെ അതെ, ഖാരിയെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതില്ല അല്ലേ. എല്ലാവരുടെയും ഒരു മനം കവർന്ന അൽഹംദുലില്ലാഹ് അള്ളാഹു ആ നിലക്ക് തൗഫീഖ് നൽകിയ ഒരു ഖാരി. ഖാരിയെ കുറിച്ച്
0: ലോകത്തെമ്പാടുമുള്ള ശ്രോതാക്കളുടെ ഹൃദയം കവർന്നിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഏതായിരുന്നാലും ഇസ്ലാമിക സർവകലാശാല മദീനയിൽ നിന്നും ഖിറാഅത്ത്, തജീദ് വിഷയങ്ങളിൽ ബിരുദം, മഖാമാത്ത്, ശബ്ദ പരിശീലനം ഇതൊക്കെ കിട്ടിയിട്ടുള്ള പ്രത്യേക പഠനം നടത്തിയിട്ടുള്ള അന്താരാഷ്ട്ര ഖുർആൻ സമ്മേളനങ്ങളിലൊക്കെ സർട്ടിഫൈഡ് അംഗീകാരം ലഭിച്ചിട്ടുള്ള മിഷാരി റാഷിദ് അല്ലാഫാസി കുവൈത്തിലെ മസ്ജിദുൽ കബീർ ഉൾപ്പെടെയുള്ള വിവിധ മസ്ജിദുകളിൽ ഇമാമായിട്ടും മുഅദ്ദിനായിട്ടൊക്കെ സേവനമനുഷ്ഠിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ മിഷാരി റാഷിദ് അല്ലാഫാസി എന്നിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കൂടുതൽ എന്നത് പറയേണ്ട ആവശ്യമല്ല, അത്രയും വ്യക്തമാണ്.
1: ഈ ആയത്ത് നമ്മൾ പറഞ്ഞു പോയപ്പോൾ പലപ്പോഴും മുൻകാലങ്ങളിലൊക്കെ നമ്മൾ ഇത്തരം മര്യാദകൾ കുറച്ചും കൂടി നന്നായി കണ്ടിരുന്നു. പൊതു വാഹനങ്ങളിലും ഒക്കെ സഞ്ചരിക്കുമ്പോൾ, ബസ്സിലൊക്കെ സഞ്ചരിക്കുമ്പോൾ കുട്ടികളിൽ നിന്നും നമുക്കൊക്കെ അത്തരം ഉപദേശങ്ങൾ നന്നായി കിട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാ നമുക്കൊക്കെ കുറേയൊക്കെ അത് ആവർത്തിക്കാൻ കഴിഞ്ഞിട്ട്. പുതിയ കാലത്ത് അത്തരം ഉപദേശങ്ങൾ തന്നെ കുറഞ്ഞു പോയോ? മുതിർന്നവർ വരുമ്പോൾ എണീറ്റ് കൊടുക്കണം എന്നൊക്കെയുള്ള ഉപദേശങ്ങൾ തന്നെ കുറഞ്ഞു പോയോ എന്നറിയില്ല. അതുകൊണ്ടാണോ എന്നും അറിയില്ല. പലപ്പോഴും ഇപ്പോഴുള്ള കുട്ടികൾ നമ്മുടെ അത്ര ചെറുപ്പത്തിൽ കണ്ടതുപോലെ കാണുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്.
0: ഓരോരുത്തരും ഓരോ തുരുത്തുകളായി മാറിയിരിക്കണം. അതായത് ഒന്നുകിൽ ഫോൺ ഉണ്ടാവും, അതിലേക്കായിരിക്കും, പിന്നൊന്ന് അങ്ങനെ ഒരു മുതിർന്നവർ അതൊരു വേറെ വൈബ് ടീമാണ്, നമ്മൾ വേറെയാണ് അല്ലേ. എനിക്ക് അങ്ങനെ ഒരു ഒരു ക്ലാസിഫിക്കേഷൻ നടത്തിയ പോലെ പലപ്പോഴും തോന്നിയത്. ഒരു പിന്നെ ജെൻസി ഒരു ടീം, അൽഫ വേറെ ടീം, വൃദ്ധന്മാർ വേറെ ടീം, അങ്ങനെ പണ്ട് അങ്ങനെ ഇരുന്നില്ല. പരസ്പരം ബന്ധിപ്പിക്കുന്ന ചില കണ്ണികളുണ്ടായിരുന്നു. ഏതായിരുന്നാലും അത് നമ്മുടെ തലമുറക്ക് നമ്മൾ പകർന്നു കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ ബസ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോഴൊക്കെ ഓർമ്മ വന്ന ബസ് അല്ലേ, പണ്ട് നമ്മൾ എണീറ്റ് കൊടുക്കുകയായിരുന്നു. ഇന്നും അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും കേട്ടോ.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ആരോഗ്യപൂർണമായ ജീവിതത്തിന് വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങളുമായി ആരോഗ്യ ചിന്തകളിലേക്കാണ് ഇനി നാം നീങ്ങുന്നത്. സീതാലയം, ആരോഗ്യപരമായ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഡോക്ടർ സ്വാദിഖ് ബിൻ ഖാസിമാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഹോമിയോപ്പതി വകുപ്പ് ഗവൺമെൻറ് സ്ത്രീകളുടെ മാനസികവും ശാരീരികവും സാമൂഹികവുമായ ആരോഗ്യം ശാക്തീകരിക്കുന്നതിനായിട്ട് ആരംഭിച്ച ഒരു സ്പെഷ്യൽ ഓപ്പിയാണ് സീതാലയം എന്ന് പറയുന്നത്. സമൂഹത്തിൽ ദുരിതമനുഭവിക്കുന്ന സ്ത്രീകൾക്ക് സഹായമെത്തിക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഭൂരിഭാഗം സ്ത്രീകളും ഗാർഹികവും സാമൂഹികവുമായ അന്തരീക്ഷത്തിൽ ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ നേരിടുന്നുണ്ട്. അപ്പോൾ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അണുകുടുംബങ്ങളിലെ നിയന്ത്രണങ്ങൾ ലഹരി വസ്തുക്കൾ ദുരുപയോഗം എന്നിവയാണ് ഗാർഹിക പീഡനങ്ങളിലെ പ്രധാനമായ കാരണങ്ങൾ. അപ്പോൾ സ്ത്രീകളിലെ ആത്മഹത്യാ പ്രവണത വർദ്ധിക്കുന്നതും അവരുടെ കുടുംബ പ്രശ്നങ്ങൾ, മാനസിക രോഗങ്ങൾ, ശാരീരിക രോഗങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് വളരെയധികം പങ്കുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ടാണ് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമായിക്കൊണ്ടൊരു സ്പെഷ്യൽ ഒപി ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ മുഴുവൻ ജില്ലാ ആശുപത്രികളിലും നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടെ സ്ത്രീകൾ മാത്രം നിയന്ത്രിക്കുന്ന ഒരു ഒപി ആണിത്. അവിടുത്തെ സ്റ്റാഫുകൾ മുഴുവൻ സ്ത്രീകളായിരിക്കും, ഡോക്ടർ സ്ത്രീ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഏതൊരു സ്ത്രീക്കും വളരെ കൃത്യമായിക്കൊണ്ട് തൻ്റെ കേസുകൾ, തൻ്റെ ബുദ്ധിമുട്ടുകൾ തുറന്ന് പറയാനും അവർക്ക് വേണ്ട എല്ലാവിധ നിയമ സഹായങ്ങളെല്ലാം അവിടെ ലഭിക്കും. അവർക്ക് വേണ്ടിയുള്ള പ്രത്യേക കൗൺസിലിംഗ് അവിടെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഒപിയാണ് സീതാലയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സീതാലയം പ്രൊജക്റ്റ് എല്ലാവരും പ്രത്യേകം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് അറിയിച്ചു കൊടുക്കുകയും അവരുടെ മാനസികമായിട്ടുള്ള രോഗങ്ങൾ, ശാരീരിക പ്രയാസങ്ങൾ തുടങ്ങിയവയ്ക്കൊക്കെ കൃത്യമായ ഒരു പരിഹാരം നിർദ്ദേശിച്ചു കൊടുക്കാൻ ഇത്തരത്തിൽ ഈ ഒ പി വഴി സാധിക്കും. ഒരുപാട് അസുഖങ്ങൾ, സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് അസുഖങ്ങൾക്ക് ഫലപ്രദമായ മരുന്നുകൾ ഹോമിയോപ്പതിയിൽ ലഭ്യമാണ്. വളരെ ചിലവ് കുറഞ്ഞ ഒരു ചികിത്സാ രീതി എന്നുള്ള നിലക്ക് ഈ ഒരു അവസരം എല്ലാവരും ഉപയോഗപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്.
4: മാഷാല്ലാ, ജസാകുമുല്ലാ ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ, സീതാലയം. ഇന്നത്തെ ആരോഗ്യ ചിന്തകളിൽ ആരോഗ്യപരമായ കാര്യങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഡോക്ടർ സ്വാദിഖ് ബിൻ കാസിമാണ് ഇതുവരെ നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്നത്.
6: വീട്ടിലെ ചില നിത്യോപയോഗ വസ്തുക്കൾ, കത്തി, മുറം, ചൂല്, പാത്രം, ചട്ടി, ഇങ്ങനെ ഇങ്ങനെ പലതും. ഇത് കേടുവന്നിട്ടുണ്ട്, പുതിയതൊന്നു വേണം എന്നൊക്കെ എത്ര ദിവസമായി നമ്മളോട് പറയാൻ തുടങ്ങിയിട്ട്. പക്ഷേ ആ ചെയ്യാം ആകാം എന്നല്ലാതെ അത് പലപ്പോഴും നിർവഹിക്കപ്പെടുന്നില്ല. ഇത് പരിഹരിക്കാനുള്ള വഴി എന്താണ്? ആഴ്ചയിൽ ഏതാനും മണിക്കൂർ തൊട്ടടുത്ത ഇതുപോലത്തെ വസ്തുക്കളൊക്കെ ലഭിക്കുന്ന ഒരു ഷോപ്പിൽ ഒന്ന് കയറിയിറങ്ങാൻ പറ്റുക. അതിർത്തിയില്ലാതെ അങ്ങനെ അവൾ ഷോപ്പിംഗ് നടത്തിക്കളയും എന്നൊന്നും നമ്മൾ പേടിക്കേണ്ടതില്ല. നമ്മുടെ ഭാര്യയാണ്, അവര് പീസ് റേഡിയോ പോലെയുള്ള സംരംഭങ്ങളുടെ കൂടെ ചേർന്ന് യാത്ര ചെയ്യുന്ന ആളാണെങ്കിൽ കുടുംബ ബജറ്റിന്റെ കാര്യത്തിൽ അവർക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാകും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു എന്നല്ല, എന്തെല്ലാം ചെയ്യാനുണ്ട് എന്ന് ഓരോരുത്തരും സ്വയം ചിന്തിക്കുമ്പോൾ വീട്ടിൽ പുതിയ സന്തോഷത്തിന്റെ പ്രഭാതങ്ങളും സായാന്തനങ്ങളും ഉണ്ടാകും.
7: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്ത ശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാരവികാരങ്ങൾക്ക് ആധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിന്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.
0: പീസ് ടൈമിലെ വാചകം നമുക്കൊന്ന് വായിക്കാം സാറേ. പീസ് ടൈം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഫീഡ്ബാക്കിൽ നമ്മൾ റേഡിയോയെക്കുറിച്ച് ശ്രോതാക്കളുടെ ഹൃദയം തൊട്ട അവരുടെ ചില കമന്റുകൾ നമ്മളിങ്ങനെ പീസ് ടൈമിൽ വായിക്കാറുണ്ട്.
8: അതെ, ഇന്ന് ഇന്നത്തെ ഒരു ഫീഡ്ബാക്ക്, മാഷാ അല്ലാ, എന്നും ഒരുപാട് നന്മ, ഗുണപാഠം, ഉപദേശം വിളമ്പുന്ന ഈയൊരു പീസ് റേഡിയോ കൂട്ടായ്മയെ എത്ര പുകഴ്ത്തിയാലും മതിവരില്ല. അതിൻ്റെ കൂടെ ഇതേപോലെ മോർണിംഗ് ലൈവിനെ ധന്യമാക്കുന്ന, ആങ്കറിംഗ് ഡെസ്ക് കൈകാര്യം ചെയ്യുന്ന സുഹൃത്തുക്കൾക്കും ഉസ്താദുമാർക്കും അണിയറ പ്രവർത്തകർക്കും, ഇതിനെ നെഞ്ചോട് ചേർക്കുന്ന പീസ് റേഡിയോ കുടുംബത്തിനും അള്ളാഹുവിൻ്റെ കാരുണ്യം വർഷിക്കുമാറാകട്ടെ. അബ്ദുൽ ഹമീദ് സി കെ അഴിയൂരാണ് ഈയൊരു ഫീഡ്ബാക്ക് അയച്ചിട്ടുള്ളത്.
9: സബീലുദ്ദുമൂഇ സബീലുമ്മുരീഹ് തനാ ഒരു വ്യക്തിയുടെ റൂമിലേക്ക്, അദ്ദേഹം വിദേശത്ത് ജോലി ചെയ്യാം, ജോലി ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് വിസിറ്റ് ചെയ്യുന്നതാണ്. അപ്പം അദ്ദേഹം അവിടെ കുറച്ച് കുട്ടികളെ ട്യൂഷൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഒരു സ്കൂൾ അധ്യാപകൻ. അപ്പോൾ മലയാളിയായ അദ്ദേഹം അറബിയായ ഒരു കുട്ടിയെയാണ് അവിടെ ട്യൂഷൻ എടുക്കുന്നത്. അതുപോലെ തന്നെ വേറെ മറ്റു ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലുള്ള കുട്ടികളും അവിടെ ഉണ്ട്. അപ്പോൾ ആരാണ് ഈ കുട്ടികളെ പറ്റി വെറുതെ നമ്മൾ സംസാരിച്ചു തുടങ്ങിയത്? അപ്പോൾ പറഞ്ഞു തന്നു, സ്കൂളിൽ ഈ കുട്ടി നല്ല മിടുക്കനായ ഒരു കുട്ടിയായിരുന്നു. അവൻ നന്നായി പഠിച്ചു, പക്ഷേ പഠനത്തിലൊന്ന് പിന്നോട്ട്, ചെറുതായിട്ട് അല്പം പിന്നോട്ട് പോയപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ രക്ഷിതാവിനെ കണ്ട സമയത്ത് രക്ഷിതാവിനോട് സൂചിപ്പിച്ചു, അവനക്ക് എന്തോ ഒരു ഡിപ്രഷനുണ്ട്, ഒരു മാനസികമായ ഒരു പ്രയാസം അവൻ അനുഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ, കുട്ടിക്ക് ഡിപ്രഷനാണ് എന്ന് പറഞ്ഞത് ആ രക്ഷിതാവ് വലിയ ദേഷ്യത്തിലാണ് അതെടുത്തത്. നിങ്ങൾ എന്നെ എൻ്റെ കുട്ടീനെ വെറുതെ കളിയാക്കുകയാണ്, അപമാനിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായി സംസാരിച്ചു എന്ന് പറഞ്ഞു. പിന്നെ ആ കുട്ടിയെ കാര്യം പിന്നെ സ്വാഭാവിക രക്ഷിതാക്കളോട് പറഞ്ഞു, അതിൽ നിന്ന് പിന്മാറി. ബസ് പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു ഡിപ്രഷനിലേക്ക് പോകാനുള്ള റീസൺ എന്താണെന്ന് രക്ഷിതാക്കൾ തിരിച്ചറിഞ്ഞു. കുട്ടിക്ക് അങ്ങനെ ഒരു മാനസിക പ്രയാസം ഉണ്ട് എന്ന് രക്ഷിതാക്കൾ, ഒരു മെൻ്റൽ ഡിസോർഡർ തന്നെ ശരിക്കും കുട്ടിക്ക് ഉണ്ടായിട്ടുണ്ട് ആ സമയത്ത്. അപ്പോൾ അതിൻ്റെ കാരണം കണ്ടെത്തിയതിന് ശേഷം പിന്നെ ഇദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നു. അപ്പോൾ ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെയാണ് അത് മനസ്സിലായത്? ഞങ്ങൾക്ക് വീട്ടിലുള്ള ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ലല്ലോ. അപ്പോൾ പറഞ്ഞു, നമ്മൾ ഇത്ര കൊല്ലമായി കുട്ടികളെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ കുട്ടികളുടെ ഓരോ ചെറുതും വലുതുമായ വ്യത്യാസങ്ങൾ നമുക്ക് മനസ്സിലാകും എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവർ കൂടുതൽ അദ്ദേഹത്തോട് അടുക്കുകയും അവൻ്റെ പഠനകാര്യങ്ങൾ സ്കൂളിൽ നിന്ന് തന്നെ മാറ്റി പൂർണ്ണമായി അദ്ദേഹത്തെ അവരുടെ പഠന ചുമതല ഏൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ നമ്മളോട് ഏതൊരു രക്ഷിതാവിനും ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ ഒരു രക്ഷിതാവിനോട് ചോദിച്ചു, നിങ്ങളുടെ കുട്ടിക്ക് ഇങ്ങനെ ഒരു മാനസിക പ്രയാസം ഉണ്ടല്ലോ, ഒരു മാനസിക വൈകല്യം ഉണ്ട്, അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റോ മറ്റൊക്കെ നമുക്ക് ഉണ്ടാക്കിക്കൂടെ, എന്നാൽ കുട്ടിക്ക് അതിൻ്റേതായ കുറേ ആനുകൂല്യങ്ങളുണ്ടാവും, പത്താം ക്ലാസ് എത്തുമ്പോൾ പഠനത്തിന് പരീക്ഷ എഴുതാനൊക്കെ സൗകര്യം ഉണ്ടാവും, അങ്ങനെ ചെയ്തുകൊണ്ടെന്ന് ചോദിച്ചപ്പോൾ അവർക്കറിയാം ഇങ്ങനൊരു പ്രയാസം ഉണ്ടെന്നറിയാം. അപ്പോൾ അവർ പറഞ്ഞത്, പെൺകുട്ടിയല്ലേ, കല്യാണമൊക്കെ നോക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ശരിയാണ്, അതിൻ്റേതായ ഒരു പ്രയാസം ഒരു പക്ഷേ ഉണ്ടാകുമെന്ന പേടിയായിരിക്കും. പക്ഷേ ഇത്തരം മാനസിക പ്രയാസങ്ങളുള്ള ആളുകളെ അല്ലെങ്കിൽ എന്തെങ്കിലും ശാരീരിക പരിമിതികളുള്ള ആളുകളെ പറ്റി മറ്റൊരാൾ പറഞ്ഞു തരുമ്പോൾ, പ്രത്യേകിച്ച് അധ്യാപകരോ അല്ലെങ്കിൽ അധ്യാപകർക്ക് രക്ഷിതാക്കളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ, അതിൽ അവർക്ക് അതിൽ ലഭിക്കേണ്ട ഒരു ചികിത്സ ഉണ്ട്, അല്ലെങ്കിൽ അതിന് ലഭിക്കേണ്ട ഒരു പരിഗണന ഉണ്ട്. ആ പരിഗണന നമ്മുടെ ഒരു നിലപാട് കാരണത്താൽ ആ പരിഗണന ഇല്ലാതെ പോകരുത് എന്നത് വളരെ പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.
10: നന്മകൾക്കുന്നിനു പത്തും എഴുന്നൂറും നൽകുമെന്നേറ്റവനാണ്.
11: വലിയൊരു തുക നൽകാൻ കഴിയില്ലല്ലോ എന്നോർത്ത് വിഷമിക്കുന്നുണ്ടോ? വേണ്ട, കടലിലെ ഓരോ തുള്ളിയും ചേർന്നാണ് സമുദ്രമുണ്ടാകുന്നത്. നിങ്ങളുടെ കൈവശമുള്ള ചെറിയൊരു വിഹിതം പോലും പീസ് റേഡിയോയുടെ പ്രവർത്തനങ്ങൾക്ക് വലിയ കരുത്താകും. ഒരു ചായയുടെ വിലയോ ഒരു ദിവസത്തെ ചെറിയൊരു സമ്പാദ്യമോ പീസ് റേഡിയോയ്ക്കായി മാറ്റിവെക്കൂ. നിങ്ങളുടെ ആ ചെറിയ സഹായം ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് നന്മയുടെ വിജ്ഞാനത്തിന്റെ സന്ദേശമെത്തിക്കും. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ കാലോചിതമായ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലത് ഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഷബീബ് സലാഹി എന്നിവർ.
12: അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅല ആലിഹി വസഹബി അജ്മഈൻ. പീസ് റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും അൽ ഇജാബ സംശയ നിവാരണം ചോദ്യോത്തര പരിപാടിയിലേക്ക് സ്വാഗതം. ചോദ്യത്തിലേക്ക് അടക്കം. ആദ്യത്തെ ചോദ്യം, കീറിയതും ഓതുവാൻ ബുദ്ധിമുട്ടുള്ളതുമായ ഖുർആൻ എന്തു ചെയ്യുമെന്ന്.
13: ഈ ചോദ്യം മുമ്പൊരിക്കൽ വന്നതാണ്. പഴയ ഖുർആൻ വായിക്കാൻ കഴിയാത്ത രൂപത്തിൽ ഉള്ള പഴയ ഖുർആനുകൾ എന്ത് ചെയ്യണം? അത് ഒരു ഹുർമത്തില്ലാത്ത രൂപത്തിൽ, അനാദരവ് പ്രകടിപ്പിക്കുന്ന രൂപത്തിൽ അങ്ങുമിങ്ങും എറിയുന്ന ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. കാരണം ഖുർആൻ അത് അള്ളാഹുവിൻ്റെ കലാമാണ്. അത് നൽകേണ്ട മഹത്വവും ആദരവും നമ്മൾ നൽകണം. അതുകൊണ്ട് തന്നെ ഒന്നുകിൽ അവ കരിച്ച് കളയുകയാണ് വേണ്ടത്, അതല്ലെങ്കിൽ ആ രൂപത്തിൽ ഉള്ള മനുഷ്യന് ഒരു അനാദരവ് കാണിക്കാത്ത രൂപത്തിൽ അത് കത്തിച്ചു കളയുകയോ മറ്റ് ഏതെങ്കിലും രൂപത്തിൽ മൂടിക്കളയുകയാണ് ചെയ്യേണ്ടത് എന്നാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്.
14: ചോദ്യം ഇപ്രകാരമാണ്. ഇവിടെ നേർപ്പദം വാരിക വാങ്ങാറുണ്ട്. അത് വായിച്ചു കഴിഞ്ഞതിന് ശേഷം വീട്ടിലുള്ള അസൗകര്യം കാരണം എന്താണ് ചെയ്യേണ്ടത്? ആക്രിയിലേക്ക് കൊടുക്കാൻ പറ്റുമോ എന്ന്?
15: ഖുർആനിലെ ആയത്തുകളും അതുപോലെ തന്നെ പ്രവാചകന്റെ ഹദീസുകളുമെല്ലാം പലപ്പോഴും നമ്മുടെ മാഗസിനുകളിൽ അതുപോലെ തന്നെ ലഘുലേഖകളിലുമെല്ലാം കാണാൻ സാധ്യമാകും. അത്തരം സാഹചര്യങ്ങളിൽ അതിനെ അലക്ഷ്യമായി കൊണ്ട് ഉപേക്ഷിക്കലും അതിൻ്റെ ഹുറുമത്തിന് ഭംഗം വരുന്ന രൂപത്തിൽ, അതിൻ്റെ പവിത്രതയ്ക്ക് ഭംഗം വരുന്ന രൂപത്തിൽ അതിനെ ഒഴിവാക്കിയിടുകയും ചെയ്യുക എന്നത് വലിയ ഗൗരവമുള്ള വിഷയമാണ്. ഇത്തരത്തിലുള്ള മാഗസിനുകളും ലഘുലേഖകളും തൂക്കി വിൽക്കുവാനോ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള അവസ്ഥ തൂക്കി വിൽക്കുവാൻ പാടില്ല എന്നതു തന്നെയാണ് പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ടത്. കാരണം തൂക്കി വിൽക്കപ്പെടുന്ന സാഹചര്യത്തിൽ ഈ ഖുർആൻ ആയത്തുകളും മറ്റുമെല്ലാം അലക്ഷ്യമായിക്കൊണ്ട് അവിടെയും ഇവിടെയും കൊണ്ടുപോയി ഉപേക്ഷിക്കുകയും അതിൻ്റെ പവിത്രതയ്ക്ക് ഭംഗം വരുന്ന രൂപത്തിലുള്ള അവസ്ഥ ഉണ്ടാവുകയും ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള അവസ്ഥകൾ ഇല്ലാതിരിക്കുകയാണ് വേണ്ടത്. ഇനി പഴകിയതും മറ്റു അതുപോലെ തന്നെ കീറിയതുമെല്ലാമായ ഇത്തരത്തിലുള്ള ലഘുലേഖകളാകട്ടെ, ഖുർആൻ ഉള്ള ഇത്തരത്തിലുള്ള പുസ്തകങ്ങളാകട്ടെ, ഇനി പരിശുദ്ധ ഖുർആനിൻ്റെ കോപ്പി തന്നെയാകട്ടെ, ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അവ കത്തിച്ച് ചാരമാക്കി കളയുകയാണ് പ്രസ്തുത വിഷയത്തിൽ വേണ്ടത്. അല്ലാഹു അഅലം.
14: അയ്യാമുൽ ബീദ് നോമ്പ് ഇടയ്ക്ക് വിട്ടുപോയത് മറ്റൊരു ദിവസം എടുക്കാൻ പറ്റുമോ? തിങ്കൾ വ്യാഴം ദിവസങ്ങളിലെ നോമ്പിൻ്റെ കൂടെ എടുക്കാൻ പറ്റുമോ എന്നാണ് സംശയം.
16: അയ്യാമുൽ ബീദിൻ്റെ നോമ്പ് 13, 14, 15 തന്നെ എടുക്കണോ? ദിവസങ്ങൾ മറന്നുപോയാൽ ആ മാസത്തിലെ മറ്റേതെങ്കിലും 3 ദിവസം എടുത്താൽ കുഴപ്പമുണ്ടോ എന്നാണ് ഒരു സഹോദരൻ്റെ സംശയം.
13: ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും അബ്ദുല്ലാഹിബ്നു അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസിൽ പ്രവാചകതിരുമേനി അദ്ദേഹത്തോട് പറഞ്ഞു, അധികമായി നോമ്പനുഷ്ഠിക്കുവാൻ അദ്ദേഹം താല്പര്യം പ്രകടിപ്പിച്ചപ്പോൾ പ്രവാചകൻ തിരുമേനി പറഞ്ഞു, സും മിനശ്ശഹരി സലാത്ത് അയ്യാം, മാസത്തിൽ നിങ്ങൾ 3 നോമ്പനുഷ്ഠിക്കുക. ഫഇന്നൽ ഹസനത്ത ബിഅശ്രി അംസാലിഹ, കാരണം ഒരു ഹസനത്ത് അതിന് 10 ഇരട്ടിയാണ് പ്രതിഫലം. 3 നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ 30 നോമ്പ് അനുഷ്ഠിച്ചതുപോലെയാണ്. വദാലിക മിസ്ല സിയാമി ദഹർ, കാലം മുഴുവൻ നോമ്പനുഷ്ഠിച്ചവനെ പോലെയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നേരത്തെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിലും നാം അവിടെ നമ്മൾ സൂചിപ്പിക്കേണ്ടായി, ഔസാനി ഖലീലി, എൻ്റെ ഖലീലായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് വസീയത്ത് ചെയ്തു, ബി സലാത്തി സിയാമി തലാത്തി അയ്യാം മിൻ കുല്ലി ശഹർ, ഓരോ മാസത്തിലും 3 നോമ്പനുഷ്ഠിക്കുവാൻ. അത് അയ്യാമുൽ ബീർ എന്ന് പറയുന്ന പൗർണമി രാവുകളാവുന്ന 13, 14, 15 അറബി മാസത്തിൽ 13, 14, 15 ദിവസങ്ങളാണ് നിർവഹിക്കേണ്ടത്. ഇനി ആ ദിവസങ്ങൾ അനുഷ്ഠിക്കാൻ കഴിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏതൊരു ദിവസത്തിലും അത്തരത്തിലുള്ള 3 നോമ്പനുഷ്ഠിക്കുന്നതിന് കുഴപ്പമില്ല.
14: മഹറമില്ലാതെ സ്ത്രീകൾ ഹജ്ജിനും ഉംറക്കും പോകുന്നതിൻ്റെ വിധി എന്താണ്? അങ്ങനെ ചെയ്യുന്ന ഹജ്ജും ഉംറയും സ്വീകാര്യയോഗ്യമാകുമോ എന്നാണ്.
13: ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മഹറമായ ആളുകളോടുകൂടിയോ അല്ലെങ്കിൽ ഭർത്താവിനോട് കൂടിയോ ആണ് ഹജ്ജ്, ഉംറ, അതല്ലെങ്കിൽ മറ്റ് യാത്രകൾ നടത്തേണ്ടത്. എന്നാൽ ഗവൺമെൻറ് തലത്തിൽ നീക്കുപോക്കുകൾ, ഇപ്പോൾ 4-5 സ്ത്രീകളുണ്ടെങ്കിൽ അങ്ങനെ മഹറമില്ലാത്തതിനെ പോകാമെങ്കിൽ അത് ഗവൺമെൻറ് തലത്തിലുള്ള ചില നീക്കുപോക്കുകളാണ്. പ്രൈവറ്റ് തലത്തിൽ അതുണ്ടോ എന്നറിയില്ല. നമ്മളവിടെ ഏറ്റവും നല്ലത് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഹജ്ജും ഉംറയും നിർബന്ധമാവുന്ന നിബന്ധനകൾപ്പെട്ടതാണ്. ശാരീരികമായ സുഖമുണ്ടായിരിക്കണം, സാമ്പത്തിക ശേഷി ഉണ്ടായിരിക്കണം, അതോടൊപ്പം മഹറമോ ഭർത്താവ് അല്ലെങ്കിൽ ഭർത്താവ് കൂടെ ഉണ്ടായിരിക്കണം. അവരില്ലാത്ത കാലത്തോളം അവർ ഹജ്ജോ ഉംറയോ ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ അവർ കുറ്റക്കാരാകുകയില്ല.
14: ചോദ്യം ഇപ്രകാരമാണ്. ഞാനൊരു ഗ്രോസറി പണിക്കാരനാണ്. ഈ കടയിൽ സിഗരറ്റ് വിൽക്കുന്നുണ്ട്. ഇവിടുത്തെ പണി ഹലാലാണോ ഹറാമാണോ എന്നാണ്.
13: പുകയില, അതുകൊണ്ടുണ്ടാകുന്ന മാരകമായ രോഗങ്ങൾ പൊതുവെ അംഗീകരിക്കപ്പെട്ട കാര്യമായതുകൊണ്ടാണ് ഇത് വിൽക്കുന്ന കടയിൽ ജോലി ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നത്. വെറും നിഷിദ്ധമായ വസ്തുക്കൾ മാത്രമാണ് വിൽക്കുന്നത് എങ്കിൽ ആ കടയിൽ ജോലി ചെയ്യരുത്. എന്നാൽ ഒരു പലചരക്ക് കടയിൽ പല സാധനങ്ങളും വിൽക്കുന്നു, ആ കൂട്ടത്തിൽ അവിടെ ഇങ്ങനെ വിലക്കപ്പെട്ട ഒഴിവാക്കേണ്ട വസ്തു വിൽക്കുന്നുവെങ്കിൽ അവിടെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മുതലാളിയോട് ഇത് ഒഴിവാക്കാൻ ആവശ്യപ്പെടാവുന്നതാണ്. തന്നാൽ കഴിയുന്ന ഒരു ഉപദേശം അയാൾ കൊടുക്കണം. ഇനി ആ ഉപദേശം സ്വീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അവിടെ ജോലി ചെയ്യാം. കാരണം മറ്റ് ധാരാളം വസ്തുക്കൾ ഉള്ള കൂട്ടത്തിൽ മാത്രമാണ് ഈ ബീഡി, സിഗരറ്റ് പോലുള്ള, പുകയില പോലുള്ളതുള്ളത്. അപ്പം അത്തരം കച്ചവടങ്ങളിൽ നിന്നും ജോലി ചെയ്യുമ്പോൾ അത്തരം രംഗങ്ങളിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് ബാക്കി മേഖലകളിൽ സഹകരിച്ച് ജോലി ചെയ്തുകൊണ്ട് ജീവിക്കാം, അവിടെ തുടരാം എന്നാണ് മനസ്സിലാകുന്നത്. അല്ലാഹു തആല ആലം.
14: മയ്യത്തിനെ തൊട്ടാൽ വേദനിക്കുമോ, ഈച്ച ഇരുന്നാൽ പോലും വേദനിക്കും എന്ന് പറയുന്നു, ഇത് ശരിയാണോ എന്നാണ്?
13: അത് ശരിയല്ല എന്നതിന് രേഖയാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ ചർച്ചകൾ പോലുമുള്ളത്. കാരണം ഒരു ഈച്ച വന്നിരുന്നാൽ വേദനിക്കുമെങ്കിൽ ഒരു മയ്യത്തിനെ എങ്ങനെ കുളിപ്പിക്കും? മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ ഏത് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ മയ്യത്തിൻ്റെ വയറ് തടവണം, ഉള്ളിലുള്ളത് പുറത്തേക്ക് പോകാൻ എന്നൊക്കെ. ഒരു ഈച്ച വന്നിരിക്കുന്നത് അത്ര വലിയ ഭാരമാണ് എങ്കിൽ എങ്ങനെയാണ് മയ്യത്തിനെ കുളിപ്പിക്കുക? പ്രമാണങ്ങളിലൊന്നും തന്നെ സഹിയായി ശരിയായി ഒരു ഈച്ച വന്നിരുന്നാൽ അത് വലിയ വേദനയായിരിക്കും, ഭാരമായിരിക്കുമെന്നൊന്നും കാണുവാൻ സാധിച്ചിട്ടില്ല. ആ വിഷയത്തിൽ നമ്മൾ അറിയേണ്ടത്, ഒരു ആൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾ എത്രയും പെട്ടെന്ന് കുളിപ്പിച്ച് കഫൻ ചെയ്ത് മറമാടുക എന്നുള്ളതാണ്. എങ്കിൽ ആ മയ്യത്തിനോട് ചെയ്യുന്ന ബാധ്യത നമ്മൾ നിർവഹിച്ചവരായിത്തീരും. അതിലപ്പുറം കൂടുതലായിട്ടൊന്നും നമ്മൾ ആലോചിക്കേണ്ടതില്ല എന്നാണ്.
14: അനന്തര സ്വത്ത് മാതാവിൻ്റെയും പിതാവിൻ്റെയും ഒരുപോലെയാണ് ഓഹരി വെക്കേണ്ടത് എന്നാണ്.
17: മാതാപിതാക്കളുടെ മരണാനന്തരം അവരുടെ സ്വത്തുക്കൾ വീതം വെക്കുമ്പോൾ, മക്കൾക്കും ഒക്കെ അനന്തര സ്വത്തായിട്ട് വീതം വെക്കുമ്പോൾ തുല്യമായിട്ടാണ് വീതം വെക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ മക്കൾക്കാണെങ്കിൽ തുല്യമായിട്ടാണ്. അപ്പോൾ അതായത് ഒരു പിതാവ് മരണപ്പെട്ടു, അയാൾക്ക് ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട് എങ്കിൽ ആ പിതാവിൻ്റെ സ്വത്തിൽ പൂർണ്ണവരി ആൺകുട്ടികൾക്ക്, പകുതിയോരി പെൺകുട്ടികൾക്ക്. ഒരു സ്ത്രീ മരണപ്പെട്ടു, മാതാവ് മരണപ്പെട്ടു, അവർക്ക് ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട് എങ്കിൽ പൂർണ്ണവരി ആ സ്ത്രീയുടെ സ്വത്തിൽ പൂർണ്ണവരി ആൺകുട്ടികൾക്ക്, പകുതിയോരി പെൺകുട്ടികൾക്ക്. ആ രീതിയിലാണ് ഇത് മക്കളുടെ വിഷയത്തിൽ. ഏതായാലും മരണപ്പെട്ടത് ആണായാലും പെണ്ണായാലും അവരുടെ സ്വത്തിൽ സ്വത്തോരിയുണ്ട്. ആരാണ് സ്വത്ത് അനന്തരമെടുക്കുന്നത് അവർക്ക് അതിൽ നിർണിതമായ വിഹിതമുണ്ട്. അല്ലാഹു തആല ആലം.
14: ചോദ്യം ഇപ്രകാരമാണ്, ഇസ്ലാമിൽ എൻ്റെ ധാരണ പ്രകാരം മഹറം ബന്ധുക്കളിൽ പിതാവ്, മാതാവ്, സഹോദരങ്ങൾ, ഭർത്താവ്, മക്കൾ എന്നിവരാണ് ഉൾപ്പെടുന്നത്. ഞാൻ വിവാഹിതയാണ്. ഇപ്പോൾ ഞാൻ ഭർത്താവിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അവിടെ ഭർത്താവിൻ്റെ പിതാവ്, മാതാവ്, ഇളയ സഹോദരൻ, മൂത്ത സഹോദരൻ എന്നിവരും ഒരുമിച്ച് താമസിക്കുന്നു. ഇത്തരം സാഹചര്യത്തിൽ മഹറം സംബന്ധിച്ച ഇസ്ലാമിക നിർദ്ദേശങ്ങൾ എങ്ങനെ പാലിക്കണം? നാം എല്ലാവരും ഒരേ വീട്ടിൽ താമസിക്കുന്നതിനാൽ ഇത് ഇസ്ലാമിൽ ഹറാമായി കണക്കാക്കുമോ? ഈ വിഷയത്തിൽ ഇസ്ലാമിൻ്റെ യഥാർത്ഥ നിലപാട് എന്താണ് എന്നാണ്.
18: ഭർത്താവിൻ്റെ സഹോദരന്മാരുടെ മക്കൾ മഹറമല്ല, നമ്മൾ അടിസ്ഥാനമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഭർത്താവിൻ്റെ സഹോദരൻ എന്ന് പറയുമ്പോൾ ഭർത്താവിൻ്റെ സഹോദരൻ തന്നെ മഹറമായി വരുന്നത് ഭർത്താവ് ഉണ്ടാകുമ്പോഴാണ്. ഈ ഭർത്താവ് മരണപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇവരെ കല്യാണം കഴിക്കാം. അതേപോലെ തന്നെ നോക്കുമ്പോൾ ഭർത്താവിൻ്റെ സഹോദരൻ്റെ മക്കൾ എന്ന് പറയുന്നതും ഈ രൂപത്തിൽ തന്നെയാണ് വരിക. അപ്പോൾ മഹറം എന്ന ചർച്ച വരുമ്പോൾ തന്നെ, അപ്പോൾ ചിലപ്പോൾ നമ്മളൊക്കെ നാടുകളിൽ പോയി കുടുംബമായിക്കൊണ്ട് ജീവിക്കുന്ന ആളുകളായിരിക്കുമല്ലോ ഉണ്ടാവുക. അപ്പോൾ അവിടെ പലപ്പോഴും കാണാൻ കഴിയേണ്ടത്, ഇപ്പോൾ ഇന്നും മറ്റൊരാൾ ഇതേപോലെയുള്ളൊരു ചോദ്യം ലിജാബിയിലെല്ലാം നേരിട്ട് തന്നെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ വിവാഹം കഴിച്ചു കൊണ്ടുവരുന്ന സമയത്ത് എൻ്റെ ഭർത്താവിൻ്റെ അനിയനെ എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മ പ്രസവിച്ചെടുക്കണം. ഞാനായിരുന്നു ഉണ്ടാക്കിയിരുന്നതും ഉമ്മനെ സഹായിക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് അദ്ദേഹത്തെ കുളിപ്പിച്ചു കൊടുത്തിരുന്നതും അത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു മൂത്ത മകനേക്കാൾ കൂടുതൽ സ്നേഹം എനിക്ക് അദ്ദേഹത്തിനോടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ കുട്ടിപ്രായം എന്ന് പറഞ്ഞ പ്രായം ഉണ്ടല്ലോ, ആ പ്രായം കഴിയുന്നത് വരേക്കും ഒരു കുട്ടി എന്നുള്ള നിലക്ക് തന്നെ കാണാം. അവിടെ മതപരമായിട്ടുള്ള മറ്റു നിയമങ്ങളോ കാര്യങ്ങളോ ഇല്ല. എന്നാലൊരു സ്ത്രീയുടെ ശാരീരികമായ രഹസ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ അറിയുന്ന ഒരു പ്രായത്തിലേക്കും പക്വതയിലേക്കും ഒരു ആൺകുട്ടി എത്തിക്കഴിഞ്ഞാൽ അത്തരം ഘട്ടത്തിൽ സ്വാഭാവികമായും

0: വസ്ത്രങ്ങളാകണം, ഔറത്തുകളൊന്നും എന്താൻ പാടില്ല. ഇവർക്ക് ഈ രൂപത്തിൽ ഇവർ പ്രായപൂർത്തിയാവുകയും അതല്ലെങ്കിൽ സ്ത്രീകളുടെ നഗ്നതയെക്കുറിച്ചും അതിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ചുമൊക്കെ അറിയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് എങ്കിൽ അവരുടെ മുമ്പിൽ ഒരു അന്യപുരുഷൻ്റെ മുമ്പിൽ എങ്ങനെയാണോ ഒരു സ്ത്രീയുടെ ഔറത്തും മറ്റു കാര്യങ്ങളും ഒക്കെ ഉള്ളത്, ആ രൂപത്തിൽ തന്നെയാണ് അവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം.
1: ശർക്കര മൈലാഞ്ചി ഇടുന്നത് വധുവിന് പറ്റില്ല എന്ന് കേട്ടു, ശരിയാണോ എന്നാണ്?
2: വധു ചെയ്യുന്ന സമയത്ത് വധുവിൻ്റെ അവയവങ്ങളിൽ വെള്ളം ചേരുക എന്നത് വധുവിൻ്റെ അവിഭാജ്യ ഘടകങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. വധുവിൻ്റെ വെള്ളം ശരീരത്തിൽ ചേരുന്നതിനെ തൊട്ട് മേൽപ്പറഞ്ഞ അവസ്ഥയിൽ ഉണ്ടാകുന്നു എങ്കിൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. അതല്ല, വധുവിൻ്റെ വെള്ളം ശരീരത്തിൽ ചേരുന്നതിന് ഇത് കാരണമാകുന്നില്ല എങ്കിൽ അത്തരം സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള മൈലാഞ്ചികളും മറ്റും ഉപയോഗിക്കുന്നത് വിലക്കപ്പെടേണ്ടതില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം.
1: ടെലിവിഷൻ ചാനലിൽ ജോലി ചെയ്യുന്നത് അനുവദനീയമാണോ എന്നാണ്?
3: ന്യൂസ് ചാനലുകളും മീഡിയകളും അടിസ്ഥാനപരമായി ഹറാമല്ല. മദ്യം ഹറാമാണ് എന്ന് പറയുന്നത് പോലെ, പന്നി മാംസം ഹറാമാണ് എന്ന് പറയുന്നത് പോലെ ഉള്ള ഒന്നല്ല മീഡിയകളും ന്യൂസ് ചാനലുകളും. ഒരു പക്ഷേ അവ നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുമ്പോൾ കുറ്റമില്ല എന്ന് മാത്രമല്ല പ്രതിഫലാർഹമായിത്തീരുന്നു. ഒരു മുസ്ലിം എവിടെയായിരുന്നാലും മുസ്ലിമായി ജീവിക്കുവാൻ സാധിക്കണം. അവൻ്റെ ജോലിയിൽ അവൻ സത്യസന്ധനായിരിക്കണം. അള്ളാഹുവിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചേ അവൻ മുന്നോട്ടു പോകാൻ പാടുള്ളൂ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനു മഅസ്സാദിഖീൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, സത്യസന്ധന്മാരുടെ കൂടെയായിരിക്കണം. വലാ യജ്രിമന്നകും ശനആന ഖൗം. ഒരു സമൂഹത്തോടുള്ള പകയും വിദ്വേഷവും അവരോട് അനീതി ചെയ്യുവാൻ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ എന്ന തത്വത്തിൽ ഊന്നി നിന്നുകൊണ്ടായിരിക്കണം ചാനലുകളിലും മീഡിയകളിലും ജോലി ചെയ്യേണ്ടത്. എങ്കിൽ അതായിരിക്കും ആളുകൾ ഇഷ്ടപ്പെടുന്നത്. ഇനി ആളുകൾ വെറുത്താലും ശരി, അള്ളാഹുവിൻ്റെ ഇഷ്ടം കരഗതമാകണമെങ്കിൽ ഇങ്ങനെയുള്ള സത്യസന്ധമായ നേരിൻ്റെ വഴി മാത്രം സ്വീകരിക്കുകയാണ് ചെയ്യേണ്ടത്.
1: ജുമാ നിസ്കാരത്തിന് ഇമാം മിമ്പറിൽ കയറിയതിന് ശേഷം പള്ളിയിലെത്തിയാൽ അതിൻ്റെ പ്രതിഫലം കിട്ടുമോ എന്നാണ്.
4: അല്ലാഹു സുബ്ഹാന തആല പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മീ യൗമിൽ ജുമുഅത്തി ഫസ്അഉ ഇലാ ദിക്രില്ലാ. വിശ്വാസികളെ, ജുമുഅ ദിനത്തിൽ നിസ്കാരത്തിലേക്ക് വിളിക്കപ്പെട്ടാൽ അല്ലാഹുവിനുള്ള ദിക്റിലേക്ക് നിങ്ങൾ തിടുക്കം കാണിക്കുക, വേഗം ചെല്ലുക എന്നാണ് ആയത്ത്. വെള്ളിയാഴ്ച ദിനത്തിലെ നിസ്കാരത്തിലേക്കുള്ള വിളി ഇമാം മിമ്പറിൽ കയറിയാലാണ്. ആ വിളി ആയാൽ അള്ളാഹുവിന് ദിക്റെടുക്കുന്നതിലേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖുത്ബ ശ്രവിക്കുവാനും ജുമാ നിസ്കരിക്കാനും വേഗം ചെല്ലാനാണ് ആഹ്വാനം. ഇവിടെ ചോദ്യം ബാങ്ക് വിളിച്ചാൽ പുറപ്പെട്ടാൽ മതിയോ എന്നുള്ളതാണ്. അങ്ങനെയല്ല ഈ ആയത്ത് അർത്ഥമാക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും അങ്ങനെയല്ല ഈ ആയത്തിൻ്റെ തേട്ടത്തെ പ്രാവർത്തികമാക്കിയത്. നമ്മുടെ ശരഉം ദീനും അപ്രകാരം അറബി ഭാഷയും അറിയിക്കുന്നത് ബാങ്ക് വിളിക്കാനുള്ള സമയമായാൽ, സമയമെടുത്താൽ എന്നാണ്. സമാനമായ പ്രയോഗങ്ങൾ വിശുദ്ധ ഖുർആനിൽ വേറെയുമുണ്ട്. ഉദാഹരണത്തിന്, യാ അയ്യുഹല്ലദീന ആമനു ഇദാ ഖുംതും ഇലസ്സലാ ഫഗ്സിലു വുജൂഹക്കും വൈദിയക്കും ഇലൽ മറാഫിഖി വംസഹു ബിറുഊസിക്കും വഅർജുലക്കും ഇലൽ കഅബൈൻ. വിശ്വാസികളെ, ഇദാ ഖുംതും ഇലസ്സലാ, നിങ്ങൾ നിസ്കാരത്തിലേക്ക് നിന്നാൽ, ഫഗ്സിലു വുജൂഹക്കും വൈദിയക്കും ഇലൽ മറാഫിഖ്, നിങ്ങൾ നിങ്ങളുടെ മുഖങ്ങൾ കഴുകി, കൈകൾ മുട്ടുൾപ്പെടുത്തി കഴുകി, വംസഹു ബിറുഊസിക്കും നിങ്ങളുടെ തല തടവി, വർജുലക്കും ഇലൽ കഅബൈൻ, നെരിയാണി ഉൾപ്പെടുത്തി കാലുകൾ കഴുകി ഒതു ചെയ്യണം എന്ന് അള്ളാഹു പറയുകയാണ്. നിസ്കാരത്തിലേക്ക് നിന്നാൽ ഒതു ചെയ്യുക എന്നല്ലല്ല അവിടെ ഉദ്ദേശം, പ്രത്യേക നിസ്കാരത്തിൻ്റെ സമയമായാൽ ഒതു ചെയ്യാനാണ്. ഇദാ എന്നുള്ള പദത്തിൻ്റെ പ്രയോഗത്തിൻ്റെ പ്രത്യേകതയാണത്. ഒരു സംഗതി ആയാൽ, അതേപോലെ ഒരു സംഗതിയോടടുത്താൽ, പിന്നെ ഒരു സംഗതിക്കപ്പുറം ഒക്കെ ഈ ഇദാ വരും. വ്യാകരണത്തിൽ അത് പ്രത്യേകം പ്രതിപാദ്യമായിട്ടുള്ളൊരു വിഷയമാണ് നഹ്വിൽ, അതേപോലെ ലുഗയിൽ ഭാഷയിലും. ഇവിടെ അടുത്താൽ എന്നുള്ള സമയമായാൽ എന്ന

0: ആശയത്തെ ധ്വനിപ്പിക്കാനാണ് ഇവിടെ ഈ പ്രയോഗമുള്ളത്. മാത്രവുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് പ്രയോഗിച്ചത് ബാങ്ക് വിളിച്ചാൽ പോവുക എന്നുള്ളതല്ല, പിന്നെയോ ബാങ്ക് വിളിക്കാൻ അടുത്താൽ പോവുക എന്നുള്ളതാണ്, ജുമുഅക്ക് നേർത്തെ പോവുക എന്നുള്ളതാണ്. മൻ ഗസ്സല റസഹു യൗമൽ ജുമുഅ വഗ്തസൽ വബക്കറ വബ്തകർ വഗദ വബ്തകർ വമശ വലം യർകബ് വദന മിനൽ ഇമാം ഫസ്തമ വഅൻസത് ഫസ്തമ വലം യൽഗു കാന ലഹു ബികുല്ലി ഖുത്വതിൻ യഖ്തൂഹ അജ്റു സനത്തിൻ സിയാമുഹ വഖിയാമുഹ എന്നൊക്കെ ഹദീസിലില്ലേ. വെള്ളിയാഴ്ച ദിവസം ഒരാൾ തൻ്റെ തല കഴുകി മറ്റു ശരീരാവയവങ്ങളൊക്കെ കഴുകി കുളിച്ചു, അതാണ് മൻ ഗസ്സല റസഹു യൗമൽ ജുമുഅത്തി വഖ്തസൽ എന്നതിൻ്റെ അർത്ഥം. വബക്കർ വബ്തകർ പകലിൻ്റെ നേരത്തെ പോയി, അതേപോലെ ആദ്യം മുതൽ ഖുതുബ ശ്രവിക്കാൻ കണ്ട് നേരത്തെ പോയി, അതാണ് വബ്തകർ. ചില നിവേദനങ്ങളിൽ വഗദ വബ്തകർ എന്നാണ്. രാവിലെ തുടക്കത്തിൽ പോയി ഖുതുബ ആദ്യം മുതൽ ശ്രവിക്കാൻ കണ്ട് പോയി, നടന്നുപോയി വാഹനത്തിൽ സഞ്ചരിക്കാതെ. വദന മിനൽ ഇമാം, അങ്ങനെ ഇമാമിനോടടുത്ത് ഇരുന്നു സ്ഥാനം പിടിച്ചു. ഫസ്തമ വഅൻസത് ഖുതുബ ശ്രവിച്ചു, ഖുതുബ പറയുമ്പോൾ മൗനം ദീക്ഷിച്ചു. ചില നിവേദനങ്ങളിൽ ഫസ്തമ വലം യൽഗു ഖുതുബ ശ്രവിച്ചു, ഖുതുബയെയും ജുമയെയും പാഴാക്കിയില്ല. എങ്കിൽ കാനലഹു ബിക്കുല്ലി ഖുതുബത്തിൻ യഖ്തൂഹ ആ ജുമാക്കുള്ള അവൻ്റെ പുറപ്പാടിൽ ഓരോ കാൽവപ്പിനും അവൻ ഉണ്ടായിരിക്കും അജ്റുസനത്തിൻ ഒരു വർഷത്തെ കൂലി. സിയാമുഹ വഖിയാമുഹ ആ വർഷം മുഴുവൻ നോമ്പെടുത്ത രാത്രി നിസ്കാരം നിർവഹിച്ച പ്രതിഫലം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ. അപ്പം നേരത്തെ പോവുക എന്നുള്ളതാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇദഖാന യൗമുൽ ജുമുഅത്തി വഖഫത്തിൽ മലായികത്തു അലാ കുല്ലി ബാബിൻ മിൻ അബ്വാബിൽ മസ്ജിദി. ജുമാ ദിവസമായിട്ടുണ്ടെങ്കിൽ മസ്ജിദിൻ്റെ കവാടങ്ങളിൽ ഓരോന്നിലും മലക്കുകൾ നിൽക്കും. യക്തുബൂൻ മൻ ജാഇലൽ ജുമുഅ ജുമുഅയിലേക്ക് വന്നവരെ എഴുതിക്കൊണ്ട്. അൽ അവ്വല ഫൽ അവ്വൽ ആദ്യം വന്നവരെ മുൻഗണനാക്രമത്തിൽ അവരെഴുതും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ഫമനി ഇഖ്തസല യൗമൽ ജുമുഅത്തി ഗുസ്ല അൽ ജനാബ ജുമാ ദിവസം ഒരാൾ ജനാബത്ത് കുളിക്കുന്നവൻ്റെ കുളിയുടെ രൂപത്തിൽ കുളിച്ചാൽ സുമ്മ റാഹ ഫിസ്സാഅത്തിൽ ഊല എന്നിട്ട് ആദ്യ സമയം തന്നെ ജുമുഅക്ക് പോയാൽ ഫകഅന്നമ ഖറബ ബദനതൻ എന്നാണ്, ഒരു ഒട്ടകത്തെ അർത്ത് ദാനം ചെയ്ത ആളുടെ മേനയിലാണ് അയാൾ. ഓമൻ റാഹ ഫിസ്സാഅത്തി സാനിയ ഫകഅന്നമ ഖറബ ബഖറതൻ തുടർന്നുള്ള സമയം പോയാൽ അയാൾ ഒരു പശുവിനെ അല്ലെങ്കിൽ മാടിനെ അറുത്ത് ദാനം ചെയ്തവൻ്റെ പ്രതിഫലത്തിലാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഹദീസ്. ഈ ഹദീസിൻ്റെ അവസാനത്തിലുള്ള പ്രയോഗം നോക്കി. ഫഇദ ഖറജൽ ഇമാമു ഇമാം പുറപ്പെട്ടാൽ ഖുതുബക്ക് വേണ്ടിയിട്ട് പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ തവത്തിൽ മലായികത്തു സുഹഫ് മലക്കുകൾ ആ ഏടുകൾ ചുരുട്ടും. വദഖല തസ്മഉ ദിക്ർ ഖുതുബ ശ്രവിക്കാൻ മലക്കുകൾ മസ്ജിദിലേക്ക് പ്രവേശിക്കും. ഈ ഹദീസ് നിവേദനം ചെയ്യുന്നത് അബു ഉമാമ അൽ ബാഹിലി റളിയല്ലാഹു തആല അൻഹു ആണ്. അപ്പോൾ അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കുന്നുണ്ട്, ലൈസ ലിമൻ ജാ ബഅദ ഖുറൂജിൽ ഇമാമി ജുമുഅത്തുൻ ഖുതുബ നിർവഹിക്കുവാൻ ഇമാം പുറപ്പെട്ടാൽ വരുന്നവർക്ക് ജുമുഅ അല്ലേ? അപ്പോൾ അബു ഉമാം പറയാണ് ബല അവർക്ക് ജുമുഅ ഉണ്ട്, വലാക്കിൻ ലൈസ മിമ്മൻ യുക്തബു ഫി സുഹഫ് പക്ഷേ അദ്ദേഹം മലക്കുകളുടെ ഏടുകളിൽ എഴുതപ്പെടുന്നവനാകൂല എന്ന്. ഞാൻ ഈ നിവേദനം കേൾപ്പിച്ചത് ബാങ്ക് കൊടുത്തിട്ട് പോയാൽ മതി എന്ന് ആയത്ത് പഠിപ്പിക്കുന്നില്ല. അതിൻ്റെ പ്രയോഗം ജുമുഅക്ക് നേരത്തെ തന്നെ പുറപ്പെടണം എന്നുള്ളതാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. അല്ലാഹു ആലം.
1: സുന്നത്ത് നിസ്കാരങ്ങളിൽ സുജൂദുകളിൽ നമുക്ക് അധികമായിട്ട് നമ്മുടെ ആവശ്യങ്ങൾ പ്രാർത്ഥിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അത് നമ്മൾ മനസ്സിൽ പ്രാർത്ഥിക്കുകയാണോ വേണ്ടത്, അല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞു പ്രാർത്ഥിക്കുകയാണോ വേണ്ടത് എന്നാണ്.
2: ഒരു വിശ്വാസി റബ്ബുമായി ഏറ്റവും കൂടുതൽ അടുത്തു നിൽക്കുന്നത് അവൻ്റെ സുജൂദിൻ്റെ വേളയിലായിരിക്കുമെന്ന് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഫഅക്സിറു ഫീഹി ദുആ സുജൂദിൽ നിങ്ങൾ ദുആ അധികരിപ്പിക്കുക എന്നാണ് പ്രവാചക വചനമുള്ളത്. സുജൂദിൽ ഒറ്റക്ക് നമസ്കരിക്കുമ്പോൾ അഥവാ സുന്നത്തായി നമസ്കരിക്കുമ്പോൾ എത്ര വേണമെങ്കിലും പ്രാർത്ഥിക്കാം. സുബ്ഹാൻ റബ്ബിയൽ ആല, സുബ്ഹാനക്കല്ലാഹു റബ്ബന ബിഹംദിക്കല്ലാ മഫർലി, സുബ്ഹു ഖുദ്ദൂസുൻ റബ്ബിൽ മലായികത്തി വർ റൂഹ് എന്നൊക്കെ ദിക്രികൾക്ക് ശേഷം ഓരോരുത്തരും പ്രാർത്ഥിക്കാം. ഏറ്റവും നല്ലത് മലയാളത്തിലല്ല മറിച്ച് അറബി ഭാഷയിൽ പ്രാർത്ഥിക്കുക തന്നെയാണ് വേണ്ടത്. ഒരാൾക്ക് ഐഹികവും പാരത്രികവുമായ എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ അതെല്ലാം തന്നെയും ജാമിആയ അഥവാ ചുരുങ്ങിയ വാക്കുകൾക്കുള്ളിൽ ഒതുങ്ങി പ്രാർത്ഥിക്കാവുന്നതാണ്. ഉദാഹരണമായി റബ്ബന ആതിന ഫി ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസനത്തും വഖിന അദാബന്നാർ എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അയാളുടെ

0: മാഷാല്ലാ, പീസ് റേഡിയോ സ്വരം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. അഷ്റഫുൽ അംബിയ എന്ന വരികൾ തുടങ്ങുന്ന ഗാനം ആലപിച്ചത് ലൈബ മഞ്ചേരി.
1: വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീറു സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ, നേർപഥം വാരിക, വരിചേരുക, വായിക്കുക.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് റേഡിയോ സ്കൂൾ മുറ്റത്തേക്ക് വീണ്ടും സ്റ്റാർ ക്വസ്റ്റിന്റെ മറ്റൊരു എപ്പിസോഡ് ഇൻഷാല്ലാ ആരംഭിക്കുകയാണ്. വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഏറെ ആവേശപൂർവ്വം പങ്കെടുത്ത സ്റ്റാർ ക്വസ്റ്റിന്റെ ഒരുപാട് എപ്പിസോഡുകൾ പ്രോഗ്രാമുകൾ നമ്മൾ കേട്ടുകഴിഞ്ഞു. സ്കൂൾ മുറ്റത്തേക്ക് വീണ്ടും എന്ന ഈ വിഷയാധിഷ്ഠിത സ്റ്റാർ ക്വസ്റ്റ് ഇൻഷാല്ലാ ഇവിടെ ആരംഭിക്കുകയാണ്. മറിയം ഫാത്തിമയാണ് ആദ്യമായി ഇന്നത്തെ എപ്പിസോഡിൽ നമ്മിലേക്ക് എത്തുന്ന അതിഥി. TM UP സ്കൂൾ തൊടുപുഴ, ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിൽ നിന്നും 6-ാം തരം വിദ്യാർത്ഥിനി മറിയം ഫാത്തിമയാണ് ഒന്നാമതായി ഇന്നത്തെ സ്റ്റാർ ക്വസ്റ്റിനെ ധന്യമാക്കാൻ നമ്മിലേക്ക് എത്തുന്നത്. കുട്ടിയുടെ പിതാവ് തന്നെ എഴുതിയ ഒരു കവിതയാണ് ഇന്ന് മറിയം ഫാത്തിമ ആദ്യമായി നമ്മിലേക്ക് കേൾപ്പിക്കുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

0: മാഷാല്ലാ. മറിയം ഫാത്തിമ TMUP സ്കൂൾ തൊടുപുഴ ആറാം തരം വിദ്യാർത്ഥിനി അവതരിപ്പിച്ച കവിതയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു കവിത അവൾ തന്നെ പറഞ്ഞു തൻ്റെ പിതാവ് എഴുതിയതാണ്. ഇത്തരം രക്ഷിതാക്കളെ തീർച്ചയായിട്ടും നമ്മൾ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. മറിയം ഫാത്തിമ നന്നായി അവതരിപ്പിച്ചിരിക്കുന്നു, നന്നായി കവിത ആലപിച്ചിരിക്കുന്നു. ഇനിയും ഇത്തരം പ്രോഗ്രാമുകൾ അവസരമാക്കി എടുത്തുകൊണ്ട് പീസ് റേഡിയോ പോലുള്ള സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തുകയും തങ്ങളുടെ സർഗസിദ്ധികൾ അവതരിപ്പിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പീസ് റേഡിയോ സ്കൂൾ മുറ്റത്തേക്ക് വീണ്ടും എന്ന ഈ സ്റ്റാർ ക്വസ്റ്റിൻ്റെ അടുത്ത പ്രോഗ്രാം ഇൻഷാല്ലാ ആരുടേതാണെന്ന് നോക്കാം. ഷാമിൽ PA. ഷാമിൽ ഒരു ഇംഗ്ലീഷ് പോയവുമായിട്ടാണ് നമ്മിലേക്ക് എത്തുന്നത്. സൺഫോർഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പന്നിയമ്പാടം പാലക്കാട് ജില്ലയിൽ നിന്നും ഷാമിൽ PAയുടെ ശബ്ദം നമുക്ക് കേൾക്കാം.
1: I am going to recite a poem named at school. Here it goes. School is very

0: begun. Good morning, good morning. Is it? It's one. Pencils and crayons, scissors and glue, erasers and paper, reading books too. Good morning, good morning. School has begun. Good morning, good morning. School has begun.
1: മഷാല്ലാ. ഷാമിൽ പി എ, സെൻഫോർഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, പാലക്കാട് ജില്ലയിലെ പന്നിയംപാടം സ്കൂളിൻ്റെ മൂന്നാം തരം വിദ്യാർത്ഥിയാണ്. ഇപ്പോൾ ഒരു ഇംഗ്ലീഷ് പോയം അവതരിപ്പിച്ച ഷാമിൽ പി എ നന്നായി അവതരിപ്പിച്ചിരിക്കുന്നു. തീർച്ചയായും ഇത്തരം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, മിടുക്കരായ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ് എന്നുള്ളത് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, ശ്രോതാക്കളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഷാമിൽ പി എയുടെ ഈ ഒരു പ്രോഗ്രാമിന് ശേഷം സ്കൂൾ മുറ്റത്തേക്ക് വീണ്ടും എന്ന പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഈ എപ്പിസോഡിൽ നമ്മിലേക്ക് എത്തുന്നത് ഹിദായ ഹാഷിർ, സൽസബീൽ പബ്ലിക് സ്കൂൾ ശ്രീകണ്ഠപുരത്തിൻ്റെ നാലാം തരം വിദ്യാർത്ഥിനിയാണ് ഹിദായ ഹാഷിർ. ഹിദായ ഹാഷിറിന്റെ പ്രോഗ്രാം നമുക്ക് കാതോർക്കാം.
2: ഞാനിപ്പോൾ പുതിയ സ്കൂളിലേക്കാണ് പോകുന്നത്. അതിന്റെ സന്തോഷത്തിലാണ് ഞാൻ. എന്റെ കൂട്ടുകാരെയും ടീച്ചേഴ്സിനെയും ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. എന്റെ സ്കൂളും ഞാൻ കണ്ടിട്ടില്ല. അതിനെനിക്ക് വലിയ സങ്കടമുണ്ട്. എത്രയും പെട്ടെന്ന് സ്കൂൾ തുറന്ന് സ്കൂളിൽ പോകണം. ഓൺലൈൻ ക്ലാസ് പഠിച്ച് മടുത്തു. സ്കൂളിൽ പോയാൽ കൂട്ടുകാരോടൊപ്പം ഇരുന്ന് പഠിക്കാം, കളിക്കാം, എന്തൊക്കെ ചെയ്യാം, ആ ആഗ്രഹങ്ങളൊക്കെ പൂവണയാൻ പോകുന്നതിന്റെ സന്തോഷത്തിലാണ് ഞാനിപ്പോൾ. അതിന് പഠിച്ചവനോട് പ്രാർത്ഥിക്കുന്നു. രണ്ടു വർഷമാകാറായി സ്കൂളിൽ പോയിട്ട്. മുമ്പത്തെ പോലെ സ്കൂളിൽ പോയി പഠിച്ച് നല്ല മാർക്ക് നേടണം. അതിന് നാഥൻ തുണക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പുതിയൊരു സ്കൂളിലേക്ക് പോകുന്നതിന്റെ വല്ലാത്തൊരു ആവേശമാണ്. സൽസബീൽ സ്കൂൾ, ശ്രീകണ്ഠാപുരം സൽസബീൽ സ്കൂളിലെ നാലാം തരം വിദ്യാർത്ഥിനി ഹിദായ ഹാസിർ നമ്മോട് പ്രകടിപ്പിച്ചത്. തീർച്ചയായും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഏറെയുണ്ടാകും. പീസ് റേഡിയോ ശ്രോതാക്കളായിട്ടുള്ള, അല്ലെങ്കിൽ പീസ് റേഡിയോയുടെ സ്റ്റാർ ക്വസ്റ്റ് കേൾക്കുന്ന ഒട്ടുമിക്ക വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും ഈ ഒരു ഫീല് തന്നെയായിരിക്കും ഉണ്ടാവുക എന്നുള്ളതിൽ ഒരു സംശയമില്ല. ഹിദായ നന്നായി അവതരിപ്പിച്ചിരിക്കുന്നു. ഇനിയും ഇത്തരം പ്രോഗ്രാമുകൾ പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിലേക്കും അതോടൊപ്പം തന്നെ അത്തരം കുട്ടികൾക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയിട്ടുള്ള പ്രോഗ്രാമുകളിലേക്ക് അയക്കണം, പങ്കെടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എന്തായാലും പീസ് റേഡിയോ സ്കൂൾ മുറ്റത്തേക്ക് വീണ്ടും ഈ സ്റ്റാർ ക്വസ്റ്റിൻ്റെ അടുത്ത പ്രോഗ്രാം അവതരിപ്പിക്കാനെത്തുന്നത് ആരാണ് എന്ന് നോക്കാം. അജ്വാന വി. അജ്വാന വി ഒരു കവിതയാണ് അവതരിപ്പിക്കുന്നത്. അജ്വാന പഠിക്കുന്നത് ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കരുവാരക്കുണ്ടിലെ നാലാം തരം വിദ്യാർത്ഥിനിയാണ് അജ്വാന. അജ്വാനയുടെ പ്രോഗ്രാം നമുക്ക് കേൾക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

മാഷാ അല്ലാ. പീസ് റേഡിയോ സ്കൂൾ മുറ്റത്തേക്ക് വീണ്ടും എന്ന സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഈയൊരു എപ്പിസോഡിൽ ഇതുവരെ പങ്കെടുത്ത എല്ലാ കുട്ടികളും ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ വ്യത്യസ്ത പ്രോഗ്രാമുകൾ അവതരിപ്പിച്ചു എന്നുള്ളത് തന്നെ വളരെ വലിയൊരു സന്തോഷം നിറഞ്ഞ, കുട്ടികളിത് ഏറ്റെടുത്തിരിക്കുന്നു, കുട്ടികളുടെ രക്ഷിതാക്കളും അധ്യാപകരും ഒക്കെ തന്നെ സ്റ്റാർ ക്വസ്റ്റ് ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളത് അഭിമാനപൂർവ്വം പീസ് റേഡിയോ ആവർത്തിച്ച് പറയുകയാണ്. അജുവാന നന്നായിരിക്കുന്നു. നാലാം ക്ലാസ്സുകാരി ലിറ്റിൽ ഫ്ലവർ സ്കൂൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കരുവാരക്കുണ്ടിലെ നാലാം ക്ലാസ്സുകാരി അജുവാനയാണ് ഇപ്പോൾ ഒരു കവിതയുമായി നമ്മുടെ മുമ്പിലേക്ക് വന്നത്. അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോൾ നമുക്കറിയാം നല്ല മിടുക്കിയാണ് അജുവാന എന്നുള്ളതിലൊരു സംശയവുമില്ല. ഇനിയും ഇത്തരം പ്രോഗ്രാമുകളുമായി പീസ് റേഡിയോയിലേക്ക് വരും എന്ന് കാത്തിരിക്കുകയാണ്, നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഇൻഷാ അല്ലാ, കവിതയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നല്ല ചേലത്ത് സ്കൂളിലേക്കും സ്കൂൾ മുറ്റത്തിലൂടെയും അതുപോലെ തന്നെ കൂട്ടുകാരോടുമൊക്കെ കൊഞ്ചിയും കുഴഞ്ഞുമൊക്കെ പഠിക്കാനും കളിക്കാനുമൊക്കെ ഒരവസരം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. പീസ് റേഡിയോ സ്കൂൾ മുറ്റത്തേക്ക് വീണ്ടും ഈ സ്റ്റാർ ക്വസ്റ്റിൻ്റെ അടുത്ത പ്രോഗ്രാമിലേക്കുള്ള ആളെ ക്ഷണിക്കാനുള്ള സമയമായിരിക്കുന്നു. ആരാണ് എന്നാ അടുത്ത പ്രോഗ്രാമുമായി നമ്മളിലേക്ക് വരുന്നതെന്ന് നോക്കാം. അത് മിൻഹ ഫാത്തിമ കെ വി, ആറാമൈൽ അൽ മദ്രസത്തുൽ ഇസ്ലാഹിയ ഏഴാം തരം വിദ്യാർത്ഥിനിയാണ് മിൻഹ ഫാത്തിമ. മിൻഹ ഫാത്തിമ അവതരിപ്പിക്കുന്ന പ്രോഗ്രാം ഇൻഷാ അല്ലാ നമുക്ക് കാതോർക്കാം.

0: മാഷാല്ല. മിൻഹ ഫാത്തിമ കെ വി, അൽ മദ്രസത്തുൽ ഇസ്ലാഹിയ ആറാം മൈലിലെ ഏഴാം തരം വിദ്യാർത്ഥിനി, വളരെ നന്നായി തൻ്റെ ഗാനം ഇവിടെ പൂർണ്ണമാക്കിയിരിക്കുകയാണ്. സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഇത്തരം എപ്പിസോഡുകളെ ഭംഗിയാക്കുന്നതും അതിനെ നന്നാക്കുന്നതും അതിൻ്റെ പൂർണ്ണതയിലെത്തിക്കുന്നതും ഇത്തരം മിടുക്കരായ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ പ്രോഗ്രാമാണ് എന്നുള്ളതിൽ ഒരു സംശയമില്ല. മിൻഹ ഫാത്തിമ വളരെ നന്നായിട്ടുണ്ട്. ഇനിയും ഇത്തരം പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാൻ താൽപ്പര്യപൂർവ്വം വരേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പീസ് റേഡിയോ സ്കൂൾ മുറ്റത്തേക്ക്, സ്കൂളുകൾ വീണ്ടും തുറക്കുമ്പോൾ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഏറെ ആവേശത്തോടുകൂടെയാണ്, വളരെ സന്തോഷത്തോടുകൂടെയാണ് ആ ഒരു ദിനത്തെ കാത്തിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായും അത്തരമൊരു സാഹചര്യത്തിൽ പീസ് റേഡിയോ സ്കൂൾ മുറ്റത്തേക്ക് വീണ്ടും എന്ന സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഈ ഒരു പ്രോഗ്രാമിന് പ്രസക്തിയേറുന്നു എന്നുള്ളതിൽ സംശയമില്ല. പീസ് റേഡിയോ സ്കൂൾ മുറ്റത്തേക്ക് വീണ്ടും സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇൻഷാ അല്ലാ, ഇതിലേക്ക് പങ്കെടുത്ത ഓരോ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും അതോടൊപ്പം തന്നെ അവരെ പങ്കെടുപ്പിച്ച രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. വീണ്ടും അവർക്ക് നന്ദി അറിയിക്കുന്നു. പീസ് റേഡിയോ കുട്ടികൾക്ക് വേണ്ടി മാത്രം തയ്യാറാക്കുന്ന ഇത്തരം പ്രോഗ്രാമുകൾ സ്റ്റാർ ക്വസ്റ്റ് പോലുള്ള, അതുപോലെ തന്നെ ഈ മദ്രസ പോലുള്ള, പൂമരത്തണൽ പോലുള്ള ഒട്ടുമിക്ക പ്രോഗ്രാമുകളും കുട്ടികളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഇത്തരം പ്രോഗ്രാമുകളിൽ തീർച്ചയായും രക്ഷിതാക്കൾ മക്കളെ പങ്കെടുപ്പിക്കണം. അതോടൊപ്പം തന്നെ വ്യത്യസ്ത വിഷയങ്ങളിൽ സ്റ്റാർ ക്വസ്റ്റുകൾ ഇനിയും നമ്മുടെ മുമ്പിലേക്ക് അവസരങ്ങളായി എത്തുമ്പോൾ ഒരിക്കലും തന്നെ മടിച്ചു നിൽക്കാതെ, മാറി നിൽക്കാതെ മക്കൾ ഇതിൽ പങ്കെടുക്കണമെന്ന വാശി, അതുപോലെ തന്നെ ബോധം രക്ഷിതാക്കൾക്ക് ഉണ്ടായിരിക്കണം എന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും സ്റ്റാർ ക്വസ്റ്റ് നിങ്ങളിലേക്ക് എത്തും വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. سبيل الدموع
1: سبيل مريح تنا എന്റെ ഏതാണ്ട് അടുത്തായിട്ട് ഒരു പുതിയ ആൾ താമസക്കാരനായിട്ട് വന്നു. ഒരു ദിവസം അദ്ദേഹം വീട്ടിലേക്ക് വന്ന് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞു തരുന്നു പരിചയപ്പെടാൻ വേണ്ടിയിട്ട്.
2: ഒരു പുതിയ നാട്ടുകാരനാണ്,
1: പുതിയ നാട്ടുകാരനാണ്,
2: മറ്റൊരു നാട്ടുകാരന് ഇവിടേക്ക് വന്നത്.
1: ഒരു 10-15 കിലോമീറ്റർ ദൂരത്തുനിന്നാണ് അദ്ദേഹം വരുന്നത്. സ്വാഭാവികമായി നമ്മൾ ചോദിക്കും എന്തുകൊണ്ടാണ് അവിടുന്ന് വിട്ടുപോകുന്നത് എന്നുള്ളത്. അങ്ങനെ ചോദിച്ചപ്പോൾ ആദ്യം അദ്ദേഹം ഇങ്ങനെ മടിച്ചൊക്കെ നിന്ന് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം ഒരു കണ്ടാലേ ഒരു മഹാഭാവം മനുഷ്യൻ, കുറച്ച് ഉയരം കുറഞ്ഞ് പ്രയാസത്തിൻ്റെ ലക്ഷണങ്ങളൊക്കെ
2: വാർദ്ധക്യമായിട്ടില്ലെങ്കിലും
1: പിന്നെ കുറച്ച് പ്രായമായിട്ടുണ്ട്. ഒരു 60-ൻ്റെയൊക്കെ മുകളിൽ പ്രായമായിട്ടുണ്ടാവും. എന്നാലും കരുത്തുള്ള ശരീരം, ഒരു 200 വലിയ ഉയരമൊന്നുമില്ല, കുറച്ച് തടിച്ചിട്ട് അങ്ങനെ ഒരു മനുഷ്യൻ. അപ്പം അങ്ങനെ അദ്ദേഹം പറഞ്ഞു, ഞാൻ പ്രവാസിയായിരുന്നു, 25 കൂടുതൽ പ്രവാസമായിരുന്നു, പല പണിയെടുത്തിട്ടുണ്ട്, കൂടുതൽ ഡ്രൈവിംഗ് ജോലിയൊക്കെയാണ് എടുത്തിട്ടുള്ളത്. വീട്ടിൽ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ അദ്ദേഹം ഈ നിരന്തരമായ പ്രവാസ ലോകത്തെ കഠിനാധ്വാനം കൊണ്ട് കുറച്ചൊക്കെ സമ്പാദിച്ചു, സ്ഥലം വാങ്ങി, വീട് വെച്ചു. തൊട്ടടുത്തുള്ള നഗരം എന്നൊന്നും പറഞ്ഞുകൂടാ, എന്നാലും അങ്ങടിയിൽ സ്ഥലം വാങ്ങി, അവിടെ കുറച്ച് പീടിക മുറികൾ പണിതു. അങ്ങനെ അൽഹംദുലില്ലാഹ് ഒരു നല്ല ഒരു അന്തരീക്ഷത്തിലാണ് അദ്ദേഹം മടങ്ങി വരുന്നത്. പക്ഷേ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഭാര്യയുടെ പേരിലായിരുന്നു, ചിലത് മകൻ്റെ പേരിലായിരുന്നു. അയാൾക്ക് ഒരു മകനും ഒരു മകളുമാണ് ഉള്ളത്, ഭാര്യയും. അപ്പോൾ വന്ന് നാട്ടിൽ ഒരു സമാധാനപൂർവ്വം, സമാധാനത്തോടെ താമസിക്കണമെന്ന് തോന്നി. അങ്ങനെ വന്നപ്പോൾ അദ്ദേഹത്തിന് അങ്ങനത്തെ ഒരു ഫീലല്ല വന്നത്, ഒരു ശല്യം എന്നുള്ള രൂപത്തിൽ. ഇതുവരെയും നമ്മൾ പല പ്രവാസികളെ കുറിച്ചും കേൾക്കുന്ന സംഗതിയാണ്, പക്ഷേ ടിസ്റ്റ് ഇതല്ല. ഇങ്ങനെ പിന്നെ സമ്പാദിച്ച് ഭാര്യയുടെ പേരിലൊക്കെ സമ്പാദ്യം ഒക്കെ രജിസ്റ്റർ ചെയ്തിട്ട് പിന്നെ വരുമ്പോൾ അദ്ദേഹത്തെ ഒഴിവാക്കുന്ന അല്ലെങ്കിൽ പരിഗണിക്കാത്ത കഥകൾ നമ്മൾ
2: പൊതുവേ പറയാറുണ്ട്. കറവ പറ്റിയ പശുക്കളെ പിന്നെ വേണ്ട എന്ന് പറയുന്നത് പോലെ തന്നെ,
1: അതെ,
2: സമ്പത്ത് ഇനിയിപ്പോ ലഭിക്കൂല എന്ന് കണ്ട പൊതുവെ ഒഴിവാക്കുന്ന ഒരവസ്ഥ സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ അത് കണ്ടുവരുന്നുണ്ട്.
1: പക്ഷെ ഇതിനപ്പുറമാണ് സംഭവിക്കുന്നത്. മകള് അവിടെ പണിക്കൊക്കെ വന്നിരുന്ന ഒരാളെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം അത് അനുവദിച്ചു, സ്ഥലം കൊടുത്തു, മകൾക്ക് ഒരു വീടും കയറ്റി കൊടുത്തു. ഈ കടയുടെ വരുമാനമൊക്കെ മകനാണ് എടുത്തിരുന്നത്. അത് അയാൾ ചോദിച്ചില്ല, ചോദിച്ചാലും കിട്ടൂല, ആ ഒരവസ്ഥയിലായിരുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മകന് ഈ ബാക്കി കുറച്ച് സ്ഥലം അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്, അത് എഴുതി കൊടുക്കണം എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ഷെയറൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആലോചിച്ചപ്പോൾ ഇങ്ങനെയൊക്കെ തോന്നി, പിന്നെ ഉള്ള സ്ഥലം കുറേ ഭാര്യയുടെ പേരിലും മകൻ്റെ പേരിലൊക്കെയാണ്, ഇതും കൂടി എഴുതി കൊടുത്താൽ ഒരു പക്ഷേ അയാളെ ചവിട്ടി പുറത്താക്കും ആ രൂപത്തിലാണ്. അങ്ങനെ അദ്ദേഹത്തെ സമ്മതിച്ചില്ല. അങ്ങനെ പിന്നെ മിണ്ടാതൊക്കെയായി. മകനോട് മകനും ഇയാളും തമ്മിൽ വലിയ ലോഹ്യമൊന്നും ഇല്ലാതായി. പിന്നെ ഭീഷണിയുടെ സ്വരമൊക്കെയായി. ഒരു ദിവസം പിന്നെ മകൻ വന്നു, ഒരു വണ്ടി കൊണ്ടാണ് വന്നത്. കൂടെ മകൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. രണ്ടുപേരും കൂടി വാഹനത്തിൽ കയറാൻ ആവശ്യപ്പെട്ടു. ഇവർ പിന്നെ സ്വാഭാവികം എന്താണെന്ന് പറയാതെ കയറില്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ബലം പിടിച്ചു നോക്കി. പക്ഷേ രണ്ടുപേരും ഭീഷണിപ്പെടുത്തി ബലമായിട്ട് അദ്ദേഹത്തെ വണ്ടിയിൽ കയറ്റി. കുറേ നേരം വണ്ടി ഓടി. എന്താണെന്ന് ഒരു ഐഡിയും കിട്ടിയില്ല അദ്ദേഹത്തിന്. പിന്നെ കയ്യിലുണ്ടായിരുന്ന ഫോണൊക്കെ അവർ വാങ്ങിവെച്ചു. തട്ടിക്കൊണ്ടുപോകുന്ന ഒരു രൂപത്തിൽ. പക്ഷേ എന്താണ് സംഗതി എന്നുള്ള അദ്ദേഹത്തിന് മനസ്സിലായില്ല. ഉണ്ടാകാതെ ഇരിക്കാൻ പറഞ്ഞു ഭീഷണിപ്പെടുത്തിയിട്ട്. അദ്ദേഹം തന്നെ ഉണ്ട്. അദ്ദേഹത്തിനാണെങ്കിൽ വലിയൊരു ഒരു വലിയ ആരോഗ്യമുള്ളൊരു ആളൊന്നുമല്ല. ചുരുക്കി പറഞ്ഞാൽ തൊട്ടടുത്തുള്ള ഒരു 10-50 കിലോമീറ്റർ ദൂരത്തുള്ള ഒരു നഗരത്തിലാണ് ഈ പിന്നെ വാഹനമെത്തിയത്. വാഹനമെത്തിയിട്ട് ഒരു വലിയ കെട്ടിടത്തിനുള്ളിലേക്ക് ഇയാളെ കൂട്ടിക്കൊണ്ടുപോയി. അതൊരു ആശുപത്രിയായിരുന്നു. ആശുപത്രി പറഞ്ഞാൽ മാനസിക രോഗികൾ ചികിത്സിക്കുന്ന ഒരു ആശുപത്രി, മെന്റൽ ഹോസ്പിറ്റൽ. ഒരിക്കലും അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ പറ്റാത്ത രൂപത്തിലുള്ള ലോക്ക്ഡ് ആയിട്ടുള്ള ഒരു സംവിധാനമാണ്. സ്വാഭാവികമായിട്ടും മാനസികാരോഗ്യ മാനസിക ആശുപത്രികൾ അറിയാലോ,
2: ഇങ്ങനെ
1: തല്ല ഗുണ്ടകളൊക്കെ ഉണ്ടാവുന്നൊക്കെയാണ് പറയുന്നത്.
2: പല പേഷ്യൻസും
1: ചിലപ്പോൾ വയലൻ്റൊക്കെ ആവുന്ന ആളുകളുണ്ടാവും. അങ്ങനെ അദ്ദേഹത്തിനെ അവിടെ കൊണ്ടുപോയി. സംഗതികൾ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. അയാൾ അവർ ഒരു മാനസിക രോഗിയാക്കും, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ തട്ടിയെടുക്കാം. അതല്ലെങ്കിൽ അദ്ദേഹം ഒരുപക്ഷെ പുറം ലോകം കണ്ടോളുന്നില്ല. എങ്ങോട്ടാണ് വന്നു എന്ന് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയത് എങ്ങോട്ടൊന്നും ആർക്കും അറിയില്ല. ആരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സമയം കിട്ടിയിട്ടില്ല. കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. എന്തായാലും പിന്നെ മകനും ആളും പെട്ടെന്ന് അവിടുന്ന് അപ്രത്യക്ഷരായി.
2: അവരുടെ ഫോണൊക്കെ മേടിച്ച്
1: ഒന്ന് വാങ്ങിച്ചു. ഒരു പിന്നെ കമ്മ്യൂണിക്കേഷനുള്ള ഒരു സംഗതിക്കില്ല. അദ്ദേഹത്തിന് എവിടെ സ്ഥലം പോലും അറിയില്ല. അങ്ങനെ ഒരു സഞ്ചരിച്ച് പരിചയമുള്ള ഒരാളൊന്നും അല്ലല്ലോ. പിന്നെ മാത്രമല്ല, ഒരു വണ്ടിയിലെടുത്ത് കൊണ്ടുപോവുകയാണ്. വളഞ്ഞും തിരിഞ്ഞും ഒരുപാട് സ്ഥലം പോകുന്നു. അങ്ങനെ അദ്ദേഹം അവിടെ ഒറ്റപ്പെടുന്നു. രക്ഷപ്പെടാനാവില്ല എന്നുള്ള ഒരു ഭീകരതയാണത്. ചതിക്കുന്നതാരാണ്? സ്വന്തം ഭാര്യ, സ്വന്തം മകൻ. അങ്ങനെ അയാളുടെ വല്ലാത്ത നിരാശയിലായിരുന്നു. പടച്ചവനോട് പ്രാർത്ഥിക്കല്ലാതെ ഓരോരോ മാർഗമല്ല. അദ്ദേഹം മനമൊരുക്കി പ്രാർത്ഥിച്ചു. അങ്ങനെ അവിടുത്തെ ടെസ്റ്റും കാര്യങ്ങളും ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു തുടങ്ങി. സാധാരണ ഒരു ആശുപത്രിയിലുള്ളതുപോലെ തന്നെ. പിന്നെ അതിൽ കൂടുതലും ഭീഷണിയുടെ സ്വരം. ഇദ്ദേഹത്തിൻ്റെ ഈ പ്രയാസം കണ്ടിട്ട് മനസ്സറിഞ്ഞ് മനസ്സലിഞ്ഞ് ഒരു നേഴ്സ് ഒരു തവണ എല്ലാം ഒക്കെ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി അവിടെ ആരും കാണുന്നില്ല എന്നൊക്കെ ഉറപ്പ് വരുത്തിയിട്ട് അദ്ദേഹത്തിന് ഫോണ് കൊടുത്തിട്ട് പറഞ്ഞു, പെട്ടെന്ന് നിങ്ങളുടെ ബന്ധപ്പെട്ട ആരെങ്കിലും വന്നിട്ട് പിന്നെ നിങ്ങളിവിടെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ പറയും. നിങ്ങളിവിടെ നിന്നാൽ പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് പിന്നെ ബോധത്തോടു കൂടി പുറത്തു പോകാൻ പറ്റില്ല. ഇനി പുറത്തു പോകാൻ പറ്റില്ല. പുറത്തു പോയാൽ തന്നെ നിങ്ങൾ മറ്റൊന്നിനും പറ്റാത്ത പോകുന്നില്ലാത്ത രൂപത്തിലാണ് കൊണ്ടുപോകുന്നത്. ഒരു വലിയ സംഖ്യ വാഗ്ദാനം ചെയ്തിട്ടാണ്, ഡോക്ടറോട് വാഗ്ദാനം ചെയ്തിട്ടാണ് നിങ്ങളിവിടെ പിന്നെ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് അകത്തുനിന്ന് ആരുടെയും ഒരു പിന്നെ സഹായം നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഞാൻ നിങ്ങളുടെ കണ്ടപ്പോൾ എനിക്കൊരു വല്ലാത്ത പ്രയാസം തോന്നിയോണ്ട് ചെയ്യാണ്. എൻ്റെ ജോലിയും എൻ്റെ ജീവനും കൂടി അപകടപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു. എന്തായാലും അദ്ദേഹം ആ ഫോൺ വാങ്ങിച്ചു. ഫോൺ നമ്പറൊന്നും അറിയില്ല കൂടുതലാളി. പക്ഷേ അദ്ദേഹത്തിൻ്റെ അനിയൻ്റെ ഫോൺ നമ്പർ അദ്ദേഹം പിന്നെ ഓർമ്മ ഉണ്ടായിരുന്നു. അനിയനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ അപകടത്തിലാണ്, എന്നെ ഇവരെന്നെ കൊണ്ടുവന്നിട്ടുള്ളത്, കുറച്ച് ആളുകളെ കൂട്ടി വന്നിട്ട് പെട്ടെന്ന് എന്നെ രക്ഷപ്പെടുത്തണം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് പറഞ്ഞു. സ്ഥലവും കാര്യങ്ങളൊക്കെ ഈ നേഴ്സ് പറഞ്ഞു കൊടുത്തു. പ്രകാരം അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഏതാനും സെക്കൻഡുകൾ മിനിറ്റുകൾ മാത്രമേ സംസാരിക്കാനുള്ള അവസരം കിട്ടിയതുള്ളൂ. അങ്ങനെ പറഞ്ഞു കൊടുത്തു. അദ്ദേഹത്തിൻ്റെ ബാക്കി എന്ന് പറയാം, അനിയൻ അവിടെ കുറച്ചൊരു ബന്ധുക്കളുള്ള ആളായിരുന്നു. അങ്ങേര് ഒരു ഒന്ന് രണ്ട് വണ്ടിയിൽ ആൾക്കാർ കേട് വന്നു ഈ ആശുപത്രിയുടെ മുമ്പിൽ. പിന്നെ വന്ന് ബഹളം ഉണ്ടാക്കി. ബഹളം മീൻസ് പിന്നെ ആദ്യം അനിയായിട്ടൊക്കെ സംസാരിച്ച് അവർ സമ്മതിക്കില്ലാന്ന് പറഞ്ഞു. പിന്നെ ആശുപത്രി അധികൃതർ പോലീസിനെ വിളിക്കുന്നൊക്കെ പറഞ്ഞു, നിങ്ങളെ മൊത്തം അറസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു അവരെ തിരിച്ചൊക്കെ ഭീഷണിപ്പെടുത്തി. അപ്പോൾ ഇങ്ങേര് പറഞ്ഞു, പിന്നെ ഞങ്ങളെന്തായാലും ഒരു തീരുമാനമാക്കിയിട്ട് പോവുള്ളൂ. ഇങ്ങനൊരു മനുഷ്യനെ നിങ്ങളിവിടെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളിവിടെ ഇങ്ങനെ ഒരു ആശുപത്രി ഇവിടെ നടത്താൻ പറ്റുമെന്നുള്ള ഇവിടെ ഇവിടെയുള്ള പോലീസുകാർ മാത്രം നല്ലതല്ലെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവർ ആശുപത്രി വേണമെങ്കിൽ അടിച്ച് തകർക്കും എന്നുള്ളൊരു ഒരു സിറ്റുവേഷനിലേക്കൊക്കെ ഇവർ മാറി. അപ്പോൾ അത് കണ്ടപ്പോൾ ഡോക്ടർക്കും തോന്നി ഇത് കൂടുതൽ പന്തിയല്ല, ചിലപ്പോഴും ഇതിനേക്കാൾ വലിയ വലിയ പ്രശ്നങ്ങളുണ്ടാകും, ഒരുപക്ഷെ ഇതുപോലുള്ള മറ്റു പല കേസുകളോടെ ഉണ്ടാവും, അതൊക്കെ പൊന്തി വരും. അപ്പോൾ ഒരു കോംപ്രമൈസ് എന്നുള്ള അലക്ക് നിങ്ങൾ കൊണ്ടുപോയി വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തെ വിട്ടു. ബാക്കിയും പടച്ചൻ്റെ അനുഗ്രഹം, അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെട്ടു. പിന്നെ തിരിച്ചു പോക്ക് ആരുടെ അടുത്തേക്കാണ്? ഭാര്യയുടെ അടുത്തേക്ക്, മകൻ്റെ അടുത്തേക്ക്. അയാൾ ഒരിക്കലും അങ്ങോട്ട് പോയില്ല. അയാൾ പിന്നെ അനിയൻ്റെ പ്രൊട്ടക്ഷനിൽ കുറച്ച് ദിവസം നിന്നു. പിന്നെയാണ് ഞങ്ങളുടെ നാട്ടിൽ ഒരു സ്ഥലം വാങ്ങിയിട്ട് ഒരു വീടും സ്ഥലമുള്ള അവിടെ താമസാക്കിയത്. പിന്നെ ഒരു പാവപ്പെട്ട വീട്ടിലെ ഒരു സ്ത്രീയെ അദ്ദേഹം കല്യാണം കഴിച്ചിട്ട് അങ്ങനെയാണ്. ആ ഒരു സിറ്റുവേഷനിലാണ് കുറച്ച് വർഷങ്ങളായി അങ്ങനെ കണ്ടു. പിന്നെ ഈ വിവരങ്ങൾ പങ്കുവച്ചത് ഷോക്ക്ഡ് ആയി പോയി.
2: ഞാൻ ഇത് യഥാർത്ഥത്തിലുള്ളത് തന്നെയാണോ എന്നുള്ളത് ആലോചിക്കാതെ, നമ്മുടെ കേരളത്തിൽ തന്നെയാണോ ഇതൊക്കെ നടക്കുന്നത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നല്ലേ. ഇത്രയും സാക്ഷരതയുണ്ട് എന്നൊക്കെ പറയുന്ന അത്രയുമുള്ള ഒരു അന്തരീക്ഷത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ വല്ലാതെ ഭീതിപ്പെടുത്തുന്ന ഒരു, നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു യാഥാർത്ഥ്യമാണോ? പണ്ടൊക്കെ ഒരു സിനിമകളിലൊക്കെ ഇങ്ങനെ കണ്ടു വന്നിരുന്നെന്ന് പറയുന്നത് പോലെയുള്ള ഓരോ അനുഭവങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു തആലാണ് എല്ലാ മാതാപിതാക്കളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ.
1: അമീൻ.
2: യഥാർത്ഥത്തിൽ ഇസ്ലാം മാതാപിതാക്കൾക്ക് നൽകുന്ന ഒരു പ്രാധാന്യം അതവരെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു എങ്കിൽ ഒരിക്കലും ആ ഒരു മക്കളിൽ നിന്നോ അതെങ്കിൽ തൻ്റെ ഭർത്താവിൻ്റെ കടമ എത്രത്തോളം എന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ആ ഭാര്യയും ഒരിക്കലും അത് ചെയ്യുമായിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
1: ഒരു സാധു അവരാവശ്യപ്പെട്ടൊക്കെ ചെയ്തു കൊടുത്തു.
2: അതെ,
1: മകൾക്ക് വീട് വെച്ചു കൊടുത്തു, സ്ഥലം കൊടുത്തു, ഭാര്യയ്ക്ക് അത് കൊടുത്തു.
2: എല്ലാവരും
1: കടയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൂടി ജീവിക്കണം എന്നാണ് ആ സാധു ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ അത് മകനാണ് കൈകാര്യം ചെയ്തത്,
2: മകനാണ് ലഭിക്കുന്നത്.
1: അതും തിരിച്ചു ചോദിച്ചില്ല എന്നാ പറഞ്ഞതെന്ന് തോന്നുന്നുണ്ട്. അത് കിട്ടിയില്ല, വേണ്ടെന്ന് വെച്ചു. അങ്ങനെ ഒതുങ്ങിയിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനെ പോലും ഇങ്ങനെ ചെയ്യുമ്പോൾ അദ്ദേഹം പിന്നെ പറഞ്ഞെന്താ വെച്ചാൽ, സ്ഥലമൊക്കെ അവരെടുത്തോട്ടെ, ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ അവകാശികൾ അവരാണല്ലോ, കുറച്ച് നേരത്തെ അവരെടുത്തു എന്ന് വിചാരിച്ചോട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ അവസാനത്തെ ആ നീക്കം അതിഭീകരമായിരുന്നു.
2: ശരിയാണ്, പല നാട്ടിലും ഇതുപോലുള്ള പല സംഭവങ്ങളും നടക്കുന്നുണ്ടെങ്കിലും ഇത്രയും ഭീകരമായിട്ടുള്ളൊരു കാര്യം ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം തന്നെ ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്ന ഒരു മരണം, ഇത്തരത്തിൽ അവർ മാറി താമസിക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത്, ഭാര്യയുടെയും മക്കളുടെയും അടുത്ത് നിന്ന്. അപ്പം അതും ഇതുപോലെ തന്നെ പല ആളുകൾ അവരുടെ സ്വത്തിന് വേണ്ടി അവരടിച്ചമർത്തി പലപ്പോഴും ഉപ്പയെ മർദ്ദിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്.
1: ഇപ്പോൾ ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ വായിച്ചു മകൻ മാതാവിനെ, പക്ഷെ അതിൻ്റെ പിന്നിൽ ലഹരി എന്നുള്ള ഒരു സംഗതിയുണ്ട്. നമുക്ക് വേണമെങ്കിൽ
2: ഒരു വേള ആ ഒരു വഴിയായിരിക്കാം
1: ലഹരി, മകനെ കുറ്റപ്പെടുത്തുന്നതിന് പകരം ഒരു പക്ഷേ ലഹരിയെ കുറ്റപ്പെടുത്തിയിട്ട് നമുക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കാം. പക്ഷെ ഇത് അത്തരം സംഗതികളും അല്ല. എവിടേക്കാണ് ഈ നാടിൻ്റെ പോക്ക് എന്ന് പറയുമ്പോഴല്ലേ പേടിയോ.
2: അതെ, നമ്മൾ യഥാർത്ഥത്തിൽ ദീന് ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്നാണ് ഇവിടെ മനസ്സിലാകുന്നത്. ദീനുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഇസ്ലാം പറയുന്നത് മാതാപിതാക്കളോട് ചെയ്യുന്ന വാക്ക് പോലും അല്ലേ, അതൊരു വാക്കല്ല ഒരു ചെറിയ പ്രയോഗമാണ് എന്ന് തന്നെ മുഫസ്സിരീങ്ങൾ വിവരിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു യഥാർത്ഥ വിശ്വാസിയാണ് ആ മകന്, യഥാർത്ഥൊരു ദീന് ലഭിച്ചിട്ടുണ്ട് ആ കുടുംബത്തിന് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ ഒരിക്കലും ഇത്തരത്തിലുള്ളൊരു അനുഭവങ്ങൾ അവിടെ നടക്കുമായിരുന്നില്ല എന്ന് നമുക്ക് ഒരു പക്ഷേ ആശിക്കാം.
3: ജീവിതത്തിലുടനീളം നല്ലൊരു കൂട്ടുകാരൻ ഉണ്ടായിരിക്കുക എന്നത് വലിയൊരു അനുഗ്രഹമാണ്. വഴികാട്ടാനും അറിവ് തരാനും ഏതു പ്രയാസങ്ങളിലും ഒപ്പം നിൽക്കാനും കഴിയുന്ന ഒരു യഥാർത്ഥ മിത്രം. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ നമ്മുടെ അനുദിന ജീവിതത്തിലും ആത്മീയ യാത്രയിലും ഒരുപോലെ തുണയാകുന്ന വിശ്വസ്തനായ ഒരു കൂട്ടുകാരൻ നിങ്ങളുടെ ഫോണിൽ ഉണ്ടെങ്കിലോ? ഇതാ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ജമീൽ മൊബൈൽ ആപ്പ്. അറബിയിൽ ജമീൽ എന്നാൽ വിശ്വസ്തനായ കൂട്ടുകാരൻ, സഹചാരി എന്നൊക്കെയാണ് അർത്ഥം. പേര് സൂചിപ്പിക്കും പോലെ തന്നെ ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ ദിശാബോധം നൽകുന്ന ഒരു ഡിജിറ്റൽ കൂട്ടാളിയാണ് ജമീൽ ആപ്പ്. ദിനചര്യകൾക്കാവശ്യമായ പ്രാർത്ഥനകൾ, വിശുദ്ധ ഖുർആൻ പഠനങ്ങൾ, ഹദീസ് വചനങ്ങൾ, പ്രമാണബദ്ധമായ ഇസ്ലാമിക വിജ്ഞാനങ്ങൾ, സമയബന്ധിതമായ ഓർമ്മപ്പെടുത്തലുകൾ തുടങ്ങി അനുദിന ജീവിതത്തിന് ആവശ്യമായ സമഗ്രമായ സവിശേഷതകൾ ഈ ആപ്പിൽ ഒരുക്കിയിരിക്കുന്നു. കൃത്യമായ ലക്ഷ്യത്തോടെയും ഈമാനന്റെ കരുത്തോടെയും സമയം ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ ജമീൽ നിങ്ങളെ ഉറപ്പായും സഹായിക്കുന്നു. സാങ്കേതികവിദ്യയെ നന്മയ്ക്കായും ആത്മീയ വളർച്ചയ്ക്കായും എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നതിന് മികച്ച ഉദാഹരണമാണ് ജമീൽ ആപ്പ്. ജീവിതയാത്രയിൽ അറിവിന്റെയും നന്മയുടെയും നല്ലൊരു സന്തത സഹചാരിയെ കൂടെ കൂട്ടാൻ ഇനി വൈകിക്കേണ്ടതില്ല. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ ജമീൽ ആപ്പ്, നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി.
4: പീസ് റേഡിയോ അൽ മിമ്പർ. മുത്തുനബിയുടെ വഫാത്ത്. പീസ് റേഡിയോ അൽ മിമ്പറിൽ ഖുതുബ നിർവഹിക്കുന്നത് അർഷദ് അൽ ഹിക്കമി.
5: റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റയുടെ 11, റബീഉൽ അവ്വൽ 12 ഒരു തിങ്കളാഴ്ചയാണ് ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത്. അതിനു മുന്നേയുള്ള ഓരോ നിമിഷങ്ങളും പ്രവചൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബാക്കൾ നമുക്ക് പഠിപ്പിച്ചു നൽകി. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസീയത്തുകൾ, കുടുംബത്തോടുള്ള സംസാരങ്ങൾ ഓരോന്നും ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിശക്തമായ പനി പ്രവാചൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുഭവപ്പെട്ടു. പ്രവാചൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു കട്ടിയുള്ള പുതപ്പ് കൊണ്ട് പുതപ്പിച്ചിരുന്നു. ആ പനിയുടെ ചൂട് ആ പുതപ്പിന് പുറത്ത് അനുഭവപ്പെടുമാറ് അത്രയും ശക്തമായ ചൂട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ചിരുന്നു. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ തലയുടെ മുകളിൽ ഒരു തോൽപാത്രം തൂക്കിയിടുകയും അതിൽ നിന്ന് അല്പാൽപമായി വെള്ളം പ്രവാചൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദേഹത്തേക്ക് ഇറ്റിറ്റ് വീഴുന്നുണ്ടായിരുന്നു. ആയിഷ റളിയല്ലാഹു തഅലഹയുടെ വീട്ടിലാണ് അള്ളാഹുവിൻ്റെ റസൂൽ കഴിയുന്നത്. രാത്രി പ്രവാചൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചരിക്കണം. റസൂലുള്ളാഹി വഫാത്താകുന്നതിൻ്റെ ആ രാത്രിയിൽ ആയിഷ റളിയല്ലാഹു തഅലഹയുടെ വീട്ടിൽ വിളക്കിലൊടിക്കാൻ എണ്ണയില്ല. അവരൊരു അൻസാരി സ്ത്രീയുടെ അരികിൽ ചെന്ന് എണ്ണ കടം വാങ്ങുകയും ആ വെളിച്ചത്തിൽ പ്രവാചൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ പരിചരിക്കുകയും ചെയ്തു. മരണപ്പെടുന്നതിൻ്റെ 2 ദിവസം മുമ്പാണ് സഹാബത്തിൻ്റെ കൂടെ ജമാഅത്തായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുന്നത്. മഹാനായ അബ്ബാസ് റളിയല്ലാഹു തഅലഹുവിൻ്റെയും അലി റളിയല്ലാഹു തഅലഹുവിൻ്റെയും ചുമലിൽ കൈവച്ചുകൊണ്ട്, ചുമലിൽ പിടിച്ചുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് എത്തുന്നത്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലുകൾ മണ്ണിലൊരുതി, റസൂലുള്ളാഹി വന്നതിൻ്റെ അടയാളങ്ങൾ വടിയോരങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. യുസല്ലി ബിന്നാസി അല്ലുഹുർ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായി സഹാബത്തിൻ്റെ കൂടെ നമസ്കരിച്ചത് ലുഹർ നമസ്കാരമാണ്. എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തിനു വേണ്ടി ഒരുങ്ങിക്കടിഞ്ഞു. തൻ്റെ കൈകളിൽ മിച്ചമുണ്ടായിരുന്ന ദീനാറുകൾ അത് കൊണ്ടുവരാൻ ആയിഷ റളിയല്ലാഹു തഅലഹയോട് ആവശ്യപ്പെട്ടു. അവരുടെ കൈകളിൽ ഏൽപ്പിച്ചിരുന്ന സ്വർണ്ണ നാണയമായിരുന്നു അത്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, മാ ദന്നു മുഹമ്മദിൻ ബില്ലാ ലൗ ലഖിയഹു വഹാദിഹി ഇൻദഹു, അല്ലാഹു മുഹമ്മദിനെ കുറിച്ച് എന്ത് കരുതും ഈ സ്വർണ്ണ നാണയങ്ങളുമായി ഈ സമ്പാദ്യവുമായി നാളെ അല്ലാഹുവിന് മുഹമ്മദ് കണ്ടുമുട്ടിയാൽ എന്തായിരിക്കും എന്നെക്കുറിച്ച് എൻ്റെ റബ്ബ് കരുതുക, അതുകൊണ്ട് അത് ചിലവഴിക്കുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടു. തിങ്കളാഴ്ച ദിവസം സുബഹി നമസ്കാരത്തിൻ്റെ സമയത്ത് ഫഖശഫ സിത്റൽ ഹുജ്റ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹുജ്റയുടെ തുണി, ആ കർട്ടൻ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നീക്കി. വനലറ ഇലന്നാസ്, സ്വഹാബത്ത് പള്ളിയിൽ നിൽക്കുകയാണ്. ആ സ്വഹാബത്തിലേക്ക് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കി. വഹും സുഫൂഫുൻ ഖൽഫി അബീബക്കർ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തഅലന്റെ പിറകിൽ അണിയായി നിൽക്കുന്ന, ഇന്നലെ വരെ വർഷങ്ങളോളം യുദ്ധം ചെയ്തിരുന്നവർ, തിന്മകളിൽ കെടിഞ്ഞിരുന്നൊരു ജനത ഒരു ഇമാമിൻ്റെ കീഴിൽ അണിയായി നിൽക്കുന്ന രംഗം കണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചു. കഅന്ന വജ്ഹഹു വറഖത്തു മുസ്ഹഫിൻ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം ഒരു മുസ്ഹഫിൻ്റെ ഏടുപോലെ അഥവാ വെളിച്ചത്തോടും തെളിച്ചത്തോടും ഞങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവസാനമായി കണ്ടു. ഇതാണ് സ്വഹാബത്തിന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായി കാണുന്ന രംഗം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട സ്വഹാബത്തിനെ അവർ ഒന്നിച്ച് സൊഫായി നിൽക്കുന്ന ആ രംഗം കണ്ട് പുഞ്ചിരിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കർട്ടൻ അത് താഴ്ത്തി. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേദന കഠിനമായി കൊണ്ടേയിരുന്നു. റസൂലുള്ളാഹിയുടെ ദേഹത്തൊരു തുണിയുണ്ട്, ആ തുണി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്തേക്ക് വലിച്ചിടും. പിന്നീട് ശ്വാസത്തിന് പ്രയാസമുണ്ടാകുമ്പോൾ വേഗത്തിൽ അത് വീണ്ടും താഴേക്ക് മാറ്റും. ഇതിങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിശക്തമായ വേദന അനുഭവിക്കുന്നു, പതിഞ്ഞ സ്വരത്തിൽ ചുണ്ടുകൾ മന്ത്രിക്കുന്നുണ്ട്. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തഅലഹ കാതുകൾ പ്രവാചകന്റെ ചുണ്ടിലേക്ക് ചേർത്തു വെച്ചു. എന്താണ് ലോകത്ത് നിന്ന് വിട പറയുന്നതിന് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകാനുള്ള ഉപദേശം? അതറിയാൻ ഖാതലല്ലാഹുൽ യഹൂദ വന്നസാറ ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ. യഹൂദികൾക്കും ക്രിസ്ത്യാനികൾക്കും അള്ളാഹുവിന്റെ ശാപമുണ്ടായത് അവരുടെ അംബിയാക്കന്മാരുടെ ഖബറുകളെ സുജൂദ് ചെയ്യുന്ന കേന്ദ്രമാക്കി മാറ്റി, ആരാധനകൾ അർപ്പിക്കുന്ന കേന്ദ്രമാക്കി മാറ്റി. അല്ലാഹുമ്മ അല്ലാഹുവേ, ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്, എന്റെ ഖബറിനെ ആരാധിക്കുന്ന ഒരു കേന്ദ്രമാക്കി മാറ്റല്ലേ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ പ്രാർത്ഥനയുടെ ഉത്തരമാണ് മൂന്ന് അതിശക്തമായ മതിലുകൾക്കുള്ളിൽ ഒരു തരത്തിലുള്ള ശിർക്കും ഒരു തരത്തിലുള്ള ഏതെങ്കിലും അത്തരത്തിലുള്ള ആചാരങ്ങൾ നടത്താൻ കഴിയാത്ത രൂപത്തിൽ അല്ലാഹു ആ ഖബറിനെ സുരക്ഷിതമാക്കി വെച്ചു എന്നുള്ളത്. വീണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മന്ത്രിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു തഅല അവസാനത്തെ റസൂലുള്ളാഹിയുടെ അവസാനത്തെ വസിയത്ത് അവർ കേൾക്കുകയാണ്. എന്താണ്? ലോകത്ത് നിന്ന് വിട പറയുന്നതിന് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായി കൊണ്ടുച്ചരിക്കുന്നത് ലോകത്തിന്റെ പ്രവാചകന്റെ അവസാനത്തെ വാക്കുകൾ, അസ്സലാത്ത് അസ്സലാത്ത്, നമസ്കാരം നമസ്കാരം. ആ നമസ്കാരം നിങ്ങൾ ശ്രദ്ധിക്കണം. ഔമാ മലക്കത്ത് അയ്മാനുക്കും, അടിമകളുടെ വിഷയം നിങ്ങൾ ശ്രദ്ധിക്കണം. ലോകത്ത് ഏതൊരു നേതാവുണ്ട് മരണപ്പെടുന്നതിൻ്റെ അവസാനത്തെ സമയത്തു പോലും അടിമകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിച്ച

ുന്നു ഫാത്തിമ റളിയല്ലാഹുവിന്റെ മറുപടി, വാ കർബാബത, എന്റെ ഉപ്പ എന്തൊരു വേദനയാണ് സഹിക്കുന്നത്, എന്റെ ഉപ്പ എന്തൊരു പ്രയാസമാണ് സഹിക്കുന്നത്. റസൂലുള്ളാഹിയുടെ മറുപടി, ലാ കർബ അല അബീകി ബഅദൽ യൗം, മോളെ ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ നിന്റെ ഉപ്പാക്ക് പ്രയാസങ്ങളില്ല, ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ നിന്റെ ഉപ്പ മറ്റു പ്രയാസങ്ങളില്ല. ഇന്നഹു ഖദ് ഹലറ മിൻ അബീകി മാ ലൈസ ബിതാരിഖ് മിൻഹു അഹദൻ, ഒരാൾക്കും ഉപേക്ഷിക്കാൻ കഴിയാത്ത, ഒരാൾക്കും മാറ്റി നിർത്താൻ കഴിയാത്ത ആ മരണത്തെ കണ്ടുമുട്ടാനിരിക്കുകയാണ്. അൽ മുവാഫാതു യൗമൽ ഖിയാമ, മോളെ ഇനി ഒത്തുചേരൽ ഖിയാമത്തു നാളിലാണ്. ഇനി കണ്ടുമുട്ടുന്നത് ഫാത്തിമ, എന്റെ കരളിന്റെ കഷ്ണമായ മോളെ ഇനി ഉപ്പയെ കണ്ടുമുട്ടാൻ കഴിയുക ഖിയാമത്തു നാളിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ തൊട്ടരികിലുണ്ട്, എല്ലാവരും അരികിലുണ്ട്. ദഹല അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ, അബൂബക്കർ റളിയല്ലാഹു തഅലൻഹുവിന്റെ മകൻ അബ്ദുറഹ്മാൻ അവിടേക്ക് കടന്നു വരുന്നു. അദ്ദേഹത്തിന്റെ കൈകളിൽ ഒരു അറാക്കുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിലേക്ക് നോക്കി, ആ നോട്ടത്തിൽ നിന്ന് നമ്മുടെ ഉമ്മ തിരിച്ചറിഞ്ഞു, വഅറഫ്തു അന്നഹു യുഹിബ്ബു സിവാക്, എനിക്ക് മനസ്സിലായി എന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മിസ്വാക്ക് ചെയ്യാൻ ഇഷ്ടമുണ്ട്, ആഗ്രഹമുണ്ട്. ഞാൻ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് പല്ലുതേക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തലകൊണ്ട് അതെ എന്ന് ആംഗ്യം കാണിച്ചു. നമ്മുടെ ഉമ്മ അത് കൈകൾ കൊണ്ട് വാങ്ങി, അത് പൊട്ടിച്ചു, അത് കടിച്ചു പരത്തി, പദം പരുത്തി, എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകളിലേക്ക് നൽകി. അവസാനമായി കൊണ്ട് ഏറ്റവും മനോഹരമായി ഇന്നുവരെ അതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മിസ്വാക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. അത്രമാത്രം മനോഹരമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മിസ്വാക്ക് ചെയ്തു. ആയിഷ റളിയല്ലാഹു തഅലഹ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവേ ശിഫ നൽകണേ, ശമനം നൽകണേ, കൈകൾ കൊണ്ട് ആ തിരുശരീരത്തിൽ തടവിക്കൊണ്ടിരിക്കുന്നു. റസൂലുള്ളാഹിയുടെ മറുപടി, ആയിഷ, ഈ സമയം അതിനു വേണ്ടിയുള്ളതല്ല, ശിഫക്ക് വേണ്ടി നീ ചോദിക്കേണ്ടതല്ല. ഇലാ റഫീഖില്ല അല, ഉന്നതനായ എന്റെ ചങ്ങാതിയിലേക്ക് എനിക്ക് മടങ്ങാനുള്ള സമയമായി. ആയിഷ റളിയല്ലാഹു തഅലഹ മടിത്തട്ടിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തല വെച്ചിട്ടുണ്ട്. പ്രവാചകന്റെ ചുണ്ടിൽ നിന്ന് ഒരു ഉമിനീര് നമ്മുടെ ഉമ്മയുടെ ശരീരത്തിലേക്ക് തട്ടിയപ്പോൾ അവർ പറയുന്നു, എന്റെ ശരീരമാകെ കോരിത്തരിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ നെഞ്ചോട് തല ചേർത്തു വെച്ചിരിക്കുന്നു. ഞാനിങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ മന്ത്രിക്കുന്നത് ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നു, ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ, ഇന്നലിൽ മൗതി സഖറാത്, മരണത്തിന് വേദനയുണ്ട്, മരണത്തിന് പ്രയാസമുണ്ട്. ഫിർ റഫീഖിൽ അലാ മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയീന വസ്സിദ്ദീഖീന വശുഹദാഹി വസ്സാലിഹീൻ ഹസന ഉലൈക റഫീഖാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. സുമ്മ ഖാൽ, പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മഗ്ഫിർലി, അല്ലാഹുവേ മുഹമ്മദിന് പുറത്തു നൽകണമേ, വജ്അൽനി മഅ റഫീഖിൽ അലാ, അല്ലാഹുവിലേക്ക് കൈകൾ ഉയർത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തഅല പറയുകയാണ്, ഞാൻ അതിനുശേഷം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോക്കി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു തഅല ഒരു തുണി കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം പുതക്കുകയാണ്. ആളുകൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് അവരറിയുന്നില്ല. എന്താണ് അവരുടെ പ്രിയപ്പെട്ട, അവരുടെ ജീവനേക്കാൾ, അവരുടെ മക്കളേക്കാൾ അവർക്ക് പ്രിയപ്പെട്ട റസൂലുള്ളാഹിക്ക് എന്തു സംഭവിച്ചു എന്ന് സ്വഹാബത്തിന് മനസ്സിലാകുന്നില്ല. ആയിഷ റളിയല്ലാഹു തഅല പറയുന്നു, വറഅസുഹു ബൈന സഹരി വനഹരി, റസൂലുള്ളാഹിയുടെ തല എന്റെ കടുത്തിന്റെയും എന്റെ നെഞ്ചിന്റെയും ഇടയിലാണ്. നമ്മുടെ ഉമ്മയുടെ മടിത്തട്ടിൽ കിടന്ന് നെഞ്ചോട് ചേർന്നുകൊണ്ട് ഫലമ്മ ഖർജത് നഫ്സുഹു ലം അജിദു റീഹൻ ഖത് അത്യബ മിൻഹാ, ആ റൂഹ് പുറത്തേക്ക് പോകുന്ന സമയത്ത് ഇതുവരെ ഞാൻ ആസ്വദിക്കാത്ത അത്രയും നല്ല ഒരു സുഗന്ധം എനിക്കനുഭവിക്കാൻ കഴിഞ്ഞു. ഉമർ റളിയല്ലാഹു തഅലൻഹു

0: ഹുജറയിലേക്ക് പ്രവേശിക്കാൻ അനുവാദം ചോദിക്കുകയാണ്. കട്ടിലിൽ ശരീരത്തിന്റെ മുകളിൽ ആയിഷ റളിയല്ലാഹു തഅലന ഒരു തുണി വിരിച്ചിരിക്കുന്നു. മുഗീറ റളിയല്ലാഹു തഅലൻഹും ഉമർ റളിയല്ലാഹു തഅലനും പുറത്തുണ്ട്. അനുവാദം ചോദിച്ചു. നമ്മുടെ ഉമ്മ ഹിജാബ് അണിഞ്ഞു. ഉമർ റളിയല്ലാഹു തഅലനോട് കയറാൻ അനുവാദം നൽകി. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം മഹാനായ ഉമർ റളിയല്ലാഹു തഅലൻ കാണുകയാണ്. മാ അശദ്ദ ഗശിയ റസൂലില്ലാഹ്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തൊരു ശക്തമായ ബോധക്ഷയമാണ്. റസൂലുള്ളാഹിയുടെ ബോധം നഷ്ടപ്പെട്ടിരിക്കുകയാണല്ലോ എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു തഅലൻ പറയുകയാണ്. ഉമർ റളിയല്ലാഹു തഅലൻ തിരിച്ചു നടക്കുന്നു. വാതിലിനരികിലെത്തിയപ്പോൾ മഹാനായ മുഗീറ റളിയല്ലാഹു തഅലൻ പറഞ്ഞു, യാ ഉമർ മാത്ത റസൂലുള്ളാഹ്, ഉമറേ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ടുണ്ട്. ഉമർ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ടുണ്ട്. ഖാൽ, ശക്തനായ ഉമർ റളിയല്ലാഹു തഅലൻ മറുപടി, കദബ്ത മുഗീറ, നീ പറയുന്നത് കളവാണ്. ബൽ അൻത റജുലുൻ തഹൂസുക ഫിത്ന, നീ ഒരു ഫിത്ന ഉദ്ദേശിക്കുകയാണോ, ഫിത്നയാണോ മുഗീറ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഉമർ റളിയല്ലാഹു തഅലൻ പുറത്തേക്കിറങ്ങി ജനങ്ങളോടായി പറയുകയാണില്ല, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ടില്ല. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തഅലൻഹു അവിടെയില്ല. ഭാര്യ ഹബീബ രോഗിയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അനുവാദം വാങ്ങിയിട്ടാണ് ഭാര്യയെ പരിചരിക്കാൻ അദ്ദേഹം ചെന്നിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ കാതുകളിലേക്ക് വാർത്തയെത്തി. ആയിഷ റളിയല്ലാഹു തഅലൻഹു വീട്ടിലേക്ക്, അള്ളാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തഅലൻഹു കടന്നു വന്നു. പ്രിയപ്പെട്ട ചങ്ങാതിയുടെ അരികിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ട് കണ്ണുകൾക്കിടയിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തഅലൻ ചുംബിച്ചു. വീണ്ടും ചുംബിച്ചു. മൂന്ന് തവണ ചുംബിച്ചു. തിബ്ത ഹയ്യൻ വ മയ്യിതൻ, അള്ളാഹുവിന്റെ റസൂലെ, അങ്ങ് ജീവിച്ചിരിക്കുമ്പോൾ എന്തൊരു സുഗന്ധമാണ്, അങ്ങ് മരണപ്പെടുമ്പോഴും അള്ളാഹുവിന്റെ റസൂലെ അങ്ങേക്ക് സുഗന്ധമാണല്ലോ. ജനങ്ങൾ ഒരു ഫിത്നയിലാണ്. അദ്ദേഹം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുന്നു. ആളുകളെ വിളിച്ചുകൂട്ടുന്നു. മിമ്പറിൽ കയറി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുവരെ ജനങ്ങൾക്ക് ഉപദേശം നൽകി അതേ മിമ്പറിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തഅലൻ കയറി നിൽക്കുന്നു. അയ്യുഹൻ നാസ്, ജനങ്ങളെ, മൻ കാന മിൻകും യഅബ്ദു മുഹമ്മദൻ, ആരെങ്കിലും ഇതാ മുഹമ്മദ് നബിയെയാണ് ആരാധിച്ചത് എങ്കിൽ, ഫഇന്ന മുഹമ്മദൻ ഖദുമാത്, ഇതാ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടിരിക്കുന്നു. വമൻ കാന യഅബ്ദുല്ലാഹ, ആരെങ്കിലും അല്ലാഹുവിനെയാണ് ആരാധിച്ചതെങ്കിൽ, ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്, അല്ലാഹു ഹയ്യാണ്, എന്നൊന്നും ജീവിച്ചിരിക്കുന്നവനാണ്, ആ റബ്ബിന് മരണമില്ല. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ആൽ ഇമ്രാനിലെ 144-ാമത്തെ ആയത്തോതി പഠിപ്പിച്ചു. സ്വഹാബത്ത് അപ്പോഴാണ് ഇങ്ങനെ ഒരു ആയത്ത് ഖുർആനിലുണ്ടോ, ഈ ഒരു ആയത്ത് ഖുർആനിലുണ്ടോ, പ്രവാചകന്റെ മരണത്തെ കുറിച്ച് പറയുന്ന ഒരു ആയത്ത്, അപ്പോഴാണ് സ്വഹാബത്തിന്റെ മനസ്സിലേക്ക് വരുന്നത്. അബൂബക്കർ റളിയല്ലാഹു തന്റെ സംസാരം കഴിഞ്ഞതും മദീന ഏങ്ങി ഏങ്ങി കരയുകയാണ്. ഒരു തൽബിയത്ത് മുടങ്ങുന്നതുപോലെ മദീനയിൽ ഒന്നടങ്കം സ്വഹാബത്ത് അവർ കരയുകയാണ്. മദീന വെളിച്ചത്തിലായത്, മദീന മുഴുവൻ വെളിച്ചം പരന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ ചെയ്ത് മദീനയിലേക്ക് എത്തിയ അന്നാണ് മദീന വെളിച്ചത്തിലായത് എങ്കിൽ, മദീന ഇരുട്ടിലായത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ആ ഒരു ദിവസത്തിലാണ്. അല്ലാഹു ചരിത്രത്തിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊള്ളാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ.
1: അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് അവനെ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുക. അടുത്ത ദിവസത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുശരീരം സ്വഹാബത്ത് കുളിപ്പിക്കുന്നത്. എങ്ങനെയാണ് റസൂലുള്ളാഹിയെ കുളിപ്പിക്കേണ്ടത് അവർക്കറിയില്ല. സാധാരണ ഒരാൾ മരണപ്പെട്ടാൽ അവരുടെ വസ്ത്രങ്ങൾ മാറ്റിയാണ് ആ ശരീരം അവർ കുളിപ്പിക്കാറുള്ളത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിൽ എന്തു ചെയ്യണം അവരാലോചിച്ച് നിൽക്കുകയാണ്.
0: കുളിപ്പിക്കാൻ നിൽക്കുന്നത് മഹാനായ അലി ഇബ്നു അബി ത്വാലിബ്, അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്, ഫളൽ, അബ്ബാസ് റളിയല്ലാഹു തൻ മക്കളായ ഫളൽ, ഖുസം, അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലമാരായ ഉസാമ, അതുപോലെ ശുക്രാൻ, ഇവരാണ് അഥവാ കുടുംബവും റസൂലുള്ളാഹിയുടെ മൗലമാരും. അവരാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം കുളിപ്പിക്കാൻ നിൽക്കുന്നത്. ആ സമയത്ത് അതിനു പുറത്ത് മഹാനായ ഔസ് ഇബ്നു ഖൗലി അൽ അൻസാരി അദ്ദേഹം നിൽക്കുന്നുണ്ട്. അദ്ദേഹം അലിയോടായി പറഞ്ഞു, അലി, അള്ളാഹുവിൻ്റെ റസൂലിൽ ഞങ്ങൾക്കും ഒരു ഹല്ലുണ്ട്, എനിക്കുമൊരു ഓഹരിയുണ്ട്. എൻ്റെ പ്രവാചകനാണ് റസൂലുള്ളാഹിയെ കുളിപ്പിക്കാൻ, എനിക്കും അനുവാദം നൽകണം. മഹാനായ അലി റളിയല്ലാഹു തഅലൻഹു അദ്ദേഹത്തെ കൂടെ ആ കൂട്ടത്തിലേക്ക് ചേർത്തു. എന്തു ചെയ്യണമെന്നറിയില്ല. ആ സമയത്ത് അവർക്കെല്ലാം ഒരു ചെറിയ ഉറക്കം, ഒരു മയക്കം നൽകുകയും അവരുടെ തല ശരീരത്തിൽ തട്ടുമാറ്, നെഞ്ചിൽ തട്ടുമാറ്, ഒരു ചെറിയ ക്ഷീണം അവരെ ബാധിക്കുകയും ഒരു അശരീരി കേൾക്കുകയും ചെയ്തു. ആ വസ്ത്രത്തിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുളിപ്പിക്കാൻ, അങ്ങനെ അതേ വസ്ത്രത്തിൽ തന്നെയാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം, തിരുശരീരം അവർ കുളിപ്പിക്കുന്നത്. മഹാനായ അബ്ബാസ് റളിയല്ലാഹു തഅലൻഹു അദ്ദേഹത്തിൻ്റെ മക്കളുമാണ് റസൂലുള്ളാഹിയുടെ ശരീരം പിടിക്കുന്നതും ശരീരം ചരിച്ചു കിടത്തുന്നതുമെല്ലാം അവരാണ്. വെള്ളമൊടിച്ചത് ഉസാമ റളിയല്ലാഹു തഅലൻഹുവും ശുക്രാൻ റളിയല്ലാഹു തഅലൻഹുവുമാണ്. റസൂലുള്ളാഹിയുടെ മൗലമാരാണ്, മൗലമാർ കുടുംബത്തെ പോലെ തന്നെയാണ്. റസൂലുള്ളാഹിയുടെ തിരുശരീരത്തിൽ കൈകൾ പായിച്ചതും ഒരതിയതും അത്തരം കാര്യങ്ങളെല്ലാം നിർവഹിച്ചത് മഹാനായ അലി റളിയല്ലാഹു തഅലൻഹുവാണ്. തിരുശരീരം കുളിപ്പിച്ചതിന് ശേഷം മൂന്ന് തുണികളിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കഫൻ ചെയ്തു. ഫി സലാസത്തി അസ്വാബിൻ ബീലിൻ സഹൂലിയ, യമനിൽ നിന്ന് കൊണ്ടുവന്ന വെള്ള നിറത്തിലുള്ള പരുത്തി കൊണ്ടുള്ള മൂന്ന് തുണികളിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറവ് ചെയ്തത്. ലൈസ ഫീഹ ഖമീസുൻ വല അമാമ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കഫൻ ചെയ്യുമ്പോൾ അതിലൊരു ഖമീസില്ല, ഒരു തലപ്പാവുമില്ല. ഒരു തലപ്പാവ് വെച്ചുകൊണ്ടല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറവ് ചെയ്തിട്ടുള്ളത്. ഖമീസുള്ള രൂപത്തിലല്ല, മൂന്ന് തുണികളിലായിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കഫൻ ചെയ്തത്. ഇനി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനാസയുടെ നമസ്കാരമാണ്. ഓരോരുത്തരായിട്ടാണ് നമസ്കാരം നിർവഹിക്കുന്നത്. ആ നമസ്കാരത്തിനൊരു ഇമാമില്ല. അവരുടെ എല്ലാവരുടെയും ഇമാമാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകന്റെ തിരുശരീരം കട്ടിലിൽ വെച്ച് ഒരു വാതിലിലൂടെ സഹാബാക്കൾ കയറി, ആദ്യം പുരുഷന്മാർ, മുതിർന്നവർ, സ്ത്രീകൾ, പിന്നീട് കുട്ടികൾ, അങ്ങനെ ഓരോരുത്തരായി നമ്മുടെ ഉമ്മയുടെ ഹുജ്റയിലേക്ക് പ്രവേശിച്ച് അവർ നമസ്കാരം നിർവഹിച്ച് മറ്റൊരു വഴിയിലൂടെ, മറ്റൊരു ബാബിലൂടെ അവർ പുറത്തേക്കിറങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖബറൊരുക്കണം. എവിടെയാണ് ഖബറൊരുക്കേണ്ടത്? എവിടെയാണ് ഒരു പ്രവാചകൻ മരണപ്പെട്ടത്? അവിടെയാണ് ആ പ്രവാചകന് വേണ്ടി ഖബറൊരുങ്ങേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിരിപ്പിൻ്റെ താഴെയാണ്, റസൂലുള്ളാഹിയുടെ ശരീരം മാറ്റി ആ വിരിപ്പിന് താഴെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള ഖബറൊരുക്കുന്നത്. മദീനയിൽ രണ്ടാളുകളാണ് ഖബർ വെട്ടുന്നത്. ഒന്ന് അബൂ തൽഹയാണ്. അബൂ തൽഹ ലഹദ് കുടിക്കുന്ന, അഥവാ നമ്മുടെ നാട്ടിലെ ഖബർ പോലെയല്ല, ആഴത്തിൽ കുടിച്ച് സൈഡിൽ നിന്ന് മണ്ണെടുത്ത് ശരീരം ഉള്ളിലേക്ക് വെക്കുന്ന രീതി, അതാണ് ലഹദ്. നമ്മുടെ നാട്ടിലേതുപോലെ ആഴത്തിൽ കുടിച്ച് ശരീരം വെക്കുന്ന അത് ഷക്കാണ്. അത് മഹാനായ അബു ഉബൈദയാണ് ഷക്ക് കുടിക്കുന്ന സ്വഹാബി. അബു തൽഹയാണ് ലഹദ് ഒരുക്കുന്ന സ്വഹാബി. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഏതു വേണം? ലഹദു വേണോ, ഷക്കു വേണമോ? രണ്ടാളുടെ അരികിലേക്ക് മാള പറഞ്ഞയച്ചു. ആരാണ് ആദ്യം വരുന്നത്? അങ്ങനെയായിരിക്കട്ടെ റസൂലുള്ളാഹിയുടെ ഖബർ എന്നവർ തീരുമാനിച്ചു. ആദ്യം എത്തിയത് അബൂ തൽഹ റളിയല്ലാഹു തഅലൻഹുവാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ലഹദാണ്. ഖബറിന്റെ പണി നടക്കുന്ന സമയത്ത് അബൂ ഉബൈദ എത്തി. അദ്ദേഹവും ആ ഖബർ കുടിക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം ഖബറിലേക്ക് ഇറക്കി വെച്ചത് അലി റളിയല്ലാഹു തഅലൻഹുവും അബ്ബാസ് റളിയല്ലാഹു തഅലൻഹുവും അദ്ദേഹത്തിൻ്റെ മക്കളുമാണ്. അവസാനമായി ഖബറിൽ നിന്ന് കയറുന്നത് ഖുസം ഇബ്നു അബ്ബാസ്, അദ്ദേഹമാണ് ഖബറിൽ നിന്ന് അവസാനമായി മുകളിലേക്ക് കയറുന്നത്. മഹാനായ മുഗീറത്തു ബിൻ ശുഅബ, അദ്ദേഹം ആ സമയത്ത് പറഞ്ഞു, ഖദ് ബഖിയ മിൻ റിജ്ലൈഹി ഷൈഉൻ ലം യുസ്ലിഹു, ആ കാലിന്റെ ഭാഗം ഒന്ന് ശരിയാകാനുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവസാനമായിട്ടൊന്ന് തൊടാൻ കാൽഭാഗം ഒന്നുകൂടെ ശരിയാകാനുണ്ട് എങ്കിൽ മുഗീറ, നിങ്ങൾ ഖബറിലേക്ക് ഇറങ്ങുക. മഹാനായ മുഗീറ റളിയല്ലാഹു തഅലൻഹു ഖബറിലേക്ക് ഇറങ്ങി തന്റെ ഹബീബിനെ അവസാനമായി കൊണ്ട് അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലിൽ സ്പർശിച്ചു. എന്നിട്ട് കണ്ണുകൾ നിറച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ മണ്ണിടുക. സ്വഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിലേക്ക് അവർ മണ്ണിട്ടുകൊണ്ടിരുന്നു. കണങ്കാലിന്റെ മധ്യത്തിൽ മണ്ണെത്തുന്നതുവരെ മുഗീറ റളിയല്ലാഹു തഅലൻഹു ആ ഖബറിൽ തന്നെ അദ്ദേഹം നിന്നു. അതിനുശേഷം അദ്ദേഹം മുകളിലേക്ക് കയറിപ്പോയി. തിങ്കളാഴ്ച റബീഉൽ അവ്വൽ 12-നാണ് റസൂലുള്ളാഹിയുടെ വഫാത്ത് എങ്കിൽ ഖബറടക്കുന്നത് ചൊവ്വരാത്രി അഥവാ ബുധനിലേക്ക് കടന്ന് രാത്രിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറവ് ചെയ്യൽ പൂർത്തിയാകുന്നത്. ആയിഷ റളിയല്ലാഹു തഅന പറയാറുണ്ട്, മൺവട്ടിയുടെ ശബ്ദം കേട്ടുകൊണ്ടാണ് ഞങ്ങൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ പണി പൂർത്തിയായി, റസൂലുള്ളാഹിയെ മറവ് ചെയ്തു എന്നത് ഞങ്ങൾ മനസ്സിലാക്കിയത്. മദീന മുഴുവൻ കരയുകയാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു തഅന പറഞ്ഞു, ഞങ്ങളുടെ കണ്ണുകളിൽ ഇരുട്ട് പടർന്നു, ഞങ്ങൾക്ക് ഞങ്ങളെ കാണാൻ കഴിയുന്നില്ല, എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അബൂബക്കർ റളിയല്ലാഹു തഅന ഉമർ റളിയല്ലാഹു തഅനഹും പരസ്പരം സംസാരിക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ കാണേണ്ട ഒരാളുണ്ട്. ആരാണത്? ഉമ്മു ഐമൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം മുതൽ റസൂലുള്ളാഹിയുടെ മരണം വരെ പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്ന ഉമ്മു ഐമൻ. അങ്ങനെ മറ്റൊരാൾ ചരിത്രത്തിലില്ല. ജനനം മുതൽ മരണം വരെ റസൂലുള്ളാഹി അറിഞ്ഞ, ഉമ്മ എന്ന് വിളിച്ച് റസൂലുള്ളാഹി പിറകെ നടന്ന, 6-ാമത്തെ വയസ്സിൽ അബവായിൽ ഒറ്റപ്പെട്ട ഒരു യത്തീമിന്റെ കൈപിടിച്ചുകൊണ്ട് മക്കയിലേക്ക് വന്ന ഒരു സ്ത്രീ. അബൂബക്കർ റളിയല്ലാഹു തഅന ഉമർ റളിയല്ലാഹു തഅലൻഹും അവരെ കാണാൻ ചെന്നു. അവർ കരയുകയാണ്, ഉമ്മ അള്ളാഹുവിൻ്റെ അരികിലുള്ളതല്ലേ, റസൂലുള്ളാഹിക്ക് ശ്രേഷ്ഠമായിട്ടുള്ളത്, അതറിയാം, പക്ഷേ ഇനി ജിബ്രീലിന്റെ വരവില്ല, വഹി നിലച്ചു, ഇനി വഹിയുമായി ഏടാൻ ആകാശത്തിനുപരിയിൽ നിന്ന് ജിബ്രീൽ അലൈഹിസലാം വരാനില്ല എന്നതാണ് എന്റെ കണ്ണ് നനയ്ക്കുന്നത്. മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തഅന പാടി, വമാ ഫഖദൽ മാദൂന മിസ്ല മുഹമ്മദിൻ വലാ മിസ്ലുഹു ഹത്തൽ ഖിയാമത്തി യുഫ്ഖദു. കടിഞ്ഞുപോയ ഒരാൾക്കും തന്നെ അള്ളാഹുവിന്റെ റസൂലിനെ പോലെ ഒരാളെ നഷ്ടപ്പെട്ടിട്ടില്ല. കടിഞ്ഞുപോയ ഒരു തലമുറക്കും പ്രവാചകനെ പോലെ ഒരു നഷ്ടമില്ല. ഇനി ഖിയാമത്തു നാൾ വരെ വരാനിരിക്കുന്നവർക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ ഒരു നഷ്ടമില്ല. കണ്ണേ നീ കരയുക. സ്വഹാബത്ത് കണ്ണുനീർ വാർക്കുകയാണ്. പ്രിയമുള്ളവരെ, എത്രയെത്ര പാഠങ്ങളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് നമ്മുടെ മുന്നിൽ വെക്കുന്നത്. പഠിക്കാൻ, ചിന്തിക്കാൻ, ആലോചിക്കാൻ ഉബൈദിയാക്കൾ തുടങ്ങി വെച്ച ഒരു പുത്തനാചാരത്തിന്റെ പിറകെ പോയി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ പാഠങ്ങൾ, പ്രവാചക ജീവിതത്തിന്റെ പാഠങ്ങൾ വിസ്മരിച്ച് റസൂലുള്ളാഹി വിലക്കിയ ഹറാമുകളിലേക്ക് ഈ സമുദായം പോകുമ്പോൾ എത്ര ഗൗരവമാണ് വിഷയം. ആയിരക്കണക്കിന് വിളക്കുകൾ അലങ്കരിച്ച് ഒരുക്കിയിരിക്കുന്ന പള്ളികൾ, അതിലൊരു വിളക്കെങ്കിലും ഖുർആനിലേക്കും സുന്നത്തിലേക്കും ഒന്ന് തിരിച്ചുവെച്ച് ഈ ഉമ്മത്തൊന്ന് പരിശോധിക്കണം. ഇത്ര സൂക്ഷ്മമായി പ്രവാചകന്റെ ജീവിതം പഠിപ്പിച്ച സ്വഹാബാക്കൾ ഏത് കാര്യമാണ് അവർ വിട്ടേച്ചു പോയിട്ടുള്ളത്? ഏതൊരു അറിവാണ് പ്രവാചകനെ കുറിച്ച് നമുക്ക് പറയാതെ സ്വഹാബത്ത് വിട്ടേച്ചിട്ടുള്ളത്? ആകാശത്ത് പാറുന്നൊരു പക്ഷിയുടെ ചിറകിൽ ഒരു വിജ്ഞാനമുണ്ടെങ്കിൽ അതും അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങൾക്ക് പഠിപ്പിച്ചു നൽകുമായിരുന്നു എന്ന് പഠിപ്പിച്ച ആ ദീനിൽ, പ്രിയമുള്ളവരെ, ഇത്ര വലിയൊരു ആഘോഷം നഷ്ടപ്പെട്ടു പോകുമോ? അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കുക. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുക. അല്ലാഹു ആ പാഠങ്ങൾ ഉൾക്കൊള്ളാനുള്ള തൗഫീക്ക് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
2: പീസ് റേഡിയോ ശ്രോതാക്കളിപ്പോൾ കേട്ടത് പീസ് റേഡിയോ അൽ മിമ്പർ മുത്തുനബിയുടെ വഫാത്ത് ഈ വിഷയത്തിൽ ഖുതുബ നിർവഹിച്ചത് അർഷദ് അൽ ഹിക്കമി.
3: വിസ്ഡം സ്പോട്ട്ലൈറ്റ്, കാലിക വിഷയങ്ങളിലെ കാണാചതിക്കുഴികൾ കണ്ടെത്താനും നിഗൂഢ നിയമങ്ങളുടെ കാണാപ്പുറങ്ങൾ വായിച്ചറിയാനും ഭാവിയിൽ നമ്മെ കാത്തിരിക്കുന്ന ഭവിഷ്യത്തുകളിൽ അവബോധം സൃഷ്ടിക്കാനും ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന് ധാർമ്മികതയുടെ മേമ്പൊടി ചാലിച്ച് ദൈവീകമായ നിലപാട് പറയുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്. പുറമേ കാണുന്ന പ്രലോഭനങ്ങളല്ല, ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ചതിക്കുഴികളാണ് പല നിയമങ്ങൾക്ക് പിന്നിലും. പൗരത്വ ഭേദഗതി നിയമം, വഖഫ് ഭേദഗതി ബിൽ, ഏകീകൃത സിവിൽ കോഡ്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370, മുത്തലാഖ്, ജെൻഡർ ന്യൂട്രൽ നിയമങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നൈതികതയും ധാർമ്മികതയും ബാധിക്കുന്ന കാലിക വിഷയങ്ങളിൽ ശരിയായ നിലപാട് സമൂഹത്തിന് പകർന്നു നൽകിയ വിസ്ഡം സ്പോട്ട്ലൈറ്റ് എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 കാലികമായ കേൾവി, കറപുരളാത്ത നിലപാട്, ആദർശത്തിന്റെ തീരത്ത് പ്രമാണങ്ങളുടെ തണലെത്തിരുന്ന് പ്രമാണബദ്ധമായ ആദർശ ചർച്ചകൾ, സാമൂഹ്യ കാഴ്ചപ്പാടുകൾ, വീക്ഷണങ്ങൾ, നിലപാടുകൾ. വിസ്ഡം സ്പോട്ട്ലൈറ്റ്,
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി ആരോഗ്യവിചാരം. ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബിഷഗുരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ, ആരോഗ്യവിചാരം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
3: 56 തസ്തികയിൽ PSC വിജ്ഞാപനം, അവസാന തീയതി സെപ്റ്റംബർ 2. 56 തസ്തികയിൽ നിയമനത്തിന് PSC വിജ്ഞാപനം പുറത്തിറക്കി. 13 തസ്തികയിലാണ് നേരിട്ടുള്ള നിയമനം. 6 തസ്തികയിൽ തസ്തിക മാറ്റം വഴിയും 6 തസ്തികയിൽ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് വഴിയും 31 തസ്തികയിൽ NCA നിയമനവുമായിരിക്കും. സെപ്റ്റംബർ 2 രാത്രി 12 വരെ അപേക്ഷ സ്വീകരിക്കും. നേരിട്ടുള്ള നിയമനം സഹകരണ അപെക്സ് സൊസൈറ്റികളിൽ ജൂനിയർ ക്ലർക്ക്, സെക്രട്ടേറിയറ്റ്, PSC തുടങ്ങിയവയിൽ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ്, മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ന്യൂറോ സർജറി, ഭവന നിർമ്മാണ ബോർഡിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തുടങ്ങി വിവിധ ഒഴിവുകളിലാണ് നേരിട്ടുള്ള നിയമനം സാധ്യമാകുന്നത്. തസ്തിക മാറ്റം വഴി VHSCയിൽ നോൺ വെക്കേഷണൽ ടീച്ചർ, ബയോളജി, പൊതുമരാമത്ത് വകുപ്പിൽ ആർക്കിടെക്ചറൽ അസിസ്റ്റന്റ് തുടങ്ങിയവ. പട്ടികവർഗ്ഗക്കാർക്കുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ്, വിവിധ വകുപ്പുകളിൽ ലാസ്റ്റ് ഗ്രേഡ് സെർവന്റ്, LD ടൈപ്പിസ്റ്റ് തുടങ്ങിയവ. സംവരണ സമുദായങ്ങൾക്കുള്ള NCA നിയമനം. പോലീസ് വകുപ്പിൽ വനിതാ പോലീസ് കോൺസ്റ്റബിൾ, എക്സൈസ് ആൻഡ് പ്രോഹിബിഷൻ വകുപ്പിൽ സിവിൽ എക്സൈസ് ഓഫീസർ, വിവിധ വകുപ്പുകളിൽ ആയാ തുടങ്ങിയവ. 56 തസ്തികയിൽ PSC വിജ്ഞാപനം സംബന്ധിച്ച വിശദമായ വിവരങ്ങൾക്ക് www.keralapsc.gov.in.

0: നേർവഴി ഹ്രസ്വപ്രഭാഷണങ്ങൾ വിജ്ഞാനത്തിന്റെ വിഹായസിലെത്തി എന്ന് പെരുമ നടിക്കുമ്പോഴും അജ്ഞതയുടെ ആഴങ്ങളിലാണ് നാം അധിവസിക്കുന്നത്. ജീവിതത്തിൽ നാം സന്തോഷം അന്വേഷിക്കുന്നു. അലമുറിയാത്ത തിരമാലകൾ പോലെ പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിലേക്കാണ് നമ്മുടെ ജീവിതം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം അരികിലുണ്ട്. നേർവഴി നാം ജീവിതത്തിൽ നേരിടുന്ന ബഹുമുഖ പ്രശ്നങ്ങളെ അപഗ്രഥിച്ച് പ്രായോഗിക പരിഹാരങ്ങളുമായി എല്ലാ പ്രഭാതത്തിലും നിങ്ങളെ തേടിയെത്തുന്നു. ആനുകാലികം, സാമൂഹികം, ധാർമ്മികം, ഗാർഹികം തുടങ്ങി ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന ഹ്രസ്വപ്രഭാഷണങ്ങൾ നമുക്കും ഒരു മാറ്റം സാധ്യമാണ്. നന്മയുടെ നറുവസന്തവുമായി നേർവഴി ഹ്രസ്വപ്രഭാഷണങ്ങൾ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അടിസ്ഥാന വിശ്വാസ കാര്യങ്ങൾ പഠിപ്പിക്കപ്പെടുന്ന അടിത്തറകൾ പരിപാടിയാണ് പീസ് റേഡിയോയിൽ അടുത്തതായി. ദജ്ജാൽ, രക്ഷാമാർഗങ്ങൾ, ഈ വിഷയത്തിൽ ഷമീർ മദീനി സംസാരിക്കുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ വാലാ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി ولا تموتن الا وانتم مسلمون اللهم علمنا ما ينفعنا وانفعنا بما علمتنا رب زدنا علما. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, പീസ് റേഡിയോ അടിത്തറകൾ എന്ന പ്രോഗ്രാമിലാണ് നമ്മളുള്ളത്. ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആദർശങ്ങളും വിശ്വാസ അധ്യാപനങ്ങളുമൊക്കെ പ്രമാണബദ്ധമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വേദിയാണ് അടിത്തറകളെന്ന ഈ പ്രോഗ്രാം. അതുകൊണ്ട് തന്നെ മുൻവിധികളില്ലാതെ, പക്ഷപാതിത്വങ്ങളില്ലാതെ കേൾക്കാനും വിലയിരുത്തുവാനും നിങ്ങൾ കൂടെയുണ്ടാകണം എന്നാണ് ഒന്നാമതായി ആവശ്യപ്പെടാനുള്ളത്. എൻ്റെ സംസാരം നിങ്ങൾ കേൾക്കുന്നതിനിടയിൽ നിങ്ങൾക്ക് വല്ല സംശയങ്ങളോ വ്യക്തത കുറവ് ഉള്ള കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എഴുതി ചോദിക്കാൻ മടിക്കരുത്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ഞങ്ങളെ അക്കാര്യം അറിയിക്കണം, എഴുതി ചോദിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ഞങ്ങളെ അറിയിക്കാം. ഞങ്ങൾ അതിനേറെ കടപ്പാടും നന്ദിയുമുള്ളവരായിരിക്കും. അള്ളാഹു ഇഷ്ടപ്പെടുന്ന നന്മയുടെ വഴിയിൽ കൈകോർത്ത് പിടിച്ച് മുന്നേറാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ദജ്ജാലിൻ്റെ ഫിത്തിനകളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ദജ്ജാലിൻ്റെ ഫിത്തിനകളിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ്. ദജ്ജാലിൻ്റെ ഫിത്തിനകൾ എന്ന് മാത്രമല്ല, ഏത് ഫിത്തിനകളുടെ സമയത്തും ഹക്കിൻ്റെ പക്ഷത്ത് ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കുക എന്നത് വലിയ കാര്യമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് സത്യത്തെ പിന്തുണക്കുവാനും സത്യത്തിൻ്റെ കൂടെ നിൽക്കുവാനും ഒരു വിശ്വാസിക്ക് സാധിക്കുക എന്നതും വഴികേടുകളെ അവഗണിച്ചുകൊണ്ട് ഫിത്തിനകളിൽ നിന്ന് അകന്നു നിൽക്കുവാനുമൊക്കെ കഴിയുക എന്നത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു ഖാരിജുൻ ഖല്ലതം ബൈനശ്ശാമി വൽ ഇറാഖ്. സിറിയ, ജോർദാൻ, ഫിലിസ്തീൻ, ലുബനാൻ തുടങ്ങിയ സ്ഥലങ്ങൾക്ക് മൊത്തത്തിൽ പറയുന്ന ഒരു പേരാണ് ഷ്യാം എന്നത്. ഷ്യാമിൻ്റെയും ഇറാഖിൻ്റെയും ഇടയിൽ നിന്ന് ഒരു പാറകളുള്ള സ്ഥലം, അതാണ് ഖല്ലത്ത് എന്ന് പറഞ്ഞാൽ. അവിടെ ഫിത്തിനകളുമായി സഞ്ചരിക്കുന്ന ഒരു കാലം വരാനിരിക്കുന്നു. അവിടെ നിന്ന് ദജ്ജാല് പുറപ്പെടും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യങ്ങൾ ഉണർത്തിയ കൂട്ടത്തിൽ പറഞ്ഞു, യാ ഇബാദല്ലാ ഫസ്ബുത്തു, നിങ്ങൾ ഹക്കിൽ, ദീനിൽ അടിയുറച്ചു നിൽക്കണം എന്നാണ്. യഅമുറു ബിസ്സബാത്തി അലദ്ദീൻ വഅത്തസിമു ബിഹബ്ലില്ലാഹി ജമീഅ എന്ന് ഖുർആൻ പറഞ്ഞതുപോലെ ദീനിൻ്റെ അധ്യാപനങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അതിൽ അടിയുറച്ചു നിൽക്കണം, നിങ്ങൾ പതറിപ്പോകരുത്, ചിതറിപ്പോകരുത് എന്നതാണ് ആ ഫിത്തനയെക്കുറിച്ചുള്ള അറിയിപ്പുകൾ നൽകുന്ന കൂട്ടത്തിൽ പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകുന്ന നിർദ്ദേശം. ഇന്ന പ്രദേശത്ത് നിന്നൊരു ഫിത്തന വരും, എന്ന് പറഞ്ഞു പോവുകയല്ല. സിറിയ, ജോർദാൻ, ഫിലസ്തീൻ, ലുബനാൻ തുടങ്ങിയ ശാമു പ്രദേശത്തിൽ പാറകളുള്ളൊരു സ്ഥലം, അവിടെ നിന്ന് ഫിത്നയുമായി സഞ്ചരിക്കുന്ന ദജ്ജാല് കടന്നു വരും എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ഉണർത്തിയ ഇബാദല്ലാ, ഫസ്ബുത്തു, നിങ്ങൾ അടിയുറച്ച് ദീനിൽ മുറുകെ പിടിച്ചു നിൽക്കണം. ദീനിൽ അടിയുറച്ച് നിൽക്കാൻ സാധിക്കണമെങ്കിൽ ദീനിൻ്റെ അതിർവരമ്പുകൾ അറിയണം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഷെയ്ഖ് അബ്ദുറഹ്മാൻ ബിൻ നാസർ അസ്സഅദി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഉണർത്തിയതുപോലെ, സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുന്ന കാര്യങ്ങൾ ഒന്നുകിൽ ചെയ്യാനുള്ളതായിരിക്കും, അല്ലെങ്കിൽ ചെയ്യരുത് എന്നുള്ള വിലക്കുകളായിരിക്കും. ആ വിളി കേൾക്കുമ്പോൾ അതിലേക്ക് കാതുകൊടുത്ത് അതിൻ്റെ താൽപ്പര്യങ്ങൾ എന്താണ്, അധ്യാപനങ്ങളും വിധിവിലക്കുകളും ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കുകയാണ് ഒന്നാമതായി ചെയ്യേണ്ടത്. രണ്ടാമതായി, ആ അറിഞ്ഞ കാര്യം നന്മയാണെങ്കിൽ, ചെയ്യാനുള്ളതാണെങ്കിൽ, ഏതൊക്കെയാണ് അതിൻ്റെ അതിർവരമ്പുകൾ, എങ്ങനെയൊക്കെയാണത് ചെയ്യേണ്ടത്, അതിൻ്റെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ, അധ്യാപനങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ചെയ്യാനായി അത് കൃത്യമായ രീതിയിൽ, കുറ്റമറ്റ രീതിയിൽ നിർവഹിക്കുവാനുള്ള തൗഫീഖിന് വേണ്ടി അള്ളാഹുവിനോട് തേടണമെന്നാണ്. അതല്ല തിന്മകൾ അതിൽ നിന്ന് വിട്ടുനിൽക്കുവാനുള്ള ആഹ്വാനമാണ് അള്ളാഹു നൽകുന്നതെങ്കിൽ അതിൻ്റെ അതിർവരമ്പുകൾ ഏതൊക്കെയാണ്, അതിൽ പെടുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്, പെടാത്തത് ഏതൊക്കെയാണ് എന്നതിനെ കൃത്യമായി അതിനെ സംബന്ധിച്ചുള്ള ഒരു ഉൾക്കാഴ്ചയും തിരിച്ചറിവും ഉണ്ടാക്കിയതിന് ശേഷം, ഇൽമ് കരസ്ഥമാക്കിയതിന് ശേഷം, അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുന്ന ഒരു അമലാക്കി മാറ്റാൻ, കുറ്റമറ്റ രീതിയിൽ അത് നിർവഹിക്കാൻ, ചെയ്യാൻ അള്ളാഹുവിനോട് തൗഫീഖിന് വേണ്ടി തേടണം. അങ്ങനെ ഇൽമും അമലും കൂടി കൊണ്ടുപോകുവാനുള്ള ശ്രമമായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദജ്ജാലിൻ്റെ ഫിത്നയുമായി ബന്ധപ്പെട്ട് നമ്മളെ അറിയിക്കുന്ന സുരക്ഷാ മാർഗങ്ങളിൽ ഒന്ന്, പരമാവധി ആ സ്ഥലത്തേക്ക് അങ്ങോട്ട് ചെല്ലാതെ അകന്നു നിൽക്കുക എന്നതാണ്. ഏത് ഫിത്നയിലും അങ്ങനെ തന്നെയാണ്, ഫിത്നയിൽ നമ്മൾ ചെന്ന് അകപ്പെട്ടു പോകാതിരിക്കാൻ, അതിൻ്റെ അതിർവരമ്പത്തുകൂടെ നമ്മൾ നടക്കുമ്പോൾ സ്വാഭാവികമായും അതിലേക്ക് ആകർഷിക്കപ്പെടുകയും അതിൽ നമ്മൾ പെട്ടുപോകുവാൻ സാധ്യതയുമുണ്ട്. കറായി ഹൗലർ ഹിമ, സംരക്ഷിക്കപ്പെട്ട വേലികെട്ടി അല്ലെങ്കിൽ പ്രത്യേകമായി സുരക്ഷാ മേഖലയായി നിർണയിക്കപ്പെട്ട അതിൻ്റെ സമീപത്തോടുകൂടി നിന്ന് മൃഗങ്ങളെ മേയ്ക്കുന്ന ഒരാളെപ്പോലെ നിങ്ങളാകരുത്. എന്തു ചെയ്യും, സ്വാഭാവികമായും ആ മൃഗങ്ങൾ അവിടെ വിഷം തളിച്ചിട്ടുള്ളതായിരിക്കും, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിരയിൽ കെട്ടിത്തിരിച്ച അങ്ങോട്ട് പോകാൻ പാടില്ലാത്ത സ്ഥലത്തേക്ക് അതിൻ്റെ പരിസരത്തൂടെ പോകുന്ന മൃഗങ്ങൾ അതിലേക്ക് എത്തിപ്പെടാൻ സാധ്യതയുണ്ട്, ജാഗ്രത പാലിക്കണം എന്ന് പറഞ്ഞതുപോലെ, പരമാവധി ആ ഫിത്നയുടെ സ്ഥലങ്ങളിലേക്ക് ചെല്ലാതെ ഫിത്നകളിൽ നിന്ന് അകന്നു നിൽക്കുക എന്നതാണ് ബുദ്ധിയും ദീനും വിവേകവും ഒക്കെയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത്. എത്ര ആത്മവിശ്വാസമുണ്ടെങ്കിൽ പോലും ഫിത്നയിൽ പെടാനുള്ള സാധ്യതയുണ്ട്. ശുബഹാത്തുകളായിട്ടും പലതരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളും സംശയങ്ങളും തെറ്റിദ്ധാരണകളും ഒക്കെ കൊണ്ട്, ദേഹേച്ഛകൾ കൊണ്ട്, പിശാചിൻ്റെ ദുർബോധനങ്ങൾ കൊണ്ടൊക്കെ തെറ്റിപ്പോകും. അതുകൊണ്ട് ഫിത്നകളിൽ നിന്ന് അകന്ന്, ശുബഹാത്തുകളിൽ നിന്ന് അകന്ന് എപ്പോഴും ഹഖിൻ്റെയും ഇൽമിൻ്റെയും ദീനിൻ്റെയും മജ്ലിസുകളിൽ സജീവമായി നന്മയുടെ പിന്നാലെ പോയാൽ ദീനിനെ സംരക്ഷിച്ച് യഥാർത്ഥ മുഅ്മിനീങ്ങളും മുത്തഖീങ്ങളുമായി ജീവിക്കാൻ അള്ളാഹുവിൻ്റെ തൗഫീഖ് കിട്ടും. അള്ളാഹു നമ്മെ എല്ലാവരെയും അതിന് അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സമിഅ ബിദ്ദജ്ജാൽ, ദജ്ജാലിനെ പറ്റി ആരെങ്കിലും കേട്ടുകഴിഞ്ഞാൽ, ഫൽ യൻ അൻഹു, അവനിൽ നിന്ന് അകന്നു നിൽക്കട്ടെ എന്നാണ്. പിശാജ് പുറപ്പെട്ടിട്ടുണ്ട്, അവിടെ ഇന്ന ഫിത്നയാണ്, ഇന്ന കുഴപ്പങ്ങൾ നടക്കുന്നു എന്നറിഞ്ഞാൽ എന്താണ് അവിടെ നടക്കുന്നത് എന്നറിയാനുള്ളൊരു ആകാംക്ഷയും താല്പര്യവും കൊണ്ട് അങ്ങോട്ട് പോകാതെ അവിടെ നിന്ന് അകന്നു നിൽക്കട്ടെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫവല്ലാഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഇന്ന റജുല ലയതീഹി വഹുവ യഹ്സബു അന്നഹു മുഅ്മിൻ ഫയത്ബഉഹു മിമ്മാ യബഅസു ബിഹി മിനശ്ശുബഹാത്ത്. ഒരാൾ ആ ദജ്ജാലിനെ സംബന്ധിച്ച് കേൾക്കുമ്പോൾ താൻ തികഞ്ഞ വിശ്വാസിയാണ് എന്ന ഒരു വിചാരത്തിൽ, ധാരണയിൽ ആ ദജ്ജാലിൻ്റെ അടുക്കലേക്ക് അയാൾ ചെല്ലും. പിന്നീട് ഫയത്ബഉഹു, ആ ദജ്ജാലിനെ പിൻപറ്റുന്ന അനുയായിയായി മാറിപ്പോകും. കാരണം ദജ്ജാല് ഉണ്ടാക്കുന്ന പല ശുബഹത്തുകളും ഫിത്നകളും കാരണത്താൽ അയാളുടെ ഈമാൻ സംരക്ഷിക്കപ്പെടാൻ കഴിയാതെ അയാൾ ആ ഫിത്നയിൽ അകപ്പെട്ടുപോകും. നഊദു ബില്ലാഹ്. ഇമാം അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസാണ് നമ്മൾ കേട്ടത്. അപ്പോൾ ഓടി രക്ഷപ്പെടുക എന്ന് തന്നെ സ്വഹീഹ് മുസ്ലിമിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലയഫിറന്ന അന്നാസു മിനദ്ദജ്ജാൽ ഫിൽ ജിബാൽ. വിശ്വാസികളായ ആളുകൾ ദജ്ജാലിൽ നിന്ന് ഓടി അകന്ന് പല പർവ്വത ശിഖരങ്ങളിലേക്കും ചേക്കേറുമെന്ന്. ഇനി അഥവാ ദജ്ജാലുമായി കണ്ടുമുട്ടേണ്ട നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ടായാൽ പടച്ചറബിനോട് നിഷ്കളങ്കമായി ആത്മാർത്ഥമായി ദുആ ചെയ്ത് അള്ളാഹുവിൽ തവക്കുലാക്കി സ്ഥൈര്യം സമ്പാദിച്ച് ദൃഢ മനസ്കനായി സ്ഥൈര്യ ചിത്തതയോടെ നേരിടാൻ സാധിക്കണം. ഇന്നഹു ഈ യഹുറുജ് വ അനഫീക്കും ഫ അന ഹജീജുഹു ദൂനക്കും. ഈ യഹുറുജ് വ അനഫീക്കും, ഞാൻ നിങ്ങളിൽ ഉണ്ടായിരിക്കെ ജീവിച്ചിരിക്കെ ആ ദജ്ജാലങ്ങാനും പുറപ്പെടുകയാണെങ്കിൽ വരികയാണെങ്കിൽ ഫ അന ഹജീജുഹു ദൂനക്കും, നിങ്ങൾക്ക് മുമ്പിൽ അവനെ നേരിടാൻ അവനെ എതിർത്ത് തോൽപ്പിക്കാൻ ഞാനുണ്ടായിരിക്കും. വ ഇൻ യഖ്റുജ് വലസ്തുഫീക്കും, ഇനി ഞാനില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് എൻ്റെ കാലശേഷമാണ് അവൻ വരുന്നതെങ്കിൽ ഫംറുഉൻ ഹജീജു നഫ്സിഹി, ഓരോ വ്യക്തിയും അയാളുടെ സ്വയം രക്ഷക്കുള്ള ആത്മരക്ഷക്കുള്ള സംരക്ഷകനും സംസാരിക്കുന്നവനുമായിരിക്കണം. വല്ലാഹു ഖലീഫത്തി അലാ കുല്ലി മുസ്ലിം, അള്ളാഹുവാണ് എല്ലാ എൻ്റെ ഉമ്മത്തിലെ എല്ലാ വിശ്വാസികളുടെയും കാര്യത്തിൽ ഖലീഫയായിട്ടുള്ളവൻ, അഥവാ മേൽനോട്ടവും അതേപോലെ തന്നെ ഉത്തരവാദിത്വവും ഉള്ളവൻ. പടച്ചറബിനെ ഏൽപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ച ഒരു കാര്യമാണ്. അഥവാ പരമാവധി അകന്നു നിൽക്കണം, അഥവാ ഇനി ഏറ്റുമുട്ടേണ്ടെന്ന നേരിടേണ്ടെന്നൊരു സാഹചര്യം വന്നാൽ നമ്മെ നമ്മുടെ ആദർശത്തെയും ഈമാനിനെയും സംരക്ഷിക്കുവാനും ദജ്ജാലിനെ എതിർത്ത് തോൽപ്പിക്കുവാനുമുള്ള കരുത്ത് ഓരോരുത്തരും ആർജിച്ചിരിക്കണം എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. വ്യക്തമായ ഉൾക്കാഴ്ച നൽകിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയത്. ദജ്ജാൽ എന്ന് പറഞ്ഞാൽ ആരാണ്, എന്താണ്, എങ്ങനെയാണ്, വിശേഷണങ്ങളും വ്യത്യാസങ്ങളും പ്രത്യേകതകളും എന്തൊക്കെയാണ് എന്ന് പറഞ്ഞതെന്നു. അതുകൊണ്ട് തന്നെ ദീൻ പഠിക്കുന്ന വിശിഷ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളെ ഹദീസുകളെ അംഗീകരിക്കുന്ന ഒരു സത്യവിശ്വാസിക്ക് അവ്യക്തതകളില്ല, ആശയക്കുഴപ്പങ്ങളില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നതുപോലെ ജിസ്മുൻ മർഇയുൻ, കാണാൻ പറ്റുന്ന ഒരു ശരീരഘടനയോടുകൂടിയ സൃഷ്ടിയാണ് ദജ്ജാൽ. യഅകുലു വയശ്റബ്, തിന്നുകയും കുടിക്കുകയൊക്കെ ചെയ്യും. അവനുള്ള പ്രത്യേകമായ ന്യൂനതയും പറഞ്ഞു തന്നു, മഈബുൽ ഐൻ, കണ്ണിൻ്റെ കുറവുള്ള ന്യൂനതയുള്ളവനാണ്. ഇങ്ങനെയൊക്കെ വ്യക്തത നൽകിക്കൊണ്ട് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുരക്ഷയുടെ വഴിയായി പറഞ്ഞ മറ്റൊരു കാര്യം, സൂറത്തുൽ കഹഫിലെ 10 ആയത്തുകൾ ഹൃദിസ്ഥമാക്കുക, അതേപോലെ പാരായണം ചെയ്യുക എന്നതൊക്കെയാണ്. അവ നിരന്തരം ആ സൂറത്ത് പാരായണം ചെയ്യുമ്പോൾ 10 ആയത്തുകൾ പ്രത്യേകം നമ്മൾ കാണാതെ പഠിച്ച് ഓതുവാൻ ശ്രദ്ധിക്കണം. ഫമൻ അദറകഹു മിൻകും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദജ്ജാലിനെ നിങ്ങളിൽ ആരെങ്കിലും കണ്ടുമുട്ടിയാൽ ഫൽ യഖ്റ അലൈഹി ഫവാതിഹ സൂറത്തുൽ കഹ്ഫ്, സൂറത്തുൽ കഹ്ഫിൻ്റെ ആദ്യത്തെ ഭാഗം അയാൾ പാരായണം ചെയ്യട്ടെ. മൻ ഹഫിള അശറ ആയാത്തിൻ മിൻ സൂറത്തുൽ കഹ്ഫി ഉസീമ മിൻ ഫിത്നത്തിൽ ദജ്ജാൽ, സൂറത്തുൽ കഹ്ഫിൽ നിന്ന് 10 വചനങ്ങൾ ആരെങ്കിലും ഹൃദിസ്ഥമാക്കിയാൽ അയാൾ ദജ്ജാലിൻ്റെ ഫിത്നകളിൽ നിന്ന് സംരക്ഷിക്കപ്പെടും, സുരക്ഷ നൽകപ്പെടും എന്നും ചില റിവായത്തുകളിൽ കാണാം. അപ്പോൾ ഖുർആനുമായിട്ടുള്ള ബന്ധം, പ്രത്യേകിച്ച് സൂറത്തുൽ കഹഫ്, പണ്ഡിതന്മാർ അതിൻ്റെ തത്വവും യുക്തിയും ഒക്കെ വിശദീകരിച്ചിട്ടുണ്ട്. സൂറത്തുൽ കഹഫിൽ അള്ളാഹു അത്ഭുതകരമായി വിശ്വാസികളെ സംരക്ഷിച്ച ചരിത്രം പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ ഇടപെടലുകൾ പറയുന്നുണ്ട്. അവ ഫിത്നകളിൽ ആശയക്കുഴപ്പം പറ്റി പിഴച്ചു പോകാതിരിക്കാൻ അള്ളാഹുവിൻ്റെ കുദറത്തും മഹത്വവും മനസ്സിലാക്കി തരുന്ന കാര്യങ്ങൾ ഓർത്ത് അള്ളാഹുവിൽ തവക്കുലാക്കി അവനിൽ ബരമേൽപ്പിച്ച് ദുആ ചെയ്ത് പടച്ചവനിലേക്ക് അടുക്കണം എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം എന്നൊക്കെയുള്ള വ്യത്യസ്തങ്ങളായ വിശദീകരണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതേപോലെ തന്നെ മക്കയും മദീനയും ഈ രണ്ട് ഹറമുകളും ദജ്ജാലിന് കടന്നു വരാൻ പറ്റാത്ത രീതിയിൽ സുരക്ഷിതമായി സംരക്ഷിക്കപ്പെടുമെന്ന് പറയുമ്പോൾ, അവിടേക്ക് എത്താൻ ഏതെങ്കിലും നിലക്ക് സാധിച്ചാൽ അവിടേക്ക് എത്താനും പരിശ്രമിക്കുക എന്നതാണ്. കാരണം ദജ്ജാലിന് അവിടെ പ്രവേശനമില്ല. അപ്പോൾ സുരക്ഷിതമായൊരു സ്ഥലം എന്ന് പറയാൻ ലോകത്ത് മക്കയും മദീനയുമായിരിക്കും അന്നുണ്ടാവുക. ആ സ്ഥലത്തേക്ക് എത്താൻ പരമാവധി പരിശ്രമിക്കുക എന്നതാണ് മറ്റൊരു കാര്യം. അതേപോലെ തന്നെ പതറാതെ ധൈര്യസമേതം ഉറച്ച സ്വരത്തിൽ ദജ്ജാലിനെ എതിർക്കുവാനും മറുപടി പറയുവാനും സാധിക്കുന്ന വിധത്തിൽ ഈമാനും ഇൽമും ഒക്കെ കരസ്ഥമാക്കേണ്ടതുണ്ട്. പടച്ചിറബിലേക്ക് മടങ്ങാൻ, ഖേദിച്ച് മടങ്ങാൻ തൗബയും തവക്കുലും ഇസ്തിഗ്ഫാറും ഒക്കെ വിശ്വാസിക്ക് എപ്പോഴും കൂടെയുണ്ടാകേണ്ടുന്ന ആയുധങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദാസമയവും നമസ്കാരങ്ങളിൽ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് പോലെ, സമിഅതു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്തഈദു ഫീ സ്വലാത്തിഹി മിൻ ഫിത്നത്തി ദജ്ജാൽ. ദജ്ജാലിൻ്റെ ഫിത്നകളിൽ നിന്ന് റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ നമസ്കാരത്തിൽ അള്ളാഹുവിനോട് അഭയം തേടുമായിരുന്നു, രക്ഷ തേടുമായിരുന്നു എന്നാണ്. അങ്ങനെ തേടുന്നത് ഞാൻ കേട്ടിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വലിയ ഫിത്നയായി കാണുകയും സമൂഹത്തെ ഉത്ബോധിപ്പിക്കുകയും ആത്മരക്ഷയ്ക്കു വേണ്ടി നിരന്തരം പടച്ചറബിനോട് ദുആ ചെയ്യുകയും ഒക്കെ ചെയ്തൊരു കാര്യം, അതിനെ തന്നെ പാട് നിഷേധിക്കുന്ന, നിരാകരിക്കുന്ന യുക്തിവാദത്തിൻ്റെ വക്താക്കളാണ് ഇന്ന് ചില ആളുകൾ മുസ്ലിം ഉമ്മത്തിൽ തന്നെ. അത്തരം ആളുകൾക്ക് എങ്ങനെയാണ് സുരക്ഷിതത്വം കിട്ടുക? ദീനിൻ്റെ ഏത് കാര്യങ്ങളെയാണ് അവർക്ക് ആത്മാർത്ഥവും സത്യസന്ധവുമായി നെഞ്ചോട് ചേർത്ത് വെക്കാൻ സാധിക്കുക? ഒരാൾക്ക് യുക്തിയിൽ ശരിയായി തോന്നിയത് മറ്റൊരാൾക്ക് യുക്തിയിൽ, അയാളുടെ യുക്തിയിൽ ബാലിശമായി തോന്നിയേക്കാം. അപ്പോൾ ഓരോരുത്തരുടെയും യുക്തിക്കും ദേഹേച്ഛകൾക്കും അനുസരിച്ചല്ല ഇസ്ലാമിനെ ചാച്ചും ചെരിച്ചും കെട്ടേണ്ടത്. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച, അവിടുത്തെ സ്വഹാബത്ത് അംഗീകരിച്ച് വിശ്വസിച്ച് ആദരിച്ച് വന്ന ഇസ്ലാം, അതാണ് യഥാർത്ഥ ഇസ്ലാം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ കൂടെ നിൽക്കാൻ നമ്മൾ പരിശ്രമിക്കണം. ഇല്ലെങ്കിൽ പലതരത്തിലുള്ള ഫിത്നകൾ ദീനുമായി ബന്ധപ്പെട്ട് കടന്നു വരും. ആ ഫിത്നകളിലൊക്കെ ഓരോരുത്തരും അവരവരുടെ യുക്തിയും ന്യായങ്ങളും ദേഹേച്ഛകളുമാണ് മാനദണ്ഡവും അളവുകോലുമാക്കുന്നതെങ്കിൽ ഇസ്ലാമിൻ്റെ ശരിയായ രൂപം ഉൾക്കൊള്ളുവാനുള്ള തൗഫീക്ക് അവർക്ക് കിട്ടുകയില്ല എന്നത് തർക്കമറ്റ കാര്യമാണ്. ഇസ്ലാമിക സമൂഹങ്ങളിൽ ഉണ്ടായിട്ടുള്ള അവാന്തര വിഭാഗങ്ങൾ, ബിദഈ കക്ഷികളുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പോലെ, അവർക്ക് ഭക്തിയോ ഇസ്ലാമിലുള്ള വിശ്വാസമോ ഒന്നും കുറഞ്ഞിട്ടല്ല, പക്ഷെ റൂട്ട് തെറ്റിപ്പോയി. ദജ്ജാൽ എന്നത് വേറെ ഏതെങ്കിലും ഒക്കെ എന്തൊക്കെയോ പ്രതിഭാസങ്ങളാണ്, കളവ് വ്യാപിക്കുന്ന ഒരു സാഹചര്യത്തെപ്പറ്റിയാണ് പറഞ്ഞത്, സത്യവും അസത്യവും കൂട്ടിക്കുഴക്കുന്ന ഒരു സാഹചര്യമുണ്ടോ, ഇങ്ങനെയൊക്കെ പലതും പറഞ്ഞ് ഇതിൻ്റെ യഥാർത്ഥ വസ്തുത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീൻ പഠിച്ച സ്വഹാബത്ത് ഉൾക്കൊണ്ട ആ ആദർശത്തെ ഒരു അന്ധവിശ്വാസമായി, മോശപ്പെട്ട കാര്യമായി ചിത്രീകരിച്ച് മാറ്റി നിർത്തുകയും അത്തരം ഹദീസുകളെ പുച്ഛിക്കുകയും അപഹസിക്കുകയും ആ ഹദീസുകളിലൂടെ പറഞ്ഞ വിശ്വാസ ആദർശങ്ങൾ സ്വീകരിക്കുന്ന ആളുകളെ കൊഞ്ഞനം കുത്തുകയും കളിയാക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഫിത്നകളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്ന് മാത്രമല്ല, അവരുടെ പരലോകവും ദീനും നഷ്ടപ്പെടുത്തുന്ന വലിയൊരു ഫിത്നയിലാണ് അവർ അകപ്പെട്ടത് എന്നത് അവരിൽ പല ആളുകളും ചിന്തിക്കുന്നില്ല. അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈമാനോടുകൂടി ജീവിക്കുവാനും ഈമാനോടുകൂടി മരിക്കുവാനുമുള്ള തൗഫീക്കിന് വേണ്ടി നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണം. മഹാനായ യൂസഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അടക്കം ദുആ ചെയ്തതുപോലെ, തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്വാലിഹീൻ, മുസ്ലിമായി ജീവിപ്പിക്കുകയും മുസ്ലിമായി മരിപ്പിക്കുകയും സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ നാം ഓരോരുത്തരെയും അള്ളാഹു ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ പഠിക്കുവാനും അതനുസരിച്ച് ജാഗ്രതയും സൂക്ഷ്മതയും പാലിക്കുവാനും അങ്ങനെ അള്ളാഹു തൃപ്തിപ്പെടുന്നൊരു ജീവിതം നയിക്കാനും നമുക്കെല്ലാവർക്കും റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആത്തിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: മാഷാ അല്ലാ, ജസാക്കല്ലാഹു ഖൈറ. പീസ് റേഡിയോ അടിത്തറകൾ ഇതോടെ സമാപിക്കുന്നു. ദജ്ജാൽ, രക്ഷാമാർഗങ്ങൾ, ഈ വിഷയത്തിൽ ഇന്ന് നമ്മോട് സംസാരിച്ചത് ഷമീർ മദീനി.
0: പീസ് റേഡിയോ അൽജാബ സംശയ നിവാരണം. സന്ദേഹികളുടെ മനസ്സ് സദാ അസ്വസ്ഥമായിരിക്കും. യഥാസമയം കൃത്യമായ സംശയ നിവാരണം ലഭ്യമായില്ലെങ്കിൽ അവരുടെ മനോഭാവവും മാറും. വിശ്വാസ കാര്യങ്ങളിൽ നിന്ന് തന്നെ അവനെ പിറകോട്ടടിക്കും. മതപരമായ സംശയങ്ങൾക്ക് പണ്ഡിതോചിതമായ പരിഹാരവുമായി അൽജാബ സംശയ നിവാരണം. നിങ്ങൾക്കും നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ പീസ് റേഡിയോയ്ക്ക് അയക്കാം. പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്ത് താഴെ കാണുന്ന ഫീഡ്ബാക്ക് ഓപ്ഷനിൽ നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ എന്നിവ ടൈപ്പ് ചെയ്ത് പ്രോഗ്രാം എന്ന ഭാഗത്ത് നിന്നും അൽജാബ സംശയ നിവാരണം പ്രോഗ്രാം സെലക്ട് ചെയ്ത് ഫീഡ്ബാക്ക് എഴുതുക എന്ന ഭാഗത്ത് നിങ്ങളുടെ സംശയങ്ങൾ ടൈപ്പ് ചെയ്തയക്കുക. കേൾക്കാം പീസ് റേഡിയോ അൽജാബ സംശയ നിവാരണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോയിൽ അടുത്തതായി സ്മൃതിപദം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു ഖുസൈമ റഹിമഹുള്ള, അവതരണം മൂസ സലാഹി കാര.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. പ്രിയമുള്ള വിശ്വാസികളെ, ശ്രോതാക്കളെ, അല്ലാഹുവിൻ്റെ നിയമങ്ങൾ, നിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ച് ശ്രദ്ധിച്ച് മുന്നോട്ടു പോകണം എന്ന് ഉപദേശിക്കുകയാണ് മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെ ജീവിതത്തിൽ നിന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ചാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഉള്ള അദ്ദേഹത്തിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങൾ, വൈജ്ഞാനിക സംഭാവനകൾ, പണ്ഡിതൻ, നേതാവ് എന്നീ തലങ്ങളിൽ ദീനിനും സമൂഹത്തിനും അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഇമാമിൻ്റെ ജീവിതത്തിന് നേരെയുണ്ടായ, പ്രവർത്തനങ്ങൾക്ക് നേരെയുണ്ടായ വിമർശനങ്ങൾ, കടന്നാക്രമണങ്ങൾ, അത്തരത്തിലുള്ള ദുഷിച്ച പ്രവർത്തനങ്ങളുടെ ഇക്കാലം വരെയുള്ള കാര്യങ്ങൾ, ഇതുമായി വിശ്വാസികളായ നാം, പ്രബോധകരായ നാം അറിയേണ്ടതും പഠിക്കേണ്ടതുമായ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസുകളിൽ നാം സംസാരിക്കുകയുണ്ടായി. അതിൽ നിന്ന് വിഷയങ്ങളെ വ്യക്തമായി മനസ്സിലാക്കാനും തിരുത്തേണ്ട കാര്യങ്ങളെ തിരുത്താനും നാം അറിയേണ്ടതും സമൂഹത്തെ അറിയിക്കേണ്ടതുമായ വിഷയങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാ, ഇന്നത്തെ ക്ലാസ് മുതൽ അഹ്ലുസുന്നവൽ ജമാഅയുടെ പണ്ഡിതന്മാരിൽ പ്രമുഖനായ

തലമുറകളിൽ ശ്രദ്ധേയനായ ജീവിച്ച ഷെയ്ഖുലിസ്ലാം ഇബ്നു ഹുസൈമ റഹിമഉള്ളയെക്കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. അഹ്ലു സുന്നൽ ജമാഅയുടെ പണ്ഡിതന്മാരുടെ വലിയ പ്രത്യേകതയാണ് അവരുടെ ജീവിതത്തെ, അവരുടെ കഴിവിനെ, അവർ അറിഞ്ഞ കാര്യങ്ങളെ. ഒരുപാട് ത്യാഗം സഹിച്ച് അനവധി പ്രയാസങ്ങളെ നേരിട്ട് സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുക, പകർന്ന് നൽകുക എന്നുള്ളത്. അതുകൊണ്ടാണ് അവരുടെ ജീവിതത്തിന് ഇത്ര തിളക്കം. ഈ കാലഘട്ടത്തിലും വായിക്കപ്പെടുന്ന, ശ്രദ്ധിക്കപ്പെടുന്ന ജീവിതങ്ങളായി മാറ്റപ്പെട്ടത് അവരാരും വെറുതെ ഇരുന്നിട്ടില്ല എന്നതാണ്. ഇബ്നു ഹുസൈമ എന്ന പേരിലാണ് മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് ബിൻ ഹുസൈമ ഇബ്നുൽ മുഗീറ ഇബ്നു സ്വാലിഹ് ബിൻ ബക്കർ റഹിമഉല്ലാ അദ്ദേഹം അറിയപ്പെട്ടിട്ടുള്ളത്. അൽ ഹാഫിളുൽ ഹുജ്ജ അൽ ഫഖീഹ്, ഹാഫിള് ഫഖീഹ്, ഹുജ്ജ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ മനപ്പാഠമാക്കിയിട്ടുള്ള, നബിചര്യയെ ഏറ്റവും കൂടുതലായി സ്വായത്തമാക്കിയിട്ടുള്ള, ആഴത്തിൽ അറിവ് നേടിയ, അഗാധ പാണ്ഡിത്യമുള്ള വ്യക്തിത്വമായിരുന്നു, പണ്ഡിതനായിരുന്നു ഇമാം. ഈ കാര്യങ്ങൾക്കുള്ള അർഹത ഇമാമിനുള്ളതുകൊണ്ട് തന്നെയാണ് ഇത്തരം വിശേഷണങ്ങൾ അദ്ദേഹത്തിന് നൽകപ്പെട്ടിട്ടുള്ളത്. ഷെയ്ഖുൽ ഇസ്ലാം ഇസ്ലാമിൻ്റെ നേതാവാണ്, ഇമാമുൽ അഇമ്മ പണ്ഡിതന്മാരുടെ ഇമാമാണ്, സ്വാഹിബു തസ്വാനീഫ് നിരവധി ഗ്രന്ഥങ്ങൾ ഇമാം രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ ദീനിനെ സേവിക്കാൻ, അതിനെ യഥാർത്ഥ രൂപത്തിൽ പഠിപ്പിച്ചു കൊടുക്കാൻ അദ്ദേഹം നടത്തിയിട്ടുള്ള ശക്തമായ പരിശ്രമങ്ങൾ, അധ്വാനങ്ങൾ, അതിൻ്റെ ഫലമാണ്, അല്ലെങ്കിൽ ആ കാര്യങ്ങൾക്ക് ലഭിക്കപ്പെട്ട സ്വീകാര്യതയാണ് ഇത്തരം നാമങ്ങളിലൂടെ, വിശേഷണങ്ങളിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. ഷെയ്ഖുലിസ്ലാം എന്ന പേരിൽ ഒരുപാട് പണ്ഡിതന്മാർ അറിയപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ വലിയ ഉദാഹരണങ്ങളാണ് ഷെയ്ഖുലിസ്ലാം ഇബ്നു തൈമിയ റഹിമഉല്ലാ, ഷെയ്ഖുലിസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഉല്ലാ, ഇനിയും ഒട്ടേറെ പണ്ഡിതന്മാർ. ആ രണ്ട് പണ്ഡിതന്മാരുടെ പേര് പ്രത്യേകം എടുത്തു പറഞ്ഞത് ഈ നിമിഷം പോലും രൂക്ഷമായ വിമർശനങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന രണ്ടു ജീവിതങ്ങളാണ്. എന്തിനാണ് എതിർക്കപ്പെടുന്നത്? സത്യത്തെ പഠിപ്പിക്കപ്പെട്ടതുമൂലം, നന്മയുടെ വാഹകരായി എന്നതു കാരണം, സമൂഹത്തിലേക്ക് സംസ്കരണ ചിന്തകൾ, മൂല്യവത്തായ അറിവുകൾ, ധാർമ്മിക ബോധത്തിലേക്ക് എത്താനുള്ള വഴികൾ, ഇതിനെക്കുറിച്ചൊക്കെ ആ പണ്ഡിതന്മാർ പറഞ്ഞുകൊടുത്തു
വിശദീകരിച്ചു കൊടുത്തു എന്നതാണ് കണക്കാക്കപ്പെടുന്ന, ഉന്നയിക്കപ്പെടുന്ന പ്രശ്നങ്ങളിൽ, ആരോപണങ്ങളിൽ പ്രധാനം. അവിടെയൊന്നും തളർന്നിട്ടില്ല. അവരൊക്കെ അള്ളാഹുവിൽ തവക്കുലാക്കി പ്രാർത്ഥനയോടെ കിട്ടുന്ന അറിവുകൾക്കനുസരിച്ച് സമൂഹത്തിലേക്ക് ഇറങ്ങിയവരാണ്. ഇബ്നു ഹുസൈമ റഹിമഉല്ലയുടെ ജീവിതവും ദീനിനു വേണ്ടിയുള്ള സേവനങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന, തുളുമ്പി നിൽക്കുന്ന ജീവിതമാണ്. അതുകൊണ്ടാണ് ഇമാമുൽ അഇമ്മ, പണ്ഡിതന്മാരുടെ ഇമാം. നോക്കൂ നിങ്ങൾ, അപൂർവമായി നൽകപ്പെടുന്ന സ്ഥാനങ്ങളാണ്. അവരാരും മനസ്സുകൊണ്ട് ഇത്തരം ബഹുമതികൾ ആഗ്രഹിച്ചവരല്ല. ഭൗതിക താൽപ്പര്യങ്ങൾക്ക് വേണ്ടി, നൈമിഷികമായ സുഖങ്ങൾക്ക് വേണ്ടി ഇത്തരം സുഖിപ്പിക്കുന്ന, മനസ്സിന് ആനന്ദവും കുളിർമയും നൽകുന്ന കേവല പദങ്ങളുടെ പിന്നാലെ ഓടിയവരല്ല. ആത്മാർത്ഥതയോടെ പണിയെടുത്ത് അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ അവരിലേക്ക് ചേർക്കപ്പെട്ട സുന്ദരമായ വിശേഷണങ്ങളാണ്, സ്ഥാനങ്ങളാണ് ഇതെല്ലാം. അതിനവർ അർഹരായതുകൊണ്ട് മാത്രമാണ്. നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലും ഒട്ടേറെ പണ്ഡിതന്മാരെ സംബന്ധിച്ച് നമുക്കിടയിലുണ്ടായ പണ്ഡിത മഹത്വക്കളെക്കുറിച്ച് കേൾക്കുന്നു. അവരുടെ കഠിനാധ്വാനങ്ങളെ സംബന്ധിച്ച്, രാവും പകലുമുള്ള പരിശ്രമങ്ങളെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. മനസ്സിലെങ്കിലും നാം പറയുന്നു, വല്ലാത്ത ജീവിതമായിരുന്നു, വല്ലാത്ത പ്രവർത്തനങ്ങളായിരുന്നു. ഒരാൾ പോലും സഹായത്തിനില്ലാതെ അങ്ങോട്ടുമിങ്ങോട്ടും ഓടി നടന്നിരുന്ന ഒരു കാലഘട്ടം വലിയ വലിയ പണ്ഡിതന്മാരുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയിട്ടുണ്ട്. അപ്പോൾ സഹോദരങ്ങളെ, ഇമാമുൽ അഇമ്മ, അഇമ്മത്തിൻ്റെ ഇമാമാവുക എന്നത്, ആ ഒരു സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുക എന്നത് നിസ്സാരമായ ഒരു കാര്യമല്ല. അതിനുള്ള യോഗ്യത നേടിയ ഇമാമാണ് ഇബ്നു ഹുസൈമ റഹിമഉല്ലാ. അദ്ദേഹം ഹിജ്റ 223-ലാണ് ജനിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ആദ്യ തലമുറ, ഉത്തമ തലമുറ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടവരുടെ കാലം കഴിഞ്ഞിട്ടാണ് അതിനോട് അടുത്ത് വരുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ആ സന്ദർഭത്തിൽ അഥവാ താബിയങ്ങൾ, അവരെ പിൻപറ്റി വന്നവർ, പിന്നീട് വന്ന ഒരു തലമുറയിലാണ് ഇമാം ഉൾക്കൊള്ളുന്നത്. അറിവിൻ്റെ ഏറ്റവും തെളിഞ്ഞ, ഏറ്റവും ശുദ്ധമായ ആ വഴി

0: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ ശ്രദ്ധിക്കാൻ ഇമാമിന് സാധിച്ചു. ചെറുപ്പത്തിൽ തന്നെ ഇസ്ലാമിൻ്റെ രണ്ട് മേഖലകളെയും, കർമ്മ സംബന്ധമായ കാര്യങ്ങൾ, കർമ്മശാസ്ത്ര മേഖല, അതുപോലെ തന്നെ ഹദീസിൻ്റെ വിശാലമായിട്ടുള്ള ഭാഗം, ഇതിലേക്ക് പ്രവേശിക്കാൻ, ഈ കാര്യങ്ങളെ അവക്ക് നൽകേണ്ട ഗൗരവത്തോടുകൂടി ചെറുപ്പത്തിൽ തന്നെ ഇമാം നൽകിപ്പോന്നു, ശ്രദ്ധിച്ചു പോന്നു എന്നത് മതവിജ്ഞാനത്തോടുള്ള അദ്ദേഹത്തിൻ്റെ അറിവിനെ കൂടുതൽ നമുക്ക് ബോധ്യമാക്കിത്തരുന്ന കാര്യങ്ങളാണ്. ഇവിടെയും നമുക്ക് വലിയ പാഠമുണ്ട്. അള്ളാഹുവിൻ്റെ കലാം, ആ കലാമിനെ ചെറുപ്രായം മുതൽ തന്നെ നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ, അവരെ പഠിപ്പിക്കാൻ, മാതാപിതാക്കളിൽ അവരെ വളർത്തുന്നവരിൽ കൃത്യമായ ഒരു ശ്രദ്ധ ഉണ്ടായിരിക്കണം. നബിശര്യയുമായി മക്കളുടെ ജീവിതത്തെ ബന്ധപ്പെടുത്തണം. പഴയകാല പണ്ഡിതന്മാരൊക്കെ അങ്ങനെയാണ്. ആ പണ്ഡിതന്മാർ അവരുടെ മക്കൾക്ക് ആ കാര്യമാണ് കൈമാറിയത്. ഒട്ടേറെ മഹത്തുക്കളുടെ ജീവിതത്തെ നാം വായിച്ചാൽ ഈ കാര്യം നമുക്ക് വ്യക്തമാകും. അതുപോലെ ഫിഖ്, കർമ്മശാസ്ത്രം, അതോരോന്നും അതിൻ്റെ മുറപ്രകാരം കൃത്യതയോടെ ചെയ്യാനുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മക്കളെ മാറ്റപ്പെടുക എന്നത് അനിവാര്യമായൊരു കാലഘട്ടമാണിത്. ഹദീസിലും ഫിഖ്ഹിലും ഒക്കെ നല്ല ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇമാം വിശാലമായ അറിവിൻ്റെയും നേടിയ അറിവിൽ ഒരു ദൃഢത കൈവരിക്കുന്നതിൻ്റെയും വിഷയത്തിൽ ഉദാഹരിക്കപ്പെടാവുന്ന ഒരു ജീവിതമായി മാറ്റപ്പെട്ടു എന്നാണ്. വലിയ ഒരു സൗഭാഗ്യമാണത്. മതവിഷയത്തിൽ വിശാലത ഉള്ള, നല്ല അറിവ് നേടിയ ഒരാളായി മാറാൻ കഴിയുക. അതുപോലെ ഒരു മുജ്തഹിദ്, ഗവേഷണ പാഠവുമുള്ള കഴിവുള്ള ഒരു പണ്ഡിതനാവുക. അതുപോലെ തന്നെ ഇത്ഖാൻ, പഠിച്ച കാര്യങ്ങളിൽ ഒരു ഒരു ഉറപ്പ് കൈവരിക്കാൻ കഴിയുക. ഇതൊക്കെ വലിയ നേട്ടങ്ങളാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇമാമിൻ്റെ ജീവിതം തുടക്കം മുതൽ ഒടുക്കം വരെ വലിയ സന്ദേശങ്ങൾ, വലിയ പാഠങ്ങൾ നമുക്ക് നൽകുന്ന ഒരധ്യായമാണ്. ഇൻഷാ അല്ലാ കൂടുതൽ കാര്യങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇമാമിന് നൽകപ്പെട്ടതായ വിശേഷണങ്ങൾ, ആ വിശേഷണങ്ങൾക്കുള്ള അർഹത എന്തെല്ലാം ഗുണങ്ങൾ കൊണ്ടാണോ ഇമാമിനുണ്ടായത്, അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ പാഠമായി, നമുക്ക് ലഭിച്ച വലിയൊരു നേട്ടമായി കാണാൻ സാധിക്കണം. നമ്മളാൽ കഴിയുന്ന പോലെ അവരുടെ സേവനങ്ങൾക്ക്, അവർ ബാക്കി വച്ച കാര്യങ്ങൾക്ക് ജീവൻ കൊടുക്കാനുള്ള പരിശ്രമം ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇമാമുമാരുടെ ജീവിതങ്ങളെ അടുത്തറിയാനും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനുമൊക്കെയുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ സ്മൃതിപഥം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു ഖുസൈമ റഹിമഹുള്ള വിശദീകരിച്ചു നൽകിയത്.

0: മൂസ സൊലാഹി കാര.
1: قبل منامي مر ببالي وحي سؤال
2: രോഗങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം രോഗപ്രതിരോധത്തിലും രോഗചികിത്സയിലും ഏറെ അഭികാമ്യമാണ്. മാരക രോഗങ്ങൾക്ക് പോലും ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്ന ഇക്കാലത്ത് അനാവശ്യമായ ഭയാശങ്കകൾക്ക് വിരാമമിടാൻ രോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് അനിവാര്യമാണ്. അതെ, ചികിത്സാരംഗത്തെ പ്രഗത്ഭരുമായുള്ള പ്രസക്തമായ അഭിമുഖങ്ങൾ നമ്മുടെ ഭയാശങ്കകളെ അകറ്റി ശരിയായ രോഗപരിചരണത്തിന് വഴികാട്ടിയാവുകയാണ്. പീസ് റേഡിയോ ആരോഗ്യ വിചാരം.
3: പീസ് റേഡിയോ.

0: നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം. പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
1: സരസവും സാരസമ്പൂർണവുമായ രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് പീസ് റേഡിയോ നുറുങ്ങുകൾ. പാപമോചനത്തിന്റെ വഴികളും ആത്മീയ ശുദ്ധീകരണവും. മുഹസിൻ ചുങ്കത്തറയുടെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
0: തെറ്റുകളും പിഴവുകളും സംഭവിക്കുക എന്നത് മനുഷ്യ സഹജമാണ്. പൂർണമായും എല്ലാ തെറ്റുകളിൽ നിന്നും മുക്തമായ ജീവിതം മനുഷ്യർക്ക് സാധ്യമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാ മനുഷ്യരും തെറ്റ് ചെയ്യുന്നവരാണ്, എന്നാൽ തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും ഉത്തമർ പശ്ചാത്തപിച്ച് മടങ്ങുന്നവരാണ്. സത്യവിശ്വാസികളോടുള്ള അള്ളാഹുവിന്റെ കൽപ്പനയാണ് അവന് പൂർണമായി കീഴ്പ്പെട്ട് ജീവിക്കുക, ഹറാമുകളിൽ നിന്ന് അകന്നു നിൽക്കുക എന്നത്. എന്നാൽ കേവലം ഈ ലക്ഷ്യത്തിൽ നിന്ന് മനുഷ്യരെ തടയുന്ന നിരവധി ഭൗതിക പരീക്ഷണങ്ങൾ ചുറ്റുപാടുമുണ്ട്. കൂട്ടുകെട്ടിൽ അകപ്പെട്ടോ അല്ലാതെയോ അശ്ലീല വീഡിയോകളും ചിത്രങ്ങളും മൊബൈൽ വഴി കാണുന്നവരുണ്ട്. ഇതിന്റെ ഫലമായി സ്വയംഭോഗത്തിനടിമപ്പെടുന്നവരുണ്ട്. പുകവലിയിൽ തുടങ്ങി ലഹരി വസ്തുക്കളിലേക്ക് എത്തിപ്പെടുന്നവരുണ്ട്. കളവു പറയൽ ഒരു തെറ്റേയല്ല എന്ന് കരുതുന്ന വിധം ഏതു രംഗത്തും മടികൂടാതെ പറയുന്നവരുണ്ട്. ഇതെല്ലാം നിരന്തരം ചെയ്യുന്നതിനാൽ വലിയ തെറ്റാണെന്ന് ബോധ്യമുണ്ടായാലും ഒഴിവാക്കാൻ ആഗ്രഹിച്ചാലും പലർക്കും അതിന് കഴിയാറില്ല. എത്ര തവണ മാറി നിൽക്കാൻ തീരുമാനിച്ചാലും വീണ്ടും വീണ്ടും മനസ്സതിലേക്ക് വലിച്ചിഴയ്ക്കുന്ന ഒരവസ്ഥയാണിത്. സൈക്കോളജി കൗൺസിലിംഗ് വിദഗ്ധരുടെ അടുത്തേക്ക് ഇത്തരം കേസുകൾ ധാരാളമായി എത്തുന്നുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിരാശരായി തെറ്റുകളിൽ മുഴുകുകയല്ല വേണ്ടത്. അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, നിങ്ങൾ പാപം ചെയ്യാത്തവരായിരുന്നുവെങ്കിൽ അള്ളാഹു നിങ്ങളെ നീക്കം ചെയ്യുകയും പകരം പാപം ചെയ്യുകയും തുടർന്ന് അള്ളാഹുവോട് പാപമോചനം തേടുകയും അള്ളാഹു അവർക്ക് പുറത്തുകൊടുക്കുകയും ചെയ്യുന്ന ഒരു ജനതയെ കൊണ്ടുവരുമായിരുന്നു. ഇത് പാപം ചെയ്യാനുള്ള പ്രോത്സാഹനമല്ല, മറിച്ച് മനുഷ്യ സഹജമായി ഒരു തെറ്റ് സംഭവിച്ചാൽ നിരാശപ്പെടാതെ അതിൽ നിന്ന് കരകയറാൻ ശ്രമിക്കണമെന്ന ഓർമ്മപ്പെടുത്തലാണ്. തിന്മകളുടെ കെണിയിൽ നിന്ന് രക്ഷപ്പെടാനും പാപങ്ങൾ പൂർണ്ണമായി ഉപേക്ഷിക്കാനും സഹായിക്കുന്ന 20 പ്രേരകങ്ങൾ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ തന്റെ ഉദ്ദത്തു സ്വാബിരീൻ എന്ന കൃതിയിൽ വിവരിക്കുന്നുണ്ട്. അവ ഹ്രസ്വമായി പറയാം. ഒന്ന്, അള്ളാഹുവിന്റെ മഹത്വത്തെയും പ്രതാപത്തെയും കുറിച്ചുള്ള ബോധം. അള്ളാഹു നമ്മെ എപ്പോഴും കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടെന്ന ബോധം ഉള്ളിൽ വളർത്തുക. 2, അള്ളാഹുവോടുള്ള യഥാർത്ഥ സ്നേഹം. ഇത് അള്ളാഹുവിനനുസരിക്കാനും അവൻ വെറുക്കുന്ന കാര്യങ്ങൾ ഉപേക്ഷിക്കാനും പ്രേരിപ്പിക്കുന്നു. അനുഗ്രഹങ്ങളെയും ഔദാര്യങ്ങളെയും കുറിച്ചുള്ള ബോധം. അള്ളാഹു നൽകിയ നന്മകളെ അഥവാ അനുഗ്രഹങ്ങളെ, ആരോഗ്യം, സമ്പത്ത്, കാഴ്ച, ഇവയെല്ലാം അവനോടുള്ള അനുസരണക്കേടിനായി ഉപയോഗിക്കാതിരിക്കുക. അള്ളാഹുവിന്റെ കോപത്തെയും ശിക്ഷയെയും കുറിച്ചുള്ള ഭയം. അള്ളാഹുവിനെ ധിക്കരിക്കുന്നവർക്കുള്ള അവന്റെ കഠിനമായ ശിക്ഷയെക്കുറിച്ച് ബോധവാനാക്കുക. നഷ്ടങ്ങളെക്കുറിച്ചുള്ള ചിന്ത. പാപങ്ങൾ കാരണം ഇഹലോകത്തിലും പരലോകത്തിലും നഷ്ടപ്പെട്ടു പോകുന്ന വലിയ നന്മകളെയും നേട്ടങ്ങളെയും വിശ്വാസത്തിന്റെ മാധുര്യത്തെയും പ്രതിഫലങ്ങളെയും കുറിച്ച് തിരിച്ചറിയുക. പാപങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് സ്വന്തം നഫ്സിനോട് പോരാടുക. ഇത് പിശാചിനെ അപമാനിക്കാനും തോൽപ്പിക്കാനും സഹായിക്കും. പകരമായി ലഭിക്കുന്ന വലിയ പ്രതിഫലം, അള്ളാഹുവിനു വേണ്ടി ആരെങ്കിലും ഒരു തിന്മ ഉപേക്ഷിച്ചാൽ അള്ളാഹു അതിനേക്കാൾ ഉത്തമമായത് പകരം നൽകുമെന്ന പൂർണ്ണ വിശ്വാസം ഹൃദയത്തിൽ സൂക്ഷിക്കുക. അള്ളാഹുവിന്റെ പ്രത്യേകമായ കൂട്ട് ആഗ്രഹിക്കൽ, മഅയ്യത്ത് ആഗ്രഹിക്കൽ. ക്ഷമിക്കുന്നവർക്കും സൂക്ഷ്മതയുള്ളവർക്കുമായി അള്ളാഹു വാഗ്ദാനം ചെയ്ത പ്രത്യേകമായ സാമീപ്യവും സംരക്ഷണവും കാംക്ഷിക്കുക. പെട്ടെന്നുള്ള മരണത്തെക്കുറിച്ചുള്ള ചിന്ത. മരണമെപ്പോൾ വേണമെങ്കിലും കടന്നുവരാമെന്നും ഒരു പാപത്തിൽ ഏർപ്പെട്ടിരിക്കെ അള്ളാഹുവെ കണ്ടുമുട്ടാൻ ഇടവരരുതെന്നും നിരന്തരം ഓർക്കുക. പരീക്ഷണങ്ങളെയും ആഫിയത്തിനെയും കുറിച്ചുള്ള ബോധം. പാപങ്ങളാണ് യഥാർത്ഥ പരീക്ഷണമെന്നും അള്ളാഹുവെ അനുസരിക്കുന്നതിലാണ് യഥാർത്ഥ ആത്മീയ സൗഖ്യമെന്നും മനസ്സിലാക്കുക. ഹൃദയത്തിലെ ആത്മീയ പ്രേരണങ്ങളെ ക്രമേണ വളർത്തൽ. അമിതമായ ലൗകിക ആഗ്രഹങ്ങൾക്കെതിരെ പൊരുതാൻ മനസ്സിനെ പരിശീലിപ്പിക്കൽ. തെറ്റായ ചിന്തകളെ തുടക്കത്തിലെ നുള്ളിക്കളയൽ. മനസ്സിൽ പാപങ്ങളെക്കുറിച്ചുള്ള ആലോചനകൾ വരുമ്പോൾ തന്നെ അവയെ തുടച്ചുമാറ്റുക. ചിന്തകൾ വളർന്ന് പ്രവൃത്തിയായി മാറാതിരിക്കാൻ ശ്രദ്ധിക്കുക. തിന്മകളിലേക്ക് നയിക്കുന്ന വഴികളടക്കൽ. പാപങ്ങളിലേക്ക് മനസ്സിനെ വലിച്ചിഴയ്ക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നും മോശം കൂട്ടുകെട്ടുകളിൽ നിന്നും പൂർണ്ണമായി അകന്നുമാറുക. ചിന്തകളെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിലേക്ക് തിരിച്ചുവിടുക. പ്രപഞ്ചത്തിലെ അത്ഭുതങ്ങളെക്കുറിച്ചും അള്ളാഹുവിന്റെ ഏകത്വത്തെക്കുറിച്ചും ചിന്തിക്കാൻ മനസ്സിനെ ശീലിപ്പിക്കുക. ഇഹലോകത്തിന്റെ നശ്വരതയെക്കുറിച്ച് ചിന്തിക്കുക. ലൗകിക സുഖങ്ങൾ വളരെ പെട്ടെന്ന് അവസാനിക്കുന്നതാണെന്നും പരലോകമാണ് ശാശ്വതമെന്നും എപ്പോഴും ഓർക്കുക. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനോട് പ്രാർത്ഥിക്കുക. മനുഷ്യഹൃദയങ്ങൾ അള്ളാഹുവിന്റെ വിരലുകൾക്കിടയിലാണ്. അതിനാൽ നന്മയിൽ ഉറപ്പിച്ചു നിർത്താൻ അവനോടെപ്പോഴും പ്രാർത്ഥിക്കുക. യഥാർത്ഥ ആനന്ദം അള്ളാഹുവിനോടുള്ള സൂക്ഷ്മത തഖ്വയിലാണെന്ന് മനസ്സിലാക്കുക. പാപങ്ങൾ നൽകുന്ന താൽക്കാലിക സുഖം പിന്നീട് വലിയ മാനസിക ദുഃഖത്തിന് കാരണമാകും. യഥാർത്ഥ ആനന്ദം അള്ളാഹുവെ അനുസരിക്കുന്നതിലാണ്. അള്ളാഹു പാപമോചനം നൽകുന്നവനാണെന്ന് ഓർക്കുക. താൻ എത്ര വലിയ തെറ്റ് ചെയ്താലും മടങ്ങേണ്ടത് കാരുണ്യവാനായ അള്ളാഹുവിലേക്കാണെന്ന ബോധം എപ്പോഴും നിലനിർത്തുക.
2: പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുകയാണ്. ഇരു കൂട്ടർക്കും നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. സൂറത്ത് ആലിമ്രാൻ 140 വചനം, ഭാഗം 1. ക്ലാസ് എടുക്കുന്നത് അഷ്റഫ് സലഫി, വാണിയമ്പലം.
3: അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഹൃദയ വസന്തത്തിൽ വിശുദ്ധ ഖുർആനിലെ 3 അധ്യായം സൂറത്തു ആലി ഇമ്രാനിൽ നിന്നുള്ള 140 വചനമാണ് നമുക്ക് പഠന വിധേയമാക്കാനുള്ളത്. നമുക്കൊന്ന് പാരായണം ചെയ്യാം.

0: ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട പാരായണ നിയമങ്ങളിൽപ്പെട്ട ചില കാര്യങ്ങൾ, തജ്വീദിൻ്റെ കാര്യങ്ങൾ. ഈ എംസസ്കും നൂനു സാക്കിനയ്ക്ക് ശേഷം യാ എന്ന ഹർഫ് വന്നത്, മീമ് നൂന് വാവ് യാ, ഈ നാല് ലെറ്റേഴ്സ്. അൽ ഇദ്ഗാമു ബിഗുന്ന, ഗുന്നത്തോടെ മണിച്ചുകൊണ്ട് ചേർത്തോതുക എന്നുള്ള നിയമമാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് ഇൻ എംസസ്കും എന്നല്ല, ഈയംസസ്കും അങ്ങനെ ചേർത്ത് ഗുന്നത്തോടുകൂടി ഓതുക എന്നതാണ്. അതേപോലെ കർഹുൻ ഫഖദ്, കർഹുൻ എന്നുള്ളിടത്ത് തെൻവീനുണ്ട്, വമ്മു തെൻവീൻ. സാക്കിനായ നൂനിൻ്റെയോ സുക്കൂനുള്ള നൂനിൻ്റെയോ തെൻവീനുകളുടെയോ ശേഷം 15 ലെറ്റേഴ്സ്, അറബി ഭാഷയിലെ 15 അക്ഷരങ്ങൾ. ആ 15 അക്ഷരങ്ങൾ വന്നാൽ അവിടെ ഇഖ്ഫാ എന്നുള്ള നിയമമാണുള്ളത്. ചെറിയ രൂപത്തിൽ അത് മണിച്ചുകൊണ്ട് ഓതുകയാണ് അവിടെ വേണ്ടത്. കർഹും ഫഖദ്, കർഹും ഫഖദ് എന്നത് താ, സാ, ജീമ്, ദാല്, ദാല്, സായ്, സീന്, ഷീന്, സ്വാദ്, ദാദ്, തോ, ദോ, ഫാ, ഖാഫ്, കാഫ്, ഈ 15 അക്ഷരങ്ങളാണ് ഇഖ്ഫാഇനുള്ളത്. തുടർന്ന് അതിൽ ശ്രദ്ധിക്കേണ്ടത് ഫഖദ്, ഫഖദ്, ഫഖദ് എന്നത് അവിടെ ഖൽഖല, ഹുറൂഫുൽ ഖൽഖല, ഖാഫ്, ത്വാ, ബാ, ജീമ്, ദാല്, ഈ അക്ഷരങ്ങൾ അവക്ക് സുക്കൂൻ വരുന്ന സന്ദർഭത്തിൽ അതിനെ അല്പം ക്ലിയറായിക്കൊണ്ട് ഉച്ചരിക്കണം. അപ്പം അതിനാണ് ഖൽഖല എന്ന് പറയുന്നത്. ഖൽഖല സുഗറയുണ്ട്, ഖൽഖല കുബറയുണ്ട്. ആയത്തുകളുടെ അവസാനത്തിലാണ് വരുന്നത് എങ്കിൽ അതിന് ഖൽഖല കുബറ എന്ന് പറയും. ഉദാഹരണമായിട്ട് ഖുൽ ഹുവല്ലാഹു അഹദ്, അഹദ് എന്നല്ല അഹദ്. അതേപോലെ ഖുൽ ഔദു ബിറബ്ബിൽ ഫലഖ്, ഫലഖ് എന്നല്ല ഫലഖ്, വസ്സമാഇ ദാതിൽ ബുറൂജ്, വഖബ്, അങ്ങനെ ആയത്തുകളുടെ അവസാനത്തിലാണെങ്കിൽ ഖൽഖല കുബറയും, എന്നാൽ മിഡിലിലൊക്കെ ആണെങ്കിൽ, അതല്ലെങ്കിൽ ഇടയിൽ വെച്ചാണെങ്കിൽ അതും വെളിവാക്കിയിട്ട് പറയണം. അതാണിവിടെ ഫഖദ്, ഫഖദ് മസ്സ എന്നല്ല ഓതേണ്ടത്. ഈയംസസ്കും കർഹും ഫഖദ്, ഫഖദ് മസ്സൽ ഖൗമ കർഹും മിസ്ലു, പിന്നെ കർഹും മിസ്ലു, അവിടെയും തൻവീന് ശേഷം മീമാണ്, അൽ ഇദ്ഗാമു ബിഗുന്ന. وتلك الايام نداولها بين الناس, നൂന ശബ്ദം ഉണ്ടാകുമ്പോൾ നന്നായിട്ട് ഗുന്നത്തോടെ മണിച്ചുകൊണ്ട് ഓതണം. وليعلم الله الذين امنوا ويتخذ منكم شهداء منكم എന്നുള്ളതും ഇഖ്ഫാ ആണ്. والله لا يحب الظالمين. സഹോദരങ്ങളെ, ഈ ആയത്ത് കൊണ്ട് അർത്ഥമാക്കുന്നത് വലിയൊരു ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരായത്താണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഉഹുദ് യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന ചില കാര്യങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഈ എംസസ്കും നിങ്ങൾക്ക് ബാധിച്ചിട്ടുണ്ടെങ്കിൽ, കർഹുൻ നിങ്ങൾക്ക് കേടുപാടുകൾ, മുറിവുകൾ ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഫഖദ് മസ്സൽ ഖൗമ കർഹും മിസ്ലുഹു, മുമ്പ് അക്കൂട്ടർക്ക് ഒരു വിഭാഗത്തിന് അതുപോലെ മുറിവുകളും കേടുപാടുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. വചിൽക്കൽ അയ്യാമുൻ ഉദാവിലുഹ ബൈനന്നാസ്, അത് ആ യുദ്ധ സന്ദർഭങ്ങളിൽ ഈ ജയപരാജയങ്ങൾ ജനങ്ങൾക്കിടയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല മാറ്റിക്കൊണ്ടിരിക്കുന്നതാണ്. അതാണ് വചിൽക്കൽ അയ്യാം, ആ വിജയത്തിൻ്റെ നാളുകൾ, നുദാവിലുഹ നാം അതിനെ മാറ്റിക്കൊണ്ടിരിക്കും, ബൈനന്നാസ് ജനങ്ങൾക്കിടയിൽ. വലിയഅലം അള്ളാഹു അല്ലദീന ആമനു, എന്തിനു വേണ്ടിയാണത്? വിശ്വസിച്ച ഈമാനുള്ള ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വതആല തിരിച്ചറിയാൻ വേണ്ടി. വയത്തഖദ മിൻകും ഷുഹദ, മാത്രമല്ല നിങ്ങളിൽ നിന്ന് രക്തസാക്ഷികളായ ഷുഹദാക്കളെ അള്ളാഹു സുബ്ഹാനഹു വതആല ഉണ്ടാക്കി തീർക്കുവാനും കൂടിയാണത്. അല്ലാഹു ലാ യുഹിബ്ബുൽ ളാലിമീൻ, അക്രമികളായ ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുകയില്ല എന്ന്. സഹോദരങ്ങളെ, സത്യവിശ്വാസികൾക്കാണ് അത്യന്തികമായ വിജയവും സഹായവും ലഭിക്കുക എന്നത് നാം മനസ്സിലാക്കുകയുണ്ടായി. വലാ തഹിനു വലാ തഹസനു അൻസമുല്ലാഅലൗന ഇൻകുന്തു മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നുള്ള സഹായമുണ്ടാവും, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല. ഇനി എന്തെങ്കിലും മുറിവുകളും കേടുപാടുകളുമൊക്കെ യുദ്ധത്തിൽ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, നിശ്ചയമായും മറ്റുള്ളവർക്കും ശത്രുപക്ഷത്തിനും അത്തരത്തിലുള്ള വലിയ മുറിവുകളുണ്ടായിട്ടുണ്ട്, കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ ഈ എംസസ്കും കർഹുൻ എന്നുള്ളത് ഖുർഹുൻ എന്നുള്ള ഖിറാഅത്തും നമുക്ക് കാണുവാൻ സാധിക്കും. രണ്ട് സ്ഥലങ്ങളിലും ഈ യംസസ്കും കർഹും ഫഖദ് മസ്സൽ ഖൗമ കർഹും മിസ്ലു എന്നുള്ളത് കർഹ് എന്നുള്ളത് ഖുർഹ് എന്നുള്ള രൂപത്തിലും ഖിറാഅത്ത് വന്നിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മഅനാഹുമ വാഹിദ്, ഇത് രണ്ട് സ്ഥലത്തും ഒരേ അർത്ഥമാണുള്ളത്. വന്നൽ ഖർഹ വൽ ഖുർഹ വൽ ജുർഹ്, മുറിവാണ് ഉദ്ദേശിച്ചത്. വഖീല ഇന്നൽ ഖുർഹ അൽ ജുർഹ് അൽ ഖർഹ് അലമുൽ ജുറാഹ് ജുർഹ്, ഇങ്ങനെയും പറയപ്പെട്ടിട്ടുണ്ട്. ഖുർഹ് എന്നുള്ളത് മുറിവാണ്, ഖർഹ് എന്നുള്ളത് ആ മുറിവിൻ്റെ വേദനയാണ്. ഏതായിരുന്നാലും രണ്ടും ഒരുമിച്ച് വന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. മുറിവും വേദനയും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. ഈ യംസസ്കും ജുറാഹുൻ വ അലമുൻ, നിങ്ങൾക്ക് മുറിവുകളും വേദനകളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഫഖദ് മസ്സൽ ഖൗമ ഖർഹും മിസ്ലഹു, യാനി ജുർഹും വ അലം, അവർക്ക് ആ വിഭാഗത്തിന് വേദനയും മുറിവുകളും സംഭവിച്ചിട്ടുണ്ട് എന്നത് പ്രത്യേകം അള്ളാഹു സുബ്ഹാനഹു വതാല ഇവിടെ ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല ഈ ആയത്തുകളുടെയൊക്കെ സന്ദർഭങ്ങളിൽ പ്രത്യേകം ഉണർത്തുന്ന ഒന്നുണ്ട്. അവലമ്മ അസാബത്തുക്കു മുസീബ, സൂറത്തു ആലു ഇംറാനിൽ തന്നെ 165-ാമത്തെ ആയത്തിൽ നിങ്ങൾക്ക് മുസീബത്ത് ബാധിച്ചപ്പോൾ ഫഖദ് അസബത്തു മിസ്ലൈഹ ഖുൽതും അന്ന ഹാദ ഖുൽ ഹുവ മിൻ ഇൻദി അൻഫുസിക്കും, മുസീബത്ത് ബാധിക്കുന്ന സന്ദർഭത്തിൽ ഒരു വിപത്ത് നേരിട്ടു, ആ സന്ദർഭത്തിൽ അതിൻ്റെ ഇരട്ടി നിങ്ങൾ ശത്രുക്കൾക്കും വരുത്തി വച്ചിട്ടുണ്ടായിരുന്നു, എന്നിട്ടും നിങ്ങളിങ്ങനെ പറയുകയാണോ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന്. ഖുൽ, നബിയെ പറയൂ, ഹുവ മിൻ ഇൻദി അൻഫുസിക്കും, പറയുക അത് നിങ്ങളുടെ പക്കൽ നിന്ന് തന്നെ ഉണ്ടായതാകുന്നു. അപ്പോൾ വിപത്ത് നേരിടുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വതആല ജനങ്ങൾക്കിടയിൽ വിജയപരാജയങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കും. നമ്മുടെ കുറവുകൾ കൊണ്ട് നമുക്ക് പരാജയങ്ങൾ സംഭവിക്കാം, നമ്മുടെ ഈമാനിൻ്റെ ശക്തി കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് വിജയം നൽകാം. ഇവിടെ ബദറിലും ഉഹുദിലുമായി നടന്ന കാര്യങ്ങളൊക്കെ ഫൈദാ കാനഖദ് അസാബത്തുക്കു മുസീബ ഫഖദ് അസബത്തു മിസ്ലൈഹ, നിങ്ങൾക്കും സംഭവിച്ചിട്ടുണ്ട് അവർക്കും സംഭവിച്ചിട്ടുണ്ട്. ഫവി ഓഹദിൻ ഖുസില മിൻകും സബഊൻ, ഉഹുദിൽ നിങ്ങളിൽ നിന്ന് 70 ആളുകൾ രക്തസാക്ഷികളായി കൊല്ലപ്പെടുകയുണ്ടായി. പക്ഷേ ലാക്കിൻ ഫി ബദർ ഖുസില മിൻ അദുവിക്കും സബഊൻ വ ഉസർ സബഊൻ, എന്നാൽ ബദറിൽ 70 ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്, 70 ആളുകൾ ബന്ദികളായി പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇരട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ യംസസ്കും ഖർഹും ഫഖദ് മസ്സൽ ഖൗമ ഖർഹും മിസ്ലു എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് മുറിവുകളും കേടുപാടുകളും വേദനകളും ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അവർക്കും ആ ജനതക്കും ആ വിഭാഗത്തിനും അതേപോലെയുള്ളത് ഉണ്ടായിട്ടുണ്ട് എന്നതാണ്. വഫീ ഹാദാ തസ്ലിയത്തുലിൽ മുഅ്മിനീൻ, സഹോദരങ്ങളെ, ഇത് സത്യവിശ്വാസികളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്ന ഒരു കാര്യം കൂടിയാണ്. ലിഅന്നൽ ഇൻസാന ഇദാ അലിമ അന്ന അദുവഹു അസാബഹു മിസ്ലമ അസാബഹു ഫഇന്നഹു തഹവ്വന അലൈഹിൽ മുസീബ, മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ശത്രുവിനും ഞങ്ങൾക്ക് ബാധിച്ച പോലെ തന്നെ അവർക്കും ബാധിച്ചിട്ടുണ്ട് എന്നറിയുമ്പോൾ ആ മുസീബത്തിലുള്ള ആ ശക്തി കുറക്കാനും അത് ലഘൂകരിക്കാനും സമാധാനിക്കാനും സാധിക്കുമെന്നുള്ളതാണ്. അതങ്ങനെയാണല്ലോ. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. യുദ്ധരംഗങ്ങളിൽ അങ്ങനെയൊക്കെയാണ് സംഭവിക്കുക, ജയപരാജയങ്ങളുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വിപത്തുണ്ടായിട്ടുണ്ടെങ്കിൽ, ബുദ്ധിമുട്ടും പ്രയാസവും മുറിവുകളും വേദനകളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്കും അതുപോലെ ഉണ്ടായിട്ടുണ്ട്. ബദറും ഉഹദുമെല്ലാം വലിയ പാഠമാണ് വിശ്വാസികൾക്ക് നൽകുന്നത്. നമ്മുടേതായ തിരുത്തേണ്ടതായ കാര്യങ്ങൾ, വീഴ്ച വന്നതായ കാര്യങ്ങൾ, ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ, ഓരോ പരാജയങ്ങളും വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളാണ്. എല്ലാ സമയത്തും നമ്മൾ വിജയിക്കണമെന്നതല്ല. ഉഹദൊരു സന്ദേശമാണ്, വലിയ സന്ദേശമാണ് നൽകുന്നത്, നേതൃത്വത്തെ അനുസരിക്കേണ്ടുന്നതിൻ്റെ, മാത്രമല്ല വിശ്വാസത്തിൻ്റെ ആ കണിശതയിൽ ഉറച്ചു നിൽക്കേണ്ടുന്നതിൻ്റെ, മാത്രമല്ല അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പരീക്ഷണങ്ങൾ ഉണ്ടാവാം, സംഭവിക്കാം, വിജയപരാജയങ്ങളൊക്കെ സംഭവിക്കും എന്നത് യാഥാർത്ഥ്യമാണ് എന്നത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഖൻസ അവർ പറയുന്നുണ്ട്, തൻ്റെ സഹോദരനെ കൊല്ലപ്പെട്ട സമയത്ത് ലൗലാ കസ്റത്തുൽ ബാക്കീന ഹൗലി അലാ ഇഖ്വാനിഹിം ലഖത്തൽതു നഫ്സി, എനിക്ക് ചുറ്റും ഒരുപാട് ആളുകൾ സഹോദരങ്ങളെ നഷ്ടപ്പെട്ടതായിക്കൊണ്ട് അവർ കരയുന്നത് ധാരാളം ആളുകൾ കരഞ്ഞില്ലായിരുന്നെങ്കിൽ ലഖത്തൽതു നഫ്സി, ഞാൻ എന്നെ തന്നെ കൊല്ലുമായിരുന്നു. വമാ യബ്കൂന മിസ്ല അഖീ വലാക്കിൻ ഉസല്ലി നഫ്സ അൻഹു ബിത്തഅസി, അവരെൻ്റെ സഹോദരൻ പോലെയല്ല അവർ കരയുന്നത്, പക്ഷേ എൻ്റെ മനസ്സിനൊരു സമാധാനത്തിന്, എനിക്ക് ആ ഒരു ആശ്വാസത്തിന് അത് ആ അവർക്കും അങ്ങനെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്, അവർക്കും വേദനകളുണ്ടായിട്ടുണ്ട്. അവരിൽ ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ടവർ, മക്കളെ നഷ്ടപ്പെട്ടവർ, സഹോദരങ്ങളെ നഷ്ടമായവർ, കൊല്ലപ്പെട്ടവരൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് മറ്റുള്ളവർക്കതുണ്ട് എന്ന് അറിയുമ്പോൾ അപ്പോൾ കുറച്ചൊക്കെ നമുക്കൊരു സമാധാനമുണ്ടാവും എന്നത് എടുത്തു പറയുകയാണ്. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ ഇഷാറത്ത് നൽകിയത് നമുക്ക് കാണുവാൻ സാധിക്കും. പിന്നെ ശിക്ഷയിൽ നിങ്ങൾ പങ്കുകാരാവുന്ന സമയത്ത് നിങ്ങൾ ദുൽമു ചെയ്തിട്ട് നിങ്ങൾക്കിന്ന് അതിൻ്റെ പേരിൽ ഖേദിച്ചിട്ട് കാര്യമില്ല. ഫസ്തിറാക്കിക്കും ഫിൽ അദാബി ലം യംഫഅകും വലം യുഖഫിഫ് അൻകുമുൽ അലം. ശിക്ഷയിൽ നിങ്ങൾക്ക് അതിൽ കൂടെയുണ്ടെങ്കിൽ, അത് നിങ്ങൾക്കും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കാരണം കൊണ്ട്, നിങ്ങൾ ദുൽമു കാണിച്ചതുകൊണ്ട്, അപ്പോൾ ആ വേദനക്ക് കുറവുണ്ടാകുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നത്, ഇൻ കുൻതും ഖദ് അസബത്തും ബിഖുറഹിൻ ഫഖദ് ഉസീബ അദുവക്കും ബിഖുറഹിൻ മിഥ്ലു. നിങ്ങൾക്ക് വേദനകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ശത്രുക്കൾക്കും അതുപോലെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ വേറെ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വലാ തഹിനു ഫി ഇബ്തിഗാഇൽ ഖൗം, എന്നാൽ ശത്രുക്കളെ തേടിപ്പിടിക്കുന്ന വിഷയത്തിൽ നിങ്ങൾ ദുർബലരാകരുത്. വലാ തദ്അഫു ഫി ത്വലബിഹിം ഉത്ലുബൂഹും ഉഖ്തുലൂഹും. നിങ്ങൾ ശത്രുക്കളെ തേടിപ്പിടിക്കണം, അവരോട് യുദ്ധം ചെയ്യണം, അതേ കാര്യത്തിൽ നിങ്ങൾ പരിശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട്. എന്നാൽ വിജയപരാജയങ്ങൾ മാറിമറിഞ്ഞുകൊണ്ടിരിക്കും എന്നത് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇൻ തകൂനു തഅലമൂന ഫഇന്നഹും യഅലമൂന കമാ തഅലമൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നിസാഇന്റെ 104-ാമത്തെ വചനത്തിൽ ഇതേ ആശയം തന്നെ പറയുന്നുണ്ട്. നിങ്ങൾ വേദനിക്കുന്നവരാണെങ്കിൽ അവരും വേദനിക്കുന്നുണ്ട് നിങ്ങൾ വേദനിക്കുന്ന പോലെ. സദഖല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. വൈലൻ വതർജൂന മിനല്ലാഹി മാ ലാ യർജൂൻ. നിങ്ങൾ അല്ലാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒന്നുണ്ട്, അതവർ പ്രതീക്ഷിക്കുന്നില്ല. ഹാദിഹിൽ ഫായിദത്തുൽ അദീമ, ഈ ഒരു മഹത്തായ പ്രയോജനമാണ്. ഹും ലാ യർജൂന ഷൈഅൻ, അവർ യാതൊന്നും ആഗ്രഹിക്കുന്നില്ല. ഇന്നമാ യുരിദുന ഉലുവൻ വസ്തിക്ബാറൻ, അവർ ഔന്നിത്യവും കിബറും അഹങ്കാരവുമാണ് ആഗ്രഹിക്കുന്നത്. ഖറജു മിൻ ദിയാരിഹിം ബത്തറൻ വരിആ അന്നാസ്, ബദറിന്റെ രണാങ്കണത്തിൽ അവർ ഇറങ്ങിത്തിരിച്ചത് അവർ അഹങ്കാരത്തോടുകൂടി ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ്. വാൻതും തർജൂനൽ ജന്ന, നിങ്ങൾ സ്വർഗം ആഗ്രഹിച്ചുകൊണ്ടാണ് ഇറങ്ങിയത്. തർജൂന ഷഹാദ, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള രക്തസാക്ഷിത്വമാണ് നിങ്ങൾ ആഗ്രഹിച്ചത്. വ തർജൂന മിൻ അല്ലാഹി മാ ലാ യർജൂൻ, നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് അവർ ആഗ്രഹിക്കാത്തത് നിങ്ങൾ ആഗ്രഹിക്കുന്നു. അതാണല്ലോ വസ്സഹാബത്തു മാ ഖാലു, അവർ പറഞ്ഞത് ലി അബി സുഫിയാൻ ഫി ഉഹുദ്, ഉഹുദിൻ്റെ രണാങ്കണത്തിൽ അബൂ സുഫിയാനോട് പറഞ്ഞത് യൗമും ബിയോമിൻ വൽ ഹർബ് സിജാൽ, അതിനു പകരം ഇതാണ് യുഖ്സിദു ബദറൻ, ബദറിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അവർ പറഞ്ഞത്. ബദറിന് പകരമായി ഉഹുദ്, മർറച്ചൻ ലനാ വ മർറച്ചൻ അലൈന, ഒരിക്കൽ ഞങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ ഞങ്ങൾ വിജയിക്കുമെന്നുള്ളത്. ലാ സവാ ഖത്ലാനാ ഫിൽ ജന്ന വ ഖത്ലാകും ഫിന്നാർ വൽ ഇയാദു ബില്ലാ, ഞങ്ങളെ സ്വർഗത്തിൽ ഞങ്ങളോട് യുദ്ധം ചെയ്യുന്നു, നിങ്ങളോട് നരകത്തിൽ യുദ്ധം ചെയ്യുന്നു, അങ്ങനെയൊക്കെ അവർ പറഞ്ഞത്. ഇവിടെ സത്യവിശ്വാസികൾ വിചാരിക്കുന്നു അന്ന അദൂവഹും ലാ യുസീബുഹു അലം, സത്യവിശ്വാസികൾ അങ്ങനെ വിചാരിക്കേണ്ടതില്ല, വേദന അവർക്ക് ബാധിക്കുകയില്ല എന്നുള്ളത്. അതെല്ലാവർക്കും ബാധിക്കും. ഇത് ഖുത്തില മിൻഹും വാഹിദൻ ദാഖു അലമ ഹാദൽ മക്തൂൽ, ഒരാൾ കൊല്ലപ്പെടുമ്പോൾ ആ കൊല്ലപ്പെട്ടതിൻ്റെ വേദന അവർ ആസ്വദിക്കുന്നു. കമാലൗ അന്നഹു ഖുത്തില മിന്ന വാഹിദൻ ദുഖ്ന അലമുഹു, ഞങ്ങളിൽ നിന്നൊരാൾ കൊല്ലപ്പെടുമ്പോൾ അതിൻ്റെ വേദന ഞങ്ങൾ അനുഭവിക്കുന്നു, നിങ്ങളിൽ നിന്നൊരാൾ കൊല്ലപ്പെടുമ്പോൾ അവരനുഭവിക്കുന്നു. ലാക്കിൻ നഹ്നു നർജൂ മിൻ അല്ലാഹി മാ ലാ യർജൂൻ, പക്ഷേ ഞങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്. അവർ പ്രതീക്ഷിക്കാതെ നമുക്ക് സ്വർഗമാണ് പ്രതീക്ഷിക്കുന്നത്, നമ്മൾ സ്വർഗമാണ് ആഗ്രഹിക്കുന്നത്, എന്നാൽ അവരത് ആഗ്രഹിക്കുന്നില്ല. ഇതാണ് ഈമാനും കുഫറും തമ്മിലുള്ള, വിശ്വാസവും അവിശ്വാസവും തമ്മിലുള്ള വ്യത്യാസം. വേദനകൾ, നമ്മൾ അനുഭവിക്കുന്ന വേദനകൾക്ക് അതിന് പിന്നിൽ നമുക്കൊരു സന്തോഷമുണ്ട്. നമ്മൾക്ക് വിശ്വാസികൾക്ക് സംഭവിക്കുന്നതായ നഷ്ടങ്ങൾക്ക് പിന്നിൽ അവർക്കൊരാശ്വാസമുണ്ട്. അത് സത്യനിഷേധികൾക്കില്ല എന്നുള്ളതാണ്. അതെന്താണ് സഹോദരങ്ങൾ? അതാണ് ഈമാനിൻ്റെ മാധുര്യം അനുഭവിച്ച ആളുകൾ, സ്വർഗം ആഗ്രഹിച്ച അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവൻ നൽകിയ രക്തസാക്ഷികളായ, അവരുടെ സമ്പത്തും ധനവും ശരീരവും എല്ലാം ചെലവഴിച്ചവരായ ആളുകൾക്ക് നാളെ റബ്ബിൻ്റെ പരലോകത്ത്, സ്വർഗീയ ലോകത്തേക്ക് കടന്നു ചെല്ലാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയും ആ ഒരു ഉദ്ദേശവും നിയ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ ദുനിയാവിൻ്റെ നശ്വരമായ നേട്ടങ്ങൾക്കു വേണ്ടി ജനങ്ങൾക്കിടയിൽ കാണിക്കുവാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചവരായ ആളുകൾക്ക് അവരുടെ വേദനകൾക്ക് അവർക്ക് സമാധാനിക്കാനില്ല. കാരണം ദുനിയാവിലും ആഖിറത്തിലും അവർക്ക് നഷ്ടമാണ് എന്നതാണ്. വസീൽക്കല്ലയ്യാമുനു ജാവിലുഹ, നിശ്ചയമായും ദിവസങ്ങൾ, അതായത് വിജയത്തിൻ്റെ ദിവസങ്ങൾ മാറിമറിഞ്ഞുകൊണ്ടിരിക്കും. ഇവിടെ അൽ മുഷാറു ഇലൈഹി ഹുനാ ബഈദ് വലാക്കിന്നഹു ഫിൽ ഹഖീഖത്തി ഖരീബ്, മാറിമറിഞ്ഞുകൊണ്ടിരിക്കും, വിദൂരമെന്ന് വിചാരിക്കും, പക്ഷേ അത് അടുത്തു തന്നെയുണ്ട്. അൽ ലിഅന്നൽ അയ്യാമ ഹിയ സമൻ, ഇവിടെ അയ്യാമ കൊണ്ട് ഉദ്ദേശിച്ച ദിവസങ്ങൾ എന്നുള്ളത് കാലമാണ്. ഫഹിയ ഖരീബ്, അത് അടുത്തു തന്നെയാണ്. വതിൽക്കൽ അയ്യാമു നുദാബിലുഹ ബൈനന്നാസ്, ആ വിജയത്തിൻ്റെ അവസ്ഥകൾ നാം ജനങ്ങൾക്കിടയിൽ മാറിമറി. നജ്അലുഹ ബൈനഹും ദൗലൻ ഫമറത്തൻ തക്കൂനു ദൗല ലിഹാഉലായി അലഹാഉലായി, ഒരു സന്ദർഭത്തിൽ ഇവർക്കായിരിക്കും ഇതിൻ്റെ വിജയം ലഭിക്കുക, ഒരു സന്ദർഭത്തിൽ അവർക്കായിരിക്കും. ചിലപ്പോൾ മുശ്വാസുകൾ കിട്ടും, അല്ലെങ്കിൽ അവിശ്വാസ. ഫഫി ബദറിൻ കാനത്തി ദൗല അലൽ മുശ്രിക്കീൻ, വിജയം ബദറിൻ്റെ സന്ദർഭത്തിൽ മുശ്രിക്കുകൾക്കെതിരായിരുന്നു, ഉഹുദിൻ്റെ സമയത്ത് സത്യവിശ്വാസികൾക്കെതിരായിരുന്നു വിജയം. ഹാദാമറ വഹാദാമറ, ഒരിക്കൽ അവർക്ക് ഒരിക്കൽ ഇവർക്ക്. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഹിക്മിൻ അദീമ, വലിയൊരു ഹിക്മത്ത് അതിലുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് തുടർന്ന് ഉണർത്തുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തുകളിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊള്ളുവാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.
1: മാഷാഅല്ലാഹ്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയ വസന്തം. ഇരു കൂട്ടർക്കും നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. സൂറത്തു ആലു ഇമ്രാനിലെ 140-ാം വചനം ഭാഗം 1. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ക്ലാസ് എടുത്തത് അഷ്റഫ് സലഫി വാണിയമ്പലം. للدنيا وسموا حبا قصد العليا صاغوا للمجد رسالتهم മുതിർന്നവർക്ക് ബാല്യത്തിലേക്കൊരു മടക്കയാത്ര, ബാലികാബാലന്മാർക്ക് കുട്ടിക്കാലത്തിന്റെ സാർത്ഥകമായ അനുഭവക്കാലം, നിഷ്കളങ്ക ബാല്യത്തോടൊപ്പം പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റ്. ബാല്യകാല വർഷങ്ങൾ മധുരതരമാക്കാം. മൊബൈലും ആധുനിക മീഡിയകളും തീർക്കുന്ന തലവേദനയ്ക്ക് പരിഹാരമന്വേഷിക്കുകയാണ് ഇന്നെല്ലാവരും. ക്രിയാത്മകതയുടെ അടയാളങ്ങളെല്ലാം തട്ടിത്തെറിപ്പിച്ച് അത് ബാല്യവും കൗമാരവും അപഹരിക്കുന്നു. കളികളും കളിപ്പാട്ടങ്ങളും കുട്ടിത്തവും കുസൃതിയും വിസ്ഫോടനം തീർക്കുന്ന ക്രിയാത്മകത ബാല്യത്തെ തിരികെ പിടിക്കാൻ പീസ് റേഡിയോയുടെ അവസരോചിതമായ ഇടപെടൽ സ്റ്റാർ ക്വസ്റ്റ്. കുഞ്ഞു മനസ്സുകളിൽ വിരിയുന്ന കഥയും കവിതയും പാട്ടും ചിരിയും ഇനി ലോകമറിയട്ടെ, അവർ ആസ്വദിക്കട്ടെ. കനലിരിയുന്ന ബാല്യങ്ങളെ കുളിർവീശി കളിചിരികളിലേക്ക് തിരിച്ചു നടത്താൻ പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അംസൈന വഅംസൽ മുൽക്കു ലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദിഹിൽ ലൈല വഖൈറ മാ ബഅദഹ വഅഊദു ബിക മിൻ ശർരി മാ ഫീ ഹാദിഹിൽ ലൈല വശർരി മാ ബഅദഹ റബ്ബി أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر. ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വ ഇലൈക്കൽ മസീർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്, നിന്നിലേക്കാണ് മടക്കവും. അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അൻത അല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക. അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു, ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു, നീയല്ലാതെ ആരാധ്യനില്ല, നീ ഏകനാണ്, നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്. അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമത്തിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്, നിനക്കു പങ്കുകാരില്ല, നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ. അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സംഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, ലാ ഇലാഹ ഇല്ല അൻത. അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ, എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ, എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ, നീയല്ലാതെ ആരാധ്യനില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വ അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ ലാ ഇലാഹ ഇല്ല അൻത. അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു, ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു, നീയല്ലാതെ ആരാധ്യനില്ല.
4: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്ക്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്ക്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.

0: السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കൂട്ടുകാരെ, ഇന്നത്തെ ഈവനിങ് ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുക്കം ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്നും ഇന്നത്തെ ഈവനിങ് ലൈവ് നമ്മൾ ആരംഭിക്കുകയാണ്. അപ്പോൾ ഇന്ന് കുട്ടികൾ ആരൊക്കെ ഉണ്ട്, ലൈവിൽ ആരൊക്കെ ജോയിൻ ചെയ്തത് എന്നൊക്കെ ഒന്ന് അറിയേണ്ടതുണ്ട്. അപ്പം മെസ്സേജ് അയക്കുക, കുട്ടികളുടെ പേരൊക്കെ ഒന്ന് പറയണം, നമ്മൾ ആർക്കൊക്കെ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ആരൊക്കെ ഇതിലേക്ക് ലൈവിലേക്ക് കൊണ്ടുവരണം എന്ന് ആ ഒരു ശ്രമം നമ്മൾ നടത്തണം. കാരണം പുതിയ പുതിയ കുട്ടികളെ നമുക്ക് കൊണ്ടുവന്ന് ലൈവിൻ്റെ ഭാഗമാക്കണം, അവർക്ക് പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാനുള്ള ഒരു മോട്ടിവേഷൻ പാരൻസ് എന്ന അർത്ഥത്തിൽ നമ്മളൊക്കെ കൊടുക്കണം. നമ്മളെ കുട്ടികൾ നമ്മളിത് കേൾക്കുക എന്നുള്ളത് മാത്രമല്ല, മറിച്ച് കുട്ടികളെ കൂടി കേൾപ്പിക്കാൻ പറ്റിയൊരു അവസരമാണ്. അവരുടെ എന്തെങ്കിലും ഒന്ന്, അവരുടെ ഒരു ഡയറി കുറിപ്പ്, അവരുടെ ഒരു അനുഭവങ്ങൾ എഴുതിയത്, അവരുടെ ഒരു എക്സ്പീരിയൻസ്, പാട്ട് പാടാൻ അറിയുന്നവരാണെങ്കിൽ അങ്ങനെ. അപ്പോൾ അതൊക്കെ നമ്മൾ പിന്നെ, കാരണം നല്ലൊരു അവസരം നമുക്ക് കിട്ടിയിട്ട് പലപ്പോഴും അതിൻ്റെ ഒരു, അതിൽ പങ്കെടുത്തിട്ട് കിട്ടുന്ന കുട്ടികളുടെ ഒരു എക്സ്പീരിയൻസ് അത് വേറെ തന്നെയാണ്. അപ്പോൾ അതൊന്ന് പ്രത്യേകം നമ്മളായിട്ട് തന്നെയാണ് കുട്ടികൾക്ക് ഈ ഒരു അവസരത്തെക്കുറിച്ച് അറിയിച്ചു കൊടുക്കേണ്ടത്, ഇൻഷാല്ല. അപ്പോൾ ഇന്നത്തെ ലൈവ് നമ്മൾ ആരംഭിക്കുമ്പോൾ നമ്മുടെ കൂടെ വന്നിട്ടുള്ള സഫിയ എടപ്പാൾ, നഫീസ കടാമ്പുഴ, സുബൈദ പുളിക്കൽ, ഇങ്ങനെ ഓരോരുത്തർ സലാം പറഞ്ഞ് കൂടെ വന്നിട്ടുണ്ട്. പുതിയ പുതിയ ആളുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. വാലൈക്കും സലാം വറഹമത്തുല്ലാഹി വബറക്കാത്തു. അപ്പോഴേ 85 90 745 845 ഈ ഒരു നമ്പർ നമ്മളെന്ത് ചെയ്യണം, ഓർമ്മിച്ച് വെക്കണം, നമ്പറിലേക്ക് വിളിക്കണം, ആ നമ്പറിലേക്ക് മെസ്സേജുകൾ അയക്കാം. കുട്ടികളുടെ ഇപ്പോൾ മദ്രസ തലത്തിലേക്കുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരുടെ പുതിയ പ്രോഗ്രാമുകളൊക്കെ സർഗവസന്തവുമായി ബന്ധപ്പെട്ട് നമ്മൾ തുടങ്ങിയിട്ടുണ്ടാവുമല്ലോ, പരിപാടിയൊക്കെ പഠിച്ച് തുടങ്ങിയിട്ടുണ്ടാവും. കുറേയൊക്കെ പരിപാടി ഓർമ്മയിൽ ഉള്ള പ്രോഗ്രാമുകൾ ഉണ്ടാവും ഇൻഷാല്ലാ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്കിവിടെ അവതരിപ്പിക്കാൻ പറ്റും. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 85 90 745 845. ഇൻഷാല്ലാ നമുക്ക് കുട്ടികളുണ്ട്, കുട്ടികൾ ഇൻഷാല്ലാ കുറച്ച് കഴിഞ്ഞതോടുകൂടി ഇവിടെ എത്തും. ചെറിയ സാങ്കേതികമായ ചില പ്രയാസങ്ങളുള്ളതുകൊണ്ട് ഓൺ ടൈമിൽ കുട്ടികൾക്ക് എത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുവരെയും നമുക്ക് ഇൻഷാല്ലാ നിങ്ങളുടെ മെസ്സേജിലേക്ക് തന്നെ തിരിച്ചു വരികയാണെങ്കിൽ വേറെ ആരൊക്കെ വന്നു ജസ്റ്റ് നോക്കാം. സാജിദ കാലിക്കറ്റ്, അബ്ദുൽ ഹമീദ്, അബ്ദുൽ ഹമീദ് സി കഴിയൂർ, അദ്ദേഹം നമ്മുടെ കൂടെയുണ്ട്. അതുപോലെ ഉമൈബ തൃശ്ശൂർ വള്ളാർക്കാട്, പിന്നെ ഐഷ കരുമ്പിൽ, ഇബ്രാഹിം അൽനൂർ ടെക്സുള്ളാൾ, അഷ്റഫ് ബേപ്പൂർ, മഷാല്ലാ. അപ്പോൾ അഷ്റഫ് ക കൂടെ വന്നിട്ടുണ്ട്, സാജിദ ഷൗക്കത്തുണ്ട്, അപ്പോൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ പറഞ്ഞ പോലെ നമുക്ക് പ്രോഗ്രാമുകൾ, ഈ പറഞ്ഞ കുട്ടികളുടെ പ്രോഗ്രാമുകൾ ചെറുതായിട്ടൊക്കെ വോയിസ് ആക്കിയിട്ട് അയക്കാം, അത് മറക്കണ്ട എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 85 90 745 845, ഇതാണ് നമ്പർ. അപ്പോൾ ഈ നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത് ഇൻഷാല്ലാ. നമുക്ക് ഇന്നത്തെ ഈവനിങ് ലൈവിൽ ആദ്യത്തെ ഒരു പ്രോഗ്രാമിലേക്ക് നമുക്ക് കുട്ടികളുടെ 3 കുട്ടികൾ ഇൻഷാല്ലാ അവർ നമ്മൾ കൂടെ ജോയിൻ ചെയ്യുമെന്ന് തന്നെ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് നമുക്കൊരു സാരോപദേശം കേട്ടതിൻ്റെ ശേഷം ഇൻഷാല്ലാ നമുക്ക് അടുത്ത പ്രോഗ്രാമുകളിലൂടെയൊക്കെ കടന്നു പോകണം. സാരോപദേശം കേൾക്കാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇസ്ലാമിലെ ഏറ്റവും ത്യാഗം നിറഞ്ഞ കർമ്മമാണ് ഇസ്ലാമിനെ സംരക്ഷിക്കാൻ വേണ്ടി യുദ്ധത്തിന് പുറപ്പെടുക എന്നത്. യുദ്ധത്തിന് പുറപ്പെട്ടാൽ ഒരാൾക്ക് സ്വർഗം ഉറപ്പാണ്. യുദ്ധത്തിൽ മരണപ്പെട്ടാൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വലിയ പ്രതിഫലമാണുള്ളത്. എന്നാൽ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട നബിയുടെ മുന്നിൽ വന്ന ഒരാളോട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയുണ്ടായി, താങ്കൾക്ക് വയസ്സായ പ്രായമായ രക്ഷിതാക്കളില്ലേ എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ഫഫീഹിമാ ഫജാഹിദ്, താങ്കൾ മടങ്ങണം. താങ്കൾക്ക് യുദ്ധക്കളത്തിൽ ആയുധമെടുത്തുള്ള പോരാട്ടമല്ല ഉള്ളത്, മറിച്ച് താങ്കൾക്ക് താങ്കളുടെ മാതാപിതാക്കളെ സേവിക്കുകയും അവർക്ക് പുണ്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യലാണ് താങ്കൾക്കുള്ള ജിഹാദ് എന്ന് അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. നോക്കൂ, നമ്മുടെ മാതാപിതാക്കൾ, അവർക്ക് നമ്മൾ എന്താണ് ചെയ്തു കൊടുക്കാറുള്ളത്? അവർ നമുക്കൊരുപാട് കാര്യങ്ങൾ ചെയ്ത് നൽകുന്നുണ്ട്. നമ്മൾ ചോദിക്കുമ്പോൾ ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ അവർ നൽകുന്നുണ്ട്. നമുക്ക് പഠനോപകരണങ്ങളും ഭക്ഷണവും വസ്ത്രവും വീടും എല്ലാ സൗകര്യവും ഒരുക്കുന്നത് അവരാണ്. എത്ര കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്തു കൊടുക്കുന്നത്. പകരമായിട്ട് നാം എന്താണ് ചെയ്യാറുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം നേരത്തിന് നിസ്കരിക്കലാണ്. രണ്ടാമത്തേത് ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യലാണ്. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നവരാണോ നമ്മൾ? അവർ നമുക്ക് വേണ്ടി ചെയ്തു തന്നത് ഒരു പേപ്പറും പേനയും എടുത്ത് എഴുതിയാൽ ധാരാളം ഉണ്ടാകും. പക്ഷെ നാം അവർക്ക് ചെയ്തു കൊടുത്തത് എന്തൊക്കെയാണ് ഒന്ന് എഴുതി നോക്കൂ. എന്തെല്ലാം നാം അവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്? അതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മളെക്കൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റിയ എല്ലാ കാര്യങ്ങളും, നല്ല നിലക്ക് സംസാരിക്കലും സ്നേഹിക്കലും അനുസരിക്കലും അവരെ അവരുടെ ജോലിയിൽ സഹായിക്കലും, നമ്മൾ നമ്മുടെ ജോലി കൃത്യമായിട്ട് നിർവഹിച്ച് അവർക്ക് ഭാരമില്ലാതാക്കലും എല്ലാം പുണ്യകരമായ കാര്യമാണ്. അവധി ദിനങ്ങൾ കിട്ടുമ്പോൾ നമുക്ക് നമ്മുടെ ഉമ്മയുടെ ജോലിയിൽ അല്പം അവരെ ഒന്ന് സഹായിച്ചു നോക്കിയാലോ? അടുക്കള മുഴുവൻ ക്ലീൻ ചെയ്യാനും പാത്രങ്ങൾ കഴുകി വെക്കാനും നിലം തുടക്കുവാനും മുറ്റമടിച്ചു വാരുവാനും ചെടികൾക്കിടയിലുള്ള പുല്ലുകൾ പറിച്ച് അവയ്ക്ക് വെള്ളവും വളവും നൽകുവാനും വീടിനെ ഏറ്റവും മനോഹരമാക്കുവാനും നമ്മളൊന്ന് പരിശ്രമിച്ചാലോ? അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നൊരു കർമ്മമായിരിക്കും. അതോടുകൂടെ തന്നെ അതിന് പുറമെ തന്നെ നമ്മുടെ വീട് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ടാവും, ഉമ്മയ്ക്കും തന്നെ ഒരുപാട് ആശ്വാസം ഉണ്ടാവും. എൻ്റെ മകനെക്കൊണ്ട് എൻ്റെ മകളെക്കൊണ്ട് എനിക്കൊരു പ്രയാസവുമില്ല, അവൻ വന്നു കഴിഞ്ഞാൽ എനിക്കൊരു ആശ്വാസമാണ്, അവനുണ്ടായാൽ എനിക്കൊരു സമാധാനമാണ് എന്ന് പറയുന്നവരാണോ നമ്മൾ? കുരുത്തം കെട്ടവനെ നിന്നെക്കൊണ്ട് ഞാൻ ബുദ്ധിമുട്ടി, നിനക്ക് സ്കൂളുണ്ടാകലായിരുന്നു നല്ലത്, പഠിച്ചവനെ ആ സ്കൂളൊന്ന് പെട്ടെന്ന് തുറന്നു കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് സമാധാനത്തോടുകൂടെ എൻ്റെ പണികളുമായിട്ട് മുന്നോട്ട് പോകായിരുന്നല്ലോ എന്ന് പറയുന്ന അവസ്ഥയായിരിക്കുമോ നമ്മളെ കൊണ്ടുണ്ടാവുക? ആത്മാർത്ഥമായി ചിന്തിക്കുക. നമ്മൾ മറ്റുള്ളവരുടെയൊക്കെ ഇഷ്ടം നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. ടീച്ചേഴ്സിൻ്റെ ഇഷ്ടം, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇഷ്ടം. ചില ആളുകളൊക്കെ വന്ന് പറയാറുണ്ട്, എൻ്റെ ഫ്രണ്ട്സ് എന്നോട് മിണ്ടുന്നില്ല, അവരെന്നോട് പിണക്കമാണ്, അവർക്ക് എന്നോട് ദേഷ്യമാണ് എന്നൊക്കെ ചില ആൾക്കാർ പറയാറുണ്ട്. കാരണം നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഫ്രണ്ട്സും നമ്മുടെ ടീച്ചേഴ്സുമൊക്കെ. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് അല്ലേ നമ്മുടെ പാരൻസ്? അവരെ വെറുപ്പിക്കുന്ന, അവരെ ബുദ്ധിമുട്ടിക്കുന്ന, അവരെ കൊണ്ട് ചീത്ത പറയിപ്പിക്കുന്ന, അവരെ കൊണ്ട് അടി വാങ്ങിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകരുത്. സമയത്തിൽ നിസ്കരിച്ചും പഠിക്കേണ്ടത് പഠിച്ചും കുളിക്കേണ്ട സമയത്ത് കുളിച്ചും നമ്മുടെ ഡ്രസ്സുകൾ അടുക്കി വച്ചും നമ്മുടെ പുസ്തകങ്ങളെല്ലാം വൃത്തിക്ക് ഓർഡറാക്കി വെച്ചും ഉമ്മയെയും ഉപ്പയെയും ഒക്കെ സഹായിച്ചും അവരെ ആത്മാർത്ഥമായി സ്നേഹിച്ചും ഏറ്റവും നല്ല മക്കളായി മാറാൻ നമുക്ക് പറ്റിയാൽ പടച്ച റബ്ബ് സുബ്ഹാനഹു വതആല നമ്മെ അങ്ങേയറ്റം ഇഷ്ടപ്പെടും. നമ്മുടെ പാരൻസ് നമ്മെ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹ് ഇഷ്ടപ്പെടും. അള്ളാഹിൻ്റെ ഇഷ്ടം കിട്ടാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ പാരൻസിനെ നന്നായിട്ട് സഹായിച്ച് അവരനുസരിച്ച് അവരോട് നല്ല നിലക്ക് പെരുമാറി അവരുടെ ഇഷ്ടം നേടിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടും. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാര്യമാണത്. അതുകൊണ്ട് നമ്മളൊക്കെ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല സൽക്കർമ്മമാണ് നമ്മുടെ പാരൻസിലൂടെ നമുക്ക് സ്വർഗം നേടാൻ പറ്റുക എന്നുള്ളത്. യുദ്ധത്തിന് പോകുന്ന ആളോട് പോലും റസൂലുള്ള ഇതിനേക്കാൾ നിനക്ക് പ്രതിഫലമുള്ളത് യുദ്ധ മാതാപിതാക്കളെ സേവിക്കലാണ് എന്ന് പറഞ്ഞെങ്കിൽ അത്രയും വലിയ പുണ്യമുള്ള കാര്യമാണത്. അപ്പം എല്ലാവരും ഈ ഒരു നന്മയെ ഒന്ന് ശ്രദ്ധിക്കുകയും നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ മാക്സിമത്തിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പരിശ്രമിക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മളോട് കരുണ കാണിച്ചതുപോലെ അള്ളാഹു അവരോടും കരുണ കാണിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാ, അപ്പോൾ നല്ലൊരു സാരോപദേശം ഇപ്പോൾ നമ്മൾ കേട്ടു അല്ലേ എല്ലാവരും? മാഷാല്ലാ. അപ്പോൾ ഇനി നമുക്ക് നല്ലതുപോലെ മനോഹരമായിട്ടുള്ള കുറച്ച് സന്ദേശങ്ങൾ നമുക്ക് കേൾക്കാനുണ്ട് കേട്ടോ. ജമീല വി പി കാളിക്കാവ്, അൽഹംദുലില്ല, അള്ളാഹു ആമീൻ. സമീജ പാറാൽ, അസ്സലാമു അലൈക്കും, പറഞ്ഞു കൂടെ വന്നിട്ടുണ്ട്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ പറഞ്ഞത്, ഗോളശാസ്ത്രത്തെ പറ്റി പരാമർശിക്കപ്പെടുന്ന ആയത്ത് ഏതാണ്? ഈ ചോദ്യമാണ്, ചോദ്യത്തിൻ്റെ ഉത്തരം പറഞ്ഞോളൂ. ഷംനാദ് ഖാൻ, ആയിഷ തോട്ടശ്ശേരി അറ, സഫിയ അടപ്പാളോ, മുകുൽ സൂ, ചെറുമംഗലം, ഇവരൊക്കെ നമ്മളെ കൂടെയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ജമില വി കെ പൂനൂർ പറഞ്ഞത് സാരോപദേശം നല്ലൊരു ഉപദേശമായിരുന്നു. നമ്മുടെ മക്കളെല്ലാം നല്ല മക്കളായി അള്ളാഹുവിനെ ശുക്ർ ചെയ്യുന്ന മക്കളായി മരണം വരെ നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ എന്നാണ് ഇൻഷാല്ലാ. അതുപോലെ പിന്നെ ഒരു നമ്മുടെ കുട്ടികൾ ഇവിടെ വന്നിട്ടുണ്ട്, നമുക്ക് ഓരോരുത്തരെയൊന്ന് പരിചയപ്പെടണം ഇൻഷാല്ലാ. അപ്പോൾ അവരിലേക്ക് നമുക്ക് പോവാം. നല്ലൊരു ഉപദേശം കിട്ടി എന്നാണ് സഫിയ എടപ്പാൾ പറഞ്ഞിട്ടുള്ളത് ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. എന്താണ് വിശേഷം? സുഖാണോ? നമ്മൾ ഓരോരുത്തരുടെ പേരൊന്ന് വേഗം പറഞ്ഞോളൂ. സുബൈദ തുടങ്ങിക്കോ.
2: എന്റെ പേര് സുബൈദ.
0: അപ്പൊ സുബൈദയാണ് ഒന്നുള്ളത്.
2: ഞാൻ
0: ക്ലാസ്
2: നയൻത്തിലാണ്
0: സുബൈദ പഠിക്കുന്നത്. ഓക്കെ, പിന്നെ അടുത്തത്
3: ആസിയ.
0: ആസിയ എത്ര ക്ലാസ്സാണ്? എയ്ത്തിലാണ്. പിന്നെ ഇസ ഫാത്തിമ എത്ര ക്ലാസ്സിലാ? സെവൻത്തിലാണ്. അപ്പൊ ഇസയും അതുപോലെ തന്നെ സുബൈദയും ആസിയയുമാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. മക്കളെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. കേക്ക് റെഡിയാണോ? റെഡിയാണോ? അതെ എന്ന് പറയൂ. അതെ. ഓക്കെ, നമ്മൾ നല്ല റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. ഈ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ നിങ്ങൾക്ക് ഈ അടുത്തുണ്ടായ എന്തെങ്കിലും ഒരു പ്രശ്നം പറയാൻ പറ്റുമോ? ഓരോ ദിവസം ഓരോ പ്രശ്നം ഉണ്ടാവില്ലേ നമുക്ക്? ആ പ്രശ്നങ്ങളൊക്കെ, അധിക പ്രശ്നങ്ങളും നമ്മൾ പരിഹരിക്കാതെ പോണതാണോ, പരിഹരിച്ച് നമ്മൾ മുന്നോട്ട് പോകണതാണോ, എങ്ങനെയായിരിക്കും ഉണ്ടാവുക? കൂടുതൽ പരിഹരിച്ച് പോണതാണ് കൂടുതൽ ഉണ്ടാവുക. ചിലതൊന്നും പരിഹരിക്കാൻ പറ്റാതെ അങ്ങനെ പോകണ്ടാവും, കുറെ കഴിഞ്ഞിട്ട് പരിഹരിക്കണ്ടാവും അല്ലേ. ഈ അടുത്ത് പരിഹരിച്ചൊരു പ്രശ്നത്തെ കുറിച്ച് പറയാമോ? ഇസക്ക് പറയാമോ? സുബൈദക്ക് പറയാമോ? സോൾവ് ചെയ്ത ഏതെങ്കിലും ഒരു ഇഷ്യൂ, ഒരു പ്രശ്നം, ഒരു പ്രോബ്ലം. ചിലപ്പോൾ പെന്നുണ്ടാവില്ല, അപ്പോൾ പെന്ന് വേറെ അടുത്തുനിന്ന് വാങ്ങി സോൾവ് ചെയ്തു, എഴുതിയപ്പം ഒരു പ്രശ്നമായിരുന്നു. അതുങ്ങനെ വസ്തുവുമായി ബന്ധപ്പെട്ടതാവാം, ഒരാശയവുമായി ബന്ധപ്പെട്ടതാവാം, അല്ലെങ്കിൽ അസുഖം വന്നപ്പോൾ അതൊരു പ്രശ്നമായി, ഡോക്ടർ കണ്ട് മരുന്ന് കുടിച്ചു, അപ്പോൾ സോൾവ് ആയി. അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? അങ്ങനെ ഏതെങ്കിലും പറയണ്ടാവോ? ഇല്ല. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾക്കൊരു പ്രശ്നമില്ല എന്നാ? അല്ല, ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് പോലും അറിയുന്നില്ല. അത് ഓട്ടോമാറ്റിക്കലായി പരിഹരിച്ചൊക്കെ അങ്ങനെ പോവുകയാണ് അല്ലേ. എന്തൊക്കെ പ്രശ്നം എന്ന് വരെ പലപ്പോഴും നമുക്കറിയില്ല. ശരി, എന്നാ ഞാൻ പറയട്ടെ. പിന്നെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് നമുക്കറിയാം അല്ലേ. ലോകത്ത് ദിവസവും പലതരം പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നുണ്ട്. അവയെല്ലാം ഏതെല്ലാമോ ദിവസങ്ങൾ ഇങ്ങനെ പരിഹരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇല്ലേ. അതെ, പലതരം രോഗങ്ങൾ നമുക്കുണ്ടാവുന്നു, അവയൊക്കെ മാറിപ്പോകുന്നു. ചിലത് മാറാരോഗങ്ങളുള്ളതുപോലെ അങ്ങനെ പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളും ആ കൂട്ടത്തിൽ ചില ആളുകൾക്ക് ഉണ്ടാവും. അവർക്ക് ചിലപ്പം പ്രശ്നം പരിഹരിക്കാതെ പോകുന്നുണ്ടാവും, പക്ഷെ കുറേ കഴിഞ്ഞിട്ടായിരിക്കും പരിഹാരം ഉണ്ടാവുക. എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല, പല രൂപത്തിലുണ്ടാവും. പക്ഷെ കൂടുതൽ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടാണ് മനുഷ്യൻ ജീവിച്ച് മുന്നോട്ട് പോവുക. പിന്നെ ചില ആളുകൾ പ്രശ്നത്തോട് അഡോപ്റ്റ് ചെയ്ത് പോയിണ്ടാവും. അവർക്ക് അതൊരു പ്രശ്നം പിന്നെ ഒരു പ്രശ്നമേ അല്ല. അങ്ങനെ ഉണ്ടാവില്ല ചിലവർക്ക്? ഇപ്പോൾ ഒരാൾക്ക് കയ്യ് എന്ത് ചെയ്തു, മുറിഞ്ഞു, കൈപ്പത്തി മുറിഞ്ഞു. മുറിഞ്ഞപ്പോൾ ഭയങ്കര പ്രശ്നമായില്ലേ. പിന്നെ അത് കൈകൊണ്ട് എന്ത് എടുക്കാൻ പറ്റുമോ? സുബൈദ ഇല്ല. സുബൈദ പെട്ടെന്ന് കൈപ്പത്തി മുറിഞ്ഞതാണ് ആലോചിച്ചത്. അങ്ങനെ കൈപ്പത്തി മുറിഞ്ഞപ്പോൾ പിന്നെ എത്ര ദിവസം പ്രശ്നമാവും? വേദന മാറോളം പ്രശ്നമാവും. അത് കഴിഞ്ഞാൽ അടുത്ത പ്രശ്നമായി. എന്ത് വേദന മാറോളം? എന്താ പ്രശ്നം? വേദന മാറാനുള്ള പ്രശ്നമായിരിക്കും. വേദന മാറിക്കഴിഞ്ഞാൽ പിന്നെ എന്താ പ്രശ്നം? ഇനി എങ്ങനെ കൈകൊണ്ട് പിടിക്കുക എന്നുള്ളത് അല്ലേ. പിന്നെ അങ്ങനെ പോയി പോയി പോയി പോയി പോയി പോയി പോയി പോയി കുറേ കഴിഞ്ഞപ്പോൾ, നാലോ അഞ്ചോ കൊല്ലം കഴിഞ്ഞപ്പോൾ പിന്നെ ഇയാൾക്ക് അതൊരു പ്രശ്നമല്ലാതായി മാറി. അയാൾ അതിനെ അതിജീവിച്ചു. എങ്ങനെ? മുറിഞ്ഞ കൈയോണ്ട് തന്നെ ഇങ്ങനെ മറ്റേ കൈയും കൂട്ടിച്ചോണ്ടൊക്കെ പിടിക്കും അല്ലേ. ഈ വലത് കൈയിനെ പറ്റിയതാണെങ്കിൽ വലത് കൈ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പിന്നെ ആരെ ഏറ്റെടുത്തു? ഇടത് കൈ കൊണ്ട് മുമ്പ് എഴുതാൻ പറ്റിയിരുന്നോ? ഇല്ല. പിന്നെ ഇടത് എന്ത് ചെയ്തു? എഴുതാൻ തുടങ്ങി അല്ലേ. കൈയില്ലാത്ത ഒരാളുടെ പ്രശ്നത്തിന് അവസാനം എന്തായി മാറി? കാല് പരിഹരിക്കുന്ന ഒരാളായി ഇതായി മാറി. കണ്ടില്ലേ നിങ്ങള്? കുട്ടികളെ കണ്ടില്ല അങ്ങനെ കൈകൊണ്ട് കാലുകൊണ്ട് എഴുതുന്നു, കാലുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നു, കാലുകൊണ്ട് നടക്കുന്നു, കാലുകൊണ്ട് തന്നെ ഡ്രസ് ഇടുന്നു, കാലുകൊണ്ട് അയൺ ചെയ്യുന്നു അല്ലേ. ഇങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്നതാണ് മനുഷ്യൻ്റെ അവസ്ഥ. അപ്പോൾ ചിലത് പ്രശ്നം പരിഹരിക്കാൻ പറ്റാത്ത ഉണ്ടായ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടും പ്രശ്നം പരിഹരിക്കാതെ പോകുന്ന ആളുകളുണ്ടാവും. ചില ആൾക്കാർക്ക് പ്രശ്നം പറഞ്ഞുകൊണ്ടേ ഇരിക്കണം, പരിഹരിക്കേണ്ട ആവശ്യമില്ല, അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. എന്നാൽ നമുക്ക് പരിഹരിച്ചാലോ? ഏ പരിഹരിക്കണ്ട, അതവിടെ നോട്ടെ, അത് പറയാനാണ്. അങ്ങനെ കുറെ ആൾക്കാർ ഇല്ല ഇസ അല്ലേ, ഇസൊക്കെ എവിടേക്ക് ആരൊക്കെയോ കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഉണ്ടാവും ചില ആളുകൾ. പിന്നെ ഇനി നമ്മൾ പ്രശ്നം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, പ്രശ്ന പരിഹാരങ്ങൾക്ക് ശ്രമിക്കുന്ന സമയത്ത് പരിഹാരം കുറ്റമറ്റതാവണം, അതായത് പെർഫെക്റ്റ് ആവണം പരിഹാരം. എന്തെങ്കിലും ഒരു പരിഹാരം ആവരുത്, അങ്ങനെ ആവുമ്പോൾ അധികം ബുദ്ധിമുട്ടാവും. ആസിയ, അങ്ങനെ ആവുമ്പോൾ അധികം ബുദ്ധിമുട്ടാവും. ഒരു കഥ പറയാം, നല്ല രസമുള്ളൊരു കഥ ഉണ്ട്. ആ കഥ കേട്ടാൽ നമുക്ക് പ്രശ്നം പരിഹരിച്ചിട്ട് അവസാനം എന്തിനാണോ പ്രശ്നം പരിഹരിച്ചത്, പരിഹരിക്കാൻ വേണ്ടി ശ്രമിച്ചത്, അതിനേക്കാട്ടും വലിയ പ്രശ്നത്തിലാപ്പെട്ടു. കഥയാണ്, എന്താ കഥ പറയട്ടെ? കഥ കേൾക്ക, ഇഷ്ടമുണ്ടോ? ഒരു മൂർഖം പാമ്പിൻ്റെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കൊക്കുകൾ കണ്ടെത്തിയ പരിഹാരമാണ്. ആരുടെ ശല്യം? മൂർഖം പാമ്പിന്റെ ശല്യം. കൊക്കുകൾ അറിയില്ലേ, കൊക്കിനെ അറിയില്ലേ, സുബീതക്ക് അറിയില്ലേ കൊക്കിനെ? പാടത്തൊക്കെ ഉണ്ടാവുന്ന മീനിനെ തിന്നണ നീണ്ട കൊക്ക്, അതിനെന്താ പറയാ?
3: ക്രെയിൻ.
0: ആ അത് അത് ആ കൊക്കുകൾ എന്ത് ചെയ്തു? മൂർഖം പാമ്പിന്റെ ശല്യം ഒഴിവാക്കാൻ നടത്തിയ കഥ. അതെങ്ങനെയാണ് കഥ? ഇതാണ്, ഒരു നദിയുണ്ട്. ആ നദിയുടെ തീരത്ത് ഒരു മരത്തിന്റെ ചുവട്ടിൽ താമസമാക്കിയ മൂർഖം പാമ്പ് മരത്തിൽ കയറി കൊക്കിന്റെ കുഞ്ഞുങ്ങളെങ്ങനെ ഭക്ഷണമാക്കുക പതിവാക്കി. മനസ്സിലായോ? എന്തു ചെയ്യണമെന്നറിയാതെ കൊക്കുകൾ വിഷമിച്ചുപോയി. അപ്പോഴാണ് കൂട്ടത്തിൽ പ്രായമായൊരു കൊക്ക് ഒരു പരിഹാരം നിർദ്ദേശിച്ചു. എന്താ പരിഹാരം എന്നറിയോ? പാമ്പിന്റെ ശത്രുവാണ് കീരി, നമുക്ക് കീരിയെ ഈ വിഷയത്തിൽ ഇടപെടുവിക്കാം, കീരിനെ കൊണ്ടുവരാം. അതെങ്ങനെ? നാം ചെന്ന് പറഞ്ഞാൽ കീരി കേൾക്കുമോ? മറ്റു കൊക്കുകൾ ചോദിച്ചു. അപ്പോൾ വയസ്സൻ കൊക്ക് ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നമ്മൾ പോയി പറയല്ല ചങ്ങായിമാരെ മണ്ടന്മാരെ, അങ്ങനെയല്ല. പിന്നെന്താണ്, പിന്നെന്താ വേണ്ടത്? അതിന് വേറെ വഴിയുണ്ട്, ഞാൻ പറഞ്ഞ് കേൾക്ക്. എന്താ വഴിയെന്നോ? അപ്പം എന്താണെന്നൊന്ന് പറയൂ, ഒന്ന് പറഞ്ഞ് പറഞ്ഞു കിട്ടട്ടെ, ഒന്ന് പറയൂ എന്ന് പറഞ്ഞു. അപ്പോൾ വയസ്സൻ കൊക്ക് പറയണേ, കീരിയും പാമ്പും തമ്മിൽ നല്ലൊരു യുദ്ധം നടക്കണം. കീരിനെ അറിയോ സുബൈദക്ക്? പാമ്പിനേറ്റ് ഫൈറ്റ് ചെയ്യുന്ന ജീവി ബീവർ, ബീവറിനെ പോലെയെന്ന്, ബീവർ എന്ന് പറഞ്ഞിട്ടില്ല, ബീവറിനെ പോലെ അല്ലേ ബീവർ. ആ അത് തമ്മിൽ ഭയങ്കരമായിട്ട് യുദ്ധം ഫൈറ്റ് നടക്കണം. കീരിയും പാമ്പും തമ്മിൽ യുദ്ധം നടക്കണം. ആ യുദ്ധത്തിൽ കീരി പാമ്പിനെ കൊല്ലണം, അപ്പം ഇന്ന് നമ്മൾ രക്ഷപ്പെടും. കൊക്കുകൾ വയസ്സൻ, ആ വയസ്സൻ കൊക്കിനെ താല്പര്യപൂർവ്വം ഇങ്ങനെ ചെവി കൊടുത്ത് നോക്കുമ്പോൾ ഒരാൾ ചോദിച്ചു, അതിനിപ്പോൾ എങ്ങനെ നടക്കുക, എങ്ങനെ പോലും തമ്മിൽ യുദ്ധം നടക്കുക നമ്മൾ പറയാതെ? അതിന് വഴിയുണ്ടേ. എന്താ വഴിയെന്നോ? പാമ്പിൻ്റെ കൂട് മുതൽ, പാമ്പ് താമസിക്കുന്ന സ്ഥലമുണ്ടല്ലോ, അത് മുതൽ കീരിയുടെ താവളം വരെ ചെറിയ മത്സ്യത്തിൻ്റെ കുഞ്ഞുങ്ങളെങ്ങനെ കൊണ്ടുപോയിടുക. മത്സ്യത്തിൻ്റെ കുഞ്ഞുങ്ങൾ ആർക്കാ കിട്ടുക? മത്സ്യത്തിൻ്റെ കുഞ്ഞുങ്ങൾ ആർക്ക് കിട്ടും? കൊക്കിന് കിട്ടൂലേ, പാടത്തുനിന്ന് കൊക്കിന് കിട്ടൂലേ. അപ്പൊ നമ്മളെല്ലാവരും പോയിട്ട് മത്സ്യത്തിൻ്റെ കുഞ്ഞുങ്ങളെ, പാമ്പിൻ്റെ താവളം മട ഉണ്ടാവും, അവിടുന്ന് മുതൽ കീരി താമസിക്കുന്ന സ്ഥലം വരെ വരി വരിയായിട്ട് എന്ത് കൊണ്ടുപോയിടുക? മത്സ്യ, ചെറിയ മത്സ്യത്തിൻ്റെ കുഞ്ഞുങ്ങളെങ്ങനെ കൊണ്ടുപോയിടുക. എന്നിട്ട് നമ്മൾ ദൂരത്തിങ്ങനെ നോക്കി നിന്നാൽ, നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എന്താണെന്നപ്പോൾ മനസ്സിലാവും എന്താ സംഭവിക്കണമെന്ന്. അങ്ങനെ വയസ്സൻ കൊക്കിൻ്റെ ഉപദേശമനുസരിച്ച് കൊക്കുകൾ ആ നദിയിൽ നിന്ന് മത്സ്യങ്ങളെ കൊത്തിക്കൊണ്ടുവന്നു നദിയിൽ നിന്ന്. മൂർഖം പാമ്പിൻ്റെ മാള മുതൽ കീരി താമസിക്കുന്ന കുറ്റിക്കാട് വരെ നിരനിരയായി ചെറിയ മത്സ്യങ്ങളിങ്ങനെ വിതറി. പ്രതീക്ഷിച്ചതുപോലെ മൂർഖം പാമ്പ് മത്സ്യത്തിനെ തിന്നാൻ തുടങ്ങി. മൂർഖം പാമ്പ് മീനിനെ തിന്നു, അതിനെങ്ങനെ തിന്ന് തിന്ന് ഓരോന്ന് തിന്ന് തിന്ന് തിന്ന് ഇങ്ങനെ മുന്നോട്ട് മുന്നോട്ട് ഇങ്ങനെ പോകുമ്പോഴാണ് ആ തൽക്കന്ന് ആര് തിന്ന് തരുന്നേ? കീരിൻ്റെ മാളത്തിൽ നിന്ന് കീരിയുണ്ട് മീനിൻ്റെ മണം കേട്ടിട്ട് മീനിനെ തിന്ന് വരുന്ന്. തിന്ന് തിന്ന് വരുമ്പോൾ ആര് തമ്മിൽ കൂട്ടിമുട്ടി? ആര് തമ്മിലാണ് കൂട്ടിമുട്ടിയത്? പാമ്പുമായിട്ട് കൂട്ടി. അല്ല,

0: കൊക്കുകളൊക്കെ സന്തോഷം കൊണ്ട് ഉറക്കാണ്ട് ശബ്ദമുണ്ടാക്കി. ഏ, ഈ ശബ്ദം കേട്ടപ്പോൾ ആ കൂടുകളിലുണ്ടായിരുന്ന കൊക്കിൻ്റെ കുഞ്ഞുങ്ങളുണ്ടല്ലോ, ബാക്കിയുള്ള കുഞ്ഞുങ്ങൾ, ഈ കുഞ്ഞുങ്ങളൊക്കെ കൊക്കിൻ്റെ ശബ്ദം കേട്ടപ്പം കൂട്ടിൽ നിന്ന് ഈ കുഞ്ഞുങ്ങളും കലകലാപലാറാ ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി. മനസ്സിലായില്ലേ? ആകെ ശബ്ദം വെച്ച്. ഈ ശബ്ദം ആര് കേട്ടു? ആര് കേട്ടു? കീരി കേട്ടു. കീരി ശബ്ദം കേട്ടപ്പം എവിടുന്നാണ് ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഒരൊറ്റ കയറൽ മരത്തുമ്മക്ക്. കീരി മരത്തുമ്മ കയറും. കീരി നേരെ മരത്തുമ്മ കയറിയിട്ട് എവിടുന്നാണോ ശബ്ദം കേട്ട, ആ ശബ്ദം കേട്ട ഭാഗത്തുള്ള കൂട്ടിലുള്ള കൊക്കിൻ്റെ കുഞ്ഞുങ്ങൾ മുഴുവനും തിന്ന് കീരി ഇറങ്ങിപ്പോയി. ഇപ്പം എന്താ കഥയിന്ന് കിട്ടിയത്? എന്താ കഥയിന്ന് കിട്ടിയത്? പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നോക്കി. പക്ഷെ ഒരു പ്രശ്നം പരിഹരിച്ചു, അതിനെക്കാട്ടും വലിയ പ്രശ്നം സംഭവിച്ചു. അപ്പം നമ്മൾ പരിഹരിക്കാൻ ശ്രമിക്കുന്ന പ്രശ്നം നമ്മളെ തന്നെ വിഴുങ്ങുന്നതാവരുത്. ദാറ്റ്സ് എ പോയിന്റ്. യു ഗോട്ട് ഇറ്റ്? യെസ്. അപ്പം ഇതാണ് ഇന്ന് നിങ്ങളോട് പറയാനുള്ള കഥ, ഇൻഷാല്ലാ. അപ്പം നമുക്കിനി എന്തൊക്കെയാണ് നിങ്ങൾ അവതരിപ്പിക്കുന്നത്? ആരൊക്കെ പാട്ട് പാടുന്നുണ്ടോ? മറ്റെന്തൊക്കെയാണ് വിഷയം? ആ സുബൈദ, ഏത് പാട്ടാ പാടുക? ആയിട്ടില്ല, നോക്കണം. രണ്ട് വരിയോ നിങ്ങൾക്ക് പാടാൻ പറ്റും, ഇൻഷാല്ലാ നോക്കാം. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇവിടെ വന്ന ബെസ്റ്റ് സ്റ്റോറി, ഗുഡ് സ്പീച്ച് എന്ന് ജമീല വി പി കാളിക്കാവ് പറഞ്ഞു. ജമീല വി കെ പുനൂർ പറഞ്ഞ മറ്റൊരു ചോദ്യമുണ്ട്, ഹജ്ജ് സൂറത്തിൽ എത്ര സ്ഥലത്താണ് ഓത്തിൻ്റെ സുജൂദ് വന്നത്? നിങ്ങൾക്കറിയോ? ആസിയക്കറിയോ? ഹജ്ജ് സൂറത്തിൽ എത്ര സ്ഥലത്താണ് ഓത്തിൻ്റെ സുജൂദ് വന്നത്? തിലാവത്തി സുജൂദ് എത്ര സ്ഥലത്ത് വന്നു എന്നാണ്. ഇതറിയുന്നവരൊന്ന് വേഗം പറയണേ. ആയിഷ അങ്ങാടിപ്പുറം സലാം പറഞ്ഞിട്ടുണ്ട്. ആയിഷ മുഹമ്മദ് മുളവൂർ സലാം പറഞ്ഞ കൂടെ ഉണ്ട്. പിന്നെ നേരത്തെ ഒരു സൂറത്ത് അംബിയ യാസീൻ 36, 38, 40 ഈ ഒരു ഇത് വന്നിട്ടുണ്ട്. പിന്നെ ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട്, കേൾക്കാൻ പറ്റുന്നില്ല എന്നാണ്. കേൾക്കാൻ പറ്റാത്ത പ്രശ്നമുണ്ടോ? ബാക്കിയുള്ളവർക്കൊക്കെ കേൾക്കാൻ പറ്റുന്നില്ലേ? പിന്നെ സലീമ ഒതുക്കുങ്ങൽ, അബ്ദുൽ ഹമീദ് സി കഴിയൂർ പറഞ്ഞു, മാഷാല്ലാ നല്ലൊരു ഉപദേശമാണ് ഉസ്താദ് തന്ന, അങ്ങനെയുള്ള മക്കൾ നമുക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാമെന്നാണ് നേരത്തെ മുനവർ സലായിയുടെ സാരോപദേശവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. അതുപോലെ മുഹമ്മദ് കൂടെയുണ്ട്. അസ്സലാമു അലൈക്കും. ഇസ്സത്താത്ത എന്ന് ചോദിക്കുന്നുണ്ട്. അത് ഇസ് ആരാണ് മുഹമ്മദ്? അനിയനാണോ? മാഷാല്ലാ. അപ്പോൾ സഫിയ അടപ്പാൾ പറഞ്ഞത് നല്ലൊരു ഉപദേശം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സാരോപദേശവുമായി ബന്ധപ്പെട്ട ധാരാളം മെസ്സേജുകൾ വന്നിട്ടുണ്ട്. നമുക്കിനി ഇതാ ഉമ്മുഗുൽസു ചിറമംഗലം ഉത്തരം പറഞ്ഞ രണ്ട് സ്ഥലത്താണ് എന്ന് പറഞ്ഞു. റയ്ഹാന ബാനു തോട്ടശ്ശേരിയറ, ഓക്കെ, അവരും കൂടെയുണ്ട്. നമുക്കേ ഇനി എന്തൊക്കെ പ്രോഗ്രാമാണ് നിങ്ങൾ അവതരിപ്പിക്കാം? ഇപ്പോൾ ഇത് പറഞ്ഞ നിങ്ങളന്ന് അറിയിക്കണം ശ്രോതാക്കളോട്. പറയുന്ന നേരത്തെ നമ്മൾ പറഞ്ഞതൊന്നും ടെക്നിക്കലായിട്ട് ഇഷ്യൂ പറയുന്നതില്ല എന്നാണ് തോന്നുന്നത്. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ ആണല്ലോ അല്ലേ? ശരി, നമ്മൾ എന്താ അവതരിപ്പിക്കുക? എന്താണ് ഇസ് എന്താ പറയാ? എന്താ നമ്മൾ ഷെയർ ചെയ്യാം? ഇസ് എന്താണ് വിചാരിച്ചത് ഷെയർ ചെയ്യാൻ വേണ്ടിട്ട്?
1: പ്രസംഗിക്കാനാണ്.
0: എന്താണ്, എന്തിനെ കുറിച്ചാണ് പറയുന്നത്?
1: തൗഹീദിനെ കൊണ്ടുള്ള നേട്ടങ്ങളെ.
0: തൗഹീദിനെ കൊണ്ടുള്ള എന്താ തൗഹീദ് കൊണ്ടുള്ള നേട്ടം?
1: തൗഹീദ് ഉൾക്കൊള്ളുന്നതിന്റെ പ്രാധാന്യമാണ് നാം ഇതുവരെ പഠിച്ചത്. ആകാശ ഭൂമികളും മറ്റു ജന്തുജാലങ്ങളുമെല്ലാം അള്ളാഹുവിന് നൽകേണ്ട അവകാശങ്ങൾ നിർവഹിച്ചു പോരുന്നുണ്ട്. നമുക്ക് അള്ളാഹുവിനോട് പല ബാധ്യതകളുമുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് അവനെ മാത്രം ആരാധിച്ച് ജീവിക്കുക എന്നത്. ഇത് പാലിക്കുന്നവർക്ക് ഇഹപാര ജീവിതത്തിൽ ധാരാളം നേട്ടങ്ങളും പ്രത്യേകതകളും ഉണ്ട്. അവയിൽ ചിലത് നമുക്ക് മനസ്സിലാക്കാം. ഇരു ലോകങ്ങളിലും നിർഭയത്വം ലഭിക്കുക. സത്യവിശ്വാസം കൊണ്ട് തൗഹീദിലനുഷ്ഠിതമായി ജീവിക്കുകയും അള്ളാഹുവിൽ പങ്കുചേർക്കുന്നതിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്യുന്നവർക്ക് യഥാർത്ഥ സമാധാനം ലഭിക്കും. തൗഹീദുള്ളവന് സത്യവിശ്വാസം ഇഷ്ടമായിരിക്കും. യഥാർത്ഥ വിശ്വാസം ഉൾക്കൊള്ളുന്നവർക്ക് അള്ളാഹു സത്യവിശ്വാസത്തെ ഇഷ്ടമാക്കുകയും അവിശ്വാസവും അധർമ്മവും അനുസരണക്കേടും അവർക്ക് വെറുപ്പുള്ളവാക്കുന്നതാകുകയും ചെയ്യും. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും

0: നീങ്ങിക്കിട്ടും. യുവനസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മത്സ്യത്തിൻ്റെ വയറ്റിൽ അകപ്പെട്ട സംഭവം കൂട്ടുകാർ പഠിച്ചിട്ടുണ്ടല്ലോ. അന്നേരം അദ്ദേഹം അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയും അപ്പോൾ അദ്ദേഹത്തെ അള്ളാഹു രക്ഷിക്കുകയും ചെയ്തത് നമുക്ക് നൽകുന്ന പാഠമാണ്. തൗഹീദ് ഉൾക്കൊണ്ടവരെ അള്ളാഹു സംരക്ഷിക്കുമെന്ന് ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിലും അല്ലാത്തപ്പോഴുമെല്ലാം നാം അള്ളാഹുവോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത്.
1: യെസ്, അപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളിലേക്കും, നമ്മൾ എന്തൊരു കാര്യം വിശ്വസിക്കുമ്പോഴും നമ്മൾ ചെയ്യുമ്പോഴും അതിൻ്റെ പിന്നിലൊരു ബെനിഫിറ്റ് ഉണ്ടാവും, അപ്പോഴേ നമ്മൾ ചെയ്യുള്ളൂ. അപ്പോൾ തൗഹീദ് ഒരാൾക്കുണ്ടെങ്കിൽ അതിൻ്റെ ഗുണം എന്താണ്? അള്ളാഹു അവരുടെ കൂടെ ഉണ്ടാവും എന്നുള്ളതാണ്. യൂനസ് നബിയുടെ കൂടെ അല്ല ഉണ്ടായി പ്രയാസം വന്നപ്പോൾ. അപ്പോൾ പ്രയാസം വരുമ്പോൾ ഏറ്റവും ദുർബലനായ ഒരാൾ കൂടെ ഉണ്ടാവുന്നതാണോ ഏറ്റവും ശക്തനായ ഒരാൾ കൂടെ ഉണ്ടാവുന്നതാണോ നല്ലത്? ശക്തനല്ലേ. അപ്പോൾ ലോകത്തിൽ ഏറ്റവും ശക്തി ആർക്കാ? ഈ ലോകത്തിലെന്ന് പറയാൻ പറ്റില്ല, ഈ പ്രപഞ്ചം എല്ലാനെക്കാട്ടിലും നമുക്ക് അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റില്ല. അത്രയും ഏറ്റവും വലിയ കൊവ്വത്തുള്ളവൻ, കവിയായവൻ ആരാണ്? അള്ളാഹുവാണ്. ആ അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ അതിനേക്കാട്ടും വലിയ ശക്തി വേറൊന്നുമില്ല. അപ്പം അതന്നെ നമുക്ക് തൗഹീദ് ഉണ്ടാകുമ്പോഴേ അള്ളാഹ് കൂടെ ഉണ്ടായിട്ട് കാര്യമുള്ളൂ അല്ലേ. എന്താ തൗഹീദ് പറഞ്ഞു കഴിഞ്ഞാൽ ആസിയ? നമ്മുടെ വിശ്വാസം അള്ളാഹുവിൽ മാത്രമാകുന്നു. എങ്ങനെ? നമ്മുടെ ഇബാദത്തുകൾ. ഒരു മനുഷ്യൻ അവൻ്റെ ഉള്ളിലുള്ള എല്ലാ തേട്ടങ്ങളും കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്തേക്ക് ഒരാളിൽ നിന്ന് സഹായം നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ ആ അത് അള്ളാഹുവിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കുന്നുള്ളൂ അല്ലേ. നമ്മളൊരാൾ ഒരാളോട് പോയിട്ട് ഒരു സാധനം എടുക്കുമെന്ന് പറയുമ്പോൾ അത് നേരിട്ട് നമ്മളൊരാളോട് പറയണം. അത് താവനോ ലബിറ്റി വത്തക്കുക, പരസ്പരം സഹായിക്കാൻ വേണ്ടി അതെല്ലാം പറഞ്ഞിട്ടുണ്ട്. എനിക്കിപ്പോൾ സുബൈദനോട് ആ പേനൊന്നും എടുത്താന്ന് പറയാം, പക്ഷേ എൻ്റെ മുന്നിലില്ലാത്ത വേറെ ഏതോ ഒരാളോട് എനിക്കൊരു പേന തരുമോ എന്ന് ചോദിക്കുമ്പോൾ അത് സാധാരണ ചോദിക്കുന്ന പോലെയാണോ? ഞാൻ മനസ്സിലിങ്ങനെ അറിയാം, ദൂരെ എവിടെയുണ്ട്, അയാൾ കാണുന്നുണ്ട് എന്നെ, ഞാൻ വിശ്വസിക്കുകയാണ്, അയാൾ എനിക്ക് എൻ്റെ പ്രയാസം നീക്കിത്തരണം, എൻ്റെ രോഗം മാറ്റിത്തരണം, എനിക്കിപ്പോൾ ഒരു സാമ്പത്തികമായിട്ടൊരു പ്രയാസം നീ അയാൾക്കത് എനിക്ക് ഉണ്ടാക്കി തരണം, അത് പ്രയാസം ഒഴിവാക്കി തരണം എന്നൊക്കെ ഞാൻ വിശ്വസിക്കുമ്പോൾ അതെന്തായി? അത് തൗഹീദിന് വിരുദ്ധമായി. അതാരിൽ നിന്നാണ് വിശ്വസിക്കേണ്ടത്? സുബൈദ,
0: അള്ളാഹുവിൽ
1: നിന്നാണ് വിശ്വസിക്കേണ്ടത് അല്ലേ. നമ്മൾ കാണാത്ത ഗൈബിയായ നിലക്കാണ് നമ്മൾ വിശ്വസിക്കണം. ആരെ? അള്ളാഹുവിനെ. കാണുന്ന ആളുകളെ നമ്മൾ അല്ലേ, വസ്തു സൃഷ്ടികളെ പോലെയല്ല, സൃഷ്ടാവിനെ കാണാൻ പറ്റൂല. കാണാൻ പറ്റാത്ത സൃഷ്ടാവിൽ നിന്നാണ് എല്ലാ നന്മയും തിന്മയും. നമ്മുടെ ഈമാകാര്യത്തിൻ്റെ അവസാനം എന്താ? കലാ കദറിലുള്ള വിശ്വാസം, നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാണെന്ന് വിശ്വാസം. അപ്പോൾ ആ പടച്ചവനിൽ നമ്മൾ ഉണ്ടാവുമ്പോൾ തീർച്ചയായിട്ടും എന്തെയും നമുക്ക് അള്ളാഹുവിൻ്റെ കാവലുണ്ടാവുമെന്ന് ചരിത്രം മുഴുവൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ശരി, ജമീല വി കെ പോനൂർ പറഞ്ഞൊരു നേരത്തെ ഒരു ചോദ്യം ഉണ്ടായിരുന്നല്ലോ, ഹജ്ജ് സൂറത്തിൽ എത്ര സ്ഥലത്താണ് ഊത്തിൻ്റെ സുജൂദ് വന്നത്? രണ്ട് സ്ഥലത്താണ്. ആയത്ത് 18-ാമത്തെ ആയത്തും 77-ാമത്തെ ആയത്തും. എത്ര സ്ഥലത്താ തിലാവത്തിൻ്റെ സുജൂദ് വന്ന സൂറത്ത് ഹജ്ജിൽ? എത്രാമത്തെ സ്ഥല? എത്രാമത്തെ? 18-ാമത്തെ ആയത്ത്, 77-ാമത്തെ ആയത്ത്. മറക്കണ്ട. ഇത് ഉത്തരം ആദ്യം ആയിട്ട് പറഞ്ഞത് ആരാന്നോ, ഇതിൻ്റെ ഉത്തരം പറഞ്ഞ ആളാരാണ്? ജമീല വി പി കാളിക്കാവാണ് രണ്ട് സ്ഥലത്ത് എന്ന്. ഉമ്മുഗുൽസു ചെറുമംഗലവും പറഞ്ഞു രണ്ട് സ്ഥലത്ത്. റയ്ഹാന ബാനു തോട്ടശ്ശേരിയാറ ആയിഷ കരുമ്പിൽ ഇവരൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മറ്റൊരു ചോദ്യവുമായിട്ട് അബ്ദുൽഹമീദ് സി കെ അഴിയൂർ പറഞ്ഞത്, പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ഇണകളായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ഇത് ഖുർആനിലുണ്ട് എവിടെയാണ്? എല്ലാറ്റിനെയും ഇണയായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അത് ഖുർആനിൽ എവിടെയുള്ളത്? പിന്നെ നേരത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എത്ര സ്ഥലത്ത് തിലാവത്തിൻ്റെ സുജൂദ് ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ സമീജ പാറാൽ പറഞ്ഞു രണ്ട് പ്രാവശ്യം അത് വന്നിട്ടുണ്ട്. ഏതാ സൂറത്തിൽ രണ്ട്, ഏതാ ആയത്ത് അവിടെ പറഞ്ഞിട്ടില്ല, എന്നാൽ രണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഗുണപാഠമുള്ള കഥയായിരുന്നു മാഷാ അല്ലാ എന്ന് പറഞ്ഞു. ആയിഷ കരുമ്പിൽ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. കുറേ ആളുകൾ ഉത്തരം രണ്ട് രണ്ട് രണ്ട് രണ്ട് എന്ന് പറഞ്ഞ് ആദ്യം പറഞ്ഞ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി പുതിയ ഇത് നമ്മളെ കൂടെ വന്ന ആൾക്കാരായിരിക്കുന്നോ, മുസ്തഫ കുഴൽമന്നം, അതാരാണ്? ആപ്പയാണോ? മാഷാ അല്ലാ. അപ്പോൾ ഇസയുടെ ഉപ്പ നമ്മളെ കൂടെ ലൈവിനുണ്ട്, മാഷാ അല്ലാ. ജമീല വി കെ പൂനൂർ, പിന്നെ ഷാഹിദ സുഹറ മഞ്ചേരിയിൽ നിന്നും രണ്ട് സ്ഥലത്ത് 18-ാമത്തെ ആയത്ത് 77-ാമത്തെ ആയത്ത്, അവരും ഉത്തരം ശരിയായിട്ട് തന്നെയാണ് പറഞ്ഞത്. അബ്ദുള്ള കുട്ടി കുരിശാങ്കുളം, അവരും നമ്മളെ കൂടെ ഈവനിങ് ലൈവിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. സാദിഖ് കുഴൽമന്നം, ഇസമോൾക്കും സുബേദമോൾക്കും ഒക്കെ ആശംസകൾ നേരുന്നു. സാദിഖ് ആരാണ്?
0: ഞങ്ങളുടെ ആദർശ
1: ബന്ധു, ആ പള്ളിയിൽപ്പെട്ട നമ്മുടെ ആദർശ ബന്ധുക്കളാണല്ലേ. മഷാല്ല. സൽമാൻ ഒറോടമ്പാലുണ്ട്, ജമീല വി കെ പുനൂർ തൗഹീദിനെ കുറിച്ച് നന്നായി പറഞ്ഞു, തൗഹീദ് അനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്നാണ് പറഞ്ഞത്. ശരി, മുസ്തഫ കുഴൽമെന്നും പറഞ്ഞിട്ടുള്ളത് മോൾ ഇന്നലെ അസുഖം മാറി സ്കൂളിലേക്ക് ഇന്ന് വന്നേ ഉള്ളൂ, അതുകൊണ്ട് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. ഇന്നലെ സുഖമല്ലാതെ വന്നതായിരുന്നു അല്ലേ? സുഖം എന്ത് പറ്റിയിരുന്നു? പനിയായിരുന്നു അല്ലേ? പക്ഷെ ഇന്ന് ലൈവ് ഉണ്ടെന്ന് കേട്ടപ്പോൾ വേഗം ലൈവിലേക്ക് ഓടി വന്നതാണ് പനിയാണെങ്കിലും. സുബൈദ, ഏതാ നമ്മൾ എന്താ പാട്ട് എന്തെങ്കിലും പാടാണ്ടോ? ഏത് പാട്ടാ
2: പാടുക?
1: അല്ലാമീൻ, അതിന്റെ രണ്ടു വരി പാടിക്കൂടെ? ഓക്കേ.

0: മാഷാല്ലാ. അപ്പോൾ കുറഞ്ഞ വരികൾ കൊണ്ട് ഒരു ഗാനം നമുക്ക് വേണ്ടി സുബൈദ ആലപിച്ചു തന്നിരിക്കുകയാണ്. ഇൻഷാല്ലാ നമുക്കിനി അടുത്തൊരു ഘട്ടത്തിലേക്ക് നമുക്ക് പോകണം. നേരത്തെ പറഞ്ഞ ചോദ്യങ്ങളുടെയൊക്കെ ഉത്തരങ്ങൾ വരുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വോയിസ് മെസ്സേജ് വന്നിട്ടുണ്ടോ എന്ന് ജസ്റ്റ് നോക്കാം. 85 90 745 845 ഈ നമ്പറിലേക്കാണ് വോയിസ് അയക്കേണ്ടത്. 85 90 85 745 745 845 ഈ നമ്പറിലേക്കാണ്. മറക്കണ്ട, ഒരു വോയിസ് ഉണ്ട്, വോയിസ് ഒന്ന് നമുക്ക് നോക്കി കേൾക്കാം.
1: അസ്സലാമുഅലൈക്കും, എൻ്റെ പേര് ലൈബ ബിൻത് ഷിഹാബ്. കൂട്ടുകാരെ, നിങ്ങൾക്ക് കഥ ഇഷ്ടമല്ലേ? എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ. ഒരിക്കൽ ഒരു ഉമ്മ തൻ്റെ മകനെ ദൂരെയുള്ള മദ്രസയിൽ പഠിക്കാൻ അയച്ചു. പോകുമ്പോൾ ഉമ്മ മോനോട് പറഞ്ഞു, മോനെ എന്ത് വന്നാലും കള്ളം പറയരുത്, എപ്പോഴും സത്യം മാത്രം പറയാവൂ. അവൻ തലയാട്ടി. ഉമ്മ അവൻ്റെ കുപ്പായത്തിൽ 40 ദിർഹം തുന്നിക്കൊടുത്തു. യാത്രക്കിടയിൽ അവനെ കള്ളന്മാർ തടഞ്ഞു. അവർ ചോദിച്ചു, നിന്റെ കയ്യിൽ എന്തുണ്ട്? അവൻ ഉമ്മയുടെ വാക്കോർത്ത് അവൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ 40 ദിർഹം ഉണ്ട്. കള്ളന്മാർ അവൻ്റെ സത്യസന്ധത കണ്ട് അത്ഭുതപ്പെട്ടു. ആ ചെറിയ കുട്ടിയുടെ സത്യസന്ധത അവരെ തൗബ ചെയ്യാൻ പ്രേരിപ്പിച്ചു. കൂട്ടുകാരെ, നമ്മൾ ദിവസവും എത്ര കളവ് പറയാറുണ്ട്? തമാശക്ക് പോലും കളവ് പറയരുതെന്നാണ് നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഈ കഥ എനിക്കും നിങ്ങൾക്കും ഉപകാരപ്പെടട്ടെ. അസ്സലാമു അലൈക്കും.
0: അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാല്ലാ. അപ്പോഴേ കഥ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നോ?
2: അപ്പൊ
0: കഥയില് നമുക്കൊരു പാഠമുണ്ട്, ഏത് എന്ത് സംഭവിച്ചാലും നമ്മൾ എന്തേ സത്യം മാത്രമേ പറയാവൂ എന്ന്, അല്ലേ? അതല്ലേ, ചെറുപ്പത്തിലേ നമ്മൾ സത്യം പറഞ്ഞ് ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കള്ളം പറയാൻ കഴിയില്ല. പക്ഷെ ചെറുപ്പത്തിലേ നമ്മൾ കള്ളം പറഞ്ഞ് ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ കള്ളത്തരത്തിലേ നമ്മൾ മുന്നോട്ട് പോവുള്ളൂ. അപ്പോ കളവ് നമ്മളൊരു വലിയ ദോഷമാണ്, നമ്മളത് പറയുന്നതിന് എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം എപ്പോഴും. ആസി, എന്താണ് നമുക്കൊന്ന് പങ്കുവെക്കാനുള്ളത്? പ്രസംഗമാണ്, പറയും.
2: ടോപ്പിക്ക് വിചാരണ.
0: വിചാരണ അതായത് പരലോകത്ത് നമ്മൾ അല്ലാഹു വിചാരണ ചെയ്യ, ഹിസാബുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് പോയിന്റ്സുകൾ?
2: അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മഈൻ. സൃഷ്ടികളുടെ കർമ്മങ്ങൾ കൃത്യമായി പരലോകത്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടുമെന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം പഠിച്ചതാണ്. മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ പരലോകത്ത് റബ്ബിൻ്റെ മുമ്പിൽ ഓരോന്നായി വിധി തീർപ്പാക്കപ്പെടും. ഈ ഒരു വിചാരണയാണ് ഹിസാബ് എന്ന പേരിൽ ഖുർആനും സുന്നത്തും പരിചയപ്പെടുത്തുന്നു. അള്ളാഹു പറയുന്നു, ഇന്ന ഇലൈന ഇയാബഹും സുമ്മ ഇന്ന അലൈന ഹിസാബഹും. തീർച്ചയായും നമ്മുടെ അടുത്തേക്കാണ് അവരുടെ മടക്കം, പിന്നീട് തീർച്ചയായും നമ്മുടെ ബാധ്യതയാണ് അവരുടെ വിചാരണ. അന്നേ ദിവസം അള്ളാഹുവും മലക്കുകളും ഹാജരാക്കും. അന്ത്യനാളിൽ ആദ്യം വിചാരണക്ക് വിധേയമാക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമുദായമാകുന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമുദായത്തിന് അള്ളാഹു നൽകിയ ഒരനുഗ്രഹമാണ്. ഹുറൈറ റളിയല്ലാഹു അൻഹു അന്നഹു സമിഉ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു, നഹ്നുൽ ആഹിറൂന സാബിഖൂന യൗമൽ ഖിയാമ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാം കാലഗണനയിൽ അവസാനക്കാരാണ്, ഖിയാമത്ത് നാളിൽ മുൻകടക്കുന്നവരുമാകുന്നു. വിചാരണയെക്കുറിച്ച് വന്ന ചില വചനങ്ങൾ ശ്രദ്ധിക്കുക. വയോമ നഹ്ഷുറുഹും ജമീഅൻ സുമ്മ നഖൂലു ലില്ലദീന അശ്റകു ഐന ശുറക്കാഉകും അല്ലദീ കുന്തും തസ്ഉമൂൻ. നാം അവരെ മുഴുവൻ ഒരുമിച്ച് കൂട്ടുകയും പിന്നീട് ബഹുദൈവാരാധകരോട് നിങ്ങൾ ജൽപ്പിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ വകയായുള്ള ആ പങ്കാളികൾ എവിടെയെന്ന് നാം ചോദിക്കുകയും ചെയ്യുന്നു. ദിവസം ഓർക്കുക. ഫവറബ്ബിക്കും ലനസഅലനഹും അജ്മഈന അമ്മാ കാനു യഅമലൂൻ. എന്നാൽ നിന്റെ രക്ഷിതാവിനെ തന്നെയാണ് അവരെ മുഴുവൻ നാം ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും, അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനെ സംബന്ധിച്ച്. അന അബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല, സമിഅത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ഇന്ന അവ്വല മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ മിൻ അമലിഹി സലാതുഹു ഫഇന്ന സലൂഹത് ഫഖദ് അഫ്ലഹ വഅൻജഹ വഇൻ ഖസദത് ഫഖദ് ഹാബ വഹസർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ത്യനാളിൽ ഒരു അടിമയുടെ കർമ്മങ്ങളിൽ ആദ്യമായി വിചാരണ ചെയ്യപ്പെടുക അയാളുടെ നിസ്കാരത്തെക്കുറിച്ചാണ്. അത് ശരിയാണെങ്കിൽ നിശ്ചയം അവൻ വിജയിച്ചു, അത് തകരാറിലാണെങ്കിൽ അവൻ പരാജയപ്പെട്ടു. അള്ളാഹു നമ്മുടെ എല്ലാം വിചാരണ എളുപ്പമാക്കി തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാഅല്ലാ, വിചാരണയുമായി ബന്ധപ്പെട്ട നല്ലൊരു കാര്യം, നല്ല പോയിന്റ്സുകളാണ് നമ്മളെ ആസിയ ഓർമ്മിപ്പിച്ചിരിക്കുന്നത്. മാഷാഅല്ലാ, കഥ അത് സൂപ്പറായിരുന്നു. നേരത്തെ ലൈബ അല്ലേ, ലൈബയുടെ കഥയാണ് നമ്മൾ നേരത്തെ കേട്ടത്. കഥ നന്നായി എന്നാണ്, മോളുടെ കഥയിൽ നല്ലൊരു പാഠം ഉൾക്കൊള്ളുന്നു. ബാർക്കല്ലാ ഫീക്കും. സഫിയ അടപ്പാൾ അയച്ച മെസ്സേജാണ്. പിന്നെ വോയിസ് കഥ സൂപ്പറായി, കളവിനെ കുറിച്ച് മോൾ നന്നായിട്ട് പറഞ്ഞു അൽഹംദുലില്ലാഹ് എന്ന് ജമീല വി കെ പൂനൂർ. ഇനി പുതിയ ചോദ്യങ്ങളുമായിട്ട് വരാം. നുബല കുഴൽമന്നത്തിൽ നിന്ന് പറഞ്ഞത്, ഇസമോളെ കുറച്ച് ദിവസമായി സുഖമില്ലാതെ ഇരിക്കുകയായിരുന്നു. ഇന്നലെയാണ് തിരിച്ച് സ്കൂളിലേക്ക് വന്ന അൽഹംദുലില്ലാഹ്. ഇപ്പോൾ ഉഷാറായി സുമ്മാ അൽഹംദുലില്ലാഹ്. ദുബൈദ് മോൾക്കും അഭിനന്ദനങ്ങൾ. മാഷാല്ലാ, സൂപ്പറായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ് എന്നുള്ള മെസ്സേജ് കണ്ടു. വിചാരണയെക്കുറിച്ച് മോൾ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. മക്കളെ ഉയർച്ചയിലേക്ക് എത്തട്ടെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അറിവുകൾ പ്രദാനം ചെയ്യട്ടെ എന്നാണ്. ഈ വെക്കേഷനിൽ നാട്ടിൽ പോയിട്ട് എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ അനുഭവങ്ങൾ? സുബൈദ എവിടെ പോയിരുന്നു? എവിടെയായിരുന്നു? ദില്ലിയിലായിരുന്നു? അല്ല, എവിടെ ഉണ്ടായിരുന്നു?
3: ഞാൻ നെല്ലിക്കാപ്പറമ്പിൽ.
0: നെല്ലിക്കാപ്പറമ്പിൽ തന്നെ ഉണ്ടായിരുന്നു 10 ദിവസം
3: അല്ലേ? ഉപ്പ ഡൽഹിന്ന് വന്നിന്, ഉമ്മ അവിടെ തന്നുണ്ട്.
0: ഉപ്പ ഡൽഹിന്ന് വന്നിരുന്നു അല്ലേ? ഓക്കെ. പിന്നെ ഇസക്ക് പനിയായിരുന്നു ഫുള്ള് നാട്ടില്? വീട്ടിൽ തന്നെയായിരുന്നു. പ്രത്യേകിച്ച് എന്തെങ്കിലും എവിടെയെങ്കിലും പോവുക എന്തെങ്കിലും ചെയ്തോ? പറ്റിയിട്ടില്ല. വീട്ടിൽ തന്നെ ഉണ്ടായി. വിശേഷപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഉണ്ടായോ? സന്തോഷപരമായ അനുഭവങ്ങളോ കാര്യങ്ങളൊക്കെ, പുതിയ ആളുകളൊക്കെ കണ്ടതോ? ഹോസ്റ്റലിലേക്ക് വന്ന് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ആരെയും കണ്ടതെന്ന് ഓർക്കുന്നില്ല അല്ലേ? ശരി, ആസിയക്ക് എന്താണ് ആലപ്പുഴയിൽ എന്താ സംഭവിച്ചത്? ഹൗസ് വാമിംഗ് ഉണ്ടായിരുന്നോ? ആരെ?
2: എന്റെ ഉമ്മീന്റെ അനിയന്റെ.
0: ഉമ്മീന്റെ അനിയന്റെ? അതെവിടെയാണ്? ആലപ്പുഴ തന്നെ. ആലപ്പുഴ ആറിന്റെ അടുത്താണോ അതോ ടൗണിലാണോ? ടൗണിലാണോ? അല്ല, സ്ഥലം എവിടെയാണ്? സ്ഥലം ഒന്നും ഓർമ്മല്ല, എവിടെയാവുന്നാണ്? അരുകുറ്റിയാണ്. ആ, അങ്ങനെ പറ അരുകുറ്റി തന്നെ. വലിയ വീടായിരുന്നോ? കുറെ ആദർശ ബന്ധുക്കളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ആളുകളൊക്കെ എല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്നു. നല്ല ഫുഡൊക്കെ എങ്ങനെയാണ് അവിടുത്തെ ആലപ്പുഴയിലുള്ള വീട് കൂടലൊക്കെ എങ്ങനെയാണ്? എല്ലാവരും നേരത്തെ രാവിലെ തന്നെ കയറിയോ വീട്ടിലേക്ക്? വീട്ടുകാരൊക്കെ രാവിലെ അല്ല, വീട്ടിലേക്ക് എപ്പോഴാ കയറിയത്? രാവിലെ കയറിയിട്ടുണ്ടാവും അല്ലേ. പിന്നെ എന്താ ഫുഡൊക്കെ എന്താ ഉണ്ടാവില്ല അവിടെ? നെയ്ച്ചോറോ ബിരിയാണിയോ?
2: ബിരിയാണി.
0: ബിരിയാണി തന്നെ. നിങ്ങൾ എന്താ കൊണ്ടേ കൊടുത്തു അങ്ങോട്ട്?
2: വാഷിംഗ് മെഷീൻ.
0: വാഷിംഗ് മെഷീൻ കൊണ്ടേ കൊടുത്തോ? മാഷാല്ലാ, അത് ശരി. അപ്പൊ അങ്ങനെ ഒരുപാട് ആൾക്കാർ പലതും കൊണ്ടുവന്നാണ് അല്ലേ. അപ്പൊ നിനക്ക് എന്താ തോന്നിയത്? നമ്മളിപ്പോ ഒരു വീട് വെച്ച് അതൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു തരുമല്ലോ അല്ലേ. വീട് അടിപൊളിയായിരുന്നു, ഉഷാറാണ്. മാഷാല്ലാ. അപ്പോ പിന്നെ മാഷാല്ലാ, ഉപദേശം വിചാരണയെ കുറിച്ചുള്ള വിഷയം നന്നായിട്ട് പറഞ്ഞു അബ്ദുൽ ഹമീദ് സി കഴിയൂർ. പിന്നെ നമുക്ക് ഇതുപോലെ വേറെ എന്തൊക്കെ പോയിന്റ്സുകൾ പിന്നെ ചേർത്ത് വെക്കാനുള്ളത് പറയാമോ? സാരോപദേശ പോലല്ല, പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ ഉപദേശങ്ങൾ പോലെ തന്നെ വേറെയും കുറെ പോയിന്റ്സുകൾ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റിയുണ്ടാവുമല്ലോ. നമ്മുടെ വോയിസ് മെസ്സേജിൽ വന്നിട്ടുള്ള ചില കാര്യങ്ങൾ ഏതെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നോക്കാം. വോയിസ് മെസ്സേജ് അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം. നേരത്തെ മോള് നന്നായിട്ട് അവതരിപ്പിച്ചു, അതേപോലെ നിങ്ങൾക്ക് അവതരിപ്പിക്കാം. 85 90 745 845. ഇനി നമുക്ക് പാഠക്കുറിപ്പ് കേൾക്കാം.
4: അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വബിഹി നസ്തഈൻ, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. നമ്മൾ ഒരുപാട് അനുഗ്രഹങ്ങളും സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും ഒക്കെ ലഭിച്ച ആളുകളാണ്. പല കൂട്ടുകാർക്കും നമ്മളവരെ ശ്രദ്ധിക്കുമ്പോൾ നമുക്കില്ലാത്ത പലതും അവർക്കുണ്ടാവും. അപ്പോൾ നമ്മളൊരുപാട് ഒരു പക്ഷേ വിഷമിച്ചു പോകും, എനിക്കത് ഇല്ലല്ലോ, എൻ്റെ കൂട്ടുകാരനതുണ്ടല്ലോ എന്ന രൂപത്തിൽ. യഥാർത്ഥത്തിൽ ആ ചിന്തക്ക് പകരം നമുക്കുണ്ടാകേണ്ട ഒരു ചിന്ത എന്താണ് എന്ന് നമുക്ക് നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു വലിയൊരു സംഭവമാണ്, വലിയൊരു സംഗതിയാണ് ആ കാര്യം. നമ്മളെപ്പോഴും മറ്റുള്ളവരിലേക്ക് നോക്കിയ അവർക്കുള്ളത് ഇല്ല, നമുക്കില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്നതിന് പകരം നമുക്കുള്ളത് പോലും ഇല്ലാത്ത പല ആളുകളും നമുക്ക് ചുറ്റുമുണ്ട്. നമുക്കൊരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടാവും, പക്ഷേ നമ്മുടെ ചുറ്റുമുള്ള ആളുകളിൽ പല ആളുകൾക്കും നമുക്കുള്ള അനുഗ്രഹങ്ങൾ പോലും ഇല്ല. വളരെയധികം പാവപ്പെട്ടവരായി പ്രയാസങ്ങൾ ജീവിക്കുന്ന ആളുണ്ടാവും. എന്നാൽ അവിടെ പ്രവാചകൻ പറഞ്ഞൊരു ഉപദേശമാണ്, നിങ്ങൾ അവരിലേക്കാണ് നോക്കേണ്ടത്. ഉന്ദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻദുറുഹു ഇലാ മൻ ഹുവ ഫൗകക്കും. നിങ്ങളുടെ മുകളിലുള്ളവരിലേക്ക് നോക്കേണ്ടതില്ല, നിങ്ങളെ താഴെയുള്ളവരിലേക്ക് നോക്കുക. നിങ്ങളെക്കാൾ അനുഗ്രഹം കുറഞ്ഞ്, നിങ്ങളെക്കാൾ സൗഭാഗ്യം കുറഞ്ഞ ആളുകൾ ഒരുപാട് നിങ്ങളെ ചുറ്റുമുണ്ട്. വീടിൻ്റെ കാര്യത്തിലും വാഹനങ്ങളുടെ കാര്യത്തിലും സൗകര്യങ്ങളുടെ കാര്യത്തിലും ജോലിയുടെ കാര്യത്തിലും സാമ്പത്തിക ശേഷിയുടെ കാര്യത്തിലൊക്കെ പരിഗണിക്കുന്നിടത്തതൊക്കെ വരും. ഫഹുവ അജിദറു അല്ലാ തസ്ദറു നിഅമത്തല്ലാഹി അലൈക്കും. അള്ളാഹു സുബ്ഹാനഹു വതാല നിങ്ങൾക്ക് ചെയ്തു തന്ന നിഅമത്തുകളെ നിങ്ങൾ നിസാരമായി കാണാതിരിക്കാൻ, അത് ചെറുതാണ് എന്ന് മനസ്സിലാക്കാതിരിക്കാൻ നിങ്ങൾക്ക് ഏറ്റവും അനിവാര്യമായ അർഹമായ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ താഴെയുള്ളവരിലേക്ക് നോക്കുക എന്ന സംഗതിയാണ്. നിങ്ങളുടെ താഴെയുള്ളവരിലേക്ക് നോക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളെക്കാൾ അനുഗ്രഹം കുറഞ്ഞ, സൗകര്യം കുറഞ്ഞ, സാമ്പത്തിക ശേഷി കുറഞ്ഞ ആളുകളിലേക്ക് നോക്കുക. അവർക്ക് ലഭിക്കാത്ത പലതും എനിക്ക് എൻ്റെ റബ്ബ് തന്നല്ലോ എന്ന ചിന്ത, അവിടെ നമുക്ക് നൽകപ്പെട്ടതിൽ തൃപ്തിയടഞ്ഞ് കനാഅത്ത് എന്ന സംഗതി പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആ കനാഅത്തിൽ മനസ്സ് നിറഞ്ഞ് ജീവിക്കാൻ സാധിക്കുമെന്നതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതാല ആ അർത്ഥത്തിൽ നൽകപ്പെട്ടതിൽ തൃപ്തികരമായി ജീവിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നല്ലൊരു പാഠക്കുറിപ്പ് നമ്മൾ കേട്ട് കഴിഞ്ഞു. 86,400 സെക്കൻഡ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്കൊരു പ്രത്യേക ബാങ്ക് അക്കൗണ്ട് ഉണ്ടെന്ന് വിചാരിക്കാം. ഒരു അക്കൗണ്ട് ഉണ്ട്, ആർക്കെങ്കിലും ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ? ആർക്കില്ല. അക്കൗണ്ട് ഉണ്ടെന്ന് കരുതിക്കോ. എങ്കിൽ ദിവസവും രാവിലെ 86,400 രൂപ അതിൽ ആരോ അങ്ങനെ ഇട്ട് പോകുന്നുണ്ട്. എത്ര രൂപ? 86,400 രൂപ അതിലേക്ക് അക്കൗണ്ടിലേക്ക് ഇടുകയാണ്. പിറ്റേന്ന് നേരം പുലരുന്നതോടുകൂടി നമ്മൾ ആ അക്കൗണ്ടിലെ പൈസ പിൻവലിച്ചാലും ഇല്ലെങ്കിലും ആ തുക നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടാവില്ല. പിന്നെ ആ ഒരു ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? പിറ്റേന്ന് പ്രഭാതത്തിൽ 86,400 രൂപ വീണ്ടും അതിലേക്ക് വരും. പിറ്റേന്ന് 24 മണിക്കൂറിനുള്ളിൽ ആ സംഖ്യ നമുക്ക് ഉപയോഗപ്പെടുത്താനുള്ള അവസരമുണ്ട്. ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അക്കൗണ്ടിൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല, വീണ്ടും അത് അക്കൗണ്ടിൽ നിന്ന് പോകും. അപ്പോൾ നമ്മളെന്താ ചെയ്യുക? ഓരോ ദിവസം ഇങ്ങനെ ഇങ്ങനെ പൈസ വരുമ്പോൾ എന്താ നമ്മൾ ചെയ്യുക? അന്ന് രാവിലെ അത് വീഴും, വൈകുന്നേരം ആകുമ്പോഴേക്കും ആ പൈസ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ, ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും ആ പൈസ ഇന്ന് ഡിലീറ്റ് ആവും. ഉപയോഗിച്ചാൽ ഉപയോഗിച്ച് കിട്ടും, ഉപയോഗിച്ചില്ലെങ്കിൽ ഓട്ടോമാറ്റിക് ഡിലീറ്റ്. അടുത്ത ദിവസം വീണ്ടും പുതിയത് പിന്നെ വരുള്ളൂ. അപ്പം എന്താ നമ്മൾ ചെയ്യുക? ഒരു സംശയമില്ല, നമ്മൾ എന്ത് ചെയ്യും? ഓരോ ദിവസവും അന്നന്നത്തെ പൈസ അന്നന്ന് എന്ത് ചെയ്യും? എടുക്കും അല്ലേ? ഓരോ ദിവസം ഡേ ടു ഡേ കിട്ടുന്ന ക്യാഷ് അന്നന്ന് ഉപയോഗിക്കും. അതാണ് ബുദ്ധിയുള്ള ആളുകൾ ചെയ്യുക. സത്യത്തിൽ എല്ലാ ദിവസവും നമുക്ക് ഈ പൈസ കിട്ടുന്നുണ്ട്. പൈസയല്ല, പൈസയേക്കാൾ മൂല്യമുള്ള ഒന്നാണ് എല്ലാ ദിവസവും നമ്മുടെയൊക്കെ ലൈഫ് എന്ന അക്കൗണ്ടിൽ 86,400 സെക്കൻഡ് നമ്മുടെ അക്കൗണ്ടിലുണ്ട്. ഓരോ ഡേ ഓരോ ദിവസം 24 മണിക്കൂർ പറഞ്ഞാൽ എത്ര? 86,400 സെക്കൻഡുകളാണ് ഒരു ദിവസം നമുക്ക് കിട്ടുന്നത്. ആ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്ന ഓരോ ദിവസം, അത് കഴിഞ്ഞാൽ കഴിഞ്ഞു, പിന്നെ പുതിയ ദിവസമാണ്. അപ്പം നമ്മളത് പ്രയോജനപ്പെടുത്താതിരിക്കുകയാണെങ്കിലോ അത് പോയി. പ്രയോജനപ്പെടുത്തുകയാണെങ്കിലോ അത് കിട്ടി. അപ്പൊ ഡേ ഓരോ ദിവസത്തിന് ഇമ്പോർട്ടൻസ് ഇല്ലേ? അല്ലേ? ഓരോ ദിവസവും ആ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം? നമുക്ക് ശ്രമിക്കാൻ പറ്റണം, നന്നായിട്ട് നമ്മൾ പരിശ്രമിക്കണം. സമയമല്ല, എനിക്ക് പഠിക്കാൻ സമയമല്ല, ഇന്ന് നോക്കാൻ സമയമല്ല എന്ന് നമ്മൾ പറയുന്ന അവസ്ഥ വരാൻ പാടില്ല എന്നതാണ് ഈ ഒരു സംഭവത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യണം മനസ്സിലാകുന്നത്. ശരി, ഇനി ആരൊക്കെയാണ് നമ്മുടെ കൂടെ വന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ഹൗസ് വാമിങ്ങിനെ നമ്മളെ ക്ഷണിച്ചില്ലല്ലോ മോളെ എന്നാണ് ജമീല വി കെ പുനൂർ. അപ്പൊ ഇപ്പോ ഇനി അടുത്ത ഹൗസ് വാമിങ്ങിന് ക്ഷണിക്കാം അല്ലേ. ഇനി ആരെങ്കിലും ഉണ്ടോ ആസിയ, പുതിയ വീട് എടുക്കണ ആരെങ്കിലും ഉണ്ടോ? ഇപ്പൊ ലിസ്റ്റിൽ നിലവിലില്ല, ഉണ്ടാവുമ്പോ പറയാലേ. പിന്നെ അബ്ദുള്ള കുട്ടി, എസ് അബ്ദുള്ള കുട്ടി കുരിശാങ്കുളം, അവര് പിന്നെ കുട്ടികളുടെ പരിപാടികൾ ഒക്കെ നഷാറായിട്ടുണ്ട്, അള്ളാഹു ഒക്കെ നിലനിർത്തി കൊടുക്കട്ടെ. നമുക്ക് വേറെ ഇനി ആസിയ എന്തിനെ കുറിച്ച് വേറെ നമുക്കൊന്ന് പറയണ്ടാവോ? എന്തിനെ പറ്റിയ ഹൗദുൽ കൗസർ മരുന്ന്, യെസ് പറയും.
2: വിശാലമായ മഹ്ശറിൽ ജനങ്ങളെല്ലാം കഠിനമായ പ്രയാസം അനുഭവിക്കുന്ന ഘട്ടത്തിൽ സത്യവിശ്വാസികൾക്ക് ആശ്വാസമെന്നോണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകളാൽ നൽകുന്ന പാനീയമാണ് ഹൗദുൽ കൗസർ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുള്ള ഒരു ആദരവ് കൂടിയാണ്. അള്ളാഹു പറയുന്നു, ഇന്ന അതൈനാകൽ കൗസർ, തീർച്ചയായും നിനക്ക് നാം ധാരാളം നേട്ടം കൗസർ നൽകിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന അബ്ദുല്ലാഹി ബിനു അംറ് റളിയല്ലാഹു അൻഹു കാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹൗലി മസീറുഹു ഷഹ്രിൻ വസവായഹു സവാഹു മാഉഹും അബിയലു മിനൽ ലബ്നി വരിയഹു അതയബ്ബു മിനൽ മിസ്കി വകിസാനുഹു കനൂജുമി സമാഉ മിന ശരിബി മിൻഹ കാല യുലുമാഉ അബദം. അബ്ദുല്ലാഹി ബിനു അംറി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ ഹൗദിൻ്റെ വലിപ്പം ഒരു മാസത്തെ യാത്രാദൂരമാകുന്നു. അതിലെ വെള്ളം പാലിനേക്കാൾ വെളുത്തതും കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതുമാകുന്നു. അതിലെ പാനപാത്രങ്ങളുടെ എണ്ണം ആകാശത്തിലെ നക്ഷത്രങ്ങളുടെ അത്രയും വരുന്നതാണ്. അതിൽ നിന്നും ആരെങ്കിലും കുടിച്ചാൽ പിന്നീടൊരിക്കലും അവന് ദാഹിക്കുകയില്ല. അന സൗബാനി റളിയല്ലാഹു അൻഹു അന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുഇല അന ഷറാബിഹി ഫഖാല അശദ്ദു ബയാലം മിനൽ ലബ്നി
0: വഅഹ്ലിനേക്കാൾ പാലിനേക്കാൾ വെളുത്തത്. എന്താണ് അതിന്റെ ആശയം? എന്താ പറഞ്ഞു ആശയം? പറയും,
2: പാലിനേക്കാൾ വെളുത്തതും കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതും.
0: യെസ്, എന്ത്? ഹൗദുൽ കൗസർ. നമ്മൾ ഹൗദുൽ കൗസറിന് വേണ്ടി പ്രാർത്ഥിക്കണം എപ്പോഴാ? അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് അല്ലേ. റസൂലിന് വേണ്ടിയിട്ടുള്ള നമ്മൾ സ്വലാത്ത് ചൊല്ലുമ്പോൾ, അതുപോലെ തന്നെ നമുക്ക് നാളെ ഹൗദുൽ കൗസർ തരണേ എന്നുള്ള ഒരു പ്രാർത്ഥന നമ്മുടെ മനസ്സിൽ വരണം. പിന്നെ അതുപോലെ റസൂലിന് കൊടുക്കുന്ന പ്രത്യേക പദവിക്ക് വേണ്ടിയിട്ട് ബാങ്കിന് ശേഷമുള്ള പ്രാർത്ഥനയിൽ അല്ലേ നമ്മൾ പറയും, അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി ത്താമ വസ്സലാത്തുൽ ഖായിമ ആത്തി മുഹമ്മദിൽ വസീല വൽ ഫദീല. എന്താണ് ആ ഫദീല? വദറജത റഫീഅ വബഅസു മഖാമ മഹ്മൂദൻ അല്ലദി വഅത്ത. റസൂലിന് നീ ആ മഖാമ മഹ്മൂദ് ഉന്നതമായ സ്ഥാനമുണ്ട്, അതുപോലെ തന്നെ വസീല ഫദീല സ്ഥാനം. ഫദീല എന്ന് പറയുമ്പോൾ അതിലൊക്കെ എന്ത് പറഞ്ഞു, നബിക്ക് പ്രത്യേകമായ പദവി അള്ളാഹു നാളെ പരലോകത്ത് കൊടുക്കുന്നത്, അത് റസൂലിന് കൊടുക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് എന്ത് കിട്ടും? ആ റസൂലിൻ്റെ പ്രത്യേക ശുപാർശ ഉണ്ടാവും. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഓരോ പ്രാർത്ഥനയാണെങ്കിലും അതിൻ്റെയൊക്കെ പിന്നിൽ നമുക്കൊരു പ്രചോദനം നൽകുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇൻഷാല്ലാ. അപ്പോൾ ഇന്നത്തെ ഒരു ലൈവില് നമ്മൾ ഏകദേശം സമയവിടെ അവസാനിക്കുകയാണ്. കുറേ ആളുകളുടെ മെസ്സേജ് ആസിയ ഉഷാറായി അവതരിപ്പിച്ചു കേട്ടോ എന്നാണ്. സാജിദ ഷൗക്കത്ത്, ജമീല വി പി കാളിക്ക, വെരി ഗുഡ്. സാദിഖ് കിങ്സ് ബേക്കറിയിൽ നിന്നും, ആരാണ് സാദിഖ് അറിയോ? ഗ്രീൻവാലിൽ പഠിക്കുന്ന ഓരോ ചിത്രശലഭങ്ങൾക്കും 1000 പൂച്ചെണ്ടുകൾ. എല്ലാവർക്കും ഇതുപോലുള്ള പ്രോഗ്രാം അവതരിപ്പിക്കാൻ കഴിയട്ടെ. ഡൽഹിയിലേക്കുള്ള 100 പൂച്ചെണ്ടുകൾ അധികം നൽകുന്നു. അപ്പോൾ അത് വേറെ തന്നെ മെസ്സേജ്. അപ്പോൾ അത് സുബൈദക്കുള്ളതാണ് അല്ലേ. കുട്ടികളുടെ പരിപാടികളൊക്കെ ഉഷാറായി മാഷാല്ലാഹ്. അപ്പോൾ ഇന്നത്തെ ലൈവിൻ്റെ അവസാന നിമിഷത്തിൽ ഇനി ഏതെങ്കിലും വോയിസ് മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക്. സമയം 54 അല്ലേ. ഓക്കെ, പിന്നെ എന്താണ് ഇനി വേറെ മറ്റു ആശയം? ഹൗദുൽ കൗസറിനെ കുറിച്ച് പറഞ്ഞു, തൗഹീദിനെ കുറിച്ച് പറഞ്ഞു. തൗഹീദിനെ കുറിച്ച് പറഞ്ഞതിൽ നിങ്ങളുടെ നമ്മുടെ നാട്ടിലുള്ളൊരു അവസ്ഥയെക്കുറിച്ച് എന്തായിരിക്കും? നാട്ടിലെല്ലാവർക്കും തൗഹീദിനെ കുറിച്ച് പറയുമ്പോൾ ഇസക്ക് കുറേ കാര്യം പറയണ്ടാവും അല്ലേ. ഇസൻ്റെ നാട്ടിൽ തൗഹീദി മുന്നേറ്റം ഉണ്ടാവുന്നതും അതിൻ്റെ പ്രവർത്തനങ്ങളും, എന്നാൽ അല്ലാതെ കുടുംബത്തിൽ കുറേ ആളുകൾ അതല്ലാത്ത ആളുകൾ ഉണ്ടാവില്ലേ അല്ലേ? എന്താണ് അതിനെ കുറിച്ച് പറയാം? ഈ തൗഹീദ് ആദർശത്തിലേക്ക് വന്ന ആളുകൾ കുടുംബത്തിലെല്ലാവരും, ഇസന്റെ കുടുംബത്തിലെല്ലാവരെയും ആദർശത്തിൽ വന്ന ആളുകളാണോ? അല്ല. പിന്നെ മറ്റ് ഇപ്പോൾ കഴിഞ്ഞ നബിദിനത്തിൻ്റെ അടുക്ക് കഴിഞ്ഞു, നബിദിനത്തിൽ നാട്ടിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു അവസ്ഥ?
3: ഡാൻസ്, പാട്ട്,
0: അതൊക്കെ കുടുംബത്തിലെ കുറെ ആളുകൾ കഴിക്കുമ്പോ ഇസക്ക് എന്ത് തോന്നി? വന്നു ചില കുട്ടികൾക്ക് തോന്നും, ഷേ നമുക്ക് ഇതില്ലല്ലോ, ഞാനും ഇതിലൊന്ന് പോയി പങ്കെടുത്തെങ്കിൽ. അതായിരിക്കാം തോന്നുക ആയിസിയ. ഇപ്പൊ നബിദിനത്തിന്റെ പ്രോഗ്രാമുകൾ ഇങ്ങനെ കാണുമ്പോൾ, അതിന്റെ വിശേഷങ്ങളും അതിന്റെ അലങ്കാരങ്ങളൊക്കെ കാണുമ്പോൾ, ഓ എനിക്കത് ഉണ്ടായിരുന്നെങ്കിൽ. അതായിരിക്കാം തോന്നുക. ഇത് തെറ്റാണെന്ന് അറിയാത്ത ആൾക്ക് അല്ലേ ആസിയ, തെറ്റാന്ന് അറിയാത്ത ആളുകൾക്കേ തോന്നുള്ളൂ. തെറ്റാന്ന് അറിയുന്ന ആളുകൾക്ക് എന്താ തോന്നുക അതിനോട്? ഏഷ് എന്തൊരു മോശമാണ് ഇവർ ചെയ്യണത്, ഇത് ഒരിക്കലും കൂലിയിട്ടാത്ത കാര്യമാണല്ലോ എന്ന് ഒരു മനസ്സും. അത് ചെയ്യാതിരിക്കാൻ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞു കൊടുക്കാനൊക്കെ ഉള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടാവില്ലേ? യെസ്. അപ്പം ആ തോന്നലാണ് നമ്മുടെ പ്രബോധനം, അതാണ് നമ്മുടെ ദാഴ്വത്ത്. ഓക്കെ, അങ്ങനെ ദാഴ്വത്ത് നമ്മുടെ നാട്ടിൽ നമ്മൾ പോയിട്ട് നമ്മുടെ കുടുംബത്തിലും നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? അങ്ങനെ ദൈവത്ത് നടത്താൻ പറ്റണം. അതിന് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് എന്താ വേണ്ടത് ദൈവത്ത് നടത്താൻ? അറിവ്, നോളജ് വേണ്ടേ? സുബൈദ, നമുക്കൊരാളോട് ഒരു കാര്യം പറഞ്ഞു കൊടുക്കണമെങ്കിൽ നോളജ് വേണ്ടേ? ആ നോളജ് എവിടുന്നാ കിട്ടുക? ഖുർആനിൽ നിന്ന്, ഹദീസിൽ നിന്നും. അപ്പൊ ഖുർആനും ഹദീസും ഒരാൾ പഠിച്ചാൽ ആ നോളജിന്റെ വെളിച്ചത്തിൽ ഖുർആനും ഹദീസിൽ ഇല്ലാത്ത കുറെ ഇരുട്ടിന്റെ കുറെ കാട്ടിക്കൂട്ടലുകളൊക്കെ ഇല്ലാതെയാവും. അതാണ് ബിദഅത്തുകൾ. ഇസ്ലാമിൽ ഇല്ലാത്തതൊക്കെ ഇസ്ലാമിൻ്റെ വെളിച്ചം കൊണ്ട് ഇല്ലാതെയായി മാറും. അപ്പോൾ ഒരാൾക്ക് പഠിക്കാൻ പറ്റണം ഇൻഷാല്ലാഹ്. ഇന്നത്തെ ലൈവ് നമ്മളിപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇൻഷാല്ലാഹ്. മറ്റൊരു ദിവസം നമുക്ക് വീണ്ടും. ഇന്ന് ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിങ്ങളുടെ ലൈവിൽ ഉണ്ടായിരുന്ന, ഇതുവരെയും ഉണ്ടായിരുന്ന മക്കൾ ഇസ, അതുപോലെ സുബൈദ, ആസിയ. അപ്പോൾ ഇൻഷാല്ലാഹ് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

നല്ല പാട്ടിൻ്റെ വസന്തകാലം. പീസ് റേഡിയോ സ്വരം. വാദ്യോപകരണങ്ങളില്ലാതെ, കാതടപ്പിക്കുന്ന ശബ്ദഘോഷമില്ലാതെ, സ്വരശുദ്ധിയോടെ കേൾക്കാവുന്ന നല്ല പാട്ടുകളുടെ മികച്ച ശ്രേണിയുമായി പീസ് റേഡിയോ സ്വരം.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ ഓർമ്മ. കെ ഉമർ മൗലവി രചിച്ച ഓർമ്മകളുടെ തീരത്ത് എന്ന വിഖ്യാത ഗ്രന്ഥത്തിൽ നിന്നും ഏതാനും ഭാഗങ്ങൾ വായിച്ചു കേൾപ്പിക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ളയുമായി ബന്ധപ്പെട്ട ഭാഗം നമുക്ക് മുൻപിൽ വായിക്കുന്നു മുബാറക് ബിൻ ഉമർ, ഒപ്പം ജാബിർ ചാലിയം.
1: ഷെയ്ഖ് അബ്ദുൽ അസീസ് ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു ബാസ് റഹിമഹുള്ള, ലോകപ്രശസ്ത പണ്ഡിതൻ, സൗദി അറേബ്യയുടെ മതപ്രബോധന വകുപ്പിന്റെ തലവൻ, ഗ്രാൻഡ് മുഫ്തി, രാജകൊട്ടാരത്തിൽ ബഹുമാനപൂർവ്വം പരിഗണിക്കപ്പെടുന്ന മഹത് വ്യക്തിത്വം, സർവോപരി മനുഷ്യസ്നേഹി. അദ്ദേഹത്തെ വാഴ്ത്തിയാൽ എനിക്ക് പൂതി തീരുകയില്ല. അത്ര വലിയ ജ്ഞാനിയും സ്വഭാവ ശ്രേഷ്ഠനും വിനയാന്വിതനുമായ മഹാപുരുഷനായിരുന്നു ഇബ്നു ബാസ് റഹിമഹുള്ള. 1999 മെയ് മാസത്തിൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. 1955 ഞാൻ ആദ്യമായി ഹജ്ജിനു പോയത്. ശേഷം ഉപരിപഠനാർത്ഥം അവിടെ കൂടി. ഈ വിവരങ്ങൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. എന്റെ ആദ്യ ഹജ്ജ് വേളയിൽ തന്നെ മക്കത്ത് വെച്ച് അബ്ദുറൌഫ് മൗലവി മുഖേന ഞാൻ ഷെയ്ഖിനെ പരിചയപ്പെട്ടു. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഷെയ്ഖ് ഇബ്നു ബാസ് റിയാദ് കുല്യത്തു ഷറായിയിലെ അധ്യാപകനായിരുന്നു. റിയാദിലെ ഏറ്റവും വലിയ പള്ളിയിലെ ഇമാമും ഇദ്ദേഹം തന്നെ. അവിടെ നടക്കുന്ന ഔദ്യോഗിക ദർസിന്റെ നായകനുമാണ്. ഞങ്ങളുടെ ബന്ധത്തിനു 4 പതിറ്റാണ്ടുകളിലേറെ പഴക്കമുണ്ട്. ഞാൻ മക്കയിൽ ആദ്യമായി എത്തിയ കാലം, ഹജ്ജിൻ്റെ അടുത്തൊരു ദിവസം, ഹറമിൽ മഗ്രിബ് നമസ്കാരാനന്തരം പല ഭാഗങ്ങളിലായി പലരും ക്ലാസ് നടത്തുന്നതായി കണ്ടു. അവിടെ അല്പം തങ്ങി. പഠനാർഹമായിരുന്നു ആ പ്രസംഗം, മനസ്സിൽ തറക്കുന്ന ഉപദേശങ്ങൾ. ഉഷാ ബാങ്കു ഉയർന്നപ്പോൾ പ്രഭാഷണം നിർത്തി. വളരെ ഗുണവും രുചിയുമുള്ള ഒരു പാനീയം കുടിച്ച് ആസ്വദിക്കുമ്പോൾ പെട്ടെന്ന് പാത്രം ഒഴിഞ്ഞതുപോലെയുള്ള നിരാശയുണ്ടായി. അദ്ദേഹത്തെ പരിചയപ്പെടണമെന്ന മോഹം. സന്ദർശകരുടെ തിരക്കൊഴിഞ്ഞ തക്കം നോക്കി അടുത്തു ചെന്ന് സലാം പറഞ്ഞു. സലാം മടക്കിയിട്ട് ആരാണിത്, പരിചയമില്ലാത്ത ശബ്ദമാണല്ലോ എന്നു പറഞ്ഞു പരിചയപ്പെട്ടു. എന്റെ സംസാരത്തിലെ അക്ഷരസ്ഫുടതയും അറബി വ്യാകരണ നിയമങ്ങളോട് യോജിപ്പുള്ള സംസാരവും അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായെന്ന് പറഞ്ഞു. എനിക്കും സഅദുദ്ദീൻ മൗലവിക്കും ടെസ്റ്റും ഇന്റർവ്യൂ ഒന്നുമില്ലാതെ കോളേജിൽ പ്രവേശനം ലഭിക്കാനിടയായത് ഇബ്നു ബാസിന്റെ ശുപാർശയുടെ ബലത്തിലായിരുന്നു എന്ന് അബ്ദുറൌഫ് മൗലവിയിൽ നിന്നും പിന്നീട് അറിഞ്ഞു. 13 വയസ്സിൽ മസൂരി രോഗം ബാധിച്ച് കണ്ണുകൾ രണ്ടും നഷ്ടപ്പെട്ടതായിരുന്നു. പക്ഷേ കണ്ണുള്ളതിനേക്കാൾ കഴിവും ശക്തിയും അള്ളാഹു ഇബ്നു ബാസിന്റെ മനസ്സിനു നൽകി. ഒരു അനുഭവം പറയാം. അദ്ദേഹത്തെ പരിചയപ്പെടുകയും സംസാരിക്കുകയും ചെയ്ത ശേഷം കോളേജിൽ അഡ്മിഷനായി. ഞാൻ ആദ്യത്തെ വെക്കേഷനിൽ നാട്ടിൽ വന്നു. ഇതിനിടയിൽ ഒരിക്കൽ കൂടി അദ്ദേഹത്തെ കണ്ടു എന്നാണ് ഓർമ്മ. ഹ്രസ്വമായ കാണൽ. നാട്ടിൽ വന്ന് മാസങ്ങൾക്ക് ശേഷം ഞാൻ ജിദ്ദയിൽ തിരിച്ചെത്തി. മക്കയിൽ വന്നു. തവാഫ് കഴിഞ്ഞു. അപ്പോൾ ഹറമിൻ്റെ ഒരു ഭാഗത്ത് ഇബ്നു ബാസിന്റെ ക്ലാസ് നടക്കുന്നു. സന്തോഷമായി. അതിൽ സംബന്ധിച്ചു. ക്ലാസ് കഴിഞ്ഞപ്പോൾ ആളുകൾ സലാം പറഞ്ഞും സ്നേഹം പങ്കിട്ടും അദ്ദേഹത്തിന്റെ ചുറ്റും കൂടിയിരിക്കുകയാണ്. അങ്ങോട്ടെടുക്കാൻ ഒരു പഴുതുമില്ല. ഞാൻ ദൂരെ നിന്ന് ഉറക്കെ സലാം പറഞ്ഞു. ആ സ്നേഹവലയത്തിന്റെ ശബ്ദക്കൂട്ടത്തിൽ നിന്നും അദ്ദേഹം ഉറക്കെ എനിക്ക് സലാം അടക്കുകയും അഹലൻ യാ ഷെയ്ഖ് ഉമർ എന്ന് പറയുകയും ചെയ്തുകൊണ്ട് ഹസ്തദാനത്തിനായി കൈനീട്ടി. അപ്പോൾ ആളുകൾ ഒഴിഞ്ഞു തന്നു. ഞാൻ മുന്നോട്ടടുത്തു ചെന്ന് കൈപിടിച്ചു. അത്ഭുതം കൊണ്ടും ആനന്ദം കൊണ്ടും ഞാൻ കുഴഞ്ഞുപോയി. ഇതായിരുന്നു ഇബ്നു ബാസിന് അള്ളാഹു കനിഞ്ഞു നൽകിയ ഗ്രാഹ്യശക്തി.
2: ഫത്വകൾക്കായി വ്യക്തികളും സംഘടനകളും, പ്രത്യേകിച്ച് കൊട്ടാരത്തിൽ നിന്നും അദ്ദേഹത്തെ സമീപിക്കും. ഖുർആനും ഹദീസും തെളിവായി രേഖപ്പെടുത്തിയും ബൃഹത്തായ തഫ്സീർ ഗ്രന്ഥങ്ങളിൽ നിന്നും മറ്റും ഉദ്ധരിച്ച് വിശദീകരണങ്ങൾ ഉദ്ധരിച്ച് പേജ് നമ്പർ വരെ പറഞ്ഞുകൊടുത്ത് സെക്രട്ടറിമാരെ കൊണ്ട് മറുപടികൾ തയ്യാറാക്കും. രണ്ട് കണ്ണിനും കാഴ്ചയുള്ളവർ തന്നെ ഇത്തരം ഘട്ടങ്ങളിൽ കിതാബുകൾ മാറി മാറി റഫർ ചെയ്ത് കുറിപ്പെടുത്ത ശേഷമേ ഫത്വ തയ്യാറാക്കുകയുള്ളൂ. അങ്ങനെ ചെയ്യാനേ ആർക്കും കഴിയൂ. പക്ഷേ മഹാനവറുകളുടെ മനസ്സിൻ്റെ കണ്ണാടിയിൽ ആവശ്യമനുസരിച്ച് ഇതെല്ലാം അപ്പോഴപ്പോൾ വന്നുകൊണ്ടിരിക്കും. കമ്പ്യൂട്ടറിൽ ബട്ടൺ അമർത്തി കാത്തിരിക്കുന്നതിനേക്കാൾ വേഗത്തിൽ എന്ന് പറഞ്ഞാൽ അതിൽ ഒരതിശയോക്തിയുമില്ല. ഇബ്നു ബാസിന്റെ ഫത്വകൾ അറേബ്യൻ ഭരണകൂടത്തിൽ മാത്രമല്ല ലോകമെമ്പാടുമുള്ള പണ്ഡിത സദസ്സുകളിലും പ്രത്യേകം പരിഗണിക്കപ്പെടുന്നവയാണ്. ഷെയ്ഖിന് അന്ധത ബാധിച്ച ബാല്യകാലം. അന്ന് സൗദിയിൽ ഗ്രാൻഡ് മുഫ്തി ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഇബ്രാഹിം ആലു ഷെയ്ഖ് എന്ന മഹാപണ്ഡിതനായിരുന്നു. ഇബ്നു ബാസ് ഒരിക്കൽ അദ്ദേഹത്തെ സന്ദർശിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു വിദ്യാർത്ഥിയായി സ്വീകരിക്കണമെന്ന് അപേക്ഷിച്ചു. ഖുർആൻ മനഃപ്പാഠമാക്കിയിട്ടുണ്ടോ എന്ന് ഷെയ്ഖ് ആലു ഷെയ്ഖ് ചോദിച്ചു. ഇല്ല, എങ്കിൽ അത് പൂർത്തിയാക്കി വരിക എന്ന് പറഞ്ഞ് മടക്കി അയച്ചു. 3 മാസം കൊണ്ട് ഖുർആൻ മുഴുവനും അന്ധനായ ബാലൻ മനഃപ്പാഠമാക്കി ഷെയ്ഖിൻ്റെ അടുക്കൽ തിരിച്ചെത്തി. ഷെയ്ഖിൻ്റെ ഓമന ശിഷ്യനായി. പരീക്ഷയും സർട്ടിഫിക്കറ്റും ഇല്ലാത്ത പഠനം. ഖുർആൻ മനഃപ്പാഠമാക്കിയതിൻ്റെ ബർക്കത്തായിരിക്കാം ഒരിക്കൽ ഒരു വിഷയം കേട്ടാൽ അത് മനസ്സിൽ പതിയും. പിന്നീട് ഇന്ന കിതാബിൽ ഇന്ന പേജിൽ ഇന്നതുപോലെയുണ്ട് എന്ന് കൃത്യമായി പറയാൻ നിഷ്പ്രയാസം സാധിക്കുന്ന നിലയിലേക്ക് അദ്ദേഹത്തിൻ്റെ പഠനവും ജ്ഞാനവും ഉയരുകയായിരുന്നു. അള്ളാഹുവിൻ്റെ ഒരു വിശേഷാൽ അനുഗ്രഹം. ഷെയ്ഖ് ഏറ്റവും വലിയ പണ്ഡിതനായി ലോകത്ത് അംഗീകരിക്കപ്പെട്ടു. പദവികൾ അദ്ദേഹത്തെ തേടിയെത്തുകയായിരുന്നു. ഒടുവിൽ തൻ്റെ ഗുരുനാഥൻ ഇരുന്ന വിശിഷ്ടമായ കസേരയിൽ അദ്ദേഹം എത്തിച്ചേർന്നു. സൗദിയിലെ ഗ്രാൻഡ് മുഫ്തി, ദാറുലിഫ്താഹിൻ്റെ ചെയർമാൻ, ലോകത്ത് അനേകം രാഷ്ട്രങ്ങളിലേക്ക് പ്രബോധകരെ സൗദി സർക്കാരിൻ്റെ ശമ്പളത്തിൽ നിയമിച്ചയക്കാറുണ്ട്. ഈ നിയമനങ്ങളെല്ലാം ഇബ്നു ബാസിൻ്റെ കയ്യൊപ്പിലാണ് നടപ്പാക്കുന്നത്. എനിക്കും ഈ അവസരം ലഭിച്ചിട്ടുണ്ട്. കേരളത്തിൽ പ്രബോധകനായി കുറേ വർഷങ്ങൾ ഞാൻ നിയമിക്കപ്പെട്ടു. 70 വയസ്സാണ് അതിൻ്റെ കാലാവധി. അതുവരെ ഞാൻ ആ സ്ഥാനത്ത് തുടർന്നു. വർഷം തോറും ഹജ്ജ് വേളയിൽ എനിക്ക് ടിക്കറ്റ് അയച്ചു കിട്ടും. അവിടെ ചെന്ന് മലയാളികളായ ഹജിമാർക്ക് ഉപദേശം നൽകാനും സേവനം ചെയ്യാനുമാണിത്. ഈ നിയമനം മുഖേന സ്ഥിരമായി ലഭിച്ചു പോകുന്ന പ്രതിഫലമാണ് എൻ്റെ പ്രവർത്തനങ്ങൾക്കും ജീവിതാവശ്യങ്ങൾക്കും തുണയായിരുന്നത്. ദാരിദ്ര്യം എൻ്റെ കുടുംബത്തിൽ നിന്ന് പൂർണ്ണമായി വിട്ടൊഴിയാനും ഇത് സഹായകമായി. അള്ളാഹുവിൻ്റെ അനുഗ്രഹം. ഇബ്നു ബാസിൻ്റെ സ്നേഹപൂർവമായ ഔദാര്യം. എന്തുകൊണ്ടെന്നറിയില്ല, എന്നെ അദ്ദേഹം വല്ലാതെ സ്നേഹിച്ചിരുന്നു. കേരളത്തിൽ നിന്നും അദ്ദേഹത്തെ ആര് സന്ദർശിച്ചാലും അവരോട് ഷെയ്ഖ് ഉമർ അഹമ്മദ് മലൈവാരിയെ അറിയുമോ എന്ന് ചോദിക്കും. ഞാനുമായി നല്ല അടുപ്പമുള്ളവർ അതിനൊത്ത മറുപടി പറയും. അവരെ പ്രത്യേകം അദ്ദേഹം പരിഗണിക്കും. ചിലരെ സൽക്കരിക്കും. എനിക്ക് സലാം പറയാൻ അവരോട് വസിയത്ത് ചെയ്യും. നാട്ടിലുള്ളപ്പോൾ ഇത്തരം അനുഭവങ്ങൾ ഒട്ടേറെ ഉണ്ടായിട്ടുണ്ട്. എന്നോടുള്ള അദ്ദേഹത്തിൻ്റെ മനോഭാവം കണ്ടറിഞ്ഞവരും കേട്ടറിഞ്ഞവരുമായി സലഫി സുഹൃത്തുക്കളും സ്ഥാപനങ്ങളുടെ ഭാരവാഹികളും സൗദിയിലേക്ക് വിവിധങ്ങളായ ദീനി ആവശ്യങ്ങൾക്ക് സഹായം തേടി യാത്രയാകുമ്പോൾ എന്നെ സമീപിക്കുക പതിവാണ്. ഇബ്നു ബാസിന് ഒരു കത്ത് വേണം. ചിലർക്ക് പരിചയപ്പെടുത്തിയാൽ മതി. ചിലർക്ക് ശുപാർശ ചെയ്യുന്ന കത്തായിരിക്കണം. ഉത്തമബോധ്യമുള്ളവർക്ക് ഞാൻ കത്ത് കൊടുക്കും. ഇങ്ങനെ ഷെയ്ഖവറുകൾക്ക് ഞാൻ നൽകിയ എണ്ണമറ്റ കത്തുകളിൽ ഒട്ടും പരിഗണിക്കപ്പെടാതെ പോയത് ഒന്നുമില്ലെന്നാണ് എൻ്റെ അറിവ്. പോയവർ മടങ്ങിയെത്തിയാൽ എന്നെ കാണാൻ വരും. ഏറെ സന്തോഷത്തോടെയാണ് അവർ തങ്ങളുടെ അനുഭവങ്ങൾ വിവരിക്കുക. അദ്ദേഹത്തെ സമീപിക്കുന്ന വിഷയത്തിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെട്ടാൽ അവിടെ നിന്നുള്ള സഹായത്തിനു പുറമെ അദ്ദേഹത്തിൻ്റെ ഒരു പൊതുവായ ശുപാർശക്കത്ത് ഒപ്പിട്ടു കൊടുക്കും. സൗദി അറേബ്യയിലെ ഏത് ഉന്നത കേന്ദ്രങ്ങളിലും കുബേരന്മാർക്കിടയിലും ആ ശുപാർശ മാന്യമായി പരിഗണിക്കപ്പെടും. എന്നാൽ 45 വർഷത്തെ നീണ്ട സൗഹൃദത്തിനിടയിൽ വ്യക്തിപരമായ ഒരു സഹായവും ഞാൻ അദ്ദേഹത്തിൽ നിന്നും ആവശ്യപ്പെട്ടിട്ടില്ല. കത്തുമുഖേനയും നേരിൽ കണ്ടപ്പോഴും അത് ഞാൻ കാത്തുസൂക്ഷിച്ചു. പക്ഷേ അദ്ദേഹം എൻ്റെ പ്രവർത്തനങ്ങൾ അന്വേഷിച്ചറിയും. ഇടക്ക് എന്നെ സഹായിക്കും. ചിലപ്പോൾ പണം നേരിട്ട് അയച്ചു തരും. ചിലപ്പോൾ വിശ്വസ്തരായാരുടെയെങ്കിലും പക്കൽ കൊടുത്തയക്കും. നേരിൽ കാണുന്ന സന്ദർഭങ്ങളിൽ കയ്യിൽ തരും. ഇങ്ങനെ എന്നെ സഹായിച്ചിട്ടുള്ള എല്ലാ സന്ദർഭങ്ങളിലും കത്തിലൂടെയും നേരിട്ടും 3-ാമൻ വഴിക്കായാലും ഒരു വാചകം അദ്ദേഹം ഒഴിവാക്കാറുണ്ടായിരുന്നില്ല. ഇത് സ്വീകരിക്കുവാൻ അപേക്ഷിക്കുന്നു. മഹാന്മാരെ കൊണ്ടല്ലാതെ ഇത് കഴിയുകയില്ല. മഹാന്മാരിൽ മഹാനായിരുന്നു ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ.
0: മാഷാ ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ ഓർമ്മ. മർഹൂം കെ ഉമർ മൗലവി രചിച്ച ഓർമ്മകളുടെ തീരത്ത് എന്ന വിഖ്യാത ഗ്രന്ഥത്തിൽ നിന്നും ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലയുമായി ബന്ധപ്പെട്ട ഭാഗം നമുക്ക് മുൻപിൽ വായിച്ചു കേൾപ്പിച്ചത് മുബാറക് ബിൻ ഉമർ, ഒപ്പം ജാബിർ ചാലിയം.

0: നമുക്കൊരു വളരെ അർത്ഥ ഗാംഭീര്യമുള്ള ആശയം ഉൾക്കൊള്ളുന്ന ഒരു കഥയാണ്. ഇബ്നു അബിദ്ദുന്യ അദ്ദേഹത്തിൻ്റെ മഖാസിദു ഷയാത്തീൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇങ്ങനെ വായിച്ചതാണ്. പക്ഷെ അതിൽ നമുക്ക് പിന്നെ ചിന്തിക്കാൻ കുറച്ച് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് നമുക്കതൊന്നും ഇവിടെ പങ്കുവെക്കാമെന്ന് പറയാം. ഒരു മനുഷ്യൻ, അദ്ദേഹം നല്ല അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്ന നല്ലൊരു മനുഷ്യൻ, ഒരു മുവഹ്ഹിദ്, അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ആയിടെയായി ആളുകൾ ഒരു മരത്തെ ആരാധിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ മരം അതിനു ചുറ്റും പിന്നെ ബർക്കത്തെടുക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു സംഭവം കണ്ടെത്തി അദ്ദേഹത്തെ തീരെ ക്ഷമിക്കാൻ കഴിഞ്ഞില്ല. വേഗം ആ മരം മുറിച്ചിടണം എന്നുള്ള തീരുമാനിക്കുകയാണ്. അപ്പം ആ മരം അവിടെ നിന്നാണ് നശിപ്പിച്ച് കളഞ്ഞാൽ പിന്നെ അതിൻ്റെ പിന്നാലെ ആളുകൾ ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടി അദ്ദേഹം പുറപ്പെടുകയാണ്. കാരണം ഷിർക്കിനോടുള്ള സ്വാഭാവികത്വം അങ്ങനെ ആയിരിക്കുമല്ലോ. അവരും അങ്ങനെ പുറപ്പെടുന്ന സമയത്ത് വഴിയിൽ വെച്ച് മനുഷ്യൻ്റെ രൂപത്തിൽ പിശാജ് അദ്ദേഹത്തെ കണ്ടു എന്നാണ്.
1: ഈ മുറിക്കാൻ പോകുന്ന സമയത്ത്
0: അദ്ദേഹത്തെ കണ്ടിട്ട് അദ്ദേഹത്തോട് എങ്ങോട്ടാ പോകുന്നു ചോദിക്കുന്നു. അപ്പം പറയുന്നു, ഇങ്ങനെ ഒരു മരം ഉണ്ട്, അത് മുറിച്ച് കളഞ്ഞേ പറ്റുള്ളൂ, ആളുകളൊക്കെ വഴികേടിലേക്ക് പോവുകയാണല്ലോ. അപ്പോൾ അയാൾ, പിശാജ്, അദ്ദേഹത്തെ ഇങ്ങനെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അതിൻ്റെ ആവശ്യം? അങ്ങനെ ആളുകൾ എന്തോ ചെയ്തോട്ടെ, നിങ്ങൾക്ക് നിങ്ങളതനുസരിച്ച് പോയാൽ പോരെ, നിങ്ങളെ ബുദ്ധിമുട്ടണം എന്തിനാണ്, വെറുതെ പ്രശ്നം ഉണ്ടാക്കണം എന്തിനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അപ്പോഴൊന്നും ഇദ്ദേഹം പിടികൊടുക്കുന്നില്ല. കുറേ പറഞ്ഞ് അവസാനം അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ ദീനാർ തരാം, ഓരോ ദിവസവും 2 ദീനാർ തരാം, എന്നാലെങ്കിലും നിങ്ങളൊന്നും മുറിക്കാതിരിക്കൂ,
1: ഒഴിവാക്കാൻ വേണ്ടി.
0: ആ ഒഴിവാക്കാൻ. അപ്പോൾ അയാൾ വേഗം എന്ത് ചെയ്തു, പിന്നെ വേഗം അവിടുന്ന് എന്ത് ചെയ്തു, അത് ആ ഒരു മരം പിന്നെ മുറിക്കാനുള്ള ചിന്തയിലേക്ക് അദ്ദേഹം അതിന് ഇറങ്ങിപ്പോടും. വീണ്ടും പിശാജ് അദ്ദേഹത്തെ തടയണം. എന്നിട്ട് പറഞ്ഞു, 2 ദീനാർ തരാം. അപ്പോൾ 2 ദീനാർ എങ്ങനെ കിട്ടും ചോദിക്കുന്നു. എങ്ങനെ കിട്ടും ചോദിച്ചപ്പോൾ, ഞാൻ തരും, നിങ്ങളുടെ തലയിണക്ക് അടിയിൽ എല്ലാ ദിവസവും 2 ദീനാർ കിട്ടും എന്ന് പറഞ്ഞു, കാണാൻ പറ്റും പറഞ്ഞു. അപ്പോൾ അയാൾ ആ പണത്തിൽ പ്രലോഭിതനായി പിന്തിരിഞ്ഞു പോകുന്നു. പിറ്റത്തെ ദിവസം അദ്ദേഹത്തിന് പറഞ്ഞ പോലെ 2 ദീനാർ കിട്ടി. പിറ്റത്തെ ദിവസം കിട്ടി, പക്ഷേ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ അതില്ലാതെയായി,
1: പൈസ കിട്ടാതെയായി.
0: അദ്ദേഹത്തിന് ദേഷ്യം വന്നു. ദേഷ്യം വന്നിട്ട് വേഗം അവിടുന്ന് അദ്ദേഹം പുറത്തിറങ്ങുകയാണ്. പുറത്തിറങ്ങിയിട്ട് ആ മരം മുറിച്ചേ മതിയാവും എന്ന താല്പര്യത്തിൽ അദ്ദേഹം പുറത്തിറങ്ങിയിട്ട് പോകുമ്പം അതേ വഴിയിൽ വെച്ചിട്ട് പിശാജ് വീണ്ടും കാണുന്നു. എങ്ങോട്ടാ പോകുന്നത്? ആ മരം മുറിക്കാനാണ് പോകുന്നത്. നിങ്ങൾ പറഞ്ഞ പണം ഇവിടെ പിന്നെ കിട്ടിയില്ലല്ലോ.
1: ഇല്ല,
0: പണം കിട്ടിയിട്ടില്ല, എനിക്ക് ഞാൻ മരം മുറിച്ചേ പറ്റൂ. അപ്പോൾ പിശാജ് പറഞ്ഞു, ഇല്ല, നിങ്ങൾക്കത് മരം മുറിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട് കഴിയില്ല? ഞാൻ മുറിക്കും.
1: തർക്കായി
0: പിശാജ് അയാളെ പിടിച്ച് തള്ളിയിട്ടു, അദ്ദേഹത്തെ കൊല്ലാനാക്കുന്ന രൂപത്തിലേക്ക് പിന്നെ ഉപദ്രവിച്ചു. അവസാനം പിന്നെ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇപ്പം, അന്ന് എന്നെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ഇപ്പം അങ്ങനെ ചെയ്യാൻ കാരണം തന്നെ
1: ആദ്യം വന്ന സമയത്ത് തടുത്തില്ല.
0: ആ തടുത്തിട്ടില്ലല്ലോ. അപ്പോൾ ഈ ദേഹോപദ്രവം ഒന്നും നടത്തിയില്ല ആദ്യം. അപ്പോൾ എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പം, അല്ല, ഇപ്പം എനിക്ക് നിങ്ങളെ തടയാൻ കഴിയും, മുമ്പ് കഴിയില്ലായിരുന്നു, അതെന്തുകൊണ്ട്? അപ്പം അതിന് പിശാജ് പറഞ്ഞ മറുപടി, മുമ്പ് നിങ്ങൾ ആ മരം മുറിക്കാൻ വന്നത് അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടാണ്.
1: അതെ, ഇപ്പോൾ വന്ന്
0: നിങ്ങൾ ആ പണത്തിൻ്റെ പ്രീതിയിലാണ്, അത് കിട്ടാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് അതിൻ്റെ പേരിലുള്ള നിങ്ങളെ എനിക്ക് പെട്ടെന്ന് തടുത്ത് നിർത്താൻ എനിക്ക് കഴിയും എന്ന് പിശാജ് പറഞ്ഞു വന്നാണ്. പക്ഷെ ഇതൊരു കഥയാണെങ്കിലും, ഇങ്ങനെ മുമ്പ് പുസ്തകത്തിൽ വന്നതാണെങ്കിലും, പക്ഷെ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ എടുത്തു നോക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ദീനിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നിടത്തൊക്കെ ചില ആദ്യമുണ്ടായ നമ്മുടെ താല്പര്യങ്ങളൊക്കെ മറ്റു പല താല്പര്യങ്ങളിലേക്ക് പോയിട്ട് ലക്ഷ്യം മാറുന്നുണ്ട്. പ്രവർത്തനങ്ങൾ ഒന്നായിരിക്കാം,
1: അതെ അതെ,
0: പക്ഷെ ആ ലക്ഷ്യം മാറുമ്പോൾ രണ്ട് പ്രവർത്തനത്തിൻ്റെയും കാതൽ നഷ്ടപ്പെടും അല്ലേ, അതിൽ ഒന്നിൻ്റെ കാതൽ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണല്ലോ.
1: തീർച്ചയായിട്ടും അത് നമ്മൾ പോകുന്ന വഴി എന്തിന് എന്നറിയാത്ത ഒരവസ്ഥ വരിക,
0: അതെ,
1: അതുപോലെ തന്നെ ലക്ഷ്യം മറന്നു പോവുക, മാറിപ്പോവുക, അങ്ങനത്തെ കുറേ നമ്മുടെ ഒരുപാട് പിന്നെ അനുഭവങ്ങളിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ കുറേ ആളുകൾ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കാണാം നമുക്ക്. നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുന്നല്ല,
0: നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട കാര്യമാണ്.
1: നമ്മൾ തന്നെ പറയുകയാണെങ്കിൽ
0: നമ്മളെ ഏറ്റവും വലിയ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരലോകത്ത് സ്വർഗം കിട്ടുക എന്നുള്ളതാണ്. അതിന് ശേഷമാണല്ലോ ബാക്കി ദുനിയാവിലെ ലക്ഷ്യങ്ങളൊക്കെ. അപ്പം ആ ലക്ഷ്യത്തിന് തടസ്സമാവുന്ന അള്ളാഹുവിൻ്റെ വജഹ് എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് മറ്റു പല വജഹായി പോകുമ്പോണ്ടാവുന്ന പ്രശ്നങ്ങൾ,
1: അതെ, ലക്ഷ്യമറിയാതെ ഉള്ള സഞ്ചാരം ഒന്ന്, ലക്ഷ്യം മാറിപ്പോകുന്ന സഞ്ചാരം രണ്ട്. ലക്ഷ്യം അറിയാതെ ഇപ്പോൾ നമ്മൾ ഒരാളിപ്പോൾ ഒരു വണ്ടി കയറി, എവിടക്കാ കയറുന്നത്, എവിടക്കാന്ന് അറിയുന്നില്ല. അപ്പോൾ നേരത്തെ ഈ ഒരു കാര്യത്തിൽ തന്നെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു നല്ല കാര്യമൊക്കെ നല്ല വണ്ടിയാണ്, കുഷനും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു നല്ല ബസ്സിൽ കയറിയിരിക്കുന്നു. കയറിയിരുന്നപ്പം സ്വാഭാവികമായിട്ടും ബസ്സിൽ കണ്ടക്ടറൊന്ന് ചോദിക്കുന്നു, എവിടെ പോകണം, എവിടെ പോകണമെന്ന് തീരുമാനിച്ചില്ല, കുറച്ച് കഴിഞ്ഞിട്ട് പറയാം എന്ന് പറയുന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, തൽക്കാലങ്ങൾ പുറത്തിറങ്ങി വണ്ടി പോകാനായിട്ടുണ്ട് എന്ന് പറയാമല്ലോ. വണ്ടി അവർക്ക് കണ്ട സൗകര്യമുള്ള വണ്ടി കയറി എന്നതിനപ്പുറം ലക്ഷ്യമില്ലാത്തൊരവസ്ഥ വരിക, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഒന്ന് നമ്മുടെ കർമ്മങ്ങളൊക്കെയും ഫലവത്താകണമെങ്കിൽ കൃത്യമായും ഒരു ലക്ഷ്യം ഉണ്ടാവണം എന്നുള്ളതാണ്. ഇപ്പോൾ ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഭയങ്കര രണ്ട് ടീമുകൾ നന്നായി കളിച്ചുകൊണ്ടിരിക്കുന്നു, കളിച്ചുകൊണ്ടിരിക്കുന്ന ടീം അത്യാവശ്യം നല്ല കളിയാണ്, പക്ഷേ അത് അതിനെ നമ്മൾ കളിയെ വിലയിരുത്തൽ അവരുടെ പാസിങ്ങിലോ അല്ലെങ്കിൽ ഡിഫെൻഡിങ്ങിലോ ഒന്നുമല്ല, അവരുടെ ലക്ഷ്യം ഒരു ഗോളടിക്കുക, ആ ഗോൾ നേടുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നോക്കുമ്പോൾ അവിടെ പോസ്റ്റ് രണ്ടുമില്ല, രണ്ട് പോസ്റ്റും ഇല്ലാതെ കളിച്ചാലുണ്ടാകുന്ന അവസ്ഥ എന്താണോ, അതേപോലെ ലക്ഷ്യമില്ലാത്ത കളി, ലക്ഷ്യമില്ലാത്ത പ്രവർത്തനം, അതല്ലെങ്കിൽ ലക്ഷ്യം മാറിയിട്ടുള്ള സഞ്ചാരം,
0: ഈ രണ്ട് കാര്യമുള്ളത്. ഒന്ന് നിർദ്ദിഷ്ട ലക്ഷ്യം മാറിപ്പോകുന്നു, മറ്റൊന്ന് ഒരു ലക്ഷ്യമില്ലാതെ ജീവിക്കുന്നു.
1: ചില ആൾക്കാർ അങ്ങനെ ഉണ്ട്, എന്തെങ്കിലുമൊക്കെ ഒരു വർക്കൊക്കെ ചെയ്തിട്ട് എന്താ ചെയ്തുണ്ട്, എന്തെങ്കിലുമൊക്കെ ചെയ്യാം,
0: നന്നായിട്ട് അധ്വാനിക്കുന്നുണ്ടാവും, എന്താ ചെയ്യണം, എന്താ ഞാൻ ചെയ്യണം അറിയില്ല
1: അറിയില്ല. ഈ യാത്രയുടെ വിഷയത്തിൽ ഈ നാൽക്കവലയിൽ ഇരിക്കുന്ന ഒരാളോട് ഒരു പിന്നെ യാത്രികൻ അല്ലെങ്കിൽ ഒരു ഒരു പിന്നെ ഈ
0: സഞ്ചാരി
1: ആ ഒരു നാടോടി ചോദിക്കുന്നു, പിന്നെ ഈ റോഡ് എങ്ങോട്ടാ പോകണം,
0: ഈ റോഡുകളൊക്കെ എങ്ങോട്ടാ പോകുന്നത്,
1: അപ്പം നിങ്ങൾക്ക് എങ്ങോട്ടാ പോകണ്ടേ, അല്ല എനിക്കങ്ങനെ
0: അങ്ങനെയൊന്നുമില്ല, എങ്ങോട്ടാ പോകണമെന്ന് അറിയാം,
1: എന്നാൽ പിന്നെ നിങ്ങൾക്ക് എങ്ങോട്ടും പോകാം,
0: എങ്ങോട്ടും പോവാം
1: ആ എന്ന പോലെ ലക്ഷ്യമില്ലാത്ത ഒരു പ്രവർത്തനവും നമ്മുടെ മുമ്പിൽ ഉണ്ടാവരുത്, ഒന്ന്. രണ്ടാമത്തത്, നമ്മൾ ഏതൊരു ലക്ഷ്യമാണോ ആദ്യം കണ്ടത് അത് ശരിക്കും അതൊരു പോയിൻ്റാണ്, ആ പോയിൻറ്റിൽ നമുക്ക് നന്നായി എന്തുണ്ടാവും, അത് നന്മക്ക് വേണ്ടിയിട്ടുള്ളത്, നന്മക്ക് വേണ്ടി നമ്മൾ മുന്നിൽ കാണുന്ന ഒരു ലക്ഷ്യത്തിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അതിൽ നിന്നും മാറും. അപ്പോൾ ഈ ചാരിറ്റി വർക്കുകളൊക്കെ നമ്മൾ ചിന്തിച്ചാലറിയാം, നല്ലൊരു ലക്ഷ്യം മുന്നിൽ കണ്ടിട്ടായിരിക്കും അവർ ഇറങ്ങിയിട്ടുണ്ടാവുക, അത് പൂർത്തിയാകുന്നതോടുകൂടെയോ അതല്ലെങ്കിൽ അതിലേക്ക് കുറച്ച് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്, സഹകരിക്കപ്പെടുന്നുണ്ട് എന്ന് തോന്നുന്നതോടുകൂടെയോ പിന്നീട് അത് എന്ത് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകുന്ന അവസ്ഥ വരാറുണ്ട്. അവിടെയൊക്കെയും പൈശാചികമായിരിക്കുന്ന ഇടപെടലുകൾ ഉണ്ടാവാൻ സാധ്യത. ഇപ്പോൾ നേരത്തെ നിങ്ങൾ പറഞ്ഞ കഥയിൽ തന്നെ അതൊരു കഥയല്ല, സത്യത്തിൽ അതൊരു വലിയൊരു ഗുണപാഠമുള്ളൊരു ഒരു ഒരു പിന്നെ അനുഭവമാണ് നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കേണ്ട. കാരണം ആദ്യം അദ്ദേഹം പോകുന്നത് അള്ളാഹുക്ക് വേണ്ടിയാണ്, അവിടെ തടുത്താൽ നിൽക്കില്ല എന്നുള്ളത് ശൈത്താനും അറിയാം പിശാചിനറിയാം. അപ്പോൾ അവിടെ പ്രലോഭനങ്ങളും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവനെ എങ്ങനെയെങ്കിലും അരിക്കാക്കാൻ പറ്റുമോ എന്ന രൂപത്തിലാണ് അരിക്കാക്കി വെച്ചത്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം മാറി
0: മാറിയതോടുകൂടി പിന്നെ
1: കാര്യമെളുപ്പായി. അതെല്ലാം അങ്ങനെ തന്നെയാണ്. പിന്നെ ലക്ഷ്യങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്, ലക്ഷ്യങ്ങൾ മാറിപ്പോകരുത്, ലക്ഷ്യങ്ങളില്ലാതെ ഒരിക്കലും യാത്ര ചെയ്യരുത്. ഒരു കാര്യം യാത്ര എന്നുദ്ദേശിക്കുന്നത് നല്ല പ്രവർത്തനങ്ങൾ, ഒരു പ്രവർത്തനങ്ങളിലേക്കും ഇറങ്ങരുത് ലക്ഷ്യങ്ങളില്ലാതെ. വലിയൊരു സന്ദേശം തന്നെയാണ് ആ കഥയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്.
2: മകൻ മാതാവിന് വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്, ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും

0: നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ അടുത്തതായി ആരോഗ്യ ചിന്തകൾ. സർക്കാർ പദ്ധതി ജനനി. ക്ലാസ് എടുക്കുന്നത് ഡോക്ടർ സാദിഖ് ബിൻ ഖാസിം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. വന്ധ്യതയ്ക്കായിക്കൊണ്ട് ഗവൺമെൻറ് ഹോമിയോ ആശുപത്രികളിൽ പ്രവർത്തിക്കുന്ന ഒരു സ്പെഷ്യൽ ഒപിയാണ് ജനനി എന്ന് പറയുന്നത്. 2012 കണ്ണൂർ ജില്ലയിൽ അമ്മയും കുഞ്ഞും എന്ന പേരിൽ സജ്ജീകരിച്ച ഒരു ഒപി ജനനി എന്ന ഹോമിയോപ്പതി വകുപ്പിൻ്റെ ഒരു സ്വപ്ന സംരംഭമായി മാറിയിരിക്കുകയാണ്. എല്ലാ ജില്ലാ ഹോമിയോ ആശുപത്രികളിലും ഇന്ന് ജനനിക്ക് പ്രത്യേക ഒപി ഉണ്ട്. കുട്ടികളില്ലാതെ പ്രയാസപ്പെടുന്ന വന്ധ്യതയ്ക്ക് വളരെ നല്ല രീതിയിലുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആകുന്നു ജനനിയിലൂടെ ലഭ്യമാക്കുന്നത്. വന്ധ്യത ചികിത്സ വളരെയധികം സാമ്പത്തിക ബാധ്യതയായിക്കൊണ്ട് നിലനിൽക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ആളുകൾ ചികിത്സാ സംവിധാനമില്ലാതെ കുട്ടികളില്ലാത്ത കാര്യത്തിൽ വിഷമിക്കുകയും വിഷാദ രോഗത്തിലേക്കൊക്കെ പോവുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ അവിടെ ഹോമിയോപ്പതിക്ക് പല അസുഖങ്ങളിലും കൃത്യമായിക്കൊണ്ട് മരുന്ന് കൊടുത്ത് തന്നെ ചികിത്സിക്കാൻ സാധിക്കുകയും അങ്ങനെ ആ ഒരു ഓപ്ഷൻ മുന്നോട്ടേക്ക് വെച്ചിട്ടാണ് വന്ധ്യതാ രംഗത്തേക്കുള്ള ഒരു സ്പെഷ്യൽ ഒപി ഗവൺമെൻറ് തലത്തിൽ തന്നെ ആരംഭിച്ചത്. സ്ത്രീ വന്ധ്യതയ്ക്ക് കാരണമായ ആവർത്തിച്ചുള്ള ഗർഭച്ഛിദ്രം, PCOD, എൻഡോമെട്രിയോസിസ്, ഫൈബ്രോയിഡുകൾ അനുബന്ധമായ പ്രശ്നങ്ങൾ ഹോമിയോപ്പതി മരുന്നുകളിലൂടെ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കുമെന്ന് നമുക്ക് ജനനി ഒപിയിലെ കേസുകൾ പരിശോധിച്ചാൽ മനസ്സിലാവും. അതേപോലെ തന്നെ പുരുഷന്മാരിലെ വന്ധ്യതയുടെ കാരണങ്ങളായ ഒളിഗോസ്പേമിയ, പിന്നെ ബീജങ്ങളുടെ ചലന പ്രശ്നങ്ങൾ മുതലായവയെല്ലാം ഹോമിയോപ്പതി മരുന്നുകളിലൂടെ ഫലപ്രദമായിക്കൊണ്ട് ചികിത്സിച്ചു വരുന്നുണ്ട്. ഇന്ന് എല്ലാ ജില്ലകളിലും ഹോമിയോപ്പതിക്ക് ജനനിക്ക് സ്പെഷ്യൽ ഒപികളുണ്ട്. അവിടെയൊക്കെ നല്ല റിസൾട്ട് നമുക്ക് കാണാൻ സാധിക്കും. തിരുവനന്തപുരത്തും കൊല്ലത്തും ആലപ്പുഴയിലും കോട്ടയം, പത്തനംതിട്ട, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, ഇടുക്കി, വയനാട്, കാസർഗോഡ്, കണ്ണൂർ, അങ്ങനെ എല്ലാ ജില്ലകളിലും. കണ്ണൂർ ഒരു പുതിയൊരു പ്രൊജക്റ്റ് തന്നെ ജനനിക്ക് മാത്രമായിക്കൊണ്ടൊരു ഹോസ്പിറ്റൽ തന്നെ നിലവിൽ വരാൻ പോവുകയാണ്. അതിൻ്റെ പ്രൊജക്റ്റ് വർക്കുകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടികളില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകൾ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുകയും നമ്മുടെ ജില്ലാ ഹോമിയോ ആശുപത്രിയുടെ നമ്പറുകൾ നമുക്ക് സൈറ്റിൽ സെർച്ച് ചെയ്താൽ ലഭിക്കും. അവിടെ നേരത്തെ ബുക്ക് ചെയ്യണം. ബുക്ക് ചെയ്യുന്നതിനനുസരിച്ച് അവിടുന്ന് നമുക്ക് വിളികൾ വരും. അവരാ പറയുന്ന ഡേറ്റിൽ നമുക്ക് പോയാൽ അവർ വ്യക്തമായിക്കൊണ്ട് കേസെടുക്കുകയും ദമ്പതിമാർ രണ്ട് പേരും പോകണം. കൃത്യമായിക്കൊണ്ട് കേസെടുത്ത് എന്തുകൊണ്ടാണ് വന്ധ്യത സംഭവിച്ചിട്ടുള്ളതെന്നെല്ലാം മനസ്സിലാക്കി അതിനനുസരിച്ച് മരുന്നുകൾ നിശ്ചയിക്കുകയും നല്ല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ജനനി പ്രൊജക്റ്റ് എല്ലാവരും ഉപയോഗപ്പെടുത്തണമെന്നാണ് അറിയിക്കാനുള്ളത്.
2: ശുക്രൻ, ജസാകുമുല്ലാ ഖൈർ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആരോഗ്യ ചിന്തകൾ, സർക്കാർ പദ്ധതി ജനനി. ക്ലാസ് എടുത്തത് ഡോക്ടർ സാദിഖ് ബിൻ ഖാസിം.
4: ഇനി നിങ്ങൾക്കും ചോദിക്കാം ഡോക്ടറോട്. നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ ആരോഗ്യ സംബന്ധമായ സംശയങ്ങൾ തീർക്കാനായി ഇനി ഡോക്ടർക്ക് ബുക്കിംഗ് എടുക്കേണ്ട. സമയവും പണവും ചിലവാക്കി എങ്ങും പോകേണ്ടതില്ല. സന്ദേശങ്ങൾ ടെക്സ്റ്റ് മെസ്സേജായോ വോയിസ് ആയോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് സംവിധാനത്തിലൂടെ ചോദിക്കൂ. ദിവസങ്ങൾക്കകം നിങ്ങളുടെ മറുപടി പീസ് റേഡിയോയിലൂടെ നിങ്ങൾക്ക് ശ്രവിക്കാം. പീസ് റേഡിയോ, ഡോക്ടറോട് ചോദിക്കാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോ ഇൻസൈറ്റ്. ലഹരിക്കെതിരെ തൂഫാനാകാം. നമ്മോട് സംസാരിക്കുന്നു ഷമീർ മദീനി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്.

0: الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ നിയമശാസനകൾ ശരിയായ രൂപത്തിൽ പഠിച്ചു മനസ്സിലാക്കുവാനും ജീവിതത്തിലെല്ലാം അത് കൃത്യമായി പാലിക്കുവാനും മനസ്സ് വെക്കണമെന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, മനുഷ്യ സമൂഹത്തെ വല്ലാതെ ഗ്രസിച്ചിരിക്കുന്ന, വല്ലാതെ ബാധിച്ചിരിക്കുന്ന ഒരു മാരകമായ വിപത്താണ് ലഹരി എന്നുള്ളത്. മതം അംഗീകരിക്കുന്ന അല്ലെങ്കിൽ നന്മയാഗ്രഹിക്കുന്ന ഏതൊരു മനുഷ്യനും അതിൻ്റെ ഭവിഷ്യത്തിനെ സംബന്ധിച്ച് ബോധവാനായിരിക്കും, അംഗീകരിക്കുന്നവരായിരിക്കും. നേരെ മറിച്ച് മതമില്ലാത്ത ഭൗതികവാദത്തിൻ്റെ വക്താക്കൾ, ഈ ജീവിതത്തിന് ശേഷം മറ്റൊരു ജീവിതമില്ല എന്ന് കരുതുന്ന ആളുകൾ, അവർ ഇത്തരം ലഹരിയുടെയും അതേപോലെ തന്നെ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഒക്കെ പ്രചാരകരും വക്താക്കളുമാണ് എന്നുള്ളത് പരസ്യമായി അവർ തന്നെ ഏറ്റുപറയുന്ന സംഗതിയാണ്. ഇതൊന്നും ഉപയോഗിക്കണ്ട എന്ന് പറയുന്ന ആളുകളെ അപരിഷ്കൃതരും പഴഞ്ചരുമായി മുദ്രകുത്തി മൂലക്കിരുത്തുവാൻ ശ്രമിക്കുന്ന ആളുകൾ, വാസ്തവത്തിൽ അവർ വലിയ സാമൂഹിക ദ്രോഹികളാണ് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അവരിലൂടെ ഈ തിന്മകൾ പ്രചരിക്കുമ്പോൾ അവരിൽ മാത്രമല്ല അതിൻ്റെ ഭവിഷ്യത്തുകളും പരിക്കുകളും ചെന്ന് നിൽക്കുന്നത്. അവർ ജീവിക്കുന്ന പരിസരങ്ങളിൽ അതിൻ്റെ അപകടങ്ങളുണ്ട്. അവരുടെ സമൂഹത്തിനും രാജ്യത്തിനും അതേപോലെ അവരുടെ പരിസരങ്ങളിലേക്കുമൊക്കെ അതിൻ്റെ ദൂഷ്യവശങ്ങൾ എത്തിപ്പെടുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ആ തിന്മക്കെതിരെ നാടൊട്ടുക്കും അല്ലെങ്കിൽ രാജ്യം ഒന്നാകെ പ്രതികരിക്കുമ്പോൾ ഇത്തരം തിന്മയുടെ വക്താക്കൾ, ഈ ജീവിതം ഒന്നേയുള്ളൂ, അത് നമ്മൾ പരമാവധി അടിച്ചു പൊളിച്ച് ആസ്വദിക്കണം എന്ന് പറയുന്ന ആളുകൾ, ഇത്തരം നശീകരണ പ്രവർത്തനങ്ങളിലേക്ക് യുവതലമുറയെ തള്ളിയിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ലഹരിയെ പിഴുതെറിയാൻ ബോധപൂർവമായി ആത്മാർത്ഥമായി നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും ചില കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. മുൻകാലങ്ങളേക്കാൾ വ്യത്യസ്തമായി മയക്കുമരുന്നുമായി ലഹരിയുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മുൻകാലങ്ങളിലൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളായിരുന്നു, അതും തന്നെ പ്രായം ചെന്ന മുതിർന്ന ആളുകൾ വളരെ രഹസ്യമായി ഉപയോഗിച്ചിരുന്ന ഒരു രീതിയും കോലവുമൊക്കെയായിരുന്നു ലഹരിയുടെ വിഷയത്തിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് അങ്ങനെയല്ല, സ്ഥിതി മാറിയിരിക്കുകയാണ്. ചെറിയ ചെറിയ കുട്ടികൾ, സ്കൂൾ കുട്ടികൾ മുതൽ, പ്രൈമറി തലങ്ങളിൽ പഠിക്കുന്ന സ്കൂൾ കുട്ടികൾ മുതൽ മുതിർന്നവരിലേക്ക് ചെല്ലുമ്പോൾ അങ്ങനെ കൂടിക്കൂടി വരികയാണ്. ഓരോ വർഷവും നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നിന്ന് തന്നെ ആയിരക്കണക്കിന് ആളുകൾ ഡി അഡിക്ഷൻ സെൻ്ററുകളിൽ ചികിത്സ തേടി എത്തുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ നാടിൻ്റെ പോക്ക് എത്രത്തോളം അപകടകരമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ചികിത്സ തേടി പോകാത്ത എത്രയോ ആളുകളുണ്ടാകും. ചികിത്സ തേടി പോകുന്നവരിൽ തന്നെ പകുതിയോളം വരുന്ന ആളുകൾ 18 വയസ്സിന് താഴെയുള്ളവരാണ് എന്നറിയുമ്പോൾ, സഹോദരങ്ങളെ, രാജ്യത്തെ സ്നേഹിക്കുന്ന, മനുഷ്യനെ സ്നേഹിക്കുന്ന ആരുടെ മനസ്സാണ് പിടക്കാതിരിക്കുക? അതുമല്ല, ഈ ലഹരിയുടെ, ഡ്രഗ്സിൻ്റെ പുതിയ പുതിയ രൂപങ്ങളും ഇനങ്ങളും നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അതിനെ സംബന്ധിച്ച് കേൾക്കുമ്പോൾ വലിയ ഭീതിയാണ്, അപകടമാണ് നമ്മൾ മണത്തുകൊണ്ടിരിക്കുന്നത്. പണ്ടൊക്കെ ലഹരിയും മയക്കുമരുന്നും ഉപയോഗിക്കുന്നവരെ കണ്ടാൽ നമുക്ക് അറിയാൻ കഴിയുമായിരുന്നു അവരുടെ സ്വഭാവങ്ങളും പെരുമാറ്റങ്ങളും. അതേപോലെ തന്നെ അവരെ തന്നെയും കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു എങ്കിൽ ഇന്ന് പെട്ടെന്നറിയാൻ പറ്റാത്ത രീതിയിൽ പല രൂപത്തിലും പല പേരുകളിലുമാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ലഹരി വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. രാസലഹരികൾ വന്നതോടുകൂടി പൗഡർ രൂപത്തിലും ഗുളികകളുടെ രൂപത്തിലും ഇഞ്ചക്ഷൻ്റെയും സ്റ്റാമ്പിൻ്റെയും പുകയുടെയും ഒക്കെ വ്യത്യസ്തമായ രൂപങ്ങളിൽ ഇന്നത് കിട്ടുകയാണ്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, കണ്ണിന് രോഗമുണ്ടാകുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഐ ഡ്രോപ്സുകളുടെ രൂപത്തിൽ വരെയും ഇന്ന് ഡ്രഗ്സുകൾ ലഭ്യമാണത്രേ. ഒരു തവണ ഉപയോഗിച്ചാൽ തന്നെ അതിൻ്റെ ആ മാസ്മരികമായ വലയത്തിൽ കുടുങ്ങിപ്പോകുമെന്നാണ് അതിനെ സംബന്ധിച്ച് കൃത്യമായി പഠനം നടത്തിയ ആളുകൾ നമുക്ക് പറഞ്ഞു തരുന്നത്. അതില്ലാതെ പിന്നെ ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയിൽ അതിനൊരു അഡിക്റ്റാവുന്ന അവസ്ഥയിലേക്ക് മനുഷ്യനെ കൊണ്ടുപോയി എത്തിക്കും. അപ്പോൾ ഇത്തരം തിന്മകളെ നമ്മൾ പിടിച്ചു കെട്ടണമെങ്കിൽ, ആ ലഹരിയെ പിഴുതെറിയണമെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ കൃത്യമായി തിരിച്ചറിയേണ്ടതുണ്ട്. ഇന്ന് സമൂഹത്തിൽ ഇത്രയേറെ പ്രചരിക്കുവാനുള്ള കാരണങ്ങൾ എന്താണ് എന്ന് കണ്ടെത്തി, ലഹരിയുടെ വ്യാപനത്തിൻ്റെ കാരണങ്ങൾ എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കി അവയെ വേരോടുകൂടി പിഴുതെറിയുവാൻ നമുക്ക് സാധിക്കണം. അതിന് ശക്തമായ നിയമങ്ങളും ഇടപെടലുകളും നടപടികളും ആവശ്യമാണ്. ധാർമ്മികതയെ കുഴിച്ചു മൂടുവാൻ വേണ്ടി ഇവിടെ മുറവിളി കൂട്ടുമ്പോൾ ലിബറൽ ചിന്താഗതികളുമായി സമൂഹത്തിലെ ആളുകൾ യഥേഷ്ടം ഇറങ്ങിത്തിരിക്കുമ്പോൾ സ്വാഭാവികമായും ഇത്തരം പ്രവർത്തനങ്ങൾ ഇവിടെ തടിച്ചു വളരുമെന്നതിൽ ആർക്കും സംശയം വേണ്ടതില്ല. മൈ ബോഡി മൈ റൈറ്റ് മൈ റൂൾസ് മൈ ചോയ്സ് എന്നൊക്കെ പറയുന്ന വലിയ വലിയ മുദ്രാവാക്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ എൻ്റെ ശരീരം എൻ്റെ അവകാശമാണ്, എൻ്റെ നിയമങ്ങളും എൻ്റെ രീതികളുമൊക്കെ എൻ്റെ തെരഞ്ഞെടുപ്പാണ്, അല്ലെങ്കിൽ ഞാൻ നിശ്ചയിക്കുന്നത് പോലെ ഞാൻ ആരും എന്നെ ഉപദേശിക്കാനും നന്നാക്കാനും വരേണ്ടതില്ല എന്ന് മുതിർന്നവരെ നോക്കി പറയുന്ന, മാതാപിതാക്കളുടെ മുഖത്ത് നോക്കി പറയുന്ന, അവർക്ക് അറിവ് പകർന്നുകൊടുത്ത ഗുരുനാഥന്മാരുടെ നേരെ കൊഞ്ഞനം കുത്തുന്ന ഒരു തലമുറ ഇവിടെ വളർന്നു വരുന്നുവെങ്കിൽ അത്തരം ആശയങ്ങൾ ഈ നാടിനും സമൂഹത്തിനും അപകടകരമാണ് എന്ന് മനസ്സിലാക്കി അവക്കെതിരെ ചുരുങ്ങിയത് ബോധവൽക്കരിക്കാനും ധാർമ്മികതയിലേക്ക് വിളിക്കുന്ന നന്മയുടെ കൂട്ടായ്മകളെ പ്രചോദിപ്പിക്കുവാനും അതിനുള്ള അവസരങ്ങളും ബോധപൂർവം നമ്മുടെ നാട്ടിൽ ഒരുക്കണമെന്നാണ് ഒന്നാമതായി പറയാനുള്ളത്. രണ്ടാമത്തെ സംഗതി, ഇതിൻ്റെ പിന്നിലുള്ള വമ്പൻ വിപണി, സാമ്പത്തിക ലാഭം, ഇത് തിരിച്ചറിയുന്ന ആളുകൾ അതിൻ്റെ പ്രചാരകരായി മാറുന്നു എന്നതാണ് ഒരു വസ്തുത. ഒരു മാസം കൊണ്ട് കിട്ടുന്ന വരുമാനം ഒറ്റ ദിവസം കൊണ്ട് സമ്പാദിക്കാൻ കഴിയുമെന്നറിയുമ്പോൾ എങ്ങനെയെങ്കിലും പണമുണ്ടാക്കണമെന്ന് ചിന്തിച്ച് നടക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് യുവതലമുറ സമൂഹം, അവരെന്ത് ചെയ്യുകയാണ്? അതിൻ്റെ കണ്ണികളായി മാറുകയാണ്. അപ്പം സ്വാഭാവികമായും അതിനെതിരെ നമ്മൾ ശക്തമായ നിരീക്ഷണങ്ങൾ നടത്തണം. അവർക്ക് വേണ്ടുന്ന ഗൈഡൻസുകളും അതേപോലെ തന്നെ കൗൺസിലിങ്ങുകളും നൽകുന്നതോടൊപ്പം ആ വലിയ വലിയ വമ്പൻ സ്രാവുകളെ കണ്ടെത്തി നിയമത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കുകയും ചെയ്യേണ്ടതുണ്ട്. പലപ്പോഴും നമ്മുടെ നാട്ടിലുള്ള നിയമങ്ങളുടെയൊക്കെ ദുർബലത നമ്മൾ അറിയുന്നതാണ് നമുക്കൊക്കെ ബോധ്യമുള്ള സംഗതികളാണ്. ലഹരിയുടെ വലിയ വലിയ മാഫിയകളായി അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന വലിയ വലിയ റാക്കറ്റുകളെ പലപ്പോഴും പിടിക്കപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, ഒരുതരം അഡ്ജസ്റ്റ്മെൻറ്റുകൾ അവിടെയൊക്കെ നടക്കുന്നു എന്നുള്ളതാണ് ദുഃഖകരമായ വസ്തുത. അവരിൽ പലരെയും പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ തന്നെ രക്ഷപ്പെടുത്താൻ വേറെ ആളുകളുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്, സ്വാഭാവികമായി എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് അത്തരം റാക്കറ്റുകളെ, അത്തരം വലിയ വലിയ കൂട്ടുകെട്ടുകളെ തകർക്കുവാൻ നമുക്ക് സാധിക്കണം, ശക്തമായ ഇടപെടലുകൾ നടത്തണം. സ്വാഭാവികമായും അതിൽ ഇടപെടുന്ന അല്ലെങ്കിൽ അതിൽ പിടിക്കപ്പെടുന്ന ഒരാൾക്കും രക്ഷയില്ല എന്നറിഞ്ഞാൽ, ശക്തമായ ശിക്ഷാ നടപടികൾ ഏറ്റുവാങ്ങേണ്ടി വരും എന്നറിഞ്ഞാൽ, പരസ്യമായി അവർക്ക് നേരെയുള്ള നടപടികളും ശിക്ഷാ നടപടികളുമൊക്കെ സ്വീകരിക്കുന്ന ഒരു കാഴ്ചയും സാഹചര്യവും ഉണ്ടായാൽ ജീവിതത്തിൽ പേടിയുള്ള ഒരാളും അതിലേക്ക് പോവുകയില്ല. ഒരു പരിധിവരെയും അത്തരം ആളുകളെ നമുക്ക് തടഞ്ഞു നിർത്തുവാനും ഭാവി തലമുറയെ സംരക്ഷിക്കുവാനും നമുക്ക് സാധിക്കും. അതേപോലെ ഇതൊരു തവണ ഉപയോഗിച്ചാൽ പിന്നെ അതൊരു ജീവവായുവിനെ പോലെ, അല്ലെങ്കിൽ ജീവവായുവിനേക്കാൾ ആവശ്യമായി കണ്ടുകൊണ്ട് എന്ത് വില കൊടുത്തും എങ്ങനെയെങ്കിലും അത് വാങ്ങിക്കുവാനുള്ള ഒരു വ്യഗ്രതയും താല്പര്യവും സമൂഹത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും അത് വലിയ അപകടങ്ങളിലേക്കാണ് പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കണ്ണികളെ കണ്ടെത്തി അത് വളർന്നു വരുന്ന സാഹചര്യങ്ങൾ തിരിച്ചറിഞ്ഞ് അവിടെയെല്ലാം ബ്ലോക്ക് ചെയ്യാൻ, അതിനെയെല്ലാം കട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കുമ്പോൾ മാത്രമാണ് ഈ ലഹരിയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് നമ്മുടെ സമൂഹത്തെ നമുക്ക് രക്ഷിച്ചെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെ ഏതൊരു മനുഷ്യൻ്റെയും ജീവനും അവൻ്റെ ചോരയും അതേപോലെ തന്നെ അവൻ്റെ ശവവുമാണ് വാസ്തവത്തിൽ അതിലൂടെയുള്ള സമ്പാദ്യത്തിലൂടെ കിട്ടുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ആ സമ്പാദ്യം തനിക്ക് വേണ്ട, എത്ര കോടികൾ കിട്ടിയാലും എനിക്കത് വേണ്ട എന്ന് പറയുന്ന രീതിയിൽ ആളുകളെ ബോധവൽക്കരിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എങ്ങനെയെങ്കിലുമൊക്കെ കുറേ പൈസ കിട്ടും, അതിലൂടെ നമുക്ക് ഇന്നത് വാങ്ങാം, നമ്മുടെ വീട് നന്നാക്കാം, നമ്മുടെ വാഹനം നന്നാക്കാം, നമ്മുടെ ജീവിത സ്റ്റൈൽ നിലവാരം ഉയർത്താം എന്നൊക്കെ ചിന്തിക്കുന്നതിന് പകരം എൻ്റെ കയ്യിലേക്ക് ലഹരി വിൽപ്പനയിലൂടെ അതിൻ്റെ പ്രചാരണത്തിലൂടെ കിട്ടുന്നത് കോടിക്കണക്കിന് രൂപയാണെങ്കിലും എനിക്കത് വേണ്ട, കാരണം പല ആളുകളുടെയും കണ്ണുനീരാണ്, പല ആളുകളുടെയും പല കുടുംബങ്ങളുടെയും ചോരയാണത് എന്ന് തിരിച്ചറിഞ്ഞ്, പല വ്യക്തികളുടെയും ശവമാണ് അത് എന്ന് തിരിച്ചറിഞ്ഞ് അതിനോട് അറുപ്പും വെറുപ്പും മനസ്സിലുണ്ടാവുകയും അതിൽ നിന്ന് അകലുവാൻ പര്യാപ്തമാക്കുന്ന രീതിയിൽ സമൂഹത്തെ ബോധവൽക്കരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അപ്രകാരം തന്നെ ഓരോ വ്യക്തികളും ഓരോ കുടുംബവും അവരവരുടെ മക്കളും അവരവരുടെ കുടുംബത്തിലെ അംഗങ്ങളും ആരൊക്കെയുമായി ബന്ധപ്പെടുന്നു എന്നുള്ള ഒരു കൃത്യമായ ധാരണയും തിരിച്ചറിവും ഉണ്ടാകണം. കൂട്ടുകെട്ടുകൾ സ്വാഭാവികമായും നന്മകൾക്ക് വേണ്ടി സഹായിക്കാറുണ്ട് എന്നതുപോലെ തന്നെ തിന്മകളിലേക്ക് കൊണ്ടുപോകുന്നതും അത്തരം കൂട്ടുകെട്ടുകളാണ്. അതുകൊണ്ട് കൂട്ടുകെട്ടുകളിൽ പെടുന്ന ആളുകൾ, ഇതൊന്നും ഉപയോഗിക്കാത്ത, ലഹരി ഉപയോഗിക്കാത്ത, മദ്യം ഉപയോഗിക്കാത്ത ആളുകൾ, അവരൊന്നും കള്ളരുതാത്തവരാണ്, നല്ലവരല്ല എന്ന രീതിയിലേക്ക് സമൂഹം ചിന്തിക്കുന്ന, വിലയിരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും കുടുംബനാഥൻ അല്ലെങ്കിൽ പാരൻസ്, മാതാപിതാക്കൾ എന്നുള്ള നിലയിൽ, സമൂഹത്തിലെ, കുടുംബത്തിലെ മുതിർന്നവർ എന്നുള്ള നിലയിൽ നമ്മുടെ മക്കളെ ബോധവൽക്കരിക്കുവാനും അവരെ തിന്മകളുടെ കണ്ണികളായി കണ്ടുകൊണ്ട് ബിസിനസ് കൊഴിപ്പിക്കുവാനും ശ്രമിക്കുന്ന ആളുകളെ തിരിച്ചറിഞ്ഞ് ആ കണ്ണി പൊട്ടിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കളിസ്ഥലങ്ങളിൽ, ക്യാമ്പസുകളിൽ, ഉത്സവപ്പറമ്പുകളിൽ, ആഘോഷ പരിപാടികളിലൊക്കെ അതിൻ്റെ മറവിൽ സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോൾ അതിനെതിരെ ശക്തമായൊരു കൂട്ടായ്മ രൂപപ്പെടുത്തുവാൻ സാധിക്കുകയാണെങ്കിൽ ഈ തിന്മകൾക്കെതിരെ അതിശക്തമായി നിലയുറപ്പിക്കുവാൻ നമുക്ക് സാധിക്കും. അതൊരിക്കലും സമൂഹത്തിൻ്റെ പുരോഗതിക്കും നന്മകൾക്കും എതിരിലുള്ള ഒരു നിലപാടല്ല എന്ന് മനസ്സിലാക്കി ഇത്തരം പുരോഗമനത്തിൻ്റെയും അതേപോലെ തന്നെ സ്വാതന്ത്ര്യത്തിൻ്റെയും പേരിൽ എന്ത് നെറുകേടുകളും ചെയ്യാനും വിളിച്ചു പറയാനും മടിയില്ലാത്തൊരു സമൂഹത്തെ, അതിൻ്റെ ഭവിഷ്യത്തുകൾ മനസ്സിലാക്കി കൊടുക്കണം. അതിൻ്റെ അപകടങ്ങൾ അവർക്ക് പറഞ്ഞുകൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. അതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടുകൊണ്ട് അവരോട് മാന്യമായി പെരുമാറുവാൻ നമുക്ക് സാധിക്കണം. വേണ്ടിടത്ത് ശിക്ഷാ നടപടികൾ വേണ്ടിടത്ത് ആ രീതിയിൽ ഇടപെടുവാനും നമുക്ക് സാധിക്കണം. എല്ലാറ്റിനും ഉപരി ഈ ജീവിതം അതിനൊരു ലക്ഷ്യമുണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ, ധാർമ്മിക ബോധം അത് നമ്മുടെ ജീവിതത്തിൽ വേണ്ടതാണ് എന്നുള്ള കൃത്യമായ പാഠം പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ തീർച്ചയായും ഈ തിന്മകൾക്കെതിരെ വിജയം നേടുവാൻ നമുക്ക് സാധിക്കും. അതല്ലാതെ കേവലമായ ഒരു പ്രചരണ പരിപാടിയിൽ മാത്രം അത് നിന്നു പോകരുത് എന്നുള്ളതാണ് പ്രത്യേകമായി ഉണർത്തുവാനുള്ളത്. സമൂഹത്തിൽ എല്ലാവരെയും ഗ്രസിക്കുന്ന ഓരോ മനുഷ്യൻ്റെയും, എത്രയോ നല്ല നല്ല കുട്ടികൾ അവരുടെ പഠന കാലഘട്ടങ്ങളിൽ എല്ലാവർക്കും പ്രതീക്ഷ നൽകുന്ന, നല്ല നല്ല മാർക്ക് വാങ്ങി നല്ല നല്ല കരിയർ സ്വപ്നം കണ്ടിരുന്ന, ഭാവിയിൽ ഇവരെന്തൊക്കെയോ ആകുമെന്ന് പ്രതീക്ഷ വച്ചിരുന്ന മാതാപിതാക്കളെയും അധ്യാപകരെയും ഒക്കെ നിരാശപ്പെടുത്തുന്ന രീതിയിൽ പല കുട്ടികളും മാറിപ്പോയിട്ടുണ്ട്. അവരുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അവൾക്ക് അല്ലെങ്കിൽ അവൻ ഇങ്ങനെ പറ്റിയത് എന്നറിയുമ്പോൾ അവരുടെ കൂട്ടുകെട്ട്, അവർ ചെന്നുപെട്ട ലഹരിയുടെ റാക്കറ്റ്, അതിൽപ്പെട്ട് അവരുടെ എല്ലാം തകർന്ന് തരിപ്പണമായി, അഥവാ പാറക്കല്ലിലേക്ക് വീണ പളുങ്കുപാത്രം പോലെ അവരുടെ ജീവിതവും ഭാവി കരിയറുമെല്ലാം തകർന്നു തരിപ്പണമായി പോകുമ്പോൾ അത് ആ ഒരു വ്യക്തിയുടെ മാത്രം നഷ്ടമല്ല, ആ കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും നാടിൻ്റെയും ഒന്നടങ്കം നഷ്ടമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ആ ഭവിഷ്യത്തിനെതിരെ കൃത്യമായ നിലപാടെടുക്കുവാൻ നമുക്ക് സാധിക്കണം. ഒത്തൊരുമിച്ച് നിന്ന്, കൈകോർത്ത് നിന്നുകൊണ്ട് ആ തിന്മകൾക്കെതിരെ പ്രതികരിക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ പാർട്ടിക്കാരനായി, നമ്മുടെ നാട്ടുകാരനായി, നമ്മുടെ കുടുംബക്കാരനായി എന്നുള്ളത് കൊണ്ടൊന്നും അത്തരം തിന്മകൾക്ക് നേരെ കണ്ണടക്കുവാനോ അത് നിസ്സാരമായി കാണുവാനോ ഒരിക്കലും നമ്മൾ നിന്നുകൊടുത്തുകൂടാ. മറിച്ച് അതിൻ്റെ ഭവിഷ്യത്തിനെ സംബന്ധിച്ച് കൂടുതൽ ബോധ്യമുള്ള ആളുകൾ എന്നുള്ള നിലയിൽ അതിശക്തമായ നിലപാടുകൾ നമുക്ക് സ്വീകരിക്കുവാൻ സാധിക്കുമ്പോൾ നമ്മുടെ നാടിനെയും സമൂഹത്തിനെയും സംരക്ഷിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ ലഹരിക്കെതിരെ അതിശക്തമായി മുന്നോട്ടു പോകുവാൻ നമുക്ക് സാധിക്കും. സർക്കാരിൻ്റെ ഇടപെടലുകളും നടപടികളുമൊക്കെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ, അതിനോട് കൈകോർത്തുകൊണ്ട് ആ നന്മകളിൽ സഹകരിച്ചുകൊണ്ട് നാടിൻ്റെയും സമൂഹത്തിൻ്റെയും നന്മക്ക് വേണ്ടി നിലയുറപ്പിക്കുവാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: മാഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കളിപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്.
2: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ടൊരു വായനാനുഭവം. ഇസ്ലാമിനെക്കുറിച്ച് ആധികാരികമായി പഠിക്കാനും കാലിക വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ വിലയിരുത്താനും നിലപാടുകൾ അറിഞ്ഞിരിക്കാനും എല്ലാ ആഴ്ചകളിലും പുറത്തിറങ്ങുന്നു നേർപഥം വാരിക. വൃദ്ധന്മാരെ അവഗണിക്കുന്ന സമൂഹത്തിന്റെ നേർചിത്രമാണ് നമ്മുടെ മുന്നിൽ. പുതുതലമുറയ്ക്ക് കടമകളും കടപ്പാടും വായനയിലൂടെ സമ്മാനിക്കുകയാണ് നേർപഥം വാരിക. വരിക്കാരാവുക, കുപ്പികൾ ഉറപ്പുവരുത്തുക. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
1: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേൾക്കുന്നത്.
3: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ. വോയ്സ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം വോയ്സ് ഓഫ് പീസ്.
4: ഈയിടെ അലഹബാദ് ഹൈക്കോടതിയിൽ നിന്ന് പെൺകുട്ടികളുടെ ഹിജാബുമായി ബന്ധപ്പെട്ടൊരു വിധി പുറത്തു വരികയുണ്ടായി. ഉത്തർപ്രദേശിലെ ഒരു സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനി സ്കൂളിൽ ഹിജാബ് ധരിച്ചുകൊണ്ട് പോകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി സമർപ്പിക്കുന്നു. അതിൻ്റെ വിധി പറയവേ, ഹിജാബ് ധരിക്കുക എന്നത് ഒരു എസൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ്, അനിവാര്യമായും ഒരാൾ പുലർത്തേണ്ടുന്ന ഒരു മതപരമായ കാര്യമല്ല എന്ന നിലക്കുള്ള വിധിയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇവിടെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച ഉണ്ട് എന്നതിരിക്കെ തന്നെ മറുഭാഗത്ത് കേരളത്തിൽ ഇപ്പോൾ മറ്റൊരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, സ്ത്രീകൾ പൊതുരംഗത്തേക്ക് പൊതു ഇടങ്ങളിലേക്ക് പുറത്തിറങ്ങുന്നതുമായി ബന്ധപ്പെട്ട, പൊതുരംഗത്ത് പ്രത്യക്ഷപ്പെടുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സജീവമായ ചർച്ച നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു കോടതിയുടെ വിധി കൂടി നമ്മൾ അനുബന്ധമായി ചർച്ചക്കെടുക്കുന്നത്. ഈ രണ്ട് വിഷയങ്ങൾ ചേർത്ത് നമ്മൾ വായിക്കുമ്പോൾ പൊതുവിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയം ഈ രീതിയിൽ ചർച്ചക്ക് പൊതുമധ്യത്തിൽ ചർച്ചക്ക് വിധേയമാക്കപ്പെടുമ്പോൾ നമുക്കെന്താണ് അതിനോട് പ്രതികരിക്കാനുള്ളത്?
5: അല്ല, രണ്ടാമത് പറഞ്ഞ വിവാദം പരാമർശിച്ച് ഒന്നാമതിലേക്ക് എന്തു ചെയ്യാം വരാം, കാരണം അത് തമ്മിലൊരു അത്തരത്തിലൊരു കണക്ഷനുണ്ട്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം എന്നത് ഒരു സമഗ്രമായ ജീവിത ദർശനമാണ്, അല്ലെങ്കിൽ അവർക്ക് എല്ലാ വിഷയങ്ങളിലും കൃത്യമായ കാഴ്ചപ്പാട് നൽകുന്ന ഒരു ദർശനമാണ്. അതുകൊണ്ട് തന്നെ സൂര്യന് കീഴെയുള്ള സകല കാര്യങ്ങളെക്കുറിച്ചും ഇസ്ലാമിന് കാഴ്ചപ്പാടുണ്ട്, വ്യക്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ എന്താണ് പറയണ്ടാവും. അതുകൊണ്ട് അത് അതിന് ടെക്സ്റ്റുണ്ട്, ആ ടെക്സ്റ്റുകളെ ആധാരമാക്കിയിട്ടാണ് അത് പറയുന്നത്. സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ചില കോൺടെക്സ്റ്റുകളിൽ നിന്നുകൊണ്ട് എന്താണ് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട ശ്രമവും എന്തിയുണ്ടാവും. അപ്പോൾ ഇത് ഒരിക്കലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അതവൻ പെട്ടെന്ന് കയറിയിട്ട് പറയുന്നതോ പറയേണ്ടതോ തീരുമാനിക്കുന്നതോ തീരുമാനിക്കേണ്ടതോ ആയ വിഷയമല്ല എന്നർത്ഥം. അപ്പം ഇതിൽ അനുവാദങ്ങളും വിലക്കുകളുമുണ്ട്. ഇപ്പോൾ ഈ രണ്ടാമത്തെ വിവാദത്തിൽ വരുമ്പോൾ വിലക്കുകളുടെ പ്രശ്നമാണല്ലോ വരുന്നത്. അപ്പോൾ ഇസ്ലാമിൽ ആലോചിച്ച് നോക്കുമ്പോൾ പലിശ ഇസ്ലാമിൽ നിഷിദ്ധമാണ്. അത് വാങ്ങാൻ പാടില്ല, കൊടുക്കാൻ പാടില്ല, അത് എഴുതി വെക്കുന്നത് പോലും അല്ലെങ്കിൽ അതിൻ്റെ ഈ കണക്കപ്പിള്ളയാകുന്നത് പോലും ഇസ്ലാം വിരോധിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്തു പറഞ്ഞു? അതിൻ്റെ ഗൗരവം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് പലിശ ഇടപാട് സ്വന്തം ഉമ്മയെ അല്ലെങ്കിൽ അമ്മയെ വേവിച്ചിരിക്കുന്നതിന് തുല്യമാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അതിന് ഈ ലോകത്തും ഒരു ഇസ്ലാമിക ഭരണകൂടമാണെങ്കിൽ ലഭിക്കാവുന്ന ശിക്ഷ, അതുപോലെ മരണാനന്തരം ലഭിക്കുന്ന ശിക്ഷ. ഇതൊക്കെ ഇപ്പോൾ എന്തിനാണ് പറയുന്നത്? ഈ വിഷയത്തിൻ്റെ ഒരു ഗൗരവം വിശ്വാസികളെ ബോധ്യപ്പെടുത്താനും അവരതിൽ നിന്ന് പിന്തിരിയുവാനും വേണ്ടിയിട്ടാണ്. ഇതുപോലെ ഇപ്പോൾ മദ്യത്തിൻ്റെ എടുക്കുക, മദ്യം ഇസ്ലാമിൽ നിഷിദ്ധമാണെന്ന് എല്ലാവർക്കും അറിയാം. അത് കേവലം മദ്യം നിഷിദ്ധമാക്കുകയല്ല, പത്തു കാര്യങ്ങൾ എങ്കിലും അതിൻ്റെ ഭാഗമായിട്ട് നിഷിദ്ധമാക്കിയിട്ടുണ്ട്. എന്നുവെച്ചാൽ അത് പിന്നെ കുടിക്കുന്നത് മാത്രമല്ല, അത് വാങ്ങാൻ പറ്റില്ല, വിൽക്കാൻ പറ്റില്ല, അതുമായിട്ട് നേടുന്ന സമ്പത്ത് ഉപയോഗിക്കാൻ പറ്റില്ല, അത് ഒഴിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ എത്രത്തോളം എന്ന് വെച്ചാൽ ഒരു കമ്പനിക്ക് വേണ്ടിയോ സൗഹൃദത്തിൻ്റെ പേരിലോ ഒരു പാർട്ടിയുടെ പേരിലോ അത്തരമൊരു സദസ്സിൽ ഒരു മുസ്ലിമിന് ഭാഗമാക്കാൻ പറ്റില്ല. അതുമാത്രമല്ല, പണ്ട് കാലത്ത് അവർ ഉപയോഗിച്ചിരുന്ന കോപ്പ അതെന്ത് ചെയ്യണം? അതുപോലും പൊട്ടിച്ച് കളയണം, അല്ലെങ്കിൽ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞു. എന്തിനു വേണ്ടിയായത്? അതിനോട് വീണ്ടും അടുക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹം തോന്നുന്ന ഒരപകടത്തിലേക്ക് വീണ്ടും പോകാനിടയില്ല, എല്ലാ വാതിലുകളെയും അടയ്ക്കുക. ഇതാണ് ഇസ്ലാമിൻ്റെ ഒരു പൊതു നിന്ന്. അപ്പോൾ ഇതുപോലെ തന്നെയുള്ള ഒന്നാണ് ഇസ്ലാം വ്യഭിചാരത്തെ, അല്ലെങ്കിൽ പിന്നെ വിവാഹിതരായ ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ളതല്ലാത്ത ഒരു ലൈംഗിക ബന്ധത്തെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അടുപ്പങ്ങളെ ഇതിനെ നിഷിദ്ധമാക്കിയിട്ടുണ്ട്. ഇവിടെയാണ് ഇപ്പോൾ ഈ പറയുന്ന ഹിജാബിൻ്റെ മിംഗ്ലിങ്ങിൻ്റെ വസ്ത്രധാരണത്തിൻ്റെ ഒക്കെ ഒരു വിഷയം വരുന്നത്. അപ്പോൾ അത് ഏതർത്ഥത്തിലാണ്? അതായത് ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ആവശ്യമില്ലാത്ത ഒരു എന്താണ് അടുപ്പിക്കുന്ന അല്ലെങ്കിൽ അവർക്കിടയിൽ ഒരു ബന്ധം രൂപപ്പെടാനിടയാകാവുന്ന സാഹചര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? ഒഴിവാക്കണം, നിയന്ത്രിക്കണം. ഇതതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു കാഴ്ചപ്പാടാണ്. അതുകൊണ്ട് തന്നെ അത് ആ ഒരു പുറന്തോട് ഉടയാനിടയുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കാനിടയുള്ള സാധ്യതകളെ സാഹചര്യങ്ങളെ കൂടെ ഒഴിവാക്കണമെന്ന് ഇസ്ലാമിൻ്റെയും പറയും. ഇതെല്ലാത്തിലുള്ളതാണ്. ഇസ്ലാമിൻ്റെ ഒരു കൃത്യമായിട്ടൊരു വിശ്വാസിയെക്കുറിച്ച് പറയുമ്പോൾ എന്താ വെച്ചാൽ ആ ലഘവുള്ള സ്ഥലങ്ങൾ എന്ത് ചെയ്യണം, മുഖരീതു എന്നാണെന്ന് വെച്ചാൽ അവരെ ഒന്ന് ഒഴിഞ്ഞെന്ത് ചെയ്യണം, നിൽക്കണം, വിട്ടുപോകണം, അങ്ങനെ കണ്ടാൽ എന്ത് ചെയ്യുക, വിട്ടുപോകുക എന്നുള്ളതാണ്. ഇതൊരു ഇസ്ലാമിൻ്റെ പൊതുവായ നിലക്കുള്ളൊരു കാഴ്ചപ്പാട് ആണ്. അപ്പോൾ അവിടെ ഈ ഇപ്പോഴത്തെ ആംഗ്ലമാരെ കുറിച്ച് എന്ത് ചെയ്യില്ല, ഒന്നും അള്ളാഹ്ക്ക് അറിയില്ല എന്നതുകൊണ്ടെന്ന് വെച്ചാൽ ഇത് ഈ ഒരു പൊതു തത്വം വെച്ചുകൊണ്ടാണിത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ കാണിച്ചാൽ ഇവിടെ ആർക്കാണ് അപകടം സംഭവിക്കുക എന്നാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ നമ്മുടെ സ്പോട്ട്ലൈൽ തന്നെ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ച് ഒരു ഇത് ചെയ്തിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു, അതായത് കുട്ടികൾക്കെതിരെയുള്ള ഈ ലൈംഗിക അതിക്രമങ്ങളിൽ 4,600 കേസുകൾ കഴിഞ്ഞ വർഷം എന്താണ് കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതിനകത്ത് 160 കേസുകൾ മാത്രമാണ് സ്ത്രീകൾ നടത്തിയിട്ടുള്ളത്. ബാക്കി 4,500 കേസുകാർ തന്നെയാണ് പുരുഷന്മാരാണ്. അപ്പോൾ ഇരകളാക്കപ്പെടുന്നവരിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ ഇത്തരത്തിലുള്ള ക്രൈം കമ്മിറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും കൂടുതൽ ആര് തന്നെയാണ്, ആണുങ്ങളാണ്. അത് ആർക്കെതിരെയാണ്, സ്ത്രീകൾക്കെതിരെയാണ്. സ്വാഭാവികമായിട്ടും ഇതിനകത്ത് ആ ക്രൈമിൻ്റെ റെക്കോർഡ് വെച്ച് നോക്കിയാൽ തന്നെ നമുക്ക് കാണാം അവിടെ അപകടത്തിൽപ്പെടുന്നത് സ്ത്രീകളാണ്. അതുകൊണ്ട് അവരോട് നിങ്ങൾ കുറച്ചുകൂടി സുരക്ഷിതരായി ഇരിക്കും, അല്ലെങ്കിൽ ആ രീതിയിൽ എന്താണ് സുരക്ഷിതരാകാൻ വേണ്ട മാർഗങ്ങൾ അവലംബിക്കൂ എന്ന് പറയുന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചോളം, അല്ലെങ്കിൽ ഇസ്ലാം ഒരു മതമെന്ന നിലയിൽ അതിനെ ഗുണകാംക്ഷ എന്നാണ് പറയുന്നത്. ഇത് നമുക്കിപ്പോൾ റേപ്പ് കേസുകൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ സ്ത്രീകൾക്കെതിരെയുള്ള ഈ വയലൻസസ് ഇതൊക്കെ എടുത്ത് നമുക്ക് കാണാൻ പറ്റും പുരുഷന്മാർ സ്ത്രീകൾക്കെതിരെ നടത്തുന്നതാണ് അതിനകത്ത് 99% ഉള്ളത്. അപ്പോൾ അവിടെ സ്വാഭാവികമായ ഒന്നാണ് സ്ത്രീകളോടെന്താണ് കുറച്ചുകൂടെ അത് പറയേണ്ടി വരിക എന്നുള്ളത്. അതല്ലാതെ സ്ത്രീയെ ഒതുക്കലാണ് അല്ലെങ്കിൽ സ്ത്രീയെ മാത്രം ചൂണ്ടിക്കാണിക്കലാണ് എന്ന് പറയുന്നതിലൊരു പ്രശ്നമുണ്ട്. രണ്ടെന്താ വെച്ചാൽ പലപ്പോഴും ഈ ഇത് പറയുന്നവർക്ക് സംഭവിക്കുന്നൊരു തെറ്റുണ്ട്. എന്താ വെച്ചാൽ അത് സ്ത്രീയോട് മാത്രമാണ് എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ പലപ്പോഴും പറയുമ്പോൾ എന്തു ചെയ്യും, അതൊരു പിന്നെ ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് ആയിട്ട് എന്തു ചെയ്യും തോന്നി, അല്ലെങ്കിൽ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എന്തു ചെയ്യും പ്രശ്നങ്ങളുണ്ടാകും. പിന്നെ എന്താ വെച്ചാൽ ഇവിടെ മതം ചെയ്യുന്ന എന്ത് മാത്രമുള്ളൂ, സുരക്ഷിതമായ ചില മാർഗനിർദ്ദേശങ്ങൾ അവർക്ക് നൽകുകയാണ്. അത് സ്ത്രീക്ക് മാത്രമല്ല പുരുഷനെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ നേരത്തെ പറഞ്ഞ മദ്യത്തിൻ്റെയൊക്കെ വിഷയം വരുമ്പോൾ എന്താണ്, കാരണം അതിൻ്റെ ശിക്ഷ എന്താ, ഒരു ഒരു ഒരു ഇസ്ലാമിക സമൂഹത്തിലൊരു പുരുഷൻ വിഭജിച്ചാൽ അയാൾക്കുള്ള ശിക്ഷ എന്ത് തന്നെയാണ്, അയാൾ വധിക്കും, അല്ലെ, വിവാഹിതനാണെങ്കിൽ എന്ത് ചെയ്യും, അയാൾക്ക് വധശിക്ഷ കിട്ടി അല്ലേ. അപ്പോൾ അത്രയും വലിയൊരു ക്രൈം, അത്രയും വലിയൊരു ശിക്ഷയിലേക്ക് അദ്ദേഹം പോകാതിരിക്കുകയാണ് ഇസ്ലാമിനുണ്ട്. ഇസ്ലാമിനെ സംബന്ധിച്ചോളം ആളുകളെ ഇതിലേക്ക് തള്ളിയിട്ടിട്ട് ശിക്ഷിക്കുക എന്നുള്ളതല്ല, ഒരു കാരണവശാലും തീരരുത്, അടുക്കരുത്. കാരണം ഖുർആൻ പറയുന്നൊരിത് എന്താ വെച്ചാൽ ഒരു കൽബിൻ സലീം, അള്ളാഹനെ എങ്ങനെ കണ്ടുമുട്ടുന്നത്, ശുദ്ധഹൃദയരായിട്ട് കണ്ടുമുട്ടണം. അപ്പോൾ അതിന് വേണ്ട ചില പ്രിക്വേഷൻസ്, അതിന് വേണ്ട മാർഗനിർദ്ദേശങ്ങളൊക്കെയാണ് ഇസ്ലാം നൽകുന്നത്. ഇവിടെ രണ്ട് പ്രശ്നങ്ങളാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞപ്പോൾ അലഹബാദ് ഹൈക്കോടതിയുടെ വിധി, അതിൻ്റെ ഒരു പശ്ചാത്തലം അല്ലെങ്കിൽ അതിൽ ചൂണ്ടിക്കാണിച്ച കാരണങ്ങളിൽ രണ്ടാമത് പറയുന്നൊരു കാരണം എന്താ അറിയോ, ഒന്ന് നിയമപരമാണ്, രണ്ടാമത് പറഞ്ഞാൽ ഇതെല്ലാ മുസ്ലിങ്ങളും പാലിക്കുന്നില്ലല്ലോ എന്നാണ് കോടതി ചോദ്യം. അതാണ്, അപ്പോൾ അവിടെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഇത് ഇത്തരത്തിൽ ഈ ഹിജാബ് ഇസ്ലാമിൽ പാലിക്കേണ്ടതില്ല എന്നൊക്കെ വാദിച്ച് ഈ മീഡിയയും ഒക്കെ വരുത്തി തീർത്താൽ അതിൻ്റെ ഒരു സ്വാഭാവികമായ പരിണാമം എന്താണ്, ഇത് പാലിക്കാത്ത മുസ്ലിങ്ങൾ വർദ്ധിക്കുന്നതോടെ ഇത് ഇസ്ലാമിൻ്റെ ഒരു ആചാരമല്ല, അതിൻ്റെ എസൻഷ്യൽ പ്രാക്ടീസ് അല്ല എന്ന് വരികയാണ് ചെയ്യുന്നത്. അതേസമയം ഇപ്പോൾ സിഖുകാരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം സിഖ് മതസ്ഥാപകനാരാ, ആ സ്ഥാപകനായിട്ടുള്ള അദ്ദേഹമല്ല ഈ കുർബാന ധരിക്കാൻ വേണ്ടി പറഞ്ഞത്, തലപ്പാവ് ധരിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്തത് പറഞ്ഞത്, അതൊക്കെ പിൽക്കാലത്ത് ഖൽസ എടുത്ത തീരുമാനം, അല്ലെങ്കിൽ പിൽക്കാലത്തുള്ള ഗുരു ഗോവിന്ദ് സിംഗ് എന്ന് പറയുന്ന അവരുടെ ഒരു നേതാവ്, അദ്ദേഹമാണ് പിൽക്കാലത്ത് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന നിർബന്ധിതമായ ചട്ടങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പോൾ അത് അവരുടെ പ്രാമാണിക ഗ്രന്ഥത്തിൻ്റെ ഭാഗം പോലുമല്ല, എന്നിട്ട് പോലും അതിനെ ഇവിടുത്തെ കോടതികൾ, സർക്കാർ അല്ലെങ്കിൽ ഇവിടുത്തെ മറ്റേ ഭരണഘടന അംഗീകരിച്ചെന്തുകൊണ്ടാണ്, ഇതൊരു എസൻഷ്യൽ പ്രാക്ടീസ് ആണ് എന്ന് പറയുകയും അതവർ പിന്തുടരുകയും ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ മുസ്ലിങ്ങളോട് ഇത് പിന്തുടരരുതെന്ന് പറയുകയും അല്ലെങ്കിൽ മുസ്ലിങ്ങൾ അതിന് വിലക്കുകയും ചെയ്യുന്നതിലൂടെ ഇവിടെ നിർബന്ധ പ്രാക്ടീസായിട്ടൊരു കാര്യത്തെ മുസ്ലിങ്ങൾക്ക് നാളെ അങ്ങനെ ആക്കാൻ കഴിയാതെ വരുന്ന ഒരവസ്ഥയിലേക്ക് പോവുകയാണ്. രണ്ടാമത്തൊരു വിഷയം എന്താ വെച്ചാൽ ഇവിടെ വളരെ ബോധപൂർവം മീഡിയ ചെയ്യുന്നൊരു കാര്യം എന്താ വെച്ചാൽ ഈ ഇസ്ലാമിൻ്റെ റെപ്രസെൻറ്റേഷൻ ആരാണ് നടത്തേണ്ടത് എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് എപ്പോഴും കാണാം കാന്തപുരം എന്തെങ്കിലും പ്രസ്താവന എന്ത് ചെയ്യും നടത്തും, എന്നിട്ട് അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, കാന്തപുരത്തെയല്ല വിമർശിക്കുന്നത്, ഇസ്ലാമിനെ എന്തു ചെയ്യുക, വിമർശിക്കുക എന്നുള്ളതാണ്. ഇവിടെ എനിക്ക് തോന്നിച്ചാൽ ഇപ്പോൾ കാന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പല കാര്യങ്ങളിലും ഇസ്ലാമിനെ മിസ് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. പല വിഷയങ്ങളിലും അദ്ദേഹം ഇസ്ലാമിൻ്റെ നിലപാടുകൾക്ക് വിരുദ്ധമായ, വളരെ എന്താ വെച്ചാൽ കേവലം മറ്റേ തെറ്റ് എന്നുള്ളതൊന്നുമല്ല, വളരെ ഗുരുതരമായ പിന്നെ നിലപാടുകൾ എടുക്കുന്ന അദ്ദേഹമാണ്. അതുകൊണ്ട് തന്നെ അതിനെ എതിർക്കുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ടല്ലോ, അദ്ദേഹത്തെ വിമർശിക്കുന്ന, അദ്ദേഹത്തെ തിരുത്താൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് തെറ്റാണെന്ന് പറയുന്ന. അപ്പോൾ ഈ കാര്യങ്ങളിൽ ഒന്നും പ്രവേശിക്കാതെ നേരെ എന്തു ചെയ്യുക, അദ്ദേഹം പറഞ്ഞ ഇതെടുത്ത് അത് ഇസ്ലാമിൻ്റെ പ്രമാണമാണ്, അത് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടാണ് എന്ന് പറഞ്ഞ് വിമർശിക്കാൻ ശ്രമിക്കുന്നത് ഒരിക്കലും എന്തല്ല, ഇസ്ലാമിനെ രക്ഷിക്കാനോ മുസ്ലിങ്ങളെ രക്ഷിക്കാനോ മുസ്ലിം സ്ത്രീകളെ രക്ഷിക്കാനോ ഒന്നുമല്ല, മറിച്ചൊരായുധമുണ്ടാക്കി എടുക്കുന്നു മാത്രമാണ്. എന്തായാലും നമുക്കറിയാം, ഇപ്പോൾ സ്ത്രീകളുടെ വിഷയത്തിൽ ലോകത്താദ്യമായിട്ടൊരു മതം കൃത്യമായി അവരുടെ അവകാശങ്ങളെ അക്കമിട്ട് നിരത്തിയിട്ടുണ്ടെങ്കിൽ അത് ഇസ്ലാമാണ്. അതിന്നും അതിൻ്റെ പ്രമാണങ്ങളിൽ തെളിഞ്ഞു കിടക്കുന്ന കാര്യങ്ങളാണ്. അതുവരെ ഇല്ലാത്ത അവകാശങ്ങൾ, അതുവരെ അവർക്കില്ലാതിരുന്ന ഒരു ഡിഗ്നിറ്റി നൽകിയ മതം ഇസ്ലാമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെച്ചാൽ അതിൻ്റെ കാഴ്ചപ്പാടിനെ, ആ കാഴ്ചപ്പാടിൻ്റെ സുതാര്യതയെ, അതിൻ്റെ സാമൂഹ്യപരതയെ, ഗുണകാംക്ഷയെ, ആ സർവ്വലൗകികതയെ, ചരിത്രപരതയെ ഒക്കെ വായിച്ചെടുക്കേണ്ടത് അതിൻ്റെ പ്രമാണങ്ങളിൽ നിന്നാണ്. അതെന്ത് ചെയ്യണം, ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ചുരുങ്ങിയത്. ഇതിനെ തെറ്റിദ്ധരിക്കുന്നവരെങ്കിലും എന്ത് ചെയ്യേണ്ടത്, ചെയ്യേണ്ടത്. മറിച്ച് കാന്തപുരത്ത് വെച്ചുകൊണ്ടിരുത്, ഇസ്ലാമിനെ അളക്കാൻ ശ്രമിക്കരുത്. പിന്നെ വെച്ചാൽ ഇതുപോലെയുള്ള പ്രസ്താവനകൾ എന്താ കാന്തപുരം മാത്രം നടത്തിയിട്ടുള്ളത്, മോഹൻ ഭഗത് നടത്തിയിട്ടില്ലേ, പിന്നെ നമ്മുടെ എന്താണ് ചില ബിഷപ്പ്മാരുടെ കേസിലുണ്ടായിട്ടില്ലേ, ഇതിന് വെള്ളാപ്പള്ളി പോലും എന്ത് ചെയ്തിട്ടുണ്ട്, നടത്തിയിട്ടുണ്ട്, വി എസ് അച്യുതാനന്ദൻ നടത്തിയിട്ടില്ലേ. ഈ സമയത്തൊന്നും ഉണ്ടാകാത്ത ഒരു വിവാദം കാന്തപുരം നടത്തുമ്പോൾ മാത്രം, അല്ലെങ്കിൽ കാന്തപുരം നടത്തിയാൽ മാത്രം എപ്പോഴും ഉണ്ടാവും, മാത്രമൊന്നുമല്ല എപ്പോഴും ഉണ്ടാവും. അതെന്താ വെച്ചാൽ അവിടെ ഒരു സ്ഥാപിത താല്പര്യം എന്ത് ചെയ്യുന്നു, വർക്ക് ചെയ്യുന്നു എന്നുള്ളതിനാണ്. അപ്പം നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതൊരിക്കലും ഈ അടങ്ങാൻ പോകുന്നില്ല. ഇദ്ദേഹം എന്തെങ്കിലും പ്രസ്താവന ഇറക്കും, ഉടനെ എന്ത് ചെയ്യും, അവർക്ക് ആയുധം കെട്ടി ഇസ്ലാം വിമർശനത്തിലേക്ക് പോകുമെന്നുള്ളതാണ്. എന്തായാലും നമുക്കൊരു കാര്യം പറയാനുള്ളത്, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് അവർക്ക് സുരക്ഷിതമായ രീതിയിൽ ജീവിക്കാൻ, എന്നാൽ അവർക്കൊരു സമൂഹത്തിൽ ചെയ്യാവുന്ന ഏതു കാര്യങ്ങളും അവർക്ക് ചെയ്യാനുള്ള അനുവാദങ്ങളോടെ തന്നെ, അത് പഠിക്കാനോ ജോലി ചെയ്യാനൊക്കെ അവർക്ക് ആ രീതിയിലുള്ള അനുവാദങ്ങളൊക്കെ ഇസ്ലാം നൽകിയിട്ടുണ്ട്. അത് പലപ്പോഴും ചിലപ്പോൾ ചരിത്രത്തെ ഉദ്ധരിച്ചൊക്കെ പലരും പറയാറുണ്ട്. എന്നാൽ അതേസമയം എന്ത് ചെയ്യണം, മറുഭാഗത്ത് ചില തെറ്റിദ്ധാരണകളുടെ പേരിൽ ഉണ്ടാകാവുന്ന അപകടങ്ങളും ഒഴിവാക്കണം. ഇപ്പം ഇന്നലെ മിനിഞ്ഞാന്ന് ഡൽഹിയിലുണ്ടായ ഒരു സംഭവം നമുക്കറിയാം. അതായത് ഒരു ടൂറിസ്റ്റ് ബസ്, ആ ബസ് എന്ത് ചെയ്യുന്നു, മണിപ്പൂർകാരിയായ ഒരു 16 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് ലിഫ്റ്റ് ഓഫർ ചെയ്യുന്നു. ആ കുട്ടി എന്ത് ചെയ്യുന്നു, ഇത് തൻ്റെ ആങ്ങളമാരാണ് അല്ലേ, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് കരുതിയിട്ട് ഈ ഇതിനകത്ത് കയറുന്നു. അപ്പോൾ നമുക്കറിയാം, സാധാരണ നമ്മളൊക്കെ പെൺകുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ഉപദേശം എന്താണ്, അപരിചിതരായിട്ടുള്ള ആളുകൾ നിങ്ങളെ സമീപിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഈൽഡ് ചെയ്യരുത്, അത് എന്ത് വാഗ്ദാനം നൽകിയാലും ചെയ്യരുത്, അത് നിങ്ങൾ എത്ര വലിയ പിന്നെ സ്നേഹമോ സൗഹൃദമോ അല്ലെങ്കിൽ ആങ്ങളത്വമോ കാണിച്ചു വരികയാണെങ്കിൽ ചെയ്യരുത്, ഇതാണുള്ളൊരു ഭാഗത്ത് നമ്മൾ പറയുക. അപ്പോൾ ഈ കുട്ടി ഇത്തരത്തിലുള്ള ചില തെറ്റിദ്ധരിപ്പിക്കുന്ന കാഴ്ചപ്പാടുകൾ വീണതാണെങ്കിൽ, അല്ലെങ്കിൽ അതിന് വശംവതയാണെങ്കിൽ, അതിന് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടതാണെങ്കിൽ, ഇതിലാരാണ് കുറ്റക്കാരൻ? അവിടെയാണ് എന്ത് ചെയ്യുന്നത് ഇസ്ലാം പറയുന്നത്, കൃത്യമായി പഠിപ്പിക്കേണ്ട ചില കാര്യങ്ങൾ, അപകടം സംഭവിക്കാതിരിക്കാൻ, അവർ സുരക്ഷിതമായിരിക്കാൻ. ചിലപ്പോൾ നല്ല ആങ്ങളമാരായിരിക്കാം, അല്ലാതെ നമ്മൾ പറയുന്നില്ല, എല്ലാവരെയും കുറ്റപ്പെടുത്തുന്നില്ല, എല്ലാവരെയും തള്ളിപ്പറയുന്നില്ല, എല്ലാവരുടെയും സദുദ്ദേശത്തെ ചെയ്യുന്നില്ല, ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ അതിലെവിടെയോ ഒളിഞ്ഞു നിൽക്കുന്ന ഒരു പ്രാപ്പിടിയനുണ്ട്, ആ പ്രാപ്പിടിയനെ തിരിച്ചറിയാൻ പലപ്പോഴും നമുക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ അതുകൂടെ ഒഴിവാക്കാനുള്ളൊരു സൂക്ഷ്മത ജീവിതത്തിന് ആവശ്യമുണ്ട്. അപ്പോൾ ഈ പെൺകുട്ടിക്ക് സംഭവിച്ചതുപോലെ സംഭവിക്കാതിരിക്കാൻ കൂടിയാണ് പലപ്പോഴും ഇസ്ലാം ഇതൊക്കെ പറയുന്നത്. അപ്പോൾ അവിടെ എന്താ വെച്ചാൽ, അവിടെ കോടതിക്കും ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അത്തരത്തിലുള്ള ബ്രോഡറായിട്ടൊരു വശത്തെ കേവലം നിയമത്തിൻ്റെ മാത്രം കണ്ണുകളിൽ നിന്നുകൊണ്ട് കണ്ട് അതിനെ എതിർത്തു എന്നുള്ളതാണ്. അവിടെ മുസ്ലിങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്, നിയമത്തിൻ്റെ വ്യാഖ്യാനം തെറ്റുപറ്റിയിട്ടുണ്ട്, ചരിത്രപരമായിട്ടുള്ള പല ദുർവ്യാഖ്യാനങ്ങളുടെയും കാരണങ്ങൾ അതിനകത്തുണ്ട്. എന്തായാലും ഇത് രണ്ടും ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് പറയേണ്ട കാര്യം വെച്ചാൽ, ഇസ്ലാം അതിൻ്റെ പ്രമാണങ്ങളെ എന്നും ഉയർത്തിക്കാണിക്കും, മാത്രമല്ല അത് കുറേ കൂടെ ആഴത്തിൽ പഠിക്കുകയും അതിൻ്റെ ഒരു നന്മയുടെ വശം തിരിച്ചറിയാൻ എല്ലാവരും ശ്രമിക്കണമെന്ന് മാത്രമാണ്.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്. വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി വോയിസ് ഓഫ് പീസിൽ ഇന്ന് വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേട്ടത്.
6: സ്റ്റാർ ക്വസ്റ്റ്. നമ്മുടെ മക്കൾക്ക് പലവിധ കഴിവുകളും മികവുകളുമുണ്ട്. പ്രസംഗം, പാട്ട്, കഥ, സർഗസിദ്ധികൾ ഏതുമാകട്ടെ, അവ പ്രകടിപ്പിക്കാനും ഇതാ ഒരു സുവർണാവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ മക്കൾ അവതരിപ്പിക്കുന്ന പാട്ട്, പ്രസംഗം, കഥ എന്നിവ റെക്കോർഡ് ചെയ്ത് ഫീഡ്ബാക്ക് ഓപ്ഷനിലെ സ്റ്റാർ ക്വസ്റ്റ് വിൻഡോ വഴി റേഡിയോയിലേക്ക് അയയ്ക്കുക.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ റിയാദ് സ്വാലിഹീൻ പ്രോഗ്രാം കേൾക്കാം. വിത്രന്റെ ശ്രേഷ്ഠമായ സമയം ക്ലാസ് എടുക്കുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
7: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലാ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ നബിയ്യിനാ റഹ്മത്തൻ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. റിയാദ് സ്വാലിഹീനിൽ ഇമാം നബവി റഹിമഹുല്ലാ 205 അധ്യായം വിത്ര നമസ്കാരത്തെ പ്രേരിപ്പിച്ചുകൊണ്ടുള്ള, അതിൻ്റെ സമയത്തെ വ്യക്തമാക്കുന്ന, അത് ശക്തമായ സുന്നത്താണെന്നറിയിക്കുന്ന അധ്യായത്തിൽ നിന്നുള്ള 1137 ഹദീസ്. വഅനി ബിനി ഉമറ റളിയല്ലാഹു അൻഹുമാ അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ ബാദിറു സുബ്ഹ ബിൽ വിത്രി റവാഹു അബൂദാവൂദ വത്തിർമിദിയു വഖാല ഹദീസുൻ ഹസനുൻ സഹീഹുൻ. മുത്തബിഉ സുന്ന അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബാദിറു സുബ്ഹ ബിൽ വിത്ർ, വിത്ർ കൊണ്ട് നിങ്ങൾ സുബഹിയിലേക്ക് ധൃതിപ്പെടുക എന്ന്. സഹോദരങ്ങളെ, വിത്ർ നമസ്കാരത്തിൻ്റെ പ്രാധാന്യവും ശ്രേഷ്ഠതയും അറിയിക്കുന്ന ഹദീസ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് ചോദിച്ച് മനസ്സിലാക്കുകയും അറിയുകയും പഠിക്കുകയും ചെയ്തു. ഫറളുകളെക്കുറിച്ചും സുന്നത്തുകളെക്കുറിച്ചുമൊക്കെ ഒരു വിവാഹത്തിൽ കാണാം. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ് അവിടുന്ന് മിമ്പറിലുള്ള സമയത്ത്, മാ തറാഫി സ്വലാത്തില്ലേൽ, രാത്രി നമസ്കാരത്തെക്കുറിച്ച് എന്താണ് നിങ്ങൾ പറയുന്നത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മസ്ന മസ്ന, രണ്ട് രണ്ട് റക്അത്തുകൾ നമസ്കരിക്ക. ഫൈദ ഖശിയ സുബ്ഹ സല്ല വാഹിദ, സുബഹി ആകുമെന്ന് ഭയപ്പെട്ടാൽ ഒരു റക്അത്ത് നമസ്കരിക്കുക. ഫഔതർത ലഹു മാ സല്ല, അവൻ നമസ്കരിച്ചത് നീ നമസ്കരിച്ചത് വിത്രാക്കുക എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറയാറുണ്ട്, ഇജ്അലു ആഖിറ സ്വലാത്തിക്കും വിത്ര, നിങ്ങളുടെ നമസ്കാരത്തിൻ്റെ അവസാനം നിങ്ങൾ വിത്രാക്കണേ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ വിത്രാക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തു. അവ സ്വഹാബത്തിൻ്റെ ആ ഒരു ഹിർസ്, താല്പര്യം നമസ്കാരത്തെ അറിയാൻ മെമ്പറിലായിരിക്കെ വന്ന് ചോദിക്കുകയാണ് രാത്രി നമസ്കാരത്തെ, സുന്നത്തിനെക്കുറിച്ച്. ഖിയാമുല്ലൈൽ, അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് രാത്രി നമസ്കരിച്ചതിനെ സംബന്ധിച്ച്, ഇന്ന റബ്ബക യഅലമു അന്നക തഖൂമു അദ്നാ മിൻ സുലുസൈ ലൈലി വനിസ്ഫ വസുലുസഹു വത്വാഇഫത്തു മിൻ അല്ലദീന മഅക, സൂറത്തുൽ മുസ്സമ്മിലെ ആയത്ത്. നിശ്ചയമായും നിന്റെ രക്ഷിതാവ് അറിയുന്നു രാത്രി നമസ്കരിക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ നീയും നിന്റെ കൂടെയുള്ളവരിൽ ഒരു വിഭാഗം രാത്രിയുടെ മിക്കവാറും മൂന്നിൽ രണ്ട് ഭാഗം, ചിലപ്പോൾ പകുതിയും ചിലപ്പോൾ മൂന്നിലൊന്നും ഒക്കെ നമസ്കരിക്കുന്നത് തീർച്ചയായും അള്ളാഹുവിനറിയാം. അള്ളാഹു ആണല്ലോ രാത്രിയും പകലുമൊക്കെ കണക്കാക്കുന്നത്. അപ്പോൾ സഹോദരങ്ങളെ, ആ രാത്രി നമസ്കാരം എന്നത് വിശ്വാസികൾക്കേറെ പുണ്യമുള്ള, പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ് എന്നതിൽ നിന്നെല്ലാം മനസ്സിലാകുന്ന വസ്തുതയാണ്. ഇവിടെ ഈ ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് രാത്രി നമസ്കാരത്തെക്കുറിച്ച് ചോദിച്ചു ഒരാൾ വന്ന് നബി ഖുത്ബ നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ മസ്ജിദുൻ നബവിയിൽ, ജുമാ ഖുത്ബയാവാം അല്ലാത്ത പ്രസംഗമാവാം, രാത്രി നമസ്കാരത്തിൻ്റെ രൂപത്തെക്കുറിച്ചാണ്, അത് നിർവഹിക്കേണ്ടതിൻ്റെ വഴിയെക്കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അറിയിച്ചു കൊടുക്കുകയും ചെയ്തു. രണ്ടരക്കാലത്ത് നമസ്കരിക്കുക, സലാം വിട്ടുക, പിന്നെയും രണ്ടരക്കാത്ത് നമസ്കരിക്കുക. ഈ രൂപത്തിൽ സുന്നത്ത് നമസ്കാരം രാത്രിയിൽ നിർവഹിക്കേണ്ടത്. അങ്ങനെ സുബഹിയുടെ നമസ്കാരത്തിൻ്റെ വക്താകുമെന്ന് പ്രവേശിച്ചാൽ വിത്തറാക്കുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യ രാത്രിയുടെ ആദ്യ ഭാഗങ്ങളിൽ ഉറങ്ങുകയും അവസാന ഭാഗങ്ങളിൽ എഴുന്നേറ്റ് നമസ്കരിക്കുകയും ചെയ്യാറുണ്ട്. ഒരു റക്അത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിത്തറാക്കാറുണ്ട്. രണ്ട് റക്അത്തുകളിൽ നമസ്കരിച്ച് അവസാനം ഒന്നിൽ അവസാനിപ്പിക്കുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്രകാരം വിത്തറാക്കാൻ വേണ്ടി കൽപ്പിക്കുന്നു. ഉറങ്ങുന്നതിന് മുമ്പ് വിത്തറാക്കാം, അതല്ല ഉറങ്ങി എഴുന്നേറ്റുകൊണ്ട് ഫജറിന് മുമ്പായിക്കൊണ്ട് വിത്തറാക്കാം. ഏത് രൂപത്തിലും അതാവാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നിർവഹിച്ചതിൻ്റെ രൂപം, വ്യത്യസ്തമായ രൂപങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ റക്അത്തുകളുടെ എണ്ണങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. 3 കൊണ്ടും 5, 7, 9, 11 കൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിത്തറാക്കിയ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്. ഇവിടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, ഒരു ഹദീസിൽ കാണാം, അബൂ ഖതാദ റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, മത്താ തൂത്തിറു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഊത്തിറു മിൻ അവ്വലില്ലൈൽ, ഞാൻ രാത്രിയുടെ ആദ്യ സമയത്താണ് വിത്തറാക്കാറുള്ളത്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, മത്താ തൂത്തിറു, നിങ്ങളെപ്പോഴാണ് വിത്തറാക്കാറുള്ളത്? വിത്ര നമസ്കാരം നിർവഹിക്കുന്നത് എപ്പോഴാണ്? ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ആഖിറുല്ലൈൽ, രാത്രിയുടെ അവസാന സമയത്താണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അബൂബക്കർ റളിയല്ലാഹുവിനോട് അഖദ ഹാദാ ബിൽ ഹസം, ഉമർ റളിയല്ലാഹുവിനോട് അഖദ ഹാദാ ബിൽ ഖുവ, നിങ്ങളെടുത്തത് ഹസമാണ്, നിങ്ങൾ സ്വീകരിച്ചത് ഖുവത്താണ് എന്ന്. അതായത് അൽ ഹസം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത് തബ്കീറു ഫി അദാഇൽ അമൽ വഖശിയത ഫവാതിഹു, നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ വേഗം നിർവഹിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഖുവത്ത് എന്നത് അസ്യഖത്തു ബി നഫ്സി വൽ ഖുദ്ര അലൽ ഖിയാമി ഫി ആഖിറില്ലൈൽ, രാത്രിയുടെ അവസാനത്തിൽ നിന്ന് നമസ്കരിക്കുവാനുള്ള കഴിവും അതുപോലെ തന്നെ അതിനുള്ള മനസ്സിൻ്റെ ആ ഒരു വിശ്വാസവും അത് ഉണ്ട്. ഉറങ്ങിപ്പോവുകയില്ല, എഴുന്നേൽക്കുമെന്നുള്ള ആ ഒരു ഉറപ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സ്വാഹിബുകളായ അവിടുത്തെ സ്വഹാബത്തിൽ പ്രമുഖരായ അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹുമ അവർ വിത്തർ നമസ്കാരം നിർവഹിക്കുന്ന സമയത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒരാൾ ഇഷാവിന് ശേഷം നേരിട്ട് ഉറങ്ങിപ്പോകുമോ എന്ന് ഭയപ്പെടുന്ന കാരണത്താൽ വേഗം വിത്തറാക്കുന്നു. എന്നാൽ ഉമർ റളിയല്ലാഹു അൻഹു അത് രാത്രിയുടെ അവസാന സമയങ്ങളിലാണ് എഴുന്നേറ്റുകൊണ്ട് നമസ്കരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടുപേരെയും അവർ സ്വീകരിച്ചതിൽ അവരെ പ്രശംസിക്കുകയാണ്. അവരെ ആക്ഷേപിക്കുന്നില്ല, അത് ശരിയാണ്, സന്മാർഗമാണ്. ഇസ്ലാമിൻ്റെ ആ ഒരു കാരുണ്യത്തിൻ്റെ വിശാലതയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിത്തർ നമസ്കാരത്തിന് ഇന്ന സമയത്ത് തന്നെ നമസ്കരിക്കണമെന്ന് നിർബന്ധമാക്കിയില്ല. എങ്ങനെയാണോ സാധിക്കുന്നത്, ഏത് രൂപത്തിലാണോ, ഏത് സമയത്താണോ ഒരാൾക്ക് കഴിയുന്നത്, ഉറങ്ങി എഴുന്നേൽക്കില്ല, സുബഹി ബാങ്ക് വിളിച്ചിട്ട് എഴുന്നേൽക്കൂ എന്നുള്ള ആ ഒരു നിലക്കുള്ള സമയത്താണെങ്കിൽ നേരത്തെ തന്നെ വിത്തറാക്കിയിട്ട് ഉറങ്ങാം എന്നും, അതല്ല സുബഹിക്ക് മുമ്പ് എഴുന്നേൽക്കുമെന്ന് ഉറപ്പുള്ള ആളുകൾക്ക് ആ സമയത്താണ് ഏറ്റവും അഫദലായത് എന്നതുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ ഇബാദത്ത് നഷ്ടപ്പെട്ടു പോകുമോ, ഉറക്കം കാരണത്താൽ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് പേടിക്കുന്നവർക്ക് നേരത്തെ തന്നെ ഇഷ കഴിഞ്ഞ് വിത്തറാക്കുന്നതാണ് ഖൈറായിട്ടുള്ളത്. നമുക്ക് സാധിക്കുന്നത്ര അള്ളാഹുവിൻ്റെ ശറഈയായ ഇബാദത്തിൻ്റെ വിഷയത്തിൽ പരിശ്രമിക്കാനും അതിനുവേണ്ടി താല്പര്യം കാണിക്കാനും നമ്മുടെ മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തേണ്ടതുണ്ട്. രണ്ട് സമയങ്ങളിൽ ഏത് സമയം സ്വീകരിക്കാം, നമുക്കെപ്പോഴാണോ സാധിക്കുന്നത് അത് തുഴത്തിക്കൊണ്ടുപോകാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഫദൽ, ഉമർ റളിയല്ലാഹുവിൻ്റെ ഫദൽ, ഇബാദത്തിൽ അവരുടെയൊക്കെ ആ ഒരു ഹിമ്മത്ത്, അവരുടെ കഴിവിനനുസരിച്ച്, അവരുടെ അവസ്ഥക്കനുസരിച്ച് ചില ആളുകൾ ഉറങ്ങിപ്പോകാം, അങ്ങനെയൊക്കെ സംഭവിക്കാം. ഇഷാ നമസ്കാരം കഴിഞ്ഞ് ഫജർ വരെയും വിശാലമായ സമയം വിത്തറാക്കാനുണ്ട്. മറ്റൊരു കാര്യം അതിൽ ആ വിഷയത്തിൽ മനസ്സിലാക്കാനുള്ളത്, ഒരാൾ രാത്രിയുടെ ആദ്യ സമയത്ത് വിത്തറാക്കി കടന്നു, പിന്നെ രാത്രിയുടെ അവസാനത്തിൽ എഴുന്നേറ്റു, ഫൈനഹു യുസല്ലി ഷഫ്അൻ, അപ്പോൾ അയാൾ എഴുന്നേൽക്ക് നമസ്കരിക്കുകയാണെങ്കിൽ രണ്ട് നമസ്കരിക്കണം. അതായത് രണ്ട് രണ്ടായിട്ട് നമസ്കരിക്കുക, ലാ വിത്രാനി ഫീലയില, രണ്ട് വിത്ര് ഒരു രാത്രിയിലില്ല ഏതെങ്കിലും ഒരു സമയത്ത്. പലരും ചോദിക്കാറുള്ള ഒരു ചോദ്യം കൂടിയാണ്. പ്രത്യേകിച്ച് റമദാൻ മാസത്തിലൊക്കെ ആളുകൾ തറാവീഹ് നമസ്കരിച്ച് കിടന്നുറങ്ങി ഇനി അത്താഴത്തിന് എഴുന്നേൽച്ച് അങ്ങനെ ഇമാമിൻ്റെ കൂടെ ഒരാൾ മുഴുവനായി നമസ്കരിച്ചാൽ ഇമാമ് നമസ്കരിച്ച് തീരുന്നത് വരെയും മൻ കാമ മഅൽ ഇമാമി ഹത്ത യൻസരിഫ കുതിബ ലഹു ഖിയാമുൽ ലൈല, ഒരാൾ ഇമാമിൻ്റെ കൂടെ ഇമാം പിരിയുന്നത് വരെ നമസ്കരിച്ചാൽ രാത്രി മുഴുവൻ നമസ്കരിച്ച പ്രതിഫലമാണ്. ഏതായിരുന്നാലും സുന്നത്ത് നമസ്കാരമാണെന്നുള്ള നിലക്ക് ഒരാൾക്ക് അത്താഴത്തിൻ്റെ സമയത്ത് അതല്ലെങ്കിൽ രാത്രിയുടെ അന്ത്യയാമങ്ങൾ നമസ്കരിക്കണമെങ്കിൽ നേരത്തെ വിത്രാക്കി ഉറങ്ങിയതാണ് ഇഷായന് ശേഷം, അങ്ങനെയുണ്ടെങ്കിൽ നമസ്കരിക്കുക. പക്ഷേ രണ്ടായിട്ടാണ് നമസ്കരിക്കേണ്ടത്, രണ്ട് വിത്ര് ഒരു രാത്രിയിലില്ല ഏതെങ്കിലും ഒരു സമയത്താണ് അത് നിർവഹിക്കേണ്ടത് എന്ന്. അല്ലഫുദലുലിൽ മുഅ്മിനി അയ്യഫ് അല മാഹുവ അദ്മനുലഹുമിൻ അദായ ആദിഹി സ്വല, ഈ നിസ്കാരം ഒരു വിശ്വാസിക്ക് ഏറ്റവും ശ്രേഷ്ഠമായത്, തനിക്ക് ഏറ്റവും ഗ്യാരണ്ടി ഉള്ളത് എപ്പോഴാണ് നമസ്കരിക്കാൻ. ഫൈൻ ഹാഫ അല്ല എസ്തൈഖ് ദാഹിറല്ലേൽ, രാത്രിയുടെ അവസാനത്തിൽ എഴുന്നേൽക്കുകയില്ല എന്ന് ഭയപ്പെട്ടാൽ ഫൽ യൂത്സിർ ഖബല നൗമിഹി, അയാൾ ഉറങ്ങുന്നതിന് മുമ്പ് നമസ്കരിക്കുക. എന്നാൽ അവസാന സമയത്ത് എഴുന്നേൽക്കുമെന്ന് ഉറപ്പുള്ള ആളുകൾക്ക് ആ സമയത്താണ് ശ്രേഷ്ഠമായത്. അപ്പോൾ സ്വഹാബത്തിൽ എല്ലാ നിരക്കും കാര്യങ്ങൾ സ്വീകരിച്ചവർ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുന്നുണ്ട് ജാബിർ ബിൻ അബ്ദില്ല റളിയല്ലാഹു അൻഹുമയിൽ നിന്നുള്ള ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇമാം നബവി റഹിമഹുല്ലാ ഈ വിത്റിൻ്റെ അധ്യായത്തിൽ 1138 ഹദീസായി കൊണ്ടുവന്നത് ഈ ഹദീസാണ്. വഅൻ ജാബിറിൻ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖാഫ അല്ല യഖൂമ മിൻ ആഖിറിൽ ലൈൽ, ആരെങ്കിലും രാത്രിയുടെ അവസാനത്തിൽ എഴുന്നേൽക്കുകയില്ല എന്ന് ഭയപ്പെടുകയാണെങ്കിൽ ഫൽ യൂത്സിർ അവ്വലഹു, അയാൾ രാത്രിയുടെ ആദ്യത്തിൽ വിത്രാക്കട്ടെ. ഒമൻ തൊമി അൻ യഖൂമ ആഖിറഹു ഫൽ യൂത്സിർ ആഖിറിൽ ലൈൽ, ഒരാൾ രാത്രിയുടെ അവസാന സമയത്താണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ ഫൽ യൂത്സിർ ആഖിറിൽ ലൈൽ, രാത്രിയുടെ അവസാനത്തിൽ വിത്രാക്കട്ടെ. ഫഇന്ന സ്വലാത്ത് ആഖിറിൽ ലൈൽ മഷ്ഹൂദ, നിശ്ചയമായും രാത്രിയുടെ അവസാനത്തിലെ നമസ്കാരം സാക്ഷിയാണ്. വദാലിക്ക അഫ്ദൽ, അതേറ്റവും ശ്രേഷ്ഠമായതാണ് എന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തത് നമുക്ക് കാണാൻ സാധിക്കും. വ്യത്യസ്തമായ റിവായത്തുകൾ നമുക്കത് കാണാൻ സാധിക്കും. അയ്യുക്കും ഖാഫ അല്ല യഖൂമ മിൻ ആഖിറിൽ ലൈൽ ഫൽയൂത്വർ, നിങ്ങളിൽ ആരാണ് രാത്രിയിൽ എഴുന്നേൽക്കുകയില്ല, രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ എഴുന്നേൽക്കുകയില്ല എന്നുണ്ടെങ്കിൽ അയാൾ വിത്രാക്കിക്കൊണ്ട് തന്നെ വിത്രാക്കട്ടെ. സുമ്മലയ്യ ലിയർക്കുത്, പിന്നെ അയാൾ ഉറങ്ങട്ടെ. ഒമൻ വസിഖ ബി ഖിയാമില്ലൈൽ, രാത്രി നമസ്കരിക്കും എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ ഫൽ യൂത്സിർ മിൻ ആഖിരിഹി, അയാൾ രാത്രിയുടെ അവസാനത്തിൽ നമസ്കരിക്കട്ടെ. ഫ ഇന്ന ഖിറാഅത്ത് ആഖിറിൽ ലൈലി മഹ്ദൂറ വദാലിക അഫ്ദൽ, നിശ്ചയമായും രാത്രിയുടെ അന്ത്യയാമങ്ങളിലുള്ള ഖുർആൻ പാരായണം അത് സന്നിഹിതമാണ്, അത് ശ്രേഷ്ഠമാണ് എന്നതൊക്കെ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ജാബിർ ബിൻ അബ്ദുല്ല റളിയല്ലാഹു അൻഹുമയിൽ നിന്നുള്ള ഹദീസ് വളരെ വ്യക്തമായി നമ്മെ ഉണർത്തുന്ന കാര്യമാണ്. രാത്രിയുടെ അവസാനത്തിൽ എഴുന്നേൽക്കുകയില്ല എങ്കിൽ ആദ്യത്തിൽ വിത്രാക്കുക, എന്നാൽ രാത്രിയുടെ അവസാനത്തിലാണ് അയാൾ ആഗ്രഹിക്കുന്നത്. ഓരോരുത്തർക്കും അവരുടെ അവസ്ഥകളെക്കുറിച്ച് അറിയാം, ഏത് സമയത്ത് എഴുന്നേൽക്കും സാധാരണ നിലക്ക്. എന്നാൽ ഏറ്റവും അഫദലായ സമയം ആഖിറുൽ ലൈലാണ്, രാത്രിയുടെ അവസാനത്തിലാണ്. ആ സമയത്തെ നമസ്കാരവും അതുപോലെ തന്നെ ആ സമയത്തെ ഖിറാഅത്തുമെല്ലാം പ്രത്യേകം സാക്ഷിയാണ്. ഇന്ന സ്വലാത്ത് ആഖിറിൽ ലൈലി മഷ്ഹൂദത്തുൻ തഷ്ഹദുൽ മലായിക്കത്തുർ റഹ്മ, റഹ്മത്തിൻ്റെ മലായിക്കുകൾ സാക്ഷിയാകും. ഈ നമസ്കാരം അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ മഹത്വത്തോട് യോജിക്കുന്ന രൂപത്തിൽ എൻസിലു റബ്ബുന തബാറക വതആല ഇല സമാ ഇദുന്യ, ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങുന്ന ആ സഹറിൻ്റെ താഴത്തിൻ്റെ സമയമാണ്. ആ സമയത്ത് ഇസ്തിഗ്ഫാറിനും പ്രാർത്ഥനക്കും നമസ്കാരത്തിനുമൊക്കെ ഏറ്റവും മഹത്വമുള്ളതായ ഒരു സമയം കൂടിയാണ്. രാത്രിയിലും പകലിലുമൊക്കെയായി മലക്കുകൾ ഹാജറാകും. അതുപോലെ തന്നെ വിത്രില് ഏറ്റവും അഫ്ളലിയത്ത് അത് ആഖിറുൽ ലൈലാണ് എന്നതും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ സമയം ഓരോ ആളുകൾക്ക് അവരവരുടെ ഇഷ്ടത്തിന് നമസ്കരിക്കാം, വിത്രാക്കാം എന്നതും വിശാലമായ ഒരവസ്ഥയാണതിനുള്ളത് എന്നതുമൊക്കെ നമുക്ക് ഈ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സഹോദരങ്ങളെ, ഇതിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നൊരു വസ്തുത, വിത്ര് നമസ്കാരം എന്നത് ശക്തമായ സുന്നത്താണ്. അത് ജീവിതത്തിൽ പല നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വസിയത്ത് നൽകുകയും ശക്തമായ പ്രതിഫലമുണ്ട് അതിന് എന്നറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല. ഈയൊരു ശ്രേഷ്ഠമായ മഹത്വമേറിയ നമസ്കാരം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നിലനിർത്തിക്കൊണ്ടുപോകാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം.
1: മാഷാ പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ റിയാദുസ് സ്വാലിഹീൻ വിത്രിന്റെ ശ്രേഷ്ഠമായ സമയം. ഈ വിഷയം ക്ലാസ് എടുത്തത് അഷഫ് സലഫി വാണിയമ്പലം.
2: സുതാര്യമാണ് പീസ് റേഡിയോ. കേൾവിക്കാരനെ രസിപ്പിക്കേണ്ടത് ചിന്തയിൽ കൂടിയും വൈജ്ഞാനികമായ നിലപാടുകൾ കൂടിയുമാണ്. പീസ് റേഡിയോ നിർവഹിക്കുന്ന ദൗത്യം അതാണ്. എവിടെയാണെങ്കിലും ഏത് ജോലി ചെയ്യുമ്പോഴും എപ്പോഴും കേട്ടുകൊണ്ടിരിക്കാൻ പീസ് റേഡിയോ. താങ്കളും ഈ സംരംഭത്തിൽ പങ്കാളിയാകൂ. പീസ് റേഡിയോ ലഭ്യമാകാൻ 24 മണിക്കൂറും പ്രക്ഷേപണം ചെയ്യുന്ന, വിനോദവും വിജ്ഞാനവും സമന്വയിച്ച പീസ് റേഡിയോ പരിപാടികൾ കേട്ടുകൊണ്ടിരിക്കാൻ താങ്കളുടെ മൊബൈലിലെ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.

0: അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ശ്രോതാക്കളുടെ മതപരമായ വിഷയങ്ങളിലുള്ള സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായി പരിഹാരം നിർദ്ദേശിക്കാൻ വേണ്ടി പീസ് റേഡിയോ ഒരുക്കിയ സംവിധാനമാണ് അൽ ഇജാബ ലൈവ് പ്രോഗ്രാം. ഇന്നത്തെ അൽ ഇജാബ ലൈവ് പ്രോഗ്രാമിൽ പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിൽ നമ്മോടൊപ്പം പ്രമാണബദ്ധമായി മറുപടി നിർദ്ദേശിക്കാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ളത് ബഹുമാന്യനായ മുഹമ്മദ് സ്വാദിഖ് മദീനിയാണ്. അദ്ദേഹത്തെയും ശ്രോതാക്കളെയും ഒറ്റവാക്കിൽ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് പ്രോഗ്രാം ആരംഭിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: ശ്രോതാക്കളുടെ ചോദ്യങ്ങൾ നേരിട്ട് വിളിക്കാവുന്ന നമ്പർ 90 20 840 840. നമ്പർ ഒരിക്കൽ കൂടി 9020 840 840. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി ടെക്സ്റ്റായോ വോയിസായോ നിങ്ങളുടെ ചോദ്യങ്ങൾ അയക്കാവുന്നതുമാണ്. നമുക്ക് ഫീഡ്ബാക്ക് വഴി വന്ന ചോദ്യങ്ങളിൽ നിന്ന് ആരംഭിക്കാം. എൻ്റെ ഉമ്മാക്ക് വാർദ്ധക്യ സഹജമായ രോഗം ബാധിച്ചിരിക്കുന്നു. നിരന്തരം നിസ്കരിക്കുകയും ഖുർആൻ ഓതുകയും ചെയ്യുന്ന വ്യക്തിയാണ്. എന്നാൽ ഇപ്പോൾ ലൂസ് മോഷനും ഗ്യാസും മൂത്രം പോക്ക് മുട്ടി തേയ്മാനം ഇവയെല്ലാം കൂടിയായി വളരെ പ്രയാസത്തിലാണ്. ഈ അവസ്ഥയിൽ ജംഉം ഖസറുമാക്കി നിസ്കരിക്കാമോ എന്നാണ് ചോദ്യത്തിൻ്റെ അവസാന ഭാഗത്ത് എൻ്റെ ഉമ്മാക്കും അതുപോലെ ബുദ്ധിമുട്ടുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണേ എന്ന വസിയത്ത് കൂടി അദ്ദേഹം എഴുതിയിട്ടുണ്ട്.
1: അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ അല്ലിംനാ മാ യൻഫഉനാ വൻഫഉനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമൻ യാ റബ്ബൽ ആലമീൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ചോദ്യകർത്താവിൻ്റെ ഉമ്മക്കും അതേപോലെ നമ്മുടെയൊക്കെ കുടുംബങ്ങളിലുള്ള രോഗികളായ ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വതആല എത്രയും പെട്ടെന്ന് ആഫിയത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ.
0: ആമീൻ.
1: ആഫിയത്തോടുകൂടിയുള്ള ദീർഘായുസ് അവൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
0: ആമീൻ.
1: രോഗിയായ ഉമ്മാക്ക് ജംഉ ഖസറുമാക്കി നമസ്കരിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. അടിസ്ഥാനപരമായി ഓരോ നമസ്കാരങ്ങളും അതാതിൻ്റെ സമയത്ത് പൂർണ്ണമായി നിർവഹിക്കുക എന്നുള്ളതാണ്. ഇന്ന സ്വലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂത. തീർച്ചയായും നമസ്കാരം വിശ്വാസികളുടെ മേൽ സമയബന്ധിതമാകുന്നു. 5 നേരത്തെ നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നു. അതിൻ്റെ എണ്ണവും രൂപവും വർണ്ണിച്ച് വിവരിച്ച് വിശദീകരിച്ച് പ്രയോഗവൽക്കരിച്ച് കാണിച്ചു. എന്നാൽ ചില സന്ദർഭങ്ങളിലൊക്കെ ചില ആളുകൾക്ക് ആനുകൂല്യങ്ങൾ റുഖ്സകളുണ്ട്. അതിൽപ്പെട്ടതാണ് രോഗികൾ, അതിൽപ്പെട്ടതാണ് യാത്രക്കാർ. യാത്രക്കാർക്ക് 2 നമസ്കാരങ്ങൾ ജംഉ ആക്കാം. ളുഹറും അസറും, ഒന്നുകിൽ ളുഹറിൻ്റെ സമയത്തോ അല്ലെങ്കിൽ അസറിൻ്റെ സമയത്തോ, മഗ്രിബും ഇഷാവും, ഒന്നുകിൽ മഗ്രിബിൻ്റെ സമയത്തോ അല്ലെങ്കിൽ ഇഷാൻ്റെ സമയത്തോ ചേർത്ത് നമസ്കരിക്കാവുന്നതാണ്. ഇതേപോലെ തന്നെ അതിനാണ് ജംഉ എന്ന് പറയുക. യാത്രക്കാർക്ക് ഉള്ള മറ്റൊരു ആനുകൂല്യമാണ് ഖസർ. 4 റക്അത്തുള്ള നമസ്കാരങ്ങൾ 2 റക്അത്തായി നമസ്കരിക്കുക. ഖസർ യാത്രക്കാർക്ക് മാത്രമാണെങ്കിൽ ജംഉ യാത്രക്കാർക്കും, അതേപോലെ തന്നെ മറ്റ് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമുള്ള നിർബന്ധ സാഹചര്യത്തിലുള്ള ആളുകൾക്കും ഇസ്ലാം അനുവദിച്ചു കൊടുത്തിരിക്കുന്നു. ഇവിടെ ചോദ്യകർത്താവിൻ്റെ ഉമ്മയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുട്ടു തേയ്മാനവും മറ്റ് പല അസുഖങ്ങളുമൊക്കെ ഉണ്ട് എന്നതുകൊണ്ട് അവർ യാത്രക്കാരല്ല എന്ന കാരണത്താൽ ഒരിക്കലും ഖസറാക്കി നമസ്കരിക്കാൻ അവർക്ക് പാടില്ല. എന്നാൽ ജംആക്കി നമസ്കരിക്കാമോ? അവർ വീട്ടിൽ തന്നെയാണ്. അതേപോലെ തന്നെ മറ്റ് വലിയ പ്രയാസങ്ങളൊന്നും എണീക്കാൻ കഴിയാത്തതോ അല്ലെങ്കിൽ ഓർമ്മയുണ്ട് പക്ഷെ ഒന്നിനും കഴിയില്ല ആ ഒരു അവസ്ഥയിലോ അല്ല. അതുകൊണ്ട് ഏറ്റവും നല്ലത് ഓരോ നമസ്കാരങ്ങളും അതാതിൻ്റെ സമയത്ത് നിർവഹിക്കുകയാണ് ചെയ്യേണ്ടത്. വലിയ പ്രയാസം ഉണ്ട് എങ്കിൽ സഹായിക്കാൻ ആരുമില്ല, അത്ര ഒരു സാഹചര്യത്തിൽ വേണമെങ്കിൽ ജമ ആക്കാം എന്നല്ലാതെ സ്വതവേ അവർ ഓരോ നമസ്കാരങ്ങളും അതാതിൻ്റെ സമയത്ത് നിർവഹിക്കുകയാണ് ചെയ്യേണ്ടത്. തുടക്കത്തിൽ പറഞ്ഞ പോലെ അള്ളാഹു അവർക്ക് എത്രയും പെട്ടെന്ന് ആഫിയത്ത് നൽകി കുടുംബങ്ങൾക്ക് ആശ്വാസവും സമാധാനവും നൽകുമാറാകട്ടെ.
0: ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: വഅലൈക്കും സലാം.
0: ചോദ്യം ചോദിച്ചോളൂ.
2: നമ്മളൊരു നീണ്ട യാത്ര കഴിഞ്ഞാണ്ട് ഒരു 3 മണിക്കാണ് വീട്ടിലെത്തിയിരുന്നുണ്ടെങ്കിൽ, പുറത്തേക്ക് 3 മണിക്ക്, അപ്പം നമ്മൾ കിടന്നുറങ്ങിയിട്ട് പിന്നെ എണീക്കുന്നത് 6 മണി ആ സമയത്താണ്. അപ്പം ഉദയത്തിന് നമസ്കാരം നിഷിദ്ധമായിട്ടുള്ള സമയത്താണെങ്കിലേ, അപ്പം ആ ഉടനെ തന്നെ നമ്മൾ അറിഞ്ഞ ഉടനെ തന്നെ നമസ്കരിക്കുകയാണോ, അതോ ആ നിഷിദ്ധമായ സമയം കഴിഞ്ഞിട്ട് നമസ്കരിക്കുകയാണോ? അതേപോലെ തന്നെ ഇപ്പം വേറെ എവിടെയും പോയി നമ്മൾ അസറിന് നേരത്തെ എത്തുന്നു പ്രതീക്ഷാണ്ട് പിന്നെ അസ്തമയത്തോട് അടുക്കുന്ന സമയത്താണ് വീട്ടിലെത്തണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ എന്താ ചെയ്യാ?
1: ശരി, സുബഹി എഴുന്നേൽക്കാൻ വൈകി എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കും. പൊതുവേ ഇന്നത്തെ കാലത്ത് അലാറം മറ്റ് സൗകര്യങ്ങളുമൊക്കെ ഉണ്ട്. ഏതൊരാൾക്കും പ്രയാസമില്ലാതെ പള്ളിയിൽ ജമാഅത്തായി നിസ്കരിക്കാൻ കഴിയുന്ന, പുരുഷന്മാർക്ക് പള്ളിയിൽ ജമാഅത്തായി നിസ്കരിക്കാൻ കഴിയുന്ന ഒരു നിസ്കാരമാണ് സുബഹി നിസ്കാരം. ശരി, എന്തെങ്കിലും യാത്ര ക്ഷീണം കാരണത്താലോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാരണത്താൽ അല്പം വൈകിയാണ് സുബഹിക്ക് എണീറ്റത്, ഒരു 6 മണിക്കാണ്, ഒരു 6:30ക്കാണ് ഒക്കെ എണീറ്റത് എങ്കിൽ ആ സമയം നിസ്കാരം നിരോധിക്കപ്പെട്ട സമയമാണല്ലോ, അപ്പോൾ നിസ്കരിക്കാൻ പറ്റുമോ? അതേപോലെ അസ്ർ നിസ്കാരം മഗ്രിബിൻ്റെ ഒരു 1/2 മണിക്കൂറോ തൊട്ട് മുമ്പൊക്കെയാണ് നിസ്കരിച്ചിട്ടില്ല, യാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തിയത് എങ്കിൽ അല്ലെങ്കിൽ ഉറങ്ങി എഴുന്നേറ്റത് എങ്കിൽ അതൊക്കെ നിസ്കാരം വിരോധിക്കപ്പെട്ട സമയമാണല്ലോ, ആ സമയം നിസ്കരിക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഇങ്ങനെ നമസ്കാരം വിരോധിക്കപ്പെട്ട സമയം എന്ന് പറഞ്ഞാൽ സുന്നത്തായ നമസ്കാരങ്ങളാണ്, സുന്നത്തായ നമസ്കാരങ്ങളാണ്. ഒരാൾ സുബഹി നമസ്കാരം കഴിഞ്ഞ് പിന്നീട് അയാൾക്കൊന്ന് ദുഹ നിസ്കരിക്കണമെങ്കിൽ സൂര്യൻ ഉദിച്ച് ഒരല്പസമയം, ഒരു 1/2 മണിക്കൂറോ 20 മിനിറ്റോ കഴിഞ്ഞതിന് ശേഷമാണ് നമസ്കരിക്കേണ്ടത്, ആ സുന്നത്തായ ദുഹ നമസ്കാരം. കാരണം സുബഹി നമസ്കാരം നിർവഹിച്ച ശേഷം പിന്നീട് സൂര്യൻ ഉദിച്ച് ഒരല്പസമയം കഴിയുന്നത് വരെ സുന്നത്തായ നമസ്കാരങ്ങൾ വിരോധിക്കപ്പെട്ട സമയമാണ്. അത് തന്നെയും പണ്ഡിതന്മാർക്ക് ചില അസ്ബാബുകളുള്ള നിസ്കാരം നിർവഹിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ചർച്ചയുണ്ട്. ഏതായിരുന്നാലും അവരാരും തന്നെ ഇങ്ങനെ ഫർള് നിസ്കാരം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ സമയത്ത് നിർവഹിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എപ്പോഴാണോ അവൻ അത് ഓർക്കുന്നത് അപ്പോഴാണ് അവൻ്റെ നമസ്കാരമെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ യാത്രയിൽ ബിലാൽ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ഉണർത്താൻ വേണ്ടി ഏൽപ്പിച്ചുവെങ്കിലും അദ്ദേഹം ഉറങ്ങിപ്പോയി. പിന്നീട് സൂര്യൻ ഉദിച്ച ശേഷമാണ് സഹാബിമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയൊക്കെ എഴുന്നേറ്റത്. ആ സമയത്ത് അല്പം കൂടി അങ്ങ് നീങ്ങി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. ഇതേപോലെ അസ്ർ നിസ്കാരം വൈകി, അങ്ങനെ മഗ്രിബിനെ തൊട്ട് മുമ്പാണ് എങ്കിലും ആ സമയത്തും ഈ ഫർളായ നമസ്കാരം നിർവഹിക്കാവുന്നതാണ്. മുത്തലഖായ സുന്നത്ത് നിസ്കാരങ്ങൾ പാടില്ല എന്നേ ആ വിഷയത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളൂ. ഹദീസുകൾ അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും.
0: ഉത്തരം വ്യക്തമായല്ലോ. ഹലോ, ഉത്തരം.

0: ഇപ്പോൾ ഒരു വർഷമായി ആർത്തവം ഉണ്ടായിട്ടില്ല. എന്നാൽ ഈ ഓഗസ്റ്റ് 22 ആർത്തവമുണ്ടായി. ഇതിനെ രോഗരക്തമായി പരിഗണിച്ചുകൊണ്ട് നിസ്കരിക്കേണ്ടതുണ്ടോ? ഒരു വർഷത്തിനു ശേഷം വരുന്നത് ആർത്തമായി പരിഗണിക്കാമോ? അങ്ങനെ 15 ദിവസത്തിന് ശേഷം നിസ്കാരം തുടങ്ങിയാൽ മതിയോ? ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഖുർആൻ കയ്യിലെടുത്ത് പാരായണം ചെയ്യാമോ? ഫർള് നോമ്പ് സുന്നത്ത് നോമ്പ് ഇവയൊക്കെ നിർവഹിക്കാമോ എന്നാണ് ദീർഘമായ ചോദ്യത്തിൻ്റെ ഒരു ഉള്ളടക്കം.
1: പൊതുവെ സ്ത്രീകൾക്കുണ്ടാവുന്ന വലിയ ആശങ്കകളാണ് നിസ്കാരം, നോമ്പ്, ഖുർആൻ പാരായണം എന്നിവയിലൊക്കെ ഈ ഇബാദത്തുകളിലൊക്കെ ചിട്ടയുള്ള സ്ത്രീകൾ ഇത്തരം അസുഖങ്ങളും സാഹചര്യങ്ങളും വരുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥ ഉണ്ടാകാറുണ്ട്. പലർക്കും അത് ആളുകളോട് ചോദിക്കുവാൻ മടിയുമാണ്. അവിടെ മനസ്സിലാക്കാനുള്ളത്, ഒന്ന്, അവരുടെ ആർത്തവം നിലക്കുന്ന സമയമായിട്ടില്ല. തൈറോയ്ഡ് രോഗത്താലോ മറ്റോ ഒക്കെ ചില സന്ദർഭങ്ങളിൽ ആർത്തവം ഉണ്ടാകാറുണ്ട്, ചില സന്ദർഭങ്ങൾ ഉണ്ടാകാറില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായിരുന്നാലും ശരി, ആർത്തവത്തിന് അതിൻ്റെ കുറഞ്ഞ സമയം, ദീർഘമായ സമയം എന്നൊക്കെ ഫുഖഹാക്കൾ ചർച്ച ചെയ്യാറുണ്ടെങ്കിലും ഷെയ്ഖുലിസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ അത് ഇത്ര സമയമാണ് അതിൻ്റെ കുറഞ്ഞ സമയം, ഇത്ര സമയമാണ് അതിൻ്റെ കൂടിയ സമയം എന്ന് പ്രമാണങ്ങൾ ഒന്നും സ്ഥിരപ്പെട്ടു വരാത്തത് കൊണ്ട് ഹൈലാണോ എന്നുള്ളത് ഉറപ്പുവരുത്തുകയാണ് ചെയ്യേണ്ടത്. ആർത്തവമാണോ എങ്കിൽ ആർത്തവത്തിൻ്റെ ഹുക്കും, ആർത്തവരക്തമല്ല ഇസ്തിഹാദ് ബ്ലീഡിംഗ് ആണോ എങ്കിൽ ബ്ലീഡിങ്ങിൻ്റെ ഹുക്കും സ്വീകരിക്കുക. പക്ഷേ എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? ഒന്ന്, ആർത്തവരക്തവും ഇസ്തിഹാദത്തിൻ്റെ രക്തവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇസ്തിഹാദത്തിൻ്റെ രക്തം പൊതുവെ മുറിവുണ്ടായാൽ രക്തം വരുന്നത് പോലുള്ള രക്തമാണ് എങ്കിൽ ഹൈലിൻ്റെ രക്തം, അതിൻ്റെ നിറം, അതേപോലെ ഗന്ധം, ഇതിലൊക്കെ വ്യത്യാസമുണ്ടാവും. ഇതാണ്, ഇങ്ങനെ തിരിച്ചറിയാൻ സാധിച്ചാൽ അതിനനുസരിച്ച് മുന്നോട്ട് പോവാം. ഇനി അങ്ങനെ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് എങ്കിൽ മുമ്പ് അവർക്ക് ഇത്ര ദിവസമാണ് ഉണ്ടായിരുന്നത്, കറക്റ്റായി ഇത്ര 10 ദിവസം ഉണ്ടായിരുന്നു, 8 ദിവസം ഉണ്ടായിരുന്നു, 7 ദിവസം ഉണ്ടായിരുന്നു എന്ന രൂപത്തിൽ മുമ്പ് ഇത്ര ദിവസമാണ് അവർക്ക് ഉണ്ടായിരുന്നത് എങ്കിൽ അത്രയും ദിവസം ആർത്തവമായി പരിഗണിച്ചുകൊണ്ട് ആർത്തവത്തിൻ്റെ ഹുക്കുമില്ല. ആ സമയത്ത് നിസ്കരിക്കാൻ പാടില്ല, നോമ്പ് നോക്കാൻ പാടില്ല, ഖുർആൻ നേരിട്ട് സ്പർശിക്കുവാൻ പാടില്ല. ആ വിധിയിൽ മുന്നോട്ട് പോവുക. ചിലപ്പോഴൊക്കെ ഒരു പക്ഷേ 15 ദിവസത്തേക്കാൾ കൂടുതൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഈ അടയാളങ്ങൾ, ഒന്നുകിൽ രക്തത്തിൻ്റെ നിറം കൊണ്ട് അല്ലെങ്കിൽ മുമ്പ് എത്രയാണോ ഉണ്ടായിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയൊക്കെ തിരിച്ചറിഞ്ഞ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ നിസ്കരിക്കണോ നോമ്പ് നോൽക്കണോ പാടില്ലയോ എന്ന് തീരുമാനിക്കേണ്ടത്.
0: ഒരു കോളർ ലൈനുണ്ട്. ഹലോ, വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ശബ്ദം ബ്രേക്ക് ആവുന്നുണ്ടല്ലോ, റേഞ്ച് ഉള്ളിടത്തേക്ക് ആ ചോദിച്ചോളൂ. ശബ്ദം ആദ്യം ക്ലിയർ ആയില്ല, അതുകൊണ്ട് ഏറ്റവും വലിയ ദുൽമ ഷിർക്കല്ലേ, അല്ലാഹു പങ്കു ഷിർക്കല്ലേ. എന്നാൽ അല്ലാഹു ഇല്ല എന്ന് പറയുന്നതിനെ കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ എന്നാണ്
1: ചോദ്യം. ഷിർക്ക് ഏറ്റവും വലിയ ദുൽമാണ് എന്ന് പറഞ്ഞു, എന്നാൽ കുഫറിനെ കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ എന്ന്. ഖുർആൻ ഷിർക്കിനെ കുറിച്ച് പറയുന്നുണ്ട്, കുഫറിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇന്ന ഷിർക്ക ലദുൽമുൻ അലീം, ഷിർക്ക് മഹാപാപമാണ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ലഖദ് കഫറ അല്ലദീന ഖാലു ഇന്നല്ലാഹ സാലിസു സലാസ, ഷിർക്കിനെ കുഫുർ എന്ന രൂപത്തിലും ഖുർആൻ പറയുന്നുണ്ട്. അള്ളാഹു ട്രിനിറ്റിയാണ്, ത്രിത്വമാണ് എന്ന് പറയുന്ന ആളുകൾ അവർ കാഫറായിരിക്കുന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ലഖദ് കഫറ അല്ലദീന ഖാലു ഇന്നല്ലാഹ സാലിസു സലാസ, മൂവരിൽ ഒരുത്തനാണ് അള്ളാഹു എന്ന് പറയുന്നത് അവർ കാഫറായിപ്പോയിരിക്കുന്നു. അപ്പോൾ ഷിർക്കിനെ കുഫുർ എന്ന രൂപത്തിലും ഖുർആൻ പറയുന്നുണ്ട്. അങ്ങനെ ഖുർആനിൽ എത്രയോ സ്ഥലങ്ങളിൽ കുഫറിൻ്റെയും കുഫറിൻ്റെ ഗൗരവത്തെക്കുറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ കുഫറിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല, അല്ലെങ്കിൽ കുഫർ വലിയ പാപമാണ് എന്ന് ഖുർആൻ

0: പറയുന്നില്ല, പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നില്ല എന്ന് പറയാൻ സാധിക്കുകയില്ല. മറിച്ച് കുഫറിനെക്കുറിച്ചുമുണ്ട്, ഷിർക്കിനെക്കുറിച്ചുണ്ട്, വൻ പാപങ്ങളെക്കുറിച്ചുണ്ട്, ചെറിയ പാപങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. എല്ലാം അതാതിൻ്റെ സ്റ്റേജ് അനുസരിച്ച് പറയുന്നുണ്ട്. കുഫറും ഷിർക്കും ഒക്കെ ഏകദേശം ഒരേപോലെ തന്നെയാണ്.
1: ഉത്തരം വ്യക്തമായല്ലോ.
2: അപ്പൊ കുഫറിലാണ്
1: പെടുക. പലപ്പോഴും പ്രഭാഷണങ്ങളിലൊക്കെ ഒരു പക്ഷേ ഷിർക്കിന്റെ ഗൗരവത്തിന്റെ അത്ര കണ്ട് പ്രസംഗങ്ങളൊന്നും കേൾക്കാത്തതുകൊണ്ടായിരിക്കാം.
0: ഒന്ന് പിന്നെ പൊതുവെ കുഫർ, കുഫർ എന്ന് പറഞ്ഞാൽ നിരീശ്വരവാദം എന്ന അർത്ഥത്തിലാണ് എങ്കിൽ അങ്ങനെയുള്ള ആളുകൾ മുമ്പും ഇന്നും ലോകത്ത് വളരെ കുറവാണ്. ഒരു ദൈവമുണ്ട്, സൃഷ്ടാവുണ്ട് എന്ന് അംഗീകരിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം ആളുകളും. എന്നാൽ എന്നിട്ട് ഒമാ യുഅ്മിനു അക്സറുഹും ബില്ലാ ഇല്ലാ വഹും മുശ്രിക്കൂൻ. അള്ളാഹു ഉണ്ട് എന്ന് പറയുന്ന, അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ അംഗീകരിക്കുന്ന ആളുകൾ ബഹുഭൂരിപക്ഷം ആളുകളും ഷിർക്ക് ചെയ്യുന്നവരാകുന്നു എന്നാണ്. അപ്പോൾ അള്ളാഹു ഇല്ല എന്ന് പറയുന്ന ആളുകൾ വളരെ കുറവാണ്. അതോടൊപ്പം തന്നെ ഷിർക്ക് വെക്കുന്ന ആളുകളെക്കുറിച്ചും മക്കാ മുശ്രികളെക്കുറിച്ചും കുല്യാ അയ്യുഹൽ കാഫിറൂൻ എന്ന് പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിസംബോധന ചെയ്യുവാൻ പറഞ്ഞുകൊണ്ട് മുശ്രിക്കുകളാണ്, അവരെക്കുറിച്ച് കാഫിറൂൻ എന്ന പ്രയോഗം വന്നിട്ടുണ്ട്. സത്യത്തെ നിഷേധിക്കുക എന്നാണ്. കഫറ എന്ന് പറഞ്ഞാൽ മൂടിവെക്കുക, സത്യത്തെ മൂടിവെക്കുക, നിഷേധിക്കുക, ഇതാണ് കുഫർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഷിർക്കിനെ കുറിച്ച് കുഫർ എന്നും പറഞ്ഞിട്ടുണ്ട്.
1: ഉത്തരം വ്യക്തമായല്ലോ. ക്യാൻസർ രോഗികൾക്ക് എന്ന പേരിൽ മുടി ദാനം ചെയ്യുന്നതായി കേൾക്കുന്നു, അങ്ങനെ മുടി ദാനം ചെയ്യാൻ പാടുണ്ടോ? അങ്ങനെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണോ എന്നാണ്.
0: ക്യാൻസർ രോഗികൾക്ക് മുടി ദാനം ചെയ്യാൻ പാടുണ്ടോ? ഇപ്പോൾ ഏതായിരുന്നാലും ഒരു ആധുനിക വിഷയമാണ്. ഇത് ചോദ്യം ചോദിക്കാനുള്ള കാരണം, ഇസ്ലാമിൽ ഇത്തരം സൗന്ദര്യത്തിന് വേണ്ടി ചെയ്യുന്ന ചില പ്രവർത്തനങ്ങളെ കർശനമായി നിരോധിക്കുന്നുണ്ട്. ലഅനല്ലാഹുൽ വാശിമ വൽ മുസ്തൗശിമ, പച്ച കുത്തുന്നവളെയും ആരുടെ ശരീരത്തിലാണോ പച്ച കുത്തുന്നവളെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ ഭംഗിക്ക് വേണ്ടി പല്ലുകൾക്കിടയിൽ വിടവുണ്ടാക്കുക, പുരികം നേർപ്പിക്കുക, ഇതൊക്കെ ശാപത്തിന് വിധേയരാണ് എന്നാണ്. അതേപോലെ തന്നെ മുടി വാസുൽ അൽ വാസുല വൽ മുസ്തൗസില, മുടി വെപ്പുമുടി വെക്കുന്നവരെയും ആർക്ക് വേണ്ടിയാണോ വെക്കുന്നത് അവരെയും ഒക്കെ ഈ ഒരു ഗണത്തിലാണ് ഇസ്ലാം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. വെപ്പുമുടി വെക്കുക, മുടി നീളം കൂട്ടാൻ വേണ്ടിയിട്ട് സ്ത്രീകൾ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു രൂപത്തിലാണോ ഒരു ക്യാൻസർ രോഗി, ഒരു സ്ത്രീ ക്യാൻസർ രോഗിയായി കീമോ ചെയ്ത് മുടിയൊക്കെ നഷ്ടപ്പെട്ടു, അവർക്ക് മുടി വെക്കാൻ ഒരു വിഗ് വെക്കാൻ വേണ്ടി, കേവലം അവരുടെ അഭംഗി അത് ഇല്ലാതാക്കാൻ വേണ്ടി മുടി വെക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ആധുനിക പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് ഉസൈമീൻ റഹിമഹുള്ളാഹ് ഒക്കെ പറഞ്ഞത് അങ്ങനെ കൊടുക്കുന്ന, അങ്ങനെ ചെയ്യുന്നതിന് കുഴപ്പമില്ല, കാരണം അത് ഈ ഒരു ഭംഗിക്ക് വേണ്ടി എന്ന അർത്ഥത്തിലല്ല, മറിച്ച് ന്യൂനത. ഇപ്പോൾ പല്ല് ഒക്കെ ക്ലിപ്പിടുന്നത് അത് ഭംഗിക്ക് വേണ്ടിയാണ്, അതിൽ ന്യൂനത. അള്ളാഹു സാധാരണ ഒരു മനുഷ്യനുള്ള പല്ലിൻ്റെ രൂപത്തിലല്ലാതെ പല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പൊന്തിയും തള്ളിയുമൊക്കെ നിൽക്കുമ്പോൾ അതിനെ ക്രമത്തിൽ വരുത്തുക എന്നത് ഒരു രൂപത്തിൽ ഉള്ളതുപോലെ തന്നെ ഇവിടെ മുടി ഒരു അഭംഗി ആവുമ്പോൾ, അതിൽ വൈരൂപ്യമാകുമ്പോൾ ആ വൈരൂപ്യത തീർക്കുക എന്ന അർത്ഥത്തിലാണ് വിഗ് വെക്കുന്നത് എന്നാണ്. എന്നിരുന്നാലും സൂക്ഷ്മതക്ക് നല്ലത്, സൂക്ഷ്മതക്ക് നല്ലത്. ഇപ്പോൾ ഒരു ക്യാൻസർ രോഗിയെ സംബന്ധിച്ചത് അൽഹംദുലില്ല, അവരിപ്പം ഈ ഒരു കീമോ ചെയ്ത് മാറി വരികയാണ്, അത് തന്നെ ഹൈറാൾ. ആളുകൾക്ക് കയ്യും കാലും മുറിച്ച് കളയുന്ന രോഗികളുണ്ട്, ഷുഗർ വന്നിട്ട് കയ്യും കാലും മുറിച്ച് കളയുന്ന രോഗികളുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഒരു ജീവൻ നിലനിർത്തിക്കൊണ്ട് വലിയ പ്രയാസങ്ങളില്ലാതെ മുന്നോട്ട് പോയി കഴിയുക എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ല ഹൈറാണ്. അതുകൊണ്ട് പരമാവധി അത് ഒഴിവാക്കുകയാണ് നല്ലത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്.
1: അടുത്ത കോളറെ നോക്കാം. ഹലോ,
2: അസ്സലാമു
1: അലൈക്കും. അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ചോദിച്ചോളൂ.
2: രണ്ട് സംശയങ്ങൾ. ഒരു സംശയം വന്നിട്ട്, നമ്മ ഒരു യാത്രയിലാണ്, അപ്പോ പള്ളി സ്ഥലം നമ്മ നമ്മുടെ പറളിൽ നമസ്കരിക്കാൻ വേണ്ടി ഇറങ്ങി, നമ്മ പള്ളിയിൽ കയറിയ പഹ്യത്തെ നമസ്കരിക്കട്ടോ. അപ്പൊ നമ്മള് ഇഖാമത്തും പിന്നെ നെയ്യത്ത് ഇഖാമത്തും ദുഇയും ചെയ്യണോ, അതോ നെയ്യത്ത് കൊടുത്ത് രണ്ടരക്കാത്തോ, അതോ അങ്ങനെ? പിന്നെ നമ്മള് വീട്ടിലെ ഒന്നും നമുക്ക് നമസ്കരിക്കണമെങ്കിൽ,
1: നിങ്ങളുടെ ചോദ്യത്തിന്റെ അവസാന ഭാഗം സൗണ്ട് ബ്രേക്ക് ആയതുകൊണ്ട് കേട്ടില്ല. പള്ളിയിൽ ചെന്നപ്പോൾ അവിടെ ജമാഅത്ത് നമസ്കാരത്തിന്റെ മുമ്പ് തഹിയത്ത് നമസ്കരിക്കുമ്പോൾ ബാങ്ക് വിളിച്ചു എന്നാണോ പറഞ്ഞേ? ഇഖാമത്ത് വിളിച്ചു എന്നാണോ?
2: ഇക്കാമത്തും ദൂയും കൊടുക്കണോ അതോ നേരിട്ട് നെയ്യത്ത് കൊടുക്കണോ? അങ്ങനെ ഒന്നും സഹിയത്ത് നിസ്കരിച്ചോട്ടോ ചോദിക്കുന്നത്.
1: പള്ളിയിൽ പ്രവേശിച്ചു, ജമാഅത്ത് നമസ്കാരത്തിനിടയ്ക്ക് യാത്രയിൽ, അവിടെ ചെന്നിട്ട് ഇഖാമത്തും പിന്നെ ദുആയും നിർവഹിച്ച ശേഷമാണോ തഹിയ്യത്ത് നമസ്കരിക്കേണ്ടതോ നേരിട്ട് തഹിയ്യത്ത് നമസ്കരിക്കാമെന്ന്?
0: ഒന്ന്, യാത്രയിലാണ് എങ്കിൽ അവർക്ക് തഹിയ്യത്ത് നമസ്കാരം, സാധാരണ തഹിയ്യത്ത് നമസ്കാരം യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം തഹിയ്യത്ത് നമസ്കരിക്കേണ്ടതില്ല. പിന്നെ ഇനി നിസ്കരിക്കുകയാണെങ്കിൽ, തഹിയ്യത്ത് നിസ്കരിക്കുകയാണെങ്കിൽ സാധാരണ പൊതുവെ പള്ളിയിൽ ആദ്യമായി പ്രവേശിക്കുമ്പോഴാണ് തഹിയ്യത്ത് അവർ നിസ്കരിക്കേണ്ടത്, ആദ്യമായി നിസ്കരിക്കേണ്ടത്. എന്നാൽ അവിടെ ജമാഅത്ത് നടക്കുകയാണ് എങ്കിൽ, ആ ജമാഅത്തിൻ്റെ കൂടെ കൂടുകയാണ് ചെയ്യേണ്ടത്, പിന്നീട് അത് നിസ്കരിക്കേണ്ടതില്ല എന്നാണ് അല്ലാഹു ആലം.
1: ചോദ്യത്തിന്റെ ആദ്യ ഭാഗം
2: ജമാഅത്തല്ല, ഇപ്പൊ നമ്മള് രാത്രിയിൽ അവിടെ ജമാഅത്തില്ല, നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, അതാത് പത്തിന്റെ സമയത്ത് നിസ്കരിക്കണം അറിഞ്ഞു. അപ്പൊ പള്ളിയിൽ കയറി ആദ്യം നമ്മൾ തഹിയ്യത്ത് നിസ്കരിക്കണ്ടല്ല. അപ്പൊ അതിലാണ് ഞാൻ ചോദിച്ചത്, പിന്നെ ഇഖാമത്തും പിന്നെ അതിന്റെ ദൂയും ചെയ്ത് നിസ്കരിക്കണം തഹിയ്യത്ത് നിസ്കരിക്കാൻ ചോദിക്കുന്നത്.
1: യാത്രക്കാർക്ക് തഹിയ്യത്ത് നമസ്കാരം നിർബന്ധമില്ല എന്നാണ് ഉസ്താദ് പറഞ്ഞത്. ഇനി അങ്ങനെ പള്ളിയിൽ ചെന്നാൽ തഹിയ്യത്ത് നമസ്കാരം പള്ളിയിൽ പ്രവേശിച്ച ഉടനെയാണ് ചെയ്യേണ്ടത്, അതിൻ്റെ മുമ്പൊരു ഇഖാമത്തോ ബാങ്കിൻ്റെയോ പ്രമാണങ്ങളൊന്നും കാണുന്നില്ല എന്നാണ് ഉസ്താദിൻ്റെ മറുപടിയിൽ നിന്ന് മനസ്സിലാക്കിയത്. അടുത്ത ചോദ്യം
0: വീട്ടിലൊന്നും അവിടെ സുന്നത്ത് നിസ്കരിക്കണോ എന്നാണോ നിങ്ങളെ ചോദ്യം?
2: അല്ല, സുന്നത്ത് നിസ്കരിക്കണം, നമ്മൾ ഒന്നു എടുത്തിട്ട് വന്ന് ഒന്നും നഫലി നിസ്കരിക്കുക. അപ്പൊ അതിന് ഇക്കാമത്ത് കൊടുക്കണോന്നാ ചോദിക്കുന്നത്. ഇക്കാമത്ത് കൊടുത്തിട്ട് പിന്നെ
1: പറഞ്ഞു ഒതു കൊടുത്തിട്ട് സുന്നത്ത് നിസ്കരിക്കുമ്പോ അതിന് ഇക്കാമത്ത് കൊടുക്കണോ എന്നാണ്. ഓരോ നമസ്കാരത്തിനും ഇക്കാമത്ത് കൊടുക്കേണ്ടതുണ്ടോ എന്നാണ് അവർ തെറ്റിദ്ധരിക്കുന്നത്.
0: ഒന്ന് ഫർള് നമസ്കാരത്തിലാണ്, അത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ബാങ്കും ഇക്കാമത്തും ഒക്കെ ഫർള് നമസ്കാരത്തിലാണ് ഉള്ളത്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏതായാലും ബാങ്ക് കൊടുക്കേണ്ടതില്ല. ഇനി ഇക്കാമത്ത് കൊടുത്താൽ അൽഹംദുലില്ലാ, അത് ഒക്കെ തന്നെ ഫർള് നമസ്കാരങ്ങൾക്കാണ്. സുന്നത്ത് നമസ്കാരങ്ങൾക്ക് ബാങ്കും ഇക്കാമത്തും ഒന്നും ഇല്ല.
1: വ്യക്തമായല്ലോ?
2: ഇനി അടുത്ത ചോദ്യം വന്നിട്ട്, എന്റെ വീട്ടില് എന്റെ ഉമ്മ യാസീൻ ഓതും, അപ്പൊ യാസീൻ ഓതിങ്ങനെ അവർക്ക് ഓതെന്ന്. അപ്പൊ ഇപ്പൊ 313 ആർക്കാണ് ഉമ്മ? ഇപ്പൊ 313 മുർസലി ഓതാണ്. അപ്പൊ അവന് ഓതാൻ പറ്റും.
0: മരണപ്പെട്ടുപോയ ആളുകൾക്ക്, മുസ്ലിങ്ങൾക്ക് വേണ്ടി യാസീൻ ഓതി എന്നുള്ളതാണ് ഒന്ന് മനസ്സിലാക്കേണ്ട. യാസീൻ മാത്രമല്ല, മൊത്തത്തിൽ ഖുർആൻ ഓതുകയാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ശ്രേഷ്ഠമുള്ളത് മറ്റു പല സൂറത്ത് മുൽക്ക് പോലുള്ള, സൂറത്ത് അൽബക്കറ പോലുള്ള, സൂറത്ത് ആലിമ്രാൻ പോലുള്ള സൂറത്തുകൾക്ക് പ്രത്യേകം ഫളായിലുകളുണ്ട്. എല്ലാ സൂറത്തും ഓതാം. ഇനി ഓതുന്നൊക്കെ തന്നെയും നമ്മൾ ഏതായാലും നമ്മളെക്കാൾ ഹൈറായ ആളുകളാണ് മുസ്ലിങ്ങൾ. അപ്പോൾ ആ മുർസലിങ്ങൾക്ക് വേണ്ടി ഓതി ഹദിയ ചെയ്യുക എന്നുള്ളതല്ല, നമ്മൾക്ക് വേണ്ടി ഓതുകയാണ് ചെയ്യേണ്ടത്. പിന്നെ മരണപ്പെട്ടു പോയ ആളുകൾക്കോ ഒക്കെ തന്നെയും അങ്ങനെ ഒരു ഖുർആൻ ഓതി ഹദിയ ചെയ്യുകയല്ല, മറിച്ച് അവരവന് വേണ്ടി ഓതുകയാണ് ചെയ്യേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹായിമാരും ഒക്കെ തന്നെയും അങ്ങനെ അവരവർക്ക് വേണ്ടി അമൽ മിസ്കാല ദറത്തിൻ ഖൈറൈറ, ആരുടെ ആരാണോ ഹൈർ അടുമണി തൂക്കം നന്മ ചെയ്ത് അത് അവന് കാണാം എന്നാണല്ലോ. അപ്പം അമ്മാമൻ സഖുലത് മവാസീനു, ആരുടെ നന്മയുടെ തുലാസാണോ കനന്തൂങ്ങിയത്, ഫൗഫി ഈഷത്തിൽ റാദിയ, അവൻ സംതൃപ്തമായ ഒരു ജീവിതത്തിലായിരിക്കും. അപ്പോൾ നമ്മൾക്ക് വേണ്ടി അമലെടുക്കുക, എന്നാൽ പ്രാർത്ഥനകൾ ദുആകൾ അത് മറ്റുള്ള ആളുകൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുക. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ എന്നീ ആളുകൾക്ക് ഇതിലപ്പുറം ഹജ്ജും ഉംറയും നിർവഹിച്ച ആളുകളാണ് എങ്കിൽ അത് അവർക്ക് നിർവഹിക്കാം. മൊത്തത്തിൽ പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടി. ഇതേപോലെ തന്നെ വില പിന്നെ സ്വതക്കുകളും മറ്റുമൊക്കെ ചെയ്യുക. ഇതാണ് ആ വിഷയത്തിൽ പ്രമാണങ്ങൾ അറിയിച്ചു തരുന്നത്.
1: ഉത്തരം വ്യക്തമല്ലോ? സ്വതക്ക ശ്രദ്ധിക്കുക. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ലൈവ് പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ നേരിട്ട് വിളിച്ച് പരിഹാരം കാണാനുള്ള അവസരമാണ്. വിളിക്കേണ്ട നമ്പർ 90 20 840 840 നമ്പർ ഒരിക്കൽ കൂടി 90 20 840 840. ചെറിയ കുട്ടികൾ വെറുതെ കരയുകയോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളൊക്കെ കാണിക്കുകയോ ചെയ്യുമ്പോൾ പലരും മന്ത്രിച്ചൂതുക, ചരട് കെട്ടുക, അതുപോലെ ഉപ്പും മുളകും ഒക്കെ മന്ത്രിച്ച് തടവിക്കൊണ്ട് അടുപ്പിലേക്കിടുക എന്നിവയൊക്കെ ചെയ്യുന്നത് കാണുന്നു. ഇതിൻ്റെ ഇസ്ലാമിക വിധി എന്താണ്? അല്ലെങ്കിൽ നാം അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ എന്താണ് ചെയ്യേണ്ടത് എന്നാണ്.
0: ചെറിയ കുട്ടികൾ പല കാരണത്താലും കരയും. ഒരുപക്ഷെ ശാരീരികമായ പ്രയാസങ്ങൾ, ചെവി വേദന, തലവേദന, പനി, ശാരീരികമായ പ്രശ്നങ്ങൾ, ഇതുകൊണ്ടൊക്കെ അവർക്ക് അത് പ്രകടിപ്പിക്ക കരച്ചിലൂടെയല്ലാതെ മറ്റ് മാർഗങ്ങളൊന്നുമില്ല. അവർക്ക് ഇന്ന അസുഖമാണ് അല്ലെങ്കിൽ ഇന്ന ഭാഗത്ത് വേദനയുണ്ട് എന്ന് പറഞ്ഞു തരാൻ സാധിക്കുകയില്ല. ബഹുഭൂരിപക്ഷവും അതായിരിക്കും കാരണം. അപ്പോൾ അതിങ്ങനെ അല്ലാതെ കൂടി പോവുകയാണെങ്കിൽ അത് അതിൻ്റെ ഡോക്ടർമാരെ കാണിച്ച് ചികിത്സ തേടേണ്ടതാണ്. ഇനി അതല്ല, അവർക്ക് മറ്റ് അതിലപ്പുറമുള്ള വല്ല പ്രശ്നങ്ങളുമുണ്ട് എങ്കിൽ അതിനൊക്കെ ഇസ്ലാം ഉദ്ദേശിച്ച മാർഗങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണമായി കണ്ണേറ് തട്ടാതിരിക്കാൻ വേണ്ടി അഊദു ബികലിമാത്തില്ലാഹി ത്താമ്മ വമിൻ കുല്ലി ഷൈത്താനിൻ വഹാമ വമിൻ കുല്ലി ഐനിൻ ലാമ എന്ന് മന്ത്രിക്കുക, അത് ഊതിക്കൊടുക്കുക. അതല്ലാതെ ചരട് കെട്ടുക, ഉപ്പും മുളകും ഊതി അടുപ്പിലേക്കിടുക, ഇതൊന്നും ഒരു പ്രമാണങ്ങളിൽ വന്നോ ഇസ്ലാം പഠിപ്പിച്ച മര്യാദയോ അല്ല. പൊതുവെ എന്തിന് കരഞ്ഞാലും ശരി, അത് ശാരീരികമായ അസുഖം കൊണ്ട് കരഞ്ഞാലും ശരി, അതല്ലാത്ത പ്രയാസങ്ങൾ അനുഭവിച്ചാലും ശരി, ഇങ്ങനെയുള്ള ഇസ്ലാം പഠിപ്പിച്ച റുഖിയകൾ, മന്ത്രങ്ങൾ, അത് ചൊല്ലിക്കൊടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ പൊതുവെ രോഗികൾക്കുള്ള പ്രാർത്ഥനകൾ, അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹി ബിൽ ബസ്, അല്ലാഹുമ്മ ഇഷ്ഫി അൻത ഷാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക ശിഫാൻ ലാ യുഗാദിറു സഖമ എന്നിത്യാദി പ്രാർത്ഥനകൾ ഒക്കെ ഓതി കുട്ടികൾക്ക് വേണ്ടി ഓതി കൊടുക്കാവുന്ന.
1: അടുത്ത കോളറാണ് നോക്കാം. ഹലോ.
3: ഹലോ, അസ്സലാമു അലൈക്കും.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. വ്യക്തമായില്ല ശബ്ദം വളരെ.
0: ശരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പൊതുവെ രാത്രി ഉറങ്ങാൻ നേരത്ത് ഉദു എടുക്കാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട്. അതിൽ ഇങ്ങനെ ആർത്തവകാരികളായ സ്ത്രീകളെ പ്രത്യേകിച്ച് ഒഴിവാക്കിയിട്ടൊന്നുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരാൾ ഉറങ്ങാൻ സമയത്ത് ഉദുവോടുകൂടിയാണ് എങ്കിൽ അവൻ്റെ കൂടെ ഒരു മലക്കും ഉണ്ടായിരിക്കും എന്നൊക്കെ ഹദീസുകൾ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ആ വിധി മൊത്തത്തിൽ ആമായി മൊത്തത്തിൽ വന്നതാണ് എന്നാണ് മനസ്സിലാകുന്നത്. അല്ലാഹു തആല ആലം.
1: വ്യക്തമായല്ലോ.
0: അതെ, ആർത്തവകാരികൾക്ക് മൊബൈൽ നോക്കി ഖുർആൻ ഓതാവുന്നതാണ്. ഖുർആൻ നേരിട്ട് സ്പർശിക്കാത്ത രൂപത്തിലും ഉപയോഗിക്കാവുന്നതാണ്. ആധുനിക പണ്ഡിതന്മാർ പറഞ്ഞ മൊബൈൽ എന്നുള്ളത് അത് ഖുർആൻ അല്ലല്ലോ. അത് ക്ലോസ് ആവുന്നതോട് അതിന് എന്താണോ ആ ശാഷയിൽ വരുന്നത് അതായിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. അപ്പോൾ ഖുർആൻ അല്ല, മാത്രം അതിൻ്റെ മുകളിൽ നമ്മൾ കവറും ഗ്ലാസും ഒക്കെ ഇടാറുമുണ്ട്. അത് സ്പർശിക്കാം, മൊബൈൽ നോക്കി ഓതാം ആർത്തവകാരികൾക്ക് എന്ന് തന്നെയാണ് ആ വിഷയത്തിൽ പണ്ഡിതന്മാർ സൂചിപ്പിച്ചിരിക്കുന്നത്.
1: വ്യക്തമായില്ലേ? അനാവശ്യമായി പലപ്പോഴും ചില വ്യക്തികളുടെ സ്വകാര്യതകൾ, ഉദാഹരണമായി ശമ്പളം എത്രയാണ്, ബിസിനസ് എങ്ങനെയുണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ ചുഴിഞ്ഞന്വേഷിക്കുന്ന സ്വഭാവം പലർക്കുമുണ്ടല്ലോ. അങ്ങനെ അത് ഇസ്ലാമിക മര്യാദകൾ പെട്ടതാണോ? ഇനി അങ്ങനെ ആരെങ്കിലും നമ്മോട് ചോദിച്ചാൽ, ഇങ്ങനെ തിരക്കേടില്ലാത്ത ശമ്പളമുണ്ട് അല്ലെങ്കിൽ കുഴപ്പമില്ല അൽഹംദുലില്ല എന്നൊക്കെ പറഞ്ഞ് അതിൽ നിന്ന് ഒഴിവാകുന്നത് കൊണ്ട് എന്തെങ്കിലും തെറ്റുണ്ടോ എന്നാണ്.
0: പൊതുവെ ആളുകളോട് രണ്ട് കാര്യങ്ങൾ ചോദിക്കാൻ പാടില്ല എന്നാണ് നാട്ടു നടപ്പ്. വയസ്സ് എത്രയെന്ന് ചോദിക്കാൻ പാടില്ല. അതുപോലെ തന്നെ നിങ്ങളെ ശമ്പളം, കൂലി എത്രയാണ് ചോദിക്കാൻ പാടില്ല. പൊതുവെ അല്ലാതെ ഒരു കൂലിക്കാരനെ വിളിക്കുമ്പോൾ എന്ന രൂപത്തിലല്ല. അത് ഒരുപക്ഷെ ജനങ്ങൾ ഉണ്ടാക്കി വച്ച ധാരണയായിരിക്കും. അതായത് ഉള്ളതിനേക്കാൾ കുറച്ച് എൻ്റെ വയസ്സാളുകൾ കാണണം, എന്നെ അങ്ങനെ മതിക്കണം എന്നുള്ള ഒരു ചിന്തയിൽ നിന്നായിരിക്കും. ഏതായാലും അത് തെറ്റായ ഒരു കാര്യമൊന്നുമല്ല, പക്ഷേ തെറ്റാവും ചിലപ്പോൾ. അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും അജണ്ടകളുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ഹസദ്, ഒരാളുടെ ശമ്പളം ചോദിച്ച് പിന്നീട് അയാൾക്കെതിരെ എന്തെങ്കിലും ഒരു ഹിഡൻ അജണ്ടകൾ നടപ്പിലാക്കുക, അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ അസൂയ ഉണ്ടായി. ഇപ്പോൾ ഒന്ന് നമ്മൾ കണ്ടു അമേരിക്കയിൽ രണ്ട് പെൺകുട്ടികളെ കൂട്ടുകാരി ഒരേപോലെ ഉണ്ടായിരുന്ന ഒരു കൂട്ടുകാരി കൊന്നു കളഞ്ഞു. അതിൻ്റെ അസൂയയായിരുന്നതിൻ്റെ പിന്നിൽ അവളുടെ ജോലി നഷ്ടപ്പെട്ടപ്പോൾ അതിലുള്ള അസൂയയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അല്ലാഹു അല നമുക്കറിയില്ല, അങ്ങനെയാണ് ഇപ്പോൾ ഇതുവരെ കണ്ടത്. അപ്പോൾ അത്തരത്തിൽ ഈ ശമ്പളം അറിയുന്നത്, വയസ്സറിയുന്നത് ഒക്കെ അതിൻ്റെ പിന്നിൽ ഇത്രയും പല അജണ്ടകളുണ്ടെങ്കിൽ അതൊന്നും ഒഴിവാക്കുക. വല്ലാത്ത ജസ്സസ്സു ഖുർആൻ പറഞ്ഞു നിങ്ങൾ ചൂന്ന് അന്വേഷിക്കരുത്, ചാരപ്പണി നടത്തരുത് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആ അടിസ്ഥാനത്തിൽ പാടില്ല. അതേപോലെ തന്നെ ഒരു മുസ്ലിം എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും ആവശ്യമില്ലാത്ത എല്ലാ കാര്യങ്ങളിലും ഇടപെടേണ്ടവനല്ല. ഉപകാരപ്രദമായ കാര്യങ്ങൾ ഇടപെടണം, നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. എന്നാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തലയിടേണ്ടവനല്ല ഒരു മുസ്ലിം എന്നത് മനസ്സിലാക്കണം.
1: ചില സാഹചര്യങ്ങളിലൊക്കെ ഇത് മാത്രമല്ല, വീട്ടിലെ പല കാര്യങ്ങളും ചുഴിഞ്ഞന്വേഷിക്കുകയും അത് മറ്റുള്ളവർക്കിടയിൽ പരസ്യപ്പെടുത്താൻ സാഹചര്യം ഉപയോഗപ്പെടുത്തുമ്പോഴൊക്കെ ചെയ്യുന്ന ചിലരെങ്കിലും ഉണ്ട്. പലരുടെയും സംസാരത്തിൽ അത് കേട്ടിട്ടുമുണ്ട്.
0: അധികം അങ്ങനെ ഉണ്ടായത് കൊണ്ടായിരിക്കാം ഈ ചോദ്യം. അതായത് ഹുൽജന്നത്തിന് അമ്മാമിൻ, നമീമത്തുമായി നടക്കുന്ന ആൾ, ഇപ്പോൾ അവിടുന്ന് അയാളെ ശമ്പളം അറിഞ്ഞു, എന്നിട്ട് അവൻ്റെ ഒരു ശത്രുവിനോട് അയാളെ അയാളുമായി ഇഷ്ടമില്ലാത്ത ഒരാളോട് അത് കൊളത്തി കൊടുത്തു. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അതൊരു നാരദപ്പണി കൂടിയാണ്, നമീമത്താണ്, പരദൂഷ ഏഷണിയാണ്. അപ്പോൾ അതൊക്കെ വളരെ ഗൗരവമുള്ള കാര്യങ്ങളാണ്.
1: ഭർത്താവിൻ്റെ അവിഹിത ബന്ധം കാരണം വിവാഹമോചനം ആഗ്രഹിക്കുന്ന സ്ത്രീക്ക് വിവാഹമോചനം ചെയ്യാൻ വേണ്ടി കോടതി വഴി അല്ലാതെ എന്താണ് വഴിയുള്ളത്? ഭർത്താവ് തൊലാക്കിന് തയ്യാറല്ല എന്നുകൂടി അവർ സൂചിപ്പിക്കുന്നു.
0: ഭർത്താവുമായി എന്തെങ്കിലും കാരണത്താൽ അനാവശ്യമായ അനാവശ്യമായ കാരണത്തല്ല, വെറുതെ ഒഴിവാക്കുക എന്ന അർത്ഥത്തിലല്ല, ഭർത്താവുമായി പൊരുത്തപ്പെട്ടു പോയില്ല ഒന്ന് എന്ന് ഒരു സ്ത്രീക്ക് തോന്നിക്കഴിഞ്ഞാൽ അതൊരു പക്ഷേ അയാളുടെ സ്വഭാവമായിരിക്കാം, അയാളുടെ നിഷിദ്ധമായ പ്രവർത്തനങ്ങളായിരിക്കാം, ചോദിച്ചതുപോലെ, അല്ലെങ്കിൽ അയാളുടെ ശാരീരികമായി ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കാം എങ്കിൽ സ്ത്രീക്ക് അയാളെ ഒഴിവാക്കിത്തരാൻ അദ്ദേഹത്തോട് പറയാൻ അവകാശമുണ്ട്. അതിനാണ് ഹുൽ എന്ന് പറയുക. അപ്പോൾ സ്വാഭാവികമായും ഒരു പുരുഷൻ എന്ന് പറയുമ്പോൾ സ്ത്രീയെ ബുദ്ധിമുട്ടിക്കേണ്ടവനല്ല, അവൾക്ക് ഞാനുമായി ഒത്തുപോകാൻ പ്രയാസമാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ, അത് അവൾക്ക് കാരണമുണ്ട് എന്ന് അയാൾക്ക് തോന്നുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും അയാൾ അവളെ ഒഴിവാക്കണം. ഭാര്യയായി ഇന്നവൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവൾ ആവശ്യപ്പെട്ടതിനനുസരിച്ച് ഞാൻ അവളെ ഹുൽ ചെയ്യുന്നു എന്ന് പറയുകയും അവൾ മഹർ അയാൾക്ക് തന്നെ തിരിച്ചു കൊടുക്കുകയും ചെയ്യുക. ഇതാണ് ചെയ്യേണ്ടത്. പക്ഷേ തൊലാഖ് അതേപോലെ തന്നെ ഹുൽ എന്ന വിഷയങ്ങളൊക്കെ ഒരു വൈകാരികമായിട്ടാണല്ലോ ആളുകൾ സമീപിക്കുന്നത്. ഖുർആൻ വളരെ ലളിതമായ ഔ തസ്രീഹം ബി ഇഹ്സാൻ, നിങ്ങൾ ഭാര്യമാരെ തൊലാഖ് ചൊല്ലുകയാണെങ്കിൽ വളരെ നല്ല നിലയിൽ, മാന്യമായ നിലയിൽ അവരെ പറഞ്ഞയക്കണമെന്നാണ് പറയുന്നത്. എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ക് പറഞ്ഞ് അത് സംസാരങ്ങൾ ഉയർത്തി അട്ടഹാസങ്ങളും ആക്രോശങ്ങളും അടിപിടിയും പിന്നെ കാലങ്ങളോളം അത് കോടതി വരാന്തകൾ കയറി ഇറങ്ങേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ ഭർത്താവ് അങ്ങനെ ഒഴിവാക്കി കൊടുക്കണം. ഇനി അയാൾ എന്തെങ്കിലും കാരണത്താൽ അയാളതിന് സമ്മതിക്കുന്നില്ല എങ്കിൽ, അപ്പോൾ ഇവർ ചോദ്യകർത്താവ് നമ്മുടെ നാട്ടിലുള്ള കോടതിയെക്കുറിച്ചായിരിക്കും പറഞ്ഞിരിക്കുക. അപ്പോഴാണ് നമ്മൾ ഈ വിവാഹം എവിടെയാണ് നടത്തിയത്, സ്വാഭാവികമായി ഒരു പള്ളി മഹലിൽ ഒരു ജമാഅത്തിലായിരിക്കുമല്ലോ അവരോട് കാര്യം പറയുക. അപ്പോൾ സ്വാഭാവികമായും ഒരു പള്ളി കമ്മിറ്റി എന്ന് പറയുമ്പോൾ അവിടെയുള്ള ഏതാനും മുദരിസീങ്ങൾക്ക് മൗലൈമാർക്ക് ശമ്പളം കൊടുക്കുക മാത്രമല്ല വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആ പള്ളി കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ആളുകൾ ഇതിനെക്കുറിച്ച് പഠിക്കുകയും അയാളുമായി സംസാരിക്കുകയും സ്ത്രീയുടെ ഭാഗത്ത് ന്യായമുണ്ട് എന്ന് ബോധ്യപ്പെടുമ്പോൾ അയാളോട് ഇത് ഹുൽ ചെയ്യുവാൻ ആവശ്യപ്പെടുകയും ചെയ്യാം. എന്നിട്ടും അയാൾ സമ്മതിക്കുന്നില്ല എങ്കിൽ അപ്പോൾ പള്ളിയിലുള്ള അധികാരിക്ക് അവളെ അവൾക്ക് വേണ്ടി ഇയാൾ ഒഴിവാക്കി കൊടുക്കാവുന്നതാണ് തൊലാഖ് ചൊല്ലൽ. അതിനാണ് ഫസ്ത് എന്ന് പറയുക. പള്ളി കമ്മിറ്റി ഇടപെട്ട് ഈ ബന്ധം വേർപെടുത്തുക, ഇങ്ങനെ ചെയ്യാവുന്നതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ പല ആളുകൾക്കും അത് ഒരു കരുത്ത്, അതിനുള്ള തൻ്റെ ഇടം, ത്രാണി, ഇടപെടാനുള്ള അശക്തി കാണുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇസ്ലാമിൽ ഇങ്ങനെയൊക്കെ ഉണ്ട്, സ്ത്രീകൾക്ക് ഇത്രമാത്രം സൗകര്യങ്ങൾ ഇതുണ്ട്, എന്നാൽ ഇതൊരു ദുരുപയോഗം ചെയ്യുവാൻ സ്ത്രീകൾ പാടില്ല എന്നതും കൂടെ അറിയേണ്ടതുണ്ട്.
1: അടുത്ത കോളർ നോക്കാം. ഹലോ,
2: വാലൈക്കും
1: അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹ്. ചോദിച്ചോളൂ.
2: എന്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയാണ്. ഇന്നിപ്പോ അവരെ രണ്ട് വിവാഹം കഴിച്ച് രണ്ട് വിവാഹം പരാജയപ്പെട്ടു. ഇപ്പൊ അവര് തനിച്ച് താമസിക്കുകയാണ്. ആദ്യത്തെ വിവാഹത്തിൽ അവർക്ക് രണ്ട് കുട്ടികളുണ്ട്. വലിയ മക്കളാണ്. കല്യാണം മോള് കല്യാണം കഴിച്ചു, മോളെ കല്യാണം കഴിച്ചു, മോന് കല്യാണം കഴിച്ചു. പക്ഷെ രണ്ട് മക്കളും വീടിനോട് വൈദ്യര വെറുപ്പും വിദ്വേഷവും ഒക്കെ ആയതുകൊണ്ട് അവർക്ക് ഭയങ്കര മാനസിക പ്രയാസമുണ്ട്. അപ്പൊ എന്നും പ്രയാസം. പക്ഷെ അവര് നിസ്കാരങ്ങളും പറഞ്ഞു എല്ലാം ചെയ്തും കുന്നത്ത് നോമ്പ് എടുക്കും. ചില ദിവസങ്ങളിൽ അവർക്ക് ഇന്ന ഏത് ദിവസവും ഒന്ന് പോലും അറിയാത്തൊരവസ്ഥ വരും. അങ്ങനെ വന്നിട്ട് രണ്ട് പ്രാവശ്യമായിരുന്നു. ഒരു പ്രാവശ്യം വ്യാഴാഴ്ച വിചാരിച്ച് വെള്ളിയാഴ്ച നോമ്പെടുത്തു. ഒരു ദിവസം തിങ്കളാഴ്ച ആണെന്ന് വിചാരിച്ചിട്ട് ഞായറാഴ്ച നോമ്പെടുത്തു. അപ്പൊ എന്താണ് അത് പൂർത്തിയാക്കി, അവർ പൂർത്തിയാക്കി പിന്നീടാണ് അറിഞ്ഞത് ഞായറാഴ്ചയാണെന്നും വെള്ളിയാഴ്ച പറഞ്ഞു.
1: ഈ നോമ്പിന്റെ
2: പ്രാർത്ഥന ചെയ്യേണ്ടതുണ്ടോ?
1: ഈ നോമ്പിന്റെ വിധിയെ കുറിച്ചാണ് നിങ്ങളെ ചോദ്യം.
0: ഒരാൾക്ക് രണ്ട് പെരുന്നാൾ ദിവസങ്ങൾ നോമ്പെടുക്കാൻ പാടില്ല. അതേപോലെ അയ്യാം തശ്രീഖിൻ്റെ ദിവസങ്ങൾ നോമ്പെടുക്കാൻ പാടില്ല. ദുൽഹജ്ജ് 11, പെരുന്നാൾ ദുൽഹജ്ജ് 10 വലിയ പെരുന്നാൾ. അതിനുശേഷമുള്ള 11, 12, 13 ദിവസങ്ങൾ നോമ്പെടുക്കാൻ പാടില്ല, ഹറാമാണ്. അതേപോലെ തന്നെ വെള്ളിയാഴ്ച മാത്രമായി നോമ്പെടുക്കുക, ശനിയാഴ്ച മാത്രമായി നോമ്പെടുക്കുക, ഇതും ഒഴിവാക്കേണ്ടതാണ്. അതല്ലാത്ത ഏത് ദിവസങ്ങളിലും സുന്നത്തായ നോമ്പുകൾ എടുക്കാം. ചോദ്യകർത്താവ് ഇവിടെ പറഞ്ഞത് തിങ്കളാഴ്ചയാണ് എന്ന് വിചാരിച്ച് അവർ ഞായറാഴ്ച എടുത്തു. സ്വാഭാവികമായും വ്യാഴാഴ്ചയാണെന്ന് വിചാരിച്ച് വെള്ളിയാഴ്ച എടുത്തു. അപ്പോൾ തിങ്കളാഴ്ചയാണെന്ന് വിചാരിച്ച് ഞായറാഴ്ച എടുത്തു കഴിഞ്ഞാലും നോമ്പിൻ്റെതായ കൂലി കിട്ടും. ഇനി വ്യാഴാഴ്ചയാണെന്ന് വിചാരിച്ച് വെള്ളിയാഴ്ച നോമ്പെടുത്തു എങ്കിൽ, സ്വാഭാവികമായും നോമ്പിൻ്റെ ഇടയിൽ അറിഞ്ഞു കാണുമല്ലോ വെള്ളിയാഴ്ചയാണ് എങ്കിൽ, വെള്ളിയാഴ്ച നോമ്പെടുക്കുമ്പോൾ സ്വാഭാവികമായും ഒന്നുകിൽ വ്യാഴം വെള്ളി അല്ലെങ്കിൽ വെള്ളി ശനി രണ്ട് ദിവസങ്ങൾ ചേർത്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു അറിയാത്തത് കൊണ്ട്, അറിയാതെ വെള്ളിയാഴ്ച മാത്രമാണ് നോമ്പെടുത്തുന്നത് കുഴപ്പമില്ല, നോമ്പിൻ്റെ ഇടയിൽ അറിഞ്ഞിരുന്നുവെങ്കിൽ വെള്ളിയാഴ്ച നോമ്പെടുത്തുകയും ശനിയാഴ്ച കൂടെ നോമ്പെടുക്കുകയാണ് അവർ ചെയ്യേണ്ടിയിരുന്നത്.
1: ഉത്തരം വ്യക്തമായല്ലോ? എങ്ങനെ?
0: അതിന്റെ പ്രായശ്ചിത്തങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ല. ഒരു തെറ്റ് ചെയ്തല്ല, ഹറാമ് ചെയ്തല്ലോ.
1: എനിക്ക് പോസ്റ്റ് ഓഫീസിൽ ഒരു ചിട്ടിയുണ്ട്. മൊത്തം 5 തീർന്നാണ് പണം തിരിച്ച് ലഭിക്കുന്നത്. നമ്മൾ അടച്ച തുകയും പലിശയും ചേർന്നാണ് തിരികെ ലഭിക്കുക. ഇപ്പോൾ 4 അടക്കുന്നു. 5 പൂർത്തിയാക്കി പണം കൈപ്പറ്റിയതിന് ശേഷം പലിശ ഒഴിവാക്കിയാൽ മതിയോ? ഇപ്പോൾ തന്നെ ഞാൻ ചിട്ടി പിൻവലിക്കേണ്ടതുണ്ടോ എന്നാണ് അവരുടെ സംശയം.
0: അതിൽ പലിശയുണ്ട് എങ്കിൽ ഇപ്പോൾ ചിട്ടി പിൻവലിക്കാൻ കഴിയുന്നുവെങ്കിൽ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. കാരണം അത് നമ്മളെപ്പോഴാണ് മരണപ്പെടുക എന്നറിയില്ല. ശേഷം അത് കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് ഇത് പലിശയുണ്ടോ ഇല്ല എന്ന കാര്യങ്ങൾ അറിയില്ല. ഇത്രയും പെട്ടെന്ന് നിശ്ചിതമായ കാര്യങ്ങൾ ഒഴിഞ്ഞു നിൽക്കുകയാണ് വേണ്ടത്. ഇനി അങ്ങനെ ഈ 5 വേണ്ടി സേവിംഗ് ആയി എടുത്തതാണ്, ഇനി അതിൻ്റെ ഇടയിലായി അവർക്ക് ഒഴിവാക്കാൻ സാധിക്കില്ല എങ്കിൽ വേണ്ടപ്പെട്ട ആൾ എഴുതി വെക്കുക. അതേപോലെ വേണ്ടപ്പെട്ട ആളുകൾ പറഞ്ഞു ഞാൻ അടച്ചത് ഇത്ര മാത്രമാണ്, ബാക്കി വരുന്നതൊക്കെ പലിശയായിരിക്കും, ആ പലിശ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് മറ്റുള്ള ആളുകളെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്.
1: അന്യ സ്ത്രീകളെ സ്പർശിക്കുക എന്നത് ഇസ്ലാമികമായി വിരോധിക്കപ്പെട്ടതാണല്ലോ. എന്നാൽ ബസ്സിലെ കണ്ടക്ടർ ജോലി ചെയ്യുമ്പോൾ പണം വാങ്ങുക കൊടുക്കുക എന്നീ സമയങ്ങളിലൊക്കെ കൈ തട്ടാൻ സാധ്യതയുണ്ട് മനഃപൂർവ്വമല്ലാതെ. ഇതിന് പരിഹാരമായി ഗ്ലൗസ് ധരിച്ചാൽ മതിയോ അതോ അത്തരം ജോലിയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയാണോ വേണ്ടതെന്നാണ്.
0: പുരുഷന്മാരാണോ സ്ത്രീകളാണോ ചോദിക്കുന്നത്?
1: സ്ത്രീകളാണ് എന്നാണ് ചോദ്യത്തിൻ്റെ ശൈലിയിൽ നിന്ന് മനസ്സിലാക്കുന്നത്.
0: ഏതായിരുന്നാലും ഒന്ന് ഈ അധ്വാനിച്ചു കൊണ്ടുവരിക എന്നതൊക്കെ പൊതുവെ പുരുഷന്മാരുടെ ഭർത്താക്കന്മാരുടെ ഉത്തരവാദിത്തമാണ്. അതിൻ്റെ അർത്ഥം സ്ത്രീകൾ ഒരിക്കലും ജോലിക്ക് പോകാൻ പാടില്ല എന്നർത്ഥത്തിലല്ല. മാന്യമായ ഏതൊരു ജോലിയും ഇസ്ലാമികമായ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഒരു സ്ത്രീക്ക് പോകാവുന്നതാണ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഒരു കണ്ടക്ടർ ജോലി എന്ന് പറയും, ചില പ്രയാസങ്ങൾ സ്ത്രീകൾക്ക് ഉണ്ട് എന്നത് സത്യമാണ്. ഒന്ന്, ഒരു പക്ഷേ ഒരു ദീർഘമായ യാത്രയായിരിക്കും. ദീർഘമായ യാത്രയിൽ അവരുടെ കൂടെ അവരുടെ മഹറമുണ്ടായിരിക്കണം. ഒരു ലോങ് റൂട്ടാണ് എങ്കിൽ അവരുടെ കൂടെ അവരുടെ മഹറം ഏതായാലും ഉണ്ടായിരിക്കില്ല. രണ്ടാമത്, നമ്മുടെ ബസ്സിൻ്റെയൊക്കെ അവസ്ഥ അറിയാം, വളരെ തിക്കിത്തിരക്കി ഞെങ്ങി ഞെരിങ്ങി ആ രൂപത്തിൽ അതിൻ്റെ കൂടെ ഈ സ്ത്രീകൾ ഇത്തരം കളക്ഷൻ നടത്തുക എന്ന് പ്രയാസകരമായ അവസ്ഥകൾ ഉണ്ട്. അതുകൊണ്ട് മാന്യമായ ജോലികൾ സ്ത്രീകൾ പങ്കെടുക്കുക, ഇതാണ് ചെയ്യേണ്ടത്. പിന്നെ ഇനി മറ്റ് ടീച്ചർ ജോലി, അതേപോലെ കുറേ ജോലികളുണ്ടല്ലോ, ആ ജോലികൾ അവർ പങ്കെടുക്കുക. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ അധ്വാനിച്ച് കൊണ്ടുവരേണ്ടവരാണ്, ഭർത്താക്കന്മാർ വീട്ടിൻ്റെ ചെലവ് നടത്തേണ്ടവരാണ്. അപ്പോൾ പുരുഷന്മാർക്കും ഇതേപോലെ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എങ്കിലും അവിടെയൊക്കെ പരമാവധി സൂക്ഷ്മത പുലർത്തുകയാണ് ചെയ്യേണ്ടത്.
1: ഭർത്താവിൻ്റെ മാതാപിതാക്കളെ ഭാര്യ പരിചരിക്കുന്നതിനെ പറ്റി പല പ്രഭാഷണങ്ങളിലും എപ്പിസോഡുകളിലും പറഞ്ഞു കേൾക്കുന്നു. എന്നാൽ തിരിച്ച് ഭാര്യയുടെ മാതാപിതാക്കളുടെ കാര്യത്തിൽ ഭർത്താവ് സുഖവിവരങ്ങൾ ഒന്ന് തിരക്കുന്നത് പോലും കാണാറില്ല. ആ ഉത്തരവാദിത്വം അവർക്കില്ലേ എന്നാണ് ചോദ്യകർത്താവിൻ്റെ സംശയം.
0: തീർച്ചയായും ഉണ്ട്. അവർ കേവലം ഒരു ഫോൺ ചെയ്ത് സുഖമല്ലേ എന്ന് ചോദിക്കുകയല്ല, മറിച്ച് അവരൊക്കെ തന്നെയും ബന്ധുക്കളാണല്ലോ ഭാര്യയുടെ മാതാപിതാക്കൾ. ഒരു സത്യത്തിൽ ഒരു ഭാര്യയെ ഒരാൾ സ്നേഹിക്കുന്നുവെങ്കിൽ ഭാര്യ ഇഷ്ടപ്പെടുന്നവരെയും അദ്ദേഹം ഇഷ്ടപ്പെടേണ്ടതുണ്ട്. ഭാര്യയുടെ മാതാപിതാക്കൾ അവരെ ഭാര്യ ഇഷ്ടപ്പെടുന്നു എങ്കിൽ ഭർത്താവും അവരുടെ മാതാപിതാക്കളെ ഇഷ്ടപ്പെടുകയും അവരുടെ അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും സന്ദർശനം നടത്തുകയും ഒക്കെ ചെയ്യേണ്ടതുണ്ട്. പൊതുവെ അങ്ങനെ പറയാനുള്ള കാരണം, അതായത് ഭർത്താക്കന്മാരുടെ മാതാപിതാക്കളെ ഭാര്യമാർ ശ്രദ്ധിക്കണം എന്ന് പറയാൻ കാരണം, നമ്മുടെ നാട്ടിലെ സാഹചര്യമനുസരിച്ച് സ്ത്രീകൾ താമസിക്കുന്നത് ഭർത്താവിൻ്റെ കൂടെ ആയിരിക്കും, ഭർത്താവിൻ്റെ കൂടെ മാതാപിതാക്കൾ ഉണ്ടാവും. ആ കാര്യം പൊതുവെ ശ്രദ്ധിക്കണം എന്ന് പറയാറുണ്ട്. അതിനർത്ഥം അത് മാത്രം ശ്രദ്ധിക്കണം, എന്നാൽ ഭാര്യയുടെ മാതാപിതാക്കളെക്കുറിച്ച് ഒരു അന്വേഷണവും പാടില്ല എന്ന അർത്ഥത്തിലല്ല. എല്ലാവരെയും അവർക്ക് വേണ്ട രൂപത്തിലുള്ള അവകാശങ്ങളും മറ്റും നൽകേണ്ടതുണ്ട്.
1: ഖുത്ബിയത്ത്, മൗലൂദി എന്നിവയൊക്കെ അർത്ഥമറിയാതെ ചൊല്ലുന്ന സാധാരണക്കാരൻ്റെ വിധി എന്താണ്? ഇതിൻ്റെയൊക്കെ അർത്ഥം അറിഞ്ഞു ചൊല്ലുന്ന ഇമാമിനെ തുടർന്ന് നമസ്കരിക്കാമോ എന്നാണ്.
0: ഉള്ളിൽ ഈമാനുള്ള ഒരാളാണ് എങ്കിൽ, ഇപ്പോൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം അറങ്ങിയ പുസ്തകങ്ങളുണ്ട്. ഇനി പുസ്തകങ്ങളല്ലെങ്കിലും കുറച്ചൊക്കെ അറിയുന്ന ഒരു സാധാരണക്കാരനാണ് ഇതിൻ്റെ അർത്ഥം എന്ത് എന്ന് അയാൾക്ക് നോക്കി കണ്ടെത്താൻ സാധിക്കും,
1: അന്വേഷിക്കാവുന്ന.
0: അതെങ്ങാനും അവരറിഞ്ഞിരുന്നുവെങ്കിൽ ഈ പുസ്തകങ്ങളുടെ നാലയലത്തെ അവർ പോകുമായിരുന്നില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ദുആയിരക്കുന്നുണ്ട്, റസൂലിനോട് ഷഫാഅത്ത് ചോദിക്കുന്നുണ്ട്, പ്രതിസന്ധി ഘട്ടങ്ങളിൽ നബിയെ നിങ്ങളല്ലാതെ മറ്റാരാണ് ഞങ്ങൾക്ക് എന്ന വലിയ ഷിർക്കിൻ്റെ വരികളുണ്ട്. അതൊന്നും ഈ സാധാരണക്കാർക്ക് അറിയുകയില്ല. കാരണം അവരുടെ ഒന്ന് നല്ല ഈണത്തിലാണ് ചൊല്ലുന്നത്, രണ്ട് അറബിയിലാണ് ചൊല്ലുന്നത്, മൂന്ന് ചൊല്ലിക്കൊടുക്കുന്നത് അവർ ബഹുമാനിക്കുന്ന കാലങ്ങളായി എത്രയോ കാലങ്ങൾ പ്രയാസപ്പെട്ട് പഠിച്ച ആളുകളാണ് എന്ന് ധരിച്ച ആളുകൾ. അങ്ങനെ അതൊക്കെ കണ്ടുകൊണ്ടാണ് ഈ സാധാരണക്കാർ അവർ മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഇതൊക്കെ അർത്ഥമറിഞ്ഞ് ആശയമറിഞ്ഞ് എന്നിട്ട് ഇസ്ലാമിക ആദർശങ്ങൾക്ക് വിരുദ്ധമായിട്ടൊരാൾ നീങ്ങുകയാണ്. ഇപ്പോൾ അള്ളാഹു അല്ലാത്ത ആളുകളോട് വിളിച്ച് പ്രാർത്ഥിക്കാം, അള്ളാഹുവിനോട് മാത്രം വിളിച്ച് പ്രാർത്ഥിക്കും എന്ന ഇബിലീസിൻ്റെ പ്രമേയമാണ് എന്നിത്യാദി വാദങ്ങളുമായി നടക്കുന്ന, വാദിക്കുന്ന, അതിന് തെളിവന്വേഷിക്കുന്ന ഒരാളുടെ പിന്നിൽ ഒരു മുസ്ലിമിന് നമസ്കരിക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം.
1: നമുക്ക് അനുവദിക്കപ്പെട്ട സമയം ഇവിടെ അവസാനിക്കുകയാണ്. അൽഹംദുലില്ല, ധാരാളം ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിയ അള്ളാഹു താങ്കൾക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇൻഷാല്ലാ മറ്റൊരവസരത്തിൽ വീണ്ടും അലിജാബ ഓൺലൈൻ പ്രോഗ്രാമിൽ കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടുകൂടി ഈ പ്രോഗ്രാമിൽ അവസാനിച്ചതായി അറിയിക്കുന്നു. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അന്ത അസ്തഗ്ഫിറുക വതൂബ് ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
4: സന്ദേഹികളുടെ മനസ്സ് സദാ അസ്വസ്ഥമായിരിക്കും. യഥാസമയം കൃത്യമായ സംശയ നിവാരണം ലഭ്യമായില്ലെങ്കിൽ അവരുടെ മനോഭാവവും മാറും. വിശ്വാസ കാര്യങ്ങളിൽ നിന്ന് തന്നെ അവനെ പിറകോട്ടടിക്കും. മതപരമായ സംശയങ്ങൾക്ക് പണ്ഡിതോചിതമായ പരിഹാരം. വിശ്വാസപരമായ ശങ്കകൾ മനസ്സിൽ കൂടുകൂട്ടിയാൽ അത് ചാഞ്ചല്യമുണ്ടാക്കും. പിന്നീടത് ആരാധനാ കാര്യങ്ങളിലെ ഗൗരവത്തെയും ബാധിക്കും. മതപരമായ സംശയങ്ങൾ യഥാസമയം നിവർത്തി വരുത്തുക. വിശ്വാസപരമായി തന്നെ മുന്നോട്ട് ഗമിക്കുക. ശരിയായ അറിവ് കരസ്ഥമാക്കുക. വിശ്വാസം, കർമ്മം, ആദർശം, ദാമ്പത്യം, കച്ചവടം തുടങ്ങി മതപരമായ ഏത് വിഷയമായിക്കൊള്ളട്ടെ, പീസ് റേഡിയോയിൽ പരിഹാരമുണ്ട്. പീസ് റേഡിയോ ലൈവ് അൽ ഇജാബ. മതപരമായ സംശയങ്ങൾ നിവർത്തി വരുത്താൻ വഴിയില്ലാതെ വിഷമിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങളുടെ സംശയങ്ങൾ ലൈവായി തന്നെ ചോദിക്കൂ. വിളിക്കേണ്ട നമ്പർ 9020 840 840. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി നിങ്ങളുടെ സംശയങ്ങൾ എഴുതി അയയ്ക്കുകയും ചെയ്യാം. പീസ് റേഡിയോ ലൈവ് അൽ ഇജാബ. വിളിക്കേണ്ട നമ്പർ 9020 840 840.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുകയാണ്. ദുനിയാവിനോടുള്ള വിരക്തി. നമ്മോടൊപ്പം ചേരുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
1: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. ഖുർആൻ പാഠങ്ങളിൽ സൂറത്തുൽ കഹ്ഫിൽ നിന്നുള്ള 28-ാമത്തെ ആയത്ത്, അഊദു ബില്ലാഹി സമീഇൽ അലീമി മിനശ്ശൈത്വാനിർ റജീം. വസ്ബിർ നഫ്സക മഅല്ലദീന യദഊന റബ്ബഹും ബിൽഗദാതി വൽഅശി യുരീദുന വജ്ഹ വലാ തഅദു ഐനാക അൻഹും തുരീദു സീനത്തുൽ ഹയാത്തിൽ ദുനിയാ വലാ തുതിഉ മൻ അഗ്ഫൽന ഖൽബഹു അൻ ദിക്രിന വത്തബ ഹവാഹു വകാന അംറുഹു ഫുറത. സഹോദരങ്ങളെ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവൻ അനുധാവനം ചെയ്യേണ്ടതും പിന്തുടരുകയും ചെയ്യേണ്ടത് ലോകത്തിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്, മാർഗമാണ്. അവിടുന്ന് പഠിപ്പിച്ച, അവിടുന്ന് വളർത്തിയെടുത്ത ഉത്തമ തലമുറയായ സ്വഹാബത്തിൻ്റെ മാർഗമാണ്. സമ്പത്തോ സൗകര്യങ്ങളോ സ്ഥാനമാനങ്ങളോ അല്ല, ഈമാനാണ് പ്രധാനം. ആ ഈമാനുള്ള ആളുകളോടൊപ്പം ചേർന്ന് നിൽക്കണം. ദുനിയാവിൻ്റെ ആഡംബരങ്ങളും സുഖസൗകര്യങ്ങളും മുന്നിൽ കണ്ടുകൊണ്ട് അതിനു പിന്നാലെ പോകേണ്ടവരല്ല ഒരു യഥാർത്ഥ വിശ്വാസി എന്നത് നമ്മളൊക്കെ തിരിച്ചറിയേണ്ട കാര്യമാണ്. ആ ഒരു വഴിയിലേക്ക് വെളിച്ചം വീശുന്ന ഒരായത്താണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നത്, വസ്ബിർ നഫ്സക മഅല്ലദീന യദഊന റബ്ബഹും ബിൽഗദാതി വൽഅശി യുരീദുന വജ്ഹ. അള്ളാഹുവിൻ്റെ വജുഹുദ്ദേശിച്ചുകൊണ്ട് പ്രഭാതത്തിലും പ്രദോഷത്തിലുമൊക്കെ റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുടെ കൂടെ നബിയെ, നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ അടക്കി നിർത്തുക. വലാ തഅദു ഐനാക അൻഹും തുരീദു സീനത്തുൽ ഹയാത്തി ദുനിയ. ഐഹിക ജീവിതത്തിൻ്റെ, ഇഹലോക ജീവിതത്തിൻ്റെ അലങ്കാരം ലക്ഷ്യമാക്കിക്കൊണ്ട് നിന്റെ കണ്ണുകൾ അവരെ വിട്ട് മാറിപ്പോവാതിരിക്കട്ടെ. വലാ തുതിഉ മൻ അഗ്ഫൽന ഖൽബഹു അൻ ദിക്രിന വത്തബ ഹവാഹു വകാന അംറുഹു ഫുറത. ഏതൊരുവൻ്റെ ഹൃദയത്തെ നമ്മുടെ ദിക്റിനെ തൊട്ട് സ്മരണയെ വിട്ട് നാം അശ്രദ്ധമാക്കിയിരിക്കുന്നുവോ, ഏതൊരാൾ തന്നിഷ്ടത്തെ പിന്തുടരുകയും അവൻ്റെ കാര്യം അതിര് കവിഞ്ഞതായിത്തീരുകയും ചെയ്തുവോ, അങ്ങനെയുള്ളവരെ നീ അനുസരിക്കുകയും ചെയ്യരുതെന്ന ഉണർത്തൽ. സഹോദരങ്ങളെ, ദുനിയാവിൻ്റെ സ്ഥാനമാനങ്ങളിലേക്കല്ല, ദുനിയാവിൻ്റെ പദവികളിലേക്കല്ല വിശ്വാസവും ഈമാനും ഇഖ്ലാസുമുള്ള പാവങ്ങളായ, പട്ടിണി പാവങ്ങളായിരുന്ന സ്വഹാബത്തിൻ്റെ കൂടെ അഹലുസുഫയായി 400-ഓളം ആളുകളുണ്ടായിരുന്നു, വീടും കുടിയുമില്ലാത്ത പാവങ്ങളായ ആളുകൾ. അവരോടൊപ്പം അവർ റബ്ബിനോട് ദുആ ചെയ്യുന്ന, പ്രാർത്ഥിക്കുന്ന, നമസ്കരിക്കുന്ന, പ്രഭാതത്തിലും പ്രദോഷത്തിലൊക്കെ റബ്ബിനെ ധാരാളമായി ഓർത്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ, അവരോടൊപ്പം നിങ്ങളുടെ മനസ്സിനെ പിടിച്ചു നിർത്തണമെന്നാണ്. ഖുറൈശി പ്രമുഖരായ, ധനാഢ്യരായ, വലിയ പ്രതാപമുള്ളവരായ, സമൂഹത്തിൽ വലിയ സ്ഥാനമുള്ളവരായിരുന്ന ആളുകളുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചത്, ആരെങ്കിലും ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ അതൊരു സഹായമാകുമല്ലോ. ഇല്ല, ഏത് വലിയ ആളായിരുന്നാലും ശരി, നബിയെ നിങ്ങൾ സഹവസിക്കേണ്ടത്, നിങ്ങൾ നിൽക്കേണ്ടത്, നിങ്ങൾ പരിഗണിക്കേണ്ടത്, നിങ്ങളുടെ മനസ്സിനെ പിടിച്ചു നിർത്തേണ്ടത് ഈ പാവങ്ങളായ ആളുകളോടൊപ്പമാണ്. അവരെയാണ് ചേർത്ത് നിർത്തേണ്ടത്. അവരെ വിട്ടുകൊണ്ട് നിങ്ങളുടെ കണ്ണ് തെന്നി മാറിപ്പോവരുത്. തന്നിഷ്ടത്തെ പിന്തുടരുന്ന, റബ്ബിനെ ദിക്ര ചെയ്യുന്നതിൽ നിന്ന് അശ്രദ്ധമായി പോയവരായ ആളുകൾ അവരോടൊപ്പമല്ല നിൽക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതാണ് ഈ ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുത്തത്. ദുനിയാവിൻ്റെ അലങ്കാരമോ സ്ഥാനമാനങ്ങളോ അല്ല, മറിച്ച് ഈമാനോടെ ഇഖ്ലാസോടെ റബ്ബിനെ സ്മരിച്ചുകൊണ്ട് ജീവിക്കുന്ന, ആ ജീവിതം നയിക്കുന്ന ആളുകളോടൊപ്പം ചേർന്ന് നിൽക്കുക, അതാണ് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്ന സന്ദേശം. വഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅ വലാ തഫറഖു. നിങ്ങൾ ഭിന്നിച്ചു പോകരുത്, അള്ളാഹുവിൻ്റെ പാശത്തെ മുറുകെ പിടിക്കുക. അബൂദർ ഖിഫാരി റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, അബൂദർ റളിയല്ലാഹുവിന് പറയുന്നുണ്ട്, ഔസാനി ഖലീലി സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ കൂട്ടുകാരൻ, എൻ്റെ കൂട്ടുകാരനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് വസീയത്ത് നൽകുകയുണ്ടായി, ബി ഖിസാലി മിനൽ ഖൈർ, നന്മയുടെ ഒരുപാട് കാര്യങ്ങൾ. ഒന്നാമതായി പറഞ്ഞത്, ഔസാനി അല്ല അന്തുറ ഇലാ മൻ ഹുവ ഫൗഖി, ഞാൻ എൻ്റെ മുകളിലുള്ളവരിലേക്ക് നോക്കാതിരിക്കാൻ. സഹോദരങ്ങളെ, നമ്മളെക്കാൾ വിഭവങ്ങൾ നൽകപ്പെട്ട, നമ്മളെക്കാൾ സൗകര്യങ്ങൾ നൽകപ്പെട്ട, സമ്പത്ത് നൽകപ്പെട്ട, ദുനിയാവിൻ്റെ വിശാലത നൽകപ്പെട്ട ആളുകളിലേക്ക് നോക്കി അതിൽ നിരാശനാവേണ്ടതില്ല. അങ്ങനെ മുകളിലേക്ക് നോക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞു. വ അന്നന്തുറ ഇലാ മൻഹുവ ദൂനി, തന്നെക്കാളും താഴേക്കിടയിലുള്ള, തൻ്റെ എത്ര സൗകര്യങ്ങളും അനുഗ്രഹങ്ങളും ലഭിച്ചിട്ടില്ലാത്തവരായ ഒരുപാട് ആളുകൾ, വീടില്ലാത്ത, വേണ്ടത്ര വസ്ത്രമില്ലാത്ത, ഭക്ഷണം കഴിക്കാൻ സൗകര്യമില്ലാത്ത, അതിന് പട്ടിണിയിൽ അനുഭവിക്കുന്നവരായ, ഇങ്ങനെയൊക്കെ ധാരാളം പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്നവരായ പാവങ്ങളായ ആളുകളുണ്ടാവും. തന്നെക്കാൾ താഴേക്കിടയിലുള്ള അവരിലേക്ക് നോക്കുമ്പോൾ അൽഹംദുലില്ലാ, നമ്മളെത്ര സൗഭാഗ്യവാന്മാരാണ്. വ ഔസാനി ബിഹബ്ബിൽ മസാകീനി വദ്ദുനുവി മിൻഹും, എന്നോടെൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സല്ലമ വസിയത്ത് നൽകിയത് പാവങ്ങളായ ആളുകളെ ഇഷ്ടപ്പെടാനും അവരോട് ചേർന്ന് നിൽക്കാൻ, അവരെ ചേർത്തു പിടിക്കാനാണ്. സഹോദരങ്ങളെ, ദുനിയാവിനോടുള്ള വിരക്തി, ആഖിറമാണ് വിശ്വാസിയുടെ ലക്ഷ്യം. വല്ലാഖിറത്തു ഖൈറും വ അബ്ഖാ, അവശേഷിക്കുന്നതും ഖൈറായിട്ടുള്ളത് പരലോക ജീവിതമാണ്. അതുകൊണ്ട് തന്നെ ഈമാനിൽ, ഈമാനിൻ്റെ കണികയുള്ളവർക്ക് മനസ്സിൽ ആ ഒരു വിശാലമായ ആ ഒരു നന്മകളെ സ്വീകരിക്കാൻ, അതിനെ ഉൾക്കൊള്ളാനുള്ള മനസ്സുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനെ പാകപ്പെടുത്തിയത് ആ രൂപത്തിലാണ്. ധനമോ സൗകര്യമോ ആഡംബരങ്ങളോ ദുനിയാവിൻ്റെ നേട്ടങ്ങളോ അല്ല ലക്ഷ്യമാക്കുന്നത്, മറിച്ച് പരലോകമാണ്. വ ഔസാനി അന്നസില റഹിമി ഇൻ അദ്ബറത്ത്, എൻ്റെ കുടുംബങ്ങൾ, ആ കുടുംബ ബന്ധം ചേർക്കാൻ എന്നോട് എൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വസിയത്ത് നൽകി. അവർ നമ്മോട് എതിരു നിന്നാലും പിന്തിരിഞ്ഞു പോയാലും ശരി, നമ്മൾ ചെയ്യേണ്ടുന്ന ബാധ്യത കൃത്യമായി നിർവഹിക്കണമെന്ന് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നോക്കൂ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും എല്ലാവിധ സൗഭാഗ്യവും ലഭിക്കാൻ കാരണമാകുന്ന ഉപദേശങ്ങളാണ് ഈ ലോകത്തിന് മാതൃകയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പകർന്നു നൽകുന്നത്. അബൂദർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഔസാനി അല്ലാ അഖാഫ് ഫില്ലാഹി ലൗ മത്തലായിം, അള്ളാഹുവിൻ്റെ വിഷയത്തിൽ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വിഷയത്തിൽ, അള്ളാഹുവിൻ്റെ കൽപ്പനകളുടെ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നതായ അവൻ്റെ മുഴുവൻ കാര്യങ്ങളിലും ഒരാളെയും നാം ഭയപ്പെടേണ്ടതില്ല. അള്ളാഹുവിൻ്റെ വിഷയത്തിൽ ആക്ഷേപിക്കുന്നവൻ്റെ ഒരാക്ഷേപത്തെയും നാം ഒരൽപ്പം പോലും ഭയപ്പെടേണ്ടതില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. വ ഔസാനി അന്നഖൂലൽ ഹഖ വൈൻകാന മുറ, മറ്റൊന്ന് പറഞ്ഞത് എന്നോട് സത്യം പറയാനാണ്. എൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വസിയത്ത് നൽകിയത് എത്ര കയ്പുള്ളതാണെങ്കിലും സത്യം പറയുക എന്നത്, സഹോദരങ്ങളെ, അത് വിജയത്തിൻ്റെ, നന്മയുടെ വഴിയാണ്. അത് ദുനിയാവ് ആഗ്രഹിക്കാത്ത ആളുകൾക്ക്, പരലോകം ആഗ്രഹിക്കുന്നവർക്ക് ഇത് പറയാൻ സാധിക്കും. അതേപോലെ തന്നെ അബൂദർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഔസാനി അൻ അക്സിറ മിൻ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, എൻ്റെ പ്രവാചകൻ എന്നോട് വസിയത്ത് നൽകി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നുള്ള ഹൗക്കല, ഈ ഹൗക്കല അള്ളാഹുവിനെ കൊണ്ടല്ലാതെ യാതൊരു ശക്തിയും പരിശ്രമവുമില്ല എന്നുള്ള കലിമത്ത് അധികരിപ്പിക്കാൻ വേണ്ടി. അതെന്താണ്? ഫ ഇന്നഹാ കൻസു മിൻ കുനൂസിൽ ജന്ന, സ്വർഗത്തിലെ നിധികളിൽപ്പെട്ട ഒരു നിധിയാണത് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. സഹോദരങ്ങളെ, ഈ ഹദീസിൻ്റെ ആശയവും അതേ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫിലി പറയപ്പെട്ട ആ ആയത്തിൻ്റെ ആശയത്തിലേക്കൊക്കെ വെളിച്ചം വീശുന്നതാണ്. അതായത്, നമ്മുടെ മനസ്സിനെ ദുനിയാവിനോട് ഒരൽപ്പം വിരക്തി കാണിച്ചുകൊണ്ട് ആഖിറത്തിന് പ്രാധാന്യം നൽകുന്ന, ആഖിറത്തെ ലക്ഷ്യം വെക്കുന്നവരായ, റബ്ബിനെ പ്രതീക്ഷിക്കുന്ന, റബ്ബിൻ്റെ വജുഹുദ്ദേശിക്കുന്നവരായ ആളുകളോടൊപ്പം ചേർന്ന് നിൽക്കാൻ, അവരെത്ര പാവങ്ങളായിരുന്നാലും സ്ഥാനമാനങ്ങളില്ലാത്തവരായിരുന്നാലും അവരോട് ചേർന്ന് നിൽക്കാൻ നാം പരിശ്രമിക്കുക. നാം നമ്മുടെ മനസ്സിനെ ആ രൂപത്തിൽ പാകപ്പെടുത്തുക. അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.
0: മാഷാ അല്ലാ. കേട്ടത് പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ, ദുനിയാവിനോടുള്ള വിരക്തി എന്ന വിഷയമാണ്. ഈ വിഷയം ക്ലാസ് എടുത്തത് അഷ്റഫ് സലഫി വാണിയമ്പലം.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തുനിന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ ആ 25 ലക്ഷത്തിന്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നതുകൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം. നിത്യജീവിതത്തിൽ നാം ചൊല്ലേണ്ട പ്രാർത്ഥനകൾ. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ പാപമോചനവും കാരുണ്യവും ലഭിക്കാൻ. ഭാഗം ഒന്ന്. പ്രാർത്ഥനാ പഠനം നിർവഹിക്കുന്നത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, നമ്മളെല്ലാവരും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പാപമോചനവും കാരുണ്യവും പ്രതീക്ഷിക്കുന്നവരാണ്, ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ അതിനുവേണ്ടി നാം പ്രാർത്ഥിക്കാറുണ്ടോ എന്ന് നമ്മളൊന്ന് സ്വന്തത്തോട് തന്നെ ചോദിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല പാപമോചനം ലഭിക്കുവാൻ, അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കുവാനൊക്കെ ധാരാളം പ്രാർത്ഥനകൾ വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് സൂറത്തു ആലിംറാനിൻ്റെ 147-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുകയാണ്. റബ്ബന ഗഫിർ ലന ദുനൂബന വ ഇസ്റാഫന ഫീ അംരിന വസബ്ബിത് അഖ്ദാമന വൻസുർന അൽ ഖൗമിൽ കാഫിരീൻ. ഈയൊരു പ്രാർത്ഥന വിശുദ്ധ ഖുർആനിൽ വന്ന പ്രാർത്ഥനയാണ്. റബ്ബന ഗഫിർ ലന ദുനൂബന വ ഇസ്റാഫന ഫീ അംരിന വസബ്ബിത് അഖ്ദാമന വൻസുർന അൽ ഖൗമിൽ കാഫിരീൻ. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളുടെ കാര്യങ്ങളിൽ വന്നു പോയിട്ടുള്ള അതിക്രമങ്ങളും ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ. ഞങ്ങളുടെ കാലടികൾ നീ ഉറപ്പിച്ചു നിർത്തുകയും സത്യനിഷേധികളായ ജനതയ്ക്കെതിരിൽ ഞങ്ങളെ നീ സഹായിക്കുകയും ചെയ്യണമേ. ഇതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന ആവർത്തിക്കാം. റബ്ബന ഗഫിർ ലന ദുനൂബന വ ഇസ്റാഫന ഫീ അംരിന വസബ്ബിത് അഖ്ദാമന വൻസുർന അലൽ ഖൗമിൽ കാഫിരീൻ. റബ്ബന ഗഫിർ ലന, റബ്ബന ഗഫിർ ലന, ربنا اغفر لنا ذنوبنا, ربنا اغفر لنا ذنوبنا واسرافنا واسرافنا في امرنا واسرافنا في امرنا ربنا اغفر لنا ذنوبنا واسرافنا في امرنا وثبت اقدامنا وثبت اقدامنا وثبت اقدامنا وانصرنا وَانْصُرْنَا عَلَى الْقَوْمِ الْكَافِرِينَ وَانْصُرْنَا عَلَى الْقَوْمِ الْكَافِرِينَ رَبَّنَا اغْفِرْ لَنَا ذُنُوبَنَا وَإِسْرَافَنَا فِي أَمْرِنَا وَثَبِّتْ أَقْدَامَنَا وانصرنا على القوم الكافرين ربنا اغفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين ربنا اغفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين. ഈ പ്രാർത്ഥന മനഃപാഠമാക്കുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
2: മാഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം. പാപമോചനവും കാരുണ്യവും ലഭിക്കാൻ എന്ന പ്രാർത്ഥനാ പഠനത്തിന്റെ ഭാഗം ഒന്ന്. ക്ലാസ് എടുത്തത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
4: പീസ് റേഡിയോയിൽ അടുത്തതായി ദൃശ്യം, പിസായിലെ ചരിഞ്ഞ ഗോപുരവും ഇറ്റലി വിശേഷങ്ങളും എന്ന വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നു സിബ്ഹത് മടത്തോടി ഇബ്നു അലി.
5: പീസ് റേഡിയോ ദൃശ്യം പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ചില യാത്രകൾ നടത്തുകയാണ്. ആ യാത്രകൾ കടലിനപ്പുറത്തേക്ക് വരെ നീളുന്നുണ്ട്. ചിലത് ലോകാത്ഭുതങ്ങളിലേക്കാണ്. ഇന്ന് നമ്മൾ ഒരു ലോകാത്ഭുതം കാണാനാണ് പോകുന്നത്. നമ്മുടെ ആ ദൃശ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് പ്രമുഖ സഞ്ചാരി സിബ്ഹത് മടത്തൊടിയാണ്. അദ്ദേഹം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിൽ ഇടത്തനാട്ടുകര സ്വദേശിയാണ്. ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ, ഒരു 10-15 വർഷങ്ങൾക്കുള്ളിൽ, അദ്ദേഹം 25 വിദേശ രാജ്യങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട്. പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് അദ്ദേഹം പരിചിതനാണ്. ഡൽഹിയിലും മറ്റ് ചില ലോകാത്ഭുതങ്ങളുമൊക്കെ അദ്ദേഹം നമ്മളുമായി പങ്കുവച്ചിട്ടുണ്ട്. സിബ്ഹത് മടത്തൊടി സർ, താങ്കളെ സ്വാഗതം ചെയ്യുന്നു. സാധാരണ നിർമ്മിതികൾ, കെട്ടിടങ്ങൾ, കെട്ടിട സമുച്ചയങ്ങളൊക്കെ അതിൻ്റെ വലിപ്പം കൊണ്ടും മറ്റുമാണ് ലോക ശ്രദ്ധ പിടിച്ചു പറ്റാറുള്ളത്. എന്നാൽ നല്ല ഒരു നിർമ്മാണം ചരിഞ്ഞു പോയത് കൊണ്ട് മാത്രം ലോകത്തിൽ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഒന്നുണ്ട്, പിസാ ഗോപുരം, ചരിഞ്ഞ ഗോപുരം. ഈ ചരിവാണ് അതിൻ്റെ
6: അത്ഭുതം.
5: നമുക്ക് അതിനെക്കുറിച്ചാവാം. എങ്ങനെയാണ് സിബ്ഹത് സർ ഈ ഗോപുരം ചരിഞ്ഞത്?
6: ഇറ്റലിയിലാണ് സംഭവം. ഇറ്റലിയിലാണ് പിസാ ഗോപുരം സ്ഥിതി ചെയ്യുന്നത്. ഇറ്റലിയിലെ പിസാ ഗോപുരത്തെക്കുറിച്ച് നമ്മൾ പിന്നെ സ്കൂൾ തലങ്ങളിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ലോകാത്ഭുതങ്ങളുടെ പട്ടികയിൽ പെട്ട ഒന്നാണ് പിസാ ഗോപുരം. പിസാ ഗോപുരത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു പള്ളിമേടയാണത്, അപ്പുറത്തൊരു ഒരു കത്രിയിടൽ. ഈ കത്രിയിടലിന് വേണ്ടിയിട്ടൊരു പള്ളിമണി അടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പിന്നെ ബിൽഡിംഗ് ഉണ്ടാക്കുകയാണ്. ആ ബിൽഡിംഗ് ഒരു സിലിണ്ടർ രൂപത്തിലാണ് വരുന്നത്, റൗണ്ടായിട്ട്. ഈ റൗണ്ടിലെ ഒരു കൺസ്ട്രക്ഷൻ ഒരു 3 മീറ്റർ താഴത്തേക്ക് കഴിഞ്ഞ് അതിൻ്റെ ഒരു 5 മീറ്റർ 10 മീറ്റർ കൺസ്ട്രക്ഷൻ വന്നപ്പോഴൊക്കെ തന്നെ ഇത് ചരിയാൻ തുടങ്ങി. ഈ സംഭവം ചരിയാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷൻ നിർത്തിവെക്കുകയും പിന്നീട് ഒരു വർഷങ്ങൾക്ക് ശേഷം, ഞാൻ പറയുന്നത് 100 വർഷം എന്നൊക്കെ പറയുന്നുണ്ട്, 100 വർഷങ്ങൾക്ക് ശേഷം അതങ്ങനെ ഡിസ്പോസ് ചെയ്യാതെ അവിടെ കിടന്നപ്പോൾ മറ്റൊരു എഞ്ചിനീയർ വന്നിട്ട്, ആ എഞ്ചിനീയർ ജിയോൺ വാണി സിമോൺ എന്നൊരു എഞ്ചിനീയർ വന്നിട്ട്, അയാൾക്ക് അതായത് ഒന്നുകൂടി കൺസ്ട്രക്ഷൻ തുടങ്ങി കണ്ടിന്യൂ ചെയ്താലോ എന്നുള്ളൊരു ആഗ്രഹം വരികയും ആ ചെരിവിനനുസരിച്ച് അതിൻ്റെ കൺസ്ട്രക്ഷൻ മുന്നോട്ട് പോവുകയും ചെയ്യാമെന്ന്. അതായത് ചെരിഞ്ഞു വരുന്നിടത്തേക്ക് ഭാരം കുറഞ്ഞു, ചെരിവ് ഉള്ള ഭാഗത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഭാരം കൂട്ടി വെച്ചും കൊണ്ട് അദ്ദേഹം അത് കൺസ്ട്രക്ഷൻ നടത്തിയതിലാണ്. ഏകദേശം 1372 കാലഘട്ടത്തിലായപ്പോഴേക്കും അതിൻ്റെ 7 നില കൺസ്ട്രക്ഷൻ കഴിഞ്ഞിട്ട് 8-ാമത്തെ നിലയിൽ 7 പള്ളിമണികൾ, സപ്തസ്വരങ്ങളുടെ ആ പള്ളിമണികൾ നിർമ്മിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഹിസ്റ്ററി. നമുക്കിവിടെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ ഒരു കൺസ്ട്രക്ഷൻ പരാജയപ്പെടുമ്പോൾ നമ്മളത് അടിച്ചു പൊളിച്ച് മാറ്റി പോലെ, ഒരു കൺസ്ട്രക്ഷനെ വികടമായ രൂപത്തിൽ വന്നപ്പോൾ അത് പരാജയപ്പെടുകയാണെന്ന് പറഞ്ഞപ്പോൾ അതിനെ കൊണ്ടുവന്ന് നിലനിർത്തിക്കാണ്ട് അതിനെ ഒരു ലോകാത്ഭുതമാക്കി മാറ്റി എന്നുള്ളതാണ് ഇറ്റലിക്കാരുടെ പ്രത്യേകത. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ, ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞ മാതിരി പിന്നെ പിസാ ഗോപുരം കാണാനായിട്ട് എത്രയോ ജനങ്ങൾ അവിടെ വന്നുകൊണ്ട്, നല്ല അടിപൊളി ഒരു കൺസ്ട്രക്ഷനാണ്. 7 നിലയിൽ ഒരു സിലിണ്ടർ രൂപത്തിലുള്ള ഒരു മിനാരം. നമുക്ക് ദൂരത്തുനിന്ന് ഇങ്ങനെ നോക്കുകയാണെന്ന് പറഞ്ഞാൽ പച്ചപ്പുല്ല് മൈതാനികളിൽ മൈതാനമാണ്. ആ മൈതാനത്തിൻ്റെ സെൻട്രലിൽ ഇത് മാത്രം നിൽക്കുമ്പോൾ നമുക്കത് അവിടെ മുളച്ചു മുങ്ങിയതാണെന്ന് തോന്നും, ഒരു മുളച്ചു മുന്തിയ മാതിരി തോന്നുന്നത്. അത്രയും മനോഹരമായിട്ടുള്ളൊരു കൺസ്ട്രക്ഷൻ, എന്നാൽ അതൊരു വളരെ രസകരമായിട്ട് ഇങ്ങനെ ചരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിൽ നമ്മൾ വെറുതെ ഇങ്ങനെ കൈ വെച്ചിട്ട് അവിടെ നിന്ന് ഫോട്ടോ എടുത്താൽ തോന്നും നമ്മളിങ്ങനെ തള്ളിയിട്ട് പോകണോ ശരിയാകുന്നില്ലേ. അത്ര സുന്ദരമായിട്ടുള്ളൊരു ശില്പമാണത്. താജ്മഹലിൻ്റെ കഥ പറഞ്ഞ പോലെ ഒരു വണ്ണക്കൽ, അതൊരു വൈറ്റ് മാർബിൾസിലാണ് ഉണ്ടായിരുന്നത്. അതാണ് അതിൻ്റെ ഒരു ചരിത്രം.
5: എങ്ങനെയാണ് ഇറ്റലിയിലേക്ക് എത്തിയത്?
6: ഇറ്റലിയിൽ എത്തുന്നത് നമ്മൾ, ഞാൻ യൂറോപ്പിൽ നിന്ന്, ഞങ്ങളുടെ ടീം യൂറോപ്പിൽ വന്നിട്ട് യൂറോപ്യൻ പര്യടനത്തിലായിരുന്നു. യൂറോപ്യൻ പര്യടനത്തിന് മുന്നേ നമ്മളെ എത്തുന്ന യൂറോപ്പിന് ഇറ്റലിയിൽ നമ്മൾ പോകുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ നമ്മളെ പാക്കേജിൽ അവർ പറഞ്ഞിരുന്നു നമുക്ക് 3 ലോകാത്ഭുതങ്ങൾ കാണാമെന്നില്ല. അതൊന്ന് പാരീസിലെ ഈഫൽ ടവർ ആയിരുന്നു, ഒന്ന് ഈ പിസാ ഗോപുരമാണ്, പിന്നെ വേറെ റോമിലെത്തുമ്പോൾ അവിടെ കൊളോസിയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലോകാത്ഭുതമുണ്ട്, അതും കാണാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ഈ പിസയിലെത്തുന്നത്. പിസ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു സ്റ്റേറ്റാണ്. ആ സ്റ്റേറ്റ് അവിടേക്ക് എത്തുമ്പോൾ നമ്മൾ ഇറ്റലിയുടെ ഒരു തലമുതൽ യാത്ര ചെയ്യുമ്പോൾ, ഇറ്റലി എന്ന് പറഞ്ഞാൽ ഏറ്റവും സമ്പന്നതയുടെ ഇടയിലെ ഒരു നാടാണ്. നിങ്ങൾക്കറിയാം ഈ ഇറ്റാലിയൻ ക്ലബ്ബുകളൊക്കെ ഫുട്ബോളിൻ്റെ ഒരു ലോകമാണ്. അത് കോടികൾ ചിലവാക്കിയിട്ട് ഫുട്ബോൾ കളിക്കണം. നമ്മളൊരു ചില്ലറ

0: പഠിപ്പിച്ചിട്ട് അതിനെ ഒരു പിന്നെ ടൂറിസം ഡെസ്റ്റിനേഷനാക്കി മാറ്റുകയാണ്. ഇപ്പോൾ പിന്നെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സുന്ദരമായ സ്ഥലം സന്ദർശിക്കണ സ്ഥലങ്ങളിലൊന്ന് വെനീസാണ്. ഏറ്റവും കൂടുതൽ ലോകത്തിൽ പോപ്പുലാരിറ്റി നേടിയ ഒരു പിന്നെ ഡെസ്റ്റിനേഷൻ, ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലൊന്നാണ് ഈ വെനീസ് തന്നെ. അവിടെ വന്ന് അവിടെ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് വേണ്ടത്. അതൊക്കെ നമ്മൾ യാത്രയിൽ പിന്നെ പിന്നെ യാദൃശ്ചികമായിട്ട് കിട്ടുന്ന സംഭവങ്ങളാണ്. നമ്മൾ യൂറോപ്പിൽ നിന്ന് ജർമ്മനിയിൽ വന്ന്, ജർമ്മനിയിൽ നിന്ന് ഇങ്ങനെ സ്വിറ്റ്സർലാൻഡ് വഴി ഇങ്ങനെ തിരിച്ചു പോരേണ്ട സമയത്ത് ഇറ്റലിക്ക് വരുമ്പോൾ അതിൻ്റെ ഇടയിലാണ് ഈ വെനീസ് നല്ല സ്ഥലം. അങ്ങനെയാണ് വെനീസിൽ വന്ന് വിട്ടത്. അപ്പോൾ വെനീസിൽ നിന്നാണ് പിന്നെ നമ്മൾ ഈ പിസ ഗോപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തും.
1: ഈ ഗോപുരം കാണാൻ എന്തൊക്കെയാണ് മറ്റുള്ള ചുറ്റുവട്ടങ്ങൾ, ടിക്കറ്റ് അങ്ങനെയുള്ള സംഭവം?
0: ടിക്കറ്റ് ഉണ്ട്, ടിക്കറ്റ് ഉണ്ട്. ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ഉള്ളിൽ കയറാം. ഉള്ളിൽ കയറുമ്പോൾ ഞങ്ങൾ ചെല്ലുന്ന സമയത്ത്, ചില സമയത്ത് അതായത് ചില ഭൂകമ്പങ്ങൾ അല്ലെങ്കിൽ കാറ്റുകൾ ഒക്കെ ഉള്ള സമയത്ത് ഇതിന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിൽക്ക് പ്രവേശനം ഉണ്ടാവില്ല. അത് ചിലപ്പോൾ വർഷങ്ങളോളം നിലനിൽക്കും ഈ പ്രവേശനം ഇല്ലായി. കാരണം അതൊരു ചെരിഞ്ഞതാണല്ലോ. കുറേ ടൂറിസ്റ്റുകൾ കയറിയിട്ടും എന്തെങ്കിലും സംഭവിച്ചാലോ എന്നില്ലേ, അതിൻ്റെ കൺസ്ട്രക്ഷൻ കണ്ടാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറാനും തോന്നില്ല. കാരണം അത്ര ഭീകരമായിട്ടുള്ളൊരു നിൽക്കണം.
1: നമ്മൾ കയറിയ
0: വീടുകളിലൊരു പേടിയിൽ നമ്മൾ കയറില്ല. അപ്പോൾ എന്തായാലും ആളുകൾ കയറുന്നുണ്ട്, ഇഷ്ടംപോലെ സ്റ്റെപ്പുകൾ അതിൻ്റെ മുകളിലുണ്ട് ആളുകളുണ്ട്. പക്ഷെ ഞങ്ങൾ ചെല്ലുന്ന സമയത്തൊക്കെ ഈ പ്രൊട്ടക്ഷനിൽ മറ്റേ സമയമായിരുന്നു, അതുകൊണ്ട് ഇന്നറലായിട്ട് പോകാൻ പറ്റിയിട്ടില്ല. ഏതായാലും പുറത്തുനിന്ന് കാണാൻ നമുക്ക് നേരത്തെ ചേർത്ത് ചെന്നിട്ട് തൊടാനും ഇതിലൊക്കെ ഉള്ള ഒരു റൗണ്ടുണ്ട്. ഏതായാലും ഒരു സുന്ദരമായ ശില്പമാണ്, വളരെ പിന്നെ ചരിഞ്ഞ് നിൽക്കുകയാണെങ്കിലും ആ ഒരു ചരിവിനെ മുതലെടുത്തുകൊണ്ട് ആ ഒരു നാടിനെ സംരക്ഷിച്ച് ഇന്ന് ലോകത്തറിയപ്പെടുന്ന പിസാ ഗോപുരം ചരിഞ്ഞ ഗോപുരം എന്നില്ല. ആ ഒരു
1: കാഴ്ചപ്പാട് വലിയ
0: കാഴ്ചപ്പാട്, അതാണ് അവിടെയാണ് അതിൻ്റെ പോയിന്റ് കിടക്കുന്നത്. കാരണം നമ്മളൊരു കൺസ്ട്രക്ഷൻ ശരിയില്ല എന്നാണ് ഉടനെ അത് കുളിച്ച് മാറ്റാന്നില്ലാണ്. നമ്മളെ നാട്ടിലൊക്കെ അങ്ങനെയല്ലോ. മറ്റേ അതല്ല, അത് ആ കൺസ്ട്രക്ഷൻ ചരിഞ്ഞ് മോശമാണെന്ന് കണ്ടപ്പോൾ പിന്നെ അതിനെ 100 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഈ എഞ്ചിനീയർ അതിനെ രണ്ടാമത് വാർത്തെടുക്കണമെന്നില്ല. അത് ആ രാജ്യത്തിൻ്റെ ഐക്കണായി മാറുമ്പോൾ അതിൻ്റെ പിന്നിൽ അതൊരു വല്ലാത്ത സംഭവമാണ്. ഇന്നിപ്പോൾ അത് എത്രയോ കാലമായി, അത് 1372 ആണ് ഇത് തുറന്നു നിൽക്കുന്നത്. ഇത് പള്ളിമേട രണ്ടാമത് കൺസ്ട്രക്ഷൻ ചെയ്ത് വന്നിട്ട് അപ്പോൾ 1173 പറയുമ്പോഴെങ്കിലും ഇന്നിപ്പോൾ എത്ര വർഷമായി, 100 കണക്കിന് വർഷങ്ങൾ, എത്രയോ 100 ചാണ്ടുകളായി. ഇന്നും അത് യാതൊരു കോട്ടവും തട്ടാതെ ഒന്നും അവിടെ പ്രൊട്ടക്ട് ചെയ്ത് പോരുന്നുണ്ടെന്നുള്ളതാണ് ഈ പിസ ഗോപുരത്തിൻ്റെ ഏറ്റവും നല്ല ഒരു രസം.
1: ഒരു പൊട്ടച്ചോദ്യമാണ്, എന്തായാലും ചോദിക്കുകയാണ്. ഇപ്പോൾ നമ്മളിവിടെ ഒരു ഇലക്ട്രിക് പോസ്റ്റ് ചെരിഞ്ഞാൽ അതിനൊരു സ്റ്റേ കൊടുക്കലുണ്ട്. അതേപോലെ ഇത് ചെരിയാൻ സാധ്യതയ്ക്കുള്ള പ്രൊട്ടക്ഷൻ അങ്ങനെ എന്തെങ്കിലും
0: വല്ല
1: കമ്പി കെട്ടലോ അല്ലെങ്കിൽ
0: പ്രത്യക്ഷത്തിലൊന്നും കാണുന്നില്ല. ഇപ്പോൾ അവർ പറഞ്ഞിരുന്നത് ഇപ്പോൾ ഈ ലാസ്റ്റ് നമ്മൾ ചരിത്രത്തിലെ എഴുതിയിട്ടുള്ള അവർ പിന്നെ ഈ ചെരിഞ്ഞ് നിൽക്കണതിനനുസരിച്ചുള്ള വെയിറ്റ് ഇവിടെ കൊടുത്തേക്കുക. ഇങ്ങോട്ട് ശരിയാണെങ്കിൽ ഇവിടെ വെയിറ്റ് കൊടുത്ത് കൊടുത്തുകൊണ്ട് ഇവിടേക്ക് വെയിറ്റ് ഇല്ലാതാക്കി കാണുക നിർത്തി കാണുന്നില്ല. അതുകൊണ്ടാണ് ആ ഒരു ഈ അതുപോലെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് കമ്പി കെട്ടിയിട്ട് ഒക്കെ അടിയിൽ, പക്ഷെ പുറത്തേക്ക് നമുക്കൊന്നും
1: കാണുന്നില്ല.
0: എന്നാൽ അടിയിൽ അതിൻ്റെ പ്രൊട്ടക്ഷനിലൊക്കെ നടക്കുന്നുണ്ടെന്നില്ലാണ്. അത് നല്ലൊരു വരുമാനമാണ്, ആ രാജ്യത്തിൻ്റെ ഒരു വലിയ വരുമാനമാണ്. പിന്നെ പിസ എന്ന് പറയുന്നത് നമ്മളവിടെ ഒരു ഭക്ഷണമുണ്ട്, അതിൻ്റെ ഒരു പ്രത്യേക ഏരിയയാണ് അവിടെ. ആ പിസ നമുക്ക് നമ്മുടെ ഉച്ചക്കുള്ള ഫുഡ് അവിടെയായിരുന്നു. അപ്പോൾ നമുക്ക് ഈ പിസനോട് ആ കാലത്തൊന്നും വലിയ താല്പര്യം, കുറേ കാലം മുന്നെയാണല്ലോ, അന്ന് താല്പര്യമില്ല. പക്ഷേ പിന്നെയാണ് മമ്മനോടൊക്കെ പിസ വല്ലാതെ ഇതാകുമ്പോൾ, പിസ ഒരു നല്ല ഫുഡാണ് അവിടെ, ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഫുഡുമാണ് ഈ പിസ എന്നില്ല. അതിന് നല്ല തിരക്കുമാണ്.
1: ഈ രാജ്യത്തിനോട് ചേർന്നുള്ള ആ ഭക്ഷണത്തിന് പിസ എന്നുള്ള
0: സ്ഥലത്ത് അവിടെ നാട്ടിലുണ്ടായി വന്ന് ഈ പിസ എന്നുള്ള സാധനം ഇറ്റലിയിൽ നിന്ന്, ഇറ്റലിക്കാർ ഭക്ഷണ പ്രിയരാണ്. അപ്പോൾ അവിടെ ഈ ഭക്ഷണത്തിൻ്റെ ഒരു പ്രത്യേകത, ഒരുപാട് ഭക്ഷണങ്ങൾ ഇറ്റലിയിൽ നിന്ന് വന്ന കണ്ടത് നമ്മളെ ഇതൊക്കെ അതിലേന്ന് വട്ടതാണ് ഈ ഇതൊക്കെ ഈ പിസ എന്ന് പറഞ്ഞ സാധനം. അത് ആ സ്ഥലത്ത് നിന്ന് തന്നെ അതിൻ്റെ പിന്നെ പ്രൊഡക്ഷൻ, അതായത് അതിൻ്റെ ഉത്ഭവം ഈ അവിടെ നിന്നാണെന്നാണ് പറയുന്നത്.
1: അതായത് പിസ എന്നുള്ള പേര് ഭക്ഷണത്തിനും അതേപോലെ ലോകാത്ഭുതങ്ങളുടെ
0: കൂട്ടത്തിലുണ്ട്.
1: ആ സ്ഥലം എണ്ണപ്പെട്ടു എന്നുള്ളതാണ്,
0: എണ്ണപ്പെട്ടില്ല. നമ്മളിപ്പോൾ അതുപോലെ ഈ പിന്നെ ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് പറഞ്ഞൊരു ഐസ്ക്രീം ഇല്ല, ഈ ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലം,
1: കേക്ക് ഒക്കെ ഉണ്ട്.
0: ആ കേക്ക് അല്ല, ബ്ലാക്ക് ഫോറസ്റ്റ് അടിയിൽ വെള്ള, നടുക്ക് കറുപ്പ്, മുകളിൽ വെള്ളയിട്ട്, അതിനാണ് ഈ പിന്നെ പറയല്ലേ നമ്മളെ ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് ഐസ്ക്രീം. ഐസ്ക്രീം കേക്ക്, കേക്കാണ് മെയിൻ. ജർമ്മനിയിലൊരു സ്ഥലത്തിൻ്റെ പേരാണ് ശരിക്കും ബ്ലാക്ക് ഫോറസ്റ്റ്. അത് നമുക്ക് ശരിക്കും പോകുമ്പോൾ കാണാം. അപ്പോൾ ജർമ്മനിയിൽ കാരണം നമ്മൾ ഏപ്രിൽ മെയ്യിൽ പോകുമ്പോഴൊക്കെ നല്ല തണുപ്പുള്ള നല്ല സമയമാണ്, ഏറ്റവും നല്ല കാലാവസ്ഥയാണ്. അപ്പോൾ നമ്മൾ ഈ പിന്നെ സ്തൂപികാ മരങ്ങൾ, എന്താ ദേവദാരു മരങ്ങൾ എന്നൊക്കെ പറയുന്നത്, ആ മരങ്ങൾ അവിടെ നമ്മൾ അതിൻ്റെ ചെരുവ് കൂടി ഈ റോഡിലൂടെ പോകുമ്പോൾ അടിയിൽ നിറച്ച ഐസായിരിക്കും, ഐസ് വന്ന് മൂടിയിട്ടുണ്ടാവും. ഈ മരത്തിൻ്റെ മുകളിൽ ഐസ് ഇങ്ങനെ വന്നിട്ടുണ്ടാവും. ഈ ഒരു വൃക്ഷത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് നമുക്കൊരു ബ്ലാക്ക് കളറിലിങ്ങനെ കാണാൻ സാധിക്കും. സത്യത്തിൽ അതാണ് ഈ ബ്ലാക്ക് ഫോറസ്റ്റ് തന്നെ, അതാണ് അതിനാണ് പിന്നെ ഐസ്ക്രീം. അതോ ആ ഐസ്ക്രീമാണ് ആ ഒരു
1: മൂന്ന് തട്ടാക്കിയിട്ടില്ല.
0: അത് നമുക്ക് ശരിക്കും ഇങ്ങനെ പോകുമ്പോൾ കാണാം ബ്ലാക്ക് ഫോറസ്റ്റ് തന്നെ ആ ഏരിയയിൽ. അവിടെ ബ്ലാക്ക് ഫോറസ്റ്റ് ആ ഏരിയ

0: പേരന്നെ. അപ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാവും, അടിയിൽ മഞ്ഞിങ്ങനെ മൂടിയിട്ടുണ്ടാവും മരത്തിൻ്റെ വരവരെ. നിങ്ങൾ കാശ്മീരിലൊക്കെ പോയത് അതായത് മുകളിൽ ദേവദാരു മരങ്ങളുടെ മുകളിലും ഉണ്ടാവും ഐസ് വന്നിട്ട്, ഈ സെൻട്രലിൽ ഇങ്ങനെ
1: തടി മാത്രം
0: കിടാതെ. ഈ ബ്ലാക്ക് ഫോറസ്റ്റ് എന്നുള്ള ഒരു പേര് വരാൻ കാരണം. അതേപോലെയാണ് പിസയുടെ കാര്യം പറഞ്ഞത്,
1: പിസയിൽ കയറാൻ പറ്റുമോ?
0: അല്ല അതന്നെയാണ് ഉള്ളിൽ സാധാരണ കയറാം, ആളുകൾക്ക് കയറിനു കുഴപ്പമില്ല. പക്ഷേ ഈ സമയത്ത് ചില സമയത്ത് പ്രൊട്ടക്റ്റ് ഉണ്ടാവും, ചില മഴക്കാലം അല്ലെങ്കിൽ ചില കാലങ്ങളിലൊക്കെ എന്തെങ്കിലും ഒരു ഭൂമി ഒലുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉള്ളിലേക്ക് പ്രവേശനം ഉണ്ടല്ലോ. നമ്മൾ ചെല്ലുമ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമായിരുന്നു, അതുകൊണ്ട് അകത്ത് കയറാൻ പറ്റില്ല. അകത്തു നിന്ന് ശരിക്കും നമുക്ക് പുറത്തുനിന്ന് കാണാം, അകത്ത് കാണാൻ ഒരു ശരിക്കും ഒരു സിലിണ്ടറും ആയിരുന്നു, അതിൻ്റെ റൂമുകളൊന്നുമില്ല. അതെങ്ങനെ ഇങ്ങനെ തെട്ട് തെട്ടായിട്ട് ഏഴെണ്ണാണ്, ഏഴെണ്ണം എട്ടാമത്തെയാണ് ഇതിൻ്റെ മണിമേട. ഈ ഏഴെണ്ണത്തേക്കുള്ള സ്റ്റെപ്പുകളിങ്ങനെ അതിൽ പോകുന്നുണ്ട്. അതിനകത്ത് ഈ പിന്നെ ചില സീസണിൽ പിന്നെ സഞ്ചാരികളുടെ ബാഹുല്യം കൊണ്ട് അങ്ങനെ ഉണ്ടല്ലോ, കുറച്ചൊന്ന് അന്നോ രണ്ടോ പത്തോ ആൾ പോവുകയാണെങ്കിൽ കയറാം. ചിലപ്പോൾ കയറ്റുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിനനുസരിച്ച് എല്ലാവരും കയറ്റണം. അപ്പോൾ ആ സഞ്ചാരികളുടെ ബാഹുല്യം വരുന്ന സമയത്തും ഇത് സ്റ്റോപ്പാക്കും അവർ. അവർ അങ്ങനത്തെ ഒരു സന്ദർഭത്തിലാണ് ഞാൻ അവിടെ എത്തുന്നത്.
1: ഒരു കത്തീഡ്രലിന് വേണ്ടി അതിനൊരു പള്ളി മണിക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു കൺസ്ട്രക്ഷനാണ് പിന്നീട് മാറുന്നത്.
0: അത് മാത്രം വളരെ ചെറുതാണ്, കത്തീഡ്രൽ വളരെ വലുതാണ്.
1: ഈ കത്തീഡ്രൽ ഇപ്പോൾ അവിടെ പിന്നെ അടുത്ത് പള്ളിയുണ്ട്,
0: അതുണ്ട്, അതവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ അടുത്ത് ഇപ്പോൾ സാധാരണ ഇപ്പോൾ നമ്മൾ എന്തൊരു ഉണ്ടാവില്ല, ഒരു പള്ളിമേട എന്നൊക്കെ പറയണമാതിരി ഇപ്പോൾ ചിലയിടത്ത് നമ്മൾ കണ്ടിട്ടില്ല, ഒരു മണിമേട എന്നൊക്കെ ഉണ്ടാകണം. സാധാരണ ഒരു വളരെ സിമ്പിളായിട്ടുള്ളൊരു കൺസ്ട്രക്ഷൻ ചെയ്തതാണത്. പക്ഷെ അതാണ് ഒരു വലിയ അത്ഭുതമായി, അതിനെ രണ്ടാമത് റീമേക്ക് ചെയ്തും കണ്ട് വീണ്ടും അത്ഭുതമാക്കി വരുന്നു. ഇപ്പോൾ അത് ലോകാത്ഭുതങ്ങളിലൊന്നായി മാറി എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത.
1: ഈ ഗോപുരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഗാർഡനെ കുറിച്ച് പറഞ്ഞു, പൂന്തോട്ടത്തെക്കുറിച്ച്. എന്താണ് പൂന്തോട്ടം?
0: പൂന്തോട്ടം അല്ല, ഇതൊരു പിന്നെ ഒരു വലിയ ഒരു മൈതാനമാണ്. ഈ മൈതാനം ഈ ഇതിന് വേണ്ടിയിട്ടും പിന്നെ ആ സമയത്ത് വീണ്ടും ആളുകൾ വരുന്നതോടുകൂടി അതിനെ ഒരു പ്രകൃതി ഭംഗിയോട് കൂടിയാണ് പ്രൊട്ടക്റ്റ് ചെയ്യാന്നുള്ളതാണല്ലോ ജനങ്ങളുടെ.
1: നാച്ചുറലായിട്ട്
0: പ്രൊട്ടക്റ്റ് ചെയ്യാനില്ല, അതായത് ഇപ്പോൾ കാഴ്ചക്കാർക്ക് വരുമ്പോഴായി. അപ്പോൾ നമുക്ക് വിശാലമായിട്ട് മൈതാനങ്ങളിൽ ഇരിക്കാനും അവിടെ പൂന്തോട്ടങ്ങളും അതിന് നല്ല ഒരു 10,000 വിസിറ്റേഴ്സാണ്. നമ്മൾ ചെല്ലുന്ന സമയത്ത് നല്ല സീസൺ ആകുമ്പോൾ ഒരു ഏപ്രിൽ മെയ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല സീസണാണ്, യൂറോപ്പിലെ ഏറ്റവും നല്ല സമയമാണ്. അപ്പോൾ ആ സമയത്തൊക്കെ ഇഷ്ടംപോലെ പിന്നെ ഇറ്റലിയിലാവുമ്പോൾ ഈ പിന്നെ വത്തിക്കാൻ ആ പ്രശ്നം അവിടുത്തെ അങ്ങനത്തെ പിന്നെ പിലിഗ്രിംസ് ഒക്കെ വരുന്ന ആ സ്ഥലങ്ങളാണല്ലോ ഈ വത്തിക്കാൻ സിറ്റി എന്നൊക്കെ പറയുമ്പോൾ. മാർപ്പാപ്പ അതിനോടനുബന്ധിച്ചാൽ അങ്ങനെ ക്രിസ്തീയ ഒരു ദേവാലയങ്ങളൊക്കെ കൂടുതലുള്ള ഒരു സ്ഥലമാണ് ഈ പിന്നെ പിസ ഇറ്റലി കൂടുതൽ. അതുകൊണ്ട് തന്നെ അതൊരു അതിനെ ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് തന്നെ വൈകൃതമായിട്ടുള്ള ഒരു ബിൽഡിങ്ങിനെ ഏറ്റവും മനോഹരമായിട്ട് പ്രൊട്ടക്ട് ചെയ്തിടുന്ന ലോകാത്ഭുതമാക്കി മാറ്റി എന്നുള്ളതാണ് അവരുടെ
1: കാണുന്നത്.
0: അതെ, അതൊരു വിഷനാണ്.
1: എന്തൊക്കെയാണ് ഗോപുരവുമായി ബന്ധപ്പെട്ട് അടുത്തുള്ള കാഴ്ചകൾ അതിനോട് അനുബന്ധമായി കാണാൻ പറ്റുന്നത്?
0: അനുബന്ധമായിട്ട് കാണാൻ പറ്റുന്ന ഒന്ന് ഈ ഇതാണ്. പിന്നെ ഇറ്റലിയിൽ ഇഷ്ടംപോലെ പിന്നെ സ്പോർട്സിൻ്റെ ഒരു ഇതാണല്ലോ.
1: ഫുട്ബോൾ നേരത്തെ പറഞ്ഞു,
0: ആ നേരത്തെ പറഞ്ഞ മാതിരി ഈ വലിയ വലിയ ക്ലബ്ബുകൾ, അവരുടെ സ്റ്റേഡിയങ്ങൾ, അതുപോലെ ഈ പിന്നെ പ്രൊഡക്ഷൻസ്. ഇറ്റലിയുടെ ഒരുപാട് പ്രൊഡക്ഷൻസ് ഉണ്ട് ലോക വേൾഡ് മാർക്കറ്റിലെ. പിന്നെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ,
1: ഇലക്ട്രോണിക്സ്
0: മാത്രമല്ല ഉൽപ്പന്നങ്ങൾ, പല സൈസ് ഉൽപ്പന്നങ്ങൾ അത് ഒരുപാടുണ്ട്. അതുപോലെ ഈ കായലും അതുപോലെ കടലോരങ്ങളും ഒക്കെ, മലകളും അങ്ങനെ അതൊക്കെ നല്ല നല്ല ഡീസൻ്റായിട്ട് കാത്തു സൂക്ഷിക്കുന്ന ഒരു സ്ഥലമാണ്. നമുക്കിപ്പോൾ ഒരു പിന്നെ നമ്മളിവിടെ മലഞ്ചെരുവിലൂടെ പോവുകയാണെങ്കിൽ തന്നെ നമ്മളവിടെ ഒരു മലഞ്ചെരുവിലൂടെ കാടും കുടിച്ച് അങ്ങനെ കിടക്കിയേക്കാം. പക്ഷെ അവരത് പ്രൊട്ടക്റ്റ് ചെയ്ത് അത് ഇനി ഗവൺമെൻറ് സ്വന്തം വകയാണോ അതോ പിന്നെ പ്രൈവറ്റ് പാർട്ടിൻ്റെ അല്ല. പക്ഷെ അതൊക്കെ അവർ നല്ല വൃത്തിയിൽ കൊണ്ടു നടക്കണം. അപ്പോൾ നമുക്കൊരു മലയോരത്തു കൂടെ നടത്തുന്ന പോകുമ്പോൾ തന്നെ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങി കാണാൻ തോന്നും. ഇത്രയും സൗന്ദര്യവൽക്കരിച്ച സ്ഥലങ്ങളാണ് ഇറ്റലി എന്നൊക്കെ പറയുന്നത്.
1: നമ്മൾ പൊതുവെ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ടൂറിസ്റ്റുകളോടുള്ള സമീപനത്തിൽ വ്യത്യാസം ഉണ്ടാവും, അത്ര പരിഗണിച്ചൊന്നുമില്ല. ടൂറിസ്റ്റുകൾ അതിഥികൾ എന്നൊക്കെയാണ് പറയെങ്കിലും ആ ഒരു രൂപത്തിൽ എത്രത്തോളം പരിഗണിക്കപ്പെടുന്നുണ്ടോയെന്നറിയില്ല. പക്ഷേ ഒരു വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ ടൂറിസ്റ്റുകളോടുള്ള ഒരു മനോഭാവം എങ്ങനെയാണ്?
0: ചില സ്ഥലങ്ങളിൽ എന്ന് പറയുമ്പോൾ ചില സ്ഥലങ്ങൾ ടൂറിസം കൊണ്ട് തന്നെ ഡെവലപ്പ് ചെയ്ത സ്ഥലങ്ങളുണ്ടാവും. വിദേശ രാജ്യങ്ങളിൽ മിക്കവാറും ആക്കാം അങ്ങനെ. ഇപ്പോൾ സിംഗപ്പൂരാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ തായ്ലൻഡ് ഒക്കെ പറയുന്ന മലേഷ്യ ഒക്കെ അവിടെ ഒരു ടൂറിസം കൊണ്ട് ഡെവലപ്പ് ചെയ്ത മനുഷ്യങ്ങൾ അല്ല, ടൂറിസമാണ് അവരുടെ എയിം. വളരെ ടൂറിസ്റ്റുകളെ വരുത്തുക എന്നുള്ളതാണ്
1: ഒരു ജീവിതം, അതാണ്
0: അതൊരു ജീവിതം അതാണ്. അപ്പോൾ അവർക്ക് അത് പ്രൊട്ടക്ട് ചെയ്യുന്ന നിർബന്ധം. അപ്പോൾ അവർ ഏറ്റവും സേഫ്റ്റി ആയിട്ടുള്ള സ്ഥലങ്ങൾ അതുകൊണ്ട് അവിടെ വേറെ ഇല്ല, അതൊരു പ്രശ്നം. അപ്പോൾ നമുക്കൊരു ഒരു അവിടെ ഒരു പ്രശ്നങ്ങൾ നടക്കുകയാണെങ്കിൽ തന്നെ ഒരിക്കലും ടൂറിസത്തിന് അത് ബാധിക്കണില്ല. ചിലയിടത്ത് നമുക്കിങ്ങനെ നമ്മൾ പോകുമ്പോൾ, ഇപ്പോൾ ഞാൻ ഈജിപ്തിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മളെ ബസ്സിൽ, നമ്മൾ ഈജിപ്തിൽ ചെന്നിറങ്ങിയ നമ്മൾ ടൂറിസത്തിൻ്റെ ബസ്സിൽ ഒരു പട്ടാളക്കാരനെ കയറിയിരിക്കും. ഡ്രൈവറും ഗൈഡും നമുക്കുണ്ടാവും, പക്ഷെ നമ്മളെ ഈ ലെഫ്റ്റ് സൈഡിലൊരു പട്ടാളക്കാരനെ കയറ്റുന്നില്ല. അവൻ്റെ കയ്യിലൊരു തോക്കൊക്കെ ഉണ്ടാവും. അവനായിട്ട് എടുക്കും. നമ്മൾ എന്ന് അവിടെ ടൂറിസം നമ്മളെ ബസ് ഇറങ്ങിയിട്ട് തിരിച്ചു പോരുന്ന ആ ദിവസം വരെ ഇയാളെ നമ്മളെ കൂടെ ഉണ്ടാവും, രാത്രിയും പകലും. അതുകൊണ്ട് എന്താ വെച്ചാൽ വഴിയിലെ തടസ്സങ്ങളൊന്നും നമുക്ക് പ്രശ്നമില്ല, മറ്റുള്ള സാധാരണ ഒരു ബസ് പോകുമ്പോഴല്ല. അതുപോലെ തന്നെ ഈ യൂറോപ്പിലൊക്കെ ഉള്ള ഒരിതെന്ന് വെച്ചാൽ നമ്മൾ ഒരു അവിടെ ഒരു പ്രശ്നങ്ങൾ നടക്കുക അല്ലെങ്കിൽ അവിടെ ഒരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ പോലും അത് ടൂറിസത്തിനെ ബാധിക്കുന്നില്ല തന്നെയാണ്. അപ്പം ആ ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നം അവിടെ വെയിൽ അടിച്ചും കണ്ട് നിന്ന് അങ്ങോട്ട് പോകേണ്ടതെന്നില്ല, അതില്ല. ടൂറിസ്റ്റ് ഏരിയ, അതായത് ഇപ്പോൾ നമ്മൾ ഈഫൽ ടവർ ആണെങ്കിൽ ഈ കൊളോസി ഇതുപോലുള്ള സാധനങ്ങൾ ആ ഭാഗത്തു നിന്നും ടൂറിസത്തിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ബാധിക്കില്ല. നല്ലതാണ്, ഒരു രസകരമായ കാര്യം.
1: താങ്കൾ ഒരുപാട് യാത്ര ചെയ്യുന്നുണ്ട്, സ്വാഭാവികമായിട്ടും താങ്കളൊരു വലിയ സമ്പന്നനൊന്നുമല്ല, ഒരു സാധാരണക്കാരനാണ്. ചോദ്യം എങ്ങനെ ഇതിന് കാശുണ്ടാക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം ഇതിനെങ്ങനെ സമയമുണ്ടാക്കുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് മറുപടി പറയുക?
0: അതിന് മറുപടി പറയാന്ന് വെച്ചാൽ കുട്ടിക്കാലം മുതലുള്ള ചിലതാണല്ലോ നമ്മൾ ഒരു സ്വരൂപിക്കുക എന്നുള്ളത്. അതിപ്പോൾ നിങ്ങളോട് പച്ചയിൽ പറയേണ്ട ആവശ്യമില്ല, എൻ്റെ എല്ലാ സംഭവം അറിയുന്ന ആളാണ് അരി സാർ. നമ്മളൊരു വിഷൻ, നമ്മൾ ഇപ്പോൾ ഒന്ന് കാശ്മീരിൽ പോകണം, കാശ്മീരിൽ പോകണം തന്നെ നമുക്ക് ചിലപ്പോൾ ഒരു 10,000 രൂപ അല്ലെങ്കിൽ 15,000 രൂപ ചിലവിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ദിവസം ഒരു 100 രൂപ എന്തെങ്കിലും മാറ്റി വെച്ചാൽ മതിയല്ലോ. ഒരു മാസം നമ്മൾ 100 രൂപ മാറ്റി വെക്കുകയാണെങ്കിൽ 3,000 ആയില്ലേ? അത് നമ്മൾ വർഷമാകുമ്പോഴേക്ക് എത്രയായി? 30,000 ആയി. 2 വർഷം കൂടിയിട്ട് നമുക്കൊരു പരിപാടി വെച്ചാൽ നമ്മൾ 60,000 ഇടാലോ. അപ്പോൾ നമ്മളിപ്പോൾ ഈ വിദേശ രാജ്യങ്ങളിലൊന്നും എപ്പോഴും പോകണില്ലല്ലോ, ചിലപ്പോൾ 4 കൊല്ലം കഴിഞ്ഞിട്ടൊക്കെ പോവുകയാണെങ്കിൽ അത് ആ സ്വരൂപം നമുക്ക് 4 വർഷത്തേക്ക് വെച്ചാൽ അങ്ങനെ അതേ നടക്കുള്ളൂ. അല്ലാതെ പെട്ടെന്നൊരു കാശം നമ്മൾ ATM നിന്ന് കാശ് കളിച്ചിട്ട് പോകാൻ പറ്റില്ലല്ലോ. പിന്നെ ഇതൊക്കെ ലക്കിൽ കിട്ടുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ആളുകൾക്ക് പലർക്കും തോന്നും ഇതിനൊക്കെ ഭയങ്കര പൈസ ചിലവാകുന്നു. എന്നോടൊക്കെ യൂറോപ്പിൽ പോയി വരുമ്പോൾ പലരും ചോദിച്ചിരുന്നു എങ്ങനെ യൂറോപ്പ് പോകണം, എങ്ങനെ യൂറോപ്പ് എന്ന് തിരിച്ച്. ഇതൊരു യാത്രക്കാരുടെ ഒരു സ്വകാര്യതയാണ്, അത് ഞാൻ പറയുന്നത്. യൂറോപ്പിലിപ്പോൾ ഞാൻ പിന്നെ ഫ്രാൻസ്, ബെൽജിയം, ജർമ്മനി, സ്വിറ്റ്സർലാൻഡ്, ലെച്ചിൻസ്റ്റ, എക്സംബർഗ്, പിന്നെ ആസ്ട്രിയ, ഇറ്റലി, റോം, 9 രാജ്യങ്ങളാണ് നമ്മൾ സന്ദർശിക്കുന്നത്. 11 ദിവസത്തെ പാക്കേജാണ്. അതിന് അന്ന് വന്ന് തരുമോ? 145,000 രൂപ. വളരെ ചെറുതല്ലേ?
1: ഇന്ത്യയിലെയും കേരളത്തിലെ വിശേഷം താരതമ്യപ്പെടുത്തുമ്പോൾ ചുരുങ്ങിയൊരു
0: വളരെ ഇതാണ്. നമുക്കിപ്പോൾ ഒന്ന് ഊട്ടി പോയി വരണമെങ്കിൽ കാശ് എത്ര വേണോ? എന്തായാലും 2,000 രൂപ വരൂലേ? അല്ലെങ്കിൽ നമുക്കൊരു മൈസൂർ പോയി വരണമെങ്കിൽ, നമുക്കൊരു ഡൽഹിയിൽ പോയി വരണമെങ്കിൽ, അപ്പോൾ നമ്മളൊരു 10 കൊല്ലം വെയിറ്റ് ചെയ്യണം. ചിലപ്പോൾ ഒരു യൂറോപ്പിൽ പോകാൻ വേണ്ടി നമ്മളൊരു 4-5 കൊല്ലം വെയിറ്റ് ചെയ്യണമെന്ന് മാത്രം, അങ്ങനെ നടക്കുള്ളൂ. മറ്റത് അതല്ലേ. പിന്നെ ഈ പറഞ്ഞില്ലേ പെട്ടെന്നൊരു കാശ് ഉണ്ടായിച്ചിട്ട് ഇത് പോകാൻ പറ്റില്ല, നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ആദ്യം തന്നെ യൂറോപ്പിൽ പോകാൻ വേണ്ടി എനിക്ക് ആദ്യം എൻ്റെ മനസ്സിൽ യാത്ര തുടങ്ങുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലുള്ളതെന്ന് ഈഫൽ ടവറാണ്. ഈഫൽ ടവർ എങ്ങനെയെങ്കിലും കാണണം, അത് ചെറുപ്പകാലങ്ങളിലൊരു ആഗ്രഹമായിരുന്നു. പക്ഷേ നമ്മൾ പേപ്പറൊക്കെ വളരെ കൂളായിട്ട് ഒരു തട്ടി, കാരണം നിങ്ങളെങ്ങനെ യൂറോപ്പ് പോകും, നിങ്ങൾക്ക് എന്തായാലും അർഹത എന്നാണ് ചോദിച്ചത്. ആ അർഹത എന്താണെന്ന് ചോദിച്ചത്. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ യാത്ര ചെയ്യല്ല, അതുകൊണ്ട് കാര്യമില്ല. അവസാനം പിന്നെ ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മൾ പിന്നെ ഡോക്യുമെൻറ്റ്സ് വരെ വെച്ചിട്ടാണ് ചിലരെ പോകുന്നത്. ഞാനല്ല, എന്നെ പോലത്തെ ചിലർ പോണത് ഡോക്യുമെൻറ്റ്സ് വെക്കണം. കാരണം അവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളവിടെ പോയിട്ട് ചാടും, ജോലി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാട്ടം ഉണ്ടാവും. ആ ചാട്ടം ചാടുന്നില്ലാതായിരിക്കും ചിലപ്പോൾ അവർ ആഗ്രഹം ഇതെങ്കിൽ. എന്നാൽ തന്നെ പോകുമ്പോൾ കുറേ ആളുകൾ അവിടെ മിസ്സാകുക, മിസ്സാകാനും കണ്ട് അവിടെ ചാടിയിട്ട് ജോലി ചെയ്തിട്ട് പിന്നെ കുറച്ച് കാലം കഴിഞ്ഞിട്ട് തിരിച്ചു വരാനില്ലേ, അങ്ങനെയൊക്കെ ഉള്ള പരിപാടികളാണ്. അതുകൊണ്ട് അവർക്ക് ആ ഒരു ഭയം നല്ലതുകൊണ്ട് നമ്മളവിടെ ഇറങ്ങി മുങ്ങുമെന്നുള്ളത്, അതിനാണ് ഓരോരുത്തരെയും പ്രൊട്ടക്ഷൻ നമ്മളേക്കൊന്ന് വാങ്ങുന്നതെന്നുള്ളതാണ് അതിൻ്റെ പിന്നിൽ പറയുന്നത്.
1: നമുക്ക് തൽക്കാലം യാത്രയിലൂടെ സമാപിപ്പിക്കാം. നമ്മുടെ അതിഥി സിബത്ത് മടത്തൊടിയാണ്, ഇടത്തനാട്ടുകാരൻ, ഒരു സാധാരണക്കാരൻ. പക്ഷേ 10-25 രാജ്യങ്ങളിലൂടെ അദ്ദേഹം യാത്ര ചെയ്തിട്ടുണ്ട്. കാശ് പോക്കറ്റിൽ നിന്ന് എടുത്തിട്ടോ ATM നിന്ന് എടുത്തിട്ടോ അല്ല അദ്ദേഹം യാത്ര ചെയ്യുന്നത്. ഈ യാത്ര എന്നൊരു വികാരം മനസ്സിലുള്ളത് കൊണ്ട്, അതൊരു സ്വപ്നമായി, ഒരു ആഗ്രഹമായി സദാ കൂടെ ഉള്ളത് കൊണ്ട് കാശുണ്ടാകുമെന്നുള്ളതാണ് സത്യം. അതേപോലെ തന്നെ സമയവും. ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് പിസയിലെ ചെരിഞ്ഞ ഗോപുരത്തെക്കുറിച്ചാണ്. സിബത്ത് മടത്തടിയുടെ ഓർമ്മകളിൽ ഇനിയും ലോകാത്ഭുതങ്ങളുടെ മായാചിത്രങ്ങൾ ഉണ്ട്, മരിക്കാത്ത ഓർമ്മകളുണ്ട്. നമുക്കിനിയും കേൾക്കാം, കാണാം, ആസ്വദിക്കാം. സിബത്ത് മടത്തടി സാഹിബിന് സാറിന് നമുക്ക് നന്ദി പറയാം. ടീം പീസ് റേഡിയോയുടെ നന്ദി പ്രകാശിപ്പിക്കുന്നു. താങ്ക് യു സാർ.
0: ഓക്കെ, ടീം പീസ് റേഡിയോയ്ക്കും ശ്രോതാക്കൾക്കും എന്നെ വീക്ഷിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരും ഒരു യാത്രക്കാരായി മാറണം, എല്ലാവർക്കും യാത്ര ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
2: പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ദൃശ്യം, പിസായിലെ ചരിഞ്ഞ ഗോപുരവും ഇറ്റലി വിശേഷങ്ങളും എന്ന വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് സിബ്ഹത്ത് മടത്തോടി ഇബ്നു അലി.
3: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.
4: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അതിലും ഖുർആനിലേക്ക് നമുക്ക് പ്രവേശിക്കാം.
5: أعوذ بالله من الشيطان الرجيم.

0: മാഷാല്ലാ. മധുരം ഖുർആനിൽ നാം കേട്ടത് സൂറത്തു അൻആമിൻ്റെ 102 മുതൽ 103 വരെയുള്ള വചനമാണ്. മുഹമ്മദ് അയ്യൂബ് ആണ് ഇന്നത്തെ മധുര ഖുർആനിലെ കാര്യം. നമുക്കറിയാം, അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒരുപാട് പഴക്കം ചെന്ന ഒരു കേൾവി നമുക്ക് അദ്ദേഹത്തിൻ്റെ ഖുർആൻ പാരായണത്തിൽ നിന്നുണ്ട്. ഒരുപക്ഷേ നമ്മളൊക്കെ പഴയ കാലത്ത് ഒരുപാട് കേട്ടിട്ടുള്ള ആ ഒരു മനോഹര ശബ്ദത്തെ ഒരു പ്രത്യേകമായൊരു ആകർഷണം അള്ളാഹു അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലൂടെ നമുക്ക് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളിലൂടെ നമ്മൾ കേൾക്കുമ്പോൾ അള്ളാഹു നമുക്ക് നൽകുന്ന ഒരു വലിയ അനുഗ്രഹം കൂടിയായിരിക്കാം ഇത്തരം ആളുകളുടെ ശബ്ദങ്ങൾ എന്ന് കൂടി നമുക്ക് ഈ സമയത്ത് ഓർക്കാവുന്നതാണ്. ഇന്നത്തെ നമ്മൾ കേട്ട ആയത്തുകളിലേക്ക് നമ്മൾ വരുമ്പോൾ അതിൻ്റെ സാരം ഇങ്ങനെയാണ്. ഇത് നാം അവതരിപ്പിച്ചൊരു ഗ്രന്ഥമത്രേ, അനുഗ്രഹീതമായ വർദ്ധിച്ച നന്മകളുള്ളതും അതിൻ്റെ മുമ്പിലുള്ളതിനെ സത്യപ്പെടുത്തുന്നതുമാണ്. ഉമ്മുൽ ഖുറായെ അഥവാ രാജ്യങ്ങളുടെ കേന്ദ്രത്തെയും അതിൻ്റെ ചുറ്റു പുറമുള്ള ഇവരെയും നീ താക്കീത് ചെയ്യുവാൻ വേണ്ടിയാണ് ഇത്. പരലോകത്തിൽ വിശ്വസിക്കുന്നവർ അതിൽ വിശ്വസിക്കുന്നതാണ്. അവർ തങ്ങളുടെ നമസ്കാരത്തെപ്പറ്റി കാത്തു സൂക്ഷിക്കുകയും ചെയ്യും. വിശുദ്ധ ഖുർആൻ മുമ്പ് വന്ന വേദഗ്രന്ഥങ്ങളെയെല്ലാം സത്യപ്പെടുത്തുകയും എന്നാൽ അള്ളാഹുവിൻ്റെ ദൈവികമായ വേദഗ്രന്ഥങ്ങളുടെ അവതരണങ്ങൾക്ക് അവസാനം കുറിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിനെ അള്ളാഹു ലോകത്തിൻ്റെ സമാധാനത്തിനും വെളിച്ചത്തിനും വേണ്ടി അവതരിപ്പിച്ചതിൻ്റെ പ്രാധാന്യത്തെയും ഈ ആയത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായിരുന്നാലും കൂടുതൽ പഠനങ്ങൾക്ക് വേണ്ടി നമ്മൾ നമ്മുടെ സമയത്തെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക ഇൻഷാല്ലാ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹാബിഹി അജ്മാഇൻ. അമ്മാ ബാദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ലൈവ് കൗൺസിലിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ കൂടെ പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം നമ്മുടെ കൂടെയുണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളുമെല്ലാം നിങ്ങൾക്ക് വാട്സപ്പ് നമ്പറായ 9544 845 840 നമ്പറിലേക്കും പീസ് റേഡിയോ ഫീഡ്ബാക്കിലേക്കും നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള, നിങ്ങളുടെ പ്രയാസങ്ങൾക്കുള്ള മറുപടികൾ എല്ലാ ചൊവ്വാഴ്ചയും 8:45 മുതൽ 9:30 വരെ നടക്കുന്ന ഈ സെഷനിൽ എടുക്കുന്നതാണ്. നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മളെടുത്ത ഒരു ചോദ്യത്തിൻ്റെ ഒരു വ്യക്തത വരുത്താൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ചോദിച്ചത്. അദ്ദേഹം ഗൾഫിലാണ്, ഭാര്യയ്ക്ക് നാട്ടിൽ ജോലിയുണ്ട്. അതോ അതുപോലെ തന്നെ വ്യക്തമായി ഒരു അവിഹിതം നടന്നതൊക്കെ അദ്ദേഹം പറഞ്ഞു. ഇനി അദ്ദേഹം ചോദിക്കുന്നത്, ഇങ്ങനെയുള്ള ഒരാളെ ഞാൻ കൊണ്ടു നടക്കണോ? ഇനിയും ആവർത്തിക്കാതിരിക്കുകയില്ലല്ലോ. പിന്നെ അവൾക്കാണെങ്കിൽ ദീന് പറഞ്ഞു കൊടുത്താൽ അത് അവൾക്ക് മനസ്സിലാവില്ല. താൻ തോന്നിയായി അത് തന്നിഷ്ടപ്രകാരമാണ് അവൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഇനിയും ആ ബന്ധം മുന്നോട്ട് പോകുന്നതാണോ ശരി ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടാണ്?
1: അല്ലേ, ഒരു അവിഹിതം സംഭവിച്ചിട്ടുണ്ട് എന്ന് അയാൾക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ ഭാര്യനെ വെച്ചുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമില്ല. അയാൾക്ക് അവളെ വിവാഹമോചനം നടത്താനുള്ള ഒരു മാന്യമായ കാരണമാണത്. അതിൽ യാതൊരു സംശയമില്ല. പിന്നെ ഇപ്പോൾ അവൾ ദീനിയായ നിലക്ക് ഇപ്പോൾ ഇയാളെ സ്വീകരിക്കൂല, മാറ്റങ്ങളുണ്ടാവില്ല, ഇത് വീണ്ടും ആവർത്തിക്കപ്പെടും. അയാൾക്ക് അതിനെപ്പറ്റി സംശയങ്ങളും കാര്യങ്ങളുമാണ്. ഒന്നിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല, എൻ്റെ ദാമ്പത്യം അവളുമായിട്ട് വിജയിപ്പിച്ചെടുക്കാൻ പറ്റില്ല എന്നയാൾക്ക് ബോധ്യമുണ്ടെങ്കിൽ അയാൾക്ക് മാറി നിൽക്കാം. പക്ഷേ നമ്മൾ സാധാരണഗതിയിൽ എന്താ പറയുകയെന്ന് വിചാരിച്ചാൽ, എന്തു ചെയ്യുക, ഇത് ഈ പിന്നെ ജീവിതങ്ങളുടെ അവസാനിപ്പിക്കലാണ്, ഡൈവേഴ്സാണ് ആത്യന്തികമായൊരു പരിഹാരം എന്നല്ലല്ലോ നമ്മൾ പറയുക. അത് അവസാനത്തെ പരിഹാരമാണ്. അപ്പോൾ ഒന്നിച്ചിത്രകാലം ജീവിച്ച് മക്കളും കുട്ടികളൊക്കെ ഉള്ള സ്ഥിതിക്ക് എന്തു ചെയ്യാണ്, ഒരു തെറ്റ് സംഭവിച്ച ഒരാളെ തിരിച്ചു കൊണ്ടുവരാൻ, തെറ്റ് സംഭവിക്കുമ്പോൾ അതിൽ കുറ്റബോധമൊക്കെ ഉണ്ടെങ്കിൽ എന്തു ചെയ്യാണ്, തിരിച്ചു കൊണ്ടുവരാൻ നല്ല ചാൻസാണ്. അങ്ങനെ സാധ്യമാകുമെങ്കിൽ അങ്ങനെ ചെയ്യൂ എന്നാണ് പറയണത്. കാരണം അത് പറയാൻ കാരണം എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഇത് ഡൈവേഴ്സാണ് ഏറ്റവും നല്ല പരിഹാരം എന്ന് പറഞ്ഞാൽ, നാളെ ഇപ്പോൾ ഡൈവേഴ്സ് കഴിഞ്ഞാൽ ഇവർ കുറേ കാലം ജീവിച്ചതാണ്. ഇനിയിപ്പോൾ അയാൾക്ക് ഡൈവേഴ്സിന് ശേഷം മക്കളും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് കുറേ പ്രശ്നങ്ങൾ വരാനുണ്ട്. അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് എന്തു ചെയ്യും, സ്വാഭാവികമായിട്ട് ചോദിക്കും, അന്നിപ്പോൾ അങ്ങനെ ഡൈവേഴ്സാണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഡൈവേഴ്സ് ചെയ്തു എന്ന് പറയും. അപ്പോൾ നമ്മളെപ്പോഴും മറുപടി പറയുമ്പോൾ എങ്ങനെ പറയാം, നിങ്ങൾക്ക് ഒത്തുപോകാൻ വല്ല സാധ്യതകളും ഉണ്ടെങ്കിൽ, ഇസ്ലാമികമായി ഇപ്പോൾ അവരടുത്തൊരു വ്യഭിചാരം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇസ്ലാമികമായി അവർക്ക് അവൾ തൗബ ചെയ്ത് മടങ്ങി മുന്നോട്ട് പോവുകയാണെങ്കിൽ അവർക്ക് ഭാര്യ ഭർത്താക്കന്മാരായി മുന്നോട്ട് പോകാൻ ശരഈൽ പ്രശ്നങ്ങളില്ല. എന്നാൽ എന്തു ചെയ്യാണ്, അയാൾക്ക് മാനസികമായിട്ട് അവൾ ഉൾക്കൊള്ളാൻ പറ്റൂല്ലെങ്കിൽ ഒഴിവാക്കുന്നതിന് ഒരു പ്രയാസവുമില്ല എന്നതാണല്ലോ നമ്മൾ മറുപടി പറയാം. അങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ.
0: മറ്റൊരു ചോദ്യമുള്ളത്, പിന്നെ ഭാര്യ ഒരു സഹോദരനാണ്, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള അല്ല, ഭാര്യ ജ്യേഷ്ഠൻ്റെ ഭാര്യയും ഭാര്യമാരും ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും പിന്നെ ഉമ്മയുമായിട്ടുള്ള അമ്മായിമ്മയുമായിട്ടുള്ള പ്രശ്നമാണ്. അപ്പോൾ വീട്ടിലൊന്നും ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാവും, ചെറിയ പണക്കങ്ങളുണ്ടാവും. എന്നാൽ ഇവരോട് ഒറ്റക്കൊറ്റക്ക് സംസാരിക്കുമ്പോൾ ന്യായം ഭാര്യൻ്റെ അടുത്താണ്, ഉമ്മാനോട് ഒറ്റക്ക് സംസാരിക്കുമ്പോൾ ന്യായം ഉമ്മാൻ്റെ അടുത്താണ്. പക്ഷെ കൂട്ടിയിരുന്ന് സംസാരിക്കുമ്പോൾ പ്രശ്നമാകണം. അപ്പോൾ നിരന്തരം വീട്ടിലെന്താണ് ബഹളങ്ങളുണ്ടാകുന്നു. ഉമ്മ ഇയാളുടെ ഭാര്യ അത് മുത്തച്ചിയോട് ചെന്ന് പറയുന്നു, അവർ മറ്റവർ ഷെയർ ചെയ്യുന്നു, ഇങ്ങനെ അത് ഉമ്മയുമായി കണക്ട് ചെയ്യുന്നു. ചോദിക്കുമ്പോൾ അവരെന്ത് ചെയ്യുന്നു, ഞങ്ങളാരും ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. ഇങ്ങനെ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ പിന്നെ ജ്യേഷ്ഠന്മാരാണെങ്കിൽ ഉമ്മയുടെ സൈഡ് മാത്രമേ നിൽക്കുള്ളൂ. ഇതേ ചോദ്യം ചോദിച്ച വ്യക്തി ഉമ്മയുടേതും രണ്ടാളതും കേൾക്കും. ന്യായം എവിടെയാണെങ്കിൽ അദ്ദേഹം അതിന് പ്രതികരിക്കും. ഇദ്ദേഹത്തിൻ്റെ ഭാര്യയാണെങ്കിൽ ഒരു ടീച്ചറാണ്, മദ്രസ ടീച്ചറാണ്, ഇപ്പോൾ വേറെന്തോ കോഴ്സ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അവർ ഇതുപോലെ മറുപടി എന്തെങ്കിലുമൊക്കെ പറയാം. ഇയാൾ പിന്നെ മാന്യമായിട്ട് ഉമ്മയോട് നന്നായി പെരുമാറിക്കൂടെങ്കിൽ ചോദിക്കുമ്പോൾ, എനിക്കും ഇസ്ലാമിക വിദ്യക്കാരങ്ങളിൽ നീതിയുടെ പക്ഷത്ത് നിൽക്കണമെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ എന്ത് ചെയ്യും, അത് പറഞ്ഞ് പിന്നെ അയാളെ ഇരുത്തും. അപ്പോൾ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം എന്നുള്ളതാണ് പറയുന്നത്.
1: ഇതെന്ന് പറഞ്ഞാൽ എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മളിതിന് പരിഹാരമുണ്ടാകും എന്ന് വിചാരിച്ചുകൊണ്ട് ഈ പരിപാടികളെ ഇദ്ദേഹം ഇതിനെ കൈകാര്യം ചെയ്യുമ്പോഴാണ് ഇതിലുള്ളൊരു പ്രശ്നമായിട്ട് ഞാൻ കാണുന്നത്. സത്യത്തിൽ ഇതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളുന്നതാണ്. അതായത് നമ്മൾ വിവാഹം കഴിച്ചു കൊണ്ടുവരുന്ന സ്ത്രീകളും അതേപോലെ തന്നെ നമ്മുടെ ഉമ്മയും തമ്മിൽ ഒത്തുപോവുക എന്നുള്ളത് എന്തു ചെയ്യണം, കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ആ ബുദ്ധിമുട്ട് ഏറ്റവും അധികം ബാധിക്കുക ആരായിരിക്കും? ഭർത്താവിനെ തന്നെ ബാധിക്കുക. കാരണം നമ്മൾ കല്യാണം കഴിച്ചു കൊണ്ട് നമ്മളെ പെൺകുട്ടിയൊക്കെ ഭാര്യമാർക്ക് വിഷമമില്ലാതെ കൊണ്ടുപോകേണ്ടത് നമ്മുടെ കടമയാണ്. എന്നാൽ ഉമ്മ പറഞ്ഞാൽ ഭാര്യ വരുന്നതിന് മുന്നേ നമ്മളെ കൂടെയുള്ള നമുക്ക് ഏറ്റവും ബാധ്യതയുള്ള ആളാണ്. അപ്പോൾ ആ ഉമ്മനെ നമുക്ക് വെറുപ്പിക്കാൻ പറ്റൂല. അപ്പോൾ ഭാര്യ ഉമ്മയും മാനസികമായ ഒരു സ്വരച്ചേർച്ചയിൽ പോകുന്നില്ലെങ്കിൽ അതെന്തായാലും ഇയാളെ ബാധിക്കും. എന്തുകൊണ്ടാണ് ആ സ്വരച്ചേർച്ച ഇല്ലാതാവുന്നത്? അതിൻ്റെ കാരണം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഈ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ, ഈ ഉമ്മ എന്നുള്ളത് ഇവിടെ വന്നപ്പോൾ എന്ത് ചെയ്തു, ഉമ്മ ഭർത്താവിനൊരു ഉമ്മ ഉള്ളതുകൊണ്ട് എന്ത് ചെയ്തു, ആ ഉമ്മനെ പരിചരിക്കാനും കൂടെ നിൽക്കേണ്ടി വന്നു എന്നുള്ളതാണ്. സത്യത്തിൽ അവരെ മനസ്സിൽ ആരുണ്ടാവില്ല, അവരുടെ കുടുംബത്തിൻ്റെ ചിത്രത്തിൽ ആരുണ്ടാവില്ല, ഒരു ഭർത്താവിൻ്റെ ഉമ്മ എന്ന് പറഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ വെച്ചാൽ, ഇവർക്ക് ഭർത്താവിനേറ്റ് സുഖമായിട്ട് മുന്നോട്ട് പോകാനും സ്വതന്ത്രമായി ജീവിക്കാനൊക്കെ എപ്പോഴും ഉമ്മ എന്തായിരിക്കും, ഒരു തടസ്സമായിരിക്കും. അപ്പോൾ ആ ഉമ്മനെ എങ്ങനെ ഉൾക്കൊള്ളുക അവർ? നേരെ വെച്ചതിന് സപ്പോർട്ടായിട്ട് പൂർണ്ണമായിട്ട് മോൻ്റെ ഭാര്യ അല്ലേ, ഓളിവിടെ വന്നതല്ലേ, അതുകൊണ്ട് പരമാവധി എന്ത് ചെയ്യാം, അവളെ ഒരു ഇഷ്ടം പോലെ ജീവിച്ചോട്ടെ, നമ്മളെന്തിനാ അവരെ ശല്യപ്പെടുത്താൻ പോകുന്നു എന്നൊരു മനോഭാവത്തിൽ നിൽക്കുന്ന ഒരു ഉമ്മനെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ മരുമകൾക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഉമ്മനെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വിചാരിച്ചാൽ, ഈ മകനോടുള്ളൊരു സ്നേഹം ഉണ്ടാവുമല്ലോ എപ്പോഴും, പ്രത്യേകിച്ച് ചെറിയ മക്കളാകുമ്പോൾ ഒരു ഭയങ്കര. അപ്പോൾ ആ മകനെ ഇപ്പം എനിക്ക് കിട്ടണില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇവള് വന്നതോടുകൂടെ എന്ത് ചെയ്തു വെച്ചാൽ, ഓല് രണ്ടാളുമാണ് ഇപ്പോൾ എല്ലാ പരിപാടി, മറ്റത് ഇന്നെ കൊണ്ടെടുക്കാൻ ഓനുണ്ടായിരുന്നു, എല്ലാ കാര്യത്തിലും ഉണ്ടായിരുന്നു, കല്യാണം കഴിച്ചപ്പോൾ അവനെന്തില്ല, ഇന്നെ നോക്കാൻ നേരമില്ല. അപ്പോൾ ഇവള് വന്നത് എൻ്റെ സ്വൈര ജീവിതത്തിനൊരു തടസ്സമായി എന്നാണ് ആര് വിശ്വസിക്കണത്? പിന്നെ ഉമ്മ എങ്ങനെ ഇവരെ ഉൾക്കൊള്ളുക? അപ്പോൾ ഇവള് ഉമ്മനെ ഉൾക്കൊള്ളൂല, ഉമ്മ അവളെ ഉൾക്കൊള്ളൂല, മനസ്സിലായി? അപ്പോൾ പക്ഷേ രണ്ടുപേരും എന്താ പറയുള്ളൂ, ഞങ്ങൾ അങ്ങനെ ഒരു കച്ചറി ഉണ്ടാക്കണില്ല, പ്രശ്നം ഉണ്ടാക്കണില്ല, എൻ്റെ ഭാഗത്ത് ഞാൻ അങ്ങനെയാണ് ഓരോരുത്തരും വിശ്വസിക്കണത്, ഞാൻ പോകുന്നത് നല്ലൊരു നിലപാടിലാണെന്ന് രണ്ട് അതവർ പറയുകയും ചെയ്യും. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇവിടെ പ്രശ്നം ഉണ്ടാവുന്നത്, രണ്ടാളും നല്ല നിലക്ക് പോകുമ്പോൾ ഇപ്പോൾ പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആരുടെയൊക്കെയോ സമീപനങ്ങളിൽ തെറ്റായ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇവരെ യോജിപ്പിക്കാനും മസ്ലഹത്താക്കാനും നടക്കുന്നതിൽ വലിയൊരു കാര്യമല്ല. ഇയാൾക്ക് ചെയ്യാൻ പറ്റിയ കാര്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്, വൈഫിന് കുറച്ച് വിഷമങ്ങളുണ്ട്. അപ്പോൾ അത് ഇയാളോട് വന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക, അത് മെല്ലെ ഞാൻ എന്താ ചെയ്യണു എന്നൊന്നും പറയാതെ എന്ത് ചെയ്യുക, അവളവളെ വിഷമം പറയണത് കേൾക്കുക. അപ്പോൾ അവൾക്കൊരു സമാധാനം കിട്ടും, മനസ്സിലായി? പരമാവധി അവളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, 100% അവളെ ഭാഗത്താണ് ഞാൻ നിൽക്കുന്നതെന്ന് തോന്നിക്കുന്ന രൂപത്തിൽ എന്ത് ചെയ്യുക, അങ്ങനെ തന്നെയാണല്ലോ പറയാം. ഉമ്മനോട് പറയുമ്പോൾ എന്താണ്, ഉമ്മ അവളെപ്പറ്റി എന്തെങ്കിലും കുറ്റം പറയുകയാണെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുക, അതൊക്കെ കേൾക്കുക. ഉമ്മനെ അവൾ ഉപദ്രവിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് വിഷമമുണ്ട്, സങ്കടമുണ്ട് എന്നുള്ള നിലയ്ക്ക് നമ്മൾ നിൽക്കുക, അത്രയേ നമുക്ക് പറ്റുള്ളൂ. ഉമ്മനെ ഉപദേശിക്കാൻ പോകണ്ട, വൈഫിനെ ഉപദേശിക്കാൻ പോകണ്ട, രണ്ടാളും രണ്ടാളും നിലപാട് മുന്നോട്ട് പോകട്ടെ. ഇനി രണ്ടാൾക്കും സ്വൈരമായിട്ട് പോകണമെങ്കിൽ രണ്ടാളും പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. ഓർക്ക് സമാധാനമായിട്ട് പോകണമെങ്കിൽ ഓരെ ഏറ്റുമുട്ടി ജീവിക്കട്ടെ എന്ന് വിചാരിക്കാനേ പറ്റുള്ളൂ. നമ്മളതിൻ്റെ ഇടയിൽ കടന്നങ്ങാട്ട് നമ്മളെ ജീവൻ നശിപ്പിക്കുന്നതിൽ അർത്ഥമില്ല എന്നാണ് മനസ്സിലാവുന്നത്.
0: സാധാരണ ഒരു ചോദ്യം, ഒരു സഹോദരിയുടെ ചോദ്യമാണ്. നിരന്തരമായി നമ്മുടെ ലൈവ് കൗൺസിലിൽ കേൾക്കുന്ന ഒരു ഉത്തരമാണ്, നിങ്ങൾ സഹോദരിമാരെന്ത് ചെയ്യരുത്, ഭർത്താക്കന്മാരിൽ ചിലവിനും വാങ്ങണം, നിങ്ങൾ സ്വന്തമായി ചിലവഴിക്കരുത്, എന്താണെങ്കിലും അത് ഭർത്താക്കന്മാരിൽ നിന്ന് വാങ്ങണം എന്ന് പലവട്ടം ആവർത്തിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ അതെങ്ങനെ വാങ്ങും എന്നുള്ളത് കൂടി
1: എന്തായാലും അതിലൊരു തെറ്റിദ്ധാരണ ഉണ്ട്. അതായത് നമ്മളെന്താണെന്ന് വിചാരിച്ചാൽ, നമ്മൾ ഇപ്പോൾ ഭാര്യൻ്റെ അടുത്ത് പണമുണ്ടെങ്കിൽ ഭാര്യ ഭർത്താവിന് വേണ്ടി ചിലവഴിക്കാൻ പാടില്ലയെന്നോ, അല്ലെങ്കിൽ ഭർത്താവിനെ എല്ലാ ചിലവും പറഞ്ഞ് ബുദ്ധിമുട്ടിച്ച് നിർബന്ധിപ്പിക്കണമെന്നോ എന്നൊന്നും നമ്മളതുകൊണ്ട് ഉദ്ദേശിക്കണില്ല. അതായത് നമ്മളവിടെ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഭർത്താക്കന്മാർ പല ടൈപ്പാണ്. അതിൽ ചില ആൾക്കാരെങ്ങനെയെന്ന് വിചാരിച്ചാൽ എന്ത് ചെയ്യും, എല്ലാ കാര്യങ്ങളും ഭാര്യ സ്വാഭാവികമായി ചെയ്യാൻ നിർബന്ധിതയാവും. ഇപ്പോൾ നിങ്ങൾ നിങ്ങളെ വീട്ടിൽ ഒരു പൈസയും കൊടുക്കണില്ലെങ്കിൽ കുട്ടികൾ പട്ടിണിയാകാതിരിക്കാൻ അവൾ എവിടെയെങ്കിലും വല്ല വീട്ടിലും പോയിട്ട് അടിച്ചോരിട്ടോ പാത്രം കഴുകിയിട്ടോ പൈസ ഉണ്ടാക്കും. അപ്പോൾ ഇത് ചില ആദായമായി കാണുന്ന ചില ഭർത്താക്കന്മാരുണ്ട്. എന്ത് ചെയ്യുക, ഭാര്യമാരെയും മക്കളെയും കാര്യം തിരിഞ്ഞു നോക്കാതെ ഒരു നടക്കുക. ഇവൾ ഇവളെ വാപ്പാനത്ത് പോയിട്ടോ ഉമ്മാനത്ത് പോയിട്ടോ അല്ലെങ്കിൽ സ്വയം തൊഴിൽ ചെയ്തിട്ടോ ഓൺലൈനിൽ പിന്നെ കച്ചവടം ചെയ്തിട്ടോ ഒക്കെ പൈസ ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ ജീവിക്കാൻ പഠിപ്പിച്ചു കൊടുത്താൽ എന്താ അറിയുമോ, എല്ലാ കാലത്തും എല്ലാ ഉത്തരവാദിത്വവും ഈ പെണ്ണ് കൊണ്ടെടുക്കേണ്ടി വരും. അങ്ങനത്തെ ഭർത്താക്കന്മാരോടാണ് ഏത് സമീപനം, ഓലെടുത്തുനിന്ന് എന്ത് ചെയ്യണം, അവർ ചിലവഴിക്കേണ്ട പൈസ അവരെത്തുനിന്ന് തന്നെ വാങ്ങണം. നമ്മളെടുത്ത് പൈസ ഉണ്ടെങ്കിൽ പോലും ഓരോരുത്തുനിന്ന് വാങ്ങാൻ ശ്രമിച്ചില്ലെങ്കിൽ അവർ മടിയന്മാരാവും, അലസന്മാരാവും, ജോലി ചെയ്യാത്തവരാവും, നിരുത്തരവാദപരമാകും. ഇത് നമ്മൾ പറയുമ്പോൾ ചില ആൾക്കാരെന്താ പറയുക, ഭാര്യൻ്റെ അടുത്ത് ശമ്പളം ഉണ്ടെങ്കിൽ ഭർത്താവിന് കൊടുക്കാൻ പറ്റില്ല, ഭർത്താവിന് വെറുതെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ട് ശമ്പളം ഷെയർ ചെയ്ത് പോകുന്ന ആൾക്കാരുടെ അടുത്ത് വെറുതെ അങ്ങനത്തെ ഒക്കെ പറഞ്ഞു കടവിലിടയിൽ പ്രശ്നം ഉണ്ടാക്കുകയാണെന്ന് ചോദിച്ചിട്ട് ഒരു കൂട്ടക്കാരി നമ്മളെടുത്ത് പോയി. നമ്മൾ ഈ ഇത്തരം ആളുകളെ നേരാക്കാനുള്ളൊരു വഴിയാണ് ആ പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പം ഈ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഭർത്താവിന്ന് തൻ്റെ അവകാശങ്ങളും കാര്യങ്ങളും കിട്ടാതെ വരുന്നുണ്ട്, അതെങ്ങനെ വാങ്ങാം എന്നതിനെക്കുറിച്ചാണ് ചോദിക്കണം. ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, നിങ്ങളെടുത്ത് പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ ചിലവാക്കേണ്ട എന്നല്ല പറയണത്, പക്ഷേ ഭർത്താവിനോട് എന്ത് ചെയ്യണം, നിങ്ങൾ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കണം. ഇപ്പോൾ കുട്ടീൻ്റെ ഫീസ് കൊടുക്കാനായി, മദ്രസത്തെ ഫീസായി, പിന്നെ പോണ വണ്ടിക്ക് പൈസ കൊടുക്കാനായി, അല്ലെങ്കിൽ ഇന്ന് എന്താണ് ഇവിടെ മീനില്ല ഇറച്ചില്ല, അത് ആക്ച്വലി എന്താണോ ആ വീട്ടിൻ്റെ അവസ്ഥ അത് നമ്മൾ അയാളോട് പറയണം. അയാളോട് പറഞ്ഞിട്ട് അയാളതിനൊരു പരിഹാരവും കാണാതിരിക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു പരിഹാരത്തിലേക്ക് പോകേണ്ടത് എന്നാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ, നല്ല നിലക്ക് ബന്ധപ്പെട്ട് നിന്നിട്ട് എന്ത് ചെയ്യാം, സ്നേഹത്തോടു കൂടെ ചോദിച്ചു വാങ്ങാൻ പറ്റും. എന്താണ് നമ്മൾക്കിപ്പോൾ എന്തെങ്കിലും ഒരു സദക്ക കൊടുക്കണമെങ്കിലോ ഒരു വട്ട ചെലവ് നടക്കണമെങ്കിലോ ഒക്കെ നിങ്ങൾ എന്തെങ്കിലും തരണ്ടേ? അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ദിവസം കൂലിട്ടിന് ആളാണെങ്കിൽ നിങ്ങൾ അതിനൊരു 100 രൂപ എനിക്ക് എല്ലാ ദിവസവും തരും, അല്ലെങ്കിൽ നിങ്ങളെ ശമ്പളം കിട്ടുമ്പോൾ എനിക്ക് എന്ത് ചെയ്യും, 1000 രൂപ അല്ലെങ്കിൽ 2000 രൂപ നിങ്ങൾ അതിന് തരും എന്ന് പറഞ്ഞ സ്നേഹത്തോടെ ചോദിച്ചാൽ എന്ത് ചെയ്യും, ഒരുവിധം ഭർത്താക്കന്മാരൊക്കെ എന്ത് ചെയ്യും, അത് നൽകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്കൊരു വരുമാനത്തിലെ സ്വയമായ ശ്രമങ്ങൾ നടത്തുന്നതിന് നമുക്ക് വിരോധമില്ല.
0: മറ്റൊരു സഹോദരിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യമാണ്. അവർ വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായി, പക്ഷേ ഭർത്താവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതുപോലെ പിന്നെ അവർക്ക് 3 കുട്ടികളുണ്ട്. അവരിപ്പോൾ പിന്നെ എന്താണ്, അദ്ദേഹം ഗൾഫിലാണ്, സഹോദരൻ്റെ വീട്ടിലാണ് താമസം. പക്ഷേ ഇവർക്ക് ചിലവിന് കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും എന്തില്ല, അവർ കൊടുക്കുന്നില്ല, കുട്ടികൾ തിരിഞ്ഞു നോക്കുന്നില്ല. അപ്പോൾ ഇവരിങ്ങനെ ഒരു കയറില്ലാതെ കെട്ടിയിട്ടു എന്ന രൂപത്തിലാണ് അവരിപ്പോൾ ഉള്ളത്. അവർക്കാണെങ്കിൽ വേറെ എവിടെയും പോകാനോ പിന്നെ ഒരു സാധ്യതകളുമില്ല. ഒരു വേലക്കാരിയായിട്ടെങ്കിലും നിൽക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അതിനും ഭർത്താവ് എന്ത് ചെയ്യുന്നില്ല, അവർ അതിനും സമ്മതിക്കുന്നില്ല. അപ്പോൾ ഇവർക്ക് വേണമെങ്കിൽ അതൊന്ന് ഒഴിവായിട്ട് അങ്ങനെ പോകാൻ പറ്റുമോ, അവരുടെ അവസ്ഥ എന്താകും എന്നാണ് ചോദിക്കുന്നത്.
1: നമുക്കെന്താ ഇത്തരം ഒരു പിന്നെ ചോദ്യം കൊണ്ട് മാത്രം നമുക്ക് ഇങ്ങനത്തെ ഒരു ജീവിത പ്രതിസന്ധിക്ക് നമുക്കൊരു ഗൈഡൻസ് കൊടുക്കാൻ, ഒരു മറുപടി കൊടുക്കാൻ നമുക്കിപ്പോൾ ഈ ലൈവ് കൗൺസിൽ കൊണ്ട് മാത്രം പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ, ഇതിപ്പോൾ ഈ പറയുന്ന അവസ്ഥ ശരിയാണെങ്കിൽ ഈ സഹോദരി വല്ലാത്തൊരു ക്രൈസിസിലാണ് നിൽക്കുന്നത്. കാരണം ഇപ്പോൾ നിൽക്കണ തന്നെ എന്തല്ല, അവളുടെ വീട്ടിലോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടിലോ അല്ല, ഒരു അന്യ വീട്ടിലാണ് എന്ത് ഈ താമസം. ഇപ്പോൾ താമസിക്കാനൊരിടമില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. രണ്ടാമത്, ഈ ഭർത്താവിനെ ഒഴിവാക്കി തിരിച്ച് പോകാൻ അവർക്കൊരു സ്ഥലമല്ലേ, ഭർത്താവാണെങ്കിൽ അവരെ സംരക്ഷിക്കുന്നുമില്ല. ഒരു ജോലി ചെയ്ത് എന്തെങ്കിലും സമ്പാദിക്കാനും പറ്റാത്ത ഒരു ദുരവസ്ഥ എന്ന് പറഞ്ഞാൽ, ഒരു സ്ത്രീ ഒരാ തദ്രൂഹകൽ മുഹല്ലക്കാണല്ലേ, ഒരു കെട്ടിയിട്ട പോലെ ഇടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥ രൂപമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഞാൻ പറഞ്ഞത്, ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മളൊരിപ്പം മാനസിക ധൈര്യത്തോടു കൂടെ നമ്മൾ പെരുമാറണം. എന്തായാലും ഇപ്പോഴത്തെ അവസ്ഥയെക്കാളും പരിതാപകരമായൊരു അവസ്ഥയ്ക്ക് ഇനി പോകല്ലോ.
0: അതെ.
1: അപ്പോൾ ഇതിൽ നിന്ന് എന്ത് നിലക്ക് പുറത്തു കടക്കാൻ ശ്രമിച്ചാലും അതൊക്കെ ഇതിനേക്കാളും മെച്ചപ്പെട്ട ജീവിതത്തിലേക്കായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഭർത്താവിനെ വേണ്ടെന്ന് വെച്ച് പോവുകയാണെങ്കിൽ എന്ത് ചെയ്യാണ്, അത് ഉത്തരവാദിത്തപ്പെട്ട മഹൽ കമ്മിറ്റിയോടോ ബന്ധുക്കളോടോ ഒക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് താമസിക്കാനും അവരെ കുട്ടികളൊപ്പം ജീവിക്കാനും സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കും. ഒരു ഭർത്താവ് ഉണ്ടാകുമ്പോൾ അതൊന്നും കിട്ടൂലല്ലോ. അപ്പോൾ ഒന്ന് എന്ത് ചെയ്യുക, എന്തെങ്കിലും വഴി സാധ്യതകൾ അന്വേഷിച്ച് വെക്കാം. ഇയാൾ ഒരിക്കലും സമയം എനിക്കൊരു ജോലിയും താമസിക്കാനൊരു വാടകയ്ക്കൊരു വീടും സുരക്ഷിതമായി നിൽക്കാൻ പറ്റിയൊരു സ്ഥലവും ഒക്കെ കണ്ടെത്തിയിട്ട് എനിക്കും ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്ന് തോന്നുന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യാം, പ്രഖ്യാപിച്ചിട്ട് ഇറങ്ങിപ്പോവുക. അല്ലാതെ നമ്മൾ ഒന്നും കാണാതെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ പോകും തോന്നുമ്പോൾ ചിലപ്പോൾ അയാൾ എന്ത് ചെയ്യും, വരാനും തിരിച്ചെടുക്കാനും സഹകരിക്കാനൊക്കെ തയ്യാറാവും. ഇപ്പോൾ എവിടെയും പോകാൻ ഇവിടെ അല്ല, എന്ത് ചെയ്താലും അവൾ ഇവിടെ നിന്നോളും എന്നൊരു വിശ്വാസം ഇവരുടെ സാഹചര്യം വെച്ച് അയാൾക്കുണ്ട്. അവനാണ് അയാൾ തിരിഞ്ഞു നോക്കാതിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, എനിക്കൊരു നല്ല വഴി എന്താണെന്ന് ചിന്തിച്ച് അതിനൊളിഞ്ഞു വേണമെങ്കിൽ നല്ല പരീക്ഷയൊക്കെ എഴുതി നമുക്കൊരു ജോലിക്കുള്ള സാധ്യതകളൊക്കെ ഉണ്ടാക്കി എന്ത് ചെയ്യുക, ഒരു 1-2 വർഷം കൊണ്ടെങ്കിലും ഇവിടെ നിന്ന് സുരക്ഷിതമായ സ്ഥലത്തേക്ക് നീങ്ങാനുള്ള സൗകര്യപ്പെടുത്തലുകൾക്ക് ഈ ഒരു സമയം ഉപയോഗിക്കലായിരിക്കും നന്നായിരിക്കാം. എപ്പോഴാണോ അതിനൊരു ധൈര്യം വരുന്നത്, അപ്പോൾ അതിനുള്ള വഴി നോക്കുക.
0: മറ്റൊരു സഹോദരി, അവരുടെ ഭർത്താവ് ഗൾഫിലാണ്, അവർക്ക് ചെറിയ മക്കളുണ്ട്. അദ്ദേഹം പോയിട്ട് ഒരു വർഷമാണ് ആയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ഗൾഫിൽ അനിയൻ്റെ അടുത്താണ് താമസം. അനിയനാണെങ്കിൽ അവിടെ ഫാമിലി ആയിട്ടാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവർക്ക് പോകുന്ന സമയത്തിന് ഇവർ പറഞ്ഞിരുന്നു, അന്യ സ്ത്രീയാണല്ലോ അനിയൻ്റെ ഭാര്യ, അപ്പോൾ അവിടെ ഉണ്ടാവാൻ പാടില്ല, നിൽക്കാൻ പാടില്ല. പക്ഷേ അദ്ദേഹം അവിടെയാണ് താമസിക്കുന്നത്. അത് മാത്രമല്ല, അവരൊരുമിച്ച് അനിയനും ഫാമിലിയും ഒരുമിച്ച് അവർ പർച്ചേസിന് പോകും, ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കും, അനിയൻ്റെ കുട്ടികളെ കളിപ്പിക്കും. ഇതൊക്കെ അവർ വീഡിയോ എടുത്ത് കാണിച്ചു കൊടുക്കും. അപ്പോൾ ഇവർക്കത് വല്ലാത്ത പ്രശ്നമാണ്, കാരണം സ്വന്തം കുട്ടികളെ കളിപ്പിക്കുക അവർക്ക് അയാൾക്ക് അവസരമില്ല, അനിയൻ്റെ കുട്ടിയെ കളിപ്പിക്കുന്നു. അപ്പോൾ ഇത് ഇങ്ങനെ നിരന്തരമായി ഇവരിങ്ങനെ ശല്യപ്പെടുത്തിയപ്പോൾ അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, വിസിറ്റിങ്ങിന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും അവർ ഡിമാൻഡ് വെച്ചെന്ന് വെച്ചാൽ കൊണ്ടുപോകുമ്പോഴും അവിടെ താമസിക്കാൻ പറ്റില്ല, നമുക്ക് വേറെ താമസിക്കണം, കാരണം ഇപ്പോൾ കൂട്ടുകുടുംബത്തിലുള്ളത് നമുക്കൊരു പ്രൈവസി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വേറെ നിൽക്കണമെന്നൊക്കെ പറയുമ്പോൾ, ഇതൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിന് എന്നോട് വല്ലാത്തൊരു ഈർഷ്യത ഉണ്ട്. ഞാൻ അങ്ങനെ അത്രക്കാരനൊന്നുമല്ല, ഞാൻ അങ്ങനെ അങ്ങനെ സ്വഭാവമൊന്നുമില്ല എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ ഈ സഹോദരി ചോദിക്കുന്നത്, ഇത് എൻ്റെ തോന്നലാണോ, ഞാൻ സംശയരോഗിയാണോ, ഞാൻ ഈ പറയുന്നതൊക്കെ തെറ്റാണോ എന്നാണ് അവർ ചോദിക്കുന്നത്.
1: ഇതിലെന്തറിയോ, സത്യത്തിൽ ഇവരിത് സംസാരിക്കുമ്പോൾ രണ്ട് നിലക്ക് വിചാരിക്കപ്പെടാനുള്ള സാധ്യതകളുണ്ട്. ഒന്നെന്താണെന്ന് വെച്ചാൽ, അയാൾ ഈ പിന്നെ അനുജൻ്റെ ഭാര്യയോട് തെറ്റായി ഇടപഴകുകയും തെറ്റായി പെരുമാറുകയും സാഹസിക്കുകയും ചെയ്യുന്നു എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് ഇവൾ ഈ പറയണത് എന്നാണ് ഇയാൾ വിചാരിക്കുക. അത് ഗുരുതരമായ ഒരു കാര്യം, പ്രത്യേകിച്ച് തെളിവുകളൊന്നും ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യണം പറയുമ്പോൾ, ഞാൻ എന്താണ് എൻ്റെ അനുജൻ്റെ ഭാര്യയോട് മോശമായി പെരുമാറുന്നു എന്ന് എൻ്റെ ഭാര്യ വിചാരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ഗുരുതരമായ സംഗതിയാണല്ലോ. നേരെ മറിച്ച് അങ്ങനെയല്ലേ നമ്മൾ പറയേണ്ടത്. നമ്മൾ പറയേണ്ടത് എന്താ വെച്ചാൽ, നിങ്ങൾ വളരെ നല്ല മനുഷ്യരാണ്, നിങ്ങളെ എനിക്ക് വിശ്വാസമാണ്, പക്ഷേ ഇസ്ലാമികമായി ഇത് ശരിയല്ല. ഇസ്ലാമികമായി അത് ശരിയല്ല, കാരണം തികച്ചും അന്യയായ ഒരു സ്ത്രീ താമസിക്കുന്ന ഫ്ലാറ്റിൽ അവരോടൊപ്പം മുതിർന്ന ഒരാൾ ഇതുപോലെ ജീവിക്കാന്ന് പറഞ്ഞാൽ അത് ശരിയല്ല, പ്രത്യേകിച്ച് ഭാര്യ നാട്ടിലാണ് സമയത്ത്. പല കാരണങ്ങളെ കൊണ്ട് അയാൾ അവിടെ അങ്ങനെ നിൽക്കുന്നത് ശരിയല്ല. ഒന്ന് എന്താണ്, പിന്നെ ഈ സഹോദരൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ അത് സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതായിട്ട് പ്രത്യേകം നമുക്ക് താക്കീത് ചെയ്യപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഗൾഫിൽ ഭാര്യ കൂടല്ലാത്ത ഒരാൾ ഇങ്ങനെ താമസിച്ച് നിന്ന് പോകുന്നത് എന്തായാലും ഉചിതമല്ല. അയാൾ ബാച്ചിലേഴ്സ് മാത്രമുള്ള ഒരു റൂമിലേക്കോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് താമസിക്കാനൊക്കെ എന്തൊക്കെ സൗകര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ കൂടെ റൂമിലേക്കോ ചേഞ്ച് ആവുക എന്നുള്ളത് ആ ഒരു ഇസ്ലാമിക കാരണം കൊണ്ട്, മതപരമായ ഒരു കാരണം കൊണ്ട് അയാൾ അങ്ങനെ ചെയ്യേണ്ടതുണ്ട്. ഗൾഫിൻ്റെ പരിമിതികളൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട്. രണ്ടാമത് എന്താണ്, ഓരോ നിമിഷവും അയാൾ ഇവളുമായി അല്ലെങ്കിൽ ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും എന്ത് ചെയ്യാണ്, അവരുമായിട്ടൊരു സഹകരണത്തിലാണെന്നുള്ളത് ചിന്തിച്ച് മനോവേദനപ്പെട്ടാണ് ഈ സ്ത്രീ വീട്ടിൽ കിടക്കുന്നത്. എത്രമാത്രം മാനസികമായ പിരിമുറുക്കം അവരനുഭവിക്കുന്നുണ്ടാവും. അത് ഒരു ദിവസം രണ്ട് ദിവസമല്ല, ജീവിതകാലം. ഭർത്താവ് കൂടെ ഇല്ലാത്തതിന് സങ്കടത്തിന് പുറമെ തൻ്റെ ഭർത്താവ് എന്താണ് തൻ്റെ മക്കളോടും തന്നോടും കാണിക്കേണ്ട സഹവാസം അവിടെ വേറൊരാളോട് കാണിക്കുന്നു എന്നും കൂടിയും പറയുമ്പോൾ ഇവർ ഉരുകി ഉരുകി ഇല്ലാതാവുക ചെയ്യണം. അപ്പോൾ തൻ്റെ ഭാര്യനെ അങ്ങനെ മാനസിക വിഷമത്തിലാക്കണ്ട എന്ന് ചിന്തിക്കേണ്ട അയാൾ, ആ കാരണം കൊണ്ടും അയാൾ അവിടെ താമസിക്കാൻ പാടില്ല. മൂന്നാമത്തൊരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, അയാളെ ഭാര്യയ്ക്ക് ആഗ്രഹമുണ്ടല്ലോ അയാളെ കൂടെ ജീവിക്കാൻ. അപ്പോൾ അതുകൊണ്ട് നാട്ടിലായിട്ടോ ഗൾഫിലായിട്ടോ എന്ത് ചെയ്യാണ്, അനുജനും ഭാര്യയും ഒന്നിച്ച് താമസിക്കുന്നത് പോലെ തന്നെ ഇവരും ഒന്നിച്ച് താമസിക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കാൻ അയാൾ പരിശ്രമിക്കണം. അയാൾ പരിശ്രമിക്കാതിരിക്കണം എന്തുകൊണ്ടാണ്, ഇവിടെ തൽക്കാലം താമസ സൗകര്യം ഉള്ളത് കൊണ്ടാണ്. അവിടുന്ന് മാറാൻ തീരുമാനിക്കുമ്പോഴുള്ളൂ ഭാര്യനെ കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിക്കുള്ളൂ. അപ്പോൾ ഈ രണ്ട് മൂന്ന് കാരണങ്ങളെ കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യണം, പുതിയൊരു താമസ സ്ഥലം അന്വേഷിക്കുകയും ഭാര്യയെ കൊണ്ടുപോകാനുള്ള പരിശ്രമങ്ങൾ നടത്തുകയും ചെയ്യണം എന്നാണ് നമുക്ക് തോന്നുന്നത്.
0: ഒരു സഹോദരി ചോദിക്കുകയാണ്, നമുക്ക് ദുനിയാവിൽ നമ്മൾ സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും കൂലി കിട്ടുമോ? എൻ്റെ വിവാഹ ജീവിതം ഇപ്പോൾ നല്ല രീതിയിലല്ല പോകുന്നത്. ഭർത്താവിന് 34 വയസ്സായി, പക്ഷേ അയാൾ ആ മെച്യൂരിറ്റി അല്ല കാണിക്കുന്നത്. ഞങ്ങളത് ലവ് മാരേജ് ആയിരുന്നു, ഇങ്ങനൊന്നും ആയിരുന്നില്ല ആദ്യം. എന്നാൽ എനിക്ക് ഇപ്പോൾ ഹയറായി കിട്ടിയത്, വിവാഹത്തോട് ഹയറായി കിട്ടിയത് എനിക്ക് ഹിദായത്ത് കിട്ടി എന്നുള്ളതാണ് ഈ വിവാഹത്തോടുകൂടി എനിക്ക് കിട്ടിയ ലാഭം. പക്ഷേ പിന്നെ 7 വയസ്സായ ഒരു മകനുണ്ട്. ജീവിതം എന്ന് പറയുന്നത് വളരെ വല്ലാത്തൊരവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിസ്കാരം കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനുണ്ട്. അതുപോലെ തന്നെ ദീന് അദ്ദേഹമാണ് എന്നെ പഠിപ്പിച്ചത്. ജോലിയൊന്നും ശരിയായി ചെയ്യൂല, അദ്ദേഹത്തിൻ്റെ ഉപ്പുള്ളത് കൊണ്ടെന്താണ് അവർ കുടുംബം ഭക്ഷണം കഴിച്ചു പോകുന്നു എന്ന് അവർ പറയുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തോട് ജോലിക്ക് പോകാനൊക്കെ പറഞ്ഞാൽ പറയും നമുക്ക് ഭയങ്കര ക്ഷീണമാണ്, കുഴക്കാണ്, നമ്മളെ കുടുംബത്തിന് ആരോ എന്തോ ചെയ്തിട്ടുണ്ട്, സിഹർ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അയാൾ എന്ത് ചെയ്യും, അങ്ങനെ ജോലിക്കൊന്നും പോകില്ല. പിന്നെ വല്ലാത്ത ദേഷ്യക്കാരനുമാണ്, പെട്ടെന്ന് ദേഷ്യമാവും ചെയ്യും. ഇപ്പോൾ മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്, ആയുർവേദ മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്. പിന്നെ ഇതിനൊരു പരിഹാരം എന്താണെന്നാണ്?
1: പിന്നെ നമുക്കൊരു അസുഖം വന്നു, നമ്മളിപ്പോൾ അത് ഡോക്ടറെ അടുത്ത് പോയി ചികിത്സിച്ചാൽ അത് ഭേദമാവും, അപ്പോൾ ആ വേദനകൾ മാറും, ആരോഗ്യം തിരിച്ചു കിട്ടും. അപ്പോൾ ഒരാൾ ചിന്തിക്കാണെന്ത്, ഞാനിപ്പോൾ ഇത് ചികിത്സിക്കാനൊന്നും പോകുന്നില്ല, ക്ഷമിച്ചാൽ കൂലി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളത് ക്ഷമിച്ച് നമ്മുടെ ജീവിതത്തെ അപകടപ്പെടുത്തുന്നത് കൊണ്ട് എന്ത് കാര്യമാണുള്ളത്? അപ്പോൾ അങ്ങനെ പിന്നെ അകാരണമായ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊന്നും അനുഭവിക്കാൻ അള്ളാഹു നമ്മളോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത്, എന്ത് കുടുംബ പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മളത് ക്ഷമിച്ചും സഹിച്ചും കൂലിക്ക് വേണ്ടി സഹിച്ച് ജീവിച്ച് നമ്മുടെ ദാമ്പത്യവും നമ്മുടെ ഭർത്താവുമായുടെ സഹവാസവും നമ്മുടെ സ്വൈര ജീവിതവും നമ്മുടെ കുടുംബജീവിതവും നമ്മുടെ കുട്ടികളുടെ നല്ല ഭാവിയൊക്കെ നഷ്ടപ്പെടുത്തി അതൊക്കെ സഹിച്ച് കൂലി വാങ്ങണം എന്ന് വിചാരിക്കേണ്ടതല്ല. നമുക്ക് നിവർത്തിയില്ലെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ വിഷമങ്ങൾക്ക് കൂലി കിട്ടുമല്ലോ എന്ന് നമുക്ക് സമാധാനിക്കാൻ പറ്റും. എന്ത് കാര്യം, ഇവിടെ പരിഹാരത്തെക്കുറിച്ച് തന്നെയാണ് ചിന്തിക്കേണ്ടത്. അവർക്ക് ദീന് കിട്ടി, ഹിദായത്ത് കിട്ടിയതിൽ അൽഹംദുലില്ലാ, നല്ലൊരു കാര്യമാണ്. പക്ഷേ ഭർത്താവ്ക്ക് ജോലിക്ക് പോയി നമ്മുടെ സംരക്ഷണങ്ങൾ നിർവഹിച്ച് നമ്മുടെ കുട്ടീനെ നോക്കി നല്ല സ്നേഹത്തോടുകൂടെ സഹവസിച്ച് ഇഹലോകത്തും പരലോകത്തും നല്ലൊരു ദാമ്പത്യമാക്കി മാറ്റാൻ തന്നെയാണ് ശ്രമിക്കേണ്ടത്. അപ്പം അദ്ദേഹത്തെ എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും എന്നതിനെ പറ്റി ഗൗരവമായിട്ട് ആലോചിക്കണം, അദ്ദേഹത്തിന് അത് ബോധ്യപ്പെടുത്തി കൊടുത്ത് മാറ്റാൻ ശ്രമിക്കണം, അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം. അല്ലെങ്കിൽ അയാളുടെ കൂടെ ചേർന്നിട്ട് എന്തെങ്കിലും ഒരു പുതിയ ജോലി ഒരു സ്ഥാപനമൊക്കെ തുടങ്ങാൻ പറ്റുമെങ്കിൽ എന്ത് ചെയ്യുക, അയാളെയും കൂടി കൂട്ടി തുടങ്ങുക, നമ്മളും എന്ത് ചെയ്യുക, സഹകരിച്ചു കൊടുക്കുക. അങ്ങനെ അദ്ദേഹത്തെ എങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന തലത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നതിൻ്റെ പ്രായോഗികമായ ചിന്തകൾ നടത്തി നമ്മളാക്കണം. ഇങ്ങനെയൊന്നും അല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് അയാളെ ബോധ്യപ്പെടുത്തണം. ഇങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മുടെ ലൈഫ് മുന്നോട്ട് പോവില്ലെന്ന് അയാൾക്ക് തോന്നണം, അയാൾ നിർബന്ധിതനാവണം. പിന്നെ കുട്ടീൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടതിന് വേണ്ടത് സഹിച്ച് ജീവിക്കുക എന്നുള്ളതൊരു പൂർണ്ണമായ പരിഹാരമല്ല. കാരണം സഹനത്തിൻ്റെ പരമാവധി എത്തിക്കഴിയുമ്പോൾ പിന്നെ നമുക്ക് മാനസികമാകും, പിന്നെ നമുക്ക് ജീവിക്കണ്ട തോന്നും. അതുകൊണ്ട് സഹിക്കുന്നതിനും ഒരു പരിധിയുണ്ട്. വലാ നുക്കല്ലിഫു നഫ്സൻ ഇല്ലാ വുസഹ, കഴിയുന്നതേ അല്ല പോലും നമ്മോട് പറയുള്ളൂ, കഴിയാത്തത് ചെയ്യാൻ നമ്മളാരും ബാധ്യസ്ഥരല്ല.
0: ഒരു സഹോദരൻ, അദ്ദേഹം പറയുന്നത്, എനിക്ക് രണ്ട് മക്കളാണ്, ഞാൻ ദീൻ പരമാവധി ഫോളോ ചെയ്തുകൊണ്ടാണ് ജീവിക്കുന്നത്, അതിനെ വ്യക്തമായി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ എൻ്റെ പഠനകാലത്തൊക്കെ ഞാൻ സിനിമ പാട്ട് സിനിമ അതുപോലൊക്കെ കേൾക്കാറുണ്ടായിരുന്നു. എന്നാൽ റബ്ബിൻ്റെ തൗഫീഖ് കൊണ്ട്, റബ്ബിൻ്റെ തൃപ്തി മുൻനിർത്തി അത്തരം ശീലങ്ങളൊക്കെ ഞാൻ എന്തായി ഒഴിവാക്കി. ഇപ്പോൾ എൻ്റെ ഭാര്യയുടെ വസ്ത്രവിധാനത്തിലും അതുപോലെ തന്നെ സിനിമ അതുപോലെ സംഗീതം ഇൻസ്റ്റഗ്രാം ഇതൊക്കെ ഉപയോഗിക്കുന്നതിൽ അവളോട് പറയാറുണ്ട്. അതുമാതിരി അവളുടെ കൂടെ പഠിച്ച സഹപാഠികളായ പുരുഷന്മാരോടുമൊക്കെയുള്ള സഹവാസം സംസാരങ്ങളൊക്കെ കുറക്കാൻ. എന്നാൽ അവൾ അയാളറിയാതെയൊക്കെ അവരായിട്ട് ചാറ്റിംഗ് ഉണ്ട് എന്നൊക്കെ അയാൾ പറഞ്ഞു. അതുപോലെ തന്നെ അവരുടെ വീട്ടിൽ കല്യാണങ്ങളൊക്കെ നടക്കുമ്പോൾ ഡാൻസും പാട്ടും ഒക്കെ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ഡ്രസ്സിങ്ങിൻ്റെ വിഷയമൊക്കെ പറയുമ്പോൾ അവർ പിന്നെന്താ ഒരു മുക്കാ കയ്യും അങ്ങനെയൊക്കെയുള്ള ഒരു ഡ്രസ്സൊക്കെയാണ് ഇടുക. പരിപൂർണമായ ഒരു പിന്നെ മറക്കാതൊക്കെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം പറയുന്നത്, ഈ കുട്ടികൾ ഇവളെ കണ്ടാണ് വളരുന്നത്, അവളുള്ള സംസ്കാരം പഠിപ്പിക്കുന്നത്, പിന്നെ അവളെ വീട്ടിൽ ഇതൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, അതിനെനിക്ക് വല്ലാത്തൊരു പേടിയുണ്ട്. ഞാൻ എന്ത് പരിഹാരമാണ് അതിന് ചെയ്യേണ്ടത്?
1: അല്ല, എന്തായാലും വൈഫിൻ്റെ മനോഗതികളെ മാറ്റിയെടുക്കുന്നേ വേണം. കാരണം ഈ പറഞ്ഞതൊരു പ്രധാന കാര്യമാണ്, നമ്മുടെ കുട്ടികളിലേക്ക് ദീൻ എത്തണമെങ്കിൽ നമ്മളെത്ര ദീനിയാണെങ്കിലും അത് ഉമ്മ ത്രൂ എത്തുള്ളൂ.
0: അതെ.
1: അപ്പോൾ അവരുടെ കാഴ്ചപ്പാടുകളും ചിന്താഗതികളും തന്നെയാണ് മക്കളെ എന്ത് ചെയ്യുക, ബാധിക്കുക. ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ, ഭാര്യമാർ വിചാരിച്ചാൽ ഇനി ഭർത്താക്കന്മാരെ മാറ്റാൻ ബുദ്ധിമുട്ടാണെങ്കിലും ഭർത്താക്കന്മാർ വിചാരിച്ചാൽ എന്ത് ചെയ്യും, ഭാര്യമാർ മാറും. കാരണം എന്ത് കാരണം എന്ന് വെച്ചാൽ, ഇവർ ഇപ്പോൾ മക്കൾ എന്ന് പറയുമ്പോൾ വാപ്പയുടെ സംരക്ഷണത്തിലാണ്, ഭാര്യ എന്ന് പറയുമ്പോൾ ഭർത്താവിൻ്റെ സംരക്ഷണത്തിലാണ്. എല്ലാ അർത്ഥത്തിലും നമ്മളെല്ലാം ചെയ്തു കൊടുത്ത് അവിടെ എല്ലാ കാര്യവും നിർവഹിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ചില നന്മകളെ അവരെ ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയണമല്ലോ. അപ്പോൾ എന്താ വെച്ചാൽ, പൊതുവേ എന്ത് ചെയ്യാണ്, അദ്ദേഹത്തിന് അവരുമായിട്ട് എന്തില്ല, അങ്ങനെ ഒരു സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ അതിന് കഴിയണം, അവരെന്ത് ചെയ്യുക, മാനസികമായി മാറ്റിയെടുക്കണം. അവരെ ദീനിൻ്റെ ഒരു കാഴ്ചപ്പാടേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം. അതിന് പറ്റുന്ന നല്ല വഴികൾ ആലോചിച്ച് അവരെ മാറ്റിയെടുക്കാൻ ശ്രമിക്കാതിരുന്നാൽ ഇദ്ദേഹം ആശങ്കപ്പെടുന്ന എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്ന കാര്യത്തിൽ സംശയമല്ല.
0: ഒരു സഹോദരി, ഞാൻ മൂന്ന് കുട്ടികളുടെ മാതാവാണ്. എൻ്റെ മൂത്ത മകന് കല്യാണം പ്രായമായി. അവന് കല്യാണം ആലോചിക്കുമ്പോഴൊക്കെ അവന് പിന്നീടാവാം പിന്നീടാവാം എന്ന് പറഞ്ഞ് അങ്ങനെ നീട്ടിക്കൊണ്ടുപോയി. ഇപ്പോൾ അവനൊരു അന്യമത ഒരു കുട്ടിയെ അയാൾ സ്നേഹിക്കുന്നുണ്ട്. എനിക്ക് അവളെ കല്യാണം കഴിച്ചാൽ മതി, അഹ്ലു കിതാബിൻ്റെ അപ്പോൾ ഇസ്ലാം അനുവദിക്കുന്നുണ്ടല്ലോ, അഹ്ലു കിതാബിനെ കല്യാണം കഴിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവൻ വാശി പിടിക്കുന്നു. അപ്പോൾ അവരതിനെ കുറേ ന്യായീകരണങ്ങളൊക്കെ അങ്ങോട്ട് തിരിച്ചു പറഞ്ഞു. അതൊക്കെ ആ കാലഘട്ടത്തിൽ സ്ത്രീകൾ കുറവായതുകൊണ്ട് ആണ് കല്യാണം കഴിക്കാൻ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവൻ ഗൂഗിളൊക്കെ പരിധി നോക്കി അതൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, ഇവരെ അതിലെ ഇതിലേക്ക് തന്നെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഉമ്മ പറയുന്നത് എൻ്റെ ഭർത്താവ് ഒരു ഗവൺമെൻറ് ജോലിക്കാരനാണ്, ഇനിയിപ്പോൾ കല്യാണം കഴിച്ചാൽ അതിലെന്തെങ്കിലുമൊക്കെ പുകയിലുണ്ടാകുമോ. മകൻ പറയുന്നത് അവൾ ഈ ആദർശം സ്വീകരിക്കുന്നു വേണ്ട, നമുക്കുണ്ടാകുന്ന അവളിൽ ഉണ്ടാകുന്ന കുട്ടികളൊക്കെ നമുക്ക് ഈ ആദർശം അനുസരിച്ച് ജീവിപ്പിക്കാം, അതല്ലാതെ അവളെ ഈ ആദർശത്തിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇവരാകെ ഭയപ്പാടിലാണുള്ളത്. ഒന്ന് മകൻ്റെ ഈ ഒരു പ്രശ്നം, ഭർത്താവിൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട് അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമോ എന്നുള്ള പ്രശ്നമൊക്കെ അവർക്കുണ്ട്. അതിനൊരു പരിഹാരം നിർദ്ദേശിക്കണമെന്നാണ് അഭിപ്രായം.
1: ഇതിൻ്റെ പരിഹാരം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വിചാരിച്ചാൽ, മാതാപിതാക്കൾക്ക് ഇഷ്ടമില്ലാത്തൊരു വിവാഹത്തിലേക്കാണല്ലോ ഇവൻ പോകുന്നത്. അതാണ് അവിടുത്തെ അടിസ്ഥാനപരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. തൻ്റെ മക്കളൊരു വിവാഹം കഴിക്കുമ്പോൾ അത് നമ്മളുടെ സംതൃപ്തി പ്രകാരം ആവണമല്ലോ. അപ്പോൾ അതിനെന്താണെന്ന് വിചാരിച്ചാൽ, അവനെ ഈ സാഹചര്യങ്ങൾ ഒന്ന് വിവാഹത്തിൻ്റെ ഭാവി, പ്രത്യേകിച്ചും എന്താ വെച്ചാൽ നമ്മളൊരു മതവിശ്വാസങ്ങൾ വ്യത്യസ്തമാകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒന്നിച്ച് ജീവിച്ചു പോകാൻ എന്തായാലും അതിൻ്റെ പ്രായോഗിക പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ അദ്ദേഹം തന്നെ പറയണു, മക്കളെ നമുക്ക് നമ്മളതിൽ വളർത്താം. അതെങ്ങനെയാണ് പറയാം, അവൾക്ക് ചിന്തിച്ചൂടെ, അവൾ ഇതേമാതിരി ആലോചിക്കുന്നുണ്ടാവും. എന്ത് വിവാഹം നടന്നോട്ടെ, മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും, ഞാൻ എൻ്റെ വഴിക്ക് കൊണ്ടുപോകാമെന്ന് അവളും വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ തന്നെ പ്രശ്നമായില്ലേ. അപ്പോൾ ഇതെന്തില്ല, ഒരു യോജിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം ഈ ഇസ്ലാം മതവും ക്രിസ്തു മതവും തമ്മിൽ എന്താണ്, എല്ലാ കാര്യങ്ങളിലും എന്തുണ്ട്, ഭയങ്കരമായ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് യോജിച്ച് പോകൽ എന്താണ് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ശരിക്കും ഒരു വിശ്വാസിയായ ഒരാൾ വിവാഹം കഴിക്കേണ്ടത് ഒരു വിശ്വാസിയായ ആളെ തന്നെയാണ്. മനസ്സിലെ, ഇത്തരം അനുവാദങ്ങളൊക്കെ എന്താണെന്ന് വിചാരിച്ചാൽ ചില സാഹചര്യങ്ങളിലും സന്ദർഭങ്ങളിലും എന്ത് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ഉപയോഗപ്പെടുത്തേണ്ടി വരുന്ന കാര്യങ്ങളാണ്. അതല്ലാതെ ഒരു വിവാഹം അന്വേഷിക്കുമ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ മാതാപിതാക്കളുടെ അഭിപ്രായം പരിഗണിച്ച് തന്നെയാണ് അവർ മുന്നോട്ട് പോകേണ്ടതെന്ന കാര്യത്തിൽ സംശയമല്ല. അപ്പോൾ എന്തായിരുന്നാലും അദ്ദേഹത്തെ വ്യക്തിപരമായി ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുത്താൽ എന്ത് ചെയ്യും, ഒന്നും അദ്ദേഹത്തിൻ്റെ ഈ ഇങ്ങനെ വിവാഹം കഴിച്ച് പോയാലുള്ള ഭാവിയിലെ കുടുംബ പ്രശ്നങ്ങൾ, മക്കളെ ദീനിയായി വളർത്താനുള്ള ബുദ്ധിമുട്ടുകൾ, മാതാപിതാക്കൾക്ക് അതിലുള്ള അതൃപ്തി, ഇങ്ങനത്തെ എല്ലാ ഘടകങ്ങളും അയാളെ ബോധ്യപ്പെടുത്തുകയാണെങ്കിൽ ഒരു പക്ഷേ അയാൾ മാറി ചിന്തിച്ചേക്കാം.
0: മറ്റൊരു സഹോദരിയാണ്, അവർ പറയുന്നത് എൻ്റെ കുടുംബം ഒരു യാഥാസ്ഥിക കുടുംബമാണ്, പക്ഷേ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അൽഹംദുലില്ലാ. എന്നാലും ഞാൻ ദീനിപരമായ രീതിയിൽ തന്നെ എൻ്റെ ജീവിതത്തിലെ തീരുമാനങ്ങൾ, എൻ്റെ വിവാഹം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ അവരെന്നെ ആകെ തളർത്തുകയാണ്. കാരണം അവർ ഒരു നല്ലൊരു ആദർശമുള്ള ഒരാളെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് അവരുദ്ദേശിക്കുന്നത്. ആ വിഷയത്തിൽ എനിക്ക് ആകെ ഡിപ്രഷൻ തോന്നുന്നു. ഇതിൽ എന്താണ് പരിഹാരം? എനിക്ക് ഭാവിയിൽ ജോലിക്ക് പോകാൻ താല്പര്യമേ ഇല്ല. ഇപ്പോൾ MSc കഴിഞ്ഞിട്ടുണ്ട്. വിവാഹം എനിക്ക് ഉള്ളത് വിവാഹം കഴിക്കണം, കുടുംബമായി ജീവിക്കണം, കുറച്ച് ഇൽമൊക്കെ ഉണ്ടാക്കണം, ഇത് മാത്രമാണ്. എന്നാൽ ഉപ്പയും ഉമ്മയും ഒക്കെ എന്നെ നിർബന്ധിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ BEd പോലെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കണം. മൂത്ത സഹോദരിയാണെങ്കിൽ ഡോക്ടറാണ്, അപ്പോൾ അവർ നല്ല രീതിയിൽ സെറ്റിലായിട്ടുണ്ട്. അതുപോലെ തന്നെ എന്നെയും സെറ്റിലാക്കാനാണ് അവരുദ്ദേശിക്കുന്നത്. പക്ഷേ എനിക്കൊരു ദീനീപരമായ ചുറ്റുപാടിൽ ജീവിക്കാനും കുടുംബമായിട്ട് ജീവിക്കാനും ഒക്കെയാണ് താല്പര്യം. എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നാണ്?
1: എന്തായാലും ഇവരെ താല്പര്യം തന്നെയാണ് നമ്മൾ അംഗീകരിച്ച് കൊടുക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ഒരു ഭർത്താവിൻ്റെ സംരക്ഷണത്തിൽ സമാധാനമായിട്ട് ജീവിച്ചു പോകണം, മക്കളെയൊക്കെ വളർത്തിയിട്ടെന്ന് ആഗ്രഹിക്കുന്നത് ഒരു നല്ല ആഗ്രഹമാണ്. സ്വാഭാവികമായി എന്താ വെച്ചാൽ മാതാപിതാക്കളുടെ ഒരു മാനസികാവസ്ഥയും കൂടി നമ്മളിതിൽ കൺസിഡർ ചെയ്യണമല്ലോ. കാരണം ഒരു MSc വരെയൊക്കെ ഒരു കുട്ടിനെ പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ, ഇതിപ്പോൾ ഇവള് പ്രീ സ്കൂളിൽ പോണ കാലം മുതൽ ഉമ്മ എന്ത് ചെയ്യാണ്, ഇവളെ നല്ല പഠിപ്പിക്കണം, നല്ല വിദ്യാഭ്യാസം വേണം, നല്ല ജോലി കിട്ടണം എന്നിങ്ങനെ ആഗ്രഹിച്ച് ആഗ്രഹിച്ച് പണം ചിലവാക്കി വരുമ്പോൾ എനിക്ക് അതിനോടൊന്നും താല്പര്യമില്ല, എനിക്കൊരു വിവാഹം കഴിഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാനും ഉണ്ടായിരിക്കും, മാതാപിതാക്കൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ പറയണത് എന്താ വെച്ചാൽ, രണ്ട് താല്പര്യങ്ങളും അംഗീകരിക്കാവുന്ന കാര്യമാണല്ലോ. എനിക്കൊരു വിവാഹം കഴിക്കണം, എനിക്ക് ജോലി വേണ്ട, എനിക്ക് നല്ലൊരു മുന്നോട്ട് പോകണം എന്നത് നല്ലൊരു കാര്യമാണ്, നമുക്ക് അംഗീകരിക്കും. അതോടൊപ്പം അവർ ഇത്രയും പഠിച്ച സ്ഥിതിക്ക് നല്ല ആദർശബോധമുള്ള, എന്നാലും എന്തില്ല ഉദ്യോഗങ്ങളൊക്കെ ഉള്ള ഒരാളെ കൂടെ തന്നെ പറഞ്ഞയക്കണം എന്ന് വിചാരിക്കുമ്പോൾ ഇതിനൊന്ന് സമന്വയിപ്പിച്ചാൽ മതി, എല്ലാം കൂടെ നടക്കട്ടെ. അതായത് എന്താ വെച്ചാൽ, ദീനുള്ള ഒരാളായിക്കോട്ടെ ഭർത്താവ്, ദീനുള്ള ഒരാളാണ് ജോലിയുള്ള ഒരാളാകുമ്പോൾ അവളാഗ്രഹവും നടക്കും, രക്ഷിതാക്കൾ ആഗ്രഹവും നടക്കൂലേ, ഒരു ഉദ്യോഗക്കുള്ള ആളായിക്കോട്ടെ. അപ്പോൾ അത് അങ്ങനെ പരിഹരിക്കാൻ പറ്റും. രണ്ടാമത്തൊരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, അവൾ ജോലിക്ക് പോകാൻ താല്പര്യമില്ലെങ്കിൽ എന്താണ്, അവൾക്ക് ജോലി കിട്ടിക്കോട്ടെ, ജോലിക്ക് പോകാൻ താല്പര്യം, ജോലി എപ്പോഴും ഉപേക്ഷിക്കാമല്ലോ, ജോലി ഏത് സമയത്തും എന്തെങ്കിലും ഉപേക്ഷിക്കാൻ പറ്റും. പക്ഷെ ഒരു ജോലി വേണമെന്ന്
2: പീസ് റേഡിയോ സംസ്കരണ ചിന്തകൾ. നമ്മോടൊപ്പം ചേരുന്നു സലാഹുദ്ദീൻ അൽഹിക്കമി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ പ്രിയനിറഞ്ഞ ശ്രോതാക്കളെ, മഹാനായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസു ജിബ്രീൽ എന്ന പേരിൽ പ്രസിദ്ധമായൊരു ഹദീസിനെ സംബന്ധിച്ച് മുമ്പ് നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. അതായത്, ഒരു അറാബിയുടെ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരികയും ജനങ്ങൾക്ക് മതം പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ചില ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തതാണ് ഈ ഹദീസിൻ്റെ ചുരുക്കം എന്ന് പറയുന്നത്. കൂട്ടത്തിൽ ഇഹ്സാനിനെ സംബന്ധിച്ച് അദ്ദേഹം ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ മറുപടി, അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകൻ തറാഹു ഫഇന്നഹു യറാക. അല്ലാഹു സുബ്ഹാനഹു വതആലയെ നീ കാണുന്നതുപോലെ ആരാധിക്കുക എന്നുള്ളതാണ് ഇഹ്സാൻ. നീ അല്ലാഹുവിനെ കാണുന്നില്ല എങ്കിലും അല്ലാഹു നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മതത്തിൻ്റെ വിവിധ തട്ടുകളിൽ ഏറ്റവും ഉന്നതമായതാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈയൊരു ഇഹ്സാൻ നേടിയെടുത്ത ആളുകൾ എന്ന് പറയുന്നത് മതത്തെ പൂർത്തീകരിച്ചവരും നന്മകളിൽ മുന്നേറി ഉന്നതമായ ദറജകളിൽ എത്തിയവരുമാണ്. ഇഹ്സാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കർമ്മങ്ങളെ ഏറ്റവും നല്ല രൂപത്തിൽ ചെയ്യുക, ഏറ്റവും പൂർണതയിൽ അത് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ മുഹ്സിനീങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇഹ്സാൻ ഉള്ളവരെന്ന് പറഞ്ഞാൽ, ഇബാദത്തുകൾ എല്ലാ നിലക്കും സമ്പൂർണമായ രൂപത്തിൽ പ്രകടമായും ഗോപ്യമായും രഹസ്യമായും പരസ്യമായുമെല്ലാം പൂർണത കൈവരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരായിരിക്കും. ഈയൊരു മർത്തബയിലേക്ക്, പദവിയിലേക്ക്, ഇത്തരത്തിൽ ഇബാദത്തുകൾ നിർവഹിക്കുന്നതിലേക്ക് അവർ എത്തിച്ചേർന്ന വഴിയെന്താണ്? അത് അല്ലാഹു സുബ്ഹാനഹു വതആലയെക്കുറിച്ച് കൃത്യമായ അവബോധമുള്ളതുകൊണ്ട്, അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, നിരീക്ഷിക്കുന്നുണ്ട്, അല്ലാഹുവിൻ്റെ സാമീപ്യമുണ്ട് എന്നൊരു ബോധം മനസ്സിൽ ശക്തമായതുകൊണ്ടാണ്. അതായത്, അവർ ആരാധനകൾ നിർവഹിക്കുമ്പോൾ അല്ലാഹുവിനെ അവർ കണ്ട് നിർവഹിക്കുന്ന പോലെയായിരിക്കും. അവരോട് സാമീപ്യമുള്ള അല്ലാഹുവിനെ അവർ കണ്ടുകൊണ്ട് ആരാധനകൾ നിർവഹിക്കുന്ന രൂപത്തിലായിരിക്കും അവരുടെ മനസ്സിൽ അനുഭവപ്പെടുക. ഈയൊരു രൂപം എങ്ങനെയാണ് സാധിക്കുക? അവരുടെ കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല നിരീക്ഷിക്കുന്നുണ്ട് എന്നൊരു ബോധം ശക്തമാവുമ്പോഴാണ് ഇത്തരത്തിൽ മനസ്സാന്നിധ്യത്തോടുകൂടി അശ്രദ്ധയില്ലാതെ ഏറ്റവും പൂർണ്ണമായ രൂപത്തിൽ ഇബാദത്ത് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ ഇഹ്സാൻ എന്ന പദം നിരവധി സന്ദർഭങ്ങളിൽ വന്നിട്ടുണ്ട്. ചില സന്ദർഭങ്ങളിൽ വിശ്വാസവുമായി ചേർത്തി പറഞ്ഞും മറ്റു ചിലയിടങ്ങളിൽ സൂക്ഷ്മത തഖ്വയുമായി ചേർത്തി പറഞ്ഞും മറ്റു ചിലയിടങ്ങളിൽ വിശ്വാസവും തഖ്വയും പറയുന്നതോടൊപ്പം മൂന്നാമതായി പറഞ്ഞു ചില സന്ദർഭങ്ങളിൽ ജിഹാദിനോട് ചേർത്തിയും മറ്റു ചിലയിടങ്ങളിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിനോട് ചേർത്തിയുമൊക്കെയാണ് ഇഹ്സാൻ എന്ന പദം ഖുർആൻ പറയുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണത്തിന് സൂറത്തു മാഇദയിലെ 93-ാമത്തെ വചനം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ മുമ്പ് കഴിച്ചുപോയ ഭക്ഷണങ്ങളിൽ അതിൽ പ്രശ്നമില്ല, ഇസ്ലാം നിരോധിച്ച കാര്യങ്ങൾ മുമ്പ് കഴിച്ചുപോയതിൽ കുറ്റമില്ല എന്ന് പറയുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പ്രസ്താവിക്കുന്നത് ഇപ്രകാരമാണ്: ലൈസ അലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ജുനാഹുൻ ഫിമാ തുഇമു ഇദാ മത്തഖൗ വആമനു വഅമിലു സ്വാലിഹാത്ത് ثم اتقوا وآمنوا ثم اتقوا وأحسنوا والله يحب المحسنين. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് അവർ മുമ്പ് കഴിച്ചുപോയതിൽ കുറ്റമില്ല. അവർ അല്ലാഹുവെ സൂക്ഷിക്കുകയും വിശ്വസിക്കുകയും സൽപ്രവർത്തികളിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ട് എങ്കിലാണ് ഈ കുറ്റമില്ലാത്ത സാഹചര്യമുള്ളത്. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വതആല അതിലേക്ക് ചേർത്തി പറയാൻ, പിന്നീടും അവർ സൂക്ഷ്മത പാലിക്കുകയും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ, പിന്നെ അതിൻ്റെ 3-ാമത്തെ ഘട്ടം പറയാൻ, അതിനുശേഷവും അവർ സൂക്ഷ്മത പാലിക്കുകയും നല്ല നിലയിൽ ഇഹ്സാനോടുകൂടി വർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ അത്തരക്കാരെ അല്ലാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുന്നുവെന്ന്. ഈ ഒരു വചനം ശ്രദ്ധിച്ചു നോക്കൂ. വിശ്വാസം, തഖ്‌വ, സൽക്കർമ്മം ഇതിനോടൊക്കെ ചേർത്തിട്ടാണ് ഈയൊരു വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഇഹ്സാനിനെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. സൂറത്തു നഹ്ലിലെ 128-ാമത്തെ വചനം, ഇന്നല്ലാഹ മഅല്ലദീന തഖൗ വല്ലദീനഹും മുഹ്സിനൂൻ. അല്ലാഹു സുബ്ഹാനഹു വതആല തഖ്‌വ കൈക്കൊള്ളുകയും അതുപോലെ സദ്വത്തരായിരിക്കുകയും ചെയ്ത ആളുകളോടൊപ്പമാണ്, ഇഹ്സാൻ ഉള്ളവരുമായ ആളുകളോടൊപ്പമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. സൂറത്തു കഹ്ഫിലെ 30-ാമത്തെ വചനത്തിൽ വിശ്വാസത്തോടും സൽക്കർമ്മവും ഇത് രണ്ടും പ്രസ്താവിച്ചതിനു ശേഷമാണ് ഇഹ്സാനുമായി ബന്ധപ്പെട്ട വിഷയം അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. സൂറത്ത് അൻകബൂത്തിലെ 69-ാമത്തെ വചനത്തിൽ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം ഏർപ്പെടുന്നതുമായി ചേർത്തിട്ടാൻ ആ വിഷയം പറഞ്ഞതിനു ശേഷമാണ് ഇഹ്സാനിൻ്റെ വിഷയം അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ, വിവിധങ്ങളായ ഇബാദത്തുകളോട് ചേർത്ത് പരിശുദ്ധ ഖുർആനിൽ ഇഹ്സാനുമായി ബന്ധപ്പെട്ട പ്രയോഗങ്ങൾ നമുക്ക് കാണാൻ കഴിയുമെന്ന് ചുരുക്കം. ഹാഫിദ് ഹക്കമി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു വെക്കുന്നത് കാണാൻ സാധിക്കും, ഇഹ്സാൻ എന്ന പദത്തെ ഏറ്റവും നല്ല രൂപത്തിൽ, അതായത് ഒരു അടിമയ്ക്ക് വിശദീകരിക്കാൻ കഴിയുന്ന, ഒരു സൃഷ്ടിക്ക് വിശദീകരിക്കാൻ കഴിയുന്നതിൽ ഏറ്റവും ഉത്തമമായ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങനെ വിശദീകരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് ജവാമിഉൽ കലീം അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് നൽകിയത് കൊണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൽ ഇഹ്സാൻ അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകൻ തറാഹു ഫഇന്നഹു യറാക. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ നീ അല്ലാഹു സുബ്ഹാനഹു വതആലയെ കാണുന്നതുപോലെ ഇബാദത്ത് അനുഷ്ഠിക്കലാണ്. നീ അല്ലാഹുവിനെ കാണുന്നില്ല എങ്കിൽ അല്ലാഹു നിന്നെ കാണുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർത്തുകയാണ്. ഈ ഹദീസിൽ ഇഹ്സാനിൻ്റെ രണ്ട് ഘട്ടങ്ങൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അതായത്, ഇഹ്സാനുള്ള ആളുകൾക്ക് ഈ രംഗത്ത് രണ്ട് രൂപത്തിലായിരിക്കും ഇഹ്സാനുള്ള ആളുകളുണ്ടായിരിക്കുക എന്ന്. ഒന്ന്, ഏറ്റവും ഉന്നതമായ ദർജയിലുള്ള ആളുകൾ, അവരാരാൻ അല്ലാഹുവിനെ അവർ കാണുന്നു എന്ന രൂപത്തിൽ അവർ ഇബാദത്തുകൾ അനുഷ്ഠിക്കും. അതായത്, അല്ലാഹുവിൻ്റെ മുന്നിലാണ് ഞാനെന്ന ബോധത്തിൽ, അല്ലാഹുവിനെ ഞാൻ കാണുന്നുണ്ട്, എൻ്റെ മനസ്സിൽ അല്ലാഹുവിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന രൂപത്തിലായിരിക്കും അവരുടെ ഇബാദത്തുകൾ സംഭവിക്കുക. സ്വാഭാവികമായും ഭയഭക്തിയും സൂക്ഷ്മതയും അശ്രദ്ധയില്ലായ്മയുമൊക്കെ അവരുടെ ഇബാദത്തിൽ നിറഞ്ഞു നിൽക്കും. രണ്ടാമത്തേത്, ഇതിന് താഴെയുള്ള ഇഹ്സാൻ ചെയ്യുന്ന ആളുകളാണ്, അതായത് ഇഖ്ലാസിൻ്റെ ഒരു ഘട്ടമെന്ന് പറയുന്നത്. അതായത്, എന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല നിരീക്ഷിക്കുന്നുണ്ട് എന്ന ബോധത്തിൽ ഞാൻ ചെയ്യുന്ന ഓരോന്നും അല്ലാഹു സുബ്ഹാനഹു വതആല കാണുന്നുണ്ട് എന്ന ബോധത്തിൽ ഇബാദത്ത് അനുഷ്ഠിക്കുക. സ്വാഭാവികമായും ആ ഇബാദത്തിലെ അവൻ്റെ ഉദ്ദേശങ്ങൾ അള്ളാഹുവിന് വേണ്ടി ഈ ഇബാദത്ത് ചെയ്യുക എന്നതായിരിക്കും. ആ ഇബാദത്തിലെ അവൻ്റെ ശ്രദ്ധ എന്ന് പറയുന്നത് അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്തതൊന്നും ഇബാദത്തുകളിൽ സംഭവിക്കാതിരിക്കുക എന്നുള്ളതായിരിക്കും. ഈയൊരു ദറജയിലേക്ക്, ഘട്ടത്തിലേക്ക് നമ്മൾ എങ്ങനെയാണ് എത്തിച്ചേരുക? അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ കാണുന്നുണ്ട് എന്ന, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന ബോധം മനസ്സിൽ ശക്തമാക്കുമ്പോഴാണ് ഈ ഒരു നിലപാടിലേക്ക്, ഈയൊരു ഇഹ്സാൻ എന്ന ഘട്ടത്തിലേക്ക് എത്തിച്ചേരാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുക. ആ ഒരു ബോധത്തെ മനസ്സിൽ നട്ട് തരുന്ന രൂപത്തിലുള്ള അള്ളാഹുവിൻ്റെ സാമീപ്യത്തെ കുറിക്കുന്ന, അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തെ കുറിക്കുന്ന ഒരുപാട് വചനങ്ങൾ പരിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. വമാ തസ്ലൂ മിൻഹു മിൻ ഖുർആനിൻ വലാ തഅമലൂന മിൻ അമലിൻ ഇല്ലാ കുന്നാ അലൈക്കും ഷുഹൂദൻ ഇദ് തുഫീദൂന ഫീഹി. സൂറത്ത് യൂനുസിൽ 61-ാമത്തെ വചനമാണ്. പരിശുദ്ധ ഖുർആൻ നിങ്ങൾ പാരായണം ചെയ്യുകയും സൽക്കർമ്മങ്ങൾ നിങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അതിൽ നിങ്ങൾ മുഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്തിൽ നിങ്ങളുടെ മേൽ സാക്ഷികളായി നാം ഇല്ലാതെ ഇരിക്കുന്നില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല

0: സുജൂദ് ചെയ്യുന്നവർക്കിടയിലുള്ള നിന്റെ തഖല്ലുബ് അത് കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് അള്ളാഹു സുബ്ഹാനഹു വതആല എന്ന് റബ്ബ് അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തി തരികയാണ്. അള്ളാഹു നമ്മെ നിരീക്ഷിക്കുന്നു, നമ്മെ അറിയുന്നു എന്ന് പഠിപ്പിച്ചു തരുന്ന അധ്യാപനങ്ങൾ പരിശുദ്ധ ഖുർആനിൽ നിരവധി നമുക്ക് കാണാൻ സാധിക്കും. ഇതെല്ലാം മനസ്സിലാക്കി അള്ളാഹു എന്നെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന ബോധം ശക്തമാകുമ്പോഴാണ് ഇഹ്സാനിൻ്റെ ഘട്ടത്തിലേക്ക് എത്തുന്ന രൂപത്തിൽ ഇബാദത്തുകൾ ചെയ്യാൻ എനിക്കും നിങ്ങൾക്കും കഴിയുക. അള്ളാഹു നമ്മെ അറിയുന്നുണ്ട്, നമ്മെക്കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട് എന്ന് ഉണർത്തുന്ന നിരവധി വചനങ്ങൾ പരിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. സൂറത്തു നൂറിലെ 64-ാമത്തെ വചനം, സൂറത്തു ബക്കറയുടെ 256-ാമത്തെ വചനത്തിൻ്റെ അവസാനം എന്നിങ്ങനെ ഒരുപാട് വചനങ്ങൾ ഈ ഒരു വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. അത്തരം ഖുർആനിക വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴാണ് ആ ബോധം നമ്മുടെ മനസ്സിൽ ശക്തമാവുക, ഇഹ്സാനോടുകൂടി ഇബാദത്ത് ചെയ്യുന്ന ഒരു നിലപാടിലേക്ക് ഞാനും നിങ്ങളും മാറുക. അതിന് ആ ഒരു നിലപാട്, ആ ഒരു രൂപത്തിൽ നമ്മുടെ കർമ്മങ്ങൾ മാറ്റാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. അതിനുവേണ്ടി അള്ളാഹുവോട് നമ്മൾ പ്രാർത്ഥിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് തൗഫീഖ് നൽകുന്നവരിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാഹ്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ സംസ്കരണ ചിന്തകൾ, വിശ്വാസം നൽകുന്ന വിശുദ്ധി. നമ്മോടൊപ്പം ചേർന്നത് സലാഹുദ്ദീൻ അൽഹിക്കമി.
2: ഈ ശബ്ദലോകത്തെ നിശബ്ദമാക്കും.
3: കിളികളുടെ കൊഞ്ചലുകളും പ്രഭാതത്തിന്റെ കുളിർക്കാറ്റുമെത്തുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നുവരുന്ന ആദ്യ ചിന്ത എന്താണ്? ധൃതി പിടിച്ച ദിനചര്യകളിലേക്ക് കടക്കും മുമ്പ് മനസ്സിന് സന്തോഷവും ചിന്തകൾക്ക് വെളിച്ചവും നൽകുന്ന നല്ലൊരു തുടക്കം ലഭിച്ചിരുന്നെങ്കിൽ എന്നാരാണ് ആഗ്രഹിക്കാത്തത്? പ്രഭാതം നന്മയുടേതാകുമ്പോൾ ദിവസം മുഴുവൻ ആ സന്തോഷവും ശാന്തതയും നമ്മോടൊപ്പം നിൽക്കും. തിരക്കുകളിലേക്ക് ചുവടുവെക്കും മുമ്പ് അറിവും വിനോദവും ദൈവീക ചിന്തകളും ചേർത്തുവെക്കുന്ന ഒരു കൂട്ടുകെട്ട് നമുക്ക് കൂട്ടിനുണ്ടെങ്കിലോ? അതെ, നിങ്ങളുടെ ഓരോ പ്രഭാതത്തെയും കൂടുതൽ സജീവവും അർത്ഥപൂർണവുമാക്കാൻ പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു മോർണിംഗ് ലൈവ് ഷോ. എല്ലാ ദിവസവും രാവിലെ കൃത്യം 6 മണി മുതൽ 8 മണി വരെ രണ്ട് ആങ്കർമാർ തമ്മിലുള്ള രസകരമായ സല്ലാപങ്ങളിലൂടെ കേൾവിക്കാരെ കൂടിയൊപ്പം ചേർത്തുവെക്കുന്ന സുന്ദരമായ അന്തരീക്ഷം, വിരസതയില്ലാത്ത വർത്തമാനങ്ങളും വിശേഷങ്ങളും പങ്കുവെക്കുന്നതിനൊപ്പം ഹൃദയത്തെ സ്പർശിക്കുന്ന ഖുർആൻ പാരായണവും ജീവിതത്തിന് വഴിവിളക്കാകുന്ന പ്രവാചക വചനങ്ങളും നിങ്ങളുടെ കാതുകളിലേക്ക് എത്തുന്നു മോർണിംഗ് ലൈവ് ഷോ. ഇത് കേവലം ഒരു റേഡിയോ ഷോ മാത്രമല്ല, നിങ്ങളുടെ അറിവുകൾ അളക്കാനും ചിന്തകളെ ഉണർത്താനും മാറ്റുകൂട്ടുന്ന ക്വിസ് പ്രോഗ്രാമുകളും വ്യത്യസ്തങ്ങളായ വെറൈറ്റി സെഗ്മെന്റുകളും ഈ 2 മണിക്കൂറിൽ നിങ്ങളെ കാത്തിരിക്കുകയാണ്. യാത്രയിലാകട്ടെ, പ്രഭാത സവാരിയിലാകട്ടെ, അല്ലെങ്കിൽ അടുക്കളയിലെയും വീട്ടിലെയും ജോലികൾക്കിടയിലാകട്ടെ, നിങ്ങളുടെ പ്രഭാതങ്ങളെ ഊർജ്ജസ്വലമാക്കാൻ ഇനി ഈ സുഹൃത്തുക്കൾ കൂടെയുണ്ടാകും. പുതിയൊരു ദിവസത്തിലേക്ക് അറിവിൻ്റെയും ആനന്ദത്തിൻ്റെയും പ്രകാശവുമായി ചുവടുവെക്കാം. ഓർക്കുക, എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ ആപ്പിലൂടെ ലൈവായി കേൾക്കാം മോർണിംഗ് ലൈവ് ഷോ. നിങ്ങളുടെ പ്രഭാതങ്ങൾ ഇനി വെറും ഒരു തുടക്കമല്ല, നന്മയുടെ സജീവമായ അനുഭവമാണ്.
2: ഇതു കേട്ടു കേൾപ്പിച്ച് ശാന്തി തൻ തീരത്തൊന്നായി വന്നു ചേരാ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഞാനൊരു കഥ പറയാം. രണ്ടാളുകൾ തമ്മിൽ പരസ്പരം നല്ല നല്ല സുഹൃത്തുക്കളാണ്. ഒരേ സ്ഥലത്ത് കച്ചവടം ചെയ്യുന്ന രണ്ടാളുകളാണ്, ചെറിയ മിഠായി കച്ചവടം നടത്തുന്ന രണ്ടാളുകൾ. അപ്പോൾ തമ്മിൽ എന്തോ ചില പ്രയാസങ്ങൾക്ക് വേണ്ടി എന്തോ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അതിൻ്റെ പേരിൽ അവർ തമ്മിൽ വഴക്കുകൂടാണ്. അങ്ങനെ വഴക്കുകൂടി ആദ്യമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നോ രണ്ടൊക്കെ പറഞ്ഞു. അപ്പം ഭയങ്കര അസഭ്യവർഷങ്ങളിലേക്കെത്തി. ആദ്യം കുറച്ച് പറഞ്ഞു, പിന്നെ അങ്ങനെയാണല്ലോ വഴക്കാവുമ്പോൾ. പിന്നെ അങ്ങോട്ടും ഒന്ന് പറഞ്ഞു, ഇങ്ങോട്ടും രണ്ട് പറഞ്ഞു. അപ്പം പിന്നെ ഭയങ്കര തെറിയാണ് പിന്നെ പറയുന്നത്. അപ്പോൾ ആളുകൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ഇത് കേൾക്കാൻ പറ്റാതെ എന്ത് ചെയ്തു, അവർ കുറച്ചങ്ങനെ മാറിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പം ആ തെറി കഴിഞ്ഞ് പിന്നെ എൻ്റെ ഇടയിൽ ഒരാൾ അടുത്ത ആളെ മിഠായി ഭരണിയിലുള്ള ഭരണി പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ള മിഠായി എടുത്ത് പുറത്ത് വലിച്ചെറിയാൻ തുടങ്ങി. അപ്പോൾ അയാൾ പുറത്തുള്ളതും വലിച്ചെറിയാൻ തുടങ്ങി. അപ്പോൾ ആ മിഠായി പുറത്തെറിഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ കൂടിയിട്ട് എന്ത് ചെയ്തു, മിഠായി എടുത്തിട്ട് ഓരോ എല്ലാവരും പോയി. അങ്ങനെ വലിച്ചെറിഞ്ഞ സാധനമല്ലേ. കുറേ കഴിഞ്ഞ് ഇവരുടെ ഇതൊക്കെ അവിടെ അടങ്ങി. അപ്പോഴാണ് ഒരാൾ പറഞ്ഞത്, നിങ്ങൾ സത്യത്തിൽ

0: ഉള്ളതുണ്ടാകുമ്പോൾ ഒരു മനുഷ്യൻ്റെ ഉള്ളിലുള്ളത് പുറത്തു വരുന്ന സമയമാണത്. നിങ്ങളുടെ ഉള്ളിലുള്ളത് നേരത്തെ നിങ്ങളൊക്കെ പുറത്തിട്ടു, അത് കഴിഞ്ഞിട്ട് പുറത്തൊരു മിഠായി ഭരണിൻ്റെ ഉള്ളിലുള്ളതും അങ്ങനെയുണ്ടോ, ഉള്ളിലുള്ളത് പുറത്ത് കിട്ടുമല്ലോ. അത് മിഠായി ആയതുകൊണ്ട് ആളുകൾക്ക് എന്ത് ചെയ്തു, അത് സ്വീകരിക്കാൻ പറ്റി, അതൊരെടുത്ത് പോവുകയും ചെയ്തു. പക്ഷെ നമ്മുടെ ഉള്ളിലുള്ളത് ഈ ഇതുണ്ടല്ലോ, തെറികൾ, അതാരും സ്വീകരിക്കില്ല. അപ്പോൾ ആളുകൾ അതിൽ നിന്ന് മാറിയൊന്നും ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു സംഭവമാണ്. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെന്ന വ്യക്തി, ഒരു മനുഷ്യൻ എന്ന വ്യക്തി, ആ വ്യക്തി കടന്നു വന്ന വഴികളിൽ അയാൾ അയാളുടെ ഉള്ളിലേക്ക് എടുത്തിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. അയാളെന്ന വ്യക്തിത്വം, ആ വ്യക്തിത്വം എപ്പോഴും നമുക്ക് അയാളെ മനസ്സിലാക്കാൻ പറ്റില്ല. ഒരാളെപ്പോഴും നമ്മളെ മനസ്സിലാക്കുക, അയാളുടെ ഒറിജിനൽ സ്വഭാവം, ഒറിജിനൽ രൂപം, അത് പ്രകടമാവുക അയാളുമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴാണ്, ഇമോഷണൽ ത്രട്ട് വരുമ്പോഴാണ്, അപ്പം മനസ്സിലാവും ഇതാണ് ഇയാളില്ലേ, അയാളുടെ ഉള്ളിലുള്ള സ്വഭാവം ഇതാണ്, അയാളെ ആണ് അത്രയും വൃത്തികേടുകളാണ് പുറത്തേക്ക് വരുന്നത്, തെറിയാണ് സംസാരിക്കുന്നത്. അപ്പം അത് അയാൾ ഉള്ളിൽ വെച്ച അയാളെ വ്യക്തിത്വം അതാണ്. അപ്പം തമ്മിൽ കച്ചറ കൂടുമ്പോഴാണ് ഒരാളെ മനസ്സിലാക്കാൻ പറ്റുകയെന്ന് പറഞ്ഞല്ലോ. അപ്പം നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ജന അറിയും നമ്മളെന്താ എന്നുള്ളത്. അപ്പം നമുക്ക് അവിടെയാണ് ഇസ്ലാമികമായിട്ടുള്ള ഒരു ഒരു ഒരു പാഠം, ഒരു മനുഷ്യനെ മനുഷ്യനാക്കി രൂപപ്പെടുത്തുന്ന വൈകാരികമായ നിയന്ത്രണങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ആ നിയന്ത്രണങ്ങളില്ലാത്തൊരാൾ, അയാൾ എന്ത് പൊലിവുള്ള വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല, അയാളെപ്പോഴും ഈ ക്ഷോഭം എപ്പോഴാണ്, അയാൾക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ നമ്മുടെ ഉള്ളിലുള്ളതൊക്കെ പുറത്ത് വരുന്ന സമയം ഉണ്ടാവാറുണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റാറുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുക.
1: പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യക്തിയെക്കുറിച്ച് അറിയണമെങ്കിൽ, അദ്ദേഹത്തിൻ്റെ സ്വഭാവം അറിയണമെങ്കിൽ മൂന്ന് കാര്യങ്ങളിലൂടെയാണ് അറിയാന്ന് പഠിപ്പിച്ചു. അതിലൊന്ന് അദ്ദേഹവുമായി യാത്ര പുറപ്പെടുക എന്നുള്ളത്. അപ്പം യാത്ര ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ എല്ലാ ഇമോഷനിലൂടെയും നമ്മൾ കടന്നു പോകും. രണ്ടാമത്തെ അദ്ദേഹവുമായി പണമിടപാട് നടത്താനവർ. അപ്പോൾ ഇത് രണ്ടും എന്താ പറയുക, നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചത് ഇമോഷൻ എവിടെ ഒന്ന് വരുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരാളെക്കുറിച്ച്, സ്വഭാവത്തെക്കുറിച്ച്. അല്ലെങ്കിൽ അദ്ദേഹം ഒരു മുഖംമൂടി അണിഞ്ഞ് നമ്മുടെ മുമ്പിൽ ഇരിക്കുകയാണ്.
0: ആ മുഖംമൂടി, പൊയ്മുഖം വീണ് പോകുന്നപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ രണ്ട് സംഭവം, മറ്റൊന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ,
1: അതെ,
0: എന്തെങ്കിലും ഒരു ഒരു അയാൾക്ക് അനിഷ്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അതിനോട് അയാളെങ്കിലും പെട്ടെന്ന് പ്രതികരിച്ചു പോകും. അപ്പം മനസ്സിലാവും ആ ഇതാണ് ഇയാളല്ലേ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് വൈകാരികമായ ഇതുണ്ടെങ്കിലും ആ വൈകാരികമായ തലങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് അവൻ ഉൾക്കൊണ്ടിട്ടുള്ള ദീൻ. ആ ദീന് കൊണ്ട് അവൻ്റെ സ്വഭാവത്തെ നന്നാക്കാൻ അവന് പറ്റും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
2: നേരിൻ്റെ വരമൊഴി, നേർപഥം വാരിക, വായനയുടെ വഴി ചെന്നെത്തുന്നത് വിജ്ഞാനത്തിൻ്റെ വിശാലമായ ലോകത്തേക്കാണ്. ഏറ്റവും മൂല്യമേറിയത് എന്ത് എന്നതിൻ്റെ ഉത്തരമാണ് വിജ്ഞാനം. അനർഘമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് വാതിൽ തുറക്കുന്ന ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകളാണ് നേർപഥം വാരിക. നമ്മുടെ ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ ഇന്ന് തന്നെ വരിക്കാരാകൂ. നേർപഥം വാരിക, നേരിൻ്റെ വരമൊഴി.
0: പീസ് റേഡിയോയിൽ ഇനി ഐ ടി ജാലകം. ട്രെയിനുകളുടെ സമയം അറിയാൻ ഒരു ആപ്ലിക്കേഷൻ. ഐ ടി ജാലകത്തിൽ അബ്ദുൽ അഹദ് ചുങ്കത്ര.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. നമ്മൾ ട്രെയിനിൽ പലപ്പോഴായി യാത്ര ചെയ്യുന്ന ആളുകളാണ്. ആ സമയത്ത് എപ്പോഴാണ് ട്രെയിൻ ഉള്ളത്, എപ്പോൾ നമ്മൾ പോവാൻ ഉദ്ദേശിക്കുന്ന ട്രെയിൻ വരും, അത് ലേറ്റാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിക്കാറുണ്ട്. അതിനുവേണ്ടി പലതരത്തിലുള്ള ആപ്ലിക്കേഷനുകൾ ലഭ്യമാണ്. അത്തരത്തിലുള്ളൊരു വളരെ ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇനി പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. ഈ ആപ്ലിക്കേഷൻ്റെ പേര് വെറീസ് മൈ ട്രെയിൻ എന്നാണ്. ഇത് ലഭിക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ പ്ലേ സ്റ്റോറിൽ പോയി വെറീസ് മൈ ട്രെയിൻ എന്ന് സെർച്ച് ചെയ്യുക. വെറീസ് മൈ ട്രെയിൻ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ വെറീസ് മൈ ട്രെയിൻ എന്ന് തന്നെയാണ് അത് ആപ്ലിക്കേഷൻ്റെ പേരുള്ളത്. ആ ആപ്ലിക്കേഷൻ നമ്മൾ ആദ്യമായി ഇൻസ്റ്റാൾ ചെയ്യുക, എന്നിട്ട് ഓപ്പൺ ചെയ്യുക. ഈയൊരു ആപ്ലിക്കേഷൻ ഏതൊരാൾക്കും എന്ത് ചെയ്യണമെന്ന് വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. ആ രൂപത്തിലാണ് ഈ ഒരു ആപ്പ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ആദ്യമായി നമ്മൾ കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് നമ്മൾക്ക് പോകണം. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ ട്രെയിനുകൾ വേണം എന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. അതാണ് ഏറ്റവും മുകളിലായിട്ടുള്ളത്, എവിടെ നിന്ന് എവിടേക്ക് പോകണം എന്നുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ പോകുന്ന സ്റ്റേഷന് കോഴിക്കോട് എന്ന് കൊടുത്തു. ഇനി നമ്മൾ കൊടുക്കുന്നത് തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം എന്ന് കൊടുക്കുമ്പോൾ തിരുവനന്തപുരം സെൻട്രല്, തിരുവനന്തപുരം നോർത്ത്, അങ്ങനെ ഒരുപാട് സ്റ്റേഷനുകളുണ്ട്. നമ്മൾ തിരുവനന്തപുരം സെൻട്രൽ എന്ന് കൊടുത്തു. അങ്ങനെ നമ്മൾ ഫൈൻഡ് ട്രെയിൻസ് എന്ന് കൊടുക്കുമ്പോൾ കോഴിക്കോട് നിന്ന് തിരുവനന്തപുരം സെൻട്രലിലേക്കുള്ള ട്രെയിനുകൾ ഇങ്ങനെ കാണിക്കുകയാണ്. 6:10 മുതൽ രാവിലെ മുതലുള്ള ട്രെയിനുകൾ വൈകുന്നേരം 12:00 വരെ ഉള്ളതുണ്ട്. സ്വാഭാവികമായും പലപ്പോഴുള്ള സംശയമാണ് തിരുവനന്തപുരം അതേപോലെ എറണാകുളമൊക്കെ ജംഗ്ഷനാണോ ടൗണാണോ, തിരുവനന്തപുരം സെൻട്രലാണോ നോർത്താണോ തുടങ്ങിയ സംശയമുണ്ടാവും. അപ്പോൾ ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ തിരുവനന്തപുരം സെൻട്രലും അതേപോലെ തിരുവനന്തപുരം നോർത്തിൻ്റെയും വിവരങ്ങൾ ഇവിടെ ലഭിക്കുന്നു എന്നുള്ളത് വളരെ ഒരു ഉപകാരമാണ്. അപ്പോൾ നമുക്ക് തിരുവനന്തപുരത്തേക്ക് എത്തിയാൽ മതി എന്നുണ്ടെങ്കിൽ ഏത് സ്ഥലത്തേക്ക് വേണമെങ്കിലും ഒറ്റ സെർച്ചിൽ നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കും. ഇനി ഇവിടെ ഒരു ട്രെയിനിൻ്റെ ഒന്നാമതായിക്കൊണ്ട് നമ്പർ 120/81 ട്രെയിനിൻ്റെ നമ്പറാണത്. അത് നീല നിറത്തിൽ കാണിക്കുന്നുണ്ട്. പുറപ്പെടുന്ന സമയം, എത്തിച്ചേരുന്ന സമയം, അതിൻ്റെ നടുവിലായി എത്ര സമയം യാത്രയുണ്ട് എന്ന് കാണിക്കുന്നു. ആ ട്രെയിനിൻ്റെ പൂർണ്ണമായ പേര് അവിടെ ഉണ്ട്. ഏതൊക്കെ ദിവസങ്ങളിലാണ് ആ ട്രെയിൻ ഉള്ളത് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൃത്യമായ വിവരങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 6:00 മുതൽ കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് ട്രെയിനുകൾ ലഭ്യമാണ്. ഇനി നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് ഇന്നത്തെ ദിവസം ട്രെയിനുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഒന്നാമതായിക്കൊണ്ടുള്ള ഈ ജനശതാബ്ദി, തിങ്കൾ, ചൊവ്വ, വ്യാഴം, വെള്ളി, ശനി ഈ ദിവസങ്ങളിലാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇന്ന് ഇത് റെക്കോർഡ് ചെയ്യുന്ന ചൊവ്വാഴ്ച ഈ ഒരു ട്രെയിനിൽ പോകാം. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെയുള്ള തിരുനെൽവേലി എക്സ്പ്രസ് എന്നുള്ളത് ഞായറാഴ്ചയും തിങ്കളാഴ്ചയും മാത്രമാണ്. ആ ഒരു ട്രെയിനിൽ ഇന്ന് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് അതൊരു ഗ്രേ കളറിൽ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് ബ്ലൂ കളറിൽ കൊടുത്തതൊക്കെ ഇന്നത്തെ ദിവസം അവൈലബിളായ ട്രെയിനുകളാണ്. അപ്പോൾ ഇന്ന് ഒരു രാത്രി സമയത്ത് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ AM PM എന്നിവ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ സെറ്റിംഗ്സിൽ നമുക്ക് AM PM എന്ന് തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി സാധിക്കും. പലപ്പോഴും റെയിൽവേ ടൈമുകൾ 24 മണിക്കൂറിലെ ടൈം പറയുമ്പോൾ ഒരു പക്ഷേ കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. കൃത്യമായി അങ്ങനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 24 മണിക്കൂർ ടൈമിംഗ് ആക്കാം, അല്ലെങ്കിൽ AM PM എന്നാക്കാൻ സാധിക്കും. ഇങ്ങനെ ഓരോ ട്രെയിനും എപ്പോഴൊക്കെയാണ് ഉള്ളത് എന്നുള്ള വിവരങ്ങൾ ഇവിടെ ലഭിക്കും. ഇനി നമ്മൾ ഇന്ന് ആണ് നമ്മൾക്ക് പോകേണ്ടത്. അപ്പോൾ ഇന്നത്തെ ട്രെയിനിൻ്റെ വിവരങ്ങൾ നമുക്കൊന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇവിടെ മുകളിലായി ഓൾ ഡേറ്റ്സ് എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ടുഡേ എന്ന് ക്ലിക്ക് ചെയ്താൽ ഇന്ന് ഉള്ള ട്രെയിനുകൾ മാത്രമായിട്ട് വരും. അപ്പോൾ നമുക്കൊരു ദിവസം മാറി ട്രെയിനുണ്ട് എന്ന് കരുതി ഇല്ലാതെ നാളെയുള്ള ട്രെയിനിന് വേണ്ടി ഇന്ന് കാത്തു നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടാവില്ല. ഇനി അതെല്ലാം നാളെയാണെന്നുണ്ടെങ്കിൽ ടുമോറോ എന്നുള്ളത് കൊടുക്കാം. അല്ലെങ്കിൽ ഒരു 10 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ചൂസ് ഫ്രം കലണ്ടർ എന്നുള്ളതിൽ നമ്മൾ നോക്കി ആ ഡേറ്റ് സെലക്ട് ചെയ്താൽ അന്നേക്കുള്ള ട്രെയിൻ നമുക്ക് ലഭിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ട്രെയിനുകൾ സെർച്ച് ചെയ്യുന്ന രൂപം ഉള്ളത്. ഇത് നമ്മൾ ഇതേപോലെ കൺഫ്യൂഷൻ വരുന്ന ഒന്നാണ് എറണാകുളം എന്നുള്ളത്. എറണാകുളം ടൗണ്, എറണാകുളം ജംഗ്ഷൻ എന്നിങ്ങനെ 2 റെയിൽവേ സ്റ്റേഷനുകളുണ്ട്. അപ്പോൾ ഇതിൽ ഏതിലേക്കാണ് പോവേണ്ടത് എന്ന് അറിയാത്ത ആളുകൾക്ക് ഏതെങ്കിലും ഒരു റെയിൽവേ സ്റ്റേഷൻ കൊടുത്ത് ഫൈൻഡ് ട്രെയിൻസ് എന്ന് ക്ലിക്ക് ചെയ്താൽ 2 റെയിൽവേ സ്റ്റേഷനുകളുടെയും വിവരങ്ങൾ ഇവിടെ ലഭിക്കും. അതുകൊണ്ട് തന്നെ യാത്രക്കാർക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ഇക്കാര്യം കണ്ടെത്താൻ വേണ്ടി സാധിക്കും. ഇനി ഡേറ്റ് മാത്രമല്ല സോർട്ട് ചെയ്യാൻ കഴിയുന്നത്, അതിൻ്റെ അപ്പുറത്ത് SL എന്നുണ്ട്. ഏതൊക്കെ കാറ്റഗറിയിൽ നമുക്ക് വേണം എന്നുള്ളത്, ജനറൽ അൺറിസർവ്ഡ് മാത്രമാണെങ്കിൽ അതിൻ്റെ ഫെയർ അവിടെ കാണിക്കും. അതേപോലെ തന്നെ AC 3 ടയർ, ഇവിടെ നമ്മൾ ഒരു ട്രെയിനിൻ്റെ നേരെയും കാണിക്കുന്ന ഫെയറുണ്ട്, അതിൻ്റെ ടിക്കറ്റ് ചാർജ് അവിടെ കാണിക്കും. സാധാരണഗതിയിൽ സ്ലീപ്പറിൻ്റെ ചാർജാണ് കാണിക്കുക, ഇനി ജനറലിൻ്റെ ചാർജാണെങ്കിൽ അങ്ങനെ കാണിക്കും. ഈ രൂപത്തിൽ നമുക്കാവശ്യമായ കാര്യങ്ങൾ അവിടെ സെർച്ച് ചെയ്തുകൊണ്ട് നമുക്ക് കണ്ടെത്താൻ വേണ്ടി ഫെയർ അടിസ്ഥാനത്തിൽ നമുക്ക് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ സാധിക്കും. ഇനി തൊട്ടപ്പുറത്ത് സോർട്ട് ബൈ എന്നുള്ള ഒന്നുണ്ട്. അതിൽ ഡിഫോൾട്ടായിട്ട് വരെ ഡിപ്പാർച്ചർ ടൈമിൻ്റെ അടിസ്ഥാനത്തിലാണ്, ട്രെയിൻ എടുക്കുന്ന സമയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ വരുന്നത്. ഇനി ഡ്യൂറേഷൻ നോക്കിയിട്ട് കുറഞ്ഞ സമയം കൊണ്ടെത്തുന്ന ട്രെയിനുകൾ ആദ്യം വരുന്ന രൂപത്തിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അറൈവൽ ടൈം, എത്തിച്ചേരുന്ന സമയത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ നമുക്ക് ഇത്തരത്തിൽ ട്രെയിനുകൾ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നമ്മളൊരു ട്രെയിൻ വേർസ് മൈ ട്രെയിൻ ആപ്പിലൂടെ സെർച്ച് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നാണ് നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ളത്. അടുത്ത ബാക്കി കാര്യങ്ങൾ അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: ഐടി ചാലകം ഇവിടെ സമാപിക്കുന്നു. ട്രെയിനുകളുടെ സമയം അറിയാൻ ഒരു ആപ്ലിക്കേഷൻ എന്ന വിഷയത്തിൽ ഐടി ചാലകത്തിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് അബ്ദുൽ അഹദ് ചുങ്കത്ര.
2: നിയതമായ നിയമസംഹിതയാണ് ഇസ്ലാമിൻ്റെത്. അത് കാലികവും അന്യൂനവുമാണ്. മനുഷ്യജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന അനവധി നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. അവയിൽ ഒരു നിയമമെങ്കിലും അപ്രായോഗികമെന്ന് പറയാൻ ആധുനിക കാലത്ത് പോലും ആർക്കും സാധിക്കുന്നില്ല. ഇത്രയും കൃത്യവും ക്ലിപ്തവുമായ നിയമങ്ങളെ പൊതുജനങ്ങളിൽ നിന്നും മറച്ചുപിടിച്ച് സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചില പുരോഹിതന്മാരും അനുയായികളും. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ദുർവ്യാഖ്യാനങ്ങൾ ചമക്കുകയും അള്ളാഹുവിന്റെ അപ്രമാദിത്വത്തെ പോലും ചോദ്യം ചെയ്യുകയുമാണ് അവർ. ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുന്ന ഈ നിലപാടുകളിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ നയവും നിലപാടുകളും പ്രമാണബദ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയാണ് വിസ്ഡം പ്രൂഫ് പോയിന്റ്. ഓർക്കുക, നമ്മുടെ കർമ്മങ്ങൾ പ്രാമാണികമാണോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കളങ്കരഹിതമായ കർമ്മങ്ങൾക്കിതാ നിങ്ങൾക്കും ഒരു വഴികാട്ടി. വിസ്ഡം പ്രൂഫ് പോയിന്റ് എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും നന്നായി പരിശോധിച്ചും പഠിച്ചുമാണ് എടുക്കാറ്. 1 kg ആപ്പിൾ വാങ്ങുമ്പോഴും, ഒരൽപ്പം മീൻ വാങ്ങുമ്പോഴും, ഒരു പുതിയ വീടിന്റെ നിർമ്മാണം നടക്കുമ്പോഴും, ഒരു വാഹനം വാങ്ങാൻ തീരുമാനിക്കുമ്പോഴുമൊക്കെ പല രീതിയിലുള്ള അന്വേഷണങ്ങളും ചിന്തകളും പഠനങ്ങളും പരിശോധനകളും നടക്കാറുണ്ട്. എന്നാൽ ജീവിതത്തിൽ നാം എടുക്കുന്ന നിലപാടുകളോ മതരംഗത്ത് നാം സ്വീകരിക്കുന്ന സമീപനങ്ങളോ പലപ്പോഴും മുസ്ലിം സമൂഹത്തിനിടയിൽ തന്നെ വ്യത്യസ്തമായ കക്ഷികളും ഭിന്നമായി നിൽക്കുന്ന ആശയ ചേരികളുമുണ്ട്. എതിർചേരിയിൽ നിൽക്കുന്ന ആശയങ്ങളെ ഒരിക്കലെങ്കിലും പഠിക്കാനും മനസ്സിലാക്കാനും നാം ശ്രമിച്ചിട്ടില്ല. ആദർശരംഗത്തും ആശയപഠന രംഗത്തും ഞാൻ സ്വീകരിക്കുന്ന നിലപാടുകളിൽ കുഴപ്പങ്ങളുണ്ടോ എന്ന സൂക്ഷ്മ പരിശോധനകൾക്ക് നമുക്ക് നമ്മെ വിധേയമാക്കാൻ സാധിക്കണം. നമ്മുടെ ഖബറിൽ നാം തനിച്ചായിരിക്കും. ആരൊക്കെ കാരണമാണോ ആശയപഠനത്തിൽ നാം പിന്മാറുന്നത്, അവരൊന്നും കൂട്ടിനില്ലാത്ത ഖബറിൽ നാം തനിച്ചായിരിക്കുമെന്ന ചിന്ത, വിചാരണയുടെ വേദിയിൽ നാം ഒറ്റക്ക് മറുപടി പറയേണ്ടി വരുമെന്ന ബോധ്യം, അത് ഓരോ നിമിഷവും നമ്മുടെ മനസ്സിന് പകർന്നു നൽകുകയാണെങ്കിൽ ത്യാഗോജ്വലമായ പുതിയ ജീവിത വഴിയിൽ നമുക്ക് യാത്രകൾ ആരംഭിക്കാൻ തീർച്ചയായും കഴിയും.
2: പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകൂ. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.

0: വലിയൊരു തുക നൽകാൻ കഴിയില്ലല്ലോ എന്നോർത്ത് വിഷമിക്കുന്നുണ്ടോ? വേണ്ട, കടലിലെ ഓരോ തുള്ളിയും ചേർന്നാണ് സമുദ്രമുണ്ടാകുന്നത്. നിങ്ങളുടെ കൈവശമുള്ള ചെറിയൊരു വിഹിതം പോലും പീസ് റേഡിയോയുടെ പ്രവർത്തനങ്ങൾക്ക് വലിയ കരുത്താകും. ഒരു ചായയുടെ വിലയോ ഒരു ദിവസത്തെ ചെറിയൊരു സമ്പാദ്യമോ പീസ് റേഡിയോയ്ക്കായി മാറ്റിവെക്കൂ. നിങ്ങളുടെ ആ ചെറിയ സഹായം ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് നന്മയുടെ വിജ്ഞാനത്തിന്റെ സന്ദേശമെത്തിക്കും. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ കാലോചിതമായ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലത് ഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഉത്തരം തേടുന്ന ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലുണ്ട്. ആരോട് ചോദിക്കും? ആരുത്തരം നൽകും? മതപരമായ കാര്യങ്ങളിൽ പ്രാമാണികമായ ഉത്തരങ്ങൾ ലഭിക്കുമോ എന്നതിലാണ് നമുക്ക് ആശങ്ക. ചോദ്യങ്ങളെക്കുറിച്ചുള്ള ഇത്തരം ആശങ്കകളുടെ പരിഹാരമാണ് പീസ് റേഡിയോ അല്ലിജാബ. അതെ, നിങ്ങളുടെ ചോദ്യങ്ങൾ റേഡിയോ ഫീഡ്ബാക്ക് വഴി ഞങ്ങൾക്കയക്കൂ. ഉത്തരങ്ങൾ നിങ്ങളെ തേടി വരും. പ്രാമാണികമായ ഉത്തരങ്ങൾ, പ്രാപ്യമായ അവതരണ ശൈലി, പ്രായോഗികമായ സമീപന രീതി, ജീവിത തിരക്കുകൾക്കിടയിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് കാത്തിരിപ്പില്ലാതെ ഉത്തരങ്ങൾ നമ്മെ തേടിയെത്തുന്നു. പീസ് റേഡിയോ അല്ലിജാബ സംശയ നിവാരണം കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ യുഗചരിതം, പരിഹാസങ്ങൾ, പീഡനങ്ങൾ, ഭാഗം 4. നമ്മോടൊപ്പം ചേരുന്നത് സിദ്ദീഖ് സ്വലാഹി.
4: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, യുഗചരിതം പ്രോഗ്രാമിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചുള്ള ചരിത്രമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ പ്രവാചകന് നേരെയുള്ള ആക്ഷേപങ്ങളും വിശുദ്ധ ഖുർആനിൽ അതിന് നൽകിയ മറുപടികളുമാണ് നമ്മൾ കേട്ടത്. മറ്റൊരു ആക്ഷേപവും അതിനുള്ള മറുപടിയും കേൾക്കുക. അവർ പറഞ്ഞു, ഈ ദൂതൻ എന്താണിങ്ങനെ? ഇയാൾ ഭക്ഷണം കഴിക്കുകയും അങ്ങാടികളിലൂടെ നടക്കുകയും ചെയ്യുന്നല്ലോ. ഇയാളുടെ കൂടെ ഒരു താക്കീതുകാരനായിരിക്കത്തക്ക വണ്ണം ഇയാളുടെ അടുത്തേക്ക് എന്തുകൊണ്ട് ഒരു മലക്ക് ഇറക്കപ്പെടുന്നില്ല? അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇയാൾക്കൊരു നിധി ഇട്ടുകൊടുക്കപ്പെടുന്നില്ല? അല്ലെങ്കിൽ ഇയാൾക്ക് കായ്ക്കനികൾ എടുത്തു തിന്നാൻ പാകത്തിൽ ഒരു തോട്ടമുണ്ടാകുന്നില്ല? റസൂലിനെപ്പറ്റി അക്രമികൾ പറഞ്ഞു, മരണം ബാധിച്ച ഒരാളെ മാത്രമാകുന്നു നിങ്ങൾ പിൻപറ്റുന്നത്. ഭക്ഷണം കഴിക്കുകയും അങ്ങാടിയിലൂടെ നടക്കുകയും ചെയ്യുന്നവരായിട്ടല്ലാതെ നിനക്ക് മുമ്പ് ദൂതന്മാരിൽ ആരെയും നാം അയക്കുകയുണ്ടായിട്ടില്ല. നിങ്ങൾ ക്ഷമിക്കുമോ എന്ന് നോക്കാനായി നിങ്ങളിൽ ചിലരെ ചിലർക്ക് നാം ഒരു പരീക്ഷണമാക്കിയിരിക്കുന്നു. നിന്റെ രക്ഷിതാവ് എല്ലാം കണ്ടറിയുന്നവനാകുന്നു. സൂറത്തുൽ ഫുർഖാൻ, വചനം 20. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദരിദ്രനായിരുന്നു എന്നതാണ് അവർക്ക് പറയാനുണ്ടായിരുന്ന മറ്റൊരു ആക്ഷേപം. ഈ രണ്ട് പട്ടണങ്ങളിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു മഹാപുരുഷന്റെ മേൽ എന്തുകൊണ്ട് ഈ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടില്ല എന്നും അവർ പറഞ്ഞു. സൂറത്തു സുഖ്റുഫ്, വചനം 31. മക്കയിലും പരിസരപ്രദേശമായ തായിഫിലും മുഹമ്മദിനേക്കാൾ പ്രൗഢിയും പ്രതാപവുമുള്ള എത്ര പേരുണ്ട്! അവരെയൊന്നും തിരഞ്ഞെടുക്കാതെ ഇവനെയാണോ ഇതിനായി തെരഞ്ഞെടുത്തത് എന്നാണ് അവർക്കുണ്ടായിരുന്ന മറ്റൊരു ആക്ഷേപം. മക്കയിലെ വലീദ് ബിൻ മുഗൈറയും ത്വാഇഫിലെ ഉർവത്വനു മസ്ഊദ് അസ്സഖഫിയെയുമാണ് അവർ ഉദ്ദേശിച്ചത് എന്നാണ് മുഫസ്സിറുകൾ പറയുന്നത്. മുഹമ്മദ് ഭ്രാന്തനാണ് എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെപ്പറ്റി അവർക്ക് പറയാനുണ്ടായിരുന്ന മറ്റൊരാക്ഷേപം. അവരുടെ ആക്ഷേപവും അതിനുള്ള അള്ളാഹുവിന്റെ മറുപടിയും കാണുക. അവർ അഥവാ അവിശ്വാസികൾ പറഞ്ഞു, ഹേ ഉത്ബോധനം അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള മനുഷ്യ, തീർച്ചയായും നീ ഒരു ഭ്രാന്തൻ തന്നെ. സൂറത്തുൽ ഹിജർ, വചനം 6. വഖാലു മുഅല്ലമുൻ മജ്നൂൻ, ആരോ പഠിപ്പിച്ചു വിട്ടവൻ, ഭ്രാന്തൻ എന്നൊക്കെ അവർ പറയുകയും ചെയ്തു. സൂറത്തു ദുഖാൻ, വചനം 14. നിന്റെ രക്ഷിതാവിന്റെ അനുഗ്രഹം കൊണ്ട് നീ ഒരു ഭ്രാന്തനല്ല. സൂറത്തുൽ ഖലം, വചനം 2. ആകയാൽ നീ ഉത്ബോധനം ചെയ്യുക. നിന്റെ രക്ഷിതാവിന്റെ അനുഗ്രഹത്താൽ നീ ഒരു ജ്യോത്സ്യനോ ഭ്രാന്തനോ അല്ല. അതല്ല, മുഹമ്മദ് ഒരു കവിയാണ്. അവന് കാലവിപത്ത് വരുന്നത് ഞങ്ങൾ കാത്തിരിക്കുകയാണ് എന്നാണോ അവർ പറയുന്നത്? നീ പറഞ്ഞേക്കുക, നിങ്ങൾ കാത്തിരുന്നോളൂ. തീർച്ചയായും ഞാനും നിങ്ങളോടൊപ്പം കാത്തിരിക്കുന്നവരുടെ കൂട്ടത്തിലാകുന്നു. സൂറത്തൊത്തൂർ വചനം 31. തന്നെ ഏറെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്ത തന്റെ ജനത എത്ര കടുത്ത പദങ്ങളാണ് പ്രയോഗിക്കുന്നത്! ഭ്രാന്തില്ലാത്ത ഒരാളെപ്പറ്റി ഭ്രാന്തനെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നത് ഒരാൾക്ക് എത്ര പ്രയാസമാവും! കവിയാണെന്നും ജാലവിദ്യക്കാരനാണെന്നും കള്ളനാണെന്നും അവിടുത്തെ മുഖത്ത് നോക്കി അവർ വിളിക്കുകയും പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തു. സത്യനിഷേധികൾ പറഞ്ഞു, ഇവൻ കള്ളവാദിയായ ഒരു ജാലവിദ്യക്കാരനാകുന്നു. സൂറത്ത് സാദ് വചനം 4. മുശരിക്കുകൾ അവിടുത്തെ വല്ലാതെ വിഷമിപ്പിക്കുമ്പോഴെല്ലാം അല്ലാഹു ആശ്വാസവചനങ്ങൾ അവിടത്തേക്ക് നൽകുമായിരുന്നു. ചില വചനങ്ങൾ കാണുക. നിനക്ക് മുമ്പ് പല ദൂതന്മാരും പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്, എന്നിട്ട് അവരെ കളിയാക്കിയിരിക്കുന്നവർക്ക് അവർ പരിഹസിച്ചുകൊണ്ടിരുന്നതെന്തോ അത് വന്ന് ഭവിക്കുക തന്നെ ചെയ്യും. സൂറത്തുൽ അൻആം വചനം 10. തീർച്ചയായും ഇത് മാന്യനായ ഒരു ദൂതന്റെ വാക്കുതന്നെയാകുന്നു. ഇതൊരു കവിയുടെ വാക്കല്ല, വളരെ കുറച്ചേ നിങ്ങൾ വിശ്വസിക്കുന്നുള്ളൂ. ഒരു ജ്യോത്സ്യന്റെ വാക്കുമല്ല, വളരെ കുറച്ചേ നിങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കുന്നുള്ളൂ. ഇത് ലോകരക്ഷിതാവിങ്കൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാകുന്നു. സൂറത്തുൽ ഹാഖ വചനം 43. സ്വഫ മലക്കടുത്ത് കച്ചവടത്തിനും മറ്റുമായി വരുന്ന അനറബികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുമായിരുന്നു. അവർക്ക് നന്നായി അറബി അറിയുമായിരുന്നില്ലെങ്കിലും ഒപ്പിച്ചു പറയാൻ അവർക്ക് സാധിക്കുമായിരുന്നു. ഇതും ശത്രുക്കൾ മുതലെടുത്തു. അവർ പറഞ്ഞു, മുഹമ്മദ് അനറബികളിൽ നിന്നാണ് ഇതെല്ലാം കൊണ്ടുവരുന്നത്. അതിന് അല്ലാഹു ഇപ്രകാരം മറുപടി നൽകി. ഒരു മനുഷ്യൻ തന്നെയാണ് അദ്ദേഹത്തിന് അഥവാ നബിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്നവർ പറയുന്നുണ്ടെന്ന് തീർച്ചയായും നമുക്കറിയാം. അവർ ദുസ്സൂചന നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതൊരാളെപ്പറ്റിയാണോ ആ ആളുടെ ഭാഷ അനറബിയാകുന്നു. ഇതാകട്ടെ സ്പഷ്ടമായ അറബി ഭാഷയാകുന്നു. സൂറത്തു നഹൽ വചനം 103. അവർ പറയുന്നത് അനറബികളിൽ നിന്ന് മുഹമ്മദ് കേട്ടു പഠിക്കുന്നു എന്നാണല്ലോ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അനറബിയിൽ നിന്ന് കേട്ടു പഠിച്ച് പറയുകയാണെങ്കിൽ ഖുർആൻ ആ അനറബി ഭാഷയിൽ ആകണമായിരുന്നില്ലേ? ഈ ഖുർആൻ സ്പഷ്ടമായ അറബി ഭാഷയിലുമാണ്. ഇബ്നു കസീർ റഹിമഹുല്ലാ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പറയുന്നു, അവർക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു അനറബിയിലേക്കാണ് അവർ ചൂണ്ടുന്നത്. സൊഫായുടെ അടുക്കൽ കച്ചവടം ചെയ്തിരുന്ന ഖുറൈശി ഗോത്രത്തിലെ ഒരാളുടെ അടിമയായിരുന്നു അവൻ. ചിലപ്പോഴെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലൂടെ നടന്നു പോകുമ്പോൾ അവന്റെ അടുക്കൽ ഇരിക്കുകയും അവനോട് ചില കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. അയാൾ അറബി അറിയാത്ത അനറബി ഭാഷക്കാരനായിരുന്നു. അല്ലെങ്കിൽ പ്രധാനപ്പെട്ട എന്തെങ്കിലും അവനോട് സംസാരിക്കുന്നവരോട് മറുപടി നൽകാൻ മാത്രം അല്പം അറബി അറിയുന്നവനായിരുന്നു അവൻ. ഇതുകൊണ്ടാണ് അല്ലാഹു അവരുടെ ആരോപണത്തിന് അവർക്ക് മറുപടി പറഞ്ഞത്. അഥവാ എങ്ങനെയാണ് അനറബിയായ അവൻ ഈ ഖുർആൻ നബിക്ക് പഠിപ്പിക്കുക? സൂറത്തു നഹൽ വചനം 103. അതിനർത്ഥം ഇങ്ങനെ ഫസാഹത്തിലും ബലാഗത്തിലും അഥവാ വാക്ചാതുര്യത്തിൽ അത്ഭുതകരമായും സമ്പൂർണമായും മുമ്പ് ഏതു പ്രവാചകന്മാർക്കിറങ്ങിയിട്ടുള്ള എല്ലാ വേദഗ്രന്ഥങ്ങളുടെയും അർത്ഥങ്ങളെയും അപേക്ഷിച്ച് പരിപൂർണമായും ഉള്ള ഈ ഖുർആൻ കൊണ്ടുവന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് ഒരു അനറബിയിൽ നിന്നും പഠിക്കുക? അല്പം പോലും ബുദ്ധിയുള്ളവർ ഇങ്ങനെ പറയുകയില്ല. എഴുത്തും വായനയും അറിയാത്ത പ്രവാചകനാണല്ലോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ അവിടുത്തെ പരിഹസിക്കുകയും കളവാക്കുകയും ചെയ്തവർ അറബി സാഹിത്യത്തിന്റെ അധിപന്മാരുമായിരുന്നു. നിമിഷനേരം കൊണ്ട് സാഹിത്യത്തിന്റെ ഉത്തുങ്കുതയിൽ നിന്നുകൊണ്ട് കവിതയും ഗാനങ്ങളും രചിച്ച് ഉക്കാലയിലും മജന്നയിലുമെല്ലാം അവതരിപ്പിച്ചിരുന്ന വമ്പന്മാരായിരുന്നു അവർ. പലതരത്തിലുള്ള ആക്ഷേപങ്ങളും ഉന്നയിച്ച് അല്ലാഹു ഇറക്കിയ ഖുർആനിനെ നിഷേധിച്ച ആ സമൂഹത്തോട് ഖുർആൻ ആവർത്തിച്ച് ചില വെല്ലുവിളികൾ ഉയർത്തി. നബിയെ, പറയുക, ഈ ഖുർആൻ പോലെയൊന്ന് കൊണ്ടുവരുന്നതിനായി മനുഷ്യരും ജിന്നുകളും ഒന്നിച്ചു ചേർന്നാലും തീർച്ചയായും അതുപോലൊന്ന് അവർ കൊണ്ടുവരികയില്ല. അവരിൽ ചിലർ ചിലർക്ക് പിന്തുണ നൽകുന്നതായാൽ പോലും. സൂറത്തുൽ ഇസ്റ വചനം 88. അതല്ല അദ്ദേഹം അഥവാ നബി അത് കെട്ടിച്ചമച്ചതാണ് എന്നാണോ അവർ പറയുന്നത്? നബിയെ പറയുക. എന്നാൽ അതിനു തുല്യമായ ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ. അല്ലാഹുവിനു പുറമെ നിങ്ങൾക്ക് സാധിക്കുന്നവരെയെല്ലാം വിളിച്ചുകൊള്ളുകയും ചെയ്യുക. നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ. സൂറത്തു യൂനുസ് വചനം 38. ഈ വെല്ലുവിളി അവരെ വല്ലാതെ അലോസരപ്പെടുത്തി. ഇതിന് മറുപടി നൽകാൻ അവർ കുറെ ശ്രമിച്ചു. എന്നാൽ അവർ പരാജയം സമ്മതിക്കുക മാത്രമാണുണ്ടായത്. ഇൻഷാല്ലാ പ്രവാചക ചരിത്രം തുടർന്ന് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം.
3: മഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ യുഗചരിതം, പരിഹാസങ്ങൾ പീഡനങ്ങൾ ഭാഗം 4. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് സിദ്ദീഖ് സ്വലാഹി.

0: പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോ 24 മണിക്കൂറും ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യാത്രയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു വലിയ സേവനത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. നിങ്ങൾ കേൾക്കുന്ന പരിപാടികളെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ ടെക്സ്റ്റായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അയയ്ക്കുക. അഭിപ്രായങ്ങൾ പ്രോത്സാഹനങ്ങൾ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങളുടെ വിമർശനങ്ങളും പ്രോത്സാഹനങ്ങളും എല്ലാം ചേരുമ്പോഴാണ് ടീം റേഡിയോയ്ക്ക് അതിന്റെ നിലപാടുകൾ രൂപപ്പെടുത്തുവാൻ സാധിക്കുക. മറക്കരുത്, ഇനി മുതൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായി കാത്തിരിക്കും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ നിമിഷം ഒരു ചരിത്രം പുലരുന്ന നിമിഷമാണ്. കഴിഞ്ഞ 10 വർഷങ്ങൾക്കിടയിൽ ഏറെ സന്തോഷകരമായ ഇതുപോലത്തെ ധാരാളം സംഭവങ്ങളും സാഹചര്യങ്ങളും നമുക്കുണ്ടായിട്ടുണ്ട്. പാരൻറ്റിംഗ് രംഗത്ത് എങ്ങനെ നമ്മുടെ മക്കളെ വളർത്തണം, എങ്ങനെയെല്ലാം ആയിക്കൂടാ, എന്തെല്ലാം ചെയ്യണം, ഏതെല്ലാം പ്രായക്കാരോട് ഏതെല്ലാം രീതിയിൽ അനുവർത്തിക്കണം, നമ്മളെടുത്ത് വരുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്താണ്, നമ്മളുടെ രീതികൾ നമ്മൾ എങ്ങനെയാണ് മാറ്റിക്കൊണ്ടുവരേണ്ടത് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയുള്ള സമഗ്രമായ ഒരു പഠന മൊഡ്യൂൾ, ഒരു കോഴ്സ് മൊഡ്യൂൾ പീസ് റേഡിയോ കുറച്ച് നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, തയ്യാറാക്കിയിട്ടുണ്ട്. ഇൻഷാല്ലാ നമ്മളതിൻ്റെ ആ ഒരു വഴിയിൽ യാത്ര തുടങ്ങുകയാണ്. മൊത്തം 10ഓ 90ഓ ക്ലാസ്സുകളുള്ള ഒരു വലിയ മൊഡ്യൂളിനെ 10 ക്ലാസ്സിലേക്ക് ചുരുക്കിക്കൊണ്ട് ഏറ്റവും പ്രാഥമികമായ കാര്യങ്ങൾ, 90 ക്ലാസ്സും കിട്ടിക്കഴിഞ്ഞതിൻ്റെ ശേഷം മക്കളെ വളർത്തിയാൽ പോരല്ലോ, മാത്രമല്ല ഇത് എനിക്ക് ആവശ്യമാണ് എന്ന തോന്നൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടായതിന് ശേഷം നമ്മൾ ക്ലാസ്സിലേക്ക് എത്തുന്നതും, അല്ലാതെ ഒരു കോഴ്സ് ഉണ്ട് എന്നറിഞ്ഞിട്ട് വെറുതെ വരുന്നതൊക്കെ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇതെനിക്ക് വേണം, ഞാനിതിന് ആവശ്യക്കാരനാണ് എന്ന ബോധ്യത്തോടുകൂടെ ഒരു കാര്യത്തെ സമീപിക്കുമ്പോൾ അത് കുറച്ചുകൂടി ആത്മാർത്ഥമായിരിക്കും, നമുക്ക് കുറച്ചുകൂടി ത്യാഗസന്നദ്ധത ഉണ്ടാകും, അത് മുടങ്ങാതിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യും. ഞാനുൾപ്പെടെയുള്ള എല്ലാ രക്ഷിതാക്കളും നിർബന്ധമായും കേൾക്കേണ്ട 10 ക്ലാസ്സുകളിലെ ആദ്യത്തെ ക്ലാസ് ഇന്ന് ആരംഭിക്കുകയാണ്. എന്തുകൊണ്ട് ഒരു പാരൻറ്റിംഗ് കോഴ്സ് നമ്മൾ ചെയ്യണം എന്നത് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഹാരിസ് മൗലവിയാണ് നമ്മളോട് ഇന്ന് സംസാരിക്കുന്നത്. എന്നാൽ ചില ആളുകളെങ്കിലും പീസ് റേഡിയോ കോഴ്സുകളെ സംബന്ധിച്ച് അവർക്ക് ചില ധാരണപ്പിഴവുകളുണ്ട്. അവർ പലപ്പോഴും ഇത്തരം കാര്യങ്ങളൊക്കെ യൂട്യൂബ് ചാനലിൽ നിന്നാണ് കേൾക്കുന്നത്, അല്ലെങ്കിൽ ആദ്യമായി നമ്മളുടെ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്ത് കോഴ്സിൽ എൻറോൾമെൻറ്റ് നടത്തി വന്ന ആളുകളും ഉണ്ടാകും. അപ്പോൾ അവർക്കൊക്കെ ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി ഞാൻ ചില കാര്യങ്ങൾ പറയാം. അതിലൊന്നാമത്തേത്, നമ്മുടെ കോഴ്സ് ഓപ്ഷനിൽ ചെന്നാൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടും, അതിൻ്റെ റെഫറൻസുകളും കിട്ടും. ക്ലാസ് എടുക്കുന്ന പണ്ഡിതന്മാർ പറഞ്ഞ പ്രധാന പോയിൻസും അതിലായത്തും ഹദീസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയുള്ള വിൻഡോയെ നമ്മൾ റെഫറൻസ് വിൻഡോ എന്ന് പറയും. വളരെ 10 പവർ പാക്ഡ് സെഷനുകൾ, 2 ലൈവ് സെഷനുകളും കൂടി ചേർന്നതായിരിക്കും ക്ലാസ്സുകൾ എന്ന് പറയുന്നത്. ഇനി ആ ക്ലാസ്സുകൾ ഓരോന്നും കഴിയുമ്പോൾ 2ഓ 3ഓ ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം പറയണം, അതാണ് ക്ലാസ് ടെസ്റ്റുകൾ. അത് നമ്മുടെ ഹാജർ കൂടിയാണ്, കൃത്യമായി 24 മണിക്കൂറിനുള്ളിൽ ഉത്തരം എഴുതുന്ന ആളുകൾക്ക് പ്രത്യേകമായ പോയിൻറ്റും കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന, പേഴ്സൻറ്റേജും കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു സംവിധാനമാണത്, ക്ലാസ് ടെസ്റ്റുകൾ. 3 ചോദ്യങ്ങൾക്ക് ഇപ്പോൾ ആരിസ് മോലിൻ്റെ ക്ലാസ് കഴിഞ്ഞ അപ്പോൾ 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മൾ നൽകണം. അത് 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ പൂർത്തിയാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ മൂന്നാമത്തൊരു കാര്യമാണ് പാരൻറ്റിംഗ് റിവ്യൂ. ഇപ്പോൾ കുട്ടികളുടേതൊക്കെയാണെങ്കിൽ കുട്ടികൾ ചെയ്ത കാര്യങ്ങളും അവർ ചെയ്യേണ്ട കാര്യങ്ങളും പാരൻസ് ശ്രദ്ധിക്കേണ്ടതൊക്കെയാണ് അവിടെ കൊടുക്കുക. എന്നാൽ പാരൻറ്റിംഗ് കോഴ്സിൽ നമ്മൾ കൊണ്ടുവരുന്ന പാരൻറ്റിംഗ് റിവ്യൂ എന്ന് പറയുന്നത് ഓരോ ക്ലാസ്സും കഴിയുമ്പോൾ ആ ക്ലാസ്സിൻ്റെ ആശയ പഠനം ഉറപ്പുവരുത്തുന്ന രീതിയിൽ ചില പ്രായോഗിക കേസ് സ്റ്റഡികൾ നമുക്ക് നൽകും. ഇങ്ങനെ എങ്ങനെയൊക്കെയാണ് ഒരു കുട്ടി ചെയ്യുന്നതെങ്കിൽ അതിൽ എങ്ങനെയാണ് അതിൽ അനുവർത്തിക്കേണ്ടത്. അപ്പോൾ ഓരോരുത്തരും അവരുടെ പ്രതികരണങ്ങൾ രേഖപ്പെടുത്തും, ആവശ്യമെങ്കിൽ ആ പ്രതികരണങ്ങൾ വായിച്ച് നമുക്ക് കൂടുതൽ ആശയങ്ങൾ സ്വാംശീകരിക്കാനുള്ള വഴികളുണ്ടാകും. ആ നിലക്ക് പാരൻറ്റിംഗ് റിവ്യൂകളുണ്ട്. അതോടൊപ്പം നമ്മളിങ്ങനെ ഈ റെക്കോർഡഡ് ക്ലാസ്സുകൾ പോകുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ക്ലാസ്സുകളിൽ വരുന്ന സംശയങ്ങളൊക്കെ നിങ്ങൾ ഏത് ക്ലാസ് കഴിഞ്ഞാലും അതിൽ തോന്നിയ സംശയം അപ്പോൾ തന്നെ രേഖപ്പെടുത്തി വെക്കുക. അത് നമുക്ക് ഫീഡ്ബാക്കായിട്ട് വേണമെങ്കിൽ അയക്കാം, അല്ലെങ്കിൽ ഇൻഷാല്ലാ സൂം ഉപയോഗിച്ചിട്ടുള്ള ലൈവ് സെഷനുകൾ ഉണ്ടാകും. നിങ്ങൾക്ക് നേരിട്ട് കാര്യങ്ങൾ ചോദിക്കാനും മനസ്സിലാക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ പിന്നെ തീർച്ചയായും ഉണ്ടാകും. ഇത് കുറച്ച് ദൈർഘ്യമുള്ള സെഷനുകളായിരിക്കും. യൂട്യൂബ് ലൈവും സൂം ലൈവും ഒക്കെ ആയിരിക്കും അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ടൂള്. അതോടൊപ്പം തന്നെ നമ്മുടെ പീസ് റേഡിയോ കോഴ്സിൻ്റെ മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് അസൈൻമെൻറ്റും കോഴ്സ് വർക്കുകളുമാണ്. നമുക്ക് ചില അസൈൻമെൻറ്റുകൾ തരും, നിങ്ങൾ ഇന്ന ഒരു കാര്യം ഇന്നതുപോലെ ചെയ്യണം എന്ന് നമുക്കൊരു അസൈൻമെൻറ്റ് തരും. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ വീട്ടിലെ പത്രം ഉണ്ടാക്കുക, എന്നായിരിക്കും അസൈൻമെൻ്റ് കൊടുക്കുക. നമുക്ക് നമ്മുടെ നിലവാരത്തിൽ നിന്ന് ഈ കോഴ്സിലെ പിന്നെ ആശയങ്ങളും അതിലെ പോയിൻറ്റുകളും പഠിക്കാൻ ആവശ്യമായിട്ടുള്ള അസൈൻമെൻറ്റുകൾ തരും. പ്ലസ് കോഴ്സ് വർക്ക് എന്ന് പറയുന്നത് ഈ നമ്മളുടെ ഈ 10 ക്ലാസ്സിന് പുറമെ ഈ ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ട് അനിവാര്യമായും നമ്മൾ വായിച്ചിരിക്കേണ്ട കാര്യങ്ങൾ. വായനയിലൂടെയുള്ള പഠനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. കേൾവിയിലൂടെയുള്ള പഠനം മാത്രമല്ല, പീസ് റേഡിയോ കോഴ്സിൽ വരുമ്പോൾ നിങ്ങൾ ഒരേ സമയത്ത് കേട്ടു പഠിക്കുന്നു, എഴുതി പഠിക്കുന്നു, വായിച്ചു പഠിക്കുന്നു, പഠനത്തിൻ്റെ എല്ലാ മേഖലകളും ഏറ്റവും പെർഫെക്റ്റായി നിർവഹിക്കുന്ന ഒരു സ്പേസായിട്ടത് മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അസൈൻമെൻറ്റും കോഴ്സ് വർക്കും അതിനൊക്കെ കൃത്യമായ മാർക്കുകളുണ്ട്. ആദ്യത്തെ 3 വിജയികളെ കണ്ടെത്തുന്നതിൽ, റാങ്ക് ഹോൾഡേഴ്സിനെ കണ്ടെത്തുന്നതിൽ അതിന് റോളുണ്ട്. ഇവിടെ റാങ്ക് ഹോൾഡേഴ്സ് വിജയം എന്നുള്ളതൊന്നുമല്ല, മറിച്ച് നമ്മൾക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ പല പല രീതിയിൽ പഠിക്കാൻ അവസരം ഉണ്ടാക്കുക എന്നുള്ളതാണ്. പിന്നെ മാതൃകാ പരീക്ഷയും പൊതുപരീക്ഷയാണ്. നമുക്ക് പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ വഴി പരീക്ഷയുടെ ടെസ്റ്റ് പരീക്ഷകൾ എന്ത് ചെയ്യും, മാതൃകാ പരീക്ഷകൾ നമുക്കിങ്ങനെ, മോഡൽ പരീക്ഷകൾ നമുക്കിങ്ങനെ തരും. അതിങ്ങനെ ചെയ്ത് നമുക്ക് പഠിക്കാം. അവസാനം പൊതുപരീക്ഷ നടത്തും. പൊതുപരീക്ഷ കഴിയുമ്പോൾ ഏകദേശം ഒരു നിശ്ചിത ശതമാനം മാർക്ക് കിട്ടിയ ആളുകൾ, അവരെ നമ്മൾ വളരെ ലൈവായിട്ട് ഫോണിൻ വൈവയിൽ കൊണ്ടുവന്ന് അവരോട് സംസാരിക്കുകയും റാങ്ക് ജേതാക്കൾ തീരുമാനിക്കുകയും ചെയ്യുന്ന ഒരു രൂപമാണ് നമ്മൾ സ്വീകരിച്ചു വരുന്നത്. ഞാനിത് എന്തിനു പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പറഞ്ഞത് മറ്റൊന്നിനുമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു ധാരണ ഉണ്ടാകാനാണ്. അതോടൊപ്പം ഈ വിൻഡോയിലേക്ക് എങ്ങനെ കയറും, നമ്മൾ പലപ്പോഴും യൂട്യൂബിലൂടെയാണ് ഇതൊക്കെ കാണുന്നത്, അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നത്. പീസ് റേഡിയോ ആപ്പിൻ്റെ ഉള്ളിലേക്ക് ചില ആളുകളൊന്നും കയറിയിട്ടുണ്ടാവില്ല. നിങ്ങൾ പീസ് റേഡിയോ ആപ്പിൻ്റെ ഉള്ളിൽ കയറിയാൽ മാത്രമേ നിങ്ങൾക്ക് റെഫറൻസ് കിട്ടൂ, നിങ്ങൾക്ക് ക്ലാസ് ടെസ്റ്റ് കിട്ടൂ, നിങ്ങൾക്ക് മോഡൽ പരീക്ഷ കിട്ടൂ, ഫൈനൽ പരീക്ഷ കിട്ടൂ, നിങ്ങൾക്ക് പിന്നെ അസൈൻമെൻറ്റുകളും അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങളൊക്കെ അവിടുന്ന് കിട്ടൂ. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക, അതിൻ്റെ കോഴ്സ് വിൻഡോ തുറക്കുക. കോഴ്സ് വിൻഡോയിൽ പാരൻറ്റിംഗ് കോഴ്സ് എന്നുള്ള ഒരു ഭാഗം കാണും. ജസ്റ്റ് അവിടെ പോയാൽ നിങ്ങൾക്ക് എൻറോൾ ചെയ്യാൻ പറ്റും. എൻറോൾമെൻറ്റ് എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ എൻറോൾമെൻറ്റ് വിവരങ്ങളൊക്കെ ഡാറ്റയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എൻറോൾമെൻറ്റ് എന്നുള്ള വിൻഡോ നിങ്ങൾക്ക് കിട്ടും. അതിൽ ചെന്നാൽ ഈ പറഞ്ഞതെല്ലാം കാണാൻ സാധിക്കും. ഇതിൽ ക്ലാസ് ടെസ്റ്റിൻ്റെ ഉത്തരങ്ങൾ അയക്കാനുള്ള പ്രത്യേക വിൻഡോ നിങ്ങൾ ഒന്ന് പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ വീഡിയോ ഓഡിയോ റഫറൻസിൻ്റെ തൊട്ട് ശേഷം ക്ലാസ് ടെസ്റ്റ് എന്ന് തന്നെ കാണാൻ കഴിയും. ആ ക്ലാസ് ടെസ്റ്റ് എന്ന സ്ഥലത്തൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ നിലക്ക് അതിലേക്ക് കയറി ഉത്തരങ്ങൾ അയക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഓരോ വിൻഡോകളും എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളത് മനസ്സിലാക്കാൻ ആവശ്യമായ ട്യൂട്ടോറിയലുകളും നമ്മൾ ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളോടൊക്കെ പറയുന്നു, ഇന്ന് ക്ലാസ് കേൾക്കുന്നവരും നാളെ കേൾക്കുന്നവരും ഒക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ കുടുംബത്തിലും ബന്ധത്തിലൊക്കെ ഉള്ള ആളുകളെയൊക്കെ ഈ കോഴ്സിലേക്ക് എത്തിക്കണം. എന്താണ് ഇവിടുത്തെ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വീട്ടിൽ 2-3 ഇപ്പോൾ പ്രത്യേകിച്ച് കൂട്ടുകുടുംബത്തിലൊക്കെ ഉള്ള എല്ലാ ആളുകളും ഒരേ രീതിയിൽ ഈ കോഴ്സിൻ്റെ സാരാംശം ഉൾക്കൊണ്ടാലേ നിങ്ങൾക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ആ വീട്ടിൽ കുട്ടികളെ കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അവിടെയുള്ള വല്യമ്മയും വല്യപ്പിയും ഒക്കെ, ഇപ്പോൾ ഉദാഹരണം ഫോണുമായി ബന്ധപ്പെട്ട് പറയുന്ന എല്ലാ നിർദ്ദേശവും വല്യമ്മയും വല്യപ്പിയും ജ്യേഷ്ഠൻ്റെ കുടുംബമോ അനിയൻ്റെ കുടുംബമോ ഒക്കെ മനസ്സിലാക്കിയാൽ മാത്രമേ എല്ലാവരും ഒറ്റ തീരുമാനത്തിലെത്തുള്ളൂ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് പരമാവധി ആളുകളെ, നിങ്ങളുടെ ബന്ധത്തിലും കുടുംബത്തിലൊക്കെ ഉള്ള ആളുകളെ ഈ കോഴ്സിൻ്റെ ഭാഗമാക്കണം എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. എല്ലാ ആളുകളും നല്ല പ്രാർത്ഥനയോടുകൂടെ തുടങ്ങുക. പാരിസ്മാലിൻ്റെ ഇന്നത്തെ ക്ലാസ് വളരെ ചെറിയ ടൈമുള്ളൂ, 15-20 മിനിറ്റിൻ്റെ ഉള്ളിലുള്ളൊരു ടൈമേ ഉള്ളൂ. അടുത്ത ദിവസത്തതൊക്കെ ചിലതൊരു 20 മുതൽ 35 മിനിറ്റ് വരെയൊക്കെ നമ്മൾ ഒരു സ്പെഷ്യൽ മൊഡ്യൂൾ എന്നുള്ള നിലക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും ഓരോ ക്ലാസ്സും കഴിയുമ്പോൾ നിങ്ങൾ ഫീഡ്ബാക്ക് അയക്കുക, ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് എൻ്റെ അഭിപ്രായം ഇതാണ് എന്നുള്ള ഫീഡ്ബാക്ക് അയക്കുക. നിങ്ങൾ പോസിറ്റീവ് തന്നെ അയക്കണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് തോന്നിയ വിമർശനങ്ങളുണ്ടെങ്കിൽ ആ വിമർശനങ്ങളും ഇൻഷാല്ലാ അയക്കാം. കോഴ്സിലിങ്ങനെ പറയുന്ന കാര്യങ്ങൾക്കൊപ്പം ഇങ്ങനെ പോവുക. കോഴ്സിൽ ഇപ്പം നിങ്ങളോട് പറയുകയാണ് നിങ്ങളൊന്ന് പോസ് ചെയ്യൂ, എന്നിട്ടതൊന്ന് കേൾക്കൂ, അതൊന്ന് എഴുതിയെടുക്കൂ, ഒരു കമൻറ്റ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ചെയ്ത് പോവുക. നമ്മൾ വയറു കേൾക്കാനിരിക്കല്ല, നമ്മൾ കോഴ്സിൽ ചേരുകയാണ്. പ്രായം ഒരു വിഷയമല്ല, എത്ര പ്രായം ആയിക്കോട്ടെ, പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, ഒരു കോഴ്സിൻ്റെ ഭാഗമാവാണ്. ഇനി അവസാനം സർട്ടിഫിക്കറ്റുകൾ കിട്ടും, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഇൻഷാല്ലാ ഇതിൽ നമുക്ക് തന്നെ കോഴ്സ് പൂർത്തിയാകുമ്പോൾ നമ്മുടെ ഈ സർട്ടിഫിക്കറ്റ് പ്രിൻ്റ് ചെയ്തെടുക്കാൻ പറ്റും. അത് ജസ്റ്റ് ഒന്ന് ഫ്രെയിം ചെയ്ത് വീട്ടിൽ നമുക്ക് ഷോക്കേസിൽ വെക്കാൻ സാധിക്കും. ഓരോരുത്തർക്കും പിന്നെ എത്തിക്കുക എന്നുള്ളത് ഒരു പ്രയാസമായതുകൊണ്ടാണ് പുതിയ കാലത്തിൻ്റെ സങ്കേതങ്ങളെ നമ്മൾ ഉപയോഗിക്കുന്നത്. എന്തായാലും ഞാനൊരു ക്ലാസ് എടുക്കുന്നുണ്ട്, ആ ക്ലാസ് അല്ലാത്തതൊക്കെ ഞാനും കേൾക്കണം. ഞാനും ക്ലാസ് ടെസ്റ്റ് എഴുതണം. അപ്പോഴേ എൻ്റെ വീട്ടിൽ എന്ത് ചെയ്യുള്ളൂ, ഈ ഒരു പദ്ധതി നടക്കുകയുള്ളൂ. അങ്ങനെയാണ് നമ്മളെല്ലാവരും ഇതിനെ കാണുന്നത്. പരമാവധി ആളുകളിലേക്ക് എത്തിക്കൂ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദു. പ്രിയമുള്ള സഹോദരങ്ങളെ, എപ്പോൾ നോക്കിയാലും നമുക്ക് ഓരോ സംശയങ്ങളാണ് ഇസ്ലാമിനെ കുറിച്ച്. ഇപ്പോൾ ഒരു തവണ നമ്മളൊരു ഉളുവിനെക്കുറിച്ചോ ശുദ്ധിയെക്കുറിച്ചോ ഒരു സംശയം ചോദിച്ചാൽ പിന്നെ കുറച്ച് കഴിഞ്ഞ് കുറച്ച് കാലം കഴിയുമ്പോൾ വീണ്ടും അങ്ങനെ ചോദിക്കും. അപ്പോൾ നമ്മൾ നമസ്കാരം പഠിച്ച് തീരുന്നില്ല, ഉളു പഠിച്ച് തീരുന്നില്ല, ജുമാൻ്റെ ഷർത്തും ഫർളുകളും പഠിച്ച് തീരുന്നില്ല. അപ്പോൾ എന്താണ് ഈ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മളിതൊക്കെ എവിടെ നിന്നോ പ്രസംഗങ്ങളിൽ നിന്നോ പ്രഭാഷണങ്ങളിൽ നിന്നൊക്കെ അപ്പോഴായിട്ട് കേട്ട് പഠിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു പ്രശ്നം എന്താ അറിയോ, നമ്മൾ പഠിക്കേണ്ടത് സമ്പൂർണ്ണമായും നമ്മൾ പഠിക്കുന്നില്ല. നമ്മളോടൊരാൾ ചോദിച്ചാൽ അത് വ്യവസ്ഥാപിതമായി പറയാൻ ഒരുപക്ഷെ നമുക്ക് എന്തു ചെയ്യും, കഴിയാതെ പോകും. ഇതാണ് ഒരു കോഴ്സായിട്ട് പഠിക്കുന്നതിൻ്റെ പ്രത്യേകത. നിങ്ങളിപ്പോൾ ഇസ്ലാമിനെക്കുറിച്ച് ഒരു കോഴ്സായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിൽ അഖീദയിൽ എന്തൊക്കെ പഠിക്കണം, അപ്പോൾ വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ ചെറിയ പുസ്തകമാക്കിയിട്ട് എന്തുണ്ട്, വിശ്വാസത്തിൽ ഒരാൾക്ക് അനിവാര്യമായി വേണ്ട കാര്യങ്ങൾ ചെറിയൊരു പുസ്തകത്തിൽ അതിലെല്ലാ ഹെഡിങ്സും ഉണ്ടാവും. അപ്പോൾ അഖീദത്തുൽ തൊഹാവിയ, അപ്പോൾ അതിങ്ങനെ, അല്ലെങ്കിൽ അഖീദത്തുൽ വാസിത്തിയ എന്നൊക്കെ പറഞ്ഞ് അത് നമ്മൾ കുറച്ചുള്ളൂ. അതൊന്ന് പിന്നെ നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് വിശ്വാസപരമായ കാര്യങ്ങൾ അറിയേണ്ടതൊക്കെ അതിന് എന്ത് ചെയ്യും, നമുക്ക് ലഭിക്കും. അപ്പോൾ നമ്മളെല്ലാ കാര്യങ്ങളും വ്യവസ്ഥാപിതമായി പഠിക്കുന്നില്ല എന്നുള്ളത് ആ രംഗത്തെല്ലാം നമുക്ക് തകരാറുകൾ സംഭവിച്ചു പോകുന്നുണ്ട്. ഒരു പക്ഷേ വ്യവസ്ഥാപിതമായി നമ്മൾ ഭൗതിക ജീവിതത്തിൽ പഠിക്കുന്ന ഒരു ഡ്രൈവിംഗ് കോഴ്സ് മാത്രമേ ഉള്ളൂ. ആദ്യം അതിൻ്റെ പിന്നെ ടെസ്റ്റ് എഴുതിയിട്ട് പിന്നെ നമ്മൾ കുറേ ദിവസം നിരന്തരമായി വാഹനം ഓടിച്ച് അവസാനം എച്ചിട്ട് എട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റ് വാങ്ങുന്നു എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസങ്ങളൊക്കെ അങ്ങനെയൊക്കെ നമുക്ക് അങ്ങനെ ഉണ്ടാകാം. അപ്പോൾ സത്യത്തിൽ എന്താ വെച്ചാൽ, ഒരു അധ്യാപകൻ അധ്യാപകനാവണമെങ്കിൽ അയാൾക്ക് എന്ത് വേണം, ഒരു ട്രെയിനിങ് വേണം. കാരണം അയാൾ കുട്ടികളെയാണ് കൈകാര്യം ചെയ്യുന്നത്, അത് മതിയോ? അപ്പോൾ ജീവിതത്തിലൊക്കെ ട്രെയിനിങ് എടുത്താൽ അവസാനിക്കൂ? അവസാനിക്കില്ല. പിന്നെ എന്ത് വേണം, അയാൾ വീണ്ടും എന്ത് ചെയ്യണം, പിന്നെ വർഷാവർഷങ്ങൾ വെക്കേഷൻ സമയത്ത് അവർക്ക് ഇതൊരു വർക്ക്ഷോപ്പുകൾ ഉണ്ടായിരിക്കും, ട്രെയിനിങ്ങുകൾ ഉണ്ടായിരിക്കും. അതേമാതിരി ഫാക്കൽറ്റി പ്രോഗ്രാമുകൾ അവരുടെ സ്ഥാപനങ്ങളിലെ അധ്യാപകന്മാർക്ക് പ്രത്യേക പരിപാടികളൊക്കെ ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾക്ക് ഈ രംഗത്ത് അറിവ് ആവശ്യമാണ്. മനുഷ്യൻ ഏത് കാര്യത്തിലും അവന് പഠിപ്പിക്കപ്പെട്ടെങ്കിൽ മാത്രമേ അവന് അറിവുകൾ ലഭിക്കുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏറ്റവും അധികം പരിശീലനവും ഏറ്റവും അധികം അറിവും നൽകേണ്ടത് പാരൻറ്റിങ് ആണ്. ഒരു കുട്ടിനെ വളർത്തുന്ന രക്ഷിതാക്കൾക്കാണ് നമ്മൾ ഏറ്റവും അധികം അറിവ് കൊടുക്കേണ്ടത്. ഒരു പക്ഷേ ആരോ പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു സ്ത്രീ ഗർഭിണിയായി കഴിഞ്ഞാൽ ആ ഗർഭകാലഘട്ടം ഉണ്ടല്ലോ, പലപ്പോഴും നമ്മൾ റെസ്റ്റ് എടുക്കേണ്ടി വരും, പഴയ എല്ലാ കാര്യങ്ങളും ചെയ്യാം. ആ സമയത്ത് ഈ 9 മാസം കൊണ്ട് ആ ജനിക്കാൻ പോകുന്ന കുട്ടി പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ കുട്ടിയെ എങ്ങനെ വളർത്തണം എന്നാണ് സത്യത്തിൽ എന്ത് ചെയ്യേണ്ടത്, ആ 9 മാസം പഠിപ്പിക്കേണ്ടതെന്നാണ്. വളരെ വസ്തുതാപരമായി ആ 9 മാസത്തെ കോഴ്സ് കഴിഞ്ഞിട്ടാണ് അവരുടെ പ്രസവം പൂർത്തിയാകുമ്പോഴേക്കും 9 മാസത്തെ കോഴ്സ് കഴിയണം. അപ്പോൾ ആ കുട്ടിയെ കേന്ദ്രീകരിച്ചിട്ടല്ലായിരിക്കും അവരുടെ ചിന്തകൾ ഉണ്ടായിരിക്കും. അത്രമാത്രം പരിശീലനം ആവശ്യമുള്ളൊരു കാര്യമാണ് കുട്ടികളുടെ ഈ പാരൻറ്റിങ് എന്നുള്ള രക്ഷിതാക്കൾക്ക് നൽകേണ്ട വിഷയം. ഇതിൻ്റെ ഒരു വിശാലത മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയുകയാണ്. ഒരു കുട്ടി വളരെ മനോഹരമായി പാരായണം ചെയ്ത് അവന് സമ്മാനം വാങ്ങി. അപ്പോൾ നമ്മൾ ആരെ നോക്കുക, ആരെ കുട്ടിയാണ്, അവൻ്റെ വാപ്പയമ്മയൊക്കെ എത്ര ബുദ്ധിമുട്ടി പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ, നമ്മൾ ആലോചിക്കും. ഒരു കുട്ടി നല്ല വൃത്തിയിൽ കണ്ടു, നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് നല്ല മനോഹരമായ ഡ്രസ്സിൽ കണ്ടു. അപ്പോൾ എന്താ ഉണ്ടാവുക, ആ എന്താ, ഓ എത്ര മനോഹരമായിട്ടാണ് ആ കുട്ടീൻ്റെ ഉമ്മ ആ കുട്ടിക്ക് മുടി ചീകി വസ്ത്രമൊക്കെ ഇട്ട് കൊടുത്തത് നമ്മൾ ചിന്തിക്കില്ല. വൃത്തി ബോധം, ഒരു നല്ല പെരുമാറ്റം, വീട്ടിൽ വന്നപ്പോൾ നല്ല പെരുമാറ്റം, മനസ്സിലേ, ഭക്ഷണത്തിനോടൊന്നും വല്ലാതെ ആർത്തി കാണിക്കണില്ല, എല്ലാവരെയും പരിഗണിക്കുന്നു, വളരെ ശാന്തമായി നിൽക്കുന്നു, ഒന്നും നശിപ്പിക്കണില്ല, വളരെ നല്ല നിലക്ക് സംസാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ പാരൻസിൻ്റെ ക്രെഡിറ്റ് ആയിട്ടല്ലേ നമ്മൾ പറയുക, രക്ഷിതാക്കളുടെ നന്മയായിട്ടാണ് പറയുക. അപ്പോൾ അതേപോലെ തന്നെ അല്ലേ സുഹൃത്തുക്കളെ, ഒരു കുട്ടി തകരാറായാൽ ആ കുട്ടി അങ്ങനെ ആയതിനെ പറ്റി നമ്മൾ പാരൻസിനോട് പറയുമ്പോൾ അവർ വേഗം ഒഴിഞ്ഞു മാറുക ചെയ്യുക. നമ്മളെന്താ ചെയ്യുന്നത്, കുട്ടികളങ്ങനെ വികൃതി കാണിക്കുന്നു, കുട്ടി കളിക്കുന്നതിന് എല്ലാവർക്കും അത് ശരിയാക്കി എടുക്കാൻ പറ്റുമോ, കുട്ടികളാകുമ്പോൾ അങ്ങനെ തന്നെയല്ലേ, കുട്ടികളെ നമുക്ക് അടക്കി ഇരുത്താൻ പറ്റുമോ, കുട്ടികൾ കുറച്ചൊക്കെ സ്വാതന്ത്ര്യം കൊടുക്കണ്ടേ, കുട്ടികളെ നമ്മൾ പറഞ്ഞാൽ അങ്ങനെ നേരെ നിൽക്കുമോ, കുട്ടികൾ അങ്ങനെ തന്നെയല്ലേ, കുട്ടികളുടെ പ്രായം അതല്ലേ, ഇതൊക്കെ രക്ഷിതാക്കന്മാർ ധാരാളമായി പറയുന്ന നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികളാണ് അവിടെ തകരാറാണെങ്കിൽ അത് കുട്ടികളുടെ മുഴുവൻ തകരാറ്, നന്നായിട്ടുണ്ടെങ്കിൽ അത് പാരൻസിൻ്റെ പ്രത്യേക കോച്ചിങ് കൊണ്ട് എന്ന് പറയുന്നത് ന്യായമാണോ അല്ലെന്നാണ് മനസ്സിലാവുന്നത്. കുറച്ചുകൂടി നമുക്ക് വ്യക്തമാകും. ചില വീട്ടിലെ 5 കുട്ടികളും ഒരേപോലെ സംസ്കാര സമ്പന്നരായി നല്ല സ്വഭാവ ശുദ്ധികളുള്ളവരായിട്ട് എങ്ങനെ വന്നത്? മനുഷ്യ വ്യത്യസ്ത സ്വഭാവമല്ലത്. അപ്പോൾ ആ വീടിൻ്റെ പശ്ചാത്തലം, മാതാപിതാക്കളുടെ പശ്ചാത്തലത്തിൽ എന്ത് ചെയ്യും, ആ കുട്ടികൾ ശരിയായി വരുന്നല്ലേ നമ്മളിത് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത് മാതാപിതാക്കൾക്ക് പറ്റും. സത്യത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുക, അവരെ സമയത്ത് സ്കൂളിൽ പറഞ്ഞേക്കുക, നിർബന്ധിതമായി നമ്മൾ ചെയ്യേണ്ട ചില കടമകൾ നമ്മൾ ചെയ്യുന്നു, മനസ്സിലായി. അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ കുട്ടികളിൽ നിയന്ത്രണം നഷ്ടപ്പെടുന്നൊരു സമയം വരുമ്പോഴാണ് നമ്മൾ പാരൻറ്റിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നത്. നമുക്കവനെ നിയന്ത്രണം കിട്ടണില്ല. 9-ാം ക്ലാസ് എത്തിയപ്പോൾ അവൻ ധിക്കാരപൂർവ്വം സംസാരിക്കുന്നു, അവൻ എല്ലാ വേലികളും പൊളിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇവനെങ്ങനെ നന്നാക്കാം എന്ന് നമ്മൾ ആലോചിക്കുന്നു. സത്യത്തിൽ അപ്പോഴാണ് നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മളിത് നേരത്തെ ആലോചിക്കണം. മനസ്സിലായി. പ്രവാചകന്മാരൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ എന്താണ്, റബ്ബി ഹബലി മിന സ്വാലിഹിൻ, കുട്ടി ഉണ്ടാവുന്നതിന് മുന്നാണത്, നല്ല കുട്ടിയെ കൊണ്ടാണ്. നല്ല കുട്ടി ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? നമുക്ക് നല്ല ഭാര്യ വേണം, നല്ല ഭർത്താവ് വേണം, അപ്പോഴല്ലേ നല്ല കുട്ടി ഉണ്ടാവുക. നമ്മളൊരു കുടുംബജീവിതം ആരംഭിക്കുന്നതന്നെ നല്ലൊരു തലമുറയുടെ സൃഷ്ടിക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടല്ലേ വധൂതും വലൂതുമായ പെണ്ണിനെ കല്യാണം കഴിക്കാൻ വേണ്ടി പറഞ്ഞത്, കൂടുതൽ പ്രസവിക്കുന്ന സ്നേഹമുള്ള പെണ്ണിനെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞത്. അതുകൊണ്ടല്ലേ അപ്പോൾ ഒരു കുട്ടി നമുക്കുണ്ടാകുമ്പോൾ അതിൽ ഉമ്മയ്ക്ക് വളരെ വലിയ പങ്കുണ്ട്, യാതൊരു സംശയ കാര്യത്തിലില്ല. ഉമ്മയ്ക്ക് വളരെ വലിയ പങ്കുണ്ട്. നിങ്ങൾ വലിയൊരു ആലിമാണ്, അല്ലെങ്കിൽ ഏറ്റവും നല്ല സദാചാര ബോധമുള്ള ആളാണ്, നിങ്ങൾ കുട്ടികളെ നന്നായി വളർത്താനുള്ള എല്ലാ അറിവും നിങ്ങൾക്കുണ്ടാവാം. പക്ഷേ ആ അറിവ് നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ മക്കൾക്ക് എത്തുന്നതിലേറെ നിങ്ങളുടെ ഭാര്യയുടെ സംസ്കാരമാണ് അവളിലേക്ക് എത്തുക. കാരണം അവരാണ് നിരന്തരം കുട്ടികളുമായി ഇടപഴകുന്നത്, അവരുടെ കാഴ്ചപ്പാടുകളാണ് കുട്ടികളെ സ്വാധീനിക്കുന്നത്. മനസ്സിലായി. അപ്പോൾ അവിടെ നല്ലൊരു ഭാര്യ അല്ലെങ്കിലോ കാര്യങ്ങൾ ഫൽഫർ ബിദാത്തിദ്ദീൻ, നല്ല മതമുള്ള ആളെ നീ എന്ത് ചെയ്യുക, തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ, നമ്മൾ നമ്മുടെ കുട്ടി സംസ്കാര സമ്പന്നമായ നല്ലൊരു കുട്ടിയായി വളരാൻ നല്ലൊരു ഭാര്യ ഉണ്ടായാൽ മാത്രം മതിയാവും. അവൾക്ക് ദീനീ ബോധം ഉണ്ടെങ്കിൽ അതുകൊണ്ട് മാത്രം മതിയാവും. അപ്പോൾ സെലക്ഷൻ പ്രധാനമല്ലേ. പിന്നെ കുട്ടികൾ ഏറ്റവും നല്ല മാനസിക സന്തോഷത്തിലും ആഹ്ലാദത്തിലും വളരുന്നുണ്ടെങ്കിൽ ഗർഭകാലത്ത് നല്ല റിലാക്സേഷൻ, നല്ല സന്തോഷം ആ സ്ത്രീക്ക് നൽകണം. ഈ ബോധം ആർക്ക് വേണം? പാരൻസിന് വേണം. നിങ്ങളുടെ കുട്ടി 3 വയസ്സാകുമ്പോൾ ഏത് പ്രീ സ്കൂളിൽ ചേർക്കാം എന്ന് ചിന്തിക്കുന്നത് പോലെ പ്രധാനമാണെന്ത്? അവൾ ഗർഭിണിയാകുന്ന സമയത്ത് നിങ്ങളുടെ വൈഫ് ഭയങ്കരമായി എൻജോയ് ചെയ്ത്, ഭയങ്കര സന്തോഷിച്ച്, ഭയങ്കരമായ പ്രതീക്ഷ വെച്ച് ഒക്കെ വളരെ ഹാപ്പിയാണ്, വളരെ മാനസികമായും ദീനിയായിട്ടൊക്കെ നല്ല ഒരു സന്തോഷമുള്ള മനസ്സിലും നല്ല പ്രതീക്ഷയിലും മുന്നോട്ട് പോകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ചില സഹോദരിമാരൊക്കെ ടെൻഷൻ അടിച്ച് അവസാനം പ്രസവ സമയത്ത് അവരെന്ത് ചെയ്യും, മാനസിക രോഗികളായിത്തീരുന്ന സാഹചര്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. പ്രസവത്തെക്കുറിച്ചുള്ള ഭയം, ആശങ്കകൾ, കുട്ടിയെക്കുറിച്ചുള്ള ആശങ്ക ഒക്കെ ഉണ്ടായിട്ട് അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ അനിവാര്യമായ കാര്യമാണ്. നമ്മൾ പാരൻറ്റിങ് എന്നതിൻ്റെ അനിവാര്യത പറയാനാണ് ഞാൻ ഇതിൻ്റെ ഓരോ സെഷനായിട്ട് ഇനി ഇൻഷാല്ല അടുത്ത അധ്യായങ്ങളിലൊക്കെ ഇതിൻ്റെ അടുത്ത ക്ലാസ്സുകൾ ഓരോ ടോപ്പിക്കായിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ അത് വളരെ അനിവാര്യമാണ്. ഇനി അതൊക്കെ പോട്ടെ, നമ്മൾ ചിന്തിച്ച് നോക്കൂ സുഹൃത്തുക്കളെ, നാളെ ഒരു പരലോകം ഉണ്ട് നമ്മൾ വിശ്വസിക്കുന്നുണ്ടല്ലോ. നമ്മുടെ മടിയിലൂടെ കടന്നു പോയ നമ്മുടെ ഒരു കുട്ടി നരകത്തിൽ പോയാൽ നമുക്ക് ഉത്തരവാദിത്തമില്ലേ? എത്ര വലിയ ബാധ്യതയാണ് ഇസ്ലാം നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ളതെന്ന് നമ്മൾ ആലോചിച്ച് നോക്കും. നിങ്ങൾ എന്നെ നരകത്തിൽ രക്ഷപ്പെടുത്തുന്നുള്ള എൻ്റെ ഒരു ഉത്തരവാദിത്തമല്ലേ? ഞാൻ എൻ്റെ ഭൗതിക ജീവിതത്തിൽ, ജീവിതത്തിൻ്റെയും മരണത്തിനിടയ്ക്ക് ഞാൻ നിർവഹിക്കേണ്ട ഏറ്റവും വലിയ പ്രവൃത്തി എന്താണ്? എന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതാണ്, നരകത്തിൽ പോകാതിരിക്കാൻ. അതാണ് എൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. ഇത് എൻ്റെ കാര്യം മാത്രം കാര്യത്തിലാണോ? അല്ല. ഈ അയ്യുഹലിന് ആമനക്കൂ അംഫുസക്കും, ഈ സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. അതേപോലെ തന്നെ വാഹിലീക്കുന്നാറ, നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. എന്നിട്ട് അള്ളാഹു നരകത്തിൻ്റെ ഭയാനകത തന്നെ പറഞ്ഞു തരുന്നത്, നിങ്ങൾ നിസ്സാരായിട്ട് കാണരുതല്ലേ അർത്ഥം. മനുഷ്യരെയും കല്ലുകളെയും കത്തിക്കുന്നതാണത്, മലക്കുകളാണ് അതിന് കാവൽ. അവരിന്ന് പുറത്തു പോരാൻ സമ്മതിക്കൂല, അള്ളാഹിൻ്റെ കൽപ്പനകൾക്ക് അവർ എതിർ പ്രവർത്തിക്കൂല. ഇതൊക്കെ എന്തിനാണ് പറയണത്? നമ്മുടെ മക്കൾ നരകത്തിൽ പോവാതിരിക്കണമെങ്കിൽ നമ്മളാണ് അതിലൊരു പങ്ക് വഹിക്കേണ്ട ആൾക്കാർ. നമുക്കതിൽ വലിയ പങ്കുണ്ട് സുഹൃത്തുക്കളെ. നല്ല സമയത്ത് അവർക്ക് അതിനെക്കുറിച്ചുള്ള എല്ലാ ബോധവും നമ്മൾ നൽകണം. നിങ്ങൾ ആലോചിച്ചൊക്കെ നോക്കും, നിങ്ങൾ നമ്മുടെ കുട്ടികളിൽ നമുക്ക് എന്ത് നിയന്ത്രണമാണുള്ളത്? നമ്മളവരെങ്ങനെ നിയന്ത്രിക്കും? അടിച്ച് നിയന്ത്രിക്കാൻ പറ്റുമോ? അവരുടെ റൂമിലിട്ട് നിയന്ത്രിക്കാൻ പറ്റും. നമ്മൾ അവർ ജീവിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ അവരെവിടെ ചെന്നാലും അവിടെ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന നിലപാടുകൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് നമ്മൾ അവർക്ക് ചെയ്യണത്. നിലപാടുകൾ തിന്മയുടെ സാഹചര്യങ്ങളിൽ, നന്മയുടെ സാഹചര്യങ്ങളിൽ, കൂട്ടുകെട്ടുകളിൽ, മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ, പണം ചിലവഴിക്കുമ്പോൾ, പണം സമ്പാദിക്കുമ്പോൾ, നമ്മൾ സംസാരിക്കുമ്പോൾ, പറയുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ, ശുചിത്വം പാലിക്കുമ്പോൾ ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, നിലപാടുകളാണ് പറഞ്ഞു കൊടുക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ? അപ്പോൾ ആ നിലപാടുകൾ നമ്മൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോഴാണ് അവരെന്തിന്. അപ്പോൾ ഈ അറിവാണല്ലോ നമ്മൾ അവർക്ക് കൊടുക്കുക. ഇത് നമ്മൾ എന്ത് ചെയ്യണം, സാന്ദർഭികമായി നൽകാൻ നമുക്ക് പറ്റണം. അപ്പോൾ അതിൻ്റെ മാറ്റങ്ങൾ, അതിന് നമുക്കതിൻ്റെ അറിവ് വേണം. നിങ്ങളുടെ കുട്ടിയോട് നിങ്ങൾ എപ്പോഴും നിസ്കരിക്കാൻ വേണ്ടി പറയും. അവനെന്തെങ്കിലും നിസ്കാരം വല്ലാതെ നമ്മൾ നിർബന്ധിക്കുമ്പോൾ എന്തെങ്കിലും കാട്ടിക്കൂട്ടിയിട്ട് അവനിങ്ങോട്ട് പോരും അല്ലേ എന്ന് നമ്മൾ അവനോട് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക. എന്ത് മോനെ, ആ സമയത്തല്ല എപ്പോഴെങ്കിലും കാണുമ്പോൾ സുബഹ് നമസ്കാരം, അവിടെ നിസ്കരിച്ച ഫീ ദിമ്മത്തില്ല, അവൻ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണ്. അതായത് സുബഹ് ശരിക്കും നമ്മൾ നിസ്കരിച്ചാൽ അള്ളാഹുവിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് ആ ദിവസം കിട്ടും. സത്യത്തിൽ എന്താ വെച്ചാൽ രാവിലത്തെ തുടക്കത്തിൽ വളരെ സിൻസിയറായി ആത്മാർത്ഥമായി അവൻ നിസ്കരിച്ചിരിക്കും. കാരണം ഈ നിസ്കാരത്തിൻ്റെ ഫലത്തെക്കുറിച്ച് അവൻ ആലോചിക്കുമ്പോൾ അവനെ നിശ്ചയം ആ ബോധത്തിൽ അവൻ നിസ്കരിക്കണം. അപ്പോഴേ ആ നിസ്കാരം എന്തേ ഉള്ളൂ, ഫലവത്തായി തീരുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നിടത്താണ് ഏറ്റവും പ്രാധാന്യമുള്ളത് എന്നുള്ളതാണ്. വായിച്ചതാണ്, അതായത് ഒരു സ്കൂളിലേക്ക് പാരൻസിനെയൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ആ പാരൻസിനെയൊക്കെ എല്ലാ പാരൻസിനെയും വിളിക്കുമ്പോൾ അവിടുത്തെ ഹെഡ് മാസ്റ്റർ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ കുട്ടിയുടെയും പ്രോഗ്രസ് കാർഡ് എടുത്തിട്ട് രക്ഷാവൻ്റെ കയ്യിൽ കൊടുക്കും. ആ ഇവന് ഹിന്ദിക്ക് കുറച്ച് മാർക്ക് കുറവാണ്, ആ എടാ നന്നായിട്ട് ഹിന്ദിക്കൊക്കെ പഠിക്കണം കേട്ടോ, ഹിന്ദി നന്നായിട്ട് പഠിക്കണം പറയുന്നുണ്ട്. അതേമാതിരി വേറെ കുട്ടി വരുമ്പോളാ ഒന്ന് നല്ല കുട്ടിയാണല്ലോ, ഇവനെന്ത് ചെയ്യണം, കുറച്ചൊരു മാർക്ക് ഇംഗ്ലീഷിൽ കുറവുണ്ട്, ഒന്ന് നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ ഇംഗ്ലീഷ് ശരിയാവും. അവസാനം വേറൊരു പയ്യൻ വരികയാണ്. ആ പയ്യൻ വരുമ്പോൾ ആ പയ്യനോട് ഹെഡ്മാസ്റ്റർ, അയ്യോ ഇവനെ കൊണ്ടാണ് ഞങ്ങൾ തോറ്റത്, സ്റ്റാഫ് റൂമിൽ ഒരു അധ്യാപകനും അവനെക്കുറിച്ച് ഒരു നിലക്കും അഭിപ്രായമല്ല, എന്തിനാണ് അവനെ ഇവിടെ വളർന്നു ചേർത്ത്, ഇവനെക്കൊണ്ട് ഞങ്ങൾ ബുദ്ധിമുട്ടി. സത്യം നമ്മൾ അറിയണമെങ്കിൽ നമ്മൾ ഇവനോട് എടുക്കില്ല. കാരണം ആ കുട്ടിയുടെ മുന്നിൽ വെച്ചിട്ട് അവൻ്റെ പ്രോഗ്രസ് കാർഡ് കൊടുത്തിട്ട് അവനെ ഭയങ്കരമായി ഇൻസൾട്ട് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ ആ കഥയുടെ അവസാനത്തിൽ നമ്മൾ കാണുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ, ഒരു നടക്കാനൊന്നും കഴിയാത്ത വടികുത്തി പോകുന്നൊരു യാചകൻ, അയാളിങ്ങനെ കുട്ടികളൊക്കെ ഇങ്ങനെ അവിടെ ഒരു തെണ്ടിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ആ യാചകൻ നിലത്ത് വീഴണം. നിലത്ത് വീണിട്ട് അയാൾ വളരെ അവശനായിട്ട് കടന്ന് വിഷമിക്കണം. അപ്പം എന്താ പറയുക, ഈ പിന്നെ മുഴുവൻ മാർക്ക് കിട്ടിയ ഹെഡ്മാസ്റ്റർ വളരെയധികം പ്രശംസിച്ച ഈ കുട്ടികളൊക്കെ ഉണ്ടല്ലോ, ഓലൊക്കെ എന്താ വെച്ചാൽ അയാൾ വീണ കാഴ്ചയുടെ ആ ഒരു വൈകല്യം കണ്ടിട്ട് അവർ ചിരിച്ചിരിക്കുകയാണ് സന്തോഷത്തിൽ. അപ്പം എന്താ പറയുക, തൻ്റെ സ്കൂൾ ബാഗിൽ നിന്ന് ഒരു പിന്നെ ബോട്ടിലെടുത്തിട്ട് ആ വെള്ളമായിട്ട് പോയിട്ട് അയാൾക്ക് വെള്ളം കൊടുത്ത് അയാളെ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. ഈ എഴുന്നേൽപ്പിക്കുന്നത് പാരൻ്റായി വന്നിട്ടുള്ള അവൻ്റെ മാതാവും അതേപോലെ ഹെഡ്മാസ്റ്ററും നോക്കുകയാണ്. സാൻ ആ ഹെഡ്മാസ്റ്റർ കണ്ണിന്ന് കണ്ണീര് വരികയാണ്. എന്താ അവിടെ കാര്യം, അവിടെ എ പ്ലസും മാർക്കൊക്കെ കിട്ടിയ ആളുകളെക്കാളും ഒരു മനുഷ്യത്വം ഉണ്ടല്ലോ, ആ മനുഷ്യത്വം എന്നതല്ലേ ശരിക്കുള്ള വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മളിതൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത്, ഇതൊക്കെ ഇതാണ് ശരിക്കും മൂല്യമെന്ന് പറയുമ്പോൾ. അപ്പോൾ നമ്മൾ നമ്മളെ കുട്ടികളെ എ പ്ലസ് കിട്ടാനും പഠിപ്പിക്കുമൊക്കെ നല്ലത് തന്നെയാണ്, പക്ഷേ ഏത് ജീവിത സാഹചര്യങ്ങളിലും നന്മയുടെ മനസ്സും കാര്യങ്ങളും ഉണ്ടാവുന്ന ഒരു ലക്ഷ്യബോധം, എൻ്റെ കുട്ടി ആരാവണം, ഡോക്ടറാവണം, എൻജിനീയർ ആവണം എന്ന പോലൊരു സ്വപ്നം ആരോട് പെരുമാറിയാലും അത് ആകർഷണീയമായ പെരുമാറ്റമാവണം, അവൻ ഭക്തിയോടെ നമസ്കരിക്കുന്നവനാവണം, അവൻ മനുഷ്യപ്പെട്ടുള്ളവനാവണം, എല്ലാ മതസ്ഥരോടും മനുഷ്യ സൗഹാർദ്ദം പുലർത്തുന്നവനായിരിക്കണം, മനസ്സിലേ, അവൻ ഒരു കാര്യത്തിലും തീവ്ര മനോഭാവമുണ്ടായി അവനെന്നെ സ്വയം തകരുന്നവനായി തീരാൻ പാടില്ല, ഇവിടുത്തെ ലഹരിയോ ഇവിടുത്തെ അവിഹിതങ്ങളോ ഒന്നും അവരെ സ്വാധീനിക്കാൻ പാടില്ല, വൃത്തികളിൽ പെട്ടവൻ നശിക്കാൻ പാടില്ല. ഇതൊക്കെ നമുക്കുണ്ടാവേണ്ട കാഴ്ചപ്പാടല്ലേ? ഇതൊക്കെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ചാൽ നല്ലൊരു സയൻസ് അക്കാദമിയിൽ കൊണ്ടുപോയി ചേർത്താൽ അവൻ എന്ത് ചെയ്യും, എൻട്രൻസിൽ ഫസ്റ്റ് റാങ്ക് കിട്ടും എന്ന വിവരം പോലെ തന്നെ ഇവൻ്റെ സ്വഭാവം നന്നാവാൻ എവിടെ ഞങ്ങൾ കൊണ്ടുപോയാക്കിയത്, അവൻ മതബോധമുണ്ടാക്കാൻ ഏത് ഓട്ടോറിക്ഷയിൽ കയറ്റിയിട്ട് ഏത് സ്ഥലത്താണ് അവൻ നിങ്ങൾ എത്തിച്ചത്, ഏത് സിലബസാണ് നമ്മൾ പഠിപ്പിച്ചത്, ഇത്തരം അനേകം ചോദ്യങ്ങളുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ കുട്ടികളെ എങ്ങനെ വളർത്തണം, അവരെ എങ്ങനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം, ഇത് നമ്മുടെ ഒരു ബാധ്യതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ അതിനെക്കുറിച്ചുള്ള അറിവുകൾ സമ്പാദിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്നുള്ളത്. ഇത് നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്, ഉത്തരവാദിത്തമാണത്. നമ്മുടെ കുട്ടികൾ വഴിപിഴച്ച് പോകുമ്പോൾ നമ്മളോട് ചോദിക്കും, കുല്ലുക്കും റായി കുല്ലുക്കും മസൂന റയ്യത്തിഹി. നമ്മുടെ ഉത്തരവാദിത്തമാണ്, നമ്മൾ ചോദിക്കപ്പെടുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് എന്നിലൂടെ വന്ന എൻ്റെ മകൻ, അവൻ കള്ളനായാൽ, അവൻ നശിച്ചവനായാൽ തീർച്ചയായും എനിക്കതിനൊരു ഉത്തരവാദിത്തമുണ്ട്, ഞാനാണിതിൻ്റെ കാരണക്കാരൻ എന്ന് തിരിച്ചറിയാനും മനസ്സിലാക്കാനും നമുക്ക് എന്ത് ചെയ്യണം, പറ്റണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, നമ്മുടെ കുട്ടികൾ വികൃതി കാണിക്കുമ്പോൾ, ദേഷ്യപ്പെടുമ്പോൾ ഒക്കെ നമ്മൾ പറയുന്നൊരു പൊതുവായ ന്യായമുണ്ട്. എന്താണ് ന്യായം എന്ന് ചോദിച്ചാൽ, അത് അവൻ്റെ ഒരു നാച്ചുറാണ്, പ്രകൃതിയാണെന്ന്. അതാണ് സത്യം. അങ്ങനെയാണോ? നമ്മളിപ്പോൾ ഇസ്ലാമികമായി തന്നെ നമ്മൾ മനസ്സിലാക്കിയത് എന്താണ്, കുല്ലു മൗലൂദിൻ യൂലദുൽ ഫിത്റാന്നല്ലേ, എല്ലാവരും ശുദ്ധ പ്രകൃതിയോടാണ് ജനിക്കുന്നതെന്നല്ലേ നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ ജനിക്കുമ്പോൾ തന്നെ വാശിക്കാരനായിട്ടും അക്രമിയായിട്ടും മോഷ്ടാവായിട്ടും കാര്യം ജനിക്കുന്നുണ്ടോ? ഇല്ലയെന്നാണ് ഇസ്ലാം നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ പിന്നെ അവനെങ്ങനെ മോഷ്ടാവായി, അവനെങ്ങനെ അനുസരണ കീഴുള്ളവനായി, അവനെങ്ങനെ ദേഷ്യക്കാരനായി? അവിടെ നമ്മളാ അവനിൽ ആ നല്ല സ്വഭാവങ്ങളെ ഊട്ടിയുറപ്പിക്കാൻ പറ്റുന്ന പ്രായങ്ങളിലും സമയങ്ങളിലും സമയോചിതമായി

0: അറിവുകൾ കിട്ടുന്ന ഈ കോഴ്സ് നിങ്ങൾ വളരെ നല്ല നിഷ്കളങ്കമായി ഇഖ്ലാസോടുകൂടെ ഇത് കേൾക്കുകയും പഠിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യണം. അള്ളാഹു നമ്മുടെ സന്താനങ്ങൾ നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ.
1: പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോ പാരന്റിംഗ് കോഴ്സിലെ ഒന്നാമത്തെ ക്ലാസ് കഴിഞ്ഞു. അതിലെ ചില ചോദ്യങ്ങളാണ് ഇനി നാം ചോദിക്കുന്നത്. ചോദ്യം ഒന്ന്, പാരന്റിംഗ് എന്നതിനെക്കുറിച്ചുള്ള ചിന്തകളും പഠനവും എപ്പോൾ തുടങ്ങണം? ഓപ്ഷൻ എ, കുട്ടി ജനിച്ചതിന് ശേഷം. ഓപ്ഷൻ ബി, കുട്ടി ജനിക്കുന്നതിന് മുമ്പ്. ഓപ്ഷൻ സി, കല്യാണം കഴിക്കുന്നതിന് മുമ്പ്. രണ്ടാമത്തെ ചോദ്യം, കുട്ടികൾ അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ രക്ഷിതാക്കൾ അവർക്ക് നൽകേണ്ടത് എന്ത്? ഓപ്ഷൻ എ, ഉപദേശങ്ങൾ. ഓപ്ഷൻ ബി, നിലപാടുകൾ. ഓപ്ഷൻ സി, ശിക്ഷകൾ. മൂന്നാമത്തെ ചോദ്യം, ഒരു നല്ല കുട്ടി ആര് എന്നാണ് മനസ്സിലായത്? ഓപ്ഷൻ എ, നല്ല മാർക്കുള്ളവൻ. ഓപ്ഷൻ ബി, നല്ല സ്വഭാവമുള്ളവൻ. ഓപ്ഷൻ സി, മടിയില്ലാത്തവൻ.
2: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരിഗളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയിസ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഇനി നിങ്ങൾക്കും ചോദിക്കാം ഡോക്ടറോട്. നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ ആരോഗ്യ സംബന്ധമായ സംശയങ്ങൾ തീർക്കാനായി ഇനി ഡോക്ടർക്ക് ബുക്കിംഗ് എടുക്കേണ്ട. സമയവും പണവും ചിലവാക്കി എങ്ങും പോകേണ്ടതില്ല. സന്ദേശങ്ങൾ ടെക്സ്റ്റ് മെസ്സേജായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് സംവിധാനത്തിലൂടെ ചോദിക്കൂ. ദിവസങ്ങൾക്കകം നിങ്ങളുടെ മറുപടി പീസ് റേഡിയോയിലൂടെ നിങ്ങൾക്ക് ശ്രവിക്കാം. പീസ് റേഡിയോ, ഡോക്ടറോട് ചോദിക്കാം.
3: പീസ് റേഡിയോ, tune to reality.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയമുള്ളവരെ, അറിവ് നേടുക അത്യന്താപേക്ഷിതമാണ്. മതപരമായ അറിവ് ഓരോ നിമിഷത്തിലും അനിവാര്യമായി വരികയാണ്. നമ്മളൊക്കെ ജോലി തിരക്കുള്ള ആളുകളാണ്. അതിൻ്റെ പരിഹാരമാണ് ലോകത്തിൻ്റെ ഏത് കോണിലുള്ള ആളുകൾക്കും മതപരമായ അറിവ് ലഭിക്കുവാൻ വേണ്ടി നാം ഒരുക്കിയ പീസ് റേഡിയോ. എത്രയെത്ര വഴിതെറ്റിയ ആളുകൾക്കാണ് പീസ് റേഡിയോ മാർഗദർശനമായത്. അതുകൊണ്ട് ആ ഒരു മാർഗത്തിൽ മതം പഠിക്കുന്നവരാകുക, പഠിപ്പിക്കുന്നവരാകുക, അതിനിഷ്ടപ്പെടുന്നവരാകുക, അതിനെ പിന്തുടരുന്ന ആളുകളായിത്തീരുക, അഞ്ചാമതൊരാളായി നീ ആകരുത് എന്ന അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിന്റെ വാക്ക് അന്വർത്ഥമാകുന്ന രൂപത്തിൽ ഈ ദീനി രംഗത്തെ സഹായിക്കുക. പീസ് റേഡിയോ അകമഴിഞ്ഞ് നിങ്ങളുടെ സഹായം ഉണ്ടാകുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അദാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
6: പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ പ്രബോധന രംഗത്തെ ചരിത്രപരമായ കാൽവെപ്പുകളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോയുടെ ഡിസ്പ്ലേ സ്ക്രീനിൽ വലതുഭാഗത്ത് നൽകിയിട്ടുള്ള ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ പണമയക്കാനുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസ്, ഓൺലൈൻ ട്രാൻസ്ഫറുകൾക്ക് സാധിക്കുന്ന UPID എന്നിവ ലഭ്യമാക്കിയിട്ടുണ്ട്. വിശദാംശങ്ങൾ കോപ്പി ചെയ്തെടുത്ത് പണമിടപാടുകൾ പൂർത്തീകരിക്കാൻ കഴിയും. പ്രത്യേകം ശ്രദ്ധിക്കുക, ആൻഡ്രോയിഡ് ഫോണുകൾ ഉപയോഗിക്കുന്നവർക്ക് UPID ബാറിൽ പ്രസ് ചെയ്യുന്നതിലൂടെ തന്നെ ഗൂഗിൾ പേ, ഫോൺ പേ പോലെയുള്ള സംവിധാനങ്ങൾ വഴി നേരിട്ട് പണമയക്കാനുള്ള ക്രമീകരണമാണ് ചെയ്തിട്ടുള്ളത്. പണം അയച്ചു കഴിഞ്ഞാലുടൻ 97 46 95 0006 എന്ന നമ്പറിൽ നിങ്ങളുടെ സാമ്പത്തിക കൈമാറ്റത്തിന്റെ വിവരങ്ങൾ അറിയിക്കേണ്ടതാണ്. നിങ്ങൾക്ക് റെസിപ്റ്റ് ലഭ്യമാക്കുകയെന്നത് പീസ് റേഡിയോ ഓഫീസിനെ സംബന്ധിച്ചിടത്തോളം

0: ത്തോളം അനിവാര്യമായ കാര്യമാണ്. അതുകൊണ്ട് പണമിടപാടിന്റെ വിശദാംശങ്ങൾ ഈ നമ്പറിൽ അറിയിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്പർ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, 9746 95 00 06 എന്ന നമ്പർ നിങ്ങളുടെ പണമിടപാടിന്റെ വിശദാംശങ്ങൾ അറിയിക്കാൻ തീർച്ചയായും ഉപയോഗിക്കുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ജീവിതത്തിലുടനീളം നല്ലൊരു കൂട്ടുകാരൻ ഉണ്ടായിരിക്കുക എന്നത് വലിയൊരു അനുഗ്രഹമാണ്. വഴികാട്ടാനും അറിവ് തരാനും ഏതു പ്രയാസങ്ങളിലും ഒപ്പം നിൽക്കാനും കഴിയുന്ന ഒരു യഥാർത്ഥ മിത്രം. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ നമ്മുടെ അനുദിന ജീവിതത്തിലും ആത്മീയ യാത്രയിലും ഒരുപോലെ തുണയാകുന്ന വിശ്വസ്തനായ ഒരു കൂട്ടുകാരൻ നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിലോ? ഇതാ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ജമീൽ മൊബൈൽ ആപ്പ്. അറബിയിൽ ജമീൽ എന്നാൽ വിശ്വസ്തനായ കൂട്ടുകാരൻ, സഹചാരി എന്നൊക്കെയാണ് അർത്ഥം. പേര് സൂചിപ്പിക്കും പോലെ തന്നെ ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ ദിശാബോധം നൽകുന്ന ഒരു ഡിജിറ്റൽ കൂട്ടാളിയാണ് ജമീൽ ആപ്പ്. ദിനചര്യകൾക്കാവശ്യമായ പ്രാർത്ഥനകൾ, വിശുദ്ധ ഖുർആൻ പഠനങ്ങൾ, ഹദീസ് വചനങ്ങൾ, പ്രമാണബദ്ധമായ ഇസ്ലാമിക വിജ്ഞാനങ്ങൾ, സമയബന്ധിതമായ ഓർമ്മപ്പെടുത്തലുകൾ തുടങ്ങി അനുദിന ജീവിതത്തിന് ആവശ്യമായ സമഗ്രമായ സവിശേഷതകൾ ഈ ആപ്പിൽ ഒരുക്കിയിരിക്കുന്നു. കൃത്യമായ ലക്ഷ്യത്തോടെയും ഈമാനിന്റെ കരുത്തോടെയും സമയം ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ ജമീൽ നിങ്ങളെ ഉറപ്പായും സഹായിക്കുന്നു. സാങ്കേതിക വിദ്യയെ നന്മയ്ക്കായും ആത്മീയ വളർച്ചയ്ക്കായും എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതിന് മികച്ച ഉദാഹരണമാണ് ജമീൽ ആപ്പ്. ജീവിതയാത്രയിൽ അറിവിന്റെയും നന്മയുടെയും നല്ലൊരു സന്തത സഹചാരിയെ കൂടെ കൂട്ടാൻ ഇനി വൈകിക്കേണ്ടതില്ല. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ ജമീൽ ആപ്പ്. നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി.

0: പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. അള്ളാഹു ഇഷ്ടപ്പെട്ട നാല് വാക്കുകൾ. ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുള്ള മഹ്സിൻ വണ്ടൂർ നമുക്കൊപ്പം ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, നാം അറിയാതെ നമ്മുടെ പരലോകം നഷ്ടപ്പെടുന്ന ചില കാര്യങ്ങൾ നാം കഴിഞ്ഞ ക്ലാസ്സിലൂടെ മനസ്സിലാക്കുകയുണ്ടായി. അതിൽ ഷിർക്കിലേക്കും കുഫറിലേക്കും എത്തിപ്പെടുമ്പോൾ, അതുപോലെ തന്നെ പ്രതിസന്ധികൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതിൽ ശമിച്ചു നിൽക്കാൻ കഴിയാത്ത ആളുകൾ നെറിയാണിക്ക് താഴെ വസ്ത്രം വലിച്ചിഴക്കുന്ന, കള്ളസത്യം ചെയ്ത് കച്ചവടച്ചരക്ക് വിറ്റൊഴിക്കുന്ന ആളുകൾ, ഇത്തരത്തിലുള്ള ആളുകളെല്ലാം പരലോകം പൂർണ്ണമായും നഷ്ടപ്പെട്ട ആളുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. സഹോദരങ്ങളെ, അള്ളാഹുവിനെ ഓർക്കാൻ സമയം കണ്ടെത്താത്ത ആളുകൾ അവരും നഷ്ടക്കാരാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ഓരോ സന്ദർഭത്തിലും ചൊല്ലേണ്ട വ്യത്യസ്ത രീതിയിലുള്ള ചെറുതും വലുതുമായ ദിക്റുകൾ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരാൾ ഉറക്കിൽ നിന്ന് ഉണർന്നതു മുതൽ വീണ്ടും ഉറക്കിലേക്ക് തന്നെ പോകുന്നത് വരെയുള്ള വ്യത്യസ്ത സന്ദർഭങ്ങളിൽ അവൻ ദിക്റുകൾ കൊണ്ട് അവൻ്റെ ജീവിതത്തെ നിറക്കണമെന്നാണ് ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ അതിൽ നിന്ന് മാറിപ്പോവാൻ തൻ്റെ മക്കൾ അവന് തടസ്സമായാൽ, തൻ്റെ സമ്പത്തോ തൻ്റെ കച്ചവടമോ അള്ളാഹുവിനോടുള്ള ദിക്റുകൾ എടുക്കാൻ അവന് തടസ്സമായാൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഭൗതിക കാര്യങ്ങൾ തടസ്സമായാൽ, ഫഉലാഇകഹുമുൽ ഖാസിറൂൻ, അവൻ നഷ്ടക്കാരൻ തന്നെയാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ജീവിതത്തിൽ ഒരുപാട് ദിക്റുകൾ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ ദിക്റുകൾ ചൊല്ലിക്കൊണ്ട്, ദിക്റുകൾ ജീവിതത്തിൽ അധികരിപ്പിച്ചത് കൊണ്ട് മാത്രം ചിലപ്പോൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള അവസരം ലഭിക്കുന്ന ആളുകളുണ്ടാവും. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതലായി ഇഷ്ടപ്പെട്ടിരുന്ന ചില ദിക്റുകളുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഏറ്റവും കൂടുതലായി ഇഷ്ടപ്പെട്ടിരുന്ന ചില ദിക്റുകളുണ്ട്. അവിടുന്ന് വളരെയധികം ശ്രേഷ്ഠകരമായി കൊണ്ടവ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹബ്ബൽ കലാമി ഇലല്ലാ, അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ള ചില കലിമത്തുകളുണ്ട്. അർബഉൻ, അവ നാലെണ്ണമാണ്. ഏതൊക്കെയാണത്? സുബ്ഹാനല്ലാ, വൽഹംദുലില്ലാ, വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. എന്നിട്ട് പ്രവാചകൻ പറയുകയാണ്, ലാ യദുറുക ബിഅയ്യിഹി നബദഇത, അതിൽ ആദ്യം ഏതു ചൊല്ലിയാലും ഒരു കുഴപ്പമില്ല, അതിന് പ്രത്യേകിച്ച് ക്രമമൊന്നുമില്ല. ഈ നാല് കലിമത്തുകൾ, സുബ്ഹാനല്ലാ, അൽഹംദുലില്ലാ, വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, ഈ നാല് കലിമത്തുകൾ, ഇത് ചൊല്ലുന്നത് അള്ളാഹുവിന് വളരെയധികം ഇഷ്ടമാണ് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയുണ്ടായി. തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞു, ലിഅൻ അഖൂല സുബ്ഹാനല്ലാ വൽഹംദുലില്ലാ വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അഹബ്ബ ഇലയ്യ മിമ്മാ തലഅത് അലൈഹി ശംസ്, സൂര്യൻ ഉദിച്ച് ഈ ഇഹലോകത്ത് നേരം പുലരുമ്പോൾ എന്തൊക്കെയാണോ ആ ഒരു സമയത്തുണ്ടാവുന്നത്, അതിനേക്കാളൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ നാല് കാര്യങ്ങൾ പറയാൻ ഒരു ദിവസം സാധിക്കുക എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, അള്ളാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാ എന്നീ നാല് കലിമത്തുകൾ എനിക്ക് പറയാൻ സാധിച്ചാൽ ഞാൻ ജീവിതത്തിൽ വളരെയധികം സന്തോഷവാനാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സഹോദരങ്ങൾ, ഇതെല്ലാം എന്നെന്നും ജീവിതത്തിൽ നിലനിൽക്കുന്ന സൽക്രമങ്ങളായിക്കൊണ്ടാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അൽ ബാഖിയാത്തു സ്വാലിഹാത്ത്, എന്നെന്നും നിലനിൽക്കുന്ന സൽക്രമങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിക്കുമ്പോൾ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അൽ ബാഖിയാത്തു സ്വാലിഹാത്ത്, സുബ്ഹാനല്ലാഹ്, വൽഹംദുലില്ലാ, വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, ഈ നാല് കലിമത്തുകളാണ് ബാഖിയാത്തു സ്വാലിഹാത്ത് എന്ന് അദ്ദേഹം പഠിപ്പിക്കുകയാണ്. മാത്രവുമല്ല, ഓരോ കലിമത്തിൻ്റെയും പ്രത്യേകത, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രത്യേകത, സുബ്ഹാനല്ലാഹയുടെ പ്രത്യേകത, അൽഹംദുലില്ലാഹയുടെ പ്രത്യേകത, അള്ളാഹു അക്ബർ എന്ന കലിമത്തിൻ്റെ പ്രത്യേകത, ഈ പറയുന്ന എല്ലാ കലിമത്തുകളുടെയും പ്രത്യേകതകൾ പറയുന്ന അനവധി നിരവധി ഹദീസുകൾ സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഒരിക്കൽ മഹാനായ ഉസ്മാൻ ബിനു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിക്കുന്നുണ്ട്, ബാഖിയാത്തു സ്വാലിഹാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അദ്ദേഹം പറയുന്നുണ്ട്, ഹിയ ലാ ഇലാഹ ഇല്ലല്ലാ വസുബ്ഹാനല്ലാ വൽഹംദുലില്ലാ വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചപ്പോൾ ഒന്നുകൂടി അധികമായിക്കൊണ്ട് അദ്ദേഹം പറയുകയുണ്ടായി. ആദ്യം പറഞ്ഞ നാല് കലിമത്തുകൾക്ക് പുറമേ ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാ എന്ന കാര്യം കൂടി അദ്ദേഹം ആ ഒരു വിഷയത്തിൽ അവിടെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ നമുക്ക് നരകത്തിൽ നിന്ന് രക്ഷ നൽകുന്ന ഒരു രക്ഷാകവചമായിട്ടാണ് ബാഖിയാത്തു സ്വാലിഹാത്തിനെ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഖുദു ജുന്നതകും, നിങ്ങളെല്ലാവരും ഒരു രക്ഷാകവചം സ്വീകരിച്ചു കൊള്ളുക. അപ്പോൾ സഹാബത്ത് വളരെയധികം ധൃതിപ്പെട്ടുകൊണ്ട് പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാ അമിൻ അദുവിൻ ഹലറ, അല്ലയോ പ്രവാചകരെ ശത്രുക്കൾ വന്നിട്ടുണ്ടോ, എന്തിനാണ് താങ്കൾ ഞങ്ങളോട് രക്ഷാകവചം സ്വീകരിക്കണമെന്ന് പറഞ്ഞത്, എന്തിനാണ് പടയങ്കി അണിയാൻ പറഞ്ഞത്, എന്തിനാണ് പരിച കയ്യിൽ പിടിക്കാൻ വേണ്ടി പറഞ്ഞത്, ശത്രുക്കൾ വന്നിട്ടുണ്ടോ പ്രവാചകരെ? അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഇല്ല, ശത്രുക്കളൊന്നും വന്നിട്ടില്ല, വലാക്കിൻ ജുന്നത കുമ്മിനാർ, നരകത്തിൽ നിന്നുള്ള ഒരു പരിച, നരകത്തിൽ നിന്നുള്ള ഒരു രക്ഷാകവചം നിങ്ങൾ സ്വീകരിച്ചു കൊള്ളുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, ഖൗലു സുബ്ഹാനല്ലാ വൽഹംദുലില്ലാ വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാ, അൽഹംദുലില്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു അക്ബർ, ഈ നാല് കലിമത്തുകളാണ് നരകത്തിൽ നിന്നുള്ള നിങ്ങളുടെ രക്ഷാകവചം. ഫഇന്നഹുന്ന, ആ നാല് കലിമത്തുകളുണ്ടല്ലോ, യഅതീന യൗമൽ ഖിയാമ, അത് അന്ത്യനാളിൽ, ഖിയാമത്ത് നാളിൽ നിങ്ങളുടെ അടുക്കലേക്ക് വരുന്നതാണ്. മുനജ്ജിയാത്തുൻ വ മുഅഖിബാത്തുൻ വഹുന്ന അൽബാഖിയാത്തു സ്വാലിഹാത്ത്, നിങ്ങളെ രക്ഷപ്പെടുത്താൻ, നിങ്ങളുടെ കൂടെ അണിനിരക്കാൻ നാളെ പരലോകത്ത് ഈ നാല് കലിമത്തുകൾ വരും. അതാണ് ബാഖിയാത്തു സ്വാലിഹാത്ത്. എന്നെന്നും നിലനിൽക്കുന്ന ചില സൽക്രമങ്ങൾ എന്ന് പറയുന്നത് ആ നാല് കലിമത്തുകളാണ് ഇന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങൾ, യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ വന്നിട്ടുള്ള മുഴുവൻ ഹദീസുകളും പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ നാല് കലിമത്തുകൾ അല്ലെങ്കിൽ അഞ്ച് കലിമത്തുകൾ, ഇവകൾ മാത്രമല്ല, ഒരു സത്യവിശ്വാസി ചെയ്യുന്ന ഏതേത് സൽപ്രവൃത്തികളുണ്ടോ അതെല്ലാം എന്നെന്നും നിലനിൽക്കുന്ന സൽക്രമങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നതാണ്. പ്രത്യേകിച്ച് നമ്മൾ മരിച്ചാലും നമ്മിലേക്ക് എത്തുന്ന, നമ്മൾ ചെയ്ത ആ ഒരു കർമ്മം കൊണ്ട് മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുന്ന കർമ്മങ്ങളാണ് എങ്കിൽ അവ ഉറപ്പായും നമ്മുടെ ഖബറിലേക്ക് വന്നുകൊണ്ടേയിരിക്കും അതിൻ്റെ പ്രതിഫലം. സഹോദരങ്ങൾ, അതുകൊണ്ട് ഈ പറഞ്ഞ നാല് കലിമത്തുകൾ എല്ലാ ദിവസവും നമുക്ക് ചൊല്ലാൻ സാധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിനെ ആ ഒരു നാല് ദിക്റുകൾ കൊണ്ട് അല്ലെങ്കിൽ അഞ്ച് ദിക്റുകൾ കൊണ്ട് അള്ളാഹുവിനെ ഓർക്കാൻ നമുക്ക് സാധിക്കണം. നാം ചെയ്ത പാപങ്ങളെല്ലാം അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ട് മാപ്പ് ചോദിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇസ്തിഗ്ഫാറിനെ ജീവിതത്തിൽ അധികരിപ്പിക്കുക, മറ്റുള്ള ദിക്റുകൾ ജീവിതത്തിൽ അധികരിപ്പിക്കാൻ സാധിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം അള്ളാഹു ഇഷ്ടപ്പെട്ട നാല് വാക്കുകൾ ക്ലാസ്.

0: മാനസിക രോഗികളുള്ള വീട് നിങ്ങൾക്ക് പരിചയമുണ്ടോ? എങ്കിൽ നിങ്ങളുടെ കൃത്യമായ ഇടവേളയിലെ ഫോൺ കോളുകളും സന്ദർശനങ്ങളും ആ വീട്ടിന് പെരിഞ്ചൂടുകാലത്തെ തിമിർത്തി പെയ്യുന്നൊരു മഴയുടെ ആശ്വാസമുണ്ടാകും. രാത്രിയാകുമ്പോൾ കതകു തുറന്ന് പുറത്തേക്കൂടി കിണറ്റിൽ ചാടുമോ, വീടിന്റെ കഴുക്കോലിൽ ഒരു കയറിൽ ജീവിതം അവസാനിപ്പിക്കുമോ എന്നൊക്കെ ഇങ്ങനെ അസ്വസ്ഥതപ്പെടുന്ന കുറെ വീടുകളുണ്ട്. വാതിൽ പൊളിയുടെ ഉള്ളിലൂടെ അവൻ അവിടെ തന്നെ ഇല്ലേ, അവളവിടെ തന്നെ കിടക്കുന്നില്ലേ എന്നൊക്കെ നോക്കി ഉറപ്പുവരുത്തി ഉറങ്ങാത്ത രാവുകളിൽ നിറക്കണ്ണുകളിൽ കഴിയുന്ന മാതാപിതാക്കളും സഹോദരങ്ങളും ഒക്കെയുണ്ട്. അവരെങ്ങനെ അറിയും നമ്മൾ? നമ്മുടെ ഉള്ളിലെ മനുഷ്യത്വം പുറത്തു വരുമ്പോൾ അവരതൊക്കെ തുറന്നു പറയും. നമ്മുടെ ജീവിതത്തിന് പുതിയ ബെല്ലും ബ്രേക്കും ഉണ്ടാകും, നമ്മുടെ സുജൂദുകൾക്ക് പുതിയ അർത്ഥമുണ്ടാകും. അതുകൊണ്ട് അവരെ ഒന്നും നമ്മൾ മറക്കരുത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ലുൽ ഖുർആനിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് സൂറത്തുൽ ഹിജ്റിലെ 94 മുതൽ 96 കൂടിയ വചനങ്ങൾ ക്ലാസ് എടുത്തുകൊണ്ട് സക്കീർ മൗലവി എടത്തനാട്ടുകര ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. പ്രിയമുള്ള ശ്രോതാക്കളെ, പീസ് റേഡിയോയിലെ സ്ഥിരമായ ദീനീ നസീഹത്തുകളും ഓരോ പ്രോഗ്രാമുകളും വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുന്ന പ്രിയമുള്ളവരെ, പരിശുദ്ധ ഖുർആനിൻ്റെ നിരന്തര പഠിതാക്കളായിട്ടുള്ള ശ്രോതാക്കളെ, ഇന്ന് നമ്മൾ പഠിക്കുന്ന സൂറ അൽ ഹിജ്റിലെ 94 മുതൽ 96 വരെയുള്ള ചെറിയ മൂന്നലായത്തുകൾ ശ്രദ്ധിച്ച് കേൾക്കുകയും അത് ഹിഫ്ലാക്കുകയും ചെയ്യുക. കഴിഞ്ഞ ഭാഗമൊന്ന് പാരായണം ചെയ്ത് നമുക്ക് പുതിയ ഭാഗം തുടങ്ങാം. ചെറിയ ചെറിയ ആയത്തുകളായതുകൊണ്ട് ഇടക്ക് സൂചിപ്പിക്കുന്നത് വിട്ടുപോകാൻ, ഓരോ ആയത്തുകളും അത് ഓർഡറിൽ പഠിച്ചെടുക്കുമ്പോൾ ഇടയിൽ നിന്ന് വിട്ടുപോകാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് പഠിക്കുക.

الذين يجعلون الذين يجعلون

0: آخر فسوف يعلمون.
1: സൂറ അൽ ഹിജ്റിലെ 94 മുതൽ 96 വരെയുള്ള ആയത്തുകളാണ് നാം ഇന്ന് മനഃപ്പാഠമാക്കിയത്. ആവർത്തിച്ച് കേൾക്കുക, ആവർത്തിച്ച് പാരായണം ചെയ്യുക. ഹിഫ്ളിനെ നിലനിർത്തുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു അവസരം അത് മാത്രമാണ് അള്ളാഹു തആല അത് നമ്മുടെ ഹൃദയത്തിൽ മറക്കാതെ നിലനിർത്തിക്കൊണ്ടുപോരാൻ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. വാഖിറു ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
2: മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹിജ്റിൽ നിന്നും 94 മുതൽ 96 കൂടിയ വചനങ്ങൾ. ക്ലാസ് എടുത്തത് സക്കീർ മൗലവി, എടത്തനാട്ടുകര.
3: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840 www.peaceradio.com.
2: പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ നുറുങ്ങുകൾ പ്രോഗ്രാമിലേക്കാണ് ഇന്ന് നമ്മൾ പ്രവേശിക്കുന്നത്. അറിയുക, രോഗിയെ പരിചരിക്കുന്നവരെ. ഈ വിഷയത്തിന്റെ രചന നിർവഹിച്ചത് ഡോക്ടർ ഹുസ്ന ഹുസൈൻ. ശബ്ദാവതരണം അബ്ദുസമ്മദ് കല്ലടിക്കോട്.
4: അറിയുക, രോഗിയെ പരിചരിക്കുന്നവരെ. എഴുത്ത് ഡോക്ടർ ഹുസ്ന ഹുസൈൻ. ഒരു വീട്ടിൽ ഒരാൾ ദീർഘകാലം കിടപ്പിലായാൽ ആ വീടിന്റെ ദിനചര്യ തന്നെ പതിയെ ആ രോഗിയെ ചുറ്റിപ്പറ്റിയാകുന്നു. മരുന്നിന്റെ സമയം, ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ, പരിശോധനാഫലങ്ങൾ, ആശുപത്രി സന്ദർശനങ്ങൾ, അങ്ങനെ വീട്ടിലെ പല കാര്യങ്ങളുടെയും സമയക്രമം പോലും രോഗിയുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് മാറുന്നു. സന്ദർശിക്കാനെത്തുന്നവരുടെയും ഫോൺ വിളിക്കുന്നവരുടെയും അന്വേഷണങ്ങളും സ്വാഭാവികമായും രോഗിയെക്കുറിച്ച് തന്നെയായിരിക്കും. ആ വീട്ടിലെ സംഭാഷണങ്ങളും പ്രതീക്ഷകളും പ്രാർത്ഥനകളുമെല്ലാം ഒരാളുടെ ആരോഗ്യത്തിലേക്ക് ചുരുങ്ങിപ്പോകുന്ന അവസ്ഥ. എന്നാൽ ആ ബഹളങ്ങൾക്കിടയിൽ പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരാളുണ്ട്, ആ രോഗിയുടെ പരിചാരകൻ. രോഗിക്ക് മരുന്ന് കൊടുക്കാൻ രാത്രിയിൽ പലതവണ ഉറക്കമുണരുന്ന ഒരാൾ. സമയത്ത് ഭക്ഷണം കഴിക്കാൻ പോലും മറന്നു പോകുന്നയാൾ. ആശുപത്രി വരാന്തകളിൽ മണിക്കൂറുകളോളം കാത്തിരിക്കുന്ന ഒരാൾ. സ്വന്തം ക്ഷീണവും വേദനയും മാറ്റിവെച്ച് മറ്റൊരാളുടെ ആശ്വാസത്തിനായി ജീവിക്കുന്ന ഒരാൾ. അവർ പക്ഷാഘാതം ബാധിച്ച ഭർത്താവിനെ ശുശ്രൂഷിക്കുന്ന ഭാര്യയാകാം. ക്യാൻസറിനോട് പോരാടുന്ന ഭാര്യയ്ക്ക് കരുത്തായി നിൽക്കുന്ന ഭർത്താവാകാം. വാർദ്ധക്യത്തിന്റെ ഭാഗമായി സ്വയം കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെട്ട് കിടപ്പിലായ മാതാപിതാക്കൾക്ക് താങ്ങായി നിൽക്കുന്ന മക്കളോ മരുമക്കളോ ആകാം. ഓട്ടിസം, സെറിബ്രൽ പൾസി പോലുള്ള പ്രത്യേക പരിചരണം ആവശ്യമായ അവസ്ഥയുള്ള കുട്ടികളുടെ മാതാപിതാക്കളാകാം. രോഗമേതായാലും ബന്ധമെന്തായാലും അവരെയൊക്കെ ഈ ദൗത്യത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സ്നേഹമാണ്. പക്ഷേ ആ ദൗത്യമെല്ലായ്പ്പോഴും എളുപ്പമല്ല. ഉറക്കം നഷ്ടപ്പെടാം. മനസ്സിൽ നിരന്തരമായ ആശങ്ക നിറയാം. സ്വന്തം ആരോഗ്യത്തെയും ആവശ്യങ്ങളെയും അവഗണിക്കേണ്ടി വന്നേക്കാം. പഠനമോ ജോലിയോ പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരാം. ചിലപ്പോൾ ഒറ്റപ്പെടലും നിസ്സഹായതയും അനുഭവപ്പെടാം. പലപ്പോഴും അവർ പരിചരിക്കുന്ന രോഗിക്ക് അവരുടെ സ്നേഹവും ത്യാഗവും തിരിച്ചറിയാനോ അതിന് നന്ദി പറയാനോ പോലും കഴിയാത്ത അവസ്ഥയായിരിക്കാം. എന്നിട്ടും രോഗിയിൽ ചെറിയൊരു ആശ്വാസമോ പുരോഗതിയോ കാണുമ്പോൾ അവർക്ക് ലഭിക്കുന്ന സന്തോഷം പറഞ്ഞറിയിക്കാനാവാത്തതാണ്. ഒരു വിളക്ക് മറ്റൊരു വിളക്കിന് വെളിച്ചം പകരണമെങ്കിൽ അതിലെണ്ണയും തിരിയുമുണ്ടായിരിക്കണം. അതുപോലെ മറ്റൊരാളെ പരിചരിക്കുന്ന വ്യക്തിക്കും ഇടയ്ക്കൊക്കെ വിശ്രമം ആവശ്യമാണ്. അവരോടാരെങ്കിലും അവരെക്കുറിച്ചൊന്ന് അന്വേഷിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് ഈ നല്ല മാറ്റം കാണുന്നത്, പക്ഷേ ഇതിനിടയിൽ സ്വന്തം ആരോഗ്യവും കൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ എന്ന ആത്മാർത്ഥമായൊരു വാക്കു പറഞ്ഞാൽ അതവർക്കൊരു വലിയ ആശ്വാസമായേക്കും. കാരണം മറ്റുള്ളവരെ പരിചരിക്കുന്നവർക്കും തങ്ങളെയും ആരോ കരുതുന്നുണ്ടെന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. അതിനാൽ രോഗിയെ സന്ദർശിക്കുമ്പോൾ രോഗിയെ മാത്രമല്ല, പരിചാരകനെയോ പരിചാരികയെയോ കൂടി നമുക്ക് ശ്രദ്ധിക്കാം. ഒരു പരിചാരകനെ സഹായിക്കാൻ വലിയ സാമ്പത്തിക ശേഷിയൊന്നും വേണ്ട. ഒരു മണിക്കൂർ രോഗിയുടെ കൂടെ ഇരുന്ന് അവർക്കൊരു വിശ്രമം നൽകാനോ, ഒരു നേരത്തെ ഭക്ഷണമുണ്ടാക്കി എത്തിച്ചു കൊടുക്കാനോ, ആശുപത്രിയിലെ തെറാപ്പി സെന്ററിലോ പോകുമ്പോൾ കൂടെ പോകാനോ, ഇതൊന്നുമല്ലെങ്കിൽ അവർക്ക് പറയാനുള്ള ആശങ്കകൾ ക്ഷമയോടെ കേട്ടിരിക്കാനോ കഴിയുമെങ്കിൽ അതുപോലും വലിയൊരു സഹായമാണ്. ചിലപ്പോൾ ചെറിയ കരുതലുകളാണ് ഏറ്റവും വലിയ കരുത്താകുന്നത്. ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് പരസ്പരം സഹായിക്കാനും കരുണ കാണിക്കാനുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു തൻ്റെ ദാസനെ സഹായിച്ചുകൊണ്ടിരിക്കും, ആ ദാസൻ തൻ്റെ സഹോദരനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം. സ്വഹീഹ് മുസ്ലിം. രോഗിയെ മാത്രം കാണാതെ രോഗിയുടെ നിഴലിൽ നിശബ്ദമായി സ്നേഹത്തിൻ്റെ സേവനം ചെയ്യുന്ന പരിചാരകരെയും കാണാൻ നമുക്ക് ശീലിക്കാം. അവരുടെ ഭാരമൊന്ന് ലഘൂകരിക്കാനും കഴിയുന്നിടത്തോളം ഒരു കൈത്താങ്ങാകാനും ശ്രമിക്കാം.
5: മഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കളിപ്പോൾ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. അറിയുക രോഗിയെ പരിചരിക്കുന്നവരെ. രചന നിർവഹിച്ചത് ഡോക്ടർ ഹുസ്ന ഹുസൈൻ. ശബ്ദാവതരണം അബ്ദുസമ്മദ് കല്ലടിക്കോട്.
3: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺഡ് ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.
2: ഹൃദയവസന്തത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. സൂറത്തുൽ മുഅ്മിനൂൻ 15 മുതൽ 16 കൂടിയ വചനങ്ങൾ. ക്ലാസ് എടുത്തുകൊണ്ട് സഫീർ അൽ ഹിക്കമി ഇപ്പോൾ നമുക്കൊപ്പമുണ്ട്. അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ അബ്ദിക വറസൂലിക് സയ്യിദന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ അല്ലിംന മാ യൻഫഉന വൻഫഉന ബിമാ അല്ലംതന വസീദന ഇൽമ. ഏറെ സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, സഹോദരന്മാരെ, വിശുദ്ധ ഖുർആൻ 23 അധ്യായം സൂറത്തുൽ മുഅ്മിനൂനാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അതിൻ്റെ ആദ്യത്തെ 14 വചനങ്ങളാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ചു തീർത്തത്. ഇൻഷാല്ലാ ഇന്ന് നമ്മൾ അടുത്ത 2 വചനങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ആ വചനം നമുക്ക് ആദ്യം ഒന്ന് ഓതാം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ثم إنكم بعد ذلك لميتون ثم إنكم يوم القيامة تبعثون. ഇതാണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ എടുക്കുന്ന 2 വചനങ്ങൾ. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ അനുസരിച്ച് കൊണ്ടുള്ള ചില നിയമങ്ങൾ ഇവിടെ ആവർത്തിച്ചു വന്നിട്ടുണ്ട്. സുമ്മ, ഇന്ന, ഇന്നക്കും എന്നിടത്ത് അവിടെയൊക്കെ മീമിനും നൂനിനും ശദ്ദ് വന്നിട്ടുണ്ട്. കട്ടിയുള്ള അക്ഷരങ്ങളായിട്ടാണ് അതുള്ളത്. അങ്ങനെ മീമിനും നൂനിനും ശദ്ദ് വന്നാൽ അവ മണിച്ച് ഓതണം എന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സുമ്മ, ഇന്നക്കും എന്നിങ്ങനെയാണ് ഓതേണ്ടത്. അതല്ലാതെ സുമ്മ ഇന്നക്കും എന്ന് മണിക്കാതെ ഓരുന്നത് ശരിയായ രീതിയല്ല. പിന്നീട് അതുപോലെ തന്നെ 16 ആയത്തിൽ തുബ് അസൂൻ എന്നുണ്ട്. അവിടെ ബഇന് സുക്കൂന്. തുബ് അസൂൻ എന്ന് ഓതാനും വേണ്ടി പാടില്ല. കാരണം ബ ഖൽഖലയുടെ അക്ഷരങ്ങളാണ്. ഖു തു ബു ജദ് ഈ 5 അക്ഷരങ്ങൾ അവക്ക് സുക്കൂന് വന്നു കഴിഞ്ഞാൽ അത് കട്ടി കൊടുത്ത് ഗാംഭീര്യത്തോടുകൂടി ഓതണമെന്ന്, വായിക്കണമെന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നിയമങ്ങൾ നമ്മൾ ഈ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. എന്താണ് ഈ വചനങ്ങളുടെ അർത്ഥം? സുമ്മ, 2 സുമ്മയും ഇന്നക്കും ആവർത്തിച്ചു വരുന്നുണ്ട്. സുമ്മ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ശേഷം അല്ലെങ്കിൽ പിന്നീട് എന്നൊക്കെയാണ് അർത്ഥം. ഇന്നക്കും എന്ന് പറഞ്ഞാൽ നിശ്ചയമായും നിങ്ങൾ എന്നർത്ഥം. ഇന്നയും നമ്മൾ നേരത്തെ വന്നതാണ്. കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നർത്ഥമാണ്. അറബിയിൽ ഒരു വാക്കിൻ്റെ കൂടെ ചേർത്തുകൊണ്ട് ചില സർവനാമങ്ങൾ ഉപയോഗിക്കാറുണ്ട്, സർനെയിംസ്. അത്തരം സർവനാമങ്ങളാണ് ഇവിടെ കും എന്നുള്ളത്. ഹുവ എന്നത് അവൻ എന്നാണ്. എന്നാൽ ഒരു പദത്തിൻ്റെ കൂടെ ഹു എന്ന് മാത്രം, കിതാബു ഹു, അവൻ്റെ പുസ്തകം എന്നാണ് പറയുക. അത് ഹു ഹുമ അതേപോലെ ഹും എന്നും, പെണ്ണാണെങ്കിൽ ഹ എന്നാണ്, കിതാബു ഹ, അവളുടെ പുസ്തകം എന്നാണ് പറയുക. അതേപോലെ തന്നെ നിൻ്റെ എന്നെങ്കിൽ ക, ആണാണെങ്കിൽ കാ എന്നും പെണ്ണാണെങ്കിൽ കി കിതാബു ക, നീ ഒരു പുരുഷന്റെ പുസ്തകം, കിതാബു കി നീ ഒരു സ്ത്രീയുടെ പുസ്തകം എന്നാണ് പറയുക. അതും ക കുമ ആണാണെങ്കിൽ കും നിങ്ങൾ നിങ്ങളുടേത് എന്നതിലേക്ക് കും എന്നാണ് പറയുക. സ്ത്രീയാണെങ്കിൽ കുന്ന എന്നാണ് പറയുക. സ്വന്തത്തിലേക്കാണെങ്കിൽ കിതാബീ എന്ന് പറയും, ഞങ്ങളുടേത് എന്ന് പറയാൻ കിതാബുന ന എന്ന് ചേർത്ത് പറയും. ഇവിടെ കും എന്നത് നിങ്ങൾ എന്ന അർത്ഥത്തിലാണ്. ആണും പെണ്ണും ഒക്കെ ഒരുമിച്ച് ചേർത്ത് ആണ് ഇവിടെ കും എന്ന് പ്രയോഗിച്ചിട്ടുള്ളത്. സുമ്മ ഇന്നക്കും, പിന്നീട് നിങ്ങൾ. ബഅദ ശേഷം, ബഅദ എന്നത് ശേഷം എന്നാണ് അർത്ഥം. ഖബല എന്ന് പറയുന്നത് മുമ്പ് എന്നാണ് അർത്ഥം. ബഅദ ശേഷം എന്നാണ്. ദാലിക എന്നത് അത് എന്നാണ്. ഹാദ എന്ന് പറഞ്ഞാൽ ഇത് എന്നാണ്. ഹാദ എന്നത് ആണിന് പുല്ലിംഗ പദത്തിന് സാധാരണ ഉപയോഗിക്കുന്നതായ സംഗതികളാണ്. അത് അല്പം അടുത്തുള്ളപ്പോഴാണ് ഹാദ എന്ന് പറയുക. എന്നാൽ അത് ദൂരെയാണെങ്കിൽ ദാലിക എന്നാണ് പ്രയോഗിക്കുക. ഇനി സ്ത്രീലിംഗ പദമാണെങ്കിൽ ഹാദിഹി എന്നും ദൂരെയാണെങ്കിൽ തിൽക എന്നുമാണ് ഉപയോഗിക്കുക. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല ദാലിക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഉപയോഗിച്ചിട്ടുള്ളത്. അറബ തൊട്ട് മുമ്പ് ഒരു മനുഷ്യൻ്റെ ഘട്ടത്തെ, ജീവൽ ഘട്ടത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നു. അങ്ങനെ ആ മനുഷ്യൻ്റെ ജീവലഘട്ടങ്ങൾ പൂർത്തിയാക്കിയതിന് ശേഷം മനുഷ്യൻ്റെ അടുത്ത ഘട്ടത്തെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല സൂചിപ്പിക്കുന്നത്. അവൻ ഭൂമിയിലേക്ക് വന്നതിന് ശേഷം അവൻ ജീവിച്ചു കഴിഞ്ഞാൽ പിന്നീട് ലമയ്യിത്തൂൻ, നിശ്ചയമായും നിങ്ങൾ മയ്യിത്തുകളാകും എന്നാണ്. മയ്യിത്തെന്ന് പറഞ്ഞാൽ മയിക്കുന്നത്, മരിച്ചവൻ എന്നർത്ഥം. മരിച്ചവനാണ് മയ്യിത്തെന്ന് പറയാനുള്ളത്. മയ്യിത്തൂൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മരിക്കുന്നവരാണ് എന്നർത്ഥം. അപ്പം എല്ലാ ചേർത്താൽ നിശ്ചയമായും ഉറപ്പായും എന്ന അർത്ഥമാണ് കിട്ടുക. അപ്പോൾ സുമ്മ ഇന്നക്കും ബഅദ ദാലികല മയ്യിത്തൂൻ എന്ന് പറഞ്ഞാൽ പിന്നീട്, തീർച്ചയായും അതിനുശേഷം നിങ്ങൾ മരിക്കുന്നവരായിരിക്കും, അഥവാ നിങ്ങൾ ഒരിക്കലും ഇവിടെ ശാശ്വതരാവുകയില്ല എന്ന് പറയുന്നു. പിന്നീട് മരണശേഷം എന്ന് സംഭവിക്കും എന്നതിലേക്കുള്ള സൂചനയാണ് അടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. ഫുമ്മ ഇന്നക്കും, നിശ്ചയമായും പിന്നീട് നിങ്ങൾ. യൗമൽ ഖിയാമ, യൗമെന്ന് പറഞ്ഞാൽ ദിവസം എന്നാണ് അർത്ഥം. അൽ ഖിയാമത്ത് എന്ന് പറഞ്ഞാൽ ഖാമ യഖൂമു നിന്നു എന്നതിൽ നിന്നുമാണ് അത് വന്നിട്ടുള്ളത്. ഖിയാമത്ത് എന്ന് പറഞ്ഞാൽ നിൽപ്പ്, നിൽക്കൽ എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ യൗമൽ ഖിയാമത്ത് എന്ന് പറഞ്ഞാൽ നിൽക്കുന്ന ദിവസം എന്നാണ് ശരിക്കർത്ഥം വരിക. അഥവാ അവസാന ദിവസത്തെ, യൗമൽ ഖിയാമ എന്നത് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിവസത്തെ അഥവാ അന്ത്യനാള് എന്ന രൂപത്തിലാണ് ഇവിടെ യൗമുൽ ഖിയാമ. സാധാരണ യൗമുൽ ആഖിറ, യൗമുൽ ഖിയാമ എന്നൊക്കെ പറയാറുള്ളത് അന്ത്യദിനത്തെയാണ്. ആ അന്ത്യദിനത്തിൽ തുബ്അസൂൻ, നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്നർത്ഥം. ഉയർത്തെഴുന്നേൽപ്പിക്കും എന്നാണ് തുബ്അസൂൻ എന്ന പദത്തിൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങൾ അതിനുശേഷം ഖിയാമത്ത് നാളിൽ, അന്ത്യദിനത്തിൽ, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കുക തന്നെ ചെയ്യുമെന്നാണ് ഈ ആയത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഈ രണ്ട് വചനങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിന് ശേഷം അവന് സംഭവിക്കാനിരിക്കുന്ന സുപ്രധാനമായ മൂന്ന് ഘട്ടങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ആയത്തുകളിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒന്നും പറയാനില്ലാത്ത, പറയപ്പെടാൻ ഒന്നുമില്ലാത്ത ഒരവസ്ഥയിൽ നിന്ന് ഘട്ടം ഘട്ടമായിക്കൊണ്ട്, ആദ്യം ബീജത്തിൽ നിന്ന്, പിന്നെ നുത്ഫ ബീജത്തിൽ നിന്ന്, പിന്നെ അലക ഭ്രൂണത്തിൽ നിന്ന്, പിന്നെ മുല രക്തപിണ്ഡത്തിൽ നിന്ന്, പിന്നെ ഇലാമ മാംസത്തിൽ നിന്ന്, പിന്നെ അതിനെ പൊതിഞ്ഞ മറ്റൊരു രൂപത്തിൽ നിന്ന്, പിന്നെ മനുഷ്യൻ്റെ പരിപൂർണാവസ്ഥയിൽ നിന്ന്, അങ്ങനെ ഘട്ടം ഘട്ടമായി ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വതആല പരിപൂർണമായ ഒരു മനുഷ്യാവസ്ഥയിലേക്ക് എത്തിച്ചതിന് ശേഷം അല്ലാഹു അവനെ പുറത്തേക്ക് കൊണ്ടുവരും. സൂറത്തുൽ ഹജ്ജിൻ്റെ അഞ്ചാമത്തെ വചനത്തിലും സൂറത്തുൽ അഹ്ഖാഫിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഘട്ടങ്ങൾ എടുത്തു പറയുന്നുണ്ട്. അങ്ങനെ മനുഷ്യൻ്റെ ആ അവസ്ഥകൾക്ക് ശേഷം മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വതആല നിർണയിച്ച, നിശ്ചയിച്ച ഇഹലോക ജീവിതത്തിന് ശേഷം അവൻ സുമ്മ ഇന്നക്കും ബഅദ ദാലിക ലമയ്യിത്തൂൻ, നിശ്ചയമായും ഉറപ്പായും അവൻ മരിക്കുമെന്ന് അല്ലാഹു പഠിപ്പിക്കുന്നു. അതാണ് ഒന്നാമത്തെ ഘട്ടം. പിന്നെ സുമ്മ ഇന്നക്കും ബഅദ ദാലിക, സുമ്മ ഇന്നക്കും യൗമൽ ഖിയാമതി തുബ്അസൂൻ, പിന്നെ ഖിയാമത്ത് നാളിൽ നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കും. അപ്പോൾ മരിച്ചതിന് ശേഷം ഒരു താമസമുണ്ട് എന്ന സൂചന അവിടെ കിട്ടുന്നു. ആ താമസത്തിന് ശേഷം അല്ലാഹു വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നാണ് മൂന്നാമത്തെ ഘട്ടം ഇവിടെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ ചില യാഥാർത്ഥ്യങ്ങൾ മനുഷ്യനെ എല്ലാം ബോധ്യപ്പെടുത്തുക. അതിലൊന്നാമത്തേത് എന്താണ്? സുമ്മ ഇന്നക്കും ബഅദ ദാലിക ലമയ്യിത്തൂൻ, നിശ്ചയമായും നിങ്ങൾ മരിക്കുക തന്നെ ചെയ്യും. ഭൂമിയിലേക്ക് പിറന്നു വീണ് ഏതൊരു ജീവിയും അല്ലാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ച അവധി എത്തിക്കഴിഞ്ഞാൽ അവനെ മരിക്കുമെന്ന് ഉറപ്പാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ, രണ്ടു സ്ഥലങ്ങളിലാണ് കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, നിങ്ങളെല്ലാം ഏതൊരു നഫ്സും ഏതൊരു ദേഹവും മരണത്തെ ആസ്വദിക്കുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ രണ്ട് സ്ഥലങ്ങളിൽ, സൂറത്തു ശുഅറയിലും സൂറത്തു ആലി ഇംറാനിലും അള്ളാഹു സുബ്ഹാനഹു വതആല രണ്ട് സ്ഥലങ്ങളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും മനുഷ്യൻ മരിക്കും. ഇദാ ജാഅ അജലുഹ, ഒരു മനുഷ്യൻ്റെ അവധി എത്തിക്കഴിഞ്ഞാൽ, ലാ യസ്തഖിറൂന സഅത്തൻ വലാ യസ്തഖദിമൂൻ, ആ മനുഷ്യൻ്റെ ഒരു സെക്കൻഡ് മുമ്പോട്ടോ പിന്നോട്ടോ അള്ളാഹു സുബ്ഹാനഹു വതആല ഉണ്ടാക്കുകയില്ല, കൊണ്ടുപോവുകയില്ല. കഴിഞ്ഞ ആയത്തിൻ്റെ വിശദീകരണത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു മനുഷ്യൻ്റെ അവൻ്റെ അജലെത്രയാണ്, ഭൂമിയിൽ അവൻ ജീവിക്കുന്ന കാലഘട്ടം എത്രയാണ് എന്ന് ഉമ്മയുടെ വയറ്റിൽ നിന്ന് തന്നെ ഒരു മലക്കിനെ പറഞ്ഞയച്ചുകൊണ്ട് രേഖപ്പെടുത്തുമെന്ന് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അഥവാ ഉമ്മയുടെ ഗർഭാശയത്തിൽ അള്ളാഹു റൂഹ് ഊതുന്ന സമയത്ത് തന്നെ ഭൂമിയിൽ അവൻ എത്ര കൊല്ലം ജീവിക്കും നിർണയിച്ച് വെച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് അവന് പോവുകയില്ല. എല്ലാവരും ഭൂമിയിലേക്ക് പറന്ന് വീണോ അവൻ്റെ അവധി എത്തിക്കഴിഞ്ഞാലും മരിക്കും. ചിലപ്പോൾ ഗർഭാശയത്തിൽ തന്നെ മരണപ്പെട്ടേക്കാം, ചിലപ്പോൾ പുറത്തു വന്ന് ഉടനെ മരണപ്പെട്ടേക്കാം, ചിലപ്പോൾ ചെറുപ്രായത്തിൽ കൈക്കുഞ്ഞായിരിക്കെ, ചിലപ്പോൾ മുട്ടലഴിഞ്ഞു കൊണ്ടിരിക്കെ, ചിലപ്പോൾ നടക്കാൻ തുടങ്ങുന്ന ആദ്യഘട്ടത്തിൽ, ചിലപ്പോൾ ബാല്യത്തിൽ, ചിലപ്പോൾ കൗമാരത്തിൽ, ചിലപ്പോൾ യൗവനത്തിൽ, ചിലപ്പോൾ പല സന്ദർഭങ്ങളിൽ അവന് മരണപ്പെട്ടേക്കാം. ഏതായിരുന്നാലും അഅമാറു ഉമ്മത്തി മാ ബൈന സിത്തീന വസബഈൻ, ഈ ഉമ്മത്തിൻ്റെ ശരാശരി പ്രായമെന്ന് പറഞ്ഞാൽ 60-ൻ്റെയും 70-ൻ്റെയും ഇടയിലാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ യാഥാർത്ഥ്യം എത്തും, അതിൽ നിന്നും നമുക്കൊരിക്കലും ഒളിച്ചോടുവാൻ കഴിയുകയില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നു. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ജുമഅയിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ മരണത്തിൽ നിന്നും നമ്മൾ എത്ര ഓടി ഒളിക്കാൻ ശ്രമിച്ചാലും അത് നമ്മളെ പിടികൂടുമെന്ന് ഉറപ്പാണ്. ആ മരണത്തിന് നേരമില്ല, കാലമില്ല, സമയമില്ല. ആ മരണം സമയമെത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു അവസ്ഥയും പരിഗണിക്കുകയില്ല. മഹനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ കവിതയിൽ പറഞ്ഞിട്ടുണ്ട്, വക്കം മിൻ സുഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലതിൻ വക്കം മിൻ സഖീമിൻ ആശ ഹൈന മിൻ അദ്ദഹരി. എത്രയെത്ര ആരോഗ്യമുള്ള, പരിപൂർണ ആരോഗ്യമുള്ള ആളുകളാണ് ഒരു കാരണവുമില്ലാതെ പെട്ടെന്ന് മരണപ്പെട്ടു പോയത്. എന്നാൽ എത്രയെത്ര അസുഖബാധിതനായി കിടക്കയിൽ സമയം കഴിച്ചു കൂട്ടുന്നവരാണ് അവർ, അങ്ങനെ കാലങ്ങൾ കഴിച്ചു കൂട്ടിക്കൊണ്ടേയിരിക്കുന്നത്. ഒരു കാരണവുമില്ലാതെ മരണപ്പെട്ടു പോയവരും കാരണമുണ്ടായിട്ട് മരണം വരിക്കാതെ നിൽക്കുന്നവരും നമ്മുടെ കൺമുമ്പിലുണ്ട്. വക്കമ്മിൻ അറൂസിൻ സയ്യനൂലി സൗജിഹ, എത്രയെത്ര യുവതികളാണ്, യുവാക്കളാണ് തങ്ങളുടെ ഇണകൾക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങിക്കൊണ്ട് പുതുമണവാളനായി, പുതുമണവാട്ടിയായി ചമഞ്ഞിരിക്കുന്നത്. എന്നാൽ അവർ അള്ളാഹു സുബ്ഹാനഹു വതആല ആദ്യ രാത്രിയിൽ തൻ്റെ ഇണയുമായി കൂടിച്ചേരും മുമ്പേ അവർ ഖബറിലേക്ക് ഇറക്കിപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ കഫൻ തുണി നെയ്യപ്പെട്ടിച്ചുണ്ട് തൊട്ടടുത്ത കടയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് നമ്മളൊരാളും തിരിച്ചറിയുന്നില്ല. ഏത് സന്ദർഭത്തിലും അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ മരിപ്പിക്കും. ഒരാൾക്കും ഇവിടെ ശാശ്വതവാസം ലഭിക്കുകയില്ല. മറ്റൊരു കവി പാടിയില്ലേ, വലൗകാനത്തി ദുനിയ തദൂമൂലി അഹ്ലിഹ വക്കാൻ ലക്കാന റസൂലുള്ളാഹി ഫിഹ മുഖല്ലദ. ഈ ദുനിയാവ് ആർക്കെങ്കിലും എന്നേക്കുമായി ശാശ്വതമായി ബാക്കിയാകുമായിരുന്നെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ബാക്കിയാകണമായിരുന്നു. പക്ഷേ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് ആ പ്രവാചകൻ, സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ, സഹോദരന്മാരെ നമ്മുടെ സമയം എത്തിക്കഴിഞ്ഞാൽ മരിക്കുമെന്നത് ഉറപ്പാണ്. ആ മരണത്തെ ഓർത്തുകൊണ്ട് ജീവിക്കാൻ നമ്മൾക്ക് സാധ്യമാകണം. എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല സുമ്മ ഇന്നക്കും ബഅദ ദാലിക ലമയ്യിത്തൂൻ, നിങ്ങളുടെ സമയം എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതഘട്ടത്തിന് ശേഷം മരിക്കുമെന്ന് പഠിപ്പിക്കുന്നത്? ഖുർആനിലെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ എന്തിനാണിത് പറയുന്നത്? നമ്മുടെ മരണത്തെ ഓർക്കാൻ വേണ്ടിയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ, അക്സിറു ദിക്ര ഹാദിമി ലദ്ദാസ്, ഈ ദുനിയാവിൽ നിങ്ങൾക്കുണ്ടാകുന്ന എല്ലാ സുഖങ്ങളെയും സൗകര്യങ്ങളെയും പരിപൂർണമായും നശിപ്പിച്ചു കളയുന്ന മരണത്തെ നിങ്ങൾ ധാരാളമായി ഓർക്കണമെന്ന് പ്രവാചകൻ പറഞ്ഞു. ആ മരണത്തെ ഓർത്താൽ നിങ്ങൾക്ക് പരലോക ചിന്തയുണ്ടാകും. ആ മരണത്തെ ഓർത്താൽ നിങ്ങൾക്ക് തിന്മകളിൽ നിന്ന് പരിപൂർണമായി മാറി നിൽക്കാൻ കഴിയും. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹും ഖബർ കാണുന്ന സന്ദർഭങ്ങളിലെല്ലാം കരയുമായിരുന്നു. കാരണം ചോദിച്ചപ്പോൾ പറഞ്ഞു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നൽ ഖബറ ഔവലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, പരലോകത്തേക്കുള്ള അള്ളാഹു ഒരുക്കി വെച്ച ഭവനങ്ങളിൽ ഒന്നാമത്തെ വീടാണ് ഖബറെന്ന് പറഞ്ഞാൽ, ആ ഖബറിൽ ആരെങ്കിലും രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ അതിനുശേഷം അവന് പരിപൂർണമായി രക്ഷപ്പെടും. എന്നാൽ ആ ഖബറിൽ ആരെങ്കിലും പ്രയാസപ്പെട്ടാൽ അതിനുശേഷമുള്ളത് അതിഗുരുതരമായിരിക്കും, അതിഗൗരവമായിരിക്കുമെന്ന് പ്രവാചകന് പഠിപ്പിച്ചിട്ടുണ്ട്. മാർ എയ്ത്തു മന്ദറൻ അക്കത്തു, ഞാനൊരിക്കലും പ്രവാചകൻ പഠിപ്പിക്കുന്നു, ഖബറിനോളം പ്രയാസമുള്ള ദുർഘടം പിടിച്ച ഒരു കാഴ്ചയും ഞാൻ കണ്ടിട്ടേയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, ആ മരണത്തെ ഓർത്താൽ നമുക്ക് തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയും. ഹറാമുകൾ കാണുന്നതിൽ നിന്ന്, ഹറാമുകൾ കേൾക്കുന്നതിൽ നിന്ന്, ഹറാമുകൾ ചെയ്യുന്നതിൽ നിന്ന്, തിന്മകളും തോന്നിവാസങ്ങളുമായി കൊണ്ട് നടക്കുന്നതിൽ നിന്ന്, അള്ളാഹു ധിക്കരിക്കുന്നതിൽ നിന്ന്, ഉമ്മയെ ധിക്കരിക്കുന്ന, ഉപ്പയെ ധിക്കരിക്കുന്ന, സമൂഹത്തിനെ യാതൊരു ഉപകാരവുമില്ലാത്ത രൂപത്തിലെല്ലാം ജീവിക്കുന്ന, അതെല്ലാം മാറി ചിന്തിക്കുവാൻ നമുക്ക് മരണമോർത്താൽ മാത്രം മതിയാകും. ഞാൻ മരിക്കേണ്ടവരാണ് എന്ന ചിന്തയാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. എന്നാൽ ആ മരണഭയമില്ലാത്ത രൂപത്തിൽ നമ്മൾ ജീവിച്ചാൽ നമുക്ക് സംഭവിക്കാതിരിക്കുന്നത് എന്താണ്? അള്ളാഹു പഠിപ്പിച്ചില്ലേ, അവന് മരണത്തിൻ്റെ സമയം എത്തിക്കഴിഞ്ഞാൽ അള്ളാഹുവോട് അവൻ ചോദിക്കും, അള്ളാഹുവേ, എനിക്കൊരു നിമിഷം, എനിക്കൊരു സെക്കൻഡ്, ഒരു ദിവസം നീ ഒന്ന് നീട്ടിത്തരണം. ലഅസ്സദ്ഖ് വഅകുമ്മിന സ്വാലിഹീൻ, ഞാൻ സദഖ ചെയ്തു കൊള്ളാം, ഞാൻ നന്മകൾ ചെയ്തു കൊള്ളാമെന്ന് അള്ളാഹുവോട് വിലപിക്കുന്ന അവസ്ഥയുണ്ടാകും. അതാരാണ്? മരണത്തെ ഓർക്കാതെ താന്തോന്നിയായി തോന്നിവാസിയായി ജീവിക്കുന്ന ആളുകൾക്കാണ് അത് പറയാനുണ്ടാവുക. എന്നാൽ അതല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം മരണത്തിന് വേണ്ടി ഒരുങ്ങി ജീവിക്കുവാൻ അവർക്ക് സാധ്യമാകും. അതുകൊണ്ട് സഹോദരന്മാരെ, ആ മരണത്തെ നമ്മൾ ഓർത്തുകൊണ്ട് എപ്പോഴും ആലോചിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമ്മൾക്ക് സാധ്യമാകേണ്ടതുണ്ട്. ഇനി രണ്ടാമതായി അള്ളാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തുന്ന സുമ്മ ഇന്നക്കും യൗമുൽ ഖിയാമത്തി തുബ്അസൂൻ, പിന്നീട് നിങ്ങൾ മരണത്തിന് ശേഷം അള്ളാഹു ഒരുക്കി വെച്ച ഖബർ ജീവിതത്തിന് ശേഷം ഖിയാമത്ത് നാളിൽ നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നാണ്. ആ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന അവസ്ഥയെ പ്രവാചകൻ പഠിപ്പിച്ചു, നിങ്ങൾ നഗ്നരായിക്കൊണ്ട്, അഥവാ ശരീരത്തിൽ ഉടുതുണിയൊന്നുമില്ലാത്ത അവസ്ഥയിൽ, നഗ്നപാദരായിക്കൊണ്ട്, അഥവാ ചെരുപ്പ് ധരിക്കാത്തവരായിക്കൊണ്ട്, ചേലാക്രമം ചെയ്യാത്തവരായിക്കൊണ്ട് നമ്മൾ, അഥവാ പിന്നെ പരിബോധന പിറന്ന പടി എങ്ങനെയാണോ അതേ അവസ്ഥയിൽ നാളെ പരലോകത്തേക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഖിയാമത്ത് നാളിൽ ആളുകൾ പരസ്പരം എല്ലാവരും നഗ്നരായിരിക്കുമെന്ന് പ്രവാചകൻ പറഞ്ഞപ്പോൾ മഹദി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പ്രവാചകനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചക, ആ സന്ദർഭത്തിൽ ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ രഹസ്യഭാഗത്ത് നോക്കുകയില്ലേ എന്ന്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, ആയിഷ, ആളുകൾ തങ്ങൾ നഗ്നരാണ് എന്ന് പോലും തിരിച്ചറിയാത്ത അവസ്ഥയാണെന്നുണ്ടാവുക. ഓരോരുത്തരും സ്വന്തം കാര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു സമയമായിരിക്കും അത്. അതുകൊണ്ട് തന്നെ അത്തരം അവസ്ഥയിൽ നഗ്നനാണ് എന്നത് പോലും മറന്നു പോകുന്ന ഒരവസ്ഥാവിശേഷമായിരിക്കും ആളുകൾക്ക് ഖിയാമത്ത് നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന അന്നുണ്ടാവുക എന്നാണ്. സൂറത്തുൽ ഹജ്ജിൻ്റെ ആദ്യ ഭാഗത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല ഖിയാമത്ത് നാളിലെ ഭയാനതയെക്കുറിച്ച്, ഗർഭിണികൾ പ്രസവിച്ചു പോകുമെന്നും മുലയൂട്ടുന്ന സ്ത്രീകൾ കുഞ്ഞിനെ മറന്നു പോകുമെന്നും, ആളുകൾ ഭയവിഹ്വരരായിക്കൊണ്ട് ലഹരി പൂണ്ടവരായിക്കൊണ്ട് മത്തുപിടിച്ച അവസ്ഥയിൽ, അവർ ഒന്നും അറിയാത്ത അവസ്ഥയിൽ ആയിപ്പോകുമെന്നുമെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല അതിൻ്റെ ഭയാനകതയെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ അവസ്ഥയിൽ അള്ളാഹു നമ്മളെ എല്ലാവരും ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് പ്രവാചകനെ പഠിപ്പിച്ചു. മറ്റൊരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നമൽ അഅമാലു ബിഖവാതിമിഹ എന്നാണ്. കർമ്മങ്ങൾ അതിൻ്റെ അവസാനമനുസരിച്ചാണ്. ഒരു മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വതആല ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് അവൻ്റെ മരണാവസരം എങ്ങനെയാണോ ആ രൂപത്തിലായിരിക്കുമെന്നാണ്. നാം നേരത്തെ സൂചിപ്പിച്ച മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഗർഭാശയത്തിലെ ഘട്ടങ്ങൾ വിശദീകരിക്കുന്ന ഹദീസിൻ്റെ അവസാന ഭാഗത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻ അവൻ യഅമലു അമല അഹ്ലിൽ ജന്ന, സ്വർഗത്തിൻ്റെ പണിയെടുത്തുകൊണ്ടേയിരിക്കും, ഹത്ത ബൈനഹു ബൈനൽ ജന്നത്തി ഇല്ലാ ദിറ, അവനും അവൻ്റെ സ്വർഗത്തിനുമിടയിൽ ഒരു ചാണ് മാത്രം അകൽച്ച ഉണ്ടാകുന്ന അവസ്ഥയിൽ അവൻ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും, ഒരു മുഴം മാത്രം അകലമുള്ള അവസ്ഥയിൽ. എന്നിട്ട് ഫയസ്ബിഖു അലൈഹി കിതാബ്, അവൻ്റെ കിതാബ് അവൻ അതിജയിക്കുകയും പിന്നീട് ഫയ അമലു അമല അഹ്ലിൻ നാരി, അവൻ നരകവാസിയുടെ പ്രവർത്തനം പ്രവർത്തിക്കുകയും ആ രൂപത്തിൽ അവൻ മരിക്കുകയും അവൻ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി പഠിപ്പിക്കുന്നു. നേരെ തിരിച്ച് നരകത്തിൻ്റെ മാത്രം പണിയെടുത്ത് അവസാന നിമിഷം ഹിദായത്ത് കിട്ടി സ്വർഗാവകാശികളെ മരിക്കുന്ന അവസ്ഥയും പ്രവാചകനെ പഠിപ്പിക്കുന്നു. സഹോദരന്മാരെ, ഇപ്പോൾ നമ്മൾ ഏതവസ്ഥയിൽ എന്നതല്ല വിഷയം, മറിച്ച് മരിക്കുമ്പോൾ നമ്മൾ ഏതവസ്ഥയിലാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ട് എല്ലാ സമയത്തും നന്മകൾ മാത്രം ചെയ്തുകൊണ്ടേയിരിക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് അതേ അവസ്ഥയിൽ മരിക്കാനും സ്വർഗത്തിലേക്കെത്താനും ഖിയാമത്ത് നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോൾ ഏറ്റവും നല്ല രൂപത്തിൽ ഉയർത്തെഴുന്നേൽക്കപ്പെടാൻ നമ്മൾക്ക് സാധ്യമാകും. അതുകൊണ്ട് ആ നിലക്ക് ഈ ആയത്തിനെ മനസ്സിലാക്കി ജീവിതത്തിൽ മരണത്തെ ഓർത്ത് ഖിയാമത്ത് നാളിനെ ഓർത്തുകൊണ്ട് ജീവിതം ക്രമീകരിക്കാനാണ് നമ്മൾക്ക് സാധ്യമാകേണ്ടത്. ആ നിലക്ക് ജീവിതം ക്രമീകരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാം നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാല്ലാ, ജസാക്കുമുല്ലാഹ് ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം, സൂറത്തുൽ മുഅ്മിനൂൻ 15-16 വചനങ്ങൾ. മരണം സുനിശ്ചിതമാണ്, എന്നതായിരുന്നു ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ നാം മനസ്സിലാക്കിയത്. ക്ലാസ് എടുത്തത് സഫീർ അൽ ഹിക്കമി.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള അവിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ 2-3 കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്, അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവുമെല്ലാം മാറ്റിവെച്ച് വായിച്ചത്, ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. 2, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിന് കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: രാത്രി ഏകദേശം 2 മണി പിന്നിട്ട് കാണും. അയാൾ തന്റെ വിരിയിൽ നിന്ന് എണീറ്റു. വിരിയിൽ നിന്ന് എണീറ്റ് പുറത്തേക്ക് പോകുമ്പോൾ മൂത്രമൊഴിക്കാനായിരിക്കും, അല്ലെങ്കിൽ ഉറങ്ങാതെ കിടക്കുന്ന ഈ രാത്രി ഒന്ന് നിശ്വസിക്കാനായിരിക്കും അയാൾ പുറത്തു പോകുന്നതെന്ന് ഭാര്യ വിചാരിച്ചു. തന്റെ ആടിനെ കെട്ടിയ കയറ് അഴിച്ച് അയാൾ പതിയെ വീടിന്റെ പിൻഭാഗത്തേക്ക് പോയി. ഒരു മാവിൻ കൊമ്പിൽ, ഒരു മുളം കയറിൽ അയാളുടെ ജീവിതം അവസാനിപ്പിച്ചു. നേരം വെളുത്തപ്പോൾ ഭർത്താവിനെ അന്വേഷിച്ച് അവസാനം വെറുങ്ങലിച്ച് നിൽക്കുന്ന ഉറുമ്പരിച്ച ശരീരം, അദ്ദേഹത്തെ കാണാതെ അസ്വസ്ഥരായി ഭാര്യയും മക്കളും കുടുംബങ്ങളും തെരഞ്ഞപ്പോൾ മരക്കൊമ്പിൽ തൂങ്ങിയാടുന്ന അദ്ദേഹത്തിന്റെ മൃതശരീരത്തിന്റെ താഴെയിരുന്ന് ആ സ്ത്രീ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തിനിതൊക്കെ ചെയ്തു എന്ന്. ഉത്തരം അദ്ദേഹത്തിന്റെ തന്നെ തലയിണക്ക് താഴെ എഴുതി വെച്ച കുറിപ്പിലുണ്ടായിരുന്നു. ഞാൻ പോവാണ്, എനിക്കിനി ആരോടും കടം ചോദിക്കാൻ വയ്യ. 1 ജൂണിന് സ്കൂൾ തുറക്കുമ്പോൾ മക്കളെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ വഴിയുണ്ടായിക്കോളൂ. നീ വിഷമിക്കണ്ട, ഒക്കെ ശരിയാവും. ഞാൻ പോട്ടെ. അയാൾ ചെയ്തത് ഒരു മണ്ടത്തരമായിരുന്നു. അയാൾ ചെയ്തത് അയാളെ തന്നെ നഷ്ടപ്പെടുത്തലായിരുന്നു. ആരോടെങ്കിലും ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ, പറഞ്ഞിരുന്നെങ്കിൽ അയാൾക്ക് വലിയ പരിഹാരങ്ങൾ കിട്ടുമായിരുന്നു. അയാളുടെ ബോഡി ഇൻക്വസ്റ്റ് കഴിഞ്ഞ്, അയാളുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ്, ആൾക്കൂട്ടം അയാളെ മണ്ണിൽ വെച്ച് തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കാരുണ്യ നിധി ശേഖരിച്ചു, കുടുംബത്തിനൊരു വീട് വെച്ചു കൊടുത്തു. മക്കളും കുടുംബവുമൊക്കെ നീറുന്ന ഒരു മനസ്സുമായി ഒരുപക്ഷെ ഇന്നും ജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. ഞാൻ പറയുന്നത്, നമുക്കൊക്കെ ചില നൊമ്പരങ്ങൾ ഉണ്ടാകും, ചില വേദനകൾ ഉണ്ടാകും, പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇത് റബ്ബിനോട് പറയാൻ ആദ്യം ശ്രമിക്കുകയും അതോടൊപ്പം നമുക്ക് ഏറ്റവും നന്നായി സംസാരിക്കാവുന്ന വ്യക്തികളോട് തുറന്നു പറയുകയും ചെയ്ത് പരിഹാരത്തിനു വേണ്ടി പറയുകയും പ്രതീക്ഷിക്കുകയും കാത്തിരിക്കുകയും പണിയെടുക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ വഴി. ഒരിക്കലും ആത്മഹത്യയുടെ വഴികളിലേക്ക് നടക്കലോ, വിഷാദരോഗിയായി എല്ലാം നഷ്ടപ്പെടുത്തലോ, അല്ലെങ്കിൽ വിധിയെ പഴിക്കലോ, റബ്ബിനെ ചീത്ത പറയലോ ഒന്നുമല്ല. നല്ല പഠനങ്ങളും നല്ല അന്വേഷണങ്ങളും ആത്മീയമായ പുതിയ ജീവിതത്തിന്റെ വഴിയുമൊക്കെ നമുക്ക് നൽകുന്നത് ഇത്തരം കരുത്തായിരിക്കും. അത്തരം യാത്രകൾക്ക്, അത്തരം ശ്രദ്ധകൾക്ക് ഇനിയും അവസരമുണ്ടാകട്ടെ എന്ന് ഈ ഘട്ടത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
2: നമ്മൾ തുടങ്ങുന്നത് പോലെ ഇന്നും മധുരം ഖുർആൻ. മധുരം ഖുർആനിലൂടെ നമുക്ക് ഇൻഷാല്ലാ ആരംഭിക്കാം. മധുരം ഖുർആനിൽ ഇന്ന് നമുക്ക് വരുന്നത്,
3: മധുരം ഖുർആനിൽ നമ്മൾ എല്ലാ ദിവസവും പറഞ്ഞ പോലെ തന്നെ കേൾക്കുന്ന ഇന്ന് മിഷാരിയ റാഷിദ അൽ അഫാസിയുടെ ഖിറാഅത്തിൽ സൂറത്തുൻ അന്നഹലിലെ 90-ാമത്തെ വചനമാണ്.
4: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: الْبَغْيِ يَعِظُكُمْ لَعَلَّكُمْ تَذَكَّرُونَ.
1: വിശുദ്ധ ഖുർആനിലെ സൂറത്ത് നഹലിലെ 90-ാമത്തെ വചനം. നിശ്ചയമായും അള്ളാഹു നീതി ചെയ്യുവാനും നന്മ ചെയ്യുവാനും കുടുംബ ബന്ധമുള്ളവർക്ക് കൊടുക്കുവാനും കൽപ്പിക്കുന്നു. നീചവൃത്തിയെയും ദുരാചാരത്തെയും അതിക്രമത്തെയും കുറിച്ച് അവൻ വിരോധിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ഓർമ്മ വയ്ക്കാൻ വേണ്ടി അവൻ നിങ്ങൾക്ക് സതുപദേശം നൽകുകയാണ്. ഈയൊരു ആശയമാണ് ഇന്ന് നമ്മൾ കേട്ട മധുരം ഖുർആനിലെ വചനത്തിൽ. ഈ ആശയത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തിലെ ഒരു സതുപദേശം പോലെ, സാരോപദേശം പോലെ, വിശുദ്ധ ഖുർആനിൻ്റെ പല വചനങ്ങളെയും പോലെ തന്നെ മനുഷ്യൻ്റെ നന്മക്കായി എങ്ങനെ ജീവിക്കണമെന്നുള്ള ഓർമ്മപ്പെടുത്തലായിരുന്നു നമ്മൾ കേട്ട ഖിറാഅത്തിലൂടെ നമുക്ക് ലഭിച്ചത്.
2: ഖുർആൻ എന്ന മഹല ഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി.

0: قرآنا ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅ്ന
1: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം, സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം, അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

0: പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോ 24 മണിക്കൂറും ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യാത്രയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു വലിയ സേവനത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. നിങ്ങൾ കേൾക്കുന്ന പരിപാടികളെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ ടെക്സ്റ്റായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അയയ്ക്കുക. അഭിപ്രായങ്ങൾ പ്രോത്സാഹനങ്ങൾ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങളുടെ വിമർശനങ്ങളും പ്രോത്സാഹനങ്ങളും എല്ലാം ചേരുമ്പോഴാണ് ടീം റേഡിയോയ്ക്ക് അതിന്റെ നിലപാടുകൾ രൂപപ്പെടുത്തുവാൻ സാധിക്കുക. മറക്കരുത്, ഇനി മുതൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായി കാത്തിരിക്കും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ നേർരേഖ. കാലിക പ്രസക്തമായ വിഷയം നമുക്ക് മുൻപിൽ ചർച്ച ചെയ്തുകൊണ്ട് നമ്മോടൊപ്പമുള്ളത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. എന്തുകൊണ്ടോ കുട്ടികളെ ഉപദ്രവിക്കുക, വേദനിക്കുക, വേദനിപ്പിക്കുക, ചീത്ത പറയുക, ഇത് പല സഹോദരിമാരുടെയും ഒരു ജീവിതത്തിൻ്റെ ഭാഗമായി തീർന്നതുപോലെയാണ്. പല സംഭവങ്ങളും പല അനുഭവങ്ങളും പല കുട്ടികളുടെ ജീവിത വിശദീകരണങ്ങളിൽ നിന്നും മനസ്സിലാവുന്നത്. കുട്ടികളെ വളർത്തുന്ന സമയത്ത് അതൊരു വലിയ കനപ്പെട്ട ജോലിയാണ്. വളരെ ഭാരമേറിയ ഒരു ജോലിയാണ് ഒരു കുട്ടിയെ വളർത്തുക എന്ന് പറഞ്ഞാൽ. ഒരു കുട്ടിയെ നമ്മൾ സദാസമയവും ശ്രദ്ധിക്കണം. അതാണ് ആ ജോലി ഭാരത്തിൻ്റെ ഏറ്റവും വലിയ വശം. ഏതെങ്കിലും ഒരു സന്ദർഭം നാം കുട്ടിയിൽ നിന്ന് അശ്രദ്ധമായാൽ ആ കുട്ടിക്ക് എന്തെങ്കിലും അപകടങ്ങൾ സംഭവിക്കും. അതാണ് ചെറുപ്രായത്തിലുള്ള പ്രയാസം. അവൻ്റെ ആ കുട്ടിയുടെ ഭക്ഷണം, അവൻ്റെ മലമൂത്ര വിസർജ്യങ്ങൾ, എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം ഒരു ഉമ്മയെ ആശ്രയിച്ചാണ് നടക്കുന്നത്. അതുകൊണ്ട് എത്താൻ അല്പം വൈകിയാൽ അവൻ മൂത്രമൊഴിച്ചതും അവൻ കാഷ്ടിച്ചതുമെല്ലാം അവൻ തന്നെ ഒരുപക്ഷെ അകത്താക്കും. അതേപോലെ തന്നെ വിശന്നാൽ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ആ കുട്ടി പട്ടിണിയാവും. ഒരുപക്ഷെ അല്പം അശ്രദ്ധമായാൽ എന്തെങ്കിലും എടുത്ത് വായിലിടും, അല്ലെങ്കിൽ എവിടെയെങ്കിലും വീഴും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജീവികൾ ഉപദ്രവിക്കും. എന്തെല്ലാം കാര്യങ്ങൾ ഒരു കുട്ടിക്ക് സംഭവിക്കാനുണ്ട്. അതുകൊണ്ട് നിതാന്ത ശ്രദ്ധ, നിരന്തരമായ പരിഗണന. അങ്ങനെ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ കാര്യത്തിൽ തൻ്റെ ജീവിതത്തിലെ മറ്റൊന്നും ശ്രദ്ധിക്കാൻ പറ്റാത്ത വിധത്തിൽ ജോലിയിലാവുക എന്ന് പറയുമ്പോൾ അത് അസ്വസ്ഥത തന്നെയല്ലേ? അത് ഏറ്റവും വലിയ ഭാരമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ നോക്കുന്നൊരു കുട്ടിയിൽ നിന്ന് എപ്പോഴെങ്കിലും ഒരു പ്രതികരണം,

0: ഏതെങ്കിലും തരത്തിൽ പ്രതികൂലമായി ഉണ്ടാവുകയാണെങ്കിൽ ആ സമയത്ത് മാതാവ് പൊട്ടിത്തെറിക്കും. ഇതാണ് കുട്ടികളോട് ദയയില്ലാതെ പെരുമാറുന്നതിൻ്റെ അടിസ്ഥാനപരമായ ഒരു കാരണം. ഇതേത് പ്രായത്തിലും അങ്ങനെയാണ്. ഇനി കുട്ടി സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാനായി എന്ന് വിചാരിക്കുക, എങ്കിൽ അവൻ്റെതായ വികൃതികളും അതേപോലെ തന്നെ മറ്റു കാര്യങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ ആ വികൃതികളും മറ്റും ബുദ്ധിമുട്ടായി തീരുമ്പോൾ, താഴെയുള്ള കുട്ടികൾ കംപ്ലൈൻറ്റ് പറയുമ്പോൾ, അല്ലെങ്കിൽ മറ്റു പ്രയാസങ്ങളുണ്ടാകുമ്പോൾ, ചില നഷ്ടങ്ങൾ നമുക്ക് സംഭവിക്കുമ്പോൾ, ചില വസ്തുക്കൾ പൊട്ടിച്ചു കളയുമ്പോൾ, ഉടച്ചു കളയുമ്പോൾ, തകരാറാക്കുമ്പോൾ, അവിടെയും വളരെ ശക്തമായിരിക്കും പ്രതികരണങ്ങൾ. ഇനി കുറച്ചും കൂടി മുതിർന്ന ഒരു കൗമാരപ്രായത്തിലെത്തി കഴിഞ്ഞാലോ, എന്തെങ്കിലും തെറ്റായ കാര്യങ്ങളിലേക്ക് പോകുമോ, സമൂഹത്തിലെ എന്തെങ്കിലും തിന്മകൾക്ക് അവൻ വിധേയനാകുമോ എന്ന ആശങ്കകളും അവരോട് പരുഷമായി പെരുമാറുവാൻ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ടൊരു കുട്ടിയുടെ ജീവിതകാലം മുഴുവനും ഒരു മാതാവ് അല്ലെങ്കിൽ ഒരു പിതാവ് വളരെ മോശമായിട്ട് പെരുമാറാനുള്ള ഒരു സാധ്യത, പരുഷമായി പെരുമാറാനുള്ള ഒരു സാധ്യത ഇവിടെ നിലനിൽക്കുന്നുണ്ട്. വളരെ ക്രൂരമായി കുട്ടികളെ ഉപദ്രവിക്കുകയും അടിക്കുകയും ഒക്കെ ചെയ്യുന്നവരുണ്ട്. താഴെയുള്ള മറ്റു കുട്ടികൾ സങ്കടപ്പെട്ടു പോകുമാറ് മുതിർന്നവരെ ഉപദ്രവിക്കുന്ന മാതാപിതാക്കളുണ്ട്. ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, ഏതെങ്കിലും ഒരാൾ തൻ്റെ കുട്ടിക്ക് നേരെ ഒന്ന് കണ്ണുരുട്ടിയാൽ, അല്ലെങ്കിൽ വെറുപ്പോടെ നോക്കിയാൽ, തൻ്റെ കുട്ടിയെ ഒന്ന് കുറ്റപ്പെടുത്തിയാൽ, അതിനെതിരെ ശക്തമായി പ്രതികരിക്കുന്ന, പ്രതിരോധിക്കുന്ന, കൈകാര്യം ചെയ്യുന്ന ഒരു ഉമ്മ തൻ്റെ മകനോട് എങ്ങനെ കണ്ണുരുട്ടുന്നു, എങ്ങനെ ശക്തമായ ഭാഷയിൽ അവനോട് സംസാരിക്കുന്നു, അവനെ എങ്ങനെ ക്രൂരമായി അടിക്കുന്നു, ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് ഉറപ്പിച്ച് പറയാനാകും, ആ കുട്ടിയെ ഉപദ്രവിക്കാനോ മാനസികമായി പീഡിപ്പിക്കാനോ ബുദ്ധിമുട്ടിക്കാനോ ഒന്നും വേണ്ടിയല്ല ഇത് ചെയ്യുന്നത്. മറിച്ച് അവൻ്റെ നന്മയ്ക്ക് വേണ്ടിയും നല്ലതിനു വേണ്ടിയുമാണ്. അതുപോലെ തന്നെ അവനിന്നുണ്ടാകുന്ന പ്രതികരണങ്ങൾ കാരണമാണ്, അവർക്കുണ്ടാകുന്ന മാനസിക വിഷമങ്ങൾ കാരണമാണ് എന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും, ഇതിനെല്ലാം വിധേയമാകുന്ന കുട്ടി മാനസികമായി വളരെ വലിയ പ്രയാസവും ബുദ്ധിമുട്ടും അനുഭവിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഇവിടെ ഇങ്ങനെ സംഭവിച്ചു പോവാൻ ഒരു ഉമ്മയ്ക്ക് ഒരു വാപ്പയ്ക്ക് സാധ്യതയുണ്ട് എന്ന അറിവാണ് യഥാർത്ഥത്തിൽ ഇവിടെ മാതാപിതാക്കൾക്കുണ്ടാവേണ്ടത്. ഞാനെൻ്റെ കുട്ടിയോട് പെരുമാറുമ്പോൾ, സംസാരിക്കുമ്പോൾ, അവനെ ശിക്ഷിക്കുമ്പോൾ, അതെല്ലാം വളരെ ശക്തമായി അവനെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് എന്ന് രക്ഷിതാക്കൾ മനസ്സിലാക്കണം. ഒരു ഉമ്മ കുട്ടിയെ തല്ലുമ്പോൾ മൂന്ന് വേദനകളാണ് അവിടെ ഉണ്ടാവുന്നത്. ഒരു വേദന, എൻ്റെ ഉമ്മയാണല്ലോ എന്നെ അടിച്ചത്, അതൊരു വല്ലാത്ത വേദനയാണ്. സ്നേഹനിധിയായ എൻ്റെ ഉമ്മ എന്നെ തല്ലി, അതൊരു വേദനയാണ്. രണ്ടാമത്തെ വേദന, ഒരു തല്ലിനൊരു വേദന ഉണ്ടാവുമല്ലോ, ശാരീരികമായൊരു വേദന, ആ ഒരു വേദനയാണ്. മൂന്നാമത്തെ വേദന, അപമാനത്തിൻ്റെ വേദന. ചീത്ത പറയുമ്പോഴും അടിക്കുമ്പോഴും അതാരിൽ നിന്നായിരുന്നാലും അവിടെ നമ്മുടെ വ്യക്തിത്വം അപമാനിക്കപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും അത് മറ്റുള്ളവരുടെ ഇടയിൽ വെച്ചാകുമ്പോൾ തീർച്ചയായും അത് വല്ലാത്ത വേദന സൃഷ്ടിക്കും. ഈ മൂന്ന് വേദനകളെയും സമന്വയിപ്പിക്കുന്നതാണ് മാതാപിതാക്കളിൽ നിന്ന് കിട്ടുന്ന ശിക്ഷകൾ, വാക്കുകൾ എന്നത് മാതാപിതാക്കൾ എപ്പോഴും ചിന്തിക്കണം. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, യാ ആയിഷ, ഇന്നല്ലാഹ റഫീഖുൻ യുഹിബ്ബു റിഫ്ഖ്, അല്ലാഹു സൗമ്യനാണ്, സൗമ്യതയെ അവൻ ഇഷ്ടപ്പെടുന്നു. സൗമ്യമാവുക, നമ്മളെക്കുറിച്ച് നമ്മുടെ മക്കൾക്ക് ഒരു സൗമ്യതയുടെയും സ്നേഹത്തിൻ്റെയും പ്രതീതിയാണ് മനസ്സിൽ വരേണ്ടത്. വയുഅത്തി അലൽ റിഫ്ഖി മാ ലാ യുഅത്തി അലൽ ഉൻഫി, കാഠിന്യത്തിന് നൽകാത്ത ഒന്ന് റിഫ്ഖിന് അവൻ നൽകും. സ്നേഹത്തോടെയുള്ള ലോലമായ സൗമ്യമായ പെരുമാറ്റങ്ങൾക്ക് വലിയ പ്രതിഫലമുണ്ട്. വമാലാ യുഅത്തി അലമസിവാഹു, മറ്റൊന്നിനും നൽകാത്തത് അതിന് അള്ളാഹു നൽകുമെന്നാണ്, ബുഖാരി മുസ്ലിം ഹദീസാണ്. ലോലമായി പെരുമാറുന്നത് മൃഗങ്ങളോടും മനുഷ്യരോടും നമ്മുടെ സ്വന്തം മക്കളോടും ആരോടാണെങ്കിലും സൗമ്യതയോടുകൂടെ പെരുമാറുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് നമുക്ക് മനസ്സിലാകുന്നു. ആയിഷ റളിയല്ലാഹു തന്നെ നിവേദനം ചെയ്യുന്ന, മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ ഇങ്ങനെയും കാണാം, ഇന്ന റിഫ്ഖ ലാ യകൂനു ഫി ഷൈഇൻ ഇല്ലാ സാനഹു, ഏതൊരു കാര്യത്തിലും സൗമ്യതയുണ്ടെങ്കിൽ ആ സൗമ്യത അതിനെ മനോഹരമാക്കും. സൗമ്യത ഒരു മനോഹരമാണ്. ഒരു അധ്യാപകൻ്റെ പെരുമാറ്റം സൗമ്യമാകുമ്പോൾ ആ പെരുമാറ്റത്തിൽ ഒരു മനോഹാരിതയുണ്ട്. സൗമ്യമായ ഒരു പുഞ്ചിരിയിൽ ഒരു മനോഹാരിതയുണ്ട്. സൗമ്യമായ സംസാരങ്ങളിൽ ഒരു ഭംഗിയുണ്ട്. എന്തിനേയും അലങ്കരിക്കാൻ സൗമ്യതയ്ക്ക് പറ്റും. വലാ യുൻസഉ മിൻ ഷൈഇൻ ഇല്ലാ ശാനഹു, സൗമ്യത എന്തിൽ നഷ്ടപ്പെടുന്നുവോ അതിനെ അത് വിരൂപമാക്കും, അത് മോശമാക്കും, അതിനെ വികൃതമാക്കും, അതിൻ്റെ സൗന്ദര്യത്തെ നഷ്ടപ്പെടുത്തും. അതുകൊണ്ട് ഏതൊരു ഉമ്മയും ഏതൊരു വാപ്പയും മക്കളോട് വളരെ പരുഷമായി പെരുമാറിപ്പോവാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ എൻ്റെ പെരുമാറ്റത്തിൽ അത് സംഭവിക്കുന്നുണ്ടോ എന്നൊരാത്മപരിശോധന നമ്മൾ നടത്തണം. നടത്തിയില്ലെങ്കിൽ ഒരു കാലത്ത് നാം ചെയ്ത പീഡനങ്ങളുടെ കഥ കുട്ടികൾ പറയുമ്പോൾ നമ്മുടെ മനസ്സ് വല്ലാതെ വേദനിക്കും. അന്ന് അത് നിർത്തിവെച്ചിട്ടോ നമ്മുടെ പെരുമാറ്റങ്ങൾ മാറ്റിയിട്ടോ ഒരുപക്ഷേ അതിന് ഫലമുണ്ടാവില്ല. ജീവിതത്തിലെന്നും ഈ ഒരു പീഡന കാലഘട്ടത്തെ നമ്മുടെ കുട്ടികൾ ഓർക്കുമെന്നതും നമ്മളെ മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ ചിലപ്പോൾ പറ്റാതെ വന്നേക്കുമെന്നതും നമ്മളെ ഒരു മാറ്റത്തിന് പ്രേരിപ്പിക്കേണ്ടതാണ്.
1: നാം കേട്ടത് പീസ് റേഡിയോ നേർരേഖ. അവതരണം പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
2: ഹൃദയായി വരൂ സത്യസന്മാർഗമേ.
3: നമ്മൾ ജീവിക്കുന്നത് വിവരങ്ങളുടെ ഒരു വൻ കടലിലാണ്. ചുറ്റിലും പുകഞ്ഞു കത്തുന്ന സാമൂഹ്യ രാഷ്ട്രീയ മതപരമായ ചർച്ചകളും വാർത്തകളും നിമിഷങ്ങൾ തോറും മാറ്റിമറിക്കപ്പെടുന്നു. ശരിയേതാണ് തെറ്റേതാണ് എന്ന് തിരിച്ചറിയാനാകാതെ ആളുകൾ ആശയക്കുഴപ്പത്തിലാകുന്നൊരു കാലഘട്ടം. ഇവിടെയാണ് യഥാർത്ഥ വെളിച്ചത്തിൻ്റെ പ്രസക്തി. ബാഹ്യമായി കേൾക്കുന്നതിനപ്പുറം വിഷയങ്ങളുടെ ആഴങ്ങളിലേക്ക് വസ്തുനിഷ്ഠമായി ഇറങ്ങിച്ചെന്ന് സത്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു സംഭവമുണ്ടാകുമ്പോൾ വികാരത്തള്ളിച്ചയിലല്ല, വിചാരത്തോടെയും വിവേകത്തോടെയുമാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്. ആനുകാലികവും സങ്കീർണവുമായ വിഷയങ്ങളിൽ കേവലം ഒരു വ്യക്തിഗത അഭിപ്രായത്തിനപ്പുറം ദൈവിക പ്രമാണങ്ങളുടെ വെളിച്ചത്തിലുള്ള വ്യക്തമായ ഇസ്ലാമിക വീക്ഷണം മനസ്സിലാക്കുക എന്നത് ഏവർക്കും അനിവാര്യമായ ഒന്നാണ്. സത്യവും മിഥ്യയും കൂട്ടിക്കലർത്തപ്പെടുന്ന ഇക്കാലത്ത് കാണാക്കാഴ്ചകൾക്കപ്പുറത്തുള്ള യാഥാർത്ഥ്യം പ്രഖ്യാപിക്കാൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്, എക്സ്പ്ലോറിംഗ് ദി അൺസീൻ. ആനുകാലിക മതരാഷ്ട്രീയ സാമൂഹ്യ സംഘടനാ വിഷയങ്ങളിൽ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന സുതാര്യവും ആധികാരികവുമായ നിലപാടുകൾ സംശയങ്ങൾക്കിടയില്ലാത്ത വിധം നിങ്ങളിലേക്ക് എത്തിക്കുന്ന വേദി ചിന്തിക്കുന്ന മനസ്സിന് കൃത്യമായ ദിശാബോധവും വഴിവിളക്കും നൽകുന്ന അറിവിൻ്റെ ശബ്ദം. ചിന്തകൾക്ക് കൃത്യമായ തെളിമ നൽകാൻ ഇനി സമയം മാറ്റിവെക്കൂ. എല്ലാ തിങ്കളാഴ്ചയും രാത്രി കൃത്യം 8:30 വിസ്ഡം സ്പോട്ട്ലൈറ്റ്. നിങ്ങളുടെ കാതുകളിൽ സത്യത്തിൻ്റെ വെളിച്ചമെത്തുന്നു. ലൈവായി കേൾക്കാം ഡയലോഗ് TV യൂട്യൂബ് ചാനലിലൂടെയും പീസ് റേഡിയോ ആപ്പിലൂടെയും. ആശയക്കുഴപ്പങ്ങളുടെ ഇരുട്ട് മാറി അറിവിൻ്റെ വെളിച്ചം പരക്കട്ടെ. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ഡയലോഗ് TV യൂട്യൂബ് ചാനൽ. ഡൗൺലോഡ് ചെയ്യൂ പീസ് റേഡിയോ ആപ്പ്. വിസ്ഡം സ്പോട്ട്ലൈറ്റ്, എക്സ്പ്ലോറിംഗ് ദി അൺസീൻ. കാഴ്ചകൾക്കപ്പുറത്ത് സത്യം തിരിച്ചറിയാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അപ്രതീക്ഷിതമായൊരു ദിവസം അധികം ബഹളമുണ്ടാക്കാതെ വീട്ടുമുറ്റത്തെത്തിയ ആംബുലൻസിൽ നിന്നൊരു ഫ്രീസർ മുറ്റത്തേക്കിറക്കി വെച്ചു. തണുത്തുറഞ്ഞ അതിലെ ശരീരത്തിൻ്റെ അരികിലേക്ക് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി തൻ്റെ കൂടെയുണ്ടായിരുന്ന പെണ്ണെത്തുന്നു. ചൂടുള്ളൊരു ചുംബനം നൽകി അവൾ ആൾക്കൂട്ടത്തിലേക്ക് പതിയെ മാറുമ്പോൾ ലോകം അവളെ വിധവയെന്ന് വിളിച്ചു, അവരുടെ മക്കളെ അനാഥരെന്ന് വിളിച്ചു. ഈ വിധവകൾ അവർ നമ്മുടെ ചിന്തയിലെ ചോദ്യങ്ങളാണോ? അവർ നമ്മുടെ ആലോചനയിലെ വിഷയങ്ങളാണോ? നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ അയൽപ്പക്കങ്ങളിൽ അവരുണ്ടോ? തുറിച്ച കണ്ണുമായി കാമവെറിയന്റെ നോട്ടങ്ങൾക്കു മുന്നിൽ ചൂളിപ്പോയി തലതാഴ്ത്തി തടി രക്ഷപ്പെടുത്തുന്ന, നൊമ്പരങ്ങളുടെ തീരാത്ത നൊമ്പരങ്ങളുടെ കടലടിക്കുന്ന മനസ്സുമായി ജീവിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. പെണ്ണുങ്ങൾക്ക് സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് റോളുണ്ട്. അവരാശ്വസിപ്പിക്കൽ, കൂടെ നിൽക്കൽ, ചേർന്ന് നിൽക്കൽ. അവരുടെ മക്കൾക്ക് ആഘോഷ നിമിഷങ്ങളിലും അധ്യയന ദിനങ്ങളിലും അല്ലാത്ത ഘട്ടങ്ങളിലുമൊക്കെ വേണ്ട ആവശ്യങ്ങൾ ഓരോന്ന് കുറിച്ചെടുത്ത് അവരുടെ വിഷയങ്ങൾ പരിഹരിക്കൽ. യത്തീംഖാനയുടെ സ്നേഹത്തടങ്കലുകളിൽ അടക്കപ്പെട്ട ഇസ്തിരിയിടാത്ത കുപ്പായവും വൃത്തിഹീനമായ വേഷവും നഖവും മുടിയും വെട്ടാത്ത ഭാവങ്ങളുമായി കഴിയുന്ന പാവം കുട്ടികൾക്ക് ഒരു ചെമ്പ് നിറയെ ബിരിയാണി വെച്ചു കൊടുക്കൽ മാത്രമാണ് അനാഥ സംരക്ഷണമെന്ന് വിചാരിക്കുന്ന കാലത്ത് നിന്ന് നമ്മുടെ സമൂഹം തിരിച്ചു നടന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഗൗരവതരമായ ചിന്തകൾക്ക്, ആലോചനകൾക്ക് നമുക്ക് നേരം കിട്ടണം. നാം നമ്മളോട് ചോദിക്കണം, അനാഥ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ, വിധവാ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്തു? എന്റെ കുഞ്ഞുങ്ങൾ അനാഥമാകാൻ, എന്റെ ഭാര്യ വിധവയാകാൻ ഒരു നിമിഷത്തിന്റെ വ്യത്യാസം മാത്രം മതി എന്ന ആലോചനയിൽ നിന്നാവട്ടെ ജീവിതത്തിലെ നല്ല നടപ്പും നല്ല തീരുമാനങ്ങളും.
1: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകളുമായി പീസ് റേഡിയോ ഇൻസൈറ്റിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്നത്തെ ഖുർആൻ അപൂർണമോ? ഇസ്ലാമിക വിമർശനങ്ങൾക്കുള്ള പ്രാമാണിക മറുപടിയാണ് ഇൻസൈറ്റിലൂടെ നാം നൽകാറുള്ളത്. ഇന്നത്തെ ഇൻസൈറ്റിൽ ഷമീർ മദീനിയാണ് വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യന മുഹമ്മദിൻ വ അല ആലിഹി വ അസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വ ലാ തമൂതുന്ന ഇല്ല വ അൻതും മുസ്ലിമൂൻ. അല്ലാഹുമ്മ അല്ലിംന മാ യൻഫഉന വൻഫഅന ബിമാ അല്ലംതന റബ്ബി സിദ്ന ഇൽമ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ പഠിച്ച് മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് പടച്ചറബിനോട് തക്വയുള്ള, നന്ദിയുള്ള, നല്ലവരായി ജീവിക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ ലോകാവസാനം വരെയുള്ള എല്ലാ മനുഷ്യർക്കും മാർഗനിർദ്ദേശമാണ് എന്ന് പറയുമ്പോൾ, ആ വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് അറിഞ്ഞോ അറിയാതെയോ, അല്ലെങ്കിൽ അതിനോടുള്ള അന്ധമായ ശത്രുത കൊണ്ട്, അസൂയ കൊണ്ട് ഖുർആനിന് നേരെ പല വിധത്തിലുള്ള വിമർശനങ്ങളും ആക്ഷേപങ്ങളും എതിരാളികൾ ഉന്നയിക്കാറുണ്ട്. ഇന്ന് നമ്മുടെ കൈകളിലുള്ള വിശുദ്ധ ഖുർആൻ സമ്പൂർണമല്ല, അതേപോലെ അതിൻ്റെ ആശയാദർശങ്ങൾ കാലഹരണപ്പെട്ടു പോയിട്ടുണ്ട്, അതിൽ പറയുന്ന പലതും അബദ്ധമാണ്, കെട്ടുകഥകളാണ് എന്നൊക്കെയുള്ള തികച്ചും ബാലിശമായ പലതരത്തിലുള്ള ആക്ഷേപങ്ങളും വിമർശനങ്ങളും എതിരാളികളിൽ നിന്ന് പലപ്പോഴായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. വാസ്തവത്തിൽ പരിശുദ്ധ ഖുർആൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു ഇറക്കിക്കൊടുത്തത് ആ പ്രവാചകന് മാത്രം നന്നായി ജീവിക്കാനുള്ള ഒരു മാർഗനിർദ്ദേശമായിട്ടല്ല, വഴികാട്ടിയായിട്ടല്ല, മറിച്ച് ആ പ്രവാചകന്റെ കാലശേഷവും ലോകാവസാനം വരെ ആരെല്ലാം ഇവിടെ ജനിക്കാനും ജീവിക്കുവാനും ഇരിക്കുന്നുവോ അവർക്കെല്ലാവർക്കുമുള്ള, ഏത് ഭാഷക്കാർക്കും, ഏത് നാട്ടുകാർക്കും, ഏത് ജാതിക്കാർക്കും, എല്ലാവർക്കുമുള്ള മാർഗനിർദ്ദേശമാണ് ഖുർആൻ. ഹുദൻ ലിന്നാസ്, മനുഷ്യർക്കുള്ള വഴികാട്ടി, മാർഗനിർദ്ദേശം എന്നാണ് ഖുർആൻ അതിനെ സംബന്ധിച്ച് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ ഖുർആനിൻ്റെ സംരക്ഷണവും അത് അവതരിപ്പിച്ച സ്രഷ്ടാവായ അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ 15-ാം അധ്യായം സൂറത്തുൽ ഹിജറിലെ 9-ാമത്തെ വചനത്തിൽ അള്ളാഹു തന്നെ പറയുന്നത് നമുക്ക് വായിക്കുവാൻ സാധിക്കും. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഈ ഉത്ബോധനത്തെ, ഈ വിശുദ്ധ ഖുർആനിനെ നാമാണ് അവതരിപ്പിച്ചത്. ഈ വിശുദ്ധ ഖുർആൻ ഇറക്കിയത് നാമാണ്. തീർച്ചയായും നാം തന്നെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യും. അല്ലാഹു അതിശക്തമായി പറയുന്ന ഒരു കാര്യമായി നമുക്കത് വായിക്കുവാൻ സാധിക്കും. ആ ഖുർആനിൻ്റെ സംരക്ഷണം നടന്ന രീതി നമ്മളൊന്ന് പഠിക്കുമ്പോൾ, വിലയിരുത്തുമ്പോൾ അത്ഭുതകരമായി നമുക്ക് തോന്നും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന അല്ലാഹു ഇറക്കി കൊടുക്കുന്ന വചനങ്ങൾ, ആയത്തുകൾ ഇറങ്ങിക്കഴിയുമ്പോഴേക്ക് അല്ലാഹു ആ പ്രവാചകൻ്റെ ഹൃദയത്തിൽ, മനസ്സിൽ അത് ഉറപ്പിച്ചു കൊടുക്കുമായിരുന്നു. അത്യധികം താല്പര്യത്തോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഹൃദിസ്ഥമാക്കുവാൻ നാവിട്ടടിച്ച് ധൃതി കൂട്ടി അത് ഓതിയെടുക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ലാഹു പറഞ്ഞു, ലാ തുഹരിക് ബിഹി ലിസാനക ലിതഅജല ബിഹ് ഇന്ന അലൈനാ ജംഅഹു വഖുർആന. പ്രവാചകരെ, താങ്കൾ ധൃതി കൂട്ടി നാവിട്ടടിച്ച് അങ്ങനെ പ്രയാസപ്പെടേണ്ടതില്ല. ഇന്ന അലൈനാ ജംഅഹു വഖുർആന, അതിനെ ക്രോഡീകരിക്കേണ്ടതും അത് ഓതിത്തരേണ്ടതും നമ്മുടെ ബാധ്യതയാണ്. അത് നാം ഏറ്റെടുത്തിട്ടുണ്ട്. ഫഇദാ ഖറഅനാഹു ഫത്തബിഉ ഖുർആന, നാം അത് ഓതിത്തരുമ്പോൾ ആ പാരായണത്തെ താങ്കൾ അനുധാവനം ചെയ്യുക. തുമ്മ ഇന്ന അലൈന ബയാന, പിന്നീട് അതിൻ്റെ ശരിയായ വിവരണം, അതും നമ്മുടെ ബാധ്യതയാണ് എന്ന്. അപ്പോൾ അള്ളാഹു അവതരിപ്പിച്ച വിശുദ്ധ ഖുർആൻ അത് എങ്ങനെ മനസ്സിലാക്കണമെന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദിവ്യബോധനത്തിലൂടെ അള്ളാഹു അറിയിച്ചു കൊടുത്ത ആ ഹദീസിൻ്റെ, സുന്നത്തിൻ്റെ അധ്യാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ളൊരു പാഠം കൂടി 75 അധ്യായം സൂറത്തുൽ ഖിയാമയിലെ 16 മുതൽ 19 വരെയുള്ള ആയത്തുകൾ, വചനങ്ങൾ ഒന്ന് പഠിക്കുമ്പോൾ, വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു അവതരിപ്പിച്ചു കൊടുക്കുന്ന ഈ വചനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിൽ അത് മനഃപ്പാഠമായി തറച്ച് ഉറച്ചു നിൽക്കുമ്പോൾ തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അനുചരന്മാർക്ക്, കൂടെയുള്ള ആളുകൾക്ക് ഓതിക്കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടു പഠിച്ച ഖുർആനിൻ്റെ ഭാഗങ്ങൾ, അധ്യായങ്ങൾ, വചനങ്ങൾ അത് സ്വഹാബത്ത് കേട്ടു പഠിക്കും, ഹൃദിസ്ഥമാക്കും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഓരോ നമസ്കാരങ്ങളിലും, നിർബന്ധ നമസ്കാരങ്ങളായി ഓരോ ദിവസവും 5 നേരങ്ങളിൽ 17 റക്അത്തുകൾ അവർ നമസ്കരിക്കുന്നുണ്ട്. ആ നമസ്കാരത്തിൽ നല്ലൊരു ഭാഗം ഖുർആനിൻ്റെ ഭാഗങ്ങൾ പാരായണം ചെയ്യലാണ്. കാണാതെ മനഃപ്പാഠം പഠിച്ച് ഓതേണ്ടുന്ന ഭാഗങ്ങളാണ് ആ നമസ്കാരത്തിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗം. ഖുർആൻ അല്ലാതെയും അഥവാ നമസ്കാരത്തിന് പുറമേയും പാരായണം ചെയ്യേണ്ടതിൻ്റെ പുണ്യം, അതിൻ്റെ മഹത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്, പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. മൻ ഖറഅ ഹർഫം മിൻ കിതാബില്ലാ, അള്ളാഹുവിൻ്റെ കിതാബായ പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു അക്ഷരം ആരെങ്കിലും പാരായണം ചെയ്താൽ അതിന് 10 പുണ്യമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അലിഫ് ലാം മീം എന്ന് പറഞ്ഞാൽ അത് 3 കൂടി ഒരു അക്ഷരമാണ് എന്നല്ല, അതിന് ഒരു 10 നന്മയാണ് എന്നല്ല, മറിച്ച് അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ. അലിഫൊരക്ഷരമാണ്, അതിന് തന്നെ 1ഉം 10ഉം ഒക്കെയായി പ്രതിഫലങ്ങൾ, നന്മകൾ കിട്ടും. ലാമു മറ്റൊരക്ഷരമാണ്, മീം വേറൊരക്ഷരമാണ്. അപ്പോൾ അലിഫ് ലാം മീം എന്ന് ഓതുമ്പോൾ തന്നെ 30 പ്രതിഫലം, നന്മകളുണ്ട് എന്ന് പറയുമ്പോൾ ആശയങ്ങൾ ഗ്രഹിച്ച് ഖുർആനിൻ്റെ ധാരാളക്കണക്കിന് അക്ഷരങ്ങളിലൂടെ, പദങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ ആശയം ഗ്രഹിച്ചുകൊണ്ട് പാരായണം ചെയ്യുന്ന വിശ്വാസികൾക്ക് കിട്ടുന്ന പുണ്യം എത്രയാണ്. അങ്ങനെ അവർ ഖുർആനിനെ സ്വീകരിക്കുകയും പഠിക്കുകയും ചെയ്തു. ഊഴം നിശ്ചയിച്ച് പ്രവാചക സദസ്സിൽ ചെന്ന് സ്വഹാബികൾ അത് പഠിക്കുകയും മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്ത ചരിത്ര സംഭവങ്ങളുണ്ട്. ഓതുമ്പോൾ ആർക്കെങ്കിലും അബദ്ധം സംഭവിച്ചാൽ, മറവി സംഭവിച്ചാൽ, തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നിൽ നിന്ന് തിരുത്തി കൊടുക്കുന്ന സാഹചര്യം ആ കാലഘട്ടത്തിൽ തന്നെയുണ്ട്. ഇങ്ങനെ പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ അതേ കാലഘട്ടത്തിൽ തന്നെ, അതേ സാഹചര്യത്തിൽ തന്നെ അവർ ഹൃദിസ്ഥമാക്കുകയും അവരുടെ ജീവിതത്തോട് ചേർത്ത് വെക്കുകയും ചെയ്തു എന്നതാണ് ഖുർആനിൻ്റെ ഒരു മഹാത്ഭുതമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന കാര്യം. അതിനും പുറമെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരം ഖുർആനിൻ്റെ വചനങ്ങൾ എഴുതി വെക്കുവാൻ വേണ്ടി ചില എഴുത്തുകാര് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർണയിച്ചിരുന്നു, ചുമതലപ്പെടുത്തിയിരുന്നു. ഖുത്താബുൽ വഹ്യ്, ദിവ്യ സന്ദേശങ്ങളുടെ വഹ്യിൻ്റെ എഴുത്തുകാർ എന്നറിയപ്പെടുന്ന സ്വഹാബത്ത് 50 ആളുകൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നാണ്. അറേബ്യൻ ചരിത്രമറിയുന്ന ആർക്കും അറിയാവുന്നതുപോലെ ആ കാലഘട്ടത്തിൽ എഴുത്തും വായനയും അറിയുന്ന ആളുകൾ വളരെ കുറവായിരുന്നു. എഴുതി വെക്കുവാനുള്ള വസ്തുക്കളും സാഹചര്യങ്ങളുമൊക്കെ തുലോം പരിമിതമായിരുന്നു ആ കാലഘട്ടത്തിൽ. എന്നിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരം ഖുർആനിൻ്റെ വചനങ്ങൾ എഴുതി വെക്കുവാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ചുമതലപ്പെടുത്തിയ ദശക്കണക്കിന് സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടത്തിൽ തന്നെ സ്വഹാബത്തിൻ്റെ ഹൃദയത്തിലും അതേപോലെ ലിഖിത രൂപത്തിലും രണ്ട് രീതിയിലുമുള്ള ഖുർആനിൻ്റെ ക്രോഡീകരണം നടന്നു എന്നത് അത്ഭുതകരമായൊരു സംഗതിയാണ്. അവരവരുടെ നിത്യജീവിതത്തിൽ ആ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. ഖുർആൻ പാരായണം ചെയ്തും അത് പഠിച്ചും പഠിപ്പിച്ചും കൊണ്ടിരുന്നു. ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും അവർ ഖുർആനിനെ വഴികാട്ടിയായി അതിൽ നിന്ന് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി അതിനനുഗുണമായി ജീവിക്കുന്ന ഒരു സമൂഹമായി അവർ മാറുകയും ചെയ്തു എന്നുള്ളത് ആ സമൂഹത്തിൻ്റെ തന്നെ ഒരു പ്രത്യേകതയാണ്. പിന്നീട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗാനന്തരം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് കാലത്ത് ഭരണകാലഘട്ടത്തിൽ രൂക്ഷമായ ഒരു യുദ്ധ സാഹചര്യത്തിൽ മുസ്ലിങ്ങളിൽപ്പെട്ട ഖുർആൻ പണ്ഡിതന്മാരായ ഖുർആൻ ഹൃദിസ്ഥമുള്ള മനഃപ്പാടമുള്ള പല സ്വഹാബികളും ആ പോരാട്ടത്തിൽ യമാമ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു പോയ സാഹചര്യമുണ്ടായി. അതിൻ്റെ അപകടങ്ങൾ മനസ്സിലാക്കി ദീർഘവീക്ഷണത്തോടുകൂടി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തൻ്റെ പ്രിയപ്പെട്ട ഖലീഫയോട്, വിശ്വാസികളുടെ ഭരണാധികാരിയോട്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഒരു ശൂറ നടത്തുന്നുണ്ട്, കൂടിയാലോചന നടത്തുന്നുണ്ട്. ഇതേപോലെ സാഹചര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, അവസ്ഥകൾ മാറി വന്നാൽ, അറിവുള്ള ഖുർആൻ പഠിച്ച ആളുകൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ ഖുർആൻ നഷ്ടപ്പെട്ടു പോയേക്കുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് അത് ഒന്ന് ക്രോഡീകരിച്ച് രണ്ട് ചട്ടകൾക്കുള്ളിലാക്കേണ്ടുന്നതിൻ്റെ ആവശ്യകതയെ സംബന്ധിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് നിരന്തരമായ ചർച്ചയും ആലോചനയും നടത്തി അവസാനം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഖുർആൻ എഴുതി സൂക്ഷിച്ചിരുന്ന ആളുകളെ തന്നെ ചുമതലപ്പെടുത്തി എഴുത്തും മനഃപ്പാടവും ഒത്തുനോക്കി ക്രോഡീകരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അതേ ക്രമത്തിൽ ആയത്തുകളും സൂറത്തുകളും ക്രമീകരിച്ച് രണ്ട് ചട്ടക്കുള്ളിലാക്കി രണ്ടാമത്തെ ഒരു ക്രോഡീകരണം എന്ന് പറയാവുന്ന രീതിയിൽ ഒരു ബൈൻഡിങ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ നടക്കുകയുണ്ടായി. അന്ന് പാരായണം ചെയ്തിരുന്ന അധ്യായങ്ങൾ തന്നെ ഇന്നും പാരായണം ചെയ്യുന്നു. സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ബക്കറ, സൂറത്ത് ആലിമ്രാൻ, സൂറത്തുൽ നിസാ, സൂറത്തുൽ മാഇദ, സൂറത്തുൽ അൻആം തുടങ്ങി ആദ്യം മുതൽ അവസാനം വരെയുള്ള ഈ സൂറത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സ്വഹാബത്തിനും ഒന്നും പരിചയമില്ലാത്ത കുറേ സൂറത്തുകൾ പിന്നീട് കടന്നു വരികയോ അവർക്ക് പരിചയമുണ്ടായിരുന്ന പല അധ്യായങ്ങളും പിൽക്കാലത്ത് നഷ്ടപ്പെട്ടു പോവുകയോ ചെയ്ത ഒരു സംഭവമില്ല. അപ്പോൾ അത്രക്ക് കൃത്യമായി മനസ്സിലും അതേപോലെ പേജിലും ഒരേപോലെ ക്രോഡീകരിക്കപ്പെട്ട സംരക്ഷിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ ഇന്നും വിസ്മയമായി നിലകൊള്ളുകയാണ്. അതായത് ലോകത്ത് എവിടെ നമ്മൾ ചെന്നാലും വിശുദ്ധ ഖുർആൻ ഒന്നാണ്. അവരുടെ ഭാഷ വ്യത്യസ്തമായിരിക്കാം, അവരുടെ ശരീരത്തിലെ ആകാര രൂപങ്ങൾ വ്യത്യാസങ്ങളായി ഉണ്ടായിരിക്കാം, നിറത്തിൽ അതേപോലെ തടിയിൽ വണ്ണത്തിലൊക്കെ വ്യത്യസ്തരാണ് എങ്കിലും, അവരുടെ ഭൂപ്രദേശങ്ങൾ വ്യത്യസ്തങ്ങളാണ് എങ്കിലും അവരുടെ കൈകളിലുള്ള വിശുദ്ധ ഖുർആൻ ഒരേപോലെയാണ് എന്നുള്ളത് ഭാഷ ദേശ വ്യത്യാസങ്ങൾക്കതീതമായി ഇന്നും നമ്മൾ കാണുന്ന ഒരു സംഗതിയാണ്. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൻ്റെ കോപ്പികൾക്കപ്പുറം ലക്ഷക്കണക്കിന് ദശലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഖുർആനിൻ്റെ കോപ്പികൾ വിവിധ രാജ്യങ്ങളിൽ ഇന്ന് ലഭ്യമാണ്. എങ്കിലും അതിൻ്റെ അപ്പുറത്ത് ലക്ഷങ്ങളുടെ ഹൃദയങ്ങളിൽ ആ ഖുർആൻ ഇന്ന് പച്ചയായി നിലനിൽക്കുന്നുണ്ട്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിൻ്റെ എല്ലാ പ്രിൻ്റഡ് കോപ്പികളും കണ്ടെത്തി നശിപ്പിച്ചു കളയാൻ, ചുട്ടുകരിക്കാൻ ആർക്കെങ്കിലും സാധിച്ചു എന്ന് വരട്ടെ, അങ്ങനെ സംഭവിച്ചാൽ പോലും വിശുദ്ധ ഖുർആനിനെ ലോകത്ത് നിന്ന് ഇല്ലാതെയാക്കാൻ ആർക്കും സാധിക്കുകയില്ല. അത് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ റീപ്രിൻ്റ് ചെയ്യാൻ പാകത്തിന് മനസ്സിൽ അത് ഹൃദിസ്ഥമായി പച്ചപിടിച്ച് നിൽക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു ഗ്രന്ഥത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത ഖുർആനിൻ്റെ മാത്രമുള്ള ഒരു സവിശേഷതയാണ്. എന്നാൽ ഖുർആനിൻ്റെ പലതും നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ആളുകൾക്ക് ആ ആക്ഷേപങ്ങൾക്കും ആരോപണങ്ങൾക്കും എന്ത് അടിസ്ഥാനമാണുള്ളത് എന്നതുകൂടി നാം പരിശോധിക്കണം. സത്യത്തിൽ ഖുർആനിനെ സംബന്ധിച്ചും ഇസ്ലാമിനെ സംബന്ധിച്ചും സംശയമുണ്ടാക്കി ഖുർആനിൽ നിന്നും മതത്തിൽ നിന്നും ആളുകളെ അകറ്റുവാനുള്ള ഒരു കുൽസിത ശ്രമമാണ് അതിൻ്റെ പിന്നിലുള്ളത് എന്നതാണ് നാം തിരിച്ചറിയേണ്ട സംഗതി. പരിശുദ്ധ ഖുർആൻ അറിയാനും അതിൻ്റെ ആശയാദർശങ്ങൾ പഠിക്കാനും അത് പാരായണം ചെയ്യാനും നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ ആ ഖുർആൻ മഹാത്ഭുതമായി നമുക്ക് അനുഭവപ്പെടും, നമ്മുടെ മുന്നിലുണ്ടാകും എന്നുള്ളത് ഒരു വസ്തുതയാണ്. ആ ഖുർആനിനെ പഠിക്കുക, അറിയുക, അള്ളാഹു അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാഅല്ലാ, ജസാകുമുല്ലാഹ് ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് ഇൻസൈറ്റ്, ഇന്നത്തെ ഖുർആൻ അപൂർണമോ? ക്ലാസ് എടുത്തുകൊണ്ട് ഷമീർ മദീനിയാണ് ഇതുവരെ നമുക്കൊപ്പം ഉണ്ടായിരുന്നത്.
6: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയ ശ്രോതാക്കളെ, റേഡിയോ വൈബ്സിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് സെപ്റ്റംബർ 1, ഒരു മാസത്തിൻ്റെ തുടക്കം. ഇന്നത്തെ റേഡിയോ വൈബ്സിൽ നിങ്ങളോടൊപ്പം ചേരുന്നത് ബഹുമാന്യനായ ഹനീഫ വണ്ടൂരിൻ്റെ കൂടെ ഞാൻ മുസ്തഫ മാസ്റ്റർ എബിക്കാട്.
1: ഇന്നത്തെ വൈബ്സിൽ ആദ്യമായി നമ്മൾ കേൾക്കാൻ പോകുന്നത് ഇൻസൈറ്റ് ആണ്. ഇന്നത്തെ ഇൻസൈറ്റിൽ മുനീർ ഷറഫിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഇന്നത്തെ വൈബ്സിൽ അദ്ദേഹം സംസാരിക്കുന്ന വിഷയം അള്ളാഹു ലോകരുടെ ദൈവം എന്നാണ്. നമുക്കറിയാം, ഇസ്ലാം ലോകത്തിൻ്റെ മതമാണ്. ഏതെങ്കിലും ഒരു ഗോത്രത്തിനോ ഗ്രാമപ്രദേശത്തിനോ വന്ന മതമല്ല. ലോകത്തിനാകമാനം മുഴുവൻ മനുഷ്യർക്കും ഇറങ്ങിയ ഗ്രന്ഥമാണ് ഖുർആൻ. ആ ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യർക്കും അവതരിച്ച വേദഗ്രന്ഥം, ആ വേദഗ്രന്ഥം ഇറക്കിയത് അള്ളാഹു സുബ്ഹാനഹു വതആലയാണ്. എല്ലാ മനുഷ്യരുടേത് മാത്രമല്ല, ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളുടെയും സൃഷ്ടാവാണ്, ദൈവമാണ് അള്ളാഹു. അതാണ് നാം കേൾക്കാൻ പോകുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ ഇൻസൈറ്റിലൂടെ ശ്രദ്ധേയമായ ഏതാനും ചില കാര്യങ്ങളാണ് ഉണർത്തുവാൻ ഉദ്ദേശിക്കുന്നത്. ഈ ലോകത്തിൻ്റെ നാഥനായ റബ്ബ് സുബ്ഹാനഹു വതആല മുസ്ലിങ്ങളുടെ മാത്രം ദൈവവും വിശുദ്ധ ഖുർആൻ മുസ്ലിങ്ങൾക്കായുള്ള വേദഗ്രന്ഥവും, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിങ്ങളിലേക്ക് മാത്രമുള്ള പ്രവാചകനുമാണെന്ന് തെറ്റിദ്ധരിച്ച ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്രകാരം വിശ്വസിക്കുന്ന മുസ്ലിങ്ങൾ വരെയുണ്ട്. അത്തരം ആളുകളുടെ തെറ്റിദ്ധാരണകൾ മനസ്സകങ്ങളിൽ നിന്ന് നീക്കിക്കളയാൻ ഈ സംസാരം കാരണമാകട്ടെ എന്ന് ലോകത്തിൻ്റെ റബ്ബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ലോകങ്ങളെയെല്ലാം സൃഷ്ടിക്കുകയും അവയിലുള്ള അചേതനമായ സചേതനമായ എല്ലാ വസ്തുക്കളെയും സൃഷ്ടിക്കുകയും അവക്ക് വേണ്ട മാർഗദർശനം നൽകുകയും ചെയ്തവനായ റബ്ബാണ്. ആ ലോകത്തിൻ്റെ രക്ഷിതാവിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ലോകർക്ക് വേണ്ടി അവതരിപ്പിക്കപ്പെട്ട മാർഗദർശക ഗ്രന്ഥമായ അവസാനത്തെ വേദഗ്രന്ഥമാണ് പരിശുദ്ധമായ ഖുർആൻ. ആ ഖുർആൻ അള്ളാഹു നൽകിയിട്ടുള്ളത് ലോകത്തെ പ്രകാശത്തിൻ്റെ വിളക്കുമാടങ്ങളായി കടന്നു വന്ന പ്രവാചകന്മാരിൽ അവസാനത്തെ ദൂതനായ ഖാത്തമുൽ അംബിയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അള്ളാഹു നൽകിയ വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ആ പ്രവാചകനാകട്ടെ അറബികളുടെയോ അനറബികളുടെയോ അല്ലെങ്കിൽ പ്രത്യേകം ചില ദേശക്കാരുടെയോ ഭാഷക്കാരുടെയോ വർണ്ണക്കാരുടെയോ അല്ല എങ്കിൽ മുസ്ലിങ്ങളുടേത് മാത്രമായിട്ടോ ഉള്ള പ്രവാചകനല്ല. നേരെ മറിച്ച് അദ്ദേഹം ലോകത്തിൻ്റെ കാരുണ്യമാണ്, ലോകത്തിൻ്റെ പ്രവാചകനാണ്. അവിടുന്ന് വിശുദ്ധ ഖുർആനിലൂടെ അതിൻ്റെ അവസാനത്തെ സൂറത്തായ സൂറത്തുൻ നാസിൽ അല്ലാഹു പറഞ്ഞുവല്ലോ, ഖുൽ ഔദു ബിറബ്ബിന്നാസ് മലികിന്നാസ് ഇലാഹിന്നാസ്. ഖുൽ ഔദു ബിറബ്ബിന്നാസ്, മനുഷ്യരുടെ രക്ഷിതാവിനോട് ഞാൻ ശരണം തേടുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. മുസ്ലിങ്ങളുടെ രക്ഷിതാവിനോട് എന്നല്ല, അറബികളുടെ രക്ഷിതാവ് എന്നല്ല, മനുഷ്യരുടെ, അന്നാസ് എന്ന് പറഞ്ഞാൽ മനുഷ്യർ എന്നാണ്, അവരുടെ രക്ഷിതാവിനോട് ഞാൻ ശരണം തേടുന്നു എന്നാണ്. അവൻ മലികിന്നാസ്, മനുഷ്യരുടെ രാജാവാണ്, അവനോട് ഞാൻ ശരണം തേടുന്നു. അതോടൊപ്പം തന്നെ തുടർന്ന് അള്ളാഹു പറയുന്നത് ഇലാഹിന്നാസ് എന്നാണ്. മനുഷ്യരുടെ ദൈവത്തോട്, മനുഷ്യരുടെ ആരാധ്യനോട് എന്നാണ്. ഈ വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നാം കാണുന്നൊരു അത്ഭുതകരമായ ആശയമുണ്ട്. രക്ഷിതാവിനോട് എന്ന് പറയുന്നിടത്ത് അത് മനുഷ്യരുടെ രക്ഷിതാവാണ് എന്നും, രാജാവിനോട് എന്ന് പറയുന്നിടത്ത് മനുഷ്യരുടെ രാജാവ് എന്നും, ദൈവത്തോട് എന്ന് പറയുന്നിടത്ത് മനുഷ്യരുടെ ദൈവത്തോട് എന്നുമാണ് അള്ളാഹു ഇവിടെ അവസാനത്തെ സൂറത്തിൽ പരാമർശിച്ചത്. ഭൂമിയിലെ ഏതെങ്കിലും ജനവിഭാഗത്തെയോ നാടിനെയോ ഒന്നും സൂചിപ്പിക്കാതെ ഭൂമുഖത്തുള്ള മുഴുവൻ മനുഷ്യരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ആ പദപ്രയോഗം എത്രമാത്രം മനുഷ്യർക്ക് സ്വീകാര്യമായ പ്രയോഗമാണ് എന്നുള്ളത് ചിന്തിക്കുന്ന ബുദ്ധികൾക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. പരിശുദ്ധമായ ഖുർആൻ മാനവർക്ക് മുന്നിൽ സമർപ്പിക്കുന്ന മഹത്തായ സന്ദേശം ഇത് തന്നെയാണ്. അതായത്, ഇസ്ലാം പരിചയപ്പെടുത്തുന്ന ആരാധ്യൻ മനുഷ്യരുടെ രക്ഷിതാവാണ്, മനുഷ്യരുടെ രാജാവാണ്, മനുഷ്യരുടെ ദൈവമാണ് എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിൻ്റെ പല രംഗങ്ങളിൽ മനുഷ്യരെ വിളിച്ചതായി ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും, മുസ്ലിമീങ്ങളെയും ക്രിസ്ത്യാനികളെയും ഹൈന്ദവരെയും സിഖ് മതക്കാരെയും മതമുള്ളവനെയും ഇല്ലാത്തവനെയും എല്ലാം അല്ലാഹു മുഴുവനായി വിളിക്കുകയാണ്. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിക്കുക എന്ന് 22-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വചനത്തിൽ നമ്മൾക്ക് വായിക്കാം. പരിശുദ്ധമായ ഖുർആൻ അങ്ങ് തുറന്നു നോക്കിയാൽ ആദ്യം കാണുന്ന അള്ളാഹുവിൻ്റെ കൽപ്പന അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ള കൽപ്പനയാണ്. അവിടെ മുസ്ലിങ്ങളെ, നിങ്ങൾ അള്ളാഹുവെ ആരാധിക്കുക എന്നല്ല, നിലമറിച്ചുകൊണ്ട് മനുഷ്യരെ, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ ആരാധിക്കുക എന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. മുഴുവൻ മനുഷ്യരെയും അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് തന്നെ അവനെ ആരാധിക്കുന്നതിന് വേണ്ടിയാണ്. വിശുദ്ധ ഖുർആനിലെ മനുഷ്യരെ എന്ന് ആദ്യമായി വിളിച്ചത് ഖുർആനിലെ സൂറത്തുൽ ബഖറയുടെ 21-ാമത്തെ വചനത്തിലാണ്. യാ അയ്യുഹന്നാസ് ഉബ്ദു റബ്ബക്കുംല്ലദി ഖലഖക്കും വല്ലദീന മിൻ ഖബലികും ലഅല്ലക്കും തത്തഖൂൻ. മനുഷ്യരെ, നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ച നിങ്ങളുടെ നാഥനെ നിങ്ങൾ ആരാധിക്കുവിൻ. നിങ്ങൾ ദോഷബാധയെ സൂക്ഷിച്ച് ജീവിക്കുവാൻ വേണ്ടി എത്രയാതെയെന്ന് അള്ളാഹു മനുഷ്യരെ വിളിച്ചു പറയുന്നത് കാണാം. അതുപോലെ വമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. ജിന്നുകളെയും മനുഷ്യരെയും എന്നെ ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്നാണ്. അപ്പോൾ ഇതര മതവിഭാഗങ്ങൾക്ക് പ്രത്യേകം ആരാധ്യന്മാരുള്ളതുപോലെ മുസ്ലിങ്ങളുടെ ആരാധ്യൻ മാത്രമാണ് അല്ലാഹു. അല്ലാഹു മുസ്ലിങ്ങൾക്ക് മാത്രം പ്രാർത്ഥിക്കാനുള്ള ദൈവമാണ് എന്നിങ്ങനെയുള്ള തെറ്റായ ധാരണകളെയെല്ലാം വിശുദ്ധ ഖുർആനിൻ്റെ ഇത്തരം വചനങ്ങളെപ്പോലെയുള്ള ഒട്ടനവധി വചനങ്ങൾ നിരാകരിക്കുന്നതായി, തെറ്റിദ്ധാരണകൾ തിരുത്തുന്നതായി നമുക്ക് കാണാം. പ്രകൃതി മതമായ ഇസ്ലാം പരിചയപ്പെടുത്തുന്നത് സകല മനുഷ്യരുടെയും ആരാധ്യനും രക്ഷിതാവും രാജാവുമായ ഒരു സൃഷ്ടാവിനെയാണ്. ഈ വസ്തുത മുഴുവൻ മനുഷ്യരും തിരിച്ചറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് അന്തിമ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ. ഈ ദൈവിക ഗ്രന്ഥം മുസ്ലിങ്ങൾക്കോ അറബികൾക്കോ മാർഗദർശനമാണ് എന്നല്ല പറഞ്ഞത്, മറിച്ച് ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും മാർഗദർശനമാണ് എന്നാണ് അല്ലാഹു പറഞ്ഞത്. ഖുർആൻ പറയുന്നത് നോക്കൂ നിങ്ങൾ. ഷഹ്റു റമളാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസ് വബയ്യിനാതിൻ മിനൽ ഹുദ വൽ ഫുർഖാൻ. മനുഷ്യർക്ക് മാർഗദർശനമായിക്കൊണ്ടും നേർവഴി കാട്ടുന്നതും സത്യവും അസത്യവും വേർതിരിച്ച് കാണിക്കുന്നതുമായ സുവ്യക്ത തെളിവുകളായിക്കൊണ്ടും വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാകുന്നു റമളാൻ. എന്ന രണ്ടാം അധ്യായത്തിൻ്റെ 185 അള്ളാഹു പറയുന്നുണ്ട്, മാനവ സമൂഹത്തിൻ്റെ മാർഗദർശനം എന്നാണ്. മാനവരാശിയെ എല്ലാ അന്ധകാരങ്ങളിൽ നിന്നും പ്രകാശത്തിലേക്ക് നയിക്കുവാനാണ് അള്ളാഹു വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അലിഫ് ലാം റ, കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജന്നാസ മിനൽ ളുലുമാതി ഇലൻ നൂരി ബിഇദ്നി റബ്ബിഹിം ഇലാ സിറാത്തിൽ അസീസിൽ ഹമീദ് ലില്ലാഹി അല്ലദീ ലഹു മാ ഫിസ് സമാവാത്തി വമാ ഫിൽ അർദ്. അലിഫ് ലാം റ, മനുഷ്യരെ അവരുടെ രക്ഷിതാവിൻ്റെ അനുമതി പ്രകാരം ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നിനക്ക് അവതരിപ്പിച്ച് തന്നിട്ടുള്ള ഗ്രന്ഥമാണിത് എന്ന് അള്ളാഹു പറഞ്ഞതായി കാണാം. മറ്റൊരു ഭാഗത്ത് അള്ളാഹു പറഞ്ഞത്, ഹാദാ ബയാനുൽ ലിന്നാസി വഹുദൻ വമൗഇളതുൽ ലിൽ മുത്തഖീൻ. ഇത് മനുഷ്യർക്കായുള്ള വിളംബരമാണ്. ഹാദാ ബയാനുൽ ലിന്നാസ്, അതുപോലെ ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്കുള്ള യഥാർത്ഥ ദർശനവും സാരോപദേശവുമാകുന്നു വിശുദ്ധ ഖുർആൻ. അതുപോലെ തന്നെ മറ്റൊരു ഭാഗത്ത് അല്ലാഹു പറഞ്ഞു, വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യന ലിന്നാസ മാ നുസ്സില ഇലൈഹിം വലഅല്ലഹും യതഫക്കറൂൻ. നബിയെ, താങ്കൾക്ക് നാം ഉത്ബോധനം അവതരിപ്പിച്ചു തന്നിരിക്കുന്നു. മനുഷ്യർക്കായി അവതരിപ്പിക്കപ്പെട്ടത് നീ അവർക്ക് വിവരിച്ചു കൊടുക്കുവാൻ വേണ്ടിയും അവർ ചിന്തിക്കുവാൻ വേണ്ടിയും. അപ്പോൾ ഇവിടെ അള്ളാഹു പറഞ്ഞത് ഈ വചനത്തിലും മനുഷ്യർക്കായി അവതരിപ്പിക്കപ്പെട്ടത് എന്നുള്ളതാണ്. ഇങ്ങനെ ഒട്ടനവധി പരിശുദ്ധം വചനങ്ങൾ വിശുദ്ധ ഖുർആനിൽ മാനവരാശിയുടെ, മുസ്ലിമിൻ്റെ, ഹൈന്ദവൻ്റെ, ക്രൈസ്തവൻ്റെ എല്ലാ മനുഷ്യർക്കും മാർഗദർശകമായിട്ടാണ് ഈ ഗ്രന്ഥം അവതരിപ്പിക്കപ്പെട്ടത് എന്ന് ഖുർആൻ തന്നെ സ്വയം പ്രഖ്യാപിക്കുന്നത് നമുക്ക് കാണാം. ഈ വിശുദ്ധ ഖുർആനിൻ്റെ അവതരണം സൃഷ്ടിവർഗങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠനായ മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കാണ് അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ളത്. ആ മുഹമ്മദ് നബിയാകട്ടെ മുസ്ലിങ്ങളിലേക്ക് മാത്രം നിയോഗിതനായ പ്രവാചകനല്ല. ആ ധാരണയെ തന്നെ വിശുദ്ധ ഖുർആൻ തിരുത്തുന്നുമുണ്ട്. ഖുർആൻ പറഞ്ഞത് എന്താണ്? എല്ലാ മനുഷ്യരിലേക്കുമായിട്ടാണ് വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നിയോഗിച്ചിട്ടുള്ളത്. ഖുൽ യാ അയ്യുഹൻ നാസ് ഇന്നി റസൂലുല്ലാഹി ഇലൈക്കും ജമീഅ. ഓ പ്രവാചകരെ, പറയുക, മനുഷ്യരെ, തീർച്ചയായും ഞാൻ നിങ്ങളിലേക്കെല്ലാമുള്ള, ഇന്നി റസൂലുല്ലാഹി ഇലൈക്കും ജമീഅ, നിങ്ങളിലേക്കെല്ലാമുള്ള അള്ളാഹുവിൻ്റെ ദൂതനാകുന്നു ഞാൻ എന്ന് 7-ാം അധ്യായത്തിൻ്റെ 158 അള്ളാഹു പറഞ്ഞു. ഖുൽ യാ അയ്യുഹൻ നാസ് ഇന്നമാ അന ലകും നദീറു മുബീൻ. പറയുക പ്രവാചകരെ, മനുഷ്യരെ, ഞാൻ നിങ്ങൾക്ക് വ്യക്തമായ താക്കീദുകാരൻ മാത്രമാണ്. തബാറക്കല്ലദീ നസ്സലൽ ഫുർഖാന അലാ അബ്ദി ലിയകൂന ലിൽ ആലമീന നദീറ. തൻ്റെ ദാസൻ്റെ മേൽ സത്യാസത്യ വിവേചനത്തിനുള്ള ഈ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചവനാരോ അവൻ അനുഗ്രഹപൂർണനാണ്. അദ്ദേഹം ലോകർക്ക് താക്കീദുകാരൻ ആയിരിക്കുന്നതിന് വേണ്ടി അത്രയതേ എന്ന് അള്ളാഹു പറയുന്നുണ്ട്. പറഞ്ഞു വന്നത്, മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഴുവൻ മനുഷ്യരിലേക്കുമുള്ള ദൂതനാണ്. വിശുദ്ധ ഖുർആൻ മാനവ രാശിക്കുള്ള ഗ്രന്ഥമാണ്. അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലേക്കും, അത് കുടുംബപരമാകാം, വ്യക്തിപരമാകാം, സാമൂഹ്യപരമാകാം, രാജ്യ വിഷയങ്ങളാകാം, അതുപോലെ ലോകവിഷയങ്ങളാകാം, വിശ്വാസ മേഖലകളാകാം, സ്വഭാവരംഗങ്ങളാകാം, കച്ചവട രംഗങ്ങളാകാം, എല്ലാ രംഗത്തേക്കും വിശുദ്ധ ഖുർആൻ മാനവരാശിക്ക് വെളിച്ചം നൽകുന്ന ഗ്രന്ഥമാണ്. അതുപോലെ ഈ ഗ്രന്ഥത്തെ നമുക്ക് നൽകിയ, ആ പ്രവാചകനെ നമുക്ക് നൽകിയ ഈ ലോകത്തിൻ്റെ സൃഷ്ടാവായ റബ്ബ്, അവൻ ഏതെങ്കിലും ഗോത്രത്തിൻ്റെയോ ഏതെങ്കിലും ആളുകളുടേത് മാത്രമോ ആയ ദൈവമല്ല, ലോകരുടെ, മനുഷ്യരുടെ ദൈവമാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഉണർത്തി വിശുദ്ധ ഖുർആൻ അതിനെ കൃത്യമായി അടുത്തറിയാൻ മഹാനായ പ്രവാചകനെ കൃത്യമായി അടുത്തറിയാൻ, വിശുദ്ധ ഖുർആനിനെ അടുത്തറിയാൻ നമുക്കെല്ലാം സാധ്യമാകട്ടെ എന്ന് സ്നേഹബുദ്ധിയെ ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാഅല്ലാ, വലിയ ഒരു വിഷയം, അതിവിശാലമായ പഠനത്തിന് വടി ഒരുക്കിത്തരുന്ന ഇൻസൈറ്റാണ് നമ്മളിപ്പോൾ കേട്ടു കഴിഞ്ഞത്. മുനീർ ഷറഫിയാണ് നമ്മോട് സംസാരിച്ചത്. അള്ളാഹു ലോകരുടെ ദൈവമെന്നാണ് അദ്ദേഹം അവതരിപ്പിച്ച വിഷയം.
1: പ്രിയ ശ്രോതാക്കളെ, നാം ഇനി പ്രവേശിക്കുന്നു പീസ് റേഡിയോ സ്വരം. ശ്രുതിമധുരമായ താളമേളങ്ങളുടെ അകമ്പടിയില്ലാതെ മനസ്സിന് സന്തോഷം നൽകുന്ന സ്വരത്തിലേക്ക്.

0: ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന പല സമയത്തും നമുക്കേറെ ആശ്വാസം പകരുന്ന ഒന്നാണ് പല കേൾവികളും. അത്തരം കേൾവികളിൽ മനസ്സിനേറെ കുളിർ പകർന്നു നൽകുന്ന ഒരു സ്വരമാണ് നാം ഇപ്പോൾ കേട്ടുകഴിഞ്ഞത്. പീസ് റേഡിയോയിൽ അടുത്തതായി
1: ആരോഗ്യവിചാരം.
0: ആരോഗ്യവിചാരത്തിൽ നമ്മോടൊപ്പം ചേരുന്നത്
1: ഡോക്ടർ യാസിൽ ചോമയിൽ, അതുപോലെ തന്നെ പീസ് റേഡിയോ പ്രതിനിധി ഡോക്ടർ അബ്ദുൽ മാലിക്.
0: ഇന്നത്തെ ആരോഗ്യവിചാരത്തിൽ നാം കേൾക്കാൻ പോകുന്നത്
1: അത്യാഹിതങ്ങൾ നമുക്കും ചെയ്യാം ചില കാര്യങ്ങൾ, ഭാഗമൊന്ന്.
0: അപകട ഘട്ടങ്ങൾ നാം നിർവഹിക്കേണ്ടത്.
1: അതെ, കേട്ടുവരാം.
2: പീസ് റേഡിയോ ആരോഗ്യവിചാരം പങ്ക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം ചർച്ചക്കെടുക്കുന്ന വിഷയം നമ്മുടെ നിത്യജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്ന പലതരം അപകടങ്ങളെക്കുറിച്ചാണ്. ഇന്ന് നമ്മുടെ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കുചേരുന്നത് കോട്ടക്കൽ ആസ്ട്രമിംസ് ഹോസ്പിറ്റലിലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് തലവൻ ഡോക്ടർ യാസർ ചോമയിൽ. നമുക്കറിയാം, ഇന്ന് പലതരം അപകടങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ നാം കാണാറുണ്ട്. അതിൽ ഇന്ന് ആദ്യമായിട്ട് നാം ചർച്ചക്കെടുക്കുന്നത് വാഹന അപകടങ്ങളെ കുറിച്ചാണ്, അഥവാ റോഡ് ട്രാഫിക് ആക്സിഡന്റുകളെ കുറിച്ചാണ്. നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ തന്നെ ഏറ്റവും അധികം നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദുരിതമാണ് റോഡിലുള്ള അപകടങ്ങൾ. പല തരം കാരണങ്ങൾ കൊണ്ട് അത് ഉണ്ടാവാമെങ്കിലും അതുകൊണ്ടുണ്ടാവുന്ന ഭവിഷ്യത്തുകൾ നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം അപകടങ്ങൾ കുറക്കാനുള്ള മാർഗങ്ങൾ എന്താണ്, ഇവരുടെ പരിക്കുകൾ കുറക്കാനുള്ള മാർഗങ്ങൾ എന്താണ് എന്നുള്ളത് സ്വാഭാവികമായിട്ടും നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരു ഉയരുന്ന ഒരു ചോദ്യമാണ്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നാം ചർച്ചയിൽ ഒന്നാമതായിട്ട് എടുക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ അപകടങ്ങൾ, അതിൻ്റെ വ്യാപ്തി നമുക്ക് അറിയാം, എന്നാലും ഒരു സ്ഥിതിവിവര കണക്കുകൾ അറിഞ്ഞാൽ ഒന്നുകൂടി നമുക്കത് ബോധ്യമാകും. അതുകൊണ്ട് എന്താണ് ഇന്നത്തെ ഈ വാഹന അപകടങ്ങളുടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ, ഈ ഇന്ത്യയിലും കേരളത്തിലൊക്കെ ഉള്ള അപകടങ്ങളെ കുറിച്ചുള്ള ഒരു ഏകദേശം കണക്കുകൾ ഇന്ന് ലഭ്യമാണോ?
3: അപകടങ്ങളുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ലോകത്ത് നടക്കുന്ന ഏകദേശം 10% അപകടങ്ങളും നടക്കുന്നത് ഇന്ത്യയിലാണ്. അതിൽ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടക്കുന്ന സംസ്ഥാനം ഒരു പക്ഷേ കേരളമാവാം. അതുപോലെ തന്നെ ആണ് ഈ അപകടങ്ങളുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു മണിക്കൂറിൽ ഏകദേശം 15 ജീവനോളമാണ് നമുക്ക് അപകടം മൂലം നഷ്ടപ്പെടുന്നത്
2: കേരളത്തിൽ മാത്രം.
3: അതുപോലെ തന്നെയാണ് അതിൽ എത്രയോ ഇരട്ടിയാണ്, 60 പേരോളം ഓരോ മണിക്കൂറിൽ ഈ നിത്യമായി, അതായത് വികലാംഗരായി പോകുന്ന ഒരവസ്ഥ പലപ്പോഴും അപകടം മൂലം ഉണ്ടാവുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ.
2: അപ്പോൾ ഇത്തരം അപകടങ്ങൾ കുറക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മോട്ടോർ വാഹന വകുപ്പ് പലതരം നിയമങ്ങളും ഇറക്കിയിട്ടുണ്ട്. അത് പലപ്പോഴും നമ്മൾ ഒരു പ്രഹസനമായിട്ടാണ് അത് കാണുന്നത്. അത് നിയമപാലകർക്ക് എന്തോ കാശ് കിട്ടാനുള്ള ഒരു ഏർപ്പാടാണ് ചെക്കിങ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പലപ്പോഴും കാണാറുള്ളത്. എന്നാൽ ശരിക്കും നമ്മുടെ സ്വന്തം ജീവനെ ഒരു എന്താ പറയുക, ജീവന്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ടാണ് അവർ അവരുടെ കർത്തവ്യം ചെയ്യുന്നത് എന്നുള്ളൊരു ബോധ്യം നമുക്ക് പലപ്പോഴും ഉണ്ടാവാറില്ല. ഇതിന്റെ വാഹന നിയമങ്ങളെ കുറിച്ച് എല്ലാവർക്കും അറിയാം. എന്നാലും ഈ അപകടങ്ങളെ ഭാഗ്യമായിട്ട് മെഡിക്കൽ ഫീൽഡിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ അപകടങ്ങൾ കുറക്കുമ്പോൾ അതിന്റെ പരിക്കുകൾ കുറക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതൊന്ന് ചുരുക്കി പറയാം.
3: അപകടങ്ങൾ കുറക്കാൻ സത്യം പറയുകയാണെങ്കിൽ ഈ നിയമങ്ങൾ കൃത്യമായിട്ട് പാലിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഇതുമൂലമുള്ള മരണങ്ങളും അതുപോലെ തന്നെ അംഗവൈകല്യങ്ങളും കുറക്കാൻ സാധിക്കും. ഹെൽമെറ്റ് ധരിക്കുക, അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റ് ധരിക്കുക. സീറ്റ് ബെൽറ്റ് ധരിക്കുകയാണെങ്കിലും എല്ലാവരും സീറ്റ് ബെൽറ്റ് ധരിക്കുക. അതുപോലെ തന്നെ റോഡ് ട്രാഫിക് നിയമങ്ങൾ പാലിക്കുക, മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കാതിരിക്കുക, ഇതൊക്കെയാണ് നമ്മൾ പാലിക്കുകയാണെങ്കിൽ ഒരു വലിയൊരു ശതമാനം നമുക്ക് അതുമൂലമുണ്ടാവുന്ന മരണങ്ങളും അതുമൂലമുണ്ടാവുന്ന പരിക്കുകളും കുറക്കുവാൻ സാധിക്കും.
2: ഇതിൽ ഒന്നാമതായിട്ട് പറഞ്ഞത് ഹെൽമെറ്റിന്റെ കാര്യമാണ്. ഹെൽമെറ്റ് നമുക്കറിയാം, ഇരുചക്ര വാഹനക്കാർക്കാണ് ഹെൽമെറ്റ് നിർബന്ധമാക്കിയിരിക്കുന്നത്. അത് പുറകിലിരിക്കുന്ന ആളുകൾക്ക് നിർബന്ധമാക്കിയപ്പോൾ പലതരം കോലാഹലങ്ങൾ ഇവിടെ ഉണ്ടായി. അതുപോലെ തന്നെ ചെക്കിങ്ങിന്റെ ഭാഗമായിട്ട് തന്നെ വാഹനങ്ങൾ തടയുമ്പോഴും നമ്മൾ നിയമപാലകർക്കെതിരെ തിരിയുന്ന പല അനുഭവങ്ങളും നമുക്കുണ്ടായിട്ടുണ്ട്. എന്നാൽ ശരിക്കും എന്താണ് ഹെൽമെറ്റ് കൊണ്ടുള്ള ഉപകാരം എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു സങ്കടകരമായ ഒരു വസ്തുത. ശരിക്കും ഹെൽമെറ്റ് അത്രയും ഗുണം ചെയ്യുന്നുണ്ടാവില്ല അല്ലേ?
3: ഹെൽമെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി വളരെ ഉപകാരമുള്ള ഒരു വസ്തുവാണ്. കാരണം ഒരു വാഹനം ഏകദേശം 20 കിലോമീറ്റർ വേഗതയിൽ പോകുന്ന ഒരു വാഹനം അപകടത്തെ പറ്റിയാണെങ്കിൽ ആദ്യമായിട്ട് തറയിലടിക്കുന്നത് ഇരുചക്ര വാഹനത്തിൽ പോകുന്ന ഒരു വ്യക്തിക്ക് ആദ്യമായി തറയിലടിക്കുന്നത് തലയായിരിക്കും. പലപ്പോഴും ഈ തല അടിച്ചിട്ടാണ് അതുമൂലം ഉണ്ടാവുന്ന മരണങ്ങളും ഏറ്റവും കൂടുതൽ കാണുന്നത്. അപ്പോൾ ഒരു വാഹനത്തിൽ നിന്ന് പോകുമ്പോൾ സമയത്ത് തല വെച്ച് അടിക്കുകയാണെങ്കിൽ അതുമൂലം ആള് ഉടനെ തന്നെ മരണപ്പെടാം, അല്ലെങ്കിൽ ജീവിതകാലം അംഗവൈകല്യങ്ങളുകൊണ്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഹെൽമെറ്റ് ധരിക്കുകയാണെങ്കിൽ അത് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും.
2: ഈ ഹെൽമെറ്റ് പലതരത്തിലുള്ള ഹെൽമെറ്റ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോ എങ്ങനെയൊക്കെയുള്ള ക്രൈറ്റീരിയ ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നിയമപാലകർക്ക് വേണ്ടിട്ട് ഹെൽമെറ്റ് ധരിക്കുന്ന അവസ്ഥ പലപ്പോഴും കാണും. ചട്ടി പോലത്തെ ഒരു ഇത് തലയിൽ വെച്ചിട്ട് എന്താ പറയാ, ചെക്കിങ്ങിന്റെ അവിടെ മാത്രം അവർ തലയിൽ വെക്കും, അത് കഴിഞ്ഞ് എടുത്തേക്കുന്ന ഒരു അവസ്ഥ പലപ്പോഴും കാണാൻ.
3: ഹെൽമെറ്റ് ധരിക്കുന്നത് പലപ്പോഴും നമ്മൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ പലപ്പോഴും ഹെൽമെറ്റ് ധരിക്കുന്ന വ്യക്തികൾ ഹെൽമെറ്റ് ട്രാഫിക് പോലീസിനെ കാണുമ്പോൾ അല്ലെങ്കിൽ ഈ ചെക്കിങ്ങിന് വരുന്ന വ്യക്തികളെ കാണുമ്പോൾ മാത്രമാണ് ഹെൽമെറ്റ് ധരിക്കുന്നത്. അത് ഹെൽമെറ്റ് ധരിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ സ്ട്രാപ്പും കൂടി ഇടണം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ ഹെൽമെറ്റ് ധരിക്കുന്ന ഹെൽമെറ്റ് വളരെ, അതായത് മുഖഭാഗം കൂടി കവർ ചെയ്യുന്ന രീതിയിലുള്ള, താടലിലും കൂടി പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഹെൽമെറ്റാണ് എപ്പോഴും സേഫ് ആയിട്ടുള്ള, ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഹെൽമെറ്റ്. പലപ്പോഴും നമ്മൾ കാണുന്ന നിങ്ങൾ പറഞ്ഞ പോലെ ചട്ടി പോലെയുള്ള ഹെൽമെറ്റുകൾ കൊണ്ട് യാതൊരു ഉപകാരവും ഇല്ല എന്നുള്ളതാണ്. അത് തറയിൽ വെച്ച് അടിക്കുമ്പോൾ അത് പൊളിയുകയും പിന്നീട് തലയിലോട്ടുണ്ടാവുന്ന പരിക്കുകളുണ്ടാകും. ശരിക്കുള്ള ഒരു ഹെൽമെറ്റ് ആണെന്നുണ്ടെങ്കിൽ അതൊരു ഇമ്പാക്റ്റ് വരികയാണെങ്കിൽ ഒരിക്കലും അതിൻ്റെ അകത്ത് ഒരു പരിക്ക് പറ്റാത്ത, തലക്ക് പരിക്ക് പറ്റാത്ത നല്ല രീതിയിലുള്ള ISI മുദ്രയുള്ള ഒറിജിനൽ ഹെൽമെറ്റ് ആയിരിക്കണം പലപ്പോഴും നമ്മൾ ധരിക്കേണ്ടത്. റോഡ് സൈഡിൽ നിന്ന് കിട്ടുന്ന ഹെൽമെറ്റുകൾ കഴിയുന്നതും ഉപയോഗിക്കാതിരിക്കുക, അതുമൂലം വളരെ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്.
2: അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന്, താടിയടക്കം കവർ ചെയ്യുന്ന

0: സീറ്റ് ബെൽറ്റ് കൊണ്ടുള്ള ഉദ്ദേശിക്കുന്നത്? എന്ത് തരം പ്രൊട്ടക്ഷൻ ആണ് നമുക്ക് സീറ്റ് ബെൽറ്റ് കൊണ്ട് കിട്ടുക?
1: സീറ്റ് ബെൽറ്റ് കൊണ്ട് ശരിക്ക് പറയുകയാണെങ്കിൽ, സാധാരണഗതിയിൽ ഒരു വാഹനം അപകടത്തിൽപ്പെടുന്ന സമയത്ത് പലപ്പോഴും നമ്മളുടെ ശരീരഭാഗം മുൻവശത്ത് പോയിടിക്കിട്ടാണ് പലപ്പോഴും നമുക്കുണ്ടാവുന്ന അപകടങ്ങൾ ഉണ്ടാകുന്നത്. ഈ സീറ്റ് ബെൽറ്റ് ധരിക്കുന്നതിനുള്ള ഗുണങ്ങൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എക്സാമ്പിൾ ഡ്രൈവർ സീറ്റ് ബെൽറ്റ് ധരിക്കുകയാണെങ്കിൽ നെഞ്ചിൽ വന്നിട്ട് സ്റ്റെയറിംഗ് അടിക്കുന്ന ആ ഒരു അപകടം ഒഴിവാകും. അതുപോലെ തന്നെ അവർ ഡാഷ് ബോർഡ് ഇഞ്ചുറി എന്ന് പറയും, അതായത് നമ്മുടെ സീറ്റ് നമ്മുടെ കാല് പോയിട്ട് ഫ്രണ്ട് ഡാഷ് ബോർഡിൽ ഇടിച്ചിട്ടുണ്ടാവുന്ന എല്ലുകൾക്ക് ഉണ്ടാവുന്ന പരിക്കുകൾ ഒഴിവാകും. അതുപോലെ തന്നെ ഈ സീറ്റ് ബെൽറ്റ് നിങ്ങൾ പറഞ്ഞ പോലെ ഡ്രൈവർ മാത്രം ധരിക്കേണ്ട ഒരു പ്രക്രിയയല്ല, അത് വാഹനത്തിൽ എത്ര പേര് യാത്ര ചെയ്യുന്നുണ്ടോ ആ 5 പേരും അല്ലെങ്കിൽ 4 പേരും നിർബന്ധമായിട്ടും സീറ്റ് ബെൽറ്റ് ധരിക്കണം എന്നുള്ളതാണ്. കാരണം ഇത് ഒരാൾ സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാൾ മൂലം ചിലപ്പം ഈ 4 പേർക്കും അപകടമുണ്ടാക്കാം.
0: അതെ, പലപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയയിൽ ദിവസങ്ങൾക്ക് മുമ്പ് പ്രചരിച്ചൊരു വീഡിയോ പലപ്പോഴും എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഒരു കാറ് യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് എവിടെയെങ്കിലും ഇടിക്കുകയാണെങ്കിൽ അവർക്കുണ്ടാവുന്ന പരിക്കുകൾ എത്രമാത്രം ഉണ്ട്, സീറ്റ് ബെൽറ്റ് ഇട്ടാൽ എന്ത് ഇല്ലാത്ത എന്നുള്ളത് സ്വഭാവത്തിൽ നിന്ന് എല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ്. അത്തരം കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യണം, ഉപകാരപ്രദമായ അത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്യണം എന്നാണ് ഈ ഒരു സന്ദർഭത്തിൽ പ്രത്യേകം സൂചിപ്പിക്കാനുള്ളത്. ഈ ഒരു ഇത് രണ്ട് കാര്യങ്ങൾ. പിന്നെ മറ്റൊരു ഏരിയ ആണ് ഇതിൽ കുട്ടികളെ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത്. അത് എങ്ങനെയാണ്, നമ്മൾ ബൈക്കിലും കാറിലൊക്കെ കുട്ടികളെ ഇരിക്കുമ്പോൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്?
1: കഴിയുന്നത് നിങ്ങൾ കുട്ടികളെ ഏറ്റു ബൈക്കിൽ യാത്ര ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. കുട്ടികളേറ്റ് കഴിയുന്നതും ബൈക്കിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ തന്നെ അത് കുട്ടികളെ നിങ്ങളുടെയും ഫ്രണ്ടിൽ ഓടിക്കുന്ന വ്യക്തികളുടെയും ഇടയിലായിരിക്കണം കുട്ടികളെ പലപ്പോഴും വെക്കേണ്ടത്. ഒരിക്കലും കുട്ടികൾ ഒറ്റയ്ക്കൊരു ബൈക്കിൽ യാത്ര ചെയ്യാൻ അനുവദിക്കരുത്. പിന്നെ അതേപോലെ കുട്ടികൾ സാധാരണ നമ്മൾ വെക്കുന്ന ഒരു ടെൻഡൻസിയാണ് നമ്മൾ മറ്റേ പെട്രോൾ ടാങ്കിൻ്റെ മുകളിൽ കുട്ടികളെ ഇരുത്തുക, അല്ലെങ്കിൽ ഒരു കൈ കൊണ്ട് കുട്ടിനെ ഇരുത്തിയിട്ട് കുട്ടി ഇങ്ങനെ തലയിൽ ഇരിക്കുന്ന ഒരു അവസ്ഥ, ഇതൊക്കെ പലപ്പോഴും വൻ ദുരന്തങ്ങൾ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ്. ഒരിക്കലും കഴിയുന്നതും കുട്ടികളുടെ ബൈക്കിൽ യാത്ര ചെയ്യാതിരിക്കുക, കുട്ടികളുമായിട്ട് ബൈക്കിൽ യാത്ര ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഏറ്റവും നല്ലത് കുട്ടികൾക്ക് പറ്റുന്ന രീതിയിലുള്ള ഹെൽമെറ്റും വെച്ചിട്ടായിരിക്കണം ശരിക്ക് കുട്ടികളെ ബൈക്കിൽ കൊണ്ടുപോകേണ്ടത്.
0: പിന്നെ കാറിൽ കൊണ്ടുപോകുമ്പോൾ കുട്ടികളെ ഫ്രണ്ടിൽ ഇരുത്തണോ ബാക്കിൽ ഇരുത്തണോ തുടങ്ങിയ
1: ഏറ്റവും സുരക്ഷിതമായിട്ടുള്ളൊരു രീതി എന്ന് പറഞ്ഞാൽ കുട്ടികളെ ബാക്കിൽ ഇരുത്തുക എന്നുള്ളതാണ്. ബാക്കിലിരുത്തി കുട്ടികൾക്കായിട്ടുള്ള ഒരു തരം സീറ്റുകളുണ്ട്, ആ സീറ്റിൽ ചെറിയ കുട്ടികളാണെങ്കിൽ ആ സീറ്റിൽ ഇരുത്തുക. അഥവാ തന്നെ കുട്ടികളെ സീറ്റിൽ ഇരുത്തുകയാണെങ്കിൽ തന്നെ കഴിയുന്നതും ഈ പറഞ്ഞ രീതിയിലുള്ള ബെൽറ്റ് സീറ്റ് ബെൽറ്റ് അവർക്കും വേണ്ടി ഉപയോഗിക്കുക. ഫ്രണ്ടിൽ കുട്ടികളെ ഇരുത്തുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് പറഞ്ഞാൽ, അത് മിക്കവാറും കാറുകളിലും നമുക്കിപ്പോൾ എയർ ബാഗുകൾ ലഭ്യമാണ്. പലപ്പോഴും ഈ എയർ ബാഗുകൾ അപകടം പറ്റുന്ന സമയത്ത് ബലൂൺ പോലെ വലുതാവുകയും അതുമൂലം കുട്ടികൾക്ക് ചിലപ്പം ശ്വാസം മുട്ടൽ വരാനുള്ള ചാൻസ് കൂടുതലാണ്. കുട്ടികൾ അതിൻ്റെ ഇടയിൽ കുടുങ്ങിയിട്ട് ശ്വാസം കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ കഴിയുന്നതും കുട്ടികളുടെ ഫ്രണ്ട് സീറ്റിൽ യാത്ര ചെയ്യിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. വലിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ഈ അവരെ ഫ്രണ്ട് സീറ്റിൽ ഇരുത്തുന്നതിന് പ്രശ്നമൊന്നുമില്ല, പക്ഷേ അവർക്ക് സീറ്റ് ബെൽറ്റ് ധരിച്ചിരിക്കണം.
0: ഇനിയിപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലും പലപ്പോഴും പലതരത്തിലുള്ള അപകടങ്ങളും നമ്മുടെ നമുക്ക് വന്നു ചേരാം. എന്താണോ നമ്മുടെ നാഥൻ വിധിച്ചത് അത് നമുക്ക് വരാം. അപ്പൊ അങ്ങനത്തെ അവസ്ഥയിൽ ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ കൂടുതൽ പരിക്കുകൾ ഇല്ലാതെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യം കൂടി ഒന്ന് വിശദീകരിക്കണം.
1: അപകടം ഈ പറഞ്ഞ പോലെ അപകടം വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. അപകടം വന്നു കഴിഞ്ഞാലും അത് ഈ അപകടം വരുന്നതിന് മുന്നേ സംഭവിച്ചിട്ടുണ്ട്, എത്രത്തോളം ശ്രദ്ധ നമ്മൾ പരിച്ചിട്ടുണ്ടോ അത്രത്തോളം ശ്രദ്ധ ഈ അപകടം പറ്റിക്കഴിഞ്ഞാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം പലപ്പോഴും രോഗികളെ നമ്മൾ കൊണ്ടുപോകുന്ന വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോറിക്ഷ പോലെയുള്ള വാഹനങ്ങളായിരിക്കും. ഒരു അപകടത്തിൽ പറ്റിയ വ്യക്തിയെ കഴിയുന്നതും ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. കിടത്തി കൊണ്ടുപോകാൻ പറ്റുന്ന വാഹനത്തിലായിരിക്കണം ഈ രോഗികളെ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടത്. പിന്നെ അതേപോലെ തന്നെ ഈ രോഗികൾ കൊണ്ടുപോകേണ്ടത് ശ്രദ്ധിക്കേണ്ടത് പല കാര്യങ്ങളുണ്ട്. അവരെ നട്ടെല്ലിന് ചതവ് പറ്റാത്ത രീതിയിലായിരിക്കണം ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകേണ്ടത്. ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത്, ഉടനെ ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് എയ്ഡ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്.
0: നട്ടലിന് ക്ഷതം ഏൽക്കാതെ എത്തിക്കണം എന്ന് പറഞ്ഞത് ഒന്നുകൂടി ഒന്ന് വിശദമാക്കണമെന്ന് തോന്നുന്നു.
1: അത് ഞാൻ പറയാനുള്ള കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മൾ രോഗികൾ ഹോസ്പിറ്റലിൽ എത്തിയതിന് ശേഷം പറയാറുണ്ട്, അപകടം പറ്റിയ സമയത്ത് എൻ്റെ കൈകാലുകൾ എനിക്ക് ചലിക്കുവാൻ സാധിച്ചിരുന്നു എന്നുള്ളത്. പക്ഷേ വാഹനത്തിൽ കയറ്റിയതിന് ശേഷം പിന്നീട് എൻ്റെ കൈകാലുകൾ എനിക്ക് ചലിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു അപകടത്തിൽ പെടുമ്പോൾ നമ്മളുടെ സുഷ്മിന നാഡി, കഴുത്തിൻ്റെ സുഷ്മിന നാഡിക്കാണ് പലപ്പോഴും

0: ചതവ് പറ്റാറ്. പുറത്തോട്ട് നമുക്ക് പ്രത്യക്ഷത്തിലൊന്നും കാണില്ല, പക്ഷേ ആ ശരീരത്തിൻ്റെ ഉൾഭാഗത്തുള്ള സുഷുമ്നാഡിക്ക് പരിക്ക് പറ്റിയിട്ട് ആണ് പലപ്പോഴും രോഗികൾ ഹോസ്പിറ്റലിൽ വരിക. അത് പലപ്പോഴും നമ്മൾ ഹാൻഡിലിംഗ്, നമ്മൾ രോഗികളെ കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കാതെ വരുന്ന, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധയിൽപ്പെടാത്ത ഒരു അവയവമായതുകൊണ്ട് അത് വളരെ ശ്രദ്ധിച്ചിട്ടായിരിക്കണം കൈകാര്യം ചെയ്യേണ്ടത്. കാരണം ഈ സുഷുമ്നാഡിക്കുള്ള പരിക്ക് പുറത്തോട്ട് അത്ര പ്രത്യക്ഷമായിരിക്കില്ല. അപ്പോൾ അത് അനക്കാത്ത രീതിയിലായിരിക്കണം നമ്മൾ രോഗികളെ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടത്.
1: അനക്കാത്ത രീതി എന്നാൽ ഏത് രീതിയിലാണ് അവരെ എടുത്ത് മാറ്റുക?
0: അതായത് തലഭാഗത്ത് പലപ്പോഴും ചെയ്യേണ്ട ശ്രദ്ധ എന്ന് വെച്ചാൽ, നമ്മൾ കൈക്കാലുകൾ എടുത്തിട്ട് ഒരു അപകടത്തെ പറ്റി വെക്കി പൊതിക്കാൻ പാടില്ല. ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കഴുത്തും തോളെല്ലും കൂടി ഒരുമിച്ച് പിടിച്ചിട്ട് കഴുത്ത് അനക്കാത്ത രീതിയിലായിരിക്കണം രോഗികളെ വാഹനത്തിൽ കയറ്റേണ്ടത്. ഒരേപോലെ ഒരു
1: തടി എടുക്കുന്ന പോലെ,
0: അതായത് നമ്മൾ ലോഗ്റോൾ എന്ന് പറയാം. തടി എങ്ങനെയാണോ നമ്മൾ ഈ സാധാരണ മില്ലുകളിൽ തടി എങ്ങനെയാണോ ഒരു എടുത്ത് ഒരേപോലെയാണോ ഒരു മാറ്റുന്നത്, ആ രീതിയിലായിരിക്കണം ഈ അപകടം പറ്റിയ വ്യക്തികളെ എടുത്ത് വാഹനത്തിൽ കയറ്റേണ്ടത്.
1: മടക്കാണ്ട് തലയും ഉടലും ഒക്കെ ഒരേ ലെവലിൽ പിടിച്ചിട്ട് പതുക്കെ,
0: അതെ അതെ,
1: കിടത്തി ഹോസ്പിറ്റലിലേക്ക്
0: കിടത്തി കൊണ്ടുപോകണം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാല് ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാവരുത്. അപകടം പറ്റി കഴിഞ്ഞു, പറ്റിയ ശേഷം പിന്നീട് വാഹനത്തെ കയറ്റിയിട്ട് കൂടുതൽ ഗൗരവമാവുന്ന ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കിടത്തി കൊണ്ടുപോകണം എന്ന് പലപ്പോഴും പറയുന്നത്.
1: നമ്മുടെ പലപ്പോഴും ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ രണ്ടു മൂന്ന് ടൈപ്പ് ആളുകളുണ്ടാവും. ഒന്ന്, ഇത് ഈ അപകടം പറ്റിയത് വീഡിയോയിലും മൊബൈലിലും പകർത്തി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തിട്ട് നിൽക്കുന്ന സാമൂഹ്യ ദ്രോഹികൾ. മറ്റൊരാളുകളാണ് എന്ത് അപകടം പറ്റിക്കഴിഞ്ഞാലും നേരെ ചെന്ന് അവരെടുത്ത് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്ന രക്ഷകർ. ഈ രക്ഷകരായ ആളുകൾ പലപ്പോഴും അന്ധകരായി മാറുന്ന ഒരവസ്ഥയാണ് നേരത്തെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ആർക്കും എപ്പോഴും ഇങ്ങനത്തെ സാഹചര്യങ്ങൾ വന്നു തരാം. അതുകൊണ്ട് ഇതിന്റെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ ശ്രോതാക്കളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, എന്ത് നമ്മുടെ അപകടം മുമ്പിലെ അപകടം പറ്റിക്കഴിഞ്ഞാൽ അവരെ തിരിച്ച് നേരെ കിട്ടുന്ന വണ്ടിയിൽ കൊണ്ടുപോവുക എന്നുള്ളതിനെ മാറ്റിയിട്ട് നല്ല രീതിയിൽ അവരെ കടത്തി തന്നെ കൊണ്ടുപോകാനുള്ള സാഹചര്യം പരമാവധി ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഈ കഴുത്തിലോ പുറത്തോ വേദന ഉണ്ടെങ്കിൽ, അങ്ങനത്തെ കാര്യങ്ങളിൽ പ്രത്യേകം.
0: അതുപോലെ തന്നെ ബോധക്ഷയം, സാധാരണഗതിയിൽ ഇപ്പം ഒരു ചെറിയ അപകടമാണെങ്കിൽ കൈന് പൊട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ കിടത്തി കൊണ്ടുപോകണം നിർബന്ധമില്ല. വലിയൊരു അപകടമാണ്, ആൾക്ക് അബോധാവസ്ഥയുണ്ട്, ഈ പറഞ്ഞ പോലെ കഴുത്തിന് വേദനയുണ്ട്, അങ്ങനത്തെ വ്യക്തികളൊക്കെയാണ് പ്രത്യേകിച്ച് ഈ രീതിയിൽ കൊണ്ടുപോകേണ്ടത്. നടന്നു പോകുന്നൊരു വ്യക്തിയെ പിടിച്ചിട്ട് നമ്മൾ കിടത്തിയിട്ട് കൊണ്ടുപോകണം നിർബന്ധമില്ല. നടക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ്, മറ്റുള്ള അല്ലെങ്കിൽ വലിയൊരു തൊടലിന് പരിക്കുണ്ട്, അല്ലെങ്കിൽ വയറിന് പരിക്കുണ്ട്, അങ്ങനത്തെ വ്യക്തികൾ, ഗൗരവമായിട്ടുള്ള പരിക്കുള്ള വ്യക്തികളെ കഴിഞ്ഞതും കിടത്തി കൊണ്ടുപോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഇതിനെ പറ്റിയിട്ടുള്ള ട്രെയിനിങ്ങുകൾ പറ്റുന്നതും കഴിയുന്നതും നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത്. ഓരോ വ്യക്തികളും ഇതിനെ പറ്റിയുള്ള ട്രെയിനിങ്ങുകൾ പല ഹോസ്പിറ്റലുകളിലായിട്ടും പല സംഘടനകളായിട്ടും നൽകുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഇതുപോലെ തന്നെ ആക്സിഡൻറ്റ് പ്രോൺ ഏരിയാസിൽ ഉള്ള, പ്രത്യേകിച്ച് ആക്സിഡൻറ്റ് പ്രോൺ ഏരിയാസ്, ആക്സിഡൻറ്റ് സംഭവിക്കാൻ ചാൻസ് ഉള്ള പല ബ്ലാക്ക് സ്പോട്സ് ഉണ്ട്. മലപ്പുറം ജില്ലയിൽ ഏകദേശം 35 ബ്ലാക്ക് സ്പോട്സ് ഉണ്ട്. ഈ ബ്ലാക്ക് സ്പോട്സിലുള്ള ആ പരിസരത്തിലുള്ള വ്യക്തികൾ ഈ രീതിയിലുള്ള പരിശീലനം ലഭിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ഇതുപോലെയുള്ള അപകടങ്ങളും ഇതുമൂലം ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും.
1: ഈ ട്രെയിനിങ് എന്ന് പറയുന്നത് എന്താ, മെഡിക്കൽ ഫീൽഡിലെ ആൾക്ക് മാത്രമല്ലല്ലോ,
0: അല്ല
1: ആർക്കും അറ്റൻഡ് ചെയ്യാറല്ലേ.
0: സാമാന്യ ബുദ്ധിയുള്ള ഏതൊരു വ്യക്തിക്കും ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ.
1: പിന്നെ മറ്റൊന്നാണ് എന്താ പറയാ, ഈ അപകടം പറ്റിയ ആളുകൾക്ക് ഉണ്ടാവുന്ന ബ്ലീഡിങ്, കയ്യോ കാലം മുറിഞ്ഞിട്ട് ബ്ലീഡിങ്. അപ്പൊ അങ്ങനത്തെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് കാര്യമായിട്ട് ബ്ലീഡിങ് ഉണ്ടെങ്കിൽ എന്തെങ്ങനെയാണത്?
0: ഉദാഹരണത്തിന് ഇപ്പോൾ ഒരാൾക്ക് കയ്യിൽ ബ്ലീഡിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ, കൈയിൻ്റെ കണ്ണീക്ക് ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ കൈയിൻ്റെ ഉൾഭാഗത്ത് എവിടെയെങ്കിലും ബ്ലീഡിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ രക്തസ്രാവം ഉണ്ട് എന്നുണ്ടെങ്കിൽ, ആ രക്തസ്രാവമുള്ള ഭാഗത്തിൻ്റെ അതിൻ്റെ മുകളിൽ എവിടെയാണോ ബ്ലീഡിങ് ഉള്ളത് അതിൻ്റെ മുകളിൽ പ്രസ് ചെയ്ത് പിടിക്കുക എന്നുള്ളതാണ്, അമർത്തി പിടിക്കുക എന്നുള്ളതാണ്. പറ്റുകയാണെങ്കിൽ വൃത്തിയുള്ളൊരു മുണ്ടുമായിട്ട് അത് കിട്ടുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്, ബ്ലീഡിങ് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ അതേപോലെ തന്നെ ഫ്രാക്ചർ, എല്ല് പൊട്ടുന്നൊരവസ്ഥ, പലപ്പോഴും കൈകാലുകളുടെ എല്ല് പൊട്ടുന്ന സമയത്ത് പലപ്പോഴും വേദന ഇല്ലാത്ത രീതിയിലായിരിക്കണം കൊണ്ടുപോകേണ്ടത്. അതിന് വേണ്ടതാണ്, ഇപ്പോൾ എക്സാമ്പിൾ കൈൻ്റെ എല്ല് പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്കെയില് വെച്ച് കൊടുക്കുകയാണെങ്കിൽ, ആ പൊട്ടിയ ഭാഗത്ത് ഒരു സ്കെയില് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ അത് നമ്മൾ നീർത്തി പിടിക്കാൻ പറ്റും. അതുമൂലം ഒരു സപ്പോർട്ടായിട്ട് എന്നിട്ട് വേണം രോഗികൾ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടത്.
1: അങ്ങനെ വേദന നമുക്ക്
0: വേദന കുറക്കാനും സാധിക്കും, അതുമൂലം ഉണ്ടാവുന്ന മറ്റ് അവയവങ്ങൾക്ക് വരുന്ന അപകടങ്ങളും കുറക്കാൻ സാധിക്കും.
1: അപ്പൊ ഇനി കയ്യെ പൊട്ടിയത് ഇങ്ങനെ സ്കെയിൽ വെച്ച് ഒരു സപ്പോർട്ട് കൊടുക്കാന്നാണ്. കാല് അതുപോലെ ഒരു കാലിന്റെ ഒരു മേജർ എല്ല്, തുടയെല്ല് അല്ലെങ്കിൽ കണങ്ങ, അതിന്റെ താഴെ എല്ലുകളൊക്കെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും നമുക്ക് ചെയ്യാനുണ്ടോ?
0: കഴിയുന്നതും ആ രോഗികളെ അനക്കാത്ത രീതിയിൽ, പറ്റുന്ന രീതിയിലാണെങ്കിൽ പലക ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പലക ഇതിൽ കിടത്തിയിട്ട് വേണം കൊണ്ടുപോകാൻ. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് മറ്റുള്ള അടുത്ത കാലുമായിട്ട് കൂട്ടിക്കെട്ടിയിട്ട് ആ കാലിന് കൂടുതൽ അനക്കം വരാത്ത രീതിയിലായിരിക്കണം കൊണ്ടുപോകേണ്ടത്.
1: പരമാവധി എന്താ അപകടം പറ്റിയ ഭാഗം ഇളകാത്ത രീതിയിൽ അനക്കം
0: അനങ്ങാത്ത രീതിയിൽ. കാരണം അനങ്ങുന്ന സമയത്ത് ഈ പൊട്ടിയ എല്ല് മറ്റുള്ള മസിലുകൾക്ക്, പേശികൾക്ക് കയറിയിട്ട് കൂടുതൽ പരിക്കുണ്ടാക്കുകയും രക്തക്കുഴലുകൾക്ക് പരിക്കുണ്ടാക്കുകയും ചെയ്യും. അപ്പം അത് കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രീതിയിൽ അവരെ രോഗികളെ കൈകാര്യം ചെയ്യണമെന്ന് പറയുന്നത്.
1: ഓക്കെ. ഇനി നേരത്തെ പറഞ്ഞല്ലോ ഈ എന്താ പറയുക, തലക്ക് അപകടം പറ്റിയ ആളുകളെയും അതുപോലെ നട്ടലിന് അപകടം പറ്റിയ ആളുകളൊക്കെ ശ്രദ്ധിച്ച് കടത്തി കൊണ്ടുപോകും. ഇപ്പോൾ ഒരാൾക്ക് തലക്ക് പരിക്ക് പറ്റി അല്ലെങ്കിൽ തലക്ക് എന്തെങ്കിലും പരിക്കുണ്ട് എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുക? പുറത്തെന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുമോ അല്ല വേറെ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടാവും?
0: സാധാരണഗതിയിൽ പരിക്ക് പറ്റിയ, തലക്ക് പരിക്ക് പറ്റിയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഒരു ബോധക്ഷയം വരാം പരിക്ക് പറ്റിയ ഉടനെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ബോധമില്ലാത്തൊരവസ്ഥ വരാം. സംസാരത്തിൽ സാധാരണ സംസാരിക്കുന്ന വ്യത്യസ്തമായ രീതിയിൽ സംസാരിക്കാം, ഛർദി ഉണ്ടാവാം, അപസ്മാരം ഉണ്ടാവാം. ഇതൊക്കെയാണ് സാധാരണഗതിയിൽ തലക്ക് പരിക്ക് പറ്റിയ കാണുന്ന ലക്ഷണങ്ങൾ, രോഗികൾ നമുക്ക് കാണുന്ന ലക്ഷണങ്ങൾ. ആ രോഗിയെ നോക്കുന്ന സമയത്ത് നമുക്ക് കാണുന്ന കാര്യങ്ങളാണ് കണ്ണിൻ്റെ ചുറ്റും കറുപ്പ് കളറിലുള്ളൊരു ഇത് വരിക, അത് കറുപ്പ് കളർ രക്തം കട്ട പിടിക്കുന്നൊരവസ്ഥ വരിക, അതല്ലെങ്കിൽ ചെവിയുടെ ബാക്കിൽ ഭാഗത്ത് ഒരു കറുത്ത കളറിൽ വരിക, മൂക്കിൽ നിന്നുള്ള രക്തസ്രാവം, ചെവിയിൽ നിന്നുള്ള രക്തസ്രാവം, വായിൽ നിന്നുള്ള രക്തസ്രാവം, ഇതൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ തലക്ക് പരിക്കുണ്ടോ ഇല്ലേ എന്നുള്ളത് ഉറപ്പ് വരുത്തണം.
1: ഓക്കെ. അതുപോലെ നട്ടലിന് പരിക്ക് ഉണ്ട് സംശയം നേരത്തെ പറഞ്ഞല്ലോ, കഴുത്തിലും അതിൽ നട്ടലിനൊക്കെ പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അവരെ കടത്തിയിട്ട് തന്നെ കൊണ്ടുപോകണം. അപ്പൊ അവർക്ക് ഇതുപോലത്തെ എന്തെങ്കിലും ലക്ഷണങ്ങൾ നമുക്ക് പറയാൻ സാധിക്കുമോ?
0: ബോധമില്ലാത്ത, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബോധമില്ലാത്ത വ്യക്തികളാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ലക്ഷണങ്ങളൊന്നും ഈ നട്ടലിൻ്റെ കാര്യത്തിൽ കിട്ടില്ല. നട്ടലിന് ബോധമുള്ള ഒരു വ്യക്തിക്കാണെങ്കിൽ പലപ്പോഴും നട്ടലിന് ചതവ് പറ്റി, ശുഷ്മിന നാടിക്ക് ചതവ് പറ്റിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ചലനശേഷി നഷ്ടപ്പെടാം, അല്ലെങ്കിൽ കൈന് തരിപ്പ് വരാം. ഇതൊക്കെയാണ് ശുഷ്മിന നാടിക്ക് പരിക്ക് പറ്റി എന്നുള്ളതിനുള്ള ലക്ഷണങ്ങൾ. അതുപോലെ തന്നെ കാലിൻ്റെ ചലനശേഷി നഷ്ടപ്പെടുക, അല്ലെങ്കിൽ കൈൻ്റെ ചലനശേഷി നഷ്ടപ്പെടുക, അല്ലെങ്കിൽ തരിപ്പ് വരിക, അല്ലെങ്കിൽ ആ നട്ടലിൻ്റെ ഭാഗത്ത് വേദന വരിക, ഇതൊക്കെയാണ് സാധാരണഗതിയിൽ നട്ടലിന് ചതവ് പറ്റി എന്നുള്ളതിനുള്ള ലക്ഷണങ്ങൾ. അല്ലെങ്കിൽ ആ വ്യക്തി അബോധാവസ്ഥയിലോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ബോധമില്ലാത്തൊരവസ്ഥയിലോ ഉണ്ടാവുകയാണെങ്കിൽ.
1: ഓക്കെ. അപ്പോൾ ഇനി മറ്റൊരു അവസ്ഥയാണ് ഏതെങ്കിലും ശരീരത്തിൻ്റെ ഭാഗങ്ങൾ. ഇപ്പോൾ ഏറ്റവും കോമൺ ആയിട്ടുള്ളത് വിരലുകളൊക്കെയാണ്, വിരലുകൾ മുറിയുക, അതല്ലെ ചെവി മുറിയുക, അങ്ങനെ ഒരു പാർട്ട് മുറിഞ്ഞ് റോട്ടിലേക്ക് വീഴുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടാവുന്നുണ്ട്. ഇതിപ്പോ ഈ റോബോട്ട് അപകടങ്ങൾ മാത്രമല്ല, ഇപ്പൊ ഗ്രൈൻഡറിൽ കുടുങ്ങിയിട്ടും അത് തന്നെ പിന്നെ മെഷീനറീസ് പല രീതിയിൽ കൂടുന്നുണ്ട്. ഇപ്പോ മരം കട്ടിയാൻ അടക്കം ആളുകൾ മെഷീൻ ഉപയോഗിച്ചിട്ടാണ് പലപ്പോഴും അത് ചെയ്യാറ്. അപ്പൊ അങ്ങനത്തെ അതിലൊക്കെ കുടുങ്ങിയിട്ട് ഒരു വിരല് മുറിഞ്ഞ ഒരവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അത്, എന്താണ് അത് ചെയ്യേണ്ടത്?
0: സാധാരണഗതിയിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു വെച്ചാൽ ആ വിരല് മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മുറിഞ്ഞൊരു ഭാഗം നമ്മൾ നല്ല വൃത്തിയാക്കി എടുക്കുക. പലപ്പോഴും മണ്ണിലോട്ടൊക്കെ ആയിരിക്കും ഈ അപകടം പറ്റുന്ന വ്യക്തികളുടെ മറ്റുള്ള അവയവങ്ങൾ വീഴുന്നത്. അത് നല്ല വൃത്തിയാക്കിയിട്ടതിന് ശേഷം അതൊരു പ്ലാസ്റ്റിക് കവറിലിടുക.
1: പ്ലാസ്റ്റിക്
0: സാധാരണ വെള്ളം, സാധാരണ ടാപ്പ് വാട്ടർ പൈപ്പിലെ വെള്ളം കൊണ്ട് മാത്രം വൃത്തിയാക്കിയതിന് ശേഷം അത് നല്ല ഒരു പ്ലാസ്റ്റിക് കവറിൽ, പ്ലാസ്റ്റിക് കവറിൽ ഇട്ടതിന് ശേഷം അതിൻ്റെ ചുറ്റും ഒരു ഐസ് വെക്കുക. ഒരിക്കലും ആ ഒരു അവയവവും ഐസും ഡയറക്റ്റ് കോണ്ടാക്ട് വരാൻ പാടില്ല, ഒരുമിച്ച് തട്ടാൻ പാടില്ല. പകരം ആ ഒരു കോൾഡ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ചുറ്റും ഒരു ഐസ് പാക്ക് വെച്ചിട്ട് വേണം ഈ അവയവം ഹോസ്പിറ്റലിൽ എത്തിക്കാൻ.
1: അവയവം പോളിത്തീൻ കവറിലിട്ട് കവറിൻ്റെ പുറത്ത് ഐസ് പാക്ക്
0: വെക്കുക. ആ രീതിയിലായിരിക്കണം ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടത്. കഴിയുന്നതും ഒരു 4 മണിക്കൂർ 6 മണിക്കൂറിൻ്റെ ഉള്ളിലാണെങ്കിൽ നമുക്കത് പലപ്പോഴും തിരിച്ച് ആ അവയവം വെക്കാനുള്ള ചാൻസ് കൂടുതലാണ്. പലപ്പോഴും ഈ പറഞ്ഞ പോലെ ഗ്രൈൻഡർ പോലെയുള്ള അപകടങ്ങളാണെന്നുണ്ടെങ്കിൽ ആ ഒരു പറ്റിയ ഭാഗം അല്ലെങ്കിൽ പരിക്ക് പറ്റിയൊരു ഭാഗം പൂർണ്ണമായി ചതഞ്ഞിട്ടുണ്ടോ, ചതഞ്ഞൊരവസ്ഥയാണെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം രക്തയോട്ടം പൂർണ്ണമായിട്ട് നിലച്ചിട്ടുണ്ടാവും. അപ്പോൾ കഴിയുന്നതും അങ്ങനത്തെ അല്ലാത്ത ക്ലിയർ കട്ടായിട്ടുള്ള കത്തി കൊണ്ടുള്ള പരിക്ക്, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് അവയവത്തിൻ്റെ വിരലും പൂർണ്ണമായിട്ട് അറ്റുപോകുന്നൊരവസ്ഥ, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ മതി.
1: പിന്നെ മൂക്കുന്നു വായന്നും അതിലെ ചെവിന്നൊക്കെ രക്തം വരുന്നുണ്ടല്ലോ, അപ്പൊ അത് നമുക്ക് കണ്ടു നിൽക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ടും ഭയങ്കര ഒരു എന്താ പറയാ ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനത്തെ ആളുടെ മൂക്ക് പൊത്തിയിട്ടോ അല്ലെങ്കിൽ ചെവി അടച്ചിട്ടോ വായ പൊത്തിയിട്ടോ അങ്ങനെ എന്തെങ്കിലും ബ്ലീഡിങ് നിർത്തേണ്ട ആവശ്യമുണ്ടോ? അത് ഗുണമാണോ ദോഷമാണോ ചെയ്യുക?
0: പലപ്പോഴും നമ്മളെ മൂക്കിൽ നിന്നുള്ള ബ്ലീഡിങ് ആണ് ഇതിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. മൂക്കിൽ നിന്നുള്ള ബ്ലീഡിങ്ങിന് നിങ്ങൾ സാധാരണഗതിയിൽ ചെയ്യേണ്ടത് അപകടം മൂലമുള്ളതാണ്, എല്ലാത്ത രീതിയിലും മൂക്കിൽ നിന്ന് ബ്ലീഡിങ് വരാം. അപകടം മൂലമുള്ള ബ്ലീഡിങ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണഗതിയിൽ ഒരു ഐസ് പാക്ക് വെച്ച് കൊടുക്കുക എന്നുള്ളതല്ല, കൂടുതൽ മാനിപ്പുലേഷൻസ് അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങളോ ചെയ്യാൻ പാടില്ല. കാരണം അതുമൂലം ആൾക്ക് ഈ വെല്ലിന് പൊട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ അത് കൂടുതൽ സങ്കീർണമാവുന്ന ഒരവസ്ഥയുണ്ടാവും. അല്ലാത്ത രീതിയിലുള്ള മൂക്കുന്ന ബ്ലീഡിങ് ആണെന്നുണ്ടെങ്കിൽ മൂക്കിൻ്റെ ഭാഗം പ്രസ് ചെയ്ത് പിടിക്കുകയും എന്നിട്ട് ഒരു കുറച്ചു നേരം പിടിച്ച് എന്നിട്ട് അദ്ദേഹത്തിനെ മലർത്തിക്കെടുത്തുകയാണെങ്കിൽ ഒരു പരിധി വരെ അത് ബ്ലീഡിങ് നിൽക്കാനുള്ള ചാൻസ്.
1: അപകടം മൂലം മൂക്കുന്നും ചെവിന്നും വായന്നും രക്തം വരുന്ന അവസാനം ചോദിച്ചു, അതില് അങ്ങനെ നമ്മൾ പ്രസ് ചെയ്തെടുത്തിട്ട്
0: അതിൽ പ്രസ് ചെയ്ത് പിടിക്കേണ്ട കാര്യമായിട്ടുള്ള ഒരു കാര്യമില്ല, ദോഷം ചെയ്യാനുള്ള ചാൻസ് കൂടുതൽ.
1: ഓക്കെ, മറ്റൊരു ഭാഗമാണ് വളരെ പ്രധാനമായ ഒരു കാര്യം തന്നെയാണ് നമ്മളെ കണ്ണിന്റെ ഏൽക്കുന്ന പരിക്കുകൾ. കണ്ണിന് ഇതുപോലെ പറ്റുന്ന പരിക്കുകൾ നമ്മൾ എന്താണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ളത് ഈ അപകടങ്ങളുമായി ബന്ധപ്പെട്ട്?
0: കണ്ണിന് പറ്റുന്ന പരിക്കുകൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ കഴിയുന്നതും ഉടനെ തന്നെ കണ്ണിന് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വീക്കം വരുന്നുള്ളതാണ്. അപ്പോൾ കാര്യമായിട്ട് പുറത്തോട്ട് വലിയൊരു കാര്യം ഉണ്ടാവില്ല. പക്ഷെ പലപ്പോഴും മറ്റുള്ള പരിക്കുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിൽ വല്ല പൊടികൾ തട്ടിയിട്ടുള്ള പരിക്കുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കഴിയുന്നതും വെള്ളം കൊണ്ടത് വൃത്തിയാക്കിയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതല്ലാതെ കണ്ണിൽ എന്തെങ്കിലും ബ്ലീഡിങ്ങോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ണടച്ച് പിടിച്ചിട്ട് വലിയ വൃത്തിയുള്ള ഒരു ടവലോ കാര്യങ്ങളോ വെച്ചിട്ട് കണ്ണ് കവർ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്.
1: ഓക്കെ, പ്രധാനപ്പെട്ട നമ്മുടെ അപകടവുമായി ബന്ധപ്പെട്ട് നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതുവരെ നാം ചർച്ച ചെയ്തത്. നമ്മുടെ സമയപരിമിതി കൊണ്ട് നമ്മൾ ഇന്നത്തെ ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിന്റെ തുടർച്ചയായ കാര്യങ്ങൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ വാഹനാപകടവുമായി ബന്ധപ്പെട്ടും അല്ലാതെ വരുന്ന അത്യാഹിതങ്ങളെ കുറിച്ചും വിശദമായിട്ട് ഇനിയും ഇൻഷാല്ല നമുക്ക് തുടർ ആഴ്ചകളിൽ ആരോഗ്യചാരത്തിൽ കേൾക്കാം ഇൻഷാല്ല.
2: മാഷാല്ല, നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ആരോഗ്യ വിചാരം പ്രോഗ്രാമായിരുന്നു. അത്യാഹിതങ്ങളിൽ നാം ചെയ്യേണ്ട ചില മുന്നൊരുക്കങ്ങൾ എന്ന വിഷയത്തിലാണ്. അപകടഘട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ നാം നിർവഹിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ യാസിൽ ചോമയിലും അതുപോലെ തന്നെ പീസ് റേഡിയോ പ്രതിനിധി ഡോക്ടർ അബ്ദുൽ മാലിക്കുമാണ് നമ്മോടൊപ്പം ചേർന്നത്. ഇനി പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
3: ഈ വൈബ്സിൻ്റെ സമയത്തുള്ള വൈബ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ ഒരു പ്രോഗ്രാം ഇങ്ങനെ നമുക്ക് ഓരോന്നും വ്യത്യസ്തമായ അറിവുകൾ നൽകുകയാണ്. ഇപ്പം നേരത്തെ നമ്മൾ ആരോഗ്യ വിചാരത്തെക്കുറിച്ചാണ് മനസ്സിലാക്കിയതെങ്കിൽ അതിന് തൊട്ട് മുമ്പ് നമ്മൾ മനസ്സിലാക്കിയത് അള്ളാഹുവിനെ കുറിച്ചാണ്. ഇങ്ങനെ വ്യത്യസ്തമായ അറിവിൻ്റെ ഒരു ലോകത്ത് നമ്മളിങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇൻഷാല്ല
2: ഇനി നമ്മുടെ ഏറ്റവും വലിയ ആയുധം
3: ആത്മീയമായിക്കൊണ്ടൊരു മനുഷ്യന് ഏറ്റവും വലിയ ആയുധമായിക്കൊണ്ട് എടുത്തു പൊക്കാനുള്ളത് അവൻ്റെ മനസ്സിൻ്റെ സ്ഥൈര്യവും ധൈര്യവുമാണ്. അതിനേറെ പ്രയോജനപ്പെടുന്ന ഒന്ന് തന്നെയാണ് പ്രാർത്ഥന. പ്രാർത്ഥനാ പഠനത്തിൽ നാം ഇന്ന് കേൾക്കുന്നത്
2: ഉറങ്ങാൻ കിടക്കുമ്പോൾ ഭാഗം ഒന്ന്
3: അബ്ദുള്ള മഹ്സിൻ വണ്ടൂർ അവതരിപ്പിക്കുന്നു,
2: കേട്ടുവരാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, നാം ദിവസവും ഉറങ്ങുന്നവരാണ് അല്ലേ? രാത്രി നമ്മൾ ദീർഘനേരം ഉറക്കിലായിരിക്കും. ഇങ്ങനെ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നാം പാലിക്കേണ്ട ചില മര്യാദകളും നാം പ്രാർത്ഥിക്കേണ്ട ചില പ്രാർത്ഥനകളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് ബിസ്മിക റബ്ബി വലാ തുജംബി വബിക അർഫഉഹു ഇൻ അംസക്ത നഫ്സി ഫർഹംഹ ഇൻ അർസൽതഹ ഫഹ്ഫൽഹ ബിമാ തഹ്ഫലു ബിഹി ഇബാദക സ്വാലിഹീൻ. ബിസ്മിക റബ്ബി വലാ തുജംബി വബിക അർഫഉഹു ഇൻ അംസക്ത നഫ്സി ഫർഹംഹ വഇൻ അർസൽതഹ ഫഹ്ഫൽഹ ബിമാ തഹ്ഫലു ബിഹി ഇബാദക സ്വാലിഹീൻ. പ്രാർത്ഥനയുടെ അർത്ഥം, എൻ്റെ രക്ഷിതാവേ, നിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ പാർശ്വം വെച്ചിരിക്കുന്നു. നിന്നെക്കൊണ്ടാണ് ഞാനത് ഉയർത്തുന്നത്. നീ എൻ്റെ ശരീരത്തെ മരണത്തിലൂടെ പിടിച്ചുവെങ്കിൽ അതിനോട് പൊറുക്കണമേ. നീ അതിനെ ജീവിക്കുവാൻ അയച്ചുവെങ്കിൽ നിന്റെ സജ്ജനങ്ങളായ ദാസന്മാരെ സംരക്ഷിക്കുന്നത് കൊണ്ട് അതിനെയും നീ സംരക്ഷിക്കണമേ എന്നതാണ് ഈ ഒരു പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന ആവർത്തിക്കാം. ബിസ്മിക റബ്ബി വലാ തുജംബി
5: وبك أرفعه إن أمسكت نفسي فارحمها وإن أرسلتها فاحفظها بما تحفظ به عبادك الصالحين بسمك ربي وضعت جنبي وبك أرفعه إن أمسكت نفسي بسمك ربي وضعت جنبي وبك أرفعه إن أمسكت نفسي بسمك ربي وضعت جنبي وبك أرفعه إن أمسكت نفسي فارحمها وإن أرسلتها فارحمها وإن أرسلتها فاحفظها فارحمها وإن أرسلتها فاحفظها بما تحفظ به عبادك الصالحين وإن أرسلتها فاحفظها بما تحفظ به عبادك الصالحين بسمك ربي وضعت جنبي وبك أرفعه إن أمسكت نفسي فارحمها وإن أرسلتها فاحفظها بما تحفظ به عبادك الصالحين بسمك ربي وضعت جنبي وبك أرفعه إن أمسكت نفسي فارحمها وإن أرسلتها فاحفظها بما تحفظ به عبادك الصالحين ഈ ഒരു പ്രാർത്ഥന നാം എല്ലാവരും മനഃപ്പാഠമാക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഹർദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: മാഷാ അബ്ദുള്ള മുഹസിൻ വണ്ടൂർ അവതരിപ്പിച്ച പ്രാർത്ഥനാ പഠനമാണ് നാം ഇപ്പോൾ കേട്ട് കഴിഞ്ഞത്.
2: ഉറങ്ങാൻ കിടക്കുമ്പോൾ ഭാഗം ഒന്നാണ് നാം കേട്ടത്.
3: മാഷാ ഈ ഒരു സമയത്ത് പ്രിയപ്പെട്ട കുട്ടികളുടെ വിശേഷങ്ങളിലേക്ക് നാം ഇറങ്ങിച്ചെല്ലേണ്ടതുണ്ട്. അവരേറെ ആഗ്രഹത്തോടെയും പ്രതീക്ഷയോടെയും കാത്തിരിക്കുന്ന പൂമരത്തണലിലേക്കാണ് നാം പ്രവേശിക്കുന്നത്.
2: സുബൈർ സലഫിയാണ് ഇന്ന് പൂമരത്തണലിൽ നമ്മോടൊപ്പം ചേരുന്നത്. ഖുർആനിന്റെ അടിത്തറ എന്ന വിഷയത്തിലാണ് ഇന്നത്തെ പൂമരത്തണലിൽ.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാം അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പീസ് റേഡിയോയുടെ പൂമരത്തണലിൽ എന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നിരവധി കുട്ടികൾക്ക് ഏറെ സന്തോഷകരമായ ഒരു മുഹൂർത്തങ്ങൾ അല്ലെങ്കിൽ അവസരങ്ങൾ ഈ പൂമരത്തണലിൻ്റെ പ്രോഗ്രാമുകൾ കേൾക്കുന്നതിലൂടെ പല ചരിത്രങ്ങളും കഥകളുമൊക്കെയായി പല ഉസ്താദുമാരിൽ നിന്നുമായി പഠിക്കാൻ സാധിക്കുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ പഠനത്തിലും നമ്മുടെ വായനയിലും ഏറെ പ്രധാനപ്പെട്ടതാണല്ലോ പരിശുദ്ധ ഖുർആൻ. പരിശുദ്ധ ഖുർആനിലെ എല്ലാ സൂറത്തുകളും അള്ളാഹുവിൻ്റെ കലാമായ അള്ളാഹുവിൻ്റെ വഹീൻ്റെ അടിസ്ഥാനത്തിൽ വന്നതാണ്. ഓരോ സൂറത്തുകളെയും നമ്മൾ പരിചയപ്പെടേണ്ടതുമുണ്ട്. പ്രത്യേകിച്ചും കുട്ടികളെന്ന നിലക്ക് നമ്മളിപ്പോൾ പഠിക്കുന്ന ഒരു സമയമാണ്. നമ്മുടെ പഠനത്തിൽ ഖുർആനികമായ വിഷയങ്ങൾ പഠിക്കാൻ വേണ്ടി നന്നായി ശ്രമിക്കും വേണമല്ലോ. അക്കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ പഠനത്തിന് നമ്മൾ സമയം കണ്ടെത്തുന്നു. എങ്കിൽ നമ്മൾ പല ആളുകളും ഖുർആനൊക്കെ ഓതാറുണ്ട്, ഹിഫ്ദ് ചോദിച്ചാൽ ഹിഫ്ദ് ഉണ്ട്, എല്ലാം ഉണ്ടെങ്കിലും സൂറത്തുകളെ പറ്റിയിട്ടുള്ള കൃത്യമായ ധാരണയില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. ഒരു സൂറത്തിനെ പറ്റി നമ്മളോട് ചോദിക്കാൻ ഒരാൾ, ഈ സൂറത്ത് എത്ര ആയത്തുണ്ട്, ഈ സൂറത്ത് എവിടെ ഇറങ്ങിയതാണ്, ആയത്തിൻ്റെ ക്രമമനുസരിച്ച് അതല്ലെങ്കിൽ ഏത് സമയത്താണ് ഇത് മക്കയിലാണോ മദീനയിലാണോ ഇറങ്ങിയത്, എത്രാമത്തെ സൂറത്തായിട്ടാണ് ഇറങ്ങിയത്, ഖുർആനിൽ ഇതിൻ്റെ എത്രാമത്തെ ക്രമ നമ്പർ എത്രയാണ്, അങ്ങനെയൊക്കെയുള്ള ബേസിക്കായ കുറേ കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. പല സൂറത്തുകൾക്കും പല പേരുകൾ, ചിലപ്പോൾ ഒരു സൂറത്തിന് തന്നെ ഒന്നിലധികം പേരുകളൊക്കെ ഉണ്ടാവും. ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്, നമ്മൾ ഖുർആൻ അങ്ങ് തുറന്നാൽ വലതു ഭാഗത്തുനിന്ന് ഇടത്തോട്ടാണല്ലോ ഖുർആൻ ഉള്ളത്, അതിൽ ആദ്യം കാണുന്ന സൂറത്തിനെയാണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. സൂറത്തിൻ്റെ പേര് തന്നെ സൂറത്തുൽ ഫാത്തിഹ എന്നാണ് അല്ലേ. സൂറത്തുൽ ഫാത്തിഹയാണ് നമ്മൾ ആദ്യമായിട്ട് കാണുന്ന സൂറത്ത്. എന്നാൽ ആദ്യമായി ഇറങ്ങിയ സൂറത്ത് സൂറത്തുൽ ഫാത്തിഹ അല്ലല്ലോ. സൂറത്തുൽ ഫാത്തിഹയുടെ പ്രത്യേകത എന്ത് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഫാത്തിഹത്താണ് അതിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത, തുടക്കം, പ്രാരംഭം. അതുകൊണ്ട് ഇതിനെ സൂറത്തുൽ ഫാത്തിഹ എന്ന് വിളിക്കാം. ഫാത്തിഹത്തുൽ കിതാബ് എന്നും ഇതിനെ വിളിക്കാം നമുക്ക്. എന്തുകൊണ്ടാ? ഈ കിതാബിൻ്റെ, ഖുർആനിൻ്റെ തുടക്കം എന്ന പേരിൽ ഫാത്തിഹത്തുൽ കിതാബ് എന്ന പേരും ഇതിനുണ്ട്. പണ്ഡിതന്മാർ ഇതിൻ്റെ പേരുകൾ വിശദീകരിച്ചപ്പോൾ മറ്റൊന്ന് പറഞ്ഞത്, ഉമ്മുൽ ഖുർആൻ എന്നും ഉമ്മുൽ കിതാബ് എന്നും ഇതേ സൂറത്തിനെ വിളിക്കാറുണ്ട്. ഉമ്മ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാലോ, നമുക്കറിയാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണല്ലോ ഉമ്മ് അല്ലെ, മാതാവ് അല്ലെങ്കിൽ വളരെ മൂല്യമേറിയത് എന്നൊക്കെ അർത്ഥം പറയുന്ന, കേന്ദ്രം എന്നൊക്കെ അർത്ഥം പറയാവുന്ന ഉമ്മുൽ കിതാബ്, വേദഗ്രന്ഥങ്ങളുടെ മൊത്തത്തിലുള്ള ഒരു കേന്ദ്രമാണ് ഇത്. ഇനി ഈ ഖുർആനിൻ്റെ തന്നെ ഒരു ഉമ്മാണ്, മാതാവാണ്, ഉമ്മുൽ ഖുർആൻ എന്ന പേരും ഇതിനെ വിളിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ചെറിയ സൂറത്താണ് എന്ന് മാത്രം നമ്മൾ ഇതിനെ കാണുന്നുവെങ്കിലും ഇതിൻ്റെ പേരുകൾ ഓരോന്നും സൂചിപ്പിക്കുന്നത് താബിഈങ്ങളും അതുപോലെ തന്നെ സ്വഹാബത്തുമൊക്കെ പല നിലക്കും ഇതിന് പേരുകൾ വിശേഷിപ്പിച്ചപ്പോൾ ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് അസാസുൽ ഖുർആൻ എന്ന പേരുകൂടെ അതിനുണ്ട് എന്നാണ്. അസാസ്, അടിത്തറ, അസ്ഥിവാരം എന്ന രൂപത്തിൽ ഈ ഒരു സൂറത്തിന് പേര് കൊടുത്തിട്ടുണ്ട്. വേറെ ഒരു പേര് പിന്നീട് നമ്മൾ ഗ്രന്ഥങ്ങളിൽ കാണുന്നത്, ഒരു മനുഷ്യന് ആവശ്യമായി അന്വേഷിച്ച് ഗ്രഹിച്ച് പഠിക്കാൻ ആവശ്യമാകുന്ന അത്രയും കാര്യങ്ങൾ ഇതിൽ മതി, ഇത് മാത്രം മതിയാകുന്നതാണ് എന്ന അർത്ഥം വരുന്ന അൽ കാഫിയ എന്നർത്ഥമുണ്ട്. കഫ, കാഫിയ. മറ്റൊന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കെൻസാണ് ഈ സൂറത്ത്, അൽ കെൻസ്, നിക്ഷേപമാണ്, നിധിയാണ് എന്ന് അർത്ഥം പറഞ്ഞ ഇതിൻ്റെ വിശിഷ്ടമായ ഈ പേരുകൾ കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ തുടക്കത്തിന് തന്നെ അൽഹംദ് കൊണ്ട് തുടങ്ങുന്നത് കൊണ്ട് സൂറത്തുൽ ഹംദ് എന്ന ഒരു വിശേഷണം ഇതിനുണ്ട്, സ്തുതികീർത്തനത്തിൻ്റെ അധ്യായം എന്നുണ്ട്. ഇതിൻ്റെ അവസാന ഭാഗത്ത് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം മുതലുള്ള ഭാഗത്തൊക്കെ പ്രാർത്ഥന വരുന്നത് കൊണ്ട് ഈ സൂറത്തിനെ സൂറത്തു ദുആ എന്ന് വിളിക്കുന്നുണ്ട്. നമ്മൾ 17 തവണ നമസ്കാരത്തിൽ ഓതുന്നത് കൊണ്ട് ഇതിനെ സൂറത്തു സ്വലാത്ത് എന്ന് അർത്ഥം വരുന്ന രൂപത്തിലുള്ള പേരുണ്ട്. അപ്പോൾ ഈ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒരുപാട് സൂറത്തുകൾ ഇറങ്ങിയല്ലോ. അപ്പോൾ ആ സമയത്ത് ഇറങ്ങിയ പ്രധാനപ്പെട്ടൊരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ എന്ന് വിശേഷിപ്പിക്കുന്ന ഈ പേര്. ഇതിൽ 7 ആയത്തുകളാണുള്ളത്. നമുക്കറിയാലോ ഖുർആനിലെ ഏത് സൂറത്തും നമ്മൾ ആദ്യം ഓതാൻ തുടങ്ങുമ്പോൾ അഊദു ഓതാണ്. അതുകൊണ്ട് അഊദുവിനെ സൂറത്തുൽ ഫാത്തിഹയിലെ ഒരായത്തായി പരിഗണിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ ഓതുമ്പോൾ അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം ഖുർആൻ ഓതാൻ തുടങ്ങുകയാണ്. ഇനി ഫാത്തിഹ ഓതാൻ തുടങ്ങുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു സൂറത്തിൻ്റെ തുടക്കത്തിൽ, എല്ലാ സൂറത്തിൻ്റെയും തുടക്കത്തിൽ ബിസ്മിയുണ്ടല്ലോ, ബിസ്മില്ലാത്ത ഒരേ ഒരു സൂറത്താണല്ലോ ഉള്ളത്, സൂറത്തു തൗബ. ശരിയല്ലേ? നിങ്ങളൊക്കെ പഠിക്കണം ഇൻഷാല്ലാ. ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയും ഇതിൻ്റെ ഉത്തരങ്ങൾ, ചില ചോദ്യങ്ങൾ ഞാൻ അവസാന ഭാഗത്ത് ചോദിക്കാം. സൂറത്തുൽ ഫാത്തിഹ അതിൻ്റെ ഒന്നാമത്തെ ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലിക് യൗമിദ്ദീൻ ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം.

ഇപ്പൊ ഏഴായത്തുകളായി, ഏഴ് ആയത്തുകളുള്ള ഈ സൂറത്ത്. അതുകൊണ്ട് ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ആളുകൾ ഓതുന്നത് കൊണ്ട് ഇതിനെ അസ്സബഉൽ മഥാനി, ആവർത്തിത്ത വചനങ്ങൾ എന്നറിയപ്പെടുന്ന ഏഴ് ആയത്തുകളുള്ള സബഉൽ മഥാനി എന്നും വിളിച്ചിട്ടുണ്ട്. ധാരാളം വിശദീകരണങ്ങൾ ഈ ഒരു കാര്യത്തിൽ നമുക്ക് നൽകാൻ സാധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ ഫാത്തിഹ നമുക്ക് ഒഴിവാക്കാൻ പറ്റൂല. നമ്മുടെ ഫർള് നമസ്കാരത്തിലും നമ്മുടെ സുന്നത്ത് നമസ്കാരത്തിലുമായിട്ട് എത്ര തവണയാണ്, എത്ര ദിവസങ്ങളായി നമ്മളിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ഈ സൂറത്ത് ഓതിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഈ സൂറത്തിനെ നമ്മൾ പ്രാധാന്യത്തോടെ ആദ്യമായി തന്നെ ഇത് പറഞ്ഞ് ഒന്നാമത് നമ്മളിത് വിശദീകരിക്കാനുണ്ടായ കാര്യം. മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ അറിയേണ്ട ഒരു വിഷയമാണ്, അള്ളാഹുവിൻ്റെ ഖുർആനിൽ ഇത്തരത്തിലുള്ള സൂറത്തുകൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇതിനെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര പ്രാധാന്യം കൊടുത്തു എന്ന് മനസ്സിലാക്കി. ഒരു ഉദാഹരണം നോക്ക്. നമ്മൾ അബൂ സഈദ് ബിനുൽ മുഅല്ല റളിയല്ലാഹു അൻഹു പറയുന്നൊരു ഹദീസുണ്ട്. അപ്പോൾ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഒരു ചോദ്യം, ഖുർആനിലെ ഏറ്റവും മഹത്തായ ഒരു സൂറത്ത് ഞാൻ തനിക്ക് പഠിപ്പിച്ചു തരട്ടെയോ എന്ന് പറഞ്ഞിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്തുൽ ഫാത്തിഹ സബഉൽ മസാനി ഓതിക്കൊടുത്തത് എന്നാണ് ഹദീസ്. ഖുർആനിലെ ഏറ്റവും മഹത്തായ ഒരു സൂറത്ത് പറഞ്ഞു തരട്ടെ എന്ന് പറഞ്ഞിട്ട്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, തൗറാത്തിലാകട്ടെ, ഇഞ്ചീലിലാകട്ടെ, സബൂറിലാകട്ടെ, ഫുർഖാനായ ഖുർആനിലാകട്ടെ, ഇതുപോലൊരു സൂറത്ത് അവതരിച്ചിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സൂറത്തുൽ ഫാത്തിഹനെക്കുറിച്ചാണ്. ഫാത്തിഹ ഓതാതെ നമസ്കരിച്ച ഉമ്മുൽ കിതാബ് എന്ന് വിളിക്കുന്ന ഈ സൂറത്ത് ഓതാത്തവൻ്റെ നമസ്കാരത്തിൽ അത് ഓതാത്തവൻ്റെ നമസ്കാരം അപൂർണമാണ്, അപൂർണമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, ഓരോ റക്കഅത്തിലും അത് ഓതിയിട്ടുണ്ടാവണം എന്നർത്ഥം അല്ലേ. അപ്പോൾ ഇനി ധാരാളം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഈ സന്ദർഭത്തിൽ നമ്മൾ ഏറ്റവും ചുരുങ്ങിയ സൂറത്തുൽ ഫാത്തിഹനെ പറ്റിയിട്ടുള്ള ഏറ്റവും ചുരുങ്ങിയ വിവരങ്ങളാണ് ഇപ്പം ഞാനീ പറഞ്ഞത്. അതെങ്കിലും നമ്മൾ അറിയണ്ടേ? ഇനി ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ചു പറയാം. ഈ സൂറത്തിൻ്റെ ക്രമമനുസരിച്ച് ഒന്നാമത്തെ സൂറത്താണ്, 114 സൂറത്തിലെ ഒന്നാമത്തേത്. ആയത്തുകൾ എത്രയുണ്ട് എന്ന് ചോദിച്ചാൽ ഏഴ് ആയത്തുകളുണ്ട്. എത്ര വാക്കുകളുണ്ട് ഈ ഫാത്തിഹ സൂറത്തിൽ നിങ്ങൾ പരിശോധിക്കണം. വാക്കുകൾ അൽഹംദു ലില്ലാഹി റബ്ബി അൽ ആലമീൻ, അങ്ങനെ എണ്ണിയാൽ 25 വാക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. കലിമാത്ത്, കലിമാത്തുകൾ. ഇനി ഹർഫുകളാണെങ്കിൽ ഹംദു, അങ്ങനെ നമ്മൾ എണ്ണാറുണ്ടല്ലോ. അങ്ങനെ എണ്ണുകയാണെങ്കിൽ 130 ഹർഫുകൾ, അക്ഷരങ്ങൾ ഈ സൂറത്തിലുണ്ട്. മാഷാ അല്ലാ, ഇങ്ങനെ ഉള്ള മഹത്തരമായ സൂറത്തുൽ ഫാത്തിഹ നമ്മൾ പഠിക്കാത്തവരല്ല. നമ്മളതിൻ്റെ അർത്ഥം പോലും അറിഞ്ഞ്, നമ്മൾക്ക് ചെറിയ മദ്രസ ക്ലാസ്സിലൊക്കെ അതിൻ്റെ മീനിങ് വരെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ആരെങ്കിലും പഠിക്കാത്തവരുണ്ടെങ്കിൽ അത് പഠിക്കണം. അൽഹംദുലില്ല കൊണ്ട് തുടങ്ങിയ 5 സൂറത്തുകളുണ്ട് വിശുദ്ധ ഖുർആനിൽ. ഒന്നാമത്തത് അൽ ഫാത്തിഹ, സബ ഉണ്ട്, ഫാത്തിറുണ്ട്, സൂറത്തുൽ കഹ്ഫുണ്ട് അല്ലേ. ഇത്തരത്തിലുള്ള സൂറത്തുകളൊക്കെ, 5 സൂറത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല തുടങ്ങിയത് അൽഹംദു കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ. അപ്പം അതുകൊണ്ട് നമ്മുടെ നമസ്കാരത്തിലും നമ്മുടെ ഇബാദത്തിലുമൊക്കെ ബാധകമായിട്ടുള്ള ഈ ഒരു സൂറത്തിനെക്കുറിച്ചുള്ള ഒരു പൊതുവായ വിഷയം നമ്മൾ അറിഞ്ഞു മനസ്സിലാക്കുകയും അതിൻ്റെ അർത്ഥം ഗ്രഹിക്കുകയും കൃത്യമായിട്ടത് ഓതി പഠിക്കുകയും വേണ്ടതുണ്ട്. സൂറത്തുൽ ഫാത്തിഹയിലെ ഒന്നാമത്തെ ആയത്ത് എന്താ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. രണ്ടാമത്തെ ആയത്തോ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. കൃത്യമായിട്ട് നമ്മൾ ഓതി പഠിക്കണം. ഞാനിപ്പോൾ അതിൻ്റെ നിയമങ്ങളിലേക്കും പാരായണത്തിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല, ജസ്റ്റ് അതിൽ ആയത്തുകൾ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. അർറഹ്മാനിർ റഹീം, മൂന്നാമത്തെ ആയത്ത്. മാലികി യൗമിദ്ദീൻ, നാലാമത്തേത്. അഞ്ചാമത്തെ ആയത്ത്. ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ. ഇനി ആറാമത്തേത്.
ലാസ്റ്റ് ആയത്ത് ഏഴാമത്തെ ആയത്ത്.

0: ഈ ഏഴായത്തുകൾ. നമസ്കാരത്തിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഇമാമ് വാലിയും വലദ്വാലിയും പറഞ്ഞ് അവസാനിപ്പിച്ചാൽ എല്ലാവരും ഒരുമിച്ച് ആമീൻ പറയുകയാണ്. അതിൻ്റെ തന്നെ മഹത്വം പറഞ്ഞെന്തറിയോ, മലക്കുകളുടെ ആമീനും ആ ജമാഅത്തിൽ പങ്കെടുത്ത മറ്റുള്ളവരുടെ മനുഷ്യരുടെയും ആമീൻ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അവർക്കവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സൂറത്തുൽ ഫാത്തിഹ അതിൻ്റെ കൃത്യമായി പഠിക്കാൻ ആർക്കെങ്കിലും അവസരം കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ അവരതിനെ നന്നായി ഉപയോഗിക്കണം, നല്ലപോലെ അത് ഓതിപ്പഠിക്കണം, അതിൻ്റെ അർത്ഥവും വിശദീകരണങ്ങളുമൊക്കെ നന്നായി മനസ്സിലാക്കിയിട്ട് നമുക്കും നമ്മുടെ അനിയന്മാർക്കും നമ്മുടെ സഹോദരന്മാർക്കുമൊക്കെ അത് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചെറിയ സമയത്തിനുള്ളിൽ നമ്മൾ പഠിച്ചത് ഞാൻ ആദ്യമായി സൂചിപ്പിച്ചു, നമ്മൾ നിത്യേന ഖുർആൻ ഓതേണ്ടവരാണ്. ഒരു സമയം നമ്മൾ ഖുർആൻ ഓതാൻ വേണ്ടി മാറ്റിവെക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു സമയം എപ്പോഴാണ് നമുക്ക് ഏറ്റവും സൗകര്യമെങ്കിൽ ഖുർആൻ ഓതാനൊരു സമയം നമ്മൾ ഉണ്ടാക്കണം. ഒരുപാട് വലിയ പ്രായമായ ആളുകളുണ്ട്, അവരുടെ ഇന്നും ജീവിതത്തിലെ വലിയ വിഷമം, അവർക്ക് വീടുണ്ട്, സമ്പത്തുണ്ട്, കാറുണ്ട്, എല്ലാ സൗകര്യവുമുണ്ട്, ഖുർആൻ ഓതിപ്പഠിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് മാത്രം വിഷമിച്ചിരിക്കുന്ന എത്ര ആൾക്കാരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, പൂമരത്തണലിൽ പോലെ, ഈ മദ്രസ പോലെ, നമ്മുടെ ധാരാളം ടെലീക്യൂസൊക്കെ ഖുർആൻ പഠിക്കാനും ഓർമ്മിപ്പിച്ചെടുക്കാനുള്ള അവസരങ്ങളല്ലേ. അപ്പോൾ ഇതൊക്കെ ഉപയോഗപ്പെടുത്തി നന്നായി നമ്മൾ ഖുർആൻ കേൾക്കുക, ഹിഫ്ളാക്കുക, നോക്കി ഓതാൻ പഠിക്കുക, അതിൻ്റെ നിയമങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുക, ഓരോ സൂറത്തുകളും ഓതുമ്പോൾ എന്താണ് അതിൻ്റെ ഒരു മീനിങ് എന്നൊക്കെ നമ്മൾ പഠിച്ചു മനസ്സിലാക്കിയിട്ട് നമ്മുടെ അറിവ് മറ്റുള്ള ആളുകൾക്കത് പ്രസംഗമായോ അതല്ലെങ്കിൽ പാട്ടിലൂടെയോ കഥകളിലൂടെയോ ഒക്കെ നമ്മൾ എഴുത്തിലൂടെയോ ഒക്കെ അത് ബാക്കിയുള്ള മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാനും നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എത്ര ആളുകൾ ഇത് കൃത്യമായി ശ്രദ്ധിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട് എന്നറിയാൻ ഞാൻ രണ്ട് മൂന്ന് ചോദ്യങ്ങൾ മാത്രം ചോദിക്കാം. നിങ്ങൾ പീസ് റേഡിയോയുടെ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പൂമരത്തണലിൽ എന്ന് ടൈപ്പ് നോക്കിക്കഴിഞ്ഞാൽ, സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ പറയാവുന്നൊരു ഭാഗമുണ്ടല്ലോ. നിങ്ങൾ എത്ര ആളുകൾ ഇത് കൃത്യമായി ശ്രദ്ധിക്കുന്നുണ്ട് എന്നും പഠിക്കുന്നുണ്ട് എന്നും അറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു മൂന്ന് ചോദ്യങ്ങൾ പറയാം. നിങ്ങളുടെ ഉത്തരങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഈ ക്ലാസ്സിൽ നിന്ന്, ഈ ഒരു ചെറിയ പ്രോഗ്രാമിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് നോക്കട്ടെ. ഞാൻ ഒന്നാമത്തെ ചോദ്യം ചോദിക്കാം. അസാസുൽ ഖുർആൻ എന്ന് വിളിച്ച സൂറത്തുൽ ഫാത്തിഹ, ശരിയാണ് അതിൻ്റെ ഒരു പേരായിരുന്നു, ഞാൻ അതിൻ്റെ മറ്റൊരു പേര് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ആ സൂറത്തിൻ്റെ തന്നെ മറ്റൊരു പേര് ഞാൻ പറയാം, അതിൻ്റെ മീനിങ് ആണ് ഞാൻ പറയാം. മതിയായത് എന്ന അർത്ഥം വരുന്ന, ആവശ്യക്കാർക്ക് മതിയായത് എന്ന് അർത്ഥം വരുന്ന ഈ സൂറത്തിൻ്റെ മറ്റൊരു പേര് ഏതാണ് എന്ന് നിങ്ങൾ അറിയിക്കുക. രണ്ടാമത്തെ ചോദ്യം, ഞാൻ ഈ സന്ദർഭത്തിനിടയിൽ പറഞ്ഞിരുന്നു എത്ര അക്ഷരങ്ങളുണ്ട് എന്ന്, അൽഫബറ്റ്സ്, ഹറൂഫുകൾ, ഹർഫുകൾ, എത്ര അക്ഷരങ്ങൾ സൂറത്തുൽ ഫാത്തിഹയിലുണ്ട് എന്ന് ഒന്ന് പറയാൻ വേണ്ടിയിട്ട് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം ചോദിക്കുന്നത്, ഞാൻ ഇതിനിടയിൽ ഒരു ഹദീസ് പറയുകയുണ്ടായി, ആ ഹദീസ് ഉദ്ധരിച്ച സമയത്ത് ഒരു സ്വഹാബിൻ്റെ പേര് പറഞ്ഞിരുന്നു, അതേത് സ്വഹാബിൻ്റെ പേരായിരുന്നു എന്ന്. ഒരു ഹദീസ് പൂർണ്ണമായിട്ട് ഞാൻ പറഞ്ഞു, അതിലെ ഒരു സ്വഹാബിൻ്റെ പേര് പറഞ്ഞിരുന്നു, ഏതാണ് ആ സ്വഹാബിയുടെ പേര് എന്ന് കൃത്യമായിട്ട് നിങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് എന്ന് ഓർഡർ ഇട്ടിട്ട് അതൊന്ന് ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാകും എത്ര കുട്ടികൾക്ക് ഇത് പഠിക്കാൻ കഴിയുന്നുണ്ട്, എത്ര ആളുകൾ ഇത് ശ്രദ്ധിക്കുന്നുണ്ട് എന്ന്. എന്തായിരുന്നാലും ഇന്നത്തെ നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും അവരവരുടെ താല്പര്യമനുസരിച്ചുകൊണ്ട് തന്നെ ഇത് ശ്രദ്ധിക്കുകയും 24 മണിക്കൂറിനുള്ളിൽ നമ്മുടെ ഈ പ്രോഗ്രാം കേൾക്കാൻ അവസരമുണ്ട്. 24 മണിക്കൂറിനുള്ളിൽ ഒരു കുറഞ്ഞ സമയം ഈ നിലക്കുള്ള നമ്മുടെ അറിവ് വർദ്ധിക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന അറിവിന് വേണ്ടിയുള്ള നമ്മുടെ ഒരു സമയം കണ്ടെത്തൽ നമ്മൾ ഉണ്ടാവണമെന്ന് സൂചിപ്പിക്കുകയാണ്. സൂറത്തുൽ ഫാത്തിഹയെക്കുറിച്ചുള്ള ചെറിയ ഈ ഒരു വിവരണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന പ്രതീക്ഷയോടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ ഗുരുവന്യന്മാർക്കും നമ്മുടെ നേതാക്കന്മാർക്കും എല്ലാം ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവർക്കും വേണ്ടി നമ്മുടെ രാജ്യത്തിൻ്റെയും അതുപോലെ തന്നെ നാട്ടിലെയുമൊക്കെ എല്ലാ വിഷമങ്ങളിൽ നിന്നുമൊക്കെ രക്ഷ കിട്ടാൻ വേണ്ടിയൊക്കെ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. അള്ളാഹു നമ്മെ എല്ലാം സ്വാലിഹ്യങ്ങളായ നല്ല മക്കളാക്കി മാറ്റി തരുമാറാകട്ടെ. അള്ളാഹു നമ്മൾ ചെയ്യുന്ന, പഠിക്കുന്ന, കേൾക്കുന്ന, മനസ്സിലാക്കുന്ന അറിവിലെല്ലാം ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അള്ളാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാഅല്ലാ, ഖുർആനിൻ്റെ അടിത്തറ എന്ന വിഷയത്തിൽ പുമരത്തണലിൽ നമ്മോടൊപ്പം ചേർന്നത് സുബൈർ സലഫി പട്ടാമ്പി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഇനി നുറുങ്ങുകൾ. മനസ്സിനെ ബാധിക്കുന്ന രോഗം. ആർ എം ഇബ്രാഹിം വെളുത്തൂർ അദ്ദേഹത്തിന്റെ രചനയ്ക്ക് ഷഫീഖ് വണ്ടൂരിന്റെ ശബ്ദമാധുര്യത്തിൽ നമുക്ക് കേൾക്കാം.
4: മനസ്സിനെ ബാധിക്കുന്ന രോഗം, രചന ആർ എം ഇബ്രാഹിം വെളുത്തൂർ. ശരീരത്തിലുള്ള രോഗത്തേക്കാൾ മാരകമാണ് പലപ്പോഴും മനസ്സിനുണ്ടാകുന്ന രോഗം. അസൂയ, പക, വിദ്വേഷം എന്നിങ്ങനെ പലവിധ രോഗങ്ങളും മനസ്സിനെ ബാധിക്കുന്നവയാണ്. സ്ത്രീകളുമായി സംസാരിക്കുവാൻ ഇടകിട്ടിയാൽ തങ്ങളുടെ ഹൃദയത്തിലെ രോഗം പ്രകടമാക്കുന്ന ചില പുരുഷന്മാരുണ്ട്. അവരെ സൂക്ഷിക്കണം. അത്തരക്കാരുടെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടുവാനും വിശുദ്ധി പാലിച്ചുകൊണ്ട് ജീവിക്കുവാനും അള്ളാഹു പ്രവാചക പത്നിമാരോട് കൽപ്പിക്കുന്നത് കാണുക. പ്രവാചക പത്നിമാരെ, സ്ത്രീകളിൽ മറ്റു ആരെപ്പോലെയുമല്ല നിങ്ങൾ. നിങ്ങൾ ധർമ്മനിഷ്ഠ പാലിക്കുന്നുവെങ്കിൽ നിങ്ങൾ അന്യരോട് അനുനയസ്വരത്തിൽ സംസാരിക്കരുത്. അപ്പോൾ ഹൃദയത്തിൽ രോഗമുള്ളവന് മോഹം തോന്നിയേക്കും. ന്യായമായ വാക്ക് നിങ്ങൾ പറഞ്ഞുകൊള്ളുക. നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ അടങ്ങിക്കഴിയുകയും ചെയ്യുക. പഴയ അജ്ഞാനകാലത്തെ സൗന്ദര്യപ്രകടനം നിങ്ങൾ നടത്തരുത്. നിങ്ങൾ നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും സകാത്ത് നൽകുകയും അള്ളാഹുവേയും അവൻ്റെ ദൂതനെയും അനുസരിക്കുകയും ചെയ്യുക. പ്രവാചകൻ്റെ വീട്ടുകാരെ, നിങ്ങളിൽ നിന്ന് മാലിന്യം നീക്കിക്കളയുവാനും നിങ്ങളെ ശരിയായി ശുദ്ധീകരിക്കുവാനും മാത്രമാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഖുർആൻ 33:32-33 വചനങ്ങൾ. സ്ത്രീയും പുരുഷനും പരസ്പരം തങ്ങളുടെ ദൃഷ്ടികൾ നിയന്ത്രിക്കണമെന്ന് ഇസ്ലാം അനുശാസിക്കുന്നു. നബിയെ, നീ സത്യവിശ്വാസികളോട് അവരുടെ ദൃഷ്ടികൾ താഴ്ത്തുവാനും ഗുഹ്യാവയവങ്ങൾ കാത്തുസൂക്ഷിക്കുവാനും പറയുക. അതാണ് അവർക്ക് ഏറെ പരിശുദ്ധമായിട്ടുള്ളത്. തീർച്ചയായും അള്ളാഹു അവർ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവരാകുന്നു. സത്യവിശ്വാസിനികളോടും അവരുടെ ദൃഷ്ടികൾ താഴ്ത്തുവാനും അവരുടെ ഗുഹ്യാവയവങ്ങൾ കാത്തുസൂക്ഷിക്കുവാനും അവരുടെ ഭംഗിയിൽ നിന്ന് പ്രത്യക്ഷമായതൊഴിച്ച് മറ്റൊന്നും വെളിപ്പെടുത്താതിരിക്കാനും നീ പറയുക. വിശുദ്ധ ഖുർആൻ 24:30-31 വചനങ്ങൾ. സ്ത്രീയും പുരുഷനും മാന്യമായ രീതിയിൽ വസ്ത്രം ധരിക്കുവാൻ ഇസ്ലാം നിർദ്ദേശിക്കുന്നു. പരസ്പരം ആകർഷിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രധാരണവും ചേഷ്ടകളും ഇസ്ലാം വിലക്കുകയും ചെയ്തു. ശരീരത്തിൻ്റെ വടിവും നിമ്നോന്നതികളും പ്രകടമാക്കുന്ന വിധത്തിലുള്ള വസ്ത്രധാരണം ഇസ്ലാമിക ദൃഷ്ടിയ പാപമാണ്. മുഖവും മുൻകൈയുമൊഴികെയുള്ള ശരീരഭാഗങ്ങൾ സ്ത്രീകൾ നിർബന്ധമായും മറച്ചിരിക്കണമെന്ന് ഇസ്ലാം അനുശാസിക്കുമ്പോൾ, ഇസ്ലാം വിരോധം കൊണ്ട് അന്ധത ബാധിച്ചവർക്ക് സ്ത്രീ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന അപരിഷ്കൃത നിയമമായിട്ടേ അതിനെ കാണാൻ കഴിയുകയുള്ളൂവെങ്കിലും, വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ അപഗ്രഥിക്കുന്നവർക്കെല്ലാം ഇസ്ലാമിൻ്റെ വേഷവിധാനത്തിൻ്റെ മഹത്വം ബോധ്യപ്പെടുന്നതാണ്. പെണ്ണിനെ ദുഷ്ടചിന്തയോടെ മാത്രം കാണുന്നത് ദുഷിച്ച മനസ്സിൻ്റെ അടയാളമാണ്. അത്തരക്കാരിൽ നിന്ന് കഴിയുന്നത്ര അകലം പാലിച്ചില്ലെങ്കിൽ അപകടമാണ്. ഒരു നോട്ടത്തെ അല്ലെങ്കിൽ അനുനയരൂപത്തിലുള്ള സംസാരത്തെ തങ്ങളുടെ ഇംഗിതത്തിന് വഴങ്ങുന്നതിൻ്റെ അടയാളമായി അവർ കാണും. സ്ത്രീകളുടെ വ്യക്തിത്വം അംഗീകരിക്കുന്ന മതമാണ് ഇസ്ലാം. ചില വിമർശകർ പറയുന്നതുപോലെ പുരുഷന്മാർക്ക് മാത്രം പരിഗണന നൽകുന്ന മതമല്ല. പരലോകത്ത് താങ്കൾക്ക് രക്ഷ ലഭിക്കണമെങ്കിൽ ഓരോരുത്തരും പ്രവർത്തിക്കേണ്ടതുണ്ട്. പെണ്ണല്ലേ എന്ന് പറഞ്ഞ് അവളുടെ കർമ്മങ്ങളെ ഇസ്ലാം അവഗണിക്കുന്നില്ല. അള്ളാഹു പറയുന്നു, അള്ളാഹുവിന് കീഴ്പ്പെടുന്നവരായ പുരുഷന്മാർ സ്ത്രീകൾ, വിശ്വാസികളായ പുരുഷന്മാർ സ്ത്രീകൾ, ഭക്തിയുള്ളവരായ പുരുഷന്മാർ സ്ത്രീകൾ, സത്യസന്ധരായ പുരുഷന്മാർ സ്ത്രീകൾ, ക്ഷമാശീലരായ പുരുഷന്മാർ സ്ത്രീകൾ, വിനീതരായ പുരുഷന്മാർ സ്ത്രീകൾ, ദാനം ചെയ്യുന്നവരായ പുരുഷന്മാർ സ്ത്രീകൾ, വ്രതമനുഷ്ഠിക്കുന്നവരായ പുരുഷന്മാർ സ്ത്രീകൾ, തങ്ങളുടെ ഗുഹ്യാവയവങ്ങൾ കാത്തുസൂക്ഷിക്കുന്നവരായ പുരുഷന്മാർ സ്ത്രീകൾ, ധാരാളമായി അള്ളാഹുവെ ഓർമ്മിക്കുന്നവരായ പുരുഷന്മാർ സ്ത്രീകൾ, ഇവർക്ക് തീർച്ചയായും അള്ളാഹു പാപമോചനവും മഹത്തായ പ്രതിഫലവും ഒരുക്കി വച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ 33:35 വചനം.
1: മാഷാല്ലാ, വീണ്ടും പുതിയ വായനയുടെ ലോകത്തെ ശബ്ദാവിഷ്കാരത്തിലൂടെ നമ്മിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. നുറുങ്ങുകൾ നാം ഇതുവരെ കേട്ടത് മനസ്സിനെ ബാധിക്കുന്ന രോഗമെന്ന ആർ.എം. ഇബ്രാഹിം വെളുത്തൂരിൻ്റെ ലേഖനത്തിന് രചനയ്ക്ക് ഷഫീഖ് വണ്ടൂർ ശബ്ദം നൽകിയ നുറുങ്ങുകൾ.
3: ഇനി ഒരു ഗൗരവമുള്ള വിഷയത്തിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. അസ്മാഉൽ ഹുസ്ന എന്ന പ്രോഗ്രാമിലേക്കാണ് നാം ഇനി കേൾക്കാൻ പോകുന്നത്. അള്ളാഹുവിൻ്റെ നാമങ്ങളിൽപ്പെട്ട അൽ അലീം, അവധാനതയുള്ള അല്ലെങ്കിൽ സഹനശീലൻ എന്ന അർത്ഥം വരുന്ന അൽ അലീം എന്നതാണ് ഇന്ന് നാം കേൾക്കുന്നത്. അബ്ദുറൌഫ് അലിക്കുമി തിരുവനന്തപുരം, അദ്ദേഹമാണ് ഇന്ന് അസ്മാഉൽ ഹുസ്നയിൽ നമ്മോടൊപ്പം ചേരുന്നത്. കേട്ടുവരാം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. اللهم رب اشرح لي صدري ويسر لي امري واحلل عقده من لساني يفقهوا قولي. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത്. അറിവുകളിൽ വെച്ച് ഏറ്റവും പുണ്യമായതും ജീവിതത്തിലേറെ ഉപകരിക്കുന്നതും ഇഹപര വിജയത്തിനുതകുന്നതുമായ അറിവാണ് നമ്മൾ നേടിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു അത്തരത്തിൽ ഇഹപര വിജയം നേടുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പഠിക്കുന്നത് അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളിൽ അൽ ഹലീം എന്ന നാമത്തെക്കുറിച്ചാണ്. അള്ളാഹു ഹലീമാണ്. ഹലീം എന്ന നാമം വിശുദ്ധ ഖുർആനിൽ 11 തവണയാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം അവധാനതയുള്ളവൻ, അതുപോലെ തന്നെ സാവകാശം കാണിക്കുന്നവൻ എന്നിങ്ങനെയൊക്കെയുള്ള അർത്ഥം അതിന് നൽകാൻ നമുക്ക് സാധിക്കും. എന്നാൽ ഒന്നുകൂടെ വിശാലമായി നമ്മൾ പഠിക്കുകയാണെങ്കിൽ, മനസ്സിലാക്കുകയാണെങ്കിൽ, ഈ ലോകത്ത് അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടികൾ, പ്രത്യേകിച്ചു മനുഷ്യർ, അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുന്നു. നമുക്കറിയാം അല്ലേ, അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ പോലും കൃത്യമായി നിർവഹിക്കാതെ ജീവിക്കുന്ന മുസ്ലിം നാമധാരികൾ വരെയുണ്ട്. ഇസ്ലാമിൻ്റെ ശത്രുക്കൾ വേറെയുണ്ട്. അള്ളാഹുവിനെ ധിക്കരിക്കുന്നവർ, അള്ളാഹുവിനെ തെറി പറയുന്നവർ, അള്ളാഹുവിന് ഇല്ലാത്ത കാര്യങ്ങളുണ്ട് എന്ന് വ്യാപകമായി പ്രചരിപ്പിക്കുന്നവർ, അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് വാദിക്കുന്നവർ, നമുക്കറിയാല്ലേ, ക്രിസ്ത്യാനികൾ അള്ളാഹുവിൻ്റെ മകനാണ് ഈസാ നബി അലൈഹിസ്സലാം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ജൂതന്മാർ ഉസൈർ അള്ളാഹുവിൻ്റെ മകനാണെന്ന് പറയുന്നുണ്ട്. മക്കയിലെ മുശ്രിക്കുകൾ പറയുകയാണ് അള്ളാഹുവിൻ്റെ പെൺമക്കളാണ് മലക്കുകൾ എന്ന് പറഞ്ഞു. അപ്പോൾ അള്ളാഹുവിനില്ലാത്ത കാര്യങ്ങൾ ഉണ്ട് എന്ന് പ്രചരിപ്പിക്കുകയും അങ്ങനെ വിശ്വസിക്കുകയും അള്ളാഹുവിന് കൊടുക്കേണ്ട വഖാറുകളും അള്ളാഹുവിന് നൽകേണ്ട ഇബാദത്തുകളും നൽകാതെ അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുന്ന എത്ര ആളുകളുണ്ട്. ഞാനാണ് റബ്ബ് എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച ആളുകൾ വരെ ഈ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അവിടെ എങ്ങും അള്ളാഹു സുബ്ഹാനഹു തആല കഴിവുണ്ടായിരിക്കെ തൻ്റെ അടിമകളെ ആ സമയത്ത് തന്നെ, തിന്മകൾ ചെയ്യുന്ന സമയങ്ങളിൽ തന്നെ പിടികൂടാൻ കഴിവുണ്ടായിരിക്കെ അള്ളാഹു വിട്ടുവീഴ്ച നൽകി, സാവകാശം കാണിച്ചു, തൗബ ചെയ്യാൻ അവസരങ്ങൾ നൽകി. ഇതാണ് അള്ളാഹുവിൻ്റെ അൽ ഹലീം എന്ന നാമം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അള്ളാഹു കഴിവുണ്ടായിരിക്കെ, അള്ളാഹുവിന് എല്ലാ നിലക്കും അധികാരമുണ്ടായിരിക്കെ, ഇത്തരം ചെയ്തികൾ ചെയ്യുന്നവർക്കും വിട്ടുവീഴ്ച ചെയ്ത് സാവകാശം നൽകി, അവർക്കൊരു തൗബയുടെ അവസരങ്ങളൊക്കെ നൽകി, അള്ളാഹു സഹനശീലനായിക്കൊണ്ട് അതുപോലെ തന്നെ വിട്ടുവീഴ്ച ചെയ്ത് സാവകാശം നൽകുന്നവനായിക്കൊണ്ട്, ധൃതി കാണിക്കാത്തവനായിക്കൊണ്ട്, അൽ ഹലീമായിക്കൊണ്ട് നിലനിന്നു. അതുകൊണ്ടാണ് ഈ ലോകത്ത് ഇന്നും ആളുകൾ അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുന്ന ആളുകൾ ഇന്നും ജീവിച്ചിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ആസ്വദിക്കുന്നവർ, എന്നാൽ അള്ളാഹുവിനെ ധിക്കരിക്കുന്നവർ ഇന്നും ജീവിച്ചിരിക്കുന്നത് അള്ളാഹുവിൻ്റെ അൽ ഹലീം എന്ന നാമം നമ്മെ വിളിച്ചോതുന്നുണ്ട്. അള്ളാഹു എങ്ങാനും ഒരാളൊരു തിന്മ ചെയ്തതിൻ്റെ പേരിൽ അപ്പോൾ തന്നെ പിടിക്കാൻ നിന്നിരുന്നുവെങ്കിൽ ഈ ലോകത്ത് ആരും ബാക്കിയുണ്ടാവുകയില്ലായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. വലൗ യുആഖിദുഹുല്ലാഹു, അള്ളാഹു പിടിക്കുകയായിരുന്നുവെങ്കിൽ, ജനങ്ങളെ ബിദുൽമിഹിം അവർ ചെയ്യുന്ന അക്രമങ്ങൾ കാരണം അള്ളാഹു അപ്പം തന്നെ പിടിക്കുമായിരുന്നുവെങ്കിൽ മാ തറക അലൈഹ മിൻ ദാംബ, ഈ ലോകത്തൊരാളും ബാക്കിയുണ്ടാവില്ലായിരുന്നു, ഈ ഭൂമി ലോകത്ത് ഒരാളും ബാക്കിയുണ്ടാവുകയില്ലായിരുന്നു എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു വീണ്ടും വിശദീകരിക്കുകയാണ്, വലാക്കിൻ യുഅഖിറുഹും ഇലാ അജലിം മുസമ്മ, അള്ളാഹു ഇങ്ങനെ ഒരവധി വരെ നീട്ടിക്കൊടുത്തിരിക്കാൻ, ഒന്ന് തൗബ ചെയ്യാൻ അവസരം കൊടുക്കാൻ. അവർ മരണത്തിനു മുമ്പ് ഇതിനൊരു മാറ്റം സംഭവിക്കുമോ, ഇസ്ലാമിലേക്ക് കടന്നു വരുമോ, അള്ളാഹുവിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുമോ, ഇതൊക്കെ പരീക്ഷിക്കാൻ അള്ളാഹു ഒരു അവധി വരെ നീട്ടിക്കൊടുത്തു. പക്ഷേ ആ അവധി വന്നെത്തിക്കഴിഞ്ഞാൽ ഫഇദാ ജാഅ അജലുഹും ലാ യസ്തഖിറൂന സാഅതൻ വലാ യസ്തഖ്ദിമൂൻ, ഒരൽപ്പം പോലും മുന്തിക്കുകയോ ഒരൽപ്പം പോലും പിന്തിക്കുകയോ ചെയ്യുകയില്ല. അവധി വരെ അള്ളാഹു സുബ്ഹാനഹു തആല ക്ഷമിച്ച് സഹനശീലനായിക്കൊണ്ട് അൽ ഹലീമായിക്കൊണ്ട് കഴിയും. എന്നാൽ ആ അവധി വന്നെത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ സമയം നീട്ടിക്കൊടുക്കുകയോ നേരത്തെ ആക്കുകയോ ഇല്ല. സൂറത്തുൽ കഹ്ഫിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല വീണ്ടും നമുക്ക് ആ വിഷയം എടുത്ത് പഠിപ്പിക്കുന്നുണ്ട്. ലൗ യുആഖിദുഹും ബിമാ കസബു, അവർ പ്രവർത്തിച്ചതിൻ്റെ പേരിൽ പിടിക്കുകയായിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറയാണ് ലഅജ്ജല ലഹുമുൽ അദാബ്, അവർക്ക് വേഗം ശിക്ഷ വന്നു ഭവിക്കുമായിരുന്നു. പക്ഷെ അല്ലാഹു ചെയ്തിട്ടില്ല, കാരണം അല്ലാഹു അൽ ഹലീമാണ്, അല്ലാഹു ഹലീമായതുകൊണ്ടാണ് വേഗത്തിൽ അവർക്ക് ശിക്ഷ നൽകാത്തത്, അവസരങ്ങൾ നൽകിയത്. ഇനിയും അവസരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നവൻ അൽ ഹലീമായ അല്ലാഹുവാണ്. തീർന്നില്ല അല്ലാഹു ആ ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞത് ബൽ അജ്ജല ലഹും, അവർക്ക് അവധി നീട്ടിക്കൊടുത്തു, അവർക്ക് അവധി നീട്ടിക്കൊടുത്തു നന്നാവാൻ, തൗബ ചെയ്യാൻ, റബ്ബിലേക്കടുക്കാൻ, പരലോകത്തിൻ്റെ വിഷയത്തിൽ ശ്രദ്ധ പുലർത്താൻ. അങ്ങനെ അല്ലാഹു അവസരങ്ങൾ നൽകി, ധൃതി കാണിക്കാതെ അല്ലാഹു വിശാലമായ കാരുണ്യം കാണിച്ചു. അല്ലാഹു സുബ്ഹാനഹു തആല അവദാനതയുള്ളവനായി, അല്ലാഹു സഹനശീലനായി മാറി. അതാണ് അൽ ഹലീം എന്ന നാമം നമുക്ക് പഠിപ്പിച്ച് നൽകുന്നത്. അതിൻ്റെ അർത്ഥം അങ്ങനെയാണ്. വിശുദ്ധ ഖുർആനിൽ 11 തവണയാണ് ആ നാമം ആവർത്തിച്ചു വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, അല്ലാഹു എങ്ങാനും ഈ ലോകത്ത് ചെയ്യുന്ന ആളുകൾ, ഈ ലോകത്ത് ഓരോ ആളുകളും ചെയ്യുന്ന തിന്മകൾക്ക് അപ്പം തന്നെ പിടിക്കാൻ നിന്നിരുന്നുവെങ്കിൽ ഈ ലോകത്ത് ആരും ബാക്കിയുണ്ടാവില്ല. അത് വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞു. ഏറ്റവും വലിയ തിന്മ എന്നത് ശിർക്ക് ചെയ്യലാണ്. അതിനേക്കാൾ അപ്പുറം ഈ ലോകത്ത് ഫിറഔൻ എന്ന് പറയുന്ന ലോകം കണ്ട ഏറ്റവും വലിയ അഹങ്കാരി, അവൻ പറഞ്ഞതെന്താ, അന റബ്ബുക്കുമുല്ല അല, ഞാനാണ് ലോക രക്ഷിതാവ് എന്ന് പറയുന്നുണ്ട്. ആ ഫിറഔനിൻ്റെ അടുക്കൽ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ഞാനാണ് ലോകരക്ഷിതാവാണ് എന്ന് സ്വയം പ്രഖ്യാപിച്ച അഹങ്കാരിയുടെ മുന്നിലേക്കും മഹാനായ മൂസ നബി അലൈഹി ഇസ്ലാമിനെയും മഹാനായ ഹാറൂൻ നബി അലൈഹി ഇസ്ലാമിനെയും പറഞ്ഞയക്കുന്നു. നല്ല വർത്തമാനങ്ങൾ പറഞ്ഞ് ഉപദേശിച്ച് നന്നാക്ക്, ചിലപ്പോൾ അവസരം കിട്ടിയേക്കാം, ചിലപ്പോൾ ഒന്ന് മാറിയേക്കാം. ഇദ്ഹബ ഇലാ ഫിറഔന ഇന്നഹു തഗ, നിങ്ങൾ രണ്ടുപേരും ആ ഒരു ഫിറഔനിൻ്റെ അത്തരം, ഞാനാണ് ലോകരക്ഷിതാവ്, ഞാനാണ് അള്ളാഹു എന്ന് പ്രഖ്യാപിച്ച ആ ഫിറഔനിൻ്റെ അടുക്കൽ ലയ്യനായ വാക്കുകളുമായി കൊണ്ട് ഒന്ന് ഉപദേശിക്കാൻ പോകാൻ ഹാറൂൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ അടുത്തും മൂസ നബി അലൈഹി ഇസ്ലാമിനോടും പറയാൻ. അപ്പോൾ അത്തരം വാദങ്ങൾ, വലിയ വമ്പിച്ച അക്രമം പ്രവർത്തിച്ച ഫിറഔനിൻ്റെ അടുത്തു പോലും മൂസ നബി അലൈഹി ഇസ്ലാമിനോട് ഉപദേശവുമായി കൊണ്ട് പോകാൻ പറയുമ്പോൾ അള്ളാഹുവിൻ്റെ അൽ ഹലീം എന്ന നാമത്തിൻ്റെ വിശാലമായ അർത്ഥം, അതിൻ്റെ യാഥാർത്ഥ്യത നമുക്ക് ബോധ്യപ്പെടും എന്നതാണ് ഇതിലൂടെ, ഈ ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് അൽ ഹലീം എന്ന നാമത്തിലൂടെ നമ്മൾ തിരിച്ചറിയേണ്ടത് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ചില നാമങ്ങൾ തേടുന്നത്, അതിലുള്ള വിശേഷണങ്ങൾ മനുഷ്യർക്കും അതിൻ്റെ ഒരു ഭാഗം ഉണ്ടാകണം. ഇപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല റഹീമാണ്, കരുണ ചെയ്യുന്നവനാണ്, കാരുണ്യവാനാണ്. എന്നാൽ പ്രവാചകൻ പഠിപ്പിച്ചു ഇർഹമു മം ഫിൽ അർദ്, നിങ്ങൾ കരുണ കാണിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ കരുണ കാണിക്കുക എന്നത് അതിൻ്റെ തേട്ടമാണ്. ഇതുപോലെ തന്നെ അസ്സലാം, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ പഠിച്ചു അസ്സലാമായ അള്ളാഹു, ആ സലാം എന്നതിൻ്റെ തേട്ടമെന്താ, അധികമായി കൊണ്ട് സലാം വ്യാപിപ്പിക്കുക മനുഷ്യർ. അതുപോലെ തന്നെ അൽ ഹലീം എന്ന നാമം നമ്മളിവിടെ പഠിക്കുമ്പോൾ നമുക്കും ഹിൽമുണ്ടാകണം, അവദാനതയുണ്ടാകണം, സാവകാശമുണ്ടാകണം, എടുത്തു ചാട്ടം ഉണ്ടാകാൻ പാടില്ല എന്നത് നമ്മൾ ഈ നാമം പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ബനു അബ്ദുൽ ഖൈസിൻ്റെ ഗോത്രത്തിൽ നിന്നൊരു നേതാവ് മഹാനായ മുന്തിറിബിന് ആയിദ് എന്ന് പറയുന്ന സ്വഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസവിധത്തിൽ വരികയാണ്. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, ഇന്ന ഫീക ലഹസ്ലതൈൻ, നിനക്ക് രണ്ട് പ്രത്യേകമായ സവിശേഷമായ രണ്ട് ഗുണങ്ങളുണ്ട്, അത് അല്ലാഹു ഇഷ്ടപ്പെടുകയാണ് എന്ന് പറഞ്ഞിട്ട് ആ പ്രവാചകൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഒന്നാമത്തത് അൽ ഹിൽമു, രണ്ടാമത്തത് അൽ അനാജ്. ഒന്നാമത്തെ ഹിൽമൺ, അവധാനതയാണ്, ധൃതി കാണിക്കാത്ത, സാവകാശം കാണിക്കുന്ന, അവധാനതയുള്ള ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം, അത് അല്ലാഹു ഇഷ്ടപ്പെടുന്നു. അതാണ് അൽ ഹിൽമ്. ഹിൽമ് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകണം. അതോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന മറ്റൊരു വസ്തുത, ധൃതി കാണിക്കുക എന്നത് പിശാചിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ അജലത്തു മിന ശൈത്താൻ, പിശാചിന്റെ ഭാഗത്തു നിന്നാണ് ധൃതി വേഗത്തിലാക്കുക, സ്പീഡ് കാണിക്കുക എന്നത് പിശാചിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതാണ്. എന്നിട്ട് റസൂല്ല പറയുന്നു, വമാ മിൻ ഷൈഇൻ അഹബ്ബു ഇലല്ലാഹി മിനൽ ഹിൽമി, അല്ലാഹുവിന്റെ അടുക്കൽ ഹിൽമിനോളം ഇഷ്ടപ്പെടുന്ന മറ്റൊരു വസ്തുവുമില്ല, മറ്റൊരു സംഭവവുമില്ല എന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോൾ, അല്ലാഹു അൽ ഹലീമാണ്, അല്ലാഹു അവധാനതയുള്ളവനാണ്, ആ അവധാനത എന്നത് എല്ലാ വിഷയത്തിലും നിഴലിച്ചു നിൽക്കുന്നു. നമ്മുടെ ജീവിതത്തിലും അവധാനതയുണ്ടാകണം, വിവേകമുണ്ടാകണം, അതുപോലെ തന്നെ ധൃതി പാടില്ല, ആ ധൃതി പിശാചിന്റെ ഭാഗത്തു നിന്നാണ് എന്നൊക്കെയാണ് ഈ നാമം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടത്. അത്തരത്തിൽ അവധാനതയുള്ള, ഹിൽമുള്ള, വിവേകമുള്ള, അതുപോലെ തന്നെ ധൃതി കാണിക്കാത്ത യഥാർത്ഥ ഒരു സത്യവിശ്വാസിയായി മാറുവാൻ നമുക്ക് പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല യഥാവിധം മനസ്സിലാക്കുവാനും ആ മനസ്സിലാക്കിയതനുസരിച്ച് പ്രവർത്തിക്കുവാനും അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ഇത്രയേറെ വിശേഷണങ്ങൾ ലോകത്ത് സൃഷ്ടാവിനല്ലാതെ അർഹിക്കുന്നില്ല എന്നത് നമ്മെ ബോധ്യപ്പെടുത്തുന്ന അസ്മാഉൽ ഹുസ്നയാണ് നാം ഇപ്പോൾ കേട്ടുകഴിഞ്ഞത്. അൽ അലീം, അവധാനതയുള്ള, സഹനശീലനും എന്ന അർത്ഥത്തിൽ അള്ളാഹിൻ്റെ ഉത്തമ നാമത്തെക്കുറിച്ചാണ് അസ്മാഉൽ ഹുസ്നയിൽ അബ്ദുറഊഫ് അൽ ഹിക്കമി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്.
3: ഇനി കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള കഥ പറയാൻ പ്രോഗ്രാമിലേക്കാണ് പ്രവേശിക്കുന്നത്. കുട്ടികളുടെ പ്രിയപ്പെട്ട വീട്ടി അങ്കിൾ ഇന്ന് കഥ പറയാൻ പ്രോഗ്രാമിൽ നമ്മോട് സംസാരിക്കുന്നു. ഗൾഫിൽ നിന്നൊരു വിമാനം എന്ന ഇ കെ എം പന്നൂരിൻ്റെ രചനയാണ് ഇന്നത്തെ കഥ പറയാൻ പ്രോഗ്രാമിൽ നമ്മൾ കേൾക്കുന്നത്. കേട്ടുവരാം.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രശസ്ത എഴുത്തുകാരൻ ഇ കെ എം പന്നൂർ രചിച്ചിട്ടുള്ള നോവൽ ഗൾഫിൽ നിന്ന് ഒരു വിമാനം. അധ്യായം 1. അണ്ണാറക്കണ്ണനു നന്ദി. 5 ക്ലാസ് മദ്രസ പൊതുപരീക്ഷയ്ക്ക് വായിക്കുകയായിരുന്നു റുഷ്ദ. വല്ലിപ്പയുടെ മുറിയിൽ നിന്ന് ഒരു കരച്ചിൽ വരുന്നതായി അവൾക്ക് തോന്നി. പുസ്തകം അടച്ചുവെച്ച് അവൾ ശ്രദ്ധിച്ചു. സുമി, ഞങ്ങൾക്ക് മോനും പോയി, നിനക്ക് ഭർത്താവും പോയി. റുഷ്ദക്കും ജാബിറിനും ഉപ്പയും പോയി. കൊല്ലം 1.5 കഴിഞ്ഞല്ലോ, ഇനി ഞങ്ങളെയും നോക്കി ജീവിതം കളയണ്ട. സുമിക്ക് ആരോഗ്യവും സൗന്ദര്യവുമുണ്ട്. 2 കുട്ടികളുടെ ഉമ്മയാണെങ്കിലും കണ്ടാൽ പ്രായം തീരെ തോന്നില്ല. അതുകൊണ്ട് മോളൊരു 2 കല്യാണം കഴിക്കെ. റുഷ്ദയെയും ജാബറിനെയും നോക്കുന്ന പോലെ തന്നെ വയസ്സായ ബാപ്പാനെയും ഉമ്മാനെയും നല്ലോണം നോക്കണമെന്ന് അൻവർക്ക് എഴുതിയ കത്ത് ഇപ്പോഴും ഇവിടെ തലമാറയിലുണ്ട് ബാപ്പ. അതുകൊണ്ട് ബാപ്പാനെയും ഉമ്മാനെയും പിരിയുന്ന കാര്യം ചിന്തിക്കാനേ വയ്യ. ഉമ്മയുടെയും വല്ലിപ്പയുടെയും സംസാരം കേട്ട് റുഷ്ദയുടെ കണ്ണു നനഞ്ഞു. എന്തിനാണ് വല്ലിപ്പ ഉമ്മയോട് കല്യാണം കഴിക്കാൻ പറയുന്നത്? ഉമ്മ പോയാൽ തനിക്കും ജാബിർ മോനും ആരാ ഉണ്ടാവുക? വല്ലിപ്പയ്ക്കും വല്യമ്മക്കും ആരാ ഉണ്ടാവുക? എന്താ വല്ലിപ്പ ഇതൊന്നും ആലോചിക്കാതെ ഉമ്മയോട് 2 കല്യാണം കഴിക്കാൻ പറയുന്നത്? വല്ലിപ്പയുടെ മുറിയിൽ നിന്ന് ചായ ഗ്ലാസുമായി അടുക്കളയിലേക്ക് പോകുന്ന ഉമ്മയെ അവൾ ശ്രദ്ധിച്ചു. ഉമ്മയുടെ മുഖത്ത് കണ്ണീരിൻ്റെ നനവും ദുഃഖവുമുണ്ട്. അല്പം കഴിഞ്ഞ് ചായയും നുറുക്കുമായി ഉമ്മ അടുത്തേക്ക് വന്നു. മോളെന്താ വായിക്കാത്തത്? പൊതുപരീക്ഷയല്ലേ, നല്ല മാർക്ക് വാങ്ങണം കേട്ടോ. അത് കേട്ടപ്പോൾ അവൾ പൊട്ടിക്കരഞ്ഞു. മോൾ എന്തിനാ കരയുന്നത്? ഉമ്മ എന്തിനാ വല്ലിപ്പാൻ്റെ മുറിയിൽ നിന്ന് കരഞ്ഞത്? അക്കാര്യത്തിനാ ഞാനും കരയുന്നത്. റുഷ്ദയുടെ വാക്കുകൾ കേട്ട് സുമയ അത്ഭുതപ്പെട്ടു.

0: ദുഃഖവും കഷ്ടപ്പാടും നാളെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അള്ളാഹു നാളെ നല്ലതും നൽകും. അതുകൊണ്ട് മോൾ കരയണ്ട കേട്ടോ. ഈ നുറുക്കും ചായം കുടിച്ച് വേഗം വായിച്ചോ. ഉമ്മയുടെ വാക്കുകൾ റുഷ്ദക്ക് ചെറിയ ആശ്വാസമേ നൽകിയുള്ളൂ. ചായയും നുറുക്കും കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൾക്ക് ഉപ്പയോ ഓർമ്മ വന്നു. ഉമ്മ ഉപ്പയെ അൻവർക്ക എന്നാണ് വിളിച്ചിരുന്നത്. ഉപ്പ ഉമ്മയെ സു എന്നും വിളിക്കും. ഒരിക്കൽ അങ്ങനെ വിളിക്കുന്നത് കേട്ടപ്പോൾ ഞാൻ ചോദിച്ചു, ഉമ്മാൻ്റെ പേര് സുമയ്യാന്നല്ലേ ഉപ്പ, പിന്നെന്തിനാ ബലൂണിൽ കാറ്റൊഴിയുന്നത് പോലെ സൂ എന്ന് വിളിക്കുന്നത്? അത് കേട്ട് ഉപ്പയും ഉമ്മയും വല്ലിപ്പയും ഒക്കെ ഉറക്കെ ചിരിച്ചതാണ്. ഇനി ആ നാൾ തിരിച്ചു വരികയില്ല. ചായ കഴിച്ച് റുഷ്ദ പുറത്തേക്കിറങ്ങി. ഇപ്പോൾ വായിച്ചിട്ട് കാര്യമില്ല. ഉപ്പയെക്കുറിച്ചുള്ള ഓർമ്മകൾ ഉണ്ടാക്കിയ ദുഃഖത്തിൽ നിന്ന് മനസ്സ് മറ്റൊരിടത്തേക്ക് മാറണം. അവൾ ബക്കറ്റിൽ വെള്ളമെടുത്ത് ചെടികൾ നനയ്ക്കാനിറങ്ങി. റോസും സൂര്യകാന്തിയും മുല്ലയുമൊക്കെ വിടർന്നിരിക്കുന്നു. അവൾ ഓർത്തു, ഈ ചെടികൾക്കെല്ലാം ചാണകവും വെണ്ണീറും ഒരേ വെള്ളവുമാണ് നൽകിയത്. എന്നിട്ടും പൂക്കളുടെ നിറങ്ങൾ പലവിധം, മണം പലവിധം. ചാണകത്തിൻ്റെയോ വെണ്ണീറിൻ്റെയോ നിറവും മണവുമല്ല അവയ്ക്ക്. ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കെ മുറ്റത്തെ സേലമ്മാവിൽ നിന്നൊരു മാങ്ങ വീണു. അവൾ അതെടുത്ത് കഴുകി തിന്നാൻ തുടങ്ങി. എന്തൊരു രുചി! ഈ മാവിന് കിട്ടിയ വളവും ചാണകവും വെണ്ണീറുമൊക്കെ തന്നെ. എന്നിട്ടും അതിന്മേലുണ്ടാകുന്ന മാങ്ങയ്ക്ക് ആ വളത്തിൻ്റെ രുചിയും മണവുമല്ല ഉള്ളത്. ഓരോ വസ്തുവിനും അതിൻ്റെ പ്രകൃതം നൽകിയത് അള്ളാഹുവാണ് എന്ന് വിശ്വാസ പാഠങ്ങളിൽ പറഞ്ഞത് എത്ര ശരിയാണ്! പൂക്കളെ കാണുകയും ഇളം കാറ്റുകൊള്ളുകയും ചെയ്തപ്പോൾ റുഷ്ദയുടെ മനസ്സ് അല്പം ശാന്തമായി. പഴുത്ത മാങ്ങ ഇനിയുമുണ്ടോ എന്നറിയാൻ അവൾ മാവിലേക്ക് നോക്കി. അഞ്ചാറെണ്ണമുണ്ട്. അവയിലൊന്ന് ഒരു അണ്ണാൻ തിന്നുകൊണ്ടിരിക്കുന്നു. അത് കണ്ടപ്പോൾ അവൾ പറഞ്ഞു, അണ്ണാറ കണ്ണാ, പഴുത്ത മാങ്ങയെല്ലാം നീ തിന്നോ? ആരോടാ മോളെ നീ സംസാരിക്കുന്നത്? അകത്തു നിന്ന് ഉമ്മ വിളിച്ചു ചോദിച്ചു. അണ്ണാറക്കണ്ണനോട് പഴുത്ത മാങ്ങയെല്ലാം തിന്നോളാൻ പറഞ്ഞതാ? അതെന്തിനാടി? ഉപ്പയാണ് ഈ മാവ് വെച്ചു പിടിപ്പിച്ചത്. അതിൻ്റെ പഴം കള്ളൻ കൊണ്ടുപോയാലും പക്ഷികൾ തിന്നാലും അത് മാവ് വെച്ചാളുടെ പേരിൽ ദാനമായി അള്ളാഹു രേഖപ്പെടുത്തുമെന്ന് ഞങ്ങളുടെ പാഠപുസ്തകത്തിലുണ്ട്. അപ്പോ അണ്ണാൻ തിന്നുന്ന ഈ മാങ്ങ കൊണ്ട് ഉപ്പാക്ക് കൂലി കിട്ടും. ഞാൻ നട്ട പയറിൻ്റെ കുറേ കോമ്പലകൾ തത്ത തിന്നു, അപ്പോൾ എനിക്കും കൂലി കിട്ടൂലേ? അവൾ മാവിലേക്ക് നോക്കി വീണ്ടും പറഞ്ഞു, അണ്ണറ കണ്ണ നന്ദി, തിന്നോളൂ തിന്നോളൂ, മാങ്ങയെല്ലാം തിന്നോളൂ. സുമയ്യയും മുറ്റത്തേക്കിറങ്ങി അണ്ണാനെ നോക്കി. റുഷ്ദയെ തലോടിക്കൊണ്ട് അവൾ പ്രാർത്ഥിച്ചു, മേലായ റബ്ബേ, നീയാണ് തുണ.
1: മാഷാല്ലാ, ഏറെ വ്യത്യസ്തമായ, നാം കൊതിച്ചുകൊണ്ടിരിക്കുന്ന, നാം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു പ്രോഗ്രാമിലൂടെയാണ് നാം ഇപ്പോൾ കടന്നുപോയത്. കഥ പറയാം പ്രോഗ്രാമിൽ നമ്മോടൊപ്പം അബ്ദുസ്സലാം വീട്ടിയായിരുന്നു. ഗൾഫിൽ നിന്നൊരു വിമാനമെന്ന EKM പന്നൂർ രചിച്ച രചന അബ്ദുസ്സലാം വീട്ടിയാണ് ഇന്ന് നമ്മോട് കഥ പറയലൂടെ അവതരിപ്പിച്ചത്.
2: യാത്രകളെന്നും നമ്മളെ വികാരഭരിതരാക്കാറുണ്ട്. യാത്രകളിലൂടെയാണ് പല സംസ്കാരങ്ങളും കാഴ്ചകളും നാം കാണുകയും അനുഭവിക്കാറും ചെയ്യാറ്. ഓരോ അനുഭവങ്ങളും ഓരോ സംസ്കാരങ്ങളുമെല്ലാം നമ്മെ മാറ്റിമറിക്കാറുമുണ്ട്. ആ പ്രോഗ്രാമാണ് ദൃശ്യം. ദൃശ്യത്തിലേക്ക് പോയിട്ട് വരാം.
3: പീസ് റേഡിയോ ദൃശ്യം പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. യാത്രകളുടെ വിശേഷങ്ങളാണ് ദൃശ്യം. യാത്രകൾ ചെയ്ത ആളുകളുടെ അനുഭവങ്ങളും അനുഭൂതികളും പങ്കുവെക്കുകയാണ് ഇവിടെ. വിദേശത്തേക്കുള്ള യാത്രകൾ കൗതുകം കൂട്ടും. അത് ലോകാത്ഭുതം കാണാനുള്ള ഒരു യാത്രയാണെങ്കിലോ അതൊരു തികച്ചൊരു അത്ഭുതകരമായ യാത്ര തന്നെ ആയിരിക്കും. നമുക്കിന്ന് അത്തരം ഒരു അനുഭവമാണ് ശ്രോതാക്കളുമായി പങ്കുവെക്കാനുള്ളത്. നമ്മുടെ അതിഥി സിബത്ത് മടത്തൊടിയാണ്. അദ്ദേഹം പാലക്കാട് ജില്ലയിലെ എടത്തനാട്ടുകര സ്വദേശിയാണ്. ഒരു സാധാരണക്കാരൻ, പക്ഷേ യാത്രകളിൽ അദ്ദേഹം അസാധാരണമായ ഒരു പ്രത്യേകത സവിശേഷതകൾ കാണിക്കുന്ന ആളാണ്. സർ, താങ്കളെ പീസ് റേഡിയോ സ്വാഗതം ചെയ്യുന്നു.
4: നമസ്കാരം.
3: നമുക്കിന്ന് ഒരു ലോകാത്ഭുതത്തെക്കുറിച്ച് സംസാരിക്കാം. ചൈനയിലെ വൻമതിലിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. കിലോമീറ്ററുകൾ നീണ്ട് വളഞ്ഞു പുളഞ്ഞ് ലോകത്തിൻ്റെ ഒരു അത്ഭുതമായി ഇപ്പോഴും കാണികളെ, ആയിരങ്ങളെ, ലക്ഷങ്ങളെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ഒന്ന്.
5: ഒരു മതിൽ എന്ന് പറയുമ്പോൾ ഒരു സാധാരണമാണ്, പക്ഷേ ചൈനയിലെ വൻമതിൽ എന്ന് പറയുമ്പോൾ അതൊരു ലോകാത്ഭുതമായി മാറുന്നു. എന്താണ്

0: ചൈനയിലെ വൻമതിൽ എന്ന് പറയുമ്പോൾ വലിയ കാഴ്ചകളിലേക്ക് താങ്കളത് വീണ്ടും കൂട്ടിക്കൊണ്ടുപോകുന്നു എന്ന് എനിക്ക് തോന്നുന്നു.
1: ചൈനയിലെ യാത്രനെ കുറിച്ച് ടോട്ടൽ പറയുകയാണെങ്കിൽ, ചൈനയിൽ പോകാൻ ആഗ്രഹിക്കുമ്പോൾ തന്നെ നമ്മൾ എത്ര അവിടെ എന്തെല്ലാം കാണാമെന്നുള്ളതിൻ്റെ ഒരു മറുവശമാണ് ചിന്തിച്ചത്. ചൈനയിൽ പോയാൽ വൻമതിൽ കാണാമെന്നുള്ള ഒരു വശമാണ് നാം പോകുമ്പോൾ ഞങ്ങൾ അതേരി ചിന്തിച്ചിരുന്നത്. ഏതായാലും ചൈനയിൽ ചെന്ന് ബീജിംഗിൽ നിന്ന് ഏകദേശം കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഒരു 75 കിലോമീറ്റർ ഒരു ഏരിയയിൽ പോയാലാണ് നമ്മൾ ഈ വൻമതിൽ, ബീജിംഗിൽ നിന്ന് ഏകദേശം 75 കിലോമീറ്റർ ദൂരത്താണ്
0: ചൈനയുടെ
1: ക്യാപിറ്റലായിട്ടുള്ള ബീജിംഗിൽ നിന്ന് ഒരു 75 കിലോമീറ്റർ ദൂരത്താണ്. അങ്ങനെ നമ്മൾ ചെന്ന് കിടക്കുമ്പോൾ ഏകദേശം ഒരു മലയുടെ ചെരുവിലേക്കാണ് ചെന്ന്, കൃഷിസ്ഥലങ്ങളും കാര്യമൊക്കെ കഴിഞ്ഞിട്ട് ഒരു മലയുടെ ചെരുവിലേക്ക് ചെല്ലുമ്പോഴാണ് ഈ വൻമതിൽ തുടങ്ങുന്നത്. നമുക്ക് പിന്നെ വൻമതിൽ ഇങ്ങനെ മലകളിങ്ങനെ മടക്കി മടക്കി മടക്കി പോവുകയാണെങ്കിലും അവിടേക്ക് കയറാൻ ഈ ടൂറിസ്റ്റുകൾക്ക് കയറാനുള്ള ഒരു ഏരിയ ഉണ്ടാക്കി വെച്ചാണ്. അവിടെ ഭയങ്കര തിരക്കാണ്, കാരണം ചൈനയിലെ വൻമതിൽ എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഈ പറഞ്ഞ മാതിരി അത്ഭുതങ്ങളിലെ ഏറ്റവും വലിയൊരു അത്ഭുതമാണ്. അതായത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഏറ്റവും കൂടുതൽ ആളുകൾ പണിയെടുത്തതും ഇന്നും നിലനിൽക്കുന്ന ഏറ്റവും കൂടുതൽ നീളമുള്ളതും വലിപ്പമുള്ളത് ചൈന വൻമതിൽ തന്നെയാണ് ലോക അത്ഭുതങ്ങളിൽ. അതിലേകദേശം പിന്നെ പല രാജ്യങ്ങൾ അന്നത്തെ കാലത്ത്, പഴയ കാലത്ത് പല നാട്ടുരാജ്യങ്ങളും അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഓരോ മതിലുകൾ പണിതിരുന്നു ഓരോ നാട്ടിൽ നിന്നാണ്. പിന്നെ അവസാനം വന്ന ഒരു ചക്രവർത്തി ക്വീൻ ഷുയാങ് എന്ന് പറയുന്ന ഒരു ചക്രവർത്തിയാണ് ഈ എല്ലാ മതിലുകളെയും ഒന്നിച്ചിപ്പിച്ചുകൊണ്ട് അതൊരു വൻ മതിലാക്കി മാറ്റിയത്. അതായത് ഓരോ മതിലുകളും 500, 1000, 200 ഒക്കെ കിലോമീറ്ററുകളായിരുന്നു അന്ന് വലിപ്പമുണ്ടായിരുന്നത്. ഇപ്പോൾ ഏകദേശം അതിൻ്റെ ചൈനയിലെ അവസാനത്തെ കണക്കനുസരിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 6000 കിലോമീറ്റർ എന്ന് പറയുന്നുണ്ട്, 5000 കിലോമീറ്റർ എന്ന് പറയുന്നുണ്ട്. ഏതായാലും അതൊരു വമ്പൻ നിർമ്മിതിയാണ് എന്നുള്ളതാണ് നമുക്ക് കാണുമ്പോൾ പറയാനുള്ളത്. ലക്ഷക്കണക്കിന് തൊഴിലാളികൾ പല കൊല്ലങ്ങളോളം വർക്ക് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. അതിൻ്റെ പിന്നിൽ ഒരുപാട് ട്രാജഡി ആയിട്ടുള്ള ചരിത്രങ്ങളുമുണ്ട് ഈ ഇത് വർക്ക് ചെയ്യുമ്പോഴൊക്കെ. ഏതായാലും ഇന്ന് നമുക്ക് ദൃശ്യത്തിൽ കാണാവുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ഇത് തന്നെയാണ് വൻമതിൽ എന്ന് പറയുന്നത്. അത് പിന്നെ അവിടെ എത്തപ്പെടാന്നുള്ളത് നമ്മൾ ഏകദേശം ഞാൻ പറഞ്ഞില്ല ഈ പിന്നെ ബീജിംഗിൽ നിന്നാണ് നമ്മൾ അവിടേക്ക് ചെല്ലേണ്ടത്, ഈ ചൈന വൻമതിൽ കാണുന്നത്. അവിടെ ചെല്ലുമ്പോൾ അവിടെ ഇപ്പോൾ ഏകദേശം നമുക്ക് നടന്നു പോകാം. അതായത് മതിലിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒറ്റ മതിൽ കെട്ടിയതല്ല, ഒരു മതിലിൻ്റെ ഒരു വിസ്താരം രണ്ട് ഏരിയയാണ്, ഒരു സൈഡിലിങ്ങനെ ഒരു സൈഡിലിങ്ങനെ. അതിൻ്റെ ഇടയിൽ ഏകദേശം നമുക്കൊരു 5 പേർക്ക് 6 പേർക്ക് ഒന്നിച്ച് നടന്നു പോകാന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അത് നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മൾ ചെന്ന് കയറുന്ന സ്ഥലത്ത് നിന്ന് വീണ്ടും വീണ്ടും സ്റ്റെപ്പുകൾ, പിന്നെ കുറച്ച് ഒരു 50 മീറ്റർ 100 മീറ്ററൊക്കെ നടന്നു പോകാം, അല്ലെങ്കിൽ 20 മീറ്റർ നടന്നു പോകാം, പിന്നെ വീണ്ടും സ്റ്റെപ്പുകൾ. അങ്ങനെ ഒരു 100 or 200 മീറ്റർ കഴിയുമ്പോൾ ഒരു ഇടത്താവളം, ആ ഇടത്താവളം എന്ന് പറഞ്ഞാൽ നല്ല വലിയ ഒരു കെട്ടിടമായി തന്നെ അതിനുണ്ട്. അങ്ങനെ ഇതെങ്ങനെ മറിഞ്ഞു മറിഞ്ഞ് പോവുകയാണ്, കിലോമീറ്ററുകളായി ഡീപ്പായിട്ട് അടിയിൽ പോകണം, മേലേക്ക് വരണം, അടിയിൽ പോകണം. നമുക്കിങ്ങനെ കണ്ണത്താ ദൂരത്ത് എവിടെയോ വെച്ച് മലകളുമായിട്ട് അല്ലെങ്കിൽ ആകാശവുമായി ഉമ്മ കൊടുക്കണ ഒരു രംഗത്ത് ഇങ്ങനെ അങ്ങനെ പോവുകയാണത്. അത് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അങ്ങോട്ട് നോക്കിയാലോ അത് തന്നെയാണ്, തിരിച്ചിങ്ങോട്ട് നോക്കുമ്പോൾ ഡീപ്പായിട്ട് നമുക്ക് കാണും. ആ ഡീപ്പായിട്ട് ഇങ്ങനെ പോയിട്ട് വീണ്ടും ഇങ്ങനെ മലമടക്കുകളിലൂടെ ഇങ്ങനെ ചരിഞ്ഞ് പിരിഞ്ഞ് പോകണം. എവിടെ നിന്നാണ് തുടങ്ങുന്നു എവിടെ അവസാനിക്കുന്നു എന്നുള്ളതൊന്നും യാതൊരു ഐഡിയ ഇല്ല. അത്രയും വലിയൊരു ഇതാണ്. പിന്നെ അതൊക്കെ ഒരു പിന്നെ നല്ല വൃത്തിയുള്ള കല്ലുകൾ കൊണ്ടാണെന്നില്ല, വെറുതെയാണ് കെട്ടിപ്പൊക്കിയുള്ളൊരു സംഭവമല്ല, നല്ല വൃത്തിയുള്ള കല്ലുകൾ കൊണ്ട്, ചിലയിടത്ത് മണ്ണും ചുണ്ണാമ്പും സിമെൻറ്റും കൂടിയത്, ചിലയിടത്ത് പിന്നെ ഏതോ മലയുടെ മുകളിലൊക്കെ ചെല്ലുന്ന സമയത്ത് ഇത് വെറും മണ്ണ് കൊണ്ടുണ്ടാക്കിയത് കൊണ്ട് തന്നെ ഒന്ന് പറയണ്ട്. ഏതായാലും ഇപ്പോൾ കാര്യമായിട്ടുള്ള ഇളക്കങ്ങളും കോട്ടങ്ങളും ഒന്നും തട്ടിയിട്ടില്ല. പിൻകാലത്തുള്ളപ്പോൾ ഇപ്പോൾ പിന്നെ യുദ്ധങ്ങളിൽ പിന്നെ മതിലിൻ്റെ പ്രശ്നങ്ങളല്ലല്ലോ, മതിലില്ലെങ്കിലും ഉണ്ടെങ്കിലും ഇപ്പോൾ യുദ്ധങ്ങൾ നടക്കുള്ളൂ. അപ്പോൾ ഇന്നത് ചൈനക്കാരുടെ ഒരു ഐക്കണാണ്. ചൈനയിൽ ലോകത്ത് ഇന്ന് അറിയപ്പെടുന്നത്, ചൈനയെ അറിയപ്പെടുന്നത് ഒന്ന് വൻമതിൽ കൊണ്ട് തന്നെയാണ്.
0: അതായത് ചൈനയിലെ വൻമതിൽ 1 or 2 ദിവസങ്ങൾ കൊണ്ടോ വർഷങ്ങൾ കൊണ്ടോ ഉണ്ടാക്കിയതല്ല. ആദ്യകാലത്ത് സുരക്ഷ ചെറിയ ചെറിയ പ്രവിശ്യകൾക്ക് വളരെ പ്രധാനമായിരുന്നു. ആ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ച മതിലുകൾ കാലക്രമേണ ചരിത്രത്തിൻ്റെ ഭാഗമായി, അതെല്ലാം കൂടി ചേർത്ത് ഒരു വലിയ മതിലാക്കി, അങ്ങനെ വൻമതിലായി എന്നുള്ളതാണ് സത്യം. മലകയുടെ മുകളിലേക്ക് പോകുക എന്നത് തന്നെ ഒരു വലിയ രസമാണ്, അനുഭൂതിയാണ്. ഈ വലിയ മലകളുടെ മുകളിലൂടെ ഒരു പാമ്പിനെ പോലെ വളഞ്ഞ് വളഞ്ഞ് പോകുന്ന ആ ഒരു സൃഷ്ടിപ്പ്, ഒരു നിർമ്മിതി, അതിൽ യാത്ര ചെയ്യാനുള്ള അനുമതിയുണ്ട്, സ്ഥലമുണ്ട്. അങ്ങനെ 5000 കിലോമീറ്റർ എന്നൊക്കെ പറയുന്നു, അതിനപ്പുറവും പറയപ്പെടുന്നുണ്ട് ഈ വൻമതിലൂടെ ഇങ്ങനെ നടന്ന് നടന്ന് പോകുമ്പോൾ. എന്താണ് നിങ്ങൾക്ക് തോന്നിയത് അതിൻ്റെ മുകളിൽ കയറുന്നപ്പോൾ?
1: ഏറ്റവും മുകളിൽ കയറുമ്പോൾ ആദ്യം നമുക്ക് തോന്നുന്നൊരു നമ്മളിതൊരു ഒരു കീഴടക്കിയ മാതിരിയാണ്. ചൈന വന്മതിലിന്റെ മുകളിൽ ഞാൻ എത്തിയല്ലോന്നില്ലേ,
0: ഹിമാലയത്തിലേക്ക്.
1: ചില നമ്മൾക്ക് ഒരിക്കലും ഈ ആ യാത്രയ്ക്ക് എന്നെ സംബന്ധിച്ച് വളരെ ലക്കിൽ കിട്ടിയ ഒരു യാത്രയാണ് ചൈന എന്നൊക്കെ പറയുന്നത്. വേറെ ചരിത്രങ്ങളാണ് അദ്ദേഹം പറയണ്ടേ. ഏതായാലും യൂറോപ്പിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് തന്നപ്പോൾ യൂറോപ്പിക്ക് നമുക്ക് അഡ്മിഷൻ കിട്ടിയില്ല. അപ്പോൾ അതിൻ്റെതായിട്ടുള്ളതിൽ ചൈനയ്ക്ക് മാറ്റിയതാണ്. അപ്പോൾ അവിടുന്ന് നമുക്കുള്ളത് അവിടുന്ന് പറയണത് തന്നെ ചൈനയിലേക്ക് പോയാൽ മികച്ച വന്മതിൽ കാണാന്നാണ്. അപ്പോൾ പിന്നെ രണ്ടാമത് വേറൊന്നും നമ്മളവിടെ ആലോചിച്ചില്ല. ചൈന വന്മതിലാണ് അത്രയും കുട്ടിക്കാലം മുതൽ കണ്ടത്. ഈ ചൈന വന്മതിലും പിന്നെ താജ്മഹാളോണിയും കണ്ടപ്പോഴാണ് പിന്നെ മറ്റുള്ള ഓരോ ലോകാത്ഭുതങ്ങളിലേക്ക് നമുക്ക് താല്പര്യങ്ങൾ തുടങ്ങിയത്. അങ്ങനെയാണ് ഇത് അവസാനം ഈ ഏഴും കണ്ടെത്തുള്ളത്. ചൈന വന്മതിലിന് മുകളിൽ തരുമ്പോൾ നമുക്ക് തന്നെ തോന്നുന്നു നമ്മളെവിടെയൊക്കെ എന്തൊക്കെയോ കീഴടക്കിയ മാതിരി ഇവിടെ തോന്നുന്നു നമുക്ക്. കാരണം നമ്മൾ ചൈന വന്മതിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം ഇന്ത്യയിൽ നമ്മൾ താജ്മഹലിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ അല്ലല്ലോ ചൈനയിലും വന്മതിലും നോക്കുമ്പോൾ ഒരു വേറൊരു ഓരോ വികാരമാണല്ലോ. അതാണത്. പിന്നെ അവിടെ എത്തപ്പെടുന്ന ഇതുങ്ങളും പിന്നെ ചൈനനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ചൈന എന്ന ഒരു വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിച്ച വികസിത രാജ്യങ്ങളിൽ നിന്നും വളരെയധികം പെട്ടെന്ന് കുതിച്ചുയർന്ന വലിയൊരിതാണ്. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞത്.
0: അതെ, വന്മതിലിന്റെ കൂടെ തന്നെ താങ്കൾ അന്ന് വളരെ അധികം ആസ്വദിച്ച ഒന്നാണ് ബുള്ളറ്റ് ട്രെയിൻ.
1: യെസ്,
0: ബുള്ളറ്റ് ട്രെയിനിനെ കുറിച്ചൊക്കെ ചർച്ചകൾ ഇന്ത്യയിൽ ഇപ്പോഴും സജീവമാകുന്നുള്ളൂ. പക്ഷെ കുറെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അങ്ങനെ ഒരു യാത്രക്കുള്ള അവസരം താങ്കൾക്ക് ലഭിച്ചു. എന്താണ് ബുള്ളറ്റ് ട്രെയിനെ കുറിച്ച് തീരെ കയറാത്ത ആൾക്കാരോട് പറയാനുള്ളത്?
1: ബുള്ളറ്റ് ട്രെയിൻ എന്ത് പറയണ, പിന്നെ അതിൽ ഈ പറഞ്ഞ പോലെ പിന്നെ നമ്മള് ചൈന വന്മതിൽ കണ്ടു നല്ല അതിലേറെ ഒരു ആവേശം നമുക്ക് തോന്നുന്നത് ബുള്ളറ്റ് ട്രെയിൻ. നമ്മളൊരുപാട് ട്രെയിനിൽ കയറിയിട്ടുണ്ട്. നമ്മളെ ട്രെയിനുകളാണെങ്കിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കുള്ള യാത്രകളാണെങ്കിലും ഫ്ലൈറ്റാണെങ്കിലും അതിനൊക്കെ ചില അതിനെ ഒരു താല്പര്യങ്ങളും സന്തോഷമുണ്ട്. പക്ഷെ ബുള്ളറ്റ് ട്രെയിന് എന്ന് പറഞ്ഞാൽ ബുള്ളറ്റ് ട്രെയിനിൻ്റെ കയറിൻ്റെ മുമ്പ് ഞാൻ വേറൊരു ട്രെയിനിൽ കയറി, മാഗ്നറ്റിക് ട്രെയിൻ എന്ന് പറയും.
0: അവിടെ വെച്ചാൽ
1: ഈ ബുള്ളറ്റ് ട്രെയിനിൽ അവിടെ വെച്ചിട്ടുണ്ട്. അത് ഞാൻ പിന്നെ ആദ്യം ബുള്ളറ്റ് ട്രെയിനിലാണ് കയറി. ബീജിംഗിൽ നിന്ന് പിന്നെ ഷെങ്കായിലേക്ക് ഏകദേശം 1400 കിലോമീറ്റർ ദൂരമാണ്. 1400 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ബോംബെക്ക് പോണ ഏകദേശമുള്ള ആ ദൂരമാണ്. ഈ ദൂരം നമ്മൾ കവർ ചെയ്യണത് 4 മണിക്കൂർ കൊണ്ടാണ്. അപ്പം നിങ്ങൾ ആലോചിച്ചാൽ മതി, 1400 കിലോമീറ്റർ ഏകദേശം 4 മണിക്കൂർ കൊണ്ട് കഴിയുമ്പോൾ 400 കിലോമീറ്റർ വരെയാണ് സ്പീഡ് എന്നില്ലാണ്.
0: ഒരു വിമാനത്തിന്റെ ഫുള്ളായിട്ട്
1: കണക്കൂട്ടുക. പക്ഷെ വിമാനത്തിലെ വിമാന ആകാശത്ത് കൂടിയാണ്, ഇത് ഭൂമിയിൽ കൂടിയാണ് എന്നില്ലാണ്. ഒരു ഒരു മിന്നൽ പിണറുകൾ പോലെ അന്ന് പറഞ്ഞല്ലേ അത്രയും. ശരിക്കും നമ്മൾക്ക് അതിന്റെ ഫിഗർ കാണുന്നത് ഒരു വിമാനത്തിന്റെ ലുക്കാണ്. പുറത്തുനിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു വിമാനത്തിന്റെ ആ ഫിഗർ കാണുമ്പോൾ വിമാനത്തിന്റെ ലുക്ക. കയറിയിരിക്കണമൊക്കെ സീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇതുപോലെ നമ്മള് ഫ്ലൈറ്റിലൊക്കെ ഉള്ള മാതിരി ഡ്രിങ്ക്സ് അല്ല, നമ്മൾ ചായ കുടിക്കാനും ഭക്ഷണം കഴിക്കാനും കാര്യങ്ങൾക്കും ഒക്കെ അത് തന്നെ ഇടക്കിടക്ക്. പിന്നെ നമ്മളെ മുന്നിലൊരു വലിയ സ്ക്രീൻ ഉണ്ട്. ഈ സ്ക്രീനിൽ നമുക്ക് പിന്നെ നമ്മൾ അതിൻ്റെ സ്പീഡ് സ്റ്റാർട്ടിംഗ് കാണാം. നമ്മളെ സ്പീഡ് സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് ആണ്. നമ്മൾ ഇതെന്നാണ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ 50, 100, 150, 200 കഴിഞ്ഞാൽ പിന്നെ 300, 350, 400 ഒക്കെ ഇങ്ങനെ ഇങ്ങനെ അവിടും. അപ്പോൾ നമുക്ക് ശരിക്കും പുറത്തെ കാഴ്ചകൾ കാണാം എന്നുള്ളത് തന്നെ ഉള്ളൂ. പക്ഷെ അതൊരു ബൊമ്പൻ സംഭവമാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആരോടും എനിക്ക് പറയാനുള്ളത് ഒരിക്കലെങ്കിലും ഒരു ബുള്ളറ്റ് ട്രെയിനിൽ കയറണമെന്ന്. അപ്പോൾ അവിടെ പൊനിയിൽ തുടങ്ങണ്ടെന്നൊക്കെ പറഞ്ഞു. യൂറോപ്പിലെ ഇഷ്ടം പോലെ ഉണ്ട്, യൂറോപ്പുകളിൽ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ചൈനയിലെ ബുള്ളറ്റ് ട്രെയിനിലാണ് ഇത്ര ഏറ്റവും സ്പീഡും ഏറ്റവും സെക്യൂറും ആയിട്ടുള്ളത്. കാരണം അതിനൊന്നും പിന്നെ ഒരു അപകടം എന്ന് പറഞ്ഞാൽ പിന്നെ ആ സംഭവമല്ല അല്ലല്ലോ. അപ്പം അത്രയും മനോഹരമായിട്ടുള്ളൊരു യാത്രയാണ് ഈ ബുള്ളറ്റ് ട്രെയിൻ യാത്ര.
0: ഭൂമിയിൽ കൂടി പറക്കുന്ന തീവണ്ടി അല്ലെങ്കിൽ വിമാനം,
1: നമ്മള് ഇവനെ ഇവനെ ഓടുകയല്ല പറക്കുകയാണെന്നറിയില്ല. അതിന്റെ ശരിക്കാണ് പറക്കുകയാണത്. അതിന് ഈ ഒരു പിന്നെ 4 മണിക്കൂറോട്ട് എത്രയോ 1400 കിലോമീറ്റർ ഈ ഒരു 4-5 മണിക്കൂറിനുള്ളിൽ നമ്മൾ യാത്ര ചെയ്യാന്നില്ലാണ് അവിടെ. അവിടെ നിന്ന് പിന്നെ ഞാൻ വേറൊരു എയർപോർട്ടിലേക്ക് വരുന്നതാണ് ഈ മാഗ്നറ്റിക് ട്രെയിൻ എന്ന് പറഞ്ഞത്. മാഗ്നറ്റിക് ട്രെയിനിന് അതേമാതിരി തന്നെ, അത് പിന്നെ ഞാൻ വണ്ടിയിൽ കയറി 35 കിലോമീറ്റർ അവിടേക്കുള്ള ഈ ഡിസ്റ്റൻസ്. അപ്പം ഈ 35 കിലോമീറ്ററിൽ വണ്ടിയിലൊക്കെ കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ബാഗൊക്കെ അവിടെയൊക്കെ കൊണ്ടു വെച്ച് ഇരുന്ന് നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ക്യാമറ ഒക്കെ എടുത്തിട്ട് റെഡി ആയിരുന്നപ്പോൾ വണ്ടി നിന്നു. എന്തു വെച്ചു
0: നമ്മള് നമ്മളിവിടെ ബസ്സിലാണെങ്കിൽ 1 മണിക്കൂറിൽ കൂടുതൽ യാത്ര ചെയ്യേണ്ട ദൂരം
1: 8-9 മിനിറ്റ് കൊണ്ട് ഈ യാത്ര നമ്മളത് കഴിഞ്ഞു എന്നില്ലാണ്. അതാണ് മാഗ്നറ്റിക് ട്രെയിനിൻ്റെ അതൊരു എയർപോർട്ടിലേക്ക് വന്നാണ് ചെയ്യുന്നത്. അപ്പോൾ ചൈനയിൽ നിന്ന് തന്നെ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറയുന്നത് പോലെ. കാരണം ചൈനയെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്ക് എനിക്ക് എന്നെ സംബന്ധിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഇത്രയും 10-20 രാജ്യങ്ങളിൽ 25 രാജ്യങ്ങളിൽ എത്തിപ്പോയിരുന്നെങ്കിലും ചൈന ഒരു പ്രത്യേക സാധനം തന്നെ. ചൈന ഇപ്പോൾ നമ്മൾ ടോയ്സ് കടയിൽ കയറില്ലേ, ടോയ്സ് കടയിൽ കയറി അതിലൊരു 75% ചൈനയുടെ ഉണ്ട്.
0: മെയ്ഡ് ഇൻ ചൈന,
1: മെയ്ഡ് ഇൻ ചൈന. നമ്മളെ ഓരോരോ വീട്ടിലും എന്തെങ്കിലും ഒരു സാധനം ചൈനേൻ്റെ ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ചൈന, ചൈന അങ്ങനെ ഒരു ഉണ്ടാക്കി വെച്ച മാതിരിയാണ്. മറ്റേ നമ്മൾ യൂറോപ്പിൽ പോവുകയാണെങ്കിൽ യൂറോപ്പിലൊക്കെ ഒരു കൊളോണിയൽ സ്റ്റൈലാണ് ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ പിന്നെ ഒരു ഒരു പ്രത്യേക സ്റ്റൈലാണ് ഈ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ. ചൈനയിൽ അങ്ങനെയല്ല. ചൈനയിൽ ഏറ്റവും ആധുനികമായിട്ട് എന്താണ് നമുക്ക് ഉണ്ടാക്കുന്നത് കൺസ്ട്രക്ഷൻ എന്ന് വെച്ചാൽ അതാണ്. ഓരോ നമ്മൾ അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കാൻ ഇഷ്ടം പോലെ കാണാൻ ഉള്ള സ്ഥലമാണ് ഈ ചൈന. പ്രത്യേകിച്ച് ഷങ്കായ് എന്നൊക്കെ പറയുന്നത് ഷങ്കായിലെ രാത്രി വൈകുന്നേരങ്ങളിൽ പിന്നെ ക്രൂയിസ് യാത്രയൊക്കെ, ആ നദീക്കൂടിയിലെ ക്രൂയിസ് യാത്രയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളൊരു സ്വർഗത്ത്, ഭൂമിയിലെ സ്വർഗം എന്ന് പറയില്ലേ, ആ ഭൂമിയിലെ സ്വർഗം പോലെ നിങ്ങൾ അത്രയും ഡെവലപ്മെൻറ്റാണ്. ഓരോ ദിവസവും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതിലാണ്. ഇപ്പം ഈ ഹുവാങ് ആണെങ്കിലും അതുപോലെ ഇപ്പോൾ ഇവിടെ ഈ ബീജിംഗ് ആണെങ്കിലും, ബീജിംഗ് പിന്നെ ഒരുപാട് ചരിത്രപരമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒളിമ്പിക്സ് നടന്ന അങ്ങനെ. അതിലുപോലെ ഷങ്കായ്, ഷങ്കായാണ് അതിലെ ടോപ്പ്, ലോകത്തിലെ ഏറ്റവും വലിയ പട്ടണങ്ങളിൽ ഒന്നാണ് ചെങ്കായ്.
0: ആധുനികതയും ആർഭാടവും അതിന്റെ ഉന്നതിയിലെത്തിയ
1: അവർ സ്പോർട്സിലാണെങ്കിലും ആർട്സിലാണെങ്കിലും ഇതിലൊക്കെ കേട്ടിട്ടില്ല. സ്പോർട്സ് ഒളിമ്പിക്സ് ആണെങ്കിൽ അവരുടെ സ്വർണത്തിലേക്ക് അവരെന്നല്ലേ, അത് അവരുടെ ഒരു എന്താ അങ്ങനെയാണ്, അത് അതിൻ്റെ ഒരു വളർച്ച നമുക്ക് പിടിച്ചാൽ കിട്ടാത്ത വളർച്ച എന്നല്ലേ അത്രയും. കാരണം ഒരു ടൗണിലൊക്കെ ചെന്ന് നമ്മൾ ഫോട്ടോ എടുത്ത് വെച്ച മാതിരി അത്രയും
0: ക്ലീൻ
1: ക്ലീനുമാണ്, അത്രയും സുന്ദരമാണ്,
0: ബ്യൂട്ടിഫുൾ
1: ബ്യൂട്ടിഫുൾ നാച്ചുറൽ ആൻഡ് ബ്യൂട്ടിഫുൾ നല്ല. അതായത് ഗാർഡൻസ്, ഗാർഡൻസിൽ നമുക്ക് റോഡ് കൂടി പോകുമ്പോൾ തന്നെ റോഡിൽ കൂടി തന്നെ നമുക്ക് കാണാനുണ്ട് എന്നില്ലാണ്. ഒരു പ്രത്യേക സ്ഥലത്ത് കാണാനായിട്ട് പോകണ്ട, റോഡിൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ കാണാനുണ്ട്. അതുപോലെ അവിടുത്തെ എല്ലാം കൊണ്ടും ആധുനികതയിൽ അതുപോലെ ഈ പറഞ്ഞമാതിരി ഓരോരോ കൺസ്ട്രക്ഷനാണ് ഏറ്റവും നല്ലത്. അതുപോലെ ഗ്ലാസ് പാലങ്ങൾ, ഇന്നിപ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഗ്ലാസ് പാലങ്ങൾ, അതേപോലെ ആധുനികതയിൽ എന്താ അവർ മനസ്സിൽ സങ്കല്പിക്കുന്നു ആ സാധനങ്ങൾ നിർമ്മിക്കാന്നില്ല, അതാണ് ചൈനയുടെ ഒരു പ്രത്യേകത. മറ്റേനെ കൊണ്ട് നമ്മളെ സമയത്തൊക്കെ ഒരുപാട് പ്രശ്നങ്ങളാണ് എന്തെങ്കിലും നിർമ്മിക്കാനൊക്കെ, അവിടെ പിന്നെ അതില്ല, അവരെന്തേ ഉദ്ദേശം ആ സാധനം നിർമ്മിക്കുക എന്നിട്ട് നാളെ തുറന്ന് ജനങ്ങൾക്ക് കൊടുക്കാന്നില്ല. അതന്നെ അവരുടെ വികസനത്തിൻ്റെ ഇതും അത് തന്നെയാണ് അവരുടെ. ഇപ്പം ഈ ചൈനയിലെ വൻമതിൽ എന്നൊക്കെ പറഞ്ഞാൽ അതിലൊക്കെ വരുന്ന വിസിറ്റേഴ്സിനൊന്നും യാതൊരു കണക്കും, ഇത്ര ലക്ഷക്കണക്കിന് ആളുകളാണ് ഒരു കൊല്ലം വിസിറ്റ് ചെയ്ത് പോകുന്നത് ചൈന,
0: ലോകത്തിന്റെ എല്ലാ കോണിൽ നിന്നും
1: അതുപോലെ മാർക്കറ്റിംഗും അങ്ങനെ. ചൈന മാർക്കറ്റ് എന്ന് പറഞ്ഞപ്പോൾ നമുക്കറിയാലോ, മൊബൈൽ ആണെങ്കിലും എന്താണെങ്കിലും ആ മാർക്കറ്റ് എന്ന് തന്നെയല്ല. അവിടുത്തെ മാർക്കറ്റിൽ ചെന്നാൽ നമുക്കൊന്നും തോന്നൂല, പക്ഷെ അവരുടെ സാധനമാണ് നമ്മൾ ഈ നാട്ടിൽ വന്നിട്ട്. ഈ എല്ലാ രാജ്യത്തും ഉണ്ടോ ചൈന മാർക്കറ്റ് ഇല്ലാത്ത ഒരു രാജ്യമല്ല.
0: ദുബായിൽ വരെ ചൈന മാർക്കറ്റ് ഫേമസ് ആണല്ലോ.
1: ഇവിടെ യൂറോപ്പിൽ ചെന്നപ്പോൾ അവിടെ ചൈന മാർക്കറ്റ് ഉണ്ട്, പിന്നെ തായ്ലാന്റിൽ ചെല്ലുമ്പോൾ അവിടെ ചൈന മാർക്കറ്റ് ഉണ്ട്, സിംഗപ്പൂർ ചെല്ലുമ്പോൾ ചൈന മാർക്കറ്റ് ഉണ്ട്, ഇന്ത്യയിലുണ്ട് ചൈന മാർക്കറ്റുകൾ. അപ്പോൾ ചൈനേൻ്റെ ഒരു മാർക്കറ്റിംഗ് ആണ് അത്. അതന്നെ അതുകൊണ്ടാണ് നമ്മൾ ഇന്ത്യക്ക് നമ്മളെ കയ്യിൽ നമ്മളെ വീട്ടിൽ തിരഞ്ഞാൽ എന്തെങ്കിലും ഒരു രണ്ട് സാധനങ്ങളും ചൈനയുടെ കിട്ടാതിരിക്കൂല. അത് തന്നെയാണ് ചൈനൻ്റെ മാർക്കറ്റിംഗ്, അത് തന്നെയാണ് ചൈനൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ രഹസ്യം. അത് തന്നെയാണ്
0: ചൈനയിലെ യാത്ര പൊതുവെ ചിലവ് കൂടുതലാണെന്ന് പറയലുണ്ട്, ശരിയാണോ?
1: അല്ല, അങ്ങനെയല്ല. ചിലവ് എന്ന് വെച്ചാൽ നമ്മളൊരു പാക്കേജായിട്ട് പോവുകയാണെങ്കിൽ നമുക്കൊരു ഫിക്സ്ഡ് ചിലവാണല്ലോ ഇതിനൊക്കെ. ചൈനയിൽ യാത്ര, പിന്നെ ചൈനയുടെ ഫുഡുകളാണ് നമുക്ക് പറ്റാത്തത്. ചൈനയിലെ ഫുഡ് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് യാത്രയിൽ മറ്റേ ഈ പഴയ മാതിരിയല്ലല്ലോ. ഇന്നത്തെ കാലത്ത് ഒന്നുകൂടി നമ്മൾ ഫുഡിൻ്റെ കൾച്ചറിൽ ഒന്നുകൂടി ഡെവലപ്പ് ചെയ്ത് വന്നുകൊണ്ട് നൂഡിൽസ് ആണെങ്കിലും അങ്ങനെയുള്ളതുകൊണ്ട്. പിന്നെ എക്സ്പെൻസീവ് പറയുന്നത് ഈ അതാണ് യാത്രയുടെ ഈ ബുള്ളറ്റ് ട്രെയിൻ ഇതുപോലെയുള്ള യാത്രകൾ നമ്മൾ എക്സ്ട്രാ ചെയ്യുമ്പോഴുള്ള ആ ഒരു യാത്രാ ചിലവ് കൂടും. ഏകദേശം ഒന്ന് ചില്ലായിരം ലക്ഷം റുപ്യോളം വരും അങ്ങനെ ഒന്ന് മൊത്തം. ഈ നമ്മളൊരു ട്രിപ്പ് അവിടെ പോവുകയാണെങ്കിൽ സാധാരണ നമ്മളത് മൂന്നെണ്ണത്തിലാണ് പോലെ, ചൈന, ഹോങ്കോങ്, മക്കാവ്, അതുകൊണ്ട് ഈ മൂന്നും നമ്മൾ കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളാണ്. ഇതിലേറെയൊക്കെ രസങ്ങൾ ചിലപ്പോൾ നമുക്ക് കാണുന്നത് മക്കാവിലും, അതിലേറെ ബ്യൂട്ടിഫുള്ളാണ് ഹോങ്കോങ്. ഹോങ്കോങ് നിരവുകൾ എന്നൊക്കെ പറഞ്ഞാൽ പണ്ട് മുതൽ തന്നെ നമ്മൾ കണ്ടാൽ. അപ്പോൾ ഈ മൂന്നും അതിൽ കിട്ടുന്നില്ല. അപ്പോൾ ഈ മൂന്നുകൂടിയും കിട്ടുമ്പോൾ നമുക്കതൊരു പിന്നെ ഒന്നൊന്നര ലക്ഷം റുപ്യൻ്റെ ഉള്ളിൽ പോയി വരാൻ പറ്റുന്നേ. അത് അങ്ങനത്തെ ഒരു വലിയ ചില എക്സ്പെൻസായിട്ട് തോന്നില്ല. ഏകദേശം 12 ദിവസങ്ങളോളം വരുന്നുണ്ട്.
0: ചൈനയിലെ വിശേഷങ്ങളാണ് നമ്മൾ ഇതുവരെ കേട്ടത്. ചൈന എന്ന് പറയുമ്പോൾ ചൈനയിലെ വൻമതിൽ ആണ് നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന ഒന്ന്. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഒരു ലോകാത്ഭുതം. കൂട്ടത്തിൽ അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള നഗരങ്ങളും നഗരക്കാഴ്ചകളും ബുള്ളറ്റ് ട്രെയിൻ വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മളിന്ന് അതിഥി സിബത്ത് മടത്തൊടിയിൽ നിന്ന് കേട്ടത്, ആസ്വദിച്ചത്. നമുക്ക് കൂടുതൽ വിശേഷങ്ങളുമായി ഇനിയും കൂടാം. സിബത്ത് മടത്തൊടിയുമായുള്ള ഓരോ സംസാരത്തിലും നമ്മുടെ ആഗ്രഹങ്ങൾ, യാത്രകൾ പോകാനുള്ള താല്പര്യങ്ങൾ കൂടുതൽ കൂടിക്കൂടി വരികയാണ്. നമുക്ക് മറ്റൊരു ലോകാത്ഭുതവുമായി വീണ്ടും കാണാം, കേൾക്കാം. താങ്ക് യു സർ.
2: മാഷാ അല്ലാ, ദൃശ്യമാണ് നാം ഇപ്പോൾ ശ്രവിച്ചു കഴിഞ്ഞത്. വളരെ മനോഹരമായ ഒരു അവതരണമാണ് ദൃശ്യത്തിൽ നാം കേട്ടുകഴിഞ്ഞത്. വൈബ്സിൻ്റെ സമയത്ത് ഇനി നമ്മൾ മറ്റൊരു പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുന്നു. അൽ ഉസൂൽ, മഅറൂഫ് എന്ന വിഷയത്തെ സംബന്ധിച്ച് അൽ ഉസൂലിൽ ഇന്ന് നമ്മോടൊപ്പം അബ്ദുൽ മാലിക് സലഫി ചേരുന്നു.
1: കേട്ടുവരാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അമ്മാ ബഅദ്, പ്രിയം നിറഞ്ഞ പ്രേക്ഷകരെ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള ഹദീസുകളുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ സംബന്ധിച്ച് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ പ്രധാനമായും മൂന്ന് രീതിയിലുള്ള ഹദീസുകളാണ് നമ്മുടെ മുമ്പിൽ എത്തുക. ഒന്ന്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തപ്പെട്ടു വരുന്നവ. മറ്റൊന്ന്, പ്രവാചകന്റെ സ്വഹാബിമാരിൽ ഏതെങ്കിലും ആളുകളിലേക്ക് ചേർത്തപ്പെട്ടു വരുന്നവ. അതല്ലെങ്കിൽ താബിഈകളിൽ നിന്ന് ആരിലേക്കെങ്കിലും ചേർത്തപ്പെട്ടു വരുന്നവ. ഇതിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തപ്പെടുന്നതിന് ഹദീസുകളെന്നും സ്വഹാബിയിലേക്കോ താബിഈലേക്കോ ചേർത്തപ്പെട്ടു വന്നതിന് അസറുകളെന്നുമാണ് സാധാരണയായി പ്രയോഗിക്കാറുള്ളത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഒരു ഹദീസ് ചേർത്തപ്പെട്ടു വന്നിട്ടുണ്ടെങ്കിൽ, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യം ചെയ്തു, അവിടുന്ന് ഒരു കാര്യം അംഗീകരിച്ചു, ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചു പക്ഷേ അത് ചെയ്യാൻ സാധിച്ചില്ല, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തപ്പെട്ടു വരാറുണ്ട്. ഹദീസ് ഗ്രന്ഥങ്ങളിൽ ധാരാളം ഉദാഹരണങ്ങൾ നമുക്കതിന് കാണാൻ കഴിയും. അത്തരത്തിലുള്ള ഹദീസുകൾക്കാണ് അൽ മർഫൂ എന്ന് നമ്മൾ പറയുന്നത്. റഫാ എന്ന് പറഞ്ഞാൽ ഉയർത്തി എന്നാണ് അർത്ഥം. മർഫൂ എന്ന് പറഞ്ഞാൽ ഉയർത്തപ്പെട്ടത് എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. റഫഅ എന്നതിന്റെ മഫ്ഊലായി, ഇസ്മു മഫ്ഊലായി അൽ മർഫൂ എന്ന പദം ഭാഷയിൽ പ്രയോഗിക്കാറുണ്ട്. വളഅ എന്നതിന്റെ വിപരീതമാണ് റഫഅ എന്നുള്ളത്. ഇതിന് ഈ പേര് കിട്ടിയത് കഅന്നഹു സുമ്മിയ ബിദാലിക ലിനിസ്ബത്തിഹി ഇലാ സാഹിബിൽ മഖാമിർ റഫഅ വഹുവ അന്നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും ഉന്നതനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തപ്പെടുകയും ഉയർത്തപ്പെടുകയും ചെയ്തിട്ടുള്ള കാരണം കൊണ്ടായിരിക്കാം അതിന് മർഫൂ എന്ന് പേര് ലഭിച്ചത് എന്ന് ചില ആളുകൾ വിശദീകരിച്ചിട്ടുണ്ട്. ഉസൂലുൽ ഹദീസിന്റെ ഭാഷയിൽ ഒരു ഹദീസ് മർഫൂ ആണ് എന്ന് പറഞ്ഞാൽ എന്താണ് മുഹദ്ദിസുകൾ അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്? പണ്ഡിതന്മാർ പറയുന്നു, മാ ഉലീഫ ഇലൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഖൗലിൻ ഔ ഫിഅലിൻ ഔ തഖ്രീറിൻ ഔ സിഫത്തിൻ ഔ ഖൽഖിൻ ഔ ഖുൽഖിൻ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് മാ ഉലീഫ ഇലൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഖൗലിൻ ഔ ഫിഅലിൻ ഔ തഖ്രീറിൻ ഔ സിഫത്തിൻ, അഥവാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അവിടുത്തെ വാക്കുകളോ അവിടുത്തെ പ്രവർത്തനങ്ങളോ അംഗീകാരങ്ങളോ വിശേഷണങ്ങളോ, ഇതിലേതെങ്കിലും ഒന്നിനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തിയിട്ടുണ്ടെങ്കിൽ, അഥവാ ആ ഹദീസിൽ പ്രവാചകന്റെ ഈ പറയപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യമാണ് വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത് എങ്കിൽ, അത്തരം ഹദീസുകൾക്കാണ് മർഫൂ ആയിട്ടുള്ള ഹദീസുകൾ എന്ന് പറയുക. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തപ്പെട്ടത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളാകാം, പ്രവർത്തനങ്ങളാകാം, വിശേഷണങ്ങളാകാം. വാക്കുകൾ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് പ്രവാചകൻ നേർക്കുനേരെ വഹയിൻ്റെ അടിസ്ഥാനത്തിൽ നൽകിയ നിർദ്ദേശങ്ങളാകാം, പ്രവാചകന്റെ അല്ലാതെയുള്ള നിർദ്ദേശങ്ങളാകാം, പൊതുവെ പ്രവാചകൻ നൽകുന്ന നിർദ്ദേശങ്ങളാവാം, പ്രവാചകന്റെ പ്രവർത്തനങ്ങൾ, യാത്രകൾ, ഇരുത്തം, ഉറക്കം, ഭക്ഷണം എന്നിങ്ങനെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അംഗീകാരം കൊടുത്ത കാര്യങ്ങളുണ്ട്. അപ്രകാരം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശേഷണങ്ങൾ, അവിടുത്തെ സ്വഭാവ വിശേഷണങ്ങൾ ഉണ്ടാകാം, ശാരീരിക വിശേഷണങ്ങൾ ഉണ്ടാകാം, ഏതായിരുന്നാലും അതൊക്കെ പ്രവാചകനിലേക്ക് ചേർത്തപ്പെട്ടു വന്നതാണോ എന്നത് പരിശോധിച്ചുകൊണ്ട് അത്തരം ഹദീസുകളെ നമ്മൾ മർഫുആയ ഹദീസുകൾ എന്നാണ് പറയുക. ഇത് ചിലപ്പോൾ ചേർത്തി പറയുന്ന വ്യക്തി സഹാബിയായിരിക്കാം, അതല്ലെങ്കിൽ താബിയായിരിക്കാം. ചിലപ്പോൾ ഇസ്നാദ് അതിൻ്റെ സനദുകൾ കോർവയൊത്തതാകാം, മുത്തസിലാകാം, അതല്ലെങ്കിൽ മുറിഞ്ഞതാകാം. അതൊന്നും ഈ മർഫുഇൽ പരിഗണിക്കപ്പെടുന്നില്ല. അഥവാ സനദ് മുറിഞ്ഞതാണെങ്കിലും അല്ലെങ്കിലും അവസാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തപ്പെട്ടിട്ടുണ്ടോ എങ്കിൽ ആ ഹദീസ് മർഫുആണ്. അങ്ങനെ വരുമ്പോൾ മൗസൂലായ, മുർസലായ, മുത്തസിലായ, മുൻഖത്തിആയ ഹദീസുകളൊക്കെ അതിലുൾപ്പെടും. മൗസൂൽ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് വന്നിട്ടുള്ള, ചേർത്തപ്പെട്ടിട്ടുള്ള ഹദീസുകൾ, അല്ലെങ്കിൽ സഹാബിയെ വിട്ടുപോയ താബിഈ നേരിട്ടുദ്ധരിക്കുന്ന ഹദീസുകൾ, സനദ് മുറിഞ്ഞത്, അതുപോലെ തന്നെ സനദ് മുറിയാത്തത്, സഹാബിയെ വിട്ടത്, സഹാബി വിടാത്തത്, ഇങ്ങനെയുള്ള സനദിൽ മുറിവുകൾ ഉണ്ടെങ്കിലും ശരി, അത് പ്രവാചകനിലേക്ക് ചേർത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മർഫുആയിട്ടാണ് പണ്ഡിതന്മാർ പരിഗണിച്ചിട്ടുള്ളത്. ഈ ഒരു നിർവചനത്തിൽ നിന്ന് നാല് തരത്തിലുള്ള മർഫുകളുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒന്ന്, അൽ മർഫുഉൽ ഖൗലിയ്യ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൗലിയായിട്ടുള്ള വാക്കുകൾ കൊണ്ടുള്ള, വാക്കുകൾ പ്രവാചകനിലേക്ക് ചേർത്തപ്പെട്ടു വന്നിട്ടുള്ള ഹദീസുകൾ, അങ്ങനെയുള്ള മർഫുആയ ഹദീസുകൾ. അതിനൊരു ഉദാഹരണമാണ് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഇന്നമൽ അഅമാലു ബിന്നിയാത് വ ഇന്നമാ ലികുല്ലി ഇംരിഇൻ മാ നവ എന്ന് തുടങ്ങിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഇസ്ലാമിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ നിയത്തുമായി ബന്ധപ്പെട്ട വളരെ സുപ്രസിദ്ധമായ ഈ ഹദീസ്, ഇത് സ്വഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഉദ്ധരിക്കുന്നത്. രണ്ടാമത്തെ ഇനം അൽ മർഫുഉൽ ഫഇലി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫഇലിയായിട്ടുള്ള പ്രവർത്തനം ഒരു സഹാബി വിശദീകരിക്കുന്ന രീതിയിലുള്ള ഹദീസുകൾ. അഥവാ പ്രവാചകൻ നമസ്കരിച്ചപ്പോൾ ഇങ്ങനെയായിരുന്നു, പ്രവാചകൻ സുജൂദിലേക്ക് പോയപ്പോൾ ഇങ്ങനെയാണ് സുജൂദുകൾ നിർവഹിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏഴ് അവയവങ്ങൾ സുജൂദിൽ നിരത്തുവച്ചിരുന്നു, ഇങ്ങനെ ഇന്ന പ്രാർത്ഥനകളൊക്കെ പ്രവാചകൻ അത്തഹിയാത്തിലും സുജൂദിലും റുക്കുഉലും ഒക്കെ നിർവഹിച്ചിരുന്നു എന്നിങ്ങനെ പ്രവാചകൻ അനുഷ്ഠിച്ചതായിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കുക. മൂന്നാമത്തേത് അൽ മർഫുഉ തഖ്രീരി, പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകാരം കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ, പ്രവാചകന്റെ സവിധത്തിൽ വെച്ചുകൊണ്ട് അനുഷ്ഠിക്കപ്പെടുകയും എന്നാൽ പ്രവാചകൻ അതിന് അനുകൂലിച്ചോ പ്രതികൂലിച്ചോ പറയാതിരിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ഹദീസുകൾക്കാണ് അൽ മർഫുഉ തഖ്രീരി എന്ന് പറയുക. പ്രവാചകന്റെ സഹാബത്തിൽ ചില ആളുകൾ ഉടുമ്പിന്റെ മാംസം ഭക്ഷിച്ചു, പക്ഷെ പ്രവാചകൻ അത് വിരോധിച്ചില്ല, പ്രോത്സാഹിപ്പിച്ചില്ല, അവർക്ക് അനുവാദം നൽകി. അത് പ്രവാചകന്റെ ഒരു അനുവാദമായിരുന്നു, അത് ജായിസാണ്, ഹലാലാണ് എന്നതിന്റെ ഒരു സൂചനയായിരുന്നു അത്. അപ്രകാരം ഒരു അടിമ സ്ത്രീയോട് ഐനല്ല എന്ന് ചോദിച്ചപ്പോൾ ആകാശത്തേക്ക് വിരൽ ചൂണ്ടി, പ്രവാചകൻ ആ വിരൽ ചൂണ്ടിയതിനെ അംഗീകരിച്ചു. ഈ രീതിയിലുള്ള ഹദീസുകൾ. നാലാമത് അൽ മർഫുഉൽ വസ്ഫി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവങ്ങൾ വിശദീകരിച്ചു കൊണ്ടുവന്നിട്ടുള്ളവ. അത് സൃഷ്ടിപരമാകാം, അതല്ല സ്വഭാവ സവിശേഷ ഗുണങ്ങൾ ഉള്ളതാവാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് സഹാബിമാർ പറയുന്നുണ്ട്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്സനു നാസി ഖുൽഖ, പ്രവാചകൻ സ്വഭാവത്തിൽ ഏറ്റവും നല്ല ആളായിരുന്നു. ഇനി ഖൽഖൻ എന്ന് വായിച്ചാൽ സൃഷ്ടിപരമായും ഏറ്റവും ഭംഗിയുള്ള ആളായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെയൊക്കെ പറയുന്ന ഹദീസുകളുണ്ട്. അതിനാണ് മർഫുഉ വസ്ഫി എന്ന് നമ്മൾ സാധാരണ പറയാറുള്ളത്. ഇനി മർഫുആയ ഹദീസുകൾ തന്നെ രണ്ട് തരം ആക്കി പണ്ഡിതന്മാർ തിരിച്ചിട്ടുണ്ട്. സ്വരീഹായ മർഫുഉ, ഗൈറു സ്വരീഹായ മർഫുഉ. സ്വരീഹായ മർഫുഉ എന്ന് പറഞ്ഞാൽ വ്യക്തമായ രീതിയിൽ മർഫുആയത്, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ചെയ്തു, അംഗീകരിച്ചു എന്നു നേർക്കുനേരെ തന്നെ ഹദീസിൽ വന്ന കാര്യങ്ങൾ, അതിനാണ് സ്വരീഹായ മർഫുഉ എന്ന് പറയുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളായി ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമ്മൾ കാണുന്ന വാക്കുകൾ, ഉദാഹരണമായി അൻ അബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുസ്ലിം അഖുൽ മുസ്ലിം എന്നൊക്കെ പറയുന്ന, നേർക്കുനേരെ തന്നെ പ്രവാചകന്റെ വാക്കുകളെ ഉദ്ധരിക്കുക. അതിനാണ് സ്വരീഹായ മർഫു എന്ന് പറയുന്നത്. മറ്റൊന്ന് ഗൈറു സ്വരി, നേർക്കുനേരെയല്ലാതെ പറയുന്ന സ്വരീഹ അല്ലാത്ത മർഫുകൾ. അഥവാ ഒരു സഹാബി അഥവാ പണ്ഡിതന്മാർ അതിന് നിർവചനം പറഞ്ഞിട്ടുള്ളത് വഹുവ ഖൗലു സഹാബി ഔ ഫിഅലുഹു അല്ലദി ലൈസ മിൻ ഖബീലി മാ യുംകിനുൽ ഖൗൽ അവ ഫിഅൽ ബിഹി മിൻ ഖബ്ലി റഅ്യി വൽ ഇജ്തിഹാദ്. ഒരു സഹാബി ഒരു കാര്യം പറയുന്നു, ആ കാര്യം ആ സഹാബിക്ക് തൻ്റെ സ്വന്തം ഇജ്തിഹാദ് കൊണ്ടോ ഗവേഷണം കൊണ്ടോ അതല്ലെങ്കിൽ സ്വന്തം അഭിപ്രായമായോ പറയാൻ പറ്റാത്ത കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു സ്വഹാബി പറയുകയോ അല്ലെങ്കിൽ അനുഷ്ഠിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളും മർഫുഇന്റെ ഗണത്തിൽ തന്നെയാണ് പെടുക. പക്ഷെ അത് സ്വരീഹല്ല. ഇതുപോലെ കഴിഞ്ഞ കാലഘട്ടത്തിൽ നടന്ന ഏതെങ്കിലും ഒരു സംഭവം, ഏതെങ്കിലും ഒരു പ്രവാചകന്റെ കാലഘട്ടത്തിൽ നടന്നൊരു ചരിത്രം ഒരു സഹാബി പറയുന്നു, സ്വഹാബിക്ക് ഒന്നുകിൽ അത് പ്രവാചകനിൽ നിന്ന് കിട്ടിയതാകാം അതല്ലെങ്കിൽ അഹ്ലി കിതാബിൻ്റെ അടുക്കലിൽ നിന്ന് കിട്ടിയതാകാം. പക്ഷെ ഒരു ഗവേഷണത്തിനോ അതുപോലെ സ്വന്തം അഭിപ്രായങ്ങൾക്കോ പ്രാധാന്യമില്ലാത്ത അല്ലെങ്കിൽ സ്വന്തം അഭിപ്രായങ്ങൾ പറയാൻ പാടില്ലാത്ത ഒരു മേഖലയായതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് കേട്ടിട്ടല്ലാതെ ആ സ്വഹാബി അത് പറയുകയില്ല എന്നുള്ള വിശ്വാസം കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പറഞ്ഞിട്ടുണ്ടാകും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പ്രവാചകൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്വഹാബി അത് പറഞ്ഞിട്ടുണ്ടാവുക. സ്വഹാബിമാർ ഉദൂലുകളാണ്, കളവ് പറയാത്തവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ പോയിട്ട് മറ്റുള്ളവരുടെ പേരിൽ പോലും കളവ് പറയാൻ മടിക്കുന്നവരും കളവ് പറയാത്തവരുമാണ് പ്രവാചകന്റെ സഹാബത്തെന്നിരിക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നേർക്കുനേരെ കേട്ടു എന്ന് പറയാതെ സ്വന്തം ഗവേഷണത്തിനും പഠനത്തിനും അഭിപ്രായങ്ങൾക്കുമൊന്നും സാധ്യതയില്ലാത്തൊരു വിഷയം ഒരു സ്വഹാബി പറഞ്ഞാൽ അങ്ങനെയുള്ളതിനാണ് സ്വരീഹല്ലാത്ത മർഫു എന്ന് പറയുക. ഇത് കഴിഞ്ഞ കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് മാത്രമല്ല, വരാനിരിക്കുന്ന അന്ത്യനാളിൻ്റെ ഭയാനകതകളെക്കുറിച്ചും അന്ത്യനാളിൻ്റെ രീതികളെക്കുറിച്ചും അതിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ ഒരു സ്വഹാബി വിശദീകരിക്കുക, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിന് ഇന്ന ഇന്ന പ്രതിഫലങ്ങളൊക്കെ ഉണ്ട്, ഇന്ന ഇന്ന പ്രവർത്തനങ്ങൾ ചെയ്താൽ പ്രത്യേകമായ ശിക്ഷയുണ്ട് എന്നൊക്കെ സ്വഹാബിമാർ പറയുക, അത്തരം ഹദീസുകൾക്കാണ് മർഫു ഗൈറു സ്വരീഹ്, സ്വരീഹ് അല്ലാത്ത മർഫു എന്ന് പറയുക. മർഫുൻ ഹുക്മിയൻ എന്നും ഇതിന് മറ്റൊരു പേരുണ്ട്. അങ്ങനെയും പണ്ഡിതന്മാർ അഥവാ ഹുക്മൻ മർഫുവാണ്, ഇത്തരം ഹദീസുകൾ മർഫുഇൻ്റെ ഹുക്മാണ് പണ്ഡിതന്മാർ നൽകിയിട്ടുള്ളത് എന്ന അർത്ഥത്തിലാണത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തപ്പെട്ട ഹദീസുകൾ മർഫുവാണ്. അത് നാല് തരത്തിലുണ്ടാകാം. അപ്രകാരം തന്നെ രണ്ട് രീതികളിൽ മർഫു സ്വരീഹെന്നും ഗൈറു സ്വരീഹെന്നും വേർതിരിക്കപ്പെട്ടിട്ടുണ്ട്. മർഫുവുമായി ബന്ധപ്പെട്ട് പ്രധാനമായും നമുക്ക് ഗ്രഹിക്കാനുള്ളത് അള്ളാഹുവിൻ്റെ ദീൻ ആഴത്തിൽ പഠിക്കുവാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാഅല്ലാ, അബ്ദുൽ മാലിക് സലഫി അവതരിപ്പിച്ച അൽ ഉസൂൽ എന്ന പ്രോഗ്രാമാണ് നാം ഇപ്പോൾ കേട്ടുകഴിഞ്ഞത്. റേഡിയോ വൈബ്സിൽ ഇനി നാം ഒരു ഇടവേളയിലേക്ക് പോവുകയാണ്.

വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

0: ഇനി പീസ് റേഡിയോ സ്നേഹക്കൂടിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഇന്നത്തെ സ്നേഹക്കൂടിൽ ബഹുമാനായ പീസ് റേഡിയോ ഡയറക്ടർ താജുദ്ദീൻ സ്വലാഹിയും ജംഷീർ സ്വലാഹിയുമാണ് നമ്മോടൊപ്പം ചേരുന്നത്. ജോലി ചെയ്ത് ജീവിക്കൽ മാന്യതയാണ് എന്ന വിഷയത്തിലാണ് ഇന്നത്തെ സ്നേഹക്കൂട് പങ്കുവെക്കുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ള.
1: അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്നത്തെ സ്നേഹക്കൂടിലേക്ക് നിങ്ങളെല്ലാവരെയും ഹൃദയം നിറഞ്ഞ് സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ഈ സ്നേഹക്കൂടിൽ ഞാൻ ജംഷീർ സ്വലാഹി, എൻ്റെ കൂടെ ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഉള്ളത് താജുദ്ദീൻ സ്വലാഹിയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം തൊഴിലും ഉപജീവന മാർഗവും അതുമായി ബന്ധപ്പെട്ട നമ്മൾ മനസ്സിലാക്കേണ്ട അറിയേണ്ട ചില കാര്യങ്ങളാണ്. തൊഴിലെടുക്കാതെ വീട്ടിൽ ചടഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ അങ്ങാടികളിലൂടെയൊക്കെ നടന്ന് സമയം കളയുന്ന പല ചെറുപ്പക്കാരും അല്ലെങ്കിൽ ഭർത്താക്കന്മാർ, മക്കൾ, യുവാക്കൾ ഇവരെ പറ്റിയൊക്കെയുള്ള ചില ആവലാതികളും പ്രയാസങ്ങളും സങ്കടങ്ങളുമൊക്കെ പല ഉമ്മമാരും സഹോദരിമാരുമൊക്കെ നമ്മളോട് റേഡിയോയിലേക്ക്, ഈ സ്നേഹക്കൂടിലേക്കൊക്കെ വന്ന പരാതികളുടെയും അല്ലെങ്കിൽ സങ്കടങ്ങളുടെയും ഒക്കെ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മളിന്ന് ഈ വിഷയം ചർച്ചക്കെടുക്കുന്നത്. അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ ഈ തൊഴിലിനോട് ഉള്ള ഇസ്ലാമികമായ ഒരു സമീപനം എന്താണ്?
2: ഇസ്ലാം അതിൻ്റെ എല്ലാ സമീപനങ്ങളെയും ഏത് കാലഘട്ടത്തിലേക്കും പര്യാപ്തമായ രീതിയിൽ നിർവചിക്കുകയും വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. വ്യക്തിയെയും വ്യക്തിയുടെ ജീവിതത്തെയും കുടുംബത്തെയും സമൂഹത്തെയും എല്ലാം നിർവചിച്ച കൂട്ടത്തിൽ തൊഴിലിനോടുള്ള സമീപനവും ഇസ്ലാം കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഓരോ വ്യക്തിയെയും അവൻ്റെ തൊഴിലിലൂടെ, അവൻ്റെ ഉപജീവന ശ്രമങ്ങളിലൂടെ പര്യാപ്തനാക്കാനാണ് പടച്ചു തമ്പുരാൻ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളത്. തൊഴിലെടുക്കാത്ത ഒരു വ്യക്തി എന്നതല്ല, തൊഴിലെടുക്കുന്നൊരു വ്യക്തി ആ തൊഴിലിൽ നിന്ന് അധ്വാനിച്ച് സ്വന്തം ജീവിതം പൂരിപ്പിക്കുന്നൊരു വ്യക്തി എന്ന ഒരു കാഴ്ചപ്പാടാണ് ഇസ്ലാം, പരിശുദ്ധ ഇസ്ലാം നൽകിയിട്ടുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ നമ്മളെ പഠിപ്പിച്ചത്, മ അക്കല അഹദുൻ തഅമൻ ഖത്തു ഖൈറൻ മിൻ അൻ യഅ്കുല മിൻ അമലി യദീ. ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ഏറ്റവും വിശിഷ്ടമായ ഭക്ഷണം എന്ന് പറയുന്നത് അവൻ്റെ സ്വന്തം കൈകൾ കൊണ്ട് അവൻ അധ്വാനിച്ചുണ്ടാക്കിയ ഭക്ഷണമാണ്, ഏറ്റവും നല്ല വിഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇസ്ലാം ശരിക്ക് ആ വ്യക്തിയെ സ്വയം പര്യാപ്തനാക്കാനും അയാളുടെ ഉപജീവനം, അയാളുടെ കുടുംബത്തിൻ്റെ ഉപജീവനം ഇതൊക്കെ അയാളിലൂടെ തന്നെ പൂരിപ്പിക്കാനുമാണ് ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ആ വ്യക്തിക്ക് ജോലി വേണ്ടിവരും. ജോലിക്ക് പോകുന്നതിനും സമ്പാദിക്കുന്നതിനും ആരാധനാകർമ്മങ്ങൾ കൂടി തടസ്സമായിക്കൂടാ എന്ന കാഴ്ചപ്പാടാണ് ഇസ്ലാമിൻ്റേത്. ആരാധനാകർമ്മങ്ങൾക്ക് ജോലിയും തടസ്സമായിക്കൂടാ, ഇത് രണ്ടും പരസ്പരം യോജിപ്പിച്ചുകൊണ്ടുള്ളൊരു കാഴ്ചപ്പാടാണ് ഇസ്ലാം മുന്നോട്ട് വെച്ചത്. നമ്മൾ ജുമാ ദിവസങ്ങളിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തു ജുമായിലെ 10-ാമത്തെ വചനം ഓതി കേൾക്കുന്നു, ഫൈദ ഖുലിയത്തി സ്വലാത്തു ഫൻതഷിറു ഫിൽ അർളി വബ്തഗു മിൻ ഫദ്ലില്ലാ വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ. ഫൈദ ഖുലിയത്തി സ്വലാത്ത്, നമസ്കാരം കഴിഞ്ഞാൽ, ഫൻതഷിറു ഫിൽ അർളി, നിങ്ങൾ ഭൂമിയിൽ വ്യാപിക്കുക, നിങ്ങൾ ആ പള്ളി വിട്ടു പോവുക, വബ്തഗു മിൻ ഫദ്ലില്ല, അള്ളാഹൻ്റെ ഫദലിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുക, അതിനുവേണ്ടി ശ്രമിക്കുക. ഇവിടുത്തെ ഫദൽ എന്ന് പറഞ്ഞാൽ സമ്പാദ്യമാണ്, അൽമാൽ സമ്പാദ്യമാണ് എന്ന് കൃത്യമായി മുഫസ്സിരീങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതേസമയം വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങളിങ്ങനെ ജോലി ചെയ്ത് ദുനിയാവ് വെട്ടിപ്പിടിച്ചിങ്ങനെ നടന്നാൽ പോരാ, വദ്കുറുല്ലാഹ കസീറൻ, നിങ്ങൾ അള്ളാഹനെ ധാരാളം സ്മരിക്കുകയും ഓർക്കുകയൊക്കെ വേണം, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയം വരിക്കും. അപ്പോൾ ശരിക്കു പറഞ്ഞാൽ തൊഴിലുള്ള ഒരു വ്യക്തി എന്നത് ഇസ്ലാം ഓരോ വ്യക്തിക്കും നിർദ്ദേശിച്ചതും ഓരോ വ്യക്തിയെയും ബോധ്യപ്പെടുത്തിയതുമായ ഒരു കാര്യമാണ്. മാത്രമല്ല വിശുദ്ധ ഖുറാനിൽ തന്നെ നമ്മൾ വീണ്ടും കാണുന്നുണ്ട്, വജഅൽന നഹാറ മആശ, സൂറത്തു നബയിലെ 11-ാമത്തെ ആയത്താണ്. പകൽ സമയത്തെ നമ്മൾ മആശാണ് ആക്കിയത്, ഉപജീവനത്തിനുള്ള മാർഗമാക്കുകയാണ് ചെയ്തത്. പകൽ സമയത്ത് അവനിങ്ങനെ കുനിഞ്ഞ് ഒരു സ്ഥലത്ത് ഇരിക്കുകയോ അല്ലെങ്കിൽ ഫോണിൽ കളിച്ചിരിക്കുകയോ ഒന്നല്ല വേണ്ടത്. അവന് എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കണം, ചിലപ്പോൾ തലമുറകളായി കിട്ടിപ്പോകുന്നതൊക്കെ ഉണ്ടാകാം, അതിങ്ങനെ തിന്ന് അതിങ്ങനെ തീർക്കുക എന്നുള്ളതല്ല. സ്വന്തമായൊരു ജോലി എന്നത് വളരെ കൃത്യമായി ഇസ്ലാം വളരെ പ്രാധാന്യപൂർവ്വം പറഞ്ഞിട്ടുണ്ട്. അത് ഒരുപാട് തെളിവുകൾ അതിന് ഉദ്ധരിക്കേണ്ടതില്ല. ഹുവല്ലദി ജഅലലകുമുൽ അർദ ദലൂലൻ ഫംഷൂഫി മനാകി ബിഹ വകുലൂ മിൻ റിസ്ഖി വഇലൈഹി നുഷൂർ, സൂറത്തു മുൽക്ക് 15-ാമത്തെ വചനമാണ്. ഭൂമിയിൽ സഞ്ചരിക്കാനും അതുപോലെ തന്നെ സമ്പാദിക്കാനും അന്നം കണ്ടെത്താനുമൊക്കെയുള്ള ആഹ്വാനം അത് ഇസ്ലാം നൽകിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ജംഷീർ സലായി ചോദിച്ചതുപോലെ ഒരു ജോലിയോടുള്ള ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്, ജോലി ചെയ്യാനും അധ്വാനിക്കാനും ഒക്കെ തന്നെയാണ് ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ജോലി ഉണ്ടാവുക എന്നുള്ളതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു യോഗ്യതയാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന ആളുകൾ അങ്ങനെ ഒരു വിയർത്തധ്വാനിക്കുന്ന ജോലി ഇല്ലെങ്കിൽ അവരാ കാര്യം പുനർവിചിന്തനത്തിന് വിധേയമാക്കണം എന്ന് തന്നെയാണ് നമുക്കതിൽ പറയാനുള്ളത്.
1: തീർച്ചയായും. അപ്പോൾ പരിശുദ്ധ ഖുർആനിലെ ഈ വചനങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് ഇതിന് ഇസ്ലാം നല്ല പ്രാധാന്യം നൽകുന്നുണ്ട് എന്ന് തന്നെയാണ്.
2: അതെ,
1: അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പലവിധ ജോലികളുണ്ട്. ചിലർ കൈക്കോട്ടെടുത്ത് രാവിലെ വീട്ടിൽ നിന്നിറങ്ങി പാടത്തും പറമ്പിലൊക്കെ ജോലി ചെയ്യുന്നു, അങ്ങനെ അവിടുന്ന് തുടങ്ങി ചിലർ വാഹനങ്ങൾ ഓടിക്കുന്നു. ഇതിനൊക്കെ വേണ്ടി പല സമയങ്ങളിലും വീട്ടിൽ നിന്ന് പല ദീർഘമായ സമയങ്ങളൊക്കെ വിട്ടു നിൽക്കേണ്ടി വരും. മക്കളുടെ കൂടെ വീട്ടിലിങ്ങനെ ഇരിച്ച് കളിച്ച് ചിരിച്ചിരിക്കുന്നതിനൊക്കെ പകരം ഇങ്ങനെ ദീർഘമായി അധ്വാനിച്ച് യാത്ര ചെയ്യുക ഒക്കെ പല സാഹചര്യങ്ങളുണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇതിനൊരു മുസ്ലിം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ വിട്ടു നിൽക്കുന്ന ഈ സാഹചര്യവും ഈ സമയങ്ങളൊക്കെ?
2: അതെ, ഒരു വ്യക്തി ഒരു പക്ഷേ ഇപ്പം ഒരു പ്രവാസിനെ കെടുത്താൽ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പോകുന്നു, അത് കഴിഞ്ഞ് നേരെ ജോലിയിലേക്ക് ഇറങ്ങുകയാണ്, ഭക്ഷണം പോലും ശരിക്കും കഴിക്കണില്ല. നമ്മുടെ നാട്ടിലും അങ്ങനെയൊക്കെ തന്നെ, ഇപ്പോൾ ടാപ്പിംഗ് തൊഴിലാളികളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതെ, ഒരു 2 മണി 3 മണി 2 മണിക്കൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ആളുകളൊക്കെ പലപ്പോഴും കാണാം, 3 മണി 4 മണിയൊക്കെ ഉള്ള. ഇതേപോലെ വളരെ വൈകി എത്തുന്നവരുണ്ട്. അതേപോലെ കൊടും വേനലിൽ നല്ല ശക്തമായ വെയിലിൽ അങ്ങനെ തളർന്നു പോകുന്ന ചൂടിൽ പോലും അധ്വാനിക്കുന്നവരുണ്ട്.
1: കരിങ്കൽ കോറിയിലൊക്കെ,
2: കരിങ്കൽ കോറിയിൽ ജോലി ചെയ്യണവർ. ഇനിയിപ്പോൾ ഒരു നല്ല AC ഒക്കെ ഉള്ള ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ തന്നെ അയാൾക്ക് വർക്ക് പ്രഷർ ഭയങ്കരമായിട്ടുണ്ട്. അയാളുടെ മേലുള്ള ലോഡും കാര്യങ്ങൾ ചെയ്ത് തീർക്കേണ്ട അത്യാവശ്യം
1: ടാസ്കും
2: ഭയങ്കര പ്രഷറുകൾ അയാളുടെ മേലുണ്ട്.
1: ടാർജറ്റ്,
2: അതെ,
1: പൂർത്തിയാക്കൽ,
2: ടാർജറ്റ് പൂർത്തിയാക്കുക. പിന്നെ ബൈക്കിൽ ദീർഘദൂരം യാത്ര ചെയ്യുന്ന നിരവധി ആളുകളെ കാണാം. ഇവിടെയൊക്കെ പലപ്പോഴും ഉണ്ടാകേണ്ട ഒരു നീയത്ത് ആളുകൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അതായത് ഇതൊക്കെ ശരിക്ക് അമലു സാലിഹത്താണ്, ഇബാദത്താണ്. അത് റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു പ്രസിദ്ധമായ വചനത്തിൽ നമുക്ക് കാണാം. സഹാബത്ത് ഇങ്ങനെ ഒരു വളരെ ശക്തനായ ആരോഗ്യമുള്ളൊരു മനുഷ്യനെ കാണുകയാണ്. അപ്പോൾ അയാളിങ്ങനെ ധൃതിപ്പെട്ടു പോവുകയാണ് അയാളെ ജോലി സ്ഥലത്തേക്ക്. അപ്പോൾ സഹാബികൾ ആരോ പറഞ്ഞു, ലൗകാന ഹാദാ ഫി സബീലില്ല, ഈ മനുഷ്യൻ ഈ പണിയൊക്കെ അള്ളാഹൻ്റെ മാർഗത്തിലുള്ളൊരു പണിയൊക്കെ എടുത്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, അയാൾ സമ്പാദിക്കാനാണല്ലോ പോണത് എന്ന് പറഞ്ഞപ്പോൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് കൊടുത്ത ഉത്തരം, ലാ തഖൂലു ഹാദാ, ആ മനുഷ്യനെ പറ്റി നിങ്ങൾ അങ്ങനെ പറയരുത്. കാരണം എന്താണ്? ഫഇന്നഹു ഇൻ കാന ഖറജ യസ്അ അലാ വലദിഹി സിഗാറൻ ഫഹുവ ഫീ സബീലില്ല, സ്വന്തം ചെറിയ കുട്ടിക്ക് വേണ്ടിയിട്ട് ആ കുട്ടിക്ക് നല്ലൊരു ജീവിതം കിട്ടാനും ആ കുട്ടിയുടെ മരുന്നിനും ഭക്ഷണത്തിനും വസ്ത്രത്തിനും പഠനത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള പാച്ചിലാണ് അയാൾ പായുന്നതെങ്കിൽ അത് അല്ലാൻ്റെ മാർഗത്തിലുള്ളതാണ്. അത് ഒരു യുദ്ധഭൂമിയിൽ പോയി യുദ്ധം ചെയ്യേണ്ടത് മാത്രമല്ല ഫീ സബീലില്ല, മറിച്ച് ഇതും ഫീ സബീലില്ല തന്നെയാണ്. വഇൻ കാന ഖറജ യസ്അ അലാ അബവൈനി ഷെയ്ഖൈനി കബീറൈനി ഫഹുവ ഫീ സബീലില്ല, ഇനി ആ വ്യക്തി പോകുന്നത് പ്രായം ചെന്ന മാതാപിതാക്കൾക്ക് വേണ്ടിയാണെങ്കിൽ ഉമ്മാൻ്റെ മരുന്ന് ഉമ്മാൻ്റെ ഭക്ഷണം സംരക്ഷണം പോലെയുള്ള മേഖലയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അതും ഫീ സബീലില്ലയാണ്, അതും നമുക്ക് ഫീ സബീലില്ലായി തന്നെ കാണാൻ പറ്റും. ഇനി വഇൻ കാന ഖറജ യസ്അ അലാ നഫ്സിഹി, അവൻ ഒരു അവൻ്റെ ഇഫ്ഫത്തിന് വേണ്ടിയാണ് പോണതെങ്കിൽ വേറൊരാളോട് കൈനീട്ടാതിരിക്കാനും സ്വന്തം അഭിമാനം സംരക്ഷിക്കാനും സ്വന്തം ആവശ്യം സ്വന്തം നിലക്ക് നിർവഹിക്കാനൊക്കെ വേണ്ടിയാണ് പോണതെങ്കിൽ ഫഹുവ ഫീ സബീലില്ല, അതും അള്ളാഹൻ്റെ മാർഗത്തിലുള്ള തന്നെയാണ്. ഇനി തീർന്നില്ല, വഇൻ കാന ഖറജ റിയാഅൻ വ മുഫാഖറത്തൻ ഫഹുവ ഫീ സബീലി ശൈത്താൻ, എന്നാൽ അവൻ പോണത് കുറച്ച് എന്താണ് അത്യാവശ്യമൊക്കെ സമ്പാദിച്ച് ഒരു പ്രൗഢി കാണിക്കാനും അവൻ്റെ വീട് ഭയങ്കര സംഭവമാക്കാനും അവൻ്റെ കാറ് വലിയ സംഗതിയാക്കാനും ഒക്കെ വേണ്ടിയിട്ടാണെങ്കിൽ അത് ശൈത്താൻ്റെ മാർഗത്തിലാണ്. അപ്പം നമ്മുടെ ആളുകൾക്ക് ഇവിടെ നഷ്ടപ്പെടുന്ന ഒരു അടിസ്ഥാന ചിന്ത എന്ന് പറയുന്നത് കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന ഈ സമയം മുഴുവൻ അവൻ എന്താണ് ശരിക്കും ഇബാദത്താണ്, പുണ്യമാണ്, പരലോകത്തേക്കുള്ളതാണ്. പാടത്തായിരിക്കും കിളക്കുന്നത്, പക്ഷേ അത് രാത്രി നിസ്കരിക്കുന്നത് പോലെയും പഠിച്ചവനോട് ദിക്ര ചെല്ലുന്നതും പോലത്തെ മറ്റൊരു അമലാണ്. പക്ഷേ ഈ നീയത്ത് പലപ്പോഴും ആളുകൾക്ക് ഉണ്ടാകില്ല.
1: അതെ, അപ്പോൾ ഒരാൾക്ക് ഈ നീയത്തൊന്നും ഇല്ലെങ്കിൽ ഈ പുണ്യം അയാൾക്ക് കിട്ടുമോ?
2: കിട്ടില്ല എന്നുള്ളത് ഉറപ്പാണല്ലോ. നീയത്തില്ലെങ്കിൽ കിട്ടൂല, കാരണം ഇന്നമല്ല അമലു
1: ബിന്നിയ,
2: പ്രവർത്തനങ്ങൾ നീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് മനസ്സ് അത് കൃത്യമായി നിർവചിക്കുന്നുണ്ട്. ഇപ്പം ഇസ്ലാമിക ചരിത്രത്തിലൊരു സംഭവം നമ്മളോട് അനുസ്മരിക്കുകയാണെങ്കിൽ അബു ഹുറൈറ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ നമുക്കറിയാം പ്രവാചകന്റെ ഹദീസുകൾ ഏറ്റവും കൂടുതൽ
1: റിപ്പോർട്ട് ചെയ്ത
2: ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഇതേപോലെ ബിലാൽ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ മുഅദ്ദിനായിരുന്നു, ആ നിൽക്ക് പ്രസിദ്ധനാണ്, ആർക്കും പരിചയപ്പെടുത്തേണ്ടതില്ല. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകൾ ഓരോന്നും പിൻപറ്റി അദ്ദേഹത്തിന് കിട്ടിയ ഒരു സ്ഥാനപ്പേരുണ്ട്, മുത്തബിഉസ്സുന്ന എന്ന പേര് ലഭിച്ച ആളാണ് അദ്ദേഹം. അപ്പൊ ഈ ഇങ്ങനെ ഇവരടങ്ങുന്ന ഒരു സദസ്സിൽ അബൂഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഒരാളൊരു ജനാസയെ ഇങ്ങനെ തുടർന്നു പോയാൽ, ജനാസയുടെ പിന്നാലെ പോകുമല്ലോ, ആളുകൾ ജനാസിന്റെ മുന്നിൽ മണ്ടും, ശരിക്കതല്ല, ജനാസയെ പിന്തുടർന്ന് പോകുക എന്നുള്ളതാണ് നിർദ്ദേശം. അപ്പൊ സ്പീഡിൽ പോണ ജനാസിന്റെ കൂടെ അതേ സ്പീഡിൽ അധികാരികളൊക്കെ ചൊല്ലി, മനസ്സിൽ ചൊല്ലി പുറത്തേക്ക് വരാതെ പോവുക എന്നുള്ളതാണ് വേണ്ടത്. അങ്ങനെ ഒരാൾ പോയാൽ അയാൾക്ക് നിശ്ചിത ഖിറാത്തുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പം അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു അത്ഭുതത്തോടുകൂടെ അങ്ങനെ ഉണ്ടോ എന്ന് അദ്ദേഹത്തിന് ആവേശവും സംശയവുമായി. അപ്പോൾ അതൊന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി ബിലാൽ റളിയല്ലാഹു അൻഹു ആയിഷ ബീവിൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. അദ്ദേഹം അവരുടെ അടുത്ത് ചെന്നു, അവർ പറഞ്ഞു ഉണ്ട് എന്ന്. അപ്പം തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, നമുക്കൊക്കെ ഒരുപാട് ഖിറാത്ത് പോയി, കിട്ടിയില്ല എന്ന് പറയാൻ കാരണം അദ്ദേഹം ജനാസയെ പിന്തുടരാത്ത ഒരാളായതുകൊണ്ടല്ല, മറിച്ച് ജനാസയെ പിന്തുടരുമ്പോൾ ഇങ്ങനത്തെ ഒരു നീയത്ത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അപ്പം ആ നീയത്ത് എന്നുള്ളത് പ്രധാനമാണ്, അത് ഇങ്ങനെ വായോണ്ട് ചൊല്ലിപ്പറയാന്നുള്ളതല്ല, മനസ്സിലത് ഉണ്ടാവുക. പാടത്ത് കളക്കുമ്പോൾ വിഷമം വരുമ്പോൾ ഇതെൻ്റെ കുട്ടികൾക്ക് വേണ്ടിയാണ്, അതുവഴി എനിക്ക് പഠിച്ചോൻ പുണ്യം തരും, ഇതെൻ്റെ കുട്ടികൾക്ക് വേണ്ടിയാണെന്നുള്ളത് വരെ ആൾക്കാർ ചിന്തിക്കും, പക്ഷെ അതുകൊണ്ട് എനിക്ക് പഠിച്ചോൻ പുണ്യം തരട്ടെ എന്ന് എന്ത് ചെയ്യൂല, പലപ്പോഴും ചിന്തിക്കൂല. അപ്പം ഈ ഒരു ചിന്ത ഉണ്ടെങ്കിൽ വർക്ക് സ്റ്റേഷനിലെ ജോലി ചെയ്യുന്ന സ്ഥലത്തെ എല്ലാ സങ്കടങ്ങളും വിഷമങ്ങളും ക്ഷമാപൂർവ്വം അതിജീവിച്ച് പോകാൻ എന്ത് ചെയ്യും ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കഴിയും. അപ്പോൾ ഇവിടെ താങ്കൾ പറഞ്ഞതുപോലെ ഇതിനൊക്കെ ഒരു ദീനി തലമുണ്ട്, ജോലി ഏതാണെങ്കിലും ഹലാലായ എല്ലാ ജോലിക്കും ഒരു ദീനി തലമുണ്ട് എന്നുള്ളതിൽ സംശയമല്ല.
1: പുണ്യം കിട്ടുന്ന പുണ്യത്തിൻ്റെ അവസരങ്ങളാണ് ഇത്.
2: അതെ
1: അതെ. അപ്പം അങ്ങനെയാണെങ്കിൽ പിന്നെ പല ആളുകളും ഇത്ര പുണ്യവും ഇത്ര അവസരങ്ങളൊക്കെ കിട്ടുന്ന മഹത്തരം ഇസ്ലാം വളരെ മഹത്തായി കണ്ട ഈ സംഗതി ഇതൊന്നും ശ്രമിക്കാതെ തിരിച്ചറിയാതെ എപ്പോഴും ഇങ്ങനെ ഔദാര്യം കിട്ടുന്ന അല്ലെങ്കിൽ ഔദാര്യം പറ്റുന്ന മറ്റുള്ളവരുടെ സഹായം മാത്രം പ്രതീക്ഷിച്ച് ജീവിക്കുന്ന പല ആളുകളെയും നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കാണാറുണ്ട്. ഇത്തരം ആളുകളോട് ചില കാര്യങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്തേണ്ടതില്ലേ?
2: തീർച്ചയായും ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്, ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. രണ്ട് കാര്യമുണ്ട്. ഒന്ന്, അയാൾ എന്ന വ്യക്തിയെ, അയാളുടെ പ്രൊഡക്ടിവിറ്റിയെ, അയാളുടെ കഴിവിനെ, അയാളുടെ ഊർജത്തെ ഈ സമൂഹത്തിന് കിട്ടണില്ല. രണ്ട്, അയാൾക്കും അയാളുടെ കുടുംബത്തിനും കുറച്ച് സ്വസ്ഥവും സുഖസുന്ദരവുമായി ജീവിക്കേണ്ട അത് അയാൾക്ക് നഷ്ടപ്പെടുന്നുണ്ട്, ആ കുടുംബത്തിന് നഷ്ടപ്പെടുന്നുണ്ട്. മൂന്ന്, അയാളുടെ അഭിമാനം അയാൾ പലപ്പോഴും മറ്റുള്ളവരുടെ കാൽക്കീഴിൽ കൊണ്ടുപോയി വെക്കുകയാണ്. അപ്പം അള്ളാഹു തന്ന ഒരു ജീവിത കാലഘട്ടം അതുപയോഗിക്കാത്തത് വലിയ കുറ്റമാണ്. എപ്പോഴും ഇങ്ങനെ വേറൊരാളുടെ ഔദാര്യം പ്രതീക്ഷിച്ച്, ഇപ്പം ലോക്ക്ഡൗൺ കാലമൊക്കെയാണ്, അപ്പം നമുക്ക് നമ്മളെ ശ്രോതാക്കൾക്ക് ഒരിക്കലും തെറ്റിദ്ധാരണ തോന്നാൻ പാടില്ല എന്നതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ക്ലാരിറ്റിയിൽ പറയുകയാണ്. നിലവിലുള്ള ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ആ നഷ്ടപ്പെട്ട ജോലിയുടെ സങ്കടം കൊണ്ട് അങ്ങനെ ഇരിക്കുക. പലപ്പോഴും ആളുകൾ ഫുഡ് കിറ്റും ബാക്കിയൊക്കെ കൊണ്ടുവന്ന് കൊടുക്കും, ആ ഫുഡ് കിറ്റ് കൊണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുക, റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. രോഗിയോ ശാരീരിക പ്രയാസമൊക്കെ ഉള്ള ആളാണെങ്കിൽ അയാൾക്കൊരു മനസ്സംഘർഷവും ആവശ്യമില്ല, അയാൾക്കത് സ്വസ്ഥമായിട്ട് സ്വീകരിക്കുക, അയാളുടെ ആ അവസ്ഥ കൊണ്ടാണ്. മാത്രമല്ല അയാൾ നല്ല നിലക്ക് അധ്വാനിച്ച കാലത്തെ ഒരു പുണ്യം ഇപ്പോൾ അയാൾക്ക് കിട്ടുന്നുണ്ടാകും. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പഠിപ്പിച്ചതാണ്, മിസ്ലമാക്കാന മുഖീമൻ സഹീഹൻ. ഏത് കാര്യത്തിലും അങ്ങനെയാണ്, അയാൾ ആരോഗ്യമുണ്ടായിരുന്ന കാലത്ത് അയാൾ ചെയ്തതിൻ്റെ എല്ലാ ഓഹരിയും രോഗാവസ്ഥയിൽ കിട്ടും. എന്നാൽ ആരോഗ്യമുണ്ട്, ബാക്കിയൊക്കെ ഓക്കെയാണ്, എന്നിട്ടും ഉള്ള ജോലി പോയി എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകളുണ്ട്. അവർ മറ്റു ജോലികൾ എന്ത് ചെയ്യണം, അന്വേഷിക്കണം, അത് അതിൻ്റെ സാധ്യതകൾ കണ്ടെത്തണം. അപ്പം എനിക്കറിയണ ആളുകൾ ഖുതുബക്കും മദ്രസിലൊക്കെ പോണ ചില സുഹൃത്തുക്കളൊക്കെ മീൻ കച്ചവടം കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. ആ ഇപ്പോൾ ഒരു ഉസ്താദ് ഏതോ ഒരു പൂളക്കച്ചവടം നടത്തിയതിനെ പറ്റിയിട്ട്, ഉസ്താദ് പൂളക്കച്ചവടം നടത്തി ജീവിച്ചോട്ടെ, അതിനെന്താ കുഴപ്പം, അതിലെന്താ തകരാറുള്ളത്, അതിനെന്താ പ്രശ്നമുള്ളത്. അദ്ദേഹം വളരെ മാന്യമായി വേറുള്ളവരുടെ മുന്നിൽ കൈനീട്ടാൻ പോകുന്നതിന് പകരം അദ്ദേഹം എന്ത് ചെയ്തു, ഒരു തൊഴിലെടുത്തു, അതൊരു കുറ്റകരമായി കാണേണ്ടതില്ല.
1: അതെ. അപ്പോൾ തീർച്ചയായും ഉസ്താദന്മാരും പണ്ഡിതന്മാരും അല്ല, അങ്ങനെ ഏത് ആളുകൾക്കും എന്ത് ചെയ്യാം, തൊഴിലുകൾ ചെയ്യാലോ. അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾ വരെ നമുക്ക് ഹദീസുകളും ചരിത്രമൊക്കെ പരിശോധിക്കുമ്പോൾ പല തൊഴിലും ചെയ്തവരായിട്ടാണ് കാണുന്നത്. ആദം നബി അലൈഹി സ്സലാം കൃഷിക്കാരനായിരുന്നു, കൃഷി ചെയ്തിരുന്നു.
2: ഹവ്വ ബീവി നമ്മുടെ ഉമ്മ, അവർ അദ്ദേഹത്തെ കൃഷിയിൽ സഹായിച്ചിരുന്നു.
1: തീർച്ചയായും
2: ചരിത്രത്തിൽ
1: കാണുന്നു, കാണാം. നൂഹ് നബി അലൈഹി സ്സലാമിനെ പറ്റി പറയുന്നിടത്ത് അദ്ദേഹം ഒരു ആശാരിപ്പണി ചെയ്തിരുന്ന
2: നജ്ജാറായിരുന്നു.
1: ദാവൂദ് നബി അലൈഹി സ്സലാമിൻ്റെ വളരെ എല്ലാവർക്കും അറിയുന്നതാണ്, അദ്ദേഹം ഒരു ഹദ്ദാദായി പടയങ്കികളൊക്കെ നിർമ്മിക്കുന്ന
2: ഇരുമ്പ് പണിക്കാരനായിരുന്നു
1: എന്ന് നമുക്ക് കാണാൻ പറ്റും.
2: നമ്മുടെ നാട്ടിൽ കൊല്ലം എന്ന് പറയും.
1: അതെ. അതേപോലെ ഇദ്രീസ് അലൈഹിസ്സലാമിനെ ഹയ്യാത്തായി, വസ്ത്രങ്ങൾ
2: ടൈലറായി
1: കാണാൻ പറ്റും. മൂസ അലൈഹിസ്സലാം ആടുകൾ മേയിച്ചിരുന്ന ഖുർആൻ തന്നെ നമ്മളെ
2: അതെ പഠിപ്പിച്ചിട്ടുണ്ട് വർഷങ്ങളോളം.
1: അതെ,
2: അതും അദ്ദേഹം മഹറായിട്ടാണ് എന്ത് ചെയ്തത്,
1: മഹർ പോലും അദ്ദേഹം ആ തൊഴിലായിട്ടാണ്
2: സ്വീകരിച്ചത്,
1: തൊഴിൽ ചെയ്തെടുക്കാണ് കണ്ടത് അല്ലേ. അതേപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പറ്റി പറയുന്നിടത്ത് കാണാൻ പറ്റും, അദ്ദേഹം കച്ചവടം ചെയ്തിരുന്നു എന്നുള്ളത്. അപ്പോ ഈ ഭൂമിയിൽ ഏറ്റവും വിശിഷ്ടരായ അള്ളാഹിന്റെ അമ്പിയാക്കൾ തൊഴില് ചെയ്ത് ജീവിച്ചു എന്നാണ് നമ്മൾ എന്ത് ചെയ്യണത്, പഠിപ്പിക്കുന്നത്.
2: ഇതിൽ നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുറൈശിയായി ജനിച്ചിട്ടും തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കൊട്ടയിൽ കാരക്ക് ഏറ്റിയിട്ട് ഒക്കാലയിലും അടക്കമുള്ള ഒരുപാട് ചന്തകളിൽ കാരക്ക വേണോ എന്ന് ചോദിച്ച് പ്രവാചകൻ കച്ചവടം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ആടിനെ പ്രവാചകൻ മേയിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ പറയാൻ ശ്രമിച്ചേ ഇത്രേ ഉള്ളൂ. നല്ലൊരു പോയിന്റാണ് ഇവിടെ ജംഷി സലായി ചേർത്ത് വെച്ചത്. ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ആ വ്യക്തിക്ക് വേറൊരാളുടെ മുന്നിൽ കൈനീട്ടിയിരിക്കല്ല അയാൾ ചെയ്യേണ്ടത്, മറിച്ച് അയാൾ എന്ത് ചെയ്യണം, തൊഴിലെടുക്കാനും ജോലികളിൽ ഇടപെടാനും തീർച്ചയായും അയാൾ ശ്രമിക്കണം എന്നത് തന്നെയാണ് നമുക്കിത് മനസ്സിലാകുന്നത്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, അൽ യദുൽ ഉലിയ ഖൈറു മിനൽ യദ് സുഫ്ല, മേലെ നിൽക്കുന്ന കൈ തന്നെയാണ് താഴെയുള്ള കൈയിനേക്കാളും നല്ലത് എന്നാണ് കൊടുക്കുന്ന കൈ. പിന്നെ അതാണെന്ത് ഏറ്റവും ഉന്നതം, വാങ്ങുന്ന കൈയല്ല ഏറ്റവും ഉന്നതം. ഇനി മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ കാണാം, ഒമൻ യസ്തഅഫിഫ് ഇഫ്ഫിഹില്ല, ഒരു വ്യക്തി ഇഫ്ഫത്ത് സ്വയം ഒരു പവിത്രതയും മാന്യതയൊക്കെ പാലിക്കുകയാണെങ്കിൽ അല്ല എന്ത് ചെയ്യും, അതിനുള്ള ഒരു സാഹചര്യം അവന് കൊടുക്കും എന്ന് തന്നെയാണ്. മാത്രമല്ല തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചൊരു കാര്യമാണ്, അല്ല അൻ യഖുദ അഹദുക്കും ഹബ്ലഹു ഫയഹ്തബ് അലാ ളഹ്രിഹി ഖൈറുൻ ലഹു മിൻ അൻ യതിയ റജുലൻ ഫയസ്അലുഹു അഅതാഹു ഔ മനഅഹു.
1: തീർച്ചയായും
2: വലിയൊരു മെസ്സേജാണ് എന്ന് പറഞ്ഞാൽ, ഓ നിങ്ങളൊരു കയറെടുത്തിട്ട് ആ കയറിൽ കുറച്ച് വിറകൊക്കെ കെട്ടിയിട്ട് അത് തോളിലേറ്റി അതുമായിട്ട് വിൽക്കാൻ പോകലാണ് വേറൊരാളെടുത്ത് പോയി ചോദിക്കുന്നതിലാണ് നിങ്ങൾക്ക് നല്ലത് എന്നാണ്.
1: അല്പം ശാരീരികമായി പ്രയാസപ്പെട്ടാലും
2: അതെ,
1: മറ്റുള്ളവരുടെ മുമ്പ് കൈനീട്ടുന്നതിനേക്കാൾ ഉത്തമം
2: ഈ ഒരു അധ്വാനിക്കുന്ന രീതിയാണെന്നാണ്. അപ്പം ഇതിന്നൊക്കെ നമ്മൾ മനസ്സിലാണ്, നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ ഒരു പുതിയ ജനറേഷൻ എന്ന് പറയുന്നത് വിയർക്കാൻ റെഡിയല്ല, ചളിയാകാൻ റെഡിയല്ല. അവിടെ ബ്രോക്കറേജ്, ഇവിടെ ഇത്, അവിടെ അത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു വട്ടച്ചെലവ് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോകുന്ന ഒരു പ്രത്യേക രീതിയാണ് നമ്മുടെ പുതിയ തലമുറ സ്വീകരിക്കുന്നത്. അവരോടൊക്കെ നമുക്ക് പറയാനുള്ളത് മുറിഞ്ഞിറങ്ങണം എന്നുള്ളത് തന്നെയാണ്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ആരാധനകൾക്കും ദീനിനും ഒന്നും തടസ്സമാകാതെ ദീനീ കാര്യങ്ങൾ അത് ജോലിക്കും ബാക്കിയുള്ളതിനൊന്നും മുടക്കമാകാതെ ഉള്ളൊരു ക്രമമാണ് ഇസ്ലാം കൃത്യമായി പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ജോലി ചെയ്യുന്നതാണ് വേണ്ടത്, അതെത്ര കഠിനാധ്വാനമാണോ അതിനനുസരിച്ചുള്ള പുണ്യുണ്ടാകും. വിയർപ്പ് എന്നത് അത് ഇവിടെ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളതാണ്, ആ സ്മെല്ല് പഠിച്ചോന് ഇഷ്ടമുള്ള സ്മെല്ലാണ് തന്നെയാണ്. അതിനെപ്പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത്.
1: ഇപ്പോൾ സ്വഹാബത്തൊക്കെ ഇങ്ങനെ ജോലിയും അതോടൊപ്പം പ്രവാചകൻ എന്നുള്ള ഹദീസുകളൊക്കെ പഠനവും
2: അതെ
1: ഇബാദത്തും എല്ലാം വളരെ കൃത്യമായി മാനേജ് ചെയ്ത് കൊണ്ടുപോയിരുന്നു നമുക്ക് കാണാൻ പറ്റുമല്ലോ.
2: ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചരിത്രത്തിന് തെളിവാണ്. അദ്ദേഹം പറഞ്ഞു, കുന്നാന തനാബുൻ നുസൂൽ, പ്രവാചകന്റെ അടുത്ത് ഞങ്ങൾ ഊഴം വെച്ചാണ് ഞങ്ങള് പോയിരുന്നത്. ഒരു ദിവസം ഞാൻ കൃഷിയിടത്തിൽ പോകും, അവിടുന്ന് അധ്വാനിച്ച് സമ്പാദ്യവും വിഭവങ്ങളുമായി വരും. അന്ന് എൻ്റെ അയൽക്കാരനും എൻ്റെ കുടുംബവും ഞാൻ അധ്വാനിച്ചതിൽ നിന്ന് കഴിക്കും. വൈകുന്നേരം ആകുമ്പോഴത്തേന് എൻ്റെ അയൽക്കാരൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ നിന്ന് എൽമുമായിട്ട് വരും, അദ്ദേഹം ഞങ്ങൾക്കൊക്കെ ആ എൽമു പഠിപ്പിച്ചു തരും. അടുത്ത ദിവസം എൻ്റെ അയൽക്കാരൻ കൃഷിയിടത്തിൽ പോകും, ഞാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ പോകും, ദീന് പഠിക്കും. ഇങ്ങനെയാണ് അവരൊക്കെ ചെയ്തത്. അപ്പം ദീനിൻ്റെ ആളെന്ന് പറഞ്ഞിട്ടൊരു മൂലക്കെ ഒരു തസ്ബീഹ് മാലയും പിടിച്ച് ഒരാളായി ഇങ്ങനെ ഇരിക്കുക, ജനങ്ങളുടെ ഔദാര്യത്തിൽ ജീവിക്കുക എന്നൊന്നും പറയുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയിലില്ല. അത് ഒരു ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടവരും വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു തൊഴിൽ ആയി സ്വീകരിക്കേണ്ട ഘട്ടമുള്ള ആളുകൾക്ക് വേറെ നിർവാഹമില്ലാത്തതുകൊണ്ട് അത് വേണ്ടിവരും. അത് അതിനെ നമ്മളിവിടെ എന്ത് ചെയ്യണില്ല, ഒരിക്കലും നെഗറ്റീവായി കാണുന്നില്ല. പക്ഷേ ഇതൊക്കെ ഇങ്ങനെ ഒരു ജീവിതോപാധിയും പണം സമ്പാദിക്കാനുള്ള ഒരു മാർഗവുമായി കാണുന്നതിനെ തീർച്ചയായും പുനർവിചിന്തനങ്ങൾക്ക് വിധേയമാക്കേണ്ടതാണ്.
1: അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നുണ്ട് ഈ നേരത്തെ പറഞ്ഞല്ലോ, അധ്വാനിക്കാതെ എളുപ്പവഴിയിൽ ഇങ്ങനെ സമ്പാദിക്കുകയാണ് എന്നുള്ളത്.
2: അപ്പോൾ
1: പലപ്പോഴും കാണുന്ന ഈ ചില ചെറിയ ടൗണുകളിലൊക്കെ ചെന്നാൽ ഇപ്പോൾ നാട്ടിൻപുറത്ത് തന്നെ കാണുന്നുണ്ട് ഈ ലോട്ടറി ടിക്കറ്റ് പോലെ അങ്ങനെയുള്ള പരിപാടികളൊക്കെ. അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ ഈ സംസാരത്തിലൊക്കെ ഈ ബ്രോക്കറേജ് ചില അമിതമായ വർണ്ണനയൊക്കെ പറഞ്ഞിട്ട് അധ്വാനിക്കാതെ, അപ്പൊ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഇതിൽ നമ്മൾ ഇവർക്ക് ചില ഉപദേശങ്ങൾ കൊടുക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും.
2: തീർച്ചയായും ഇത് ഇന്നത്തെ ഒരു പുതിയ ട്രെൻഡാണത്. അതായത് ഓൺലൈൻ റമ്മി മുതൽക്ക് ഓഫ്ലൈനിലുള്ള കടലാസായി കിട്ടുന്ന ലോട്ടറി വരെയുള്ളത് വാങ്ങും. അത് വലിയ പ്രതീക്ഷയായിട്ട് എടുക്കുന്ന ആളുകളുണ്ട്. ഒരു പദ്ധതിയൊക്കെ ഉണ്ടാക്കിയാൽ വീടൊക്കെ പൊളിച്ചിട്ടിട്ട് തമാശ പറയലുണ്ട്, ഉള്ള സംഭവം ഒന്നുമല്ല, വീടൊക്കെ പൊളിച്ചിട്ടിട്ട് അവസാനം വീടിന്റെ നിർമ്മാണം നടക്കണില്ല, കൂട്ടുസ്വത്താണ്. അപ്പൊ ഒരു ദിവസം മൂത്തക്കാക്ക എല്ലാരെയും വിളിച്ചുകൂട്ടി, ഒരു നല്ല പ്ലാന് തയ്യാറായിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്താ പ്ലാൻ എന്ന് വെച്ച്, ഒക്കെ കഴിഞ്ഞിട്ട് മുമ്പ് ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്ത് കാണിച്ചെടുത്തു
1: കോടിയുടെ.
2: അപ്പോ ഇത് ഇത് ഇതൊരു ആളുകളുടെ ഒരു മാനസികാവസ്ഥ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ്. ഇത് ഇസ്ലാം നിരോധിച്ച കാര്യമാണ്, കള്ളിന്റെ കൂടെ പറഞ്ഞൊരു കാര്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ പൊതുവെ ഇങ്ങനെ ഒരു വായുവിൽ നിന്ന് സാധനം കിട്ടണം എന്നുള്ളൊരു മാനസികാവസ്ഥയിലാണ് നടക്കുക. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വളരെ പ്രസിദ്ധമായ കോട്ടിംഗ് ഉണ്ട്, ലാ യഖഉദന്ന അഹദുക്കും അൻ തലബി റിസ്ഖ്,

0: എന്താ നിനക്ക് ജോലി എന്ന് ചോദിക്കണം. അപ്പോൾ പറയാണ് അവന് ജോലിയൊന്നുമില്ല. അപ്പോൾ അദ്ദേഹം പറയാം, എങ്കിൽ സഖത്തമിനായിനി, പിന്നെ എൻ്റെ കണ്ണിൽ അവനൊരു വിലയില്ല. അവൻ്റെ ആകാരമോ അവൻ്റെ ശരീരമോ അവൻ്റെ ഡ്രസ്സോ ഒന്നുമല്ല, പണിയെടുക്കാതെ ജീവിക്കണവന് പുല്ലു വില ഞാൻ കൊടുക്കൂല എന്നാണ്. അപ്പം തരികിടി കൂടെ ജീവിക്കാനല്ല ശ്രമിക്കേണ്ടത്. ഇങ്ങനത്തെ ഹറാമായ രീതിയിലുള്ള വിഭവങ്ങളും സമ്പാദനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് വിയർത്ത് അധ്വാനിക്കുക. അമ്പിയാക്കൾ കൊല്ലൻ്റെ പണിയെടുത്തു, ആശാരിൻ്റെ പണിയെടുത്തു, അതുപോലെ തന്നെ നെയ്ത്തുകാരൻ്റെ പണിയെടുത്തു, ടൈലറെ പണിയെടുത്തു, കൃഷിക്കാരൻ്റെ പണിയെടുത്തു. കച്ചവടം എന്ന് പറയുമ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിൻ്റെ എം ഡി എന്നല്ല റസൂലുള്ളാഹി അലൈഹി വസല്ലം. നമ്മൾ ആടിനെ നോക്കി ജീവിച്ചു, അതേപോലെ കാരക്കെ വിറ്റ് ജീവിച്ചു, ഇതൊക്കെ തന്നെയാണ് ചെയ്തത്. അപ്പോൾ ഒരു തൊഴിലിനും മോശമല്ല. നമ്മൾ ഭയങ്കര സ്റ്റാറ്റസിൻ്റെ പേര് പറഞ്ഞിട്ട് തൊഴിലുകൾ എടുക്കാത്തൊരു സാഹചര്യം,
1: അത് പ്രത്യേകം നമ്മുടെ കേരളത്തിൽ സാഹചര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം കേരളത്തിൻ്റെ ഒരു പഠനമൊക്കെ പറയുന്നത് അഭ്യസ്ത വിദ്യർ വലിയ വലിയ കോഴ്സൊക്കെ കഴിഞ്ഞതിൻ്റെ പേരിൽ പിന്നെ എന്ത് ചെയ്യൂല, ഒരു ജോലിയും ചെയ്യൂല. ഇങ്ങനത്തെ ഒരു സാഹചര്യം നമ്മൾ എന്ത് ചെയ്യണം, പ്രത്യേകം ഒന്ന് പരാമർശിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ തജ്ജുദ്ദീസുലായി പിന്നെ ഈ ഏർപ്പാടിലൊക്കെ ഇടപെടുന്ന പല ആളുകളും നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവും. അപ്പം അവർ പെട്ടെന്ന് ഇത് സ്റ്റോപ്പ് ചെയ്താൽ അവരൊരു വലിയ പ്രതിസന്ധിയിലല്ല അവർ ചെന്ന് ചാടുക?
0: അത് ഒരു വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഇപ്പോൾ സലഫി പണ്ഡിതന്മാരോടൊക്കെ ഒത്തിരി ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. ഞാൻ പലിശയുമായുള്ള ഇടപെടലുകളിൽ ഉള്ളൊരു ബാങ്കിലെ ഉദ്യോഗസ്ഥനാണ്. അതല്ലെങ്കിൽ ഹറാമിൻ്റെ സമ്പാദ്യം വരുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾ ആ ജോലി ഒഴിവാക്കണം എന്ന് തന്നെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹറാമായ സമ്പാദനം ജീവിതത്തിലേക്ക് വരിക വഴി ഫസ്റ്റ് തടയപ്പെടുന്നതവൻ്റെ പ്രാർത്ഥനയാണ്. മത്തഅമഹു ഹറാം, വമശ്റബഹു ഹറാം, വഖുദിയ ബിൽ ഹറാം. അവൻ്റെ ഭക്ഷണം, അവൻ്റെ വസ്ത്രം, അവൻ കുടിക്കണ വെള്ളം, ആ ഹറാമിൽ അവനിങ്ങോട്ട് ഊട്ടപ്പെട്ടിരിക്കുന്നു എന്നാണ്. അന്ന യുസ്തജാബുലഹു, പിന്നെ എങ്ങനെയാണ് അവന് ഉത്തരം കിട്ടുക എന്നാണ്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്കുള്ള പിന്നെ ഉത്തരത്തിൻ്റെ വാതിൽ കൊട്ടിയടക്കപ്പെട്ടിട്ട് പിന്നെ കുറേ ജീവിത സൗകര്യം ഉണ്ടായിട്ട് എന്താ കാര്യം? അത് നമ്മൾ ബേസിക്കലി മനസ്സിലാക്കേണ്ടതാണ്. പിന്നെയുള്ളൊരു വിഷയം, ഇങ്ങനത്തെ ഒരു കാര്യം തീരുമാനം എടുക്കുമ്പോൾ, നല്ല സാലറി ഉള്ള ഒരാൾ പെട്ടെന്നൊരു ദിവസം ആ സമ്പാദ്യം അടയുമ്പോൾ അയാളെ കുടുംബത്തെ ബോധ്യപ്പെടുത്തണം. ഞാൻ ഈ ജോലിയിലൂടെ തന്നെ പോയാൽ നിങ്ങൾക്കും എനിക്കൊക്കെ സ്വസ്ഥമായിട്ട് നല്ല മാർബിളിട്ടായി വീട്ടിൽ താമസിക്കാം. പക്ഷെ മാർബിളില്ലാത്ത ആറടി മണ്ണിലെ ഒരു കൊച്ചു ഖബറുണ്ട്, മൂടുകല്ലിൽ വെച്ച് ആൾക്കാർ പോരും. അവിടെ മുതൽ ആരംഭിക്കുന്ന ജീവിതത്തിലൊരു സുഖം ഉണ്ടാവില്ല, എപ്പോഴാണ് മരിക്കാന്നറിയില്ല. അപ്പം ആ ബോധ്യം കൈമാറുന്നതോടുകൂടെ കുടുംബത്തിൻ്റെ ജീവിത ചെലവ് ചുരുങ്ങും, കുടുംബം ആ ബോധ്യത്തിലേക്ക് വരും. അപ്പോൾ എല്ലാ ദിവസവും 2 കിലോ വീതം നല്ല ചെമ്മീനൊക്കെ വാങ്ങിയിരുന്ന വീട്ടിൽ ഒരു 160 റുപ്യ എടുത്ത ആഴ്ചയിലൊരു 1 കിലോ മീനെ എന്തിനുണ്ടാവുള്ളൂ, വാങ്ങാനുണ്ടാവുള്ളൂ. വീട് ചിലപ്പോൾ ചെത്തിത്തേക്കാത്ത നിലത്ത് പുൽപ്പായിൽ കിടന്നുറങ്ങേണ്ടി വരും. പക്ഷേ ആ കടത്തത്തിന് ഹറാമായ വീട്ടിലെ കടത്തത്തേക്കാൾ ഒരു സമാധാനം ഉണ്ടാകും. അത് മക്കളെയും ഭാര്യയെയും ഒക്കെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ പടച്ചോൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഇതിനൊക്കെ വേറെ വഴി കാണിച്ചു തരും. ഇല്ല, ഇനി വഴി കാണിച്ചെന്നില്ല എന്ന് വിചാരിക്കുക. പിന്നെ കുറച്ച് കഷ്ടപ്പാടിലാണ് ബാക്കിയുള്ള കാലം ജീവിച്ചതെങ്കിൽ പോലും ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പരലോകം ഉണ്ടെന്നുള്ള വിശ്വാസം അയാൾക്ക് കൊടുക്കുന്ന ചെറിയ ആത്മവിശ്വാസം ഒന്നല്ല അയാൾക്ക്. മാത്രമല്ല, ലൗ അന്നക്കും തത്തവക്കലൂന അലല്ലാഹി ഹഖ തവക്കുലി ലറസഖക്കും കമാ യർസഖു തൈർ തഖ്ദു ഖിമാസൻ വതറൂഹു ബിത്വാന എന്നാണ്. നിങ്ങൾ തവക്കുലാക്കേണ്ട വിധം തവക്കുലാക്കുകയാണെങ്കിൽ നിങ്ങൾ അള്ളാഹു എന്ത് ചെയ്യും, പക്ഷിയെ ഭക്ഷിപ്പിക്കുന്നത് പോലെ ഭക്ഷിപ്പിക്കും. തഖ്ദു ഖിമാസൻ വതറൂഹു ബിത്വാന, രാവിലെ വയറൊട്ടിയിട്ടത് പോകുന്നു, വൈകുന്നേരം വയറ് നിറച്ചത് തിരിച്ചു വരുന്നു. ഇവിടെ ഹക്ക തവക്കുൽ എന്നുള്ളത് പ്രത്യേകം ഇങ്ങനത്തെ ആളുകൾ എന്ത് ചെയ്യണം, അടിവരടണം. ഇപ്പോൾ ഹറാമായ കച്ചവടമോ സംഗതിയൊക്കെ ഉള്ള, അല്ലെങ്കിൽ ചില കച്ചവട വസ്തുക്കൾ വിൽക്കുന്നതിലൂടെ എനിക്ക് ഹറാമ് വരുന്നു എന്ന് ചിന്തിക്കണേ. ഇപ്പം ഒരു ലൈബ്രറി ആണെങ്കിൽ അവിടെ കുറേ എന്താ പറയുക, കുട്ടികളെ ഇക്ലിപ്പെടുത്തുന്ന രീതിയിലുള്ള മസാല പുസ്തകങ്ങൾ വിൽക്കുന്നു, അശ്ലീല പുസ്തകങ്ങൾ വിൽക്കുന്നു. അതല്ലെങ്കിൽ ഒരു സിഗരറ്റും ലഹരി വസ്തുക്കളും പാൻപരാഗും ഒക്കെ വിൽക്കുന്നു, അതെടുത്ത് ഒഴിവാക്കി ഇവിടുത്തെ മൊത്തം പോകും എന്ന് വിചാരിക്കുന്ന ഒരാൾ ബേസിക്കലി മനസ്സിലാക്കേണ്ടത്, ഞാൻ അള്ളാഹുവിൽ ശരിക്കാണ് തവക്കുലാക്കി, ഹക്ക തവക്കുലാക്കി. അങ്ങനെ ഒരു ജോലി നഷ്ടപ്പെട്ടാൽ പിന്നെ, ഇപ്പോൾ ബാങ്ക് മാനേജറായിരുന്ന ഒരാൾ ജോലി ഒക്കെ രാജിവെച്ചിട്ട് അയാൾ ചെയ്തത് എന്താ വെച്ചാൽ, ഒരു കമ്പനിയിലെ കണക്കെഴുത്തുകാരനായിട്ടിരുന്നു. അപ്പം അയാൾക്ക് എന്താണ്, അയാളെ സംബന്ധിച്ചിടത്തോളം 1/3 ശമ്പളം കിട്ടുന്നുണ്ടാവുള്ളൂ. പക്ഷേ അയാൾക്ക് എന്താണ്, സമാധാനമുണ്ട്, അയാളെ നിസ്കാരം പഠിച്ചും സ്വീകരിക്കുന്നുണ്ട്, അയാളെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. മാത്രമല്ല, ആ ചെയ്ത നന്മ വെച്ചിട്ട് അയാൾക്ക് പഠിച്ചവനോട് എന്ത് ചെയ്യുക, നിരന്തരം പ്രാർത്ഥിക്കുക, പ്രശ്നമല്ല. ഇപ്പം നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ പറയാൻ പറ്റും. നമ്മുടെ ഒരു സുഹൃത്ത്, അദ്ദേഹം ഈ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വിൽക്കുന്ന ഷോപ്പ് നടത്തിയിരുന്ന ആളാണ്. അപ്പോൾ ഈ ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ നല്ല ഈ DJ മിക്സിംഗ് ഒക്കെ ഉള്ള ഭയങ്കര ബോക്സും ഇങ്ങനത്തെ

0: വലിയ സംഭവങ്ങളൊക്കെ വിൽക്കണ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം.
1: മ്യൂസിക് സിസ്റ്റം,
0: ആ മ്യൂസിക് സിസ്റ്റം ഒക്കെ വിൽക്കണേ. അപ്പം മൂപ്പർക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടപ്പോൾ അദ്ദേഹം ഇതിന് എന്ത് ചെയ്തു, പിന്മാറി, വേണ്ടാന്ന് വെച്ചു. വേണ്ടാന്ന് വെച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളും ഓഫീസിലെ അദ്ദേഹത്തിൻ്റെ ജോലിക്കാരൊക്കെ പറഞ്ഞു ഇത് വേണ്ട, ഭയങ്കര കച്ചവടം പോകണതാണ് നമുക്ക്. അപ്പം അദ്ദേഹം അങ്ങനെ വരുന്നൊരു വരുമാനം എനിക്ക് വേണ്ട എന്ന് തീരുമാനിച്ചു. അവസാനം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അദ്ദേഹം എനിക്കൊരു സർട്ടിഫിക്കറ്റ് കാണിച്ചു തന്നു. ആ കമ്പനിയിൽ, ആ കമ്പനീൻ്റെ തന്നെ വേറെ ഒരുപാട് സാധനങ്ങൾ അദ്ദേഹം വിൽക്കുന്നുണ്ട്. ആ വർഷം ആ പ്രവിശ്യയിൽ, നമ്മുടെ മലപ്പുറം ജില്ല പോലത്തെ ഒരു വിശാലമായ നാടാണ്, ആ ഏരിയയിൽ ഏറ്റവും കൂടുതൽ കച്ചവടം അദ്ദേഹത്തിനാണ് നടന്നത്, ഈ സാധനം ഒഴിവാക്കിയിട്ട് പോലും. അപ്പം അങ്ങനത്തെ ഒരു തവക്കുൽ ഇതിൽ വളരെ പ്രധാനമാണ്. അതേപോലെ എനിക്കറിയുന്ന വേറൊരു സുഹൃത്ത്, അദ്ദേഹം ഒരു ജോലി അത് ഹറാമാണെന്ന് മനസ്സിലാക്കി, അതിൽ സമ്പാദ്യം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് രാജിവെച്ച് പോരുകയാണ്. പോരുന്ന വഴിക്ക് എയർപോർട്ടിൽ വെച്ച് അദ്ദേഹം ഒരു അറബ് സുഹൃത്തിനെ കാണുന്നു, പരിചയപ്പെടുന്നു, അദ്ദേഹവുമായി പുതിയൊരു സംഭവം തുടങ്ങുന്നു. അപ്പോൾ നമ്മളെ ചിലപ്പോൾ കുറച്ചൊരു കാലം പരീക്ഷണം ഉണ്ടാകാം, അത് എന്ത് തൊഴിലെടുക്കാൻ ഞാൻ റെഡിയാണെന്ന് തീരുമാനിച്ചിട്ട് വേണം വരാൻ. ഇഷ്ടംപോലെ തൊഴിൽ നമ്മുടെ നാട്ടിലുണ്ട്. ആ അത് അതിലൊരു തൊഴിൽ ഞാൻ എടുക്കും എന്ന് പൂർണ്ണമായി തീരുമാനിച്ചിട്ട്, സ്റ്റാറ്റസും അതുപോലെ തന്നെ ഫാമിലി സംഗതിയൊക്കെ ഭയങ്കര സംഭവമായിട്ട് വിചാരിക്കാതെ ഹറാമെന്ന് രക്ഷപ്പെടാനാണെന്നുള്ള നിലക്ക് അങ്ങനത്തെ ഒരു തീരുമാനം എടുത്താൽ എന്ത് ചെയ്യും, ഭംഗിയായി മുന്നോട്ട് പോകുന്നത് തന്നെയാണ് എന്ത് ചെയ്യേണ്ടത് നമ്മൾ വിചാരിക്കേണ്ടത്. എത്രയുണ്ടായി?
2: അപ്പോൾ അതേപോലെ നമ്മൾ നമ്മുടെ നാട്ടിൽ കാണുന്ന മറ്റൊരു സംഗതിയാണ്, വലിയ സ്വപ്നങ്ങൾ കണ്ട് വലിയ കച്ചവടമൊക്കെ ചെയ്യാൻ വേണ്ടി ബാങ്കിൽ നിന്നൊക്കെ ലോണ് പലിശക്ക് പണമെടുക്കലും വട്ടി പലിശക്കാരെന്ന് പണം വാങ്ങി തുടങ്ങലും പിന്നെ അത് വലിയ പ്രതിസന്ധിയിലാകലൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഒരു ഗൗരവം നമ്മുടെ ആളുകൾക്ക് പലപ്പോഴും ഇല്ല എന്നാണ് നമുക്ക് തോന്നുന്നത്.
0: വളരെ ശരിയാണ് ജംഷീർ സലാഹ് ഇവിടെ പറഞ്ഞത്. പലിശക്ക് എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടാണ് ആളുകൾ പലപ്പോഴും കാണുന്നത്. അത് നിർവാഹല്ലായിട്ടാണ്, കൃഷി ഇറക്കാൻ കഴിയൂല, കൃഷി ഇറക്കാൻ കഴിയില്ലെങ്കിൽ ഇറക്കണ്ട, പട്ടിണി കിടക്കുക, വേറെ വഴിയൊന്നുമില്ല. നമ്മൾ പലിശ എന്നുള്ളത് ഒരു നിലക്കും അനുവദിക്കപ്പെടുന്ന ഒരു സംഭവമല്ല. അല്ലാതെ കുലുനരി ബാല കുമുന ഇല്ലാക്കമായ കുമുല്ലതി യതഖബ്ബത്തുഹു ശൈത്താനു മിനൽ മസ്സി ദാലിക ബി അന്നഹും ഖാലു ഇന്നമൽ ബൈഉ മിസ്ലു റിബ. കൃത്യമായിട്ട് തന്നെ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അത് ഒരു പിശാജ് ബാധിച്ചവൻ്റെ അവസ്ഥയായിരിക്കുന്നതാണ്. പിശാജ് ബാധിച്ചവൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് മനോനില തെറ്റി അങ്ങനത്തെ ഒരു വല്ലാത്തൊരു അവസ്ഥയ്ക്കാണ് അയാൾ പോവുക. അപ്പോൾ പലിശ ബാധിച്ചവൻ ആത്യന്തികമായി വരാൻ പോകുന്ന ദുരന്തത്തെയും ദുരിതത്തെയും തന്നെയാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല ആക്കലു രീബ യുബാസു യോമൽ ഖിയാമ മജ്നൂനൻ, ഭ്രാന്തനായി പരലോകത്ത് എന്ത് ചെയ്യും അവനെ കൊണ്ടുവരുന്ന ഇബ്നു അബി ഹാത്തിമിൽ നിന്നുള്ള റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഭ്രാന്താവസ്ഥയിലായിരിക്കും അവന്. മാത്രമല്ല വൻപാപങ്ങളിൽ എണ്ണിയിട്ടുണ്ട് ഖുർആൻ. ഷിർക്കിൻ്റെയും സിഹറിൻ്റെയും കൊലപാതകത്തിൻ്റെയും കൂടെയാണ് പലിശ തിന്നുന്നവനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല ആക്കിലുഹു വഖാത്തിബുഹു വമൂക്കിലുഹു വശാഹിദൈഹി, ഒക്കെ പലിശ തിന്നുന്നവൻ, തീറ്റിക്കുന്നവൻ, സാക്ഷി നിൽക്കുന്നവൻ, എഴുതുന്നവൻ, എല്ലാം എല്ലാം. ഇങ്ങനൊരു തിന്മ വേറല്ല, അത്രയും ഗൗരവത്തിൽ ഇസ്ലാം ഈ തിന്മയെ പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും, ദിർഹമു മിൻ റിബ യഅ്കുലുഹു റജുൽ, ഒരു വ്യക്തി കഴിക്കുന്ന ഒരു ദിർഹം, പലിശയിൽ നിന്നുള്ള ഒരു ദിർഹം, വഹുവ യഅലമു, ഇത് പലിശയാണ് എന്നറിഞ്ഞുകൊണ്ട് കഴിക്കുന്ന ഒരു ഒരു ദിർഹം, അത് അഷദ്ദു മിൻ സിത്തും വസലാസീന ജനിയ, അത് പിന്നെ 36 വ്യഭിചാരത്തിന് തുല്യമാണ്, 36 വ്യഭിചാരത്തിന് തുല്യമാണ് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഗൗരവമുള്ളൊരു കാര്യമാണ്, അതിനെ നിസ്സാരവൽക്കരിക്കാൻ പറ്റില്ല. അപ്പോൾ പലിശയിൽ കുടുങ്ങിയ ആളുകൾ ചെയ്യേണ്ടത്, അവരുടെ പ്രോപ്പർട്ടികളിൽ ചിലത് വിറ്റിട്ടാണെങ്കിൽ പോലും സഹോദരിമാർക്കൊക്കെ വലിയ റോൾ എടുക്കാൻ പറ്റും. ഈ സ്വർണ്ണാഭരണങ്ങളൊക്കെ ഉണ്ടാകും, സഹായിക്കണം, ഒരു കരാറോടുകൂടെ സഹായിക്കണം. എന്നിട്ട് ഭർത്താവ് ഇനി എടുക്കൂല എന്ന് ഉറപ്പ് വരുത്തിച്ചതിൻ്റെ ശേഷം അത് വിറ്റിട്ടാണെങ്കിൽ പോലും പലിശയിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് അനിവാര്യമായും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരു സാഹചര്യത്തിൽ ഞാൻ പെട്ടുന്നൊന്നും പറയണൊരു ഘട്ടം ഉണ്ടാകരുത്. പലിശയോട് ഇസ്ലാം അത്രയും കണിശമായ സ്റ്റാൻഡാണ് എടുത്തിട്ടുള്ളതെന്നുള്ളതിൽ സംശയമല്ല. മാത്രമല്ല അതിലൂടെ ഉണ്ടാകുന്നതൊക്കെ അവസാനം തകരും, നമുക്കത് പിന്നെ ഒരു വലിയ സംഭവമായിട്ട് തോന്നിയാലോ, അവസാനം അതൊക്കെ പൊളിഞ്ഞാടണേ അത് നമ്മൾ കാണേണ്ടി വരും എന്നതുകൂടി നമ്മൾ ഈ സമയത്ത് ശ്രോതാക്കളെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നതാണ്.
2: ഓക്കെ, താജുദ്ദീൻ സലാഹി, ജസാക്കുമുള്ള. പിന്നെ ഇവിടെ ഒരു ശ്രദ്ധ കൂടി നമ്മുടെ ആളുകൾക്ക് ഉണ്ടെങ്കിൽ വളരെ നന്നാവുമെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ സർക്കാർ ജോലികൾ ഒരുപാട് PSC നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുന്നതാണ്.
0: ഇപ്പോൾ നിലവിൽ ഒരുപാട് PSC നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, നിലവിൽ വന്നിട്ടുണ്ട്.
2: അതെ, ഒന്ന് അധ്വാനിക്കാൻ തയ്യാറുണ്ടെങ്കിൽ അവസരങ്ങളാണ്.
0: നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ ഇതിന്റെ കുറച്ച് വിഷയങ്ങൾ കൂടി പറയണം തോന്നുന്നുണ്ട്, ജോലിയുമായി ബന്ധപ്പെട്ട്. ആ സമയത്ത് നമുക്ക് ആ ഒരു മേഖല കവർ ചെയ്യാൻ ശ്രമിക്കാം. എന്തായാലും ശ്രോതാക്കൾക്ക് ആർക്കെങ്കിലും ഈ പി എസ് സിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എങ്ങനെ പോകാൻ കഴിയുന്ന ധാരണയില്ലെങ്കിൽ അവർക്ക് വിസ്റ്റം അലൈവ് എന്ന നമ്മുടെ സംവിധാനവുമായി ബന്ധപ്പെടാം, അതിലൂടെ ഗൈഡൻസ് വാങ്ങാം, അല്ലെങ്കിൽ പി എസ് സിയുടെ ഫീഡ്ബാക്ക് ഓപ്ഷനിലേക്ക് അവർക്ക് അയക്കാം, അവരെ നമ്മൾ സഹായിക്കും. ഏത് തരം, ഞാൻ ഇന്ന കോഴ്സ് എടുത്ത ഒരാളാണ്, എനിക്ക് ഏത് തരം ജോലിക്ക് പി എസ് സിക്ക് വേണ്ടിയാണ് അറ്റംപ്റ്റ് ചെയ്യാൻ കഴിയുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ശ്രമിക്കാം. സഹോദരിമാർക്കടക്കം വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയ ഒരുപാട് തൊഴിലുകളും മേഖലകളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് തീർച്ചയായും ഉണ്ടാകേണ്ടത്.
2: ഓക്കെ, ജസാകുമുള്ള. അങ്ങനെയാണെങ്കിൽ തജീദ് സുലൈം, നമുക്ക് തൽക്കാലം ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പീസ് റേഡിയോ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത വിഷയം വളരെ പ്രാധാന്യമുള്ള, ഇസ്ലാം വളരെയധികം പരിഗണനയും ശ്രദ്ധയും കൊടുക്കാൻ നിർദ്ദേശിച്ച വിഷയങ്ങളാണ്. ഇതിലെ ഹലാലും ഹറാമും ഒക്കെ നമ്മൾ ഗൗരവപൂർവ്വം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉപജീവന മാർഗം വിശാലമാകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനും ഒക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ടത് നല്ല പ്രാർത്ഥനയും അള്ളാഹുവിനെ സൂക്ഷിക്കലും അതേപോലെ കുടുംബബന്ധം ചേർക്കലുമൊക്കെ ഇതിനുള്ള ചില പരിഹാരങ്ങളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു ഏതായാലും നല്ല രൂപത്തിൽ ഹലാലായ മാർഗത്തിലൂടെ സമ്പാദിക്കാനും നമ്മുടെ കുടുംബത്തിനെ പരിചരിക്കാനുമൊക്കെ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി തൽക്കാലം നമുക്ക് ഇന്ന് ഇവിടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത ഒരു ഘട്ടത്തിൽ നമുക്ക് വീണ്ടും ഈ സ്നേഹക്കൂടുമായി കണ്ടുമുട്ടാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി നിങ്ങൾ അറിയിക്കണം. അതിൻ്റെ കോൺടാക്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടാവും. കൂടുതൽ ആളുകളിലേക്ക് ഈ സന്ദേശം കൈമാറാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മുടെ എല്ലാ നല്ല ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ച് അവൻ സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. സല്ലല്ലാഹു അല നബീന മുഹമ്മദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: മാഷാല്ലാ, വളരെയേറെ വിമർശനങ്ങൾക്കും തെറ്റിദ്ധാരണകൾക്കുമൊക്കെ കാരണമാകാറുള്ള വിശിഷ സഹോദരിമാരുടെ, സ്ത്രീ സമൂഹത്തിൻ്റെ ഒരുപാട് അവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും ഹനിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം എന്ന രീതിയിലൊക്കെ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. എന്നാൽ ജോലി ചെയ്ത് ജീവിക്കുക എന്നത് മാന്യതയുടെ അടയാളമാണ് എന്നത് ഇസ്ലാം പരിചയപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്.
3: ശ്രോതാക്കളെ, വൈബ്സ് ഇവിടെ അവസാനിക്കുന്നു. ഇനി മറ്റൊരു ദിവസം വീണ്ടും നമുക്ക് കാണാം. ഇനി വൈബ്സ് റേഡിയോ മറ്റു പ്രോഗ്രാമിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വഹർദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.

0: ഒരു ഒരു ഹദീസാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. നമ്മുടെ എല്ലാ പിന്നെ ഘട്ടങ്ങളിലും നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം, ഇപ്പോൾ സാധാരണ നമ്മുടെ ശ്രോതാക്കളൊക്കെ ഇതിൻ്റെ കൂടെ സഞ്ചരിക്കുന്ന ശ്രോതാക്കളൊക്കെ മനസ്സിരുത്തിയ ഒരു കാര്യമാണ്, നമ്മുടെ ഏത് പ്രവർത്തനവും അള്ളാഹു സ്വീകരിക്കുന്നത് നിയ്യത്തനുസരിച്ചാണ് അല്ലേ. നമ്മുടെ ഏത് പ്രവർത്തനവും അള്ളാഹു സ്വീകരിക്കുന്നത് നിയ്യത്തനുസരിച്ചാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം വ്യക്തമാക്കുന്ന ഒരു കാര്യം നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്, ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഖിയാമത്ത് നാളിൽ ജനങ്ങൾക്കിടയിൽ വിധി പറയും എന്നുള്ളതാണ്. എന്നിട്ട് മൂന്നാളുകളെ ഉദാഹരണമായിട്ട് കൊണ്ടുവരും. ഒരാൾ ഒന്ന് ഷഹീദായൊരു വ്യക്തിയാണ്. അപ്പം അയാളെ കൊണ്ടുവന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല ചോദിക്കുകയാണ്, നീ എന്താണ് ചെയ്തത്? അപ്പം അയാൾ പറയുന്നു, ഞാൻ ഷഹീദാകുന്നത് വരെ, രക്തസാക്ഷിയാകുന്നത് വരെ യുദ്ധം ചെയ്തു. അപ്പോൾ അള്ളാഹു അയാളോട് തിരിച്ചു പറയുകയാണ്, നീ കളവാണ് പറഞ്ഞത്. നീ യുദ്ധം ചെയ്തത്, നീ വലിയ ധീരനാണ് എന്ന് ജനങ്ങൾ നിന്നെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അയാളെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. രണ്ടാമതൊരു വ്യക്തിയെക്കുറിച്ച് പറയുന്നത് ഹദീസിലുള്ളത്, അയാൾ പണ്ഡിതനാണ്, നല്ല മാഹിറായ നിപുണനായ, ഖുർആൻ പാരായണത്തിലും പഠിപ്പിക്കുന്നതിലുമൊക്കെ നിപുണനായൊരു വ്യക്തിയാണ്. അപ്പം അയാളെയും കൊണ്ടുവരും. എന്നിട്ട് അള്ളാഹു ചോദ്യം ആവർത്തിക്കുന്നു. അപ്പം അയാൾ പറയുകയാണ്, എൻ്റെ കിതാബ് ഞാൻ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തു, ഞാൻ പാരായണം ചെയ്തു. അപ്പം അതിന് മറുപടിയായിട്ട് അള്ളാഹു അയാളോട് പറയുന്നത്, നീ നുണയാണ് പറഞ്ഞത്, നീ കളവാണ് പറഞ്ഞത്, നീ ജനങ്ങൾക്ക് ഇൽമ് പഠിപ്പിച്ചു കൊടുത്തത്, അറിവ് പകർന്നു കൊടുത്തത്, നീ വലിയ ആലിമാണ് എന്ന് ജനങ്ങൾ നിന്നെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അയാളെയും നരകത്തിലേക്ക് കൊണ്ടുപോകും. മൂന്നാമത്തെ ഒരാൾ ആ ഹദീസിൻ്റെ ബാക്കിയിൽ നമുക്ക് കാണാൻ കഴിയും, അയാളൊരു ധനികനാണ്. അപ്പം അയാളെ കൊണ്ടുവന്നിട്ട് ചോദിക്കുകയാണ്, എന്താണ്? ആ ചോദ്യം ആവർത്തിക്കുകയാണ്. അപ്പം അയാൾ പറയുകയാണ്, എൻ്റെ മാർഗത്തിൽ ഞാൻ എൻ്റെ സമ്പത്ത് മുഴുക്കെ ഞാൻ ചെലവഴിച്ചു. അപ്പം അയാളോട് അള്ളാഹു തിരിച്ചു പറയുന്നു, നീ നുണയാണ് പറഞ്ഞത്. എന്നിട്ട് അള്ളാഹു അയാളോട് പറയുകയാണ്, നീ വലിയ ധർമ്മിഷ്ഠനാണ് എന്ന് ജനങ്ങളാൽ അറിയപ്പെടാൻ വേണ്ടിയിട്ടാണ് നീ എന്ത് ചെയ്തിട്ടുള്ളത്? ദാനധർമ്മം ചെയ്തിട്ടുള്ളത്. അങ്ങനെ അയാളും നരകത്തിലേക്ക് എറിയപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പം ഇവിടെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ മനസ്സിരുത്തേണ്ടുന്ന, ഇന്നത്തെ ഒരു പ്രഭാതത്തിൻ്റെ ഒരു ചിന്തയായിട്ട് മനസ്സിരുത്തേണ്ടുന്നൊരു കാര്യം, നമ്മുടെ എല്ലാ പ്രവർത്തനത്തിലും ഇഖ്ലാസ് നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷം നമുക്ക് അനുഭവിക്കാൻ കഴിയും. ദുനിയാവിലും ആഖിറത്തിലും നമ്മളുടെ ഈ ഒരു ജീവിതത്തിൻ്റെ ഒരു ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് എല്ലാ രംഗത്തുമുള്ള ആത്മാർത്ഥതയാണ്. ആത്മാർത്ഥത എന്ന് പറഞ്ഞാൽ എൻ്റെ റബ്ബ് എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും, റബ്ബിൻ്റെ തൃപ്തിയാണ് ഏതൊരു പ്രവർത്തനം കൊണ്ടും ആഗ്രഹിക്കേണ്ടത്.
1: തീർച്ചയായും ഓരോ പ്രവർത്തനത്തിലും അടങ്ങിയിരിക്കേണ്ട ഘടകങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണല്ലോ മനസാന്നിധ്യം.
0: അതെ,
1: മനസാന്നിധ്യത്തോടുകൂടി ഒരു കാര്യം ചെയ്യുക എന്നുള്ളതാണ് ആ കാര്യത്തിന്റെ കമാലീയത്തിന് യോജിക്കുന്നത്, അതിന്റെ പൂർണ്ണതയ്ക്ക് അനുയോജ്യമായിട്ടുള്ളത്. ഇപ്പൊ നമസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, സ്വദഖകളാകട്ടെ, അതുപോലെ തന്നെ അറിവ് പകർ നൽകുന്നതാകട്ടെ, ഖുർആൻ പാരായണമാകട്ടെ, എല്ലാം അപ്രകാരം തന്നെയാണ്. മനസാന്നിധ്യം അനിവാര്യമാണ്. മനസാന്നിധ്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഇഖ്ലാസും. ഇഖ്ലാസ് എന്ന് പറയുമ്പോൾ ഇപ്പോ നേരത്തെ ഹസൻ അൻസാരി ഉദ്ധരിച്ച ഹദീസിലുള്ളതുപോലെ അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കിട്ടണം എന്ന് എന്നൊക്കെ ഖുർആനിൽ അള്ളാഹു പറഞ്ഞതുപോലെ എന്ത് നന്മ ചെയ്യുകയാണെങ്കിലും അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ തൃപ്തി. അപ്പൊ അതിൽ മറ്റൊരാളുടെയും മറ്റു പലരും ഒരുപക്ഷെ തൃപ്തിപ്പെട്ടേക്കാം, പക്ഷെ അവരുടെ തൃപ്തിയൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു എന്താണ് നമസ്കാരക്കാരന്റെ നമസ്കാരത്തെ പറ്റി പറഞ്ഞല്ലോ, അയാള് യുസയ്യിനു സ്വലാത്തുഹു, അയാള് നല്ല അടിപൊളിയായി നമസ്കരിക്കും, നമസ്കരിക്കാൻ പള്ളി കയറി അള്ളാന്റെ മുമ്പിൽ നിന്നാല് നല്ല നിസ്കാരമൊക്കെ നല്ല ഉഷാറാക്കും. പക്ഷേ മറ്റുള്ളവർ കാണാൻ വേണ്ടിയാണ്, അള്ളാഹ് കാണാൻ വേണ്ടിയല്ല. അപ്പൊ ഇത് ഇത് ഇത് നിങ്ങോട് മാറി എന്റെ ജീവിതത്തില് ഇടപഴകാൻ, എന്റെ ജീവിതത്തില് നന്മ തിന്മകളെ നിശ്ചയിക്കാൻ കഴിവുള്ള എന്റെ റബ്ബിന് വേണ്ടിയാണ് എന്റെ ഇബാദത്ത് എന്നുള്ളിടത്ത് മനസ്സെത്തിപ്പെട്ടാല് എല്ലാ ഇബാദത്തുകളും ഇഖ്ലാസോടുകൂടി ചെയ്യാൻ കഴിയും എന്ന് തന്നെയാണ് ഇൻഷാല്ലാ വിചാരിക്കുന്നത്.
2: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: മധുരം ഖുർആൻ നമ്മൾ ആരംഭിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖിയാമ പാരായണം കേൾക്കാം. പാരായണം യൂസുഫ് ബിൻ നൂഹ് അഹമ്മദ്.

العاجلة وتذرون الآخرة وجوه يومئذ ناضرة إلى ربها ناظرة.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് മധുരം ഖുർആൻ സൂറത്തുൽ ഖിയാമയിലെ വചനങ്ങളാണ്. മധുരം ഖുർആനിൽ നമ്മൾ കേട്ടത് പാരായണം നിർവഹിച്ചത് യൂസഫ് ബിൻ നോഹ് അഹമ്മദ്.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com, phone 9020840840, www.peaceradio.com.
0: പ്രിയ ശ്രോതാക്കൾ ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ വഴികാട്ടി. എങ്ങനെയാണ് ദീൻ പഠിക്കേണ്ടത്? ഇസ്ലാമിക വിജ്ഞാന പഠനത്തിന് ഒരു ആമുഖം. വഴികാട്ടിയിൽ ചർച്ച ചെയ്തുകൊണ്ട് അജ്മൽ ഫൗസാൻ അൽഹിക്കമി, ഒപ്പം ഇഹ്സാൻ ഖാദർ എന്നിവർ ചേരുന്നു.
2: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമ. ഏറെ പ്രിയം നിറഞ്ഞ ശ്രോതാക്കളെ, നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് തലബുൽ ഇൽം, മത പഠനവുമായി ബന്ധപ്പെട്ട നമ്മളെന്തായാലും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ ചർച്ച ചെയ്ത് പോകാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കൂടെ ഈ ഒരു സംസാരത്തിൽ അജ്മൽ ഫൗസാൻ അൽഹിക്കമി നമ്മോടൊപ്പമുണ്ട്. ഫൗസാൻ ഖാ, ഈ തലബുൽ ഇൽമുമായി ബന്ധപ്പെട്ട്, തലബുൽ ഇൽമു എന്ന് പറയുമ്പോൾ ഇൽമ് നേടുക എന്നുള്ളത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതുപോലെ തലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിം, ഓരോ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇൽമ് നേടുക എന്നുള്ളത് നിർബന്ധമാണ് എന്നാണല്ലോ പറഞ്ഞത്. എങ്ങനെയാണ് നമ്മൾ ഇൽമ് നേടേണ്ടത്? ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് ചർച്ച ചെയ്യാറുള്ളത്.
3: അൽഹംദുലില്ലാഹ്, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഒരു ഹദീസ്, എല്ലാ ഓരോ മുസ്ലിമിനും നിർബന്ധമാണ് വിജ്ഞാനം നേടുക, ഇൽമ് നേടുക എന്നാണ്. അപ്പോൾ നമ്മളിവിടെ ഉദ്ദേശിക്കുന്ന അറിവ്, ഇൽമ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കലാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ, നടപടിക്രമങ്ങൾ, അഥവാ ദീനിയായ വഹീൻ്റെ അടിസ്ഥാനത്തിലുള്ള അറിവിനെയാണ് നമ്മൾ പ്രധാനമായും ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് പിന്നെ ഇപ്പം ഇന്ന് പൊതുവെ ആളുകൾക്ക്, പിന്നെ ഒരുപക്ഷെ നമ്മുടെ പ്രേക്ഷകരിൽ പല രൂപത്തിലുള്ള ആളുകളുണ്ടാവാം, ഒരു ദീൻ സീരിയസായി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്, സ്ട്രക്ചറലി ഒരു പഠിച്ചൊരു ഒരു ഒരു പണ്ഡിതനാവണം എന്നാഗ്രഹിക്കുന്ന വ്യക്തികളുണ്ടാവാം, അതല്ലെങ്കിൽ സാധാരണക്കാരായി പിന്നെ മറ്റു പല ഫീൽഡുകളിലും ജോലി ചെയ്യുന്നു, അതിനോടൊപ്പം തന്നെ ദീൻ മനസ്സിലാക്കണം, കൂടുതൽ ആഴത്തിൽ അള്ളാഹുവിനെ മനസ്സിലാക്കണം, പ്രവാചകനെ മനസ്സിലാക്കണം, ദീൻ മനസ്സിലാക്കണം എന്നാഗ്രഹിക്കുന്ന പല തട്ടുകളിലുള്ള ആളുകളുണ്ടാവും. അപ്പോൾ നമുക്ക് ആദ്യം പറയാനുള്ളത്, എല്ലാ മുസ്ലിങ്ങൾക്കും, നമ്മൾ ഈ ഒരു പിന്നെ ശബ്ദം കേൾക്കുന്ന ഏതൊരു മനുഷ്യനാണെങ്കിലും, ഏതൊരു മുസ്ലിം ആണെങ്കിലും, ഈ ഹദീസിൽ പറഞ്ഞതുപോലെ അറിവ് നേടുക എന്നുള്ളത് പ്രധാനപ്പെട്ട സംഗതിയാണ്. അപ്പോൾ എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട, നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് അറിവുകളുണ്ട്, അതെല്ലാവരും അറിഞ്ഞിരിക്കണം. അത് ഒരാൾ മുസ്ലിമായി കഴിഞ്ഞാൽ പിന്നെ എനിക്കത് പഠിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് മാറിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ആദ്യമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അത് എന്താണ് അത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്തൊക്കെയാണ് അതിൽ ഉൾക്കൊള്ളുന്നത്, ഇലാഹ് അള്ളാഹു അതിൻ്റെ അർത്ഥങ്ങൾ കാര്യം. മുഹമ്മദ് റസൂലുള്ള എന്ന് പറയുമ്പോൾ ആരാണ് ഒരു റസൂൽ, അള്ളാഹുവിൻ്റെ റസൂൽ എന്ന് പറഞ്ഞാൽ ആരാണ്? ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ. അപ്പോൾ മുഹമ്മദ് ആരാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടും. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര്, അതൊക്കെ അതിൻ്റെ ബേസിക് അറിവുകളാണ്. അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് പ്രധാനമായുള്ള വിശ്വാസ കാര്യങ്ങൾ, ഈമാൻ കാര്യങ്ങൾ. നമ്മളൊക്കെ ഈ മദ്രസയിൽ പഠിക്കാറുള്ള ഈമാൻ കാര്യങ്ങൾ, ഈമാനു ബില്ലാഹ്, അള്ളാഹുവിലുള്ള വിശ്വാസം, മലക്കുകൾ, അതുപോലെ തന്നെ വേദഗ്രന്ഥങ്ങൾ, പ്രവാചകന്മാർ, അതുപോലെ തന്നെ അന്ത്യനാൾ, ഖിയാമത്ത് നാൾ, അതുപോലെ ഖദർ, ഈമാനു ബിൽ ഖദർ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. സാധാരണ നമ്മൾ പിന്നെ മദ്രസകളിലൊക്കെ പറഞ്ഞു പഠിച്ചൊരു സംഗതിയാണ് വൽ ഖദരി ഖൈരിഹി വശരിഹി എന്നിങ്ങനെ പറയും. പക്ഷേ അതിൻ്റെ ഒരു അതിൻ്റെ പൾസിൽ ആളുകൾ ഉൾക്കൊണ്ടോ എന്ന് ചോദിച്ചാൽ പലർക്കും ഈ പിന്നെ പലരുടെയും ഇന്നത്തെ സംശയങ്ങൾ കേൾക്കുമ്പോൾ അതങ്ങനെ പറഞ്ഞു പഠിച്ചു എന്നല്ലാതെ അത് ശരിക്കും ഉൾക്കൊള്ളാത്ത പോലെയാണ് നമുക്ക് അവരുടെ ഒരു ചിന്ത പോകുമ്പോൾ മനസ്സിലാവുന്നത്. അതായത് അള്ളാഹുവിൻ്റെ ഖദർ, അള്ളാഹുവിൻ്റെ ഖലാ ഉൽ ഖദർ, അള്ളാഹു വിധി വിശ്വാസം, അള്ളാഹു ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും പൂർണ്ണമായും അള്ളാഹുവിൻ്റെ പിന്നെ വലിയ അറിവും അതുപോലെ തന്നെ എല്ലാം അറിയുന്ന പടച്ചവനെ സംബന്ധിച്ചിടത്തോളം അത് കൃത്യമായി അത് വിധിച്ചിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ് നടക്കുന്നത്. അത് ഖൈറാണെങ്കിലും ഷർറാണെങ്കിലും, നന്മ തിന്മകൾ രണ്ടും. അപ്പോൾ അങ്ങനെയുള്ള അടിസ്ഥാന വിശ്വാസങ്ങൾ അതിൻ്റെ ഒന്നാമതായിപ്പെടും. അതുപോലെ തന്നെ പിന്നെയുള്ള ഇസ്ലാം കാര്യങ്ങളെന്ന് നമ്മൾ സാധാരണ പറയാറുള്ള കാര്യങ്ങൾ ഓരോന്നായി തുടങ്ങുന്നു. നിസ്കാരം, അപ്പോൾ നിസ്കാരം എന്ന് പറയുമ്പോൾ ബേസിക്കലി ഒരു മനുഷ്യൻ നിസ്കരിക്കാൻ വേണ്ട അറിവുകൾ അയാൾക്ക് വേണം. അപ്പോൾ നിസ്കാരം എന്ന് പറയുമ്പോൾ ശുദ്ധീകരണം, വുദു അതിൽപ്പെടും. അതുപോലെ തന്നെ പിന്നെ ജനാബത്തുണ്ടായാൽ എങ്ങനെ കുളിക്കണം, വലിയ അശുദ്ധി ചെറിയ അശുദ്ധി, ഇതൊക്കെ ബേസിക് അറിവുകൾ ഇതെല്ലാം മുസ്ലിം അറിഞ്ഞിരിക്കേണ്ട അറിവാണ്. നിസ്കാരം, അതുപോലെ തന്നെ നിസ്കാരത്തിലുള്ള സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ഫാത്തിഹ ഇല്ല നിസ്കാരമില്ല. അപ്പോൾ അങ്ങനെയുള്ള ബേസിക്സ് ആണ്. ഒരുപാട് സുഹൃത്തുക്കളൊന്നും അറിഞ്ഞിരിക്കൽ നിർബന്ധമില്ല, പക്ഷേ മാക്സിമം നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. ചെറിയ സുഹൃത്തുക്കളൊക്കെ, നിസ്കാരത്തിന് നമുക്ക് ആവശ്യമായ സുഹൃത്തുക്കളൊക്കെ എന്തായാലും നമ്മൾ കുറഞ്ഞ സുഹൃത്തുക്കൾ അറിഞ്ഞിരിക്കണം. പിന്നെ സകാത്ത്, അതുപോലെ തന്നെ റമദാനിലെ നോമ്പ്, ഹജ്ജ്, ഈ കാര്യങ്ങളുടെയൊക്കെ ഒരു ബേസിക്, ആഴത്തിൽ പോയില്ലെങ്കിലും എങ്ങനെയാണ് നോമ്പ്, നോമ്പിൻ്റെ രൂപം, ജസ്റ്റ് കാര്യങ്ങൾ, ഇതൊക്കെ മദ്രസകളിൽ സാധാരണ പഠിപ്പിക്കപ്പെടുന്നതാണ്. എന്നാൽ പോലും ചിലപ്പോൾ ഒരു കൃത്യമായ മദ്രസ പഠനം അല്ലെങ്കിൽ ഒരു ദീനി ബാക്ക്ഗ്രൗണ്ടൊന്നും ഇല്ലാത്ത ഫാമിലികളിൽ നിന്ന് വരുന്നവരാണെങ്കിൽ ഒരുപക്ഷെ ഇതുപോലും ശരിക്കും അറിഞ്ഞോളണമെന്നില്ല. അപ്പോൾ ഇന്നൊക്കെ നമ്മളെടുത്ത് വരുന്ന ഒരുപാട് സംശയങ്ങളൊക്കെ വളരെ ബേസിക്കായ സംശയങ്ങളുണ്ട്. ഇപ്പോൾ ഒരു രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ പരിചയപ്പെട്ടൊരു ഫാമിലി ഇതുപോലെ തന്നെ, അവർ കേരളത്തിൽ തന്നെ ജീവിക്കുന്നവരാണ്, പക്ഷേ മദ്രസയിൽ പോയിട്ടില്ല. അവരുടെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒരു പിന്നെ ഒരു നിരീശ്വരവാദം എന്ന് പറഞ്ഞില്ലെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് അങ്ങനെയുള്ള ഒരു ദീനിനോട് ഒരൊക്കെ ഒരു അകൽച്ച പാലിച്ചിരുന്നൊരു ഫാമിലിയായിരുന്നു. അപ്പോൾ ചെറുപ്പത്തിൽ അവർ മതവിദ്യാഭ്യാസം കിട്ടിയിട്ടില്ല. അപ്പോൾ വളർന്നു വന്നപ്പോൾ ഒരു 10-40 വയസ്സ് കഴിഞ്ഞവർ മുതിർന്ന ആളുകളാണ്. അവർക്കും അവരുടെ മക്കൾക്കും അത് പിന്നെ പറഞ്ഞു കൊടുക്കാൻ അവർക്ക് കഴിയുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് തന്നെ സ്വയം അത് പഠിക്കണം എന്നുള്ള ഇത് ബേസിക്കായിട്ടുള്ള കാര്യങ്ങളിൽ പോലും ആവശ്യത്തിന് അറിവില്ലാത്തൊരു സ്ഥിതിയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ബേസിക് കാര്യങ്ങൾ ഒരു മനുഷ്യൻ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ഫീൽഡ് എന്താണ്, അതിലുള്ള ബേസിക്കായിട്ടുള്ള അറിവ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ വാചകങ്ങളായി കാണാം, പിന്നെ ഫിഖ് അറിയാത്തവൻ ഞങ്ങളുടെ മദീന മാർക്കറ്റിൽ കച്ചവടം ചെയ്യരുത്. അവിടെ എന്ന് ഉദ്ദേശിക്കുന്ന ഫിഖ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിക കർമ്മശാസ്ത്രം, അത് മൊത്തം അറിയുക എന്നുള്ളതല്ലല്ലോ. നേരെ മറിച്ച് അയാളൊരു കച്ചവടക്കാരനാണെങ്കിൽ ആ കച്ചവടവുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക നിയമങ്ങളുണ്ടാവും, ഹലാൽ ഹറാമുകളുണ്ടാവും, അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടാവും, ഇന്ന വസ്തു കച്ചവടം ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളെ മാർക്കറ്റുകളിൽ ഈ സത്യം പറഞ്ഞാൽ ഇന്ന് നടക്കുന്നത് ആളുകൾക്ക് പൈസ ഉണ്ടാക്കുക, അത് എങ്ങനെയും ഉണ്ടാക്കുക എന്നാണ് പിന്നെ ആളുകളുടെ ഒരു ധാരണ. എങ്ങനെയും പൈസ ഉണ്ടാക്കി മതി, ആ കൂട്ടത്തിൽ അതിനുള്ള നെട്ടോട്ടത്തിൽ പിന്നെ മറ്റുള്ളവർ ബുദ്ധിമുട്ടുന്നതോ അല്ലെങ്കിൽ ആ പൈസ ശരിയായ രൂപത്തിലൂടെയാണ് വന്ന് കിട്ടിയത് എന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് തരത്തിലുള്ള പുതിയ പുതിയ ബിസിനസ് പിന്നെ മെത്തേഡുകൾ വരുന്നത്, പല തരത്തിലുള്ള പുതിയ പുതിയ പിന്നെ എന്താണ് ലാഭമുണ്ടാക്കാനുള്ള പുതിയ പല സംഗതികളൊക്കെ വരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അവിടെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവനൊരു ഒരു സംഗതി ഇൻവെസ്റ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ പൈസ വിനിമയം ചെയ്യാം, പല രൂപത്തിൽ ബിസിനസ്സിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട സ്വർണം ഒരുപാട് വ്യാപകമായിട്ട് ആളുകൾക്ക് അറിവില്ലാത്തൊരു വിഷയമാണ്. സ്വർണം ക്രയവിക്രയം ചെയ്യുമ്പോൾ, സ്വർണം വിൽക്കുമ്പോൾ വാങ്ങുമ്പോൾ ഇസ്ലാം വളരെ കൃത്യമായ നിബന്ധനകളുണ്ട്. സാധാരണ മറ്റൊരു ഒരു കച്ചവട വസ്തു നമ്മൾ വിൽക്കുമ്പോഴും വാങ്ങുമ്പോഴുള്ള നിയമങ്ങളല്ല സ്വർണം നമ്മൾ വിനിമയം ചെയ്യുമ്പോഴുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിനെപ്പറ്റിയുള്ള ബേസിക് ധാരണ നമുക്ക് വേണം. അപ്പോൾ ഏത് ഫീൽഡാണോ, സത്യം പറഞ്ഞാൽ ഒരുപാട് നല്ല ആളുകൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അൽഹംദുലില്ലാഹിന് പിന്നെ എനിക്ക് പരിചയമുള്ള പിന്നെ എൻ്റെ നാട്ടിൽ തന്നെയുള്ള ഒരു സഹോദരൻ, പിന്നെ അദ്ദേഹം എന്നെ ആദ്യമായിട്ട് ബന്ധപ്പെടുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ ഫീൽഡിൽ പഠിക്കുന്ന അദ്ദേഹം പിന്നെ ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് അതിൽ ഒരു കോഴ്സിൽ വരുന്ന ഇസ്ലാമികമായ വശം ചോദിച്ചിട്ടാണ് ബന്ധപ്പെടുന്നത്. അപ്പോൾ അത് വളരെ പോസിറ്റീവായ ഒരു സംഗതിയാണ്. ഞാൻ ഒരു പിന്നെ മെഡിക്കൽ ഫീൽഡിൽ നിൽക്കുന്നു, അപ്പോൾ ഇന്ന ഒരു മേഖലയിലേക്ക് എനിക്ക് ഉപരിപഠനം നടത്തണമെങ്കിൽ അവിടെയുള്ള ഒരു ഇസ്ലാമികമായിട്ടുള്ള അത് എനിക്ക് പോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു ചിന്ത, അത് വളരെ നല്ലൊരു ചിന്തയാണ്. അപ്പോൾ ഒരു ഡോക്ടറാണെങ്കിൽ ആ രംഗത്തുള്ള ഇസ്ലാമിക പാഠങ്ങൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ സർജറി രംഗത്ത് അല്ലെങ്കിൽ പിന്നെ പല തരത്തിലുള്ള പിന്നെ മനുഷ്യൻ്റെ ശരീരത്തിൽ ചികിത്സകൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിന് കൃത്യമായ കാഴ്ചപ്പാടുകളുണ്ട്, ഇസ്ലാം കൃത്യമായ നിയമങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെയാണ് ഒരു ഡോക്ടർ എങ്ങനെയാണ് കാണുക, ഒരു എഞ്ചിനീയർ അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഒരു വക്കീൽ പിന്നെ നമ്മുടെ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥയിൽ ഇടപെടുന്ന ഒരാൾ, പിന്നെ അവിടെ എങ്ങനെയാണ് ഇടപെടേണ്ടത് എന്നതിനെക്കുറിച്ച് ഇസ്ലാമിന് ശരിയായ പിന്നെ കാഴ്ചപ്പാടുകളും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ ഫീൽഡിൽ അത് മനസ്സിലാക്കും. ഒരു ഭാര്യ, ഒരു ഭർത്താവ്, ഒരു മകൻ, മകൾ, അങ്ങനെ എന്തൊക്കെ റോളുകൾ സൊസൈറ്റിയിലുണ്ടോ അതിനൊക്കെയുള്ള ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ നമുക്കുണ്ടാവുക, എന്താണ് ഇസ്ലാം അതിൽ നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് എന്ന് മനസ്സിലാക്കുക എന്നുള്ളത് ഓരോ രംഗത്തും ആളുകൾ ബേസിക്കായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട സംഗതിയാണ്. ഇത് നമ്മൾ ജനറലി പറഞ്ഞതാണ്. ഇനി നമ്മൾ കുറച്ച് ഡീപ്പായി പറയുകയാണെങ്കിൽ തലബുൽ ഇൽം അഥവാ ഈ ഇസ്ലാമിക അറിവുകൾ, ഇപ്പോൾ ഓരോ വിജ്ഞാനശാഖയും എങ്ങനെ സ്ട്രക്ചറലി ഒരു മനുഷ്യന് പിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പഠിച്ച് ഒരു ഒരു പണ്ഡിതനാവുക, അല്ലെങ്കിൽ പിന്നെ ആ രംഗത്തൊരു എക്സ്പെർട്ടാവുക, ഒരു ഇസ്ലാമിക പഠനം നടത്തിയൊരു വ്യക്തിയാവുക എന്നത് ചോദിക്കുകയാണെങ്കിൽ അത് നമുക്കൊരു ഒരു ഇങ്ങനെ ഒരു പോഡ്കാസ്റ്റിൽ നമുക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയുന്ന ഒന്നല്ല, ആദ്യം അത് പറയാം. എന്നിരുന്നാലും അതിന് ഒരു കൃത്യമായ ഒരു സ്ട്രക്ചറുണ്ട്. പിന്നെ അറബിയിൽ തദർറുജിയായി അഥവാ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, ആദ്യം ഗ്രാജ്വലി ആണല്ലോ നമ്മൾ വളരേണ്ടത് ഏത് സംഗതിയും. പിന്നെ പണ്ഡിതന്മാർ പറയുന്നത് കാണാം, ആദ്യം സിഗാറുൽ ഇൽം ഖബ്ല കിബാരി, ഇൽമിൻ്റെ ചെറിയ ചെറിയ അറിവുകൾ പഠിച്ച് പഠിച്ചാണ് വളരെ വലിയ അറിവുകളിലേക്ക് കടക്കേണ്ടത്. പലപ്പോഴും ഇന്ന് ആളുകൾ നേരെ വിരുദ്ധമായ സമീപനം സ്വീകരിക്കുന്നത് കാണാം. ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇസ്ലാമികമായിട്ടുള്ളൊരു സംശയം അല്ലെങ്കിൽ ഒരു ഇഷ്യൂ സമൂഹത്തിലുണ്ടാവുന്നു, അപ്പോൾ ഉടനെ അതിൻ്റെ വലിയ മസലകളിലേക്കാണ് സാധാരണക്കാര ആളുകൾ പോലും ചർച്ച കൊണ്ടുപോകുന്നത്. അങ്ങനെയല്ല, നമ്മൾ ശരിക്ക് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതെന്നാണ്, ഇപ്പോൾ നമ്മൾ എൽ കെ ജി കഴിഞ്ഞിട്ടാണ് യു കെ ജിയിലേക്ക് പോകേണ്ടത്, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെയുള്ള പ്രൈമറി പിന്നെ 1, 2, 3 ക്ലാസ്സുകളിലേക്കും പിന്നെ ഹയർ സെക്കൻഡറിയിലേക്കും അവിടെ നിന്നാണ് നമ്മൾ ഗ്രാജുവേഷനും പിന്നെ ഉപരിപഠനത്തിന് പോകേണ്ടത്. അപ്പം ആദ്യം നമ്മൾ ദീനിൻ്റെ ഫണ്ടമെൻ്റൽസ് ബേസിക് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് ആണ് പ്രധാനപ്പെട്ടത്. അപ്പോൾ അങ്ങനെ നമ്മൾ ചിന്തിച്ച് പിന്നെ മുൻഗാമികൾ പണ്ഡിതന്മാർ അവർ പഠിച്ചൊരു ഒരു ഒരു വേ ഓഫ് ലേണിംഗ് ഇസ്ലാമിനെ സ്ട്രക്ചറലി അങ്ങനെ പഠിച്ചൊരു നോക്കിക്കഴിഞ്ഞാൽ ആദ്യമായിട്ട് അവർ പഠിച്ചിരുന്നത് ഖുർആൻ ഹിഫ്ളാക്കുക എന്നുള്ളതായിരുന്നു. അതായത് പണ്ഡിതന്മാരുടെ ചരിത്രം, ഇമാം ഷാഫി, ഇമാം മാലിക്, അതുപോലെ തന്നെ ഇമാം ബുഖാരി, അങ്ങനെ ഇസ്ലാമിക ലോകത്ത് അറിയപ്പെട്ട വലിയ ഇമ്മത്തുകൾ, വലിയ ഇമാമുമാർ, അവരുടെയൊക്കെ ജീവിതം പരിശോധിച്ച് കഴിഞ്ഞാൽ അവർ ചിലർ 5 വയസ്സിൽ, ചിലർ 6 വയസ്സിൽ, 7 വയസ്സിൽ, 10 വയസ്സിൽ, 12 വയസ്സിൽ ആദ്യം അവർ ഖുർആൻ ഹിഫ്ളാക്കി എന്ന് കാണാം. പിന്നെ അതിനോടൊപ്പം തന്നെ ഖുർആൻ ഹിഫ്ളാക്കുന്നതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഇമാം ഷാഫി റഹിമഹുള്ള അദ്ദേഹം പിന്നെ ആദ്യം ഖുർആൻ ഹിഫ്ളാക്കുന്നു, പിന്നീട് അദ്ദേഹം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇമാം മാലിക്കിനെ കാണാൻ പോകുന്നു. ഇമാം മാലിക്കിനെ കാണാൻ പോകുമ്പോൾ അദ്ദേഹം ഇമാം മാലിക്കിൻ്റെ മുഅത്ത കടം വാങ്ങി ഹിഫ്ളാക്കിയിട്ടാണ് പോകുന്നത്. അദ്ദേഹം സ്വന്തം ആ പുസ്തകം മുഅത്ത വാങ്ങാനുള്ള ശേഷിയില്ല, അപ്പോൾ വേറൊരാളത്ത് നിന്ന് അത് കടം വാങ്ങിയിട്ട് ഹിഫ്ളാക്കിയിട്ട് തിരിച്ചു കൊടുത്തു. അതെ, ഇമാം മാലിക്കിൻ്റെ അടുത്ത് എത്തുമ്പോൾ ചോദിക്കുന്നു, വളരെ ചെറിയ പ്രായമായിരുന്നു അപ്പം എല്ലാവരും ഞാൻ ഇരുത്താറില്ല, അതുകൊണ്ട് ടെസ്റ്റ് ചെയ്തിട്ടാണ് പിന്നെ
2: ചോദിക്കും. അപ്പോ കംപ്ലീറ്റ് ഇഫ്ലാക്കിയിട്ടുണ്ടല്ലേ ഒരു ചട്ടം അവസാനം വരെ ഏതാളെക്കാട്ടി നന്നായി അറിയാം, കോൺഫിഡൻസ് ആണല്ലേ
3: അത്. അത്
2: ചെറിയ ആ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ സുബ്ഹാനല്ലാഹ്.
3: അത് എന്ന് വെച്ചാൽ ഒരു പിന്നെ ആ ഒരു ഘട്ടം, ഒരു ചെറിയ ഘട്ടം എന്ന് പറഞ്ഞാൽ, ചെറിയ കുട്ടികളുടെ ഒരു പ്രായം എന്ന് പറഞ്ഞാൽ ഒരിക്കലും പിന്നെ അവർക്ക് പഠിക്കുന്ന കാര്യങ്ങൾ ഒരുപാട് അങ്ങ് മനസ്സിലാവുക എന്നതിനേക്കാൾ ഉപരി പിന്നെ ആ സാധാരണ അറബിയിലൊരു ചൊല്ലുണ്ട്, ഹൈഫ്ളു ഫിസ് സിഹർ കൻ നഖ്ഷി ഫിൽ ഹജർ, ചെറിയ ചെറിയ പ്രായത്തിൽ പിന്നെ നമ്മൾ മനഃപ്പാഠമാക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കല്ലിൽ കൊത്തിവെക്കുന്നത് പോലെയാണ് അത്. നമ്മൾ
2: പിന്നെ കിട്ടിയില്ലെങ്കിലും
3: അവിടെ അത് മനസ്സിൽ ഉൾക്കൊണ്ട് അത് മനഃപ്പാഠമാക്കുക എന്നുള്ളതാണ് പ്രധാനം. പിന്നെ കുറച്ചുകൂടി മുതിർന്ന് കുറച്ചും കൂടി ഈ വലിയ വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ പഠിക്കുമ്പോഴാണ് നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ച അതിനെ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ ആഴത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ ഇതാണൊരു ഒരു ബേസിക് ഒരു അടിസ്ഥാനം എന്ന് പറഞ്ഞു ഖുർആൻ ഹിഫ്ളാക്കുക. അതോടൊപ്പം ഇപ്പോൾ നമ്മൾ ഇന്നത്തെ നിലവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മദീനയിൽ മക്കയിലൊക്കെ പ്രത്യേകിച്ച് അറബ് നാടുകളിലൊക്കെ ഇപ്പോഴും പിന്തുടർന്ന് വരുന്നൊരു സിസ്റ്റമാണത്. വളരെ വിജയകരമായി ചെറുപ്രായത്തിലെ പള്ളികളിലെ ഹലഖാത്തുകളിൽ പോയി ഒരു ഖുർആൻ മനഃപ്പാഠമാക്കുന്നു. അതോടൊപ്പം ഇപ്പോൾ മദീനയിലെ മസ്ജിദ് നബവിയിലെ ഇമാമ് കൂടി ആയിട്ടുള്ള ഷെയ്ഖ് അബ്ദുൽ മസ്ജിദ് ഖാസിം ഹഫിദഹുള്ളാഹ് അദ്ദേഹം ക്രോഡീകരിച്ച മുതൂനു താലിബുൽ ഇൽം എന്ന് പറയുന്നൊരു സെറ്റുണ്ട്. സെറ്റ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 160 ഗ്രന്ഥങ്ങൾ റെഫർ ചെയ്ത് പല ഒരുപാട് ഗ്രന്ഥങ്ങൾ റെഫറൻസിന് ഉപയോഗിച്ച് പല കിതാബുകളുടെയും മഖ്തൂതാത്തുകൾ തിരഞ്ഞു പോയി അത് ഒറിജിനൽ കയ്യെഴുത്ത് പ്രതികൾ പരിശോധിച്ചിട്ട് വരെയാണ് അദ്ദേഹം അതിലെ പല കിതാബുകളും തഹ്ഖീഖ് ചെയ്ത് ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ വളരെ ചെറിയ എല്ലാ വിഷയങ്ങളിലും, എല്ലാ പ്രധാനപ്പെട്ട വിഷയങ്ങളിലുമുള്ള മത്തിനുകൾ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അറിയാത്തവരുണ്ടെങ്കിൽ പറഞ്ഞുതരാം, അഥവാ ഓരോ വിഷയത്തിലുമുള്ള നമ്മൾ ചെറുപ്രായത്തിലെ അല്ലെങ്കിൽ ചെറുപ്പത്തിലെ മനഃപ്പാഠമാക്കേണ്ട ബേസിക് ടെക്സ്റ്റുകൾക്കാണ് മത്തിനുകൾ എന്ന് പറയാം. മത്തിന് ടെക്സ്റ്റ് നേരത്തുള്ളൂ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുത്തൂർ താലിബിൽ എലിമിൻ്റെ പല സെറ്റുകളുണ്ട്. അതിൽ ഒന്നാമത്തെ സെറ്റ് ഇപ്പോൾ ഏറ്റവും പുതിയ അപ്ഡേറ്റഡ് വേർഷൻ അനുസരിച്ച് ഒന്നാമത്തെ സെറ്റ് ആദാബ് അധികാരികളാണ്, അഥവാ തംഹീദിയ. പിന്നെ തംഹീദിയ എന്ന് പറയുമ്പോൾ ഒരു പ്രിപ്പറേറ്ററി എന്ന് പറയുന്നത് നമ്മളെ ഈ എൽമു പഠിക്കുന്ന ലോകത്തേക്ക് നമ്മളെ പിന്നെ തയ്യാർ ചെയ്യിപ്പിക്കുന്ന, നമ്മളെ ഒന്ന് തയ്യാറെടുപ്പിക്കുന്ന ഒരു ഇത് വേണമെന്ന് പറയാം. അഥവാ ബേസിക്കായി നമ്മൾ മനസ്സിലാക്കേണ്ട ദുആകൾ, ദിക്കറുകൾ, അദബുകൾ, എൽമു പഠിക്കുന്നതിന് മുമ്പുള്ള സംഗതികളാണ് അതിലുള്ളത്. പിന്നെ ഒന്നാമത്തെ ഒരു വോള്യം എന്ന് പറയുന്ന വോള്യത്തിലേക്ക് കടക്കുമ്പോൾ ആദ്യം നമ്മൾ നവാഖിദുൽ ഇസ്ലാം, അഥവാ നവാഖിദുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ മുറിച്ച് കളയുന്ന കാര്യങ്ങളാണ് നവാഖിദ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം. അപ്പോൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന പിന്നെ വളരെ ഗുരുതരമായ പിഴവുകളാണ് എണ്ണി എണ്ണി ഇതിൽ പറയുന്നത്. അത് വളരെ ചെറിയ ആ ഒരു പോക്കറ്റ് സൈസ് പുസ്തകത്തിൽ പോലും 3 പേജ് 4 അത്ര പോലും ഇല്ല, അത്ര മാത്രമുള്ള ചെറിയൊരു ഗ്രന്ഥമാണ്, ഒരു മത്തിനാണത്. അപ്പോൾ ഇത് മുതൽ പിന്നെ അതിനുശേഷം ഖവായിദുൽ അർബ, ഉസൂലുസ് സലാസ, അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ ഗ്രന്ഥങ്ങൾ പിന്നെ അതുപോലെ ഇത് അഖീദയിലാണ്, അതുപോലെ ഹദീസിൽ അല്ലെങ്കിൽ ഉസൂൽ ഹദീസിലാണെങ്കിൽ ബൈഖൂനിയ എന്ന് പറയുന്ന പദ്യ സമാഹാരം മന്ദൂമ അതുണ്ട്. തജ്വീദിലാണെങ്കിൽ തുഹഫത്തുൽ അത്ഫാൽ എന്ന പേരുള്ള ഇതൊക്കെ ചെറിയ നമുക്ക് പാടി പഠിക്കാൻ പറ്റുന്ന കവിതാരൂപത്തിലുള്ളതാണ്, പദ്യരൂപത്തിലുള്ളതാണ്. കാരണം കുട്ടികൾക്ക് പെട്ടെന്ന് ഹിഫ്ളാക്കാനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി അങ്ങനെ ഓരോ വിഷയങ്ങളിലും ലുഗ അജുറൂമി അതുപോലെ തന്നെ അർബോ നവിയ ഹദീസിലൊക്കെ. അപ്പം ഇങ്ങനെ എല്ലാ വിഷയങ്ങളെയും സ്പർശിക്കുന്ന പിന്നെ അങ്ങനെ അങ്ങനെ പഠിച്ച് ഗ്രാജ്വലി ഗ്രാജ്വലി പിന്നെ അവസാനം എത്തുമ്പോഴേക്ക് വലിയ വലിയ കിതാബുകളിലേക്ക് സാദുൽ മുസ്തഖ്നി ഹംബലി ഫിഖിലെ വലിയ ഒരു അടിസ്ഥാന കിതാബ് തന്നെയാണ് സാദുൽ മുസ്തഖ്നി. അത് മൊത്തം ഹിഫ്ലാക്കുന്ന കുട്ടികളുണ്ട്. അതുപോലെ പിന്നെ നഹ്വിൽ അറബി ഗ്രാമറിൽ അൽഫിയ ഇതൊക്കെയാണ് ഏറ്റവും അവസാനത്തെ ലെവലുകളിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഖുർആൻ ഹിഫ്ലാക്കുന്നതിനോടൊപ്പം അല്ലെങ്കിൽ നമ്മളത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഖുർആൻ ഹിഫ്ലാക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ഫുൾ ടൈം ഖുർആൻ ഹിഫ്ലാക്കാൻ വേണ്ടി വരില്ലല്ലോ, അതിനോടൊപ്പം തന്നെ നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണ് മുത്തൂനുകൾ ഹിഫ്ലാക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മളൊരു ഒരു കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഒരു സാധാരണഗതിയിൽ ഒരു കുട്ടി ഒരു 10, 12, 13 വയസ്സാകുമ്പോഴേക്കും അത്യാവശ്യം ഖുർആനും ഒരു സൈഡിൽ നിന്ന് ഹിഫ്ലാക്കി വരുന്നു, പിന്നെ ഈ മുത്തൂനുകളും ഓരോ വിഷയത്തിലുള്ള ചെറിയ പിന്നെ ഗ്രന്ഥങ്ങളും ഹിഫ്ലാക്കി വരുന്നു. പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമുക്ക് കുറച്ചും കൂടി ഒരു സ്ട്രക്ചറിൽ അഥവാ ഈ നമ്മൾ മനഃപ്പാഠമാക്കിയ മുത്തൂനുകളുണ്ടാവും, അതിൻ്റെ വിശദീകരണങ്ങൾ ചെറിയ ചെറിയ ലളിതമായ വിശദീകരണങ്ങൾ. ക്ലാസ്സുകളായി പലതും അറബിയിൽ അറിയാവുന്നവരെല്ലാം അവൈലബിൾ ആണ്, അതുപോലെ തന്നെ അല്ലാതെയാണ് പിന്നെ ആണെങ്കിൽ പിന്നെ പല രൂപത്തിൽ അതിൻ്റെ ട്രാൻസ്ലേഷനുകൾ പല ഭാഷകളിലുണ്ട്. മലയാളത്തിലൊക്കെ ഉസൂൽ സലാസയുടെയും ഖവായിദുൽ അറബിയയുടെയും ഒക്കെ ട്രാൻസ്ലേഷൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് പഠിക്കാവുന്നതാണ്. അതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് അതായത് അത് കൂടുതൽ നമ്മൾ മുമ്പ് മനഃപ്പാഠമാക്കിയിട്ടുള്ളപ്പോൾ കൂടുതൽ പിന്നെ അത് മനസ്സിലാക്കുന്നതിലേക്ക് ഫഹ്മ് എന്ന് പറയുന്ന മനസ്സിലാക്കുന്നതിലേക്ക് നമ്മൾ കടക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ഹിഫ്ളും പിന്നെ അതിൻ്റെ വിശദീകരണങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ പഠിക്കുന്നു. പിന്നെ സത്യം പറഞ്ഞാൽ ലോകത്ത് ഇസ്ലാമിക പഠനം നടത്താൻ പലതരത്തിൽ ഇപ്പോൾ ചരിത്രം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ആധുനിക ലോകത്തെ സിലബസുകൾ പോലെയൊന്നും നമുക്ക് കാണാൻ കഴിയില്ലല്ലോ. ഉണ്ടായിരുന്നു പല രൂപത്തിലുള്ള പിന്നെ നൂറ്റാണ്ടുകൾ ആയിട്ട് പിന്തുടർന്ന് വരുന്ന പല മദ്രസകളും അവരുടേതായ രൂപത്തിൽ അല്ലെങ്കിൽ പല പണ്ഡിതന്മാരും അവരുടെ രൂപത്തിൽ സ്വീകരിച്ച മെത്തഡോളജികളുണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാലും ഇന്ന് ലോകത്ത് നിലവിലുള്ള പല സംവിധാനങ്ങളും ഇപ്പോൾ യൂണിവേഴ്സിറ്റി പോലെ യൂണിവേഴ്സിറ്റികൾ ലോക പ്രശസ്തമായ മദീനയിലെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി പോലുള്ള ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഓഫ് മദീന ജാമിയ ഇസ്ലാമിയ പോലുള്ള യൂണിവേഴ്സിറ്റികൾ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ജാമിയൽ ഹിന്ദ് പോലുള്ള സ്ഥാപനങ്ങളൊക്കെ അവർക്ക് അവരുടേതായ സിലബസുകളുണ്ട്. ആ പറഞ്ഞ പല സിലബസുകളുടെയും ഭാഗമാണ് നമ്മൾ ഈ പറഞ്ഞ ഖുർആൻ ഹിഫ്ളാക്കലും അതുപോലെ തന്നെ മുത്തൂൻ ഹിഫ്ളാക്കലും മുത്തൂനിലെ പല കിതാബുകളും ഒക്കെ സിലബസിൻ്റെ ഭാഗം കൂടിയാണ്. അപ്പോൾ നമ്മളൊരു ആധുനിക സമൂഹത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനത്തെ പിന്നെ സിസ്റ്റങ്ങളെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഒരു പിന്നെ അക്കാഡമിക്കലായി നമുക്ക് പഠിച്ചു പോകാൻ പറ്റുന്നത് അവലംബിക്കാവുന്നതാണ്. അല്ലാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പറയുന്നതുപോലെ നമുക്ക് വിശദീകരിക്കുന്നതിന് പരിമിതികളുണ്ട്. ഓരോ ഫന്നും പഠിക്കുന്നതിന് അതിൻ്റെതായ രൂപമുണ്ട്. അതായത് ഫന്നെന്ന് പറഞ്ഞാൽ ഒരു ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് എന്നാണ് നമുക്ക് പറയാം. അപ്പോൾ ഉലൂമുൽ ഖുർആൻ ഖുർആനിക വിജ്ഞാനങ്ങൾ അതെന്ന് പറയുന്നത് ഒരു ഫന്നാണ്. അതുപോലെ തന്നെ ഖുർആൻ എന്ന് പറയുന്നത് മൊത്തത്തിൽ നമുക്കൊരു ഫന്നായി കൂടാം. അതുപോലെ ഹദീസ് അത് മറ്റൊരു വിജ്ഞാന ശാഖയാണ്. ഉസൂലുൽ ഹദീസ് അല്ലെങ്കിൽ ഉലൂമുൽ ഹദീസ് ഹദീസ് നിദാന ശാസ്ത്രം അത് വളരെ വലിയൊരു മറ്റൊരു വിജ്ഞാന ശാഖയാണ്. തഫ്സീർ അത് ഖുർആൻ്റെ ഉലൂമുൽ ഖുർആൻ്റെ കീഴിൽ വരും. അതുപോലെ തന്നെ തജ്വീദ് അതും ഉലൂമുൽ ഖുർആൻ്റെ കീഴിൽ വരും. ഇതൊക്കെ ചെറിയ ഒരു ഫന്നിന് കീഴിലുള്ള ചെറിയ ചെറിയ ഇൽമുകളാണ്. പിന്നെ ഫിഖ് ഫിഖ് വലിയ മറ്റൊരു കർമ്മശാസ്ത്രം എന്ന് പറയുന്ന വലിയ മദ്ഹബുകളും അതുപോലെ തന്നെ ഉസൂലുൽ ഫിഖും പിന്നെ ഒരുപാട് സംഗതികൾ അടങ്ങിയിട്ടുള്ള ഒരു വലിയ വിജ്ഞാന ശാഖയാണ് ഫിഖ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലുഗ ലുഗ എന്ന് പറയുന്നത് ഒരു ഉലൂം എൽമുൽ ആലയാണ്. എൽമുൽ ആല എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ എൽമുകൾ പല രൂപത്തിൽ പിന്നെ വകതിരിക്കാറുണ്ട്. അഥവാ എൽമുൽ ആല എന്ന് പറഞ്ഞാൽ നമുക്ക് അറിവ് നേടുന്നതിന് ആവശ്യമായ ടൂളുകൾ അങ്ങനെ ഉപയോഗിക്കുന്ന എൽമുകൾ. ഇപ്പോൾ ഭാഷ എന്ന് പറയുന്നത് അത് കീ ആണ്. അഥവാ ഈ ഭാഷയിലൂടെയാണ് ഈ ടൂൾ ഉപയോഗിച്ചാണ് നമ്മൾ മറ്റ് എൽമുകളിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഭാഷ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗ്രാമർ, അതുപോലെ തന്നെ സാഹിത്യം, ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും ഭാഷകൾ, ജാഹിലിയകാല കവിതകൾ, അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് വലിയ വളരെ വലിയ നഹ്വ്, സർഫ്, മോർഫോളജി, അതേപോലെ ഗ്രാമർ, ഇങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ ലുഗയിൽ വരും. അപ്പോൾ ഇതൊക്കെ ആണ് പ്രധാനപ്പെട്ട ഒരു ലുഗ. പിന്നെ ആധുനിക ലോകത്തെ യൂണിവേഴ്സിറ്റികളിൽ ഇപ്പോൾ മദീന യൂണിവേഴ്സിറ്റി എടുക്കുകയാണെങ്കിൽ അവിടെയുള്ള പ്രധാനപ്പെട്ട ഇസ്ലാമിക കോളേജുകൾ 5 ആദ്യം കുല്യത്തു ശരിഅ. കുല്യത്തു ശരിഅ ആണ് ആദ്യം സ്ഥാപിതമാകുന്നത്. അതാണ് പിന്നീട് മദീന യൂണിവേഴ്സിറ്റിയായി വികസിച്ചു വരുന്നത്. 1964 യൂണിവേഴ്സിറ്റി സ്ഥാപിതമാകുമ്പോൾ ആദ്യം അവിടെ ഉള്ളത് കുല്യത്തു ശരിഅയാണ്. അഥവാ ഫിഖ് ആണ് മെയിൻ. ഫിഖ് മാത്രമല്ല എല്ലാ ഇസ്ലാമിക വിജ്ഞാനങ്ങളും അവിടെ ഉണ്ട്, പക്ഷേ പേര് കുല്യത്തു ശരിഅ എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത് പിന്നെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കുല്യത്തു ദാവയാണ് വരുന്നത് പിന്നെ ജാമി ഇസ്ലാമിയയിൽ മദീന യൂണിവേഴ്സിറ്റിയിൽ. കുല്യത്തു ദാവ വൽ അഖീദ അല്ലെങ്കിൽ കുല്യത്തുൽ അഖീദ വൽ ദാവ അഥവാ അഖീദ ഇസ്ലാമിക പിന്നെ വിശ്വാസ ശാസ്ത്രം. വിശ്വാസം അഖീദ എന്ന് പറഞ്ഞാൽ വിശ്വാസം എന്നാണ് അർത്ഥം. അഥവാ ഈമാൻ പിന്നെ കാര്യങ്ങൾ അതിൻ്റെ ഡീപ്പായ ചർച്ചകളാണ്. ഈമാനുബില്ല, അതുപോലെ തന്നെ പിന്നെ വിശ്വാസരംഗത്ത് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന പാഠങ്ങൾ, ഇതിനെ ഇതിൽ നിന്ന് പിഴച്ചുപോയ കക്ഷികൾ, പിഴച്ച കക്ഷികൾ, ഫിറഖുദ്ദാല, അവരുടെ പിഴച്ച കക്ഷികൾ, അവരുടെ ചരിത്രം, അവരുടെ പിഴവുകൾ, അവരുടെ ആശയങ്ങൾ, അത് ആധുനിക ലോകത്ത് സത്യം പറഞ്ഞാൽ ഒരുപാട് പിന്നെ പ്രസക്തിയുള്ളൊരു വിഷയം കൂടിയാണ് ദാവ, കുല്യത്ത് ദാവയുടെ വിഷയം എന്ന് പറയുന്നത്. ഇന്ന് ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഒരു പിന്നെ നമ്മളിപ്പോൾ യുദ്ധങ്ങൾ രംഗത്ത് പറയാറുള്ള പോലെ ഇന്നൊരു പിന്നെ ഫിക്രിയായ ഗസൂൽ ഫിക്രി എന്ന് പണ്ഡിതന്മാർ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ചിന്താ യുദ്ധമാണ്, അഥവാ ഐഡിയോളജികൾ തമ്മിലാണ് പിന്നെ യുദ്ധം നടക്കുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ഇസ്ലാം എന്ന് പറയുന്നതിന് ദൈവിക ആദർശത്തിനെതിരെ വരുന്ന ഐഡിയോളജികളെ പ്രതിരോധിക്കണമെങ്കിൽ സ്വാഭാവികമായും ഇസ്ലാമിൻ്റെ ഐഡിയോളജി, ഇസ്ലാം എന്താണ്, ഇസ്ലാമിൻ്റെ കോർ, അതിൻ്റെ അഖീദ, അത് ശരിക്കും മനസ്സിലായാൽ മാത്രമേ ബാക്കിയുള്ള പിഴച്ച ചിന്തകളെ നമുക്ക് പ്രതിരോധിക്കാനും അതിന് മറുപടി പറയാനും ഇസ്ലാമിനെ ഡിഫെൻഡ് ചെയ്യാനും അതോടൊപ്പം ഇസ്ലാമിൻ്റെ സത്യതയും കൃത്യതയും ജനങ്ങളെ ബോധ്യപ്പെടുത്താനും സാധിക്കുകയുള്ളൂ. അപ്പോൾ അഖീദ അത് ദഅവ പ്രബോധന അത് പ്രധാനപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെൻ്റാണ്. പിന്നെ ആണ് പിന്നെ കുല്ലിയത്തുൽ ലുഗ പിന്നെ മദീന യൂണിവേഴ്സിറ്റിയിൽ വരുന്നത് മൂന്നാമത്. നേരത്തെ ലുഗയുടെ കാര്യങ്ങൾ വിശദീകരിച്ചു. അതിനുശേഷമാണ് കുല്ലിയത്തുൽ ഖുർആനും ഹദീസും വരുന്നത്. ഖുർആൻ ഹദീസ് ഇതിൻ്റെ കീഴിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വ്യത്യസ്തങ്ങളായ പിന്നെ ഉലൂമുൽ ഖുർആൻ്റെയും ഉലൂമുൽ ഹദീസിൻ്റെയും വ്യത്യസ്തങ്ങളായ പഠനങ്ങളൊക്കെ വരും. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇതൊക്കെയാണ് ഇപ്പോൾ ഇന്ന് ലോകത്തെ നിലവിലെ സംബന്ധിച്ചിടത്തോളം ഓരോ അതായതൊരു ബേസിക് പഠനം കഴിഞ്ഞൊരു വിദ്യാർത്ഥിക്ക് മുന്നിലുള്ള ഒരു വ്യത്യസ്ത വഴികളെന്ന് പറയുന്നത്.
2: സംഭവം എന്തായാലും ഒരു വിശാലമായ ഏരിയ ആണ്, നമുക്കൊരു ഒരു പോഡ്കാസ്റ്റിലൊന്നും പറഞ്ഞു ഒതുക്കാൻ പറ്റുന്നതല്ല. പലപ്പോഴും നമ്മളിൽ പലർക്കും ഇൽമു ശറഈ എന്ന് പറയുമ്പോൾ ഒരു ഒരു മദ്രസിലോ അല്ലെങ്കിൽ ഒരു മൂന്നോ അഞ്ചോ വർഷത്തെ ഒരു അറബി കോളേജിലെ പഠനം മാത്രമാണ്, അതിനപ്പുറമൊന്നും ഇല്ല എന്നുള്ള തോന്നൽ പൊതുവെ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് വിശാലത നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ജാമിയ ഇസ്ലാമിയ നിങ്ങൾ പറഞ്ഞല്ലോ, ഇപ്പോൾ ഡിഗ്രി അതേപോലെ തന്നെ അതിനുശേഷം പി ജി പി എച്ച് ഡി ഇതിൻ്റെ ഒരു സമയക്രമം എത്രയാണെന്നുള്ളതൊന്ന്.
3: ജാമിയ ഇസ്ലാമിയയിലെ പിന്നെ അതിൻ്റെ ഒരു സ്ട്രക്ചർ വേണമെങ്കിൽ ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മളെ ഫോറിൻ സ്റ്റുഡൻസ് പുറത്തുനിന്നുള്ള ആളുകൾ എന്ന നിലയിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നത് ഡിഗ്രി കോഴ്സിലേക്കാണ്, ഗ്രാജുവേഷൻ യു ജി പീരീഡിലേക്കാണ്. അപ്പോൾ 25 വയസ്സാണ് അതിൻ്റെ ഒരു ഇൻ്റർനാഷണലി ഉള്ളൊരു ഏജ് ലിമിറ്റ്, 25 വയസ്സ് വരെയാണ് നമുക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുക. അതിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ഏത് കുല്യകളിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം, നമുക്ക് നമ്മുടെ അറബി പ്രൊഫിഷ്യൻസി അവിടെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നമുക്ക് എത്രത്തോളം അറബി അറിയാം എന്നുള്ളത് അതെ ഇതൊരു ടൂളാണ്, ടൂണാണല്ലോ. കാരണം അവിടുത്തെ എല്ലാ ക്ലാസ്സുകളും അറബിയിലാണ്, പിന്നെ പ്രൊഫസർമാരൊക്കെ അറബിയിലാണ് ക്ലാസ് എടുക്കുക, വേറൊരു ഭാഷ കൂടെ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് അറബി അറിയില്ലെങ്കിൽ അവർ നമ്മളെ അല്ലെങ്കിൽ കുറച്ചൊക്കെ അറബി അറിയാം, അല്ലെങ്കിൽ അത്യാവശ്യം കുറേയൊക്കെ പഠിച്ചു, പക്ഷേ എന്നാലും നല്ലൊരു ലെവലിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ നമ്മുടെ ലെവൽ അനുസരിച്ച് എന്ത് ചെയ്യും അവർ, നമ്മുടെ മാഹദുൽ ലുഗ ലുഗത്തിൽ അറബിയ അതൊരു ഒരു നാല് സെമസ്റ്ററുള്ള രണ്ട് വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പിന്നെ മാഹദ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അവിടെ നമ്മൾ ഇപ്പോൾ നമുക്ക് അത്യാവശ്യമൊക്കെ അറബി അറിയണമെങ്കിൽ അറിയാമെങ്കിൽ ചിലപ്പോൾ അവിടെ ഒരു വർഷം പഠിച്ചാൽ മതിയാവും, രണ്ട് സെമസ്റ്റർ പൂർത്തിയാക്കിയാൽ മതിയാവും, ചിലപ്പോൾ മൂന്ന് സെമസ്റ്റർ. പിന്നെ എനിക്ക് തോന്നുന്നു ഇഹ്സാന് അവിടെ മൂന്ന് സെമസ്റ്ററാണ് പൂർത്തിയാക്കി, രണ്ട് സെമസ്റ്റർ പൂർത്തിയാക്കി. അപ്പോൾ നാല് സെമസ്റ്ററാണ് ഉള്ളത്. അപ്പോൾ നമ്മളൊരു ലെവൽ അനുസരിച്ച് അവർ നമ്മളെ അതിലേക്ക് രണ്ട് സെമസ്റ്റർ കഴിഞ്ഞ് നമുക്ക് ഡിഗ്രിയിൽ കയറാം എന്നുള്ളതാണ്. ഇനി പൂർണ്ണമായി അറബി അറിയാമെങ്കിൽ ഇപ്പം പേഴ്സണലി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇവിടുന്ന് ജാമിയ ഹിന്ദി പി ജിയും അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ എന്നെ ഇൻ്റർവ്യൂവിൽ ചിലപ്പോൾ ഞാൻ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല, എനിക്ക് നേരെ ഡിഗ്രിയിലേക്ക് ചേരാനാണ് താല്പര്യം എന്ന് പറഞ്ഞു. ഇൻ്റർവ്യൂ സമയത്ത് അവർ അറബി എനിക്ക് അറബി അറിയാമോ എന്ന് ടെസ്റ്റ് ചെയ്യുകയും ചെയ്തു. അപ്പം ഞാൻ നേരെ ഡിഗ്രി കോഴ്സിലേക്കാണ്, കുല്ലിയത്തുൽ ലുഗയിലേക്കാണ് ഞാൻ കയറുന്നത്. അപ്പോൾ അത് മുതൽ തുടങ്ങി, അത് ഒരു നാല് സെമസ്റ്ററാണ്. ഈ പറഞ്ഞതുപോലെ ആളുകൾക്കനുസരിച്ച് വ്യത്യാസപ്പെടാം. പിന്നെ കുല്ലിയ
2: രണ്ട് വർഷം
3: ആയത് മാക്സിമം. പിന്നെ ഉള്ളത് ഡിഗ്രി നാല് വർഷമാണ്. നാല് വർഷം എന്ന് പറയുമ്പോൾ എട്ട് സെമസ്റ്റർ ബാച്ചിലേഴ്സ്, അറബിയിൽ ബക്കാലൂരിയൂസ് എന്ന് നമ്മൾ പറയും. ഈ പറഞ്ഞ അഞ്ച് കുല്ലിയകൾ അവിടെ ഇസ്ലാമിക യൂണിവേഴ്സിറ്റി എന്നുള്ള നിലയിൽ ഈ അഞ്ച് കുല്ലിയകളാണ്, അഞ്ച് കോളേജുകളാണ് ഇസ്ലാമിക കോഴ്സുകളായിട്ടുള്ളത്. ഇതിന് പുറമെ പിന്നെ ഒരു അഞ്ച് കുല്ലിയകൾ കൂടി, പിന്നെ ഭൗതിക വിഷയങ്ങൾ കൂടിയുണ്ട്, എഞ്ചിനീയറിങ് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ്, പിന്നെ സയൻസ്, ബിസിനസ് പിന്നെ മാനേജ്മെൻറ്, അങ്ങനെ ലേറ്റസ്റ്റ് വന്നാണ് ബിസിനസ് മാനേജ്മെൻ്റ് എന്നാണ് എൻ്റെ ഒരു കഴിഞ്ഞ കൊല്ലം വന്നതാണ്. അങ്ങനെയുള്ള ഭൗതിക വിഷയങ്ങൾ പഠിപ്പിക്കുന്ന കുലികളും ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ആണെങ്കിലും ഇതിൻ്റെ ഉള്ളിലുണ്ട്. അതിലേക്ക് നമുക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്, സാന്ദർഭികമായി സൂചിപ്പിച്ചത് മാത്രം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് മാജസ്തീർ അഥവാ പി ജി പോസ്റ്റ് ഗ്രാജുവേഷൻ. അത് ഡിപ്പെൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അതിൻ്റെ പിന്നെ തിസീസ് നമ്മൾ സമർപ്പിക്കുന്നത് പോലെയാണ് അതിൻ്റെ സമയം നാല് വർഷം നമുക്ക് മിനിമം ഒരു ഇത് പറയാം, ഒരു കാലയളവ് പറയാം. പക്ഷെ നമുക്ക് പെട്ടെന്ന് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പിന്നെ ഒരിടത്തരത് അനുസരിച്ച് എന്ന് തോന്നുന്നു. രണ്ടര മൂന്ന് വർഷത്തിനുള്ളിലൊക്കെ വേണമെങ്കിൽ പൂർത്തിയാക്കുന്നവരുണ്ട്. നമ്മൾ അതിൻ്റെ സീസ് നമ്മളെ ബഹസ് നമ്മൾ സമർപ്പിക്കുന്നതോടുകൂടി നമുക്കത് പൂർത്തിയാക്കാം എന്നുള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞ് അഞ്ച് വർഷം ഈ പറഞ്ഞ സാധാരണ എല്ലായിടത്തുള്ള ഓരോ PhD ദുക്തൂറ എന്ന അറബിയിൽ പറയും. അപ്പോൾ അതാണ് ഒരു മദീന യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ ഉള്ളൊരു ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇത് പിന്നെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തപോലെ ഇത് പിന്നെ ഇന്ന് ലോകത്തുള്ള ഒരു ദീനീ പഠനത്തിൻ്റെ മേഖലയിൽ ഏറ്റവും നമ്പർ വൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് മദീന യൂണിവേഴ്സിറ്റിയാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ ഒരു ക്രമം ഇവിടെ വിശദീകരിച്ചത്. പിന്നെ നമ്മളവിടെ പഠിക്കുന്ന ആളുകളായതുകൊണ്ടും അൽഹംദുലില്ല. ഇതല്ലാതെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മളെ നാട്ടിൽ പിന്നെ ഒരു മദ്രസ വിദ്യാഭ്യാസം കഴിഞ്ഞ് വരുന്ന ആളുകളെ പലപ്പോഴും എസ്ആർന്ന് സൂചിപ്പിച്ചതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പലപ്പോഴും ആളുകൾ ചിലപ്പോൾ ഒരു ആറാം ക്ലാസ് ഏഴാം ക്ലാസ് ഒക്കെ ആകുമ്പോൾ അത്യാവശ്യം മദ്രസ നിർത്തിയിട്ടുണ്ടാവും. ചിലർ അതുവരെ പോയിട്ടുണ്ടാവില്ല. പിന്നെ അവർ പിന്നെ സ്കൂൾ പഠനത്തിനൊക്കെ ഒരു പ്രാധാന്യം കൊടുത്ത് പിന്നെ ഇതിനെ കുറിച്ചൊരു ആലോചന വരുന്നത് ചിലപ്പം പഠനമൊക്കെ കഴിഞ്ഞ് ഉള്ളൊരു കാലഘട്ടത്തിലായിരിക്കും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ദീൻ പഠിക്കുന്നതിന് അങ്ങനെ ഒരു കാലഘട്ടം പ്രത്യേകിച്ച് ഇസ്ലാമിലില്ല എന്നുള്ളതാണ്. ശരിക്കു പറഞ്ഞാൽ നമ്മൾ ഇനി ആരായാലും ശരി, ഇത് ഒരു സാധാരണക്കാരായാലും ശരി, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പണ്ഡിതനാവാറ അല്ലെങ്കിൽ ഒരു ആ ഇസ്ലാമിക പഠനം ആഴത്തിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിലും ശരി, പിന്നെ ഇസ്ലാമിക ലോകത്തെ വലിയ പണ്ഡിതനായിരുന്ന അബ്ദുല്ലാഹിബിൻ മുബാറക് റഹിമഹുള്ളയോട് ചോദിച്ചതുപോലെ എത്ര നാൾ നിങ്ങളിങ്ങനെ അറിവ് പഠിച്ചുകൊണ്ടിരിക്കും, കാരണം അദ്ദേഹം വളരെ വയസ്സായിട്ടും പ്രായമായിട്ടും ഈ മഷിക്കുപ്പി എടുത്ത് എഴുതാനിരിക്കുകയാണ്. അപ്പോൾ ഹത്തൽ മമാത്ത് മരിക്കുന്നത് വരെ. പിന്നെ പല പണ്ഡിതന്മാരെ ചേർത്ത് നമുക്കിത് സമാനമായ പല പരാമർശങ്ങളും കാണാം. എന്താണ് മാൽ മെഹ്ബറ ഇലൽ മഖ്ബറ, മെഹ്ബറ എന്ന് പറഞ്ഞാൽ എഴുത്ത് മഷിക്കുപ്പിക്കാണ് പറയുക. ഈ മഷിക്കുപ്പിയോടൊപ്പം മഖ്ബറ വരെ, മെഹ്ബറയും കൊണ്ട് മഖ്ബറ വരെ യാത്ര ചെയ്യണം, മരണം വരെ പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എത്രത്തോളം നമ്മൾ ഇസ്ലാമിൽ കൂടുതൽ അറിവ് നേടാൻ ശ്രമിക്കുന്നു അത്രത്തോളം നമുക്ക് പഠിച്ചവനോടുള്ള പിന്നെ സ്നേഹവും അതുപോലെ തന്നെ അള്ളാഹുവിനോടുള്ള ഭയവും അള്ളാഹുവിനോടുള്ള ഇഷ്ടവും ഒക്കെ നമുക്ക് കൂടിക്കൂടി വരും. ഏറ്റവും നന്നായി ഖുർആൻ തന്നെ പറയുന്നത് പോലെ ഇന്ന മഖ്ഷ അല്ലാഹു മിൻ ഇബാദിഹി അലുലമ, അറിവുള്ളവരാണ് എപ്പോഴും അള്ളാഹുവിനെ ആ പേടിക്കേണ്ട. അള്ളാഹുവിനോടുള്ള യഥാർത്ഥ പിന്നെ പേടിയും അതുപോലെ തന്നെ ഇഷ്ടവും ഒക്കെ ശരിക്കും അവർക്കാണ് ആസ്വദിക്കാനും ഇബാദത്തുകൾ ഒക്കെ നല്ല രൂപത്തിൽ ചെയ്യാനും ഒക്കെ സാധിക്കുക. അപ്പം നമ്മൾ മദ്രസയിൽ ആണെങ്കിൽ പോലും ഇപ്പോൾ ഇന്ന് നമ്മളെ തന്നെ എത്രയോ സംവിധാനങ്ങൾ ഇപ്പോൾ ചെറിയ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ കണ്ടിന്യൂയിങ് റിലീജിയസ് എഡ്യൂക്കേഷൻ CRE സംവിധാനങ്ങളുണ്ട്. അത് ഈ വ്യവസ്ഥാപിതമായൊരു മദ്രസ പഠനം എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നിർത്താൻ നിർബന്ധിതരായ കുട്ടികൾക്ക് പിന്നെ ആഴ്ചയിൽ അവരുടെ ഒഴിവ് ദിവസങ്ങളിൽ നമ്മൾ സംഘടിപ്പിക്കുന്ന സംവിധാനമാണ് CRE എന്ന് പറയുന്നത്. അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം. നമ്മുടെ കുട്ടികൾ ഇപ്പോൾ പലതരത്തിലും പല നാടുകളിലും താമസിക്കുന്ന ആളുകളുണ്ടാകും, അല്ലെങ്കിൽ ഈ സംവിധാനങ്ങളില്ലാത്ത ആളുകൾ പിന്നെ നാടുകളിൽ താമസിക്കുന്ന ആളുകളുണ്ടാകും. ഓൺലൈൻ CRE കളുണ്ട്, ഓൺലൈനായി CRE സംരംഭം നടക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ പിന്നെ ഭാഗവാക്കാകണം. അതുപോലെ തന്നെ മുതിർന്ന ആളുകളാണെങ്കിൽ കുറച്ച് പിന്നെ ഒന്ന് നമ്മുടെ ഒരു സെറ്റപ്പിനുള്ളിൽ നമ്മുടെ ഒരു കൂട്ടായ്മയുടെ കീഴിൽ വ്യത്യസ്തങ്ങളായ വിജ്ഞാന വേദികൾ അതുപോലെ തന്നെ പലതും നടക്കുന്നുണ്ട്. QHLS ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളുകൾ നടക്കുന്നുണ്ട്. പിന്നെ അതിനും അപ്പുറത്ത് കുറച്ചും കൂടി സ്ട്രക്ചറലി പഠിക്കണമെങ്കിൽ ഇപ്പോൾ ജാമിയ അൽ ഹിന്ദിൻ്റെ തദാറുക്ക് എന്ന് പറയുന്ന പ്രോഗ്രാമുണ്ട്. ഓരോ പിന്നെ നാടുകളിലും സെൻറ്ററുകൾ തുടങ്ങി അത് ജാമിയ അൽ ഹിന്ദിൽ പഠനം പൂർത്തിയാക്കിയ ഹിക്കമിമാരാണ് അത് പിന്നെ അതിൻ്റെ ട്രെയിനർമാരായും ഉസ്താദുമാരായും പോകുന്നത്. അത് സ്ട്രക്ചറലി ഈ പറയുന്ന പോലെ ഭാഷയും അതുപോലെ തന്നെ ഖുർആനും ഹദീസും ഫിഖഹും ഒക്കെ കുറച്ച് പിന്നെ നമ്മൾ സ്ട്രക്ചറലി ആഴ്ചയിൽ ഒരു ദിവസം പിന്നെ സെൻറ്ററിൽ വന്ന് അത് പഠിക്കുക എന്നുള്ളതാണ്. അതിന് എക്സാമുണ്ട്, സർട്ടിഫിക്കറ്റ് ഉണ്ട് ഒക്കെ ഉണ്ട്. അങ്ങനെയും സംവിധാനങ്ങൾ, പിന്നെയും ഈ പറയുന്ന പോലെ നമ്മുടെ പീസ് റേഡിയോയിലെ കോഴ്സ് ഓപ്ഷനുകൾ നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പം ഇങ്ങനെയൊന്നുമല്ല, നമുക്ക് ഒരു കുറച്ച് കാലത്തേക്ക് ഒരു കോഴ്സ് പഠിക്കണം, അതേ നമുക്ക് പറ്റുള്ളൂ. പീസ് റേഡിയോയിൽ സുബ്ഹാനല്ലാഹ് ഒരുപാട് കോഴ്സ് ഓപ്ഷൻ ഇങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പുതിയ പുതിയ കോഴ്സുകൾ അതിലേക്ക് ആഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്, അത് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ അത്ര സീരിയസ് ഒന്നുമല്ലെങ്കിലും സ്ഥിരം നമ്മൾ കേൾക്കുകയാണെങ്കിൽ പറഞ്ഞാൽ പീസ് റേഡിയോ നമ്മൾ കേൾക്കുക എന്നുള്ളത് തന്നെ നല്ലൊരു നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാൻ, അതുപോലെ ജമീൽ ആപ്ലിക്കേഷനിലുള്ള ആ ലൈബ്രറി നമുക്ക് വായിക്കണമെങ്കിൽ വായിക്കാൻ ഡോക്യുമെൻ്റ്സ് ഉണ്ട്, വീഡിയോ ഓഡിയോ പിന്നെ ശേഖരങ്ങളുണ്ട്, റെഫറൻസുകളായി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നമ്മൾ എപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു
2: ഇത്തരം സംവിധാനങ്ങളൊക്കെ
3: ഉപയോഗപ്പെടുത്തുകയാണ്.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വഴികാട്ടി. എങ്ങനെയാണ് ദീൻ പഠിക്കേണ്ടത്? ഇസ്ലാമിക വിജ്ഞാന പഠനത്തിന് ഒരു ആമുഖം. ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അജ്മൽ ഫൗസാൻ അൽ ഹിക്കമി, ഒപ്പം ഇഹ്സാൻ ഖാദർ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: മധുരം ഖുറാനിൽ സൂറത്തുൽ ബഖറയിലെ 83-ാമത്തെ വചനത്തെയാണ് നമ്മൾ കേൾക്കുന്നത് മിഷാരി റാഷിദ് അൽ അഫാസിയുടെ ഖിറാത്തിൽ.
5: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഇസ്രായേൽ സന്തതികളുടെ ഉറപ്പ് നാം വാങ്ങിയ സന്ദർഭം ഓർക്കുക. നിങ്ങൾ അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കുകയില്ല അഥവാ ആരാധിക്കരുത് എന്നും മാതാപിതാക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും അനാഥകൾക്കും അഗതികൾക്കും നന്മ ചെയ്യണമെന്നും നിങ്ങൾ മനുഷ്യരോട് നല്ലത് പറയണമെന്നും നിങ്ങൾ നമസ്കാരം നിലനിർത്തുകയും സകാത്ത് കൊടുക്കുകയും ചെയ്യണമെന്നും ഇതായിരുന്നു ആ ഉറപ്പ്. പിന്നീട് ഇസ്രായേൽ സന്തതികളെ നിങ്ങൾ നിങ്ങളിൽ അല്പം ആളുകൾ ഒഴിച്ച് അതിൽ നിന്ന് പിന്മാറിക്കളഞ്ഞു. നിങ്ങളാകട്ടെ തിരിഞ്ഞുകളയുന്നവരുമാകുന്നു, അഥവാ അത് നിങ്ങളുടെ പതിവാണ്.
1: എന്തുകൊണ്ട് ഒരു പൂർവിക സമൂഹം വഴിപിഴച്ചു എന്നത് ഖുർആനിൻ്റെ ഇതുപോലെ പല വചനത്തിലൂടെയും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്.
0: അതെ,
1: അപ്പം പൂർവിക വേദഗ്രന്ഥം നൽകപ്പെട്ടൊരു സമൂഹത്തിൻ്റെ അധപ്പതനത്തിൻ്റെ വ്യത്യസ്ത കാരണങ്ങളാണ്. ആദ്യം ഉൾക്കൊള്ളുകയും പിന്നീട് കരാറിൽ നിന്ന് പിൻവലിയുകയും പറഞ്ഞ വാക്കിന് വിലയില്ലാതാവുകയും അല്ലെങ്കിൽ ഉൾക്കൊണ്ട സത്യത്തോട് വിരുദ്ധമായി പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ ദിവസം 5 നേരം 17 തവണയായിട്ട് നമ്മൾ അത്തരം ആളുകൾ ഉൾപ്പെടുത്തുള്ള റബ്ബേ എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ ഉമ്മത്തിൻ്റെ അവസ്ഥ
0: ഇന്നും ആ ഒരു സമൂഹത്തിൻ്റെ അധപ്പതനം എത്രമാത്രം അധപ്പതിച്ചൊരു വർഗമാണ് എന്നുള്ളത് നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്.
1: അതെ അതെ
0: അല്ലേ, പറയുമ്പോൾ അവർക്കൊരു വേദം നൽകപ്പെട്ട സമൂഹമാണ്. ഈ ഉറപ്പുകളൊക്കെ അവരിൽ നിന്ന് വാങ്ങിയ ശേഷം ഇപ്പം നമ്മൾ മതത്തിൽ നമ്മുടെ ആചാരമായി നിലനിർത്തുന്ന പല കാര്യങ്ങളും നമസ്കാരമാണെങ്കിലും സക്കാത്താണെങ്കിലും എല്ലാം അവർക്കും ഉണ്ടായിരുന്നു എന്നുള്ളത്. പക്ഷെ അതൊക്കെ അവർ അതിൽ നിന്ന് പിന്മാറിക്കളഞ്ഞു. ഇപ്പോൾ അവരെത്തി നിൽക്കുന്നൊരു അധപ്പതനം
1: അതെ
0: നമ്മൾ നേരിട്ട് കണ്ടിരിക്കുന്നു.
1: അപ്പോൾ അങ്ങനെയുള്ളൊരു വിഭാഗം ആവരുതെന്ന് പറയുമ്പോൾ ആ ആളുകൾ അതിൽ നിന്ന് വഴിതെറ്റി അവർക്ക് ഇഷ്ടമുള്ളത് പലതും സ്വീകരിച്ച് മുന്നോട്ട് പോയപ്പോൾ നമ്മൾ നമുക്കൊരു പാഠമുണ്ട്. നിങ്ങൾ മസലുല്ലദീന തൗറാത്ത് പറഞ്ഞല്ലോ, കമസൽ ഹിമാർ,
0: അതെ
1: ആ അവസ്ഥ നിങ്ങളാവരുതെന്ന് ഖുർആൻ പറയുന്നുണ്ട്.
0: വേദഗ്രന്ഥം ചുമക്കപ്പെട്ട ചുമക്കുന്ന കഴുതകളെ പോലെ അതിലെന്താണ് ഉള്ളതെന്നുള്ളത് അറിയാതെ അതിങ്ങനെ അതിൻ്റെ വാഹകരായി നടക്കുകയാണ്.
1: അപ്പം ഇന്ന് പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ, അതുകൊണ്ടാണല്ലോ വേദഗ്രന്ഥത്തിലുള്ളത് ഖുർആനിലുള്ള എന്താണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് കാണുന്ന ഇന്നലെ ഇപ്പോൾ ഇന്നിപ്പോൾ നബിദിനത്തിൻ്റെ
0: അതെ
1: വിശുദ്ധ ഖുർആനിലും പ്രവാചക ചരിയിലുള്ളത് അറിഞ്ഞിരുന്നെങ്കിൽ അവരത് ചെയ്യുമായിരുന്നില്ലല്ലോ.
2: Peace Radio. Radio. Tune to reality. To reality. To reality. To reality. To reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
3: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്. ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾ

0: പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. മഴ ലഭിക്കാതിരുന്നാൽ ക്ലാസ് എടുത്തുകൊണ്ട് മുസ്തഫ അൻസാരിയെ പിക്കാട് നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരങ്ങളെ, മഴ എന്ന അനുഗ്രഹം ലഭിക്കാതിരുന്നാൽ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങളെക്കുറിച്ചും ബുദ്ധിമുട്ടുകളെക്കുറിച്ചുമൊക്കെ ഏറെ ബോധ്യമുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. മഴ ലഭിക്കാതിരുന്നാൽ മനുഷ്യ ജീവിതത്തിൻ്റെ ക്രമം തന്നെ തെറ്റും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. മനുഷ്യൻ അവലംബിക്കുന്ന അവൻ്റെ സമ്പാദ്യത്തിന് മുതൽക്കൂട്ടാകുന്ന അവൻ്റെ കൃഷിയും മറ്റു വിളകളുമെല്ലാം ഉണങ്ങിപ്പോയി നശിക്കുന്ന ഒരവസ്ഥാവിശേഷമുണ്ടാകും മഴ ലഭിക്കാതിരുന്നാൽ എന്നത് നമുക്ക് ബോധ്യമുള്ള കാര്യമാണ്. കുടിവെള്ളമൊക്കെ ലഭിക്കാതെ മനുഷ്യരും മൃഗങ്ങളും ചത്തൊടുങ്ങുന്നൊരവസ്ഥ പോലും സംജാതമാകും മഴ വർഷിക്കാതിരുന്നാൽ എന്നത് നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ മഴ നൽകുന്ന സൃഷ്ടാവിനെ മനസ്സിലാക്കി അവന് കീഴൊതുങ്ങി ജീവിക്കണം എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്, ഉത്തരവാദിത്തമാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബക്കറയുടെ 21-22 വചനങ്ങളിൽ അക്കാര്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. യാ അയ്യുഹന്നാസ് ഉഅബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബലികും ലഅല്ലകും തത്തഖൂൻ അല്ലദീ ജഅല ലകുമുൽ അർള ഫിറാശൻ വസ്സമാഅ ബിനാഅൻ വഅൻസല മിനസ്സമാഇ മാഅൻ فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. ഇഷ്ട ഖുർആനിന്റെ 2-ാം അധ്യായം സൂറത്തുൽ ബക്കറയുടെ 21-22 വചനങ്ങളാണ് ഞാൻ ഓതി കേൾപ്പിച്ചത്. ഈ ആയത്തിലൂടെ അല്ലാഹു നമ്മെ ബോധ്യപ്പെടുത്തുന്നത്, യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ഉഅബ്ദു, നിങ്ങൾ ആരാധിക്കണം, റബ്ബക്കും, നിങ്ങളുടെ രക്ഷിതാവിനെ, അല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ചവനായ, വല്ലദീന മിൻ ഖബലികും, നിങ്ങളുടെ മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവനായ, ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകുന്നതിന് വേണ്ടി. ഇവിടെ ഈ ഒരു ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മോട് കൽപ്പിക്കുന്നതും നിർദ്ദേശിക്കുന്നതും ലോകത്തുള്ള സകല മനുഷ്യരെയും വിളിച്ചുകൊണ്ടാണ്, യാ അയ്യുഹന്നാസ് എന്ന് വിളിച്ചുകൊണ്ടാണ്, അല്ലയോ ജനങ്ങളെ എന്നാണ്. ജനങ്ങളെ എന്ന വിളിയിൽ തന്നെ നമുക്കറിയാം വിശുദ്ധ ഖുർആൻ കേവലം ഒരു വിഭാഗത്തിന്, സമുദായത്തിന് മാത്രം ഇറങ്ങിയതല്ല, മറിച്ച് സംസ്കരിക്കുവാനും സംസ്കാരത്തിലൂടെ ജീവിത വിജയം കൈവരിക്കുവാനും സഹായകമാകുന്ന ഓരോരുത്തർക്കും സ്വീകാര്യമായ വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ഒരു സമുദായത്തെ പടുകുഴിയിൽ ആപതിച്ചു പോയ അന്ധവിശ്വാസങ്ങളെക്കൊണ്ടും അനാചാരങ്ങളെക്കൊണ്ടും അജ്ഞതയുടെയും പടുകുഴിയിൽ അകപ്പെട്ട ഒരു ജനവിഭാഗത്തെ നേർമാർഗത്തിൻ്റെ വഴികളിലേക്ക് വഴിതെളിച്ച വിശുദ്ധ ഖുർആൻ അത് ലോകർക്ക് എന്നും പ്രകാശമാണ്. അതുകൊണ്ട് തന്നെ ആ റബ്ബ് സുബ്ഹാനഹു വതആല ജനങ്ങൾ വിളിച്ച് പറയാണ്, ഉഅബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ചവനായ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കണം, വല്ലദീന മിൻ ഖബലികും, നിങ്ങളുടെ മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവനായ, എന്തിനാണ്, ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകുന്നതിന് വേണ്ടി. തുടർന്നുകൊണ്ട് അല്ലാഹു പറയുന്നു, അല്ലദീ ജഅല ലകുമുൽ അർള ഫിറാശൻ വസ്സമാഅ ബിനാഅൻ വഅൻസല മിനസ്സമാഇ മാഅൻ ഫഅഖ്റജ ബിഹി മിനസ്സമറാതി റിസ്ഖൻ ലകും ഫല തജഅലു ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമുൻ. അഥവാ ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, തീർച്ചയായും ഈ ഭൂമിയെ നമുക്ക് സൗഖ്യമായി ജീവിക്കാൻ സൗകര്യപ്പെടുത്തിയവനാണ് അല്ലാഹു. ഭൂമിയെ വിരിപ്പാക്കിക്കൊണ്ടും ആകാശങ്ങളെയും അതുപോലെ തന്നെ ആകാശങ്ങളിൽ നിന്ന് അല്ലാഹു വെള്ളത്തെ ഇറക്കി നൽകിക്കൊണ്ടും ഒക്കെ മനുഷ്യന് വേണ്ട എല്ലാ സംവിധാനങ്ങളും സംവിധാനിച്ചു. പഴവർഗ്ഗങ്ങളും സസ്യജാതികളും എല്ലാം അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹമാകുന്ന വെള്ളം നമുക്ക് ലഭിക്കുന്നതിലൂടെയാണ് നമുക്ക് ഗുണകരമായി തീരുന്നത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ അനുഗ്രഹങ്ങളും ചെയ്തു തന്നിട്ട് ഒറ്റൊരു കാര്യം നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്, ഫലാ തജ്അലു ലില്ലാഹി അന്ദാദ,

0: ഒരിക്കലും നിങ്ങൾ അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കരുത് എന്നാണ്. വഅൻതും തഅലമൂൻ, നിങ്ങൾ അറിവുള്ളവരായിരിക്കെ. അഥവാ ലോകത്തിൻ്റെ നിയന്ത്രണം അള്ളാഹുവിലാണ് എന്നും ആ അള്ളാഹുവിൻ്റെ കൈവിൽപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്, നമ്മിലൂടെ മറ്റുള്ളവർക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ അള്ളാഹുവിന് ഒരിക്കലും നിങ്ങൾ സമന്മാരെ വെച്ചു കൊടുക്കരുതേ. അവ ആരാധന്മാരായിക്കൊണ്ട്, ആരാധനയ്ക്ക് അർഹരാക്കിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിന് പുറമെ മറ്റാരെയും സമന്മാരാക്കി കളയരുതേ എന്ന വലിയ ഒരു താക്കീത് ഇവിടെ നൽകുകയാണ്. മാത്രവുമല്ല, ഇവിടെ ഈ ഒരു സംസാരത്തിലൂടെ, നിർദ്ദേശത്തിലൂടെ, ഉത്ബോധനത്തിലൂടെ മനുഷ്യരാശിയോട് മൊത്തം അള്ളാഹു പറയാണ് അവൻ ഇറക്കി നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച്. രാവ് പകലായും പകല് രാവായും പരസ്പരം മാറി വരുമ്പോൾ തീർച്ചയായും ഇതെല്ലാം ഓട്ടോമാറ്റിക് സംഭവിക്കില്ലല്ലോ. ഇതിൻ്റെ പിന്നിൽ ചില കഴിവുകളും ചില നിയന്ത്രണങ്ങളുമുണ്ട് എന്നതിൽ യാതൊരു സംശയവും നമുക്കില്ല. അതുകൊണ്ട് തന്നെ എല്ലാം നിയന്ത്രിക്കുന്ന, എല്ലാത്തിനെക്കുറിച്ചും അറിവുള്ള, എല്ലാത്തിനെയും എല്ലാ സമയങ്ങളിലും ഉറക്കില്ലാതെ, മയക്കമില്ലാതെ, തളർച്ചയില്ലാതെ, രോഗങ്ങളില്ലാതെ, മറ്റു പ്രതിസന്ധികളും വെല്ലുവിളികളുമില്ലാതെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഒരുവനെ തന്നെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്. ആ ആരാധനയുടെ വിഷയത്തിൽ സൂക്ഷ്മത പുലർത്തിയിട്ടില്ല എങ്കിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ നമ്മളിൽ നിന്നും എടുത്തു കളയാൻ സാധ്യതയുണ്ട്. അഥവാ മഴ എന്നുള്ളത്, വെള്ളമെന്നുള്ളത് മനുഷ്യൻ്റെ ജീവൻ്റെ ഏറ്റവും അനിവാര്യമായൊരു ഘടകമായതുകൊണ്ട് തന്നെ അത് നഷ്ടപ്പെടുന്നതിനെ, അള്ളാഹു അത് പിടിച്ചു വെക്കുന്നതിനെ, തടയപ്പെടുന്നതിനെ നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട് എന്നത് ഈ ആയത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ബോധ്യമാകുന്ന ഒരു കാര്യമാണ്. മറ്റൊന്ന്, മഴയുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസാരത്തിലുണ്ടാകുന്ന ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് നമുക്ക് കാണാം. മാ അൻസലല്ലാഹു മിനസ്സമാഇ മിൻ ബർക്കത്തിൻ ഇല്ലാ അസ്ബഹ ഫരീഖും മിനന്നാസി ബിഹാ കാഫിരീൻ. അഥവാ അള്ളാഹു ആകാശത്തിൽ നിന്ന് അനുഗ്രഹം ഇറക്കുമ്പോഴെല്ലാം ആളുകളിൽ ഒരു വിഭാഗം അതിൽ അവിശ്വസിക്കുന്നു. അള്ളാഹു മഴ പെയ്യിക്കുമ്പോൾ ഒരു ഇന്ന നക്ഷത്രം കാരണമാണ് ഇത് സംഭവിച്ചത് എന്നവർ പറയുന്നു. ഫയഖൂലൂനൽ കൗകബ് കദാ വകദാ എന്ന് പറയുന്ന അത്തരമൊരു രീതിയും ശൈലിയും വിശ്വാസവും ഒരിക്കലും നമുക്ക് ഭൂഷണമല്ല. കാരണം എല്ലാ അനുഗ്രഹവും, മഴയാകുന്ന എല്ലാ അനുഗ്രഹവും അള്ളാഹുവിൽ നിന്നാണ്. പക്ഷേ അത് നമുക്ക് അനുഗ്രഹമായിത്തീരുന്നതും പരീക്ഷണമായിത്തീരുന്നതും അത് നമ്മുടെ ചില പ്രവൃത്തികൾ കാരണമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈബിയയിൽ വെച്ചുകൊണ്ട് മഴ ലഭിച്ച ഒരു രാവിലിന് ശേഷമുള്ള സുബ്ഹ് നമസ്കാരത്തിന് ശേഷം റസൂലുള്ളാഹ് തൻ്റെ അനുചരന്മാരോട് പറയാണ്, അള്ളാഹുവിൻ്റെ ഔദാര്യവും കാരുണ്യവും കൊണ്ടാണ് മഴ ലഭിച്ചത് എന്ന് പറയുന്നവൻ എന്നിൽ വിശ്വസിക്കുന്നവനാണ്. അല്ലാതെ നക്ഷത്രം കാരണമാണ് മഴ ലഭിച്ചത് എന്ന് പറയുന്നവർ എന്നിൽ വിശ്വസിച്ചവനല്ല എന്ന് ഒരിക്കൽ പ്രഖ്യാപിക്കുകയുണ്ടായി. അപ്പോൾ പല സമയത്തും നമ്മൾ പലതും നോക്കിക്കൊണ്ട് മഴയെ ഉറപ്പിച്ച് പറയുമ്പോൾ തീർച്ചയായും അതിൻ്റെയൊക്കെ പിന്നിൽ സ്വബോധത്തോടു കൂടി നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു കാര്യം, എനിക്ക് ലഭിച്ചിട്ടുള്ള ഈ മഴ അത് അല്ലാഹുവിൻ്റെ അനുഗ്രഹം മാത്രമാണ്, അതിൻ്റെ അപ്പുറത്തേക്ക് മറ്റു വിശ്വാസങ്ങൾക്കോ ചില കണക്ക് കൂട്ടലുകൾക്കോ അത്ര പ്രാധാന്യം നൽകേണ്ടതില്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മഴയുടെ സമയത്ത് മഴ ലഭിക്കാതിരുന്നാൽ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങളെ തിരിച്ചറിഞ്ഞ് മഴ വർഷിക്കാൻ കാരണമാകുന്ന പുണ്യകർമ്മങ്ങളിലൂടെ മുന്നോട്ട് പോകുവാൻ നാം ശ്രമിക്കേണ്ടതുണ്ട്. വിശിഷ നമ്മുടെ ആരാധനാകർമ്മങ്ങളിൽ വളരെ ജാഗ്രത പുലർത്തുക. അള്ളാഹു അവനെ മാത്രം ആരാധിക്കുന്ന, ഏത് പ്രതിസന്ധികളിലും അവനിൽ തവക്കുലായിക്കൊണ്ട് അവൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുന്ന, നന്ദി കേട് കാണിക്കാത്ത, അള്ളാഹു ഇഷ്ടപ്പെടുന്ന ദാസന്മാരുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: മാഷാ അല്ലാ, ജസാക്കുമുല്ലാ ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരിഞ്ഞുബിയോടൊപ്പം മഴ ലഭിക്കാതിരുന്നാൽ. ക്ലാസ് എടുത്തത് മുസ്തഫ അൻസാരി, എപ്പിക്കാട്.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി പീസ് റേഡിയോ വോയിസ് ഓഫ് പീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് തൗഹീദാകുന്ന പ്രകാശവും ശിർക്കാകുന്ന ഇരുട്ടുകളും. നമ്മോടൊപ്പം ചേരുന്നത് നാസർ സ്വലാഹി.
4: പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും. പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവുണ്ട്. ഇത് മനുഷ്യപ്രകൃതിയിൽ അള്ളാഹു നൽകിയ ഒരു പ്രകാശമാണ്. പക്ഷേ ഈ പ്രകാശത്തെ ഊതിക്കെടുത്താനും അതിൻ്റെ ശോഭ നഷ്ടപ്പെടുത്താനും ദൈവനിഷേധവും ബഹുദൈവാരാധനയുമാകുന്ന അന്ധകാരങ്ങൾ കൊണ്ട് ശ്രമിക്കുന്നു. അങ്ങനെ മനുഷ്യന് ദൈവത്തിൻ്റെ അടുക്കൽ നിന്നുള്ള പ്രകാശം നഷ്ടപ്പെട്ട് അവൻ ദൈവനിഷേധത്തിലും ബഹുദൈവാരാധനയിലും ചെന്നെത്തുന്നു. ഏകദൈവാസ്തിക്യം എന്നുള്ളത് ശുദ്ധപ്രകൃതിയാണ്. അള്ളാഹു പറയുന്നു, ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫൻ ഫിത്റത്തല്ലാഹി അല്ലതീ ഫതറന്നാസ അലൈഹാ ലാ തബ്ദീല ലിഖൽഖില്ലാ ذالിക ദീനുൽ ഖയ്യിം വലാകിന്ന അക്സറന്നാസ ലാ യഅലമൂൻ. ആകയാൽ സത്യത്തിന്റെ നേരെ നിലകൊള്ളുവാനായിട്ട് നിന്റെ മുഖത്തെ നീ മതത്തിലേക്ക് തിരിച്ചു നിർത്തുക. അള്ളാഹു മനുഷ്യരെ ഏതൊരു പ്രകൃതിയിൽ സൃഷ്ടിച്ചിരിക്കുന്നോ ആ പ്രകൃതി അത്രേ അത്. അള്ളാഹുവിന്റെ സൃഷ്ടി വ്യവസ്ഥക്ക് യാതൊരു മാറ്റവുമില്ല. പക്ഷെ മനുഷ്യരിൽ അധിക പേരും മനസ്സിലാക്കുന്നില്ല. ഖുർആനിലെ 30-ാം അധ്യായം സൂറത്തുർ റൂമിലെ 30-ാമത്തെ സൂക്തം. ശുദ്ധമായ ഹൃദയത്തോടെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ആ ഹൃദയത്തിന്റെ ശോഭ നഷ്ടപ്പെടാതെ ഏകദൈവാരാധനയിൽ ജീവിക്കാനാണ് സൃഷ്ടാവ് കൽപ്പിച്ചത്. എന്നാൽ വ്യത്യസ്ത രൂപത്തിലുള്ള സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി അവൻ ബഹുദൈവാരാധനയാകുന്ന അന്ധകാരങ്ങളിലേക്ക് നീങ്ങുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സല്ലം പറഞ്ഞു, ഏത് കുട്ടിയും ശുദ്ധപ്രകൃതിയോടുകൂടിയല്ലാതെ ജനിക്കുന്നില്ല. എന്നിട്ട് അവന്റെ മാതാപിതാക്കൾ അവനെ യഹൂദനാക്കുന്നു, അല്ലെങ്കിൽ നസ്രാനിയാക്കുന്നു, അല്ലെങ്കിൽ മജൂസി അഗ്നി ആരാധകനാക്കുന്നു. മൃഗങ്ങൾ അവയവം പൂർത്തിയായ മൃഗത്തെ പ്രസവിക്കുന്നതുപോലെ തന്നെ. അതിൽ പ്രസവവേളയിൽ കാത് മുറിക്കപ്പെട്ടതായി വല്ലതും നിങ്ങൾ കാണാറുണ്ടോ? ഇത്രയും പറഞ്ഞ ശേഷം നബി സല്ലല്ലാഹു അലൈഹി സല്ലം ഇതിന് തെളിവായി ഖുർആനിലെ 30-ാമത്തെ സൂക്തത്തിലെ ഫിത്റത്തല്ലാഹി എന്ന് തുടങ്ങുന്ന ദാലിക്കൽ കയ്യും വരെ ഉദ്ധരിക്കുകയും ചെയ്തു. ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസ്. മൃഗക്കുട്ടികൾ ജനിക്കുമ്പോൾ അവ അവയവം പൂർണ്ണമായ നിലയിലാണ് ജനിക്കുന്നത്. അതുപോലെ മനുഷ്യമക്കൾ ജനിക്കുന്നതും അവരുടെ ശുദ്ധപ്രകൃതിയോടെയാണെന്നും പിന്നീട് മൃഗങ്ങളുടെ കാതുകൾ മനുഷ്യർ മുറിക്കപ്പെടുന്നതുപോലെ മനുഷ്യൻ വഴിപിഴച്ചു പോകുന്നതും പുറത്തുനിന്നുള്ള ഇടപെടൽ കൊണ്ടുമാണ് എന്നാണ് ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. വൈദ് അഹദ റബ്ബുക മിം ബനി ആദമ മിൻ ലുഹൂരിഹിം ദുരിയ്യതുഹും വ അഷ്ഹദുഹും അലാ അൻഫുസിഹിം അലസ്തു ബിറബ്ബികും ഖാലു ബലാ ശഹീദനാ അൻ തഖൂലു യൗമൽ ഖിയാമ ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിലീൻ. നിന്റെ രക്ഷിതാവ് ആദം സന്തതികളിൽ നിന്നും അവരുടെ മുതുകുകളിൽ നിന്ന് അവരുടെ സന്താനങ്ങളെ പുറത്തു കൊണ്ടുവരികയും അവരുടെ കാര്യത്തിൽ അവരെ തന്നെ അവൻ സാക്ഷി നിർത്തുകയും ചെയ്ത സന്ദർഭം ഓർക്കുക. അവൻ ചോദിച്ചു, ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലയോ? അവർ പറഞ്ഞു, അതെ, ഞങ്ങൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. തീർച്ചയായും ഞങ്ങൾ ഇതിനെപ്പറ്റി ശ്രദ്ധയില്ലാത്തവരായിരുന്നു എന്ന് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ നിങ്ങൾ പറഞ്ഞേക്കും എന്നതിലാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഖുർആനിലെ 7-ാമത്തെ അധ്യായം സൂറത്തുൽ അഹ്റാഫിലെ 172-ാമത്തെ സൂക്തം. അതായത് മനുഷ്യന്റെ പ്രകൃതിയിൽ തന്നെ അടങ്ങിയിട്ടുള്ള സത്യസാക്ഷ്യത്തെപ്പറ്റിയാണ് ഇവിടെ പറയുന്നത്. മനസ്സ് വികലമായിട്ടില്ലാത്ത ഏതൊരു മനുഷ്യനും തുറന്നു സമ്മതിക്കും, താൻ എങ്ങനെയോ അങ്ങ് ഉണ്ടായതല്ല, പ്രത്യുത സർവജ്ഞനും സർവശക്തനുമായ സൃഷ്ടികർത്താവ് തന്നെ വിസ്മയകരമാം വിധം സൃഷ്ടിച്ചു സംവിധാനിച്ചിരിക്കുകയാണ് എന്ന്. പിതാവിന്റെ മുതുകിന്റെ ഭാഗത്ത് രൂപം കൊള്ളുന്ന ബീജത്തിലൂടെ പ്രത്യുൽപാദന കോശത്തിലൂടെ വളർന്ന് തലമുറ തലമുറയായി ഭൂമിയിൽ നായകത്വം വഹിച്ചു വരുന്ന മനുഷ്യൻ തന്റെ അസ്തിത്വത്തെപ്പറ്റി നടത്തുന്ന ഏത് അന്വേഷണവും ഏകദൈവത്തിലേക്ക് നയിക്കുക തന്നെ ചെയ്യും. ഏകദൈവമാകുന്ന സൃഷ്ടാവിന്റെ അസ്തിത്വബോധത്തോടെയാണ് മനുഷ്യൻ പിറവിയെടുക്കുന്നത്. എന്നാൽ ഏകദൈവാരാധനയാകുന്ന പ്രകാശത്തിൽ നിന്നും ബഹുദൈവാരാധനയാകുന്ന അന്ധകാരങ്ങളിലേക്ക് ചുറ്റുപാടിന്റെ സമ്മർദ്ദം കാരണം എത്തിപ്പെടുന്നു. ദൈവനിഷേധവും ബഹുദൈവാരാധനയും ഘോരമായ അന്ധകാരങ്ങളിലേക്ക് നയിക്കുന്നു. യജുർവേദം 40:9 നമുക്ക് ഇങ്ങനെ വായിക്കാം, പ്രകൃതിയിലുള്ള വസ്തുക്കളെ ആരാധിക്കുന്നവർ ഇരുട്ടിലേക്ക് പ്രവേശിക്കുന്നു, സൃഷ്ടിക്കപ്പെട്ട വസ്തുക്കളെ ആരാധിക്കുന്നവർ അഗാധമായ ഇരുട്ടിലേക്ക് ആണ്ടുപോകുന്നു. യജുർവേദം 40:16 നമുക്ക് ഇങ്ങനെ വായിക്കാം, ദൈവം നമ്മെ നല്ല മാർഗത്തിൽ നയിക്കുകയും നമ്മെ വഴിതെറ്റിക്കുന്ന തിന്മയിൽ നിന്നും അകറ്റുകയും ചെയ്യുന്നു. എന്നാൽ വൈവിധ്യമാർന്ന പ്രലോഭനങ്ങളാലും പ്രകോപനങ്ങളാലും അന്ധകാരത്തിന്റെ വഴിയിലേക്ക് മനുഷ്യൻ എത്തിച്ചേരുന്നു. പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി, താൻ എന്തിനുവേണ്ടി സൃഷ്ടിക്കപ്പെട്ടു, മരണാനന്തരം തന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുമായി അവൻ നട്ടം തിരിഞ്ഞ് ജീവിതം തുലക്കുന്നു. അങ്ങനെ ഐഹിക ജീവിതത്തിലും മരണാനന്തര ജീവിതത്തിലും അവൻ ഭീമമായ നഷ്ടത്തിലെത്തിച്ചേരുന്നു. ഏകദൈവാരാധനയാകുന്ന പ്രകാശത്തിൽ നിന്നും തെറ്റി ബഹുദൈവാരാധനയാകുന്ന അന്ധകാരങ്ങളിലേക്ക് എത്തിച്ചേർന്നവന് ഭീകരമായ അവസ്ഥയാണുണ്ടാവുക. അവർക്ക് ഈ ലോകത്ത് നിർഭയത്വം നഷ്ടപ്പെടും. എന്നാൽ വിശ്വാസികൾക്ക് ഈ ലോകത്തും പരലോകത്തും നിർഭയത്വം ലഭിക്കുകയും ചെയ്യും. അല്ലദീന ആമനു വലം യൽബിസു ഈമാനുഹും ബിദ്ദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. വിശ്വസിക്കുകയും തങ്ങളുടെ വിശ്വാസത്തിൽ അന്യായം കൂട്ടിക്കലർത്താതിരിക്കുകയും ചെയ്തവരാരോ അവർക്കാണ് നിർഭയത്വമുള്ളത്. അവർ തന്നെയാണ് നേർമാർഗം പ്രാപിച്ചവർ. ഖുർആനിലെ 6-ാം അധ്യായം സൂറത്ത് അൻആമിലെ 82-ാം സൂക്തം. സർവശക്തനും പരമകാരുണ്യകനും സർവജ്ഞനുമായ അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് താനടക്കമുള്ള സർവരുമെന്നും അവന്റെ അലംഘനീയമായ വ്യവസ്ഥക്ക് വിധേയമാണ് എല്ലാം സംഭവിക്കുന്നതെന്നും ദൃഢമായി വിശ്വസിക്കുന്ന ഒരാളുടെ മനസ്സിലേക്ക് അരക്ഷിതാവസ്ഥയും നിരാശാബോധവും കടന്നുവരില്ല. അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ് താൻ ജീവിക്കുന്നതെന്നും അവന്റെ അറിവിന്റെ പുറത്ത് യാതൊന്നുമില്ലെന്നും അവൻ എന്തിനും കഴിവുള്ളവനാണെന്നുമുള്ള വിശ്വാസം യഥാരൂപത്തിൽ ഹൃദയത്തിലേക്ക് സന്നിവേശിപ്പിക്കാൻ കഴിഞ്ഞാൽ അനുഭവിക്കാനാകുന്ന നിർഭയത്വം അതുല്യമായിരിക്കും. അള്ളാഹുവിനെയല്ലാതെ മറ്റാരെയും അഭൗതിക മാർഗത്തിലൂടെ ഭയപ്പെടേണ്ടതില്ല എന്ന ചിന്ത ഏകദൈവ വിശ്വാസിയെ എല്ലാതരം ഉത്കണ്ഠകളിൽ നിന്നും മുക്തനാക്കും. എന്നാൽ യഥാർത്ഥ ദൈവവിശ്വാസത്തിൽ നിന്ന് വ്യതിചരിച്ചവന് നിർഭയത്വവും സുരക്ഷിതത്വബോധവും ലഭിക്കില്ല. അള്ളാഹുവിനെക്കുറിച്ചുള്ള ധാരണാപിശകുകളും കൃത്യമായ ബോധമില്ലായ്മയും അവനല്ലാത്തവർക്കുള്ള ആരാധനകളും വഴി ഒരാൾ സ്വാഭാവികമായും ഭയത്തിലും നിരാശയിലും അരക്ഷിതബോധത്തിലുമാണ് എത്തിച്ചേരുക. ഹുനഫ അലില്ലാഹി ഗൈറ മുശ്രിക്കീന ബിഹി വമൻ യുശ്രിക് ബില്ലാ ഫകഅന്നമ ഹറ മിനസ്സമാഇ ഫതഖ്തഫുഹു ത്വയ്ർ ഔ തഹ്ബി ബിഹി റീഹു ഫീ മകാനിൻ സഹീഖ്. വക്രതയില്ലാതെ അള്ളാഹുവിലേക്ക് തിരിഞ്ഞവരും അവനോട് യാതൊന്നും പങ്കുചേർക്കാത്തവനായിരിക്കണം നിങ്ങൾ. അള്ളാഹുവോട് വല്ലവനും പങ്കുചേർക്കുന്ന പക്ഷം അവൻ ആകാശത്തിൽ നിന്ന് വീണവനെപ്പോലെയാകുന്നു. അങ്ങനെ പക്ഷികൾ അവനെ റാഞ്ചിക്കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ കാറ്റ് അവനെ വിദൂര സ്ഥലത്തേക്ക് കൊണ്ടുപോയി തള്ളുന്നു. ഖുർആനിലെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 31-ാം സൂക്തം. യഥാർത്ഥ പ്രകാശമായ ഏകദൈവാരാധനയിൽ നിന്ന് വ്യതിചലിച്ചവൻ ആകാശത്തു നിന്ന് വീണവനെപ്പോലെയാണ്. മുകളിൽ നിന്ന് വീണു, പക്ഷേ താഴേക്ക് എത്തിയില്ല. അങ്ങനത്തെ ആളുകളുടെ മാനസികാവസ്ഥ വളരെ ഭയപ്പാടിലായിരിക്കും. അവന്റെ ഹൃദയത്തിൽ അരക്ഷിതബോധം അതിന്റെ പാരമ്യത്തിൽ എത്തിയിരിക്കും. യഥാർത്ഥ രക്ഷകനിൽ നിന്ന് പൊട്ടുപോയാൽ ഇതായിരിക്കും അവസ്ഥ. ആകാശത്തിലെ ഗ്രഹനിലകളെയും ഭൂമിയിലെ ശകുനങ്ങളെയും വ്യാജദൈവങ്ങളെയും ഭയപ്പെടുന്നവരായി തീരും അവർ. കറുത്ത പൂച്ചയുടെ ചാട്ടവും മൂങ്ങയുടെ കരച്ചിലും ദൈവങ്ങളുടെ അനിഷ്ടവും കോപവുമെല്ലാം അവന്റെ ഹൃദയത്തിൽ ഞെട്ടലുകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. അള്ളാഹുവിൽ നിന്ന് കൈവിട്ടവരെയാണ് പക്ഷികൾ റാഞ്ചിക്കൊണ്ടുപോവുകയും കാറ്റ് വിദൂര സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യുക. സൃഷ്ടിപൂജയിൽ എത്തിച്ചേർന്നവർ പിന്നെ ആരെയും ആരാധിക്കാൻ സന്നദ്ധരാവും. അവർ എവിടെയൊക്കെയാണ് എത്തിച്ചേരുക എന്ന് അവർക്ക് തന്നെ പറയാനാകില്ല. മനുഷ്യദൈവങ്ങളിൽ നിന്ന് മനുഷ്യദൈവങ്ങളിലേക്കും ശവകുടീരങ്ങളിൽ നിന്ന് ശവകുടീരങ്ങളിലേക്കുമായിരിക്കും അവരുടെ യാത്ര. പാദപൂജയും പാദുകപൂജയും ലിംഗപൂജയും വ്യക്തിപൂജയും കബർ പൂജയും മൃഗപൂജയും പശുപൂജയും ഏകദൈവാരാധനയിൽ നിന്നുള്ള വ്യതിചലനത്തിന്റെ ഫലമായുള്ള അധമത്വത്തിന്റെ ഉൽപ്പന്നങ്ങളാണ്. ആകാശത്തിലെ ഗ്രഹനിലകളാണ് ഭൂമിയിലെ സാമൂഹ്യ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് നിദാനമായി വർത്തിക്കുന്നതെന്ന വിശ്വാസത്തിന് യുക്തിയുടെയും ബുദ്ധിയുടെയും പിൻബലമില്ല എന്നുള്ളതൊന്നും അതിൽ വിശ്വസിക്കുന്ന ബുദ്ധിജീവികൾക്ക് പ്രശ്നമല്ല. ഗ്രഹങ്ങളുടെ എണ്ണം പോലും ശരിയായി അറിയാത്ത ജ്യോതിഷത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഭാഗ്യനക്ഷത്രം കണക്കാക്കുന്നതെന്ന കാര്യം പോലും ശാസ്ത്രജ്ഞനായ ജ്യോതിഷ വിശ്വാസിയുടെ കണ്ണു തുറപ്പിക്കുകയില്ല. യഥാർത്ഥ ഏകദൈവാരാധനയാകുന്ന പ്രകാശത്തിൽ നിന്ന് വ്യതിചലിച്ചാലുള്ള അവസ്ഥയാണ് അവൻ സാംസ്കാരികമായ അധപ്പതനത്തിലും ശാസ്ത്രീയ രംഗത്തുപോലും അന്ധകാരങ്ങളിലേക്ക് അവൻ അകപ്പെടുകയും ചെയ്യും. ഇരുട്ടിലേക്ക് വീണ്ടും വീണ്ടും വഴുതി വീഴും. തങ്ങളുടെ ആരാധ്യ വസ്തുക്കൾ നിർജീവങ്ങളാണെന്നോ ബുദ്ധിയില്ലാത്ത മൃഗങ്ങളാണെന്നോ അവർ ചിന്തിക്കുകയില്ല. ഒരുവിധത്തിലുള്ള അധമത്വത്തിലേക്ക് വഴുതി വീഴും. ഹിന്ദുത്വ ആചാര്യനായ സവർക്കർ പശു ആരാധനയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെ: നമ്മൾ പശുവിനോട് കടപ്പെട്ടിരിക്കുന്നത് അതിന്റെ ഉപകാരങ്ങൾ ഓർത്താണ്. അതിനോടുള്ള നന്ദി സൂചകമായാണ് നമ്മൾ പശുവിനെ കാണുന്നത്. ദിവ്യത്വത്തെക്കുറിച്ച് പശുവിനെ ആരാധിക്കുന്നവരോട് ചോദിച്ചാൽ അവർ അതിന്റെ ഉപകാരത്തെക്കുറിച്ചാണ് പറയുക. അതിന്റെ ഉപയോഗത്തെ ഓർത്താണ് നാം ആരാധിക്കുന്നതെങ്കിൽ ആ ഉപകാരത്തെ പരമാവധി പ്രയോജനപ്പെടുത്തേണ്ടേ? പശുവിനെ പരമാവധി പ്രയോജനപ്പെടുത്താൻ നാം ആദ്യം ചെയ്യേണ്ടത് പശു ആരാധന അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ പശുവിനെ ആരാധിക്കുമ്പോൾ മാനവ വംശത്തെ താഴ്ത്തിക്കെട്ടുകയാണ് ചെയ്യുന്നത്. ഏറ്റവും ബുദ്ധിയില്ലാത്ത ഒരു മനുഷ്യനുണ്ടെന്ന് കരുതുക. അവനേക്കാളും താഴെയാണ് പശുവിന്റെ ബുദ്ധി. പശുവിനെ ദൈവമായി കാണുന്നത് മനുഷ്യന് അപമാനമാണ്. പശു ഒരു ഭാഗത്തുകൂടെ ഭക്ഷിക്കുന്നു, മറുഭാഗത്തുകൂടെ മൂത്രവും ചാണകവും ഇടുന്നു. ക്ഷീണം വന്നാൽ ഉച്ഛിഷ്ടത്തിൽ തന്നെ കിടക്കുന്നു. അതുകൊണ്ട് തന്നെ വൃത്തിയെക്കുറിച്ച് ഒരറിവുമില്ലാത്ത പശു എങ്ങനെയാണ് വിശുദ്ധയാവുന്നത്? ഹിന്ദുരാഷ്ട്രത്തിൽ ഒരു കോട്ടക്കെട്ടി സുരക്ഷമാക്കിയ പട്ടണത്തിനു നേരെ ആരെങ്കിലും യുദ്ധം ചെയ്യാൻ മുതിരുമ്പോൾ സംഭരിച്ചുവച്ച ഭക്ഷണം തീർന്നാൽ പുതിയ മുതൽ കൊണ്ടുവന്ന് വിതരണം ചെയ്യാൻ നാം കാത്തിരിക്കുമോ? അപ്പോൾ ഹിന്ദുരാഷ്ട്രത്തോടുള്ള കൂറ് കാണിക്കേണ്ട നേതാവ് ചെയ്യേണ്ടത് പശുവിനെ അറുത്ത് അതിന്റെ മാംസം ഭക്ഷണത്തിനായി വിതരണം ചെയ്യുകയാണ്. നമ്മൾ അപ്പോഴും പശുവിനെ പൂജിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ പട്ടാളക്കാർ പട്ടിണി കിടന്ന് മരിച്ചുപോകും, രാജ്യം നമുക്ക് നഷ്ടപ്പെടും. ഞാൻ പർവ്വതീകരിച്ചു പറയുകയല്ല, പശു നമ്മുടെ രാജ്യത്തെ ദോഷകരമായി ബാധിച്ചിട്ടുണ്ട്. ഒരു മൃഗത്തെ നമ്മൾ എന്തിന് ആരാധിക്കണം? പശുവിന്റെ മൂത്രവും ചാണകവും പരിശുദ്ധമാക്കുന്നവർക്ക് അംബേദ്കർ എന്തുകൊണ്ട് അശുദ്ധനാകുന്നു? മനുഷ്യന്റെ ധാരണശക്തി എങ്ങനെ തകർക്കപ്പെടുന്നു എന്ന് ഇത് സൂചിപ്പിക്കുന്നു. ഡോക്ടർ എം കെ മുനീറിന്റെ പശുദേശീയത എന്നുള്ള പുസ്തകത്തിന്റെ 111-112 പേജുകളിൽ നിന്ന്. യഥാർത്ഥ ഏകദൈവാരാധനയിൽ നിന്നും വ്യതിചലിച്ചാൽ മനുഷ്യൻ അധമത്വത്തിന് അടിമയാകുന്നു. മൃഗങ്ങൾക്ക് നൽകുന്ന സ്ഥാനം പോലും മനുഷ്യന് ലഭിക്കില്ല. ദൈവത്തിന്റെ പേരിൽ മനുഷ്യനെ പോലും വധിക്കാൻ യാതൊരു മടിയുമില്ല. ഖുർആൻ പറഞ്ഞത് എത്ര സത്യം! വത്തഹദു മിൻ ദൂനില്ലാഹി ഹാലിയ ലഅല്ലഹും യുൻസറൂൻ. തങ്ങൾക്ക് സഹായം ലഭിക്കാൻ വേണ്ടി അള്ളാഹുവിന് പുറമെ പല ദൈവങ്ങളെയും അവർ സ്വീകരിച്ചിരിക്കുന്നു. ലാ യസ്തത്യൂന നസ്റഹും വഹും ലഹും ജുന്ദും മുഹ്ളറൂൻ. അവരെ സഹായിക്കാൻ അവർക്ക് ദൈവങ്ങൾക്ക് സാധിക്കുകയില്ല. അവർ അവർക്ക് ദൈവങ്ങൾക്ക് വേണ്ടി സജ്ജീകരിക്കപ്പെട്ട പട്ടാളമാകുന്നു. ഖുർആനിലെ 36-ാമത്തെ അധ്യായം സൂറത്തു യാസീനിലെ 74-75 സൂക്തങ്ങൾ. ശുദ്ധ തൗഹീദാകുന്ന പ്രകാശം മനുഷ്യനെ മനുഷ്യനായി കാണാനും അധമത്വത്തിൽ നിന്ന് മനുഷ്യനെ സംരക്ഷിക്കുകയും നിർഭയത്വവും സമാധാനവും നൽകുകയും ചെയ്യും. അതുകൊണ്ട് തൗഹീദാകുന്ന ഏകദൈവ ആരാധനയാകുന്ന ആ പ്രകാശം കെട്ടുപോകാതിരിക്കാൻ, അതിന്റെ ശോഭ നഷ്ടപ്പെടാതിരിക്കാൻ ഖുർആനും ഹദീസും പറഞ്ഞതനുസരിച്ച് ദൈവത്തെ മനസ്സിലാക്കുക, ആ ഏകദൈവ ആരാധനയിലൂടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.
1: മാഷാല്ലാ, ജസാക്കുമുല്ലാ ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി ഇന്നത്തെ വോയിസ് ഓഫ് പീസിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് നാസർ സൊലാഹി. തൗഹീദാകുന്ന പ്രകാശവും ശിർക്കാകുന്ന ഇരുട്ടുകളും.

0: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ, പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോടു ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Peace Radio, tuned to reality.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെയുള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു റിയാ ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ അടുത്തതായി ചുവരെഴുത്ത്. അബ്ദുൽ ജബ്ബാർ മദീനി അവതരിപ്പിക്കുന്ന ചുവരെഴുത്ത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅഹ്ലി ബൈതിഹി ത്വയ്യിബീന ത്വാഹിരീൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ സുമ്മാ അമ്മാ ബഅദ്. ബഹുമാന്യ ശ്രോതാക്കളെ, പീസ് റേഡിയോയിലൂടെ ഈ ശബ്ദം ശ്രവിക്കുന്ന മാന്യ സഹോദരങ്ങളെ, ചുവരെഴുത്തെന്ന ഈ തുടർ പരിപാടിയിൽ ഇന്നത്തെ നമ്മുടെ വിഷയം മുആവിയ റളിയല്ലാഹു തആല അൻഹു തൻ്റെ പുത്രൻ യസീദ് ഇബ്നു മുആവിയയെ തൻ്റെ ഭരണശേഷം ഖലീഫയായി തീരുമാനിക്കുകയും യസീദിന് ആളുകളിൽ നിന്ന് ബൈഅത്ത് സ്വീകരിക്കുകയും ചെയ്ത സംഭവമാണ്. ഒരു ഭരണാധികാരി ജീവിച്ചിരിക്കെ തൻ്റെ പിൻഗാമിയെ, അതും സ്വപുത്രനെ പിൻഗാമിയായി നിശ്ചയിക്കുക എന്ന രീതി, അത് ആദ്യമായിട്ടാണ് ഇസ്ലാമിക ചരിത്രത്തിൽ പ്രവാചക വിയോഗശേഷം അരങ്ങേറുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ ഖലീഫയായി സൂചിപ്പിച്ചുവെങ്കിലും വ്യക്തമായി ഖലീഫ എന്ന് നിശ്ചയിക്കപ്പെട്ടത് വന്നിട്ടില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വഫാത്താകുമ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ തൻ്റെ പിൻഗാമിയായി നിശ്ചയിച്ചു. ഉമർ റളിയല്ലാഹു തആല അൻഹു ഷഹീദായപ്പോൾ ആറംഗ ശൂറയെ ഖലീഫയെ തെരഞ്ഞെടുക്കുവാനുള്ള കാര്യത്തിന് നിശ്ചയിക്കുകയുണ്ടായി. ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹു ഷഹീദായപ്പോൾ അദ്ദേഹം തൻ്റെ പിൻഗാമിയെ നിശ്ചയിച്ചിട്ടില്ല. പിന്നീട് മുസ്ലിമീങ്ങൾ അലി ഇബ്നു അബി താലിബിനെ നിശ്ചയിക്കുകയുണ്ടായി. ഇതാണ് ഖുലഫാഉർ റാഷിദീങ്ങളുടെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത്. എന്നാൽ മുആവിയ റളിയല്ലാഹു തആല അൻഹു തൻ്റെ ഭരണം തുടർത്തിയ നാളുകളിൽ, അതിൻ്റെ അവസാന കാലഘട്ടത്തിൽ, തനിക്കൊരു പിൻഗാമിയെ, അത് തൻ്റെ മകനായി നിശ്ചയിച്ച് മുആവിയ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന് അനുസരണ പ്രതിജ്ഞ ആളുകളിൽ നിന്ന് സ്വീകരിച്ച് ആ വിഷയത്തിൽ അദ്ദേഹം മാതൃകയായി. ഇതിലാണ് അദ്ദേഹം ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിരൂപിക്കപ്പെട്ടത്. പല പേനയുന്തികളാലും അതേപോലെ തന്നെ നിരൂപകരാലും അതിശക്തമായ വിമർശനത്തിന് വിധേയനായത്. ഇവിടെ മുആവിയ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ആ ഒരു തീരുമാനം, അതായത് ഒരു ഖലീഫ സ്വന്തം മകനെ തൻ്റെ പിൻഗാമിയായിട്ട് നിശ്ചയിക്കുക അയാളുടെ ജീവിതകാലത്ത് എന്ന രീതി, അതിൽ പണ്ഡിത നിലപാട് എന്ത് എന്നത് മനസ്സിലാക്കുന്നതിന് മുമ്പ്, ആരാണ് മുആവിയ റളിയല്ലാഹു തആല അൻഹു നിശ്ചയിച്ച തൻ്റെ മകൻ യസീദ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. യസീദ് ഇബ്നു മുആവിയ, മുആവിയ റളിയല്ലാഹു അൻഹുവിന് മൈസൂൺ ബിന്ദ് ബഹ്ദൽ അൽ കൽബിയ എന്ന് പറയുന്ന മഹദിയിലുണ്ടായ പുത്രനാണ്. മൈസൂൺ ബിന്ദ് ബഹ്ദൽ ബനു കൽബ് ഗോത്രക്കാരിയാണ്. ഗ്രാമീണതയുടെ ശുദ്ധ കാലാവസ്ഥയിൽ ജീവിതം നയിച്ച മൈസൂൺ ബിന്ദ് ബഹ്ദൽ മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് സിറിയയിൽ കൊട്ടാര ജീവിതം അനുഭവിച്ചപ്പോൾ മൈസൂൺ അതിൽ വിരക്തി പ്രകടിപ്പിക്കുകയും തൻ്റെ ഗ്രാമീണ ജീവിതം തനിക്ക് മതിയെന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കുകയും അങ്ങനെ മുആവിയ റളിയല്ലാഹു തആല അൻഹു അവരെ വിവാഹമോചനം നടത്തി അവരുടെ ഗ്രാമീണ ജീവിതത്തിലേക്ക്, ബനു കൽബ് ഗോത്രത്തിലേക്ക് അവരെ തിരിച്ചയക്കുകയുണ്ടായി. അപ്പോഴത്തേക്ക് മുആവിയ റളിയല്ലാഹു അൻഹുവിന് ഈ മൈസൂൺ ബിന്ദ് ബഹ്ദൽ അൽ കൽബിയയിൽ രണ്ട് കുട്ടികൾ, ഒന്ന് യസീദും മറ്റൊന്ന് അമത്തു റബ്ബിൽ മഷാരിഖ് എന്ന് പറയുന്ന കുട്ടിയും ഉണ്ടായി. അതിൽ ഈ അമത് ചെറുപ്രായത്തിൽ മരണപ്പെട്ടു, യസീദ് ജീവിച്ചു. മുആവിയ റളിയല്ലാഹു തആല അൻഹു ഉമ്മ യസീദിൻ്റെ മാതാവ് മൈസൂണിനോടൊപ്പം യസീദിനെ ഗ്രാമീണ ജീവിതത്തിലേക്ക് അയക്കുകയുണ്ടായി. അന്ന് ഗ്രാമീണതയിൽ അറബികൾ പ്രാമുഖ്യം കൽപ്പിച്ചിരുന്നത് കുട്ടികൾ സ്ഫുടഭാഷയിൽ, കാരണം അറബികളുടെ ഭാഷ സ്ഫുടഭാഷയായിരുന്നു. മാത്രമല്ല ഗ്രാമീണതയിൽ കുട്ടികൾക്ക് കായികമായ അഭ്യാസങ്ങൾ, വിശിഷ്യ കുതിര പന്തയങ്ങൾ പോലുള്ള കലകളിൽ പ്രാവീണ്യരാകാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ സ്ഫുടഭാഷയായി ഗ്രാമീണതയുടെ ശുദ്ധ കാലാവസ്ഥയിൽ യസീദ് വളരുവാനും ഒരു അഭ്യാസം സിദ്ധിച്ച് കായികമായി ബലപ്പെടാനുമാണ് മുആവിയ റളിയല്ലാഹു അൻഹു യസീദിനെ ചെറുപ്രായത്തിൽ ബനു കൽബ് ഗോത്രത്തിലേക്ക് നിയോഗിച്ചത്. ആ ഒരു നിറവിലും മികവിലും യസീദ് ഗ്രാമീണതയിൽ തൻ്റെ ഉമ്മയോടൊപ്പം വളരുകയാണ് ചെയ്തത്. ഗ്രാമീണതയിൽ നിന്ന് യസീദ് പിൽക്കാലത്ത് മടങ്ങിയപ്പോൾ മുആവിയ റളിയല്ലാഹു തആല അൻഹു യസീദിനെ വളർത്തുവാൻ ദഗ്ഫൽ ഇബ്നു ഹംദല അസ്സുദൂസി അശൈബാനിയെ ഏൽപ്പിക്കുകയുണ്ടായി. ദഗ്ഫൽ സാഹിത്യകാരനാണ്. അപ്രകാരം അറേബ്യൻ ഗോത്രങ്ങളെക്കുറിച്ചുള്ള അഗ്രഗണ്യനായ ഒരു ജ്ഞാനിയുമാണ്. അറബി സാഹിത്യങ്ങളിൽ മികവുറ്റ ഈ ദഗ്ഫൽ അസ്സുദൂസി യസീദിനെ വൈജ്ഞാനികമായി വീണ്ടും വളർത്തി. അങ്ങനെ തൻ്റെ 33-ാമത്തെ വയസ്സിൽ ഹിജ്റാബ്ദം 60 റജബ് മാസത്തിൽ മുആവിയ റളിയല്ലാഹു തആല അൻഹു മരണപ്പെടുമ്പോൾ, അന്ന് യസീദ് തന്നെയാണ് 33 വയസ്സ്, തൻ്റെ 33-ാമത്തെ വയസ്സിൽ യസീദ് ഭരണമേറ്റെടുക്കുമ്പോൾ വളരെ പ്രാവീണ്യമുള്ള കരുത്തനായ ഒരു ഭരണാധികാരിയായിരുന്നു യസീദ്. യസീദ് വൈജ്ഞാനികമായി വളർന്നു. പിതാവിൽ നിന്ന് യസീദിലൂടെ പല ഹദീസുകളും നിവേദനം ചെയ്തത് നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ വായിക്കുവാൻ സാധിക്കും. മൈ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ തുടങ്ങിയ ഹദീസുകളൊക്കെ മുആവിയ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യപ്പെടുന്നതാണ്. അത് മകൻ യസീദ് ഉപ്പയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന റിവായത്ത് കൂടിയാണ്. ഏതായാലും ഇവിടെ യസീദ് ഇബ്നു മുആവിയ ആര് എന്ന് മനസ്സിലാക്കുവാൻ ഒരു ലഘുചരിത്രം ഉണർത്തി എന്ന് മാത്രം. യസീദ് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം അറിയിക്കുന്ന ചില സംഭവങ്ങൾ നമുക്ക് ചരിത്രത്തിൽ വായിക്കാം. ഒരിക്കൽ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ മുഹമ്മദ് ഇബ്നുൽ ഹനഫിയ, അലി റളിയല്ലാഹു അൻഹുവിന് ബനു ഹനീഫ ഗോത്രത്തിൽ നിന്ന് ഹൗല എന്ന് പറയുന്ന ഒരു ഭാര്യ ഉണ്ടായിരുന്നു. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ വിയോഗശേഷമാണ് അലി റളിയല്ലാഹു അൻഹു ഈ ഹൗലയെ വിവാഹം കഴിച്ചത്. അത് ബനു ഹനീഫ ഗോത്രക്കാരിയായിരുന്നു അവർ. അതുകൊണ്ടാണ് അതിലുണ്ടായ കുട്ടിയെ മുഹമ്മദ് ഇബ്നുൽ ഹനഫിയ, യഥാർത്ഥത്തിൽ മുഹമ്മദ് ഇബ്നു അലി ഇബ്നു അബി താലിബാണ്, പക്ഷേ മുഹമ്മദ് ഇബ്നുൽ ഹനഫിയ എന്ന പേരിലാണ് ഈ മഹാൻ അറിയപ്പെടുന്നത്. ഇദ്ദേഹം മുഹമ്മദ് അലി റളിയല്ലാഹുവിൻ്റെ മക്കളിൽ വളരെ ശ്രേഷ്ഠനും പണ്ഡിതനും അതേപോലെ വിദഗ്ധനുമായ ഒരു വ്യക്തിയായിരുന്നു. മുഹമ്മദ് ഇബ്നു അൽ ഹനഫിയ യസീദിൻ്റെ അടുക്കൽ ഡമസ്കസിൽ പ്രവേശിക്കുകയും താമസിക്കുകയും ചെയ്ത ചരിത്രമുണ്ട്. കുറച്ചുകാലം യസീദിനോടൊപ്പം കഴിച്ചുകൂട്ടിയ മുഹമ്മദ് ഇബ്നുൽ ഹനഫിയ യസീദിനോട് യാത്ര പറഞ്ഞ് മദീനയിലേക്ക് മടങ്ങാണ്. ഈ സമയത്ത് യസീദ് മുഹമ്മദ് ഇബ്നു ഹനഫിയയോട് ചോദിക്കുന്നുണ്ട്, യാ അബൽ ഖാസിം ഇൻ കുൻത റഅയ്ത മിന്നി ഖുലുക്കൻ തുൻകിറുഹു നസഅതു അൻ വഅതൈതു അല്ലദീ തുശീറു ബിഹി അലൈ. അബൽ ഖാസിം, അത് മുഹമ്മദ് ഇബ്നു ഹനഫിയന്റെ വിളിപ്പേരാണ്, നിങ്ങൾ എന്നിൽ ഒരു മോശമായ സ്വഭാവം കണ്ടിട്ടുണ്ട് എങ്കിൽ അതെന്നോട് പറയണം, ഞാനത് ഒഴിവാക്കാം. മാത്രമല്ല വഅതൈത് അല്ലദീ തുശീറു ബിഹി അലൈ, നിങ്ങൾ ഞാൻ ഏത് സ്വഭാവക്കാരനാകണം എന്നാണോ എന്നോട് സൂചിപ്പിക്കുന്നത്, ആ സ്വഭാവം ഞാൻ എൻ്റെ ജീവിതത്തിൽ കൊണ്ടെത്തിക്കുകയും ചെയ്തു കൊള്ളാം. ഇത് യസീദ് മുഹമ്മദ് ബിൻ ഹനഫിയയോട് അദ്ദേഹം യാത്ര പറയുമ്പോൾ തൻ്റെ കൂടെ കുറച്ചു കാലം കഴിഞ്ഞു എന്നതിനാൽ യസീദ് ചോദിച്ച ഒരു ചോദ്യമാണ്. അപ്പോൾ മുഹമ്മദ് ബിൻ ഹനഫിയയുടെ പ്രതികരണം, വല്ലാഹി ലൗ റഅയ്തു മുൻകറൻ മാ വസിയാനി ഇല്ലാ അൻ അൻഹാക, അല്ലാഹുവാണ് സത്യം, യസീദ് ഒരു തിന്മ ഞാൻ കണ്ടിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങളെ തൊട്ടത് വിരോധിക്കുക തന്നെ ചെയ്യും. വ ഉഖ്ബിറുക ബിൽ ഹഖ്ലില്ലാഹി ഫീഹി, അല്ലാഹുവിന് വേണ്ടി സത്യം ആ വിഷയത്തിൽ ഏത് എന്ന് നിങ്ങളോട് പറയുകയും ചെയ്യും. കാരണം ലിമ അഖദല്ലാഹു അലാ അഹ്ലിൽ ഇൽം അൻ യുബയ്യിനുഹു ലിന്നാസ് വലാ യക്തുമു, പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു പണ്ഡിതന്മാരോട് കരാർ സ്വീകരിച്ചിട്ടുണ്ട്. അതെന്താ? ഹക്ക് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക, വ്യക്തമാക്കി കൊടുക്കുക എന്നുള്ളതാണ്, അത് മൂടി വെക്കാതിരിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് മുഹമ്മദ് ഇബ്നുൽ ഹനഫിയ റഹ്മത്തുള്ളാഹി അലൈഹി യസീദിനോട് പറഞ്ഞത്, വമാ റഅയ്തു മിൻക ഇല്ലാ ഖൈറ, നിങ്ങളിൽ നിന്ന് ഞാൻ നല്ലത് മാത്രമാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇത് നബി കുടുംബത്തിൽ അലി റളിയല്ലാഹു തആലയുടെ പുത്രൻ മഹാൻ മുഹമ്മദ് യസീദിനോടൊത്ത് കഴിഞ്ഞ് യസീദിന് വേണ്ടി സാക്ഷ്യം വഹിച്ച ഒരു ചരിത്രമാണ്. ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും. ഇതറിയിക്കുന്നത് യസീദിൻ്റെ വ്യക്തിത്വത്തെയാണ്. പിൽക്കാലത്ത് യസീദ് ഭരണം കൈയാളിയതിന് ശേഷം യസീദിനെ സംബന്ധിച്ചിടത്തോളം നിരൂപകമായിട്ടുള്ള കുറേ വിഷയങ്ങൾ നമ്മൾ ചരിത്ര ഗ്രന്ഥത്തിൽ വായിക്കുന്നുണ്ട്. പക്ഷേ യസീദ് ഒരു ഖലീഫയായി നിയോഗിക്കപ്പെടുന്നതിന് മുമ്പ് അയാളുടെ വ്യക്തിത്വം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇത്തരം ചരിത്രങ്ങൾ അതിന് ഉപോത്ബലകമാണ് എന്നതിനാലാണിത് സൂചിപ്പിക്കുന്നത്. ഇമാം അൽ ഹാഫിദ് ഇബ്നു കസീർ അൽ ബിദായ വ നിഹായയിൽ ഉദ്ധരിക്കുന്ന ഒരു സംഭവം ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അബ്ദുള്ള ഇബ്നു മുത്തീർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അബ്ദുള്ള ഇബ്നു സുബൈറിൻ്റെ പക്ഷക്കാരനായിരുന്നു ഈ അബ്ദുള്ള ഇബ്നു മുത്തീർ. നമുക്കറിയാം അന്ന് യസീദ് ഭരണം ഏറ്റെടുത്തപ്പോൾ അബ്ദുള്ള ഇബ്നു സുബൈർ യസീദിനെ കൂട്ടാക്കിയിരുന്നില്ല. ഹിജാസിൽ അദ്ദേഹം ഒരു പക്ഷം പിടിച്ചു നിൽക്കുകയായിരുന്നു. അങ്ങനെ അബ്ദുള്ള ഇബ്നു സുബൈറിന് കുറേ അനുകൂലികളും ഉണ്ടായിരുന്നു, പ്രമുഖരായ അനുകൂലികൾ. അതിലൊരാളാണ് ഈ അബ്ദുള്ള ഇബ്നു മുത്തീർ. അബ്ദുള്ള ഇബ്നു മുത്തീർ ഒരിക്കൽ മദീനയിൽ നിന്ന് മുഹമ്മദ് ബിൻ ഹനഫിയയുടെ അടുക്കലേക്ക് പോകുന്നുണ്ട്. മുഹമ്മദ് ബിൻ ഹനഫി ആര്യെന്ന് നമ്മൾ മനസ്സിലാക്കി, അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മകനാണ്. എന്തിനാണ് മുഹമ്മദ് ബിൻ ഹനഫിയയുടെ അടുക്കലേക്ക് അബ്ദുള്ള ഇബ്നു സുബൈറിൻ്റെ പക്ഷക്കാരനായ അബ്ദുള്ള ഇബ്നു മുത്തീർ പോകുന്നത്? യസീദിനെ സ്ഥാനഭ്രഷ്ടനാക്കാൻ മുഹമ്മദ് ബിൻ ഹനഫിയയെ കൂട്ടുപിടിക്കാനാണ്. അബ്ദുള്ള ഇബ്നു മുത്തീർ മുഹമ്മദ് ബിൻ ഹനഫിയയുടെ അടുക്കൽ ചെന്ന് പറഞ്ഞത്, ഇന്ന യസീദ് യശ്റബുൽ ഖംർ വയതറുക്കു സ്സലാ വയതഅദ്ദ ഹുക്മല്ലാ. യസീദ് മദ്യപാനിയാണ്, നമസ്കാരം ഉപേക്ഷിക്കുന്നവനാണ്, അള്ളാഹുവിൻ്റെ വിധിയെ മറികടക്കുന്നവനുമാണ്. ഈ സന്ദർഭത്തിൽ മുഹമ്മദ് ബിൻ ഹനഫിയ റഹ്മത്തുള്ളാഹി അലൈഹി അബ്ദുള്ള ഇബ്നു മുത്തീറിനോട് പ്രതികരിച്ചത്, മാ റായിത്തു മിൻഹു മാ തദ്കുറൂൻ, നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ഞാൻ യസീദിൽ നിന്ന് കണ്ടിട്ടില്ല. ഖദ ഹദർതുഹു വഖംതു ഇൻദഹു, ഞാൻ യസീദിൻ്റെ അടുക്കൽ പോയിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ കൂടെ താമസിച്ചിട്ടുണ്ട്. ഫറായിത്തു മുആദിബൻ അലസ്സല, അന്നൊക്കെ നമസ്കാരത്തിൽ കൃത്യനിഷ്ഠയുള്ളവനായിട്ടാണ് ഞാൻ യസീദിനെ കണ്ടത്. മുതഹരിയ ലിൽ ഖൈർ, നന്മ കാംക്ഷിക്കുന്നവനാണ്. യസ്അലു അനിൽ ഫിഖ്, കർമ്മശാസ്ത്ര വിഷയങ്ങൾ ചോദിച്ചറിയുന്നവനാണ്. മുലാസിമൻ ലിസ്സുന്ന, സുന്നത്ത് മുറുകെ പിടിക്കുന്നവനാണ്. ഇതൊക്കെയാണ് യസീദിനെ കുറിച്ച് ആര് പറയുന്നത്? യസീദിൻ്റെ കൂടെ കഴിഞ്ഞ മുഹമ്മദ് ബിനുൽ ഹനഫിയ അബ്ദുള്ള ഇബ്നു മുത്തീർ എന്ന് പറയുന്ന അബ്ദുള്ള ഇബ്നു സുബൈറിൻ്റെ പക്ഷക്കാരനോട് പറയുന്നത്, പ്രതികരിക്കുന്നത്. അപ്പോൾ അബ്ദുള്ള ഇബ്നു മുത്തീർ പറയാണ്, ദാക കാന മിൻഹു തസന്നുഅൻ ലക്, യസീദ് അത് നിങ്ങളുടെ മുമ്പിൽ കൃത്രിമമായി അഭിനയിച്ചതാണ്. യസീദ് നിങ്ങളുടെ മുമ്പിൽ കൃത്രിമമായിട്ട് അഭിനയിച്ചതാണത്, ആത്മാർത്ഥമായിട്ട് ചെയ്തതല്ല എന്ന് അബ്ദുള്ള ഇബ്നു മുത്തീർ. ഈ സമയത്തിൽ മുഹമ്മദ് ബിൻ ഹനഫിയ പറയാണ്, വമല്ലദി ഖാഫ മിന്നി ഔറജ ഹത്ത യദ്ഹറ ഇലയ്യൽ ഖുശൂ, എൻ്റെ മുന്നിൽ ഭക്തി പ്രകടിപ്പിക്കാൻ മാത്രം എന്നെ ഭയക്കാനും അല്ലെങ്കിൽ എന്നിൽ ആഗ്രഹം പ്രകടിപ്പിക്കാനും യസീദിന് ചേതോവികാരമായത് എന്താണ്? ഞാനും യസീദും എന്താ? എൻ്റെ മുന്നിൽ അയാൾ ഭവ്യത നടിച്ചിട്ട് എന്താ കിട്ടാൻ? അല്ലെങ്കിൽ ആഗ്രഹം പ്രതീക്ഷ അർപ്പിച്ചിട്ട് എന്ത് കിട്ടാൻ? യസീദ് ഭരണാധികാരിയാണ്, ഞാൻ ആരാണ്? ഈ നിലയ്ക്ക് മുഹമ്മദ് ബിൻ ഹനഫിയ പ്രതികരിച്ചു. എന്നിട്ട് മുഹമ്മദ് ബിൻ ഹനഫിയ അബ്ദുള്ള ഇബ്നു മുത്തീറിനോട് പറഞ്ഞത്,

വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ. വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം.

ചരിത്രത്തിൽ ചില ശബ്ദങ്ങളുണ്ടായിരുന്നു, സത്യത്തിന്റെ ശബ്ദങ്ങൾ, സമാധാനത്തിന്റെ ശബ്ദങ്ങൾ. രാപ്പകൽ വ്യത്യാസമില്ലാതെ ഒരു ജനതയെ സത്യത്തിലേക്ക് വിളിച്ച നൂഹ് നബിയുടെ ശബ്ദം, അസ്തമിക്കുന്ന വാനലോകത്തെ ചൂണ്ടി അസ്തമിക്കാത്ത ദൈവത്തെ പഠിപ്പിച്ച ആദർശപിതാവ് ഇബ്രാഹിം നബിയുടെ ശബ്ദം, അനർഹമായ സർവ്വസൗന്ദര്യങ്ങളോടും മുഖം തിരിച്ച സുന്ദരനായ യൂസുഫിന്റെ ശബ്ദം, നൈലിന്റെ തീരത്തെ പീഡിതരുടെ കൈകളിലെ ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ് കരുത്തനായ മൂസാ നബിയുടെ ശബ്ദം, പരിശുദ്ധനായി ജനിച്ച് പരിശുദ്ധനായി ജീവിച്ച് പരിശുദ്ധനായി ഉയർത്തപ്പെട്ട മറിയമിന്റെ മകൻ ഈസാ നബിയുടെ ശബ്ദം, ആട്ടിപ്പായിച്ച ജനതയ്ക്കു വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദം. അതെ, ഇവരുടെ ശബ്ദങ്ങൾ ഒന്നായിരുന്നു മനുഷ്യന്റെ ശുദ്ധപ്രകൃതിയുടെ ശബ്ദം. അത് സത്യത്തിന്റേതായിരുന്നു, സമാധാനത്തിന്റേതായിരുന്നു. ഈ ശബ്ദങ്ങൾ തലമുറകളിലൂടെ പ്രവഹിച്ചുകൊണ്ടേയിരുന്നു, പ്രവാചകാനുചരന്മാരിലൂടെ, സത്യത്തിന്റെ പണ്ഡിതന്മാരിലൂടെ, നവോത്ഥാന നായകരിലൂടെ. ഈ ശബ്ദങ്ങളാണ് മനുഷ്യകുലത്തെ ഐക്യപ്പെടുത്തിയത്, അസത്യത്തിന്റെ നിശബ്ദതയ്ക്ക് മേൽ പ്രകമ്പനം സൃഷ്ടിച്ചത്, അവഗണിക്കപ്പെട്ടവന്റെ ശബ്ദമായി പ്രതിധ്വനിച്ചത്, നിരാലംബരുടെ കണ്ണീർ തുടച്ചത്, പാവപ്പെട്ടവന്റെ ഭക്ഷണമായത്, അനാഥകളുടെ അവകാശങ്ങളായത്. ഈ ശബ്ദപ്രയാണം തുടരുക തന്നെ ചെയ്യും, അതേ ആവൃത്തിയിൽ, അതേ വേഗതയിൽ. ഇതാ ഇവിടെ സമാധാനത്തിന്റെ ശബ്ദം പ്രവഹിക്കപ്പെടുന്നു, ചരിത്രത്തിന്റെ ഇടനാഴികകളിൽ മുഴങ്ങിക്കേട്ട അതേ ശബ്ദം, വളച്ചൊടിക്കാതെ, വക്രീകരിക്കപ്പെടാതെ, സ്നേഹത്തോടെ, സമാധാനത്തോടെ. പീസ് റേഡിയോ.

0: വരൂ, നമുക്ക് കാതോർക്കാം പുതിയ കാലത്തിന്റെ കരുത്താർന്ന ശബ്ദത്തിനായി. പീസ് റേഡിയോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.

യസീദിനോട് യാത്ര പറഞ്ഞ് മദീനയിലേക്ക് മടങ്ങാണ്. ഈ സമയത്ത് യസീദ് മുഹമ്മദ് ബിൻ ഹനഫിയയോട് ചോദിക്കുന്നുണ്ട്, യാ അബൽ ഖാസിം ഇൻ കുന്ത റഅയ്ത മിന്നി ഖുലുക്കൻ തുൻകിറുഹു നസഅതു അൻ വഅതൈതു അല്ലദീ തുശീറു ബിഹി അലൈ. അബൽ ഖാസിം, അത് മുഹമ്മദ് ബിൻ ഹനഫിയന്റെ വിളിപ്പേരാണ്, നിങ്ങൾ എന്നിൽ ഒരു മോശമായ സ്വഭാവം കണ്ടിട്ടുണ്ട് എങ്കിൽ അതെന്നോട് പറയണം, ഞാനത് ഒഴിവാക്കാം. മാത്രമല്ല അല്ലദി തുഷീറു ബിഹി അലൈ, നിങ്ങൾ ഞാൻ ഏത് സ്വഭാവക്കാരനാകണം എന്നാണോ എന്നോട് സൂചിപ്പിക്കുന്നത്, ആ സ്വഭാവം ഞാൻ എൻ്റെ ജീവിതത്തിൽ കൊണ്ടെത്തിക്കുകയും ചെയ്തുകൊള്ളാം. ഇത് യസീദ് മുഹമ്മദ് ബിൻ ഹനഫിയയോട് അദ്ദേഹം യാത്ര പറയുമ്പോൾ തൻ്റെ കൂടെ കുറച്ചു കാലം കഴിഞ്ഞു എന്നതിനാൽ യസീദ് ചോദിച്ച ഒരു ചോദ്യമാണ്. അപ്പോൾ മുഹമ്മദ് ബിൻ ഹനഫിയയുടെ പ്രതികരണം, വല്ലാഹി ലൗ റഅയ്തു മുൻകറൻ മാ വസിയാനി ഇല്ലാ അൻ അൻഹാക അൻ, അല്ലാഹുവാണ് സത്യം, യസീദ് ഒരു തിന്മ ഞാൻ കണ്ടിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങളെ തൊട്ടത് വിരോധിക്കുക തന്നെ ചെയ്യും. വ ഉഖ്ബിറുക ബിൽ ഹഖ്ലി ലില്ലാഹി ഫീഹി, അല്ലാഹുവിന് വേണ്ടി സത്യം ആ വിഷയത്തിൽ ഏത് എന്ന് നിങ്ങളോട് പറയുകയും ചെയ്യും. കാരണം ലിമ അഖദല്ലാഹു അലാ അഹ്ലിൽ ഇൽം അൻ യുബയ്യിനുഹു ലിന്നാസ് വലാ യക്തുമു, പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു പണ്ഡിതന്മാരോട് കരാർ സ്വീകരിച്ചിട്ടുണ്ട്. അതെന്താ? ഹക്ക് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക, വ്യക്തമാക്കി കൊടുക്കുക എന്നുള്ളതാണ്, അത് മൂടി വെക്കാതിരിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് മുഹമ്മദ് ഇബ്നുൽ ഹനഫിയ റഹ്മത്തുള്ളാഹി അലൈഹി യസീദിനോട് പറഞ്ഞത്, വമാ റഅയ്തു മിൻക ഇല്ലാ ഖൈറ, നിങ്ങളിൽ നിന്ന് ഞാൻ നല്ലത് മാത്രമാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇത് നബി കുടുംബത്തിൽ അലി റളിയല്ലാഹു തആലയുടെ പുത്രൻ മഹാൻ മുഹമ്മദ് യസീദിനോടൊത്ത് കഴിഞ്ഞ് യസീദിന് വേണ്ടി സാക്ഷ്യം വഹിച്ച ഒരു ചരിത്രമാണ്, ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും. ഇതറിയിക്കുന്നത് യസീദിൻ്റെ വ്യക്തിത്വത്തെയാണ്. പിൽക്കാലത്ത് യസീദ് ഭരണം കൈയാളിയതിന് ശേഷം യസീദിനെ സംബന്ധിച്ചിടത്തോളം നിരൂപകമായിട്ടുള്ള കുറേ വിഷയങ്ങൾ നമ്മൾ ചരിത്ര ഗ്രന്ഥത്തിൽ വായിക്കുന്നുണ്ട്. പക്ഷേ യസീദ് ഒരു ഖലീഫയായി നിയോഗിക്കപ്പെടുന്നതിന് മുമ്പ് അയാളുടെ വ്യക്തിത്വം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇത്തരം ചരിത്രങ്ങൾ അതിന് ഉപോത്ബലകമാണ് എന്നതിനാലാണിത് സൂചിപ്പിക്കുന്നത്. ഇമാം അൽ ഹാഫിദ് ഇബ്നു കസീർ അൽ ബിദായ വ നിഹായയിൽ ഉദ്ധരിക്കുന്ന ഒരു സംഭവം ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അബ്ദുള്ള ഇബ്നു മുത്തീർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അബ്ദുള്ള ഇബ്നു സുബൈറിൻ്റെ പക്ഷക്കാരനായിരുന്നു ഈ അബ്ദുള്ള ഇബ്നു മുത്തീർ. നമുക്കറിയാം, അന്ന് യസീദ് ഭരണം ഏറ്റെടുത്തപ്പോൾ അബ്ദുള്ള ഇബ്നു സുബൈർ യസീദിനെ കൂട്ടാക്കിയിരുന്നില്ല. ഹിജാസിൽ അദ്ദേഹം ഒരു പക്ഷം പിടിച്ചു നിൽക്കുകയായിരുന്നു. അങ്ങനെ അബ്ദുള്ള ഇബ്നു സുബൈറിന് കുറേ അനുകൂലികളും ഉണ്ടായിരുന്നു, പ്രമുഖരായ അനുകൂലികൾ. അതിലൊരാളാണ് ഈ അബ്ദുള്ള ഇബ്നു മുത്തീർ. അബ്ദുള്ള ഇബ്നു മുത്തീർ ഒരിക്കൽ മദീനയിൽ നിന്ന് മുഹമ്മദ് ബിൻ ഹനഫിയയുടെ അടുക്കലേക്ക് പോകുന്നുണ്ട്. മുഹമ്മദ് ബിൻ ഹനഫി ആര്യൻ നമ്മൾ മനസ്സിലാക്കി, അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മകനാണ്. എന്തിനാണ് മുഹമ്മദ് ബിൻ ഹനഫിയയുടെ അടുക്കലേക്ക് അബ്ദുള്ള ഇബ്നു സുബൈറിൻ്റെ പക്ഷക്കാരനായ അബ്ദുള്ള ഇബ്നു മുത്തീർ പോകുന്നത്? യസീദിനെ സ്ഥാനഭ്രഷ്ടനാക്കാൻ മുഹമ്മദ് ബിൻ ഹനഫിയയെ കൂട്ടുപിടിക്കാനാണ്. അബ്ദുള്ള ഇബ്നു മുത്തീർ മുഹമ്മദ് ബിൻ ഹനഫിയയുടെ അടുക്കൽ ചെന്ന് പറഞ്ഞത്, ഇന്ന യസീദ് യശ്റബുൽ ഖംർ വയതറുക്കു സ്സലാ വയതഅദ്ദ ഹുക്മല്ലാ, യസീദ് മദ്യപാനിയാണ്, നമസ്കാരം ഉപേക്ഷിക്കുന്നവനാണ്, അള്ളാഹുവിൻ്റെ വിധിയെ മറികടക്കുന്നവനുമാണ്. ഈ സന്ദർഭത്തിൽ മുഹമ്മദ് ബിൻ ഹനഫിയ റഹ്മത്തുള്ളാഹി അലൈഹി അബ്ദുള്ള ഇബ്നു മുത്തീറിനോട് പ്രതികരിച്ചത്, മാ റഅയ്തു മിൻഹു മാ തദ്കുറൂൻ, നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ഞാൻ യസീദിൽ നിന്ന് കണ്ടിട്ടില്ല. ഖദ ഹദർതുഹു വഖംതു ഇൻദഹു, ഞാൻ യസീദിൻ്റെ അടുക്കൽ പോയിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ കൂടെ താമസിച്ചിട്ടുണ്ട്. ഫറായ്തു മുആദിബൻ അലസ്സല, അന്നൊക്കെ നമസ്കാരത്തിൽ കൃത്യനിഷ്ഠയുള്ളവനായിട്ടാണ് ഞാൻ യസീദിനെ കണ്ടത്. മുതഹരിയൽ ഖൈർ, നന്മ കാംക്ഷിക്കുന്നവനാണ്. യസ്അലു അനിൽ ഫിഖ്,
കർമ്മശാസ്ത്ര വിഷയങ്ങൾ ചോദിച്ചറിയുന്നവനാണ്. മുലാസിമൽ ലിസുന്ന, സുന്നത്ത് മുറുകെ പിടിക്കുന്നവനാണ്. ഇതൊക്കെയാണ് യസീദിനെ കുറിച്ച് ആര് പറയുന്നത്? യസീദിൻ്റെ കൂടെ കഴിഞ്ഞ മുഹമ്മദ് ബിനുൽ ഹനഫിയ അബ്ദുല്ലാഹിബിൻ മുത്തീ എന്ന് പറയുന്ന അബ്ദുല്ലാഹിബിൻ ജുബൈറിൻ്റെ പക്ഷക്കാരനോട് പറയുന്നത്, പ്രതികരിക്കുന്നത്. അപ്പൊ അബ്ദുല്ലാഹിബിൻ മുത്തീ പറയാണ്, ദാകക്കാന മിൻഹു തസന്നു അലക്, യസീദ് അത് നിങ്ങളുടെ മുമ്പിൽ കൃത്രിമമായി അഭിനയിച്ചതാണ്. യസീദ് നിങ്ങളുടെ മുമ്പിൽ കൃത്രിമമായിട്ട് അഭിനയിച്ചതാണ്, അത് ആത്മാർത്ഥമായിട്ട് ചെയ്തതല്ല എന്ന് അബ്ദുല്ലാഹിബിൻ മുത്തീ. ഈ സമയത്തിൽ മുഹമ്മദ് ബിൻ ഹനഫിയ പറയാണ്, വമല്ലദി ഖാഫ മിന്നി ഔ റജ ഹത്ത യദ്ഹറ ഇലയ്യൽ ഖുശൂ, എൻ്റെ മുന്നിൽ ഭക്തി പ്രകടിപ്പിക്കാൻ മാത്രം എന്നെ ഭയക്കാനും അല്ലെങ്കിൽ എന്നിൽ ആഗ്രഹം പ്രകടിപ്പിക്കാനും യസീദിന് ചേതോ വികാരമായത് എന്താണ്? ഞാനും യസീദും എന്താ? എൻ്റെ മുന്നിൽ അയാൾ ഭവ്യത നടിച്ചിട്ട് എന്താ കിട്ടാൻ? അല്ലെങ്കിൽ ആഗ്രഹം പ്രതീക്ഷ അർപ്പിച്ചിട്ട് എന്ത് കിട്ടാൻ? യസീദ് ഭരണാധികാരിയാണ്, ഞാൻ ആരാണ്? ഈ നിലക്ക് മുഹമ്മദ് ബിൻ ഹനഫിയ പ്രതികരിച്ചു. എന്നിട്ട് മുഹമ്മദ് ബിൻ ഹനഫിയ അബ്ദുല്ലാഹിബിൻ മുത്തയ്യിനോട് പറഞ്ഞത്, അഫ അത്ലാഅകും അലാ മാ തസ്കുറൂന മിൻ ശുർബിൽ ഖംർ ഫലഇൻ കാന അത്ലാഅകും അലാ ദാലിക ഫഇന്നകും ലാ ശുറകാഉ, നിങ്ങളെ കാണിച്ചുകൊണ്ടാണ് യസീദ് മദ്യപിച്ചത് എങ്കിൽ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം മദ്യപിച്ചത് എങ്കിൽ നിങ്ങളും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളാണ് മദ്യപാനത്തിൽ. വൈലം മേക്കുൻ അത്ലാഅകും ഫമാ യഹല്ലു ലക്കും അൻ തശ്ഹദു ബിമാലം തഅലമു, അതല്ല നിങ്ങളുടെ അസാന്നിധ്യത്തിലാണ് യസീദ് മദ്യപിച്ചിട്ടുള്ളത് എങ്കിൽ നിങ്ങൾ കാണാത്ത ഒരു കാര്യത്തിന് സാക്ഷ്യം പറയാൻ നിങ്ങൾക്കൊരിക്കലും അവകാശമല്ല. അപ്പോൾ അബ്ദുല്ലാഹിബിൻ മുത്തിയ പ്രതികരിക്കുകയാണ്, കൂടെയുള്ളവർ പ്രതികരിക്കുകയാണ്, ഇന്നഹു ഇന്ദന ലഹഖുൻ വൈലം നകുൻ റഅയ്നാഹു, ഞങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും ഇത് ഞങ്ങളീ പറയുന്നത് സത്യമാണ്. അപ്പോൾ മുഹമ്മദ് ബിൻ ഹനഫിയ പറഞ്ഞത്, അബല്ലാഹു ദാലിക അല അഹ്ലി ഷഹാദ വലസ്തു മിൻ അംരികും ഫി ഷൈ, ഷഹാദത്തിൻ്റെ ആളുകൾക്ക് അള്ളാഹു വിസമ്മതിച്ച കാര്യമാണത്. എന്ത്? കാണാത്തത് സാക്ഷ്യം വഹിക്കുക എന്നുള്ളത്. അതുകൊണ്ട് വലസ്തു മിൻ അംരികും ഫി ഷൈ, നിങ്ങളുമായിട്ട് എനിക്ക് യാതൊരു ബന്ധമല്ല എന്ന് പറഞ്ഞ് അബ്ദുല്ലാഹിബിൻ സുബൈറിൻ്റെ പക്ഷക്കാരനായ അബ്ദുല്ലാഹിബിൻ മുത്തയ്യിനെയും കൂട്ടരെയും മുഹമ്മദ് ബിൻ ഹനഫിയ ഒഴിവാക്കി വിടുകയും യസീദിനെ കുറിച്ച് തനിക്കറിയുന്ന കാര്യങ്ങൾ, അദ്ദേഹം മദ്യപാനിയല്ല, നമസ്കാരം നിലനിർത്തുന്നവനാണ്, അതേപോലെ അദ്ദേഹം നന്മ കാംക്ഷിക്കുന്നവനാണ്, സുന്നത്ത് മുറുകെ പിടിക്കുന്നവനാണ്, അറിവ് ഫിഖ് ചോദിച്ച് മനസ്സിലാക്കുന്നവനാണ് തുടങ്ങിയ കാര്യങ്ങൾ മുഹമ്മദ് ബിൻ ഹനഫിയ റഹ്മത്തുള്ളാഹി അലൈഹി അവിടെ സാക്ഷ്യം വഹിക്കുകയും ഉണ്ടായി എന്നുള്ളതാണ്. ഇവിടെ സഹോദരന്മാരെ, ഞാൻ ഈ കാര്യങ്ങൾ യസീദുമായി ബന്ധപ്പെട്ട് ഉണർത്തിയത് യസീദ് ഇബ്നു മുആവിയ ഏറെ വിമർശിക്കപ്പെട്ട ഒരു വ്യക്തിത്വമാണ് ചരിത്രത്തിൽ. അദ്ദേഹം തൻ്റെ പിൻഗാമിയായി മുആവിയ റളിയല്ലാഹു തആലനെ നിശ്ചയിച്ചപ്പോൾ യസീദിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ വലിയൊരു വ്യക്തിത്വമായിരുന്നു അന്ന്, അറിവുള്ള ആളായിരുന്നു അന്ന്. ശരിയാണ്, അന്ന് അബ്ദുല്ലാഹിബിൻ ഉമറുണ്ട്, അബ്ദുല്ലാഹിബിൻ അബ്ബാസുണ്ട്, അബ്ദുല്ലാഹിബിൻ ജുബൈർ ഉണ്ട്, അബ്ദുറഹ്മാനിബിൻ അബൂബക്കർ ഉണ്ട്, അബു അയ്യൂബുൽ അൻസാരി തുടങ്ങിയ മഹത്തുക്കളായ സഹാബികൾ പലരും ഉണ്ട്. അവരോട് കടയൊക്കുന്നവനല്ല ഒരിക്കലും യസീദ്. യസീദിനേക്കാൾ അതേപോലെ ഹുസൈൻ ഇബിന് അലി ഉണ്ട് റളിയല്ലാഹു അൻഹുമ, അവരൊക്കെയാണ് ഭരണത്തിന് യോഗ്യൻ. പക്ഷേ മുആവിയ റളിയല്ലാഹു തആല അൻഹു യസീദിനെ തൻ്റെ പിൻഗാമിയ നിശ്ചയിച്ചപ്പോൾ മുആവിയ റളിയല്ലാഹു തആല അൻഹു ചില പ്രത്യേക വീക്ഷണകോണുകളിലൂടെയാണ് ഈ ഒരു നോമിനേഷൻ അല്ലെങ്കിൽ ഈ ഒരു നാമനിർദ്ദേശം നടത്തുകയും അദ്ദേഹത്തെ നിശ്ചയിക്കുകയും ചെയ്തിട്ടുള്ളത്. അന്ന് യസീദ് പിൽക്കാലത്ത് അദ്ദേഹത്തിൽ ആരോപിക്കപ്പെട്ട ആരോപണങ്ങൾക്ക് വിധേയനായിരുന്നില്ല. പിന്നെ യസീദിന് കുറേ പ്രത്യേകതകൾ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാനാണ്. യസീദിൻ്റെ പേരിൽ പ്രാമാണികരായ പല പണ്ഡിതന്മാരും പല കാര്യങ്ങളും ആരോപിച്ചിട്ടുണ്ട്, പല വിഷയത്തിലും അദ്ദേഹത്തെ വിമർശിച്ചിട്ടുണ്ട്. അതൊക്കെ പിന്നീടാണ്, അദ്ദേഹം ഖലീഫയായതിനു ശേഷമാണ് മദീനയിൽ അക്രമമുണ്ടായത്, മദീനക്കാരോട് അക്രമമുണ്ടായത്, അബ്ദുല്ലാഹിബിൻ സുബൈറിനോടുള്ള ഏറ്റുമുട്ടലിൽ മക്കയിൽ പ്രശ്നങ്ങളുണ്ടായത് അതൊക്കെ പിന്നീടാണ്, കർബലയിൽ ഹുസൈൻ റളിയല്ലാഹു തആലനെ വധിക്കപ്പെട്ട സംഭവം അതൊക്കെ പിന്നീടാണ്. ഏതായാലും മുആവിയ റളിയല്ലാഹു തആലനെ യസീദിനെ നിശ്ചയിച്ചപ്പോൾ, നാമനിർദ്ദേശം നടത്തിയപ്പോൾ
ബയ്യത്ത് അദ്ദേഹത്തിന് സ്വീകരിച്ചപ്പോൾ യസീദ് അദ്ദേഹം ഒരു നല്ല വ്യക്തിത്വമായിരുന്നു. മാത്രമല്ല അദ്ദേഹം വൈജ്ഞാനികമായി, സ്വഭാവ സംബന്ധമായി, അതേപോലെ തന്നെ സാഹിത്യപരമായി, ഭാഷാപരമായി ഒക്കെ ഏറെ മികവുറ്റ ഒരു വ്യക്തിത്വമായിരുന്നു എന്ന് മനസ്സിലാക്കുവാനാണ്. വരാനിരിക്കുന്നതായ അരാജകത്വങ്ങളാണ്, അനൈക്യങ്ങളും ശൈഥല്യങ്ങളുമാണ്. ഒരു ഭരണാധികാരിയെ നിശ്ചയിക്കാതെ മുആവിയ റളിയല്ലാഹു മരണപ്പെട്ടാൽ എന്താ സംഭവിക്കുക? ഈജിപ്തുകാർക്ക് അബ്ദുല്ലാഹിബിൻ അംറുബിൻ ആസ് ഉണ്ട്, ഹിജാസുകാർക്ക് അബ്ദുല്ലാഹിബിൻ സുബൈറും അബ്ദുല്ലാഹിബിൻ ഉമറും അബ്ദുല്ലാഹിബിൻ അബ്ബാസും ഉണ്ട്. പ്രത്യേകിച്ച് അബ്ദുല്ലാഹിബിൻ അബ്ബാസ് അല്ല, അബ്ദുല്ലാഹിബിൻ സുബൈർ. സിറിയക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അമവികളെ വേണ്ടു. അമവികളിൽ യസീദ് ഇബ്നു മുആവിയ എല്ലാത്തിനും നിപുണൻ എന്ന നിലക്ക് ഉണ്ട്. ഇറാഖുകാരെ സംബന്ധിച്ചിടത്തോളം അവർ നബി കുടുംബത്തിൻ്റെ പക്ഷപാതിത്വം ഉപരിപ്ലവമായി അഭിനയിക്കുന്നവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഹുസൈൻ ഇബ്നു അലിയെ വേണ്ടു. ഒരു ഭരണാധികാരിയെ നിശ്ചയിക്കാതെ, തീരുമാനിക്കാതെ, ജനങ്ങൾക്ക് മുന്നോട്ട് വെക്കാതെ മുആവിയ റളിയല്ലാഹു തആലാ മരണപ്പെട്ടിരുന്നുവെങ്കിൽ ഇറാഖുകാർ പറയും ഭരണാധികാരി ഹുസൈൻ, ഈജിപ്തുകാർ പറയും ഭരണാധികാരി അബ്ദുല്ലാഹിബ്നു അംറു ബിൻ ആസ്, ഹിജാസുകാർ പറയും അബ്ദുല്ലാഹിബ്നു സുബൈർ, അതില്ല എങ്കിൽ അബ്ദുല്ലാഹിബ്നു ഉമർ അല്ലെങ്കിൽ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് അല്ലെങ്കിൽ അബ്ദുറഹ്മാൻ ഇബ്നു അബീബക്കർ. സിറിയക്കാർ പറയും എല്ലാവർക്കും യസീദ് മാത്രം മതി, അല്ലെങ്കിൽ അമവി അമവി കുടുംബത്തിൽ നിന്നൊരാൾ ഭരണാധികാരിയായി മതി. അതിലവർ ശാഠ്യക്കാരാണ്. ഈ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നം ഇസ്ലാമിക നാടുകളിൽ തലപൊക്കും എന്നതിനാലാണ് മുആവിയ റളിയല്ലാഹു തആല ഒരു പിൻഗാമിയെക്കുറിച്ച് തൻ്റെ ജീവിതകാലത്ത് തല പുകഞ്ഞാലോചിച്ചത്. അദ്ദേഹത്തിൻ്റെ ആലോചനാ സ്ഥാനത്ത് തന്നെയായിരുന്നു, കൃത്യമായിരുന്നു. സാമൂഹികമായിട്ട് മറ്റു

മുആവിയയുടെ സഹോദരൻ യസീദ് ഇബ്നു അബി സുഫിയാൻ. യസീദ് ഇബ്നു അബി സുഫിയാൻ നമ്മളുടെ കഥാപാത്രം യസീദ് ഇബ്നു മുആവിയാണ്. മുആവിയക്കൊരു സഹോദരനും യസീദ് ഉണ്ട്. ആ യസീദ് സിറിയയിലുണ്ടായിരുന്നു. പിന്നെ മുആവിയ ഖലീഫയായും അതേപോലെ തന്നെ അതിനു മുമ്പ് അമീറായും ദീർഘകാലം. അതുകൊണ്ട് സിറിയക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ അന്ന് കടുത്ത അമവി പക്ഷപാതികളായിരുന്നു. ആ ഒരു ഗോത്രചിന്ത അവരെ ശരിക്കും ഭരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ മുആവിയ റളിയല്ലാഹു തആല അന്നു കാണുന്ന പ്രതിസന്ധി, തൻ്റെ ഭരണശേഷം ഈ ഗോത്രചിന്തയും അതേപോലെ രാഷ്ട്രീയപരമായിട്ടുള്ളതായ ഈ ധ്രുവീകരണങ്ങൾ അതേപോലെ തന്നെ പക്ഷപാതിത്വങ്ങൾ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നതിനാൽ മാത്രമാണ് മുആവിയ റളിയല്ലാഹു തആല അന്നു തൻ്റെ ഒരു പിൻഗാമിയെ ആലോചിക്കുന്നത്. അതിൽ മുആവിയ റളിയല്ലാഹു തആല അന്നു വിജയം വരിച്ചു. യസീദിനെ തൻ്റെ പിൻഗാമിയായിട്ട് മുആവിയ റളിയല്ലാഹു തആല അന്നു നോമിനേറ്റ് ചെയ്തപ്പോൾ സിറിയക്കാർ ഹൃദ്യമായി ഏകാഭിപ്രായത്തിൽ അത് സ്വീകരിക്കുകയാണ് ചെയ്തത്. അതേപോലെ ഈജിപ്തുകാരെ തൻ്റെ അനുകൂലികളാക്കാൻ മുആവിയ റളിയല്ലാഹു അന്നു സാധിച്ചു. ഹിജാസിൽ വിശിഷ്യ മദീനയിലും മക്കയിലും മുആവിയ റളിയല്ലാഹു തആല അന്നു വിഷയം അവതരിപ്പിച്ചു. ചിലർ എതിർത്തു. എതിർത്തവർ അബ്ദുല്ലാഹി ബിനു സുബൈർ, അബ്ദുറഹ്മാൻ ബിനു അബീബക്കർ, അബ്ദുല്ലാഹി ബിനു അബ്ബാസ്, അബ്ദുല്ലാഹി ബിനു ഉമർ, ഹുസൈൻ ഇബിനു അലി എന്നിവരാണ്. അതിൽ പിന്നീട് അബ്ദുല്ലാഹി ബിനു ഉമറും അബ്ദുല്ലാഹി ബിനു അബ്ബാസും തങ്ങളുടെ എതിർപ്പ് പിൻവലിച്ചു. അവർ യസീദിന് ബൈഅത്ത് ചെയ്യുകയും യസീദിനെ സമ്മതിക്കുകയും ചെയ്തു. വിസമ്മതത്തിൽ ഷടിച്ചു നിന്നത് അബ്ദുറഹ്മാൻ ബിനു അബീബക്കറും അബ്ദുല്ലാഹി ബിനു സുബൈറും ഹുസൈൻ റളിയല്ലാഹു അൻഹു ജമീൽ ഇവർ മൂന്ന് പേരും മാത്രമാണ്. മുആവിയ റളിയല്ലാഹു തആല അൻഹു കാണുന്നത് മൂന്ന് പേരുടെ എതിർപ്പ് വലിയ വിഷയമല്ല. അതേസമയം ബഹുഭൂരിപക്ഷം യസീദിനെ സമ്മതിക്കുകയും കൂട്ടാക്കുകയും ചെയ്യുന്നവരാണ്. അതിൽ അബ്ദുല്ലാഹി ബിനു ഉമർ ഉണ്ട്, അബ്ദുല്ലാഹി ബിനു അബ്ബാസ് ഉണ്ട്, അതേപോലെ പ്രമുഖരായ ഇതര സഹാബികളുണ്ട്, സിറിയക്കാർ മുഴുവനും, ഈജിപ്തുകാർ മുഴുവനും. അതേപോലെ തന്നെ ഈ ആളുകളൊഴിച്ച് ബാക്കിയുള്ള ഹിജാസിലെയും മറ്റും ആളുകൾ, ഇവരൊക്കെ യസീദിനെ സമ്മതിക്കുന്നു, കൂട്ടാക്കുന്നു എന്ന് കണ്ടപ്പോൾ മുആവിയ തൻ്റെ ദൗത്യം ജയിച്ചതായി മനസ്സിലാക്കുകയാണ്. മാത്രമല്ല മുആവിയ ലാക്കാക്കുന്ന ഒരു പൊതു വലിയ മസ്ലഹത്ത് ഉണ്ട്. ആ മസ്ലഹത്ത് അദ്ദേഹത്തിന് സാക്ഷാത്കരിക്കാൻ സാധിക്കും എന്ന് അദ്ദേഹം തീരുമാനിക്കുകയാണ്. ഇമാം ഇബ്നു ഹസം അദ്ദേഹത്തിൻ്റെ അൽഫസലു ഫിൽ മിലൽ വൻ നിഹൽ എന്ന് പറയുന്ന ചരിത്രപ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ ആ വിഷയത്തിൽ പറയുന്നത് വഅതബറ മുആവിയത്തു അന്ന മുആറദത ഹൗല ലൈസത് ലഹാ അസർ, ചിലർ എതിർത്തുവെങ്കിലും അവരുടെ എതിർപ്പിനൊരു സ്വാധീനമല്ല എന്ന് മുആവിയ കണ്ടു. വഅന്നൽ ബൈഅത്ത് ഖദ് തമ്മത്, യസീദിനുള്ള ബൈഅത്ത് അനുസരണ പ്രതിജ്ഞ അത് പൂർണ്ണമായി എന്നും അദ്ദേഹം മനസ്സിലാക്കി. എങ്ങനെ? ഹൈസു ഇജ്തമഅത് അൽ ഉമ്മത്തു അലാ ഹാദിഹിൽ ബൈഅ, ഈ ബൈഅത്തിൽ എല്ലാ സമുദായം ഒന്നടങ്കം ഐക്യപ്പെട്ടു എന്നത് കണ്ടതിനാലാണ്. അപ്പോൾ ഇതാണ് മുആവിയ റളിയല്ലാഹു തആല ആ വിഷയത്തിൽ മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ മുആവിയ റളിയല്ലാഹു തൻ്റെ ശേഷക്കാരനായി വിയോഗാനന്തരം യസീദിനെ തൻ്റെ പിൻഗാമിയാക്കി നിശ്ചയിക്കുകയാണ് ചെയ്തത്. അല്ലാമ ഇബ്നു ഖൽദൂൻ മുഖദ്ദിമയിൽ ഉണർത്തിയതുപോലെ മുആവിയ റളിയല്ലാഹു തആല അൻഹു തൻ്റെ ശേഷം യസീദിനെ മകൻ ഭരണാധികാരിയായി തീരുമാനിച്ചത് ഭരണം തൻ്റെ കുടുംബത്തിൽ നിലനിൽക്കാനും തൻ്റെ മക്കളിൽ അത് പരിമിതപ്പെടാനുമുള്ള സ്വാർത്ഥത നിമിത്തം അല്ല. പിന്നെയോ ഇബ്നു ഖൽദും പറയാണ് വല്ലദി ദാ മുആവിയത ഇസാരി ഇബ്നിഹി യസീദ ബിൽ അഹദി ദൂന സിവാ ഇന്നമ ഹുവ മുറാഅത്തുൽ മസ്ലഹ ഫീ ഇജ്തിമാഇ നാസ്, ജനങ്ങൾ ഐക്യപ്പെടണം എന്ന നന്മ പരിഗണിച്ച് മാത്രമാണ്. മുമ്പുണ്ടായ ശൈതല്യങ്ങൾ, ആഭ്യന്തര യുദ്ധങ്ങൾ അത് ഇനി ഉണ്ടാകാൻ പാടുള്ളതല്ല, ആളുകൾ ഐക്യപ്പെട്ടു പോകണം എന്ന ഒരു മസ്ലഹത്ത് മാത്രമാണ് മുആവിയ തൻ്റെ മകൻ യസീദിനെ ഭരണാധികാരിയായി നിശ്ചയിച്ചതിൽ കണ്ടത്. അതേപോലെ വത്തിഫാഖു അഹ്വാഇഹിം ബിത്തിഫാഖി അഹ്ലിൽ ഹല്ലി വൽ അഖ്ദി അലൈഹി, യസീദിൻ്റെ വിഷയത്തിൽ അഹ്ലുൽ ഹല്ലി വൽ അഖ്ദ് എന്ന് പറഞ്ഞെങ്കിൽ ഖലീഫയെ നിശ്ചയിക്കുവാനുള്ളതായ പ്രത്യേക സമിതി, അവരുടെ ഏകാഭിപ്രായം ഐക്യം ഉണ്ടായതിൽ പിന്നെ ആളുകളുടെ ദേഹേച്ഛകളും തന്നിഷ്ടങ്ങളും
അതിലും ആളുകൾ ഐക്യപ്പെടണം. ഇത് മാത്രമാണ് മുആവിയ റളിയല്ലാഹു

0: തലാനു കാണുകയുണ്ടായത്. ഇവിടെ ഇബ്നു ഖൽദൂൻ്റെ ഈ നിരൂപണം ഇത് തന്നെയാണ് ഇമാം അബൂബക്കർ ഇബ്നുൽ അറബി അദ്ദേഹത്തിന് അൽ അവാസിം മിനൽ ഖവാസിം എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതായത് മുആവിയ റളിയല്ലാഹു തആലാൻ ഒരിക്കലും ഈ മക്കളിലൂടെ ഭരണം നിലനിൽക്കണം, മക്കൾ ഭരണം എന്ന ആ ഒരു പിന്നെ ചിന്തയുടെ ഉടമയായിരുന്നില്ല പ്രത്യുത. യസീദിനെ ഭരണാധികാരിയാക്കി നിശ്ചയിച്ചതിൽ, തൻ്റെ പിൻഗാമിയായി നിശ്ചയിച്ചതിൽ വലിയ ഒരു മസ്ലഹത്താണ് മുആവിയ റളിയല്ലാഹു തആലാനു കണ്ടത്. അത് ആ ഒരു മസ്ലഹത്തിൻ്റെ വിഷയത്തിൽ അദ്ദേഹം ഏറെ, ആ ഒരു ചിന്തയുടെ വിഷയത്തിൽ മുആവിയ ഏറെ പ്രശംസിക്കപ്പെട്ടിട്ടുണ്ട് ചരിത്രത്തിൻ്റെ ചരിത്ര വിദ്യാർത്ഥികളിലൂടെ, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ചരിത്രം പഠനം നടത്തിയവരിലൂടെ. അല്ലാമ ഇബ്നു ഖൽദൂൻ അതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ്. ഏതായാലും ഇവിടെ നമ്മൾ മുആവിയ റളിയല്ലാഹു തആലയും ഏറെ വിമർശിക്കപ്പെട്ടൊരു വിഷയമാണ് സ്വന്തം മകനെ ജീവിതകാലത്ത് തൻ്റെ പിൻഗാമിയായി ഖലീഫയായി നിശ്ചയിച്ചു എന്നുള്ള വിഷയം. പക്ഷേ അത് എന്തുകൊണ്ട്? യസീദിന് അതിന് യോഗ്യനായിരുന്നില്ലേ? അതേപോലെ തന്നെ മുആവിയ ആ ഒരു നിശ്ചയത്തിലൂടെ, തീരുമാനത്തിലൂടെ എന്തായിരുന്നു ലക്ഷ്യമാക്കിയിരുന്നത്? ഇത് നമ്മളിവിടെ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം യസീദ് മുആവിയ റളിയല്ലാഹു തആല അദ്ദേഹം സഹാബിയാണ്. ഈ ഒരു വിഷയത്തിൻ്റെ പേരിൽ അദ്ദേഹം ഏറെ നിരൂപിക്കപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വില കുറക്കുവാനുള്ളതായ ഹീനശ്രമങ്ങളും പിന്നെ പല കോണുകളിലൂടെ നടക്കുന്നുണ്ട്. ഇന്ന് പ്രത്യേകിച്ച് ഈ ഒരു ആരോപണം ഉയർത്തി അദ്ദേഹത്തെ ഇകഴ്ത്താൻ ശ്രമിക്കുന്നത് ഷിയാ വിഭാഗങ്ങളാണ്. യഥാർത്ഥത്തിൽ ഷിയാക്കൾക്ക് അതിന് അർഹതല്ല. കാരണം എന്തുകൊണ്ട്? ഷിയാക്കൾ മക്കളിലൂടെ ഭരണം നിലനിൽക്കണം എന്ന് ജലിപ്പിക്കുന്നവരും വാദിക്കുന്നവരാണ്. ഇപ്പോൾ ഷിയാക്കൾ അവരുടെ ഇമാമന്മാർ ഭരണം നിലനിൽക്കേണ്ട അവരുടെ ഇമാമന്മാരെ പറയുന്നുണ്ട്. ആ കോണിലൂടെ ഭരണം നിലനിന്നില്ലെങ്കിലും എന്താ അവർ പറയാറ്? ഭരണം കിട്ടേണ്ടിയിരുന്നത് അലിയിനാണ്, അലിയിന് ശേഷം ഹസൻ, ഹസനു ശേഷം ഹുസൈൻ, ഹുസൈനു ശേഷം അലി സൈനുൽ ആബിദീൻ, അലി സൈനുൽ ആബിദീനു ശേഷം മകൻ മുഹമ്മദുൽ ബാഖിർ, മുഹമ്മദുൽ ബാഖിറിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ ജാഫർ സാദിഖ്, ജാഫർ സാദിഖിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ മൂസൽ ഖാദിം. ഇങ്ങനെ മക്കളിലൂടെ ഭരണം നിലനിർത്തണം എന്ന് പറയുകയും ഇമാമിയ വാദത്തിലൂടെ ആ ഒരു വാദത്തെ പോഷിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. അതാണ് അടിസ്ഥാനമായിട്ട് ഷിയാക്കൾ കൊണ്ടുനടക്കുന്നത്. അങ്ങനെയുള്ള ഷിയാക്കളാണ് മുആവിയ റളിയല്ലാഹു തആല അൻഹു തൻ്റെ കാലശേഷം ഖലീഫയായി യസീദിനെ ഭരണാധികാരിയായി നിശ്ചയിച്ചതിൽ അദ്ദേഹത്തെ ഏറെ കല്ലെറിയുന്നത്, നിരൂപിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് തീർത്തും ഒരു വൈരുദ്ധ്യാധിഷ്ഠിത വാദമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഏതായാലും ഈ ഒരു വിഷയം ഇവിടെ ഇന്ന് ഉണർത്തി. നമുക്ക് ഇൻഷാല്ല മറ്റൊരു ചരിത്ര വിഷയം ചുവരെഴുത്തായി അടുത്ത പരിപാടിയിൽ പങ്ക്തിയിൽ. അള്ളാഹു നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ നന്മകളിലേക്കും അള്ളാഹു നമുക്ക് ഉദവി പ്രദാനം ചെയ്യുമാറാവട്ടെ. അറിവ് നമുക്ക് അള്ളാഹു വർദ്ധിപ്പിച്ച് നൽകുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറകാല നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് അബ്ദുൽ ജബ്ബാർ മദീനി അവതരിപ്പിച്ച ചുവരെഴുത്ത്.

0: പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോ 24 മണിക്കൂറും ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യാത്രയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു വലിയ സേവനത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. നിങ്ങൾ കേൾക്കുന്ന പരിപാടികളെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ ടെക്സ്റ്റായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അയയ്ക്കുക. അഭിപ്രായങ്ങൾ പ്രോത്സാഹനങ്ങൾ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങളുടെ വിമർശനങ്ങളും പ്രോത്സാഹനങ്ങളും എല്ലാം ചേരുമ്പോഴാണ് ടീം റേഡിയോയ്ക്ക് അതിന്റെ നിലപാടുകൾ രൂപപ്പെടുത്തുവാൻ സാധിക്കുക. മറക്കരുത്, ഇനി മുതൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായി കാത്തിരിക്കും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇനി ഇൻസൈറ്റ്. ഇസ്ലാം ശുദ്ധിയുടെ മതം ഇൻസൈറ്റിൽ ഷമീർ മദീനി സംസാരിക്കുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ശുദ്ധിയും വൃത്തിയും ഉള്ള ആളുകളെയും പരിസരങ്ങളെയും ഇഷ്ടപ്പെടുന്നവരാണ് പൊതുവെ നല്ലവരായ മനുഷ്യന്മാർ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മതപരമായ ബാധ്യത കൂടിയാണ് തൻ്റെ ശരീരവും വസ്ത്രവും താൻ ഇടപഴകുന്ന സ്ഥലങ്ങളും പരിസരവുമൊക്കെ എല്ലാം വൃത്തിയായി സൂക്ഷിക്കുക എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്തഹൂറു ശത്രുൽ ഈമാൻ, ശുദ്ധി വിശ്വാസത്തിൻ്റെ ഈമാനിൻ്റെ പകുതിയാണ് എന്ന്. അപ്പോൾ വീടിൻ്റെ മുറ്റവും പരിസരവും അതേപോലെ നാം ഇടപഴകുന്ന എല്ലാ ഇടങ്ങളും, പള്ളിയാണെങ്കിലും നമ്മുടെ സ്ഥാപനമാണെങ്കിലും ജോലിസ്ഥലമാണെങ്കിലും ഒക്കെ നമ്മൾ ധരിക്കുന്ന വസ്ത്രവും നമ്മുടെ ശരീരവും എല്ലാം മാലിന്യങ്ങളിൽ നിന്ന് മുക്തമായി വൃത്തിയും വെടിപ്പുമുള്ള ഒരു പരിസരമാക്കി മാറ്റാൻ നമ്മൾ ശ്രദ്ധിക്കണം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീന വ യുഹിബ്ബുൽ മുത്തതഹിരീൻ. മനസ്സിൽ മാലിന്യങ്ങളില്ലാത്ത, പശ്ചാത്തപിച്ച് പടച്ചറബിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന നല്ലവരായ ആളുകളെയും ജീവിതത്തിൽ വിശുദ്ധി പാലിക്കുന്നവരെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നാണ്. പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് രണ്ടു തരം ശുദ്ധികളെ സംബന്ധിച്ച് പഠിപ്പിക്കുന്നുണ്ട്. രണ്ടു തരം ത്വഹാറത്ത് മതം പഠിപ്പിക്കുന്നുണ്ട് എന്നർത്ഥം. ഒന്ന് അടിസ്ഥാനമാണെങ്കിൽ മറ്റൊന്ന് അതിൻ്റെ അനുബന്ധമായി വരുന്ന കാര്യമാണ്. ത്വഹാറത്തുൽ ഖൽബ്, ഹൃദയവിശുദ്ധി എന്നത്. ഒരു മനുഷ്യൻ്റെ മനസ്സ്, അയാളുടെ ഹൃദയം സംശുദ്ധമായിരിക്കണം. അത് വിശ്വാസപരമായ കാര്യങ്ങളാണെങ്കിലും ശിർക്ക്, കുഫർ, നിഫാക്ക് പോലെയുള്ള, അഥവാ ബഹുദൈവത്വം, സത്യനിഷേധം, കാപട്യം, ഇതൊക്കെ ഇസ്ലാമിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മനുഷ്യ മനസ്സുകളെ, ഹൃദയത്തെ മലീമസമാക്കുന്ന വൃത്തികേടുകളാണ്. അതിൽ നിന്നൊക്കെ മനസ്സിനെ സംരക്ഷിച്ച് നിർത്തുവാൻ സാധിക്കണം. അതേപോലെ പടപ്പുകളുമായി ബന്ധപ്പെട്ട് മനസ്സിൽ ഒരിക്കലും ചതിയോ വഞ്ചനയോ വെറുപ്പോ പകയോ പോലെയുള്ള ദുഷിച്ച സംഗതികളൊന്നും ഇല്ലാതിരിക്കാൻ, അത് മലീമസപ്പെട്ടു പോകാതിരിക്കാൻ ആ മനസ്സിനെ, ഹൃദയത്തെ വിശുദ്ധമാക്കാൻ നമുക്ക് സാധിക്കണം. ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ആർ തൻ്റെ ആത്മാവിനെ കളങ്കപ്പെടുത്തിയോ തൻ്റെ മനസ്സിനെ മലീമസമാക്കിയോ അയാൾ പരാജയപ്പെട്ടു. ആരതിനെ സംസ്കരിച്ച് ശുദ്ധീകരിച്ചുവോ അയാൾ വിജയിച്ചു എന്നാണ് ഖുർആൻ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞല്ലോ, അല ഇന്ന ഫിൽ ജസദി മുലഗ, അറിയുക മനുഷ്യ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്. ഇതാ സ്വലഹത്ത് സ്വലഹൽ ജസദു കുല്ലു, അത് നന്നായി കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ശരീരമാസകലം, മനുഷ്യൻ മൊത്തം നന്നായി ശുദ്ധിയായി. വൈദാ ഫസദത്ത് ഫസദൽ ജസദു കുല്ലു, അത് ദോഷമായാൽ, അത് മോശമായാലോ, അത് ശരീരമാസകലം ദുഷിച്ചു. അത് മനുഷ്യൻ്റെ ഹൃദയമാണ്, മനസ്സാണ് എന്നാൽ. അപ്പോൾ മാനസികമായ വിശുദ്ധി, ഹൃദയത്തിൻ്റെ ആ പരിശുദ്ധി, അത് നിലനിർത്തുവാൻ നമുക്ക് സാധിക്കണം. അതാണ് മതം പഠിപ്പിക്കുന്ന അടിസ്ഥാനപരമായ ശുദ്ധി. അതിനെ കളങ്കപ്പെടുത്തുന്ന യാതൊന്നും ഒരു വിശ്വാസിയിൽ ഉണ്ടാകുവാൻ പാടില്ല. രണ്ടാമത്തേത് ബാഹ്യമായ ശുദ്ധിയാണ്. അതിൻ്റെ ഭാഗമാണ് നമ്മൾ നമസ്കാര സന്ദർഭങ്ങളിലൊക്കെ വുദു ചെയ്യുന്നത്. ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകാൻ വേണ്ടി നാം വരുത്തുന്ന അംഗസ്നാനം, വുദു അതിൻ്റെ ഭാഗമാണ്. അതേപോലെ വലിയ അശുദ്ധി, കുളി നിർബന്ധമാകുന്ന സാഹചര്യങ്ങളുണ്ട്. അത്തരം സന്ദർഭത്തിൽ കുളിക്കുന്നത് വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകുന്നതിൻ്റെ ഭാഗമാണ്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്, സ്വഹാബികൾ പറഞ്ഞു തരുന്നു, വഖത്തലന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഖസ്സി ശാരിബ് വതഖലീമിൽ അൽഫാർ വനത്ഫിൽ ഇബ്തി വഹൽഖിൽ ആനതി അൻലാ നത്രുക അക്സറ മിൻ 40 ലൈല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് സമയം നിർണയിച്ചു തരുമായിരുന്നു എന്നാണ്. അതായത് നഖം മുറിക്കുന്ന വിഷയത്തിൽ മീശ വെട്ടുന്ന കാര്യത്തിൽ, കക്ഷത്തിലെ രോമങ്ങൾ നീക്കുന്ന വിഷയത്തിൽ, ഗുഹ്യസ്ഥാനങ്ങളിലെ രോമങ്ങൾ നീക്കുന്ന കാര്യത്തിലൊക്കെ 40 ദിവസത്തിൽ കൂടുതൽ അങ്ങനെ വിട്ടുകളയരുത് എന്ന്. അപ്പോൾ നഖം മുറിക്കാൻ, മീശ വെട്ടാൻ, ഇതേപോലെയുള്ള മുടികൾ നീക്കാനൊക്കെ മതപരമായി കൂടി നിർദ്ദേശമുള്ള ഒരു സമൂഹം വേറെയുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ചു നോക്കണം. വിശുദ്ധിയുടെ ശുദ്ധീകരണത്തിൻ്റെ ഭാഗമാണ്, അതാണ് പറഞ്ഞത് അത്തഹൂറു ശത്രുൽ ഈമാൻ. ഈമാനിൻ്റെ പകുതിയാണ് ശുദ്ധി എന്ന് പറയുമ്പോൾ, മാനസികവും ശാരീരികവുമായ, ആന്തരികവും ബാഹ്യവുമായ ഈ ശുദ്ധീകരണവുമെല്ലാം അതിൽ വരും. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ പറഞ്ഞാൽ ഒരു സംസ്കാരമായി പലരിലേക്കും പ്രചരിച്ച് വ്യാപിച്ചിരിക്കുകയാണ് നഖം നീട്ടി വളർത്തുക എന്നത്. ആ നഖത്തിൻ്റെ അടിയിലുള്ള അഴുക്കും വൃത്തികേടുകളും, അതിലൊക്കെ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത എന്തെല്ലാം ജീവികളുണ്ടാകും അതിൽ, ചെറിയ ചെറിയ രോഗാണുക്കൾ, അത് ധാരാളക്കണക്കിന് നമ്മുടെ ശരീരത്തിലും അതേപോലെ തന്നെ നഖത്തിൻ്റെ അടിയിലും നമ്മൾ ഇടപെടുന്ന മേഖലയിലുമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിന് അതത്ര കണ്ട് പരിക്കുകൾ ഏൽപ്പിക്കും, ഹാനികരമായിരിക്കുമെന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ കാര്യം വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ കാണണം. ഇങ്ങനെ ശാരീരികമായും മാനസികമായും ഒക്കെ ശുദ്ധി പാലിക്കണമെന്ന് പഠിപ്പിച്ചൊരു മതമാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമികമായ നിയമങ്ങളും നിർദ്ദേശങ്ങളും. അതുകൊണ്ട് തന്നെ ഓരോ നമസ്കാരവേളയിലും ശുദ്ധി വരുത്താൻ പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. കുളി നിർബന്ധമാകുന്ന സന്ദർഭങ്ങളിൽ കുളിക്കുവാനും ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 6-ാമത്തെ വചനം ഇങ്ങനെയാണ്: യാ അയ്യുഹല്ലദീന ആമനു ഇദാ ഖുംതും ഇലസ്സലാത്തി ഫഗ്സിലൂ വുജൂഹക്കും. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ നമസ്കാരത്തിന് വേണ്ടി തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ മുഖം കഴുകി വൃത്തിയാക്കണം. വ ഐദീക്കും, നിങ്ങളുടെ കൈകളും, ഇലൽ മറാഫിഖി, മുട്ടുവരെയും, വംസഹു ബിർഊസിക്കും, വ അർജുലക്കും ഇലൽ കഅബയിനി, നിങ്ങളുടെ തല നിങ്ങൾ തടവണം, അതേപോലെ നിര്യാണി ഉൾപ്പെടെയുള്ള 2 കാലുകളും നിങ്ങൾ കഴുകി വൃത്തിയാക്കണം. ഇങ്ങനെയൊക്കെ ഉളുവിനെ സംബന്ധിച്ച്, അംഗസ്നാനത്തെ സംബന്ധിച്ച് ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. അതിൻ്റെ വിശദമായ രൂപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരികയും ചെയ്തിട്ടുണ്ട്. ശരീരത്തിൻ്റെ ബാഹ്യമായ ഓരോ അവയവങ്ങളും കഴുകി വൃത്തിയാക്കുന്നൊരു പ്രത്യേക പ്രക്രിയ ഉളു എന്ന് പറയുന്നത്. 5 നേരത്തെ നമസ്കാരങ്ങളിൽ ചുരുങ്ങിയത് 5 തവണ ഉളു ചെയ്യുമ്പോൾ എത്ര കണ്ട് ശുദ്ധമായിരിക്കും അയാളുടെ ശരീരം. അതിൻ്റെ ആത്മീയമായ വശം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് മാനസികമായ ഒരു ശുദ്ധീകരണം കൂടി നടക്കുമ്പോൾ അയാളുടെ മനസ്സും ശുദ്ധിയാകും. ഇങ്ങനെ ശാരീരികവും അതേപോലെ മാനസികവും ബാഹ്യവും ആന്തരികവുമായ ശുദ്ധി വരുത്തുന്ന ഒരു വിശ്വാസി അതിലൂടെ ധാരാളം നന്മകളും പുണ്യങ്ങളും നേടിയെടുക്കുന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, വുളു ചെയ്യുമ്പോൾ ഒരു വിശ്വാസിയുടെ ശരീരത്തിൽ നിന്ന് ഒറ്റിവീഴുന്ന ഓരോ വെള്ളത്തുള്ളികളോടൊപ്പം അയാളുടെ ആ അവയവങ്ങളിൽ നിന്നും സംഭവിച്ചു പോയ അബദ്ധങ്ങൾ, തെറ്റുകുറ്റങ്ങൾ, അതിൻ്റെ ദോഷം അള്ളാഹു പുറത്തു കൊടുക്കുമെന്നാണ്. അതേപോലെ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൻ്റെ ഗ്രന്ഥങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ മനുഷ്യന്മാരുടെ പ്രവൃത്തികൾ എങ്ങനെയായിരിക്കണം, അവരുടെ ആരാധനകളും അനുഷ്ഠാനങ്ങളും ഒക്കെ എങ്ങനെയൊക്കെ ആകണം എന്ന് കൃത്യമായി വിശദീകരിക്കുന്ന ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേക വിജ്ഞാന ശാഖയാണ് കർമ്മശാസ്ത്രം അഥവാ ഫിഖ് എന്ന് പറയുന്നത്. മതപരമായ അനുഷ്ഠാനങ്ങളെ സംബന്ധിച്ച് പറയുന്ന ആ വിശാലമായ പഠനങ്ങളുടെ ഗ്രന്ഥങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൻ്റെ ആദ്യ ഭാഗത്ത് ചർച്ച വരുന്നൊരു ഭാഗം കിതാബു ത്വഹാറ എന്നതാണ്, അഥവാ ശുദ്ധിയെ സംബന്ധിച്ചുള്ള അധ്യാപനം. വെള്ളത്തെ സംബന്ധിച്ച് തന്നെ ഏതെല്ലാം വെള്ളമാണ് നമുക്ക് ശുദ്ധിയായിട്ടുള്ളത്, ഏതെല്ലാം വെള്ളം കൊണ്ട് നമുക്ക് കുളിച്ചാൽ കുളി ശരിയാവുകയില്ല, വുളു ചെയ്താൽ വുളു ശരിയാവുകയില്ല എന്നിത്യാദി കാര്യങ്ങൾ വിശദമായി പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അള്ളാഹു ഇറക്കിയ വെള്ളം മഴവെള്ളമായും അതേപോലെ തന്നെ പുഴയിലും കടലിലും കിണറിലുമൊക്കെയായി നമുക്ക് കിട്ടുന്ന വെള്ളം, അത്തഹൂറു ഹുവൽ മാ ഉൽ ബാഖി അലാ ഖിൽഖത്തിഹി, അതാണ് 1-ാമത്തെ ഇനമായി പണ്ഡിതന്മാർ വിശദീകരിച്ചത്. അഥവാ സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കുവാൻ പറ്റുന്നതുമായ വെള്ളം, പടച്ചവൻ ഇറക്കിയ സൃഷ്ടിച്ച അതേ രൂപത്തിൽ തന്നെ നിലനിൽക്കുന്ന, അതിൽ വ്യത്യാസങ്ങൾ വരാത്ത വെള്ളം, അതായത് ആ വെള്ളത്തിൻ്റെ രുചിയിലോ നിറത്തിലോ മണത്തിലോ മാലിന്യങ്ങൾ കലർന്നുകൊണ്ട് മാറ്റങ്ങൾ സംഭവിച്ചാൽ ആ വെള്ളം ഇസ്ലാമിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ശുദ്ധിയുള്ള വെള്ളമല്ല, ശുദ്ധീകരിക്കുവാൻ പറ്റുന്നതല്ല. അത് അൽമാ ഉൻ നജിസ്, മലിനജലമാണ്, ശുദ്ധീകരിക്കാൻ പറ്റാത്ത വെള്ളമാണ്. അതിൽ കുളിച്ചാൽ കുളി ശരിയാവുകയില്ല, അതേപോലെ തന്നെ വുളു ചെയ്താൽ വുളു ശരിയാവുകയില്ല. ഇതേപോലെ ഇസ്ലാം കൃത്യമായി പഠിപ്പിച്ച മറ്റൊരു സംഗതിയാണ് മനുഷ്യന്മാർ വൃത്തികേടുകളായി കാണുന്ന, മതം മാലിന്യമെന്ന് പഠിപ്പിച്ച നജാസാത്തുകൾ അത് നീക്കിക്കളയുക എന്നതും ഇസ്ലാമിൻ്റെ ഭാഷയിൽ ശുദ്ധിയുടെ ഭാഗമാണ്. ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. അഥവാ കാഷ്ടവും മൂത്രവും ഛർദിച്ച സംഗതികളുമൊക്കെ ശരീരത്തിലോ വസ്ത്രത്തിലോ നിസ്കരിക്കുന്ന ആരാധനയുടെ സ്ഥലങ്ങളിലോ നമ്മൾ ഇടപഴകുന്ന സ്ഥലങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ അവിടെയെല്ലാം നജസാണ് എന്നർത്ഥം, മലിനമാണ് എന്നാണ്. അത് ശുദ്ധീകരിക്കാൻ നമ്മൾ തയ്യാറായിട്ടില്ലെങ്കിൽ അവിടെ നമ്മൾ എത്ര കണ്ട് ഭക്തിയോടുകൂടി ആരാധനകൾ നിർവഹിച്ചാലും ആ ആരാധനകൾ ശരിയാവുകയില്ല, സ്വീകരിക്കപ്പെടുകയില്ല. ഇന്നല്ലാഹു തയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ തയ്യിബ. അല്ലാഹു വിശുദ്ധനാണ്, വിശുദ്ധമായതല്ലാതെ അല്ലാഹു സ്വീകരിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ശുദ്ധിയോടുകൂടിയല്ലാത്ത നമസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നജസ് നീക്കുക എന്നത് ഇസ്ലാമികമായി വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മാലിന്യങ്ങൾ നീക്കി വൃത്തിയും വെടിപ്പുമുള്ളൊരു സാഹചര്യമായിരിക്കണം ഒരു വിശ്വാസി ഇടപഴകുന്ന മേഖലകളിലെല്ലാം ഉണ്ടാകേണ്ടത്. ചില നജസ്സുകളെ സംബന്ധിച്ചിടത്തോളം ആ വസ്തു തന്നെ മലിനമാണ്, നജസ്സായിരിക്കും. നായക്കാഷ്ടം പോലെ അതൊരിക്കലും കഴുകി വൃത്തിയാക്കാൻ, എത്ര കഴുകിയാലും വൃത്തിയാകാൻ പോകുന്നതല്ല. അത്തരം സംഗതികൾ നമ്മൾ നമ്മുടെ പരിസരങ്ങളിലോ നമ്മൾ ഇടപെടുന്ന മേഖലകളിലോ ശരീരത്തിലോ വസ്ത്രത്തിലോ ഒന്നും പറ്റാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അഥവാ പറ്റിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ കഴുകി വൃത്തിയാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. എന്നാൽ രണ്ടാമത്തെ തരത്തിലുള്ള നജസ്സുകളുണ്ട്, മാലിന്യമുണ്ട്. നജാസത്തുൻ ത്വാരി ആ, സ്വയം അശുദ്ധമല്ല, മറിച്ച് മറ്റ് പല കാരണങ്ങൾ കൊണ്ട് അശുദ്ധമായത് എന്ന് പറഞ്ഞാൽ ഐ വഖഅത്ത് നജാസത്തുൻ അല മഹല്ലിൻ ത്വാഹിർ. ശുദ്ധമായ ഒരു പ്രതലത്തിൽ ഒരു മലിനമായ വസ്തു നജസ് വന്ന് വീണതുകൊണ്ട് ആ ഭാഗം മലിനമായി. ചിലപ്പോൾ വസ്ത്രത്തിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ കിടക്കുന്ന ബെഡിലോ വിരിപ്പിലോ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ റൂമിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലായിരിക്കാം. അത്തരം നജസ്സുകൾ പറ്റിക്കഴിഞ്ഞാൽ ആ നജസ് നമ്മൾ നീക്കിയ ശേഷം ശുദ്ധമായ വെള്ളം ഉപയോഗിച്ച് അവിടെ കഴുകി വൃത്തിയാക്കണം. ഇനി കഴുകാൻ പറ്റാത്ത സ്ഥലങ്ങളും സാഹചര്യങ്ങളുമൊക്കെ ആണെങ്കിൽ തുടച്ച് വൃത്തിയാക്കണം. ആ മാലിന്യം, അതിൻ്റെ നിറം, അതിൻ്റെ മണം, അതിൻ്റെ രുചി, ഇങ്ങനെയുള്ള അടയാളങ്ങളെല്ലാം മാറ്റിയിട്ട് വേണം ശുദ്ധിയാക്കാൻ. ചില ബ്ലാങ്കറ്റുകൾ, ചില കാർപ്പറ്റുകൾ ഒക്കെ പോലെയുള്ളത് നമുക്ക് സാധാരണ ഒരു തുണിയോ ഒരു ടവലോ പോലെ കൊണ്ടുപോയി വെള്ളത്തിൽ മുക്കി സോപ്പിട്ട് കഴുകി വൃത്തിയാക്കാൻ കഴിഞ്ഞു കൊള്ളണമെന്നില്ല. അപ്പോൾ അവിടെ ശുദ്ധമായ വെള്ളം തളിച്ച് നമുക്ക് തുടച്ച് വൃത്തിയാക്കാം. അല്ലെങ്കിൽ നജസ് നീക്കിയിട്ട് ഉണക്കി നമുക്ക് അതിൻ്റെ നജസ്സിൽ നിന്ന് മുക്തമായ ശുദ്ധമായ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇങ്ങനെയെല്ലാം ശുദ്ധിയുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട, സൂക്ഷിക്കേണ്ട ഒരു കാര്യം മതപരമായ കടമ കൂടിയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ ശരീരത്തിലും അതേപോലെ തന്നെ വസ്ത്രത്തിലും നമ്മളിടപെടുന്ന മേഖലകളിലുമൊക്കെ ശുദ്ധിയുണ്ടാകുമ്പോൾ അള്ളാഹുവിന് ഇഷ്ടമാണ് എന്നാണ്. ചില സ്ഥലങ്ങളിൽ ചില ആളുകളുമായി ഇടപഴകുമ്പോൾ അവരുടെ വസ്ത്രമാകട്ടെ അവരുടെ പരിസരങ്ങളാകട്ടെ യാതൊരു വൃത്തിയുമില്ലാതിരിക്കുമ്പോൾ നമുക്കവിടെ സമയം ചെലവഴിക്കാൻ ഒരു മനസ്സുണ്ടാവില്ല, ഒരു ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായും മനുഷ്യന്മാർക്ക് അലോസരമുണ്ടാക്കുന്ന അത്തരം ദുർഗന്ധങ്ങൾ, അതേപോലെ തന്നെ മാലിന്യങ്ങളുടെ സാന്നിധ്യം, അത് മനുഷ്യന്മാർക്ക് മാത്രമല്ല മലക്കുകൾക്കു കൂടി പ്രയാസം സൃഷ്ടിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുണ്ട്. ഇന്നൽ മലായിക്കത്ത അദ്ദാമിൻഹുബിനു ആദം. മനുഷ്യന്മാർക്ക് അരോചകമാകുന്ന, അലോസരമാകുന്ന കാര്യങ്ങൾ മലക്കുകൾക്കും അരോചകവും അലോസരവുമാകും. അതുകൊണ്ട് തന്നെ ദുർഗന്ധം വമിക്കുന്ന സാഹചര്യങ്ങൾ, അതേപോലെ മാലിന്യങ്ങൾ നിറഞ്ഞ സാഹചര്യങ്ങൾ നമ്മുടെ പരിസരങ്ങളിൽ നമ്മുടെ വീടുകളിൽ ഒന്നും ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ശുദ്ധിയുള്ളവനായിരിക്കണം, ആന്തരികമായും ബാഹ്യമായും മാനസികമായും ശാരീരികമായുമൊക്കെ. അങ്ങനെ ശുദ്ധിയും വൃത്തിയുമുള്ള ആളുകൾക്ക് സ്വാഭാവികമായും അവരുടെ കർമ്മങ്ങൾ ശുദ്ധിയായി നിലനിർത്താൻ സാധിക്കും. അതിന് പരിക്ക് ഏൽപ്പിക്കുന്ന, അതിനെ മലിനമാക്കുന്ന ദുഷിച്ച ചിന്തകളൊന്നും വരാതെ, അഥവാ ആളുകളെ കാണിക്കണമെന്ന ചിന്ത, ആളുകൾക്കിടയിൽ വലിയവനാണ് എന്ന് ധരിച്ചുകൊണ്ട് അഹങ്കാരത്തോടുകൂടി പെരുമാറുകയും ഇടപെടുകയും ചെയ്യുന്ന അവസ്ഥ, ഇതൊക്കെ കർമ്മങ്ങളെ ദുഷിപ്പിക്കുന്ന മാലിന്യങ്ങളാണ്. അതിൽ നിന്ന് ശുദ്ധീകരിക്കാൻ സാധിക്കും. അതേപോലെ താൻ ധരിക്കുന്ന വസ്ത്രം, പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുദ്ദസ്സിറിൻ്റെ ആദ്യ ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉള്ള ശൈലിയിലാണ് പറഞ്ഞതെങ്കിലും വിശ്വാസികളായ നമുക്കൊക്കെ ബാധകമായ കാര്യമാണ്. വസിയാബക ഫതഹിർ, നിന്റെ വസ്ത്രം നീ ശുദ്ധീകരിക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ധരിക്കുന്ന വസ്ത്രമാകട്ടെ, സ്വഭാവമെന്ന നമ്മുടെ വസ്ത്രം, നമ്മുടെ ഐഡൻറ്റിറ്റി ആകട്ടെ, പെരുമാറ്റങ്ങളും കർമ്മങ്ങളും ഒക്കെ ആകട്ടെ, ഇതൊക്കെ മാലിന്യങ്ങളിൽ നിന്ന് മുക്തമായി നല്ലൊരു വൃത്തിയുടെയും ശുദ്ധിയുടെയും ആരുടെയും മനം കവരുന്ന ഒരു സ്വഭാവത്തിൻ്റെയും നന്മയുടെയും വക്താക്കളായി മാറാൻ നമുക്ക് സാധിക്കണം. അതാണ് മതം പഠിപ്പിച്ചത്. ശുദ്ധിയുടെ മതമായ ഇസ്ലാം കൃത്യമായി ആ കാര്യങ്ങളിൽ നമുക്ക് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അത് നമ്മൾ തിരിച്ചറിഞ്ഞ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
2: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഇൻസൈറ്റ്, ഇസ്ലാം ശുദ്ധിയുടെ മതം. ഷമീർ മദീനിയുടെ സംസാരമായിരുന്നു ഇതുവരെ കേട്ടത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോയിൽ ഇനി തിരുമൊഴികളാണ്.
5: കൂട്ടിനുള്ളതോ പുണ്യ തിരുനബി തീർത്തു തന്ന
6: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ, തിരുമൊഴികൾ.
7: പാപങ്ങൾ കൊഴിഞ്ഞു പോകുന്ന ദിക്റുകൾ എന്ന വിഷയമാണ് ഇന്ന് തിരുമൊഴിയിൽ അവതരിപ്പിക്കുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹിൽ അസീസിൽ ഗഫ്ഫാർ അർറഹീം ഇത്തവാബ് അൽ കരീം വഹാബ് ഗാഫിറി ദംബി വഖാബിലി തൗബി ശദീദിൽ ഇഖാബ് അഹ്മദ് ഹു സുബ്ഹാന വസ്സലാത്തു വസ്സലാമു അലാ മല്ല നബിയ ബഅദ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ان سبحان الله والحمد لله ولا اله الا الله الله اكبر تنفذ الخطايا كما تنفذ الشجره ورقها. പ്രശദ കളയാന സുബൻ മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ് ഇമാം തുർമിദിയും ഇമാം അഹ്മദും ഒക്കെ തങ്ങളുടെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നൽകിയിട്ടുണ്ട്. ഷുഐബ് അർനാഊത് റഹിമഹുല്ലയുടെ മുസ്നദിലും നമുക്കിത് വായിക്കാം. ഹസൻ എന്ന ദർജയിലാണ് പണ്ഡിതന്മാർ ഈ ഹദീസ് നൽകിയിട്ടുള്ളത്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അനസ് ബിൻ മാലിക് ബിൻ നദർ അൽ ബിൻ ലംലം എന്നാണല്ലോ അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. അൻസാരി സഹാബിയാണ്, ഖസ്റജ് ഗോത്രക്കാരനാണ്. മദീനയിൽ ഖസ്റജ് ഗോത്രക്കാരനാണ്. ഹിജറക്കുമ്പ് 10 ജനനം. ഹിജറ 93 ബസറയിൽ വെച്ച് മരണം. ബസറയിൽ അവസാനമായി മരിച്ച സഹാബിയാണ് അദ്ദേഹം എന്നും വിശദീകരണങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സേവകനായി സഹായിയായി നബിയോടൊപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലിൻ്റെ വിയോഗം വരെയും അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നെന്ന് കാണാം. നബിയുടെ ശിഷ്യന്മാരിൽ വളരെ പ്രഗത്ഭനായ അമ്പെയ്ത്തുകാരനാണ് അദ്ദേഹം എന്നതും കാണാം. യമാമ യുദ്ധത്തിലൊക്കെ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. ഖദസിയ യുദ്ധത്തിലും അദ്ദേഹത്തിന് സാന്നിധ്യമുണ്ടായിട്ടുണ്ട്. അവസാന കാലഘട്ടത്ത് ബസറയിലാണ് അദ്ദേഹം താമസിച്ചത്. 2286 ഹദീസുകൾ അദ്ദേഹം നിവേദനം ചെയ്തതായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. അദ്ദേഹം നമ്മെ അറിയിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഇന്ന സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാ വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. നിശ്ചയമായും ഈ 4 ദിക്റുകൾ വചനങ്ങൾ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, ഈ 4 വചനങ്ങളും റസൂലുള്ള പറയുന്നു, തൻഫുദുൽ ഖതായ കമ തൻഫുദുൽ ശജറത്തു വറഖഹ, ഉണങ്ങിയ വൃക്ഷം അതിൻ്റെ ഇലകൾ, വൃക്ഷം അതിൻ്റെ ഉണങ്ങിയ ഇലകൾ പൊഴിക്കുന്നത് പോലെ പാപങ്ങൾ പൊഴിക്കുന്നതാണ്, ഇല വീഴ്ത്തുന്നത് പോലെ പാപങ്ങൾ വീഴ്ത്തിക്കളയുന്നതാണ് എന്നാണ്. ഒരടിമയുടെ പാപങ്ങൾ വീഴ്ത്തിക്കളയാൻ മാത്രം ഉത്കൃഷ്ടമാണ് ഈ ദിക്റുകൾ. അതായത് മരത്തിൻ്റെ ചില്ലകളിലെ ഉണങ്ങിയ ഇലകൾ താഴോട്ട് വീഴുന്നത് പോലെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുന്നു. ഈ സംഭവം മറ്റൊരു രൂപത്തിൽ, മറ്റൊരു ഹദീസിൽ ഇങ്ങനെയാണ് ഇതിൻ്റെ സന്ദർഭം വിശദീകരിക്കുന്നത്. അനസ് റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നുണ്ട്, ഒരിക്കൽ ഞങ്ങൾ ഒന്നിച്ചിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മരക്കമ്പ് പിടിച്ച് കുലുക്കി, എന്നാൽ അതിൽ നിന്നും ഇലകൾ കൊഴിഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും നന്നായി കുലുക്കി, അപ്പോൾ അതിൽ നിന്ന് ഇലകൾ കൊഴിഞ്ഞുപോയി. അപ്പോഴാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വചനങ്ങളെക്കുറിച്ച് പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ എന്നീ വചനങ്ങൾ പാപങ്ങൾ പൊഴിഞ്ഞുകാൻ മാത്രം ഉത്കൃഷ്ടമാണ്. മരത്തിലെ ഇലകൾ വീഴുന്നത് പോലെ ഒരു അടിമയുടെ പാപങ്ങൾ പൊഴിഞ്ഞു പോകും ഈ ദിക്റുകൾ പ്രാവർത്തികമാക്കുമ്പോൾ, പതിവാക്കുമ്പോൾ എന്ന്. ഒരുപാട് പ്രതിഫലമുള്ള, പ്രത്യേകതകളുള്ള, മഹത്വമുള്ള ദിക്റുകളാണിത്. പല സന്ദർഭങ്ങളിലും ഈ ദിക്റുകളുടെ മറ്റനവധി മഹത്വങ്ങളും മഹത്വങ്ങൾ നാം ചർച്ച ചെയ്തിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കിയവരാണ്. അനവധി പ്രതിഫലങ്ങളെക്കുറിച്ച് വല്ലാത്ത വിശ്വാസിക്ക് വലിയ ആവേശം നൽകുന്ന അനവധി നിരവധി പ്രതിഫലങ്ങളുള്ള വചനങ്ങളാണ് ഇവ എന്ന് നമുക്കറിയാം. റബ്ബിന് ഏറ്റവും ഇഷ്ടമുള്ള വചനങ്ങൾ എന്ന് അള്ളാഹുവിൻ റസൂൽ പറഞ്ഞതാണ്. അള്ളാഹു തെരഞ്ഞെടുത്ത വചനങ്ങളാണ്. ഇന്നല്ലാഹു അസ്തഫ മിനൽ കലാമി അർബഅൻ എന്ന് പറയുന്ന നബി അള്ളാഹു തെരഞ്ഞെടുത്ത വചനങ്ങളാണ് എന്ന് പറയുന്നതാണ് ഈ നാലെണ്ണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് എന്ന് പറഞ്ഞതാണ് ഈ നാല് വചനങ്ങൾ. വലിയ ദറജകൾ ലഭിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പാപങ്ങൾ മായ്ക്കപ്പെടുന്നതാണ് എന്ന് വിശദീകരിക്കുന്നു. മീസാനിൽ ഖനം കൂടുന്നവയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആകാശഭൂമികളിൽ നിറയാൻ മാത്രം പവിത്രതയുള്ള മഹത്വമുള്ള വചനങ്ങളാണ് എന്നൊക്കെ അള്ളാഹുൻ റസൂൽ സൂചിപ്പിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ സകല ന്യൂനതകളിൽ നിന്നും റബ്ബിനെ പരിശുദ്ധനാക്കുകയാണ്. അൽഹംദുലില്ലാഹ് എന്ന് പറയുമ്പോൾ നന്ദി പറയാൻ അവൻ മാത്രമാണെന്ന് തിരിച്ചറിഞ്ഞ് അവന് ആ നന്ദി പ്രകടിപ്പിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ ആ നന്ദി പ്രകടനത്തിൻ്റെ ഭാഗമായി ആരാധനക്കർഹൻ അവൻ മാത്രമാണ് എന്ന് അള്ളാഹു മാത്രമാണ് പ്രഖ്യാപിക്കുന്നു. അതോടൊപ്പം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് അള്ളാഹുവിൻ്റെ മഹത്വം, അവനാണ് ഏറ്റവും വലിയവൻ, മഹാൻ, എല്ലാറ്റിനേക്കാളും മഹത്വമേറിയവൻ എന്ന് പ്രഖ്യാപിക്കുകയാണ്. ആ ബോധ്യത്തോടുകൂടിയാണ് ഈ പറഞ്ഞ എല്ലാ ബോധ്യവും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഒരു വിശ്വാസി ഈ വചനങ്ങൾ പറയേണ്ടത്. അങ്ങനെ പറയുമ്പോൾ അവന് ലഭിക്കുന്ന വലിയ നേട്ടത്തെക്കുറിച്ചാണ് അള്ളാഹു റസൂൽ ഇവിടെ സന്തോഷ വാർത്ത അറിയിക്കുന്നത്. അപ്പോൾ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, വലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ എന്ന വചനങ്ങൾ ഒരു വിശ്വാസിക്ക് നൽകുന്ന വലിയ സന്തോഷങ്ങൾ, അത് ഒരിക്കലും ഒരു വിശ്വാസി കളഞ്ഞുകുളിക്കാൻ പാടില്ല. അവൻ്റെ നാളെ പരലോകത്ത് അവൻ്റെ മീസാൻ നിറയുന്ന റബ്ബിനെ ഇഷ്ടമുള്ള വചനങ്ങളുമായി അത് ആവർത്തിച്ച് ചുണ്ടുകളിലും ഹൃദയങ്ങളിലും അതുമായി ജീവിച്ച ഒരു വിശ്വാസിക്ക് തൻ്റെ ജീവിതത്തിൽ വലിയ ഒരു നേട്ടമായി, വലിയ ഭാരമായി, നന്മയുടെ തുലാസിൽ ഖനം തൂങ്ങുന്ന ഭാരമായി അതുണ്ടാകും. മരണവേളയിലും ഖബറിലും നാളെ പരലോകത്തും എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതുകൊണ്ട് നമ്മുടെ നിത്യജീവിതത്തിൽ ഈ നാല് വചനങ്ങൾ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, വലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ എന്ന ഈ വചനങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുക. ഒഴിവ് സമയങ്ങൾ ഉപയോഗപ്പെടുത്തുക. അങ്ങനെ പാപങ്ങൾ പൊഴിഞ്ഞുപോയി പാപരഹിതരായി അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള വലിയൊരവസരമായി ഇത് ഉപയോഗപ്പെടുത്തുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: അടുത്തതായി പീസ് റേഡിയോയിൽ ഖുർആനിൻ്റെ പാരായണ നിയമങ്ങൾ തജ്വീദ് പഠനം അവതരിപ്പിക്കുന്നത് ഹാഫിദ് മുഹമ്മദ് അസ്ലം, കുവൈത്ത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد ما أني سرودكلي إني نمك المد العارض أدوا تالكالي ديرغم എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ദീർഘത്തെക്കുറിച്ചാണ്, ഒരു മദ്ദിനെക്കുറിച്ചാണ് പരിചയപ്പെടുവാനുള്ളത്, നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഈ പഠന സംരംഭത്തോട് സഹകരിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിൽ പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഏതാനും വചനങ്ങൾ പാരായണം ചെയ്യുകയാണ് നമ്മുടെ സഹോദരൻ യഹ്യ അമീൻ. യഹ്യ അമീൻ ഏത് സൂറത്താണ് പാരായണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്?
3: സൂറത്തുർ റഹ്മാൻ.
2: സൂറത്തുർ റഹ്മാനാണ് യഹ്യ നമ്മുടെ മുമ്പിൽ പാരായണം ചെയ്യുന്നത്. ഇസ്തഈദു ബില്ലാഹ്.
3: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

ആറാമത്തെ വചനം ഒന്നുകൂടി ആവർത്തിക്കുക. വന്നജ്മു വശ്ശജറു യസ്ജുദാൻ. യസ് എന്ന സീനിൻ്റെ ഉച്ചാരണം അല്പം കൂടി വ്യക്തമാവണം. യസ്ജുദാൻ എന്ന് പറയുന്നത് പോലെ ആവരുത്, അതായത് ഒരു സായിൻ്റെ ശബ്ദമായി പോവരുത്, മറിച്ച് യസ്ജുദാൻ, യസ്ജുദാൻ അല്ല യസ്ജുദാൻ. ഒന്നുകൂടി ആവർത്തിക്കുക.

0: والأرض
1: يسأله من في السماوات ألا يسأله ആസിലത്തിന് ഉദ്ദമീറിന് അല്പം രണ്ട് ഹറക്കത്തിൻ്റെ അളവിൽ നീട്ടിക്കൊണ്ട് പറയണം. يسألهُ من في السماوات والأرض يسألهُ من في السماوات الفم ديرغم നൽകിക്കൊണ്ട് പറയുക.
0: يسألهُ من في السماوات والأرض كل يوم هو في شأن فبأي آلاء ربكما تكذبان.
1: أحسنت بارك الله فيك ما شاء الله بهماننا يا ഹറം ഇമാം മാഹിർ അൽ മുഅഖിലിയുടെ പാരായണം ഓർമ്മിപ്പിക്കുന്ന രൂപത്തിലാണ് നമ്മുടെ കൊച്ചു സഹോദരൻ യഹ്യ അമീനിൻ്റെ പാരായണം. മാഷാ അല്ലാഹ്, വളരെ ഭംഗിയായിട്ടുണ്ട്. അമീനിനോട് യഹ്യയോട് ഒരു ചോദ്യം ചോദിക്കുന്നു.
2: അർറഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ.
1: ഈ ആയത്തുകളൊക്കെ അവസാനിപ്പിക്കുമ്പോൾ അല്പം ദീർഘം നൽകിക്കൊണ്ടാണല്ലോ നിർത്തുന്നത്. ആ ദീർഘത്തിന് പറയപ്പെടുന്ന പേരെന്താണ്? അൽമദ്ദുൽ ആരിദ്. മാഷാ അല്ലാ, ഉത്തരം ശരിയാണ്. അൽമദ്ദുൽ ആരിദ് എന്നാണ് അതിൻ്റെ നാമം. അൽമദ്ദുൽ ആരിദ്, അതിൻ്റെ ദീർഘത്തിൻ്റെ തോത് എത്രയാണ്, എത്ര ഹറക്കത്തിൻ്റെ അളവിലാണ് അത് ദീർഘിപ്പിക്കേണ്ടത് എന്നതാണ് യഹ്യയോട് ചോദിക്കുവാനുള്ള അടുത്ത ചോദ്യം.
3: രണ്ട് ഹർക്കത്ത് ആണെങ്കിൽ ഖസർ, നാല് ഹർക്കത്ത് ആയി നിർത്തുമ്പോൾ തവസ്സുത്ത്, ആറ് ഹർക്കത്തായി നിർത്തുമ്പോൾ ഇഷ്ബാ.
1: മാഷാ അല്ലാ, അഹ്സൻത്. അതായത് മൂന്ന് രീതിയിൽ ആവാം എന്നാണ് യഹ്യ പറഞ്ഞതിൻ്റെ അർത്ഥം. രണ്ട് ഹർക്കത്തിൻ്റെ അളവിൽ മാത്രം മതിയാക്കി നിർത്താവുന്നതാണ്. അർറഹ്മാൻ അല്ലമൽ ഖുർആൻ, അങ്ങനെ രണ്ട് ഹർക്കത്തിൻ്റെ അളവിൽ മാത്രം ഒതുക്കിക്കൊണ്ട് ഖസ്ർ ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ നാല് ഹർക്കത്തിൻ്റെ അളവിൽ തവസ്സുത്ത് സ്വീകരിക്കാം, മദ്യം സ്വീകരിക്കാവുന്നതാണ്. അതുമല്ലെങ്കിൽ മൂന്നാമത്തെ രീതിയായ ഇഷ്ബാ, അതായത് ആറ് ഹർക്കത്തിൻ്റെ അളവിൽ പൂർത്തിയാക്കി ദീർഘിപ്പിക്കുകയും ചെയ്യാവുന്നതാണ് എന്നാണ് ഇവിടെ കൊച്ചു സഹോദരൻ നമുക്ക് നൽകിയ മറുപടി. ശരിയാണ്. അപ്പോൾ എന്താണ് അൽമദ്ദുൽ ആരിദ് എന്ന് ഒന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം. അതിൻ്റെ അർത്ഥം, ആരിദ് എന്ന് പറയുന്നതിൻ്റെ ഭാഷാർത്ഥം ക്ഷണികം, താൽക്കാലികം എന്നൊക്കെയാണ്. വഖഫ് ചെയ്യുന്ന കാരണത്താൽ മദ്ദിൻ്റെയോ ലീനിൻ്റെയോ അക്ഷരത്തിന് ശേഷം സുക്കൂനുണ്ടായി തീരുന്നതാണ് ഇതിന് കാരണം. ഇവിടെ പാരായണത്തിൽ നാം കേട്ടു അർറഹ്മാൻ, ആ നൂനിന് സുക്കൂൻ നൽകുകയാണ് വഖഫിന് വേണ്ടി. എന്നാൽ വഖഫ് ചെയ്യാതെ പോകുമ്പോൾ ആ ദീർഘം നൽകുകയില്ല. അതായത്
2: അർറഹ്മാനു അല്ലമൽ ഖുർആന ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ.
1: വഖഫ് ചെയ്യാതെ പോകുമ്പോൾ ദീർഘം ഉണ്ടാവുകയില്ല എന്നർത്ഥം. കാരണം അവിടെ കൂടുതൽ ദീർഘിപ്പിക്കുവാൻ ആവശ്യമായ കാരണങ്ങളിൽ ഒന്നായ സുക്കൂൻ വരിക എന്ന പ്രശ്നം ഉണ്ടാകുന്നില്ല എന്നതുകൊണ്ട് തന്നെ. അപ്പോൾ ഇവിടെ പുതുതായി സുക്കൂനുണ്ടായിത്തീരുന്നു വഖഫിന് വേണ്ടി, വിരാമത്തിന് വേണ്ടി. അങ്ങനെ ഇങ്ങനെ വിരാമത്തിന് വേണ്ടി സുക്കൂൻ വരുന്നത് കൊണ്ടാണ് അതിന് അൽമദ്ദുൽ ആരിദ് എന്ന് പറയുന്നത്. ഇങ്ങനെ വഖഫിന് വേണ്ടി പുതുതായി സുക്കൂൻ വരുന്നത് കൊണ്ടാണ് അൽമദ്ദുൽ ആരിദ് എന്ന് അതിന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ രൂപം നാം മനസ്സിലാക്കുകയുണ്ടായി. ഇത് ഹർഫുൽ മദ്ദിന് ശേഷമോ ഹർഫുൽ ലീനിന് ശേഷമോ ഉണ്ടാകാവുന്നതാണ്. എന്താണ് ഹർഫുല്ലീൻ എന്നത് വിശദമായി നാം ആദ്യമേ വിശദീകരിച്ചിരുന്നു. ദീർഘങ്ങളുടെ ആദ്യത്തെ വിശദീകരണത്തിൽ തന്നെ ദീർഘവുമായി ബന്ധപ്പെട്ട ആദ്യത്തിൽ തന്നെ നാം അത് വിശദീകരിച്ചിട്ടുള്ളതാണ്. അതായത് ഫത്ഹിന് ശേഷം യാഇന് സുക്കൂൻ വരിക, എന്നിട്ട് ശേഷമുള്ള ഹർഫിൽ വഖഫ് ചെയ്യുക. ബൈത്ത് സൂറത്ത് ഖുറൈശ് പാരായണം ചെയ്യുകയാണെങ്കിൽ ലീലഫി ഖുറൈശ്, ഇങ്ങനെ യാ ഓ, അല്ലെങ്കിൽ ഫത്ഹന് ശേഷം വാവിന് സുക്കൂൻ വന്നുകൊണ്ട് ശേഷമുള്ള അക്ഷരത്തിൽ വഖഫ് ചെയ്യുമ്പോൾ ഖൗഫ് എന്നിങ്ങനെ വാവോ സാക്കിനത്തായി വരുമ്പോൾ ഉണ്ടാകുന്ന ഈ അവസ്ഥക്കാണ് ലീൻ എന്ന് പറയുന്നത്. ഇതിനെ അല്പം ദീർഘിപ്പിക്കണം. ആരിതായ ദീർഘം ഇതിനും ബാധകമാണ്. ഇവിടെ മൂന്ന് രീതി അനുവദനീയമാണ് എന്നാണ് നാം മനസ്സിലാക്കിയത്. ഒന്നാമത്തേത് അൽ ഖസ്ർ, അഥവാ രണ്ട് ഹറക്കത്തിൻ്റെ അളവിൽ മാത്രം സാമാന്യ ദീർഘം നൽകി മതിയാക്കുക. രണ്ടാമത്തേത് അത്തവസ്സുത്ത്, അതായത് മദ്യം സ്വീകരിക്കുക അഥവാ നാല് ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കുക. മൂന്നാമത്തേത് അൽ ഇഷ്ബാ അഥവാ പൂർത്തിയാക്കുക, ആറ് ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘം നൽകുക എന്നർത്ഥം. നമുക്കൊന്ന് പാരായണം ചെയ്യാം. ഖസ്റാണെങ്കിൽ അർറഹ്മാൻ അല്ലമൽ ഖുർആൻ خلق الانسان سوره الفاتحه ആണെങ്കിൽ الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين എന്നിങ്ങനെ രണ്ട് ഹറക്കത്തിന്റെ അളവിൽ മാത്രം ചുരുക്കാവുന്നതാണ്, അല്ലെങ്കിൽ നാല് ഹറക്കത്തിന്റെ അളവിൽ മധ്യം സ്വീകരിക്കുക. الحمد

എന്നിങ്ങനെ ദീർഘിപ്പിക്കുകയോ ചെയ്യുക എന്നതാണ് മദ് ആരിദിൻ്റെ മൂന്ന് രീതികൾ. ഇത്രയുമാണ് അൽ മദ്ദുൽ ആരിദുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് അറിയുവാനായിട്ടുള്ളത്. ഇനി നമുക്ക് ഇൻഷാ അല്ലാ അൽ മദ്ദുൽ ലാസിം എന്താണെന്ന് മനസ്സിലാക്കാം. അൽ മദ്ദുൽ ലാസിം എന്നതാണ് അഞ്ചാമത്തെ ദീർഘങ്ങളിൽ, അഞ്ച് ദീർഘങ്ങളിൽ അവസാനത്തെ ദീർഘമായിട്ടുള്ളതാണ് അൽ മദ്ദുൽ ലാസിം. അതായത് സ്ഥിരപ്പെട്ടത് അനിവാര്യം എന്നൊക്കെയാണ് ലാസിമിൻ്റെ അർത്ഥം. ഇത് വളരെ സുപ്രധാനമായ ഒരു ദീർഘമാണ്, ഒഴിവാക്കാൻ പറ്റാത്ത, നിർബന്ധമായും ദീർഘിപ്പിക്കേണ്ട ഒരു മദ്ദാകുന്നു ലാസിമായ മദ്ദ്. മദ്ദിൻ്റെയോ ലീനിൻ്റെയോ ശേഷം വഖ്ഫിലും വസ്ലിലും സ്ഥിരപ്പെട്ട സുക്കൂൻ ഉണ്ടാവുക എന്നതാണ് ഈ ദീർഘത്തിന് കാരണം. ഇത് കലിമത്തിലും ഹർഫിലും ഉണ്ടാകാം, പദങ്ങളിലും അക്ഷരങ്ങളിലും. അക്ഷരങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇൻഷാ അല്ലാ. ഏതക്ഷരങ്ങളെയാണ് ഇവിടെ ഉദ്ദേശിച്ചത്? നീട്ടി പറയേണ്ട അക്ഷരങ്ങൾ എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. ഏതാണ് അക്ഷരങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ രണ്ട് രൂപമാണ്, രണ്ട് വിഭാഗമാണ്, കലിമത്തിലും ഹർഫിലും. കലിമയ്യ് ഹർഫിയ്യ് എന്ന് പറയാം. ലാസിം കലിമി ലാസിം ഹർഫി. ഇതിൻ്റെ തോതാകട്ടെ, ദീർഘിപ്പിക്കേണ്ട അളവാകട്ടെ, ആറ് ഹറക്കത്തിൻ്റെ അളവിലാണ്. നിർബന്ധമാണ് ഇതിൻ്റെ വിധി. ആറ് ഹറക്കത്തിൻ്റെ അളവിൽ നീട്ടി പറയൽ നിർബന്ധമാണ്. ഉദാഹരണം, അൽ ഹഖ്. ഇതൊരു പദമാണ്, ഒരു കലിമത്താണ്. ഇവിടെ ഉള്ളത് ലാസിം കലിമി ആണെന്ന് മനസ്സിലാക്കാം. അതുപോലെ ഇവിടെയും പദം തന്നെയാണ്, ദീർഘാക്ഷരത്തിന് ശേഷം സ്ഥിരപ്പെട്ട സുക്കൂൻ എന്നതാണല്ലോ ഇതിൻ്റെ കാരണമായി പറഞ്ഞത്. എന്നാൽ ഹർഫുകൾ നോക്കൂ. കാഫ് ഹയാ ഐൻ സാദ്, ഇതാണ് ഹർഫുകൾ കൊണ്ട് ഉദ്ദേശിച്ചത്. ഹർഫിയ്യ് എന്നാണ് ഇതിൻ്റെ പേര്. സൂറത്തുൽ ബഖറ നേരത്തെ പാരായണം ചെയ്ത് നാം കേട്ടു. സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ നമുക്ക് കാണാം, അലിഫ് ലാം മീം. ഇതും ഹർഫിയാണ്. അപ്പോൾ കലിമത്തിലും ഹർഫിലും ഈ ദീർഘം വരാവുന്നതാണെന്നർത്ഥം. ഇത് ആറ് ഹറക്കത്തിൻ്റെ അളവിൽ നീട്ടൽ നിർബന്ധമാണ്. ഇനി അല്പം വിശദമായി തന്നെ ഈ അൽ മദ്ദുൽ ലാസിമിൻ്റെ വിഭാഗങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. പദങ്ങളിൽ വരുന്നതാണ് കലിമി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നാം പറയുകയുണ്ടായി. അതായത് ദീർഘാക്ഷരത്തിന് ശേഷം വഖ്ഫിലും വസ്ലിലും സ്ഥിരപ്പെട്ട സുക്കൂൻ പദത്തിലായിക്കൊണ്ട് വരിക. ഉദാഹരണവും നാം പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ അൽ മദ്ദുൽ ലാസിമുൽ ഹർഫി എന്താണ്? അസ്ലിയായ സുക്കൂൻ, അതായത് സ്ഥിരപ്പെട്ട സുക്കൂൻ, വഖ്ഫിലും വസ്ലിലും സ്ഥിരപ്പെട്ട സുക്കൂൻ, അത് ദീർഘാക്ഷരത്തിന് ശേഷം ഹിജായിയായ അക്ഷരങ്ങളിലായി വരിക. ഹിജായിയ അക്ഷരങ്ങൾ എന്നത് പറയുന്നത് ഉച്ചരിക്കപ്പെടുന്ന അക്ഷരങ്ങൾ എന്നാണ് അതിൻ്റെ അർത്ഥം. അൽ ഹുറൂഫുൽ ഹിജായിയ എന്നാണ് അറബിയിലെ 28 അക്ഷരങ്ങൾക്ക് പറയപ്പെടുന്ന പേര്. ഇതിൽ മദ്ദിൻ്റെ ഹർഫിന് ശേഷമായിക്കൊണ്ട് സ്ഥിരമായി സുക്കൂൻ ഉച്ചരിക്കപ്പെടുക. ഉദാഹരണം നാം നേരത്തെ പറഞ്ഞതുപോലെ മറ്റൊരു ഉദാഹരണം നോക്കാം. സൂറത്തുൽ ഖലമിൻ്റെ തുടക്കത്തിൽ നമുക്ക് കാണാം,

എന്ന് പറയുമ്പോൾ ആദ്യം ഒരു നൂൻ, പിന്നെ ഒരു വാവ്, ശേഷം ഒരു നൂനും, അതായത് സുക്കൂനുള്ള നൂൻ. ഈ നൂനിൽ നാം വഖഫ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വാവിനെ ദീർഘിപ്പിക്കുന്നു. ഈ ദീർഘമാണ് ഇവിടെ അൽ മദ്ദുൽ ലാസിമുൽ ഹർഫി എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്നാൽ ഷദ്ദാണ് ദീർഘാക്ഷരത്തിന് ശേഷമുള്ളതെങ്കിൽ മുസക്കൽ എന്നും സുക്കൂൻ മാത്രമാണെങ്കിൽ മുഖഫഫ് എന്നും പറയും. ഇപ്പോൾ സുക്കൂന് മാത്രമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിലുള്ളത്. നൂൻ എന്ന് പറയുമ്പോൾ അവിടെ സുക്കൂന് മാത്രമേ ഉള്ളൂ. എന്നാൽ അലിഫ് ലാം മീം എന്ന് പറയുമ്പോൾ മീമിന് ഷദ്ദുണ്ട്. അങ്ങനെ ശേഷം ഷദ്ദുള്ള അക്ഷരം വരാം, വെറും സുക്കൂൻ മാത്രമായിട്ടും വരാവുന്നതാണ്. ഇതും നമുക്ക് മനസ്സിലാക്കാം, കലിമിയും ഹർഫിയും രണ്ട് രൂപത്തിലും വരും, മുഖഫഫും മുസക്കലുമായിട്ട് വരും. അതായത് ഷദ്ദുള്ളതാണ് എങ്കിൽ മുസക്കൽ എന്നും ശേഷം സുക്കൂൻ മാത്രമാണെങ്കിൽ മുഖഫഫ് എന്നും പറയുന്നു. ഇത് കലിമത്തിലും ഹർഫിലും വരാവുന്നതാണ്. അപ്പോൾ അൽ മദ്ദുൽ ലാസിമിനെ നാലായി നമുക്ക് തരംതിരിക്കാം. അൽ മദ്ദുൽ ലാസിമുൽ കലിമി അൽ മുസക്കൽ, അൽ മദ്ദുൽ ലാസിമുൽ കലിമി അൽ മുഖഫഫ്, അൽ മദ്ദുൽ ലാസിമുൽ ഹർഫി അൽ മുസക്കൽ, അൽ മദ്ദുൽ ലാസിമുൽ ഹർഫി അൽ മുഖഫഫ്. ഇതെങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഉദാഹരണങ്ങളും നമുക്കൊന്നുകൂടി മനസ്സിലാക്കാം. അൽ മദ്ദുൽ ലാസിമുൽ കലിമി അൽ മുഖഫഫ്, ഇത് സൂറത്ത് യൂനുസ് 51 91 മാത്രമാണ് വന്നിട്ടുള്ളത്. ഒന്നുകൂടി പറയാം, അൽ മദ്ദുൽ ലാസിമുൽ കലിമി അൽ മുഖഫഫ്, ലഘുവായ കലിമിയായ ദീർഘം, ലാസിമായ ദീർഘം, അത് സൂറത്ത് യൂനുസിലെ 51 91 വചനങ്ങളിലാണ് വന്നിട്ടുള്ളത്. രണ്ടും ഒരു പദമാണ്. അത് അൽ ആന എന്ന പദം 51-ാമത്തെ വചനം ഇങ്ങനെ നമുക്ക് കാണാം.

എന്നാൽ 91-ൽ الآن وقد عصيت قبل وكنت من المفسدين ഈ രണ്ട് ആയത്തുകളിൽ ഈ പദം വന്നിരിക്കുന്നു. ഇവിടെ മാത്രമാണ് ലാസിം കലിമി മുഖഫഫ് വന്നിട്ടുള്ളത്. ഇനി അല്ലാസിമുൽ കലിമി അൽ മുസഖ്ഖൽ, ദീർഘാക്ഷരത്തിന് ശേഷം ഷദ്ദ് വന്നതായ ഉദാഹരണങ്ങൾ. സൂറത്തുൽ ഹഖ 1-ാമത്തെ വചനം അൽ ഹഖ്ഖ, ഇവിടെ അലിഫിന് ശേഷം ഷദ്ദ് വന്നിരിക്കുന്നു. സൂറത്തുൽ അൻആം 50-ാമത്തെ വചനത്തിൽ

ഇവിടെ ഒരു പദത്തിൽ തന്നെ രണ്ട് മുസക്കലായ ലാസിമായ ദീർഘം വന്നു. അതുഹജ്ജൂന്നി അലിഫിന് ശേഷവും വാവിന് ശേഷവും. സൂറത്തുൽ ഫാത്തിഹ നമ്മളെല്ലാവരും പാരായണം ചെയ്യുന്നു. അവസാനത്തെ വചനം വലദ്ദാലീൻ, ഇത് അൽമദ്ദുൽ ലാസിമുൽ മുസഖൽ അൽകലിമി ആകുന്നു. അൽമദ്ദുൽ ലാസിമുൽ മുസഖൽ അൽകലിമി, നാം പറഞ്ഞു അലിഫ് വാവ് ഇവ രണ്ടിൻ്റെയും ഉദാഹരണങ്ങൾ. എന്നാൽ യാഇൻ്റെ ഉദാഹരണം പരിശുദ്ധ ഖുർആനിൽ വന്നിട്ടില്ല. ഇനി അൽമദ്ദുൽ ലാസിമുൽ ഹർഫി അൽ മുഖഫഫ്, നേരത്തെ പറഞ്ഞതുപോലെ സൂറത്തുൽ ഖലമിൽ നൂൻ, അതുപോലെ സൂറത്തു ഖാഫ് ഖാഫ്, അതുപോലെ അലിഫ് ലാം റാ സൂറത്തു മറിയമിൻ്റെ തുടക്കത്തിൽ

സാദ്. ഇതൊക്കെയും അൽ മദ്ദുൽ ലാസിമുൽ ഹർഫി അൽ മുഖഫഫ് ആകുന്നു. ഇനി അൽ മദ്ദുൽ ലാസിമുൽ ഹർഫി അൽ മുസഖൽ. അലിഫ് ലാം മീം. ഇവിടെ ലാം മീം എന്ന് പറഞ്ഞപ്പോൾ അലിഫിന് ശേഷം ഷദ്ദ് വന്നതുകൊണ്ട് ആ അലിഫിന് നൽകപ്പെടുന്ന ദീർഘത്തിൻ്റെ പേരാണ് അൽ ലാസിമുൽ ഹർഫി അൽ മുസഖൽ എന്ന്. അതുപോലെ വേറെയും സൂറത്തുകളുടെ തുടക്കത്തിൽ കാണാം. സൂറത്തു ഷുഅറായിൻ്റെയും സൂറത്തുൽ ഖസസിൻ്റെയും ഒക്കെ തുടക്കത്തിൽ നമുക്ക് കാണാം, തോസീം. ഇതിൽ സീമീം എന്ന് പറയുമ്പോൾ യാഇന് ശേഷം ഷദ്ദുള്ള മീം വന്നതുകൊണ്ട് അവിടെ അൽ മുസഖൽ അൽ ഹർഫി ആണെന്ന് മനസ്സിലാക്കാം. സൂറത്ത് ആലി ഇമ്രാനിലെ തുടക്കത്തിലുള്ള അക്ഷരങ്ങൾ അലിഫ് ലാം മീം എന്ന ആ മൂന്ന് അക്ഷരങ്ങൾ, ഹർഫുകൾ, ശേഷമുള്ള ആയത്തുമായി വസ്ല് ചെയ്ത് ഓതുമ്പോൾ, ചേർത്ത് വായിക്കുമ്പോൾ രണ്ട് രീതി അനുവദനീയമാണ്. ശ്രദ്ധിക്കണം, രണ്ട് രീതി ഇവിടെ നമുക്ക് അനുവദനീയമാണ്. ഒന്ന്, ഖസ്റുൽ മീം, മീമിനെ ഖസ്റ് ചെയ്യുക. ഖസ്ർ എന്നാൽ രണ്ട് ഹറക്കത്തിൻ്റെ അളവിൽ മാത്രം ദീർഘിപ്പിച്ച് ഒതുക്കുക. എങ്ങനെയാണത്?

രണ്ടാമത്തെ രീതി മദ്ദുൽ മീം, മീമിനെ ദീർഘിപ്പിക്കുക, ലാസിമായ ദീർഘം നൽകിക്കൊണ്ട് ഓതുക. അതെങ്ങനെയാ? നമുക്കൊന്ന് ഓതി നോക്കാം.

0: വസ്ല് ചെയ്യുമ്പോൾ സ്വാഭാവികമായും മീമിന് ഫത്ഹയാണല്ലോ വരിക. അവിടെ മീമിന് ഫത്ഹ നൽകിക്കൊണ്ടാണ് വായിക്കേണ്ടത് എന്നർത്ഥം. ഇവിടെ നമ്മൾ പ്രത്യേകം അറിയേണ്ടതായ കാര്യം, സൂറത്തുകളുടെ തുടക്കത്തിൽ വന്ന അക്ഷരങ്ങളാകെ 14 എണ്ണമാണ്. സൂറത്തുകളുടെ തുടക്കത്തിൽ വന്ന കേവലാക്ഷരങ്ങൾ ആകെ 14 എണ്ണമാണ്. അവ നമുക്ക് ഓർക്കാൻ ഒരു ജുംല, ഒരു വാചകം ഇങ്ങനെ പഠിച്ചു വെക്കാം. സിൽഹു സുഹൈറ മൻ ഖതഅക്, സിൽഹു സുഹൈറ മൻ ഖതഅക്, സ്വാദ് ലാം ഹ സീൻ ഹ യ റ അലിഫ് മീം നൂൻ ഖാഫ് തോ ഐൻ കാഫ്. മഹാനായ ഇമാം ഇബ്നു കസീർ തൻ്റെ തഫ്സീറിൽ എടുത്തുദ്ധരിച്ച സൂറത്തുൽ ബഖറയുടെയോ മറ്റോ തുടക്കത്തിലാണ്, സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ അദ്ദേഹം വിശദീകരിച്ച ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും. അല്പം കൂടി നല്ലതായ മറ്റൊരു വാചകം എന്താണത്?
1: നസ്സുൻ ഹകീമുൻ ഖാതിഉൻ ലഹു സിർ, നസ്സുൻ ഹകീമുൻ ഖാതിഉൻ ലഹു സിർ.
0: ഈ വാചകവും ഓർത്തു വെക്കാം. ഇതിലുള്ള അക്ഷരങ്ങൾ 14 അക്ഷരങ്ങൾ, നൂൻ സ്വാദ് ഹ കാഫ് യ മീം ഖാഫ് അലിഫ് തോ ഐൻ ലാം ഹ സീൻ റ, ഇതിൽ മധ്യാക്ഷരം മദ്ദിൻ്റെയോ ലീനിൻ്റെയോ അക്ഷരമായ 3 അക്ഷരങ്ങൾ കൂടി ചേർന്ന ഹിജായിയ ഹർഫുകൾക്ക് മാത്രമേ ദീർഘം വരികയുള്ളൂ. ഇവയാകട്ടെ 8 അക്ഷരങ്ങളാണ്. അതേതൊക്കെയാണ്? കം നഖസ അസൽ, ഇതിലുള്ള 8 അക്ഷരങ്ങൾ, കാഫ് മീം നൂൻ ഖാഫ് സ്വാദ് ഐൻ സീൻ ലാം, ഇവക്ക് മാത്രമാണ് ലാസിമായ മദ് നൽകി ഉച്ചരിക്കേണ്ടത് എന്നർത്ഥം. ഹയ്യുൻ തഹുർ എന്നതിലുള്ള 5 അക്ഷരങ്ങൾ ഒരിക്കലും ലാസിമായ മദ് നൽകി ദീർഘിപ്പിക്കുകയില്ല, അതിന് അസ്ലിയായ സാമാന്യ ദീർഘം മാത്രമാണ് നൽകുക. അലിഫിൽ ഒരിക്കലും ദീർഘം വരികയുമില്ല. അലിഫ് എന്ന് പറയുമ്പോൾ, അതായത് അലിഫ് ലാം മീം എന്ന് പറയുമ്പോൾ അലിഫ് അലിഫ് എന്നാണല്ലോ പറയുന്നത്, അതിന് ദീർഘം വരുന്ന പ്രശ്നവുമില്ല. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അൽ മദ്ദുൽ ലാസിമുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കുവാനുള്ളത്. എന്നാൽ സൂറത്തുകളുടെ ആരംഭത്തിലുള്ള കേവലാക്ഷരങ്ങളും ആ സൂറത്തുകളുടെ പേരുകളും നമുക്കൊന്ന് ഓർത്തു നോക്കാം. സൂറത്തുൽ ബഖറ, ആലി ഇമ്രാൻ, അതുപോലെ സൂറത്തുൽ അങ്കബൂത്ത്, സൂറത്തുൽ റൂം, സൂറത്തുൽ ഉഖ്മാൻ, സൂറത്തുൽ സജ്ദ, ഇവയിലൊക്കെയും വന്നിട്ടുള്ള അക്ഷരങ്ങളാണ് അലിഫ് ലാം മീം. സൂറത്തുൽ അഅ്റാഫിൽ മാത്രം നമുക്ക് കാണാം

സമദ്. എന്നാൽ സൂറത്ത് യൂനുസ്, ഹൂദ്, യൂസുഫ്, ഇബ്രാഹിം, ഹിജർ ഈ അഞ്ച് സൂറത്തുകളുടെയും തുടക്കത്തിൽ നമുക്ക് കാണാം, അലിഫ് ലാം റ, ഇവിടെ ലാമിന് മാത്രമാണ് ലാസിമായ ദീർഘം വരുന്നത്. റോ എന്ന് പറയുമ്പോൾ അസ്ലിയായ ദീർഘം മാത്രമേ കൊടുക്കുകയുള്ളൂ, കാരണം ശേഷം സുക്കൂൻ ഇല്ലല്ലോ. അവിടെ അലിഫിന്മേൽ നിർത്തുക എന്ന രീതിയാണ് റോ. സൂറത്തുർ റഅദിന്റെ തുടക്കത്തിൽ മാത്രം നമുക്ക് കാണാം, അലിഫ് ലാം മീം റോ. സൂറത്തു മറിയമിന്റെ തുടക്കത്തിൽ നമുക്ക് കാണുവാൻ കഴിയും,

ബാദ് സൂറത്ത് ത്വാഹ, ആ സൂറത്തിൻ്റെ പേര് തന്നെ ത്വാഹ എന്നാണ്. അതിൻ്റെ ആരംഭത്തിലുള്ള അക്ഷരങ്ങൾ എങ്ങനെയാണ് വായിക്കേണ്ടത്? ത്വാഹ, അല്പം പോലും കൂടുതൽ, ഇതിനേക്കാൾ കൂടുതൽ ദീർഘിപ്പിച്ചു പോകാൻ പാടില്ല. രണ്ട് ഹറക്കത്തിൻ്റെ അളവിൽ മാത്രമേ അവിടെ നീട്ടാൻ പാടുള്ളൂ. ത്വാഹ ചേർത്ത് ഓതുകയാണെങ്കിൽ ത്വാഹ അൻസൽന അലൈക്കൽ ഖുർആന ലിതശ്ഖാ. സൂറത്തുശ്ശുഅറ, സൂറത്തുൽ ഖസസ് ഇവയുടെ തുടക്കത്തിൽ കാണാൻ കഴിയും

ഇവിടെ സീനിന് മുസക്കലും മീമിന് മുഖഫഫുമായ ലാസിമായ ദീർഘമാണ് നൽകേണ്ടത്. പൂർണ്ണ പേര് അൽ മദ്ദുൽ ലാസിമുൽ മുസക്കലുൽ ഹർഫി. രണ്ടാമത്തേത് അൽ മദ്ദുൽ ലാസിമുൽ മുഖഫഫ് അൽ ഹർഫി, അല്ലെങ്കിൽ അൽ ഹർഫി അൽ മുസക്കൽ അൽ ഹർഫി അൽ മുഖഫഫ്. സൂറത്തുൻ നംലിന്റെ തുടക്കത്തിൽ നമുക്ക് കാണുവാൻ കഴിയും തോസീൻ. സൂറത്തു യാസീൻ, അതിൻ്റെ പേര് തന്നെ യാസീൻ എന്നാണല്ലോ. എങ്ങനെയാണ് യാസീൻ പാരായണം ചെയ്യേണ്ടത്? യാസീൻ. അതുപോലെ സൂറത്തു സ്വാദ്, അതിൻ്റെയും പേര് സ്വാദ് എന്നാണ്. സോദ്. സൂറത്തു ഗാഫിർ, സൂറത്തു ഫുസ്സിലത്ത്, സൂറത്തു സുഖ്റുഫ്, സൂറത്തു ദുഖാൻ, സൂറത്തുൽ ജാസിയ, സൂറത്തുൽ അഹ്ഖാഫ്. ഈ ആറ് സൂറത്തുകളുടെയും പ്രാരംഭം ഹാമീം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതിൽ മീമിന് മാത്രമാണ് ലാസിമായ ദീർഘം നൽകേണ്ടത്. ഹ എന്ന് പറയുമ്പോൾ തബീഇയായ അസ്ലിയായ ദീർഘം മാത്രമേ കൊടുക്കാവൂ. എന്നാൽ സൂറത്തു ഷൂറയുടെ തുടക്കത്തിലും ഹാമീം കാണാം, അതിനുശേഷവും മൂന്നക്ഷരങ്ങൾ കൂടിയുള്ളതായി കാണാം. അതെങ്ങനെയാണ് വായിക്കുക?